0: അതാണ് ഇറ്റലിക്കാരുടെ പ്രത്യേകത. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ മാതിരി, പിന്നെ പിസാ ഗോപുരം കാണാനായിട്ട് എത്രയോ ജനങ്ങൾ അവിടെ വന്നുകൊണ്ട്. നല്ല അടിപൊളി ഒരു കൺസ്ട്രക്ഷനാണ്, 7 നിലയിൽ ഒരു സിലിണ്ടർ രൂപത്തിലുള്ള ഒരു മിനാരം. നമുക്ക് ദൂരത്തു നിന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ പച്ചപ്പുല്ല് മൈതാനികളിൽ മൈതാനമാണ്. ആ മൈതാനത്തിൻ്റെ സെൻട്രലിൽ മാത്രം നിൽക്കുമ്പോൾ നമുക്കത് അവിടെ മുളച്ചു മുങ്ങിയതാണെന്ന് തോന്നും, ഒരു മുളച്ചു മുന്തിയ മാതിരി തോന്നുന്നത്. അത്രയും മനോഹരമായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ, എന്നാൽ അതൊരു വളരെ രസകരമായിട്ട് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ വെറുതെ ഇങ്ങനെ കൈ വെച്ചിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ തോന്നും നമ്മളിങ്ങനെ തള്ളിയിട്ട് പോകണം, ശരിയാകുന്നില്ലേ. അത്ര സുന്ദരമായിട്ടുള്ളൊരു ശില്പമാണത്. താജ്മഹലിൻ്റെ കഥ പറഞ്ഞ പോലെ ഒരു വണ്ണക്കൽ, അതൊരു വൈറ്റ് മാർബിൾസിലാണ് ഉണ്ടായിരുന്നത്. അതാണ് അതിൻ്റെ ഒരു ചരിത്രം.
1: എങ്ങനെയാണ് ഇറ്റലിയിലേക്ക് എത്തിയത്?
0: ഇറ്റലിയിൽ എത്തുന്നത് നമ്മൾ, ഞാൻ യൂറോപ്പിൽ നിന്ന്, ഞങ്ങളുടെ ടീം യൂറോപ്പിൽ വന്നിട്ട് യൂറോപ്യൻ പര്യടനത്തിലായിരുന്നു. യൂറോപ്യൻ പര്യടനത്തിന് അങ്ങനെ നമ്മൾ എത്തുന്ന യൂറോപ്പിന് ഇറ്റലിയിൽ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നമ്മളെ പാക്കേജിൽ അവർ പറഞ്ഞിരുന്നു നമുക്ക് 3 ലോകാത്ഭുതങ്ങൾ കാണാമെന്നില്ല. അതൊന്ന് പാരീസിലെ ഈഫൽ ടവർ ആയിരുന്നു, ഒന്ന് ഈ പിസാ ഗോപുരമാണ്, പിന്നെ വേറെ റോമിലെത്തുമ്പോൾ അവിടെ കൊളോസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോകാത്ഭുതമുണ്ട്, അതും കാണാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ പിസയിലെത്തുന്നത്. പിസ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റ് അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ ഇറ്റലിയുടെ ഒരു തലമുതൽ യാത്ര ചെയ്യുമ്പോൾ, ഇറ്റലി എന്ന് പറഞ്ഞാൽ ഏറ്റവും സമ്പന്നതയുടെ ഇടയിലെ ഒരു നാടാണ്. നിങ്ങൾക്കറിയാം ഈ ഇറ്റാലിയൻ ക്ലബ്ബുകളൊക്കെ ഫുട്ബോളിൻ്റെ ഒരു ലോകമാണ്. അത് കോടികൾ ചിലവാക്കിയിട്ട് ഫുട്ബോൾ കളിക്കണം. നമ്മളൊരു ചില്ലറ ഫുട്ബോളല്ലല്ലോ, പാടത്തെ കളിയല്ല. അവൾ കോടികൾ കൊണ്ട് വാങ്ങണി വിൽക്കണിയല്ല. എന്താ പിന്നെ ലോകത്തിലെ ഈ എനിക്ക് തോന്നുന്ന ഈ ഫെരാരി കാറുണ്ട്, ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറ്, അത് ഇറ്റലിക്കാരതാണെന്ന് അവർ തോന്നലുണ്ട്. അപ്പോൾ പിന്നെ അവരുടെ ആ ഒരു സമ്പാദ്യത്തിനെ കുറിച്ച് നമ്മളുണ്ട് അവിടെ, അതാണ്. പിന്നെ അവിടുത്തെ പ്രകൃതി, പ്രകൃതിയിൽ പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ്റെയൊക്കെ മാതിരി തന്നെ ഒരുപാട് പൈതൃകങ്ങളുടെ ഒരു സമ്പന്നത നിറഞ്ഞ സ്ഥലമാണ് ഇറ്റലി. അവിടെ തന്നെയാണ് വെനീസ്. വെനീസിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, വെനീസ് എന്നാൽ നമ്മൾ ആലപ്പുഴ, കിഴക്കിൻ്റെ വെനീസ് എന്നാണ് നമ്മൾ ആലപ്പുഴേനെ പറ്റി പറയാം. അത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു ആലപ്പുഴനെ ഇങ്ങോട്ട് വികസിപ്പിച്ചിട്ട്
1: ആധുനികവൽക്കരിച്ചിട്ട്
0: അതിനെ ഒരു പിന്നെ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ്. ഇപ്പോൾ പിന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുന്ദരമായ സ്ഥലം സന്ദർശിക്കണ സ്ഥലങ്ങളിലൊന്ന് വെനീസാണ്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ പോപ്പുലാരിറ്റി നേടിയ ഒരു പിന്നെ ഡെസ്റ്റിനേഷൻ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊന്നാണ് ഈ വെനീസ് തന്നെ. അവിടെ വന്ന് അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അതൊക്കെ നമ്മൾ യാത്രയിൽ പിന്നെ പിന്നെ യാദൃശ്ചികമായിട്ട് കിട്ടുന്ന സംഭവങ്ങളാണ്. നമ്മൾ യൂറോപ്പിൽ നിന്ന് ജർമ്മനിയിൽ വന്ന്, ജർമ്മനിയിൽ നിന്ന് ഇങ്ങനെ സ്വിറ്റ്സർലാൻഡ് വഴി ഇങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് ഇറ്റലിക്ക് വരുമ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ വെനീസ് എന്നുള്ള സ്ഥലം. അങ്ങനെയാണ് വെനീസിൽ വന്നു വിട്ടത്. അപ്പോൾ വെനീസിൽ നിന്നാണ് പിന്നെ നമ്മൾ ഈ പിസാ ഗോപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും.
1: ഈ ഗോപുരം കാണാൻ എന്തൊക്കെയാണ് മറ്റുള്ള ചുറ്റുവട്ടങ്ങൾ, ടിക്കറ്റ് അങ്ങനെയുള്ള സംഭവം?
0: ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറുമ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്, ചില സമയത്ത്, അതായത് ചില ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ കാറ്റുകൾ ഒക്കെ ഉള്ള സമയത്ത് ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. അത് ചിലപ്പോൾ വർഷങ്ങളോളം നിലനിൽക്കും ഈ പ്രവേശനം ഇല്ലായി. കാരണം അതൊരു ചരിഞ്ഞതാണല്ലോ, കുറേ ടൂറിസ്റ്റുകൾ കയറിയിട്ടും എന്തെങ്കിലും സംഭവിച്ചാലും ഒന്നുമില്ല. അതിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടാൽ നമുക്ക് അതിനുള്ളിൽ കയറാനും തോന്നില്ല. കാരണം അത്ര ഭീകരതമായിട്ടുള്ളൊരു നിൽക്കണം.
1: നമ്മൾ കയറി ആ
0: വീടുകൊണ്ടൊരു പേടിയിൽ നമ്മൾ കയറില്ല. അപ്പോൾ എന്തായാലും ആളുകൾ കയറുന്നുണ്ട്, ഇഷ്ടംപോലെ സ്റ്റെപ്പുകൾ അതിൻ്റെ മുകളിലുണ്ട് ആളുകളെന്ന്. പക്ഷെ ഞങ്ങൾ ചെല്ലുന്ന സമയത്തൊക്കെ ഈ പ്രൊട്ടക്ഷനിൽ മറ്റേ സമയമായിരുന്നു, അതുകൊണ്ട് ഇന്നറലായിട്ട് പോകാൻ പറ്റിയില്ല. ഏതായാലും പുറത്തുനിന്ന് കാണാൻ നമുക്ക് നേരത്തെ അടുത്ത് ചെന്നിട്ട് തൊടാനും ഇതിലൊക്കെ ഒരു റൗണ്ടുണ്ട്. ഏതായാലും ഒരു സുന്ദരമായ ശില്പമാണ്, വളരെ പിന്നെ ചരിഞ്ഞ് നിൽക്കുകയാണെങ്കിലും ആ ഒരു ചരിവിനെ മുതലെടുത്തുകൊണ്ട് ആ ഒരു നാടിനെ സംരക്ഷിച്ച് ഇന്ന് ലോകത്തറിയപ്പെടുന്ന പിസാ ഗോപുരം ചരിഞ്ഞ ഗോപുരം എന്നില്ല. ആ ഒരു
1: കാഴ്ചപ്പാട് വലിയ
0: കാഴ്ചപ്പാട്, അതാണ് അവിടെയാണ് അതിൻ്റെ പോയിന്റ് കിടക്കുന്നത്. കാരണം നമ്മളൊരു കൺസ്ട്രക്ഷൻ ശരിയില്ലാന്ന് പറഞ്ഞാൽ ഉടനെ അത് കുളിച്ച് മാറ്റാന്നില്ലാണ്. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയല്ലോ. മറ്റേ അതല്ല, അത് ആ കൺസ്ട്രക്ഷൻ ചരിഞ്ഞ് മോശമാണെന്ന് കണ്ടപ്പോൾ പിന്നെ അതിനെ 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ എഞ്ചിനീയർ അതിനെ രണ്ടാമത് വാർത്തെടുക്കണമെന്നില്ല. അത് ആ രാജ്യത്തിൻ്റെ ഐക്കണായി മാറുമ്പോൾ അതിൻ്റെ പിന്നിൽ അതൊരു വല്ലാത്ത സംഭവമാണ്. ഇന്നിപ്പോൾ അത് എത്രയോ കാലമായി, അത് 1372 ആണ് ഇത് തുറന്നു നിൽക്കുന്നത്. ഇത് പള്ളിമേട് രണ്ടാമത് കൺസ്ട്രക്ഷൻ ചെയ്ത് വന്നിട്ട് അപ്പോൾ 1173 പറയുമ്പോഴെങ്കിലും ഇന്നിപ്പോൾ എത്ര വർഷമായി, 100 കണക്കിന് വർഷങ്ങൾ, എത്രയോ 100 ചാണ്ടുകളായി. ഇന്നും അത് യാതൊരു കോട്ടവും തെറ്റാതെ ഒന്നും അവിടെ പ്രൊട്ടക്ട് ചെയ്ത് പോരുന്നുണ്ടെന്നുള്ളതാണ് ഈ പിസാ ഗോപുരത്തിൻ്റെ ഏറ്റവും നല്ല ഒരു രസം.
1: ഒരു പൊട്ടച്ചോദ്യമാണ്, എന്തായാലും ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ചെരിഞ്ഞാൽ അതിനൊരു സ്റ്റേ കൊടുക്കലുണ്ട്, അതേപോലെ ഇത് ചെരിയാൻ സാധ്യതയ്ക്കുള്ള പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തെങ്കിലും വല്ല കമ്പി കെട്ടലോ അല്ലെങ്കിൽ
0: പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ല? ഇപ്പോൾ അവർ പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ ചരിത്രത്തിൽ എഴുതിയിട്ടുള്ള അവർ പിന്നെ ഈ ചെരിഞ്ഞ് നിൽക്കണതിനനുസരിച്ചുള്ള വെയിറ്റ് ഇവിടെ കൊടുത്തു, ഇങ്ങോട്ട് ശരിയാണെങ്കിൽ ഇവിടെ വെയിറ്റ് കൊടുത്ത് കൊടുത്തുകൊണ്ട് ഇവിടേക്ക് വെയിറ്റ് ഇല്ലാതാക്കിക്കാണ്ട് ഇങ്ങനെ നിർത്തി കാണുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ഈ അതുപോലെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കമ്പി കെട്ടിയിട്ട് ഒക്കെ അടിയിൽ, പക്ഷെ പുറത്തേക്ക് നമുക്കൊന്നും
1: കാണുന്നില്ല.
0: എന്നാൽ അടിയിൽ അതിൻ്റെ പ്രൊട്ടക്ഷനിലൊക്കെ നടക്കുന്നുണ്ടെന്നില്ല. അതിൻ്റെ ഒരു വരുമാനമാണ്, ആ രാജ്യത്തിൻ്റെ ഒരു വലിയ വരുമാനമാണ്. പിന്നെ പിസ എന്ന് പറയുന്നത് നമ്മളവിടെ ഒരു ഭക്ഷണമുണ്ട്,
1: ഭക്ഷണം
0: അതിൻ്റെ ഒരു പ്രത്യേക ഏരിയയാണ് അവിടെ. ആ പിസ നമുക്ക് നമ്മുടെ ഉച്ചക്കുള്ള ഫുഡ് അവിടെയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പിസനോട് ആ കാലത്തൊന്നും വലിയ താല്പര്യം, കുറേ കാലം മുന്നെയാണല്ലോ, അന്ന് താല്പര്യമില്ല. പക്ഷെ പിന്നെയാണ് മമ്മനോടൊക്കെ പിസ വല്ലാതെ ഇതാകുമ്പോൾ, പിസ ഒരു നല്ല ഫുഡാണ് അവിടെ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡുമാണ് ഈ പിസ എന്നില്ല, അതിന് നല്ല തിരക്കുമാണ്.
1: ഈ രാജ്യത്തിനോട് ചേർന്നുള്ള ആ ഭക്ഷണത്തിന് പിസ എന്നുള്ള
0: സ്ഥലത്തിന് അവിടെ നാട്ടിലുണ്ടായി വന്നു. ഈ പിസ എന്നുള്ള സാധനം ഇറ്റലിയിൽ നിന്ന്, ഇറ്റലിക്കാർ ഭക്ഷണ പ്രിയരാണ്. അപ്പോൾ അവിടെ ഈ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് ഭക്ഷണങ്ങൾ ഇറ്റലിയിൽ നിന്ന് വന്നു കണ്ടതിലേ നമ്മളെ ഇതൊക്കെ, അതിൽ പെട്ടതാണ് ഈ ഇതൊക്കെ, ഈ പിസ എന്ന് പറഞ്ഞ സാധനം. അത് ആ സ്ഥലത്തു നിന്ന് തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ, അതായത് അതിൻ്റെ ഉത്ഭവം ഈ അവിടെ നിന്നാണെന്നാണ് പറയുന്നത്.
1: അതായത് പിസ എന്നുള്ള പേര് ഭക്ഷണത്തിനും അതേപോലെ ലോകാത്ഭുതങ്ങളുടെ
0: കൂട്ടത്തിലുണ്ട്,
1: സ്ഥലം എണ്ണപ്പെട്ടു എന്നുള്ളതാണ്.
0: എണ്ണപ്പെട്ടുന്നില്ല. നമ്മളിപ്പോൾ അതുപോലെ ഈ പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നൊരു ഐസ്ക്രീമില്ല, ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്.
1: കേക്ക് ഒക്കെ ഉണ്ട്,
0: ആ കേക്ക് അല്ല, ബ്ലാക്ക് ഫോറസ്റ്റ്, അടിയിൽ വെള്ള, നടുക്ക് കറുപ്പ്, മുകളിൽ വെള്ളയായിട്ട്, അതിനാണ് ഈ പിന്നെ പറയല്ലേ നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഐസ്ക്രീം. ഐസ്ക്രീം കേക്ക്, കേക്കാണ് മെയിൻ. ജർമ്മനിയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ശരിക്കും ബ്ലാക്ക് ഫോറസ്റ്റ്. അത് നമുക്ക് ശരിക്കും പോകുമ്പോൾ കാണാം. അപ്പോൾ ജർമ്മനിയിൽ പറഞ്ഞാൽ നമ്മൾ ഏപ്രിൽ മെയ്യിൽ പോകുമ്പോഴേക്കും നല്ല തണുപ്പുള്ള നല്ല സമയമാണ്, ഏറ്റവും നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ പിന്നെ സ്തൂപികാ മരങ്ങൾ, എന്താ ദേവദാരു മരങ്ങൾ എന്നൊക്കെ പറയുന്നത്, ആ മരങ്ങൾ അവിടെ നമ്മൾ അതിൻ്റെ ചെരുവ് കൂടി പോ ഈ റോഡിലൂടെ പോകുമ്പോൾ അടിയിൽ നിറച്ച ഐസായിരുന്നു, ഐസ് വന്ന് മൂടിയിട്ടുണ്ടാവും. ഈ മരത്തിൻ്റെ മുകളിൽ ഐസ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഈ ഒരു വൃക്ഷത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമുക്കൊരു ബ്ലാക്ക് കളറിലിങ്ങനെ കാണാൻ സാധിക്കും. സത്യത്തിൽ അതാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ, അതാണ്, അതാണ് അതിനാണ് പിന്നെ ഐസ്ക്രീം. അതോ ആ ഐസ്ക്രീമാണ് ആ ഒരു മൂന്ന് തട്ടാക്കിയിട്ടില്ല. അത് നമുക്ക് ശരിക്കും ഇങ്ങനെ പോകുമ്പോൾ കാണാം ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ ആ ഏരിയയിൽ അവിടെ അവിടെ എത്തുമ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആ ഏരിയേന് പേര് തന്നെ. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും അടിയിൽ മഞ്ഞിങ്ങനെ മൂടിയിട്ടുണ്ടാവും മരത്തിൻ്റെ വരവരെ. നിങ്ങൾ കാശ്മീരിലൊക്കെ പോയത്
1: അതായത്
0: മുകളിൽ ദേവദാരു മരങ്ങളുടെ മുകളിലും ഉണ്ടാവും ഐസ് വന്നിട്ട് ഈ സെൻട്രലിൽ ഇങ്ങനെ
1: മാത്രം.
0: അതാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നുള്ള ഒരു പേര് വരാൻ കാരണം. അതേപോലെയാണ് പിസയുടെ കാര്യം പറഞ്ഞത്,
1: പിസയിൽ കയറാൻ പറ്റുമോ?
0: അല്ല, അതന്നെയാണ് ഉള്ളിൽ സാധാരണ കയറാം, ആളുകൾക്ക് കയറിന് കുഴപ്പമില്ല. പക്ഷേ ഈ സമയത്ത് ചില സമയത്ത് പ്രൊട്ടക്റ്റ് ഉണ്ടാവും, ചില മഴക്കാലം അല്ലെങ്കിൽ ചില കാലങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ഭൂമി ഒരുക്കം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടല്ലോ. നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു, അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല. അകത്തു നിന്ന് ശരിക്കും നമുക്കതിന് പുറത്ത് നിന്ന് കാണാം. അകത്ത് കാണുമ്പോൾ ശരിക്കും ഒരു സിലിണ്ടറുമായിരി, അതിൻ്റെ റൂമുകളൊന്നുമില്ല. അതെങ്ങനെ ഇങ്ങനെ തെട്ട് തെട്ടായിട്ട് ഏഴെണ്ണാണ്, ഏഴെണ്ണം എട്ടാമത്തെയാണ് ഇതിൻ്റെ മണിമേട. ഈ ഏഴെണ്ണത്തേക്കുള്ള സ്റ്റെപ്പുകളിങ്ങനെ അതിൽ പോകുന്നുണ്ട്. അതിനകത്ത് ഈ പിന്നെ ചില സീസണിൽ ഈ പിന്നെ പിന്നെ സഞ്ചാരികളുടെ ബാഹുല്യം കൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ, കുറച്ചൊന്ന് അന്നോ രണ്ടോ പത്തോ ആൾ പോവാണെങ്കിൽ കയറാം. ചിലപ്പോൾ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ച് എല്ലാവരും കയറ്റണം. അപ്പോൾ ആ സഞ്ചാരികളുടെ ബാഹുല്യം വരുന്ന സമയത്തും ഇത് സ്റ്റോപ്പാക്കും അവർ. അവർ അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്.
1: ഒരു കത്തീഡ്രലിന് വേണ്ടി അതിനൊരു പള്ളിയും മണിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കൺസ്ട്രക്ഷനാണ് പിന്നീട് മാറുന്നത്.
0: അത് മാറുന്നത് വളരെ ചെറുതാണ്. എന്നാൽ കത്തീഡ്രൽ വളരെ വലുതാണ്.
1: ഈ കത്തീഡ്രൽ ഇപ്പോൾ അവിടെ പിന്നെ അടുത്ത് പള്ളി
0: ആ പള്ളിയുണ്ട്, അതുണ്ട്, അതവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ എന്തോ ഒരു എന്തൊരു ഉണ്ടാവില്ല, ഒരു പള്ളിമേട എന്നൊക്കെ പറയുന്ന മാതിരി ഇപ്പോൾ ചിലയിടത്ത് നമ്മൾ കണ്ടിട്ടില്ല, ഒരു മണിമേട എന്നൊക്കെ ഉണ്ടാകുന്ന സാധാരണ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ചെയ്തതാണത്. പക്ഷെ അതാണ് ഒരു വലിയ അത്ഭുതമായി. അതിനെ രണ്ടാമത് റീമേക്ക് ചെയ്തും കണ്ട് വീണ്ടും അത്ഭുതമാക്കി വരുന്നപ്പോൾ അത് ലോകാത്ഭുതങ്ങളിലൊന്നായി മാറിയുന്നില്ലതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
1: ഈ ഗോപുരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗാർഡനെ കുറിച്ച് പറഞ്ഞു, പൂന്തോട്ടത്തെക്കുറിച്ച്. എന്താണ് പൂന്തോട്ടം?
0: പൂന്തോട്ടമല്ല, ഇതൊരു പിന്നെ ഒരു വലിയ ഒരു മൈതാനമാണ്. ഈ മൈതാനം ഈ ഇതിന് വേണ്ടിയിട്ടും പിന്നെ ആ സമയത്ത് വീണ്ടും ആളുകൾ വരുന്നതോടുകൂടി അതിനെ ഒരു പ്രകൃതി ഭംഗിയോട് കൂടിയാണ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണല്ലോ ജനങ്ങളുടെ.
1: നാച്ചുറലായിട്ട്
0: പ്രൊട്ടക്ട് ചെയ്യാനില്ല. അതായത് ഇപ്പോൾ കാഴ്ചക്കാർക്ക് വരുമ്പോഴായി, അപ്പോൾ നമുക്ക് വിശാലമായിട്ട് മൈതാനങ്ങളിൽ ഇരിക്കാനും അവിടെ പൂന്തോട്ടങ്ങളും അതിന് നല്ല ഒരു 10,000 വിസിറ്റേഴ്സാണ്. നമ്മൾ ചെല്ലുന്ന സമയത്ത് നല്ല സീസൺ ആകുമ്പോൾ ഒരു ഏപ്രിൽ മെയ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സീസണാണ്, യൂറോപ്പിലെ ഏറ്റവും നല്ല സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ പിന്നെ ഇറ്റലിയിലാവുമ്പോൾ ഈ പിന്നെ വത്തിക്കാൻ ആ പ്രശ്നം അവിടുത്തെ അങ്ങനത്തെ പിന്നെ പിലിഗ്രിംസ് ഒക്കെ വരുന്ന ആ സ്ഥലങ്ങളാണല്ലോ ഈ വത്തിക്കാൻ സിറ്റി എന്നൊക്കെ പറയുമ്പോൾ, മാർപ്പാപ്പ അതിനോടനുബന്ധിച്ച് അങ്ങനെ ക്രിസ്തീയ ഒരു ദേവാലയങ്ങളൊക്കെ കൂടുതലുള്ളൊരു സ്ഥലമാണ് ഈ പിന്നെ പിസ ഇറ്റലി കൂടുതൽ. അതുകൊണ്ട് തന്നെ അതൊരു അതിന് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് തന്നെ വൈകൃതമായിട്ടുള്ളൊരു ബിൽഡിങ്ങിനെ ഏറ്റവും മനോഹരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിടുന്ന ലോകാത്ഭുതമാക്കി മാറ്റി എന്നുള്ളതാണ് അവരുടെ കാണുന്നത്.
1: വിഷൻ ആണ്.

0: ഡീസൻ്റായിട്ട് കാത്ത് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കിപ്പോൾ ഒരു പിന്നെ നമ്മൾ ഒരു മലഞ്ചെരുവിലൂടെ പോവുകയാണെങ്കിൽ തന്നെ നമ്മളവിടെ ഒരു മലഞ്ചെരുവിലൂടെ കാടും പിടിച്ച് അങ്ങനെ കിടക്കിയേക്കാം. പക്ഷെ അവരത് പ്രൊട്ടക്റ്റ് ചെയ്ത് അത് ഇനി ഗവൺമെൻറ് സ്വന്തം വകയാണോ അതോ പിന്നെ പ്രൈവറ്റ് പാർട്ടിൻ്റെ അല്ല. പക്ഷെ അതൊക്കെ അവർ നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കണം. അപ്പോൾ നമുക്കൊരു മലയോരത്ത് കൂടെ നടത്തുന്ന പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി കാണാൻ തോന്നും. ഇത്രയും സൗന്ദര്യവൽക്കരിച്ച സ്ഥലങ്ങളാണ് ഇറ്റലി എന്നൊക്കെ പറയുന്നത്.
1: നമ്മൾ പൊതുവെ കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ടൂറിസ്റ്റുകളോടുള്ള സമീപനത്തിൽ വ്യത്യാസം ഉണ്ടാവും. അത്ര പരിഗണിച്ചൊന്നുമില്ല ടൂറിസ്റ്റുകൾ, അതിഥികൾ എന്നൊക്കെയാണ് പറയെങ്കിലും ആ ഒരു രൂപത്തിൽ എത്രത്തോളം പരിഗണിക്കപ്പെടുന്നുണ്ടോയെന്നറിയില്ല. പക്ഷേ ഒരു വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ടൂറിസ്റ്റുകളോടുള്ള ഒരു മനോഭാവം എങ്ങനെയാണ്?
0: ചില സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങൾ ടൂറിസം കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്ത സ്ഥലങ്ങളുണ്ടാവും. വിദേശ രാജ്യങ്ങളിൽ മിക്കവാറും ഒക്കെ അങ്ങനെ, ഇപ്പോൾ സിംഗപ്പൂരാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തായ്ലൻഡ് ഒക്കെ പറയുന്ന മലേഷ്യ ഒക്കെ ഒരു ടൂറിസം കൊണ്ട് ഡെവലപ്പ് ചെയ്ത മനുഷ്യങ്ങൾ അല്ല, ടൂറിസമാണ് അവരുടെ എയിം. വളരെ ടൂറിസ്റ്റുകളെ വരുത്തുക എന്നുള്ളതാണ്
1: ഒരു ജീവിതം, അതാണ്
0: അതൊരു ജീവിതം അതാണ്. അപ്പോൾ അവർക്ക് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിർബന്ധം. അപ്പോൾ അവർ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ അതുകൊണ്ട് അവിടെ വേറെ ഇല്ല, അതൊരു പ്രശ്നം. അപ്പോൾ നമുക്കൊരു ഒരു അവിടെ ഒരു പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ തന്നെ ഒരിക്കലും ടൂറിസത്തിനെ അത് ബാധിക്കില്ല. ചിലയിടത്ത് നമുക്കിങ്ങനെ നമ്മൾ പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ ഈജിപ്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ ബസ്സിൽ, നമ്മൾ ഈജിപ്തിൽ ചെന്നിറങ്ങി നമ്മൾ ടൂറിസത്തിൻ്റെ ബസ്സിൽ, ഒരു പട്ടാളക്കാരനെ കയറിയിരിക്കും. ഡ്രൈവറും ഗൈഡും നമുക്കുണ്ടാവും. പക്ഷെ നമ്മളെ ഈ ലെഫ്റ്റ് സൈഡിലൊരു പട്ടാളക്കാരനെ കയറ്റുന്നില്ല, അവൻ്റെ കയ്യിലൊരു തോക്കൊക്കെ ഉണ്ടാവും, അവൻ അതിലെടുക്കും. നമ്മൾ എന്ന് അവിടെ ടൂറിസം നമ്മളെ ബസ് ഇറങ്ങിയിട്ട് തിരിച്ചു പോരുന്ന ആ ദിവസം വരെ ഇയാളെ നമ്മളെ കൂടെ ഉണ്ടാവും, രാത്രിയും പകലും. അതുകൊണ്ട് എന്താ വെച്ചാൽ വഴിയിലെ തടസ്സങ്ങളൊന്നും നമുക്ക് പ്രശ്നമില്ല, മറ്റുള്ള സാധാരണ ഒരു ബസ് പോകുമ്പോഴല്ല. അതുപോലെ തന്നെ ഈ യൂറോപ്പിലൊക്കെ ഉള്ള ഒരു എന്താ വെച്ചാൽ നമ്മൾ ഒരു അവിടെ ഒരു പ്രശ്നങ്ങൾ നടക്കുക അല്ലെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും അത് ടൂറിസത്തിനെ ബാധിക്കില്ല എന്നാണ്. അപ്പോൾ ആ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, അവിടെ വേലി അടച്ചും കണ്ട് നിന്ന് അങ്ങോട്ട് പോകേണ്ടതെന്നില്ല, അതില്ല. ടൂറിസ്റ്റ് ഏരിയ, അതായത് ഇപ്പോൾ നമ്മൾ ഈഫൽ ടവർ ആണെങ്കിൽ, ഈ കൊളോസി ഇതുപോലുള്ള സാധനങ്ങൾ, ആ ഭാഗത്തൊന്നും ടൂറിസത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ബാധിക്കില്ല. നല്ലതാണ്, ഒരു രസകരമായ കാര്യം.
1: താങ്കൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും താങ്കളൊരു വലിയ സമ്പന്നനൊന്നുമല്ല, ഒരു സാധാരണക്കാരനാണ്. ചോദ്യം എങ്ങനെ ഇതിന് കാശുണ്ടാക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇതിനെങ്ങനെ സമയമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് മറുപടി പറയുക?
0: അതിന് മറുപടി പറയാന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലുള്ള ചിലതാണല്ലോ നമ്മൾ ഒരു സ്വരൂപിക്കുക എന്നുള്ളത്. അതിപ്പോൾ നിങ്ങളോട് പച്ചയിൽ പറയേണ്ട ആവശ്യമില്ല, എൻ്റെ എല്ലാ സംഭവവും അറിയുന്ന ആളാണ് അരി സാർ. നമ്മളൊരു വിഷൻ, നമ്മൾ ഇപ്പോൾ ഒന്ന് കാശ്മീരിൽ പോകണം, കാശ്മീരിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 10,000 rupees അല്ലെങ്കിൽ 15,000 rupees ചിലവിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ദിവസം ഒരു 100 rupees എന്തെങ്കിലും മാറ്റി വെച്ചാൽ മതിയല്ലോ. ഒരു മാസം നമ്മൾ 100 rupees മാറ്റി വെക്കുകയാണെങ്കിൽ 3000 ആയില്ലേ? അത് നമ്മൾ വർഷമാകുമ്പോഴേക്ക് എത്രയായി? 30,000 ആയി. 2 വർഷം കൂടിയിട്ട് നമുക്കൊരു പരിപാടി വെച്ചാൽ നമ്മൾ 60,000 ഇടാലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലൊന്നും എപ്പോഴും പോകണില്ലല്ലോ. ചിലപ്പോൾ 4 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ പോവുകയാണെങ്കിൽ അത് ആ സ്വരൂപം നമുക്ക് 4 വർഷത്തേക്ക് വെച്ചാൽ അങ്ങനെ അതേ നടക്കുള്ളൂ. അല്ലാതെ പെട്ടെന്നൊരു കാശം നമ്മൾ ATM നിന്ന് കാശ് കളിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതൊക്കെ ലെക്കിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് പലർക്കും തോന്നും ഇതിനൊക്കെ ഭയങ്കര പൈസ ചിലവാകുന്നു. എന്നോടൊക്കെ യൂറോപ്പിൽ പോയി വരുമ്പോൾ പലരും ചോദിച്ചിരുന്നു എങ്ങനെ യൂറോപ്പ് പോകണം, എങ്ങനെ യൂറോപ്പ് എന്ന് വെച്ചാൽ ഇതൊരു യാത്രക്കാരുടെ ഒരു സ്വകാര്യതയാണ്. അത് ഞാൻ പറയുന്നത് യൂറോപ്പിലിപ്പോൾ ഞാൻ പിന്നെ ഫ്രാൻസ്, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ലെച്ചിൻസ്റ്റാ, എക്സംബർഗ്, പിന്നെ ആസ്ട്രിയ, ഇറ്റലി, റോം, 9 രാജ്യങ്ങളാണ് നമ്മൾ സന്ദർശിക്കുന്നത്. 11 ദിവസത്തെ പാക്കേജാണ്. അതിന് അന്ന് വന്നതത്തിൽ ഒരു 145,000 rupees വളരെ ചെറുതല്ലേ?
1: ഇന്ത്യയിലെയും കേരളത്തിലെ വിശേഷം താരതമ്യപ്പെടുത്തുമ്പോൾ ചുരുങ്ങിയ ഒരു
0: വളരെ ഇതാണ്. നമുക്കിപ്പോൾ ഒന്ന് ഊട്ടി പോയി വരണമെങ്കിൽ കാശ് എത്ര വേണോ? എന്തായാലും 2,000 rupees വരൂലേ? അല്ലെങ്കിൽ നമുക്കൊരു മൈസൂർ പോയി വരണമെങ്കിൽ, നമുക്കൊരു ഡൽഹി പോയി വരണമെങ്കിൽ, അപ്പോൾ നമ്മളൊരു 10 കൊല്ലം വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ഒരു യൂറോപ്പ് പോകാൻ വേണ്ടി നമ്മളൊരു 4-5 കൊല്ലം വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം, അങ്ങനെ നടക്കുകയുള്ളൂ. മറ്റത് അതല്ലേ. പിന്നെ ഈ പറഞ്ഞില്ലേ പെട്ടെന്നൊരു കാശ് ഉണ്ടായിച്ചിട്ട് ഇത് പോകാൻ പറ്റില്ല, നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യം തന്നെ യൂറോപ്പ് പോകാൻ വേണ്ടി എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ യാത്ര തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ളതെന്ന് ഈഫൽ ടവറാണ്. ഈഫൽ ടവർ എങ്ങനെയെങ്കിലും കാണണം, അത് ചെറുപ്പകാലങ്ങളിലൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ നമ്മൾ പേപ്പറൊക്കെ കൊടുത്ത് വളരെ കൂളായിട്ട് ഒരു തട്ടി, കാരണം നിങ്ങളെങ്ങനെ യൂറോപ്പ് കൊള്ളു, നിങ്ങൾക്ക് എന്തായാലും അർഹത എന്നാണ് ചോദിച്ചത്. ആ അർഹത എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യാല്ല, അതുകൊണ്ട് കാര്യമില്ല. അവസാനം പിന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഡോക്യുമെൻറ്റ്സ് വരെ വെച്ചിട്ടാണ് ചിലരെ പോകുന്നത്. അങ്ങനെയല്ല, എന്നെ പോലത്തെ ചിലർ പോണത് ഡോക്യുമെൻറ്റ്സ് വെക്കണം. കാരണം അവർ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ പോയിട്ട് ചാടും, ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാട്ടുണ്ടാവും. ആ ചാട്ടം ചാടും എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവർ ആഗ്രഹം. എന്തെങ്കിലും തന്നെ പോകുമ്പോൾ കുറേ ആളുകൾ അവിടെ മിസ്സാകുക, മിസ്സാകാനും കണ്ട് അവിടെ ചാടിയിട്ട് ജോലി ചെയ്തിട്ട് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വരാനില്ലേ? അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളാണ്. അതുകൊണ്ട് അവർക്ക് ആ ഒരു

0: ഭയം നല്ലതുകൊണ്ട് നമ്മളവിടെ ഇറങ്ങി മുങ്ങുമെന്നുള്ളത്. അതിനാണ് ഒരിത്തരെയും പ്രൊട്ടക്ഷൻ നമ്മളേക്കൊന്ന് വാങ്ങുന്നതിലാണ് അതിൻ്റെ പിന്നിൽ പറയുന്നത്.
1: നമുക്ക് തൽക്കാലം യാത്രകളിലൂടെ സമാപിപ്പിക്കാം. നമ്മുടെ അതിഥി സിബത്ത് മടത്തൊടിയാണ്, ഇടത്തനാട്ടുകാരൻ, ഒരു സാധാരണക്കാരൻ. പക്ഷേ 10-25 രാജ്യങ്ങളിലൂടെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. കാശ് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടോ ATM എടുത്തിട്ടോ അല്ല അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഈ യാത്ര എന്നൊരു വികാരം മനസ്സിലുള്ളത് കൊണ്ട്, അതൊരു സ്വപ്നമായി, ഒരു ആഗ്രഹമായി സദാ കൂടെ ഉള്ളത് കൊണ്ട് കാശുണ്ടാകുമെന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ സമയവും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തെക്കുറിച്ചാണ്. സിബത്ത് മടത്തടിയുടെ ഓർമ്മകളിൽ ഇനിയും ലോകാത്ഭുതങ്ങളുടെ മായാചിത്രങ്ങൾ ഉണ്ട്, മരിക്കാത്ത ഓർമ്മകളുണ്ട്. നമുക്കിനിയും കേൾക്കാം, കാണാം, ആസ്വദിക്കാം. സിബത്ത് മടത്തടി സാഹിബിന് സാറിന് നമുക്ക് നന്ദി പറയാം. ടീം പീസ് റേഡിയോയുടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു സാർ.
0: ഓക്കെ, ടീം പീസ് റേഡിയോയ്ക്കും ശ്രോതാക്കൾക്കും എന്നെ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഒരു യാത്രക്കാരായി മാറണം. എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദൃശ്യം, പിസായിലെ ചരിഞ്ഞ ഗോപുരവും ഇറ്റലി വിശേഷങ്ങളും എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സിബ്ഹത് മടത്തോടി ഇബ്നു അലി.

0: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
1: പീസ് റേഡിയോ.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവെ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوവേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: ഓഡിയോ റജീം.

ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യരുടെ അഭിപ്രായങ്ങൾ കാലത്തിനൊപ്പം മാറിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ നീതിയും വിധിയും തീരുമാനങ്ങളും ഒരിക്കലും മാറാതെ മുന്നോട്ട് പോവും. ആ സത്യത്തിൻ്റെ കൂടെ മരണം വരെ ചരിക്കാൻ നമുക്ക് കഴിയട്ടെ. ഓരോ ദിനവും പരമകാരുണികനായ റബ്ബിൻ്റെ ആ കാരുണ്യത്തിൻ്റെ ഓരം ചേർന്ന് അവൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന സന്ദേശവുമായി ഇന്നത്തെ ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം.

അപ്പോൾ പേസ് റേഡിയോ ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ വി ടി അബ്ദുൽ സലാം. ഇൻഷാല്ലാ കൂടെ നസ്രു നസ്രുള്ള സലാഹി വന്നു ചേരും. പ്രിയമുള്ളവരെ, ഇന്ന് 2026 സെപ്റ്റംബർ 7 തിങ്കളാഴ്ചയാണ്. ഹെജർ വർഷം 1448, റബിയുൽ അവ്വൽ 25. കൊല്ലവർഷം 1202, ചിങ്ങം 22.

നോക്കൂ, നമ്മൾ തുടങ്ങി വെച്ച വാചകം അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു. ജീവിതത്തിൻ്റെ ഏത് നിമിഷങ്ങളിലും ഘട്ടങ്ങളിലും ആരൊക്കെ അവഗണിച്ചാലും ആരെല്ലാം നമുക്കെതിരെ തിരിഞ്ഞാലും പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ ആ അപാരമായ വിശാലമായ ആ തണലിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷനിൽ കൂടെ വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ, സലാം പറഞ്ഞ് കൂടെ വന്ന ആളുകളുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു.

0: നിങ്ങളുടെ ഫീഡ്ബാക്കിലേക്ക് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ സീനത്ത് പാലക്കാട്, സുലൈക്ക തിരുവാലി, മൊഹസിന മഞ്ചേശ്വരം, ഹനീന സുൽഫി കൊട്ടാരക്കര, റജീന കൊട്ടുമല, ഷഹന റഷീദ് മേലാറ്റൂർ, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, മുംതാസ് കൂരാട്, മുഹമ്മദ് സി പി കോളിക്കൽ, ഷിയാബ് കൽപ്പറ്റ വയനാട്, ആയിഷ തോട്ടശ്ശേരിയറ, അമ്ര ബിൻ യാസിർ, ആമിർ ബിൻ യാസിർ, കുട്ടികളാണെന്ന് വിചാരിക്കുകയാണ്, ഷമീറ പി വെരുമ്പിലാവ്, വേരുമ്പിലാവ്, മെഹനാസ് ഗഫൂർ, സൗദ മുട്ടം, സുബൈദ കുഞ്ഞിമംഗലം, ഇവരൊക്കെ ഇങ്ങനെ ഒരുപാട് ആളുകൾ സിലംബറിന് കൂടെ വന്നിട്ടുണ്ട്. എം എ ഗഫൂർ പാലത്തിങ്കൽ ധേമുണ്ട്, സബീല പാലക്കാട്, മുബീന കുനിയിൽ, ഹുസൈൻ ക കൂടെയുണ്ട്, നസീറ കേസ് പാലക്കാട്, ആയിഷ പി പത്തപ്രിയം, എല്ലാവർക്കും വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ സുറു, നമ്മൾ ആദ്യം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സലാം പറയണം, സലാം അടക്കണം എന്നാണല്ലോ, പിന്നെയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ പിന്നെ ഇനി നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോവാം ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു തിങ്കളാഴ്ച ദിവസം ഇന്ന് ജോലി തിരക്കുകളിലേക്കൊക്കെ ഇങ്ങനെ വ്യാപൃതമാകുന്ന സമയമായിരിക്കും. നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കതൊന്ന് കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

قل أفلا تذكرون قل من رب السماوات السبع ورب العرش العظيم

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം മനുഷ്യൻ്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അല്ല ചോദിക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാൻ ചോദിക്കുമ്പോൾ അപ്പം അള്ളാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശൻ്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളയാണ്. എല്ലാം അള്ളാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയ്യഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫഅന്നത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ്റെ അവിടെ
0: സംസാരിക്കുന്നത്.
1: പക്ഷെ അതിനു ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മൾ എത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്ത മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തി ഇല്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത് എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്.
1: അതെ, പിന്നെ എന്തും മായത്തിലാണ് അല്ലെ, അവിടെ ചോദ്യം അങ്ങനെ തന്നെയാണ്. കാരണം അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല. അപ്പം ഫന്ന തുസാറൊന്ന് അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുക തന്നെയാണ് എന്ന ചോദ്യമാണ്. മാഷാല്ലാ, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ കാര്യൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
0: നമുക്ക് പീസ് ടൈമിലൊരു വാചകം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് അതിലേക്ക് ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ തോന്നുന്നു.
1: ഓക്കെ.
0: പീസ് റേഡിയോയിലെ പരിപാടികളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. രാവിലെ എന്നും കുറച്ച് കേൾക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ. മുഹമ്മദ് സി പി കോളിക്കൽ.
1: കോളിക്കൽ.
0: ഓക്കെ, അപ്പോൾ ഇനി ശ്രോതാക്കളിലേക്ക് ജസ്റ്റ് വരുമ്പോൾ റസിയ മാളിയേക്കൽ അതുപോലെ മുകുൾ സൂചർമകളിൽ സലാം പറഞ്ഞു വന്നതാണ്. നമുക്കൊരു ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു, നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്. എനിക്കൊരു തോന്നിയെന്ന് വെച്ചാലേ, നമുക്കേ നിസ്രോ, നമുക്കിപ്പോൾ നമ്മുടെ പിന്നെ ഏറ്റവും അടുത്ത, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധുക്കൾ, നമ്മുടെ ഏറ്റവും സുഹൃത്തുക്കൾ കുറേ കാലത്തിന് ശേഷം അവരെ കാണുകയാണെങ്കിൽ നമുക്ക് അവരോട് പങ്കുവെക്കാനുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്തായിരിക്കും? കുറെ കാലത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് കാണുമ്പോൾ നമ്മൾ അവരോട് പങ്കുവെക്കുന്നത്. പൊതുവേ മനുഷ്യൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം, പക്ഷെ നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോസിറ്റീവായ കാര്യം നമ്മുടെ ഒരു ലൈഫിൽ അല്ലെങ്കിൽ നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടാവും അതൊന്ന് നമ്മൾ കമൻ്റ് ചെയ്യട്ടെ.
1: ഓക്കെ, ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇന്ന് മധുരം ഖുർആൻ വിശദീകരണവും കുറച്ച് കൂടുതൽ കേൾക്കാൻ കഴിഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് ജമീല വി കെ പൂനൂർ അവരുടെ കമൻറ്റുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് അൻവർ വി എടത്തനാട്ടുകര കാപ്പുപറമ്പ്, ഹാരിഫ എം പി വട്ടത്തൂരിൽ നിന്ന്. ഇൻഷാല്ലാ അടുത്ത വർഷത്തെ ഹജ്ജിന് പോകാൻ കാത്തിരിക്കുന്നു, ആദ്യ ഗഡു ഫീസ് അടച്ചു അൽഹംദുലില്ലാഹ്. ഇന്ന് മെഡിക്കലിന് പോവുകയാണ്, ദുആയിൽ ഉൾപ്പെടുത്തണേ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത് തിരിച്ചെത്താൻ വേണ്ടി.
0: അപ്പോൾ അങ്ങനെ ഓരോ പ്ലാനുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് അല്ലേ, ഹജ്ജിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഫുള്ള് മനസ്സിൽ അത്തരം നല്ലൊരു ചിന്തകളാണ് ഉണ്ടാവുക.
1: അതെ അതെ, ഒരു ആദ്യ അലോട്ട്മെൻ്റ് കിട്ടി, ഫസ്റ്റ് അലോട്ട്മെൻ്റ് വന്നു കഴിഞ്ഞു, പലരുടെയും പേരുകളുണ്ട് എന്നുള്ളത്. സെക്കൻഡ് ഇപ്പം മെസ്സേജുകൾ ഓരോരുത്തർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ആഗ്രഹത്തിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില രണ്ട് രൂപത്തിലാണ് അതിൽ കൊടുക്കുന്നത്. ഇതുവരെ കൊടുക്കാത്തവരുണ്ടാവില്ല, ഒന്ന് കൊടുത്തു നോക്കി, ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ഒന്ന് അപേക്ഷിച്ച് നോക്കിയേ കിട്ടുമല്ലോ എന്ന് പറയുമ്പം ആരുടെയെങ്കിലും ഒരു തള്ളൽ കൊണ്ട് അപേക്ഷിക്കുന്നവരുണ്ട്. അവർ ഇപ്പോൾ ലിസ്റ്റിൽ പേര് വന്നാലെന്താണ്, ആ പേര് വന്നിട്ടുണ്ട് കേട്ടോ, അത്രേ ഉള്ളൂ. എന്നാൽ പ്രതീക്ഷിച്ച് കാത്തിരുന്ന് ആ ഒരു കഴിഞ്ഞ വർഷം കൊടുത്തോ കിട്ടിയില്ല, ഈ വർഷം ഇൻഷാല്ലാ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകളല്ലേ, അത് മറ്റൊരു മൈൻഡാണ്. അവിടെ കിട്ടിയെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമായിരിക്കാം നമ്മുടെ ഈ ഒരു ശ്രോതാവിൽ നിന്നുണ്ടായത്. ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ അതിൽ പെട്ടിട്ടുണ്ടാകും, അവർക്കൊക്കെ അൽഹംദുലില്ലാ നല്ലൊരു യാത്രയും നല്ല ഒരു ഹജ്ജ് കർമ്മമൊക്കെ നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്കും പോകണം.
0: നസ്രു, നമ്മൾ കുറേ ദിവസമായില്ലേ ഇങ്ങനെ ലൈവിൽ വന്നിരുന്നുണ്ട്, അത് ശ്രോതാവ് പറയുന്നുണ്ട് കുറേ കാലത്തിന് ശേഷങ്ങൾ വന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
1: പ്രത്യേകിച്ച് തിങ്കളാഴ്ച ഞാൻ വരാറില്ല.
0: ആ തിങ്കളാഴ്ച ഞാനും ചിലപ്പം ഇടയ്ക്ക്.
1: എന്തായാലും നമ്മൾ ഇൻഷാല്ലാ അത് നമ്മുടെ ശ്രോതാക്കളുമായി നമുക്ക് കൂടുതൽ സംവദിക്കാം. മധുരം ഖുർആൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. പിന്നെ പീസ് ടൈമിൽ നമുക്കൊന്നും കൂടെ പറയാനുള്ളത് വെച്ചാൽ പല ശ്രോതാക്കളുടെയും അഭിപ്രായങ്ങളാണ് പീസ് ടൈമായിട്ട് നമ്മൾ വായിക്കാറുള്ളത്. അതിൽ നിങ്ങളുടെയും അഭിപ്രായങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് അല്ലേ ഓരോരുത്തരോടും

0: ഇപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. മോർണിംഗ് ലൈവ് ഷോ തുടങ്ങി കുറച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പം സ്വാഭാവികമായി നമ്മുടെ ഓട്ടോമാറ്റിക് തിങ്കിങ് വരുന്നുണ്ട് പുലരുവട്ട വിളയത്തിൻ്റെ. എന്നാൽ പിന്നെ പുലരുവട്ടത്തിലേക്ക് തന്നെയാണ്.
1: പുലരികളിൽ പുതു പ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവെട്ടം. പുലരിവെട്ടം പുലരിവെട്ടം.
0: പ്രിയ ശ്രോതാക്കളെ, പുലരിവെട്ടം പ്രോഗ്രാമിൽ നമ്മൾ ഇന്ന് കേൾക്കുന്നത് കുട്ടികളെ എന്ത് ചെയ്യും. ഒരു പ്രത്യേക വ്യത്യസ്തമായൊരു ടൈറ്റിലാണ്. ബഹുമാനായ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈന. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ വളരെ ഭാരമേറിയ ഒരു ജോലിയാണ് കുട്ടികളെ വളർത്തുക എന്നുള്ളത്. ചെറിയ പ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ള കുട്ടികൾ, രണ്ടോ മൂന്നോ നാലൊക്കെ കുട്ടികളുള്ള ഉമ്മമാർ വളരെയധികം പ്രയാസപ്പെട്ടും പാടുപെട്ടുമാണ് അവരെ വളർത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ട്രെയിൻ യാത്രയിൽ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിലായിരുന്ന ഒരു കുട്ടി, ആ കുട്ടി ട്രെയിനിൽ കയറിയതിന് ശേഷം ആ കുട്ടി അടങ്ങിയിരുന്നിട്ടേ ഇല്ല. മുഗൾ ബർത്തിലേക്കുള്ള കോണിയിലൂടെ കയറുക, താഴത്തേക്ക് ചാടുക, ഓരോരുത്തരുടെ മടിയിൽ കയറുക, വീഴുക, എത്രയോ പ്രാവശ്യം വീണു, പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരടങ്ങിയിരിക്കാത്തൊരു കുട്ടി, അങ്ങനത്തെ ഒരു കുട്ടിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, അവർക്കൊരു മനസ്സിനോ ശരീരത്തിനോ ഒരു റെസ്റ്റ് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഈ കുട്ടി ഉറങ്ങല്ലാത്ത എല്ലാ സമയങ്ങളിലും ആ കുട്ടിയെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടും അവൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആലോചിച്ചാൽ അറിയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സത്യത്തിൽ നമുക്കിന്ന് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളെങ്ങനെയാണ് വളർത്തുക എന്നുള്ളതും കുട്ടികളെ എങ്ങനെയൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാമെന്നുള്ളതിനുമുള്ള ഒരു വിവരം മാതാപിതാക്കൾ ലഭിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ റേഡിയോ തന്നെ അങ്ങനെ ഒരു കോഴ്സ്, പാരൻറ്റിങ്ങിൻ്റെ ഒരു കോഴ്സ്, രക്ഷിതാക്കൾക്ക് വേണ്ടി ഒരു പരീക്ഷയും എല്ലാമുള്ള ഒരു കോഴ്സ്, ഒന്ന് ആധികാരികമായി തന്നെയൊന്ന് പഠിക്കുക എന്നുള്ള നിലക്കൊരു കോഴ്സ് സംവിധാനിക്കാനുള്ള കാരണം പോലും അതാണ്. അപ്പോൾ സത്യത്തിൽ ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ നമുക്കിത് വളരെയധികം വളരെ പ്രയാസരഹിതമായി ഇത് നിർവഹിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ നമ്മളെപ്പോലെ തന്നെ ഇപ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു പ്ലാനിങ് അവർ വേണമല്ലോ. അപ്പോൾ നമ്മൾ നേരം വെളുത്ത് ഉറങ്ങണത് വരെ നമുക്കൊന്നും സമയമില്ല. അതുകൊണ്ടാണ് നമ്മൾ അത്രമാത്രം എന്ത് ചെയ്യാണ്, എൻഗേജ്ഡാണ്, ഓരോ കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാണ്. അപ്പോൾ നമുക്ക് എന്താണ് പണി, രാവിലെ എഴുന്നേറ്റാൽ ഉമ്മക്കറിയാം ഞാൻ അടുക്കളയിൽ പോയിട്ട് അവിടെ ജോലികൾ ചെയ്യണം, രാവിലെ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എൻ്റെതായ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ വാപ്പയ്ക്കറിയാം എന്താണ്, ഞാൻ ജോലിക്ക് പോകണം, 8 മണിക്ക് എനിക്ക് ഓഫീസിലെത്തണം, അവിടുന്ന് തന്നെ രാത്രി 8 മണിക്ക് ഇറങ്ങുള്ളൂ. എല്ലാവർക്കും അവരുടേതായ ഷെഡ്യൂളുകളുണ്ട്, അടുത്ത സമയം എന്ത് ചെയ്യണമെന്നുള്ളത്. എന്നാൽ കുട്ടികൾക്ക് മാത്രം ഇതില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യണം, ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു കൃത്യമായ പരിപാടി ഉള്ള സമയത്ത് നമ്മൾ റെസ്റ്റാണ്, അവർ ഉറങ്ങുമ്പോൾ നമ്മൾ റെസ്റ്റിലാണ്, അതേപോലെ തന്നെ അവർ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് റെസ്റ്റാണ്, അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് റെസ്റ്റാണ്, എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, അവരെന്ത് ചെയ്യണം, ഒഴിവു ദിവസങ്ങളിൽ എന്ത് ചെയ്യണം, പ്രവൃത്തി ദിവസങ്ങളിൽ എന്ത് ചെയ്യണം എന്നതിന് വളരെ കൃത്യമായ രൂപം അവർക്ക് നമ്മൾ ചില ജോലികൾ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മളതിന് പലപ്പോഴും ചെയ്യുക, അവന് സൈക്കിൾ വാങ്ങിക്കൊടുക്കും, ഗെയിമിന് സൗകര്യം വാങ്ങിക്കൊടുക്കും, പല ടോയ്സ് വാങ്ങിക്കൊടുക്കും, ഇതൊക്കെ അല്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള കളിക്കളത്. ഇത് ഫുൾ ടൈം ചെയ്യാൻ പറ്റുള്ള ആൾക്ക് എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു നിശ്ചിത സമയത്ത് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ അവൻ സൈക്കിളിൽ കുറച്ച് നേരം കയറും, പിന്നെ അവൻ ഇറങ്ങും, മനസ്സിലായി. എന്നാൽ പിന്നെയും അധിക സമയം ഇരിക്കുന്ന ഒരു കാര്യമാണ് ഫോൺ എന്ന് പറഞ്ഞാൽ. അത് വളരെ അപകടകരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നിരോധിച്ചു, അതായത് AI ഫോൺ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിരോധിച്ചതായിട്ട് നമ്മൾ കേട്ടു. എല്ലാ അപകടങ്ങളും ഉണ്ടായിത്തീരുന്നതിലൊരു മുഖ്യ പങ്ക് ഫോണിനുണ്ട് എന്നുള്ളതാണ്, ശാരീരികവും മാനസികവുമായ ഒട്ടനവധി. അപ്പോൾ അതാണ് പിന്നെയും കുട്ടികൾ ഉപയോഗിക്കുന്നത്. അതിൽ വെറൈറ്റീസ് ഉള്ളതുകൊണ്ടാണ്, അതിൽ അവർക്ക് വിവിധങ്ങളായ കാര്യങ്ങൾ കാണാനും ആസ്വദിക്കാനും ചെയ്യാനും പറ്റുന്നത് കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അത് ഉപയോഗിക്കുന്നതിന് കാരണം. അപ്പോൾ നമ്മൾ എന്താണ് ഇതിനൊരു പരിഹാരം, യഥാർത്ഥത്തിൽ അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജോലികളിൽ കുട്ടികളെയും ഒരു ഭാഗമാക്കുക എന്നുള്ളതാണ്. ഒരു 3 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പ്രായോഗികമാകുന്ന ഒരു കാര്യമാണത്. ഇപ്പോൾ അടുക്കളയിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടി ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാവട്ടെ നമ്മുടെ കൂടെ അവരെ നിർത്താനും ജോലി ചെയ്യാനും നമ്മൾ പരിശീലിപ്പിക്കും. ജോലി ഒരു ഭാരമായിട്ടല്ല, രസകരമായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട്. ഇപ്പോൾ നമ്മളൊരു പിന്നെ ഉള്ളി തൊലിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്തുള്ള തൊലിയെ കുട്ടിക്ക് തൊലിക്കാൻ കഴിയും. ഒരു ഉപ്പേരിക്ക് ഒരു പക്ഷേ നമുക്ക് അരിയാൻ പറ്റും. ആ 1-2 ഗ്ലാസ്സുകൾ അവിടെ കഴുകി വെക്കാൻ അവന് പറ്റും. പെൺകുട്ടിയുടെ രാവിലെ നമ്മൾ മുറ്റടിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു ചെറിയ ചൂല് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മുടെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, മുറ്റടിക്ക് പോരെ. ഇതിലൊരു പ്രശ്നം എന്ത് മാത്രമല്ല വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആവില്ല, പെർഫെക്ഷൻ കുറവേക്കാറ്. അതായത് ഒരുപക്ഷെ ആ ജോലി നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും, അവർ കഴുകിയ പാത്രം നമ്മൾ വീണ്ടും കഴുകേണ്ടി വരും. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കുറേയൊക്കെ നമുക്ക് എന്താ വെച്ചാൽ അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ മതി, ഇപ്പോൾ മുറ്റടിക്കണത് ശരിയായില്ല, ഭൗതികമായും ശരിയായത് മതി എന്ന് വെക്കാൻ പറ്റിയൊരു പ്രവൃത്തിയാണത്. അപ്പോൾ എന്തൊരു ജോലി ചെയ്യുമ്പോഴും എന്ത് ചെയ്യുക, അത് നന്നായോ നന്നായില്ലേ എന്നുള്ള അവലോകനങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കാം. നമ്മൾ തൽക്കാലം അവരെ ഒരു കാര്യത്തിൽ വ്യാപൃതരാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഭക്ഷണം എടുത്തു വെക്കുക, നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുപോയി വെക്കാനും അത് തിരിച്ചു കൊണ്ടുവരാനും അവരെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും. പല കാര്യങ്ങളും നമുക്ക് അവരെ, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവരെക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യിപ്പിക്കാൻ പറ്റും. പുസ്തകങ്ങൾ അടുക്കി വെക്കാൻ പറ്റും, ഓരോ സാധനങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയിടാൻ വേണ്ടി പറ്റും, നമ്മുടെ വസ്ത്രങ്ങളും അടക്കി വെക്കാൻ വേണ്ടിയിട്ട് അവരെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര പ്രോത്സാഹനങ്ങൾ കൊടുത്ത് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, വളരെ താല്പര്യത്തോടുകൂടി അവരതെല്ലാം നിർവഹിക്കും. അപ്പോൾ നമ്മുടെ കൂടെ അവരെപ്പോഴും ഉണ്ടാവുകയും ചെയ്യും, അവരുടെ ഭാവിക്ക് അത് ഭയങ്കര ഉപകാരമായിരിക്കും. ഈ ജോലികളൊക്കെ അവർ ചെയ്ത് ശീലിക്കുമ്പോൾ അതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും, പിന്നെ അവർക്ക് ഭാരം ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മളെപ്പോഴാണ് അവരുടെ ജോലി പറയാൻ തുടങ്ങുക, അവർക്ക് പഠനവും മറ്റു കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ സമയം ആവശ്യമുണ്ടായി, അതിനൊക്കെ വലിയ ഭാരങ്ങൾ അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ, അവരുടെ ഒരു പ്ലസ് ടുവിനോ ഡിഗ്രിക്കോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോഴ്സിനോ ഒക്കെ പഠിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യില്ല, അവർക്ക് ജോലിയുണ്ട്, അവർക്ക് ഇഷ്ടം പോലെ ജോലികളുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ ജോലിക്ക് തടസ്സമായിത്തീരും, അവരുടെ പഠനത്തിന് തടസ്സമായിത്തീരുകയാണ് ചെയ്യുക. അപ്പോൾ ഈ സമയം അങ്ങനെയല്ല, കുറേ ഫ്രീ ടൈം കിട്ടും. ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ഇഷ്ടംപോലെ ടൈം അവർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മുടെ ജോലിയുടെ ഭാഗമാക്കി തീർക്കാനും നമ്മുടെ കൂടെ എൻഗേജ് ചെയ്യിപ്പിക്കാനും നമ്മൾ പരിശ്രമിക്കും. അവർക്കും ഒരു ജോലി, ഉപകാരപ്രദമായൊരു ജോലി ചെയ്യുന്നതിൻ്റെ സംതൃപ്തി കിട്ടും, അതിൽ അവർക്ക് പരിശീലനം കിട്ടും, മറ്റു തെറ്റായ കാര്യങ്ങളൊക്കെ അവർ പോകാതെ നമുക്ക് അവരെ പ്രതിരോധിക്കാൻ പറ്റും. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ചില അറിവുകൾ നമുക്ക് ലഭിക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമായിത്തീരും, അത് ഗുണകരമായിത്തീരും. അത്തരത്തിൽ ഗുണകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
3: ആമീൻ. മാഷാല്ലാ. ഇനി നമുക്ക് കൂടുതൽ പറയാനില്ലാത്ത വിധം ഒരു ഒരു
4: ജാമ്യം മാനിയോ അല്ലേ?
3: ആ, വളരെ കൃത്യമായിട്ടുള്ള. പലപ്പോഴും പാരൻസിനെ ചെറിയ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവരിങ്ങനെ എന്നുള്ളതിൻ്റെ വലിയൊരു പിന്നെ കാരണമാണ് ചെറുപ്പത്തിൽ നമ്മൾ അവരെ ഈ രൂപത്തിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലുപ്പത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലേക്ക് പോകാൻ പറ്റും. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. മൊലി പറഞ്ഞു വളരെ കൃത്യമായിട്ടുള്ളൊരു വാക്കുണ്ട്, അതായത് കുട്ടികൾ പെർഫെക്ഷൻ ആവില്ല, നമ്മളെ ഒരു നമ്മളെ അഡൾട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, അത് ചെയ്യേണ്ട, ശരിയാവില്ല, അതും ചെയ്യേണ്ട, ഞാൻ അവിടെ അടങ്ങി അവിടെ ഇരുന്നാൽ മതി. കുട്ടികൾക്ക് അടങ്ങിയിരിക്കാൻ
4: കഴിയില്ല,
3: എന്നിട്ട് അടക്കിരുത്താൻ നോക്കും. ഈ കുട്ടിയാണ് പിന്നെ ലാസ്റ്റ് ഒന്നും ചെയ്യില്ല എന്നിട്ട് കുട്ടീനെ കുറ്റം പറയാം, പിന്നെ
4: ഒരു പണിയും ചെയ്യില്ല എന്നിട്ട് അല്ലേ.

0: അപ്പോൾ പുലരുവട്ടവുമായി ബന്ധപ്പെട്ട ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുമ്പ് നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ കുറേ ഫീഡ്ബാക്കുകളുണ്ട്, അതിലേക്കൊക്കെ പോകണ്ടേ ഹസ്രൂ. ഇന്നത്തെ പുലരുവട്ടം നല്ലൊരു ഉപദേശമാണ് മാഷാ അള്ളാഹ്. മൗലവിക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അള്ളാഹു ആഫിത്തും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് മുനീർ ചെമ്നാട് കസർഗോഡ് നിന്നും. ആധുനിക കാലഘട്ടത്തിൽ ഏറെ അനുയോജ്യമായൊരു വിഷയമെന്നാണ് അൻവർ എൻ ടി മുട്ടിൽ വയനാട് പുലരുവട്ടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്.
1: ഒരുപാട് ആളുകൾ നമ്മോട് സലാം പറഞ്ഞ് കൂടെ ഉണ്ട്. കൂടെ കൂട്ടത്തിൽ അവരുടെ പേരുകൾ നമുക്ക് വെച്ചുള്ള വായിച്ചൊന്ന് പോവാം. മൈമൂന ചീക്കിലൂടെ ഉണ്ട്, ഷൈനി നവാസ് മുടിക്കൽ പെരുമ്പാവൂർ, മൈമൂന കരുവാര കൊണ്ട് ചുള്ളിയോട്, ബേബി ഷാക്കിറ ഓമാനൂർ, ഉമ്മു നെഹ്യാൻ നെല്ലിശ്ശേരി, അൻവർ മുട്ടിൽ വയനാട്, അതുപോലെ തന്നെ സമീന പത്തപ്പെരിയം, സഫിയ കെ തിരുടങ്ങാടി, ഖദീജ സാലിഹ് കുപ്പം, ലുബ്ന പി കൊണ്ടോട്ടി, ഇവരെല്ലാം നമ്മോടൊപ്പം സലാം പറഞ്ഞിരിക്കുന്നു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: എത്ര നല്ല അറിവുകളാണ് ഓരോ ദിവസവും ഉസ്താദ് നൽകുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്നാണ് നഫീസ പി എ താമരശ്ശേരി പുലരുവട്ടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്.
1: കാസർഗോഡ് നിന്ന് ഹസീന കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മധുരം ഖുർആൻ വിശുദ്ധ ഖുർആനിൻ്റെ ഏതൊരു വചനവും കാലാതീതമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുന്നു. മാഷാ അല്ലാ.
0: പുലരിവട്ടത്തിൽ ഹാരിസ് മൗലവി പറഞ്ഞ വിഷയം കേട്ടപ്പോൾ ഞാൻ എൻ്റെ മോനെ വളർത്തിയ കാര്യം ഓർമ്മ വന്നു. ഞാനൊരു ടീച്ചറാണ്. 9 മണിക്ക് മുന്നേ വീട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ വീട്ടിലെ ജോലി, അതിനിടയ്ക്ക് അവൻ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യം ഓർമ്മ വന്നു. ചിലപ്പോൾ അടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓർക്കുമ്പോൾ ഒക്കെ ഒരു സങ്കടമാണ്. അല്ലാഹു എല്ലാവർക്കും ക്ഷമ നൽകട്ടെ. ഫസീല വൈലത്തൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചത്.
1: ഹഫ്സ വെള്ളില, അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ മിനിയ മറിയം വണ്ടൂരിൽ നിന്ന്, സീനത്ത് പുളിഞ്ഞാൽ വയനാട് നിന്ന്, ഉമ്മു ഫറഹീൻ കരിപ്പോൾ മലപ്പുറം, അവർ സലാം പറഞ്ഞ് നമ്മോടൊപ്പമുണ്ട്. ആദ്യം സലാം പറയുക, പിന്നെ നമ്മുടെ അനുഭവത്തിൽ കഴിഞ്ഞുപോയ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക.
0: ചോദ്യത്തിൻ്റെ
1: ഒരു ഫീഡ്ബാക്ക് ഇട്ട് വന്നതാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണല്ലോ ചോദിച്ചത്.
0: കുറേ കാലങ്ങൾക്ക് ശേഷം കൂടെ പഠിച്ച ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി. ഞങ്ങൾ 10 ആളുകളുണ്ടായിരുന്നു. അവർക്കൊക്കെ പീസ് റേഡിയോ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റി. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ എന്നാണ് സഫിയ അടപ്പാൾ പറഞ്ഞത്.
1: ഒരു പോസിറ്റീവായിട്ടുള്ള
0: നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യം.
1: അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവരെ എങ്ങനെയെങ്കിലും അവരുടെ ഫോൺ നമ്പർ വാങ്ങി ബന്ധപ്പെടും, എന്നിട്ട് നേരിൽ കണ്ടാൽ എല്ലാ വിശേഷങ്ങളും പറഞ്ഞ് സന്തോഷിക്കുമെന്നാണ് നഫീസ പി എ താമരശ്ശേരി പറഞ്ഞിരിക്കുന്നത്.
0: യെസ്. അതുപോലെ പിന്നെ നേരത്തെയും പുലരുവട്ടവുമായി ബന്ധപ്പെട്ട് വായിക്കാതെ പോയ ചില മെസ്സേജുകൾ കാണുന്നുണ്ട്. ഷൊയ്ബായും വെള്ളപ്പെട്ടെന്ന് അയച്ചത് നല്ലൊരു സന്ദേശമാണ്. കുട്ടികൾ ഒരു പരിധി എത്തുന്നത് വരെ അവരുടെ കൂടെ തന്നെ നമ്മൾ കൂടണം. മൗലവിക്കും പി ആർ ഫാമിലിക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ.
1: മൈമൂന ചീക്കിലൂടെ പറഞ്ഞിരിക്കണം. ഇപ്പോഴാണെങ്കിൽ പീസ് റേഡിയോയെക്കുറിച്ച് പങ്കുവെക്കും, ഇപ്പോഴാണെങ്കിൽ അതൊരു ഷർത്താണ് കേട്ടോ.
0: യെസ്.
1: ഒരുപാട് ഉപകാരപ്രദമായ പരിപാടികൾ ഇതിലുണ്ടെന്നും ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അത് എവിടെ ചെന്നാലും, ഏത് ഒരു മരണ വീട്ടിൽ പോയാൽ പോലും, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ കല്യാണത്തിൻ്റെ സൽക്കാരങ്ങളുടെ ഒക്കെ വേദികൾ ചെന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു ടൂളാണ്.
0: ഇറ്റ്സ് എ ഗിഫ്റ്റ്,
1: വലിയൊരു ഗിഫ്റ്റാണ്,
0: ഒരു അൾട്ടിമേറ്റ് ഗിഫ്റ്റ് എന്നൊക്കെ പറയാം.
1: കാരണം ഞാൻ നമുക്ക് കിട്ടാവുന്ന സമയങ്ങളിൽ നമുക്ക് കുടുംബ ക്ലാസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അവിടെയൊക്കെ നമ്മൾ ആദർശ ബന്ധുക്കളോ അല്ലാത്തവരോ ആയിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാധനമാണിത്. കാരണം അവർക്കുള്ളത് അതിലുണ്ടാവും. എന്ത് ആർക്കാണോ വേണ്ടത്, ഏത് തരത്തിലുള്ള ആളുകൾക്കുള്ളതും അതിലുണ്ടാവും എന്നുള്ളതാണ്. അപ്പം അതൊരു വലിയൊരു പോസിറ്റീവായിട്ട് അങ്ങനെ ഒരു കമൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യുന്നവർ തന്നെയാണ് അത് ചെയ്യുന്നത്.
0: അൽഹംദുലില്ലാ, ഇന്നലെ കുറേ കാലം മുന്നേ കണ്ട 2 മൂത്താപ്പാൻ്റെ മക്കളെ കണ്ട് വലിയ സന്തോഷം തോന്നി. ഞങ്ങൾ കുറേ സന്തോഷങ്ങൾ പങ്കുവെച്ചു. മാഷാ അല്ലാ, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ. അൽഹംദുലില്ലാ. സമീറ കെ എം താനൂർ,
1: സഫിയ കടവല്ലൂരിൽ നിന്നും, അവരൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോഴ്സിൻ്റെ 2 ക്ലാസ് കേട്ടു, ആൻസറും ചെയ്തിട്ടുണ്ട്. 3-ാമത്തെ ക്ലാസ് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം 2 ക്ലാസ് ശരിക്കും പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ 3-ാമത്തെ ക്ലാസ് കേൾക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അത് അവരെ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അവർ വന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്നുള്ളത്.
0: 8 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കാണുകയാണെങ്കിൽ അവരോട് പറയാനുള്ളത് എൻ്റെ ദീനിൻ്റെ വഴിയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മാറ്റമാണ്. അത് പറയേണ്ട ആവശ്യമില്ല, അവർ എൻ്റെ രൂപ മാറ്റത്തിൽ തന്നെ അത് മനസ്സിലാക്കും. അതിലൂടെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യും, പീസ് റേഡിയോ ഉൾപ്പെടെ ഇൻഷാ അല്ലാ. ഇതാണ് സഫ്ന മുഹമ്മദ് പാണക്കാട് പറഞ്ഞിട്ടുള്ളത്.
1: നേരത്തെ ചോദ്യത്തിനൊരു ഫീഡ്ബാക്ക് വന്നായിരിക്കും അല്ലേ. കുടുംബക്കാരെ കണ്ടുമുട്ടിയാൽ ആദ്യം അവരുടെ വിശേഷം അന്വേഷിക്കും. ആരെങ്കിലും അസുഖമായി കിടക്കുന്നെങ്കിൽ അവരുടെ അസുഖത്തെക്കുറിച്ചാണ് ആദ്യം ചോദിക്കാറുള്ളത്. കുടുംബത്തിൽ അങ്ങനെ അസുഖക്കാരുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം. അതാണ് നഫീസ കെ എസ് പാലക്കാട് നിന്ന്.
0: ഓക്കെ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു എത്ര സ്റ്റോപ്പൊക്കെ കഴിഞ്ഞപ്പോൾ മൂന്നാല് സ്റ്റോപ്പ് ഇങ്ങനെ കഴിഞ്ഞു പോകല്ലോ, ഇടയ്ക്ക് വെച്ച് കയറിയ ആൾക്കാർ, ഇതിപ്പോൾ എന്താ?
1: അതെ അതെ അതെ അതെ
0: അല്ലേ. അപ്പോൾ
1: ചോദിച്ചാൽ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ആ റേഞ്ച് ഇട്ട് അതങ്ങനെ അവർ കറക്കണ്ടല്ലോ, അങ്ങനെ കറങ്ങണ്ടല്ലേ.
0: പിന്നെ കുട്ടി, അപ്പം നമുക്ക് ചോദ്യം ഇതേ ഇതേ ഉള്ളൂ, നമ്മൾ കുറേ കാലത്തിന് ശേഷം കണ്ട നമ്മുടെ സുഹൃത്തിനോട് നമ്മൾ എന്തൊക്കെയായിരിക്കും പറയാം, പോസിറ്റീവായിട്ട് നമുക്ക് പങ്കുവെക്കാനുള്ള, അവർക്ക് പ്രചോദനം നൽകാവുന്ന നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ എന്തെല്ലാം പങ്കുവെക്കാനുണ്ടാവും എന്നതായിരുന്നു ചോദ്യം.

0: നമ്മളൊരു അധ്യാപകനുണ്ട്, യാസീൻ ഷെരീഫ് നിറമരുതോ. സ്കൂളിലെ സ്റ്റാർ ബോർഡിൽ ഇടക്കൊക്കെ വീട്ടിൽ ഉമ്മയെ സഹായിച്ചവർക്ക് ഞാൻ സ്റ്റാർ കൊടുക്കാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉമ്മയെ ഹെൽപ്പ് ചെയ്തവർക്ക്. അപ്പൊ നമ്മൾ പുലരിവട്ടത്തിലേക്ക് ചേർത്തിട്ടാണ്
1: അദ്ദേഹം
0: യാസീൻ ഷെരീഫ് നിറമരുതോ.
1: ഇതെല്ലാം നമുക്ക് നമ്മുടെ ഷെഡ്യൂളിലേക്ക് പോകാമെന്ന് തോന്നുന്നു.
0: മെസ്സേജുകൾ ഒരുപാട് ബാക്കിയുണ്ട്, വായിക്കാൻ ബാക്കി വെച്ചതാണ്, കുറച്ച് ബാക്കിയുണ്ട്. ഇൻഷാല്ലാ നമുക്ക് പറയാം.
1: വൺ മിനിറ്റ് ടോക്ക് ഒന്ന് കേട്ടല്ലോ നമുക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരാണ്. ഒരുപാട് ത്യാഗങ്ങൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ സഹിക്കുന്നുണ്ട്. ദീനിന്റെ വിഷയത്തിൽ ആ ഒരു ത്യാഗം നമ്മൾ പലപ്പോഴും കാണാറില്ല എന്നതും സത്യമാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിലാകട്ടെ, അതല്ലെങ്കിൽ മറ്റ് പഠനങ്ങളാകട്ടെ, അതൊക്കെ മുതിർന്നവരിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു കാലഘട്ടമായിക്കൊണ്ട് ഇന്ന് മാറിയിട്ടുണ്ട്. അവിടെ നമ്മളൊക്കെ ആലോചിക്കേണ്ടുന്ന ഒരു വചനം, യാ അയ്യുഹല്ലദീൻ ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും, നിങ്ങളുടെ സ്വന്തത്തെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കത്തിയാളുന്ന നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നല്ല നല്ല സൽ പ്രവർത്തനങ്ങളിലാകട്ടെ, പഠന ക്ലാസുകളിലാവട്ടെ, കുടുംബസമേതം പങ്കെടുക്കുവാനും കുടുംബസമേതം അറിവുകൾ കരസ്ഥമാക്കാനും നമ്മൾ ശ്രമിക്കണം. അങ്ങനെ കുടുംബസമേതം അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ ഒരു പിന്നെ പാരത്രിക വിജയത്തിലേക്ക് എത്തിച്ചേരാവുന്ന മാർഗം, അതിൽ കുടുംബത്തോടൊപ്പം തന്നെ നമുക്ക് എത്തേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു ധ്വനി, ആ ഒരു ഉപദേശം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നിരിക്കുകയാണ്. വൺ മിനിറ്റ് ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1975 ദിവസങ്ങളിലായി നമുക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്ന, അഥവാ 1975 മിനിറ്റ് നമ്മൾ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാരത്രിക ഭൗതിക ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കേൾവികളാണ് കേട്ട് കഴിഞ്ഞത്. അപ്പം 1037 എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. എന്തായാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് നമുക്ക് പറയാറുള്ളത്, നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പ്രാർത്ഥനകൾ ഇത്തരം എഫേർട്ട് എടുക്കുന്ന ആളുകൾക്കും ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നവർക്കൊക്കെ ഉണ്ടാവണം, ഉണ്ടാകും എന്ന് നമുക്കറിയാമെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. പിന്നെ ഇവിടെ റേഡിയോയുമായി ബന്ധപ്പെട്ട് നമുക്ക് റേഡിയോയും അതുപോലെ തന്നെ നമ്മുടെ മറ്റു വഴികളിലൂടെയും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ ഇത്തരം ചെറിയ ടിപ്സുകൾ, ഇതൊക്കെ നമ്മുടെ കുടുംബക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുകളായിട്ടുള്ള ആളുകളിലേക്കൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് എന്ന് നമുക്കെന്നെ അറിയാം. പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്, നമ്മൾ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു പ്രതിഫലം നമുക്ക് ഇവിടുന്നും അതോടൊപ്പം തന്നെ പരലോകത്തുനിന്നും കിട്ടുമെന്ന ആ ഒരു നിയത്തിൽ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു ഗുണമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാകതുകൊണ്ട് അങ്ങനെ തന്നെ നമ്മളെ ഫേസ്ബുക്കിലാവട്ടെ, അല്ലെങ്കിൽ നമ്മളെ വാട്സാപ്പിലാവട്ടെ, ഇൻസ്റ്റയിലാവട്ടെ, ഇവിടെയൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്റ്റോറി ആക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ആക്കാനോ ഒക്കെ പറ്റാവുന്ന രൂപത്തിലേക്ക് നമ്മളതിനെ ക്രമീകരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പല ആളുകളും അത് കേട്ട് കഴിഞ്ഞ് അതങ്ങോട്ട് അശ്രദ്ധമായിട്ട് ഒഴിവാക്കുക എന്നതിനപ്പുറം മറ്റുള്ളവർ കൂടി കേൾക്കാനുള്ളൊരു ബോധപൂർവമായ ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് പിന്നീട് ഇൻഷാല്ലാ അത് മുതൽക്കൂട്ടാകും എന്ന് മനസ്സിലാക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രാവിലെ നമുക്ക് 5:24 എല്ലാ ദിവസവും നമ്മളിലേക്ക് എത്തിച്ചേരുന്ന നേർവഴി. അത് ഒന്നുകിൽ നമുക്ക് റേഡിയോയിൽ കേൾക്കാം, അതല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നമുക്കതിനായിട്ടുള്ള ഗ്രൂപ്പുകളിലുണ്ടാവും, വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ നേർവഴി അയച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ അവിടെ നേർവഴി എത്തിക്കഴിഞ്ഞാൽ അത് കേട്ടു എന്നതിനപ്പുറം ഒരു 4-5 മിനിറ്റിനകത്തുള്ള സംസാരങ്ങളായിരിക്കും നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മളിൽ നിന്ന് മാത്രം ചുരുങ്ങാതെ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കൊക്കെ അത് എത്തണം എന്ന് നമ്മൾ ബോധപൂർവം ആലോചിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ അത് പിന്നീട് മുതൽക്കൂട്ടാകും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ഈ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ നിങ്ങളുടെ പിന്നെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ടും അതുപോലെ നേരത്തെ ചോദിച്ച ആ ചോദ്യവുമായി ബന്ധപ്പെട്ടൊക്കെ അവരുടെ കമൻ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: നമുക്ക് ക്വിസിൻ്റെ സമയമായോ എന്ന് ചോദിക്കുന്നല്ലേ.
1: ഓക്കെ, നമുക്ക് ചോദിക്കുന്നതിന് മുമ്പേ നമുക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട് ഇൻഷാല്ലാ. പിന്നെ ക്വിസുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു
0: ഓക്കെയാണ് നമുക്ക്
1: ഏകദേശം
0: ഓക്കെ ആയിട്ടാണ് കാണുന്നത്. നെസ്റൂവിൻ്റെ ടാബില്
1: ക്ലിയർ അല്ല,
0: ക്ലിയർ അല്ലല്ലേ.
1: പക്ഷേ അത് നമുക്ക് തുടങ്ങാം, നമുക്ക് ടൈം വൈകേണ്ടതില്ല. പിന്നെ ക്വിസ് ആ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ക്വിസ്
0: ആ ചോദിച്ചിട്ടുണ്ടല്ലേ
1: രണ്ടോ മൂന്നോ ആളുകൾ. അപ്പോൾ ഇത് ബോധപൂർവ്വം ഇതിൽ പങ്കെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ.
0: അതെ അതെ,
1: ഒട്ടും വൈകണ്ട, തുടങ്ങിക്കോളെ.
0: അപ്പോൾ പിന്നെ ഫ്രിഡ്ജുമലും അതുപോലെ തന്നെ ചോമരിൻ്റെ സൈഡിലും ജാലകത്തിൻ്റെ സൈഡിലും തിണ്ണമലൊക്കെ വെച്ച ഫോണൊക്കെ കയ്യിൽ വെച്ചോളൂ.
1: അതെ, അവിടെ വെച്ചിട്ടായിരിക്കും കേൾക്കണ്ടാവുക. ആ ക്വിസിൻ്റെ ടൈം ആകുമ്പോൾ മാത്രം
0: എടുക്കുക.
1: അതെ, എത്തുന്ന
0: കുറച്ചൊക്കെ കയ്യിൽ പൊടിയോ പത്തിരി പുരട്ടിയതോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവും ചിലപ്പം. നമുക്ക് നോക്കാം, ഇപ്പം എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും ഇൻഷാല്ലാ. ചോദ്യം ഇതാണ്, ഖുർആനിലെ സൂറത്തുൽ ആദിയാത്ത് എത്രാമത്തെ സൂറത്താണ്?
1: കുറച്ച്
0: ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 90, ഓപ്ഷൻ സി 110, ഓപ്ഷൻ ഡി 105. ഒന്നുകൂടി പറയാം,
1: കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എണ്ണങ്ങളാണല്ലേ. അപ്പം പെട്ടെന്ന്,
0: ഖുർആനിലെ സൂറത്തുൽ ആദിയാത്ത് എത്രാമത്തെ സൂറത്താണ്? ഓപ്ഷൻ എ 100, ബി 90, സി 110, ഡി 105. മനസ്സിലായല്ലോ, ഒന്നുകൂടി പറയാം, ഖുർആനിലെ സൂറത്തുൽ ആദിയാത്ത് എത്രാമത്തെ സൂറത്താണ്? ഓപ്ഷൻ എ 100, ബി 90, സി 110, ഡി 105. അപ്പം പിന്നെ വേ ചെയ്തോളൂ.
1: ഫീഡ്ബാക്ക് വഴി നമ്മുടെ ലൈവ് ക്വിസ് എന്ന ഓപ്ഷൻ എടുത്തിട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, എല്ലാവർക്കും അതറിയാം. വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഉത്തരങ്ങൾ. ഇന്ന് കുറച്ച് കണീസായിട്ടുള്ളതാണ് എന്നാണ് ചോദ്യം. കാരണം മാഷാല്ലാഹ്, എം എ ഗഫൂർ പാലത്തിങ്കൽ, ഒരു മിനിറ്റ് ടോക്ക്, ഒരു വലിയ ആശയം. മാഷാല്ലാഹ്, പീസ് റേഡിയോയുടെ പിന്നറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പി ആർ ഫാമിലിക്കും നാഥൻ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന്.
0: മാഷാല്ലാഹ്, ഈ പുലരിവട്ടം കേട്ട സമയത്ത് അയച്ച മെസ്സേജാണ്. എൻ്റെ പേര മക്കളെ ഓർത്തു, അൽഹംദുലില്ലാഹ്. മൗലവിക്കും നമുക്ക് എല്ലാവർക്കും ആരോഗ്യം ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് മൈമൂന പാലത്തിങ്കൽ പറഞ്ഞു.
1: മാഷാല്ലാഹ്, ചില ആളുകളെങ്കിലും അവരുടെ ഉത്തരങ്ങളുടെ ഓപ്ഷൻ അയച്ചിരിക്കുന്നത് നമുക്കാണ്, അഥവാ പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള ആ പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിറത്താണ് വന്നിരിക്കുന്നത്.
0: യെസ്,
1: ലൈവ് ക്വിസ് നടക്കുന്ന സമയത്ത് അവിടെ മാത്രമേ നമ്മൾ അതിൽ പങ്കെടുക്കാനുള്ള, അതിലെങ്കിൽ ഉത്തരമയക്കാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാവൂ എന്ന് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. എന്നാലും ചില ആളുകളെങ്കിലും ആവേശത്തിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ആ മൊബൈലെടുത്ത് വേഗം അങ്ങോട്ട് പിന്നെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നേരെ ഇങ്ങോട്ട് വരാവുന്ന, അഥവാ ലൈവ് ഈ ഓപ്ഷൻ മാറിപ്പോകാവുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കുറേ ആളുകൾ, പരിചയമുള്ള ആളുകൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറി അയച്ചിട്ടുണ്ട്.
0: ഇതിൻ്റെ ഇടയ്ക്കേ നമ്മൾ ക്വിസിനെ കുറിച്ച് ഒരല്പം അമാന്തത്തിലായപ്പോഴേക്കും ഒരു വലിയ പടം അവിടെ വന്ന്
1: നിറഞ്ഞിട്ടുണ്ട്,
0: പടയോട്ടം നടത്തിയിട്ടുണ്ട്. അതിപ്പോഴാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ.
1: ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഓക്കെ, വൈകണ്ടെന്ന് പറയാൻ കാരണതാണ്.
0: പിന്നെ ഹാരിഫ എം പി വേട്ടത്തൂർ പറഞ്ഞത്, പാരന്റിങ് കോഴ്സ് മൂന്നാമത്തെ ക്ലാസ് ഇനി 2 ഡേയ്സ് കഴിഞ്ഞു ആണ് ഉണ്ടാവുക. അത് ഇവിടെ ഒന്ന് റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടൊന്നും ജസ്റ്റ് ഓർമ്മപ്പെടുത്തി. നമ്മുടെ പീസ് റേഡിയോ പാരന്റിങ് കോഴ്സിൽ ആരൊക്കെ ക്ലാസ്സൊക്കെ കേട്ടു വിശേഷങ്ങളൊക്കെ പറയും. പക്ഷേ അല്ല, അതുകൊണ്ട് തന്നെ അത് കേൾക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പാരന്റിങ് കോഴ്സിൽ, കാരണം ഇന്നത്തെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട അതിനായിട്ടൊക്കെ കണക്ട് ചെയ്തൊരു സംഗതിയാണത്.
1: അതെ അതെ അതെ അതെ,
0: നമ്മളത് നോക്കാം ഇൻഷാല്ലാ.
1: സഫിയ കേടപ്പാൾ പറഞ്ഞിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ഈസിയാണെന്നാണ്. പിന്നെ ഹസീന, 3 ആൺമക്കളാണ്, എല്ലാ അർത്ഥത്തിലും അവർ വീട്ടിൽ സഹായിക്കാറുണ്ട്.
0: യെസ്,
1: ഒരാൾ ഈ വർഷം ജാമ്യയിൽ ചേർന്നു, ഇഹബർത്തിൽ കൺകുളിർമ നൽകുന്ന മക്കളാക്കി മാറ്റണം റബ്ബെ, പി ആർ ഫാമിലി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് ഹസീന കാസർഗോഡ്.
0: നെസ്റു ടൂർ കഴിഞ്ഞൊക്കെ എത്തിയോ, കുറേ വിശേഷങ്ങളൊന്നും ഇല്ലേ എന്ന് അബു ചോദിക്കുന്നുണ്ട്. അബു വി എ,
1: അബു,
0: അപ്പോൾ നിങ്ങൾ അത്,
1: നമ്മൾ ഒരാഴ്ച വരാതെ നിന്ന് കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെ ഒരു വിചാരമുണ്ട്.
0: കറക്കം കറങ്ങിപ്പോയതാണ്, തിരിച്ചു വരുമ്പോഴേക്കും കുറേ എന്താണ് യാത്രാ വിഭവങ്ങളുമായിട്ട് വരുന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം വരുമ്പോൾ, അതൊക്കെ നോക്കിയിട്ട് മതി.
1: നമ്മൾ പിന്നെ നമുക്ക് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയാത്തുള്ളൂ പറഞ്ഞു പണ്ടാരെ പറഞ്ഞു.
0: അതെ അതെ,
1: നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണ്ടാവില്ല. ഏതായാലും മാഷാല്ലാഹ്, നമ്മൾ പിന്നെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് കാര്യമായിട്ടൊരു ഒരു മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് തിരിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മൾ അറിയുന്നവരും അറിയാത്തവരായിട്ടുള്ള ആളുകൾ.
0: നമുക്കെപ്പോഴും പറയാനുള്ള അത് തന്നെയാണ്, നമുക്ക് ഹിദായത്തും നമ്മുടെ ഈമാനും ഇഖ്ലാസൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നമുക്ക് വേണ്ടി എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കാനുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ടല്ലോ. ഇനി ഇവിടെ അല്ല, ഇവിടെ മോന് 18 വയസ്സായി. ചെറുപ്പം മുതലേ അവൻ എൻ്റെ കൂടെ എല്ലാ ജോലിയും ചെയ്യും. ആദ്യമേ ശീലിപ്പിച്ചത് തന്നെയാണ് അൽഹംദുലില്ലാഹ്. മക്കൾക്ക് എപ്പോഴും നല്ല ബുദ്ധി കൊടുത്ത അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് ഹരിഫ MT വെട്ടത്തൂർ നേരെ പറഞ്ഞ് നേരത്തെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് അയച്ച മെസ്സേജാണ്.
1: റുഖ്സാന വർഷേരി, അസ്സലാമു അലൈക്കും. കുടുംബ ബന്ധം ചേർക്കുന്നതോടൊപ്പം പീസ് റേഡിയോയെ പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥയെ പറ്റി പറയും. അൽഹംദുലില്ലാഹ്. നേരത്തെ നിങ്ങളുടെ ആ ഒരു മുന്നിൽ വെച്ച ചോദ്യത്തിൻ്റെ,
0: യെസ്, കുട്ടി അഹമ്മദ് പേരശ്നൂർ പറഞ്ഞ മോൾ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിലാണ് പ്രാർത്ഥിക്കണമെന്നാണ്. അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അപ്പോൾ പാരൻറ്റിങ് ക്ലാസ് കേട്ട ആളുകൾ കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സെഫിയ എടപ്പാൾ, അതുപോലെ അബിദ കാര, അവരയച്ചത് അപ്പൻഡിക്സ് ആയിട്ട് സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിലാണ്. നോക്കൂ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് പോലും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സർജറിയൊക്കെ എത്രയും പെട്ടെന്ന് അത് കഴിഞ്ഞത് പിന്നെ സുഖം പ്രാപിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാമേ.
1: മൈമൂന തെക്കേപ്പൊയിൽ കരിക്കുളം സലാം പറഞ്ഞ് നമ്മോടൊപ്പമുണ്ട്. സഫിയ അടപ്പാൾ, അൽഹംദുലില്ലാഹ് എന്നും സ്റ്റാറ്റസും ഷെയറും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ 1 മിനിറ്റ് ടോക്കും കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലേ. പിന്നെ സാഹിറ ബിൻത്ത് അബ്ദുൽ കരീം, അൽഹംദുലില്ലാഹ് 1 മിനിറ്റ് ടോക്ക് ഒരു ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ട് പറഞ്ഞു എന്ന കമൻ്റ് തന്നിട്ടുണ്ട്.
0: പിന്നൊരു പ്രാർത്ഥന വസീയത്തുമായിട്ട് വന്നത്, എൻ്റെ സഹോദരിയുടെ മോളുടെ കൈ വാതിലിൻ്റെ ഉള്ളിൽ കുടുങ്ങി ചെറിയൊരു സർജറി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റൽ ICU എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തണമെന്നാണ്. ജസീന തിരുവമ്പാടി, അല്ലാഹു വേഗം ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ ക്വിസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സന്തോഷമുണ്ടെങ്കിലും മാറിപ്പോയോ എന്ന സംശയം പലർക്കും ഉണ്ട്.
1: കുറേ ആളുകൾ നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ ക്വിസ് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു 10-11 ആളുകൾ, സഫിയ കടവല്ലൂരുണ്ട്, ജമീല നമ്മീനുണ്ട്, ജമീല VK പൂനൂരുണ്ട്, രസ്നി ഹാജിയാർപ്പള്ളിയുണ്ട്, അബ്ദുൽ മജീദ് ഉണ്ട്, സഫിയ എടപ്പാളുണ്ട്, ഇവരൊക്കെ, സുബേദ ഇസ്മായിൽ, ഇവരൊക്കെ ക്വിസ്സുമായി ചോദിച്ച് ഒരു മിനിറ്റ് വൈകിപ്പോഴും 36 നമ്മൾ.
0: അതെ അതെ അതെ
1: അല്ലേ. ക്വിസ്
0: അപ്പം ജാഗ്രത,
1: ഡാനിഷ്
0: ഹസൻ ജാഗ്രത എന്നുള്ളതാണ്.
1: ഡാനിഷ് ഹസൻ KP പെരിന്തൽമണ്ണേ, ക്വിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടിന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, എന്താ സമയമായില്ലേ എന്നുള്ള ചോദ്യമാണത്.
0: ഓക്കെ, അപ്പോൾ സന്തോഷം. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് സ്ലോ ആകുമ്പോഴും അല്ലെങ്കിൽ ഒന്ന് ട്രാക്ക് മാറിപ്പോകുമ്പോഴേക്കും ഓർമ്മിപ്പിക്കാൻ ആളുകൾ സദാ ജാഗരൂകരായിട്ടുണ്ട്.
1: NK അഷ്റഫ് പത്തപ്രിയവും അദ്ദേഹം എവിടുന്ന ഈ ടാപ്പിങ്ങിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയാണ് ഈ ക്വിസ്സിന് കാത്തു നിൽക്കുന്നത് നമുക്ക് തോന്നാറുണ്ട്.
0: അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും

0: മാഷാല്ലാ, വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ. പണ്ട് നമ്മൾ ഈ സ്റ്റാറ്റസ് വീഡിയോയെക്കുറിച്ച് പറയുമ്പോൾ ഒന്നുകൂടെ നമുക്കത് വ്യക്തമായി നമ്മുടെ ഖുർആൻ കേൾക്കാനും അതുപോലൊപ്പം തന്നെ അതിൻ്റെ അർത്ഥം അറിയാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്ത് വിടാൻ തുടങ്ങിയിട്ട് 2493 ദിവസങ്ങളായി. 2470 എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. അപ്പം അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആൻ്റെ ഇത്തരം പ്രചരണ പ്രവർത്തനങ്ങളിൽ നമ്മളും പങ്കാളികളാകുന്നു എന്ന് ബോധപൂർവം നമ്മൾ ഇൻഷാല്ലാ ഓർക്കുക, മനസ്സിലാക്കുക. അതിനൊക്കെ പ്രതിഫലമുണ്ട്, പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കുകയും വേണമെന്ന് നമ്മൾ ബോധപൂർവം മനസ്സിലാക്കണം. ഇൻഷാല്ലാ. ഷുഐബ് കാരാടൻ ബാംഗ്ലൂരിൽ നിന്ന്, ഒരേ ദുആ, ഒരേ ലക്ഷ്യം ദുനിയാവിൽ. കൂടെ നടന്ന കാലം തീർന്നാലും ആഖിറത്തിൽ കൂടെ ചേരുന്ന നിമിഷം വരണം. നമ്മുടെ ഓരോ ദുആയിലും ഒരേ ഒരു ആഗ്രഹം, കുടുംബത്തോടൊപ്പം ജന്നത്തിലെത്തിച്ചേരണം, അവിടെയും പിരിയാതെ. നേരത്തെ വൺ മിനിറ്റ് ടോക്കിൽ വന്ന ആ ഒരു സംസാരത്തിനോട് ചേർത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റാണ്. അദ്ദേഹത്തിൻ്റേതായ രൂപത്തിൽ ആ ഒരു സാഹിത്യ ഭംഗിയോടെ അദ്ദേഹം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്. സുലൈഖ തിരുവാലി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബാസിലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ വിശുദ്ധ മാധ്യമത്തോട് പറയുന്നത് മുഴുവൻ കേട്ടു, വളരെ നന്നായി പറഞ്ഞു എന്ന്. പ്രത്യേകിച്ച് റീസെൻ്റായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് അവരുടെ കമൻ്റ് വന്നിട്ടുള്ളത്. ഇംതിയാസ് തിരുവമ്പാടി ഒറ്റ കമൻ്റ് കൂടെയുണ്ട്, അഥവാ അതിൽ എല്ലാ വർത്തമാനവും അതിലടങ്ങിയിട്ടുണ്ട്. എനിക്ക് സമയമല്ല, യാത്രയിലായിരിക്കാം, ജോലിയിലായിരിക്കാം, എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ക്വിസിൻ്റെ ഓപ്ഷൻ ഒന്നുകൂടി പറയാമോ എന്നാണ്. ക്വിസിൻ്റെ ഓപ്ഷൻ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും
1: ഇനി പറഞ്ഞുകൊണ്ട് ഉത്തരം പറയാമോ എന്ന് പറഞ്ഞാൽ ഉത്തരം നമുക്ക് പറയാം
0: ആ സമയത്ത്. ഇൻഷാല്ലാ,
1: കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഉത്തരം, ഉത്തരത്തിലേക്ക് ഒന്നുകൂടി അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഉത്തരം പറയാം. ചോദ്യം ഖുർആനിലെ സൂറത്തുൽ ആദിയാത്ത് എത്രാമത്തെ സൂറത്താന്നുള്ളതായിരുന്നു. അത്ര അപ്പം പിന്നെ നമുക്ക് ഇപ്പോഴത്തെ പരിശോധിക്കാനുള്ള സമയമുണ്ട്, നോക്കാൻ പറ്റും.
0: അതെ അതെ അതെ.
1: പക്ഷേ ഇന്നത്തെ വിജയികളിലേക്ക് വരില്ല.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ പി ആർ കുടുംബത്തിലെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ശിഫയും നൽകുമാറാകട്ടെ എന്ന്. മൊത്തത്തിൽ നമ്മുടെ നേരത്തെ രോഗികളായിട്ടും അതുപോലെ തന്നെ വ്യത്യസ്ത ഹോസ്പിറ്റലിലെ അവസരങ്ങളൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സഫിയ കെ തിരുരങ്ങാടി എന്ന ശ്രോതാവിൻ്റെ പ്രാർത്ഥനയാണ്. ലൈവ് ക്വിസ് വളരെ ഈസി ആയിരുന്നു, വിജയികളിൽ ഉൾപ്പെടുമോ എന്തോ, ബാക്കി സിസ്റ്റത്തിൻ്റെ കയ്യിലാണ്. ഇൻഷാല്ലാ. എം എ ഗഫൂർ, പാലത്തിങ്കിൽ. പാരൻറ്റിങ് കോഴ്സിൻ്റെ 2 ക്ലാസ്സും കേട്ടു, ഉത്തരം അയച്ചു എന്ന് റുഷ്ദ കളികാവും പറഞ്ഞിട്ടുണ്ട്. മുസൽമ പടിഞ്ഞാറ്റുമുറി പാരൻറ്റിങ് കോഴ്സ് കേൾക്കാറുണ്ട്, നല്ല ക്ലാസ്സാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മറിയം പാട്ടില, ഞാൻ ആസിയ മോൾ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യും. അവരുടെ മൊബൈലിൽ നിന്ന് മോളാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, ഞാൻ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്.
1: അപ്പോൾ നല്ല കുട്ടി.
0: മുസ്തഫ വള്ളിത്തോടും അതുപോലെ തന്നെ ഷാജിദ ആ വീട്ടി വല്ലപ്പുഴയും അവരൊക്കെയും 2 ക്ലാസ്സും കേട്ടു എന്ന് പറയുന്നു. ഫീഡ്ബാക്കിലേക്ക് കുറച്ച് ബാക്കിലേക്ക് പോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.

0: ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷൻ്റെ ഓരോ നിമിഷങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. ഈ ഒരു സമയത്ത് നമ്മളിനി കേൾക്കുന്നത് മുഖമൊഴിയാണ്. നമുക്കറിയാം, റേഡിയോയിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ. അതിലുള്ള ഓരോ പ്രോഗ്രാമുകളെയും ഈ സന്ദർഭത്തിൽ നമ്മളിങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണുള്ളത്. ഇപ്പോൾ മുഖമൊഴിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അല്ലേ?
1: മുഖമൊഴി നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും രാവിലെ 11:10 നമ്മൾ കേൾക്കാറുള്ളത്. പിന്നെ നമ്മുടെ നേർപ്രഥം വാരികയിലെ ഉസ്മാൻ പാലക്കാഴിയുടെ അദ്ദേഹത്തിൻ്റെ എഴുത്തും അതുപോലെ തന്നെ അതിലേക്ക് ചേർത്ത് വെക്കാവുന്ന രൂപത്തിലുള്ള നമ്മൾ കേൾക്കേണ്ട ആ പിന്നെ കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള എഴുത്തുകളാണ് നമ്മൾ നേർപ്പത്തി

0: വരികയിലെ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ലേഖനങ്ങളാണ് മുഖമൊഴി കേൾക്കാറുള്ളത്. സുഹൈർ പാണ്ടിക്കാടാണ് അതിൻ്റെ ഈ അടുത്ത കാലങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ മുഖമൊഴിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും 11:10 കേൾക്കുന്ന ഈ ഒരു പ്രോഗ്രാം പിന്നത്തെ 24 മണിക്കൂറും നമുക്ക് റിവൈൻഡിൽ കേൾക്കാൻ കഴിയാറുണ്ട്. എന്തായാലും ഇതുപോലെ ഒരുപാട് പ്രോഗ്രാമുകൾ, ഒരുപാട് അവതാരകർ, അത് കുട്ടികളായിട്ടും പ്രായമുള്ളവരായിട്ടുമുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ കൂട്ടത്തിൽ പറയുകയാണ് നമ്മുടെ കുട്ടികൾക്കടക്കം ഇതിലെ നമ്മുടെ പ്രോഗ്രാമുകളെ അവതരിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുള്ള കഴിവുള്ള കുട്ടികളോ അല്ലെങ്കിൽ അപ്രകാരമുള്ള ആളുകളെയൊക്കെ നമുക്ക് റേഡിയോയെ പരിചയപ്പെടുത്തുകയോ ഇവിടെ എത്തിക്കുകയോ ചെയ്യാവുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും മുഖമൊഴിയുടെ ഞായറാഴ്ച രാവിലെ 11:10 നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന മുഖമൊഴിയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത്.
1: സഹനജീവിതത്തിൻ്റെ അനിവാര്യത. സന്തോഷം മാത്രം നിറഞ്ഞ ഒരു ജീവിതം ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ഒരാൾക്കും ലഭിക്കുവാനിടയില്ല. അങ്ങനെയൊരവസ്ഥയിലല്ല അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നത്. ഇഹലോക ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വന്നേക്കാം. ഒരു വിപത്ത് ബാധിച്ചാൽ അത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കുകയും ക്ഷമിക്കുകയും അതിന് പരലോകത്ത് പ്രതിഫലം ആഗ്രഹിക്കുകയും അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് കീഴൊതുങ്ങുകയും ചെയ്താൽ ആ വ്യക്തിയുടെ ഹൃദയത്തിന് അള്ളാഹു സ്വസ്ഥതയും ദൃഢതയും നൽകുന്നതാണ്. ജീവിതയാത്രയിലെ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവനായിരിക്കണം ഒരു വിശ്വാസി. എല്ലാം അള്ളാഹുവിങ്കിൽ നിന്നാണെന്ന് മനസ്സിലാക്കുകയും അതിൽ തൃപ്തിയടയുകയും അതിന് കീഴൊതുങ്ങുകയും ചെയ്യുക. നിരാശ, കോപം മുതലായവയിൽ നിന്ന് നാവിനെയും ശരീരത്തെയും നിയന്ത്രിക്കുകയും തടഞ്ഞുവെക്കുകയും ചെയ്യുക. വിശ്വാസത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ക്ഷമ എന്നത്. ഈമാൻ കാര്യങ്ങളിൽ ഒന്നാണല്ലോ വിധിയിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ സൽഫലമാണ് പ്രയാസഘട്ടങ്ങളിൽ ക്ഷമിക്കാൻ കഴിയുക എന്നത്. ഒരു വ്യക്തി ഇത്തരം മേഖലകളിൽ ക്ഷമിക്കുന്നില്ല എങ്കിൽ വിധിയിലുള്ള വിശ്വാസമില്ലായ്മയോ അല്ലെങ്കിൽ വിശ്വാസ ദൗർബല്യമോ ആണ് അത് സൂചിപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ക്ഷമ കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മ ഞങ്ങൾ കണ്ടത്. പ്രബോധന രംഗത്തുണ്ടാകുന്ന പ്രയാസങ്ങൾക്കും എതിർപ്പുകൾക്കും മുമ്പിലും വളരെയധികം ക്ഷമ ആവശ്യമാണ്. അടുത്ത കാലത്തായി മരണപ്പെട്ടുപോയ കേരളക്കരയിലെ സലഫി പണ്ഡിതന്മാരെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. അവരെക്കുറിച്ച് അഭിമാനത്തോടെ നാം ഓർക്കുന്നു. അവരുടെ പ്രബോധനത്തിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം സത്യത്തിൻ്റെ പാതയിലണഞ്ഞവരിൽ പലരും മുമ്പ് അവരെ കല്ലെടുത്തെറിയാൻ മുന്നിൽ നിന്നവരാണ്. മർദ്ദനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി വന്നിട്ടും തങ്ങളുടെ ദൗത്യം നിർവഹിച്ച് മുന്നേറിയവരാണവർ. യുക്തിദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ 16:125. നന്മ കൽപ്പിക്കുന്നതിലും തിന്മ വിരോധിക്കുന്നതിലും സഹനം ആവശ്യമാണ്. അത് ആരോടാണെങ്കിലും ഉപയോഗിക്കുന്ന ഭാഷ മാന്യവും ശൈലി ഗുണകാംക്ഷ നിർഭരവുമായിരിക്കണം. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനെ ഉപദേശിക്കുന്ന ശൈലി കാണുക. എൻ്റെ കുഞ്ഞുമകനെ, നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നിനക്ക് ബാധിച്ച വിഷമങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുക. തീർച്ചയായും ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതത്രേ അത്. വിശുദ്ധ ഖുർആൻ 31:17. ക്ഷമിക്കുന്നവർക്കെ ജീവിത വിജയം നേടാൻ കഴിയൂ എന്ന് തിരിച്ചറിയുക.
0: മാഷാഅല്ലാ. നിർപ്പഥം വാരികയിലെ മുഖമൊഴിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. റസിയ ചെങ്ങാനി എന്നത്തെയും പോലെ നല്ലൊരു മെസ്സേജാണ് ഇന്നത്തെ പുലരിവട്ടത്തിൽ കേൾക്കാൻ സാധിച്ചത്. അള്ളാഹു എല്ലാ മക്കളെയും സ്വാലിഹായ മക്കളാക്കി മാറ്റട്ടെ എന്ന്. ഒരുപാട് ആളുകൾ നേരത്തെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ചോദ്യമായ രൂപത്തിൽ അങ്ങോട്ട് കൊടുത്തതും അതോടൊപ്പം ഇപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട് പാരൻറ്റിങ് കോഴ്സിലെ അറ്റൻഡ് ചെയ്ത ആളുകൾ ആരൊക്കെയാണ്, എന്തൊക്കെ വിശേഷങ്ങൾ, അതിൻ്റെ ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൗലവിയുടെ ഉപദേശം വളരെ നല്ല സന്ദേശമാണ്. എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക എന്ന് സഫിയ കെ തിരുരങ്ങാടി. പിന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിൻ്റെ എല്ലാ ഓരോ വാക്കുകളും എത്ര അർത്ഥവത്താണ്. അള്ളാഹു ദീർഘമായ ആയുരാരോഗ്യം ആഫിയത്തും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ എന്ന് സുബൈദ ഇസ്മായിൽ. എത്ര നല്ല അറിവുകളാണ് ഓരോ ദിവസവും ഉസ്താദ് നൽകുന്നത്. അൽഹംദുലില്ലാ, നമുക്ക് ഉസ്താദിന് നമുക്കുമെല്ലാം അള്ളാഹു ദീർഘായുസ് നൽകി ജീവിക്കാൻ തോഫീക്ക് നൽകട്ടെ എന്ന് ഹഫീസ പി എ നഫീസ പി എ താമരശ്ശേരി. പുലരിവട്ടത്തിൽ ഹാരിസ് ഉസ്താദ് പറഞ്ഞ വിഷയം കേട്ടപ്പോൾ ഞാൻ എൻ്റെ മോനെ വളർത്തിയ കാര്യങ്ങൾ ഓർമ്മ വന്നു എന്ന് ഫസീല കെ വിളത്തൂർ.

നോക്കൂ, പ്രവാചകന്റെ വചനങ്ങളെ ആസ്പദമാക്കി നമ്മൾ കേൾക്കുന്ന മനോഹരമായ പരിപാടിയാണല്ലോ തിരുമൊഴികൾ. അപ്പോ തിരുമൊഴികളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തിരുമൊഴികൾ കേട്ട് ആ മുത്തുകളൊക്കെ ഒന്ന് വാരി സ്വരുക്കൂട്ടി വെച്ച് നമുക്ക് മുന്നോട്ട് പോവാം തിരുമൊഴികളിൽ. ഇന്ന് നേരെ നമ്മൾ തിരുമൊഴികളിലേക്ക്. ഓക്കെ.

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: ഇന്നത്തെ തിരുമൊഴികളിൽ നബിചര്യ പതിവാക്കുന്നതിലാണ് രക്ഷ എന്ന വിഷയത്തിൽ ബഹുമാനായ കെ വി മുഹമ്മദ് അലി പതിവ് പോലെ നമ്മോടൊപ്പം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ وصلى الله على نبينا محمد وعلى اله واصحابه اجمعين اما بعد
1: എത്ര സമയമുണ്ട്?
2: عن عبد الله بن عمرو رضي الله عنهما قال قال رسول الله صلى الله عليه وسلم ان لكل عمل شره ولكل شره فتره فمن كان فترته الى سنتي فقد اهتدى ومن كانت الى غير ذلك فقد هلك. പ്രശദാക്കളെ സ്വഹീഹുൽ ജാമിയിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. പ്രസിദ്ധ സഹാബിയായ അംർ ബിൻ അൽആസ് അൽ ഖുറൈശി അസ്സഹമിയുടെ മൂത്തപുത്രനാണ് അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു. ഹിജ്റക്കും 27 അദ്ദേഹം ജനിക്കുന്നത്. ഹിജ്റ 65 അദ്ദേഹത്തിൻ്റെ മരണം. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ സാഹിത്യത്തിലും ഭാഷയിലുമൊക്കെ വലിയ കഴിവുണ്ടായിരുന്ന, അറബി ഭാഷയ്ക്ക് പുറമെ സിറിയാനി ഭാഷ നന്നായി കൈകാര്യം ചെയ്തിരുന്ന, തൗറാത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഹിജ്റ 7 അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. 700 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നമുക്ക് കാണാനാകുന്നത്. അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ലികുല്ലി അമലിൻ ശിർറത്തൻ. തീർച്ചയായിട്ടും ഓരോ അമലിനും ഷിറത്തുണ്ട്. ഷിറത്ത് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളും അതിനെ നമുക്ക് കാണാം. ചുറുചുറുക്ക്, ശുഷ്കാന്തി, താൽപ്പര്യം, ഉന്മേഷം, മൂർച്ച, ആഗ്രഹം എന്നിങ്ങനെയുള്ള എല്ലാ അർത്ഥത്തിനും ഷിറത്ത് ഉപയോഗിക്കും. അപ്പോൾ ഏതൊരു അമലിനും ഒരു ഉന്മേഷമുണ്ടാവും, ഒരു ശുഷ്കാന്തി ഉണ്ടാവും, ഒരു ചുറുചുറുക്കുണ്ടാവും ആദ്യഘട്ടത്തിൽ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇബാദത്തുകൾ നിർവഹിക്കുന്ന ആദ്യഘട്ടത്തിലുള്ള മനുഷ്യൻ്റെ വലിയ താല്പര്യത്തെക്കുറിച്ചാണ് പ്രധാനമായും ഇവിടെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് പറയുന്നു, വലിക്കുല്ലി ശിറത്തിൻ ഫത്രത്തുൻ, എന്നാൽ ഓരോ ഈ ശിറത്തിനുമുണ്ട് ഒരു ഫത്രത്ത്, ഓരോ ഉന്മേഷത്തിനും ഒരു തളർച്ചയുണ്ട്, ഒരു മൂർച്ചക്കൊരു ക്ഷീണമുണ്ട്, ചുറുചുറുക്കിന് ശേഷം ഒരു ആലസ്യമുണ്ട് എന്നർത്ഥത്തിനൊക്കെയാണ് ഫത്രത്ത്. ലഅഫ്, ഹമൂൽ, സുക്കൂൻ എന്നൊക്കെയാണ്. അപ്പോൾ ഏതൊരു അമല് ചെയ്യുമ്പോഴും തുടക്കത്തിൽ വലിയ താല്പര്യവും ശുഷ്കാന്തിയും ചുറുചുറുക്കും ഉന്മേഷവുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അവസാനത്തിലേക്കെത്തുമ്പോൾ, അല്ലെങ്കിൽ അത് പിന്നീട് ഒരു തളർച്ചയും അലസതയും പല വിഷയങ്ങളിലുമുണ്ട്, ഏതൊരു വിഷയത്തിലുമുണ്ട് എന്ന പൊതുതത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഫമൻ കാന ഫത്രതുഹു ഇലാ സുന്നത്തി ഫഖദ് ഹത്തദ. എന്നാൽ അവൻ്റെ ആ ഫത്രത്ത്, ആ ആലസ്യം, ആ ക്ഷീണം, ആ തളർച്ച, അത് തൻ്റെ സുന്നത്തിൽ, എൻ്റെ സുന്നത്തിലേക്ക് എത്തിക്കുന്നതാണെങ്കിൽ, എൻ്റെ ചര്യക്കനുസരിച്ചാണെങ്കിൽ, ഫക്കദിസ്തഹിത്തത, അവൻ നേർമാർഗം പ്രാപിച്ചിരിക്കുന്നു. വമങ്കാനത്തിൽ അകരിതാലിക്, എന്നാൽ മറ്റൊരു വിഷയത്തിലേക്ക്, അതിലേക്കല്ലാതെ, സുന്നത്തിലേക്കല്ല, നബിചര്യയിലേക്ക്, എൻ്റെ ചര്യയിലേക്കല്ലാതെയാണ് അവൻ്റെ ആലസ്യം, അവൻ തളർന്നു പോകുന്നത്, അവൻ ശരിയായ മാർഗത്തിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ, ഫക്കദ് ഹലക്, അവൻ നശിക്കുകയും ചെയ്തു എന്നതാണ്. അപ്പോൾ ഇവിടെ വിശദീകരണങ്ങൾ പലതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഫമങ്കാനത്ത് ഫത്രത്തുഹു ഇലാ സുന്നത്തി, എൻ്റെ സുന്നത്തിലേക്കാണ് അവൻ്റെ ഫത്രത്ത് എങ്കിൽ അവൻ സന്മാർഗം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് പറയുമ്പോൾ അത് അൽ ഇഖ്തിസാദ് വത്തവസ്സുത് മഅൽ മുദാവമ വൽ ഇഖ്ലാസ് ലില്ലാ എന്നാണ്. ഷർഹുകളിൽ വിശദീകരിക്കുന്നു, അത് മിതത്വമാണ്, മധ്യനിലപാടാണ്, അതോടൊപ്പം തുടർച്ചയായി പതിവായി നിർവഹിക്കുക എന്നതുമാണ്, അള്ളാഹുവിന് നിഷ്കളങ്കമായി നിർവഹിക്കുക എന്നതുമാണ്. ലോകമാന്യതയും അതേപോലെ തന്നെ മറ്റുള്ളവരെ കേൾപ്പിക്കലും അറിയിപ്പിക്കലും അല്ലാതിരിക്കലുമാണ് എൻ്റെ ചര്യ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എൻ്റെ ചര്യയിലേക്കാണ് അവൻ എത്തുന്നതെങ്കിൽ അവൻ സന്മാർഗം പ്രാപിച്ചു. അപ്പോൾ ആരംഭശൂരതയും, ഒരു കാര്യം തുടങ്ങി ആ നന്മ പിന്നീട് തുടർന്ന് കൊണ്ടുപോകാതിരിക്കുക, തീരെ ഉപേക്ഷിക്കുക, അതൊന്നുമല്ല സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ ഒന്നിലും ഓവറാകലോ ഒന്നിലും പിന്നോട്ട് പോകലോ മധ്യമ നിലപാടാണ് എല്ലാ കാര്യത്തിലും. ഇഖ്തിസാദ്, മിതത്വം പാലിക്കലാണ്. വത്തവസ്സുത്, മധ്യമ നിലപാട് സ്വീകരിക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ, അത് മുദാവാമത്ത് ദായിമാകുക പതിവാക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അതോടൊപ്പം ചെയ്യുന്ന കാര്യങ്ങളിലുള്ള വലിയ ആത്മാർത്ഥത, നിഷ്കളങ്കത, കാപട്യമില്ലാതിരിക്കുക, അതും വളരെ പ്രധാനമാണ്. ഒരിക്കൽ ലോകമാന്യത കടന്നു വരാതിരിക്കുക. അപ്പോൾ ആ രൂപത്തിലേക്ക് എത്തേണ്ടതുണ്ട്. നബിചര്യ അത് പതിവാക്കേണ്ടതാണ്. ഒരിക്കലും അതിൽ കാപട്യം അതേപോലെ ലോകമാന്യതയുമൊന്നും കടന്നു വരാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ അവൻ സന്മാർഗത്തിലാണ്. എന്നാൽ അവൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ വല്ലതുമുണ്ടെങ്കിൽ അതിൽ ഒന്നുകിൽ ആരംഭശൂരതയുണ്ട്, പിന്നീട് പറ്റ വിട്ടേച്ചു പോകുന്നു, നന്മകൾക്ക് തുടർച്ചയില്ല, ഉള്ളതിൽ തന്നെ ആത്മാർത്ഥതയില്ല, ചെയ്യുന്നതാണെങ്കിൽ ലോകമാന്യത റിയാഗ് കടന്നു വരുന്നതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഫക്കത് ഹലക്, അവൻ നാശത്തിലായി എന്നതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോ വമൻ കാനത്തില ഗൈരി ദാലിക്, എന്നാൽ അതല്ലാത്ത എന്റെ സുന്നത്തല്ലാത്തതിലേക്കാണ് അവൻ എത്തിച്ചേരുന്നതെങ്കിൽ അവൻ നശിച്ചു എന്ന് പറയുമ്പോൾ, അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീയിൽ നിന്നും മാർഗദർശനത്തിൽ നിന്നും പുറത്തു പോകലാണ് അവൻ. അങ്ങനെ പോകുന്നവൻ നാശത്തിലാണ് അകപ്പെടുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അപ്പൊ നബിചര്യ പതിവാക്കണമെന്നും, നബിചര്യ എന്ന് പറയുമ്പോൾ അത് ആരംഭശൂരതയല്ല, മിതത്വവും മധ്യമരൂപവും പതിവാക്കലും ഇഖ്ലാസുമാണെന്നുമൊക്കെയുള്ള തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുന്നു. ഒരു കാര്യത്തിന് വിരമിച്ചാൽ മറ്റൊന്നിൽ നിരതനായി എപ്പോഴും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിരന്തരമായി നിരതനായി മുന്നോട്ടു പോവുക എന്നതാണ് യഥാർത്ഥ സന്മാർഗത്തിൻ്റെ മാർഗം. കുറച്ച് ചില കാലങ്ങളിൽ, ചില സമയങ്ങളിൽ, ചില നേരങ്ങളിൽ നന്മയുടെ മുമ്പിലുണ്ടാകുന്നു, പിന്നീട് ഒരു നിലക്കും അതിനോട് താല്പര്യമില്ലാതെ പിന്തിരിഞ്ഞു പോകുന്നു. അങ്ങനെ അവൻ അതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ച് മാറി നിൽക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് നബിചര്യക്കെതിരാണ്, അവൻ നാശത്തിലേക്കണെത്തുക എന്ന ശക്തമായ തക്കീതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നൽകുന്നത്. ആകത്ത് ഈ ഹദീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ അത് പതിവാക്കുക, അത് മിതത്വം പാലിക്കുക, ഇഖ്ലാസോടുകൂടി നിർവഹിക്കുക, ഒരിക്കലും റിയാഗ് കടന്നു വരാതിരിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്ത ആ വ്യക്തി അതിൽ നിന്നും പറ്റെ വിട്ടുപോകുക, അവരവസ്ഥ ഒരിക്കലും ഉണ്ടാകാതിരിക്കേണ്ടതുമുണ്ട് എന്നുകൂടി ഈ ഹദീസ് നമുക്ക് നൽകുന്നു. ഹദീസ് സന്ദേശമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ. പ്രിയമുള്ളവരെ, അപ്പോൾ തിരുമൊഴികൾ നമ്മൾ കേട്ടു അല്ലേ. അൽഹംദുലില്ലാ, അടുത്ത ഒരു സമ്മാനം തിരുമൊഴി. മാഷാ അല്ലാ, നല്ല അറിവുകൾ. കെ വി ഉസ്താദിനും പി ആർ ടീമിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. സുന്നത്തുകൾ പതിവാക്കി പാലിക്കുമ്പോൾ ആലസ്യം വരാതെ പഠിച്ചവൻ കാക്കുന്നുണ്ട് അൽഹംദുലില്ലാ. ഇനിയും ജീവിതത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഷാഹിറ ബിൻത് അബ്ദുൽ കരീം മൂവാറ്റുപുഴയിൽ നിന്നാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. സുന്നത്തിൻ്റെ പ്രാധാന്യം അതിനെപ്പറ്റി പറഞ്ഞു. മൗലവിക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ എന്നാണ് റുക്സാന ബാലുശ്ശേരി. എന്നും നല്ലൊരു ഹദീസും ഒരു സ്വഹാബിയെയും പരിചയപ്പെടുത്തുന്ന കെ വി മൗലവിക്ക് അള്ളാഹു ഇനിയുമേറെ അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഷുഐബായം വളപട്ടണം അയച്ച മെസ്സേജാണ്. ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ. അമീർ ടി എടത്തനാട്ടുകര, അദ്ദേഹം അയച്ച മെസ്സേജുണ്ട്, ദീർഘമായ മെസ്സേജുകളുണ്ട്. അതുപോലെ തിരുമൊഴിയും പുലരിവട്ടവും എന്നും ഓരോ അറിവ് നൽകുകയാണ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജമീല കുമരനല്ലൂർ, മാഷാല്ലാ, ഓരോ ദിവസത്തെ തിരുമൊഴികൾ ഒന്നിനൊന്ന് മെച്ചമാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാമിന കാരക്കുന്ന് കാരക്കുന്ന് മാളികപ്പറമ്പ്. പ്രിയമുള്ളവരെ, അപ്പോൾ തിരുമൊഴികൾ കേട്ടു. ഓരോ വിഷയങ്ങളും നമ്മളിങ്ങനെ കേട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ അതുണ്ടാക്കുന്ന, നമ്മളറിയാതെ വരുന്ന കുറേ മാറ്റങ്ങളുണ്ട്. അത് നമ്മുടെ ചിന്തകളിൽ വരുന്ന മാറ്റങ്ങളാണ്. നമ്മുടെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ വാക്കുകളിൽ മാറ്റങ്ങൾ വരുന്നു. വാക്കുകളിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് പ്രവർത്തനങ്ങളായിട്ട് മാറുന്നു. നമ്മുടെ ചിന്ത വാക്കായും പ്രവർത്തനവുമായി മാറും. പ്രവർത്തനങ്ങൾ നമ്മുടെ ഒരു ശീലമായി മാറും. ശീലം നമ്മുടെ സ്വഭാവമായി മാറും. ഇങ്ങനെ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ മാറ്റങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണല്ലോ. ഇൻഷാ അല്ലാ, അപ്പോൾ തിരുമൊഴികളിലൂടെ നമ്മൾ കടന്നു വന്നു. തിരുമൊഴികളിലെ ആ സന്ദേശം നമുക്കൊക്കെ പുലർത്താനും അത് പ്രാവർത്തികമാക്കാനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം.

0: പാടിക്കേണ്ട സൃഷ്ടിച്ച
1: നാഥനെ. ഞാനേ ഒരു ചെറിയ കഥ പറയാം.
2: കഥല്ലേ ചോദിക്കണ്ട? രണ്ട് മൂന്ന് ശ്രോതാക്കള് ഞാനിപ്പോ എന്താ അറിയോ, നിങ്ങൾ കഥ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിക്കാത്തത്.
1: അപ്പോ ചെറിയ കഥ ചിലപ്പോ നമുക്ക് രണ്ട് കഥ അതിലേക്ക് ചെറിയ കഥ ആയതുകൊണ്ടൊന്ന് ചേർത്ത് വെക്കാൻ പറ്റും തോന്നുന്നു. അപ്പോ കഥ കേൾക്കാൻ എല്ലാവരും റെഡി ആയിരിക്കും, പക്ഷെ അങ്ങനെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോഴേക്കും ചിലപ്പോൾ അത് തീർന്നു പോകും. അതുകൊണ്ട് പിന്നെ കഥ എത്ര പെട്ടെന്ന് തീർന്നോ ചോദിക്കരുത്, കഥയുടെ ബാക്കി നമ്മുടെ ഉള്ളിൽ കഥയായി കിടക്കണം.
2: പണ്ട് കുട്ടികൾ പറയണ പോലെ അല്ലല്ലോ
1: കഥ മതി.
2: അങ്ങനെയല്ല.
1: ഓക്കെ, ഒരു പറ്റം ഗവേഷകന്മാരെ അവരൊരു പരീക്ഷണം നടത്തണം. അപ്പോൾ ഗവേഷകന്മാരുടെ പരീക്ഷണം എന്താണെന്നോ, ഈ മനുഷ്യന്മാരെ എല്ലാവരെയും കൂട്ടിയിട്ട് കുറച്ച് ആൾക്കാരെങ്ങനെ കണ്ടെത്തിയിട്ട് അവരെ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുക, ഒരമണിക്കൂർ നേരം ഒന്നും ചെയ്യാതെ മുറിൻ്റെ ഉള്ളിലിരിക്കണം. അവരുടെ വാച്ച്, അവരുടെ ഫോണ്, അവരുടെ കയ്യിലുള്ളതെല്ലാം മാറ്റി വെച്ചു,
2: ഓഫ്
1: എല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു. എന്നിട്ട് ഇങ്ങനെ തൊട്ടാൽ ഷോക്കടിക്കുന്ന ചെറിയ സ്വിച്ച് മാത്രം അവരുടെ മുമ്പിൽ ഒരു ഉപകരണം വെച്ചു. ആ സ്വിച്ച് തൊട്ടാൽ എന്ത് ചെയ്യും? ഷോക്കടിക്കും. അതാദ്യം പറഞ്ഞു കൊടുത്തു, തുടർന്ന്
2: ഒരു സ്വിച്ച് ഉണ്ട്,
1: തൊട്ടാൽ ഷോക്കടിക്കും. അങ്ങനെ ഈ അരമണിക്കൂർ കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാം. അവരെല്ലാവരും ആ മുറിക്കകത്ത് ഇങ്ങനെ ഇരുന്നു. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു, ആ അരമണിക്കൂർ ഒന്നും ചെയ്യാതെ ഈ മനുഷ്യന്മാർക്ക് ഇരിക്കാൻ പറ്റുമല്ലേ എന്നുള്ളതായിരുന്നു. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവരിൽ ഭൂരിഭാഗം ആളുകളും ഷോക്കടിക്കുന്ന സ്വിച്ചിൽ പോയി തൊട്ടിട്ടുണ്ട്, ഷോക്കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലായി, മനുഷ്യന് വെറുതെ ഇരിക്കാൻ കഴിയില്ല.
2: നേരത്തെ
1: അപകടകരമാണ് ഷോക്കടിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ആ മരി അരമണിക്കൂറിനിടയിൽ
2: കുറേ ആളുകൾ
1: ഇടയ്ക്കെങ്കിലും ഒന്ന് പോയി അമ്മ തൊടാതിരുന്നില്ല. ഇത് മനുഷ്യൻ്റെ, പ്രത്യേകിച്ച് പുതിയ കാലം, മാറിയ കാലത്ത് മനുഷ്യന് ഭയങ്കരമായ ഒരു എന്താ പറയുക, അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കാനും പഠിക്കണ്ടേ? കുട്ടികളുടെ കാര്യം നേരത്തെ പറഞ്ഞു, കുട്ടികൾക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല എന്നല്ല, പക്ഷെ കുട്ടികൾക്ക് ആ സമയത്ത് വെറുതെ ഇരിക്കാൻ കഴിയാതിരിക്കണ എന്തിനാണെന്നോ, അത് അവർ വലുതായി കഴിയുമ്പോഴേക്കും വലുതാവും, വളർച്ചയുടെ ഭാഗമായി അവരുടെ ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സംഗതിയാണ്. അഡൾട്ടായിട്ടുള്ള മനുഷ്യന് എപ്പോഴും എന്തെങ്കിലും ചെയ്ത് വേറെ ചില സമയങ്ങളിൽ ഒരു നിശബ്ദത മനുഷ്യന് വേണം. അതെന്താണ്? അത് പ്രവാചനസ്ഥ നമുക്കത് ഇസ്ലാമികമായി ചിന്തിക്കാൻ പറ്റും. ഒറ്റക്കൊന്ന് ഇരുന്നിട്ട് അവനവനെ കുറിച്ചൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. പ്രവർത്തന നിരത എന്ന് പറയുന്നതിൽ എന്തുണ്ട്? നിശബ്ദത പോലെ ഒരു പ്രവർത്തനമാണ്
2: തന്നെയാണ്.
1: അപ്പം അങ്ങനെ വെറുതെ ഇരിക്കാൻ പഠിക്കുക എന്നുള്ളത് മനുഷ്യന്, ഇപ്പോൾ ഉറക്കമാണ് മനുഷ്യന് വെറുതെ ഇരിക്കുന്ന ഒരു ഇതുള്ളത്. എന്നാൽ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ചില കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് ഒറ്റക്കിരുന്ന് ഒന്ന് ആലോചിക്കണം എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് എന്നാണ്. അതിനൊരു പരിശീലനം തന്നെ വേണം. ഒറ്റക്കിരിക്കുക എന്നുള്ളത് വെറുതെ ഇരിക്കാനുള്ള പരിശീലനം കിട്ടേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. കാരണം ഈ ഫോണ് കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ ശ്രമിക്കൂല, വെറുതെ ഇരിക്കുന്നത് പോലും ഫോണിൽ എൻഗേജ് ആകും. അപ്പൊ കുറച്ച് സമയമെങ്കിലും ഒന്ന് വെറുതെ ഇരുന്നാൽ ചുറ്റുമുള്ളവയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
2: ഫോണിലേ ഫോണിലേ ഇരിക്കുമ്പോ
1: ഒറ്റക്കിരിക്കുന്നല്ല, അങ്ങനെ അതല്ലാതെ ഒറ്റക്കിരിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റും. പുതിയ കാഴ്ചകൾ കാണാൻ പറ്റും, ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. മാത്രമല്ല, താൻ ചലിക്കുന്നത് കൊണ്ടല്ല ലോകം നിലനിൽക്കുന്നതെന്നൊന്നും മനസ്സിലാവും. ഞാനിങ്ങനെ ഓടുന്നോണ്ടാണ് ഈ ലോകം തോന്നലായിരിക്കും ഓരോരുത്തർക്ക്.
2: അതെ,
1: അതൊന്നുമല്ല, നമ്മളാണ് മരിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ പഴയ മാതിരി എന്നെങ്ങനെ നടക്കും. നമ്മൾ നമുക്കായിട്ടൊന്നും ഒറ്റക്കിരിക്കണം.
2: യെസ്,
1: ഇതാണ് ഇന്നത്തെ കഥ.
2: ഇന്നത്തെ കഥയും അതോടൊപ്പം ഒരു ചിന്തയാണ്.
1: അതെ അതെ,
2: ഒറ്റക്കിരിക്കാൻ ഒറ്റക്കിരിക്കാൻ
1: ഒറ്റക്കിരിക്കാൻ വേണ്ടി ഒറ്റക്കിരിക്കാൻ.
2: യെസ്, ഓക്കെ. അപ്പോൾ ഇനി കഥയുടെ അല്ലെങ്കിൽ ഈ ഒറ്റക്കിരിക്കാൻ വേണ്ടി ഒറ്റക്കിരിക്കുന്നതിലൂടെ എന്തൊക്കെ എങ്ങനെയെന്നുള്ളത് ഇനി അവരുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ കേൾവിക്കാരുടെ ഭാഗത്തു നിന്നുള്ള കമൻറ്റുകൾ വരുന്നതിന് മുമ്പേ കുറേ കമൻറ്റുകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നേരത്തെ വന്ന രണ്ട് മൂന്ന് പ്രോഗ്രാമുകളുടെ അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അബൂവിയെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്, ഈ വരുന്ന 20-ന് ചരിത്ര സെമിനാറുണ്ട്
1: മാഷാല്ല
2: തൃശ്ശൂർ വെച്ചാണ്, എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു. ഷുഹൈബ് കാരാടനും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ജമീല വി പി അൽഹംദുലില്ല നല്ലൊരു സ്പീച്ച് കേട്ടു എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഷുഹൈബ വളപട്ടണം, നേരത്തെ നിങ്ങൾ അറിയിക്കാൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ആളെ ഒരു നല്ല കൂട്ടുകാരനെ കിട്ടിയാൽ എന്ത് ചെയ്യും. കൂട്ടുകാരെല്ലാവരും കുറേ നാളുകൾ കൂടുമ്പോൾ ഒരു ഒത്തുകൂടലുണ്ട്. എല്ലാ ദിവസവും തഹജ്ജുദിൻ്റെ സമയത്ത് കൂട്ടത്തിൽ ഒരാൾ സലാം പറയും, എല്ലാവരും സലാം അടക്കും. നേർവഴി മുതൽ എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതുപോലെ സൂറത്തുൽ ബക്കറ ഞാൻ ഓതി തഫ്സീറും വായിച്ചു കൊടുക്കും. ഓരോരുത്തരും തജ്വീദോടുകൂടി കൃത്യമായി ഓതും, തെറ്റു പറഞ്ഞ് തിരുത്തി കൊടുക്കും. അൽഹംദുലില്ല നല്ലൊരു കൂട്ടായ്മയാണ്, അള്ളാഹു തരട്ടെ എന്ന്.
1: അതൊക്കെ ഒരു ഭാഗ്യമാണ് അങ്ങനെ അല്ലേ. ഓരോ ദിവസം പുതിയ പുതിയ അറിവുകൾ തരുന്ന റേഡിയോ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. നമുക്കൊന്നും ഒരു അറിവും ഇല്ലായിരുന്നു, ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനെങ്കിൽ കഴിഞ്ഞു അൽഹംദുലില്ല എന്ന നഫീസ പി എ താമരശ്ശേരി.
2: അസ്സലാമു അലൈക്കും, എൻ്റെ പേരക്കുട്ടികൾക്ക് ഞാൻ ചെറിയ ജോലികൾ കൊടുക്കും, ഗിഫ്റ്റും ഓഫർ ചെയ്യും. എൻ്റെ മോള് പുതിയ ജോലിയിൽ കയറുകയാണ്, ദുആയിൽ ഉൾപ്പെടുത്തണേ.
1: ആരാ പറഞ്ഞ്
2: പേര്
1: പറയാൻ ആഗ്രഹിക്കാത്തൊരാളാണ്?
2: ഓക്കെ,
1: കുഴപ്പമില്ല. തിരുമൊഴികൾ കേൾക്കുമ്പോൾ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നു, അള്ളാഹു ഉസ്താദിനും പി ആർ ഫാമിലിക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഷാനാ സരീക്കാട്.
2: ക്വിസിൻ്റെ ആൻസർ ഏതിലാണ് അയക്കേണ്ടത് എന്ന് ഷബാന, എനിക്ക് തോന്നുന്നു പുതിയ ശ്രോതാവായിരിക്കാം. ആൻസർ അയക്കേണ്ടത് നമ്മൾ പിന്നെ ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ എടുത്ത് നമ്മൾ ഓണാക്കുന്നതോടുകൂടെ അവിടെ ഒരുപാട് നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ പീസ് റേഡിയോയുടെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ലിസ്റ്റ് കാണാം. അവിടെ നമുക്ക് ലൈവ് ക്വിസ്, മോർണിംഗ് ലൈവ് ക്വിസ് എന്ന ഒരു ഓപ്ഷനിൽ മാത്രമാണ് ലൈവിൻ്റെ, അതായത് ക്വിസിൻ്റെ ആൻസർ അയക്കേണ്ടത്.
1: അമലുകൾ സ്വീകരിക്കാൻ നമ്മൾ എത്ര കെയർഫുൾ ആകണം എന്നുള്ള കാര്യം കെ വി കൃത്യമായി പറഞ്ഞു തന്നു. അൽഹംദുലില്ലാ, നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ, അമീൻ എന്ന പ്രാർത്ഥനയാണ് സഫ്ന മുഹമ്മദ് പാണക്കാട് പങ്കുവച്ചിട്ടുള്ളത്.
2: മൈമൂന ചീക്കിലോട് പറഞ്ഞത്, അസ്സലാമു അലൈക്കും, മാധ്യമപ്രവർത്തകരുടെ ഇപ്പോഴത്തെ ചെയ്തികളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതൊക്കെ നല്ലതായിരിക്കും എന്ന് സാന്ദർഭികമായ ചില കാര്യങ്ങളിലൂടെ അദ്ദേഹം അവർ ചിന്തിച്ചിട്ടുള്ളൊരു വർത്തമാനമാണ്.
1: അതിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല, മാമാ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയാണ് ചിലതൊക്കെ കാണുന്നത്.
2: മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം സത്യം വിളിച്ചു പറയുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. എൻ്റെ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ, അഥവാ ജനങ്ങൾക്കറിയേണ്ടത് സത്യമാണ്, അത് ഒരു അപകടമാണെങ്കിൽ പോലും അത് നടന്നു എന്നറിയൽ ആ സത്യം അറിയിക്കലാണല്ലോ അല്ലേ, എന്താണെങ്കിലും. അപ്പം അതിലെവിടെയെങ്കിലും ഒരു പാകപ്പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് സംഭവിച്ചു എന്ന് പറയലും മാധ്യമധർമ്മമാണ്, നമ്മൾക്കത് പറ്റിപ്പോയിട്ടുണ്ട് എന്ന് പറയലും മാധ്യമധർമ്മമാണ്.
1: യെസ്,
2: ഓക്കെ. കറക്കി കുത്തിയാണെങ്കിലും എൻ്റെ ആൻസർ ശരിയായി, ഇനി സിസ്റ്റത്തിൻ്റെ കയ്യിലാണെന്ന് ഉമ്മു ഫർഹീൻ കരിപ്പോൾ മലപ്പുറത്ത് നിന്ന് നേരത്തെ ക്വിസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ,
2: നാസിഹ മുട്ടിൽ അതുപോലെ തന്നെ സൗദ മുട്ടം ഒക്കെ അസ്സലാം പറഞ്ഞിരിക്കുന്നു, ചോദ്യം എളുപ്പമാണെന്ന് പറഞ്ഞിരിക്കുന്നു.
1: ഓക്കെ, പുലരുവട്ടത്തിൽ കുട്ടികളെക്കുറിച്ച് പറഞ്ഞു, കഥയിൽ മുതിർന്നവരെ പറ്റിയും പറഞ്ഞു. ജമീല വിക്കെ പോനു,
2: ഞാനതാണ് നേരത്തെ നിങ്ങൾ കുട്ടികളുടെ വിഷയം പറഞ്ഞ ഒപ്പം കഥയിൽ ഈ ഒരു വിഷയം കൂടെ വന്നു എന്ന് ഞാൻ പറയാൻ കാരണം തന്നെയാണ്.
1: നല്ലൊരു സെഫിയ വി കെ പത്ത് പേരും പറഞ്ഞത് ഇങ്ങനെ ചിന്തിച്ചൊറ്റക്ക അരമണിക്കൂറല്ല, ഒരു മണിക്കൂറോളം ഇരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് പറ്റുമെന്നാണ്. അല്ല, അതിൽ വേറെ കാര്യമുണ്ട്, ഈ ഒറ്റയ്ക്ക് ചിന്തിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പഴയ നമ്മൾ കഴിഞ്ഞു പോയേ മിസ്രു കഴിഞ്ഞു പോയ തിക്താനുഭവങ്ങളുടെ ഭാണ്ഡം തലയിൽ വെച്ചിട്ട് ഒറ്റയ്ക്ക് ഇരിക്കും.
2: യെസ്,
1: അങ്ങനെ ഇരുന്നോണ്ട് കാര്യമല്ല,
2: അത് ചിലപ്പോൾ അരമണിക്കൂർ ഇരിക്കാൻ വിചാരിച്ചാൽ
1: അരമണിക്കൂറല്ല, അതും മണിക്കൂറുകളും ഇരുന്നിട്ട് വിഷാദ രോഗികളായി പോകും, അതല്ല നമ്മൾ പറയണത്. പക്ഷെ ഇവരും അതായിരിക്കുമല്ലോ ഉദ്ദേശിച്ചത്. സഫിയൊക്കെ, സഫിയ വി കെ പത്തപ്പിരിയം, അവർ പറഞ്ഞിട്ടുള്ളത് നല്ല പോസിറ്റീവായിട്ടായിരിക്കാം. പക്ഷെ അങ്ങനെ ഉണ്ട് ചില ആളുകൾ,
2: ചില ആളുകൾ
1: അവർ മൂകമായി ഇങ്ങനെ വീടിൻ്റെ കോലായാലോ ഇവിടെയൊക്കെ അങ്ങനെ എന്തോ ആലോചിച്ചിരിക്കണം. പക്ഷെ നമ്മളത് നമ്മളിലേക്ക് ആ ഒരു പോസിറ്റീവായ എനർജി കിട്ടാവുന്ന ചിന്തയെക്കുറിച്ചാണ്
2: തന്നെ. കുട്ടികൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഉൾപ്പെടുത്തണം അല്ലെ. കുട്ടികൾ
1: ഒറ്റപ്പെട്ടൊരിരുത്തുണ്ടെങ്കിൽ
2: അത് അവരെ അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്നുള്ളത് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, സമയാസമയങ്ങളിൽ അന്വേഷിക്കലും അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടികൾ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് അവരുടെ മുഖഭാവം കണ്ടാൽ അറിയാം വിഷാദമായ ഒരുത്തമാണോ അതല്ല വേറെ എന്താണോ എന്നുള്ളത് രക്ഷിതാവ് നേരിട്ട് അറിയാം. പാരന്റിങ് കോഴ്സ് ഇൻഷാല്ലാ അതൊക്കെ ഉണ്ടാവും.
1: യെസ്.
2: റസിയ ചെങ്ങാനിയുടെ മോള് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ ഫോണിൽ നെറ്റ് ഇടക്കിടെ സ്റ്റക്കായി പോവുകയായിരുന്നു. ക്വസ്റ്റ്യൻ പറയുന്നത് കഴിയാറായ സമയത്താണ് നെറ്റ് ക്ലിയർ ആയത്. ഞാനാണ് ആൻസർ അയച്ചത്. ഉമ്മാക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് വിജയികളുടെ ലിസ്റ്റ് വരുമോ എന്നറിയില്ല. ആൻസർ ശരിയാണ്.
1: ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളെ സിസ്റ്റത്തെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ്.
2: അതെ അതെ അതെ.
1: അതുകൊണ്ട് ചില ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞിട്ടേ, അതുകൊണ്ട് സിസ്റ്റമേ പരിഗണിച്ചാലും
2: പരിഗണിച്ചാലും. മോള് രോഗം കൊണ്ട് പ്രയാസത്തിലാണ്. 9 വയസ്സായ മോളാണ്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് ഷാദിയ ഒറ്റപ്പാലത്ത് നിന്ന്.
1: ഓക്കെ ഓക്കെ.
2: ഏതേത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പ്രാർത്ഥന കൊണ്ട് ഇൻഷാല്ലാ ഒക്കെ അത് പരിഹൃതമാകും, പരിഹരിക്കപ്പെടും. ഇൻഷാല്ലാ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഇത്തരം ശ്രോതാക്കളുടെ ഒരു അഭ്യർത്ഥനകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പം പ്രാർത്ഥിക്കാൻ നമുക്ക് വസിയത്ത് ചെയ്ത ആളുകളുടെ ഉദ്ദേശങ്ങൾ അല്ലാഹുവേ പൂർത്തിയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
1: നസ്രുല്ലാഹി കഥമതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ചെറുപ്പത്തിൽ ഉപ്പാൻ്റെയും അനിയൻ ഉപ്പയുടെ അനിയൻ ഞങ്ങളെ പറ്റിക്കുന്ന കഥയാണ്. കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് കൊച്ചാപ്പയുടെ പിറകെ നടക്കുമ്പോൾ വലിയ കാര്യത്തിൽ പിടിച്ചിരുത്തി പറയുന്ന കഥയാണ്. ഒരിടത്ത് ഒരിടത്ത് ഒരു കഥമതിയും ഒരു കുതമതിയും ഉണ്ടായി. ഒരു ദിവസം രണ്ടുപേരും കുളിക്കാൻ പോയി, കുതമതി വെള്ളത്തിൽ വീണ് മരിച്ചു. പിന്നെ ആരാ ഉള്ളത് എന്ന് കൊച്ചാപ്പ ചോദിക്കുമ്പോൾ ആവശ്യത്തോടെ പറയും കഥമതി. അപ്പോൾ കഥമതിയല്ലോ എന്ന് പറഞ്ഞ് കൊച്ചാപ്പ സ്കിപ്പാവും. ആ ഓർമ്മ ഒന്ന് പുതുക്കി എന്നുള്ളതാണ്.
2: അതെ അതെ.
1: ഓക്കെ. പിന്നെ മഷാല്ലാ കഥ ചെറുതല്ല, ചിന്തിക്കേണ്ട കഥയാണ് എന്ന് മൈമുന ചീക്കിലോട് പറഞ്ഞത് കണ്ടു.
2: ലൈവ് ക്വിസ് വളരെ ഈസി ആയിരുന്നു, വിജയികൾ ഉൾപ്പെടുമോ എന്തോ എന്ന് എം എ ഗോഫൂർ. ഏതായാലും പിന്നെ ഷുഐബ് കാരാടൻ്റെ ഒരു ടാപ്പിങ്ങിനിടയിലെ സമയം തേടേണ്ടതില്ല. ഹൃദയം അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ തിരക്കുകൾക്കിടയിലും ഇബാദത്തിന് ഇടം തെളിയും. നാം വഴി തേടുമ്പോൾ അവൻ വാതിൽ തുറക്കും. അവനിലേക്ക് അടുക്കാൻ തീരുമാനിച്ചാൽ മാത്രം മതി എന്ന
1: നല്ല വരികൾ.
2: നല്ല വരികൾ.
1: പിന്നെ സിസ്റ്റത്തെ ഒരു വിധത്തിലും സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരാൾ,
2: അഥവാ ഇത്രയും കാലമായിട്ട് ഒരു സമയം പോലും പേര് അല്ലേ,
1: അതുകൊണ്ട് അറിയില്ല മൈമുന പറപ്പുറാണ് അയച്ചത്, അത് അതുകൊണ്ട് തന്നെയാണ്.
2: പക്ഷേ എന്ന് വെച്ചാലേ, ഞാന് നമ്മളെ മക്കള് ഇതേപോലെ ഈ ക്യൂസിൽ പങ്കെടുത്തിട്ട് ഇടക്കിടക്ക് പറയും ഇനി ഞാൻ പങ്കെടുക്കൂല എന്ന് പറയും.
1: അപ്പൊ
2: എന്താന്ന് വെച്ചാൽ ഈ ഒറ്റ ദിവസം എന്റെ പേര് വരില്ല. അപ്പൊ ഞാൻ പറയുന്നു എന്റെ പേര് ഇടക്കിടക്ക് അവിടെ പറയണെങ്കിൽ കേൾക്കാറുണ്ടല്ലോ, അതെന്താ എന്റെ പേര് വന്നില്ല.
1: പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, ചെറിയൊക്കെ വിജയമായിട്ട്
2: വരണം,
1: അത് അറിഞ്ഞ് എന്ത് കിട്ടിയിട്ട് കാര്യമില്ല. അതിപ്പോ വൈഫും വീട്ടിൽ നിന്ന് ഇതുപോലെ തന്നെ അയച്ചിട്ട് കാര്യമില്ല, വരില്ല. അപ്പത് പറയ നോക്കുന്നു അയക്കട്ടെ അയക്കട്ടെ, പെട്ടെന്ന് ധൃതിപ്പെട്ട് നമ്മളെ വീട്ടിലെ സമയത്ത് എന്നിട്ടിങ്ങനെ നിൽക്കും അത് വന്നില്ല. അറിയാം
2: കുട്ടികളെ നമ്മളോട് പറയാം, നിങ്ങള് കുടുംബത്തിന് പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള നിയമം എങ്ങാനുണ്ടോ? അതും ചോദിക്കും. പി ആർ കുടുംബത്തിന് അങ്ങനെ ഉണ്ടല്ലോ ചില,
1: അതെ അതെ.
2: പിന്നെ
1: ജൂറി അംഗങ്ങൾക്ക് പാടില്ല.
2: അപ്പൊ അങ്ങനൊക്കെ ചില ആളുകളുടെ അതൊരു എന്താ പറയാ, നിരാശയല്ല ഒരു പ്രതീക്ഷയിൽ നിന്നുള്ള വർത്തമാനമാണ്, അടുത്തേലും ഉണ്ടാവുമോ എന്നുള്ള. എന്തായാലും മാഷാല്ലാ ഓരോ കമൻറ്റുകൾ നമുക്ക് ചിലത് ചിരി പടർത്തുന്നതും ചിലത് ചിന്തിക്കാനുള്ളതും ചിലത് നമുക്ക് ഒന്നുകൂടെ ഊർജം കിട്ടുന്നതുമായിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. മാഷാല്ലാ
1: ഒരു പേര് വായിക്കണ്ട എന്ന് പറഞ്ഞൊരു ശ്രോതാവ് അയച്ച മെസ്സേജാണ്. ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്കിരിക്കണം, സത്യമാണത്. ചിലപ്പോഴൊക്കെ ഭയങ്കര തിരക്കിലായിരിക്കും, എന്നാലും ചില സമയത്ത് ഫോൺ പോലും മാറ്റിവെച്ച് കുറച്ച് സമയം വെറുതെ ഇരിക്കാറുണ്ട്. അത് ആവശ്യമാണ്. അതിലൊരു പ്രത്യേകമായ ആസ്വാദനമുണ്ട്. നമ്മൾ സൈക്കോളജി പഠിച്ച സമയത്ത് ഒരു സാറുണ്ടായിരുന്നു. ആ സമയത്ത് ആ സാറ് പറഞ്ഞ് ഇനി ഞാൻ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ കിട്ടുള്ളൂ കേട്ടോ, ഞാൻ ഫോൺ ഫുൾ ഓഫാക്കി ഇടുകയാണ്
2: അറിയാം.
1: 2 ദിവസം അയാൾ ഫോൺ എടുക്കൂല, പിന്നെ ഫുൾ ഓഫാക്കിയിടും. ഇടയ്ക്ക് കുറേ നമ്മൾ കുറേ വർക്ക് ചെയ്ത സിസ്റ്റം അല്ല നമ്മളുണ്ടാവല്ലോ ഒന്ന് ഓഫാക്കിട്ടിരിക്കണ് എന്നതുപോലെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നു. അപ്പം നമ്മൾ എന്തിനപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കണം എന്ന് വിചാരിച്ചിരുന്നു. ശരിക്കും നമ്മൾ ഫോൺ ചിലപ്പോൾ ഒന്ന് ഒഴിവാക്കി നമ്മളൊന്ന് അങ്ങനെയൊക്കെ തോന്നിപ്പോകണം. പക്ഷേ നമ്മുടെ ജോലി, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ എല്ലാം ഇതിനായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മളെന്തോ നമുക്ക് അസാധ്യമാണെന്ന് തോന്നുന്ന രൂപത്തിലാണ് ഫോണായിട്ടുള്ള ബന്ധം. ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കണക്റ്റ് ആയതുകൊണ്ടേ. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ ബോധപൂർവം ചില ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു അല്ലേ?
2: തീർച്ചയായിട്ടും. ഇനി ഞാൻ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളങ്ങനെ ഫോൺ ഓഫാക്കി നോക്കിയിട്ടുണ്ടോ?
1: ഇല്ലേ,
2: ഞാൻ ഓഫാക്കി നോക്കിയിട്ടുണ്ട്.
1: ഉണ്ടല്ലേ.
2: അത് നമുക്ക് ശരിക്കും ഒരു ഗ്രൗണ്ട് കിട്ടിയ പോലെയാണ്, ഒരു ഗ്രൗണ്ട് മൊത്തം നമുക്ക് കിട്ടിയ പോലെയാണ് ചില തോന്നുന്നത്. അതായത് നമ്മളിങ്ങനെ ഒരു മുറ്റത്ത് ഇരിക്കുമ്പോൾ ആ മുറ്റം മാത്രമേ നമ്മളെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഫോൺ ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മളൊന്ന് ഓഫാക്കി വെച്ചോക്കണം.
1: ഒരു രണ്ട് മണിക്കൂറെങ്കിൽ തുടങ്ങാം. അല്ല, ഒരു ദിവസം
2: എന്തായാലും കഴിയുന്ന തോന്നല്ല. എന്നാലും ഒരു ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് നോക്കിയാലേ, മാറ്റി വെക്കുക. ചിലപ്പം പ്രധാനപ്പെട്ട കോളുകളോ മറ്റുള്ള ഒക്കെ വന്നിട്ടുണ്ടാവാം. ഒക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ മാറ്റി വെച്ചാൽ, നമ്മളെ മുമ്പിൽ നമ്മളിരിക്കണ മുറ്റല്ലേ, അത് വലിയൊരു ഗ്രൗണ്ട് കിട്ടിയ പോലെ. കാരണം
1: ഇത്രയും വിശാലതയും മുറ്റത്തിനുണ്ടോന്ന്
2: തോന്നുന്നു. ആ വലിയൊരു സംഭവം.
1: ഇവിടെ കാര്യം ചെടികൾ കൊണ്ടുവച്ച് ഇതൊക്കെ എന്നവിടെ വളരാൻ തുടങ്ങി.
2: അപ്പം അത് ചിന്ത ഇട്ടെടുത്ത് വെറുതെ ഒറ്റയ്ക്കിരിക്കണം എന്ന് പറഞ്ഞാൽ വലിയൊരു ചിന്തയാണ് നമുക്ക്. ഞാൻ കൂട്ടത്തിൽ പറയണ കൂട്ടുന്ന ചില സമയത്തൊക്കെ നമുക്ക് റേഞ്ച് കിട്ടാത്തൊരവസ്ഥ വരാറില്ലേ,
1: അതൊരു ഹയറാണ്.
2: വലിയ ഹയറാണത്. കാരണം ഒരു ഒരു അഞ്ച് മിനിറ്റെങ്കിലും മൊബൈൽ കയ്യിലുള്ള ഒരാൾ, അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഫോൺ നോക്കൂലാൻ തീരുമാനിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഉള്ളത്.
1: ശരിയാണ്,
2: അഞ്ച് മിനിറ്റ് എന്നാൽ വലിയ സമയമൊന്നുമല്ലല്ലോ നമ്മളെ കയ്യിലിപ്പോൾ. പക്ഷേ ആ അഞ്ച് മിനിറ്റ് പോലും നാലാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വലിയൊരു കാര്യം പറയായിരിക്കും,
1: അതിൻ്റെ ഇടയിൽ ഫോൺ നോക്കും. ശരിയാണ്
2: അല്ലേ. അപ്പം അതൊരു
1: അപ്പം അടുത്തിരിക്കുന്നത് നമുക്ക് എന്താ തോന്നുക, ചെങ്ങ എന്താ അതിങ്ങനെ
2: അല്ലേ,
1: അത് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുകയാണ്.
2: അത് ഒരു ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിലും അതിന് അത് നോക്കിയിട്ടില്ലെങ്കിൽ അവനെന്തോ കുഴപ്പമുണ്ട് എന്നുള്ളടത്ത് കണുപ്പ് എനിക്ക് വരാൻ പോണത്, എന്തായാലും ഫോൺ നോക്കാത്തത് എന്നുള്ളത് മനസ്സിലായല്ലോ. അത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് കുട്ടികളിപ്പം. വീട്ടിലൊക്കെ നമ്മൾ വിരുന്നാരൊക്കെ വന്നു കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാലൊക്കെ കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള ലോകമാണ് മൊബൈലിലാണ്. അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ വെറുതെ ഇരിക്കാൻ പഠിക്കുക എന്നാണല്ലേ, അത് എനിക്ക് തോന്നുന്ന ചിലപ്പോൾ ഒരു ഒരു 20 കിലോ ഏറ്റാൻ കഴിയാത്തവൻ ഒരു കിൻഡൽ വെച്ചുകൊടുക്കുക ഏറ്റാൻ വേണ്ടി പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കും. ഒരിക്കലും സാധിക്കാത്ത ഒരു അസാധ്യമായ ഒരു കാര്യമായിട്ട് തോന്നും, കാരണം അത്രയും അഡിക്റ്റഡാണ് സത്യം പറഞ്ഞാൽ ലോകം.
1: നിങ്ങളെന്താ ക്വിസിന് ഇപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് തരാമെന്ന് പറഞ്ഞ പോസ്റ്റർ ഒന്നും ഇറക്കാത്തത് കുറേ ആയിട്ട് എന്ന് പരിഭവം പറയുന്നുണ്ട് റുഷ്ദ കളിക്കാവ്. വെരി നോളജബിൾ പ്രോബ്ലംസ് ഇൻ പീസ് റേഡിയോ, സ്പെഷ്യൽ സ്റ്റോറി ആൻഡ് ക്വസ്റ്റ്യൻസ് ആൻസർ മഷാല്ല. ആലിയ ഷർബിന ബിൻ തയ്യൂബ് ഇരിട്ടിയിൽ നിന്നും. പിന്നെ സഫ്ന മുഹമ്മദ് പാണക്കാട് പറഞ്ഞ ലൈവ് ക്വിസിൽ സിസ്റ്റത്തെ സ്വാധീനിക്കാനുള്ള വഴി ഞാൻ പഠിച്ചു, ആവശ്യമുണ്ടെങ്കിൽ PM അയച്ചാൽ മതി, പറഞ്ഞു തരാം. സ്പെഷ്യൽ പേയ്മെന്റ് തരേണ്ടി വരും എന്നൊക്കെയാണ്. അപ്പൊ സിസ്റ്റത്തെ അവർ സ്വാധീനിച്ചിട്ടുണ്ട് തോന്നുന്നു, ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സ്വാധീനം.
2: അതിന്റെ കോഴ്സ് അങ്ങനെ തുടങ്ങുമോ? അങ്ങനെ ഉണ്ടല്ലോ.
1: ഓക്കെ,
2: ഓരോന്നിനും ഓരോ കോഴ്സുകളാണ്. ഇപ്പം പാരന്റിങ് കോഴ്സിന്റെ അപ്പുറത്ത് നമ്മള് ഈ എന്താ പറയുക, മോട്ടിവേഷൻ പരിപാടികളുണ്ടല്ലോ. ഇപ്പോ ഒരു 5, 6, 7, 10 ക്ലാസ്സിനൊക്കെ പോയ ആള് പിന്നെ അപ്പുറത്ത് പോയിട്ട് ചെയ്താണ്
1: ഒരു ക്ലാസ് തുടങ്ങണം
2: എന്ന പോലെ ഇനി ഈ സിസ്റ്റത്തെ സ്വാധീനിക്കാൻ എന്നൊരു ക്ലാസ്സൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം.
1: ഈ KM Pannoor രചിച്ചിട്ടുള്ള മനോഹരമായ ഒരു ഗാനമുണ്ട്, തിരുനബിയെ ധനമുള്ളവർ എന്ന് തുടങ്ങുന്ന KVR ബൂട്ടിമാഷിൻ്റെ
2: ഈണം
1: ഈണത്തിൽ നമുക്കത് ആ പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഹാഷിം പൂക്കോട്ടൂരും സഹീർ അലിക്കോടും കൂടി ആലപിച്ചിട്ടുള്ള സ്വരം.

0: ശരിക്കും വ്യത്യസ്തമായൊരു ഗാനം അല്ലേ. പിന്നെ ഒരു വിശ്വാസി സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ക്യാഷ് വേണ്ട, വഴിയിൽ നിന്നൊരു മുള്ള മാറ്റിയാലും അത് സ്വതക്കയാണ്, ആളുകളോട് പുഞ്ചിരിച്ചാലും സ്വതക്കയാണ്, കാരത്തിലേക്ക് നടന്നു പോകുമ്പോൾ ഓരോ സ്റ്റെപ്പും സ്വതക്കയാണ്. അത് ഒരു എനിക്ക് തോന്നുന്നു ഇ കെ എം പന്നൂരിൻ്റെ ചില ഗാനങ്ങൾ, അദ്ദേഹം എഴുതിയ ഗാനങ്ങളൊക്കെ ചിലതൊക്കെ ഭയങ്കരമായ ഒരു എന്താ വൈഡായിട്ട് ഇങ്ങനെ ഒരൊറ്റ പോയിന്റിൽ നിൽക്കാതെ അതിനെ കുറേ ഇതിലേടും ഇങ്ങനെ കൊണ്ടുവന്നൊരു മരണം ഈ ദുനിയാവിൻ കടത്ത് തോണി ആ പാട്ടുകൾ, അതൊക്കെ ശരിക്കും വൈഡായിട്ടാണ് അതിൻ്റെ എല്ലാ വശങ്ങളും.
1: അതായത് ഒരു കുളത്തിൽ കല്ലിട്ട് കഴിഞ്ഞാൽ അലയൊലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെയാണ് ആ പാട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അലയൊലി ഇങ്ങനെ ഉണ്ടാവും, ആ ആശയങ്ങളുടെ അലയൊലി.
0: കറക്റ്റ് ഈ പാട്ട് നമ്മൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കേട്ടിട്ടില്ല റേഡിയോയില്.
1: അല്ല, ഇത് നമ്മൾ സ്പെഷ്യൽ പന്നൂരിൻ്റെ അടുത്ത് പോയിട്ട് സ്വരത്തിന് വേണ്ടി പ്രത്യേകം പറഞ്ഞ് എഴുതിപ്പിച്ച് ഇണം നൽകിയിട്ടുള്ള പാട്ടാണ്,
0: പക്ഷേ
1: റേഡിയോക്ക് വേണ്ടി മാത്രമായിട്ട്.
0: അതുകൊണ്ടാണ് അതിന് കേൾക്കുമ്പോഴേ നമ്മൾ ഞാൻ മുഴുവൻ സമയം ആ പാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ എടുത്തു പറയാം, കാരണം ഒരു അതായത് സ്വതക്ക എന്നുള്ളൊരു പാട്ട് ഒരു വിഷയം നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലെന്താ വരിക, ക്യാഷും അല്ലേ ആ ഒരു ഇതാണ് വരിക. പക്ഷെ ഇത് സ്വതക്ക സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു വഴി സ്വതക്കയാണെങ്കിൽ അതിനൊരുപാട് വഴികൾ ഇങ്ങനെ ആ വരികളിലൂടെ നമ്മൾ മാഷാല്ല. അതൊരു എഴുത്തുകാരൻ്റെ ഒരു കവിയുടെയൊക്കെ കഴിവുകളുടെ വ്യത്യസ്ത ഭാഗങ്ങൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റണം, മാഷാല്ല.
1: പാരന്റിങ് കോഴ്സ് വളരെ നല്ല പ്രോഗ്രാമാണ്, കേൾക്കുന്നവർ ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കട്ടെ എന്നാണ് ജമീല വിപി കാളിക്കാവ്. പാരന്റിങ് കോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മളത് നേരത്തെ ഓർമ്മിപ്പിക്കുന്നതിൽ നിന്നും ജസ്റ്റ് ഒന്ന് സ്കിപ്പായി പോയിരുന്നു, നമ്മുടെ കോഴ്സ് ഓപ്ഷനുകളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അല്ലേ. നമ്മളത് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് നമ്മൾ സൂചിപ്പിച്ചിട്ടില്ല.
0: അതെ അതെ അതെ അതെ.
1: പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് നൽകുന്ന വലിയ ഒരു ഒരു ഒരു എന്താ പറയുക, എന്താ നമ്മൾ ഇറ്റ്സ് എ പ്രീഷ്യസ് ഗിഫ്റ്റ് എന്നൊക്കെ പറയും,
0: പ്രീഷ്യസ് ഗിഫ്റ്റ് തന്നെ.
1: അപ്പോൾ ഇസ്ലാമിക് പാരന്റിങ് കോഴ്സ് ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ 1 മുതൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ 2-3 ക്ലാസ്സുകൾ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3-ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇനി പോകുന്നത്, 2 ക്ലാസ് കഴിഞ്ഞല്ലേ. പിന്നെ അറബി ഭാഷാ പഠനത്തിൻ്റെ മൊഡ്യൂൾ 2 അതും ക്ലാസ് 12-13 ഈ വരുന്ന ശനി ഞായറും രാത്രി 10
0: ഹൃദയസ്പർശിയായ സ്വരം ഗാനത്തെക്കുറിച്ച് ഐഷ ഇരിക്കൂർ മൈമുന പാറപ്പുറം പറഞ്ഞു, ഒറ്റയ്ക്കിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റിയ ഗാനം. അത് നേരത്തെ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നതോട് കൂടെ ആ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഗാനം കേൾക്കണ്ട, വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് നേരത്തെ നിങ്ങൾ ഉദ്ദേശിച്ചതാണ് മനസ്സിലാക്കുന്നത്. ജാസ്മിൻ പുള്ളിപ്പാടം, സ്വരം സൂപ്പർ, അർത്ഥവത്തായ വരികൾ. ഫോണില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ചെറിയവർക്കും വലിയവർക്ക് പോലും. ഉറങ്ങുന്നതിനും ഉണർന്നത് പോലും ഫോൺ നോക്കിക്കൊണ്ടാണ്. ഞാൻ ഈ അടുത്ത് എൻ്റെ മോനോട് പറഞ്ഞു 45 സമയം കൊടുത്ത് ഫോൺ തുടരുത് എന്ന്. 5 പോലും മക്കൾക്ക് ഫോൺ തൊടാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ. സ്കൂളിലെയും മദ്രസയിലെയും മറ്റു എല്ലാ കാര്യങ്ങളും ഫോണുമായി ബന്ധപ്പെട്ട് കൊടുക്കാം.
1: അതെ, നമ്മൾ ശരിക്കും അവിടെയാണ് നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റാത്ത പോലത്തെ, പ്രത്യേകിച്ച് അഡൾട്ടായ നമ്മളൊക്കെ ചിലപ്പോൾ ഇനിയിപ്പോൾ ഞാൻ 2 ഓഫ് അല്ല കഴിയൂല എന്നുള്ളതല്ല, കഴിയും, പക്ഷേ നമ്മളെ ഒരു ഒരു തോട്ട്സ് വരുന്നത് വെച്ചാൽ ഇപ്പോൾ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പലതാകും, എന്നിട്ട് 2 കഴിഞ്ഞാൽ പെരും ചീത്ത കേൾക്കേണ്ടി വരും, എന്തത് ഫോൺ എത്ര എത്ര സമയം ഇപ്പോൾ അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അവിടെ ബുദ്ധിമുട്ടില്ല ഇവിടെ ബുദ്ധിമുട്ടില്ല ഇതൊക്കെ ഉണ്ട് ആലോചിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ, അല്ലെങ്കിൽ പിന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിടണം, നോക്കൂ ഇന്ന ദിവസം അടുത്ത ആഴ്ചയിൽ ഇന്ന ദിവസം ഞാൻ ഇത്ര സമയം ഫോൺ ഉണ്ടാവില്ല, അതുകൊണ്ട് എന്തെങ്കിലും പറയാനുള്ള പോലൊക്കെ നേരത്തെ പറയും, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം അല്ലേ.
0: സൽമ ഷാഹുൽ ഫറൂഖിൽ നിന്നാണ് നേരത്തെ മെസ്സേജ് ഇട്ടത്. ഷുഹൈബ എംപുള പട്ടണം, സ്വരം സൂപ്പർ മാഷാല്ല, പ്രവാചകനെ പറ്റിയുള്ള എല്ലാം ഉൾക്കൊള്ളിച്ച നല്ല അർത്ഥവത്തായ ഗാനം, നല്ല ഈണത്തിൽ പാടിയവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ.
1: ഗാംഭീര്യമുള്ള സ്വരമായിരുന്നു എന്നാണ് ഇംതിയാസ് തിരുവമ്പാടി പറഞ്ഞത്. വ്യത്യസ്തത നൽകുന്ന ഗാനമായി സ്വതക്ക ചെയ്താലും സ്വർഗം മാഷാല്ല
0: ഉണ്ട്, ശബ്ദത്തിലും ഗാംഭീര്യതയുണ്ട്, ഒപ്പം ആശയത്തിലും ഗാംഭീര്യതയുള്ള സ്വരമാണ്. സുന്നത്തുകൾ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം വിളിച്ചു വന്ന് നല്ലൊരു ഗാനമെന്ന് സഫി അടപ്പാൾ, മാഷാല്ല നല്ല ഗാനമെന്ന് ബാറക്കല്ല ഹബീബ പടന്ന, റുഷ്ദ കാളികാവും സ്വരം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല മനോഹരമായ വരികൾ, കേട്ടിരിക്കാൻ തന്നെ തോന്നിപ്പോവും. പാടിയവർക്കും പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകട്ടെ, ആമീൻ. സീനത്ത് പാലക്കാട്. പാരന്റിങ് കോഴ്സ് വളരെ നല്ല പ്രോഗ്രാമാണ്, കേൾക്കുന്നവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കട്ടെ പ്രാവർത്തികമാക്കട്ടെ എന്നാണ് നേരത്തെ ജമീല വി പി കാളിക്കാവ്.
1: പിന്നെ ഒരു ഒരാൾ സംശയം ചോദിച്ചാണ്, തിരുനബിയെ എന്ന് പറഞ്ഞ് പാടാമോ? അത് ആ പാട്ടിന്റെ ആശയം എന്താണ്, ആ വരി എന്താന്ന് മനസ്സിലാവാത്തതുകൊണ്ട് അത് നബിനോട് ചോദിക്കല്ലേ. നബിന്റെ അടുത്ത് വന്ന് സഹാബികൾ ചോദിച്ചാൽ ധനമുള്ള ആൾക്കാർ നബിയെ അവര് കൊടുക്കുമ്പോ നമ്മൾ എന്താ ചെയ്യാന്നുള്ള ചോദ്യത്തെയാണ് നമ്മളവിടെ പാട്ട് കേൾക്കുക. ഇവര് വിചാരിച്ച എന്താണെന്ന്
0: വെച്ചാൽ
1: നബിയെ ധനമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യും, നബിനോട് ദുആ ചെയ്യലാണോ എന്നുള്ള സംശയത്തിനാണ് അവർ ആ ചോദിച്ചത്. ഒരു ശ്രോതാവ് പറഞ്ഞതാണ് അങ്ങനെ പാടാമോ. അത് നമ്മൾ ആ പാട്ടിന്റെ വരികൾ എന്താന്നുള്ളത് അതിന്റെ കറക്റ്റ് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്.
0: സ്വാഭാവിക സംശയം, ഒപ്പം മറ്റുള്ളവർക്ക് കൂടിയില്ലേ, ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതുകൂടി ദൂരീകരിക്കാവുന്ന ഒരു ചോദ്യം അവിടെ ചോദ്യമായിട്ട് വന്നത് അൽഹംദുലില്ലാ. അവരാ ഒരു ചോദ്യം വെച്ചത്
1: അല്ല, അത് നല്ല നല്ലതാണ്. കാരണം നമ്മള് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ എവിടെയെങ്കിലും ഒരു സംശയം വരുന്നതിന്റെ ജാഗ്രതയാണ്.
0: യെസ്, അതെ, കറക്റ്റാണ്. ബാർക്കല്ലാഹു ഫിക്കും. സൂപ്പർ സോങ് പാടിയവർക്ക് അഭിനന്ദനങ്ങൾ. ബാശേരി അബു തലശ്ശേരി.
1: മനോഫ് പാലക്കാട് കൂടെ ഉണ്ട് കേട്ടോ.
0: ആ, കൂടെ ഉണ്ടല്ലേ. അവരൊക്കെ ഈ പറഞ്ഞ പോലെ ടൈപ്പിംഗ് തൊഴിലാളികളല്ലേ. സാജിദ അജോസ് കുറ്റിപ്പുറം. കോഴ്സ് ഓപ്ഷനിൽ 3 കോഴ്സ് മാത്രമേ എൻറോൾ ചെയ്യാൻ കഴിയൂ എന്നത് സങ്കടകരമാണ്. 500 മിസ്സായി എന്ന്. അങ്ങനെയുണ്ടോ,
1: 500 മിസ്സായി പോയി. ഓക്കെ, പിന്നെ ഫോണിൻ്റെ കാര്യത്തിൽ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 5 മിനിറ്റ് നമ്മുടെ ഇത് മാറ്റിവെച്ചാൽ എന്തെങ്കിലും ശബ്ദം കേട്ട് നമ്മൾ അതിൽ നിന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും നമ്മുടെ അടുത്താണ് എങ്കിൽ അതിലേക്ക് കൊണ്ടുപോകുന്നുള്ളതൊക്കെയാണ് തോന്നുന്നത്. ഇമ്തിയാസ് സ്ഥിരമ്പാടി എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അതൊന്നും നമ്മുടെ എടുത്ത് അതാണ് ഇന്നത്തെ എല്ലാവരുടെയും അവസ്ഥ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: മുംതാസ് കാസർഗോഡ് പറഞ്ഞെന്തറിയാം, ഫോൺ ഓഫാക്കിയിട്ടാൽ വീട്ടിലേക്ക് കാണത്തും. എന്ത് പറ്റിയെന്ന് ചോദിച്ച ആള് വരും.
1: ശരിയാണ്, ഒരുപോലെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. ഫോൺ ഓഫ് കിട്ടുക പിന്നെ എന്തിനാ അടുത്ത പരിപാടി,
0: 2 മണിക്കൂറൊക്കെ ഒരാളെ ഫോൺ ഓഫ്
1: ചെയ്യാന്നുള്ള അങ്ങനെ ചിന്തിക്കും.
0: ചിലപ്പോ എന്തെയ്യുന്നറിയോ, ഒരു അരമണിക്കൂറൊക്കെ ഓട്ടോ ഓടാനുള്ളതാണെങ്കിൽ വിളിച്ചു വരും, എന്തോ പറ്റിയിട്ടുണ്ട്.
1: അതെ അതെ.
0: അപ്പോ അതിന് പരിഹാരം വേറെ ഒന്നും
1: അതാണ് അല്ല, അതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ നമ്മൾ സ്റ്റാറ്റസിലോട്ട് ഞാൻ ഇത്രയും പിന്നെ എന്ത് ചെയ്യണം, പിന്നെ ദിവസം ഓഫിലായിരിക്കും എന്നൊക്കെ അറിയിക്കാം
0: നേരത്തെ. പിന്നെ 3-ലധികം കോഴ്സുകൾക്ക് ഒന്നിച്ച് പറ്റില്ല എന്നൊരു കമൻറ്റ് വായിച്ചല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നേരത്തെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നോ എന്താണെന്നറിയില്ല. ഇപ്പോൾ അത് അതെ
1: റെഡിയാണ്.
0: ആ റെഡിയാണ്, 3-ലധികം കോഴ്സുകൾക്ക്.
1: 3-ലധികം കോഴ്സുകൾ പറ്റും. അപ്പോൾ ആ സംശയം അവിടെ തീർന്നു അല്ലേ. ചിന്തയുടെ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞ് ചിന്തിച്ചാലോ.
0: ഇൻഷാല്ലാ.
1: ചിന്തക്ക് നമ്മൾ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചില ചോദ്യങ്ങളാണ്. ഒരു അധ്യാപകൻ കുട്ടികളോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്നത്തെ ചിന്തയിൽ പറയുന്നത്. അപ്പോൾ അതിൽ പിന്നെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റും. അധ്യാപകൻ കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം അവതരിപ്പിക്കുകയാണ്. എന്താ പ്രശ്നമെന്നോ, അടുത്തടുത്തുള്ള 2 റെയിൽവേ പാളങ്ങൾ, അപ്പുറപ്പുറമുള്ള 2 റെയിൽവേ പാളം, ഒന്ന് ട്രെയിൻ പോകുന്നതുമാണ്, മറ്റേത് ട്രെയിൻ പോകാത്തതുമാണ്.
0: 2 പാളങ്ങൾ,
1: 2 പാളമുണ്ട്. ഒന്ന് ട്രെയിൻ പോകുന്ന പാളം, മറ്റൊന്ന് ട്രെയിൻ പോകാത്തതാണ്. അതിലൂടെ ട്രെയിൻ പോകില്ല. അങ്ങനെ ട്രെയിൻ പോകാത്ത പാളത്തിലിരുന്നിട്ട് ഒരു കുട്ടി കളിക്കുന്നുണ്ട്. ട്രെയിൻ പോവാത്ത പാളത്തിലിരുന്നിട്ട് ഒരു കുട്ടി കളിക്കുന്നുണ്ട്. ട്രെയിൻ പോകുന്ന പാളത്തിലിരുന്ന് 10 കുട്ടികൾ കളിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ട്രെയിന് വരികയാണ്. അപ്പോൾ ട്രെയിന് വരുമ്പോൾ ട്രെയിൻ മാറ്റി വിടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ്.
0: വരുന്ന പാളത്തു നിന്ന് മാറ്റി,
1: ആ അതായത് പിന്നെ ട്രെയിനിങ്ങനെ 2 പാളപ്പുറപ്പെടുത്തുകയാണ്, ട്രെയിൻ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒന്നുകിൽ ഈ പിന്നെ 2 പാളത്തിലൂടെയും ഒന്ന് വരാത്ത പാളാണ്, ഒന്ന് വരുന്ന പാളാണ്. പക്ഷെ ട്രെയിന് വരുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് ദൂരെ.
0: യെസ്.
1: അപ്പൊ ഇതിലെ പോവുക എന്നുള്ളത് കാണുന്ന ഒരാൾക്ക് അറിയില്ല.
0: ഓക്കെ, ദൂരത്തുനിന്ന് കാണുന്നുണ്ട്,
1: ദൂരത്തുനിന്ന് കാണുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചയിൽ എന്ത് ചെയ്യും നിങ്ങൾ എന്ന് അധ്യാപകൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ അതിന്റെ ഉത്തരം കുട്ടികൾ പറഞ്ഞെന്താണ്, ഒരു കുട്ടി ആ സമയത്ത് എണീറ്റ് പറഞ്ഞ കാര്യം, ട്രാക്കിലേക്ക് ഈ കുട്ടി കളിക്കുന്ന ട്രാക്ക് ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് ട്രെയിന് തിരിച്ചുവിടും. ഒരു കുട്ടി കളിക്കുന്ന അതെന്തിനാ അങ്ങനെ മറ്റേ ട്രാക്കിലൂടെ പോയ 10 കുട്ടികളെ മരിക്കുക? മറ്റേതൊരു കുട്ടിയിൽ മരിക്കുള്ളൂ. അപ്പം മരണസംഖ്യ കുറക്കാനാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നാണ്
0: കുട്ടികൾ,
1: പിന്നെ കുട്ടികളുടെ അധ്യാപകന് മനസ്സിലായി. ഇതിലെന്താണ്, ഇതിന് വേറെ അനുബന്ധമായ കാര്യങ്ങൾ കൂടിയുണ്ട്, എന്തായിരിക്കും നമ്മളത് ചേർത്ത് പറയുക എന്നുള്ളതാണ്. ഇതൊരു സമൂഹത്തിൻ്റെ ഒരു ചിത്രം അങ്ങനെയാണ്. അതായത് ട്രെയിൻ വരുമെന്നറിയാഞ്ഞിട്ടും അല്ല വരുമെന്നറിഞ്ഞിട്ടും ട്രാക്ക് തെറ്റിച്ച് കളിച്ച കുട്ടികൾ അവിടെ രക്ഷപ്പെടും.
0: അതെ.
1: മറ്റേത് ട്രെയിൻ വരാത്ത ട്രാക്കാണ്. അപ്പോൾ ആ ട്രെയിൻ വരാത്ത സ്ഥലത്ത് ആർക്കൊരു ശല്യമില്ലാതെ കളിച്ച കുട്ടി ചെയ്യാത്ത തെറ്റിന് കുട്ടി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇവിടെ നമ്മൾ കുറച്ച് ചിന്തകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾ ശരിക്കും ശരി തെറ്റിൻ്റെ ഒരു ആപേക്ഷികത ഉണ്ട് അതിന് രണ്ടിനിടയിലുള്ള. അപ്പോൾ ഒരു മനുഷ്യൻ നമ്മൾ കാണുന്നത് എപ്പോഴും പിന്നെ കൂടുതൽ ആളുകൾ
0: ഒരു വൈകാരികത
1: കൂടുതൽ ആളുകൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്യാത്ത തെറ്റിന് എന്ത് ചെയ്യുക ശിക്ഷിക്കുക. ഇത് സമൂഹത്തിലൊരു ഒരു ചിത്രമാണ്. ചിലപ്പോൾ അവിടെ ന്യായീകരിക്കപ്പെടും, തിന്മകൾ ന്യായീകരിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടി എന്നുള്ളത് കൊണ്ട് തിന്മകൾ ന്യായീകരിക്കപ്പെടുക, അവർക്ക് രക്ഷ കിട്ടുക. ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്നതുകൊണ്ട് അവരുടെ നന്മയോ അവരുടെ ശരിയോ
0: അറിയപ്പെടാതിരിക്കുക,
1: അല്ലെങ്കിൽ അത്
0: അവഗണിക്കപ്പെടുക.
1: ഇതാണ് ഇന്നത്തെ ചിന്ത. ഇതിനോടനുബന്ധമായി നമുക്ക് പലതും ചേർത്ത് നോക്കാൻ പറ്റും ആ രണ്ട് സംഭവം.
0: ബാക്കി കമൻ്റുകൾ വരട്ടെ
1: വരട്ടെ.
0: എന്തായാലും ഇന്നത്തെ കഥയിലെ ചിന്ത ഇന്നലെ ഒരു കൂട്ടുകാരിയുടെ എഴുത്തിൽ വായിക്കാൻ പറ്റിയിരുന്നു. ഒറ്റയ്ക്കിരിക്കുന്നതിനെ കുറിച്ച് അതിൻ്റെ ആവശ്യകതയും എന്ന് ഹസീന കാസർഗോഡ്.

0: അത് നന്നായി, ഇഷ്ടപ്പെട്ടു. ഇനി ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കണം. ഫാത്തിമയാണ്
1: പറഞ്ഞിട്ടുള്ളത്.
0: കഴിയോ നോക്കുക, ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ
1: എന്നുള്ളത്. ഇപ്പൊ ഒരു ഒരു കാര്യം നമുക്ക് അനുബന്ധമായി ചിന്തയിലേക്ക് ചേർത്ത് വെക്കേണ്ട കാര്യം പറഞ്ഞു. സമകാലികമായ ഒരു കാര്യം എന്നുവെച്ചാല് ഇപ്പത്തെ മാധ്യമങ്ങളുടെ സ്ഥിതി അതാണ്.
0: യെസ്,
1: കൂടുതൽ ആളുകൾ ചെയ്യുന്നതും പറയുന്നതും അവര് അടിസ്ഥാനപരമായി തെറ്റ് ചെയ്തിട്ട് പോലെ എണ്ണം കൂടുന്നുള്ളത് കൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്നു. ഇപ്പുറത്ത് ന്യായമുണ്ടായിട്ടും ന്യായം അന്യായമായി കാണിക്കുന്നത്,
0: ന്യായം ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ,
1: ഒറ്റപ്പെട്ടിരിക്കുന്ന
0: മൊത്തത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കഥയാണ്. കാരണം ഒരേ ആളുകൾ ഇന്നത്തെ കഥയിൽ പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കും വലിയവർക്കും ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത്. അത് മൊബൈൽ കൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാനാണ്.
1: അതെ അതെ,
0: വെറുതെയാണ് പറഞ്ഞിരിക്കുന്നത് തോട്ടശ്ശേരി അറയിൽ നിന്ന്. ഈ മാസം 13, 14, 15 ദിവസങ്ങളിൽ പാലക്കാട് വെച്ച് നടക്കുന്ന പ്രോഫ്കോണിലേക്ക് എംഎഡിന് പഠിക്കുന്ന എൻ്റെ മോളും സഹോദരൻ്റെ ഡിഗ്രിക്ക് പഠിക്കുന്ന മകളും പോകുന്നുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും മക്കളെ അതിലേക്ക് പറഞ്ഞേക്കാൻ ശ്രമിക്കുക എന്ന് സഹോദരി. പെണ്ണുങ്ങൾ മാത്രമാണോ റേഡിയോ കേൾക്കുന്നത്?
1: അതാരാ ചോദിച്ചു?
0: ഫീഡ്ബാക്ക് മുഴുവൻ സ്ത്രീകളാണല്ലോ.
1: അതാണ് പ്രശ്നം. നമ്മൾ വേഗം ആ ചോദിച്ച ആള് ഒരു വലിയൊരു ഡ്യൂട്ടി നിർവഹിക്കേണ്ടതുണ്ട്. അതെന്താണോ? മാഹിർ എന്ത് ചെയ്യട്ടെന്നോ, നമ്മളൊരു ബോധപൂർവ്വം ചില ശ്രമം നടത്തണം. നമുക്ക് കുറച്ച് ജെൻസ് കേൾക്കുന്നവരുണ്ടാവും, പക്ഷെ കമന്റ് ചെയ്യാൻ വേണ്ടിയിരിക്കും. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. അപ്പൊ നമുക്ക് ഇടക്കിടക്ക് സ്ഥിരമായി വരുന്ന അമീർട്ടി അടുത്തനാട്ടുകാർ അബോവിയെ,
0: പിന്നെ
1: നൗഫൽ ചുങ്കം, പിന്നെ ഹുസൈൻ ക, അങ്ങനെയുള്ള
0: പാലക്കാഴി,
1: പാലക്കാഴി, പത്തപ്രിയം,
0: പത്തപ്രിയം,
1: ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പൊ അവരെന്നെ ഇടക്ക് എന്ത് ചെയ്യും, മുങ്ങിപ്പോവും.
0: അതെ അതെ, അടക്കം മുങ്ങാറുണ്ട്. അപ്പൊ അതില്ലാത്തൊരു അവസ്ഥ വരുമ്പോഴാണ് മിക്കവാറും മാഹിർ ചോദിച്ച പോലെ എന്താ ഇപ്പം ആണുങ്ങൾ അല്ല പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നത്. മാഷാല്ലാ. പിന്നെ മാത്രമല്ല, സ്ത്രീകളെ സഹോദരിമാരെ സംബന്ധിച്ച് ഒരു എനിക്ക് തോന്നുന്നൊരു 80% മുകളിലുള്ള ആളുകൾ അവരുടെ അടുക്കള ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു മിനിറ്റ് കിട്ടുന്ന
1: ഒരു സാധ്യതയാണ് അവരുടെ.
0: അതെ അതെ,
1: പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്കുള്ള സാധ്യതയിലാണ് അവർ തെളിയുന്നത്.
0: കറക്റ്റാണ്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സ്ഥിരമായി കേൾക്കുന്ന ആളുകളുണ്ട്. അതിനിപ്പോൾ ഒരു പിന്നെ ആദർശബന്ധമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല. അല്ലാത്തവരും എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോ കിട്ടിയതിന് ശേഷം ഇതൊരു വലിയ

0: ഉപയോഗപ്പെടുത്തുന്ന സാധനമാണ് റേഡിയോ എന്ന് കൂടെയാണ്. അപ്പം അത് കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ആരാണ് സത്യം പറഞ്ഞാൽ ഈ നേരത്തെ പ്രത്യേകിച്ച് ലൈവിൻ്റെ സമയങ്ങളിൽ സഹോദരിമാർ തന്നെയാണെന്നുള്ളതാണ് ഈ ഒരു കമൻറ്റുകൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ പുരുഷന്മാർ കേൾക്കുന്നില്ല എന്നുള്ളതല്ല, അവരൊന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ജോലികളോ ഡ്രൈവിങ്ങോ യാത്രയോ അങ്ങനെയൊക്കെ ആകുമ്പോൾ കമൻറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കാം. എന്തായാലും മാഹിറിനെ നമ്മൾ പ്രത്യേക ഒരു നമ്മളെ ജോലി ഏൽപ്പിച്ചും ചെയ്തു, മാഹിർ അത് നടത്തുക, നമുക്ക് നോക്കാം ഇൻഷാല്ലാ.
1: ഓക്കെ, പിന്നെ സാധിക്കുമെങ്കിൽ ആ ഒരു കുട്ടിയെ മാറ്റിയിട്ട് ആ ട്രാക്കിലോട്ട് ട്രെയിൻ മാറ്റിവിടും എന്നാണ് പിന്നെ ഒരു ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത്. ഉയർന്ന മാധ്യമ പ്രവർത്തകർ നല്ല വിവരമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇസ്ലാമിലിസ്റ്റിലെ വിഷയങ്ങൾ വരുമ്പോൾ ഒട്ടും വിവരമില്ലാതെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. പിന്നെ ഇന്നത്തെ ചിന്ത സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉദാഹരണമാണെന്ന് സഫിയ അടപ്പാൾ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നാണല്ലോ മസ്ന കണ്ണൂർ. ആ
0: അതെ അതെ,
1: നോക്കൂ, അതിലേക്ക് വെച്ച നല്ലൊരു ചിന്തയല്ലേ വെച്ച്. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടും. പക്ഷെ ഇന്ന് ഒരു നിരപരാധിയെ കൊണ്ട് 1000 കുറ്റവാളികളെ രക്ഷപ്പെടുത്തലാണ്.
0: ഓക്കെ, ഒരുപാട് മെസ്സേജുകളെ മിക്കവാറും നമുക്ക് രണ്ടാക്കും ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്,
1: വായിക്കാതെ പോയിട്ടുണ്ടല്ലേ,
0: കുറെ മെസ്സേജുകൾ നമ്മൾ വായിക്കാതെ പോയോന്ന്.
1: ഇപ്പോൾ ലോകത്ത് നടക്കുന്നതും ഇത് തന്നെയാണ്. എല്ലാ തെറ്റും ചെയ്യുന്നവർ ലോകമാന്യന്മാരായി നടക്കും, ഒരു തെറ്റും ചെയ്യാത്തവർ ക്രൂശിക്കപ്പെടുകയും ചെയ്യും. അല്ലാഹു എല്ലാവരെയും നമ്മുടെ മക്കളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് നഫീസ പി എ താമരശ്ശേരി.
0: നമുക്കതിൻ്റെ അടുക്ക് ക്വിസിൻ്റെ ഉത്തരം പറയാം,
1: ഉത്തരം പറയാം,
0: ഒപ്പം വിജയികൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്,
1: അതും ചെയ്യാം. ഖുർആനിലെ സൂറത്തിലെ ആദ്യത്തെ എത്രാമത്തെ സൂറത്താണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ 100 അല്ലേ? അപ്പൊ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു.
0: 100-ാമത്തെ
1: സൂറത്ത്
0: സൂറത്താണ്
1: ഖുർആനിലെ ആദ്യത്തെ.
0: ഇപ്പം അത് ശരിയുത്തരം അയച്ചവർക്ക് ഏകദേശം എന്റെ പേരും സിസ്റ്റം തിരഞ്ഞെടുത്തിട്ടുണ്ടാവും എന്നൊരു പ്രതീക്ഷയിലായിരിക്കും. അവരെയും കൂടെ വായിച്ചിട്ട്
1: നമ്മൾ സിസ്റ്റത്തിന്റെ ഇവാലുവേഷൻ കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ വിങ് റെഡിയാക്കും വിചാരിക്കുന്നു. ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
0: സുബഹി ജമാഅത്തിന് വേണ്ടി മുങ്ങിയതാണ്, കമൻറ്റിൽ ലൈവായി തന്നെ ഉണ്ട്, മെസ്സേജുകളുടെ ആധിക്യം കൊണ്ട് വായിക്കുന്നില്ല എന്ന് മാത്രം.
1: മനാഫ് പാലക്കാഴി പറഞ്ഞ രണ്ടാളെയും നമുക്ക് നേരിട്ടൊന്ന് കാണുന്നുണ്ട്, എന്താ ചെയ്യാന്ന്. ഒന്നും ചെയ്യാനില്ല, കാണാം, വലിയൊരു കാണിക്കായിട്ട് വരിക.
0: അല്ല, ഈ നിങ്ങളൊന്ന് കാണണമെന്ന് പറയുമ്പോഴേ ചില സമയത്ത് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്,
1: അതിന് വേറെ
0: അർത്ഥമുണ്ട്. ഏത് മായനയിലാണ് മൂപ്പർ
1: എടുത്തിട്ടുള്ളത്, ഇടയിലാണോ അല്ലെന്ന് അറിയില്ല,
0: കത്തി താഴെ വെക്കു പറഞ്ഞില്ലേ.
1: ഓക്കെ,
0: അപ്പോൾ ഏത് അർത്ഥത്തിലാണ് മൂപ്പർ കണ്ടതെന്നുള്ള നമുക്ക് അറിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, കണ്ടാൽ മതി.
1: പിന്നെ വിജയികളെ പറഞ്ഞു ചോദിക്കുന്നുണ്ട്, വിജയികൾക്കായി ടെക്നിക്കൽ വിങ്ങിൽ നിന്നുള്ള നിതാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ചെറിയൊരു ഇഷ്യൂ കാണുന്നുണ്ട്, പരിഹരിക്കപ്പെടുകയായിരിക്കും.
0: റുഖ്സാന ബാനു തോട്ടശ്ശേരി ആറ, നഫീസ പി എ താമരശ്ശേരി, സൗദ മുട്ടം, ഇവരൊക്കെ എന്താ പറഞ്ഞറിയോ, ഉത്തരം ശരിയാണ്. മൂന്നാൾ ഒരേ കമന്റാണ്, എന്റെ ഉത്തരം ശരിയാണ്, അൽഹംദുല്ല ഉത്തരം ശരിയാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോ ഇൻഷാല്ലാ അവരത് പെടോ ഇല്ലേ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും, പരിപാടികൾ കേൾക്കുന്നുണ്ട്, കുറച്ച് നേരം മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല, കുറച്ച് തിരക്കിലാണ്, യാത്ര കഴിഞ്ഞ് വന്നതാണ് അൽഹംദുലില്ല എന്ന് വിന്നേഴ്സിനെ പറയാനുള്ള സമയം.
1: യെസ്, വിന്നേഴ്സ് റെഡി ആയിട്ടുണ്ട്, വിന്നേഴ്സിലേക്ക് പോവാം. അപ്പോൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഇന്ന് സിസ്റ്റത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ച ആളുകൾ അവരെ ആലോചിക്കുന്നുണ്ടാവും, ഇന്ന് എനിക്ക് പറ്റുമൊക്കെ ആയിട്ടുണ്ടോ അല്ലേ നോക്കാം നമുക്ക് ആരൊക്കെയുണ്ട്. പറയല്ലേ, റെഡി അല്ലേ? സഫൂറ എ പി, സഹല ബിന്ത് സാഹിബ്, ജസ്ന തോട്ടശ്ശേരിയറ, ഈ മൂന്നാളുകളാണ് ആദ്യത്തെ മൂന്നാളുകൾ. ഷമീറ പി എരുമ്പിലാക്കൽ, ഫസീല വൈലത്തൂർ, ഹാരിഫ എം പി വെട്ടത്തൂർ, ഖമറനീസ എം, ഷബാന, നസീബ വി പി കുനിയിൽ, ബുഷ്ര ഷിഹാബ് പട്ടാമ്പി, താഹിറ മാഹി, ഉസൈൻ എൻ കെ വടക്കുംപാട്, റഷീദ. ഒരിക്കൽ കൂടി പറയാം, സഫൂറ എ പി, സഹല ബിന്ത് സാഹിബ്, ജസ്ന തോട്ടശ്ശേരിയറ, സമീറ പി വെരുമ്പിലാക്കൽ, ഫസീല വൈലത്തൂർ, ഹാരിഫ എം പി വെട്ടത്തൂർ, ഖമറുന്നീസ എം, ഷബാന, നസീബ

ബാവി പി കുനിയിൽ, ബുഷ്ര ഷിഹാബ് പട്ടാമ്പി, താഹിറ മാഹി, ഹുസൈൻ എൻ കെ വടക്കുംപാട്, റഷീദ. ഇന്നത്തെ വിജയിയുടെ പേരുകൾ. അപ്പൊ നമ്മൾ, ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സീനത്ത് പാലക്കാട്. പിന്നെ ജമീല വിക്ക് പുനീർ പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് വല്ലപ്പോഴും മാത്രമേ കമന്റ് ഇടാറുള്ളൂ, അത് ഇന്ന് പീസ് ടൈമിൽ വായിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ കുറെ മാസമായി റേഡിയോ കേൾക്കുകയും ഫീഡ്ബാക്ക് അയക്കുകയും ചെയ്യുന്നു, ഇതുവരെ എന്നെ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് പുരുഷന്മാരില്ല എന്ന് പറയരുത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ വിജയികൾക്കുള്ള അഭിനന്ദനങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ,

0: അപ്പായുടെ പെങ്ങളുടെ പേരക്കുട്ടി അയച്ചു തന്ന ലിങ്കിൽ കയറിയതാണ്. അൽഹംദുലില്ലാഹ്, ഈ നിമിഷത്തിൽ ഞാൻ അവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇനിയും എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിക്കട്ടെ, ആമീൻ. റേഡിയോ ഒരാൾക്ക് ഉപ്പാന്റെ പെങ്ങളുടെ പേരെ കുട്ടി കൊടുത്തതാണ്. അപ്പം
1: അല്ല, അവരയച്ചു തന്ന ലിങ്കിൽ കയറിയിട്ടാണ് ഫസീല അല്ലേ?
0: അതെ അതെ അതെ,
1: മഷാല്ല. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഇങ്ങനെ ഒരു ലിങ്കിലേക്ക് കണക്ട് ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ആ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന കൂടി അവർ തന്നിരിക്കുകയാണ്. മഷാല്ല, പ്രാർത്ഥിക്കുന്ന മെസ്സേജാണ് നമ്മൾ വായിച്ചത് ഇപ്പോൾ.
0: ഓക്കെ,
1: പിന്നെ അപ്പോൾ വേറൊന്നിനും അല്ല, കാണാനുള്ള കൊതി കൊണ്ടാണ് എന്നാണ് മനഫ് പാലക്കഴി പറഞ്ഞു.
0: അങ്ങനെ
1: അപ്പോൾ നിങ്ങൾ വിചാരിച്ച പ്രശ്നങ്ങളൊന്നുമല്ല.
0: ഓക്കെ, ഇൻഷാല്ലാ നമുക്കും അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാനുള്ള ആഗ്രഹങ്ങളുണ്ട് അല്ലേ? നമ്മുടെ സ്ഥിരമായി നമ്മളെ ശ്രോതാക്കളായിട്ട് വരുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ പി ആർ കുടുംബത്തിലെ ആളുകൾ, അവരെയൊക്കെ തീർച്ചയായിട്ടും നമുക്കും കാണേണ്ടതുണ്ട്. അതിന് നമ്മൾ ഇടക്കിടക്ക് ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ ഒരു സമയത്ത് നമ്മൾ പാലക്കാട് ജില്ലയിലെ ഒരു പിന്നെ ലേണേഴ്സ് മീറ്റ് കഴിഞ്ഞു,
1: ലിസണേഴ്സ് കോൺഫറൻസ്,
0: ലിസണേഴ്സ് മീറ്റ് കഴിഞ്ഞു. പിന്നെ ഇൻഷാല്ലാ എവിടെയെങ്കിലും വെച്ചൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. പ്രാർത്ഥനയാണല്ലോ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാവുക. അസ്സലാമു അലൈക്കും, പൊക്കിയെടുത്ത് നിലത്തിട്ടോ എന്നൊരു സംശയം.
1: നൗഫലയച്ചാലേ. ഓക്കെ, നമ്മൾ പിന്നെ ഏതെങ്കിലും മെസ്സേജുകൾ നേരത്തെ അയച്ചതും ഇതുമായി ബന്ധപ്പെട്ടത് പ്രധാനപ്പെട്ട മെസ്സേജുകൾ വായിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റീപോസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മനസ്സിലെടുക്കുന്ന തീരുമാനങ്ങൾക്കാണ് പ്രാധാന്യം. അവിടെ ഉറച്ചു നിൽക്കാൻ കഴിയണം. ഫോൺ ഓഫ് ചെയ്യണം എന്നതല്ല, ഓഫ് ചെയ്താലും അതൊന്ന് എടുത്ത് ഓൺ ചെയ്ത് നോക്കുന്ന ആളാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കലും ആലോചനയും ചിന്തകളും നമ്മെ വിലയിരുത്താനും പല തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. അവിടെയും നമ്മൾ എന്ത് എന്ന് ചിന്തിക്കുന്നു, തീരുമാനമെടുക്കുന്നു എന്നതിലിരിക്കും ഈ ഒരു കാര്യമെന്നാണ് സമീറ വടകര ആ ഒരു നേരത്തെ ഇന്നത്തെ നമ്മുടെ ഒരു ചിന്ത, നമ്മുടെ ഒരു എന്താ പറയുക, ചർച്ചയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു.
0: അള്ളാഹുവിൻ്റെ മുമ്പിൽ മാന്യമായ രീതിയിൽ ചെല്ലാൻ നമുക്കെല്ലാവർക്കും നമ്മയെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് മൈമൂന പാറപ്പുറം.
1: ഈ ക്വിസിൽ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷം ക്വിസിലെ വിജയികളുടെ ഈ 13 പേര് വായിച്ച് തീരുന്നത് വരെ ഒരു വീർപ്പ് മുട്ടലാണ് ഉണ്ടാവോ. അപ്പൊ പക്ഷെ ആ വീർപ്പ് മുട്ടലിൽ ഒരു പ്രത്യേകം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ ദിവസം വീണ്ടും വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് എന്തെങ്കിലും ഒരു ദിവസം അതിൽ പെടും. അപ്പോ അധികം നമ്മൾ വീർപ്പ് മുട്ടി പൊട്ടി പോകരുത്, ഇൻഷാല്ലാ നമ്മൾ പെടും. ഹസീന കെ കെ കാസർഗോഡാണ് അത്തരം ഒരു പരിഭവം പറഞ്ഞിട്ടുള്ളത്.
0: ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് പോകാൻ ഏകദേശം ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു.
1: നമുക്ക് ഒരു ചോദ്യവും ഒരു ഉത്തരവും അല്ലേ, ഒരു ചോദ്യവും ഒരു ഉത്തരവും കേൾക്കാം.
2: കുട്ടികൾ തറയിൽ മൂത്രം ഒഴിച്ചാൽ അത് എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത്? പല രീതികളും കേട്ടിട്ടുണ്ട്, എന്നാൽ കൃത്യമായി എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാമോ എന്നാണ്.
3: കർമ്മശാസ്ത്ര അടിസ്ഥാന തത്വങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു തത്വമാണ് അൽ ഹുക്കുമു യദൂറു മഅ ഇല്ലത്തിഹി അദ്മൻ ഔ വുജൂദ. അൽ ഹുക്കുമു, ഹുക്കുമു അഥവാ വിധി എന്നത് യദൂറു മഅ ഇല്ലത്തിഹി, അത് അതിൻ്റെ ഹേതുവിൻ്റെ കൂടെയാണ് ഉണ്ടാകുക. അദ്മൻ ഔ വുജൂദ, അതിൻ്റെ ഉള്ള അവസ്ഥയിലും ഇല്ലാത്ത അവസ്ഥയിലും എന്ന് പറഞ്ഞാൽ, മൂത്രം എന്നത് നജസാണ്. മൂത്രത്തെ അതിൻ്റെ നിറം കൊണ്ടോ അതിൻ്റെ രുചി കൊണ്ടോ അതിൻ്റെ വാസന കൊണ്ടോ ആണ് തിരിച്ചറിയുക സാധിക്കുക. ആ മൂത്രത്തിലേക്ക് കൂടുതൽ വെള്ളം പാരുന്നതും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ആ മൂത്രത്തെ തുടച്ചു മാറ്റുകയും ചെയ്യുന്നതോടുകൂടി മൂത്രത്തിൻ്റെ രുചിയോ മണമോ നിറമോ അവശേഷിക്കാത്ത രൂപത്തിൽ അതവിടെ നിന്നും നീങ്ങിപ്പോകുന്നുണ്ട് എങ്കിൽ അത് ശുദ്ധിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ചില ഘട്ടങ്ങളിൽ നിറത്തിൻ്റെ കറകൾ ബാക്കി നിൽക്കുകയും എന്നാൽ രുചിയോ സ്മെല്ലോ അവശേഷിക്കാതിരിക്കുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അത്തരം ഘട്ടത്തിലും അത് ശുദ്ധിയായതായിട്ടാണ് പരിഗണിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ തറയിൽ മൂത്രമായി കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ നിറം മണം രുചി ഇവ ഇല്ലാത്ത രൂപത്തിൽ അവ ഏത് കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടോ വെള്ളം ഉപയോഗിച്ചുകൊണ്ടോ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടോ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ശുദ്ധിയായതായി കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു ആലം.
1: മാഷാല്ലാ,
0: ഇവിടെ പെട്ടെന്ന് വായിച്ചെടുക്കുന്ന രണ്ട് മെസ്സേജ് ഉണ്ട്. എൻ്റെ സലാം വായിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി.
1: ആരാ?
0: ഫാത്തിമ മുഹമ്മദ് കയ്പമംഗലം. അത് അയക്കായിട്ടാണോ നമ്മൾ ശ്രദ്ധിക്കായിട്ടാണോ എന്നുള്ളതാണ് ഇനി അവിടെ മനസ്സിലാവേണ്ടത്.
1: ഓക്കെ, അവർ സലാം അയച്ചു കഴിഞ്ഞാൽ നമ്മൾ സലാം അടക്കുന്നു. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ
0: നസീബ വി പി കുനിയൽ, ഇടയ്ക്കിടെ വിജയിയാവുന്നുണ്ടല്ലോ. മാഷാല്ല, ഞങ്ങൾ ക്ലാസ്മേറ്റ്സും ഒരേ നാട്ടുകാരുമാണ്. വിവാഹശേഷം രണ്ടുപേരും രണ്ട് നാട്ടിലാണെങ്കിലും മോർണിംഗ് ലൈവിൽ ഒന്നിക്കാറുണ്ട്. അപ്പോൾ ഇവരെനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ ജസ്റ്റ് എന്താണ് ഒരു കോഴ്സ് പൂർത്തിയാക്കിയ ആളാണോ സംശയമുണ്ട്.
1: ശരി,
0: ഇടക്കിടക്ക് സിസ്റ്റത്തെ സ്വാധീനിക്കുന്ന ഒരു കോഴ്സ് നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ.
1: അതെ അതെ.
0: അപ്പോൾ അവരായിട്ട് ഇതാണ് തോന്നുന്നത്, പെട്ടെന്ന് അവരായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ് പറയാറുള്ളത്. എൻ്റെ സലാം വായിച്ചിട്ട് കുറച്ച് ഹുസൈൻ ക പുരുഷന്മാരുടെ മാനം കാത്തു എന്ന് പറഞ്ഞു സുലൈമാൻ സി എച്ച് വളവന്നൂർ.
1: മാഷാല്ലാ. അപ്പോൾ സുലൈമാക്ക് ഇനി എല്ലാ ദിവസവും വരണം. മാഷാല്ലാ. റെഹാൻ അവാനോ തോട്ടശ്ശേരിയാറ പറഞ്ഞത്, എനിക്ക് ചോദ്യത്തിൽ കൂടാൻ കഴിഞ്ഞില്ല, പക്ഷെ കുറേ മെസ്സേജ് ഞാൻ അയച്ചിരുന്നു, ഇതുവരെ ഒന്നും അയച്ചിട്ടില്ല എന്ന പരിഭവമുണ്ട്.
0: റെഹാനബാനോ
1: തോട്ടശ്ശേരിയാറ.
0: പക്ഷേ റെഹാനബാനോ തോട്ടശ്ശേരിയുടെ പേര്
1: വായിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ. അബ്ദുള്ള ടി എൻ പുരത് കെടാ നേരത്തുള്ള ആളികത്തിലാണുള്ള ആളുകൾ
0: വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബെസ്റ്റ് ലൈവ്, അറിവിൻ്റെ കൂടെ ഒരുപാട് എനർജി കിട്ടിയ ഒരു വേദിയായി ഇന്ന്. അൽഹംദുലില്ല, ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ജമീല വി പി കാളികാവ്. മാഷാല്ലാ, ഒരുപാട് ഉണ്ട്. അമീർ ടി അർത്തനാട്ടുകര, നീതിബോധത്തിൻ്റെയും ഏറ്റവും ഉയർന്ന അളവുകോലാണ്. ഒരു യഥാർത്ഥ കുറ്റവാളി ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് സമൂഹത്തിന് സുരക്ഷാപരമായി വലിയ ഭീഷണിയാണെങ്കിലും, ഒരു നിരപരാധി തെറ്റായ കുറ്റത്തിന് നിയമത്തിൻ്റെ ഇരയാക്കപ്പെടുന്നത് മനുഷ്യത്തിന്മേലുള്ള കറുത്ത പാടാണ്. നീതിപീഠത്തിൻ്റെ മുന്നിൽ തെളിവുകളുടെ അഭാവം കൊണ്ടോ മറ്റു കാരണങ്ങളാലോ കുറ്റവാളികൾ രക്ഷപ്പെട്ടേക്കാം. എന്നാൽ ഭരണകൂടത്തിൻ്റെയോ നിയമസംവിധാനത്തിൻ്റെയോ പിഴവ് കൊണ്ടൊരു നിരപരാധിയുടെ ജീവനോ സ്വാതന്ത്ര്യമോ നഷ്ടപ്പെടുന്നത് തിരിച്ചു പിടിക്കാനാകാത്ത വലിയൊരു അപരാധമാണ്. നിയമത്തിൻ്റെ ലക്ഷ്യം ശിക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരിനീതി നടപ്പിലാക്കുക എന്നതാണ്. അമീർ ടി എടത്തനാട്ടുകാരൻ
1: വളരെ മനോഹരമായിട്ട്
0: അതെ കാര്യത്തെ
1: വിലയിരുത്തേണ്ടായി. മാഷാല്ലാ.
0: എന്തായാലും ഇന്നത്തെ ഇനിയിപ്പം ആരെങ്കിലും നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ആരെങ്കിലും നമ്മൾ ഈ ഒറ്റപ്പെട്ട മെസ്സേജുകൾ, അവരുടെ കമൻറ്റുകൾ, ഫീഡ്ബാക്കുകൾ വായിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ വിചാരിച്ച് ബോധപൂർവം ചെയ്തതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഒരുപാട് ആളുകൾ കമൻറ്റുമായിട്ട് മുന്നോട്ടുണ്ട്. നമ്മൾ എന്തായാലും 8 മണിയാകുമ്പോഴേക്കും നമ്മുടെ
1: നമ്മൾ തീരത്തണയാൻ പോകണം.
0: അതെ അതെ അതെ, ഈ ഒരു വേദി നമ്മൾ മറ്റൊരു വൈബിലേക്ക് മാറിക്കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. എന്തായാലും അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ഈ ഒരു 2 മണിക്കൂർ വളരെ സജീവമായി നമ്മോടൊപ്പം ചേരുകയും അതോടൊപ്പം തന്നെ പ്രോഗ്രാമുകളെ വളരെ അർത്ഥവത്തായ രൂപത്തിൽ മനസ്സിലാക്കുകയും കേൾക്കുകയും അതിൻ്റെ വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്ത ഓരോരുത്തർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ, നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം പല ആളുകളും നമ്മോട് ഇത് ആവശ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങളെ അള്ളാഹു നീക്കിക്കൊടുക്കട്ടെ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മോടൊപ്പം ഈ ടെക്നിക്കൽ വിങ് ഇത്ര മനോഹരമായി കൈകാര്യം ചെയ്ത നമ്മുടെ മുഹമ്മദ് ഷിഹാബ് മണ്ണാർക്കാട്, സാബിഖ്, അതുപോലെ തന്നെ തൻസീൽ, അവരോടൊക്കെ കൃതാർത്ഥത അറിയിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു ഇന്നത്തെ ലൈവിൽ. ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം വി ടി അബ്ദുസ്സലാം മാസ്റ്റർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാഅ്ദ്, പ്രിയ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് ഷോ അവസാനിച്ചു. നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് കൂടെ ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്, എൻ്റെ കൂടെ ബഹുമാനനായ സഹൽ അരിപ്ര. റേഡിയോ വൈബ്സിൽ നമുക്ക് ആദ്യമായി നാം കേൾക്കുന്നത് ഇൻസൈറ്റ്, മാനവികത എന്ന വിഷയത്തിൽ ഹനീഫ വണ്ടൂർ നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ കൃത്യമായി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. സൃഷ്ടാവ് ആരാണ് എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം നൽകുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ്. ഖുർആനിൻ്റെ മാനവിക ദർശനം, അതിനെ പലപ്പോഴും കളിയാക്കുന്നവർ വിശുദ്ധ ഖുർആനിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് പറയുമ്പോൾ അതിലൊന്നും കടമെടുത്തുകൊണ്ട് മനുഷ്യരാശിക്ക് മുമ്പിൽ വെക്കുകയും ഇസ്ലാം ഒരു അറുപഴഞ്ചനാണ്, ഖുർആൻ അറുപഴഞ്ചനാണ് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ ഖുർആനിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചും അല്ലെങ്കിൽ ഖുർആനിൻ്റെ യുക്തിയെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട്. ഈ പ്രപഞ്ചത്തെയും ജീവിതത്തെയും മനുഷ്യനെയും കുറിച്ചുള്ള ഖുർആനിൻ്റെ വീക്ഷണങ്ങളാണ് യുക്തിവിരുദ്ധമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ നമുക്ക് അതിൻ്റെ വസ്തുനിഷ്ഠമായ വിശകലനത്തിലേക്ക് പോയാൽ എന്താണ് ഖുർആനിക ദർശനത്തിൻ്റെ കാതലായ ഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പ്രപഞ്ചം സ്വയംഭൂവല്ല എന്നും കണിശമായ വ്യവസ്ഥകൾക്ക് വിധേയമായിക്കൊണ്ട് ഒരു സൃഷ്ടാവിനാൽ സൃഷ്ടിപ്പ് നിയന്ത്രിക്കപ്പെടുന്നതാണെന്നുമുള്ള ഒരു സൃഷ്ടി സിദ്ധാന്തമാണ് ഇസ്ലാമിക ദർശനത്തിൻ്റെ സുപ്രധാനമായ ഒരു ഭാഗം. കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ഖുർആൻ എന്ന് പറയുന്നത് ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്കുള്ള കൃത്യമായ മാർഗദർശനമാണ്. എന്നാൽ ഖുർആനിലൂടെ ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അത് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ വെറുതെ എങ്ങനെ അള്ളഹാനെ ആരാധിക്കണ്ട. നിങ്ങൾ നിങ്ങളെ ചുറ്റുപാടിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചുകൊണ്ട് നിങ്ങൾ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് നിങ്ങളെ സൃഷ്ടാവിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ അതിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചു പോയി എന്നുള്ളതാ. എങ്കിൽ പോലും അതിൽ പോലും ഒരു തെറ്റ് കാണുവാൻ ഇന്ന് വരെ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ സുപ്രധാനമായ ഒരു ഭാഗമെന്ന് പറയുന്നത് ഈ സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള ആരാധ്യതയാണ്. മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ പറയുന്നു. അവരെ മാത്രമായിരിക്കില്ല, പക്ഷെ ഖുർആൻ കൃത്യമായി പറയുന്നത് വമൽ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്നാണ്. മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ ഒന്നാമത്തെ സുപ്രധാനമായ ഒരു ഭാഗമെന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ ആരാധിക്കുക, ആരാധനകൾ അത് സൃഷ്ടാവിന് തിരിച്ചു കൊടുക്കുക എന്നതാ. മനുഷ്യാസ്തിത്വത്തിന്റെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അവന്റെ ബാധ്യതകൾ എന്നിവയെ സംബന്ധിച്ച ദർശനമാണ് മറ്റൊരു സുപ്രധാനമായ ഭാഗം. നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ ഇവിടെ ജീവിക്കുമ്പോൾ അവന് സ്വതന്ത്രമായിക്കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. അവൻ അതിലുള്ള ബാധ്യതകൾ അവൻ എന്ത് ചെയ്യണം, നിർവഹിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു ഭാഗം ചർച്ച ചെയ്യുന്നു. മറ്റൊരു ഭാഗം അള്ളാഹുവിൽ നിന്നുള്ള പ്രപഞ്ച സൃഷ്ടാവിൽ നിന്ന സന്ദേശമാണ്. ആത്മാവും മലക്കുകളും പിശാചും സ്വർഗനരകങ്ങളും എന്നിവയെ പറ്റിയുള്ള വിശ്വാസങ്ങൾ, ഇത് പിശാജ് സ്വർഗനരകങ്ങൾ എന്നിവയെ പറ്റിയുള്ള വിശ്വാസമാണ്. പിന്നീടുള്ളത് മൗലികമായിട്ടുള്ള വിഷയങ്ങളാണ്. ഈ കാര്യങ്ങൾ അത്രയും ശാസ്ത്രത്തിനും ബുദ്ധിക്കും എതിരായ മൂഢവിശ്വാസങ്ങളാണെന്ന് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതാണ് ഈ മൗഢ്യം നിറഞ്ഞ ഖുർആനെന്ന് യുക്തിവാദികൾ ജൽപ്പിക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഭൗതിക ശാസ്ത്രത്തിലെയോ തർക്കശാസ്ത്രത്തിലെയോ ഏതെങ്കിലും ഒരു നിയമം അത് ദൈവാസ്തക്യം ഉൾപ്പെടെയുള്ള ഉപരിക്ത കാര്യങ്ങളെ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നത് എന്ന് യുക്തിവാദികൾ ചൂണ്ടിക്കാണിക്കാറില്ല. ഇപ്പോൾ നോക്കൂ, കത്തിജ്വലിക്കുന്ന നക്ഷത്രങ്ങളിലെ പദാർത്ഥ സമുച്ചയം, അത് നിരന്തര പരിണാമ പ്രക്രിയയിലൂടെ ജൈവ പദാർത്ഥത്തിന്റെ അത്യുന്നത രൂപമായ മനുഷ്യ മസ്തിഷ്കം വരെ സ്വയം വന്നതാണ് എന്ന് പറയാൻ സാധിക്കുമോ? യാതൊരു ബാഹ്യശക്തിയുടെയും നിയന്ത്രണമില്ലാതെ വളർച്ച പ്രാപിച്ച് എത്തിച്ചേരുമെന്ന് ഭൗതിക ശാസ്ത്രം ഖണ്ഡിതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം കഴിയില്ല. എന്നാൽ അതെല്ലാം തന്നെ യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകൾ, യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ബുദ്ധിമാന്മാരെന്ന് പറയുന്നവർക്ക് അതിന് അത്തരം മറുപടികൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ, അതുപോലെ ഭൂമിയിലേക്ക് നോക്കിയാൽ, അവിടെയെല്ലാം കാണുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നാണ്. സൗരയൂഥഗ്രഹത്തെ പറ്റി മനുഷ്യരായ നമ്മൾ മനസ്സിലാക്കിയ വസ്തുതകളുടെ വെളിച്ചത്തിൽ നമുക്കൊരു വിശകലനം നടത്തി നോക്കിയാൽ സൂര്യൻ ജനനം മുതൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ ജ്വലിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ അന്തരീക്ഷ മേൽപ്പുരയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ മഴയോ മേഘമോ കാറ്റോ ഉണ്ടാകുമായിരുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടിയുണ്ടോ എന്നുള്ളതാണ്. ഇനി നാം ഭൂമിയിലേക്ക് നോക്കിയാലോ? ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു തുണ്ട് ഭൂമിയിൽ ഒരു രാസഘടനയുടെ മണ്ണിൽ ഒരേ വെള്ളം വലിച്ചെടുത്ത് ഒരേ വളത്തിൽ നിന്ന് പോഷണം ഉൾക്കൊണ്ട് വളരുന്ന ചെടികൾ അല്ലെ, ഒരേ മണ്ണിൽ ഇപ്പൊ നമ്മുടെ വീടുകളിൽ വളരുന്ന അടുക്കളത്തോട്ടങ്ങളിൽ ഉണ്ടാക്കുന്ന പച്ചക്കറി വിത്തുകൾ, അത് ചിലത് കയ്പുള്ളതാണ്, ചിലത് മധുരിക്കുന്നതാണ്, ചിലത് പുളിയുള്ളതാണ്. ഇങ്ങനെ പല രസങ്ങളും ഒരേ മണ്ണിലാണ്, ഒരേ വളമാണ് ഇടുന്നത്, ഒരേ വെള്ളമാണ് ഒഴിക്കുന്നത്, പക്ഷേ ഒരേ മണ്ണിലാണ്. എന്നിട്ട് പോലും വ്യത്യസ്തമായ രുചിയും മണവും പുളിയുമുള്ള, അതേപോലെ തന്നെ നിറങ്ങളിൽ വ്യത്യാസമുള്ള, മഞ്ഞയും ചുവപ്പും നീലയും ഒക്കെ കളറുള്ള ചെടികൾ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് തനിയെ ഉണ്ടാകുന്നതാണോ? ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രകനില്ലേ? ഇതിന്റെ പിന്നിൽ ഒരു കൃത്യമായ ഒരു ബുദ്ധി അവിടെ പ്രയോഗിക്കുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം മനുഷ്യർക്കുണ്ടാകണമെന്നാണ്. ചില മരങ്ങൾ, ചിലത് കായ്ക്കുന്നത്, ചിലത് പൂവിടുന്നത്, ചിലത് മണ്ണിനടിയിൽ ഉണ്ടാകുന്നത്, ഇതിനെയെല്ലാം വ്യവസ്ഥയില്ലേ? മണ്ണിനടി ചില കായ്കൾ മണ്ണിനടിയിലാണ് ഉണ്ടാവുക, ചിലത് മരത്തിന്റെ മുകളിലാണ് ഉണ്ടാവുക, ചെടിയുടെ മുകളിലാണ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കൃത്യമായ ഒരു രൂപം എങ്ങനെയാണ് കടന്നു വന്നത്? എങ്ങനെയാണ് വെള്ളത്തിലുണ്ടാകുന്ന, മണ്ണിലുണ്ടാകുന്ന ഇതിന്റെ എല്ലാം വ്യത്യാസങ്ങൾ എങ്ങനെ ഉണ്ടായി? ഓറഞ്ചിന് ഓറഞ്ച് എന്ന് പറയുന്നതിൽ ആ ഓറഞ്ച് കളർ എങ്ങനെ വന്നു? ചെറുനാരങ്ങയ്ക്ക് എങ്ങനെയാണ് ആ മഞ്ഞ നിറം വന്നത് എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ, ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ, ആ ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിക്കേണ്ടത് ഇതിന് പിന്നിൽ കൃത്യമായ ആസൂത്രകനുണ്ട് എന്ന്. അതല്ലാതെ 6-ാം നൂറ്റാണ്ടിൽ വന്ന ഒരാൾ വെറുതെ അങ്ങോട്ട് എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് എന്നല്ല. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളെ നാഥനെ നിങ്ങൾ വണങ്ങുവിൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാകാൻ വേണ്ടി എന്ന് പറയാൻ കാരണം അതാണ്. കാരണം എന്നിട്ട് ആ വചനത്തിന് ശേഷം അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയായും ഉപരിഭാഗത്തെ മേൽപ്പുരയായും സംവിധാനിച്ച നാഥനെ ഈ ഉപരിഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന വൈവിധ്യമാർന്ന കനികൾ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ഉൽപ്പാദിച്ചു തരുന്ന കൃത്യമായ സൃഷ്ടാവിനെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അവനിൽ പങ്കാളികളെ വെച്ചുകൂടാത്തതുമാകുന്നു എന്ന് കൃത്യമായി പഠിപ്പിക്കുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു സൃഷ്ടാവ് അവകാശപ്പെടുന്നത്, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കേണ്ടത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സൃഷ്ടാവിനോടുള്ള കടപ്പാട് മനുഷ്യന് ഒരിക്കലും അവസാനിക്കുകയില്ല. അവന്റെ ജനനം മുതൽ മരണം വരെയും അല്ല, മരണത്തിനു ശേഷവുമുള്ള ജീവിതത്തിലും എല്ലാം അവന്റെ കൂടെയുള്ളത് അവന്റെ സൃഷ്ടാവാണ്. അതുകൊണ്ടാണ് സൃഷ്ടാവായ റബ്ബ് അവനോട് കണ്ണുകൾ കൊണ്ട് കാണാനും കാതുകൾ കൊണ്ട് കേട്ടു മനസ്സിലാക്കുവാനും ബുദ്ധി കൊണ്ട്, ഹൃദയം കൊണ്ട്, മസ്തിഷ്കം കൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കുവാനുമൊക്കെ അവനോട് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ കാണാം, ഉപരിഭാഗത്തെ നാം സുരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കിയിരിക്കുന്നു, എന്നിട്ടും അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കാത്തത് എന്നാണ്. നോക്കൂ, നിങ്ങൾ കേവലമായ ഭൗതികവാദത്തിന് ഉത്തരം കണ്ടെത്താൻ പ്രയാസമുള്ള ചില ചോദ്യങ്ങൾ നേരിടുന്നതിന് വേണ്ടി ആവിഷ്കരിക്കപ്പെട്ടതാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയുന്നത്. എന്നാൽ അതുപോലും കൃത്യമായി എന്താണ് എന്ന് ജനങ്ങളോട്, മനുഷ്യരോട് വിശദമായി പറയുവാനും പഠിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. വെറുതെ ഇസ്ലാമിനെതിരെ, ഇസ്ലാമിനെ വിമർശിക്കുവാൻ, ഇസ്ലാമിനെ ചെളിവാരി എറിയുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അവർക്ക് കൃത്യമായ ഒരു മാനവികത പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് കൃത്യമായി ഒരു മര്യാദകൾ പഠിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അവർ പറയുന്ന മര്യാദകളും മാനവികതയും എല്ലാം തന്നെ അത് ഇസ്ലാമിൽ നിന്നും കടമെടുത്തതാണ്. എന്നിട്ട് അവർ ഇസ്ലാമിനെതിരെ ചെളിവാരി എറിയുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം മുൻധാരണകളും മാറ്റിവെച്ചുകൊണ്ട് ചിന്തിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ഒരു മുൻധാരണകൾ നമുക്കുണ്ടാകുവാൻ പാടില്ല. കൃത്യമായി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, അതിന്റെ സ്രോതസ്സുകൾ, ഏതൊരു ആദർശത്തെയും പഠിക്കുക. ഇപ്പോ ആദർശമാകട്ടെ, അതല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളാകട്ടെ, അതിനെ നാം പഠിക്കേണ്ടത് എവിടെ നിന്നാണ്? അതിനെ പഠിക്കേണ്ടത് അതിനെക്കുറിച്ച് വിമർശനം എഴുതിയ ഗ്രന്ഥങ്ങളിൽ നിന്നല്ല. കൃത്യമായി അതാണ് മനസ്സിലാക്കേണ്ടത്. വിമർശന ഗ്രന്ഥങ്ങളിൽ നിന്നും അവർ അതിൽ നിന്നല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് ആരാണ് ഇതിന്റെ ഓദർ ആരാണ്? ഖുർആൻ പറയുന്നത്, ഖുർആൻ ഇറക്കിയത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവാണ്. അള്ളാഹു അത് അവകാശപ്പെടുന്നു, ആ ഗ്രന്ഥത്തിൽ അവകാശപ്പെടുന്നു, ഞാനാണ് ഇത് ഇറക്കിയത് എന്ന് അള്ളാഹു അവകാശപ്പെടുന്നു. ആ അവകാശവാദം പറയുന്ന അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുവാൻ അള്ളാഹു പറയുന്നു, ആ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറയുന്നു, ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറയുന്നു. മനുഷ്യ, നീ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നു. ഇനി നീ എന്റെ ജീവിതം എങ്ങനെയാണ് എന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നു. എന്നാൽ യുക്തിവാദികളായ ആളുകളോട് നമുക്ക് തിരിച്ചു ചോദിക്കാം, ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഖുർആൻ ഇതിനെല്ലാം മറുപടിയുണ്ട്. മനുഷ്യന്റെ അവസ്ഥകളെ കുറിച്ച്, അവസ്ഥാന്തരങ്ങളെ കുറിച്ച്, അവന്റെ ജീവിത ക്രമണത്തെ കുറിച്ച് അവിടെ ഉത്തരമുണ്ട് കൃത്യമായി. മനുഷ്യരായ മനുഷ്യർക്ക് മുഴുവനും ഒരേ പ്രായമല്ല, ഒരേ വയസ്സല്ല, ഒരേ രൂപത്തിലുള്ള മരണങ്ങളല്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ നമുക്ക് ആകാൻ സാധിക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്, എല്ലാ ആഗ്രഹങ്ങളുടെയും ആ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ മരിച്ചു പോവുകയാണ്. പക്ഷെ അത് എന്താണ് അതിനുള്ള കാരണം എന്ന് കൃത്യമായി യുക്തിവാദികൾക്ക്, ശാസ്ത്രവാദികൾക്ക് പറയാൻ സാധ്യമല്ല. എന്നാൽ കൃത്യമായി മനുഷ്യന്റെ ഓരോ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിനും കൃത്യമായ മറുപടി ഖുർആനിന് പറയാനുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവന്റെ മരണത്തിന്റെ പ്രായം ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഖുർആൻ പറയുന്നു, അവൻ എവിടെ വെച്ച് മരിച്ചാലും അതിനെല്ലാം ഒരു തീരുമാനമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഇങ്ങനെ ഒരു ആശ്വാസ വാക്ക് പറയാൻ ആർക്ക് സാധിക്കും? ഖുർആൻ പറയുന്നു, നിങ്ങൾ ചിലപ്പോൾ ജനിക്കുമ്പോൾ തന്നെ മരിക്കും, അതല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ട് മരിക്കും, അതിനിടയിൽ മരിക്കാം, അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ ഒരു നീതി എന്ന് പറയുന്ന രൂപത്തിൽ കൃത്യമായി എന്തുണ്ട്? ഒരു മനുഷ്യൻ, അയാൾ ജനിച്ചു, അയാളുടെ ജീവിതകാലത്തെ വിദ്യാഭ്യാസവും അയാളുടെ പഠനങ്ങളും എല്ലാം നടത്തി വളരെ കഷ്ടപ്പെട്ട് ഒരു ജോലി നേടി, ആ ജോലിക്ക് പോകുന്ന നേരത്താണ് അയാൾ കൃത്യമായിട്ട് ഒരു ആക്സിഡന്റിൽ മരണപ്പെടുന്നത്. അവിടെ ഒരു യുക്തിവാദിക്ക് എന്താണ് അതിൽ സമാശ്വസിപ്പിക്കാൻ പറയാനുള്ളത്? കൃത്യമായി ഖുർആന് ആശ്വാസം പറയാനുണ്ട്. കാരണം ആ ആശ്വാസം എന്നുള്ളത് അവന്റെ കർമ്മങ്ങൾ കൃത്യമാണെങ്കിൽ, വക്രതയില്ലാത്തതാണെങ്കിൽ, നിഷ്കളങ്കമാണെങ്കിൽ, അവന് കൃത്യമായി അവന്റെ ജീവിതം അള്ളാഹു തിരിച്ചു കൊടുക്കുമെന്നാണ്. അവന് പരലോകത്ത് അവന് തിരിച്ചു കൊടുക്കും, സ്വർഗം കൊടുക്കുമെന്നാണ്. ഏതെങ്കിലും ഒരു ശാസ്ത്രീയവാദിക്ക് അങ്ങനെയൊന്നും പറയാൻ, അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് പറയാൻ, സമർത്ഥിക്കുവാൻ അവർക്ക് സാധിക്കുമോ? സാധിക്കുകയില്ല. മറിച്ച് ഖുർആൻ മാത്രം. കാരണം ഖുർആൻ ഇറങ്ങിയത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ട് അവനിൽ അവതീർണമായ ഖുർആൻ അത് കൃത്യമാണ്, ദൈവികമാണ്. ഖുർആനെ വിമർശിക്കാൻ വേണ്ടി വെറുതെ എന്തെങ്കിലും വായിൽ തോന്നിയത് പറഞ്ഞാൽ പോരാ, മറിച്ച് അത് കൃത്യമായി പറയുവാൻ സാധിക്കണം. അതുകൊണ്ട് ഖുർആൻ വെല്ലുവിളിക്കുന്നു, ഈ ഖുർആനിനെ പോലെ ഒരു ആയത്തെങ്കിലും ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അതുകൊണ്ട് യുക്തി ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പൊട്ടീസാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കൃത്യമായ ബുദ്ധിയും യുക്തിയും ഉണ്ടെങ്കിൽ അവൻ എത്തിച്ചേരുക കൃത്യമായി അത് അള്ളാഹുവിലാണ്, ഖുർആനിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹ്റദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാഅല്ലാ, ഇപ്പോൾ നാം കേട്ടത് ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റ് എന്നത് ശരിക്ക് അതിൻ്റെ പേര് പോലെ തന്നെ എല്ലാ ശ്രോതാക്കൾക്കും ഉൾക്കാഴ്ച നൽകുന്നതാണ്. മാത്രവുമല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട, ഒരുപക്ഷെ നമ്മുടെ ചിന്തയെ ഇളക്കിവിടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇൻസൈറ്റ് എന്നതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലൈവിൽ കേട്ടിട്ടില്ല എങ്കിലും പിസഡിയോ റിവൈൻ്റെ ഓപ്ഷനിലെങ്കിലും ഈ ഇൻസൈറ്റ് പോലുള്ള വിഷയങ്ങളെ കേൾക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാനവികത എന്ന വിഷയത്തിൽ ഹനീഫ പണ്ടൂരാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേർന്നത്. എന്തായാലും ഇത്തരം പ്രോഗ്രാമുകളെ കേൾക്കാനും അറിയാനും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
0: അടുത്തതായി നമ്മൾ റേഡിയോ വൈബ്സിൽ ഒരു സ്വരമൊക്കെ കേട്ട് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് പ്രിയ ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മൾ ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കിൽ അറിയിക്കാവുന്നതാണ്. ഇൻഷാ അള്ളാ നമ്മൾ സ്വരം കേട്ട് വരാം.

0: മാഷാല്ലാ, നല്ല അടിപൊളിയായിട്ടുള്ള ഗാനമാണ് നമ്മൾ കേട്ടത്. റേഡിയോ വൈബ്സിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു സ്വരം കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇൻഷാല്ലാ മറ്റു ചില ആലോചനകളിലേക്കും വിചാരങ്ങളിലേക്കും പ്രവേശിക്കേണ്ടതുണ്ട്.
1: ശ്രോതാക്കൾ, ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു പങ്കതിയായ ആരോഗ്യ വിചാരത്തിലേക്കാണ്. ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായ ബോധവും വിചാരവും ഉള്ളവരാകേണ്ടതുണ്ട് നമ്മൾ. പലപ്പോഴും പല അസുഖങ്ങളും നമുക്ക് വന്നു ചേരുന്നത് അവബോധമില്ലാത്തതിൻ്റെ, തിരിച്ചറിവില്ലാത്തതിൻ്റെ കാരണം കൊണ്ടാണ്. എന്നാൽ വിദഗ്ധരായ ഡോക്ടേഴ്സിൻ്റെ ഡിസ്കഷനും ചർച്ചയും അതിൻ്റെ പൂർണ്ണമായ കാരണങ്ങളും അതിൻ്റെ സിംറ്റംസ് ലക്ഷണങ്ങളും ഒക്കെ പറയുന്ന രീതിയിലുള്ള അവതരണങ്ങളാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ അവതരിപ്പിക്കുന്നത്. അത്യാഹിതങ്ങൾ അതിൻ്റെ അഞ്ചാം ഭാഗം, അതിൽ പൊള്ളൽ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ്. ഡോക്ടർ യാസിർ ചോമായിൽ കൂടെ ഡോക്ടർ അബ്ദുൽ മാലിക്കും പങ്കെടുക്കുന്നു. നമുക്കത് കാതോർക്കാം.
2: ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് മെഡിക്കൽ എമർജൻസീസ്, അത്യാഹിതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ശ്രോതാക്കൾ ശ്രദ്ധിച്ചതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പൊള്ളൽ എന്ന ഒരു ഭാഗമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ പലതരം അത്യാഹിതങ്ങൾ ഉള്ളതിൽ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയാണ് പൊള്ളൽ എന്ന് പറയുന്നത്. അത് ഇന്ന് വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും തന്നെ പലവിധ കാരണങ്ങൾ കൊണ്ടും പൊള്ളലേറ്റ് മാരകമായ മുറിവുകളും മരണം വരെ കാരണമായേക്കുന്ന ഒരു ഭീതികരമായ അവസ്ഥയാണ് നമ്മുടെ മുന്നിൽ പലപ്പോഴും വാർത്തകളായിട്ട് എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വരാതിരിക്കാനുള്ള സ്റ്റെപ്പുകളും അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ എടുക്കേണ്ട പ്രാഥമികമായിട്ടുള്ള കർത്തവ്യങ്ങളുമാണ് നമുക്ക് പ്രധാനമായും ചർച്ച ചെയ്യാനുള്ളത്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസിർ ചോമയിൽ. പ്രിയ ഡോക്ടറെ, ആദരപൂർവ്വം ആരോഗ്യചാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ പൊള്ളൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് നമ്മളെ ശരീരത്തെ ബാധിക്കുന്നത്, അതിൻ്റെ മെക്കാനിസത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
3: പൊള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. നേരിട്ട് തീയിൽ നിന്ന് പറ്റുന്ന പൊള്ളലും അതേപോലെ തളച്ച വസ്തുക്കൾ, വെള്ളമായാലും മറ്റുള്ള ഏത് ദ്രാവകങ്ങളായാലും അതിൽ നിന്ന് വരുന്ന പൊള്ളലുകളും ആണ് രണ്ട് രീതിയിലുള്ള പൊള്ളലുകളാണ് സാധാരണ നമ്മൾ കാണപ്പെടാറുള്ളത്.
2: ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേനെ കൂടുതലായിട്ട് ആവശ്യം? സാധാരണ നമ്മൾ കാണുന്നത് തൊലിപ്പുറമെയാണ് പൊള്ളലായിട്ട് വരുന്നത്, അത് തന്നെ വേറെ എന്തെങ്കിലും ശരീരത്തിലെ ബാക്കിയുള്ള ആന്തരികങ്ങളെ ബാധിക്കുന്നുണ്ടോ?
3: ഇത് നമ്മുടെ ശരീരത്തിലെ തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് നമ്മുടെ തൊലി. ആ തൊലിയിൽ നിന്നുമാണ് നമ്മുടെ ശരീരത്തെ വായുവിലുള്ള അണുക്കളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഈ തൊലിയാണ്. ഈ തൊലിയിൽ ഏൽക്കുന്ന ഒരു തരം അപകടമാണ് സത്യത്തിൽ ഈ പൊള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആദ്യത്തെ ഘട്ടത്തിൽ തൊലിയെ ബാധിക്കും, പിന്നീടുള്ള ഘട്ടങ്ങളിലോട്ട് അത് മറ്റുള്ള അവയവങ്ങളെ ബാധിക്കും. നമ്മുടെ ശ്വാസകോശത്തിനായാലും കിഡ്നിയായാലും മറ്റുള്ള അവയവങ്ങളെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ.
2: ഓക്കെ, അപ്പോൾ തൊലിനെ ബാധിക്കുമ്പോൾ തൊലിനെ ബാധിക്കുന്നതിൽ എന്തെങ്കിലും ഗ്രേഡിൽ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതെല്ലാ പൊള്ളലും ഒരേപോലെ തന്നെ നമ്മൾ കണക്കാക്കുന്നത്?
3: പൊള്ളലുകൾ എന്ന് പറഞ്ഞാൽ പല മൂന്ന് ഘട്ടമായിട്ടാണ്, മൂന്ന് തരത്തിലുള്ള പൊള്ളലുകളാണ് അതിൻ്റെ ആയം അനുസരിച്ച്. അതായത് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ തൊലിയുടെ ഏറ്റവും പുറംതൊലിയിൽ ബാധിക്കുന്ന പൊള്ളലാണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണഗതിയിൽ ഈ ചൂട് കൊണ്ട് ഏൽക്കുന്ന ഒരു തരം ചുവപ്പ് കളർ വരുന്ന ഇതാണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്ന പൊള്ളൽ. പിന്നെ രണ്ടാമത്തെ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ പൊള്ളനൊക്കെ ഉണ്ടാകുന്നു, ഇപ്പോൾ പൊള്ളിക്കഴിഞ്ഞാൽ തീ അല്ലെങ്കിൽ
2: കുമിളകളായിട്ട്
3: കാണുന്ന ഇതാണ് സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ള മുറിവ്, ആഴത്തിലുള്ള പൊള്ളലുകൾ. ഈ പൊള്ളലുകളാണ് ഏറ്റവും കഠിനമായിട്ടുള്ള പൊള്ളലുകളും പലപ്പോഴും മരണത്തിലോട്ട് നയിക്കുന്നത് ഈ രീതിയിലുള്ള പൊള്ളലുകളാണ്.
2: അപ്പോൾ ഒരു പൊള്ളല് ഇത് പല സാഹചര്യത്തിലും ഉണ്ടാവുന്നുണ്ടല്ലോ, വീട്ടിനകത്തുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ വർക്കിംഗ് പ്ലേസിലുണ്ടാവും. അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു എന്ത് ആരോഗ്യചാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പ്രിവെൻഷൻ തന്നെയാണ്. ഒരു അസുഖം എങ്ങനെ വരാതിരിക്കാം അല്ലെങ്കിൽ ഒരു സാഹചര്യം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് കൂടുതലായിട്ട് പീസ് റേഡിയോ ഊന്നിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊള്ളൽ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്?
3: സാധാരണഗതിയിലെ പൊള്ളലുകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്നത് എന്നുള്ളതാണ് മിക്കവാറും വരുന്ന പൊള്ളലുകളും. ഉദാഹരണത്തിന് വീടുകളിലുണ്ടാവുന്ന തീപിടുത്തമാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ ജോലിസ്ഥലത്ത് പറ്റുന്ന തീപിടുത്തമാണെങ്കിലും ഏതാണെങ്കിലും നമ്മളുടെ അശ്രദ്ധ കൊണ്ടും ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഗ്യാസ് എന്ന് പറയുന്നത് LPG ഗ്യാസ്. ഇതിൽ നിന്നുള്ള പൊള്ളലുകൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത് ഈ ഗ്യാസിൽ നിന്നും വരുന്ന ഈ LPG നിന്നും വരുന്ന ഗ്യാസ് വായുവിൽ വരികയും പിന്നീട് ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ പെട്ടെന്ന് കത്താവുന്ന ഒരു ദ്രാവകമാണ് LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നിന്ന് ഇത് നമുക്ക് മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരു ഒരു ദുഷ്ടമായിട്ടുള്ള ഒരു ഒരു സ്മെല്ലുണ്ട് ഈ ഗ്യാസിന്. അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. സാധാരണഗതിയിൽ നമ്മൾ രാവിലെ രാത്രി ഗ്യാസ് അറിയാതെ നമ്മൾ ഫുള്ളായിട്ട് അടക്കാൻ മറന്നുപോയാൽ രാവിലെ വരുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന സ്മെല്ല് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയും അങ്ങനെ നമ്മളൊരു സ്മെല്ലുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യേണ്ടത് ചുറ്റുമുള്ള ജനലുകളോ വാതിലുകളോ എല്ലാം തുറന്നു വെക്കുക, ഫാൻ ഇടുക, എന്നിട്ട് ആ സ്മെല്ല് പൂർണ്ണമായിട്ട് പോയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ലൂസായിട്ട് വരുന്ന ഷാളുകൾ, സ്ത്രീകൾക്കാണ് സാധനങ്ങൾ പൊള്ളൽ ഏൽക്കാറുള്ളത്, അവർ ധരിക്കുന്ന ഷാളുകൾ അല്ലെങ്കിൽ സാരിയുടെ അറ്റങ്ങൾ ഇതെല്ലാം അറിയാതെ അശ്രദ്ധ മൂലം ഈ ഗ്യാസിൻ്റെയോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ അടുത്ത് പോവുകയും പിന്നീട് അതിന് തീപിടിക്കുകയും പിന്നെ ശരീരത്തിന് മറ്റു ഭാഗത്തോട്ട് പടരുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പോളിസ്റ്റർ പോലെയുള്ള വസ്ത്രങ്ങൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും പോളിസ്റ്റർ പോലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുട്ടികൾ എത്തുന്ന ഉയരത്തിൽ ഈ ചൂടുള്ള വസ്തുക്കൾ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമ്മൾ പ്രിവെൻറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ.
2: ഓക്കെ. അപ്പം ഇനി ഒരാൾക്ക് ഒരു സാഹചര്യത്തിൽ പൊള്ളൽ സംഭവിച്ചു, ഇപ്പോൾ വെള്ളത്തിൻ്റെ ചൂടുള്ള വെള്ളം തിളച്ച് മേലായതായതെങ്കിലും അതല്ലെങ്കിൽ ഡയറക്റ്റ് തീയിൻ്റെ പൊള്ളലാണെങ്കിലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്?
3: ഫസ്റ്റ് ഉടനെ തന്നെ ചെയ്യേണ്ടത് സാധാരണ ഉള്ള ടാപ്പ് വാട്ടർ പൈപ്പിൻ്റെ അടിയിൽ ഏകദേശം ഒരു 3-4 മിനിറ്റോളം പൈപ്പിൻ്റെ അടിയിൽ കാണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറ്റിയ പൊള്ളൽ കൂടുതൽ ആഘാതമാവാതെ, അതായത് കൂടുതൽ ഗൗരവമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡുകൾ ചെയ്യണം എന്ന് പറയുന്നത്.
2: ഓക്കെ. അപ്പോൾ ഇത് വെള്ളം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ വീട്ടിലെ കാണാറുള്ളത് നേരിട്ട് ഫ്രിഡ്ജിൽ ഐസ് ഉണ്ടാകും, ഐസ് ഡയറക്റ്റ് ആയിട്ട് വെക്കുന്ന ഒരു സിസ്റ്റം ആണ്. അത് എത്രമാത്രം ഗുണകരമാണ്?
3: അത് ഗുണത്തിലേറെ ദോഷപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന, ഒരിക്കലും ഐസ് വെച്ചിട്ട് ഒരിക്കലും നമ്മളെ ചൂടാവുന്ന അല്ലെങ്കിൽ പൊള്ളലേറ്റ ഭാഗങ്ങൾ തണുപ്പിക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞ, അതായത് ശരീരത്തിന് കൂടുതൽ അല്ലെങ്കിൽ തൊലിക്ക് കൂടുതൽ പരിക്കുണ്ടാക്കാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് സാധാരണയുള്ള ടാപ്പ് വാട്ടർ, നമ്മൾ സാധാ ടാപ്പ് വാട്ടർ പൈപ്പിൽ വരുന്ന വെള്ളത്തിൻ്റെ അടിയിൽ കാണിക്കുക എന്ന് പറയുന്നത്. തണുത്ത വെള്ളം അല്ലെങ്കിൽ അതുപോലെ ഐസ് വെക്കണം നിർബന്ധമില്ല, വെക്കുന്നത് ദോഷകരമാണ്.
2: പിന്നീട് മറ്റുള്ള ഒരു സിസ്റ്റം പലപ്പോഴും കാണാറുള്ളത് പേസ്റ്റ് തേക്കുക, അതുപോലത്തെ എണ്ണ തേക്കുക, ഇങ്ങനത്തെ കുറെ എന്താ പറയുക അടുക്കള ചെപ്പടി വിദ്യകൾ കാണാറുണ്ട്. അത് എത്രമാത്രം ഗുണകരമാണ്?
3: അത് ആക്ച്വലി സയന്റിഫിക്കലി നമ്മൾ ഒരിക്കലും പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ഇതുപോലെയുള്ള പേസ്റ്റ് തേക്കൽ, തക്കാളി തേക്കൽ, അതൊക്കെ അതുകൊണ്ടൊക്കെ ആക്ച്വലി സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അന്തരീക്ഷത്തിലുള്ള അണുക്കളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവാണ് നമ്മുടെ തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ തൊലിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ അതുകൊണ്ട് ഇതുപോലെയുള്ള വസ്തുക്കൾ വെച്ച് നമ്മൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വെക്കുകയാണെങ്കിൽ, തണുപ്പിക്കുവാനോ ശ്രമിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഗുണത്തിലേറെ വലിയ ദോഷമുണ്ടാവാനാണ് ചാൻസ്. ഏറ്റവും സുലഭമായിട്ടുള്ള വെള്ളം ആണ് ഏറ്റവും നല്ല മരുന്ന്.
2: ഓക്കെ. പിന്നീട് എന്താ പറയുക ഈ കുമിളകൾ ആയിട്ട് രൂപാന്തരപ്പെടാറുണ്ട്, അപ്പോൾ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ വേഗം മുറി ഉണങ്ങാനുള്ള ചാൻസ് ഉണ്ടോ?
3: അത് പൊട്ടിക്കുന്ന ഇതരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ തൊലിപ്പുറമാണ് നമ്മുടെ അണുക്കൾ വരാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളത്. ഈ കുമളകൾ അതുപോലെ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള തൊലിയിൻ്റെ അകത്ത് പുതിയ തൊലികൾ വന്ന് അത് തന്നത്താ പൊട്ടിപ്പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കഴിയുന്നതും പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് മിക്കവാറും വേദന കൂടുകയും ആ മുറിവ് ഉണങ്ങാൻ സമയമെടുക്കുകയാണ് കാണാറുള്ളത്.
2: ഓക്കെ, പിന്നെ പൊള്ളലാറ്റി കഴിഞ്ഞാൽ മറ്റൊരു സിസ്റ്റം, പൊള്ളൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആളുടെ മേല് വെള്ളൊഴിച്ച് നമുക്ക് കെടുത്താൻ പറ്റും. മറ്റൊന്ന് കമ്പിളി വസ്ത്രം മൂടിയിട്ട് മണ്ണിൽ ഉരുളണം എന്ന് പണ്ട് പഠിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം സയന്റിഫിക് ആണ്?
3: അതിന്റെ ഒരു സയന്റിഫിക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ശരിക്കൊരു പൊള്ളലിന് ഒരു തീ കത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു വസ്തുവും ഓക്സിജനുമാണ് വേണ്ടത്. ഒരാൾ ഒരു പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഒരാൾ നടക്കുകയോ അല്ലെങ്കിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പൊള്ളൽ കൂടുതൽ വഷളാവാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആ ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പൊള്ളൽ തന്നെത്താൻ നിൽക്കും. ഈ ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ നിൽക്കുമ്പോൾ ഈ നിൽക്കുകയും ഈ ബ്ലാങ്കറ്റിൻ്റെ അകത്ത് ചുറ്റുകയാണെങ്കിൽ ഈ കൂടുതൽ പൊള്ളൽ വഷളാവാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്.
2: ഓക്കെ, പിന്നെ ബ്ലാങ്കറ്റ് കിട്ടിയില്ല, അങ്ങനത്തെ ഒരാൾ നേരെ മണ്ണിൽ കടന്ന് ഉരുളുകയാണെങ്കിൽ അത് എത്രമാത്രം ഗുണകരമാണ്?
3: അതും കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ പറ്റിയാണെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു വെച്ചിട്ട് ആ ഒരു പൊള്ളലിനെ കവർ ചെയ്യാണ് ഏറ്റവും നല്ലത്.
2: അതായത് ഇങ്ങനെ മണ്ണിൽ ഉരുളുമ്പോ തൊലില് മണ്ണ് കയറി അണുബാധ വരാനുള്ള ചാൻസ്?
3: അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഒരു ഒരു കവർ വെച്ചിട്ട് അതിന്റെ അതിൽ വെച്ച് കവർ ചെയ്തിട്ട് ഉരുളാൻ അനുവദിക്കുകയാണ് ഏറ്റവും നല്ലത്.
2: ഓക്കെ, ഇനി ശരീരം മൊത്തമായിട്ട് പൊള്ളി ഒരാളെ നേരിട്ടൊരു വെള്ളത്തിന്റെ ടാങ്കിൽ മുക്കുന്നത് എത്രമാത്രം സയന്റിഫിക് ആണ്? അങ്ങനെ ചെയ്യാൻ പറ്റുമോ?
3: അതുകൊണ്ട് വലിയൊരു ഗുണം ചെയ്യുന്നതുകൊണ്ട് വലിയൊരു ഗുണം ഇല്ല എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്.
2: ഓക്കെ, ഇനി പൊള്ളിയ ആളുടെ ഗൗരവം എന്നിങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുക? എത്രമാത്രം പൊള്ളി എന്നുള്ളത് എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഈ പൊള്ളന്റെ ഗൗരവം പലപ്പോഴും നിങ്ങൾ അസസ് ചെയ്യാറുള്ളത്?
3: അത് പൊള്ളിയ ഭാഗം, അതേപോലെ തന്നെ എത്രത്തോളം നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഭാഗം പൊള്ളിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളായിട്ടുള്ള തല, അതുപോലെ നമ്മളുടെ മറ്റുള്ള ഭാഗങ്ങൾ, ശരീരത്തിൻ്റെ മുൻവശം ഭാഗങ്ങൾ, ഇതൊക്കെ നമ്മൾ അത് എത്രത്തോളം ഉണ്ട് പൊള്ളലുണ്ട് എന്ന് നോക്കിയിട്ടാണ് രോഗികളെ നമ്മൾ അസസ് ചെയ്യാറുള്ളത്. അതിനനുസരിച്ചാണ് അവരെ ഈ ഐസൊലേഷൻ റൂമിലോട്ട് മാറ്റണോ അതല്ല അവർക്ക് വീട്ടിലോട്ട് വിടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്.
2: ഓക്കെ, ഈ പൊള്ളിയ ആളുകളെ എപ്പോഴും ഇപ്പോൾ പല തരത്തിലും പൊള്ളാറുണ്ട്. ചിലപ്പോൾ കൈയിൻ്റെ ചെറിയ ഭാഗം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ കാലിൻ്റെ ചെറിയൊരു ഭാഗം. അപ്പോൾ എല്ലാ ആളുകളെയും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടോ പൊള്ളിയിലെ?
3: ചെറിയ രീതിയിലുള്ള പൊള്ളലൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് 1%, 1% എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പൊള്ളിയാളുടെ കൈയുടെ ഒരു പിടിയാണ് 1%, ശരീരത്തിൻ്റെ 1% എന്ന് ഒരു എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു റഫായിട്ട് നമ്മൾ കണക്കാക്കുന്നത്.
2: കൈപ്പത്തിയുടെ
3: ഉൾഭാഗം മാത്രം, ഒരു പിടുത്തം പിടിച്ചുന്ന ആ ഒരു ഭാഗമാണ് 1% നമ്മൾ സാധാരണഗതിയിൽ കാണാറുള്ളത്. അങ്ങനെ ഒരു 5% ചെറിയ രീതിയിലുള്ള പൊള്ളലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വരണം നിർബന്ധമില്ല. പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള തണുപ്പിക്കാനുള്ള മാർഗങ്ങൾ വീട്ടിൽ നിന്ന് ശ്രമിക്കുകയും അത് തന്നെത്താ ഉണങ്ങിപ്പോകുന്നൊരവസ്ഥയും ഉണ്ടാവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാവർക്കും നമ്മൾ ടെറ്റനസ് എന്ന വാക്സിൻ എടുക്കണം എന്നുള്ളതാണ്. ഇവർ പൂർണ്ണമായിട്ടും വാക്സിൻ എടുക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വാക്സിൻ എടുക്കുക, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇമ്മ്യൂണൈസ്ഡ് കുട്ടികളൊക്കെ ആണെങ്കിൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ TTയുടെ ആവശ്യമില്ല.
2: ഓക്കെ, അതല്ലാത്ത ഇതിനേക്കാളും ഗൗരവമുള്ള എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതാണ് നല്ലല്ലേ?
3: അതെ,
2: ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്തിക്കേണ്ടതുണ്ടോ അതോ പിന്നീട് സൗകര്യം പോലെ വന്നാൽ മതി? എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ?
3: അതായത് ഹോസ്പിറ്റലിൽ എത്ര നേരത്തെ എത്തിക്കുകയാണ് വളരെ നല്നത്. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ നിന്നും കൊടുത്തിട്ടുള്ള കെയറുകൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പരിധിവരെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കൂടുതൽ വഷളാവാതിരിക്കാനുള്ള ചികിത്സകൾ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് അണുബാധ ബാധിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, അതിനുവേണ്ട മരുന്നുകൾ, പിന്നെ ഈ പൊള്ളൽ കൂടുതൽ വഷളാവാതിരിക്കാനുള്ള മരുന്നുകൾ, ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാലേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു 5% മുകളിലുള്ള സെക്കൻഡ് ഡിഗ്രി മുതലുള്ള എല്ലാ ബേൺസും അല്ലെങ്കിൽ പൊള്ളലുകളും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയുന്നത്.
2: ഓക്കെ, ഈ പൊള്ളലില് പലപ്പോഴും നമ്മൾ തീപ്പൊള്ളലേറ്റ് മരിച്ചു കുറെ ദിവസം എന്താ പറയുക ഹോസ്പിറ്റലൈസ് ചെയ്തു അതിനുശേഷം മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പല വാർത്തകളും കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടും ആളുകൾ മരണപ്പെടാനുള്ള കാരണം?
3: അത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ തൊലിയാണ് നമ്മളുടെ ശരീരത്തെ അണുബാധയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ആ ഈ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ രോഗികൾക്ക് അത്രയും ഏകദേശം ഒരു 40-50% ബേൺസ് എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ 50% പൊള്ളലേൽക്കുകയും അത് വായുവിലുള്ള അണുവുകളെ നമ്മുടെ ശരീരത്തിലോട്ട് കയറുവാനും അനുവദിക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും പൊള്ളലിലൂടെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഈ രോഗികൾ പലപ്പോഴും അണുബാധ വന്നിട്ടാണ് പല രോഗികളും മരിക്കാറുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഈ തൊലിപ്പുറത്തിൽ നിന്നും തൊലി പോകുന്നൊരവസ്ഥയിൽ നിന്ന് നമ്മൾ കൂടുതൽ നമ്മുടെ ശരീരത്തിലെ വെള്ളം വാർന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്,
2: ജലാംശം
3: നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ കൊണ്ടും അല്ലെങ്കിൽ ഹൈപ്പോവോളിമിക് ഷോക്ക് കൊണ്ടും പലപ്പോഴും രോഗികൾ മരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഈ രോഗികൾക്ക് നൽകുന്നത്.
2: പിന്നീട് ഈ എന്താ പറയുക പൊള്ളലിനെ സംബന്ധിച്ച് ഇപ്പൊ തീ കത്തുന്ന സ്ഥലത്ത് പലപ്പോഴും ആളുകൾ തീ പൊള്ളല് ഡയറക്റ്റ് നേരിട്ട് ഏറ്റിട്ടില്ലെങ്കിൽ പോലും പലപ്പോഴും ആളുകൾ ഇതിന്റെ വായു ശ്വസിച്ച് മരണപ്പെട്ടിരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അബോധാവസ്ഥയിലായിരിക്കുന്ന അവസ്ഥ ഇങ്ങനത്തെ കാണാൻ, എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? ഈ തീ പൊള്ളലിന്റെ ചൂട് കണ്ണാണോ അതോ വേറെ എന്തെങ്കിലും കാരണം?
3: അല്ല, അതിൽ നിന്നും വരുന്ന ദ്രാവകങ്ങൾ അനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് സാധാരണഗതിയിൽ നമ്മളുടെ വീടുകളുടെ അകത്ത് പൊള്ളലുണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ മരത്തിനൊക്കെ പൊള്ളൽ കത്തുന്നൊരവസ്ഥയുണ്ടാവുന്ന അതിൽ നിന്നുണ്ടാവുന്ന പുകകളാണ് പലപ്പോഴും ഈ രീതിയിലുള്ള അസ്വസ്ഥതയും അതുപോലെ തന്നെ അബോധാവസ്ഥയും ഉണ്ടാക്കുന്നത്. പലപ്പോഴും കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. കാർബൺ ഡയോക്സൈഡ് പോലെ തന്നെ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. ആ ഈ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് ഉദാഹരണത്തിന് ഒരു അടച്ചിട്ട റൂമിൽ തീ കത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഈ വസിക്കുന്ന എല്ലാവരും മരണത്തിലോട്ട് പോകുന്നൊരവസ്ഥയുണ്ടാകും. പലപ്പോഴും അവർ മരിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും പുറമേ നിന്ന് ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാവരുത്. കാരണം മരണപ്രാളങ്ങളോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെയാണ് സാധാരണഗതിയിൽ ഈ വ്യക്തികൾ മരിക്കാറുള്ളത്. പലപ്പോഴും മരിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും രാവിലെ നമ്മൾ കാണാറുള്ളത്.
2: അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ പറയുക കത്തുമ്പോൾ ആൾക്ക് പെട്ടെന്ന് തന്നെ ബോധം പോവുക, ഐ മീൻ കത്താണ് എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത അത്രയും
3: ഇല്ല, ഇത് സമയമെടുത്തിട്ട് ആള് ആ ഒരു അവസ്ഥയിലോട്ട് പോവുള്ളൂ. ആദ്യത്തെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ആദ്യം തലവേദന അനുഭവപ്പെടും, പിന്നെ അപസ്മാരത്തിൻ്റെ ഉണ്ടാവും, പിന്നെ അബോധാവസ്ഥയിലോട്ട് പോവും, പിന്നെയാണ് മരണത്തിലോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കത്തുന്ന ഒരു ഏരിയയിലോട്ട് കഴിയുന്നതും നമ്മൾ മാസ്കുകളോ മറ്റ് ഓക്സിജൻ്റെ സഹായമില്ലാതെ പോവാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫയർ ഫൈറ്റേഴ്സൊക്കെ യൂസ് ഓക്സിജൻ സിലിണ്ടറും മാസ്കും മാത്രം വെച്ചിട്ട് ഇതുപോലെയുള്ള ഏരിയയിലോട്ട് പോവാറുള്ളൂ. പൊതുജനങ്ങൾ സാധാരണഗതിയിൽ എടുത്തു ചാടി ചെയ്യുന്നത് വളരെയുള്ള അപകടങ്ങളിലോട്ട് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്.
2: മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ സ്വയം
3: അപകടത്തിലോട്ട് പോവുകയാണ്. അതെ, അതാണ്, അത് നമ്മൾ കഴിയുന്നതും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് ഇത് അനുബന്ധിച്ച് വരുന്ന ഒരു കാര്യമാണ് ഈ സാധാരണഗതിയിൽ ഇപ്പൊ എല്ലാ വീടുകളിലും ACകളുണ്ട്. ACകൾ ഉണ്ട്. ആ ACകൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തണുപ്പ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓഫാക്കുന്ന ഒരവസ്ഥ പലപ്പോഴും ചെയ്യാറുണ്ട്. ആ വീട്ടിൽ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ എന്ന രണ്ട് മക്കൾ ആ ഒരു റൂമിൽ തന്നെ കിടക്കുകയാണ്. അവർക്ക് വായുസഞ്ചാരം പുറത്തു നിന്ന് വായുസഞ്ചാരങ്ങളൊന്നുമില്ല. അങ്ങനത്തെ വ്യക്തികൾക്കും ഈ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സാധാരണ തുടർച്ചയായിട്ട് ഇതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടച്ചിട്ട് റൂമിലിരിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനത്തെ രോഗികൾ പലപ്പോഴും അത്യാഹിത വിഭാഗത്തിൽ വരാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര തലവേദന അവർക്ക് അനുഭവപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ ഉണ്ടാവുന്നൊരവസ്ഥ. ഇതൊക്കെയാണ് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്ങിൽ ഉണ്ടാവുന്ന ഒരവസ്ഥ. അപ്പോൾ അത് കഴിയുന്നതും നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടച്ചിടുള്ള റൂമുകൾ, അതായത് വായുസഞ്ചാരം വെന്റിലേഷൻ ഇല്ലാത്ത റൂമിൽ കഴിയുന്നതും കിടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക.
2: ഓക്കെ, പിന്നീട് ഈ ഒരു ആളുകളെ പൊള്ളലേറ്റ് വരുന്ന എല്ലാവരെയും നേരിട്ട് ICUയിലേക്കാണ് അഡ്മിറ്റ് ചെയ്യുക, അതോ അവരെ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ?
3: അതായത് വരുന്നവരെ എല്ലാവരും നമ്മൾ ICUയിലോട്ട് അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അഡ്മിറ്റ് ചെയ്യുന്നവർ ഈ കൂടുതലായിട്ട് മോണിറ്ററിങ് വേണ്ട വ്യക്തികൾ, അതായത് എത്രത്തോളം ജലാംശം ശരീരത്തിൽ ആവശ്യമുണ്ട്, എത്രത്തോളം മൂത്രം അല്ലെങ്കിൽ മറ്റുള്ള ആൻറ്റിബയോട്ടിക്സിൻ്റെയും ആവശ്യമുണ്ട്, അതിനൊക്കെ അനുസരിച്ച്, അതേപോലെ പൊള്ളലിൻ്റെ ആയം എത്രത്തോളമുണ്ട് അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഐസൊലേറ്റ് അഡ്മിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഐസൊലേഷൻ റൂമിലോട്ട് അഡ്മിറ്റ് ചെയ്യണോ. കഴിയുന്നതും കൂടുതലും നമ്മൾ ഇവരെ ഐസൊലേഷൻ റൂമിലോട്ടാണ് അഡ്മിറ്റ് ചെയ്യാറ്. അതായത് ഒറ്റയ്ക്കുള്ള റൂമിൽ മറ്റുള്ള വിസിറ്റേഴ്സ് പുറത്തുനിന്ന് വരാത്ത രീതിയിൽ അണുക്കൾ വരാണുകൾ അണുബാധ കിട്ടാതിരിക്കാൻ വരാത്ത രീതിയിലുള്ള റൂമുകളിലോട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പൊള്ളലേറ്റ വ്യക്തികളെ മാറ്റാറുള്ളത്.
2: ഓക്കെ, ഈ മുതിർന്നവരിലും കുട്ടികളിലും ഒരേപോലെയാണ് പൊള്ളലിൻ്റെ തീവ്ര ഗൗരവം നമ്മൾ കണക്കാക്കുന്നത്?
3: അല്ല, കുട്ടികളിൽ കുറച്ചും കൂടി ഗൗരവമായിട്ടുള്ള രീതിയിലാണ് പൊള്ളലെന്ന്. ചെറിയ രീതിയിലുള്ള പൊള്ളലുണ്ടെങ്കിലും അത് മനുഷ്യ വലിയ അളവിലോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നിസാരമായിട്ടുള്ളതായിരിക്കാം. പക്ഷേ കുട്ടികളിൽ ആ ഒരു പൊള്ളൽ കൊണ്ട് വലിയൊരു ദുരന്തമുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് മറ്റുള്ള അവയവങ്ങളെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം ശരീരത്തിൻ്റെ നെഞ്ചു ഭാഗം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ആൾക്കാരിൽ അത് നമ്മൾ 9% കണക്കാക്കാറുള്ളത്. പക്ഷെ അതേസമയം അത് കുട്ടികളിലോട്ട് വരുമ്പോൾ അത് 18% നമ്മൾ കണക്കാക്കാറുള്ളത്. അപ്പോൾ അത്രയും ബോഡി സർഫസ് ഏരിയ ഡിഫറൻസ് ഉണ്ട് കുട്ടികളിലും വലിയ ആൾക്കാരിലും.
2: കുട്ടികളിലുള്ള പൊള്ളൽ കൂടുതൽ ഗൗരവമായിട്ട് നമ്മൾ
3: കാണണം എന്നുള്ളതാണ്.
2: പിന്നീട് അടുത്ത കാര്യം അറിയാനുള്ളത്, ഈ പൊള്ളുന്ന സമയത്ത് പൊള്ളുന്ന ആളുടെ ഈ നമ്മൾ തീയ കണച്ചതിന് ശേഷം പിന്നീട് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വളകള്, മോതിരം, മാല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത്?
3: അത്
2: പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ നിർബന്ധമാണോ?
3: എത്രയും വേഗം റിമൂവ് ചെയ്യുക, ഉരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പൊള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ ആ രോഗിയെ അവിടെ നിന്ന് മാറ്റിയാൽ പോലും ശരീരത്തിൽ ആ ഒരു നീരിൻ്റെ ഒരവസ്ഥ, അതായത് എഡിമാറ്റസ് സ്റ്റേജ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരു ദിവസത്തോളം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്, അതായത് വീക്കം കൂടിക്കൊണ്ടുവരുന്നുള്ള ഒരു അവസ്ഥയാണ് പലപ്പോഴും പൊള്ളലേൽക്കുന്ന വ്യക്തികൾ ഉണ്ടാവാറുള്ളത്. അപ്പം അതുകൊണ്ട് എത്രയും വേഗം മോതിരം, അതുപോലെ വളകൾ അല്ലെങ്കിൽ ചെയിനുകൾ, അതൊക്കെ പെട്ടെന്ന് ഊരുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന വസ്ത്രങ്ങൾ ഒരിക്കലും നമ്മൾ ഊരി മാറ്റാൻ ശ്രമിക്കരുത്.
2: അതെന്താണ് ഊരി മാറ്റി കഴിഞ്ഞാലുള്ള?
3: ഊരി മാറ്റി കഴിഞ്ഞാൽ ആ പൊള്ളലിൻ്റെ ഗൗരവം കൂടും എന്നുള്ളതാണ്. ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഉള്ളത് അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് മാറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദോഷപരമായിട്ടുള്ള കാര്യം.
2: ഓക്കെ, പിന്നെ ഈ പൊള്ളലേറ്റ ആളുകൾ പലപ്പോഴും ശരീരം വികൃതമായി ഒരവസ്ഥ ഉണ്ടാവാണ്ടല്ലോ. പൊള്ളലേറ്റ് അതിൻ്റെ എന്താ ആ ഒരു എന്താ പറയുക, ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തിയാൽ പോലും അവരുടെ മുഖം എവിടെയാണ് പൊള്ളലേറ്റ്, പൊള്ളലേറ്റ ഭാഗം വികൃതമായ ഒരവസ്ഥ, കാണാൻ പോലും വിരൂപമായ ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട്. ഇത്തരം ഒരവസ്ഥ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് തുടക്കത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്?
3: തുടക്കത്തിലേ തന്നെ നമുക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള പരിചരണം, ഉദാഹരണത്തിന് ഒരു സാധാരണ ബേൺ സെൻ്ററുകളിൽ പ്ലാസ്റ്റിക് സർജൻസിൻ്റെ സഹായം ഉണ്ടാവാറുണ്ട്. അവർ ഈ വരുന്ന പൊള്ളല് കൂടുതൽ വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് പലതും നമുക്ക് എടുക്കാൻ സാധിക്കുന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ. അപ്പം അത് ആ വേണ്ട രീതിയിൽ ഈ രോഗികളെ പൊള്ളലുകൾ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയാണ് വളരെ നല്ലത്. ബേൺ സെൻ്റർ എന്ന് പറയും, അങ്ങനെ ഓരോ ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയാണെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക് സർജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ വികൃത രൂപം ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് വരുന്ന ഡിഫോമിറ്റി, കയ്യിൽ വരുന്ന മസിലുകൾക്കുള്ള സ്പാസം, 3rd degree ബേൺസൊക്കെ വരികയാണെങ്കിൽ മസിലിന് സ്പാസം കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ ഫിസിയോതെറാപ്പിയിലൂടെ ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്.
2: ഓക്കെ ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, അടച്ചിട്ട് റൂമിലിരിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഉണ്ടാവുന്നില്ല, അതുപോലെ തന്നെ മറ്റൊരു ഹാനികരമായിട്ടുള്ള അവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് കത്തിക്കരുത് കത്തിക്കരുത് പൊതുവെ പറയാറുണ്ട്. എന്താണിത് പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്?
3: പ്ലാസ്റ്റിക് കത്തിക്കുന്നതോട് കൂടിയിട്ട് അതിൽ നിന്നും വരുന്ന വായു അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന
2: വാതകം
3: സത്യത്തിൽ സയനൈഡാണ്. സയനൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ശരീരത്തിൽ വളരെ ഹാനികരമായിട്ടുള്ള ഒരു സാധനമാണ്. അത് ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ നമ്മളുടെ ഉടനെ തന്നെ മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ് സയനൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്ലാസ്റ്റിക്കുകൾ കത്തിക്കരുത് എന്ന് പറയുന്നത്. കഴിയുന്നതും പ്ലാസ്റ്റിക്കുകൾ കത്തിക്കാതെ അവ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
2: ഓക്കെ, അപ്പോൾ പൊള്ളൽ എന്നുള്ള ഒരു മാരകമായ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്തത്. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേർന്ന കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസിർ ചോമലിന് ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇൻഷാല്ലാ ഒരുപാട് കാര്യങ്ങൾ, അത്യാഹിതങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. വരും എപ്പിസോഡുകളിൽ ഇൻഷാല്ലാ നമുക്ക് ശ്രമിക്കാം. വാഖിറുദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: നമ്മൾ സാധാരണ ഈ കാഷ്വാലിറ്റി അത്യഹിത വിഭാഗങ്ങൾ അല്ലെങ്കിൽ പിന്നെ ചില അപകടങ്ങൾ ഒക്കെ കേൾക്കുമ്പോൾ പാനിക് ആവാറുണ്ട്, അല്ലെങ്കിൽ ഒരു ബേജാർ നമുക്ക് വരാറുണ്ട്, ഐ സിയുലാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ ആരോഗ്യ വിചാരം എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, വളരെ അത്യാവശ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പ്രത്യേകിച്ച് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ അത്യാഹിതങ്ങളിൽ അഞ്ചാം ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കേട്ടത് പൊള്ളലിനെ കുറിച്ചാണ്. പൊള്ളൽ നമുക്ക് ഏറെ ഭീതി ഉണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്നാലും അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് ഡോക്ടർ യാസിർ ചോമയിലും അതുപോലെ ഡോക്ടർ അബ്ദുൽ മാലിക്കും വിശദീകരിച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യ വിചാരമാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നിലനിർത്തി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്ന് തന്നെയാണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ്. ഉത്തമരായ മക്കളുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ

0: ഉണ്ടാക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായി വിശുദ്ധ ഖുർആൻ സൂറത്തു ആലിംബ്രാനിലെ 37-ാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ. ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം, എൻ്റെ റബ്ബേ, എനിക്ക് നീ നിന്റെ പക്കൽ നിന്ന് ഒരു ഉത്തമ സന്താനത്തെ നൽകണമേ, തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ. റബ്ബി ഹബ്ലി, റബ്ബി ഹബ്ലി, ഹ കെട്ടുള്ള ഹായാണ്. റബ്ബി ഹബ്ലി, റബ്ബി ഹബ്ലി, റബ്ബി ഹബ്ലി, റബ്ബി ഹബ്ലി മിൻ ലദുൻക, മിൻ ലദുൻക കൂട്ടി പറയുമ്പോൾ മിൻ ലദുൻക, മിൻ ലദുൻക, റബ്ബി ഹബ്ലി മിൻ ലദുൻക, റബ്ബി ഹബ്ലി മിൻ ലദുൻക. ദുർരിയ്യതൻ, ദുർരിയ്യതൻ, ദാൽ പുള്ളിയുള്ള ദാൽ, അപ്പോൾ ദുർരിയ്യതൻ, ദുർരിയ്യതൻ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബതൻ, തയ്യിബതൻ തോ ആണ്, തയ്യിബതൻ, ദുർരിയ്യതൻ തയ്യിബതൻ, ദുർരിയ്യതൻ തയ്യിബതൻ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബതൻ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബതൻ. ഇന്നക, ഇന്നക സമീഉ ദുആ, ഇന്നക സമീഉ ദുആ, അവസാനം അംസയുണ്ട്. ഇന്നക സമീഉ ദുആ, ഇന്നക സമീഉ ദുആ, സമീഉ ദുആ. റബ്ബി ഹബ്ലി മിൻ ലദുൻക, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബതൻ, ദുർരിയ്യതൻ തയ്യിബതൻ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബതൻ. ഇന്നക സമീഉ ദുആ, ഇന്നക സമീഉ ദുആ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. വളരെ എളുപ്പമേറിയ ഒരു പ്രാർത്ഥനയാണിത്. നമുക്കെല്ലാവർക്കും അല്ലാഹു നല്ല ഉത്തമരായ സന്താനത്തെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, പ്രാർത്ഥനാ പഠനമാണ് നമ്മൾ കേട്ടത്. പലപ്പോഴും എല്ലാമുണ്ട് പ്രാർത്ഥന ഒഴികെ എന്ന രീതിയിലാണ് പലരുടെയും ജീവിതം ഒരു പക്ഷേ ചിലരുടെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരിക്കലും പ്രാർത്ഥനയില്ലാതെ റബ്ബ് ആ പ്രവർത്തനമോ അല്ലെങ്കിൽ ഇനി മക്കളുടെ കാര്യമോ കുടുംബത്തിൻ്റെ കാര്യമോ എന്തായാലും പ്രാർത്ഥനയില്ലാതെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ബോധ്യപ്പെടുത്തിയ കാര്യം. അപ്പോൾ ഈ പ്രാർത്ഥനാ പഠനം എന്നുള്ള ഈ പങ്കുതിയിലൂടെ ധാരാളം പ്രാർത്ഥനകൾ അതിൻ്റെ അക്ഷരവും അതിൻ്റെ ഉച്ചാരണങ്ങളും അതിൻ്റെ അർത്ഥസഹിതമാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞത്, ഉത്തമരായ മക്കളുണ്ടാവാൻ എന്ത് പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത് എന്ന് കേൾക്കാൻ ആ ഒരു പ്രാർത്ഥന ആണ് ഇന്ന് നമ്മൾ കേട്ടത്. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് അതിൽ നമ്മോട് സംവദിച്ചത്. ഇത്തരം പ്രാർത്ഥനകളെ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തും.
2: നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ വളരെ ക്ഷീണിച്ച് ഒരു അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് വിശ്രമിക്കാൻ ഒരല്പം തണൽ ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില സമയങ്ങൾ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾക്ക് അത്തരം ഒരു തണലേകുന്ന ഒരു മരം ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ പീസ് റേഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് പൂമരത്തണലാണ്. പൂമരത്തണലിൽ നമ്മുടെ മക്കളോട് സംവദിക്കുന്ന ഓരോ വിഷയങ്ങളും അവരുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർക്ക് നൽകുന്ന വലിയൊരു മുന്നോട്ടുള്ള സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ആശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ പൂമരത്തണൽ എന്ന പ്രോഗ്രാം എന്തുകൊണ്ടും വേറിട്ട് നിൽക്കുന്നു. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത് സുബീർ സലഫിയാണ്. ഒഴിവ് സമയം എങ്ങനെ ഉപയോഗപ്പെടുത്തും

0: പെടുത്താം. മനുഷ്യൻ്റെ ജീവിതത്തിലേറ്റവും വില പിടിച്ച ഒഴിവു സമയവും ആരോഗ്യവും. അത്തരമൊരു വിഷയത്തിലാണ് പൂമരത്തണലിൽ സുബീർ സലഫി നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പ്രിയ അനുജന്മാരെ, അനിയത്തിമാരെ, കൂട്ടുകാരെ, ഓരോ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ്. ഓരോ വർഷങ്ങൾ നമ്മുടെ പഠനകാലഘട്ടങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾക്ക് സ്കൂളിലേക്ക് പോവാനുള്ള ഒരു ഒരുക്കത്തിലാണെങ്കിൽ, മാർച്ച് മാസത്തിൻ്റെ സമയത്താകുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ സ്കൂൾ പൂട്ടാനിരിക്കുന്ന ഒരു സന്ദർഭത്തിലായിരിക്കും. ചില കൂട്ടുകാരൊക്കെ ജൂൺ മാസം കുറച്ചൊരു വിഷമമുണ്ടാക്കിയിരിക്കും, ഇനി സ്കൂൾ പോകണം, മഴ കൊള്ളണം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ആലോചിക്കും. മാർച്ച് മാസം എത്തുമ്പോൾ പരീക്ഷകൾ കഴിയുന്നതോടുകൂടെ ഇങ്ങനെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നൊരു സമയമായിരിക്കും. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ചില പ്രത്യേക കാര്യങ്ങൾ, നമ്മളിപ്പോൾ അറിയേണ്ടതായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. പല കുട്ടികളും ഒഴിവ് സമയം കിട്ടുമ്പോഴാണ് കുറേ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയും എല്ലാത്തിലും പോയി ചെന്ന് ചാടി ജീവിതത്തെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തുകയും വീട്ടിലുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ ആവുകയും ചെയ്യുന്നൊരു സാഹചര്യം പല രക്ഷിതാക്കളും പങ്കുവെക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരോട് അനിയത്തിമാരോട് നമുക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്, ഒന്നാമത്തെ കാര്യം അവധിക്കാലവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായ നമ്മുടെ നമസ്കാര കാര്യം, നമ്മുടെ ഖുർആൻ പാരായണം, അതുപോലെയുള്ള കാര്യങ്ങളിൽ നല്ല സമയം കണ്ടെത്തി അതിനുവേണ്ടി മുടങ്ങാതെ ഒരു ശ്രമം നമുക്കുണ്ടാവണം എന്നാണ്. അങ്ങനെ പറയാൻ കാരണം, സാധാരണ സ്കൂളുള്ള ദിവസങ്ങളാണെങ്കിൽ നമ്മുടെ ദുഹ്ർ നമസ്കാരത്തിൻ്റെയും അസ്ർ നമസ്കാരത്തിൻ്റെയും ഒക്കെ ഒരു പക്ഷേ ജമാഅത്ത് കിട്ടാത്ത ആളുകളുണ്ടാകും. അവർക്കൊക്കെയും കൃത്യമായി നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. കൃത്യമായ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന അവസ്ഥയുണ്ടാവണം. അതുപോലെ തന്നെ ഓരോ നമസ്കാരങ്ങൾ കഴിയുമ്പോഴും പരമാവധി ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിച്ച് എത്രയും സൂറത്തുകൾ നമുക്ക് മനഃപ്പാഠമാക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ട് മാസം കൊണ്ട് എനിക്കെത്ര സൂറത്തുകൾ മനഃപ്പാഠമാക്കാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് പരമാവധി ആ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം. രണ്ടാമത്തെ കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും ഒരു ചെറിയ ജോലികൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നുകിൽ വീട്ടിലെ ചെറിയ കൃഷികളാവാം, അതേപോലെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിർമ്മാണങ്ങൾ, പല പേപ്പർ കൊണ്ടും പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ടുമൊക്കെ പലതും നിർമ്മിക്കുന്ന അവസ്ഥകളുണ്ടാകാം. അതല്ലെങ്കിൽ പല കുട്ടികളുമൊക്കെ പല രൂപത്തിലും സൈക്കിൾ റിപ്പയറിങ്, അതുപോലെ തന്നെ ബസ് വാഹനങ്ങൾ കഴുകിക്കൊടുക്കൽ, അങ്ങനെ പല രൂപത്തിലും അവരുടെ പ്രായത്തിനും കഴിവിനും അനുസരിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് കുടുംബക്കാർക്ക് പ്രയാസമാകാത്ത രൂപത്തിൽ, ഉപ്പമാരൊക്കെ ചെറിയ ജോലിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ രണ്ട് മാസം കൊണ്ട് ചെറിയ സംഖ്യ സ്വരൂപിച്ച് ഒന്നുകിൽ ഒരു സൈക്കിൾ മേടിക്കാനോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് മേടിക്കാനോ പേന മേടിക്കാനോ ചെരുപ്പ് മേടിക്കാനൊക്കെ പറ്റുന്ന ഒരു കഴിവുണ്ടാക്കിയെടുക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാകുമ്പോൾ കുറേ സമയങ്ങൾ നമുക്ക് നല്ല വഴിയിൽ, നല്ല രൂപത്തിൽ സമയം ചെലവഴിക്കാനും നമ്മുടെ ഒഴിവുവേള ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കണം. നമുക്കൊക്കെ അറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ് ഏറ്റവും നല്ല സമ്പത്ത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഇതുമായി നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടതാണ്. മൂന്നാമത്തെ ഒന്ന്, നല്ല ചൂടുള്ള സമയമാണ്, നല്ല വെയിലേറ്റുകൊണ്ടുള്ള നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമ്മളെപ്പോലെ തന്നെ വെള്ളം കിട്ടാതിരിക്കുന്ന പറവകൾക്കൊരുറവ, നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ പറവകൾക്കുറവ എന്ന് പറയുന്ന പോലെ, അവർക്ക് പക്ഷികൾക്കും അതുപോലെ പൂച്ച പോലെയുള്ളവർക്കൊക്കെ വെള്ളം കിട്ടുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ നമ്മുടെ വീട്ടിനകത്തും നമ്മൾ കളിക്കുന്ന സ്ഥലങ്ങളിലും നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പച്ചക്കരളുള്ള ഏത് ജീവിക്ക് കരുണ കാണിച്ചാലും അതൊക്കെ പ്രതിഫലം കിട്ടുമെന്ന്. വെള്ളം കിട്ടാതെ എത്ര പക്ഷികളും അല്ലേ പറവകൾ നമ്മൾ പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഈ പാമ്പുകളൊക്കെ കണ്ടില്ലേ, വെള്ളം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരങ്ങളിലേക്കൊക്കെ കയറി വരും. അപ്പോൾ അവർക്കൊക്കെ വെള്ളം കിട്ടാവുന്ന, അതുപോലെ തന്നെ അവർക്കൊക്കെ തീറ്റ കിട്ടാവുന്ന സ്ഥലങ്ങളും സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുക, നമ്മൾ തന്നെ അത് വെള്ളം നിറച്ചു കൊടുക്കലും ഓരോ ദിവസങ്ങളിലും അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര വലിയ ഉപകാരമായിരിക്കും എന്നാലോചിച്ച് നോക്കൂ. ഒരാൾക്ക് അല്ലെ, ഒരു പക്ഷിക്ക്, ഒരു ജീവനുള്ള വസ്തുവിന് ഉപകാരം ചെയ്യുന്നത് വലിയ പുണ്യമാണെന്ന് പഠിച്ചവരാണ് നമ്മൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളത് ചെയ്ത് മാതൃകയാക്കണം ഈ സന്ദർഭങ്ങളിൽ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നാലാമത്തൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പല ആളുകളും രാവിലെ മുതൽ വെയിലത്തും മറ്റുമൊക്കെയായി കളികളിൽ ഏർപ്പെടുന്നു. കൃത്യമായ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കുവാനോ ശ്രദ്ധിക്കുന്നില്ല. നന്നായി കുളിച്ച് വൃത്തിയാകുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല. കൃത്യമായി ഈ കളികൾ കാരണം കൊണ്ട് തന്നെ പള്ളിയിലെത്താൻ പറ്റാത്തയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവുക. മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടുക. ഇങ്ങനെയുള്ള പല അപകടങ്ങളിലും ചെന്ന് പെടുന്നതിനെ നമ്മൾ കൃത്യമായിട്ട് മറുപടി ഉണ്ടാക്കണം. അതായത് കളിക്കേണ്ട ആ ഒരു സമയമുണ്ടല്ലോ, പ്രത്യേകിച്ചും വെയിലൊക്കെ ആറിയിട്ട് 4 മണിക്ക് ശേഷം നമ്മുടെ അസുര നമസ്കാരമൊക്കെ കഴിഞ്ഞൊരു 1-2 മണിക്കൂർ നമുക്ക് ഫ്രീ കിട്ടും. അപ്പോഴും നമ്മുടെ മഗ്രിബ് നഷ്ടപ്പെടാത്ത രൂപത്തിലും പള്ളിയിൽ പോകാൻ ആവശ്യമായ സമയം കണ്ടെത്തിയും കുളിക്കാനുള്ള വൃത്തിയാവാനുള്ള സൗകര്യമൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആ വിഷയത്തിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾക്ക് എന്തെല്ലാം സഹായിക്കുമ്പോൾ, അവരുടെ വീട്ടു ജോലികളിൽ സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നതിൽ, ഉപ്പാൻ്റെ ജോലിയിൽ, ഉപ്പാക്ക് വാഹനം ഉണ്ടെങ്കിൽ വാഹനം കഴുകി കൊടുക്കുന്നതിൽ, ഉമ്മാക്ക് വേണ്ട വീട്ടിൽ അടുക്കളയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ 2 മാസം വീട്ടിലുണ്ടായത് എനിക്ക് ഒരുപാട് സഹായമായി എന്ന് നമ്മുടെ രക്ഷിതാക്കൾ പറയുന്നതിന് അതാണ് ഏറ്റവും നല്ലത്. അതിനപ്പുറം അവൻ ഫുൾ ടൈം വെയിലിലാണ്, കളിച്ച് നടക്കുകയാണ്, ഒന്നിനും വീട്ടിലേക്ക് വരുന്നില്ല, വൃത്തിയും വെടുപ്പുമില്ലാതെ നടക്കുകയാണെന്നുള്ള പരാതി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ സമയമൊക്കെ വിശ്രമിക്കാൻ പറ്റാവുന്ന, പ്രത്യേകിച്ച് നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് പുറത്തിറങ്ങി വെയിൽ കൊണ്ടും മറ്റുമൊക്കെയായി തളരുന്ന സാഹചര്യം ഉണ്ടാവരുത്. നമ്മൾ നന്നായിട്ട് വിശ്രമിക്കാൻ കൂടെ സമയം കാണണം. നന്നായി വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. മതപഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ പറ്റാവുന്നിടത്തോളം ആളുകൾ അതിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം നമുക്ക് ഇനി പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു അവധിക്കാലം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറേ ആക്ടിവിറ്റികൾ, അതായത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാവുന്ന കുറേ വർക്കുകൾ നമ്മൾ ചെയ്തു വെക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നമ്മുടെയൊക്കെ പരിസരങ്ങളിലുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ കൃഷിയെക്കുറിച്ച് നമ്മൾ കൃഷി ചെയ്ത് ആ 2 മാസത്തിനുള്ളിൽ നമ്മൾ ചെയ്തെടുത്ത ആക്ടിവിറ്റി എന്താണെങ്കിൽ, ഒരു കൃഷിയാണെങ്കിൽ അതിൽ വിത്തിട്ടത്, പിന്നെ അത് വലുതായി വന്നത്, അതിൽ നിന്നുള്ള കായ്കനികൾ ഉണ്ടായതൊക്കെ, അങ്ങനെ നമുക്ക് പറയാവുന്ന നല്ല ഒരു മാറ്റമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ചെയ്ത് സഹകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറഞ്ഞെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വിഷയമുണ്ട്, നിഅമതാനി മഖബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ഈ ഹദീസ് എല്ലാവരും ഒന്ന് അതിൻ്റെ ആശയം അർത്ഥമെങ്കിലും പഠിക്കണം. നിഅമതാനി മഖബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, മനുഷ്യരുണ്ട്, ആ മനുഷ്യരിൽ 2 നിഅമത്തുകൾ, നിഅമത്ത് എന്ന് പറഞ്ഞ അനുഗ്രഹങ്ങൾ, ഇത് മനുഷ്യരിൽ അധിക പേരും വഞ്ചിതരാണ്, കൃത്യമായി ആലോചിക്കാതെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഈ 2 അനുഗ്രഹങ്ങൾ. അതേതൊക്കെയാണ്? അസ്വഹ, ഒന്നാമത്തേത് ആരോഗ്യമാണ്. 2-ാമത്തേത് വൽ ഫറാഗ്, ഒഴിവ് സമയമാണ്. ഫറാഗ്, ഒഴിവ് സമയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ അലം നഷ്റഹിലൊക്കെ സ്വദറക്ക് എന്നുള്ള സൂറത്ത് പഠിച്ചിട്ടില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം നഷ്റഹ് ലക സദ്റക വവദഅനാക വിസ്റക അല്ലദീ അൻഖള ദഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്രാ ഇന്ന മഅൽ ഉസ്രി യുസ്രാ ഫഇദാ ഫറഗ്ത ഫൻസബ വഇലാ റബ്ബിക ഫറബ്. അതിൽ ലാസ്റ്റ് പറഞ്ഞ ആയത്ത് നോക്കിയുള്ള ഫഇദാ ഫറഗ്ത ഫൻസബ വഇലാ റബ്ബിക ഫർഗബ്, അർത്ഥം വെച്ച് പഠിക്കണം നമ്മൾ. നിനക്ക് ഒന്നിൽ നിന്നും ഒഴിവാകാൻ പറ്റിയാൽ, ഒരു ഒഴിവ്, ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റുകയാണെങ്കിൽ മറ്റൊന്നിൽ നീ മുഴുകണം. 2 മാസം എനിക്കിനി ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യത്തിനും വരാതിരിക്കുന്നതിന് പകരം നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റീസുകൾ, അതിൻ്റെ വർക്കുകൾ, കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയോ എന്നുള്ളത്, എൻ്റെ ഒരു കാര്യം കഴിഞ്ഞാൽ ഞാൻ മറ്റൊന്നിലും ഒഴുകുകയാണ്. ആരോഗ്യവും ഒഴിവു സമയവും നല്ലപോലെ ഉപയോഗിക്കുക എന്ന് നമ്മൾ ആലോചിക്കാം. ഒരുപാട് ഒഴിവ് കിട്ടിയിട്ട് അവസാന സമയം കണ്ട് ചില കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ പോയിട്ട് ആകെ തലയിൽ കൈവച്ചിട്ട് ഷോ അന്ന് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ, എനിക്കിങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ അവസാനം നഷ്ടം. നമ്മൾ ആലോചിച്ച് ഒരു ക്ലോക്ക് നമ്മൾ ചിന്തിച്ചു നോക്കി, ആ ക്ലോക്ക് ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞു വരുന്നില്ല, മുന്നോട്ടിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയവും ആയുസ്സും ഒന്നും, നമ്മുടെ കഴിഞ്ഞു പോയ ഒരു ഡേറ്റും ഇനി തിരിച്ചു വരുന്നില്ല, കഴിഞ്ഞു പോയ ഒരു സെക്കൻഡും മിനിറ്റും ഇനി തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇനി വരാനിരിക്കുന്ന സമയങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞെന്തറിയോ, ഫറാഖ ഖബ്ല ശുഗുലിക, നീ തിരക്ക് പിടിക്കുന്ന അവസരങ്ങൾക്ക് മുമ്പ് നിന്റെ പരമാവധി ഒഴിവ് കിട്ടുന്ന വേളകൾ ഉപയോഗപ്പെടുത്തുക. അപ്പം ഞാൻ ഇന്ന് പഠിപ്പിച്ചു തന്ന ഒഴിവ് അവസരങ്ങളിൽ, വെക്കേഷൻ കാലഘട്ടങ്ങളിൽ ചെയ്യാവുന്ന 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചുരുക്കി മാത്രം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ അറിയിക്കുക, അല്ലെങ്കിൽ ഈ അവധിക്കാലം കഴിയുമ്പോൾ നിങ്ങൾ പീസ് റേഡിയോ അറിയിക്കണം, ഈ പീസ് റേഡിയോയിൽ കിട്ടിയ ഈ ഒരു ഉപദേശം കൊണ്ട് എനിക്ക് എൻ്റെ 2 മാസക്കാലത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് നന്ദിയോടെ സ്മരിക്കുന്ന ഒരവസരം നിങ്ങൾ ഉണ്ടാക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹമാണ്. നോക്കൂ, നിങ്ങൾ ഒഴിവ് ലഭിക്കുക എന്നത്, ഒഴിഞ്ഞിരിക്കാൻ പറ്റുക എന്നത് എത്ര വലിയ ഭാഗ്യമാണ്. നമ്മളെ ഉമ്മാനുപ്പാനെ പറ്റി ചിന്തിച്ചു നോക്കി, നിങ്ങൾ ഒരല്പസമയം അവർക്കൊന്ന് വിശ്രമിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാവും. ഓരോ ജോലികൾ രാവിലെ എണീറ്റത് മുതൽ രാത്രി ഉറങ്ങും വരേക്കും അവർ ഓരോ തിരക്കുകളിലാണ്. നമ്മുടെ കാര്യം നോക്കുന്നു, ജ്യേഷ്ഠത്തിൻ്റെ കാര്യം നോക്കുന്നു, ഉപ്പാൻ്റെ കാര്യം നോക്കുന്നു, വീട്ടിലെ പാചകം നോക്കുന്നു, ക്ലീനിങ് നോക്കുന്നു, അലക്കുന്ന വിഷയങ്ങൾ, എത്ര തിരക്കിലാണവർ. നമുക്കൊരു പേടിയുമില്ല, ഒരു ഉത്തരവാദിത്വ പ്രശ്നങ്ങളില്ലാതെ സുഖമായിട്ട് നമ്മളിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കി, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ആ നിലക്ക് നമ്മുടെ ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ ഏറ്റവും ഉപകരിക്കുന്ന രൂപത്തിൽ നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ, നമ്മുടെ പള്ളികളിൽ നമ്മുടെ സജീവത കാണണം, വീട്ടിൽ നമ്മളെക്കൊണ്ട് ഉപകാരം ഉണ്ടാവണം, 2 മാസത്തിനുള്ളിൽ എനിക്കൊരുപാട് മതപരമായ ഉയർച്ചയുണ്ടായി എന്ന് പറയാൻ പറ്റണം, പല നിലക്കുമുള്ള നമ്മുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാം. അപ്പം അതിനൊക്കെ നമ്മളൊരു നല്ല ആലോചനയും രക്ഷിതാക്കളോട് കൂടി ആലോചിച്ചും നല്ല തീരുമാനങ്ങളെടുത്തുമൊക്കെ മുന്നോട്ട് പോകണം. ആത്മാർത്ഥമായ നമ്മുടെ നല്ല തീരുമാനങ്ങൾ ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒക്കെ ജീവിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ കാല വെക്കേഷൻ കാലഘട്ടങ്ങളിൽ കുളിക്കാൻ പോയി, അതുപോലെ തന്നെ പന്ത് എടുക്കാൻ വേണ്ടി പോയ സമയത്ത്, അതുപോലെ വാഹനങ്ങളുടെ ഇടയിൽ, അതുപോലെ പല അപകടങ്ങളും നടന്ന വെക്കേഷൻ അവധിക്കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പൂമരത്തണലിൻ്റെ അവസാന സന്ദർഭങ്ങളിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ആത്മാർത്ഥമായ നമ്മുടെ പ്രാർത്ഥനകളുണ്ടാവട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവും ഒക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ഉപകരിക്കുന്ന രൂപത്തിലാക്കി തീർക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ, ഇപ്പോൾ നമ്മൾ കേട്ടത് പൂമരത്തണയിൽ എന്ന പ്രോഗ്രാമാണ്. ശരിക്കും നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള മക്കളെ, വിശിഷ്യ LP UP തലത്തിലൊക്കെ പഠിക്കുന്ന, KG തലത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പാരൻസ് നിർബന്ധമായും നമ്മുടെ മൊബൈൽ നൽകേണ്ടത് ഇതിനൊക്കെ തന്നെയാണ്. ഒരു കൺട്രോളുമില്ലാതെ അനിയന്ത്രിതമായി കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് ഉള്ള മ്യൂസിക്കും മറ്റ് പാട്ടും തോന്നിയ റീൽസും ഷോർട്സൊക്കെ കാണാൻ കൊടുക്കുന്നതിനേക്കാൾ ഉപരി, ഇത്തരം പ്രോഗ്രാമുകൾക്ക് വേണ്ടി സമയം നിശ്ചയിച്ച് കുട്ടികൾക്ക് കൊടുത്താൽ അതിൻ്റെ മാറ്റം കുട്ടികൾ കാണുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഒഴിവ് സമയം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നൊരു വിഷയം കൂടിയാകുമ്പം, അത് സുബൈർ സലഫിയുടെ അവതരണം കൂടിയാകുമ്പം, ഇന്നത്തെ പൂമരത്തണലിൽ അത് വളരെ എൻലൈറ്റനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പാരൻസും അത് കേൾപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് മക്കളിലൂടെ നന്മ ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നൽകാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. അടുത്തതായി നമ്മൾ കേൾക്കാനിരിക്കുന്നത് നുറുങ്ങുകളാണ്. സാധാരണ നമ്മുടെ നേർപ്പദം വാരിക, അതിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനങ്ങൾ ഒരു പങ്കതിയായിരിക്കും ഈ നുറുങ്ങുകളിലൂടെ കേൾക്കാൻ നമുക്ക് സാധിക്കുക. ഏകാന്തതയിലെ മൗനനൊമ്പരങ്ങൾ എന്ന ലേഖനം ഹനീഫ് കദിരൂൽ രചിച്ച ആ ഒരു എഴുത്തിന് ശബ്ദം നൽകുന്നത് ഷെരീഫ് കാരയാണ്. പലപ്പോഴും ആളുകൾക്ക് സ്വന്തം വായിക്കാനുള്ള മടിയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു പങ്കതിക്ക് കാതോർക്കാവുന്നതാണ്. ഇന്ന് ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയവുമാണ്. എല്ലാവരും ഒരു ഏകാന്തതയിലെ മൗന നൊമ്പരങ്ങൾ എന്ന് പറയുമ്പം കുടുംബത്തിൽ കുട്ടികളുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അവനവൻ്റെ മൊബൈൽ സ്ക്രീൻ സ്ക്രോൾ ചെയ്ത് ഒരു ഏകാന്തതയിലൂടെ ജീവിതം പോകുന്ന ഒരു പ്രതീതി ഇന്ന് സ്വാഭാവികമായും ഉണ്ട്. അപ്പോൾ നൊമ്പരങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളും നമുക്കൊരുപാട് വേറിട്ട ചിന്തകളും ലഭിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നുറുങ്ങുകൾ എല്ലാവരും കേൾക്കാൻ ശ്രദ്ധിക്കണം. ഇന്ന് നമുക്കതിലേക്ക് കാതോർക്കാം.
3: ഏകാന്തതയിലെ മൗന നൊമ്പരങ്ങൾ, രചന ഹനീഫ് കദിരൂർ. രാത്രി വളരെ വൈകിയിരിക്കുന്നു. കഠിനമായ ചൂടിൻ്റെ ദിനങ്ങളിലാണ്. ഗ്യാസ് സപ്ലൈയിലെ ജോലി കഴിഞ്ഞ് മുറിയിലെത്തുമ്പോൾ എന്നും ഇങ്ങനെയാണ്. രാത്രി ഒരുപാട് പിന്നിട്ടിട്ടുണ്ടാവും. ഫോണിൽ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടാറില്ല. നിരാശയും സങ്കടവും നിറഞ്ഞ ഒരു ജീവിതം ജീവിച്ചു തീർക്കുന്നു. ഡ്രൈവർ കം സെയിൽസ്മാൻ എന്ന പദവി മൂന്നു നില കെട്ടിടത്തിനു മുകളിൽ ഗ്യാസ് കുറ്റി ചുമന്ന് എത്തിക്കുമ്പോൾ മാത്രമാണ് ഈ പദത്തിൻ്റെ അലങ്കാരമോർത്ത് ഉള്ളിൽ ചിരി വരുന്നത്. നാട്ടിലെ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല. കുറച്ചു ദിവസങ്ങളായി ഫോൺ നോക്കാറില്ല. വാട്സപ്പിൽ ആവശ്യങ്ങളുടെയും പരാതികളുടെയും ഒരു നീണ്ട നിര തന്നെയുണ്ടാവും. മനസ്സിനെ ആഹ്ലാദിപ്പിക്കാത്തതിലൊന്നും മനസ്സ് ശ്രദ്ധിക്കില്ലല്ലോ. എന്നാലും ഇന്നയാൾ ഫോൺ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. വാട്സപ്പിൽ ആദ്യം തന്നെ അയാളുടെ ശ്രദ്ധ ഉടക്കിയത് അയാളുടെ സഹോദരിയുടെ മെസ്സേജിലേക്കാണ്. അയാൾ മെസ്സേജ് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടു ഒരു നീണ്ട കുറിപ്പ്. അയാൾ വായിച്ചു തുടങ്ങി. സ്നേഹപൂർവം, ഇക്കക്ക് ആമിന് എഴുതുന്നത്. ഇക്കാക്ക, ഞങ്ങളെ ഓർക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. 4 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ 4-5 തവണകൾ മാത്രമാണ് ഇക്ക ഫോൺ ചെയ്തത്. പണ്ട് സൗദിയിൽ പോയ നാളുകളിലൊക്കെ ഇക്ക എത്ര നല്ല കത്തുകൾ എഴുതാറുണ്ടായിരുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ബന്ധങ്ങളുടെ നൂലിഴകൾ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. കാണാനും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കുട്ടികളൊക്കെ മാമൻ വിളിക്കുന്നില്ല എന്ന പരാതിയിലാണ്. അമ്മായിയോട് വിവരങ്ങൾ തിരക്കാറുണ്ട്. കൊറോണ വന്ന് എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ മരിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നു. അൻവർ കാക്ക്, സഹോദരിയുടെ ഭർത്താവ്, വല്ലപ്പോഴും കിട്ടുന്ന പണി മാത്രമാണ് ഏക ആശ്രയം. ഉമ്മ പോയതിനു ശേഷം പൊരയിലെ കാര്യങ്ങളൊക്കെ കഷ്ടമാണ്. ഉമ്മ ഉണ്ടായിരുന്നപ്പോൾ എല്ലാറ്റിനും ഒരാളുണ്ടായിരുന്നു. ലോകത്തെല്ലായിടത്തും കൊറോണയുടെ ഭീകരത വാർത്തയിൽ കേൾക്കാറുണ്ട്. അവിടെയും അങ്ങനൊക്കെ തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു. നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവരും പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്തു. ഇക്കയും എടുത്തു കാണുമെന്ന് കരുതുന്നു. കുത്തിവയ്പ്പിന് പഞ്ചായത്തിൽ പോയപ്പോൾ നമ്മുടെ പപ്പി ടീച്ചറെ കണ്ടിരുന്നു. ടീച്ചറൊക്കെ ചോദിക്കുകയുണ്ടായി. നമ്മുടെ വലിയ പറമ്പത്തെ ഹാരിസ് ടീച്ചറെക്കുറിച്ച് കഥയൊക്കെ എഴുതിയിരുന്നു. അത് പീസ് റേഡിയോ അവതരിപ്പിച്ചിരുന്നു. ഇക്ക, പീസ് റേഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക വിഷയത്തെക്കുറിച്ച് സെലഫികൾ അവതരിപ്പിക്കുന്ന ഒരു അമൂല്യ ശ്രവ്യാനുഭവമാണത്. അതിലെ പ്രോഗ്രാമുകൾ പിൻപറ്റി ഒരാൾക്ക് കൃത്യമായ ഇസ്ലാമിക ജീവിതം നയിക്കാൻ കഴിയും. ഇക്ക, അതൊന്ന് ശ്രദ്ധിക്കണം. മരണം നമുക്കടുത്ത് തന്നെയുണ്ട്. പരലോക മോക്ഷത്തിനു വേണ്ടി ഒരു വലിയ സത്യം തന്നെയാണ്. ഇക്കാക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴും പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. മഴ നനഞ്ഞ ഒരു ബാല്യത്തിൻ്റെ സ്കൂൾ വരാന്തയിലൂടെ അയാൾ പപ്പി ടീച്ചറുടെ കൂടെ കുറേ നേരം സഞ്ചരിച്ചു. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അയാൾ അനിയത്തിക്കുട്ടിയുടെ ഓർമ്മകളിൽ ആഴ്ന്നിറങ്ങി. വിശ്വാസകാര്യത്തിൽ അനിയത്തിയുടെ ജാഗ്രത തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. 32 വർഷത്തെ പ്രവാസ ജീവിതം മനസ്സിനെ കടുപ്പിച്ചിരിക്കുന്നു. 800 റിയാലിൻ്റെ പദവിയിൽ ജീവിതത്തെ കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബന്ധങ്ങളുടെ ആഴവും പരപ്പും കൈമോശം വന്നിരിക്കുന്നു. അയാൾ അയാളുടെ മനസ്സിൽ അപ്പോൾ തന്നെ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ശിഷ്ടകാലം ഇബാദത്തോടുകൂടി തൻ്റെ നാട്ടിൽ തന്നെ ഏതെങ്കിലും ജോലിയിൽ മുഴുകി ജീവിക്കണം. ആ രാത്രി ഉറങ്ങാതെ അയാൾ തൻ്റെ നാടിൻ്റെ ചിന്തയിൽ സുബഹിബാങ്കിനെ വരവേറ്റു.
0: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ, ഏകാന്തതയിലെ മൗന നമ്പരങ്ങൾ എന്ന ഹനീഫ് കദിരൂരിന്റെ ലേഖനത്തിന് ഷെരീഫ് കാരയാണ് ശബ്ദം നൽകിയത്.
4: പീസ് റേഡിയോ.
0: റേഡിയോ വൈബ്സിലിൽ നാം പ്രവേശിക്കുന്നത് അസ്മാൽ ഹുസ്നയിലേക്ക്. അസ്മാൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുറഊഫ് അൽ ഹിക്കമിയാണ്. അസ്സിത്വീർ എന്ന അള്ളാഹുവിൻ്റെ ഉത്തമ നാമത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ സംസാരം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ وعلى آله وصحبه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരനീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ, അത് പഠിക്കലും മനസ്സിലാക്കലും അതനുസരിച്ച് ജീവിക്കലും പരലോക വിജയത്തിനുതകുന്ന ഏറ്റവും നല്ല സൽക്കർമ്മമാണ്, പുണ്യകർമ്മമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈയൊരു ക്ലാസ്സിലിരിക്കുക എന്നത് ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളിൽ അസ്സിത്തീർ എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. അസ്സിത്തീർ എന്നും അല്ലെങ്കിൽ അസ്സത്തീർ എന്നും നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കും. എന്നാൽ നമ്മളിവിടെ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ആളുകളൊക്കെയും ചില മക്കൾക്ക് നാമകരണമായി കൊടുക്കുന്ന അബ്ദുസത്താർ എന്ന നാമം, അങ്ങനെ ഒരു സത്താർ എന്ന നാമം അല്ലാഹുവിന് ഇല്ല. എന്നാൽ അല്ലാഹുവിൻ്റെ നാമം അസ്സിത്തീർ അല്ലെങ്കിൽ അസ്സത്തീർ എന്നാണ്. സത്താർ എന്ന നാമം അല്ലാഹുവിന് ഇല്ല എന്നത് സാന്ദർഭികമായി ഇവിടെ ഉണർത്തുകയാണ്. എന്താണ് അല്ലാഹുവിൻ്റെ അസ്സിത്തീർ എന്ന നാമം കൊണ്ടുള്ള ഉദ്ദേശം? എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതുകൊണ്ട് തേടുന്നത്? അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും എന്താണ്, നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ചരിത്ര സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു വ്യക്തി പൊതുസ്ഥലത്ത് നഗ്നത മറക്കാത്ത രൂപത്തിൽ, ആളുകൾ കാണുന്ന രൂപത്തിൽ കുളിക്കുന്നത് കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അവസരം മിമ്പറിലേക്ക് കയറി, എന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് ഉണർത്തുകയാണ്. നിങ്ങൾ കുളിക്കുമ്പോൾ ആദ്യമായി ഹംദു ചൊല്ലി അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹു അസ്സ വജല്ല ഹലീമുൻ ഹയ്യുൻ സിത്തീറുൻ. അള്ളാഹു ഹലീമാണ്, അതുപോലെ തന്നെ ഹയാ ഉള്ളവനാണ്, ലജ്ജയുള്ളവനാണ്, അതുപോലെ തന്നെ സിത്തീറാണ്. അള്ളാഹു മറ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു രഹസ്യമാക്കി വയ്ക്കുന്നത് ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇദഗ്തസല അഹദുക്കും ഫലിയസ്തതിർ. നിങ്ങൾ കുളിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ കുളിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ മറ സ്വീകരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ അസ്സിത്തീർ എന്ന നാമം പഠിക്കുമ്പോൾ, നമ്മുടെ രഹസ്യങ്ങളെ രഹസ്യമാക്കി വയ്ക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ നഗ്നതകൾ വെളിവാകുന്ന രൂപത്തിൽ, നമ്മുടെ ന്യൂനതകൾ വെളിവാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ, ഇടപാടുകൾ, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൻ്റെ ബാക്കിയായിക്കൊണ്ട് മറ്റൊരു റിവായത്തിൽ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഹയാഇനെയും അതുപോലെ തന്നെ മറച്ചു വയ്ക്കുന്നതിനെയും ഇഷ്ടപ്പെടുന്നു എന്നാണ്. യുഹിബ്ബുൽ ഹയാ വസ്സത്ര, മറച്ചു വയ്ക്കുന്നതും അതുപോലെ തന്നെ ലജ്ജയെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ, ആ അല്ലാഹുവിൻ്റെ നാമം നമ്മളിവിടെ അസ്സിത്തീർ എന്ന നാമം പഠിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതആല തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവനാണ്, അടിമകളുടെ തെറ്റുകൾ പരസ്യമാക്കാതെ മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അടിമകളുടെ തെറ്റുകൾ, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകളെങ്ങാനും പരസ്യമാക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു കഴിവുറ്റവനാണ്, അല്ലാഹു കവിയാണ്, അതിനുള്ള കഴിവുണ്ട്, അല്ലാഹു ഖാദിറാണ്, അല്ലാഹു അതിനുള്ള ഖദറുണ്ട്, അതിനുള്ള എല്ലാ കഴിവുമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നിരിക്കെ, നമ്മൾ ചെയ്യുന്ന, രഹസ്യമായി ചെയ്യുന്ന തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വതആല രഹസ്യമാക്കി വെക്കുന്നതിൻ്റെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സിത്തീർ എന്ന നാമം, അവൻ്റെ അസ്സിത്തീർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ, അവൻ മറച്ചു വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നു, മറച്ചു വയ്ക്കുന്നവനാണ്. അടിമകളുടെ തിന്മകളെങ്ങാനും വെളിവാക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ആരും തല ഉയർത്തി നടക്കുകയില്ലായിരുന്നു. അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെങ്ങാനും അതിങ്ങനെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് ആളുകൾക്ക് മുമ്പിൽ കാണുന്ന രൂപത്തിലാണ് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ പോലും സംവിധാനിച്ചു വച്ചിട്ടുള്ളത് എങ്കിൽ നമ്മൾ ഒരാളും ഒരു പക്ഷേ തല ഉയർത്തി പരസ്പരം സലാം പറയുന്ന സ്നേഹിക്കുന്ന രൂപത്തിൽ മുന്നോട്ടു പോയിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിൻ്റെ അസ്സിത്തീർ എന്ന നാമം ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ തിന്മകളെ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മുടെ തിന്മകളെ, നമ്മുടെ രഹസ്യങ്ങളെ, നമ്മുടെ ന്യൂനതകളെ മറച്ചു വെക്കുന്നു എന്നത് വളരെ വ്യക്തമായി ഈ ഒരു നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാനികമായ ദൗർബല്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടോ എന്തെങ്കിലും ഒരു തിന്മ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കണം. ആളുകൾക്ക് മുമ്പിൽ അതൊരു വലിയൊരു സംഭവമായി പറഞ്ഞു പരത്തുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഇനി മറ്റൊരാളുടെ തിന്മകൾ നമ്മളറിയാൻ ഇടവന്നു കഴിഞ്ഞാൽ അതും ആളുകൾക്ക് മുമ്പിൽ വ്യാപകമായി പ്രചരിപ്പിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെയുള്ള എല്ലാ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലും ഇട്ട് പ്രചരിപ്പിച്ച് ആ വ്യക്തിയെ അവൻ്റെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന രൂപത്തിൽ ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. കാരണം അള്ളാഹു സിത്തീറാണ്, അള്ളാഹു മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒരടിമയുടെ തിന്മ അള്ളാഹു മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ തിന്മയെ പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ചാൽ അത് എത്ര വലിയ അക്രമമാണ് എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യസ്തുറുല്ലാഹു അലാ അബ്ദിം ഫിദ്ദുനിയ, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യൻ്റെ ഒരു തിന്മ അല്ലെങ്കിൽ ഒരു ന്യൂനത ഈ ലോകത്ത് വച്ച് മറച്ചു വച്ചിട്ടുണ്ടെങ്കിൽ, അത് വെളിവാക്കാതെ അവനെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലാ സത്തർ അള്ളാഹു യൗമൽ ഖിയാമ, അവനെ പരലോകത്തും ആ രൂപത്തിൽ അള്ളാഹു സിത്തീറാണ്, അതുകൊണ്ട് തന്നെ മറച്ചു വെക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നു, അവൻ അങ്ങനെ സംരക്ഷിക്കും തൻ്റെ അടിമയെ. അതല്ലാതെ നമ്മൾ ചെയ്ത തിന്മകളെ നമ്മൾ വെളിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വഷളാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ മുജാഹിറുകളെ കുറിച്ച് പറയുന്നുണ്ട്. മുജാഹിറുകൾ എന്ന് പറഞ്ഞാൽ രാത്രി തിന്മ ചെയ്യും, എന്നിട്ട് ആ ചെയ്ത തിന്മകളെ ആളുകൾക്ക് മുമ്പിൽ ചെന്നുകൊണ്ട് ഞാൻ ഇന്ന ഇന്ന തിന്മകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വലിയ സംഭവമായി അവതരിപ്പിക്കും. ഞാൻ ഇത്ര തിന്മ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അത് തിന്മയായി കാണാതെ ആളുകൾക്ക് മുമ്പിൽ പ്രചരിപ്പിക്കും. തിന്മകളെ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, തിന്മകൾ ചെയ്യുകയും ആ ചെയ്തികളെ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരും അവരാണ് മുജാഹിറുകൾ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കൂല, അവരെ നാളെ അല്ലാഹു വഷളാക്കും. മഹാനായ കഅബ് ബിനു അംർ റളിയല്ലാഹു അൻഹു നല്ലൊരു ബിസിനസ് മാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഈ ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഅബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കാരക്ക കച്ചവടം ചെയ്യുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീ കാരക്ക ചോദിക്കുമ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, വീട്ടിനുള്ളിൽ ഇതിനേക്കാൾ നല്ല കാരക്കയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ആ സ്ത്രീ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കഅബ് റളിയല്ലാഹുവും ആ സ്ത്രീയും മാത്രമാണ്, ഒറ്റയ്ക്കായി. ആ സമയത്ത് പിശാച് ഇടപെട്ടു. കഅബ് റളിയല്ലാഹു ആ സ്ത്രീയെ ഒന്ന് ചുംബിച്ചു, അന്യ സ്ത്രീയാണ്. കഅബ് റളിയല്ലാഹു വീട്ടിലേക്ക് നല്ല വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്, നല്ല ഈത്തപ്പഴമുണ്ട് അത് തരാമെന്ന് പറഞ്ഞ വാഗ്ദാനത്തോടുകൂടിയാണ് അദ്ദേഹം ആ സ്ത്രീയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ വീട്ടിലേക്ക് കാരക്ക വാങ്ങാൻ വന്ന പെണ്ണിനെ ചുംബിച്ചു. പിശാചിൻ്റെ ഇടപെടലാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ പിശാജ് അവിടെ ഇടപെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് എത്ര സത്യമാണ്! പ്രവാചകൻ പറഞ്ഞ ആ വാക്ക് പുലർന്നു. കഅബ് റളിയല്ലാഹു ആ പെണ്ണിനെ ചുംബിച്ചു. അതിനുശേഷം വല്ലാത്തൊരു ഇറിറ്റേഷൻ, ടെൻഷനായി അദ്ദേഹത്തിന്, കഅബ് റളിയല്ലാഹുവിന്. അദ്ദേഹം ആദ്യം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നു, എന്നിട്ട് ഈ വിഷയം അവതരിപ്പിച്ചു. എനിക്ക് എന്തെങ്കിലും ഒരു പോം വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഇസ്തുറ അലാ നഫ്സിക്, നീ നിൻ്റെ ആ തിന്മയെ നിന്നിലേക്ക് ഒതുക്കി വെക്ക്, നീ മറച്ചു വെക്ക്. വത്തുബ്, നീ എന്നിട്ട് തൗബ ചെയ്, വലാ തുഖ്ബിർ അലൈഹി, എന്നിട്ട് നീ അതിനെ പ്രചരിപ്പിക്കാതിരിക്ക്, മറ്റുള്ള ആളുകളോട് പറയാതിരിക്ക്. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഒതുക്കി വെക്കാൻ പറഞ്ഞു, വേറെ അടുത്തും പറയരുത്. രണ്ടാമത്തെ, തൗബ ചെയ്യാൻ പറഞ്ഞു, പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ചെയ്ത തിന്മയെക്കുറിച്ച് പറയാൻ. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ സമാധാനം കിട്ടിയില്ല. ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കലെ ഓടിപ്പോയി, ഇതേ വിഷയം പറഞ്ഞു. അദ്ദേഹവും ഇത് തന്നെയാണ് പറഞ്ഞത്, ഇസ്തുർ അലാ നഫ്സിക്, നീ ആ വിഷയം ഒതുക്കി വെക്ക്, മറച്ചു വെക്ക്. വത്തുബ് വലാ തുഖ്ബിർ അലൈഹി, നീ തൗബ ചെയ്, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങ്, നീ മറ്റുള്ള ആളുകളിലേക്ക് ഇത് പ്രചരിപ്പിക്കരുത്. അദ്ദേഹത്തിന് സമാധാനം ലഭിച്ചില്ല. പ്രവാചകന്റെ സന്നിധിയിലേക്കെത്തി. പ്രവാചകൻ സല്ലല്ലാഹുവിനോട് ഇത് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ കുറച്ച് ഈർഷ്യതയോടുകൂടി കുറച്ചൊരു ഗൗരവത്തിൽ ആ വിഷയം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുറച്ചൊരു ഗൗരവത്തിൽ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എന്ന് അതിനുശേഷം കുറച്ച് അല്പനേരം വഹി കാത്തിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല വാനലോകത്തു നിന്ന് വഹി ഇറക്കി, ഇന്നൽ ഹസനാത് യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ പോക്കിക്കളയുമെന്ന ആയത്തിറക്കി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ സഹജമായി ചെയ്തു പോകുന്ന തിന്മകൾ, ആ തിന്മകൾ അത് നമ്മൾ മറച്ചു വെക്കണം, പ്രചരിപ്പിക്കാൻ പാടില്ല. ആ ചെയ്ത തിന്മകളിൽ മേൽക്കോയ്മ നടിച്ച് അതിലൊരു സുഖം കണ്ടെത്താൻ പാടില്ല. അതിനപ്പുറം തിന്മകളെ മറച്ചു വെക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു പരലോകത്ത് മനുഷ്യരുടെ തിന്മകളെ മറച്ചു വെക്കുന്നു. അള്ളാഹു ചില ആളുകളെ പ്രത്യേകം വിളിച്ച് വിചാരണ ചെയ്യുമ്പോൾ, ഇന്ന ഇന്ന തിന്മകൾ ചെയ്തില്ലേ എന്ന് ചോദിച്ച് വിചാരണ ചെയ്ത് എല്ലാം ആ അടിമ സമ്മതിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല പറയും, ഇന്ന് നിന്റെ തിന്മകൾ ഞാൻ മറച്ചു വെക്കുന്നു എന്നിങ്ങനെയുള്ള ഹദീസുകൾ നമുക്ക് പ്രവാചകന്റെ വചനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ സത്തറ ഔറത അഖീഹിൽ മുസ്ലിം, ഒരു മുസ്ലിമായ സഹോദരന്റെ ഔറത്തിനെ, അതായത് ന്യൂനതയെ ഒരാൾ മറച്ചു വെച്ചു കഴിഞ്ഞാൽ, സത്തറല്ലാഹു ഔറത്തഹു യൗമൽ ഖിയാമ, അവന്റെ ന്യൂനതയെ നാളെ അള്ളാഹു സുബ്ഹാനഹു വതാല പരലോകത്ത് വിചാരണ സമയത്ത് അള്ളാഹു മറച്ചു വെക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ അസ്സിത്തീർ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹു മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. തിന്മകൾ മറച്ചു വെക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഈമാനിൻ്റെ ദൗർബല്യമായ സമയങ്ങളിൽ, നിമിഷങ്ങളിൽ ചെയ്തുപോയ തിന്മകളെ പ്രചരിപ്പിക്കാതെ മറച്ചു വെച്ച് തൗബ ചെയ്ത് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നതാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതും. അസ്സിത്തീർ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും അള്ളാഹു തിന്മകളെ മറച്ചു വെക്കുന്നു, അടിമകൾക്ക് പുറത്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ തിന്മകൾ ചെയ്തു പോയാൽ അത് മറച്ചു വെക്കുക, റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, മറ്റുള്ളവരുടെ ന്യൂനതകളെ ചികഞ്ഞന്വേഷിക്കാതിരിക്കുക, അവരുടെ ന്യൂനതകൾ അറിയാൻ ഇടയായി കഴിഞ്ഞാൽ അത് പ്രചരിപ്പിക്കാതിരിക്കുക. ഇതാണ് ഈ നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഷയം. കൂടുതൽ മനസ്സിലാക്കുവാനും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, അസ്മാഉൽ ഹുസ്ന ആണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഗുണവിശേഷങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കൽ ഏറ്റവും പ്രധാനമാണ് എന്ന് മാത്രമേ, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ അർത്ഥം കൂടി പഠിക്കുമ്പോഴാണ് സിത്തീറായ അസിത്തീറായ നാഥ എന്ന് പറഞ്ഞ് ആ സന്ദർഭോചിതം പ്രാർത്ഥിക്കാൻ, അസ്മാഉൽ ഹുസ്നയെ ഉൾക്കൊള്ളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് തവണകളായി അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അസിത്തീർ എന്നതാണ് നമ്മൾ കേട്ടത്. ഇത്തരം നാമങ്ങളെ പഠിക്കാനും അടുത്തറിയാനും അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.
0: ആമീൻ.
2: അടുത്തതായി നമ്മൾ ഏറെ ആകർഷണീയമായ, പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ ഒന്നാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കഥ എന്നുള്ളത്. കഥ പറയാം എന്ന പകുതിയിലേക്കാണ് നമ്മൾ പോകുന്നത്.
0: ഇന്നത്തെ കഥ പറയൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസലാം വീട്ടിയാണ്. വേദനയിലെ മധുരം എന്നതാണ് ഇന്നത്തെ കഥ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ, ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 7, വേദനയിലെ മധുരം. ജാഫർ മോൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം കേൾക്കണോ ഉമ്മാക്ക്? വെട്ടിച്ചിക്കിയ തേങ്ങാമുറികൾ കൊട്ടയിലേക്ക് വാരിയിടുന്നതിനിടയിൽ റുഷ്ദ ചോദിച്ചു. പറയി, കേൾക്കട്ടെ. ഇന്നലെ ഞങ്ങൾ രണ്ടും പച്ചക്കറി നനയ്ക്കുന്നതിനിടയിൽ ഓൻ ചോദിച്ചു, എൻ്റെ ക്ലാസ്സിൽ റഫീഖിനും ഹാഷിമിനും രണ്ട് ബല്യാപ്പയും രണ്ട് ബല്യമ്മയും ഉണ്ടെന്ന്. സ്കൂൾ പൂട്ടിൽ അവർ മറ്റേ ബല്യാപ്പാൻ്റെയും മറ്റേ ബല്യമ്മാൻ്റെയും വീട്ടിൽ 10 ദിവസം വിരുന്നുകൂടി. നമുക്കിവിടുത്തെ ബല്യപ്പയും വല്യമ്മയും മാത്രമല്ലേ ഉള്ളൂ. കൊച്ചുമകൻ തൻ്റെ പെങ്ങളുടെ മുമ്പിൽ അവൻ്റെ മനസ്സ് തുറന്നു കാണിച്ച വിവരം കേട്ടപ്പോൾ സുമയ്യയുടെ കണ്ണു നനഞ്ഞു. ഇനി മകളുടെ മനസ്സിൽ എന്തെല്ലാമാണുള്ളതെന്ന് ആരറിഞ്ഞു? റുഷ്ദ തൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കുന്നത് കണ്ട് സുമയ്യ പേടിച്ചു. അവൾ ഇത് സംബന്ധമായി വല്ലതും ചോദിക്കുമോ? ചോദിച്ചാൽ തൊണ്ടയിടറാതെ മറുപടി കൊടുക്കാൻ തനിക്ക് കഴിയുമോ? വരാനിടയുള്ള ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായി തേങ്ങാക്കൊട്ടയെടുത്ത് അവൾ അകത്തേക്ക് പോയി. തേങ്ങ അകത്തു ചൊരിഞ്ഞ് മുറ്റത്തേക്ക് വന്നപ്പോഴേക്കും റുഷ്ദ അടുത്ത കൊട്ടയിൽ നിറച്ചിരുന്നു. അതിനാൽ സംസാരത്തിന് അവസരം കൊടുക്കാതെ അടുത്ത കൊട്ടയും എടുത്ത് അകത്തേക്ക് പോയി. ഇങ്ങനെ 5-6 തവണ കൂടി നടക്കാനേ ഉള്ളൂ. ആദ്യ പരീക്ഷണമെന്ന നിലക്ക് 200 തേങ്ങയാണ് വെട്ടിയത്. 2 ദിവസത്തെ ഉണക്കം കൊണ്ട് തന്നെ ഏകദേശം ചിരട്ടയിൽ നിന്ന് കൊപ്ര പിളരാൻ തുടങ്ങിയിട്ടുണ്ട്. നാളത്തെ വെയിൽ കൂടി കിട്ടിയാൽ സുഖമായി ചിരട്ട കഴിക്കാം. പിന്നെ 4 ദിവസം കൂടി കഴിഞ്ഞാൽ പൂർണ്ണ ഉണക്കം കിട്ടിയ കൊപ്രയായി. ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി 1-1.5 ദിവസം വെയിലത്തിട്ടാൽ ആട്ടാൻ കൊടുക്കാം. ചിരട്ടയും ആട്ടിയ പിണ്ണാക്കും പുറമെ കുറച്ച് പൈസയും കൂലിയായി കിട്ടും. സുമയ്യ ചിന്തകളെ കൊപ്രപ്പണിയുടെ ചുറ്റും തളച്ചിടാൻ ശ്രമിച്ചു. തേങ്ങ വാരി അകത്താക്കിയപ്പോഴേക്കും മഗരിബ് ബാങ്ക് വിളിച്ചു. വലു ചെയ്ത് മക്കളെയും കൂട്ടി ഉപ്പയ്ക്ക് പിന്നിൽ നമസ്കരിക്കാൻ നടുവിലകത്തേക്ക് പോയി. കസേരയിലിരുന്നിട്ടാണെങ്കിലും ഉപ്പയ്ക്ക് ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കാൻ കഴിയുന്നുണ്ടിപ്പോൾ. ആ ജമാഅത്തിൽ പങ്കെടുത്താൽ മനസ്സിന് വല്ലാത്ത ആശ്വാസമാണ്. ഉമ്മയും താനും 2 മക്കളും ഉപ്പയ്ക്കു പിന്നിലായി നമസ്കരിച്ചു കഴിഞ്ഞാൽ സ്നേഹബന്ധത്തിന് കൂടുതൽ ഉറപ്പു വരുന്നതുപോലെ തോന്നാറുണ്ട്. പള്ളിയിലേക്ക് നടക്കാൻ ഉപ്പയ്ക്ക് പ്രയാസമായി തുടങ്ങിയപ്പോൾ ഉപ്പ തന്നെ ഉണ്ടാക്കിയ സംവിധാനമാണിത്. നമസ്കാരവും പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ ഉപ്പ ചോദിച്ചു, രാത്രിഭക്ഷണമെല്ലാം ഉണ്ടാക്കിയോ? ഉണ്ടാക്കി. എന്താ ഉപ്പ ഇന്ന് അങ്ങനെ ചോദിക്കാൻ? വിശക്കുന്നുണ്ടോ? വിശന്നിട്ടല്ല, അടുക്കളയിലെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഖുറാൻ ക്ലാസ് എടുക്കാനാ.
6: ആയിക്കോട്ടെ ബല്ലിപ്പ, ഞങ്ങൾക്ക് ഖുറാൻ ക്ലാസ് ഇഷ്ടാ.
5: റുഷ്ദയുടെ അഭിപ്രായം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം തിളങ്ങി. അള്ളാഹുവെ സ്തുതിക്കുകയും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്ത ശേഷം ഒരു ഖുർആൻ സൂക്തം ഓതി. വല നബുലു വന്നക്കും ബിഷൈ ഇമ്മിനൽ ഹൗഫി വൽ ജുഅ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഈ ആയത്തുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങൾ കൊണ്ടും അല്ലാഹു നമ്മെ പരീക്ഷിച്ചിട്ടുണ്ട് മക്കളെ. ആ പരീക്ഷണം തീർന്നിട്ടുമില്ല. ഇതിൽ നമ്മളെല്ലാവരും ക്ഷമിച്ച് വിജയം നേടണം. നമ്മുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായി മാറിയിട്ടില്ലെങ്കിലും അല്ലാഹു ഒരുപാട് മാറ്റി തന്നിട്ടുണ്ട്. എനിക്ക് കസേരയിലിരുന്ന് നമസ്കരിക്കാനും പകൽ വടിയൂന്നി ഒന്ന് അങ്ങാടിയിൽ പോകാനും കഴിയുന്നുണ്ടല്ലോ. അതിന് അല്ലാഹുവിനെ സ്തുതിക്കുക. ജീവിതത്തിൽ എന്ത് പ്രയാസം നേരിട്ടാലും ക്ഷമിക്കുക, നിരാശപ്പെടരുത്. അല്ലാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുക. നിരാശ സത്യവിശ്വാസിക്ക് ചേർന്ന സ്വഭാവമല്ല. അല്ലാഹു നമ്മെ ദുനിയാവിലും പരലോകത്തും രക്ഷിക്കട്ടെ. ആ പ്രാർത്ഥനയ്ക്ക് അവർ ആമീൻ പറഞ്ഞു. വേനൽ ചൂടിൽ സന്ധ്യ വരെ ചെയ്ത ജോലികളുടെ എല്ലാ ക്ഷീണവും ഭർത്തൃപിതാവിൻ്റെ ഉപദേശം കേട്ടപ്പോൾ മാറിയതായി തോന്നി സുമയ്യക്ക്. അവൾ ഉമ്മയുടെ മുഖവും ശ്രദ്ധിച്ചു. അവിടെയും ഒരു പുതിയ വെളിച്ചമുണ്ട്. അല്ലാഹു തആലാൻ്റെ വെളിച്ചം മനസ്സിൽ വീണാൽ തടിയൊട്ടാകെ വെളിച്ചം പടരും, ഉമ്മ പറഞ്ഞു. ഉമ്മയുടെ അഭിപ്രായം കേട്ടപ്പോൾ സുമയ്യയുടെ മനസ്സ് അല്പം കൂടി തണുത്തു. നാളെ ബല്ലിമ എടുത്തോളി ക്ലാസ്. ബല്ലിമാക്കും അറിയാന്നല്ലേ ഇപ്പം പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? റുഷ്ദയുടെ ആ വാക്ക് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ബല്ലിമ അവളുടെ കവിളിൽ സ്നേഹപൂർവം ഒന്ന് നുള്ളി. ഇനി സുമി ഒരു കാര്യം ചെയ്യേ, ഇവിടെ ഒരു പേപ്പർ വിരിച്ച് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചോളൂ. നിങ്ങൾക്ക് നിലത്തിരുന്നും എനിക്ക് കസേരയിലിരുന്നും കഴിക്കാം, ബല്ലിപ്പ പറഞ്ഞു. ബല്ലിപ്പ പറയേണ്ട താമസം റുഷ്ദ നിലത്ത് പേപ്പർ വിരിച്ചു. സുമയ്യ കഞ്ഞിയും കപ്പയും ചമ്മന്തിയും അതിൽ കൊണ്ടുവച്ചു.
2: മാഷാല്ലാ, ഇതുവരെ നാം കേട്ടത് അബ്ദുസലാം വീട്ടിയുടെ വേദനയിലെ മധുരം എന്ന കഥയാണ്. ആ കഥ പറയാം എന്ന പങ്കുതയിലെ ഇത്തരം കഥകളെ കേൾക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു.
0: നമുക്ക് ചൈനയ്ക്കൊന്ന് പോയാലോ?
2: ആളുകൾ പലയിടത്തും പോകുന്നുണ്ട്. നമുക്ക് ക്യാഷ് ഇല്ലാതെ ഒരു ഫ്രീ ആയ യാത്ര, അതിങ്ങനെ കേട്ടാത്തന്നെ എന്ത് ചെയ്യും, അനുഭവം കേട്ടാൽ നമുക്ക് എന്ത് ചെയ്യും, ചില അനുഭവങ്ങൾ നമുക്ക് യാത്ര പോകുന്ന പോലെ ഫീൽ ചെയ്യും.
0: ചൈന പോയി നമ്മൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന വൻമതിലാണല്ലേ.
2: അതെ,
0: പിന്നെന്താ കാണേണ്ടത്, നമുക്ക് ദൃശ്യം കേട്ടോക്കല്ലേ.
2: അതാണ് നമ്മുടെ ദൃശ്യം എന്നുള്ളത് പങ്കതി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.
0: യെസ്, ഇന്നത്തെ ദൃശ്യത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷമീം കരുവള്ളിയും ഇബിനു അലിയുമാണ്. ചൈനയിലെ കാഴ്ചകളാണ് ഇന്നത്തെ ദൃശ്യത്തിൽ കേട്ടുവരാം.
7: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് സ്വാഗതം. യാത്രകൾ ആനന്ദമാണ്. യാത്രകൾ നമുക്ക് പിന്നീടുള്ള ജീവിതയാത്രയ്ക്ക് ഒരുപാട് ഉത്തേജനം നൽകുന്നു, ഊർജം നൽകുന്നു. നമ്മുടെ കൂടെ നിന്നുള്ളത് ഒരു ചെറുപ്പക്കാരനായ ലോക സഞ്ചാരിയാണ്. വളരെ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്ന് ബിസിനസ് കൊണ്ട് സ്വന്തമായി ഒരു മേഖല കരുപ്പിടിപ്പിച്ച് കൂട്ടത്തിൽ വ്യാപാര സംഘടനാ പ്രവർത്തനവും അതിനൊപ്പം പാലിയേറ്റീവ് പോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരാൾ ഷമീം കരുവള്ളി. ഇടത്തനാട്ടുകരക്കാരനാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം 32 രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു അസൂയാർഹമായ ഒരു കാര്യമെന്നൊക്കെ പറയാം. ഞാൻ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്കതുകൊണ്ട് ചെറിയ ഒരു ഫീലിംഗൊക്കെ വരുന്നുണ്ട്. ഷമീം, സാധാരണ നമ്മൾ കച്ചവടക്കാരൊക്കെ കാണുന്നത് രാവും പകലും കച്ചവടം ചെയ്യാന്നുള്ള, കച്ചവടം ചെയ്ത് കച്ചവടം ചെയ്ത് അങ്ങനെ അങ്ങനെ അങ്ങനെ ജീവിതം ആസ്വദിക്കാതെ പോകുന്നൊരു കൂട്ടത്തിലാണ്. എങ്ങനെയാണ് ഷമീം യാത്ര ആസ്വദിക്കാൻ തുടങ്ങിയത്?
8: കൂടുതൽ കാലം കച്ചവടവുമായി ബന്ധപ്പെട്ട് ഈ കച്ചവടക്കാരൻ്റെ ഒരു അവസ്ഥ അറിയാലോ. ഒരു ഒരു കട റൂമോ അല്ലെങ്കിൽ പീഡിയ റൂമോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചില്ല ആ സംവിധാനത്തിൻ്റെ ചുറ്റിപ്പറ്റി മാത്രം, അതാണ് കച്ചവടക്കാരൻ്റെ ലോകം. അപ്പോൾ കൂടുതൽ കാലം കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു ഇതിൽ നിന്നും മാറി ചിന്തിക്കണം, അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആകണം എന്ന് കരുതി തുടത്തിയൊരു സംഭവം. മുമ്പ് യാത്രയിൽ ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള ഒരാളാണ്. ഒക്കെ ആയപ്പോൾ ഒരു 10 വർഷമൊക്കെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടത്തി നമ്മൾ തന്നെ ഒന്ന് പച്ചപൊടിച്ച് ഉഷാറായി വന്നപ്പോൾ ആദ്യം തുടക്കത്തിലൊക്കെ 1-2 രാജ്യത്ത് കൂടിയൊക്കെ പോയി. അതിൻ്റെ ഭാഗമായിട്ടും അതും പിന്നെ നമ്മളൊന്ന് ഫ്രീ ആകണമെന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ പാടായിട്ട് യാത്രകൾ ആരംഭിച്ചത്. ആദ്യമൊക്കെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, പിന്നെയൊക്കെ സുഹൃത്തുക്കളെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കളെ നമ്മൾ കണ്ടെത്തി യാത്രയിലൊടുത്തി.
7: ഓക്കെ, സാധാരണ വ്യാപാരികളൊക്കെ യാത്ര ചെയ്യല്ലേ അല്ലെങ്കിൽ ടൂർ പോകാന്നൊക്കെ പറഞ്ഞത് ഒരു മുൻകൂട്ടി ഹർത്താൽ പ്രഖ്യാപിച്ചാലൊക്കെയാണ്. അത് തലേദിവസമൊക്കെ പോയി പുറത്ത് ഒന്ന് ഒന്ന് യാത്ര ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച്, അതായത് ഹർത്താൽ ഉണ്ടെങ്കിലേ ഒരു ടൂറ് നടക്കുള്ളൂ എന്നൊരു ഒരു കാലഘട്ടത്തിലൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപാര സംഘടനകളുടെയൊക്കെ ഇടപെടലുകൊണ്ട് അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അവർ വാഹനങ്ങളൊക്കെ പിടിച്ചിട്ടൊക്കെ യാത്ര പോകാറുണ്ട്. 32 രാജ്യങ്ങളിൽ യാത്ര ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഏതാണ് ആദ്യം ഓർമ്മ വരുന്ന പേര്?
8: ആദ്യം ഓർമ്മ വരികയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കാരണം ചൈന തന്നെയാണ്. ചൈന നമ്മൾ കാണുന്നവരല്ല. ഈ 32 രാജ്യത്തിനും ഓരോ ഗുണങ്ങളും മൈനസുകളും പ്ലസും ഒക്കെ ഉണ്ട്. പക്ഷേ ചൈനക്ക് അതിൻ്റെയൊക്കെ മുകളിലായിട്ട് ഒരുപാട് എല്ലാ രൂപത്തിലും അവരെ രാജ്യത്തിൻ്റെ ഒരു പ്രകൃതിയായിട്ടും അതേമാതിരി തന്നെ ആ രാജ്യം ആ നാടുകൾക്ക് കൊടുക്കുന്ന കുറേ സ്വാതന്ത്ര്യങ്ങളും ബാക്കിയുള്ള കുറേ സംവിധാനങ്ങളും അതിലേറെ ഉപരി ഞാനൊരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ് മേഖലയും അതേമാതിരി തന്നെ ആ നാട്ടിലെ ഒരു ആതിഥ്യ മര്യാദ അല്ലെങ്കിൽ ആ നാട്ടിലെ ആ നാടിന് അവർ എന്താ പറയുക നല്ല വൃത്തിയിലും ഭംഗിയിലും നിലനിർത്തിക്കൊണ്ടിരുന്ന ആ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളെ അവരെ ആ കാഴ്ചപ്പാട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
7: ഷമീം കമ്മ്യൂണിസ്റ്റുകാരനാണോ? കമ്മ്യൂണിസ്റ്റ് ചൈന എന്നൊക്കെയാണ്?
8: അല്ല, അങ്ങനെയൊന്നുമില്ല. ആശയങ്ങൾ പലതുണ്ടാവും, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല. പിന്നെ ഇനി ആ കാഴ്ചപ്പാടിനോട് കുറവുമില്ല.
7: ഓക്കെ.
8: അപ്പോ ആ രാജ്യം
7: ചൈനയാണ് ആദ്യം ഓർമ്മ
8: വരുന്നത്.
7: ചൈന കിഴക്കനേഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. 1.3 ശതകോടി ജനങ്ങൾ വസിക്കുന്ന ഒരു രാജ്യമാണ്. 9.6 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. എല്ലാം കൊണ്ടും ഒട്ടും പിന്നിലല്ലാത്ത ഒന്നാണ്. മെയ്ഡ് ഇൻ ചൈന നമ്മൾ വളരെ മുമ്പേ കേട്ടു തുടങ്ങിയിട്ടുള്ള ഒന്നാണ്. എന്താണ് ചൈനയിൽ സന്ദർശിച്ചപ്പോൾ മെയ്ഡ് ഇൻ ചൈന അനുഭവം?
8: ഈ ആ ജനസംഖ്യയും അതേമാതിരി ആ രാജ്യത്തിൻ്റെ വളർച്ചയൊക്കെ മാതിരി തന്നെ അവർക്ക് അത് പറയുമ്പോൾ ഇതും കൂടി പറയണം. എന്താ വെച്ചാൽ അവർ ഇംഗ്ലീഷും അല്ല സംസാരിക്കില്ല, കാരണം അവർ പറയണതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഞങ്ങളാണ്, ഈ ജനങ്ങളുള്ള രാജ്യം ഞങ്ങളാണ്, ഞങ്ങളെന്തിന് വേറൊരു രാജ്യക്കാരെ ഭാഷ സംസാരിക്കണം,
7: വേണമെങ്കിൽ നമ്മൾ ചൈനീസ്,
8: അതെ നിങ്ങൾ വേണമെങ്കിൽ ചൈനീസ് സംസാരിച്ചോളൂ, അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ എന്തിനു പറയണം. വലിയ സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലടക്കം കൗണ്ടറിൽ നിൽക്കുന്ന ബോയ് ലേഡീസ് അവരടക്കം ഹലോ എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ചു പറയാത്ത അവരൊരു ഭാഷ സംസാരിക്കും. ഇത്രയും ചില അഹങ്കാരങ്ങളൊക്കെ ഉണ്ടേനോ അവർക്ക്, അതുകൂടി പറയാം.
7: സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഭാഷ, ഭാഷ ഒരു ആയുധമാക്കാണ്,
8: ആയുധമാക്കാണ് അവർ.
7: എങ്ങനെയാണ് ചൈനയിൽ എത്തിയത്?
8: ചൈനയിൽ ഞങ്ങൾ ഈ യാത്ര ഇങ്ങനെ ഒരു യാത്ര ഒരു രാജ്യം പോയി രണ്ട് രാജ്യമൊക്കെ പോയി വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ടാർജറ്റ്, ആദ്യം നമുക്കുണ്ടായിരുന്ന ടാർജറ്റ് ലോകാത്ഭുതങ്ങൾ കാണാം, ഏ ലോകാത്ഭുതങ്ങൾ കാണാന്ന്. അപ്പോൾ ഈ യൂറോപ്പ് പോവുകയാണെങ്കിൽ നമുക്ക് ഈഫൻ ടവർ, പിസാ ഗോപുരം, അങ്ങനെ കൊളോസിയം ഒക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാം, ഒറ്റയടിക്ക് മൂന്നാലും കാണാം. അപ്പോൾ ഈ യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാവൽ ഏജൻറ്റിനെ കണ്ടപ്പോൾ അവർ ഒറ്റടിക്ക് യൂറോപ്പിലേക്ക് അങ്ങനെ പോകാൻ കഴിയില്ല, വേറെ ഏതെങ്കിലും ഒന്ന് രണ്ട് രാജ്യം കൂടി കവർ ചെയ്യണം, അപ്പോഴുള്ള നിങ്ങളൊരു ടൂറിസ്റ്റുകളാവുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ നമുക്ക് ചൈനയ്ക്ക് പടുത്ത് പോകുന്നുണ്ട്, വേണമെങ്കിൽ അതിൻ്റെ കൂടെ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ടീം പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കണം. ശരി, നമുക്ക് ലക്ഷ്യം യൂറോപ്പായിരുന്നു, അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഞങ്ങൾ
7: മാർഗം ചൈന,
8: ചൈന മാർഗം.
7: ഓക്കെ, എങ്ങനെയാണ് എത്തിയത്?
8: ചൈന പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയി, നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു നാട്ടിലത്തെ, നമ്മളെ ഒരു ജ്യേഷ്ഠന തുല്യം കാണുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഞാനും
7: ഇവിടുന്ന് സിബത്ത് മടത്തോടി,
8: ആ സിബത്ത് മടത്തോടി,
7: സിബത്ത് മടത്തോടി പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അപരിചിതനല്ല,
8: അല്ല ഓക്കെ ഓക്കെ, രസികനാണ് ആള്, ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ടൂറിന് ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ കൂടെ ഉള്ള ആള്, കാരണം കൂടെ ഉള്ള ആളെ എപ്പോഴും ചിരിപ്പിക്കണേ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ പുള്ളി നമ്മളതാണ്, ഏജിൽ നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടെങ്കിലും പുള്ളിനെ തന്നെ പിടിക്കാനുള്ളൊരു കാരണം അതാണ്, നല്ല രസികനാണ്. ഇവിടെ ട്രാവൽ ഏജൻ്റ് അടുത്ത് കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് കയറിയത്, ശ്രീലങ്ക, ശ്രീലങ്ക സിംഗപ്പൂർ അങ്ങനെ ബീജിംഗ് അങ്ങനെ പോയത്.
7: എന്താണ് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു ഫീലിംഗ് തോന്നിയത് ചൈനയിൽ ഇറങ്ങിയപ്പോൾ?
8: ഈ
7: ഒരു കാഴ്ചയിലൊരു മാറ്റം ഉണ്ടാവുമല്ലോ, മറ്റു രാജ്യങ്ങൾ വ്യത്യസ്തമായി.
8: അതെ അതെ, കാരണം ഇതിനു മുമ്പ് ഈ ചൈനയിൽ പോണതിന് മുമ്പ് ദുബായ് പോയ ആളാണ്. അപ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ഈ നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ കൂടുതൽ ദുബായ് ആണല്ലോ പറയാം, ദുബായിയാണ് ലോകത്തിലെ ഏറ്റവും നല്ല
7: വലിയ സംഭവം,
8: ആ വലിയ സംഭവം എന്നും വലിയ രാജ്യമാണ്, ഏറ്റവും വൃത്തിയും അതേമാതിരി കാണാനും കാഴ്ചയും അടിസ്ഥാന സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യം ദുബായിയാണെന്ന് പറയും. പക്ഷേ ചൈന ചെന്നിറങ്ങും ബീജിംഗ് എയർപോർട്ട് കാണുമ്പോൾ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് അതാണെന്ന് തോന്നും, കാരണം സെക്കൻഡിനാണ് അവിടെ ഫ്ലൈറ്റുകളൊക്കെ ഇറങ്ങിനെ. അപ്പം തന്നെ നമുക്ക് വലിയൊരു കാഴ്ചയായിരുന്നു,
7: നമ്മൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡ്,
8: അതെ അതെ അതെ, അത്രയും ഫ്ലൈറ്റുകളാണ് സെക്കൻഡ് മിനിറ്റിന് ഇങ്ങനെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങും ചെയ്യണം. അത് കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങുമ്പോഴൊക്കെ വലിയ കാഴ്ചപ്പാടാണ്, ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് ആ രാജ്യം കാണണേ കുറേ വ്യവസായ മേഖലകൾ, കുറേ കൃഷി, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ എന്തൊക്കെയൊരു പ്രത്യേകത കാണുന്നുണ്ട്, ഇപ്പോൾ ഈ വ്യവസായങ്ങളില്ലോടത്ത് വ്യവസായങ്ങൾ തന്നെ
7: പ്ലാൻഡ് സിറ്റി പോലെ തോന്നുന്നു,
8: പ്ലാൻഡ് സിറ്റിയാണ്. എന്തിനു പറയണു, അവിടെ നമ്മൾ ഇതുമാതിരിയല്ല എന്ന് വെച്ചാൽ സ്ഥലമടക്കം ഗവൺമെൻറ് 5 വർഷത്തിന് അവർക്ക് പാട്ടത്തിന് കൊടുക്കുകയാണ്, സോറി 70 വർഷത്തിന് പാട്ടത്തിന് കൊടുക്കുകയാണ്,
7: അതായത് പിന്നെ പൗരന്മാർക്ക്,
8: പൗരന്മാർക്ക്. അതുകൊണ്ട് നമ്മളിപ്പം നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ അതിരും വരമ്പുകളൊക്കെ വളഞ്ഞും തിരിഞ്ഞും അങ്ങോട്ട് കയറി പിടിച്ചു ഇങ്ങോട്ട് കയറി പിടിച്ചു, അതൊന്നും ഉണ്ടാവില്ല. എത്ര കിലോമീറ്റർ നോക്കിയാലും ഈ നെൽകൃഷി അല്ലെങ്കിൽ ചോളം എന്താണെങ്കിലും അങ്ങനെ നല്ല സ്ട്രൈറ്റിലായിട്ട്
7: കിടക്കും,
8: സ്കെയിൽ വെച്ച് വരഞ്ഞ മാതിരി ഉണ്ടാവും, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കയറിയിട്ടുണ്ടാവില്ല. അതിന് റോഡുകൾ, അടിസ്ഥാന സംവിധാനങ്ങൾ, ഞാനൊരു കച്ചവടക്കാരനായിട്ടാവാം, നമ്മളുടെ പല ആൾക്കാരോടുള്ള കാഴ്ചപ്പാട്, നമ്മളിപ്പോൾ 3 മതക്കാരാണ് നമ്മളെ ഇന്ത്യയിൽ, ബാക്കി സിക്കും ജയും പറിച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഈ 3 മതക്കാരും ഒരാശയം പറയുന്നുണ്ട്, എന്ത് നല്ല വൃത്തിയിൽ നടക്കണം, മാന്യമായി സംസാരിക്കണം, മാന്യമായി ഇടപെടണം എന്നൊക്കെ. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇവർ നമുക്ക് എല്ലാവർക്കും മതാചാരങ്ങൾ ഉണ്ടായിട്ടും ഈ കാര്യങ്ങളൊന്നും നടപ്പാകണില്ല. നമ്മൾ ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ ചെറുപ്പം മുതലേ ഇതൊക്കെ പഠിപ്പിക്കും, ഹിന്ദുസ് ആണെങ്കിലും അവരവരതായിട്ട് പഠിക്കും, ക്രിസ്ത്യൻസും. പക്ഷെ ഇതൊന്നും പഠിപ്പിക്കാത്ത 90%, 99.9% മതല്ലാത്ത ചൈനയിൽ ഇതൊക്കെ അവരടിസ്ഥാന സംവിധാനമാക്കിയിട്ട് നടപ്പുണ്ട്. വൃത്തി, സംസ്കാരം, ആതിഥ്യ മര്യാദ, അവരൊരു ബിസിനസ്സിൻ്റെ ഭാഗം മാത്രമല്ല, അവർ ഇങ്ങനത്തെ കുറെ കാര്യത്തിനാണ് ഒന്നുകൂടി മുൻഗണന കൊടുക്കുന്നത്. ആ രാജ്യത്തിൻ്റെ ഒരു
7: മാനുഷികമായ ചില കാഴ്ചപ്പാടുകളിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്.
8: തീർച്ചയായിട്ടും
7: അവർക്ക് കാശുണ്ട്, അതുപോലെ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാവാം.
8: തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും, രണ്ടും പറയാം നമുക്കത്. അതിലേറെ ഉപരി പൗരന്മാർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തി നോക്കാത്ത ഒരിത്, മറ്റുള്ളവന്റെ
7: സ്വകാര്യത
8: കടന്നുകയറ്റമല്ല, അതാണ് അവിടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇപ്പോൾ ദുബായ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളാണെങ്കിലും ഒരു പരിമിതി ഉണ്ടാവും, ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ചിലപ്പോൾ 200 കിലോമീറ്റർ ഒക്കെ ടൗൺ ആയിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത്ര കിലോമീറ്റർ പോയാലും ടൗണുകളാണ്.
7: റോഡുകളെ കുറിച്ച്,
8: റോഡുകളൊക്കെ ഈ അതിൻ്റെ എങ്ങനെ വിവരിക്കാമെന്ന് എനിക്കറിയില്ല. അത്തിരി ഒരു നമ്മളിവിടെയൊക്കെ ഒരു 10 കൊല്ലത്തിനോ അല്ലെങ്കിൽ 5 കൊല്ലത്തിനാണ് പ്ലാനിങ്, റോഡുകളൊക്കെ അതിൻ്റെ അടിസ്ഥാന സംവിധാനങ്ങൾ. പക്ഷെ അവരങ്ങനെയല്ല, അവർ എനിക്ക് തോന്നുന്നത് ജീവിതകാലം മുഴുവാണ്. അങ്ങനത്തെ വേറെ സ്ഥലത്തേ ഉണ്ടാകണം. ഇപ്പോൾ പാരീസിൽ 25 കിലോമീറ്റർ എന്ന് തോന്നുന്നു, അവർ 500 വർഷം മുമ്പേ ആ സിറ്റി ഡെവലപ്പ് ചെയ്ത് പാർക്കിംഗ്, പിന്നെ നടപ്പാതം, പിന്നെ രണ്ടുപേരി പാതം, ഗാർഡന്, അങ്ങനെ ഒരു സൈഡ് ഇതേമാതിരി ആ സൈഡും. അതൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ ഇവർ 500 വർഷം മുമ്പേ അതങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാനുണ്ട് അതോടെ ഇന്നും. അതേമാതിരി 5 നില ബിൽഡിങ്, ഒരേ ഐറ്റം പെയിന്റ്, ഒരേ മോഡല്, ആ വീട് പൊളിക്കാ കയറ്റൊക്കെ ചെയ്യാം, പക്ഷെ അതേമാതിരി തന്നെ കയറ്റണം,
7: മാറ്റം വരുത്താൻ
8: അല്ല, ടൗൺഷിപ്പ് അങ്ങനെ അവർ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അതേമാതിരി അതില്ലെങ്കിലും അതിൻ്റെ വേറെ രൂപത്തിൽ ഇവിടെ ചൈനയെ കണ്ടു.
7: റോഡുകൾ വളരെ വിശാലമാണ്, പ്രത്യേകം പ്രത്യേകം ഡിവൈഡ്, ഓരോ വാഹനങ്ങൾക്കും പ്രത്യേകം സ്ഥലമുണ്ട്, നടക്കാൻ പാത വേറെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ പ്രകൃതി രമണീയമായി, ചെടികളും.
8: അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം വെച്ചാൽ ഒരു 500 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോഴും ഒരേമാതിരി ഈ ടൈലൊക്കെ ഇട്ട്, മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ഇട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് റോഡിൻ്റെ രണ്ട് സൈഡും. ഇപ്പം നമ്മളിവിടെ എറണാകുളം വരെ പോവുകയാണെങ്കിൽ തന്നെ ഉണ്ടാവുമല്ലോ വേറെ രൂപത്തിൽ. അത് ഒന്നും കൂടി ഉഷാറാക്കി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അത് 500-1000 കിലോമീറ്റർ അങ്ങനെയാണ്. അതിലേറെ അവിടുത്തെ കൃഷികൾ, കൃഷിയിടങ്ങളൊക്കെ നല്ല രസമാണ്. എവിടെയും ഒരു വളവും തിരുവൊന്നുമില്ല, നല്ല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതൊരു പ്രത്യേകതയായിട്ട് തന്നെ തോന്നി. അതിലേറെ ചേരികൾ കമ്മിയാണ്. ചേരികളൊക്കെ അവർ ഫ്ലാറ്റാക്കി കൊടുത്ത് ആളുകളെയൊക്കെ അങ്ങോട്ട് മാറ്റി പകർപ്പിച്ചു.
7: ടൗണുകൾ എങ്ങനെയാണ്? കെട്ടിടങ്ങൾ, അതേപോലെ സൗകര്യങ്ങൾ, വാഹനങ്ങളുടെ തിരക്ക്, പൊല്യൂഷൻ ഒക്കെ?
8: കെട്ടിടങ്ങൾ അവർ മത്സരിച്ചിട്ടാണ് ഓരോ കെട്ടിടങ്ങളും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ദുബായ് നമ്മളൊരുവിധ ആൾക്കാരൊക്കെ പറയും,
7: ബീജിങ്ങിലെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്.
8: ഇപ്പോൾ ബീജിങ്ങിലെ അവിടെയൊക്കെ എങ്ങനെയാണ് വെച്ചാൽ, ഈ ബീജിങ്ങും ഷാങ്കായും ഒക്കെ രാജ്യത്തിൻ്റെ കീഴിലാണെങ്കിലും വേറെ കറൻസിയും കാര്യങ്ങളൊക്കെയാണ്. ഓരോ കെട്ടിടങ്ങൾ, അടുത്ത കെട്ടിടം വേറെ മോഡലാണ്. അങ്ങനെ എത്ര കിലോമീറ്റർ നോക്കിയാലും വ്യത്യസ്ത മോഡലായിട്ട് കെട്ടിടത്തിന് അവർ നല്ല ആഡംബരം കൊടുക്കുന്നുണ്ട്. അതും ദുബായത്തിനും കാട്ടി നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാക്കിയിട്ട് ചെയ്യുന്നു.
7: അവിടെ താമസം, യാത്രയ്ക്ക് ചിലവ് കൂടുതലാണ്, എങ്ങനെയാണ്?
8: താമസം രണ്ടുമുണ്ട്. ഇപ്പോൾ ഈ ബീജിങ്ങിൽ സാധാ നമ്മളെ ഒരു മാന്യമായ റേറ്റ് വരുന്നുണ്ട്. ആ സമയത്ത് ഈ ചൈനൻ്റെ ഭാഗം തന്നെയാണല്ലോ ഭാഗമായിട്ടുള്ള തന്നെയാണ് മക്കാവും അതേമാതിരി ഹോങ്കോങ് ഒക്കെ. അതായത് കറൻസിയൊക്കെ മാറ്റുന്നുണ്ട്. രാജ്യം ചൈനൻ്റെ അല്ല, പക്ഷെ ആകും കുറച്ച് കാലം കഴിഞ്ഞാൽ അവരതാവും, അങ്ങനെ എന്താണ് നിൽക്കണം. പക്ഷേ അവിടെ നിന്ന് തന്നെ എല്ലാ അടിസ്ഥാന സംവിധാനങ്ങളും, ഈ കടലിൻ്റെ അടിയിൽ കൂടി ഇല്ല തുരങ്കങ്ങളും, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഓൾറെഡി ഉണ്ട്. ഒക്കെ വിനോദമാണ് കൂടുതൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് അത്രയും ഡെവലപ്പ് ചെയ്ത് നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട് അവർ.
7: ട്രെയിനുകൾ, ബുള്ളറ്റ് ട്രെയിൻ, മാഗ്നറ്റിക് ട്രെയിൻ, അത് എല്ലാവരും പറയുന്നൊരു സംഭവമാണ്.
8: അത് വലിയൊരു അനുഭവമായി. എന്ന് വെച്ചാൽ ഈ മാഗ്നറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ 650 കിലോമീറ്റർ
7: വിമാനം പോലെ പോകും.
8: തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ ഫ്ലൈറ്റ് കയറുന്ന അതേ എല്ലാ ഇതും കൊടുക്കുന്നുണ്ട്. വണ്ടി കയറി മൊബൈലൊക്കെ എടുത്തിങ്ങൾ നിന്നപ്പോൾ ഇങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്ത് 150 എത്ര കിലോമീറ്റർ പോയത്, 400-300 കിലോമീറ്റർ പോയത് കണ്ടില്ല. അതേമാതിരി ബുള്ളറ്റ് ട്രെയിനും നല്ല എന്താ
7: ഒരു വ്യവസായം എന്നുള്ള നിലയിൽ അവിടെ ഒരു ആ ഒരു കൾച്ചർ എങ്ങനെയാണ് തോന്നിയത്?
8: വ്യവസായം എന്നുള്ള നിലക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫ്ലൈറ്റ് ഇറങ്ങണതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇത് രൂപരേഖ കിട്ടി. കാരണം വെച്ചാൽ വ്യവസായികൾക്ക് നല്ല എല്ലാ അടിസ്ഥാന സംവിധാനങ്ങളും കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അതിലേറെ ഉപരി നമ്മളിവിടുത്തെ ഈ നാടൻ മാർക്കറ്റൊക്കെ അല്ലേ, അത് പോരാ, അത് പറഞ്ഞാൽ അത്ര വലിയൊരു വില കുറവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മറിച്ച് ബൾക്ക് പർച്ചേസ് ചെയ്യണ എല്ലാവർക്കും നല്ലത്, അങ്ങനത്തെ കുറേ മേഖലകളുണ്ട് അവിടെ. അതിനാണ് ഇവിടുന്ന് കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് പോകണേനും അതിന് സ്പെഷ്യൽ ആളുകൾ കൊണ്ടുപോകാനും ഇതിനൊക്കെ.

0: ഞാൻ എന്തേലൊന്ന് ഒരു നാലഞ്ച് സ്ഥലത്ത് അവർ കാണിക്കും.
1: ഒരു വ്യവസായി ചൈനയിൽ പോയൊരു അനുഭവം പറഞ്ഞത് അദ്ദേഹം അതിൻ്റെ ഒരു മുതലാളിക്കായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ബോസ് വരുന്ന കാര്യമൊന്നും അവരുടെ പണിക്കാർ തീരെ മൈൻഡ് ചെയ്തില്ല. എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് തല ഉയർത്തി നോക്കുപോലും ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്രത്തോളം ജോലിയിൽ ആത്മാർത്ഥത എന്നോ മുഴുകി ചെയ്യുന്നതൊക്കെ പറയാം. അങ്ങനെ എന്താണ്
0: അത് അങ്ങനെ ഉദ്ദേശം എനിക്കറിയില്ല. എന്താണെങ്കിലും അവരെടുക്കുന്ന തൊഴിലുകളൊക്കെ വളരെ കൃത്യതയാണ്. അത് ഓരോ വ്യവസായ മേഖലയൊക്കെ നമ്മൾ പോയി കണ്ടപ്പോഴൊക്കെ അങ്ങനെ നമുക്ക് തോന്നി. പിന്നെ നല്ല ആത്മാർത്ഥയും ഹാർഡ് വർക്ക് ചെയ്യേണ്ട അവർ, അതാണ് വലിയൊരു ഇത് കണ്ടല്ലേ. അത് ആ രാജ്യത്തെ കണ്ടാൽ തന്നെ നമുക്ക് ഓരോ സ്ഥലത്തെ ഉത്തരവാദിത്വം ആ രാജ്യത്തിനെ കണ്ടറിയാലോ. നമ്മളെ വീട്ടിലത്തെ ഉത്തരവാദിത്വം നമ്മളെ വീട്ടിൽ വരുമ്പോൾ അറിയാലോ. ആ കാലം കോലായി അവിടെ ഇവിടെ കെട്ടാലും അത് നല്ല വൃത്തിയിലും കാര്യങ്ങളും കൊണ്ടു നടക്കണ പല വീടുകളുണ്ട്. അതേമാതിരി തന്നെ ആ രാജ്യത്തിൻ്റെ ഇത് കണ്ടുപോ ഓരോ സ്ഥലത്തും. പിന്നെ അവിടുത്തെ ഭക്ഷണ രീതികളൊക്കെയാണ്
1: പാമ്പിനെ
0: അതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഷാങ്കായ് ഇവിടെയൊക്കെ അവിടെ നമ്മൾ മാർക്കറ്റ് കൂടി പോകുമ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഈ നായ്ക്കളെയൊക്കെ പിന്നെ അൽഫാമാക്കിയിട്ട് അല്ലെങ്കിൽ ചുട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് കൊടുക്കും. അതിലേറെ ഉപരി പിന്നെ
1: ആടിനെ പൊരിച്ചു വെച്ചപ്പോൾ
0: അതേമാതിരി വെച്ചിട്ടുണ്ടാവും. അതിലേറെ ഉപരി നമ്മൾ ഈ സാധാ കടലൊക്കെ ഈ ഉന്തുവണ്ടിൻ്റെ മരിച്ചൊരു വണ്ടിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ വറുത്ത കടലെന്ന് കരുതി നമ്മൾ മണ്ടി ചെന്ന് നോക്കുമ്പോൾ അവിടെ ചെന്ന് ലോങ്ങെന്ന് നോക്കുമ്പോൾ മൂന്നാല് കളർ കണ്ടു, ചുമപ്പും പച്ചയൊക്കെ കണ്ടു. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ പ്രാണികളാണ് അതിങ്ങനെ കളറടിച്ചിട്ട് പാത്രത്തിൽ വെച്ചേക്കണം. പുഴുക്കളെങ്ങനെ പല രൂപത്തിലാക്കിയിട്ട് വെച്ചേക്കണം.
1: അവരുടെ ഒരു സാധാരണ ഭക്ഷണമാണ്
0: അവരെ സാധാരണ ഭക്ഷണം. അവരങ്ങനെ
1: പൊരി കഴിക്കണ പോലെ
0: അതെങ്ങനെ കഴിക്കും, ഈ കൂറ പോലുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ കഴിക്കും.
1: പാമ്പ് പാമ്പിനെ കഴിക്കുന്നു പറയലില്ലേ, കാണലുണ്ട് അവിടെ.
0: ഓ കണ്ടു, അത് അവിടെയും കണ്ടിരിക്കണം. തായ് ഇവിടെ എന്താണ് വിയറ്റ്നാം അല്ല കംബോഡിയ കണ്ടിരിക്കണം. കംബോഡിയയിൽ വരുമ്പോൾ അവർ വളരെ സ്നേഹത്തോടെ നമുക്ക് തരുന്ന വെൽക്കം ഡ്രിങ്ക് തരുന്ന നമുക്ക് എന്താണ് ആൽക്കഹോളും പിന്നെ പാമ്പുമാണ്. പക്ഷെ നമ്മളൊന്നും ആരും കഴിക്കൂലോ, കാണുമ്പോൾ തന്നെ തന്നെ ഒഴിഞ്ഞു പോവും. അത് ഹോട്ടലിലിങ്ങനെ ഭരണിയിൽ പിന്നെ ആൽക്കഹോളും ഈ മൂർക്കം പാമ്പിനിങ്ങനെ ഇട്ടിട്ടുണ്ടാവും, കൈന്ന് മുക്കിയിട്ടാണ് കൊടുക്കണം.
1: പാമ്പിനെ കാണാം,
0: പാമ്പിനെ കാണല്ല എല്ലാ
1: സ്ഥലത്തും.
0: അതെ അതെ
1: അതെ, 100 രാജ്യങ്ങൾ കാണുക എന്നുള്ളതാണ് ഷമീമിന്റെ ലക്ഷ്യം.
0: തീർച്ചയായിട്ടും
1: 32 പൂർത്തിയാക്കി കഴിഞ്ഞു.
0: തീർച്ചയായിട്ടും
1: പെട്ടെന്ന് മനസ്സിലെത്തുന്ന ഒരു ഇനി കാണണം എന്ന ആഗ്രഹം ബാക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ?
0: സത്യത്തിൽ ഈ 32 രാജ്യത്തിൽ അമേരിക്ക അല്ല. നമ്മൾ ആദ്യം തന്നെ വലുതുമൊക്കെ യൂറോപ്പിലേക്ക് ഇറങ്ങി പിന്നെ അമേരിക്ക പോകണമെന്നൊക്കെ കരുതി. അവനെ കൊറോണ അടിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ കവർ ചെയ്തു. ഏകദേശം ഇനി അമേരിക്ക അടിക്കുക, അമേരിക്ക ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ കവർ ചെയ്ത് ഇനി അമേരിക്ക പോകാനില്ല നിൽക്കുമ്പോഴാണ് കൊറോണ സ്റ്റാർട്ട് ചെയ്ത്. അവിടെ കുറേ രാജ്യങ്ങൾ കവർ ചെയ്തു.
1: അപ്പോൾ ഫ്ലൈറ്റുകളൊക്കെ ഏതാണ്ട് ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
0: പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഫാദറും മദറും കുറച്ച് ഏജ്ഡാണ്, അതുകൊണ്ട് ചെറിയ ഡിലേ ഉണ്ടാവും. എന്തായാലും ഇൻഷാല്ലാ.
1: ഓക്കെ, നമ്മുടെ ഇന്നത്തെ ദൃശ്യം അതിഥി ഷമീം കരുവള്ളിയാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ എടത്തനാട് ഗ്രാം നിവാസിയാണ് അദ്ദേഹം. വളരെ ലളിതമായ രീതിയിൽ കച്ചവടമൊക്കെ തുടങ്ങി അദ്ദേഹം ഇന്ന് സർവശക്തനായ പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് കോടികളിലേക്ക് വിറ്റുവരവൊക്കെ ഉള്ള ഒരാളാണ്. 50 പേർ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫായിട്ടുണ്ട്. ഏതാനും വാഹനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഓടി നടക്കുന്നുണ്ട്. 32 രാജ്യങ്ങൾ അദ്ദേഹം 39 വർഷങ്ങൾ കൊണ്ട് കണ്ടു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ സഞ്ചരിക്കാനാവട്ടെ എന്നും അതേപോലെ അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പീസ് റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ കഴിയട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിക്കുന്നു. സമയം ചെലവഴിച്ചതിന് പീസ് റേഡിയോ ടീം പീസ് റേഡിയോ പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
0: താങ്ക് യു.
2: പലപ്പോഴും എല്ലാവർക്കും പോയി കാണാൻ കഴിഞ്ഞു എന്നില്ല, എന്നാൽ ഇത്തരം പോയ ആളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവിടെയുള്ള പലതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അറിവ് ഉൾക്കൊള്ളാനും സാധിക്കുന്നു.
3: പ്രതീതി ഉണ്ടാവും.
2: അതെ അതെ, ശരിക്കും അതാണ് ദൃശ്യം. ശരിക്കും ആ ഒരു സംഗതി ദൃശ്യമാവുകയാണ്. അപ്പോ ശരിക്കും ഈ ഒരു പങ്കതി എല്ലാവരും കേൾക്കാൻ തയ്യാറാകുമ്പോഴാണ്. മാത്രമല്ല ഇപ്പൊ പിന്നെ നമ്മുടെ മൊബൈലിലൊക്കെ അടിച്ചു നോക്കി അതിന്റെ പിക്ചറുകളൊക്കെ കാണാം. പക്ഷെ എന്തായാലും ഈ അനുഭവങ്ങൾ കേൾക്കുമ്പോഴാണ് ഒരു യാത്രയുടെ പ്രതീതി കിട്ടുക. അപ്പോൾ മാഷാല്ലാ, ഇപ്പോൾ നമ്മൾ കേട്ടത് ചൈനയിലെ കാഴ്ചകൾ എന്ന ദൃശ്യം പങ്കതയിലെ അവതരണമാണ്. ഷമീം കരുവള്ളിയും കൂടെ ഇബിനു അലി എടത്തനാട്ടുകാരുമാണ് പങ്കെടുത്തത്.
3: നമ്മളേ ഒരുപാട് പ്രോഗ്രാമുകൾ കേട്ടു പോകുമ്പോൾ അതിൽ നമുക്ക് സാധാരണ ഫാമിലിയുമായിട്ടും കുട്ടികളുമായിട്ടും കുട്ടികളുടെ പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം കൂടിയാണ്. നമ്മളിന്ന് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി പലയിടത്തും നമ്മൾ പോകാറുണ്ട്.

0: പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അല്ലെങ്കിൽ പൊതുവെ പിസിറഡിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ, സ്നേഹക്കൂടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ പ്രസക്തിയും അതിൻ്റെ ഒരു സാധ്യതയും നമുക്ക് വളരെ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. വീഡിയോ ഗെയിം എന്ന് പറഞ്ഞാൽ വലിയ ഒരു പിന്നെ അഡിക്ഷനുള്ള ഒരു സാധനമാണ് കുട്ടികളിൽ.
1: മാത്രമല്ല ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ എഫക്റ്റ് അറിയാം. ശരിക്കും ഇത് കേൾക്കാത്ത ആളുകൾ ഈ സ്നേഹക്കൂടുന്നുള്ള പങ്കുതി കേൾക്കുമ്പോഴാണ് എവിടുന്നെങ്കിലൊക്കെ ശബ്ദം കേട്ടിട്ടോ ഷെയർ ചെയ്തിട്ടോ ഇത് കേട്ട് പരിചയമില്ലാത്ത ആളുകൾ ഇതിലേക്ക് കയറി വരുമ്പോഴാണ് അവർക്ക് അതിൻ്റെ മധുരം നുകരാൻ പറ്റും. എത്രമാത്രം അവരുടെ
0: ജീവിതം
1: അത് ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കാൻ
0: പറ്റും. അപ്പൊ ഇന്ന് നമ്മളെ കൂടെ ആരാളുള്ളത്?
1: ഇന്ന് നമ്മളെ കൂടെ പ്രൊഫസർ കെ പി സഅദ് ആണ്.
0: എന്താ വിഷയം?
1: അയാൾ ഈ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കൗൺസിലറും കൂടിയാണ്. മോങ്ങം വനിതാ കോളേജിൽ നിന്ന് റിട്ടയർഡായ ഇംഗ്ലീഷ് പ്രൊഫസർ കൂടിയാണ് അദ്ദേഹം. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വിഷയം തന്നെ
0: വീഡിയോ ഗെയിമിന്റെ അഡിക്ഷനും ലക്ഷണങ്ങളും പരിഹാരങ്ങളും. അതായത് ഒരു കുട്ടി ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഗെയിം കളിച്ചിനെ കാണുന്നുണ്ട്, അതിങ്ങനെ അഡിക്ഷൻ ആയിക്കണോ, ഇത് ഇവന് ഈ മേഖലയിൽ പിടുത്തം വിടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്നേഹക്കൂടെ ഒന്ന് കേൾക്കേണ്ടി വരും.
1: അതെ അതെ. അതായത് ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, എൽ കെ ജി പഠിക്കുന്ന കുട്ടിയുടെ മൊബൈൽ എടുത്താലേ പിന്നെ അങ്ങനെ വെക്കൂല, അത് നമ്മൾ പറയാതെ വെക്കൂല, അത് കൊടുത്താൽ പിന്നെ അവനക്ക് വേറൊന്നും വേണ്ടേ, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളെ വീടിൻ്റെ അകത്തൊക്കെ ഈ ഒരു സംഗതി ഉണ്ട്, അമിതമായിട്ടല്ലെങ്കിലും ഇതുണ്ട്. അപ്പോൾ അത് ശരിക്കും എന്ത് ചെയ്യണം, ഈ വിഷയം കേട്ട് നമ്മൾ മനസ്സിലാക്കുന്നേ വേണം.
0: അപ്പോൾ നമുക്ക് സ്നേഹം കൂടെ കേട്ട് വരാം.
1: അതെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. പ്രിയപ്പെട്ടവരെ, വീഡിയോ ഗെയിം അഡിക്ഷൻ ലക്ഷ്യങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ പി സഅദ് ആണ് ഇന്ന് നമ്മോട് സംവദിക്കുന്നത്. ആദ്യ ചോദ്യത്തിലേക്ക് പോകാം സർ. ഗെയിം അഡിക്ഷൻ ഡിസോർഡർ പൊതുവെ കുട്ടികളിൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണല്ലോ, ഇതേക്കുറിച്ച് എന്താണ് താങ്കളുടെ നിരീക്ഷണം?
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സുഹൃത്ത് ചോദിച്ച ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വീഡിയോ ഗെയിംസിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ, ഓരോ വീട്ടിലും രക്ഷിതാക്കൾക്ക് വലിയ തലവേദനയായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കാലത്ത് നാം കുട്ടികളോട് പറഞ്ഞിരുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഉപയോഗം നിയന്ത്രിക്കണം എന്നാണെങ്കിൽ, ഇന്ന് കോവിഡ് മഹാമാരി വന്നതോടുകൂടി ഓരോ രക്ഷിതാവും നിർബന്ധിക്കപ്പെട്ടത് ഓൺലൈൻ പഠനത്തിനു വേണ്ടി മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ഇത് പ്രായപൂർത്തി എത്താത്ത അല്ലെങ്കിൽ പക്വത എത്താത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ മൊബൈൽ എന്ന സംവിധാനം ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുന്നതിന് ബദലായിട്ട് അവർ അതിൻ്റെ കളിയുടെ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഗെയിംസിൻ്റെ തലത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ, വീട്ടിലുള്ള 3-ഓ 4-ഓ 5-ഓ വയസ്സുള്ള കുട്ടികൾക്കൊക്കെ മൊബൈൽ എന്ന് പറയുന്നതൊരു ലഹരിയാണ്. കാരണം ഉടനെ തന്നെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ നമ്മുടെ മൊബൈൽ ഫോൺ കൈക്കലാക്കുകയും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമിൻ്റെ ലോകത്തേക്ക് അവർ പോകുന്നു. ആരും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല ഏതൊക്കെയാണ് വീഡിയോ ഗെയിംസ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ആനന്ദം നൽകുന്നതും സന്തോഷം നൽകുന്നതും ഏതൊക്കെ പ്രോഗ്രാമാണ് എന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ കുട്ടികൾക്ക് അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന് വീഡിയോ ഗെയിംസിനെ സംബന്ധിച്ചും അതിൻ്റെ ലഹരിയെ സംബന്ധിച്ചും അതിൻ്റെ ആനന്ദത്തെക്കുറിച്ചും അറിവ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഒരുപാട് ഗെയിമുകളുണ്ട്, അതൊരു ലോകമാണ്. ആ ഗെയിംസ് ആസൂത്രണം ചെയ്യുന്ന, ഗെയിംസ് നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾ അത് നിർമ്മിക്കുന്നതിൻ്റെ വലിയ ഒരു താല്പര്യം കച്ചവടമാണ്, അല്ലെങ്കിൽ ബിസിനസ്സാണ്. ലോകത്ത് കോടിക്കണക്കിന് രൂപ ഈ ഒരു വ്യവസായത്തിൽ കൂടി, ഗെയിം ഇൻഡസ്ട്രിയിൽ കൂടി നമ്മുടെ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതുണ്ടാക്കുന്ന സൃഷ്ടിപരമല്ലാത്ത അല്ലെങ്കിൽ നശീകരണ പ്രവണത എന്ത് എന്ന് ചിന്തിക്കാതെയാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത്തരം മാരകമായിട്ടുള്ള വീഡിയോ ഗെയിംസിന് എഡിക്റ്റഡ് ആവുന്നത്? ഫയർ ഫയറി, ബ്ലൂ വെയിൽ, സിനാമൺ ചാലഞ്ച്, ചോക്കിംഗ് ഗെയിം, മാരിയംസ് ഗെയിം, ടൈറ്റ് പോഡ് ചാലഞ്ച്, ഫൈവ് ഫിംഗർ ഫില്ലറ്റ്, ഗാലൻ ചാലഞ്ച്, ദി കട്ടിംഗ് ചാലഞ്ച്, ദി സാൾട്ട് ആൻഡ് ഐസ് ചാലഞ്ച്, പബ്ജി, ചാർലി ചാർലി, ഇതൊക്കെ വ്യത്യസ്ത ഡേഞ്ചറസ് വീഡിയോ ഗെയിംസാണ്. ഈ അടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ബ്ലൂ വെയിൽ പോലെയുള്ള ഡേഞ്ചറസ് ഗെയിംസ് കളിച്ചിട്ട് കുട്ടികൾ സൂയിസൈഡ് ചെയ്തു. എപ്പോഴാണ് രക്ഷിതാക്കൾ ഇതിനെ സംബന്ധിച്ച് അവബോധം ഉള്ളവരാവുന്നത്? ഇതിൻ്റെ കെണിയിൽപ്പെട്ട് ആത്മഹത്യാ മുനമ്പിലേക്ക് നമ്മുടെ കുട്ടികൾ നടന്ന് നീങ്ങുന്ന വേളയിൽ മാത്രമാണ് ഇത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ത്രെറ്റ് അല്ലെങ്കിൽ വലിയ അപകട ഭീഷണി മുഴക്കുന്ന കാര്യങ്ങളാണ് ഈ ഗെയിമിൽ ഉള്ളത് എന്ന് നമ്മുടെ പേരൻസിന് ബോധ്യമാവുന്നത്. ഒരിക്കൽ പബ്ജി എന്ന ഒരു ഗെയിം അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ത് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ 5 മിനിറ്റ് കണ്ടപ്പോൾ തന്നെ അതെൻ്റെ മാനസികാവസ്ഥയെയും കൂടെ തന്നെ എൻ്റെ ശരീരത്തിൻ്റെ ബാലൻസിനെയും അത് ബാധിച്ചു. എന്നാൽ നമ്മുടെ കുട്ടികൾ പബ്ജി പോലെയുള്ള ഗെയിംസ് കാണാൻ വേണ്ടി കളിക്കാൻ വേണ്ടി എത്ര മണിക്കൂറുകളാണ് മൊബൈൽ ഫോണിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഗെയിം എഡിക്ഷൻ ഡിസോർഡർ ഉണ്ടാവുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത്തരം എഡിക്ഷനിലേക്ക് എത്തിപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്, പല കുടുംബങ്ങളിലുമുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾ സീരിയസ് ആയിട്ടുള്ള അനന്തര ഫലങ്ങൾ അവരിൽ ഉണ്ടാവുന്ന ഘട്ടത്തിൽ മാത്രമാണ് കൗൺസിലിങ്ങിന് അവരെ കൊണ്ടുവരുന്നത്. അപ്പോഴേക്കും ആ ഒരു എഡിക്ഷൻ ലെവൽ അതിൻ്റെ ഉത്തുംഗതയിലേക്ക്, ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.
2: മുൻ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ ചോദ്യം കൂടിയാണിത്. ഇംപൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന് താങ്കൾ പരാമർശിച്ചുവല്ലോ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ?
3: സുഹൃത്ത് ചോദിച്ചത് ഗെയിം എഡിക്ഷൻ ഡിസോർഡറിൻ്റെ സുപ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളെ സംബന്ധിച്ചാണ്. ഏതൊരു രക്ഷിതാവും കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു വിഷയമാണ് ഗെയിം എഡിക്ഷൻ എന്നുള്ളത്. കാരണം മനുഷ്യ വിഭവശേഷിയെ ഇല്ലാതാക്കുന്ന ഒരു ക്യാൻസർ ആണ് യഥാർത്ഥത്തിൽ ഗെയിം എഡിക്ഷൻ എന്നുള്ളത്. ഇന്ത്യ എന്ന മഹാരാജ്യം നമ്മൾ ആലോചിച്ചു നോക്കുക, 100 കോടിയിൽ അധികം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള ഹ്യൂമൻ റിസോഴ്സാണ്, മനുഷ്യ വിഭവശേഷിയാണ് ലോകം ഉറ്റുനോക്കിയത് എങ്കിൽ ഇന്ന് ആ ഹ്യൂമൻ റിസോഴ്സ് വളരെ സമർത്ഥമായി ഹാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ഇല്ലാതെയാക്കാൻ വളരെ കൃത്യമായ അജണ്ടയോടുകൂടി ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തിക്തഫലമാണ് ഇന്ന് ഒരു നല്ല ഭൂരിപക്ഷം കുട്ടികളും ഗെയിം എഡിക്ഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗെയിം എഡിക്ഷൻ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഈ ഗെയിം എഡിക്ഷനിലേക്ക് നീങ്ങുന്ന ഒരു കുട്ടി കാണിക്കുന്നത് 1 സ്ലീപ്ലെസ്നെസ്സാണ് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ. കാരണം ഏത് സന്ദർഭത്തിലും കുട്ടി ആലോചിക്കുന്നത് ഗെയിം കളിക്കുന്നതിനെക്കുറിച്ചാണ്. കാരണം ഗെയിം എഡിക്ഷൻ തലത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അത് പബ്ജി ആവാം, ഗാലൻ ചാലഞ്ച് ആവാം, ഫയർ ഫെയറി ആവാം, ഏത് ഗെയിം ആവട്ടെ, വളരെ സമർത്ഥമായി കുട്ടികളുടെ മനസ്സിനെ ആകർഷിക്കുന്ന, ഒരു ലഹരി എന്നോണം കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് ഈ ഗെയിം മാറിയിട്ടുണ്ട്. അത് നട്ടപ്പാതിരക്ക്, മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്ത് ദീർഘനേരം കുട്ടികൾ ഈ ഗെയിം കളിക്കുമ്പോൾ അതവരുടെ ബയോളജിയെ ജൈവശാസ്ത്രപരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് അവരുടെ ശരീരത്തെ. അതുകൊണ്ട് അവർക്ക് ഉറക്കില്ലാതാവുന്നു. കാരണം രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയം അവർ ഉറക്കമൊഴിക്കുകയാണ്. ഈ ഉറക്കമൊഴിക്കുന്നത് തന്നെ മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. 2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിലാവട്ടെ കോളേജിലാവട്ടെ പുവർ പെർഫോമൻസ് ആയിരിക്കും പിന്നീടുള്ള കാലങ്ങളിൽ ഉണ്ടാവുക. പഠനത്തിൽ അവർക്കൊരിക്കലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. കാരണം ഭീകരമായിട്ടുള്ള സാഹസികമായിട്ടുള്ള രംഗങ്ങളാണ് സദാസന്ദർഭത്തിലും അവരുടെ മനസ്സിനെ വേട്ടയാടുക. കാരണം ഈ ഗെയിമിൽ കൂടി വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാഹസികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അസൈൻ ചെയ്യപ്പെടുകയും അത് ഏറ്റെടുക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ ഗെയിമുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് വളരെ സ്ലോലി ഘട്ടം ഘട്ടമായി കുട്ടിയുടെ മനസ്സിനെ പോയിസണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഠനം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയക്ക് വേണ്ടത് കോൺസെൻട്രേഷനാണ്, ശ്രദ്ധയാണ്. ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ ഗെയിം എഡിക്ഷൻ എത്തിക്കുന്നു. മൂന്നാമതായിട്ട് കൂടുതൽ സമയം കുട്ടി ഈ ഗെയിമിൽ ചിലവഴിക്കും. കാരണം അവൻ്റെ മനസ്സിന് സന്തോഷം കിട്ടണമെങ്കിൽ ഈ ഗെയിം കളിച്ചേ പറ്റൂ. സോ ഹീ സ്പെൻഡ്സ് മോർ ആൻഡ് മോർ ടൈം പ്ലേയിങ് ഗെയിംസ് ടു ഫീൽ ഗുഡ്. തനിക്ക് ഒരു ഈസിനെസ് ഫീൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സമാധാനം കിട്ടണമെങ്കിൽ ഗെയിം കളിച്ചേ പറ്റൂ. അതുകൊണ്ട് റൂം അടച്ച് മറ്റാരും കാണാതെ അവൻ്റേതായിട്ടുള്ള ഒരു ഗെയിം വേൾഡിലേക്ക് കുട്ടി നീങ്ങുകയും സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് അകലുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഹീ ആൾവേസ് ലൈക്സ് ലോൺലിനെസ്. എപ്പോഴും അവൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഏകാന്തതയാണ്. മറ്റൊന്ന്, ഗെയിം ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ ഗെയിമിൽ നിന്ന് രക്ഷപ്പെടാൻ, അത് ക്വിറ്റ് ചെയ്യാൻ അവൻ ആഗ്രഹിച്ചാൽ പോലും ഒരു ഡ്രഗ് അഡിക്റ്റിനെ പോലെ അതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോരാൻ ഈ കുട്ടിക്ക് സാധിക്കില്ല. കാരണം അത്രത്തോളം അവൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന തലത്തിലേക്ക് ഈ ഗെയിം വളർന്നിട്ടുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് മറ്റ് കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റാത്ത മാനസികാവസ്ഥയാണ് ഗെയിം എഡിക്ഷൻ ഉണ്ടാക്കുന്നത്. ഡേ ടു ഡേ എഫയേഴ്സിൽ, നിത്യജീവിതത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങളിൽ അവൻ എൻഗേജ് ചെയ്യണം. അത് കുടുംബ ജീവിതത്തിലുള്ള റോളുകളുണ്ടാവും, പഠനത്തിലുള്ള റോളുണ്ടാവും, സമൂഹത്തിൽ അവന് അസൈൻ ചെയ്യപ്പെടുന്ന വ്യത്യസ്ത റോളുകളുണ്ടാവും. എന്നാൽ ഈ മേഖലയിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഗെയിം എഡിക്ഷനോടുകൂടി നഷ്ടപ്പെടുന്നു. മറ്റൊരു പ്രധാന ലക്ഷണം, തൻ്റെ ഗെയിം കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് നേടാൻ വേണ്ടി അതിനാവശ്യമായിട്ടുള്ള പണം സമ്പാദിക്കാൻ വേണ്ടി കളവ് പറയുക, ടെല്ലിംഗ് ലൈസ്, കളവ് പറയുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയാണ്. അതുകൊണ്ട് ഗെയിം എഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ സ്വാഭാവികമായി കളവ് പറയുന്നു. മറ്റൊന്ന്, എജിറ്റേറ്റഡ് മൂഡിലേക്ക് അല്ലെങ്കിൽ ഒരു അക്രമ പ്രവണതയിലേക്ക് ഈ കുട്ടികളുടെ മാനസികാവസ്ഥ മാറും. കാരണം വളരെ വയലൻ്റ് ആയിട്ടുള്ള, അഗ്രസീവായിട്ടുള്ള, മനസ്സിനെ മുറിപ്പെടുത്തുന്ന രംഗങ്ങളാണ്, ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇത്തരം ഗെയിംസിൽ കുട്ടി കാണുന്നത്. അത് ഓപ്പൺ വേൾഡ് ഗെയിംസ് ആവാം, റേസിംഗ് ഗെയിംസ് ആവാം, ഫൈറ്റിംഗ് ഗെയിംസ് ആവാം, ബാറ്റിൽ ഗെയിംസ് ആവാം, റിയൽ ടൈം സ്ട്രാറ്റജി ഗെയിംസ് ആവാം, അല്ലെങ്കിൽ ആക്ഷൻ അഡ്വഞ്ചർ ആവാം. ഇവിടെ എല്ലാം തന്നെ കുട്ടി ദർശിക്കുന്നത് എജിറ്റേഷനാണ്, വയലൻസ് ആണ്. ഈ വയലൻസ് എന്തുണ്ടാക്കും? അവനിൽ അത്തരത്തിലുള്ള ഒരു ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. ആ ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത മാനസികാവസ്ഥയിലേക്ക് ഈ കുട്ടി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഗെയിം എഡിക്റ്റഡായ കുട്ടികൾക്ക് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടാവുന്നത്, വൈകാരികമായിട്ടുള്ള ഒരു തരം പൊട്ടിത്തെറി. വികാരങ്ങളെ നിയന്ത്രിക്കാനോ ശരിയായ രൂപത്തിൽ പ്രതികരിക്കാനോ കുട്ടികൾക്ക് സാധിക്കാതെ വരുന്നു. വീട്ടിൽ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ രോഗിയായി കിടക്കുകയാണ്, മരുന്നിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഫുഡിന്, ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതൊക്കെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിൽ ഇതിലേക്കൊന്നും ഈ കുട്ടിക്ക് വരാൻ പറ്റില്ല. കാരണം ഹീ ലിവ്സ് ഇൻ ദി വേൾഡ് ഓഫ് ഇമാജിനേഷൻ, ഒരു ഭാവനയുടെ ലോകത്താണ് ഈ കുട്ടി ജീവിക്കുന്നത്. അതുകൊണ്ട് അവൻ സങ്കൽപ്പിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാതെ വരുന്ന ഘട്ടത്തിൽ അവനത് ഇമോഷണലായിട്ട് വൈകാരികമായിട്ട് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ അടുത്ത് ഗൾഫിൽ ദീർഘകാലം പഠിച്ച ഒരു കുട്ടിയെ കൗൺസിൽ ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ നിരാശ എന്ന് പറയുന്നത് അവൻ്റെ ഫാദറുമായിട്ട് അവൻ നിരന്തരം ആവശ്യപ്പെട്ട ഒരു കാര്യം, എന്നെ ഒരു നല്ല ഗെയിമറാക്കണം, അല്ലെങ്കിൽ ഇത്തരം ഗെയിമിൻ്റെ ഒരു ലോകത്തേക്ക് തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. എന്നാൽ ശരിയായ ജീവിത കാഴ്ചപ്പാടുള്ള ഉപ്പ കുട്ടിയെ അതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി, നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. എന്നാൽ ഇപ്പോഴും കഴിഞ്ഞ ദിവസവും അവനെ കൗൺസിൽ ചെയ്ത ഘട്ടത്തിൽ അവൻ്റെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായി അവശേഷിച്ചിരിക്കുന്നത് ഈ ഗെയിമിനോടുള്ള അഭിനിവേശമാണ്, അല്ലെങ്കിൽ പാഷനാണ്. അതുകൊണ്ട് ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വൈകാരികമായിട്ടുള്ള ഔട്ട്ബേസ്റ്റ് ആയിരിക്കും, പൊട്ടിത്തെറിയാവും. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം, കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ്. പ്രോബ്ലം വിത്ത് കോൺസെൻട്രേഷൻ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഡ്രൈവിംഗ്, നമ്മൾ ഒരു കാറ് ഡ്രൈവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഏറ്റവും അറ്റൻഷൻ ആവശ്യമുള്ള, കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ഒരു ജോലിയിൽ വ്യാപൃതരാണ്. ഇപ്പോൾ പൈലറ്റിൻ്റെ ഒക്കെ ജോലി എന്ന് പറഞ്ഞാൽ അത്രയധികം കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ഒരു ജോലിയാണ്. അപ്പോൾ ഇത്തരം ജോലികളിൽ വ്യാപൃതരാവാൻ ഇവർക്ക് പറ്റില്ല. കാരണം എന്താണ്, ഈ ഗെയിം എഡിക്ഷൻ എന്നുള്ളത് ഒരു കുട്ടിയുടെ കോൺസെൻട്രേഷനെ, അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മാനസികാവസ്ഥയെ ഇല്ലാതാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്. നമുക്കറിയാം, സാധാരണ യുവാക്കൾ അല്ലെങ്കിൽ കൗമാരത്തിൽ എത്തിയിട്ടുള്ള കുട്ടികൾക്ക് നല്ല വിശപ്പുണ്ടാവും, ഭക്ഷണത്തോട് നല്ല താല്പര്യം ഉണ്ടാവും. എന്നാൽ ഈ ഗെയിം എഡിക്ഷനിലേക്ക് എത്തിയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വിശപ്പുണ്ടാവില്ല, അല്ലെങ്കിൽ ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഒരു വലിയ ശാരീരിക പ്രശ്നം അവനിൽ അതുണ്ടാക്കുന്നുണ്ട്, ഭക്ഷണത്തോട് താല്പര്യം നഷ്ടപ്പെടുന്നു. കുട്ടിയെ കൗൺസിൽ ചെയ്തപ്പോൾ ഗൾഫിൽ നിന്ന് പാരൻ്റ് എന്നെ വിളിക്കുകയാണ്, എന്താ വിളിയുടെ കാര്യം, മോന് ഭക്ഷണം കഴിക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമേ ഫുഡ് കഴിക്കുന്നുള്ളൂ. ഇപ്പം ഇത്തരത്തിലുള്ള ഒരു പരാതി വരാനുള്ള കാരണം എന്താണ്, ഗെയിം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാതിരിക്കുന്ന ഘട്ടത്തിൽ ഊണിലും ഉറക്കിലും എല്ലാ സന്ദർഭങ്ങളിലും കുട്ടി ആലോചിക്കുന്നത് എനിക്ക് നല്ല ഒരു ഗെയിമർ ആവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത് അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുറിവുണ്ട്. ആ മുറിവ് കാരണം ഡേ ടു ഡേ അഫയേഴ്സിൽ, നിത്യജീവിതത്തിൽ, പഠനത്തിൽ, കുടുംബകാര്യങ്ങളിൽ ഒന്നും എൻഗേജ് ചെയ്യാൻ അവൻ്റെ മനസ്സ് അവനനുവദിക്കില്ല. സ്വാഭാവികമായിട്ട് ഭക്ഷണത്തോട് താല്പര്യമില്ലാത്ത ഒരു സാഹചര്യം, പഠനത്തോട് താല്പര്യമില്ലാത്ത ഒരു സാഹചര്യം, അതുപോലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ദേഷ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹി കനോട്ട് കൺട്രോൾ ഇറ്റ്, ഹി മിസ്സസ് ഹിസ് കൺട്രോൾ ഓവർ സച്ച് കണ്ടീഷൻസ്. അത്തരം സന്ദർഭങ്ങളിൽ അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അപ്പോൾ വീഡിയോ ഗെയിം ഉണ്ടാക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെ, നിമിഷങ്ങളെ, അവസ്ഥകളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക. മറ്റൊന്ന് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ വിഡ്രോവലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാരീരികവും മാനസികവുമായിട്ട് ഒരു തരം വിഡ്രോവൽ സിംറ്റം എന്ന് പറഞ്ഞാൽ ഉൾവലിയൽ. നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ ആ വിവാഹത്തിൻ്റെ എ ടു സെഡ്, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ മേഖലയിലും നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവും. എന്നാൽ ഈ ഒരു ഗെയിം എഡിക്ഷനിലേക്ക് നീങ്ങിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് മിസ്സിംഗ് ആണ്. അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന വിവാഹത്തിൽ തൻ്റെ സജീവമായ സാന്നിധ്യം ആവശ്യമുണ്ട് എന്ന് അവൻ തിരിച്ചറിയാതെ പോകുന്നു. ഗൾഫിൽ നിന്ന് വർഷങ്ങളോളം ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് നാട്ടിലെത്തി ഒരു നല്ല വീട് നിർമ്മാണത്തിലിരിക്കുന്ന ഉപ്പ പരാതിപ്പെട്ടത് എൻ്റെ ആ വീട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീടാണ്. പ്രായപൂർത്തിയായിട്ടുള്ള മകൻ ഗെയിം എഡിക്റ്റഡ് ആണ്. അവൻ ആ വീട് നിർമ്മാണത്തിലോ അതിൻ്റെ കാര്യങ്ങളിലോ ആഭ്യന്തര കാര്യങ്ങളിലോ ഒന്നും ഇടപെടുന്നില്ല. കാരണം എന്താ, കുട്ടി മറ്റൊരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗെയിം വേൾഡിലേക്ക് ഒരു കുട്ടി മാറിയിട്ടുണ്ടെങ്കിൽ അതവനിൽ മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങൾ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു ഉൾവലിയൽ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഒരു തരം ഇറിറ്റേഷൻ, അതായത് സ്വസ്ഥതയില്ലായ്മ, കാര്യങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ, സോഷ്യൽ എൻഗേജ്മെന്റ്, സാമൂഹികമായ ഇടപെടലുകളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ, ഇതൊക്കെയാണ് ഈ ഗെയിം എഡിക്ഷൻ ഉണ്ടാക്കുന്നത്. അതുപോലെ കുടുംബത്തിൽ, നിത്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, കുടുംബത്തിൽ പാരൻസുമായിട്ട്, മറ്റംഗങ്ങളുമായിട്ട്, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളിൽ ശരിയായിട്ടുള്ള ഇടപെടൽ നടത്താൻ സാധിക്കാതെ വരികയും അവരുമായി കോൺഫ്ലിക്റ്റിലേക്ക് അല്ലെങ്കിൽ സംഘർഷത്തിലേക്കും സംഘട്ടനത്തിലേക്കും നീങ്ങുന്ന മാനസികാവസ്ഥ ഇത്തരം വീഡിയോ ഗെയിംസിന് എഡിക്റ്റഡായ കുട്ടികളിൽ കാണുകയാണ്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ലക്ഷണം, അവർക്ക് അവരുടെ പേഴ്സണൽ ഹൈജീൻ, വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യത്തിലും ശുദ്ധിയിലും ഹെൽത്തിലും ഒന്നും വലിയ ശ്രദ്ധ ഉണ്ടാവില്ല. കാരണം ദേ നെവർ കെയർ അബൌട്ട് ദെയർ ഡ്രസ്സിംഗ് പാറ്റേൺ, അവരുടെ ഡ്രസ് പാറ്റേണിനെ സംബന്ധിച്ചോ, കുളിക്കുന്നതിനെ സംബന്ധിച്ചോ, വൃത്തിയെ സംബന്ധിച്ചോ ഒന്നും ബോദർ ചെയ്യൂല. കാരണം അവർ വേറൊരു തലത്തിലാണ് ജീവിക്കുക. പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ഡ്യൂട്ടീസ് അവർ അവഗണിക്കുന്നു. ദേ നെഗ്ലക്ട് പ്രൈമറി ഡ്യൂട്ടീസ്. ഇതൊരു ലക്ഷണമാണ്. കൂടെ തന്നെ പാരൻസുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാവില്ല. കാരണം എന്താ, അവർ മറ്റൊരു ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പാരൻസ് എങ്ങനെയാണ് ഇതിനെ നിരീക്ഷിക്കുന്നത്, പാരൻസിനോടുള്ള തൻ്റെ കമ്മിറ്റ്മെൻറ്റും റെസ്പോൺസിബിലിറ്റിയും എന്താണ്, ഇതൊന്നും ഇവർ ചിന്തിക്കുന്നതല്ല. ചില കുട്ടികളിൽ ഉണ്ടാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം സെൽഫ് ഹാമിംഗ് ആണ്. കാരണം ജീവിതത്തോട് ഒരു തരം നൈരാശ്യം രൂപപ്പെടുകയും ഈ ജീവിത നൈരാശ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ ഹാം ചെയ്യുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന, ടോർച്ചർ ചെയ്യുന്ന, ബ്ലേഡൊക്കെ എടുത്തിട്ട് മുറിക്കുന്ന, ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന മാരകമായ ഒരവസ്ഥയാണ് ഡ്രഗ് എഡിക്ഷൻ എന്നാണ് എനിക്ക് സുഹൃത്തിനോട് പറയാനുള്ളത്.
2: ഏറെ വിശദമായി തന്നെ താങ്കൾ ചോദ്യങ്ങളോട് പ്രതികരിച്ചു. പ്രത്യേകം നന്ദി. വീഡിയോ ഗെയിം അഡിക്ഷന്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ഏറെ ചർച്ച ചെയ്തത്. ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അഥവാ ഈ അഡിക്ഷനിൽ നിന്ന് നമ്മുടെ കുട്ടികളെ എങ്ങനെയൊക്കെ രക്ഷിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്?
3: സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് വീഡിയോ ഗെയിം എഡിക്ഷനിലേക്ക് പോയിട്ടുള്ള കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള വഴി എന്താണ്, അല്ലെങ്കിൽ ചികിത്സ എന്താണ്? ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു എംപതറ്റിക് അപ്രോച്ചോടുകൂടി, സഹാനുഭൂതിയോടുകൂടി ഈ ക്ലയൻറ്റിനെ, ഈ കക്ഷിയെ കൈകാര്യം ചെയ്യണം. അതായത് ഒരു രോഗിയോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനം എന്താണ്, അതേ സമീപനം തന്നെയാണ് ഇത്തരം വിക്ടിംസിനോട് അല്ലെങ്കിൽ ഇരകളോട് നമ്മൾ കാണിക്കേണ്ടത്. കാരണം അവർ രോഗികളാണ്. ഡ്രഗ് എഡിക്ട്സ് അവർ രോഗികളാണ്. ആൽക്കഹോളിക്സ് രോഗികളാണ്. കാരണം അവർ മദ്യപാനം എന്ന അല്ലെങ്കിൽ ലഹരി എന്ന രോഗത്തിൻ്റെ അടിമകളാണ്. ആ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണമെങ്കിൽ ഒന്നാമതായി നാം സ്വീകരിക്കേണ്ടത്, രക്ഷിതാവ് സ്വീകരിക്കേണ്ടത് ഒരു എംപതറ്റിക് അപ്രോച്ചാണ്, അല്ലെങ്കിൽ ഒരു എംപതറ്റിക് അപ്രോച്ചാണ്, സഹാനുഭൂതിയോടുകൂടിയുള്ള പെരുമാറ്റമാണ്. രണ്ടാമതായിട്ട് ബി എ ഗുഡ് ലിസണർ. ഏതൊരു പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കും അവരുടെ വേർഷൻ, അവരുടെ കാര്യങ്ങൾ പറയാനുണ്ടാവും. നമ്മൾ മുൻവിധിയോടുകൂടി, ബയാസ്ഡായി, പ്രജുഡിസോടുകൂടി കാര്യങ്ങൾ വിലയിരുത്താതെ അവർക്ക് പറയാനുള്ളത് തുറന്ന് കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളത് പരിഹാരത്തിൻ്റെ രണ്ടാമത്തെ കാര്യമാണ്. പരിഹാരം ഉണ്ടാവണമെങ്കിൽ അവർ പറയുന്നത് തുറന്ന് കേൾക്കാൻ നമുക്ക് സാധിക്കണം. അവർക്കൊരുപാട് ആന്തരികമായ സംഘർഷങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതവർ നിങ്ങളുമായി പങ്കുവെക്കാൻ, ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പ്രത്യേകിച്ച് ഈ വീഡിയോ ഗെയിം എഡിക്ഷനിലേക്ക് പോയ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, ടെൻഷൻസ്, ആങ്സൈറ്റീസ് നിങ്ങളുമായി പങ്കുവെക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനുള്ള ഒരു തുറവിയാണ് അല്ലെങ്കിൽ നല്ല ഒരു കേൾവിക്കാരനാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ പരിഹാരം. മൂന്ന്, കേട്ടാൽ മാത്രം പോരാ, കേട്ട കാര്യങ്ങൾ വൈകാരികമായി സപ്പോർട്ട് ചെയ്യാൻ, വി ഷുഡ് ഗിവ് ദം ഇമോഷണൽ സപ്പോർട്ട്. വൈകാരികമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇത്തരം ക്ലയൻസിന് ഇത്തരം കേസിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റണം. അതായത് അവർക്ക് തോന്നേണ്ടതുണ്ട്, ഈ വ്യക്തി എന്നിൽ തൽപരനാണ്, ഗുണകാംക്ഷിയാണ്, എന്റെ പ്രശ്നങ്ങൾ ഇദ്ദേഹം കേൾക്കുകയും പരിഹരിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യും. അപ്പൊ ആ വൈകാരികമായിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഐ ആം വിത്ത് യു, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഈ പ്രശ്നത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ നിന്റെ കൂടെ ഞാൻ നിൽക്കും എന്നുള്ള ഒരു ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നാലാമതായിട്ട് സൈക്കോളജിയിൽ ഇതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് പറയാ CBT അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സും ഒക്കെ കൃത്യമായിട്ട് ഈ ഒരു തലത്തിലേക്ക് ഈ വ്യക്തി മാറാൻ ഉണ്ടായ കാരണത്തെ കൃത്യമായി എക്സ്പ്ലോർ ചെയ്യുകയും മനസ്സിലാക്കുകയും അതിൻ്റെ കേസ് സ്റ്റഡി നടത്തുകയും അതിൽ നിന്ന് വളരെ തന്ത്രപരമായി ആ കക്ഷിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പഠനം നടത്തിയ ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കൗൺസിലിങ്ങിന് വിധേയമാക്കുകയും CBT എന്ന ട്രീറ്റ്മെൻറ്റിന് ഈ കക്ഷിയെ വിധേയമാക്കുമ്പോൾ ഇൻഷാല്ലാ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അഞ്ചാമതായി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ, ഡിപ്രഷൻ ഒക്കെ ഉണ്ടാവും ഈ കേസിൽ. അപ്പോൾ അതിന് പ്രോപ്പർ മെഡിക്കേഷൻ കൊടുക്കണം, മരുന്ന് കൊടുക്കണം. മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ഉന്മാദത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സമ്മർദ്ദത്തിൽ നിന്ന് കക്ഷിയെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ടെൻഷൻ റിലീസിംഗ് മെഡിസിൻ വളരെ കൃത്യമായി ഈ കക്ഷി കഴിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള കക്ഷികൾ അത് നിർത്തുന്നതോടുകൂടി അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? അവർക്ക് മെഡിക്കേഷൻ വേണം. അതുകൊണ്ട് മെഡിക്കേഷൻ എന്നുള്ളത് അഞ്ചാമത്തെ പരിഹാരമാണ്. ആറാമതായി കൃത്യമായി കൗൺസിൽ ചെയ്യുക. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇറ്റ് ഈസ് എ ഇനാബ്ലിംഗ് പ്രോസസ് എന്നാണ് പറയുക. അതായത് പ്രശ്നമുള്ള വ്യക്തിയെ പ്രശ്നത്തിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി പരിഹാരത്തിലേക്ക് പ്രാപ്തമാക്കുക. പ്രശ്നം നിങ്ങളുടേതാണ്, പരിഹാരവും നിങ്ങളുടേതാണ്, അതുകൊണ്ട് ഐ ആം റെഡി ടു ഹെൽപ്പ് യു എന്നുള്ള ഒരു മെസ്സേജാണ് കൗൺസിലർ കൊടുക്കുന്നത്. അപ്പോൾ ആ കൗൺസിലിങ്ങിന് വിധേയമാക്കുമ്പോൾ ഇതിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. ഏഴാമതായി, വി ഹാവ് ടു ലിമിറ്റ് ദി ഗെയിമിംഗ് ടൈം ടു ആൻ അക്സെപ്റ്റബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ, സാധാരണ 2 മണിക്കൂറാണ് കക്ഷി ഗെയിം കളിക്കാൻ അല്ലെങ്കിൽ 3 മണിക്കൂറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഗെയിമിംഗ് ടൈം കുറച്ചു കൊണ്ടുവരിക. ബോധപൂർവം നാം അതിൽ ഇടപെടുകയും സ്ഥിരമായി ഗെയിം എഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ അതിൻ്റെ ടൈമിംഗ് നിയന്ത്രിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി അത് കുറച്ചു കൊണ്ടുവരിക. എട്ടാമതായിട്ട്, വി ഹാവ് ടു എജ്യൂക്കേറ്റ് ദി ക്ലയൻറ്റ് അബൌട്ട് ദി സൈഡ് ഇഫക്ട്സ്. അതായത് ഇതിൻ്റെ പാർശ്വഫലങ്ങൾ, ഈ ഗെയിം എഡിക്ഷൻ ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ എന്ത് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതിലേക്ക് പോകുന്നത്? അതുണ്ടാക്കുന്ന മാനസികമായ പ്രതിസന്ധികളും ശാരീരികമായ പ്രശ്നങ്ങളും വ്യക്തിത്വ പ്രശ്നങ്ങളും എന്താണ് എന്ന് ഒരു കുട്ടിക്കും അറിയില്ല. അതുകൊണ്ട് ഇത്തരം കുട്ടികൾക്ക് അത് അവരുടെ ജീവിതത്തിൽ അവരുടെ ഭാവിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്ത് എന്ന് കൃത്യമായി എജ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് എട്ടാമത്തെ പരിഹാരമാണ്. ഒമ്പതാമതായിട്ട്, വി ഹാവ് ടു ഇൻഫ്ലുവൻസ് ദെയർ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ്. അവരുടെ ചിന്തയെയും അവരുടെ വികാരങ്ങളെയും സ്വാധീനിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ഇൻറ്റിമേറ്റ് റാപ്പോർട്ടിൽ കൂടി അല്ലെങ്കിൽ ഏറ്റവും സുദൃഢമായ ഒരു ബന്ധത്തിൽ കൂടി നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നതാണ്. മറ്റൊന്ന്, പത്താമതായിട്ട് എനിക്ക് പറയാനുള്ളത്, വി ഹാവ് ടു ടീച്ച് ദം ടു റെക്കഗ്നൈസ് ആൻഡ് മോഡിഫൈ ഇൻഅക്യുറേറ്റ് തോട്ട് പാറ്റേൺസ്. ഈ കുട്ടിയുടെ തോട്ട് പാറ്റേൺസിൽ, ചിന്താ മേഖലയിൽ ഒരുപാട് വൈകൃതങ്ങളുണ്ട് അല്ലെങ്കിൽ തകരാറുകളുണ്ട്. ആ തകരാറുകളെ കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ചിന്താ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ചിന്താ പ്രോസസ്സിൽ ഒരുപാട് തകരാറുകളുണ്ട്. ആ ചിന്താ പ്രോസസ്സിൽ കൃത്യമായി ഇടപെടാനും ആ തകരാറുകളെ റെക്റ്റിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും അതിൽ ഇടപെടുന്ന വ്യക്തിക്ക് സാധിക്കണം. അപ്പോൾ ജീവിതത്തിലെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളോട് സമരസപ്പെട്ട് പോവാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു റെസിലിയൻസ് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്ന് ഈ ക്ലയൻറ്റിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പത്താമത്തെ പരിഹാരമാണ്. തീർച്ചയായും നമ്മുടെ കൃത്യമായ ഇടപെടലുകളിൽ കൂടി ഇത് ശരിയാക്കാൻ സാധിക്കും. എൻ്റെ സംസാരത്തിൽ നിന്ന് ശ്രോതാവിന് അല്ലെങ്കിൽ ചോദ്യകർത്താവിന് ഈ വീഡിയോ ഗെയിം എഡിക്ഷനിൽ നിന്ന് എങ്ങനെ ഒരു കുട്ടിയെ മോചിപ്പിക്കാൻ സാധിക്കും എന്ന് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു.
2: ഏറെ ഉപകാരപ്പെടുന്ന വിവരങ്ങളാണ് താങ്കൾ ഇത്ര നേരം വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പങ്കുവച്ചത്. വീഡിയോ ഗെയിം അഡിക്ഷൻ ലക്ഷ്യങ്ങളും പരിഹാരങ്ങളും എന്നതായിരുന്നു വിഷയം. പ്രൊഫസർ കെ പി സാദാണ് നമ്മോടൊപ്പം ഇത്ര നേരം കൂടെയുണ്ടായിരുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു വിഷയവുമായി നമുക്കൊരുമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
0: മാഷാ നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂടാണ്. വീഡിയോ ഗെയിംസിൻ്റെ അഡിക്ഷനെ ലക്ഷണങ്ങളും പരിഹാരങ്ങളും എന്നുള്ളൊരു വിഷയത്തിലാണ് ബഹുമാനനായ പ്രൊഫസർ കെ പി സഹദ് നമ്മോട് സംസാരിച്ചത്.
4: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിൻ്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
0: ഇനി നാം പ്രവേശിക്കുന്നത്
1: അൽ ഉസൂൽ എന്ന പങ്കതിയിലേക്കാണ്. അൽ ഉസൂൽ എന്ന് പറയുന്ന ഒരു അറബി നാമം കൂടിയാണ്. അടിസ്ഥാനം എന്നതാണ് അതിൻ്റെ അർത്ഥം. വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നതും. അല്ലേ, ളഈഫായ ഹദീസുകൾ അതിൻ്റെ നാലാം ഭാഗമാണ്. അബ്ദുൽ മാലിക് സലഫിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് എടുക്കുന്നത്. ഒരു പക്ഷേ ഒരു ഭൂരിഭാഗം ആളുകൾക്ക് അറിയാത്തൊരു മേഖലയാണ്. എന്നാൽ വളരെ ബേസായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടിയാണ് ളഈഫായ ദുർബലമായ ഹദീസുകൾ. അതിൻ്റെ മൂന്ന് ഭാഗങ്ങൾ കഴിഞ്ഞു, നാലാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കാനിരിക്കുന്നത്. അത് നമുക്ക് കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധികളും വിലക്കുകളുമെല്ലാം ജീവിതത്തിൽ കഴിയുന്നത്ര പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ദുർബലമായ ഹദീസുകളെക്കുറിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ശ്രവിച്ചത്. ദുർബലമായ ഹദീസിൻ്റെ ഇനങ്ങളിൽപ്പെട്ട അൽ മത്രൂഖ്, അൽ മുൻകർ ഈ രണ്ട് ഇനങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. മത്രൂഖ് എന്നുള്ളത് തറക്ക, ഉപേക്ഷിച്ചു എന്നുള്ളതിൻ്റെ മഫ്ഊലാണ്. ഉപേക്ഷിക്കപ്പെട്ടത് എന്ന് ഭാഷയിൽ അതിനർത്ഥം പറയും. അറബികൾ മുട്ടയുടെ ഉള്ളിൽ നിന്ന് കുഞ്ഞു പുറത്തു വന്നാൽ ആ മുട്ടത്തോടിന് അവർ അത്തരീക്ക എന്നു പറയാറുണ്ട്. അഥവാ ആവശ്യമില്ലാത്ത ഐ മത്റൂഖത്തുൻ ലാ ഫായിദത്ത മിൻഹ, ഒരു പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലാത്ത, ഉപേക്ഷിക്കപ്പെടേണ്ട ഒന്ന് എന്ന അർത്ഥത്തിൽ അതിന് തരീക്ക എന്ന് പറയാറുണ്ട്. അപ്പോൾ ഉപേക്ഷിക്കപ്പെടേണ്ടത് എന്നതാണ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ നമുക്കറിയാം ഭാഷാർത്ഥമല്ല സാങ്കേതികമായ അർത്ഥം നോക്കുമ്പോൾ അതിനുണ്ടാവുക. നമുക്കറിയാം, ഭാഷയിലുള്ള അർത്ഥമായിരിക്കുകയില്ല സാങ്കേതികമായ അർത്ഥത്തിൽ ചിലപ്പോൾ അതിനുണ്ടാവുക. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് ഹുവൽ ഹദീസ് അല്ലദി ഫി ഇസ്നാദിഹി റാവിം മുത്തഹമു ബിൽ കദീബ്, കളവുകൊണ്ട് ആക്ഷേപിക്കപ്പെട്ട ഒരു റിപ്പോർട്ടർ ആ ഹദീസിൻ്റെ സനദിൽ ഉണ്ടെങ്കിൽ അയാൾ ഉദ്ധരിച്ച ആ ഹദീസിനെ നമ്മൾ അൽ മത്റൂഖ് എന്നാണ് പറയുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇദാ കാന സബബു തഅനി ഫിർ റാവി ഹുവ തുഹ്മത ബിൽ കദീബ്, ഒരു റാവി ആ റാവിയുടെ ഹദീസ് സ്വീകാര്യമല്ല എന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ ആ റാവി ആക്ഷേപിക്കപ്പെടാനുള്ള കാരണം അയാൾ മുത്തഹമും ബിൽ കദീബാണ്, കളവുകൊണ്ട് ആക്ഷേപിക്കപ്പെട്ടവനാണെങ്കിൽ, കളവ് പറയുന്നവനാണ് എന്ന ആക്ഷേപം മറ്റുള്ളവർ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ സുമ്മിയ ഹദീസുഹു അൽ മത്റൂഖ്, അയാളുടെ ഹദീസുകൾക്ക് പറയുന്ന പേരാണ് അൽ മത്റൂഖ് എന്നുള്ളത്. പേര് പോലെ തന്നെ അതിൻ്റെ അർത്ഥവും പേര് പോലെ തന്നെ ആ ഹദീസുകൾ ഒരിക്കലും നമുക്ക് ഹുജ്ജത്തായി തെളിവായി സ്വീകരിക്കാൻ പറ്റുകയില്ല. എങ്ങനെയാണ് ഒരു റാവിയിൽ കെതിവ് കൊണ്ട് ഇത്തിഹാമ് സംഭവിക്കുക, അഥവാ അയാൾ കളവ് പറയുന്നവനാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? പണ്ഡിതന്മാർ പറഞ്ഞു, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അത് മനസ്സിലാവുക. രണ്ട് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് സംഗതികളിലൂടെ, ഇയാൾ ഈ ഹദീസിൽ കളവ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കളവ് പറയുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൽ പ്രാഥമികമായ ഒന്നാമത്തെ കാര്യം, അല്ല യുർവിയ ദാലിക്കൽ ഹദീസ് ഇല്ലാ മിൻ ജിഹത്തിഹി, അല്ല യുർവ ദാലിക്കൽ ഹദീസു ഇല്ലാ മിൻ ജിഹത്തിഹി, ഇയാളിലൂടെയല്ലാതെ ഈ ഹദീസ് ഒരിക്കലും മറ്റൊരാൾ ഉദ്ധരിച്ചതായിട്ടോ വേറെ ആരെങ്കിലും ഇത് റിവായത്ത് ചെയ്തതായിട്ടോ നമുക്കറിയില്ല. ഇയാളിലൂടെ മാത്രമാണ്, ഇയാൾ ഉൾക്കൊണ്ട ഈ സനദിൽ മാത്രമാണ് ആ ഹദീസ് കാണപ്പെടുന്നത്. വയക്കൂനു മുഖാലിഫുൻ ലിൽ ഖവാഇദിൽ മഅലൂമ, അതോടൊപ്പം തന്നെ അറിയപ്പെട്ട ഇസ്ലാമിക തത്വങ്ങൾക്ക് എതിരാവുകയും ചെയ്യും ഈ ഹദീസ്. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും സംശയത്തിന് വകയുണ്ട്. മറ്റു ഇസ്ലാമിക പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ട പ്രമാണങ്ങളിൽ കൊണ്ട് സ്ഥാപിതമായി ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് വിരുദ്ധമായി ഇയാൾ മാത്രം ഉദ്ധരിക്കുന്നൊരു ഹദീസ്, ഇയാളാണെങ്കിൽ അത്ര സ്ഥിരപ്പെട്ട വ്യക്തിയുമല്ല, അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ഇയാൾ ആ ഹദീസിൻ്റെ വിഷയത്തിൽ കളവ് പറഞ്ഞിരിക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ നമുക്ക് കണ്ടെത്താം. കളവ് പറഞ്ഞതല്ലെങ്കിൽ ഇയാൾക്ക് ഇത്രയും പ്രധാനപ്പെട്ടൊരു വിഷയം ഒരു സഹീഹായ ഹദീസ് അല്ലെങ്കിൽ ഒരു സിഖത്തായ റാവിക്ക് പോലും ലഭിച്ചില്ല എന്ന് വരുമ്പോൾ അതിൽ കുറച്ച് അതിശയോക്തി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ലക്ഷണമായി പണ്ഡിതന്മാർ പറഞ്ഞതാണ്, ഈ ഹദീസ് ഇയാളിലൂടെ മാത്രമേ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, അതുപോലെ തന്നെ അത് അറിയപ്പെട്ട മുഖാലിഫുല്ലിൽ ഖവാഇദിൽ മഅലൂമ, അറിയപ്പെട്ട മതനിയമങ്ങൾക്കും അടിസ്ഥാന ഇസ്ലാമിക തത്വങ്ങൾക്കും എതിരാണ് ഈ വിഷയം. രണ്ടാമത്തെ ഒരു കാര്യം, അൻ യുഅറഫ് ബിൽ കദീബ് ഫീ കലാമിഹി അൽ ആദി, ഇയാൾ തൻ്റെ സ്വന്തം സംസാരത്തിൽ തന്നെ കളവ് പറയുന്നവനായിക്കൊണ്ട് അറിയപ്പെട്ട വ്യക്തിയാണ്. ഇയാൾ സ്വന്തം സംസാരത്തിൽ തന്നെ കളവ് പറയുന്നു എന്ന് അറിയപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായിക്കൊണ്ടും അയാളുമായിക്കൊണ്ട് അടുത്ത വ്യക്തികളോ അല്ലെങ്കിൽ അയാളുടെ ശിഷ്യന്മാരോ അയാളുടെ ഗുരുനാഥന്മാരോ അയാളുമായിക്കൊണ്ട് ഇടപഴകുന്ന ആളുകൾക്കൊക്കെ തന്നെയും ഈ കാര്യം അറിയാം. ഒരാളുടെ സംസാരത്തിൽ കളവ് പറയുക എന്നുള്ളത് മറച്ചു വെക്കാൻ കഴിയുന്നതല്ല. അതേസമയം ലാക്കില്ലം യല്ലഹറു മിൻഹു അൽകദിബ് ഫിൽ ഹദീസിൻ നബവി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കളവ് പറഞ്ഞു എന്ന് വ്യക്തമായി കിട്ടിയിട്ടുമില്ല. അതേസമയം ഇയാൾ സ്വന്തത്തിൻ്റെ പേരിൽ കളവ് പറയുന്നവനാണ്. ആ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുക എന്നുള്ളത് അസംഭവ്യമല്ല. ഈ രീതിയിൽ നമുക്ക് ഒരു റിവായത്ത് ചെയ്ത ഒരു റാവിയുടെ കളവ് പറഞ്ഞതാകാൻ സാധ്യത ഉള്ളതിനെ നമുക്ക് ഗ്രഹിക്കാനും കണ്ടെത്താനും കഴിയും. അതിൻ്റെ ഒരു ഉദാഹരണം മീസാനുൽ ഇഅ്തിദാലിൽ ഇമാം ദഹബി ഉദ്ധരിച്ചതായി കൊണ്ട് കാണാം. ഹദീസ് ആംർ ബിൻ ശംറ ജഅഫി الكوفي الشيعي عن جابر عن أبي الطفيل عن علي وعمار قال عبر رند بيرم برنيو كان النبي صلى الله عليه وسلم رسول الله صلى الله عليه وسلم يقنط في الفجر ويكبر يوم عرفة من صلاة الغداة ويقطع صلاة العصر آخر أيام التشريق. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജറിൽ ഖുനൂത് ഓതി വയുകബ്ബിറു യൗമ അറഫ മിൻ സലാത്തിൽ ഗദാത്ത്, സുബ്ഹ് നമസ്കാരം മുതൽ പ്രവാചകൻ അറഫ ദിവസത്തിൽ തക്ബീറുകൾ ചൊല്ലി, വയഖ്തഉ സലാത്തിൽ അസർ ആഖിർ അയ്യാമി തശ്രീഖ് അയ്യാമു തശ്രീഖിൻ്റെ അവസാന ദിവസത്തിലെ അസർ നമസ്കാരത്തിൽ തക്ബീർ അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ ഹദീസിലുള്ള അംർ ബിൻ ശംർ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ വിഷയത്തിൽ ഇമാം നസഈയും ഇമാം ദാറഖുത്നിയും റഹിമഹുമുള്ള അവർ രണ്ടുപേരും പറഞ്ഞു മത്റൂഖുൽ ഹദീസ്, ഇയാൾ മത്റൂഖുൽ ഹദീസാണ് എന്നു പറഞ്ഞാൽ ഇയാൾ മുത്തഹമം ബിൽ കദിബായ റാവിയാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അയാൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾ മത്റൂഖായിരിക്കും, ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന ഭാഷയിൽ നമ്മൾ അർത്ഥം പറയാവുന്ന, എന്നാൽ ആശയതലത്തിൽ അത് ശരിയുമായ ഒരു ഹദീസാണിത്. ഒരിക്കലും തെളിവിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഇത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. കളവ് പറഞ്ഞു എന്ന്, കളവ് പറയുന്നു എന്ന് ആരോപിതനായ ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ചില കാര്യങ്ങൾ പ്രവാചകനിലേക്ക് ചേർത്തി പറഞ്ഞു ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ അയാളുടെ ഹദീസ് സംശയത്തിൻ്റെ നിഴലിലാണ്. അതുകൊണ്ട് അതിനെ മത്റൂഖ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ മത്റൂഖായ ഹദീസ് അതിൻ്റെ സ്ഥാനം പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് മൗളുഅന്റെ തൊട്ടു താഴെയാണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട അൽ മുഖ്തരിഖായിട്ടുള്ള, പ്രവാചകൻ്റെ പേരിൽ സ്വന്തമായി നിർമ്മിച്ചെടുത്ത് പ്രവാചകൻ്റെ പേരിൽ ചാർത്തിയ മൗളുആയ ഹദീസിൻ്റെ തൊട്ടു താഴെയാണ്, അഥവാ ളുഅഫിൻ്റെ ശിദ്ധത്തിൽ മൗളുഅ് കഴിഞ്ഞാൽ അടുത്തത് വരുന്ന അൽ മത്റൂഖ്, മത്റൂഖായ ഹദീസാണ്. ഇതാണ് ഇമാം ഇബ്ൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചതായിക്കൊണ്ട് ഇബിൻ ഹജർ അസ്ഖലാനി, അദ്ദേഹത്തിന് ഇബിൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അന്നഖുബയിൽ വിശദീകരിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ, ഒരു മുത്തഹമും ബിൽഖദീബായ റിപ്പോർട്ടർ ഉദ്ധരിച്ച ഹദീസുകൾക്കാണ് മത്രൂഖ് എന്ന് പറയുക. അത്തരത്തിലുള്ള റാവിമാരെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ മത്രൂഖുൽ ഹദീസ് എന്നാണ് പറയുക. അവരുടെ ഹദീസുകൾ സ്വീകാര്യയോഗ്യമല്ല, കാരണം കളവ് കൊണ്ട് അവർ ആക്ഷേപിതരായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. ഇനി നമുക്ക് ഗ്രഹിക്കാനുള്ളത് അൽ മുൻകർ, മുൻകറായ ഹദീസിനെ സംബന്ധിച്ചാണ്. മുൻകർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭാഷയിൽ പല അർത്ഥങ്ങൾ ആ പദത്തിനുണ്ട്. അന്നഹി അനിൽ മുൻകർ, തിന്മയിൽ നിന്ന് വിരോധിക്കുക എന്നർത്ഥമുണ്ട്. ഇൻകാർ, നിഷേധം, നിഷേധിക്കപ്പെട്ടത് എന്ന അർത്ഥമുണ്ട്. അഥവാ ഇൻകാർ എന്നുള്ളതിൻ്റെ അൻകറ എന്നുള്ളതിൻ്റെ ഇസ്മുൽ ഫുലാൻ അൽ മുൻകർ അൽ ഇൻകാർ എന്നുള്ളത്. അതിൻ്റെ വിപരീതമാണ് അൽ ഇഖ്റാർ, അംഗീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വിപരീതം. പണ്ഡിതന്മാർ അതിനെ പല രീതിയിൽ അതിൻ്റെ താരീഫുകൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇസ്തിലാഹിയായി സാങ്കേതിക അർത്ഥത്തിൽ പണ്ഡിതന്മാർ മുൻകറിന് പ്രധാനമായും രണ്ട് വിശദീകരണങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന്, ഹുവൽ ഹദീസ് അല്ലദി ഫി ഇസ്നാദിഹി റാവിൻ ഫഹു ശഗലതുഹു ഔ കസറത് ഗഫലതുഹു ഔ ലഹറ ഫിസ്ഖുഹു. ഇത് ഈ ഹദീസ് അതിൻ്റെ ഇസ്നാദിൽ സനദിൽ അങ്ങേയറ്റം ഗലത്ത് സംഭവിക്കുന്ന, വളരെ മോശമായ ഗലത്തുകൾ, അബദ്ധങ്ങൾ സംഭവിക്കുന്ന ഒരു റാവിയുണ്ട്. ഔക്കസുറത് ഗഫലത്തുഹു, അതല്ലെങ്കിൽ അയാളുടെ ഗഫലത്ത്, അശ്രദ്ധ അമിതമായിരിക്കുന്നു, അധികമായിരിക്കുന്നു. ഔ ലഹറ ഫിസ്ഖുഹു, അതല്ലെങ്കിൽ അയാളുടെ ഫിസ്ഖ് വെളിവാകുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് അൽ മുൻകർ എന്ന് പറയുക. ഇതാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ നഖ്ബയിലും മറ്റുമൊക്കെ കൊടുത്തിട്ടുള്ള വിശദീകരണം. അഥവാ ഒരു റാവി, ആ റാവിക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ വളരെ ഗുരുതരമാണ്, ചെറിയ അബദ്ധങ്ങളല്ല, വളരെ മോശമായ രീതിയിൽ തെറ്റുപറ്റുന്ന ഒരുപാട് ഗഫലത്തുകൾ സംഭവിച്ചിട്ടുള്ള, അതേസമയം കുറച്ചൊക്കെ ഫിസ്ഖും, ഫിസ്ഖ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതോ അതല്ലെങ്കിൽ അയാളുടെ ബിദഅത്തിൻ്റെ വിഷയത്തിൽ വരുന്നതോ ആയിട്ടുള്ള അബദ്ധങ്ങളാണ്, തെറ്റുകളാണ്. അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിച്ച ഒരു വ്യക്തി ഉദ്ധരിച്ച ഹദീസിനാണ് അൽ മുൻകർ എന്ന് പറയുക. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. ഇമാം ബൈഖൂനി റഹ്മഹുല്ലാ ഈ വിശദീകരണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അൽ മൻളൂമത്തുൽ ബൈഖൂനിയിലും നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു അഭിപ്രായം, മാ റവാഹു ളഈഫ് മുഖാലിഫൻ ലിമാ റവാഹു സിഖ, ഒരു ളഈഫായ, ദുർബലനായ റാവി തന്നേക്കാൾ സിഖത്തായ, അല്ലെങ്കിൽ സ്വീകാര്യനായ ഒരു റാവി ഉദ്ധരിച്ച ഹദീസിന് എതിരെ ഉദ്ധരിക്കുക, അതാണ് മുൻകർ എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഒന്നുകൂടി പറയാം, അഥവാ ദുർബലനായ റാവിയാണ് അയാൾ, അയാൾ ഉദ്ധരിക്കുന്ന ഹദീസ് ഒരു സിഖത്തായ, സ്വീകാര്യനായ ഒരു റാവി ഉദ്ധരിച്ച ഹദീസിന് വിപരീതമാണ്, അതിനെതിരാണ്. അങ്ങനെയുള്ള ഹദീസുകൾക്കാണ് അൽ മുൻകർ എന്ന് പറയുക എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഈ അഭിപ്രായത്തെ ഇമാം ഇബിൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തുദ്ധരിക്കുകയും അതിനെയാണ് അദ്ദേഹം ശക്തിപ്പെടുത്തുക ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ രണ്ട് താരിഫുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? ആദ്യത്തെ നിർവചനമനുസരിച്ചുകൊണ്ട് അതിൽ മുഖാലഫത്ത് വരണമെന്നില്ല. അഥവാ തൻ്റെ താൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ അബദ്ധങ്ങളുണ്ട് എന്നത് മാത്രമാണ്. രണ്ടാമത്തെ താരിഫ് പ്രകാരം, രണ്ടാമത്തെ നിർവചനപ്രകാരം അതിൽ മുഖാലഫത്ത് കൂടി കടന്നു വരുന്നു. അഥവാ അത് ഈ ദൗർബല്യം മാത്രമല്ല അയാൾക്കുള്ളത്, അയാൾ ഉദ്ധരിച്ച ഈ ഹദീസ് സിഖത്തായ സ്വീകാര്യനായ ഒരു റാവി ഉദ്ധരിക്കുന്ന ഹദീസിന് എതിരാവുക കൂടി ആ മുഖാലഫത്ത് കൂടി കടന്നു വരുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ ഈ മുൻകർ സംഭവിക്കുന്നത് എന്നതാണ്. ഇബിൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒക്കെ അഭിപ്രായം ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും നമുക്കൊരു ഒരു സംശയം മനസ്സിലുണ്ടാകാം. നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് ശാദായ ഹദീസ് എന്ന് പറഞ്ഞാൽ. ശാദായ ഹദീസും ഇതും തമ്മിൽ ഏകദേശം ഒരുപോലെയല്ലേ എന്ന് സംശയമുണ്ടാകും. ഷാദിൻ്റെ നമ്മൾ വിശദീകരണം പറഞ്ഞ മാ റവാഹുൽ മഖബൂൽ മുഖാലിഫൻ ലിമൻഹു ഔലാ മിൻഹു, ഒരു മഖബൂലായ സ്വീകാര്യനായ റാവി അയാളേക്കാൾ സിഖത്തായ ഒരാൾ ഉദ്ധരിച്ച ഹദീസിന് എതിരായി കൊണ്ടുത്തിരിക്കുക. എന്നാൽ മുൻകർ എന്ന് പറഞ്ഞാൽ അതല്ല. ഷാദ് ഒരു മഖബൂലായ സ്വീകാര്യനായ റാവി തന്നേക്കാൾ സ്വീകാര്യനായ ഒരു റാവിക്ക് എതിരെ ഉദ്ധരിക്കുമ്പോഴാണ് അത് ശാദ് എന്ന് പറയുക. അതേസമയത്ത് അൽ മുൻകർ എന്ന് പറഞ്ഞാൽ ഒരു ദുർബലനായ റാവി സിഖത്തായ ഒരാൾക്കെതിരെ ഉദ്ധരിക്കുക. മറ്റേത് സ്വീകാര്യനായ ഒരു റാവി തന്നേക്കാൾ സ്വീകാര്യനായ ഒരാൾക്കെതിരെ ഉദ്ധരിക്കലാണ് ശാദ്. അതേസമയം അൽ മുൻകർ എന്ന് പറഞ്ഞാൽ മാ റവാഹു ളഈഫ് മുഖാലിഫൻ ലിസ്സിഖ, സിഖത്തായ റാവിക്ക് എതിരായിക്കൊണ്ട് ളഈഫായ ദുർബലനായ ഒരു റാവി ഉദ്ധരിക്കുന്ന ഹദീസിനാണ് അൽ മുൻകർ എന്ന് പറയുക. ഇവിടെ ഇത് രണ്ടും അഥവാ ശാദും മുൻകറും തമ്മിൽ യോജിക്കുന്നത് മുഖാലഫത്തിൻ്റെ വിഷയത്തിലാണ്. ശാദിലും മുഖാലഫത്തുണ്ട്, മുൻകറിലും മുഖാലഫത്തുണ്ട്. വയഫ്തരിഖാനി, അവർ രണ്ടുപേരും ഈ ശാദ് ഇത് അത് രണ്ടും വേർപിരിയുന്നത് ശാദും മുൻകറും തമ്മിൽ വേർപിരിയുന്നത് റാവി മഖബൂലാകുന്നോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ്. മഖബൂലായ റാവിയാണെങ്കിൽ ഇത് ശാദാകും, ളഈഫായ റാവിയാണെങ്കിൽ അത് മുൻകറുമാകും. وقال ابن حجر رحمه الله ابن حجر رحمه الله عليه اذ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു وقد غفل من سوى بينهما. ഈ ഒരു വ്യത്യാസം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ശാദിനെയും മുൻകറിനെയും ഒന്നായി എണ്ണിയ ആളുകൾ അവർക്ക് ഗഫലത്ത് സംഭവിച്ചിരിക്കുന്നു. രണ്ടും ഒരുപോലെയാണ്, വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഗഫലത്ത് സംഭവിച്ചിരിക്കുന്നു, അവർ ഗാഫിലുകൾ അശ്രദ്ധ സംഭവിച്ചിരിക്കുന്നു എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് നുഖ്ബയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിന് ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഒന്നാമത്തെ വിശദീകരണം അനുസരിച്ച് അഥവാ വളരെ മോശമായ അബദ്ധങ്ങൾ സംഭവിക്കുന്ന ഗഫലത്തുകൾ ഏറെയുള്ള റാവി ഉദ്ധരിക്കുന്ന ഹദീസിന് ആ നിർവചനപ്രകാരമുള്ള ഒരു മുൻകറായ ഹദീസ് നോക്കാം. ഇമാം നവവി, ഇമാം നസഈ റഹ്മഹുള്ള, ഇബ്നു മാജയുമൊക്കെ ഉദ്ധരിക്കുന്ന മിൻ റിവായത്ത് അബി സക്കീർ യഹ്യ ബിൻ മുഹമ്മദ് ബിൻ ഖൈസ് അൻ ഹിഷാം ബിൻ ഉർവ അൻ അബീഹി അൻ ആയിഷത്ത മർഫുഅൻ قال النبي صلى الله عليه وسلم كل البلح بالتمر فإن ابن آدم إذا أكله غضب الشيطان. عائشة رضي الله عنها ذكرنا النبي صلى الله عليه وسلم പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഹദീസ് കുലു അൽ ബൽഹ ബിത്തംർ, തംറിൽ നിങ്ങൾ പഴുത്തത് അല്ലെങ്കിൽ അതിനോട് അകാറായിട്ടുള്ളത് അതിനോട് അടുത്തുള്ളത് നിങ്ങൾ ഭക്ഷിക്കുക. കാരണം നിങ്ങളത് ഭക്ഷിക്കുമ്പോൾ ഫഇന്നബിന് ആദം ഇത് അക്കലഹു ഖദിബ ശൈത്വാൻ, പിശാജ് കോപിക്കും നിങ്ങളതിന് ഭക്ഷിക്കുമ്പോൾ. ഈ ഹദീസ് ഇമാം നസഈ ഉദ്ധരിച്ചതിന് ശേഷം ഇമാം നസഈ പറഞ്ഞു ഹാദാ ഹദീസുൻ മുൻകർ, ഇതൊരു മുൻകറായ ഹദീസാണ്. തഫറദ ബിഹി അബൂസക്കീർ എന്ന് പറയുന്ന വ്യക്തി, യഹ്യ ബിൻ മുഹമ്മദ് ബിൻ ഖൈസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മുൻകറാണ്, തഫറദ്, അദ്ദേഹം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്നതാണ് ഇമാം നസൈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. വഹുവ ശൈഖുൻ സ്വാലിഹ്, അദ്ദേഹം സ്വാലിഹായ ഒരു ശൈഖാണ്. പക്ഷേ അഖ്റജ ലഹു മുസ്ലിം ഫിൽ മുതാബഅത്ത്, ഇമാം മുസ്ലിം അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്.

0: നമ്മൾ ശ്രവിച്ചത്. ഈ രണ്ടാമത്തെ നിർവചനം എന്താണ്? നമ്മൾ പറഞ്ഞു ളഈഫായ ദുർബലനായ ഒരു റാവി സിഖത്തിനെതിരെ ഉദ്ധരിക്കുക, അതിനാണ് ആ ദുർബലനായ റാവി ഉദ്ധരിച്ച ഹദീസിനാണ് അൽ മുൻകർ എന്ന് പറയുക. അതിനുദാഹരണം ഇബ്നു അബി ഹാതിം മിൻ ത്വരീഖ് ഹബീബ് ബിൻ ഹബീബ് അസ്സായ അൻ അബി ഇസ്ഹാഖ് عزان بن حريث عن ابن عباس عن النبي صلى الله عليه وسلم قال من أقام الصلاة وآت الزكاة وحج البيت وصام وقرى الضيف دخل الجنة. നമസ്കരിച്ചു, നോമ്പ് നോറ്റു, സകാത്ത് നൽകി, അതിഥികളെ സ്വീകരിച്ചു, സൽക്കരിച്ചാൽ ദഖല الجنة, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു അബി ഹാതിം റഹ്മഹുല്ലാ ഈ ഹദീസിനെ സംബന്ധിച്ച് പറയുന്നു, ഹാദാ മുൻകർ, ഈ ഹദീസ് മുൻകറാണ്. ലിഅന്ന ഗൈറഹു മിന അസ്സിഖാത് റവാഹു അൻ അബി ഇസ്ഹാഖ് മൗഖൂഫൻ, ഇത് അബു ഇസ്ഹാഖിൽ നിന്ന് മർഫു ആയിക്കൊണ്ടാണ് ഇദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത്, ബാക്കിയുള്ള എല്ലാവരും അത് മൗഖൂഫായി ആണ്, സഹാബിയുടെ ഖൗലായിക്കൊണ്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അബദ്ധം സംഭവിച്ചതാണ്. ആ അബദ്ധം ഒരിക്കലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ മുൻകറായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് നിർവചനപ്രകാരമാണെങ്കിലും ഒരിക്കലും സ്വീകാര്യമല്ലാത്ത, തള്ളപ്പെടേണ്ടതായ, ഒരുപാട് ന്യൂനതകൾ കടന്നുകൂടിയിട്ടുള്ളതും കടന്നുകൂടാൻ സാധ്യതയുള്ളതുമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഇത്തരം മുൻകറായ ഹദീസാണെങ്കിലും അതുപോലെ തന്നെ മത്റൂഖായ ഹദീസാണെങ്കിലും ഒന്നും പണ്ഡിതന്മാർ ഹുജ്ജത്തിന് വേണ്ടി സ്വീകരിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീടുള്ള സംസാരങ്ങളിൽ നമുക്ക് ഗ്രഹിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ച് ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് യഥാർത്ഥ മുഅ്മിനായി മുവഹ്ഹിദായി ജീവിക്കുവാനുള്ള മഹാ സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാഅല്ലാഹ്, ഇതുവരെ നമ്മൾ കേട്ടത് അൽ ഉസൂൽ, അതിൽ ളഈഫായ ഹദീസുകളെ സംബന്ധിച്ച് അതിൻ്റെ നാലാം ഭാഗം. ക്ലാസ് അബ്ദുൽ മാലിക് സലഫിയാണ്. ഇൻഷാഅല്ലാഹ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്.

0: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്ത് സത്യം തിരിച്ചറിയാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان.

ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ. സന്തോഷമുള്ള നാടുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്കു പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. സൂറ ഇബ്രാഹീമിലെ 6-ാമത്തെ വചനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗവും തുടർന്ന് 7-ാമത്തെ വചനവും. ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നാം സൂറത്തു ഇബ്രാഹിം ആണ് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ 6-ാമത് ആയത്തിൻ്റെ 2-ാമത്തെ ഭാഗം, അതുപോലെ തന്നെ തുടർന്നുള്ള വചനങ്ങൾ ആണ് പഠിക്കാനുള്ളത്. ആദ്യം ഞാനത് പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ല, നാം ഇന്ന് മനഃപ്പാഠമാക്കിയത് ആറാമത് ആയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗവും അതുപോലെ തന്നെ ഏഴാമത്തെ ആയത്തുമാണ് പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതാല ഇനിയും നമുക്ക് ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാകുമുല്ലാഹു ഖൈർ വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഇബ്രാഹിമിലെ ആറാമത്തെ വചനത്തിൻ്റെ ബാക്കിയും തുടർന്ന് ഏഴാമത്തെ വചനവുമാണ് ഇന്നത്തെ ഈ ഒരു ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: പീസ് റേഡിയോ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കേന്ദ്ര സായുധ പോലീസ് സേനകളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികകളിലെ 282 ഒഴിവിലേക്ക് സെൻട്രൽ ആംഡ് പോലീസ് മെഡിക്കൽ ഓഫീസർ സെലക്ഷൻ ബോർഡ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിയമനം ഗ്രൂപ്പ് എ തസ്തികയാണ്. സ്ത്രീകൾക്കും അവസരമുണ്ട്. ഓൺലൈൻ അപേക്ഷ സെപ്റ്റംബർ 8 വരെ. സൂപ്പർ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഒഴിവ് 5, 50 വയസ്സ്, ശമ്പള സ്കെയിൽ 78-800 മുതൽ. സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡെപ്യൂട്ടി കമാൻഡ് ഒഴിവ് 162, 40 വയസ്സ്. മെഡിക്കൽ ഓഫീസർ ഒഴിവ് 115, 30 വയസ്സ്. യോഗ്യത ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾക്കും മറ്റുമായി സന്ദർശിക്കാം www.recruitment.itbpolice.nic.in. മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്. നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദാമ്പത്യ ജീവിതം വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. മജീദ് ബസ്താഖ് കണ്ണൂരിന്റെ രചനയ്ക്ക് ഇബ്നു അലി എടത്തനാട്ടുകരയാണ് ശബ്ദം നൽകുന്നത്.
1: ദാമ്പത്യ ജീവിതം സന്തോഷം പകരുന്നതാവണം, സമാധാനം നിറഞ്ഞതാകണം. അതാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് അസംഭവ്യമൊന്നുമല്ല, എന്നാൽ അത്ര എളുപ്പവുമല്ല. വിവാഹജീവിതം വിജയകരമാകണമെങ്കിൽ ഇണകളുടെ യോജിച്ച ശ്രമങ്ങൾ ആവശ്യമാണ്. നാം എന്തിനു വേണ്ടിയാണോ പരിശ്രമിക്കുന്നത് അതാണ് നമുക്ക് ലഭിക്കുക, അള്ളാഹു ഉദ്ദേശിച്ചാൽ. നമ്മുടെ വികാരവിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളുമെല്ലാം തന്നെ ദാമ്പത്യത്തെ ഊഷ്മളമാക്കുകയോ വഷളാക്കുകയോ ചെയ്തെന്ന് വരാം. മധുരതരമോ കൈപ്പറ്റതോ ആക്കിത്തീർത്തേക്കാം. നാം തന്നെയാണ് നമ്മുടെ ദാമ്പത്യത്തെ ആസ്വാദ്യകരവും സംതൃപ്തവും ആക്കിത്തീർക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. കുടുംബജീവിതത്തിൽ ആത്മാർത്ഥത കാണിക്കുക, അതിനായി അത്യധ്വാനം ചെയ്യുക, അതിന് നാം നേടിയിട്ടുള്ള ആത്മീയ ഭൗതിക വിജ്ഞാനങ്ങളെ ഉപയോഗപ്പെടുത്തുക, സർവോപരി അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ദാമ്പത്യ ജീവിതം വിജയകരമായി തീരാൻ പ്രവാചക ജീവിതം പഠിച്ച് നാം മാതൃകയാക്കേണ്ടതുണ്ട്. പരസ്പര ബന്ധം. ദമ്പതികൾക്കിടയിലുള്ള ബന്ധം കേവലം സൗന്ദര്യമോ ശാരീരിക ആകർഷണമോ പ്രേമമോ മൂലം ഉണ്ടായാൽ പോരാ. അതിന് അള്ളാഹുവുമായുള്ള ബന്ധം കൊണ്ടുള്ള അടിത്തറ പാകേണ്ടതുണ്ട്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു നിർദ്ദേശിച്ച ഉദാത്ത സ്വഭാവഗുണങ്ങൾ സ്വായത്തമാക്കി ചപല സ്വഭാവങ്ങളെയും ബാലിശവാദങ്ങളെയും സ്വാർത്ഥതയെയും നേരിടണം. ഏകദൈവ വിശ്വാസമാണ് നമ്മുടെ ദാമ്പത്യത്തിന് ഊടും പാവും നൽകേണ്ടതെന്ന് നാം തിരിച്ചറിയണം. അള്ളാഹുവിലുള്ള വിശ്വാസവും ബരമേൽപ്പിക്കലും നമ്മുടെ ദാമ്പത്യത്തിന് ആത്മീയമായ കരുത്തേകുന്നു. അതിലൂടെ ജീവിതപ്രയാസങ്ങളെ സധൈര്യം അഭിമുഖീകരിക്കാൻ സാധിക്കും. ഇണകളെയും സന്താനങ്ങളെയും സൽസ്വഭാവം കൊണ്ടും മതബോധം കൊണ്ടും കൺകുളിർമ നൽകുന്നവരാക്കി മാറ്റുവാൻ നാം സ്രഷ്ടാവിനോട് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ എന്ന് പറയുന്നവരാകുന്നു അവർ. വിശുദ്ധ ഖുർആൻ അധ്യായം 25 വചനം 74. ചങ്ങാത്തം. ദമ്പതികൾക്കിടയിലുള്ള ചങ്ങാത്തം വെറുതെ അങ്ങ് സംഭവിക്കുന്നതല്ല. ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികളിൽ സാധ്യമാകുന്നത്ര അന്യോന്യം സഹായിച്ചും സുഖദുഃഖങ്ങൾ പരസ്പരം പങ്കിട്ടും മറ്റുമാണ് അത് നേടാനാവുക. പ്രവാചക ജീവിതത്തിൽ തൻ്റെ ഭാര്യമാരെ അദ്ദേഹം സഹായിച്ചിരുന്നതിൻ്റെ ഒട്ടേറെ തെളിവുകൾ കാണുവാൻ സാധിക്കും. പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് ആരോ ചോദിച്ചു, വീട്ടിലായിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യാറുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ അതിന് ഉത്തരമേകി, വീട്ടുപണികളിൽ അദ്ദേഹം ഞങ്ങളെ സഹായിക്കും. ബുഖാരി. ഗാർഹികാന്തരീക്ഷത്തിലെ ചെറുതും വലുതുമായ സംഗതികളിൽ സഹകരിച്ചും സഹായിച്ചും പ്രവർത്തിക്കുന്നത് ദമ്പതികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തെയും സ്നേഹത്തെയും ഊട്ടിയുറപ്പിക്കും. ജീവിത പങ്കാളിയോട് സഹാനുഭൂതി കാട്ടുന്നത് സൗഹൃദവും ചങ്ങാത്തവും തളിർക്കാൻ സഹായിക്കും. ഒരാൾ ഭരിക്കാനും മറ്റേയാൾ ഭരിക്കപ്പെടാനും മാത്രമാണെന്ന ധാരണ വെച്ചു പുലർത്തുന്നത് ദാമ്പത്യത്തെ തകർത്തു കളയും. എന്നാൽ പുരുഷൻ എന്ന നിലയിൽ ഭർത്താവിന് അള്ളാഹു നൽകിയിരിക്കുന്ന പ്രത്യേക അവകാശങ്ങൾ ഭാര്യ വകവച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ അവളുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥാവിശേഷങ്ങൾക്ക് അനുസൃതമായ നിലയിൽ ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളും പരിഗണനയും ഭാര്യയ്ക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള ജീവിതം അസ്വസ്ഥതകൾ നിറഞ്ഞതാകുമെന്നതിൽ സംശയമില്ല. സഹാനുഭൂതി. ദയാവായ്പോടെയും സ്നേഹ പരിലാളനകളോടെയും ഇടപെടുന്നതാണ് സഹാനുഭൂതി. ദാമ്പത്യത്തിലെ യഥാർത്ഥ സന്തോഷത്തിൻ്റെ ആണിക്കല്ലാണിത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാനുഭൂതിയോടെ പെരുമാറിയിരുന്ന വ്യക്തിയായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും അനുചരന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കാൾ സഹാനുഭൂതി പ്രകടിപ്പിച്ച മറ്റൊരു വ്യക്തിത്വത്തെയും അവർക്ക് പരിചയമില്ല. വിട്ടുവീഴ്ച. ദാമ്പത്യത്തിൽ സന്തോഷം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതയാണ് വിട്ടുവീഴ്ച എന്നത്. തൻ്റെ ദൗർബല്യവും ജീവിത പങ്കാളിയുടെ ശക്തിയും മനസ്സിലാക്കുന്ന ഉന്നതമായ ആത്മീയ അവബോധമുള്ള ഒരു വ്യക്തിക്ക് അത്തരം സ്വഭാവം ആർജിക്കാൻ കഴിയുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൻ്റെ അനുയായികളെ ഒന്നിച്ചു കൊണ്ടുപോകുവാനും സ്വപത്നിമാരെ തമ്മിൽ രഞ്ജിപ്പിലാക്കി ദാമ്പത്യം വിജയിപ്പിക്കാനും കഴിഞ്ഞത് ഇതുമൂലമാണ്. തൻ്റെ ഇണയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്വന്തം നിലപാടിനെയും വീഴ്ചയെയും പരിശോധിക്കാൻ തയ്യാറാകണം. പലപ്പോഴും ഭാര്യയും ഭർത്താവും താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന പിടിവാശിയിൽ ഉറച്ചു നിൽക്കും. അത് ദാമ്പത്യത്തിന് വലിയ പരിക്കേൽപ്പിക്കും. ആത്മപരിശോധന തെറ്റുകൾ തിരുത്തുവാനും വിട്ടുവീഴ്ചയുടെ മാർഗം അവലംബിക്കാനും സഹായിക്കുമെന്നതിൽ സംശയമില്ല. ആത്മസംതൃപ്തി. സന്തുഷ്ട ദാമ്പത്യത്തിന് വളരെയേറെ അത്യാവശ്യമായ ഒന്നാണ് ആത്മസംതൃപ്തി. മനസ്സിൻ്റെ ഐശ്വര്യാവസ്ഥയാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദാമ്പത്യത്തിൽ സന്തോഷം ലഭിക്കണമെങ്കിൽ ഉള്ളതിൽ സംതൃപ്തിയടയുന്ന മനസ്സ് അനിവാര്യമാണ്. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അവൻ്റെ വിധിയിൽ തൃപ്തനാകുന്ന ഒരാൾക്ക് കൈവരുന്ന സ്വഭാവവിശേഷമാണ് സംതൃപ്താവസ്ഥ. ഭർത്താവിൻ്റെ വരുമാനം ഭാര്യ കണ്ടറിയണം. ഭാര്യയുടെ ന്യായമായ ആവശ്യങ്ങൾ തൻ്റെ കഴിവിനനുസരിച്ച് ഭർത്താവ് നിർവഹിച്ചു കൊടുക്കുകയും വേണം. ആരോഗ്യകരമായ ലൈംഗികത ദാമ്പത്യത്തിൻ്റെ അനിവാര്യ ഘടകമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇക്കാര്യത്തിൽ ഇണകൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. സംശയരോഗം ബന്ധങ്ങളെ തകർത്തു കളയും. ഇന്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും വർത്തമാനകാലത്ത് ഏറെ ശ്രദ്ധയോടെ സൂക്ഷ്മതാബോധത്തോടെ ജീവിതം നയിക്കുവാൻ ബോധപൂർവം ശ്രമിച്ചേ തീരൂ.
0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലൂടെ ദാമ്പത്യ ജീവിതം വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. മജീദ് ബസ്താഖ് കണ്ണൂരിൻ്റെ രചനയ്ക്ക് ഇബിനു അലി എടത്തനാട്ടുകരയാണ് ശബ്ദം നൽകിയത്.

0: പീസ് റേഡിയോയിലിനി ഐടി ജാലകം. കണക്ഷൻ ട്രെയിനുകൾ എങ്ങനെ കണ്ടെത്താം? അവതരണം അബ്ദുൽ അഹദ് ചുങ്കത്തറ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഐടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വേർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ട്രെയിൻ സ്റ്റേഷൻ അടിസ്ഥാനത്തിൽ എങ്ങനെ സെർച്ച് ചെയ്യാം, ട്രെയിനിൻ്റെ നമ്പർ വെച്ച് എങ്ങനെ സെർച്ച് ചെയ്യാം, ലൈവായി എങ്ങനെ സെർച്ച് ചെയ്യാം, അലാറം ആപ്ലിക്കേഷൻ, അലാറം എങ്ങനെ വെക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇനി നമ്മൾ നേരിടുന്ന വേറൊരു പ്രശ്നമാണ് കണക്ഷൻ ട്രെയിനുകളുടെ പ്രശ്നം. നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഡയറക്റ്റ് ട്രെയിനില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ട്രെയിനില്ല. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് വേറെ ട്രെയിനിലേക്ക് പോകുന്നു. ആ ഒരു സമയത്ത് പലപ്പോഴും ഒരു ട്രെയിൻ വൈകി പോകുന്നതുകൊണ്ട് നമുക്ക് മറ്റേ അടുത്ത ട്രെയിൻ കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനുള്ളൊരു പരിഹാരം കൂടി നമ്മൾ ഈ ഒരു വേരസ്മൈ ട്രെയിനിലുണ്ട്. ആ ഒരു കാര്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ വേരസ്മൈ ട്രെയിൻ എന്നുള്ള ആപ്ലിക്കേഷൻ എടുക്കുന്നു. നമ്മൾ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് ട്രെയിനുകളുടെ സമയം നോക്കുന്നു. അതിനുശേഷം ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകളുടെ സമയം നോക്കുന്നു. അപ്പോൾ ആദ്യമായി നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള ട്രെയിനുകൾ നോക്കുമ്പോൾ രാവിലെ 5:30 ഉള്ള ട്രെയിൻ 7:05 ഷൊർണൂരെത്തുന്നുണ്ട്. ഈ ട്രെയിന് പോയാൽ നമുക്ക് 7:05 ഷൊർണൂരെത്താം. അതേസമയം ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകൾ നമ്മൾ നോക്കുമ്പോൾ ഷൊർണൂരിൽ നിന്നുള്ള തിരുവനന്തപുരം സെൻട്രലിലേക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസ് 7:35 7:05 നിലമ്പൂരിൽ നിന്നുള്ള ട്രെയിൻ ഷൊർണൂരെത്തുന്നു. കൃത്യം 1.5 മണിക്കൂറിന് ശേഷം 7:35 ഷൊർണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുണ്ട്. അതെല്ലാ ദിവസവുമില്ല, ആഴ്ചയിൽ 5 ദിവസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധ്യത പരിശോധിക്കുക. ഈ ട്രെയിന് ഷൊർണൂരിൽ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരെത്തി 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് കയറാൻ സാധിക്കുമോ എന്ന് നമ്മൾ ആദ്യമായി പരിശോധന നടത്തണം. അപ്പോൾ അതിനുദാഹരണമായിക്കൊണ്ട് നമ്മൾ ഈ ഒരു 7:35 തന്നെ ഈ ട്രെയിൻ എടുക്കാറുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ ആ ജനശതാബ്ദിയുടെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ടുഡേ എന്നുള്ള ഭാഗത്ത് നോക്കുമ്പോൾ 7:30 ട്രെയിൻ 7:44 ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുൻ ദിവസങ്ങളിലേത് കൂടി നമ്മൾ നോക്കുക. ഏകദേശം ഒരാഴ്ചയുടേത് നമ്മൾ നോക്കുന്ന നന്നായിരിക്കും. യെസ്റ്റർഡേ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്നലെ 7:36 എടുത്തിട്ടുണ്ട്. അതിന് മുമ്പത്തെ ദിവസം നോക്കുമ്പോൾ ആ ഡേറ്റിന് ട്രെയിനില്ല. ഇനി അതിൻ്റെ മുമ്പത്തെ ഡേറ്റ് നമ്മൾ നോക്കുന്നു. ആ ഡേറ്റിന് നോക്കുമ്പോൾ 7:38 എത്തിയിട്ടുണ്ട്. വീണ്ടും കലണ്ടറിൽ നമ്മൾ നോക്കുന്നു, ആ ദിവസം 7:33. വീണ്ടും നമ്മൾ കലണ്ടറിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് 7:30 ട്രെയിന് 7:35 5 മിനിറ്റിനുള്ളിലൊക്കെ പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസം, ആ ദിവസം ഇപ്പോൾ നമ്മൾ ഇന്ന് ആണ് ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഇപ്പോൾ ചൊവ്വാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ കലണ്ടറിലെ ചൊവ്വാഴ്ചകൾ, 2-3 ചൊവ്വാഴ്ചകൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം വീക്കിലി ട്രെയിനുകൾ വരാറുണ്ട്. വീക്കിലി ട്രെയിനുകൾ വരുമ്പോൾ ചില ട്രെയിനുകൾ പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കലണ്ടറിലുള്ള മറ്റു ചൊവ്വാഴ്ചകൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ചൊവ്വാഴ്ചകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 7:34 അതേപോലെ തന്നെ ഇവിടെ 7:43 വീണ്ടും നമ്മൾ നോക്കുന്നു. ഇങ്ങനെ കുറച്ച് ദിവസത്തെ ട്രെയിനുകൾ നമ്മൾ ഒന്ന് നോക്കുന്നു, 7:29 എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ജനശതാബ്ദി എന്നുള്ള ട്രെയിന് കൃത്യസമയത്ത് തന്നെ പുറപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ നിലമ്പൂരിൽ നിന്നും ഷൊർണൂർ എത്തുന്ന ടൈം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ ട്രെയിന് കൃത്യമായ സമയത്ത് എത്തുന്നുണ്ടോ? ഇതൊരു ഡെയിലി ട്രെയിനാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അത് എടുത്തു 6:59 എത്തിയിട്ടുണ്ട്. ഇന്നലത്തെ നോക്കുമ്പോൾ 6:56 എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുന്നത്തെ ദിവസം 6:55 എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പത്തെ ദിവസങ്ങൾ അങ്ങനെ നോക്കുന്നു, ഒരു ദിവസം 8 മണിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ദിവസം ഏതാണ് എന്ന് നമ്മൾ നോക്കും. ഇപ്പോൾ നമ്മൾ ഇന്നാണ് ചൊവ്വാഴ്ചയാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ചൊവ്വാഴ്ചകൾ ഒന്നുകൂടി നോക്കുകയാണ്. 28 7:03 എത്തിയിട്ടുണ്ട്. വീണ്ടും ചൊവ്വാഴ്ച 21 7:02 എത്തിയിട്ടുണ്ട്. വീണ്ടും നോക്കുന്നു, 14-ാം തീയതി 6:51 അതിൻ്റെ മുമ്പുള്ള ആഴ്ചകൾ ഒക്കെ നോക്കുമ്പോൾ വളരെ അപൂർവമായ ദിവസങ്ങളിൽ മാത്രമേ ഈ ട്രെയിന് ലേറ്റായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രെയിന്, നമ്മൾ 7:05 ട്രെയിന് 7:05 മുമ്പ് തന്നെ എത്തുന്നുണ്ട്. മറ്റേ ട്രെയിന് ഒരു 7:30 പുറപ്പെടുന്ന ട്രെയിൻ 7:35 വരെയൊക്കെ വൈകാറുണ്ട്. കൃത്യമായി 1/2 മണിക്കൂർ സമയം നമുക്ക് ലഭിക്കുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ യാത്ര ചെയ്യുന്ന ആ ദിവസങ്ങളിൽ, ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ചകളിലെ പാറ്റേണും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വേറെ ട്രെയിനുകൾ വരുമ്പോൾ വൈകാനുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് നമുക്ക് ആ ട്രെയിന് കണക്ഷൻ ട്രെയിനുകൾ പോകാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ കാര്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. പീസ് റേഡിയോയുടെ ഐടി ജാലകത്തിൻ്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഐടി ജാലകം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ട്രെയിനുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷനാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെ കണക്ഷൻ ട്രെയിനുകൾ എങ്ങനെ കണ്ടെത്താമെന്നാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് അബ്ദുൽ അഹദ് ചുങ്കത്തറ.
2: أعوذ بالله من الشيطان الرجيم.

0: അടുത്തൊരു സ്ലോട്ട് അറിയാം ഒരു നന്മ. നമ്മൾ അറിയുന്ന ഒരു നന്മ വിസ്ഡം ബുക്സിനെ പറ്റിയാണ്. ഇസ്ലാമിക പ്രബോധനം, ഖുറാൻ പഠനം, ആത്മീയത, ചരിത്രം, ബാലസാഹിത്യം എന്നിവയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ ഒരു പ്രമുഖ സ്ഥാപനമാണ് വിസ്ഡം ബുക്സ്. കേരളത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് ഈ ഒരു വിസ്ഡം ബുക്സ് എന്ന ഒരു സംവിധാനത്തിലൂടെ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസം, സാമൂഹികം, ഖുർആൻ, ഹദീസ്, ചരിത്രം, പ്രാർത്ഥനകൾ തുടങ്ങിയ വിഭാഗങ്ങളിലെ പുസ്തകങ്ങൾ ലഭ്യമാണ്. കോഴിക്കോടാണ് അതിന്റെ ആസ്ഥാനം എങ്കിലും ഓൺലൈൻ സേവനങ്ങൾ വിസ്ഡം ബുക്സ് നടത്തുന്നുണ്ട്. ഔദ്യോഗിക വെബ്സൈറ്റായ വിസ്ഡം ബുക്സ് ഓൺലൈൻ വഴി പുസ്തകങ്ങൾ നമുക്ക് നേരിട്ട് ഓർഡർ ചെയ്യാൻ കഴിയും. പ്രത്യേക ഓഫറുകൾ മദ്രസകൾക്കും ലൈബ്രറികൾക്കുമായി പ്രത്യേക ഡിസ്കൗണ്ട് ഓഫറുകളും വിസ്ഡം ബുക്സ് നൽകാറുണ്ട്. കേരളത്തിൽ ഓഫ്ലൈനായി പുസ്തകങ്ങൾ ലഭ്യമാകുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് കോഴിക്കോടാണ്. അതുപോലെ തന്നെ ധാരാളം ഇപ്പോൾ നമുക്ക് ഈ ഒരു വിഭാഗത്തിൽ വിസ്ഡം ബുക്സ് പ്രസിദ്ധീകരിച്ച ധാരാളം പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, അതുപോലെ തന്നെ തഖ്വിയത്തുൽ ഈമാൻ ഈ അടുത്ത ദിവസങ്ങളിലായി പുറത്തിറങ്ങിയ പുസ്തകങ്ങളാണ്. അതുപോലെ തന്നെ അങ്ങനെ ധാരാളം ഇപ്പോൾ തഫ്സീർ സാദിയുടെ മലയാള പരിഭാഷ, തഫ്സീറുകൾ, മറ്റു കർമ്മ മേഖലകളിലുള്ള വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം വിസ്ഡം ബുക്സുമായി ബന്ധപ്പെട്ട്.
1: അതോടൊപ്പം നമ്മൾ പിന്നെ ഈ സമയം നമ്മൾ എങ്ങനെ കൊല്ലുന്നു എന്നുള്ളത് നോക്കുമ്പോഴാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു മിനിറ്റിൻ്റെ വില അറിയുന്നത് ഒരു ട്രെയിൻ മിസ്സാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ബസ് മിസ്സാകുമ്പോഴാണ്, അതല്ലെങ്കിൽ ഒരു രോഗിയുമായിട്ട് നമ്മൾ പിന്നെ വേദന കടിച്ചമർത്തി നമ്മൾ ഡോക്ടറുടെ മുമ്പിൽ നിൽക്കുന്ന കുറച്ച് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴാണ് സമയത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ സമയത്തിൻ്റെ വില, ഈ സമയം നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇപ്പം നമുക്കറിയാം, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വായന എന്നുള്ളത് നമ്മൾ എത്രമാത്രം അതിനോട് പിന്നെ നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. വായനയിലൂടെയാണ് നമുക്ക് അറിവുകൾ നമുക്ക് ലഭ്യമാവുക. അതുമാത്രമല്ല, പിന്നെ ഒരുപാട് ഒരുപാട് അറിവുകൾ നമുക്ക്, അപ്ഡേഷനുകൾ നമുക്ക് ലഭ്യമാകുന്നത് വായനയിലൂടെയാണ്.
0: നമ്മൾ ഈ വിസ്ഡം ബുക്സിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയാൽ അതിൽ കുറെ ടാബുകൾ കാണാൻ പറ്റും. വിശ്വാസം, സാമൂഹികം, ഖുർആൻ, യുക്തിവാദം, അനുഷ്ഠാനം, ചരിത്രം, പ്രാർത്ഥനകൾ, സംസ്കാരം, ബാലസാഹിത്യം, ഹദീസ്, നിരൂപണം, സംവാദം, പഠനം എന്നുള്ള കുറച്ച് കാറ്റഗറീസ്, അതിലിപ്പോൾ ഓരോന്നും നമ്മൾ എടുക്കാൻ. ഇപ്പോൾ വിശ്വാസം നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ബുക്കുകൾ, വിശ്വാസത്തിന്റെ അടിത്തറകൾ, സ്വഹാബികൾ, അഹ്ലു സുന്നയുടെ വീക്ഷണത്തിൽ പ്രബോധനം ഒരു മാർഗരേഖ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ മതത്തിന്റെ അടിത്തറകൾ, ഇസ്ലാം വിശ്വാസ കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയ ധാരാളം ബുക്കുകൾ. ഓരോന്നിനും വിശ്വാസത്തിൽ 15 ബുക്കുകൾ, സാമൂഹികത്തിന് 22, അങ്ങനെ ഓരോ ബുക്കുകൾ, ധാരാളം ബുക്കുകൾ നമ്മൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചതായി കാണാൻ കഴിയും. ഓൺലൈനിൽ ലഭ്യമാണ്. മറ്റു ഓഫ്ലൈനായ ബുക്കുകൾ അതിലേക്കാളേറുണ്ട്. ഓൺലൈനായ ബുക്കുകൾ നമുക്ക് ഇൻഷാല്ലാ അത് ഓൺലൈനായി വായിക്കുവാനും അത് വീട്ടിലേക്ക് അതിന്റെ കൊറിയറുമായി ഓർഡർ ചെയ്യുവാനും നമുക്ക് വിസ്ഡം ബുക്സ് ഓൺലൈൻ എന്ന പ്ലാറ്റ്ഫോമിലൂടെ കഴിയും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
2: ഒരു കഥ പറയാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നത് ഭയങ്കര ആവേശത്തിൽ പറയണ്ടേ, കാരണം കഥ കേൾക്കാനാണ് കാത്തിരിക്കണേ.
3: അതെ, ഈ ചെറുപ്പക്കാർ മുതൽ, ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരല്ല, ചെറിയ കുട്ടികൾ മുതൽ ഏതൊരു പ്രായം ചെന്ന ആളുകളോട് നമ്മളൊരു കഥ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ചെറിയ പ്രായത്തിലെ കഥ കേട്ട് അല്ലെങ്കിൽ കഥ കേൾപ്പിച്ച് വളർത്തി വലുതാക്കിയ കുട്ടികളെ അവർ കൂടുതൽ ആവേശം ഉണ്ടാവും. അത് എത്ര വലുതായാലും പ്രായം ചെന്നാലും അവരെന്ത് ചെയ്യും, കഥ കേൾക്കാൻ. അപ്പോൾ ഈ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അനുഭവങ്ങളോ അല്ലെങ്കിൽ കഥകളോ ഒക്കെ ഇങ്ങനെ പ്രഭാഷകന്മാർ പറയുമ്പോൾ അതിന് വേറെ ഒരു കഥയായിരിക്കും. അതുവരെ കേട്ട കഥനെ പറക്കൊക്കെ ഒരു റീപ്ലാൻ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് അവിടുന്ന് പതുക്കെ പറിച്ച് കേട്ടിട്ട് വേറൊരു കാതു കൊടുക്കും അവർക്ക്. കാരണം കഥ എന്ന് പറഞ്ഞാൽ അത്ര ഒരു സംഭവമാണ്. ഏതായാലും ഞാൻ ആ ഒരു ആവേശത്തിലാണ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. ഇൻഷാല്ലാ
2: ഈ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു വനത്തിനുള്ളിലുള്ള കൊട്ടാരത്തിൽ നായാട്ട് നടത്തുകയാണ് രാജാവ്. അങ്ങനെ നായാട്ട് നടത്തിയതിന് ശേഷമുള്ളൊരു വിശ്രമം, ആ വിശ്രമത്തിൽ രാജാവും പരിവാരങ്ങളൊക്കെ സാധാരണ പിന്നെ ഒരു അവിടെ ആ ഒരു വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് അവിടെ എത്തുക. അതായത് അതിർത്തിയിലുള്ള വനത്തിനുള്ളിലാണല്ലോ. അപ്പോൾ ആ നായാട്ട് കഴിഞ്ഞിട്ട് കൊട്ടാരത്തിൽ പോയിട്ട് പിന്നെ വിശ്രമിക്കും. നായാട്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണ് സാധാരണ ഒരു അവരങ്ങനെ ഒരു പതിവ് രീതിയുണ്ട്. അന്ന് രാജാവ് പിന്നെ വിശ്രമം കഴിഞ്ഞ് എത്തുന്നറിഞ്ഞ കാവൽക്കാരൻ അവിടെ എല്ലാ ക്രമീകരണങ്ങളൊക്കെ വരുത്തി. നൈറ്റ് കഴിഞ്ഞ് രാജാവ് വരികയല്ലേ. അപ്പോഴാണ് പിന്നെ അപ്പോൾ രാജാവ് വരുമ്പോൾ രാജാവിന് ഇരിക്കാനും ബാക്കിയുള്ള സംവിധാനങ്ങളും ആ ഒരു പ്രത്യേക ഒരു മുറി തന്നെയാണത്. ആ സമയത്താണ് ഇദ്ദേഹം ആ സകല മുറിവേറ്റ് ഒരാളിങ്ങനെ കൊട്ടാരമുറ്റത്തേക്ക് ഇങ്ങനെ ഓടി വരുന്നത് കണ്ടത്. രാജാവ് നായട്ടിന് പോയിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ അവിടെ വിശ്രമിക്കാനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. ആ സമയത്താണ് ഒരാൾ മേലാകെ മുറിവേറ്റ് ഓടി വരുന്നത് കണ്ടത്. അങ്ങനെ അത് കണ്ടപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഈ കാവൽക്കാരൻ ഈ വരുന്ന ആളെ വന്ന ആളൊന്നും നോക്കിയില്ല, മേലാകെ മുറിവേറ്റിട്ട് വരുന്ന ആളെ മറ്റൊന്നും നോക്കാതെ നേരെ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് രാജാവിനായിട്ട് ഒരുക്കിയിട്ടുള്ള ആ കിടക്കയിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് അയാൾ അനുശ്രൂഷിച്ചു.
3: ഈ അപകടം പറ്റിയ ആൾ
2: അങ്ങനെ രാജാവിന് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് ഭക്ഷണം കൊടുത്തു. ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റ് സൈന്യാധിപൻ അയാൾ കാവൽക്കാരനോട് ദേഷ്യപ്പെട്ടു പറഞ്ഞു, എന്ത് പണിയാണ് കാട്ടിയത്, രാജാവിന് വേണ്ടി ഒരുക്കിയ സൗകര്യങ്ങൾ എന്ത് ധൈര്യത്തിൽ ഞങ്ങൾ വേറെ ആൾക്ക് വേണ്ടി ഉപയോഗിച്ചത് ഏത് പറഞ്ഞു, ഭയങ്കര ബഹളം. അപ്പൊ ഈ ബഹളം കേട്ട് അകത്ത് ശുശ്രൂഷയൊക്കെ കിട്ടി ആ ഒരു ഇതിൽ നിന്ന് കിടക്കുന്ന ആ വ്യക്തി, അയാളുണ്ട് അവിടുന്ന് എണീറ്റിങ്ങനെ വരുന്നേ. അദ്ദേഹം എണീറ്റ് വന്നപ്പോ അയാൾ വന്ന് ബഹളം കേട്ട് ഇങ്ങനെ വന്ന ഉടനെ തന്നെ അപ്പോഴാണ് മറ്റേൾക്ക് മനസ്സിലായത് അത് രാജാവ് തന്നെ എന്നുള്ളത്.
3: അപകടം പറ്റി വന്ന
2: ആള് രാജാവ് തന്നെയായിരുന്നു. അപ്പോ അത് കേട്ടപ്പോ ഇത് കണ്ട ഉടനെ തന്നെ രാജാവ് വേഗം എന്ത് ചെയ്തു, ബഹളത്തിന്റെ ആ ഇടയിൽ നിന്ന് വന്നപ്പോ മറ്റുള്ളവർക്ക് മനസ്സിലായത് രാജാവ് തന്നെയാണ്. അപ്പൊ രാജാവ് അവിടുന്ന് ഒരു കാര്യം അവിടുന്ന് പറയാണ്, അതായത് ഞാൻ ആരാണെന്ന് മനസ്സിലാകാതിരുന്നിട്ട് പോലും എന്നെ ശുശ്രൂഷിച്ചിട്ടുള്ള ആ കാവൽക്കാരൻ അയാളൊരു നല്ല വ്യക്തിയാണ്,
3: അതെ,
2: അതുകൊണ്ട് അയാൾക്ക് ഞാൻ സ്ഥാനക്കയറ്റം നൽകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പെരുമാറ്റം മര്യാദ അതാണ് ഇതിന് നമ്മുടെ കഥയുടെ ബിന്ദു, അതാണ് ചെറിയൊരു കഥയാണ്. പെരുമാറ്റം മര്യാദ എന്ന് പറഞ്ഞാൽ ആന്തരികമായി കാത്തു സൂക്ഷിക്കുന്ന ആളുകളുണ്ടാവും, ഉള്ളിലേ ഉള്ളവർ, ചിലർ ബാഹ്യമായി നിലനിർത്തുന്ന ആളുകളുണ്ടാവും. അപ്പം മുന്നിൽ വരുന്ന ആളുകളുടെ സ്ഥാനവും നിലവാരവും അവരിലുള്ള പ്രയോജന സാധ്യതകൾക്ക് അളന്ന് പെരുമാറുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് സ്വഭാവ വൈശിഷ്ട്യമെന്ന് പറയാൻ പറ്റൂല എന്നാണ്. മുതിർന്നവരെയും ഉയർന്നവരെയൊക്കെ എല്ലാവരെയും ബഹുമാനിക്കും, താഴ്ന്നവരെയും അർഹതയില്ലാത്തവരെയൊക്കെ പിന്നെ ആദരിക്കാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെയാണ് ബാഹ്യമായ സ്വഭാവമുള്ള ആളുകൾ. പ്രത്യക്ഷത്തിൽ ഗുണം നോക്കിയിട്ട്
3: എന്നിട്ട്
2: പെരുമാറണം, രാജാവുമ്പോൾ നന്നായി പെരുമാറണം. അപ്പം അയാൾ സ്വാഭാവികമായ രീതിയാണ് അവിടെ ഇങ്ങനെ ഇങ്ങനെ ചില ചിട്ടകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പ്രോട്ടോകോൾ എന്നൊക്കെ പറയില്ലേ, അത് സ്വഭാവമല്ല,
3: അതൊരു ആർട്ടിഫിഷ്യൽ സംഭവമാണ്.
2: സ്വഭാവം എന്ന് പറഞ്ഞാൽ ആന്തരികമായ ഉള്ളിൽ, അത് ഏത് സന്ദർഭത്തിലും പുറത്തേക്ക് ചാടും. അതുകൊണ്ട് കൊട്ടാരത്തിൽ രാജാവിന്റെ അടുത്താണോ കിടത്തണമെന്നും നോക്കാതെ അയാൾ വേഗം ചെയ്തു, അയാളുടെ ഒരു നന്മ പെട്ടെന്ന് കൊണ്ടിട്ട് അവർ കിടത്തി വേഗം അയാൾ ചികിത്സിച്ചു. അത് കണ്ടപ്പോൾ രാജാവിന് മനസ്സിലായി അയാൾ നല്ല സ്വഭാവമാണ് അയാൾ ഉള്ളത്, അയാൾക്ക് സ്ഥാനക്കയറ്റം നൽകി എന്നതല്ലാണ് കഥ.
3: യെസ്, ഇതൊരു ചരിത്രത്തിലും ഇതിൽ ഇതിൻ്റെ ഒരുപാട് ആഖ്യാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതൊരു വലിയ സ്വഭാവമാണ്, അതായത് പെട്ടെന്ന് പ്രശ്നങ്ങൾ കണ്ട് ഇടപെടുക എന്നുള്ളത്. ചില ആളുകൾ പകച്ചു നിൽക്കും, ചില ആളുകൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതിന്, കാരണം ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആകെ ഒരു കട്ടിലേ ഉണ്ടാവുള്ളൂ, അതാണ് രാജാവിൻ്റെതാണ്, അവിടെ പിടിച്ച് കിടത്തിയാൽ ചിലപ്പോൾ
2: മറ്റുള്ളവർക്ക് പാടെ ആലോചിച്ചിട്ട്
3: നടക്കില്ല. അപ്പോൾ ഇപ്പം എന്താ ചെയ്യുക എന്ന് ചോദിച്ച് ആലോചിച്ച് നോക്കുമ്പോഴേക്കും ദൈവം അപകടം പറ്റിയ ആൾക്ക് മിക്കവാറും മരണപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ മരണപ്പെട്ട ആളെ നോക്കുമ്പോഴേക്കും അയ്യോ അത് രാജാവിനെയാണ് അല്ലേ. അപ്പം അവിടെ ശരിക്കും എന്താണ് സഡൻ തീരുമാനം എടുക്കാനുള്ള അല്ലെങ്കിൽ ഇടപെടാനുള്ള കഴിവ് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് പല സമയങ്ങളിലും നമ്മൾ വീടുകളിലാകട്ടെ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലാകട്ടെ, അവിടെയൊക്കെ നമുക്ക് പിന്നെ നേരിടാവുന്നൊരു ക്രൈസിസാണിത്. കാരണം ഇതിന് ഈ ചെയ്യാത്തവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവരെ മനസ്സ് അവിടത്തേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇനി പിന്നെ എന്താ എടുത്ത് കടത്തിക്കൂടരുതെന്ന് ചോദിച്ചാൽ അത് രാജാവിൻ്റെ കട്ടിലല്ലേ, ഞാനെങ്ങനെ അവിടെ എടുത്ത് കടത്തുക എന്ന് ചോദിക്കുന്ന, അപ്പോൾ ഈ കിടക്കുന്ന രാജാവല്ലേ, അത് രാജാവ് പറഞ്ഞില്ലല്ലോ എന്ന് പറയാനും ഞാൻ അവിടെ ഉണ്ട്. പക്ഷെ മനസ്സിലായി എല്ലാവർക്കും കഴിഞ്ഞോളം എന്നില്ല. പക്ഷേ ഇതൊരു വലിയൊരു നല്ല സ്വഭാവമാണ്, പെട്ടെന്നൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനെ പരിഹരിക്കാനുള്ള ഒരു കഴിവുണ്ടാവുക എന്നുള്ളത് അതെല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വലിയൊരു സന്ദേശമാണ് കഥയിലൂടെ നിങ്ങൾ നൽകിയിട്ടുള്ളത്. മാഷാ അല്ലാ.
4: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, യഥാർത്ഥ പലായനം. ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സലഫി.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹില്ലദീ ബിസ്മിഹി തത്മഇന്നു നുഫൂസ് വബിനൂരിഹി തസ്തനീറു ദുറൂബ് وبهديه تتلاشي القلوب والصلاة والسلام على رسوله المختار وعلى آله وصحبه أطهار أما بعد بهماني رايا بيس ريديو ശ്രോതാക്കളെ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഹിജ്റ. ജനിച്ചു വളർന്ന മക്ക വിട്ട് മറ്റൊരു നാട്ടിലേക്ക്, മദീനയിലേക്ക് പലായനം ചെയ്തതിനാണ് ഹിജ്റ എന്ന് പറയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് ഏറെ ഇഷ്ടപ്പെട്ട നാടായിരുന്നു മക്ക. പക്ഷേ മക്കയിലുള്ള ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ ഉപദ്രവങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും പതിവായപ്പോൾ അവിടുന്ന് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മറ്റൊരു നാട്ടിലേക്ക് ഹിജ്റ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബത്തും ഹിജ്റ പോവുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരമാണ് അതിനെപ്പറ്റി പരാമർശിക്കുന്നത്: والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. الله പറയുന്നു, മുഹാജിറുകളിൽ അൻസാരികളിൽ മുൻകടന്നവർ, അതോടൊപ്പം നന്മയിൽ അവരെ പിൻപറ്റിയവരും അവർക്ക് അല്ലാഹുവിൻ്റെ തൃപ്തിയുണ്ട്, അവരല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു അവരെ സംബന്ധിച്ചും തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിട്ട് മദീനയിലേക്ക് പോയത് കേവലം നാട് കാണാൻ ആയിരുന്നില്ല, ഉല്ലാസയാത്രക്കായിരുന്നില്ല, നേരെമറിച്ച് അനിവാര്യമായ ഘട്ടത്തിൽ അത്യാവശ്യമായി വന്നപ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകുന്നത്. ഇനി തിരിച്ചു വരും എന്ന പ്രതീക്ഷയില്ലാതെയാണ്. കാരണം എവിടെ ചെന്നിട്ടാണ് തനിക്ക് തൻ്റെ വിശ്വാസ ആദർശങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുക എന്നത് ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം നാടുവിടുന്നത്. ചില സ്വഹാബികൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച, ഹിജ്റയുടെ വേളയിൽ സംഭവിച്ച പ്രയാസങ്ങൾ എന്തുമാത്രം വേദനാജനകമായിരുന്നു. മക്കളെ വേർപിരിയുന്ന സമയം, വളർത്തി വലുതാക്കിയ വാത്സല്യത്തോടെ സ്നേഹത്തോടെ വളർത്തി കൊണ്ടുവന്ന മക്കൾ അവരെ വിട്ടുപിരിയുന്ന സമയം, അത്രയും ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് സ്വഹാബത്ത് യാത്ര പോകുന്നത്. ഒന്നും രണ്ടും വർഷത്തേക്കല്ല, പിന്നെയോ കാലാകാലത്തേക്കാണ്. ഇനി ഒരിക്കലും ഒരു പക്ഷേ മടങ്ങി വരില്ല എന്നുറപ്പിച്ചിട്ടാണ് പോകുന്നത്. നമ്മളൊക്കെ പലപ്പോഴും അന്യനാടുകളിലേക്ക്, പ്രവാസ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞാൽ നാട്ടിലേക്ക് മടങ്ങി വരാം, വരണം എന്ന ആഗ്രഹവും പ്രതീക്ഷയുമോടെ കൂടെയാണ് നമ്മളൊക്കെ നമ്മുടെ നാട് വിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് പലപ്പോഴും പലരും പോകുന്നത്. ഇതങ്ങനെയല്ല, അത്രയും ത്യാഗത്തോടുകൂടിയാണ്. ഒരുപക്ഷേ താൻ കെട്ടിപ്പടുത്തുയർത്തിയുണ്ടാക്കിയ വീട് ഇവിടെ ഇട്ടിട്ടാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ അന്ന് സംഭവിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു അവരെപ്പറ്റി പറഞ്ഞത്: ഫല്ലദീന ഹാജറു വഉഖ്രിജു മിൻ ദിയാരിഹിം വഊദു ഫീ സബീലി ലഉകഫിറന്ന അൻഹും സയ്യിആത്തിഹിം. ഫല്ലദീന ഹാജറു, പലായനം നടത്തിയവർ, ഉഖ്രിജു മിൻ ദിയാരിഹിം, തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, വഊദു ഫീ സബീലി, എന്റെ മാർഗത്തിൽ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഉപദ്രവം സഹിക്കേണ്ടി വന്നവർ. അങ്ങനെ നാടുവിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം നടത്തേണ്ടി വന്നവർ. അവരുടെ പാപങ്ങൾ മുഴുവനും നാം പുറത്തു കൊടുക്കും. അവർക്ക് നാം സ്വർഗം സമ്മാനമായി നൽകും എന്ന് പരിശുദ്ധ ഖുർആൻ. കാരണം അത്രയും അവർ അവരുടെ ജീവിതത്തിൽ ത്യാഗം അനുഭവിച്ചവരാണ്. നഗ്നപാദരായി ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ ദാഹം അനുഭവിച്ച് ക്ഷീണത്തോടുകൂടി അന്യനാട്ടിലേക്ക് യാത്ര പോയവരാണവർ. സുഹൈബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഹിജറ പോകുന്ന വേളയിൽ, മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകുന്ന വേളയിൽ മക്കയിലെ പ്രമാണിമാർ അദ്ദേഹത്തെ വളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതീതന സ്വഅലൂഖൻ ഹഖീറ ഫകസറ മാലുക ഇന്ദന. അല്ലയോ സുഹൈബ്, നീ ഞങ്ങളുടെ നാട്ടുകാരനല്ല, മറ്റൊരു നാട്ടുകാരനാണ്. എന്നിട്ട് നീ ഞങ്ങളുടെ നാട്ടിൽ വന്ന് കച്ചവടം ചെയ്ത് സമ്പന്നനായി. നീ ഇവിടേക്ക് വരുമ്പോൾ നിന്ദ്യനായിരുന്നു, ദരിദ്രനായിരുന്നു. ഈ മക്കയിൽ വന്നിട്ടാണ് നീ ധനികനായത്. ഇവിടെ നിന്നുണ്ടാക്കിയ ആരോഗ്യവുമായി സമ്പത്തുമായി ഈ നാട് വിടാം എന്നാണോ നീ കരുതുന്നത് എന്ന് ചോദിച്ചപ്പോ സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അവരോട് പറഞ്ഞു, ഫഇന്നി ഖദ് ജഅൽതു ലക്കും മാലി, ഞാനിവിടെ ഈ നാട്ടിൽ വെച്ചുണ്ടാക്കിയ എന്റെ സമ്പത്ത് മുഴുവനും, എന്റെ മുഴുവൻ സമ്പത്തും, കച്ചവടത്തിലൂടെ ഉണ്ടാക്കിയ എന്റെ മുഴുവൻ സമ്പത്തും ഇതാ ഞാനിവിടെ വിട്ടേച്ചിട്ടാണ് പോകുന്നത്. എന്റെ തടി മാത്രമേ, എന്റെ ശരീരം മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ എന്നാണ്. നോക്കൂ, നിങ്ങൾ അത്രയും കാലം കഷ്ടപ്പെട്ട് സമയം ചെലവഴിച്ച് ബുദ്ധി ഉപയോഗിച്ച് മറ്റും പ്രയാസപ്പെട്ട് ഉറക്കമൊഴിച്ച് യാത്ര ചെയ്തു ഒക്കെ

വലിയ ലാഭം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. ഇന്നല്ലദീന ആമനൂ, നിശ്ചയമായും വിശ്വസിച്ചവർ. വല്ലദീന ഹാജറു, ഹിജറ പോയവർ. വജാഹദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തവർ. ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അവർ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മക്ക വിട്ട് മദീനയിലേക്ക് പോയ മുഹാജിറുകൾ, അവർക്ക് മാത്രമല്ല ഇസ്ലാമിൽ പ്രാധാന്യമുള്ളത്, പിന്നെയോ മദീനയിൽ അന്യനാട്ടുകാരായ മക്കാരെ സ്വീകരിച്ച് രണ്ട് വീടുള്ളവർ ഒരു വീട് അവർക്ക് നൽകി. മദീനയിലെ അൻസ്വാരികൾ രണ്ട്, ഒരു വീട്ടിൽ രണ്ട് മുറിയുള്ളവർ ഒരു മുറി മുഹാജിറിന് കൊടുത്തു, ഹിജ്റ വന്നവർക്ക് കൊടുത്തു. രണ്ട് കച്ചവട സ്ഥാപനമുള്ളവർ ഒന്ന്, തൻ്റെ നാട്ടിലേക്ക് ദീനിനെ സംരക്ഷിക്കാൻ വന്നവർക്ക് കൊടുത്തു. അങ്ങനെ മുഹാജിറുകളും അൻസ്വാറുകളും പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഏറ്റവും വലിയ മകുടോദാഹരണങ്ങളായി ചരിത്രങ്ങളിൽ ഇടം പിടിച്ചു. രണ്ടുപേർക്കും, മുഹാജിറുകൾക്കും അൻസ്വാരികൾക്കും ഏറെ ശ്രേഷ്ഠതയാണ് ഖുർആൻ നൽകുന്നത്. അതുകൊണ്ടാണ് അള്ള പറഞ്ഞത് വല്ലദീ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ. മുഹാജിറുകളും അൻസ്വാറുകളും, ഒരുപോലെ രണ്ടു കൂട്ടരും ഇസ്ലാമിൽ പ്രാധാന്യമുള്ളവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഹിജറ എന്നത് ജീവിതത്തിൽ, സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല, മറ്റൊരു രാജ്യത്തുമില്ലാത്ത ഉദാത്തമായ, ഏറ്റവും നല്ല ഭരണഘടനയുള്ള ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. ആ ഭരണഘടന പ്രകാരം ഏതൊരു പൗരനും, ഏതൊരു ഇന്ത്യൻ പൗരനും അവൻ വിശ്വസിക്കുന്ന വിശ്വാസമനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം, സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. ഇത്രയും സ്വാതന്ത്ര്യമുള്ള മറ്റൊരു രാജ്യം ഒരുപക്ഷെ ലോകത്തുണ്ടാവുകയില്ല. അത്രയേറെ ഏറ്റവും നല്ല നിയമനിർമ്മാണങ്ങൾ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയ രാജ്യമാണ് നമ്മുടെ രാജ്യം. ഈ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ഹിജറ പോകേണ്ട സാഹചര്യം നമുക്കിപ്പോഴില്ല. അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യമില്ല ഇപ്പോൾ. കാരണം രാജ്യം, ജീവിക്കുന്ന രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും സ്നേഹവും ഉണ്ടാകണം എന്ന് പഠിപ്പിച്ച ആളാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് ഈ ഒരു രാജ്യം നമുക്ക് എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യവും മറ്റും നൽകുന്ന, അതങ്ങനെ തന്നെ തുടരാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഈ രാജ്യം അപ്രകാരം തന്നെ നാനാ മതങ്ങളും നാനാ സംസ്കാരങ്ങളും എല്ലാവരും ഒരുപോലെ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെ തന്നെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. നമുക്കങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോഴില്ല. ഹിജറ പോകേണ്ട ഒരു സാഹചര്യമില്ല, പോകാനും പാടില്ല ഈ ഒരു നാട്ടിൽ നിന്ന്. കാരണം നാടിനെ സ്നേഹിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. പക്ഷേ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഹിജറയുണ്ടാകേണ്ടത്? നമുക്കും ഹിജറ ചെയ്യണം എന്നാഗ്രഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഹാജിറു മാ ഹാജറ മൻ ഹാജറ മാ നഹല്ലാഹു അൻഹു. യഥാർത്ഥത്തിലൊരു മുഹാജിർ എന്ന് പറഞ്ഞാൽ പലായനം ചെയ്യുന്നവൻ, വെടിഞ്ഞവൻ. മുഹാജിർ എന്ന് പറഞ്ഞാൽ വെടിഞ്ഞവൻ എന്നാണ്. യഥാർത്ഥത്തിൽ വെടിഞ്ഞവൻ എന്ന് പറഞ്ഞാൽ നാടിനെ മാത്രം വെടിഞ്ഞവൻ എന്നല്ല. പിന്നെയോ, മൻ ഹാജറ മാ നഹല്ലാഹു അൻഹു, അല്ലാഹു വിരോധിച്ചതിനെ വെടിയുന്നവൻ കൂടിയാണ് മുഹാജിർ. ഇപ്പം നമ്മളൊക്കെ യഥാർത്ഥ മുഹാജിരീങ്ങളാകേണ്ടത് അവിടെയാണ്. അള്ളാഹു ഹറാമാക്കിയ സംഗതികളെ,
അല്ലാഹു വിരോധിച്ച സംഗതികളെ

0: ഹറാമുകളെ, പലിശയെ, മദ്യത്തെ, കളവ് പറയലിനെ, അതേപോലെ തന്നെ മറ്റു ഗീബത്തിന് മീമത്തുകളെ, ലഹരികളെ, തോന്നിവാസങ്ങളെ, മ്യൂസിക്കിനെ, സംഗീതത്തെ, ഇതൊക്കെ അള്ളാഹു ഹറാമാക്കിയ, അള്ളാഹു നിഷിദ്ധമാക്കിയ, ചെയ്യരുത്, വിശ്വാസികളത് ചെയ്യരുത് എന്ന് പറഞ്ഞ് നിരോധിച്ച കാര്യങ്ങൾ അവയോട് രാജു പറയുക, അവയെ വെടിയുക, അവയെ അകറ്റുക, അവയിൽ നിന്ന് പലായനം നടത്തുക, അതാണ് യഥാർത്ഥ ഹിജ്റ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പക്ഷേ അതിൻ്റെ പേരിൽ നമുക്ക് ദുനിയവിയായ ഒരുപാട് നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നമ്മുടെ കച്ചവടം തന്നെ ഒരു പക്ഷേ ലഹരിയുമായി ബന്ധപ്പെട്ട കച്ചവടമാകാം, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാകാം. ഇപ്പോഴും എത്രയോ ചെറുപ്പക്കാർ, മുസ്ലിം പേരുള്ള ചെറുപ്പക്കാരൊക്കെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ പേരിൽ അത് കച്ചവടം ചെയ്യുന്ന, അത് കൊണ്ടുപോകുന്ന വഴിക്ക് പിടിക്കപ്പെടുന്ന വാർത്തകൾ എത്രയോ നമ്മൾ നിത്യേന എന്നോണം സോഷ്യൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, ലഹരി ഒരു വിശ്വാസിക്ക് ഹറാമാണ്. അതിനോട് രാജി പറയാൻ, കാരണം ആ ലഹരി വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും ഉപദ്രവകരമായതാണ്. അതുമായി ബന്ധപ്പെട്ടൊരാളുപോലും ഉണ്ടാകാൻ പാടില്ല. അപ്പം അങ്ങനെ ഉണ്ട് എങ്കിൽ തനിക്ക് എത്ര വലിയ ലാഭം നൽകുന്ന ഒരു കച്ചവടമാണെങ്കിലും ബിസിനസ്സാണെങ്കിലും അതിനോട് രാജി പറയാൻ, അതിൽ നിന്ന് മാറി നിൽക്കാൻ, അതിനെ അകറ്റിക്കളയാൻ, ആ ലഹരി കച്ചവടം ചെയ്യുന്നതിൽ നിന്ന് പലായനം ചെയ്യാൻ നമുക്ക് കഴിയണം എങ്കിൽ നമ്മളാണ് യഥാർത്ഥ മുഹാജിർ. നമ്മളാണ് യഥാർത്ഥ മുഹാജിർ. അങ്ങനെ നമ്മൾ യഥാർത്ഥ മുഹാജിറായാൽ, നേരത്തെ പറഞ്ഞ, പരാമർശിക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞ ഹിജറ ചെയ്യുന്നവൻ്റെ ആ പ്രതിഫലം നമുക്ക് കിട്ടും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ ചെയ്യുന്നവൻ, അവന് അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകും. അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ആഗ്രഹിക്കുന്നത്, അതവന് ലഭിക്കും എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞ നേട്ടങ്ങൾ കിട്ടാൻ നാടുമാത്രം വെടിയലല്ല, പിന്നെയോ ഹറാമായ സംഗതികളെ വെടിയാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടത്. അള്ളാഹു തൃപ്തിപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഹലാലാക്കിയ കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ കൊണ്ടുവരാൻ, ചെയ്യുവാൻ നാം പരിശ്രമിക്കണം. അപ്രകാരം ഏറ്റവും നല്ല മുഹാജിറുകളാകാൻ നാം ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ, യഥാർത്ഥ പലായനം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സലഫി.
2: ഇത് നമ്മൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പഠനത്തിൻ്റെ ഒരു അവസാന സമയത്ത് ഈ RMB ഷെമിൽ കേട്ടിട്ടുണ്ടോ? RMB എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ്, മണി ചെയിൻ ആണ്. അത് പല പേരുകളിൽ ഇന്നും ഉണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ വരും, അതിങ്ങനെ പോവും, അങ്ങനെയുള്ളതാണ്. അപ്പോൾ RMB എന്ന് പറഞ്ഞിട്ടൊരു ഇതുപോലെ തന്നെ ഒരു മണി ചെയിൻ്റെ കമ്പനിയുടെ ഒരു അങ്ങനെ പ്രചാരം ശ്രദ്ധിച്ച സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് നിരന്തരമായിട്ട് എന്നെ ഉപദേശിച്ചു, ഞാൻ അതിലൊന്ന് ഒരു പ്രൊഡക്റ്റ് സാധനം മേടിച്ചിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് പിന്നെ അതിൽ സഹകരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വിഷയം. അപ്പോൾ അതിൻ്റെ കുറേ ഗൗരവങ്ങളൊക്കെ നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യാം, ശ്രോതാക്കൾക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മൾ ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത്, പിന്നെ എന്താ, എത്ര ആൾ നമ്മുടെ വലത് ഭാഗത്ത് ഇടത് ഭാഗത്ത് ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യും, പൈസ കിട്ടും എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതിനു വേണ്ടി നിരന്തരമായിട്ട് എന്ത് ചെയ്യാണ് അദ്ദേഹം എന്നെ നിർബന്ധിക്കുകയും, എന്നിട്ട് ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ആ ഒരു അവരുടെ ഒരു ക്ലാസ്സിന് ഞാൻ പോവുകയും, കുറേ ആളുകളുള്ള ഒരു ക്ലാസ്സിനാണ്. പക്ഷെ അതിലൊരു ഇസ്ലാമികമായ ചില വശങ്ങൾ നമുക്ക് പിന്നെ അതിനോട് യോജിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളതിൽ പ്രതികാര മനോഭാവത്തോടെ എന്ത് ചെയ്തു, അതിൽ നമ്മുടെ നിഷേധക്കുറിപ്പ് നമ്മൾ അറിയിക്കുകയും നമ്മൾ പോരുകയും ചെയ്തു. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തു, അന്ന് അവരുടെ വീട്ടിലെ പെങ്ങളുടെയൊക്കെ സ്വർണം പണയം വെച്ചിട്ടാണ് ഇതിൽ ചേർന്നത്, ഈ പ്രൊഡക്റ്റുമായിടിച്ച് എന്ത് ചെയ്യണം, അതിൽ പങ്കുചേരണമല്ലോ. ഇതിൻ്റെ അവസാനത്തിൻ്റെതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു സ്വർണമൊക്കെ പണയം വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ പലിശക്ക് എടുത്തിട്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ കറക്കുമ്പോൾ നല്ലോണം ആലോചിച്ചോളുണ്ട്. ഒന്നത് ഇസ്ലാമികമായിട്ട് ശരിയല്ല, അതുപോലെ ഇങ്ങനെ. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ അന്ന് വളരെ ചെറിയ ഒരു ക്യാഷിനാണ് ഇത് പണയം വെച്ചത്, പക്ഷേ ഇന്നും ആ പലിശയിൽ നിന്ന് എനിക്ക് മുക്തമാകാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റും അല്ലെങ്കിൽ ഒരു ഗുണവും എനിക്കതുകൊണ്ട് ഉണ്ടായില്ല, കുറേ നഷ്ടങ്ങൾ വന്നു എന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചറിവും അദ്ദേഹം അത് കവർ ചെയ്യാൻ അദ്ദേഹം പിന്നീട് അത്തരം രൂപങ്ങളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് ആ ഒരു സാമ്പത്തിക മേഖലയിലേക്ക് ശരിയായ ഇസ്ലാമിക വശത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഇതിലെ ഒരു വിഷയം സംഭവം ഇതാണ്. എന്താ വെച്ചാൽ പലിശയുടെ ഗൗരവം, പിന്നെന്താ വെച്ചാൽ ഒന്നതാണ്, അത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അത് ചെറിയ പൈസക്കല്ലേ, അതൊക്കെ വീട്ടാലോ എന്ന് വിചാരിക്കും, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയില്ല, വീട്ടാൻ കഴിയില്ല. അതിങ്ങനെ എന്ത് ചെയ്യും, ഒരു നീറിപ്പുകഞ്ഞ് വലിയൊരു പ്രയാസമായിട്ട് നിൽക്കും. ഇപ്പോഴും കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, നിസ്സാര സംഖ്യക്കായിരിക്കും ചിലപ്പോൾ പലിശക്ക് എടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ പണയം വെച്ചിട്ടുണ്ടാവുക. എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ വേഗം കൊണ്ടുപോയിട്ട് പണയം വെക്കലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യൂല, പലിശ സംബന്ധിച്ചമായിട്ടുള്ള ഇടപാടാണോ അതിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരുപാട് ദുരന്തങ്ങൾ കയ്പുനീരുകൾ എന്ത് ചെയ്യേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അത് അനുഭവത്തിൽ അയാൾ പറയാം, ഇത്രയും കാലം ഞാൻ വലിയ മെച്ചാവും, ഞാനിങ്ങനെ ഉഷാറായിട്ട് നിൽക്കും എന്നൊക്കെ വിചാരിച്ചത് എൻ്റെ ജീവിതം മുഴുവനും തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്.
3: നമുക്ക് ഹലാലല്ലാത്തൊരു പൈസ അല്ലേ,
2: അതെ,
3: അധ്വാനിച്ച് നേടാത്തൊരു പണം എന്ന് പറയുന്നത് അത് എല്ലാ നിലക്കും നമ്മളെപ്പോഴും പല പേരുകളിൽ ഈ മണി ചെയിൻ എന്നത് മുമ്പ് വളരെ ഫേമസ്
2: മണി ചെയിൻ എന്നല്ല പറയണം, മണി ചീറ്റ് എന്ന് പറയണതിന്,
3: പിന്നീട് അത് പല പേരുകളിലും പല
2: രൂപത്തിലൊക്കെ
3: ഉണ്ട്. അപ്പോ ആളുകൾക്ക് എന്താ വെച്ചാൽ ചിലതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, പൈസ കിട്ടുന്ന കാര്യമാകുമ്പോൾ അതിലൊന്ന് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ.
2: ഇതുപോലെ ആരെങ്കിലും നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കണം, ആരെങ്കിലും നമ്മളില്ലെങ്കിൽ അവരോട് എന്ത് ചെയ്യാം, ഉണർത്തുകയും ചെയ്യണം.
4: പീസ് റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വഫാണ് പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബൂബക്കർ അശ്ശാത്രി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിൽ നിന്നും വളരെ ഹൃദ്യമായ ചില വചനങ്ങളായിരുന്നു അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. സൂറത്തു സഫാണ് അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അൽഷാത്രി.
1: ഇനി ഡയലോഗ്. ലിബറൽ ഫാസിസം അനുവദിക്കില്ല എന്ന പ്രമേയത്തിൽ 2025 ജൂലൈ 17 കാക്കനാട് നടന്ന ജനകീയ പ്രതിരോധം പരിപാടിയിൽ നിന്നുള്ള ഷംജാസ് കെ അബ്ബാസിന്റെ വാക്കുകളിലേക്ക് നമുക്ക് കാത്തോർക്കാം.
2: ഇവർ വിചാരിച്ചത് ഇവിടെ ഇങ്ങനെ പറഞ്ഞ് ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ പല ആളുകളും ഇനി നമ്മളൊന്നും ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്നുള്ളതാണ്. ചരിത്രം പരിശോധിക്കണം, ആ ചരിത്രത്തിന്റെ രേഖകൾ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഈ സൂമ്പ വിഷയത്തിൽ വന്നിട്ട് ചോദിക്കുന്നത് ഭൂമി ഉരുണ്ടതോ പരന്നതോ എന്നൊക്കെ. എത്ര നിലവാരം വേണമെന്നൊക്കെ ചോദിക്കണമെങ്കിൽ. പിന്നെ അടുത്തത് ചോദിച്ചു മനുഷ്യൻ, എന്തായിരുന്നു ആ ചോദ്യം, ചിത്രം വരയ്ക്കൽ ഇസ്ലാമിൽ അതിനെന്താണ്? ഇത് ഭയങ്കരമായ ചോദ്യമാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ ശരിക്കും? ഈ പറഞ്ഞതുപോലെ നമ്മളങ്ങനെ എന്തെങ്കിലും വിഷയത്തിലേക്ക് കുടുക്കി കെട്ടിയിട്ട് വന്ന് രക്ഷപ്പെടണം. സുഹൃത്തുക്കളെ, ഇന്ന് ജെ എൻ യുവിൻ്റെ വരാന്തയിലേക്ക് നമ്മൾ പോവുക, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വരാന്തകളിലേക്ക് പോവുക. കേരളത്തിലെ നല്ല കേന്ദ്ര സർവകലാശാലകളിൽ ഞാൻ പഠിച്ചിരുന്ന പോണ്ടിച്ചേരി സർവകലാശാലയിൽ നിന്ന് 100 കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന CRE ക്ലാസ്സുകളുണ്ട്. CRE ക്ലാസ്സുകൾ, കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലടക്കം നമ്മൾ ഇത്തരം പരിപാടികൾ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവർ പറയുന്നത് നിങ്ങളൊക്കെ മതമൗലികവാദികളാണ് എന്ന്. കുറച്ചൊക്കെ കണ്ണൊക്കെ തുറന്ന് നോക്കണമെന്ന് മാത്രമാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഇങ്ങനെയാണ് ഇത്തരം ആളുകൾ ഇതിനെയൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങൾ നേരത്തെ മന്ത്രി പറഞ്ഞൊരു കാര്യം നോട്ട് ചെയ്തല്ലോ, ഇതൊന്നും നിർബന്ധിക്കൂല, ഇതൊന്നും നടപ്പിലാക്കൂല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ സുഹൃത്തുക്കൾ നടപ്പിലാക്കി. ഇത് ശരിക്കൊരു കാപട്യമല്ലേ? ഒരു കാര്യം പറയാണ് ഞങ്ങൾ നിർബന്ധിക്കില്ല എന്ന് പറയാം, എന്നിട്ട് പിന്നീട് ഉള്ളുകൂടെ നടപ്പിലാക്കുക. ഈ കുട്ടികൾ വാപ്പാൻ്റെ പൈസ വാങ്ങുക എങ്ങനെയാണ്? ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നത് വാപ്പാൻ്റെ പോക്കറ്റിൽ പോയി പൈസ എടുക്കും ചെയ്യും. ഇതേപോലെ എല്ലാം ഉടായ്പ ആദ്യം പറയാം, അതൊന്നും നമ്മൾ ചെയ്യൂല എന്ന് പറയാം, പിന്നെ പതുക്കെ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക. ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും സമദർശൻ എന്ന പേരിൽ ഈ പറഞ്ഞ കേരള സർക്കാർ പുറത്തിറക്കിയ NSS ക്യാമ്പ്, കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന NSS ക്യാമ്പ് ഉണ്ടല്ലോ, ആ ക്യാമ്പിലെ PPT ഫയലിൽ എന്താണ് ഇവർ പറഞ്ഞ ആശയം എന്നുള്ളത് നമുക്ക് വ്യക്തമായും കാണാൻ സാധിക്കും. PPT 1 പിന്നെ അതോടൊപ്പം തന്നെ കുടുംബശ്രീ, കുടുംബശ്രീയുടെ മൊഡ്യൂളുകൾ ഇറങ്ങിയപ്പോൾ ആ മൊഡ്യൂളുകളിലും ഇത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയോ പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ ഇത്തരം വർത്തമാനങ്ങൾ പിന്നീട് പുറത്തു വന്നു. സുഹൃത്തുക്കൾ, നമ്മളടക്കം ജനകീയ സദസ്സിൽ പോയിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയില്ലേ? സ്കൂൾ PTA മീറ്റിംഗ് വിളിച്ചപ്പോൾ നമ്മൾ പോയില്ലേ? പഞ്ചായത്തിൽ സംഗതി വിളിച്ചപ്പോൾ നമ്മൾ പോയില്ലേ? അധ്യാപകർ കൃത്യമായും എതിർത്തില്ലേ? കേരളത്തിൽ ഈ പണിയൊക്കെ എടുത്തിട്ട് അവസാനം പാഠ്യപദ്ധതി ചട്ടക്കൂട് പുറത്തു വന്നപ്പോൾ ആ പറഞ്ഞ എല്ലാ മാലിന്യവും അതുപോലെ തന്നെ ഇതിലുണ്ട്. എന്നിട്ട് പറയാണ് ഞങ്ങൾ ജനങ്ങളെ പരിഗണിക്കുന്ന ജനകീയമായ സർക്കാരാണ് എന്ന്. എന്ത് ജനകീയമായ സർക്കാർ? അന്നത്തെ ന്യൂസ് ചാനലുകളിൽ വന്ന ചില ചർച്ചകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ചർച്ചാ കുറിപ്പുകൾ അടങ്ങിയ കൈപുസ്തകത്തിലെ ചില ചോദ്യങ്ങളെ സർക്കാർ നയമായി തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾ ദൗർഭാഗ്യകരമാണ്, കേരള വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാണ്. എന്നിട്ടോ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷകളും ആശങ്കകളും പരിഗണിച്ച് ഏറെ സുതാര്യമായി ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. വളരെ സുതാര്യമായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് അപ്പുറത്തു കൂടെ പരിപാടി നടപ്പിലാക്കി, ടെക്സ്റ്റ് ബുക്ക് പുറത്തു വന്നു. ഇനിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സമദർശം എന്ന പേരിൽ ഈ കേരള സർക്കാർ തന്നെ പുറത്തിറക്കിയ ഈ ഒരു അവരുടെ PPT ഫയലിൽ കാണാൻ സാധിക്കും. മെയിൽ ഫീമെയിൽ അതല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്നത് മെയിൽ ഫീമെയിൽ പുറത്തേക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടാണ്. ഇത് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഞാനിത് നിങ്ങൾ പഠിക്കണം എന്ന് പറയാനുള്ള കാരണം ഈ വിഷയത്തിൽ കൃത്യമായി നമ്മൾ ചില കാര്യങ്ങൾ അറിയണം. ഇത് NSS ക്യാമ്പിലെ സമദർശനം എന്ന പരിപാടിയാണ്. 2 ഹയർ സെക്കൻഡറി കുട്ടികൾക്ക്, +1 +2 കുട്ടികൾക്കുള്ള സമദർശനം. നമ്മുടെയൊക്കെ മക്കൾ +1 +2 പോയിട്ട് ഇത് പഠിച്ചിട്ടുണ്ട്. അതിലെ 1-ാമത്തെ സ്ലൈഡ് നിങ്ങൾക്ക് ഒന്ന് കാണാം. ആ സ്ലൈഡിൽ കൃത്യമായും സെക്ഷൽ ഓറിയന്റേഷൻ, എന്താ സെക്ഷൽ ഓറിയന്റേഷൻ? നമ്മുടെ മക്കള് ആൺകുട്ടികളെയാണോ പെൺകുട്ടികളാണോ ഇഷ്ടപ്പെടേണ്ടത്? നമ്മൾ ഇത്രയും കാലം പറഞ്ഞത് ഹെറ്ററോനോർമേറ്റീവ്. എന്താ ഹെറ്ററോനോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ? സ്ത്രീ പുരുഷ ബന്ധങ്ങളാണ്. പക്ഷേ അവർ പറയുന്നു സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ബീങ് സ്ട്രെയിറ്റ്, ഗേ, ലെസ്ബിയൻ ഓർ ബൈസെക്ഷൽ. ഇത് എന്താ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകണം. ആണ് ആണിനെ ഇഷ്ടപ്പെടുന്ന, പെണ്ണ് പെണ്ണിനെ ഇഷ്ടപ്പെടുന്ന, ഇത് ഇഷ്ടപ്പെട്ടോട്ടെ, ഒരു ചെയ്തോട്ടെ, അവരെവിടെയെങ്കിലും പോയി ചെയ്തോട്ടെ, നമ്മളതിനെ എതിർക്കും. അപ്പൊ നമ്മൾ ഇത് കാര്യം സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ ഇത് നമ്മുടെ മക്കൾ പഠിക്കണം എന്ന് പറഞ്ഞ് ഇത് PPT ഇറക്കിയിട്ട് നമ്മുടെ കുട്ടികൾ പോകുന്ന ക്യാമ്പിൽ അടക്കത് പഠിപ്പിക്കുമ്പോൾ എതിർക്കൂലേ? നമ്മുടെ കുട്ടികൾക്ക് ഇത് പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറയില്ലേ? അവരുടെ തോന്നി മാസം നിൽക്കില്ല എന്ന് പറയില്ലേ? ഇനി പാഠ്യപദ്ധതി ചട്ടക്കൂട്, ഇതിന്റെ ഏറ്റവും ആദ്യത്തെ സ്ലൈഡ്, പാഠ്യപദ്ധതി ചട്ടക്കൂടിലെ വർത്തമാനങ്ങൾ നോക്കി നോക്കി. വിദ്യാസമ്പന്നമായ ഒരു പ്രദേശത്തിന് ചേരാത്ത പല പ്രവണതകളും. എന്താണെന്ന് അറിയാം ചേരാത്തത്? സ്ത്രീയും പുരുഷനും കല്യാണം കഴിക്കുക, ഭാര്യയും ഭർത്താവും വിദ്യാസമ്പന്നമായ ഒരു സ്ഥലത്ത് ചേരുന്നതല്ല. ഇനിയോ ലിംഗസമത്വം, ലിംഗതുല്യത, ലിംഗാവബോധം, ലിംഗാവബോധം നോട്ട് ചെയ്തോളി എന്നിവ ഉളവാക്കാൻ ആവശ്യമായ അംശങ്ങൾ പാഠ്യപദ്ധതിയിൽ വരും. എന്താണെന്ന് അറിയുമോ ആ ലിംഗാവബോധം എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞ ജെൻഡർ ന്യൂട്രൽ, ഗിയർ 1 കിടണോ 2 കിടണോ എന്നുള്ളത് പിന്നെ 15 വയസ്സ് തീരുമാനിക്കുന്നതാണ്. ഇനിയോ അടുത്തത്. പരമാവധി ഓക്കെ ജെൻഡർ സ്പെക്ട്രത്തെ കുറിച്ചുള്ള ധാരണകളും വികസിക്കുന്നില്ല. അവിടെ നമുക്ക് ചിലത് പറയാനുണ്ട്. ജെൻഡർ സ്പെക്ട്രം, സുഹൃത്തുക്കളെ, എന്താണ് ജെൻഡർ സ്പെക്ട്രം എന്ന് പറയുന്നത്? ഇത് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിലെ വാക്കാണ്. ജെൻഡർ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഉണ്ട്. ഇതിന് പുറമെ നമ്മൾ ഇസ്ലാമിക ഭാഷയിൽ പറഞ്ഞാൽ മുഹന്നസും ഉൻസയും ഉണ്ട്. മുഹന്നസ് ഉൻസ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡറും ഇന്റർസെക്സും. വളരെ അപൂർവമായി സംഭവിക്കുന്ന സംഭവമാണ് ഇന്റർസെക്സ് എന്ന് പറഞ്ഞാൽ. പുരുഷനായിരിക്കും, പക്ഷേ സ്ത്രീകളുടെ ജൈനിതിക ഇതൊക്കെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റേത് ഓപ്പോസിറ്റ് വരും. ഇത് വളരെ റയറാണ്. ഇത് ഇസ്ലാം പരിഗണിച്ചിട്ട് കൃത്യമായിട്ടും ഇസ്ലാമിക ഫിഖിൽ ഇതിൻ്റെ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ഇനി മുഹന്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡറാണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ശരീരം ചെറിയ സ്ത്രൈണ്യത ഉണ്ടാവും, അല്ലെങ്കിൽ സ്ത്രീകളായിരിക്കും, പക്ഷേ കുറച്ച് പൗരുഷക്ക സ്വഭാവം ഉണ്ടാവും. ഇങ്ങനൊരു കാര്യം വന്നാൽ ഇതിനെങ്ങനെ പരിഗണിക്കണം? ഇവിടെ ഇസ്ലാമികമാണ് ഞാൻ ഇതിൻ്റെ അത്ഭുതം എത്ര ആലോചിച്ചത്. സുഹൃത്തുക്കളെ, ഇത്തരം ആളുകളെ കാണുമ്പോൾ അവരെ പരിഗണിക്കേണ്ട രീതികൾ പോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പല ആളുകളും ഇതിനൊക്കെ പല പേരിട്ട് വിളിക്കും. 9 അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സ്വഭാവം കേരളത്തിൽ ഈ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഇസ്ലാം കൃത്യമായി അതിന് മര്യാദകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം ആളുകൾ ഈ ജെൻഡർ സ്പെക്ട്രം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? 2 അല്ല 3 അല്ല 5 അല്ല, ജെൻഡർ എത്ര എന്നറിയോ? ഇവിടെ ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ഒരു ചോദ്യമായിട്ട് ചോദിക്കട്ടെ, ഇവിടെ ആർക്കെങ്കിലും ഇവർ പറയുന്ന ജെൻഡർ സ്പെക്ട്രത്തിൽ ഇപ്പോൾ എത്ര എണ്ണുണ്ടെന്ന് പറയാൻ പറ്റുമോ? പറയുന്ന ആൾക്ക് സമ്മാനമുണ്ട്. ആരെങ്കിലും 7? വേറെ എന്തെങ്കിലും അഭിപ്രായം? 6? അല്ല, നിങ്ങൾക്കൊക്കെ തെറ്റി. ഞാൻ പറയട്ടെ, ആദ്യം ഇവർ പറഞ്ഞത് 22 എന്നാണ്, പിന്നെ ഇവർ പറഞ്ഞത് 72 എന്നാണ്, പിന്നെ 300 കേട്ടോ, 300. അപ്പൊ നിങ്ങൾ വിചാരിക്കും 300 ലിംഗങ്ങളോ എന്നൊക്കെ. 300 ലിംഗങ്ങൾ എന്താന്ന് പറഞ്ഞതാ. എന്നിട്ടോ അവസാനം പറഞ്ഞറിയോ? ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞറിയോ? എണ്ണം കണക്കാക്കാൻ പറ്റില്ല എന്നാണ്. അപ്പൊ എന്താണ് ജെൻഡർ? ഇവരുടെ ഭാഷയിൽ ജെൻഡർ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ആ സ്പെക്ട്രത്തിനകത്ത് ഒരാൾക്ക് പട്ടിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഞാൻ ചോദിക്കുന്നത്, ഇത് കുട്ടികൾ പഠിച്ചിട്ട് നാളെ നമ്മളെ വീട്ടിൽ നമ്മളെ കുട്ടികൾ എന്നിട്ട് പറയാണ്, ഇപ്പാ ഇന്ന് മുതൽ ഞാനൊരു പട്ടിയായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മൾ കുട്ടിയെ പാഠ്യ പുസ്തകത്തിൽ പഠിച്ചതല്ലേ, നീ സ്കൂളിൽ പഠിപ്പിച്ചതല്ലേ, എന്തായാലും കേൾക്കാം. പറയാൻ പറ്റുമോ നമുക്ക്? സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ തോന്നിവാസങ്ങളെ അല്ല മണ്ടത്തരങ്ങളെ, ബ്ലണ്ടേഴ്സ്, ആ ബ്ലണ്ടേഴ്സ് കൊണ്ടുവന്നിട്ട് പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കണമെന്ന്, ആ ജെൻഡർ സ്പെക്ട്രത്തെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിലാണ് ലിംഗനീതി ലിംഗതുല്യത കൊണ്ടുവരുന്നതേ. നമ്മളെന്താ വിചാരിക്കുക? ലിംഗസമത്വം നല്ല ആശയമല്ലേ? നമ്മളെല്ലാവരും അനുകൂലല്ലേ ലിംഗസമത്വം? എന്താണ് ഇസ്ലാം പ്രവാചക സന്ദേശം കൃത്യമായി പറഞ്ഞില്ലേ? സ്ത്രീയും പുരുഷനും തുല്യരാണ്. തുല്യരാണ് എങ്ങനെ? അത് മൂല്യങ്ങളുടെ, അത് അള്ളാഹിന്റെ മുമ്പിൽ, അത് ധാർമ്മിക പരിസരത്തിൽ, അത് മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ തുല്യരാണ്. പക്ഷേ അബ്സല്യൂട്ട് ഇക്വാലിറ്റി ഇല്ല. അവർക്ക് രണ്ടുപേർക്കും 2 ജീവിതങ്ങളുണ്ട്, 2 സ്വഭാവങ്ങളുണ്ട്, 2 ശരീരങ്ങളുണ്ട്, 2 ദൗത്യങ്ങളുണ്ട്, 2 ദൗത്യങ്ങളുണ്ട്, ജെൻഡർ റോളുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ പറയുന്നു പ്രെഗ്നന്റ് ആവുക എന്നുള്ളത്, പ്രസവിക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രം പറഞ്ഞാൽ പറ്റൂല. കുറെ കാലയായി നിങ്ങൾ സ്ത്രീകൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നു, ഇനി പുരുഷന്മാരും പ്രസവിക്കട്ടെ എന്ന് പറഞ്ഞു. കേരളത്തിലെ മന്ത്രി പോസ്റ്റ് ഇട്ടു സുഹൃത്തുക്കളെ, കേരളത്തിലൊരു മന്ത്രി പോസ്റ്റ് ഇട്ടു, പുരുഷന്മാരും ഇനി പ്രസവിക്കുന്നു. നല്ല രസം ഉണ്ടാവില്ല നിങ്ങളൊക്കെ പ്രസവിച്ചാല്? ഇത് പോസ്റ്റ് ഇട്ടു, ഇനിയോ അവിടെ നിന്നോ? ഇല്ല, അവിടെ നിന്നില്ല. സ്ത്രീകൾക്ക് മാത്രം പോലെ മെനിസ്ട്രേഷൻ, ആർത്തവം സ്ത്രീകൾക്ക് മാത്രം പോലെ. അതുകൊണ്ട് ഇവർ ആർത്തവം എന്നൊക്കെ പറഞ്ഞിട്ട് കോളേജ് ക്യാമ്പസിൽ പരിപാടികൾ നടത്തി, അങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ നടപ്പിലാക്കിയപ്പോ നമ്മളൊക്കെ സർക്കാർ കൊണ്ടുവന്നതല്ലേ, എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ജനാധിപത്യമല്ലേ, അവരും മിണ്ടാതിരിക്കണോ? ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ എഡ്യൂക്കേഷൻ റിഫോം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായും എതിർക്കും. ഇനി ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഇനി ഇത് എങ്ങനെ നമ്മുടെ സ്ഥലം, നമ്മുടെ പരിസരങ്ങളിൽ, കേരള പരിസരങ്ങളിൽ ഉണ്ടായി നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കേരളത്തിൽ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സ് എന്താ ഇവർ ചെയ്യുക? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോളീം. ഒരു ആണിന് പെണ്ണായി തോന്നിയാൽ, സ്ത്രൈണ്യത വന്നാൽ, എനിക്ക് എക്സാമ്പിൾ എടുത്തോളീം, എനിക്ക് സ്ത്രീയാണെന്ന് തോന്നി, ഞാൻ കുറച്ച് സ്ഥൈര്യതയൊക്കെ കാണിച്ച് നടക്കാൻ തുടങ്ങി, ഇവർ പറയുന്ന പരിഹാരം എന്താണ് സുഹൃത്തുക്കളെ? ഞാൻ ഇനി മുതൽ എൻ്റെ ജനനേന്ദ്രിയങ്ങളൊക്കെ മുറിച്ച് മാറ്റി ഞാൻ ആണെന്ന് പെണ്ണിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. അതിനാണ് നമ്മൾ സെക്ഷൽ റീഅസൈൻമെന്റ് സർജറി എന്ന് പറയുക, SRS. സെക്ഷൽ റീഅസൈൻമെന്റ് സർജറി എന്ന് പറഞ്ഞാൽ ആണിനെ പെണ്ണാവാനും പെണ്ണിനെ ആണാക്കാനുള്ള പരിപാടിയാണ്. സ്ത്രീകളാണെങ്കിൽ അവരുടെ സ്ഥലങ്ങളും അവരുടെ ജനനേന്ദ്രിയങ്ങളൊക്കെ മാറ്റി പുതിയ സ്ഥലങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കും. ഇങ്ങനെ വെച്ചുപിടിപ്പിച്ച ഒരു കേരളത്തിൽ മലയാളിയായ ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഒരു സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂ? അത് കേട്ടാൽ അവർ പിന്നെ എന്താ അവർക്ക് സംഭവിച്ചെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് കേട്ടാൽ നിങ്ങൾക്ക് അതിന്റെ അപകടം എന്താന്ന് മനസ്സിലാവും.
3: ഒപ്പം തന്നെ സർജറി പ്രശ്നമായിട്ട് റീസർജറി ചെയ്തൊരു കുട്ടി അവിടെ തന്നെ വീണ്ടും റീസർജറി, മൊത്തം 3 സർജറി ചെയ്തിട്ടും ഇന്നും ആ കുട്ടി, ആലപ്പുഴക്കാരിയായിട്ടുള്ള ട്രാൻസ്വൂമൻ ആയിട്ടുള്ള ഒരു കുട്ടി പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ പോലും അയാളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തൊരിടത്ത് ഞാൻ എങ്ങനെയാണ് കോൺഫിഡൻസ്, ഒരു എന്ത് കോൺഫിഡൻസിലാണ് അയാളുടെ മുമ്പിൽ ഇനി ഒരു സർജറി ടേബിളിൽ എനിക്ക് കിടക്കാൻ പറ്റുന്നത്? ഇപ്പോഴും പാഡ് യൂസ് ചെയ്യണം, ചില സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവുന്നു, എനിക്ക് എൻ്റെ യൂറിൻ, എൻ്റെ മൂത്രം.
2: ഓക്കെ, അതുവരെ കേട്ടാ മതി. ശരിക്കും ഞാൻ ആത്മാർത്ഥമായി പറയാണ്, ആ സ്ത്രീയുടെ സംസാരം കേട്ടാൽ നമുക്ക് കരച്ചിൽ വന്നു പോകും. ശരിക്കും അത്രത്തോളം ക്രൂരതയാണ് ഇവർ ചെയ്യുന്നത്. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നും സമത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമൂഹത്തെ മുഴുവൻ അരികുവൽക്കരിക്കട്ടെ. ഒരു കൊടക്കീഴിൽക്ക് ഇങ്ങനെ കൊണ്ടുവരാം. എന്താണ് അതിന് ഉദ്ദേശം ഞാൻ അടുത്തത് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇവിടെ ഈ ലേഡി അടക്കം പറഞ്ഞത് കേരളത്തിലെ ആളുകളാണ്, മലയാളത്തിലെ അവർ സംസാരിക്കുന്നത്. കേരളത്തിൽ ഈ സർജറി നടക്കുന്നുണ്ട്, എന്നിട്ടോ അങ്ങനെ റീഅസൈൻമെന്റ് സർജറി നടത്തിയിട്ട് ജീവിക്കാൻ പറ്റാതെ അവസാനം ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു. ഈ പറഞ്ഞ ആള് ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല, ആത്മഹത്യ ചെയ്തു. സുഹൃത്തുക്കളെ, ഇതാണ് ഇതിന്റെ പരിണിതഫലം. ഇത് 2022 നമ്മൾ പറഞ്ഞു, 2025 നമ്മൾ കണ്ടു. പക്ഷെ ഇപ്പോഴും ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും കണ്ണുതിരിക്കാതെ തങ്ങളുടെ ആശയങ്ങൾ നടപ്പിലാക്കൽ മാത്രം നടപ്പിലാക്കുന്ന ഈ ഒരു ഫാഷിസ്റ്റ് സ്വഭാവം, അതാണ് ലിബറൽ ഫാഷിസം നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞ ആളുകളുടെ അവകാശങ്ങളെ പോലും പരിഗണിക്കാത്തതുകൊണ്ടാണ് ഫാഷിസം എന്ന് പറയുന്നത്. എന്തിനാ ഫാഷിസം നമ്മളെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതിനാണ്. ഇതാണ് അടിച്ചേൽപ്പിക്കൽ, ഇങ്ങനെ അടിച്ചേൽപ്പിച്ചു. ഇനിയോ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സാധാരണ മറ്റ് ജില്ലകളിൽ ഇത്ര മനസ്സിലാവില്ല. നമ്മുടെ മഹാരാജാസ് കോളേജിൽ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകൾ വന്നു. എന്താ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് എന്ന് അറിയോ? കുട്ടി സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ കയറിക്കാൻ അതിന് പിന്നാലെ ആൺകുട്ടികൾക്കും കയറാന്ന് ഒരേ ടോയ്ലറ്റിലേക്ക്. എന്നിട്ട് പറയുന്നത് പുരോഗമനാണ്. ഇവരപ്പോ ഈ AI സാങ്കേതിക വിദ്യ, റോബോട്ടിക്സ്, ഇതൊന്നും പുരോഗമനായിട്ട് ഇവർക്ക് ഇതൊന്നും അറിയില്ല. ആകെ അറിയ ഈ പറഞ്ഞ സാധനങ്ങൾ മാത്രമാണ്. എന്നിട്ട് ഇത് നടപ്പിലാക്കി. ഇനിയോ ഈ ലുലു മാളിൽ, നമ്മുടെ എറണാകുളത്തെ ലുലു മാളിൽ ലേഡീസ് ടോയ്ലറ്റ് എന്നിട്ട് ഒരു സ്ത്രീ ഒരു ആണിനെ പിടിച്ചു. ആണിനെ പിടിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ ലെസ്ബിയൻ ആണെന്ന് പറഞ്ഞു. നല്ല കൂളാണ്, കാരണം പെട്ടെന്നില്ല, ഈ ജെൻഡർ ഫ്ലൂയിഡ് ആണല്ലോ, പെട്ടെന്ന് മാറാൻ പറ്റും. എനിക്ക് ഇപ്പൊ പെണ്ണെന്ന് പറഞ്ഞാൽ അവിടെ പോയിരിക്കുക, ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നിരിക്കണം. ഇത്ര സുഖമാണ്. അപ്പൊ ഭയങ്കര ഈസി ആയിട്ടുള്ള ഈ പരിപാടികൾ നടപ്പിലാക്കി. ഇനിയോ പ്രൈഡ് മാർച്ചുകൾ. കേരളത്തിൽ ഇത്തരം ആളുകൾ ഇങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കയിൽ ഇത്തരം ആളുകളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാക്കിയ അപകടം എന്താ അറിയോ? 1996 അവിടെ ജനസംഖ്യയുടെ 4% മാത്രം ഉണ്ടായിരുന്ന ഇത്തരം വിഭാഗക്കാർ, ഈ പറയുന്ന LGBTQIA+ പറയുന്ന മൂവ്മെന്റിന്റെ ആളുകൾ, വെറും കൃത്യമായി പറഞ്ഞാൽ ഒരു 10 വർഷങ്ങൾക്കുള്ളിൽ അത് അവർ 40% വർദ്ധിപ്പിച്ചു. എങ്ങനെയെന്ന് അറിയോ നിങ്ങൾക്ക്? എങ്ങനെയാ ഇത് തുടർച്ചയായി പറയും. നമ്മുടെ മക്കൾ പലപ്പോഴും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ആളുകളെ കാണുന്നുണ്ട്. ഇവിടെയുള്ള കോർപ്പറേറ്റുകൾ ആ പണിയെടുക്കുന്നുണ്ട്. ഇവിടെയുള്ള ഈ പറഞ്ഞ ആളുകളൊക്കെ ഈ യുക്തിവാദത്തിന്റെയും നിരീക്ഷണവാദത്തിന്റെയും പേരിത് പറയുന്നുണ്ട്. ഒപ്പം ഇവിടെ സിനിമകളിൽ, ഇവിടെ ഈ അടുത്ത് ഭയങ്കര വിവാദമായ സിനിമകളിലൊക്കെ അറിയപ്പെടുന്ന നടന്മാരെ കൊണ്ടത് അഭിനയിപ്പിക്കും. എന്നിട്ടോ ഇതൊക്കെ നോർമലാണെന്ന് കാണിക്കും. ആദ്യം ഗ്ലാമറാക്കും, ഗ്ലാമറൈസേഷൻ, പിന്നെ നോർമലൈസേഷൻ, പിന്നെ ഡീസെൻസിറ്റൈസേഷൻ, പിന്നെ അത് നിസ്സാരല്ലേ, അതിപ്പോ എന്താ, അവരങ്ങനെയില്ലെന്ന് വിചാരിച്ച് തള്ളിക്കളണമെന്ന് പറയും. അങ്ങനെ പ്രൈഡ് മാർച്ചുകൾ നടത്തി. ഇനിയോ അവിടെ നിന്നില്ല, കേരളത്തിൽ തന്നെ ഇൻസെസ് എന്ന് പറയുന്ന, ഞാനത് വെറുതെ പറയില്ല, കോഴിക്കോട് നടന്ന ഈ യുക്തിവാദികളുടെ വലിയ സമ്മേളനം ഉണ്ടായിരുന്നു. അവരെന്നെ പറയുന്ന വലിയ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ അവർ പറഞ്ഞു പരസ്യമായിട്ട് കുടുംബ ബന്ധങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗികമായ ഉപയോഗങ്ങൾ നടത്താം, ഇൻസെസ്റ്റ് ശരിയാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. ഇവിടെ പ്രശ്നം ആർക്കാണ്? സുംബന്റെ എതിർത്ത ആളുകൾക്കാണ്. പീഡോഫീലിയ, കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്നത് ന്യായീകരിച്ചു. സുഹൃത്തുക്കളെ ന്യായീകരിച്ചു, മലയാളത്തിൽ ന്യായീകരിച്ചു. നമ്മളൊക്കെ കർണപുടങ്ങളിൽ ഇതൊക്കെ വന്ന് അടിക്കുമ്പോൾ നമ്മൾ എതിർക്കൂലേ, എതിർക്കില്ലേ? അങ്ങനെ എതിർക്കുമ്പോഴും അവർക്കത് മനസ്സിലായിട്ടില്ല. ഇനി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ നടപ്പിലാക്കിയ യൂറോപ്യൻ പരിസരങ്ങളിൽ എന്താണ് സംഭവിച്ചത്? ആ യൂറോപ്യൻ പരിസരങ്ങളിൽ 95% ആളുകൾക്ക്, സ്ത്രീകൾക്ക് സെക്ഷൽ ഹറാസ്മെന്റ് നേരിട്ടിട്ടുണ്ട്. ഫ്രാൻസിലെ കണക്ക് പ്രകാരം 99% സ്ത്രീകൾക്ക് സെക്ഷൽ ഹറാസ്മെന്റ് നേരിട്ടിട്ട്. എന്ത് പുരോഗമനമാണ് ഇതുവഴി സ്ത്രീകൾക്ക് ലഭിക്കാൻ പോണത്? എന്നിട്ടോ മുസ്ലിം സ്ത്രീകൾ പറഞ്ഞിട്ടാണ് ഇവർക്കുള്ള പ്രശ്നം. ഇനിയോ യൂറോപ്പിലെ ടോയ്ലറ്റുകളിൽ കൃത്യമായിട്ടുള്ള വലിയ അരാജകതകൾ സംഭവിച്ചു. ഞാനത് കാണിക്കുന്നില്ല. ഇനിയോ നോർഡിക് പാരഡോക്സ് എന്ന് പറഞ്ഞ്, നോർഡിക് രാജ്യങ്ങൾ വലിയ സന്തോഷമുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നോർഡിക് പാരഡോക്സ്, അവിടെ ഗാർഹിക പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. ഇനി അവിടെയും അവസാനിച്ചില്ല. നോൺ കൺഫോമിറ്റി എന്ന് പറയുന്ന ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന, ഒരു കുട്ടിക്ക് ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വ്യാപകമായി വർദ്ധിച്ചു എന്ന് മാത്രമല്ല, ശതമാനക്കണക്കിൽ വലിയ വർദ്ധനവ് അതിലുണ്ടായി. കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ മെയിൽ ഓർ ഫീമെയിൽ ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് നോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നു. അച്ഛനതിൽ ഇടപെടാൻ പറ്റില്ല. യൂറോപ്പിലെ പല രാജ്യങ്ങളും നിയമപ്രകാരം കുട്ടികളുടെ ലിംഗം നിർണ്ണയിക്കുന്നതിൽ പാരൻസിന് ഇടപെടാൻ പറ്റില്ല. അത് കുട്ടികൾ പറയേണ്ടതെന്നാണ്. ഇന്നിവിടെ ഇവിടെ പണ്ട് ഇവിടെ മതമില്ലാത്ത ജീവൻ കൊണ്ടല്ലോ, അതേപോലെ ലിംഗമില്ലാത്ത ജീവൻ. അതാണ് ഇവരുടെ സാമൂഹ്യ ശാസ്ത്ര പാഠത്തിലെ തലക്കെട്ട് തന്നെ, ലിംഗ വിവേചനമില്ലാത്ത ലോകം എന്നാണ്. ആണോ പെണ്ണോ തിരിച്ചറിയാൻ പറ്റാത്ത ലോകം എന്നാണ്. ഇനിയോ അവിടെയും അവസാനിച്ചില്ല. സുഹൃത്തുക്കളെ, യൂറോപ്പിലെ ചില സ്കൂളുകളിലെ PTA മീറ്റിംഗുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ നമ്മൾ എന്തിനാ ജനകീയ പ്രതിരോധം എന്ന് ആലോചിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറയാണ്, സ്കൂളുകളിൽ ഇതുപോലെ ഈ അച്ഛൻ പറയുന്നത് പോലെ നമ്മളൊക്കെ പോയി പറയേണ്ടി വരും.
4: Scott Smith, the father of the high school girl whose rape was covered up, came on this show last year to tell us this heartbreaking story.
5: My daughter was sexually assaulted at the end of school in May of last year,
2: ഇതെന്താന്ന് കാണിക്കുക, ഞാൻ ജസ്റ്റ് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. യൂറോപ്പിലെ സ്കൂളുകളിൽ പാരന്റ്സ് പോയിട്ട് കുട്ടികളെ ഈ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റും ഈ പുരോഗമനം കൊണ്ടുവന്നതിന് പേര് എന്റെ കുട്ടികൾ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് പരിതപിക്കുന്നു. പി ടി എ മീറ്റിംഗുകളിൽ നമ്മൾ ഇത്രയും കാലം പ്രോഗ്രസ് കാർഡ് ചെക്ക് ചെയ്യാനല്ലേ പോയത്, ഇനി മുതൽ കുട്ടികൾ അനുഭവിക്കുന്ന സെക്ഷൽ ഹറാസ്മെന്റുകൾ പറയാൻ വേണ്ടി പോകേണ്ടി വരും. ഇതൊരു അതിശയോക്തിയേ അല്ല, കാരണം ഇത് നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ യൂറോപ്പിലേക്ക് ഒന്ന് പോയാൽ മതി. ഇനിയോ അവിടെയും അവസാനിച്ചില്ല. ഈ പറയുന്ന ഈ സെക്ഷൽ ഡിസ്ഫോറിയ അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ഫോറിയയുടെ ഭാഗമായി ട്രാൻസ് ഏജുകാരുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ് ഡോഗുകാരുണ്ട്. എന്താ ട്രാൻസ് ഡോഗ് എന്നറിയോ നിങ്ങൾക്ക്? ട്രാൻസ് ഡോഗിന്റെ പേരല്ല, പക്ഷേ ഒരു ഒരാൾക്ക് പട്ടിയായിട്ട് സ്വയം ഐഡന്റിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ആ ക്ലിപ്പ് നിങ്ങൾ കണ്ടു നോക്കി, അത് കാണണം നമ്മൾ. എന്താണെന്നറിയോ, കേരളത്തിൽ ജെൻഡർ സ്പെക്ട്രം പറഞ്ഞ ആളുകൾക്ക്
5: വേണ്ടിയിട്ടാണ്.
2: ഓക്കെ സുഹൃത്ത്, ഞാൻ ശരിക്കും പറയാണ്, ഇതൊരു മനുഷ്യനാണെന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ സ്വയം ഐഡന്റിഫൈ ചെയ്യുന്ന ഡോഗ് ആണ് എന്ന് പറയുന്നത്, ഞാനൊരു പട്ടിയാണെന്ന് പറയുന്ന അതേ ആശയമാണ് നമ്മുടെ പാഠ്യപദ്ധതി ചട്ടക്കുള്ളിൽ ജെൻഡർ സ്പെക്ട്രം തിരുത്താൻ പറ്റുമോ? തിരുത്തട്ടെ. ഇതേ ജെൻഡർ സ്പെക്ട്രമാണ് അവർ കൊണ്ടുവന്നത്. ഇനിയോ അപ്പൊ നമുക്ക് തോന്നുന്നത് ഒറ്റപ്പെട്ട സംഭവം അല്ലേന്ന്. ഇത് കുട്ടികൾ പഠിച്ചാലുണ്ടാവുന്ന അപകടം എന്താന്നുള്ളത് നിങ്ങൾക്ക് അടുത്തൊരു ക്ലിപ്പിൽ കാണാൻ പറ്റും. കുട്ടികള് ഒരു തലമുറ പഠിച്ചാൽ ഇതാണ് സംഭവിക്കുക. ഇത്രയും കാലം സ്കൂളിൽ പോലെ ആർട്സ് ഫെസ്റ്റ് സ്പോർട്സ് ഒക്കെ നമ്മൾ പങ്കെടുക്കുക, ഇനി മുതൽ നമുക്ക് ഈ ഫെസ്റ്റിൽ പങ്കെടുക്കാം. ഓക്കെ, ഇത് ഒരു വീഡിയോയിൽ കണ്ടതല്ല കേട്ടോ ഞാനിത് പറയുമ്പോൾ. ഞാൻ തികഞ്ഞ ബോധ്യത്തോടെ പറയണം, ഞാൻ ബെൽജിയം എന്ന് പറയുന്ന രാജ്യത്ത്, ഈ പറഞ്ഞ ഈ സംഗതി നടക്കുന്ന ബെൽജിയത്തിലാണ്. ഞാൻ ബെൽജിയത്തിൽ യാത്ര ചെയ്തപ്പോൾ ഇതേ ബെൽജിയത്തിലെ ബ്രസൽസ് എന്ന ടൗണിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ പ്രൈഡ് മാർച്ചിന്റെ പേരിൽ പൂർണ്ണ നഗ്നരായ ആളുകൾ റോട്ടിലിറങ്ങി നടക്കും. നഗ്നരായ ആളുകൾ ഇന്ന് അർദ്ധ നഗ്നത ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈഡ് മാസ്റ്റിന്റെ പേരിൽ കുട്ടികളുടെ മുമ്പിൽ അർദ്ധനഗ്നരായ ആളുകൾ എറിഞ്ഞളിക്കുക, അത് ഇനി അടുത്തത് നഗ്നരായ ആളുകളെ കാണേണ്ടി വരും. അതുകൊണ്ട് ഇതൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായും ആസൂത്രിതമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ജെൻഡറിന്റെ വിഷയത്തിൽ ഇത് അവസാനിക്കില്ല, ഇത് ലഹരിയിലേക്ക് കൊണ്ടുവരപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സൂംബ ഡാൻസിന് ചില അടിത്തറകളുണ്ട്. ഞാൻ അടിത്തറ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്ന്, സാംസ്കാരികമായ ചില പ്രശ്നങ്ങൾ. എന്താണ് സാംസ്കാരികമായ പ്രശ്നം? ഡി ജെ കൾച്ചറുകളിലേക്ക് അത് എത്തിക്കും. മ്യൂസിക്കൽ ഡാൻസ് ഒരു പാട്ടിട്ട് തുള്ളിച്ചാടുന്ന പരിപാടി, അതിനൊരു തുടർച്ചയുണ്ട്. അത് സ്കൂളിൽ ചാടിക്കളിച്ചാൽ നിൽക്കില്ല. കുട്ടികൾ ആഘോഷത്തൊരയിലാണുള്ളത്, സ്ട്രെസ് അനുഭവിക്കുന്ന പറഞ്ഞത്. ഞാൻ ശരിക്കും ആലോചിക്കുകയാണ്, നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ പാഠ്യപദ്ധതിയിൽ ഇങ്ങനെ ചട്ടക്കൂട എന്താ പറയുക ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിച്ചിങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണല്ലോ സ്ട്രെസ് അനുഭവിക്കുന്നത് അല്ലേ? അതാണോ പിടിച്ചാൽ നിൽക്കാതെ, ഉപദേശിച്ചാൽ കേൾക്കാതെ, പറഞ്ഞാൽ അനുസരിക്കാതെ നമ്മളെ പിടിയിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ് അവർ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഉപദേശം ലെവലേശം ഇഷ്ടമില്ലാത്ത തലമുറ എന്നാ പറയാ. അങ്ങനെയുള്ള തലമുറയെ കുറിച്ചാണ് പറഞ്ഞത് സ്ട്രെസ് അനുഭവിച്ചത്. സ്ട്രെസ് ഉണ്ട്, നമുക്കതിൽ എതിർപ്പൊന്നുമില്ല, പക്ഷേ സ്ട്രെസ് മൂലമാണ് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നത് പറയുകയാണെങ്കിൽ അതിന് പഠനങ്ങൾ വേണം, ശാസ്ത്രീയത വേണം. ഇനിയോ ആ കുട്ടികൾ ഡി ജെ പാർട്ടി കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത്, കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഡി ജെ പാർട്ടികൾ നടക്കുന്നുണ്ട്. എത്രത്തോളം വ്യാപകമായിട്ടെന്ന് അറിയും നിങ്ങൾക്ക്? പലപ്പോഴും ഈ സർക്കാർ സ്കൂളിലെ കുട്ടികൾ പണം പിരിച്ച് പുറത്തുനിന്നുള്ള ഡി ജെ ബാൻഡുകളെ കൊണ്ടുവന്ന് നടപ്പിലാക്കുന്ന പരിപാടിയാണിത്. ഇത് കൊച്ചിയിലോ എറണാകുളത്തോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ കൾച്ചറുണ്ട്. ഈ കൾച്ചറിന്റെ ബേസ് എന്താണ്? സാംസ്കാരികമായ അടിത്തറ എന്ന് പറഞ്ഞല്ലോ, ലാറ്റിൻ അമേരിക്കൻ സംസ്കാരം എന്ന് പറഞ്ഞല്ലോ, അതേ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉള്ളത്. ആ ലഹരിയുടെ ഒരു വക്താവാണ് ഈ ഡി ജെ എന്ന് പറയുന്നത്. കാരണം ഡി ജെ ജോക്കി നല്ല പാട്ടിട്ട് തുള്ളുമ്പോൾ തലച്ചോളിൽ സംഭവിക്കുന്ന ബേസിക് ആയ സയൻസ് ഡോപ്പമിൻ റഷാണ്. ഫ്രീക്വന്റ് ആയ ഇടവേളയിൽ ഡോപ്പമിൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഡോപ്പമിൻ എന്ന് പറയുന്ന പ്ലഷർ ഹോർമോൺ ഇങ്ങനെ കയറുമ്പോൾ കുട്ടികൾ ഇങ്ങനെ പൊന്തും. അത് അവിടെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അടിക്കണം, കുറച്ച് കുത്തണം. ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങുമോ അവര്? ആ ആഘോഷത്തോടെ അവർക്ക് വേണ്ട, അതിലവർക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ഡി ജെ പാർട്ടികൾ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ആ ക്ലിപ്പുകളിൽ ഒന്നും സർക്കാർ സ്കൂളിലല്ലാത്ത ഇല്ല, സർക്കാർ സ്കൂളിലെ പരിപാടികളാണ്. സ്കൂളുകളിൽ നേരിട്ട് നടത്തുന്നതല്ല, പലപ്പോഴും കുട്ടികൾ ചേർന്ന് നടത്തുന്ന പരിപാടികളെന്ന് മാത്രം. അങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഡ്രഗ്സിന്റെ വ്യാപനം കൂടുന്നു. അതുകൊണ്ട് ഞാൻ വിഷയങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂംബയുടെ ഒന്നാമത് സാംസ്കാരികമായ വിഷയമുണ്ട്. രണ്ട്, അല്പവസത്തിന്റെ വിഷയം പറഞ്ഞ ആളുകളെടുത്ത് സൂംബ കുട്ടികൾ യൂണിഫോം ഇട്ടിട്ട് കളിക്കാൻ അറിയാത്ത ആളുകളല്ലത്, മറിച്ച് ഇത് അണുക്കളിപ്പിക്കാൻ വരുന്ന ട്രെയിനേഴ്സ്, അവർക്ക് ഫിറ്റ്നസ് വസ്ത്രങ്ങളുണ്ട്. അതല്ലാത്ത ആളുകൾ, അവർക്കെല്ലാം അത്തരം കൃത്യമായ വസ്ത്രങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, സൂംബ എൽ എൽ സി എന്ന് പറഞ്ഞ ഗ്ലോബൽ കമ്പനി പുറത്തുവിടുന്ന പാട്ടുകൾ സുഹൃത്തുക്കളെ കണ്ടുകൊണ്ട് കണ്ടാൽ അറച്ചു പോകുന്ന കാഴ്ചകളാണ്, അത്രയും വലിയ കാഴ്ചകളാണ്. ഇവർ ഒഫീഷ്യലി പുറത്തുവിടുന്നതായി പറഞ്ഞത് ഞാൻ ആരോപിക്കല്ല, ഒഫീഷ്യലി പുറത്തുവിട്ട പാട്ടുകൾ നഗ്നതയാണ് കാണിക്കുന്നത്. അത് കാണിപ്പിക്കണം, അല്ലെങ്കിൽ അത് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നില്ലല്ലോ സ്കൂളിൽ. അങ്ങനെയല്ലല്ലോ കുട്ടികൾ നോക്കൂലേ, നമ്മളൊരു കാര്യം ചർച്ച ചെയ്യേണ്ടേ? ഇത് എങ്ങനെയാണ്, ഇതിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്, കുട്ടികൾ ഇതിലേക്ക് എത്തില്ല എന്നൊക്കെ അറിയണ്ടേ? അവിടെയും അവസാനിച്ചില്ല. പിന്നീട് പറഞ്ഞ ആൺപെൺ കൂടിക്കളരാണ്, നമുക്ക് ഒരു ചർച്ചയില്ല, ഒരു പ്രശ്നം അതിൽ പറയാനില്ല. നമ്മളെ മൗലികവാദികളായിക്കോട്ടെ, മതത്തിന്റെ വക്താക്കളായിക്കോട്ടെ, സെഗ്രിഗേഷൻ വേണമെന്ന് തന്നെയാണ് നമ്മളെ അഭിപ്രായം. ഇവിടെ ചില ആളുകളൊക്കെ പറഞ്ഞേ കുട്ടികളെ ലൈംഗിക കണ്ണോട് ഒന്നുമല്ല സുഹൃത്തുക്കളെ, ഈ കുട്ടികളുടെ ഇതാണ് അബോർഷൻ പിടിക്കണതേ. ഈ കുട്ടികളുടെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ലവും അഫെയറിന്റെ ഒക്കെ പേരിൽ സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോണതേ. അവിടെ കൃത്യമായ അതിർവരമ്പ് വേണം. അതിനർത്ഥം അവരാരും പരസ്പരം കാണാൻ പറ്റാത്തവരോ അങ്ങനൊന്നും അല്ലല്ലോ. അത് കൃത്യമായ അതിർവരമ്പ് കുട്ടികൾക്കിടയിൽ വേണം. പക്ഷേ സെക്സ് എഡ്യൂക്കേഷൻ വേണം, സംശയമുണ്ടോ? ചില ആളുകൾക്ക് പറഞ്ഞു നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ വേണം. പക്ഷെ അവരുടെ സെക്സ് എഡ്യൂക്കേഷൻ എന്താണെന്നറിയോ? ഇതാണ്, ജെൻഡർ എന്തുമാവാം, പട്ടിയാവാം, പൂച്ചയാവാം, ആ സെക്സ് എഡ്യൂക്കേഷൻ വേണ്ട. കുട്ടികൾക്ക് മര്യാദക്കുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. കൃത്യമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് ആണ്, എന്താണ് പെണ്ണ്, എന്താണ് അവരുടെ റോളുകൾ, എന്താണ് അവരുടെ ലൈംഗികമായ വിഷയങ്ങളിലുള്ള മാറ്റങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. എന്തായാലും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഒന്നും നമ്മൾ ഒരടി പോലും പുറകോട്ട് പോയിട്ടില്ല. ചില ആളുകളൊക്കെ സൂമ്പ വിവാദമായപ്പോൾ നിങ്ങളൊക്കെ പേടിച്ചോടി, നിങ്ങളൊക്കെ മാറി നിന്നു, അത് അറിയാതെ വന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒന്നും അറിയാതെയല്ല, വളരെ വ്യക്തമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂമ്പയും സാമ്പയും മാറിപ്പോയതുമല്ല, കൃത്യമായും പഠിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ ഭാവി കണ്ടിട്ടാണ് നമ്മൾ എതിർത്തിട്ടുള്ളത്. ഇത് അവിടെയും അവസാനിക്കില്ല. കേരളത്തിൽ നൈറ്റ് ലൈഫ് കൾച്ചറുകൾ ആരംഭിക്കുന്നുണ്ട്, അവിടെയും അവസാനിക്കില്ല. കേരളത്തിലെ കുടുംബ സംവിധാനങ്ങൾ ഇത് തൊടും, കുടുംബ സംവിധാനം തൊടും. അതുകൊണ്ടാണ് കുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തത്, മാരേജ് എന്നുള്ള സിസ്റ്റം കുട്ടികൾ പതുക്കെ പതുക്കെ പിൻവലിയുന്നത്. ഒരു പെട്ടെന്ന് കോവിഡ് ഉണ്ടായപ്പോൾ കഴിഞ്ഞിട്ടപ്പോൾ കോവിഡാനന്തര ലോകത്തെ ആഗോളകരമായ ഇങ്ങനൊന്നും അല്ല, കുട്ടികൾക്ക് ഇതൊക്കെ കണ്ട് തന്നെയാണ് മാരേജും അത്ര സിസ്റ്റങ്ങളോടൊക്കെ വിയോജിപ്പുണ്ടാവുന്നത്, അതിനോടൊരു വെറുപ്പുണ്ടാവുന്നത്. ഇത് കൂടിക്കൂടി അടുത്തൊരു തലമുറയിൽ കുടുംബ സംവിധാനം തകരും. ആ കുടുംബം തകർന്നാൽ സമൂഹത്തിന്റെ അടിസ്ഥാന ചില തകർന്നാൽ ഇവിടെ ഉണ്ടാവുന്ന അപകടങ്ങളെ കൂടി ബോധ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന ഈ വിഷയത്തിന്റെ ഗൗരവം അവർക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ അവിടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും ഇതിൻ്റെയൊക്കെ അടിത്തറ എന്ന് പറയുന്നത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഈ പറഞ്ഞ അപകടങ്ങളെല്ലാം കൃത്യമായും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ വിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം ഈ വിഷയങ്ങൾ അനുഭവിച്ച് വിരൽ കടിച്ച് തിരച്ചു നടക്കുമ്പോൾ നമ്മൾ വളരെ സുന്ദരമായി പുഞ്ചിരിച്ചുകൊണ്ട് അവരെ വരവേൽക്കും. ഒക്കെ അനുഭവിച്ചില്ലേ, തിരിച്ചു നമ്മൾ പറയും. അതുകൊണ്ട് ആ കാലഘട്ടം അധികം വൈകാതെ കാണേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെ കാര്യമായി പ്രതിരോധിക്കുന്നത്. ഇത്തരം സദസ്സുകൾ അത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. മാത്രമല്ല ഈ വിഷയങ്ങളിൽ എതിർക്കാൻ നമ്മളെപ്പോലെ കുറച്ചാളുകളെ ഉള്ളൂ എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ദൗത്യത്തെ, നമ്മുടെ ഉത്തരവാദിത്തത്തെ കൂടുതൽ കൂടുതൽ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു ആ കാര്യങ്ങളെയൊക്കെ കൂടുതൽ മനസ്സിലാക്കി ഇതിനെയെല്ലാം പ്രതിരോധിക്കാനും അതിനെ കൃത്യമായും ജീവിതത്തിൽ കുടുംബത്തിൽ പാലിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ ലിബറൽ അജണ്ടകൾ, ഈ ലിബറൽ ഫാസിസം അത് കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാണ്. മക്കളുടെ കാര്യത്തിൽ നമ്മൾ പാരൻസ് ആവണം, നമ്മൾ രക്ഷിതാക്കളാവണം. ഇവിടെ മോഡേൺ തിയറികൾ പറയുന്ന കൂട്ടുകാരായിക്കോ, അവർ പറയുന്നത് നിരാകരിക്കേണ്ട, ഉപദേശങ്ങൾ വേണ്ട എന്നൊക്കെ പറയുന്ന തിരുത്തലുകൾ ആവശ്യമുള്ള തലമുറക്ക് തിരുത്തലുകൾ നൽകി, ഉപദേശങ്ങൾ നൽകി, കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അള്ളാഹു അത്തരത്തിൽ കൃത്യമായി മുന്നോട്ട് പോകാൻ നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും അവസാനം കൂട്ടിച്ചേർക്കാനുള്ളത്, നാളെ പരലോകത്തെത്തുമ്പോൾ ദീനും ദുനിയാവും നഷ്ടപ്പെട്ടു നമ്മൾ പറയാറുണ്ടല്ലോ, ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ലിബറൽ മുസ്ലിങ്ങളായി നടക്കുന്ന പല ആളുകളുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ മൗലികവാദിയാവോ? നമ്മളിപ്പോൾ സൂമനെ തീർത്താൽ നമുക്ക് പ്രശ്നമല്ലേ, നമ്മളെ വസ്ത്രം, നമ്മളെ താടി, ഇതൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ എന്നൊക്കെ വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, സുഹൃത്തുക്കളെ, ഇഹലോകം നഷ്ടപ്പെടും ഉറപ്പായിട്ടും. ഇവർ പറയുന്ന ലിബറൽ ലോകത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. എത്തിക്കഴിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ച് ആൻസൈറ്റിയും മാനസിക രോഗങ്ങളും പിടിപെടും. അങ്ങനെയുള്ള ലോകം കണ്ട് അവസാനം ദുനിയാവും നഷ്ടപ്പെടും. പരലോകത്തെത്തുമ്പോൾ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടും. അതുകൊണ്ട് ദീനിൽ മുറുകെ പിടിച്ച് നിൽക്കാനും ഈ കാര്യങ്ങളെ സാമൂഹികമായും മതപരമായും പ്രതിരോധിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ചേർത്ത് വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലി വലകും വലിജമീഇൽ മുഅ്മിനീന, അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഡയലോഗ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ലിബറൽ ഫാസിസം അനുവദിക്കില്ല എന്ന പ്രമേയത്തിൽ 2025 ജൂലൈ 17 കാക്കനാട് വെച്ച് നടന്ന ജനകീയ പ്രതിരോധം പരിപാടിയിൽ നിന്നുള്ള പുതുതലമുറയിലെ മാറ്റങ്ങൾക്കു കാരണം ഇതുതന്നെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു മൂന്നാമത്തെ ഭാഗമാണ് നാം കേട്ടുകഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഷംജാസ് കെ അബ്ബാസ്.

0: ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത ആൾക്ക് മാത്രമേ ലൈറ്റ്നസ് വരൂ, ചെയ്യാതിരിക്കുമ്പോഴല്ല ലൈറ്റ്നസ് വരിക. അപ്പോ അനിത്തിന്റെ തന്നെ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, പൂർത്തിയാക്കാത്ത കർമ്മങ്ങളുടെ നിലവിളിയാണ് അസ്വസ്ഥത. അസ്വസ്ഥതയ്ക്ക് ഞാൻ കേട്ടിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡെഫിനിഷനാണ്. ഒരു ഡയമെൻഷൻ ലൈൻ വായിച്ചാൽ മതി. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് തീർത്തിട്ട് കുളിച്ചു വന്ന് നമ്മൾ ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. നമുക്ക് നമ്മളുടെ ഒരു സഹജമായ അവസ്ഥയായിട്ട് ഫീൽ ചെയ്യാ ഇരിപ്പിലാണ്. ഇരുന്നിട്ട് കിട്ടുന്നതല്ല അത്, ചെയ്തിട്ട് കിട്ടുന്നതാണ്. ചെയ്യേണ്ടതെല്ലാം കൃത്യമായി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അവരവരെ തൊടാൻ പറ്റും. അതായത് ഒരു സ്ഥലത്ത് നീണ്ടു നിന്ന് ഇരുന്ന് അകത്തേക്ക് നോക്കിയാൽ അവരവരെ തൊടാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇത് മുതൽ ഇനിയിപ്പോ ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഞാൻ പല സന്ദർഭങ്ങളിലൂടെ ജീവിച്ചു പോകേണ്ടതുണ്ട്. അപ്പൊ അതിലൂടെ ജീവിച്ചു പോകുമ്പോ എല്ലായിടത്തും എനിക്ക് പരമാവധി സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും എസ്തെറ്റിക് സെൻസോടെയും ധൃതിയില്ലാതെയും ഓരോ കാര്യങ്ങളെ അഡ്രസ് ചെയ്യാനും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകാനും കഴിഞ്ഞു എന്ന് കരുതുക. നമ്മൾ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് കുളിച്ചൊരു ഇരിപ്പിരിക്കും, കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിലൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും. അത് ചിന്തയെ ഒബ്സർവ് ചെയ്ത് വരേണ്ടതല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ട സമയത്ത് ചെയ്തു പോകുന്ന ആളുകൾക്ക് അതിനുശേഷം വന്ന് ഭവിക്കുന്ന അനുഭവമാണ് എംപ്റ്റിനെസ്.
1: എന്ത് തോന്നി?
2: നല്ല ഒരു, ശരിക്കും ചിന്തിക്കേണ്ടതാണ്, ഓരോ പോയിന്റ് എടുത്ത് ചിന്തിക്കണം എന്നാണ് ഞാൻ അതിന് മനസ്സിലാക്കുന്നത് അല്ലേ. നമ്മളൊരു ഒരു കാര്യം ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംതൃപ്തി അല്ലേ, നമ്മൾ ചെയ്തിട്ട് ഇരിക്കുന്നതിന്റെ സന്തോഷമല്ല, നമ്മൾ ചെയ്ത് തീർത്തതിന്റെ സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത്.
1: ഇരിക്കുന്ന സംഗതി ഞാൻ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഇരിക്കുന്ന സോഫയോ ഇരിക്കുന്ന സ്ഥലമോ അല്ല, ഇരിക്കുന്ന സാഹചര്യം ഏതാണ്, നമ്മളെ മാനസികാവസ്ഥ ഏതാണ്. അപ്പൊ ആ മാനസികാവസ്ഥ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നാണ് അവന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അവൻ എന്ത് പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്രോട്ടോകോൾ അവിടെ ശരിക്കുണ്ട്. അത് ഇപ്പൊ ഇവിടെ ഇതിലൂടെ പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ നമ്മളുടെ ഒരു വിശ്വാസിയുടെ ലൈഫിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അയാൾ പ്രവർത്തിക്കേണ്ടത് എന്ത് എന്നുള്ളതിന് കൃത്യമായൊരു മാനുവൽ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും അവന്റെ പ്രവർത്തനങ്ങളുടെ കുറെ പിന്നോട്ട് വെക്കൽ, ലേസിനെസ്, അവൻ ചെയ്തെടുക്കേണ്ട ഒരുപാട് അവന്റെ അലസതകൾ, ഇതൊക്കെ അവന്റെ ഇരുത്തത്തിനെയും നടത്തത്തെയും അത്രയധികം അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
2: അതെ, ഇത് ഏത് പ്രായ ആൾക്കാർക്കും സൂട്ടബിൾ ആണെന്നുള്ളതാണ്. അത് ചെറിയ കുട്ടികൾ മുതൽ യുവാക്കളിലേക്ക് വന്ന് വൃദ്ധരായ ആളുകളിലേക്ക് പ്രായമായ ആളുകളിലേക്ക് ഒക്കെ എത്തുമ്പോൾ അവനവനക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ച് ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങൾ രാവിലെ എണീറ്റ് കിടക്കുന്നത് വരെയുള്ള. അപ്പം ആ കാര്യത്തിനൊക്കെ നമ്മൾ നമുക്ക് നിങ്ങൾ പറഞ്ഞവർക്ക് ആ പ്രോട്ടോകോൾ വെച്ചിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണോ അത് ടൈമിൽ ചെയ്ത് തീർത്താൽ കിട്ടുന്നൊരു സന്തോഷം, അല്ലെങ്കിൽ എന്താ പറയുക, അത് അനുഭവിച്ചറിയണം അല്ലേ. ഒരു പറഞ്ഞ ഫീൽ
1: കിട്ടില്ല. അതെ, ഈ പിന്നെ ഈ സക്സസും സാറ്റിസ്ഫാക്ഷനും തമ്മിൽ വ്യത്യാസത്തെ കുറിച്ച് പറയാറുണ്ട്. നമുക്കിപ്പോ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ്മെന്റ്സുകളാണ് എന്തെങ്കിലുമൊക്കെ, അത് ശരിക്കും അതാണോ ലൈഫ്? ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതാണല്ലോ സാറ്റിസ്ഫാക്ഷൻ. അത് ഇങ്ങനെ നിലനിന്ന് പോകുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തോടനുബന്ധിച്ച് കിട്ടുന്നതാണ് ആ സംതൃപ്തി. പല ആൾക്കാരും പല ജീവിതത്തിൽ സക്സസ് ആയി ഉണ്ടാവും, പക്ഷേ ആ സക്സസ് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു വിഷയത്തിലേക്കും, ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും അയാൾക്ക് മുമ്പിൽ, അയാൾ സാമ്പത്തികമായി നേടിയ ആളായിരിക്കാം, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ വിജയിച്ച ആളായിരിക്കാം, അതൊന്നും ലൈഫിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നതല്ലല്ലോ. ലൈഫിൽ എപ്പോഴും സമാധാനം ഉണ്ടാവണം. ആ സമാധാനം നമ്മുടെ പ്രവർത്തനത്തിന്റെ ശേഷം കിട്ടുന്നതാണ്. അപ്പം ആ പ്രവർത്തനത്തിൽ ഭൗതികമായ കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്തെടുക്കേണ്ട കടമകളുണ്ട്. അത് ദീനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ജോലി പോലും നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു സുഖത്തിന്റെ കാര്യം കൂടിയാണ്, പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പം ആത്മീയ സുഖമാണ് ശരിക്കും ഒരാളുടെ യഥാർത്ഥത്തിലുള്ള സംതൃപ്തി. അത് അവസാനം വരെ കിട്ടുന്നത്. അപ്പം അതിൽ ഏറ്റവും പ്രധാന ഇബാദത്തുകൾ, ആരാധനകൾ, അപ്പൊ അതിലൊക്കെ വിളിച്ചു വരുന്ന ഒരാൾ എത്രമാത്രം അസ്വസ്ഥനായിരിക്കും.
2: അസ്വസ്ഥനായും തീർച്ചയായിട്ടും, കാരണം അയാളെ മനസ്സിൽ നന്നായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുക, അയാളെ സമയം വെറുതെ കളഞ്ഞിട്ടുണ്ടായിരിക്കുക. ഒരു ഉപകാരം ഇഹലോകത്തോ പരലോകത്തോ ഉപകാരപ്പെടാത്ത രീതിയിലായിരിക്കും ഒരു പക്ഷേ അയാൾ ആ സമയത്തെ ചെലവഴിച്ചേക്കുക. നേരെ മറിച്ച് അയാൾ ചെയ്ത് തീർക്കേണ്ടതായ ടൈമിലി ചെയ്യേണ്ട ഇപ്പൊ വിഭാഗത്തുകൾ, ദിക്റുകൾ, ചിലപ്പോൾ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്താനുള്ള ജോലി കൂടി പോകാതെ സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ടോ, വേറെ രീതിയിൽ ഉപയോഗപ്പെടുത്തുക, അങ്ങനത്തെ ശരിക്കും കുറച്ച് കഴിയുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. നേരെ മറിച്ച് അതിനെ നമുക്ക് നമ്മളെ സമയത്തെ വളരെ ഉപകാരമുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്തിന് ചെയ്ത് തീർത്ത് അപ്പോൾ കിട്ടും ഭയങ്കര സമാധാനം കിട്ടുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് നമ്മളത് ആലോചിച്ച് പ്രവർത്തിക്കുന്നതന്നെ വേണം എന്നുള്ളതാണ്. നമ്മളെ സമയം ഒരിക്കലും നമ്മൾ മിസ്സാക്കി കളയരുത്.
1: അല്ല, ഇത് നമുക്ക് വേറെ ആൾക്ക് പറഞ്ഞുകൊടുക്കാനുള്ളതല്ല, നമ്മൾ നമ്മളെ കുറിച്ച്
2: കേൾക്കുമ്പോൾ
1: എന്നെ കുറിച്ച് ആലോചിച്ചു അല്ലേ, സാറേ സാറിനെ കുറിച്ച് ആലോചിച്ചു, അതുപോലെ ഓരോ ശ്രോതാക്കൾ അവനവനെ കുറിച്ച്, നമ്മൾ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമ്മൾ ആ ഇരുത്തം ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു മനുഷ്യനൊരു അത് മാനസികമല്ല ശരിക്ക്, അതിൽ അസ്വസ്ഥതയാണ്. സ്വസ്ഥത കിട്ടുന്നത് പ്രവർത്തനോന്മുഖമായൊരു ജീവിതമാണ്. ഫൈദ ഫറഖത്ത് ഫൻസ് പോയില്ല അറബിക്ക് ഫറഖ്, എത്ര മനോഹരമാണത്. അപ്പം നമ്മൾ ആ ഒരു കോണിലൂടെയാണ് ആ കാര്യങ്ങളോട് നമുക്ക് കാണാൻ പറ്റുന്നത്.
2: നമ്മളൊരു വിശ്വാസി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് സമയം വെറുതെ കളയാനില്ല. മരണം വരെ നമ്മൾ പരലോകത്തിന് വേണ്ടി അധ്വാനിച്ച് പരമാവധി കൂലികൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർത്തും നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ സമയത്തെ ചെയ്തു തീർക്കുക എന്നുള്ള വളരെ മനോഹരമായൊരു പോയിന്റ് അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ ഒരുപാട് തലത്തിൽ നിന്നിട്ട് നമുക്കതിനെ ആലോചിച്ച് എടുക്കാവുന്നതാണ്.
3: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
4: വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് റെഗുലേഷൻ കരട് അഭിപ്രായം അറിയിക്കാം. വൈദ്യുതി രംഗത്തെ പ്രവർത്തനങ്ങളിലെ കാര്യക്ഷമതയും ചെലവ് ചുരുക്കലും വഴി ലഭിക്കുന്ന നേട്ടം പൂർണമായും ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്നുറപ്പാക്കുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് റെഗുലേറ്ററി ആർഡ് കരട് പ്രസിദ്ധീകരിച്ചു. 27-28 സാമ്പത്തിക വർഷം മുതൽ ആരംഭിക്കുന്ന 5 വർഷ നിയന്ത്രണകാലത്തേക്കുള്ള കരടാണ് പ്രസിദ്ധീകരിച്ചത്. കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേഷൻ 2026 കൺസൾട്ടേഷൻ പ്രക്രിയയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്ക് മുഖേന 18 മുമ്പായി രജിസ്റ്റർ ചെയ്യണം. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് റെഗുലേഷൻ സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കാം വെബ്സൈറ്റ് www.erckerala.org.
5: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിന്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു വൺ മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് വൺ മിനിറ്റ് ടോക്ക് വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ, അവതരണം ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനത്തെ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആരംഭിച്ചു. അതിൻ്റെ ബാക്കി ചെറിയൊരു ഭാഗമാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ആയത്ത് പൂർണ്ണമായി ഒന്ന് പാരായണം ചെയ്യാം.

0: നമുക്ക് മനഃപ്പാഠമാക്കാൻ കഴിയുക എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ സമയത്ത് ഖുർആനിൻ്റെ ഈ പഠനം കേട്ട് എല്ലാവരും പഠിക്കാൻ സമയം കണ്ടെത്തണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹു എല്ലാവർക്കും അതിന് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായി.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. അള്ളാഹു ഇഷ്ടപ്പെട്ട നാല് വാക്കുകൾ. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം അറിയാതെ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. അതിൽ ഷിർക്കിലേക്കും കുഫറിലേക്കും എത്തിപ്പെടുമ്പോൾ, അതുപോലെ തന്നെ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൽ ശമിച്ചു നിൽക്കാൻ കഴിയാത്ത ആളുകൾ നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്ന, കള്ളസത്യം ചെയ്ത് കച്ചവടച്ചരക്ക് വിറ്റൊഴിക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളെല്ലാം പരലോകം പൂർണ്ണമായും നഷ്ടപ്പെട്ട ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർക്കാൻ സമയം കണ്ടെത്താത്ത ആളുകൾ അവരും നഷ്ടക്കാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഓരോ സന്ദർഭത്തിലും ചൊല്ലേണ്ട വ്യത്യസ്ത രീതിയിലുള്ള ചെറുതും വലുതുമായ ദിക്റുകൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാൾ ഉറക്കിൽ നിന്ന് ഉണർന്നതു മുതൽ വീണ്ടും ഉറക്കിലേക്ക് തന്നെ പോകുന്നത് വരെയുള്ള വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവൻ ദിക്റുകൾ കൊണ്ട് അവൻ്റെ ജീവിതത്തെ നിറക്കണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് മാറിപ്പോവാൻ തൻ്റെ മക്കൾ അവന് തടസ്സമായാൽ, തൻ്റെ സമ്പത്തോ തൻ്റെ കച്ചവടമോ അള്ളാഹുവിനോടുള്ള ദിക്റുകൾ എടുക്കാൻ അവന് തടസ്സമായാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭൗതിക കാര്യങ്ങൾ തടസ്സമായാൽ, ഫഉലാഇകഹുമുൽ ഖാസിറൂൻ, അവൻ നഷ്ടക്കാരൻ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് ദിക്റുകൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, ദിക്റുകൾ ജീവിതത്തിൽ അധികരിപ്പിച്ചത് കൊണ്ട് മാത്രം ചിലപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കുന്ന ആളുകളുണ്ടാവും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെട്ടിരുന്ന ചില ദിക്റുകളുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെട്ടിരുന്ന ചില ദിക്റുകളുണ്ട്. അവിടുന്ന് വളരെയധികം ശ്രേഷ്ഠകരമായി കൊണ്ടവ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബൽ കലാമി ഇലല്ലാ, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ചില കലിമത്തുകളുണ്ട്. അർബഉൻ, അവ നാലെണ്ണമാണ്. ഏതൊക്കെയാണത്? സുബ്ഹാനല്ലാ, വൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ലാ യദുറുക ബിഅയ്യിഹി നബദഇത, അതിൽ ആദ്യം ഏതു ചൊല്ലിയാലും ഒരു കുഴപ്പമില്ല, അതിന് പ്രത്യേകിച്ച് ക്രമമൊന്നുമില്ല. ഈ നാല് കലിമത്തുകൾ, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഈ നാല് കലിമത്തുകൾ, ഇത് ചൊല്ലുന്നത് അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു,

0: أن أقول سبحان الله والحمد لله ولا إله إلا الله والله أكبر أحب إلي مما طلعت عليه الشمس. സൂര്യൻ ഉദിച്ച് ഈ ഇഹലോകത്ത് നേരം പുലരുമ്പോൾ എന്തൊക്കെയാണോ ആ ഒരു സമയത്തുണ്ടാവുന്നത് അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ നാല് കാര്യങ്ങൾ പറയാൻ ഒരു ദിവസം സാധിക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നീ നാല് കലിമത്തുകൾ എനിക്ക് പറയാൻ സാധിച്ചാൽ ഞാൻ ജീവിതത്തിൽ വളരെയധികം സന്തോഷവാനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങൾ, ഇതെല്ലാം എന്നെന്നും ജീവിതത്തിൽ നിലനിൽക്കുന്ന സൽക്രമങ്ങളായിക്കൊണ്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, എന്നെന്നും നിലനിൽക്കുന്ന സൽക്രമങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ നാല് കലിമത്തുകളാണ് ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഓരോ കലിമത്തിൻ്റെയും പ്രത്യേകത, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകത, സുബ്ഹാനല്ലാഹയുടെ പ്രത്യേകത, അൽഹംദുലില്ലയുടെ പ്രത്യേകത, അള്ളാഹു അക്ബർ എന്ന കലിമത്തിൻ്റെ പ്രത്യേകത, ഈ പറയുന്ന എല്ലാ കലിമത്തുകളുടെയും പ്രത്യേകതകൾ പറയുന്ന അനവധി നിരവധി ഹദീസുകൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറയുന്നുണ്ട്, ഹിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചപ്പോൾ ഒന്നുകൂടെ അധികമായിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. ആദ്യം പറഞ്ഞ നാല് കലിമത്തുകൾക്ക് പുറമേ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന കാര്യം കൂടി അദ്ദേഹം ആ ഒരു വിഷയത്തിൽ അവിടെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷ നൽകുന്ന ഒരു രക്ഷാകവചമായിട്ടാണ് ബാഖിയാത്തു സ്വാലിഹാത്തിനെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖുദു ജുന്നതകും, നിങ്ങളെല്ലാവരും ഒരു രക്ഷാകവചം സ്വീകരിച്ചു കൊള്ളുക. അപ്പോൾ സഹാബത്ത് വളരെയധികം ധൃതിപ്പെട്ടുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ, അമിൻ അദുവിൻ ഹലറ, അല്ലയോ പ്രവാചകരെ ശത്രുക്കൾ വന്നിട്ടുണ്ടോ? എന്തിനാണ് താങ്കൾ ഞങ്ങളോട് രക്ഷാകവചം സ്വീകരിക്കണമെന്ന് പറഞ്ഞത്? എന്തിനാണ് പടയങ്കി അണിയാൻ പറഞ്ഞത്? എന്തിനാണ് പരിച കയ്യിൽ പിടിക്കാൻ വേണ്ടി പറഞ്ഞത്? ശത്രുക്കൾ വന്നിട്ടുണ്ടോ പ്രവാചകരെ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇല്ല, ശത്രുക്കളൊന്നും വന്നിട്ടില്ല. വലാക്കിൻ ജുന്നതകും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള ഒരു പരിച, നരകത്തിൽ നിന്നുള്ള ഒരു രക്ഷാകവചം നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഖൗലു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, ഈ നാല് കലിമത്തുകളാണ് നരകത്തിൽ നിന്നുള്ള നിങ്ങളുടെ രക്ഷാകവചം. ഫഇന്നഹുന്ന, ആ നാല് കലിമത്തുകളുണ്ടല്ലോ, യഅതീന യൗമൽ ഖിയാമ, അത് അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതാണ്. മുനജ്ജിയാത്തുൻ വ മുഅഖിബാത്തുൻ വഹുന്ന അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, നിങ്ങളെ രക്ഷപ്പെടുത്താൻ, നിങ്ങളുടെ കൂടെ അണിനിരക്കാൻ നാളെ പരലോകത്ത് ഈ നാല് കലിമത്തുകൾ വരും. അതാണ് ബാഖിയാത്തു സ്വാലിഹാത്ത്. എന്നെന്നും നിലനിൽക്കുന്ന ചില സൽക്രമങ്ങൾ എന്ന് പറയുന്നത് ആ നാല് കലിമത്തുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മുഴുവൻ ഹദീസുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ നാല് കലിമത്തുകൾ അല്ലെങ്കിൽ അഞ്ച് കലിമത്തുകൾ, ഇവകൾ മാത്രമല്ല, ഒരു സത്യവിശ്വാസി ചെയ്യുന്ന ഏതേത് സൽപ്രവൃത്തികളുണ്ടോ അതെല്ലാം എന്നെന്നും നിലനിൽക്കുന്ന സൽക്രമങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ മരിച്ചാലും നമ്മിലേക്ക് എത്തുന്ന, നമ്മൾ ചെയ്ത ആ ഒരു കർമ്മം കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന കർമ്മങ്ങളാണ് എങ്കിൽ അവ ഉറപ്പായും നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, അതിൻ്റെ പ്രതിഫലം. സഹോദരങ്ങൾ, അതുകൊണ്ട് ഈ പറഞ്ഞ നാല് കലിമത്തുകൾ എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ ആ ഒരു നാല് ദിക്റുകൾ കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് ദിക്റുകൾ കൊണ്ട് അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് സാധിക്കണം. നാം ചെയ്ത പാപങ്ങളെല്ലാം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്തിഗ്ഫാറിനെ ജീവിതത്തിൽ അധികരിപ്പിക്കുക, മറ്റുള്ള ദിക്റുകൾ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ സാധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞുബിയോടൊപ്പം അല്ലാഹു ഇഷ്ടപ്പെട്ട നാല് വാക്കുകൾ ക്ലാസ്.

0: ആരോഗ്യമുള്ള മനസ്സ് അനുഗ്രഹീത സമൂഹം. പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യവിചാരം. ഡോക്ടർ സി പി അബൂബക്കറുമായി ജാഫർ പഗര നടത്തിയ അഭിമുഖ സംഭാഷണം.
1: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാബാദ്. പീസ് റേഡിയോയിലെ ശ്രോതാക്കളെ, ഇന്നത്തെ ചർച്ചയിൽ നമ്മളുടെ കൂടെയുള്ളത് ഡോക്ടർ സി പി അബൂബക്കർ സാർ. ഓട്ടിസവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം അവയർനെസ് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും ഓട്ടിസവുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾ നടത്തുകയും ഇപ്പോൾ ജില്ലാ തലങ്ങളിൽ ഓട്ടിസം ക്ലബ്ബുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, സമൂഹത്തിൽ ഓട്ടിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ പ്രയാസകരമായ ഒരവസ്ഥയാണ് ഉള്ളത്. രക്ഷിതാക്കൾ ഓട്ടിസമാണ് നിങ്ങളുടെ കുട്ടിക്ക് എന്ന് പറയുമ്പോഴേക്കും മുഖഭാവം മാറുന്നു സ്വാഭാവികമായും. പിന്നെ അതിനുശേഷമുള്ള ഒരു മാനസികാവസ്ഥ രക്ഷിതാവിൻ്റെത് നമുക്ക് മനസ്സിലാകും. കാണുന്ന ആളുകളോട് ഓട്ടിസമാണ് എന്ന് പറയുമ്പോഴേക്കും ഇതിന് ചികിത്സയില്ലേ, ചികിത്സിക്കേണ്ടതില്ലേ എന്നുള്ള അങ്ങനെയുള്ള സംസാരങ്ങളാണ് സമൂഹത്തിലുള്ളത്. സത്യത്തിൽ എന്താണ് ഓട്ടിസം എന്നതുകൊണ്ട്, ആ വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്?
2: ഓട്ടിസം എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് വാക്കാണ്. ഓട്ടോ എന്ന് പറയുന്ന സ്വയം എന്നുള്ള അർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് ഓട്ടിസം വന്നത്. ഓട്ടിസമുള്ള കുട്ടികൾ പ്രത്യേകിച്ച് അവർക്ക് സംസാരം കുറവായിരിക്കും, കളിക്കൂട്ടുകാർ കുറവായിരിക്കും. അപ്പോൾ ഒന്നും സംസാരിക്കാതെ അവനവന് കിട്ടിയ കളിപ്പാട്ടുമായി ഒറ്റക്കിരുന്ന് ദീർഘസമയം ചെലവഴിക്കുന്ന ഒരു സ്വഭാവം ഇത്തരം കുട്ടികളിൽ കണ്ടത് കൊണ്ടാണ് ഓട്ടിസം എന്നുള്ള വാക്ക് ഈ പ്രത്യേകതയ്ക്ക് പറഞ്ഞു വരുന്നത്.
1: അപ്പോൾ ഇത്തരം കുട്ടികളെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയുമോ? ഇങ്ങനെ ഒരു കളിപ്പാട്ടം കിട്ടിയാലും മണിക്കൂറുകൾ ഇരിക്കുക, അതുപോലെ ഒറ്റക്കിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ചിരിക്കുക, ആ ഈ ചിരിക്കുന്നതിനായിരിക്കും ഒരു പക്ഷെ ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കുന്നതിനായിരിക്കും ദിവാസ്വപ്നം എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ഈ ചർച്ചകളിൽ വരാറുണ്ട്. ദിവാസ്വപ്നം കാണുന്നവരാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇതിങ്ങനെ കൂടി വരാൻ സാധ്യത? അപ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്ന കുട്ടി പിന്നെ ചിലപ്പം വേറൊരു എന്തെങ്കിലും ക്രിയ ആയിരിക്കും അവരുടെ അടുത്തു നിന്ന് വരിക. അപ്പൊ ഇതിങ്ങനെ കൂടി വരുന്നുണ്ടോ? എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ കഴിയുക, ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക, ഇതിന്റെ ഒരു തോത് മനസ്സിലാക്കാൻ കഴിയുക?
2: ദിവാസ്വപ്നം എന്നുള്ള അർത്ഥം ഏതായാലും ഓട്ടിസത്തിനില്ല. അത് ഓട്ടിസത്തെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ഇവരെ കുറിച്ച് പറഞ്ഞു വരുത്തിയ ഒരു നുണയാണ്. ഓട്ടിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പറയുന്നത്, ഒന്ന്, അവർക്ക് സംസാരം കുറവായിരിക്കും. രണ്ട്, അവർക്ക് സോഷ്യലൈസേഷൻ, കളിക്കൂട്ടുകാർ കുറവായിരിക്കും. മൂന്ന്, ഇവർ ചില ആവർത്തന സ്വഭാവമുള്ള സ്വഭാവങ്ങൾ കാണിക്കും. ഒന്നുകിൽ കൈ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കാലുകൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ ധാരാളം ചേഷ്ടകൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്.
1: അപ്പോ പിന്നെ ഓട്ടിസം ഉള്ള ഒരു കുട്ടിയുടെ ലക്ഷണങ്ങൾ മൊത്തം കണ്ടാൽ, ഇപ്പൊ വളരെ ചെറിയൊരു കുട്ടി, ഇപ്പോ നമ്മളെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്ന ഒരു വാചകം, ഓട്ടിസമാണ് എന്ന് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ഇതിനെ തിരിച്ചറിയാൻ സാധിച്ചാൽ നമുക്കിതിനെ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും, 30% ഒക്കെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കുമെന്നൊക്കെയാണ് പിന്നെ പല ചർച്ചകളിലും ലേഖനങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചികിത്സിച്ച് മാറ്റേണ്ട ഒരു രോഗമാണോ യഥാർത്ഥത്തിൽ ഓട്ടിസം എന്ന് പറയുന്നത്?
2: ആദ്യമേ പറയാനുള്ളത്, ഓട്ടിസം നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ആൾക്കാർ ഡോക്ടർമാരല്ല എന്നുള്ള ഒരു സത്യമുണ്ട്. ഓട്ടിസം കണ്ടെത്താൻ അല്ലെ, കുട്ടികളുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം കണ്ടെത്താൻ അതിൻ്റെ എക്സ്പേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് മദേഴ്സാണ്, വല്യമ്മമാരാണ്. അവർ ധാരാളം കുട്ടികളെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കുട്ടി മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന് ഒരു വല്യമ്മക്ക് തോന്നുകയാണെങ്കിൽ, വല്യമ്മ പറയുകയാണ്, ഇത് മറ്റുള്ളവരെ പോലെ നല്ലല്ലോ, ഇവൻ എന്തൊക്കെയോ ചില പ്രത്യേകതകൾ ഞാൻ കാണുന്നുണ്ട് എന്ന് ഏതെങ്കിലും ഒരു വല്യമ്മ പറയുകയാണെങ്കിൽ, അത് മിക്കവാറും ഓട്ടിസം ആയിരിക്കും എന്നുള്ളതാണ്.
1: അതെ,
2: രണ്ട് മാസം തന്നെ കഴിയുമ്പോൾ ആകുമ്പോൾ തന്നെ കുട്ടികളെ മുഖത്ത് നോക്കണം, ചിരിക്കണം. ഈ റെസ്പോൺസ് വരാതിരിക്കുന്ന സമയത്ത് തന്നെ വല്യമ്മമാർക്കാണ് ഈ ആദ്യമേ സംശയം ഉണ്ടാകുന്നത്. കുട്ടിയുടെ ഉമ്മ ആദ്യമേ ഈ കുട്ടിയെ മാത്രം ഇങ്ങനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നുണ്ട്, കുട്ടിയുടെ ഉമ്മക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഗ്രാൻഡ് പാരൻസ് ആണ് ഇത് ആദ്യമേ നോട്ട് ചെയ്യുന്നത്. അവരാണ് കുട്ടിയുടെ പ്രത്യേകത ഉള്ളതായിട്ട് ഡോക്ടർമാരടുത്ത് പോയി പറയും. ഡോക്ടർമാരാണ് പിന്നീട് അത് ഒരു ഡയഗ്നോസിസിൽ എത്തുന്നത്.
1: അപ്പൊ ഇതൊരു തലച്ചോറിന്റെ ഡിസോർഡർ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുമോ?
2: നമ്മൾ തലച്ചോറിന്റെ ഡിസോർഡർ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ അർത്ഥത്തിലാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നുള്ള പേര് വന്നത്. പക്ഷേ ഓട്ടിസത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതൊരു ഡിസോർഡർ അല്ല, ഇത് തലച്ചോറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ എന്താണ് ഈ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണം, എന്താണ് യഥാർത്ഥത്തിൽ തലച്ചോറിൽ സംഭവിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ തലച്ചോറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങളുടെ പേര് ന്യൂറോൺ എന്നാണ്, ഈ പേര് നിന്നാണ് ന്യൂറോളജിസ്റ്റുകളിലൊക്കെ ഉണ്ടായത്. നമ്മുടെ തലച്ചോറിൽ 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. 100 ബില്യൺ ന്യൂറോൺസ്. ഈ ന്യൂറോണുകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളും നടക്കുന്നത്. ശരാശരി ഒരു ന്യൂറോൺ മറ്റ് 7000 ന്യൂറോണുമായി കണക്ഷൻസ് ഉണ്ട്. നമ്മുടെ ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു നെർവിൻ്റെ കോശത്തിൽ അതിൻ്റെ സെൻട്രൽ പാർട്ടിലൊരു ന്യൂക്ലിയസ് ഉണ്ട്. അതിൻ്റെ സെൽ ബോഡിയിൽ നിന്ന് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം കണക്ഷൻസ് ഉണ്ട്. ചെറിയ കണക്ഷൻസ് അടുത്തുള്ള കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദൂരെയുള്ള കോശങ്ങളായിട്ട് ബന്ധപ്പെടാൻ ആക്സോൺ എന്ന് പറയുന്ന നീളം കൂടിയ ഒരു കണക്ഷനാണുള്ളത്. അങ്ങനെ ഓരോരോ ന്യൂറോണും 7000 ന്യൂറോണുമായിട്ട് കണക്റ്റഡാണ്. ഈ കണക്ഷൻസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഗർഭാവസ്ഥയിൽ തന്നെയാണ്, അല്ലെങ്കിൽ പ്രസവശേഷം ആദ്യത്തെ മാസങ്ങളിലാണ്. ചില നമുക്ക് ഇനിയും മനസ്സിലാവാത്ത ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില കുട്ടികളുടെ തലച്ചോറ് ഗർഭത്തിൻ്റെ അവസാന മാസങ്ങളിൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയും വികാസവും പ്രാപിക്കുന്നു. 2 റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. വളരെ വേഗതയാർന്ന ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഈ കണക്ഷൻസ് ചില കണക്ഷൻസ് വഴി മാറിപ്പോകുന്നു എന്നുള്ളത് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ തിരക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യുമ്പോൾ ചില പാകപ്പിഴകൾ വരുന്നത് പോലെ തന്നെ ഈ പെട്ടെന്നുണ്ടാകുന്ന തലച്ചോറിൻ്റെ വളർച്ചയിൽ ചില കണക്ഷൻസ് വഴി മാറിപ്പോകുന്നു. ഇത് ഈ വഴി മാറിപ്പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നമ്മളിപ്പോൾ 20-30 വയസ്സുള്ള ഒരാൾ വളരെ യാദൃശ്ചികമായിട്ട് തൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു സുഹൃത്തിനെ കാണുകയാണ്. സുഹൃത്തിനെ കാണുന്ന സമയത്ത് ആദ്യമേ അയാളെ കുറിച്ചുള്ള ഇമേജ് നമ്മുടെ വിഷ്വൽ കോർട്ടെക്സിൽ, നമ്മുടെ കാഴ്ച കേന്ദ്രത്തിലാണ് അയാളെക്കുറിച്ചുള്ള ഇമേജ് പതിക്കുന്നത്. അയാൾ നമ്മുടെ വിഷ്വൽ മെമ്മറി എന്ന് പറഞ്ഞിട്ട് കാഴ്ച കേന്ദ്രത്തിൻ്റെ അടുത്തൊരു കേന്ദ്രമുണ്ട്. അവിടെയാണ് നമ്മൾ പണ്ട് മുതലേ ഇതുവരെ കണ്ട എല്ലാ വസ്തുക്കളുടെയും എല്ലാ മനുഷ്യരുടെയും മെമ്മറി നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിനെ കണ്ടപാട് തന്നെ നമുക്ക് വിഷ്വൽ മെമ്മറിയുമായിട്ട് നമ്മളെ കേന്ദ്രം കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അയാളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അയാളെ പേര് നമ്മൾ ഓഡിറ്ററി മെമ്മറിയിൽ ഓൾറെഡി നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്ററി മെമ്മറിയും ഇയാളെ ഫേസും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് അയാളെ പേര് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നു. പിന്നെ നമുക്ക് നമ്മളെ മനസ്സിൽ ഉടനെ ചിത്രം വരുന്നത് അയാളെ കുട്ടിക്കാലത്തുണ്ടായ കുറേ സംഭവങ്ങൾ, നമ്മൾ അയാൾ തമ്മിലുള്ള ഇടപാടുകളെക്കുറിച്ചൊക്കെ ധാരാളം ചിത്രങ്ങൾ നമ്മുടെ ചിന്തയിൽ വരുന്നുണ്ട്. ആ ചിന്ത എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഫ്രണ്ടൽ കോർട്ടെക്സിലാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കേന്ദ്രങ്ങൾ മുഴുവൻ നമ്മുടെ ഫ്രണ്ടൽ കോർട്ടെക്സുമായിട്ട് ബന്ധപ്പെടുന്നു. നമ്മൾ അയാളെ പേര് വിളിക്കണമെങ്കിൽ നമ്മുടെ ഒരു സംസാര കേന്ദ്രം ബ്രോഡ്കാസ്റ്റ് ഏരിയ നമ്മുടെ തലച്ചോറിലുണ്ട്. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് ഏരിയയുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ പേര് വിളിക്കണമെങ്കിൽ നമ്മുടെ ചുണ്ട് ചലിക്കണം, നമ്മുടെ നാക്ക് ചലിക്കണം. ഇത്തരം ചലനങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ മോട്ടോർ കോർട്ടെക്സാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടു, നമ്മൾ അയാൾ ഹലോ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു തലച്ചോറിൻ്റെ പിൻവശം മുതൽ മുൻഭാഗം വരെയുള്ള, മധ്യഭാഗം മുതൽ മുകൾ ഭാഗം വരെയുള്ള 6-7 കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏകോപനത്തോടുകൂടി പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ഹലോ പറയുന്നത്. ഈ ഏകോപനത്തോടുകൂടി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഈ കേന്ദ്രങ്ങൾ തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആവണം. ഈ കണക്ഷൻസിൽ എന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ നമ്മുടെ കാഴ്ച കേന്ദ്രവും വിഷ്വൽ മെമ്മറിയും നമ്മളുടെ കണക്ഷൻസ് ചില കാരണങ്ങളാൽ ഇല്ല എങ്കിൽ നമ്മളെന്നും പുതിയ ഒരാളെ കാണുന്ന സമയത്ത് ചില പഴയ ആളെ കണ്ടാലും പുതിയ ഒരാളെ കാണുന്നത് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് അയാളെ ഓർമ്മിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ചുരുക്കത്തിൽ നമ്മുടെ ഓരോരോ നിസ്സാരമെന്ന് തോന്നുന്ന ഓരോരോ പ്രവർത്തനത്തിനും തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനം ആവശ്യമാണ്. ഈ ഏകോപനം സാധിക്കുന്നത് ഇവ തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗർഭാവസ്ഥയിൽ ഈ കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ചില കേന്ദ്രങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് ഈ തലച്ചോറിൻ്റെ ഹൈ സ്പീഡ് കാരണം, വളർച്ചയുടെ ഹൈ സ്പീഡ് കാരണം തലച്ചോറിൻ്റെ വിവിധ കേന്ദ്രം തമ്മിലുള്ള കണക്ഷൻസ് വഴി മാറി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ പാരൻസ് കുട്ടിക്ക് 6 മാസമായി, 8 മാസമായി, 10 മാസമായി, ആദ്യമേ കുട്ടികളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് കുട്ടികൾ അമ്മ എന്ന് എപ്പോഴും സംസാരിക്കും എന്നാണ് എന്ന് നോക്കിക്കൊണ്ടാണ് ഏതൊരു മാതാവും ദിവസവും ഉണരുന്നത് തന്നെ. അപ്പോൾ ഈ അമ്മ എന്നുള്ള വാക്ക് സംസാരിക്കണമെങ്കിൽ ഇതേമാതിരി ധാരാളം കണക്ഷൻസ് പരസ്പരം കണക്റ്റഡ് ആവണം. ഈ കണക്ഷൻസ് വഴി മാറിപ്പോകുന്ന കുട്ടികളിൽ ഈ വഴിമാറ്റം കാരണം സംസാരം താമസിക്കും. ഈ താമസിക്കുന്നതോടുകൂടി തന്നെ അമ്മമാർ വറീഡായി, എൻ്റെ കുട്ടി സംസാരിക്കുന്നില്ല, എൻ്റെ കൂടെ പ്രസവിച്ച മറ്റേ ആളുടെ കുട്ടി സംസാരിക്കുന്നുണ്ട്, താരതമ്യം ചെയ്തിട്ട് ഈ കാലതാമസം അല്ലെങ്കിൽ ഈ സംസാരമില്ലായ്മ ഒരു പ്രശ്നമായിട്ട് ഉടനെ തന്നെ ഡോക്ടർമാരടുത്ത് പോകുന്നു. ഡോക്ടർമാർ ഉടനെ തന്നെ അവരുടെ രീതിക്കനുസരിച്ച് അതൊരു അസുഖമാണ് എന്ന് പറയുന്നു. ഈ അസുഖമാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അമ്മമാർ വറീഡാവുന്നു. പിന്നെ അതിനുള്ള മരുന്നുകൾ, അതിനുള്ള തെറാപ്പികൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ജീവിതകാലം മുഴുവൻ പോവുക എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ഈ ഓട്ടിസത്തിൽ ഈ വഴി മാറ്റപ്പെടുന്ന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് സോഷ്യലൈസേഷനും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട 2 കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് സംസാരം കുറവായിരിക്കും, കളിക്കൂട്ടുകാർ കുറവായിരിക്കും. ഒറ്റയ്ക്കൊരു ടോയ് കിട്ടിക്കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അവർ അത് വെച്ച് കളിച്ചിരിക്കും. ഈ രണ്ടുമാണ് കുട്ടികൾക്ക് ആദ്യമേ ഉണ്ടാകുന്ന അവസ്ഥ. ഇതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വഴി മാറ്റപ്പെട്ട കണക്ഷൻസ് മറ്റ് ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് പോയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. ആ കേന്ദ്രത്തിന് അധികമായിട്ട് ഒരു കണക്ഷൻ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്കില്ലാത്ത കഴിവുകൾ ഈ കുട്ടികൾക്കുണ്ട് എന്നുള്ള ഒരു സത്യമുണ്ട്.
1: നമ്മൾ കുറവ് കാണുന്ന ഏതൊക്കെ ഏരിയ ഉണ്ടോ അപ്പോൾ അത്രയും അത് ഭാഗം മറ്റ് ഏരിയയുമായി കണക്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് വേറെ കഴിവുകൾ ഒരുപാട് ഈ കുട്ടിക്കുണ്ടാകും.
2: എന്നുവെച്ചാൽ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതിനർത്ഥം ആ കുറവ് വന്ന കേന്ദ്രത്തിലേക്കുള്ള കണക്ഷൻ മറ്റൊരു കേന്ദ്രത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ആ കഴിവുണ്ട് എന്ന് കുട്ടി നമ്മളോട് ആരോടും പറയില്ല, നമ്മളാണ് അത് കണ്ടെത്തേണ്ടത്. നമ്മൾ കണ്ടെത്തണമെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് കഴിവുണ്ട് എന്ന് നമ്മളെ മനസ്സിലാദ്യം വിശ്വാസം വേണം. പക്ഷേ നമ്മളെ ഡോക്ടർമാരടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതൊരു അസുഖമാണ്, ഇത് ചികിത്സിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നതോടുകൂടി തന്നെ ഇത്തരം നോക്കാനുള്ള ഒരു മനോഭാവം പോലും നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവാത്ത വിധത്തിൽ അവർ അപ്പാടെ വെറീഡാവുന്നു എന്നുള്ളതാണ്.
1: അതൊരു സ്വാഭാവികമായിട്ടും അത് രോഗമാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് എത്തുമ്പോൾ തന്നെ പിന്നെ എന്റെ കുട്ടിക്ക് ഇതിലപ്പുറത്തേക്കുള്ള ഒരു കഴിവുകൾ ഉണ്ട് എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ സ്വാഭാവികമായിട്ടും സാധ്യതയില്ല. ആ സാധ്യത
2: ഉണ്ടാവും എന്ന് ഡോക്ടർമാർ പറയൂല.
1: കഴിവ് ഉണ്ട് എന്ന് കുട്ടിക്ക് രക്ഷിതാവിന് ബോധ്യപ്പെടണമെങ്കിൽ ഇത്തരം അവയർനെസ് ക്ലാസ്സുകളില് ഇവര് നിരന്തരം പങ്കെടുത്ത് അങ്ങനെ ഒരു മുന്നോട്ട് വരുന്ന ഒരവസ്ഥ വേണം.
2: ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ കേരളത്തിൽ എല്ലാ ജില്ലകളിലും എനിക്കൊന്നൊരു 50 10 ദിവസം നീണ്ടിരിക്കുന്ന ബോധവൽക്കരണ ക്ലാസ്സുകൾ ഞാൻ പേരൻസിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഞാൻ ഇത്തരം കുട്ടികളുടെ കഴിവിനെ കുറിച്ച് പറയുമ്പോഴാണ് പല പേരൻസും ഇങ്ങോട്ട് പറയുന്നത്, ആ എൻ്റെ മോനും ആ കഴിവുണ്ട്. പണ്ട് ഞങ്ങൾ മൈസൂർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് പോയി താമസിച്ച കാലത്ത് രാവിലെ പാല് വാങ്ങാൻ പോകുന്ന സമയത്ത് ആദ്യം ഒരു ദിവസം കുട്ടിയെ കൂടെ കൊണ്ടുവരും, പിറ്റേ ദിവസം മുതൽ കുട്ടി നേരെ മുമ്പിലാണ് നടക്കുക ചെയ്യുന്നത്. കാരണം വെച്ചാൽ ആദ്യത്തെ ഒരു നടത്തത്തുകൂടി തന്നെ ആ റൂട്ട് വളരെ ക്ലിയറായിട്ട് അവനെ തലച്ചോറിൽ വന്നു. അല്ലെങ്കിൽ ഒരു 5-6 മുമ്പേ വീട്ടിലൊരു ഗസ്റ്റ് വന്നിരുന്നു, കുടുംബക്കാർ വന്നിരുന്നു, ഇപ്പം വന്നപ്പോൾ അവനാണ് ഈ ഗസ്റ്റിനെ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കുട്ടികൾ കഴിവുള്ളവരാണ് എന്ന് നമ്മൾ പറയുന്ന സമയത്താണ് പല പേരൻസും ആ എൻ്റെ കുട്ടിക്ക് കഴിവുണ്ട് എന്ന് അവർ പറയുന്നത്.
1: ഇത്തരം കുട്ടികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത്?
2: നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് ഇതൊരു അസുഖമല്ല എന്നുള്ള ഒരു സത്യമുണ്ട്. അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സൂക്കേടാണ് എന്ന് പറയുന്ന സമയത്താണ് മരുന്ന് എന്ന് പറയുന്ന സമയത്ത് മരുന്നുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ചികിത്സാ രീതികളുണ്ട്. ആ മരുന്നിൻ്റെ പിന്നാലെ നമ്മുടെ അല്ലെങ്കിൽ ചികിത്സയുടെ പിന്നാലെ നമ്മൾ വർഷങ്ങളോളം നമ്മുടെ സമ്പത്തും നമ്മുടെ സമയം ചെലവഴിച്ച് പോകുന്നത് കൊണ്ട് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടേണ്ട കുറേ സേവനങ്ങൾ നമ്മൾ ചെയ്യാൻ നമുക്ക് പറ്റാതെ പോകുന്നു. രണ്ട്, ഇത്തരം കുട്ടികളുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്താതെ പോകുന്നു. അന്തിമമായിട്ട് നമുക്കും കുട്ടിക്കും അതിൻ്റെ നഷ്ടം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കുട്ടികൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ് എന്ന് പറയാനുള്ള കാരണവും ഈ ഇവർ പ്രത്യേകം കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ്. ഈ അടുത്ത കാലത്ത് സുകേഷ് കുട്ടൻ എന്ന് പറയുന്നൊരു പാലക്കാട്ടുകാരൻ ഐഡിയ സ്റ്റാർ സിംഗറിൽ കൂടി മലയാളികൾക്കെല്ലാം പരിചയപ്പെട്ട ഒരു ഓട്ടിസക്കാരനാണ്. സുകേഷ് കുട്ടൻ നന്നായി പാടും, പക്ഷേ യേശുദാസിനേക്കാളും നല്ല പാട്ടുകാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല. യേശുദാസിൻ്റെ പാട്ടുകൾ സുകേഷ് കുട്ടൻ നന്നായി പാടുന്നുണ്ട്. പക്ഷേ സുകേഷ് കുട്ടൻ എന്ന ഓട്ടിസക്കാരനെ നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നു, യേശുദാസിനെ നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നില്ല. ഇതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, യേശുദാസ് ഒരു പാട്ട് പാടുന്നുണ്ടെങ്കിൽ പാട്ടിന് ഒരു 50-100 പാടി റിഹേഴ്സലൊക്കെ നടത്തി അവസാനത്തെ പാട്ടാണ് നമ്മളടുത്ത് എത്തുന്നത്. സുകേഷ് കുട്ടൻ എന്ന് പറയുന്ന ആൾ ഈ യേശുദാസിൻ്റെ പാട്ട് ഒരു പ്രാവശ്യം കേട്ടാൽ മതി, അവൻ്റെ ഓഡിറ്ററി മെമ്മറിൽ വളരെ കൃത്യമായിട്ട് എല്ലാ കാലത്തും അവന് സൂക്ഷിക്കാൻ പറ്റും. അത് അവൻ്റെ പ്രോഗ്രാമിൽ നമ്മൾ കണ്ടൊരു കാര്യമാണ്. രണ്ടാമത് കുട്ടിക്ക് സുകേഷ് കുട്ടനുള്ള വേറൊരു പ്രത്യേകത, അവന് ഒരു ഡാൻസ് പ്രോഗ്രാമിൽ ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുത്തിരുന്നു. മറ്റുള്ള മെമ്പേഴ്സൊക്കെ ഗ്രൂപ്പ് ഡാൻസിലെ മറ്റുള്ള മെമ്പേഴ്സൊക്കെ റിഹേഴ്സൽ ധാരാളം നടത്തിയിട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ച ഈ പ്രോഗ്രാമിൽ സുകേഷ് കുട്ടൻ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ വന്നിട്ട് അവൻ്റെ ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുക്കുന്നത്. അവൻ്റെ താളം ഒരിക്കലും തെറ്റിപ്പോയിട്ടില്ല. അപ്പോൾ അവൻ്റെ വിഷ്വൽ മെമ്മറിയും ഓഡിറ്ററി മെമ്മറിയും യേശുദാസനില്ലാത്ത ഈ രണ്ട് മെമ്മറിയും ഈ ഇദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് നമ്മൾ അവനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ കുട്ടികൾക്ക്, ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ, അവൻ്റെ സംസാരത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അവന് കളിക്കൂട്ടുകാരില്ലാത്തതിൻ്റെ പേരിലാണെങ്കിൽ അല്ലെ വേറെ ഏതെങ്കിലും ഏരിയയിൽ അവൻ നമ്മൾ എന്തെങ്കിലും കുറവ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം, അതിന് സ്വാഭാവികമായിട്ടും അർത്ഥം പിന്നെ അവന് വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത്തരം കഴിവുകളെ നമ്മൾ കഴിവുകളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് അവരുടെ വിഷ്വൽ മെമ്മറിയാണ്. വിഷ്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ കണ്ട കാര്യങ്ങൾ ഓർക്കാനുള്ള കഴിവാണ് വിഷ്വൽ മെമ്മറി.
1: വിഷ്വൽ മെമ്മറി കൂടുതലുള്ള ഒരു കുട്ടി സ്വാഭാവികമായിട്ടും ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പിന്നെ നല്ലൊരു ഈ ഒരു മേഖലയിലേക്ക് പോവല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി ഒരു വ്യക്തി ഇതേപോലെ ഈ തലത്തിലേക്ക് ഉയർന്നതായിട്ട് നമുക്ക് ഒരു മാതൃക ഇന്ത്യയിലോ പുറത്തോ ഒക്കെ കാണാൻ പറ്റും?
2: മാതൃക ലോകത്ത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾ ധാരാളമുണ്ട്, ഇന്ത്യയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും പല ഭാഗങ്ങളിലും ഇതേമാതിരി ഈ ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഉള്ള കുറേ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ നന്നായിട്ട് പെയിൻറ് ചെയ്യുന്ന ആൾക്കാർ, ചിത്രം വരയ്ക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കയിലുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് സ്റ്റീഫൻ വിൽഷർ എന്ന് പറയുന്ന ഒരു ഓട്ടിസക്കാരനാണ്. ലിവിങ് ക്യാമറ എന്നുള്ള പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇയാളും ഇയാളുടെ സുഹൃത്തുക്കളുടെ കൂടെ ഒരു ഹെലികോപ്റ്റർ റൈഡ് ഹാഫ് ആൻ അവർ നടത്തി കഴിഞ്ഞാൽ അയാൾ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് സിറ്റി കാണും. സിറ്റി കണ്ടു കഴിഞ്ഞ് അവരെ യാത്ര അവസാനിച്ച് കഴിഞ്ഞിട്ട് ഒരു 6 മീറ്റർ ക്യാൻവാസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സിറ്റിയുടെ എല്ലാവിധ ഡീറ്റെയിൽസും അടക്കിയ ഈ സിറ്റിയുടെ ചിത്രം അയാൾ പെയിൻറ് ചെയ്തിരിക്കും. ലോകത്തുള്ള ഏതാണ്ട് ഒരു 12 മേജർ ക്യാപിറ്റൽ സിറ്റീസ്, ദുബായ്, ടോക്കിയോ, ഫ്രാങ്ക്ഫർട്ട്, റോം തുടങ്ങിയുള്ള ക്യാപിറ്റൽ സിറ്റീസിൻ്റെ ചിത്രങ്ങൾ ഇയാൾ ഓൾറെഡി വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇയാൾ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് അയാളെ വിഷ്വൽ മെമ്മറിയിൽ അയാൾ രേഖപ്പെടുത്തിയ ആ ചിത്രം അയാൾക്ക് വളരെ ഭംഗിയായിട്ട് ക്യാൻവാസിലേക്ക് പകർത്താൻ പറ്റുന്നു എന്നുള്ളതാണ്.
1: അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കഴിവുള്ള ഒരു കുട്ടി, അയാൾക്ക് അയാളുടെ തലച്ചോറിൻ്റെ പ്രത്യേകത കാരണമാണ് ഈ ഒരു കഴിവ് ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരിക്കലും സമൂഹത്തിൽ നിന്ന് ഒരു അരിക്കാക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശ്രമം രക്ഷിതാക്കൾ ബോധപൂർവം നടത്തിയാലേ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഓട്ടിസം ബാധിച്ച കുട്ടി, ഓട്ടിസം ബാധിച്ച എന്ന് പറയുന്നതിൽ തന്നെ ഒരു നിരർത്ഥകത ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു
2: ഓട്ടിസമുള്ള
1: ഒരു കുട്ടിയെ ഈ തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ രക്ഷിതാക്കൾക്ക് ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ സാധിക്കും, സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓട്ടിസം എന്നുള്ളത് രോഗമല്ല, അത് നോർമൽ എന്ന് നമ്മൾ പറയുന്ന ആളുകളെക്കാൾ അല്പം കൂടുതൽ കപ്പാസിറ്റിയുള്ള, കഴിവുകളുള്ള, സമൂഹത്തിൽ അല്പം ഭിന്നമായി പെരുമാറുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന, എന്നാൽ സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായ ബുദ്ധിശക്തിയുള്ള ആളുകളാണ് ഈ ഓട്ടിസമുള്ള വ്യക്തികൾ. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം, ഓട്ടിസം എന്ന വിഷയത്തിൽ ഡോക്ടർ സി പി അബൂബക്കറുമായി പീസ് റേഡിയോ പ്രതിനിധി ജാഫർ പകര നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്.
3: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലും പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും.

0: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: ഈ അടുത്ത് സുഹൃത്ത് ശ്രദ്ധിച്ചിരുന്നറിയില്ല, ആലുവയിലാണ് തോന്നുന്നത്, ഒരന്ധയായ ഭാര്യയും അവരുടെ കൂടെ ഒരു മധ്യവയസ്ക് പിന്നിട്ടിട്ടുള്ള അവരുടെ ഒരു ഭർത്താവും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും, രണ്ട് കുട്ടികൾ. അവരെ കൊണ്ട് ഓരോ അമ്പലത്തിലൂടെയും കയറിപ്പോയി, അവസാനം പോലീസ് സ്റ്റേഷനിലും കയറിപ്പോയിട്ടുണ്ട്. അവസാനം അവർ പുഴയിലിറങ്ങി മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തൊരു വാർത്ത ഉണ്ടായിരുന്നു അടുത്ത്. ഭയങ്കര ഒരു നമ്മളെ ഹൃദയം പിടിച്ചുളക്കുന്നൊരു വാർത്തയായിട്ടത് ഒരുപാട് ഉണ്ടാവലുണ്ട്. അങ്ങനത്തെ ആത്മഹത്യകളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അവർ അതിനെക്കുറിച്ച് ഒരാൾ എഴുതിയിട്ടുള്ളൊരു കുറിപ്പുണ്ട്. അത് നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ ആ കുറിപ്പിനോടനുബന്ധിച്ച കാര്യങ്ങൾ ചിന്തനീയമായിട്ടുള്ളതാണ്. കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. ദൈവമേ, ഞാൻ കണ്ടുമുട്ടുന്ന മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ശനിയാഴ്ച ആലുവ SP ഓഫീസിൽ, അഥവാ 26/2026, എനിക്കൊരു ആവശ്യത്തിന് പോകേണ്ടതുണ്ടായിരുന്നു. SPയെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് കാഴ്ചയില്ലാത്ത ഭാര്യയും തൻ്റെ രണ്ടു മക്കളെയും കൂട്ടി അയാൾ വിസിറ്റേഴ്സ് റൂമിലേക്ക് കയറി വന്നത്. വന്നപാടെ ഭാര്യയെ അയാൾ ഒരു കസേരയിലിരുത്തി. ആൺകുട്ടി അയാളുടെ തോളിൽ ചാഞ്ഞ് കിടക്കുകയായിരുന്നു. അവന് ചെറിയ പനിയുണ്ടായിരുന്നു. ഭാര്യയുടെ കയ്യിലൊരു ബാഗും അയാളുടെ കയ്യിലൊരു കവറുമുണ്ടായിരുന്നു. പെൺകുട്ടി വളരെ ആക്റ്റീവായിരുന്നു. അവൾ അവിടെയും ഇവിടെയുമൊക്കെ ഇങ്ങനെ ഓടി നടന്നു. ഒരു കസേരയിൽ നിന്നും മറ്റൊരു കസേരയിലേക്ക് ചാടിച്ചാടി നടന്നു. അവളെ നോക്കി ഞാൻ ചെറുതായി ചിരിച്ചു. അവളും അവളുടെ കയ്യിലിരുന്ന ആ ബാലരമ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നതോടെയാണ് അവൾ എന്നോട് കൂട്ടായത്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അത് വായിക്കാൻ തുടങ്ങി. ഒടുവിൽ അവളുടെ അമ്മയുടെ ബാഗിൽ നിന്ന് പേനെടുത്തു കൊണ്ടുവന്ന് ഒരു നോട്ടീസിനുള്ളിലെ കണക്കുകൾ അവളും ഞാനും കൂടി കൂട്ടിയെഴുതാൻ തുടങ്ങി. ഒരു കണക്ക് അവൾ ചെയ്യുമ്പോൾ അടുത്തത് ഞാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വലിയ കൂട്ടുകാരായി മാറി. ഇതിനിടയിൽ അച്ഛൻ്റെ കയ്യിലിരുന്ന ചെറിയ കുപ്പിയിലെ ജ്യൂസ് അവൾ വാങ്ങി കുടിച്ചു. മുഴുവൻ കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടും അവൾ കുടിച്ചില്ല. ഉണ്ണിക്ക് വേണം എന്നവൾ. അവന് പനിയാണ് എന്ന് അച്ഛൻ പറഞ്ഞിട്ടും അവളത് ബാക്കി വെച്ചു. വീണ്ടും എൻ്റെ അടുക്കൽ വന്ന് കളിക്കുന്നതിനിടയിൽ ആ അച്ഛൻ എന്നോട് ചോദിച്ചു, ടീച്ചറാണോ എന്ന്. ഞാൻ അതേയെന്ന് ഉത്തരം പറഞ്ഞു. ഞങ്ങൾ വീണ്ടും പലതും സംസാരിച്ചിരുന്നെങ്കിലും അവരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. എനിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാവാം ഞാൻ ചോദിക്കാതിരുന്നത്. ഞാനും അവളും തമ്മിലുള്ള കളി കണ്ടിട്ടാവണം. അപ്പുറത്തെ സീറ്റിലിരുന്ന സ്ത്രീ എന്നോട് ചോദിച്ചു, പരിചയക്കാരാണോ? അല്ല, ഇപ്പോൾ കണ്ടതേയുള്ളൂ എന്ന് ഞാൻ ഉത്തരം നൽകി. SP അവരെ ഉള്ളിലേക്ക് വിളിച്ച സന്ദർഭത്തിൽ, ഞങ്ങൾ സാറിനെ കണ്ടിട്ട് വരട്ടെ എന്ന് ആ മിടുക്കി പെൺകുട്ടി എന്നോട് പറഞ്ഞിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തുള്ളിച്ചാടിപ്പോയി. അച്ഛൻ കവറിവിടെ ഇരിപ്പുണ്ട്, നോക്കണേയെന്ന് മനേഷേട്ടനോട് പറഞ്ഞു. ഹന്ന എന്നായിരുന്നു അവളുടെ പേര്. രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നന്നായി വായിക്കാമായിരുന്നെങ്കിലും മലയാളം വാക്കുകൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ അവൾക്ക് കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പറയുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, എന്റെ ടീച്ചർ അങ്ങനെയല്ലോ പറഞ്ഞു തന്നത് എന്ന്. ആഹാ, എങ്കിൽ ആ ടീച്ചർ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാനും അവളും കൂടി ഒരുമിച്ച് ചിരിച്ചു. പിന്നീട് ഞങ്ങളും എസ് പിയെ കണ്ടതിനു ശേഷം താഴത്തെ വിസിറ്റിംഗ് റൂമിലേക്ക് വന്നു. ആ സമയത്ത് അവരും അങ്ങോട്ട് കടന്നു വന്നു. ആ അച്ഛൻ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വന്ന് ഫുഡ് കഴിക്കാൻ വാടാ എന്ന് വിളിച്ചപ്പോൾ വേണ്ട എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ പോലീസുകാരൻ നിർബന്ധിച്ച് അവരെയും കൂട്ടി പുറത്തേക്ക് പോയി. ഞങ്ങൾക്ക് പോകേണ്ട സമയം ആയപ്പോഴേക്കും അവൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ടീച്ചറെ ടീച്ചറെ, പോവാണോ? ടാറ്റ എന്നൊക്കെ പറഞ്ഞാണ് അവൾ യാത്ര പറഞ്ഞത്. ഇപ്പോൾ ആ കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് ഞാൻ കേൾക്കുന്നത്. എന്തൊരു വിധിയാണിത്! ജീവിക്കാൻ വേണ്ടി ആ മനുഷ്യൻ എത്രമാത്രം പൊരുതിയിട്ടുണ്ടാവും! എവിടെയെല്ലാം അന്ധയായ ഭാര്യയെയും മക്കളെയും കൂട്ടി കയറി ഇറങ്ങിയിട്ടുണ്ടാവും! വാടക വീട് നഷ്ടപ്പെട്ടെന്നും തെരുവിലായിരുന്നു കിടന്നതെന്നും അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിരുന്നു. കുറച്ചു സമയത്തെ പരിചയം മാത്രമാണെങ്കിലും എത്ര വലിയ സ്നേഹമാണ് ആ കുഞ്ഞെനിക്ക് സമ്മാനിച്ചത്! വീണ്ടും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. സഹിക്കാൻ കഴിയാതെ പോയ എൻ്റെ നിസ്സഹായമായ ജീവിതത്തെ ഓർത്ത് എന്ന് ഒരാൾ എഫ് ബിയിൽ പോസ്റ്റിട്ടതാണ്. ഈ പോസ്റ്റിൽ കാരണം മനസ്സിലായല്ലോ. നമ്മളതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഇവർ ഈ ഭാര്യയും ഇരുണ്ട കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നടന്നു പോവുക പല സ്ഥലങ്ങളിലേക്കും, പിന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുക. അപ്പോൾ എന്തിനാണ് നമുക്ക് ശരിക്ക് മനുഷ്യന് ആകെ തളർന്നു പോകുന്ന, തകർന്നു പോകുന്ന നിമിഷങ്ങൾ? അപ്പോൾ അതിൻ്റെ കമൻറ്റുകൾ ഇങ്ങനെ വായിച്ചു, എന്തിനാണ് ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്? കാരണം ആത്മഹത്യ ചെയ്യാൻ അത്രയും പ്രയാസകരമായ കാര്യം ഇവിടെ ഉണ്ടോ? വീടില്ല, വാടക വീട് കൊടുക്കുന്ന, വാടക വീടില്ലെങ്കിൽ പുറത്ത് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ എന്നൊക്കെയാണ് കമൻറ്റുകളുള്ളത്. പക്ഷെ മനുഷ്യൻ്റെ സാധാരണഗതിയിലുള്ള മാനസികാവസ്ഥ വെച്ചിട്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പലപ്പോഴും മനുഷ്യന് കഴിയാതെ വരുന്നു. പക്ഷെ അതിനൊക്കെ അതിജയിക്കാൻ കഴിയുന്നത് ശരിക്ക് ഈ ലോകത്തെ മാത്രം ജീവിതമുള്ളൂ എന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ട് എന്നുള്ളതും എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് അവസ്ഥയെ തരണം ചെയ്യാൻ പറ്റും? പക്ഷെ ഒരു വിശ്വാസിയാണെങ്കിൽ പോലും പലപ്പോഴും അവരും ഈ ഘട്ടത്തിൽ പരാജയപ്പെടുന്നത് പിശാചാവനെ എത്തിക്കുന്ന അത് ബ്ലെയിം ചെയ്തിട്ടാണല്ലോ. അപ്പം നമ്മൾ ഇവിടെ നമുക്കെന്താ ഇതിൽ ചിന്തിക്കാനുള്ളത്? നമ്മുടെ ലൈഫ് ഏത് ഇന്നുള്ളത് പോലെ ആവില്ല നാളെ. അപ്പം അവിടെ നമ്മൾ നമ്മളായിട്ട് ഒതുങ്ങിപ്പോകുന്ന, നമ്മൾ പ്രയാസത്തിൽ വിടുന്ന സമയത്ത് പഠിച്ചവനെ, നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടും നിന്നിൽ അഭയം കിട്ടാനുള്ള ഒരു തൗഫീക്ക് എനിക്ക് തരണേ, നമ്മളെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മുൻകൂട്ടി തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം അവർ വിശ്വാസികളല്ല, പക്ഷെ അവരുടെ വിശ്വാസം അനുസരിച്ച് ഓരോ ദൈവത്തിൻ്റെ അവർ കാണുന്ന അവരുടേതായ ദൈവസങ്കല്പം ഉണ്ടല്ലോ. പിന്നെ ക്ഷേത്രങ്ങൾ അവിടെയൊക്കെ അവർ പോയിട്ടുണ്ട്. ഒരു ദൈവവും തുണച്ചില്ല എന്നാണ് മറ്റേ ഇതിൽ കാണുന്നത്. പക്ഷേ നമ്മളവിടെ എന്താണ്, എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്?
2: ഈ ഒരു സിറ്റുവേഷനിലെ ഞാനൊരിക്കൽ, ഞങ്ങൾ സുബഹിസ്കാരം കഴിഞ്ഞ് പള്ളിയിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, നമ്മളെ ഈ തൊട്ടടുത്ത ജംഗ്ഷനിലുള്ള ഒരു വാടക സ്റ്റോർ നടത്തുന്ന ഒരു സുഹൃത്തുണ്ട്, ആള് ഇന്ന് പുലർച്ചെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഷോക്കായി. പിന്നെ പറഞ്ഞത് ഓൻ സ്വന്തം തീരുമാനമെടുത്തതാണെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് വേറെ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, സംഭവം ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നല്ല ധൈര്യമുള്ള ആളുകൾക്ക് അത് സാധിക്കുള്ളൂ. കാരണം എന്നിട്ട് ഞങ്ങളൊക്കെ അവൻ്റെ മുഖത്ത് നോക്കി, എന്താ അങ്ങനെ പറയണേ? കാരണം ജീവിതത്തിൽ ജീവിച്ചു പോവാൻ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ കുറേ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടൊരു ധൈര്യം ഉണ്ടല്ലോ. ആത്മഹത്യ ചെയ്യാൻ സമയത്ത് അവർ കാണിക്കുന്ന ധൈര്യത്തിൻ്റെ ഒരു ചെറിയൊരു ശതമാനം മതി
1: ജീവിക്കാൻ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്.
2: അദ്ദേഹം അത് പറഞ്ഞ ഒരു സെക്കൻഡ് മുതൽ സ്റ്റക്കായി പോയി. അപ്പോഴാണ് ശരിക്കും അവനെക്കുറിച്ച് സാധാവ് തോന്നിയത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ഒരു ഒരു ഈ ഒരു അനുഭവക്കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലായത് അതുതന്നെയാണ്. ജീവിക്കാൻ ഒരുപാട് പ്രതിസന്ധികളെ നമ്മൾ ഓരോ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു ആ ഒരു തൻ്റെടുണ്ടല്ലോ, ആ ഒരു തൻ്റെടത്തിന്റെ എത്രയോ ചെറിയൊരു ശതമാനം മതി സുഖമായിട്ട് പ്രതിസന്ധികളെ.
1: പക്ഷെ അത് തൻ്റെ ഇടം അവിടെ വരണമെന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയുക, ആ സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയാതെ വരിക എന്നാൽ അത് അതിജീവിക്കാനുള്ള ശക്തി പ്രകൃതിയെ മനുഷ്യൻ ആ സാഹചര്യത്തിലില്ല. പിന്നെ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്? പടച്ചുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ആ വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് മോമിൻ, ഒരു മുസ്ലിം അയാൾ പോലും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് ആ വിശ്വാസം ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിശാ ജയിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇതേന്ന് പറയാനുള്ളൂ, നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മൾ ഏത് സാഹചര്യത്തിലെത്തിയാലും കഴിഞ്ഞാലും പഠിച്ചോനെ തന്ന ആയുസിനെ അതിനെ അല്ല എടുക്കുമ്പോൾ അല്ലേ ആ നിലക്ക് അതിനെത്തിക്കാൻ, അത് അങ്ങേയറ്റം മുട്ടിക്കാനുള്ള ഒരു തോഫീക്ക് തരണേ, അതിനെ ധീരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള തോഫീക്ക് കിട്ടണേ എന്നുള്ള നിരന്തരമായ പ്രാർത്ഥന തന്നെയാണ് നമുക്ക് വേണ്ടത്.
3: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ. Tune to reality.
5: Peace Radio, Riyadus Salihin. Imam Nawawi Rahimahullayude, Riyadus Salihin enna hadith granthathe aaspadamaki. Edanum bhagangal namukku munpil class edukkunu. Swargathil veedu veno enna vishayathil namukku munpil class edukkunnathu Mujib Rahman Salahi.
6: الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا للظالمين والصلاة والسلام اللتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സത്യം പറയേണ്ടതിൻ്റെ പ്രാധാന്യവും കളവ് പറഞ്ഞാൽ വരുന്ന മഹാദുരന്തത്തെ സംബന്ധിച്ചുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ഖിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിരി എന്ന് തുടങ്ങുന്ന ഹദീസിൽ നിന്ന് അതാണ് നാം മനസ്സിലാക്കിയത്. ആ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് അഥവാ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം കളവ് പറയുന്നത് വഴി ഉണ്ടാകുന്ന ദുരന്തത്തെ സംബന്ധിച്ച, കളവ് എന്നുള്ളത് പല ദറജയിലുമുണ്ട്, പല ഇനങ്ങളാണ്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരിൽ കളവ് പറയുക, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് രണ്ട് രീതിയിൽ വരും. ഒന്ന് അൽ ഇഫ്തിറാഖു അലല്ലാ നവാൻ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുക എന്നത് രണ്ട് തരമാണ്. ഒന്ന്, അല്ലാഹു പറയാത്ത ഒരു കാര്യം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയൽ, വെറുക്കുന്നേരെ അല്ലാഹുവിൻ്റെ പേരിൽ കളവ് പറയൽ, അത് അതിൻ്റെ ഒരു ഇനമാണ്, ഏറ്റവും വലിയ പാപങ്ങളിൽ പെട്ടതുമാണ്. രണ്ടാമത്, അല്ലാഹുവിൻ്റെ പേരിൽ അല്ലെങ്കിൽ റസൂലുള്ളയുടെ പേരിൽ കളവ് പറയുക എന്ന ഗണത്തിൽപ്പെട്ടതാണ് ഐ യുഫസ്സിറ കലാമല്ലാ ബിഗൈരിമാ അറാദല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കാത്ത വിധത്തിൽ അല്ലാഹുവിൻ്റെ കലാമിനെ ഒരാൾ തഫ്സീർ ചെയ്യുക. ഈ ആയത്തിൻ്റെ തഫ്സീർ എങ്ങനെയാണ് എന്ന് അല്ലാഹു റസൂലോ ഉദ്ദേശിക്കാത്ത വിധത്തിൽ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ആയത്തുകളെ ഹദീസുകളെ വ്യാഖ്യാനിക്കുന്നത്, അതും അല്ലാഹുവിൻ്റെ പേരിൽ കളവ് പറയുക, റസൂലുള്ളയുടെ പേരിൽ കളവ് പറയുക എന്ന ഗണത്തിൽപ്പെട്ടതാണ്. ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുള്ളയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, പ്രസിദ്ധമാണ് ഹദീസ്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ മഖഅദഹു മിനന്നാർ, ആർ എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞുവോ അവൻ നരകത്തിലൊരു സീറ്റ് തയ്യാറാക്കിക്കൊള്ളട്ടെ എന്നാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് സ്വദുർഹു നഹിയുൻ വാജിസുഹു വഈദ് എന്നാണ്. അങ്ങനെയാണ് ഈ ഹദീദിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഈ ഹദീദിൻ്റെ ആദ്യ ഭാഗം അഥവാ മൻ ഖദബ അലയ്യ മുതഅമ്മിദൻ എന്ന് പറഞ്ഞ ഈ ആദ്യ ഭാഗം അത് നഹിയാണ്. എൻ്റെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കളവ് പറയരുതേ എന്നാണ് അതിൻ്റെ ഉദ്ദേശ്യം. ഫല്യത്തബവ്വഗ് മഖഅദഹു മിനന്നാർ, നരകത്തിൽ നിന്നൊരു സീറ്റവൻ റിസർവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നരകത്തിലൊരു സീറ്റവന് ഉറപ്പാണ് എന്ന വഴീദാണ്, താക്കീതുമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലുള്ളാഹിയുടെയും പേരിൽ കളവ് പറയുന്നത് കളവിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളതും വലിയ ശിക്ഷയ്ക്ക് അവനെ അർഹനാക്കുന്നതുമായ പാതകമാകുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഷിയാക്കൾ സുല്ലൈബേഴി ധാരാളം കളവുകൾ പറയുന്ന ആളുകളാണ്. അതേപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാത്ത വിധത്തിൽ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അതെല്ലാം ഈ ആയ ഹദീസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അവർക്കൊക്കെ വരാനിരിക്കുന്നത് അത് അവരെ നരകത്തിലേക്ക് എത്തിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരവസ്ഥയാണ് അവർക്ക് വരാനുള്ളത്. രണ്ടാമത്തേത് അൽ ഖദിബു അലന്നാസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് അള്ളാഹിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും കളവ് പറയുന്നതാണ്. പിന്നെ രണ്ടാമതൊരു ഇനം ജനങ്ങളെക്കുറിച്ച് കളവ് പറയുന്നത്. ജനങ്ങളെക്കുറിച്ച് കളവ് പറയുന്നത് തന്നെ വലിയ തെറ്റാണ്. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ പേരിലും റസൂലുള്ളാഹിയുടെ പേരിലുമൊക്കെ കളവ് പറയുന്നതോ അതതിലും വലിയ തെറ്റാണ്. ഷിർക്കിൻ്റെ കൂട്ടത്തിലാണ് അള്ളാഹുവിനെക്കുറിച്ച് അവൻ പറയാത്തത് അവൻ്റെ പേരിൽ പറയുന്നത് വിശുദ്ധ ഖുർആൻ എണ്ണിയിട്ടുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി, ഗൗരവത്തിലല്ല, ഒരു തമാശ രൂപേണ ആണ് അവൻ കളവ് പറയുന്നതെങ്കിൽ പോലും അത് വലിയ തെറ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി ഇമാം തിർമിദി റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം. വൈലുൻ ലിമൻ ഹദ്ദത ഫകദബ് ലിയുദ്ഹിക ബിഹിൽ ഖൗം വൈലുൻ ലഹു ഥുമ്മ വൈലുൻ ലഹു എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കളവ് പറയുന്നവൻ, അവന് നാശം പിന്നെയും നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും കളവ് പറയാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇമാം തബരി റഹ്മഹുല്ലയുടെ അഭിപ്രായം ഒരു സന്ദർഭത്തിലും കളവ് പറയാൻ പാടില്ല, തൗരിയത്ത് ആവാം എന്നാണ്. തൗരിയത്ത് എന്ന് പറഞ്ഞാൽ വ്യംഗ്യമായി കാര്യങ്ങൾ പറയുക. എന്നാൽ ചില അനിവാര്യ ഘട്ടങ്ങളിൽ കളവ് പറയേണ്ടി വരും. വളരെ ലറൂറത്തിൻ്റെ ഘട്ടത്തിൽ, ഇപ്പോൾ ഒരു നിരപരാധി അയാളെ കൊല്ലാൻ വേണ്ടി ഒരാൾ വരുന്നു, അയാൾ നമ്മുടെ വീട്ടിൽ കയറി ഒളിക്കുന്നു, ആ അക്രമി നമ്മുടെ വീടിൻ വന്ന് ചോദിക്കുകയാണ് ഇവിടെ തന്നെ ഒരാളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളവിടെ ഇല്ല എന്നാണ് പറയുക. അതനിവാര്യമാണ്. അപ്പോൾ ആ അത്തരം സന്ദർഭങ്ങളിൽ, വളരെ അനിവാര്യമായ ഇത്തരം സന്ദർഭങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തുക പോലെയുള്ള വിഷയങ്ങളിലാണെങ്കിൽ ആവാം. അതിനെ സംബന്ധിച്ചാണ് പണ്ഡിതന്മാർ ഖദിബുൻ നാഫിഉ എന്ന് പറയാറുള്ളത്. ഉപകാരപ്രദമായ ഖദിബ് എന്നാണ് ഇത്തരം അനിവാര്യ ഘട്ടങ്ങളിൽ പറയുന്ന ഈ കളവിനെക്കുറിച്ച് പറയാറുള്ളത്. അവിടെ നമ്മൾ ആളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. പക്ഷേ ആ സത്യം ഉപദ്രവം വരുത്തുന്നതാണ്. അതിന് സിദ്ഖുന് ലാറ് ഉപദ്രവകരമായ യാഥാർത്ഥ്യം എന്നാണ് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ ഇമാം തബരി റഹിമഹുല്ലാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിലക്കും പറയാൻ പാടില്ല. അവിടെയെല്ലാം തൗരിയത്തെ സ്വീകരിക്കാൻ പാടുള്ളൂ. തൗരിയത്ത് എന്ന് പറഞ്ഞാൽ വ്യംഗ്യമായി പറയുക. കേൾക്കുന്ന ആള് ഉദ്ദേശിക്കുന്ന അർത്ഥമാവില്ല പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള പ്രയോഗങ്ങൾ ആവാം എന്നാണ്. ഈ രീതിയിൽ ഒരാൾ കളവ് പറയാതെ അതിൽ നിന്ന് വിട്ടുനിന്നാൽ അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ റസൂലുള്ള വേറെ ചില ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അന സഈമും ബിബൈത്തിൻ ഫീ റബലിൽ ജന്ന ലിമൻ തറക്കൽ ഖദിബ കളവ് ഒഴിവാക്കുന്നവന് സ്വർഗത്തിൽ ഒരു

0: ثلاث لا يكلمهم الله يوم القيامة ولا ينظر إليهم ولا يزكيهم ولهم عذاب أليم. സുലഹ് പറഞ്ഞു, മൂന്ന് വിഭാഗം ആളുകൾ, അവരെ അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവരെ നോക്കുകയോ അവരോട് സംസാരിക്കുകയോ അവരെ സംസ്കരിക്കുകയോ ചെയ്യില്ല. അവർക്കാകട്ടെ വേദനാജനകമായ ശിക്ഷയുമുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പോൾ അബൂദർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാ, ഖാബു വ ഖസിറു, ആരാണ് നബി? അവർ ഇത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ അവർ നഷ്ടകാരികളും പരാജിതരും തന്നെയാണല്ലോ, ആരാണവർ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒന്ന് മുസ്ബിൽ, നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനത് വിശദമായി ഇവിടെ പറയുന്നില്ല. മുസ്ബിൽ എന്ന് പറഞ്ഞാൽ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാർ, അത് ചെറിയ പാപമല്ല, മഹാപാപമാണത്. അതുപോലെ മന്നാൻ, മന്നാൻ എന്ന് പറഞ്ഞാൽ ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നവൻ. ഒരാളെ സഹായിച്ചു, ആ സഹായം പിന്നെ എടുത്തു പറഞ്ഞ് അവനെ പ്രയാസപ്പെടുത്തുക, അത് അത്തരത്തിലെ ആളുകളുടെ അവസ്ഥയാണിത്. മൂന്നാമത് റസൂല പറഞ്ഞതാണ്, മൂന്നാമത്തെ ഒരാൾ കള്ളസത്യം ചെയ്തുകൊണ്ട് തൻ്റെ ചരക്കുകൾ വിൽപ്പന നടത്തുന്നവൻ. വല്ലഹാദ അസ്ലി, ഇത് അസ്ലിയാണ്, ഒറിജിനലാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഗുണനിലവാരമില്ലാതെ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നവർ, കളവ് പറഞ്ഞ് ഇങ്ങനെ വിൽപ്പന നടത്തുന്നവർ, അവരുടെയും അവസ്ഥ ഇതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇമാം ബുഖാരിയും മുസ്ലിമും റിവാദ് ചെയ്യുന്ന വേറൊരു ഹദീസിൽ നമുക്ക് കാണാം, മൻ ഹലഫ അലാ യമീനി സബിരിൻ ഹുവ ഫീഹാ ഫാജിറുൻ اقتطعوا بها مالا بين مسلم لقي الله تعالى وهو عليه غضبان. സത്യം കള്ളസത്യമൊക്കെ ചെയ്ത് ഒരു മുസ്ലിമിൻ്റെ മാല്, വേറെ ചില ഹദീസിലുള്ളത് ഹഖ് എന്നാണ്, മാല് തന്നെ ആകണമെന്നില്ല, മറ്റുള്ളവരെ ഹക്കായാലും മതി, മാലല്ലാത്ത ഹക്കുണ്ടല്ലോ, അങ്ങുള്ള ഹക്ക് ഒരാൾ കള്ളസത്യം ചെയ്തുകൊണ്ട് അത് കൈക്കലാക്കിയാൽ, അത് വീതിച്ചെടുത്താൽ, അത്തരം ആളുകൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം അള്ളാഹു തആല അവനോട് ഏറ്റവും കോപമുള്ളവനായിട്ടാണ് അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുക. ആ ദിവസത്തിൽ അള്ളാഹു തആല അവനോട് ഏറ്റവും അധികം ദേഷ്യമുള്ളവനായിരിക്കും എന്ന് പറയുന്ന ഹദീസുകളും കാണാം. ഇങ്ങനെ കളവിൻ്റെ ഗൗരവം പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാം. ബർസഖിയ ലോകത്ത് തന്നെ അതിനുള്ള കടുത്ത ശിക്ഷകൾ ലഭിക്കും എന്നൊക്കെ വഴിയെ വരുന്ന സിദ്ഖിൻ്റെ അധ്യായത്തിലല്ല, നമ്മുടെ റിയാദു സ്വാലിഹിൻ്റെ ഏകദേശം അവസാന ഭാഗത്ത് വരുന്ന ഹദീസുകളിൽ നാവ് വരുത്തുന്ന ദുരന്തത്തെ സംബന്ധിച്ചൊക്കെ പരാമർശിക്കുന്ന ഹദീസുകൾ പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളതിനെക്കുറിച്ച് ഹദീസുകളുടെ വെളിച്ചത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ. ഇന്നത്തെ റിയാദുസ് സ്വാലിഹീനിൽ സ്വർഗത്തിൽ വീട് വേണോ എന്ന ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം.

ആയിരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ, ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ, പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ശ്രവണ സുന്ദരമായ പാരായണമാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ നാലാം അധ്യായം സൂറ നിസായിലെ 135-ാമത്തെ ആയത്താണ് ഇന്ന് മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, യാ അയ്യുഹല്ലദീന അമനു, ഓ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽഖിസ്ത് ഷുഹദാ അലില്ലാ, നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി സാക്ഷികളായ നിലയിൽ നീതിമുറയെ നിങ്ങൾ നിലനിർത്തിപ്പോരുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. വലൗ അലാ അംഫുസിക്കും അവിൽ വാലിദൈനി വല്ലഖറബീൻ, ആ നീതിപാലനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ദേഹങ്ങൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അടുത്ത കുടുംബങ്ങൾക്കോ എതിരായാലും ശരി. ഈ യക്കുൻ ഗനിയൻ ഔ ഫഖീറ, അയാൾ ധനികനോ ദരിദ്രനോ ആയിരുന്നാൽ രണ്ടായിരുന്നാലും, ഫല്ലാഹു ഔലാ ബിഹിമ, അല്ലാഹു ആ രണ്ടാളുകളുമായും അധികം ബന്ധപ്പെട്ടവനാകുന്നു. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅ്ദിലു, അതിനാൽ നീതി പാലിക്കുന്നതിന് വിഘാതമായി നിങ്ങൾ ഇച്ഛയെ പിൻപറ്റരുത്. വ ഇൻ തൽവു ഔ തുഇരിദു, നിങ്ങൾ വളച്ചു തിരിക്കുകയോ തിരിഞ്ഞുകളയുകയോ ചെയ്യുന്ന പക്ഷം, ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിശ്ചയമായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വിശദീകരണം എന്നോണം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ വർത്തമാനങ്ങൾ, സാക്ഷ്യങ്ങൾ, തീരുമാനങ്ങൾ, ഇടപാടുകൾ മുതലായ എല്ലാ വിഷയങ്ങളിലും നീതിമുറ തെറ്റാതെ അത് നിലനിർത്തിപ്പോരണം. അത് സ്വന്തം ദേഹത്തിനോ മാതാപിതാക്കൾക്കോ കുടുംബങ്ങൾക്കോ ആർക്കും തന്നെ ദോഷമായിരുന്നാലും സത്യവും കൃത്യവും പാലിക്കണം. അതിൽ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമുണ്ടായിക്കൂടാ. ധനികനായതുകൊണ്ട് അവന് ദോഷം വരുത്താം, അല്ലെങ്കിൽ അവനെ ഭയപ്പെടേണ്ടതാണ് എന്നും, ദരിദ്രനായതുകൊണ്ട് അവന് ഗുണം വരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവനെ ഗൗനിക്കേണ്ടതില്ല എന്ന് കരുതി നീതികേട് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അല്ലാഹു ഈ വചനം മുഖേന കൽപ്പിക്കുന്നത്. സാക്ഷ്യം വഹിക്കുന്നതിലോ മറ്റോ സത്യത്തെ മറിച്ച് തിരിച്ച് അവതരിപ്പിക്കുകയോ സത്യം തുറന്നു പറയാതെ ഒഴിഞ്ഞുമാറുകയോ ചെയ്താൽ അല്ലാഹു അതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നതാണ്, അതിനെപ്പറ്റി തക്ക നടപടി എടുക്കുക തന്നെ ചെയ്യുമെന്ന താക്കീതും നൽകുന്നു. ഖൈബർ യുദ്ധത്തെ തുടർന്ന് യഹൂദികളിൽ നിന്ന് ലഭിച്ചിരുന്ന വസ്തുവകകളുടെ ആദായം പിരിച്ചെടുക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ റവാഹത്ത് റളിയല്ലാഹു അൻഹുവിനെ അയച്ചിരുന്നപ്പോൾ, തങ്ങൾ നൽകേണ്ടിയിരുന്ന തുകയിൽ ഇളവ് നൽകാൻ വേണ്ടി അവർ അദ്ദേഹത്തിന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ആ മഹാൻ ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. അല്ലാഹു തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ, അഥവാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളാകട്ടെ എൻ്റെ അടുക്കൽ കുരങ്ങുകളെയും പന്നികളെയുംക്കാൾ അധികം വെറുക്കപ്പെട്ടവരുമാകുന്നു. എന്നാൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള വെറുപ്പും നിങ്ങളിൽ നീതി പാലിക്കാതിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് അഥവാ നീതി കൊണ്ടുതന്നെയാണ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നതും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ആവശ്യത്തിന് മുമ്പ് തന്നെ സാക്ഷ്യം നിറവേറ്റുന്നവനാണ് സാക്ഷികളിൽ വെച്ച് ഉത്തമനെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്ത സാക്ഷ്യം നിർവഹിക്കാൻ മടികൂടാതെ മുന്നോട്ട് വരുന്നവനെ ഉദ്ദേശിച്ച് ഇവിടെ സൂചിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആയത്തിൻ്റെ പൊരുളും അതിൻ്റെ ആശയവും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഇത്തരണത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.
2: റേഡിയോ ആരോഗ്യ ചിന്തകൾ, പ്രമേഹത്തിന് വ്യായാമ പരിഹാരം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രമേഹ രോഗികൾക്ക് ചെയ്യാൻ കഴിയുന്ന വ്യായാമ പരിഹാരങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രമേഹ രോഗികളിൽ 5-8 വർഷം കഴിയുമ്പോൾ ആന്തരാവയവങ്ങൾ തകരാറിലാകുന്നതിന് പുറമെ പേശീനഷ്ടവും ബലക്ഷയവും സാധാരണയായിട്ട് ഭാരം കുറയലൊക്കെ കണ്ടു തുടങ്ങും. സന്ധികളിൽ രക്തസഞ്ചാരം കുറഞ്ഞ് കലശലായ തേയ്മാനവും വേദനയും ഉണ്ടാകും. ചലനാത്മകതയും നഷ്ടപ്പെടും. എന്നാൽ വ്യായാമത്തിലൂടെ ഇൻസുലിൻ്റെ സഹായമില്ലാതെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസ് കോശങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവ് ലഭിക്കുന്നു. വ്യായാമം പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ ഉത്തേജിപ്പിച്ച് റെസിസ്റ്റൻസ് കുറഞ്ഞ കഴിവുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായി രക്തത്തിലെ പഞ്ചസാര കുറയാൻ സഹായിക്കുന്നു. അപ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ ആഹാരം കൂടുതൽ കഴിച്ച് അത് വർദ്ധിപ്പിക്കും കുറയ്ക്കുകയല്ല, ഡോക്ടറോട് സംസാരിച്ച് മരുന്നിൻ്റെ അളവ് കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പം വ്യായാമങ്ങൾ ബ്ലഡ് ഷുഗർ കുറയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇൻസുലിൻ്റെ ഉൽപ്പാദനം മികച്ച നിലയിലാക്കുന്നു, പിന്നെ പേശീനഷ്ടം, ബലക്ഷയം, അസാധാരണ ഭാരം കുറയുന്നവയൊക്കെ തടയുന്നു. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കുമുള്ള ഏറ്റവും ഫലപ്രദമായ വ്യായാമമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ആകാരഭംഗിയും ഊർജ നിരക്കും വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇവിടെ പ്രമേഹ രോഗികൾ വ്യായാമത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്ത് ആവശ്യമെങ്കിൽ TMT ചെക്കപ്പുകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വ്യായാമത്തിന് മുമ്പും ശേഷവും ബ്ലഡ് ഷുഗർ ലോഡ് നോക്കുന്നത് നന്നായിരിക്കും. ഇൻസുലിൻ പോലുള്ളവ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിച്ച ഉടനെ വ്യായാമത്തിൽ ഏർപ്പെടരുത്. പിന്നെ വ്യായാമത്തിന് മുമ്പ് ബ്ലഡ് ഷുഗർ നില കുറവാണെങ്കിൽ 15 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ലഘുഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രം വ്യായാമത്തിൽ ഏർപ്പെടുക. വ്യായാമ വേളയിൽ മുറിവ് സംഭവിക്കാൻ ചെറിയ സാധ്യത ഉള്ളതുകൊണ്ട് ഗ്ലൗസ്, ഷൂസ് എന്നിവ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒട്ടും വ്യായാമം ചെയ്യാത്തവരോ ദീർഘനാളായി വ്യായാമം നിർത്തിവെച്ചവരോ ആണെങ്കിൽ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി പതിയെ കടുത്ത രീതിയിലുള്ള വ്യായാമത്തിലേക്ക് കടക്കുക. ഇപ്പോൾ വ്യായാമത്തിന് മുമ്പ് ഒരു വാമപ്പും ശേഷം ഒരു കൂൾ ഡൗണും നിർബന്ധമായും ചെയ്തിരിക്കണം. അപ്പോൾ നിർജ്ജലീകരണം തടയാൻ ശ്രദ്ധിക്കണം. പ്രമേഹ രോഗികൾ കീറ്റോൺസ് ശരീരത്തിൽ ധാരാളമായി ഉൽപ്പാദിപ്പിക്കാൻ ഇടയുള്ളത് കൊണ്ട് ദിവസം 3 ലിറ്ററെങ്കിലും വെള്ളം പലപ്പോഴായി കുടിക്കണം. അപ്പോൾ ജിമ്മ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് വ്യായാമം ചെയ്യുന്നതെങ്കിൽ ഡയബറ്റീസ് ഐഡൻറ്റി കാർഡ് ടാഗ് ധരിക്കാൻ, വ്യായാമ സമയത്ത് ഷുഗർ താഴ്ന്ന് ബോധക്ഷയമോ അല്ലെങ്കിൽ മറ്റോ ഉണ്ടായാൽ സമീപത്തുള്ളവർക്ക് തിരിച്ചറിയാനും ഉടനെ വേഗം മധുരം നൽകാനായ രോഗിയെ വേഗം സാധാരണ നിലയ്ക്ക് കൊണ്ടുവരാനും ഇത് സഹായിക്കും. അപ്പോൾ പ്രമേഹ രോഗികളിൽ കോശനഷ്ട സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് വ്യായാമത്തിനും ശേഷവും മുമ്പും പ്രോട്ടീൻ കൂടുതലായുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക. വ്യായാമ ഫലം വർദ്ധിപ്പിക്കാനും പേശീനഷ്ടം തടയാനും ഇത് സഹായിക്കും. അപ്പം ബ്ലഡ് ഷുഗർ ലെവലും അനിയന്ത്രിതമാകില്ല. ഏതൊക്കെ എക്സസൈസുകൾ നമുക്ക് പറയാൻ പറ്റാവുന്ന ഒന്ന് ജോഗിങ് ആണ്. ഒട്ടും വ്യായാമത്തിൽ ഏർപ്പെടാത്തവരോ കുറേ നാളായി വ്യായാമം നിർത്തിയവരോ ആണെങ്കിൽ ആരംഭത്തിൽ നടത്തത്തിൽ നിന്ന് തുടങ്ങുക. ക്രമേണ നടത്തത്തിൻ്റെ വേഗത കൂട്ടുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പതുക്കെ ഓടിത്തുടങ്ങുക. ഫിറ്റ്നസ് ശേഷി കൂടുന്നതിനനുസരിച്ച് ഓട്ടത്തിൻ്റെ വേഗത കൂട്ടാം. നല്ല വേഗത്തിൽ ഓടിത്തുടങ്ങിയാൽ നിശ്ചിത സമയത്തിന് ശേഷം വേഗത കുറച്ച് പിന്നീട് നടത്തത്തിലാക്കുക ഗണം അവസാനിപ്പിക്കേണ്ടത്. തുടക്കത്തിൽ എല്ലാം കൂടി 20 മിനിറ്റ് മതിയാകും. പിന്നീട് അത് 30 മിനിറ്റ് ആക്കാം. അങ്ങനെ ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസം 3 ദിവസം ഇത് മതിയാകും. നടക്കാനോ ഓടാനോ എന്തെങ്കിലും സന്ധിവേദനകൾ മൂലം പറ്റാത്തവരാണെങ്കിൽ സ്വിമ്മിങ്ങോ സൈക്ലിങ്ങോ പരീക്ഷിക്കാം. സ്വിമ്മിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ വ്യായാമങ്ങൾക്കും ശേഷം അവസാനം ചെയ്യുന്നതാകും സൗകര്യം. ഈ പറഞ്ഞവ ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ വാമപ്പായി ചെയ്യുന്ന ഫ്രീ എക്സസൈസുകൾ ആദ്യം ചെറിയ വിശ്രമം എടുത്തും പിന്നീടൊട്ടും വിശ്രമിക്കാതെയും 20 മുതൽ 30 മിനിറ്റ് വരെ ചെയ്താലും മതി. മറ്റൊരു വ്യായാമമാണ് പുഷപ്പ്. അത് എല്ലാവർക്കും സുപരിചിതമാണ്. അത് പുഷപ്പ് എങ്കിലും പിന്നെ വ്യായാമരഹിതർക്ക് കുറച്ച് ദിവസത്തെ പരിശ്രമം കൊണ്ട് മാത്രമേ നിശ്ചിത എണ്ണം പൂർത്തിയാക്കാനാവൂ. കാലുകൾ രണ്ടും നിവർത്തി നിലത്ത് കൈകൾ കുത്തിവെച്ച് ശരീരം ഒരു ലൈൻ കണക്കെ നിർത്തിയ ശേഷം പതുക്കെ ദീർഘശ്വാസം എടുത്തുകൊണ്ട് നെഞ്ച് നിലത്ത് മുട്ടാത്ത തരത്തിൽ താഴുക. ഉടനെ ശ്വാസം പതുക്കെ വിട്ടുകൊണ്ട് പൊങ്ങുക. നോട്ടം 3 അടി മുന്നോട്ട്. ഈ രീതിയിൽ തുടക്കം 12 ആവർത്തനം ദിവസേന 1 സെറ്റ്, ക്രമേണ അത് 15 ആവർത്തനം 3 സെറ്റ്, ഇങ്ങനെ അത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു വ്യായാമം വളരെ കൃത്യമായിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾക്കത് വളരെയധികം സഹായകരമാകും.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, പ്രമേഹത്തിന് വ്യായാമ പരിഹാരം. അവതരിപ്പിച്ചത് ഡോക്ടർ സ്വാദിക് തിരൂർ.
1: ഇനി നമ്മുടെ ശ്രോതാക്കളുടെ ഒരു സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കേൾക്കുന്ന ഈ ഒരു ശബ്ദപ്രവാഹം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ലോട്ടാണ് പീസ് ടൈം എന്ന് പറയുന്നത്. ഇന്നത്തെ പീസ് ടൈമിൽ ഫസീല മുണ്ടക്കലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അവരുടെ ഒരു അനുഭവമാണ് എഴുതി വച്ചിട്ടുള്ളത്. ആ അനുഭവം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അനുഭവം ഇതാണ്: ഇന്നലെ എനിക്ക് അനുഭവമുണ്ടായത്, ഞാനൊരു പ്രാർത്ഥനാ വസീയത്ത് പീസ് റേഡിയോയിൽ ആവശ്യപ്പെട്ടു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി, അൽഹംദുലില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് ഫസീല മുണ്ടക്കൽ അയച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മെസ്സേജ് ഇവിടെ വായിക്കുന്ന സമയത്ത് നമ്മളിൽ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അപ്പം നമുക്കറിയാം, പീസ് റേഡിയോ പിന്നെ മോർണിംഗ് ലൈവ് ആവട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെഷനുകളാകട്ടെ, ഒരുപാട് ഫീഡ്ബാക്കുകളിൽ പലതരത്തിലുള്ള ആളുകൾ ദ്വാവസീയത്തുമായിട്ട് വരുന്നത് നിത്യകാഴ്ചയാണ്. നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അള്ളാഹുവിനോട് അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യാറുണ്ട്. അത്തരത്തിൽ അനുഭവസ്ഥരായ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അപ്പം അത് ഫസീലാമുണ്ടക്കൽ അത് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരുപാട് ഒരുപാട് ആശയങ്ങൾ, അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്കൊക്കെ നേർക്കുനേരെ പീസ് റേഡിയോ ഫാമിലിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു പിന്നെ സെഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മളെല്ലാവരും പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. കൂട്ടത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് നമ്മൾ അങ്ങനത്തെ ഒരു ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അപ്പം നമ്മളെല്ലാവരും നൂറുകണക്കിന് ആളുകൾ കൂടെയുണ്ട്. ഓരോ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ മുന്നറിവുകൾ അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു പിന്നെ ആശയങ്ങൾ നമ്മളതൊന്നും പങ്കുവെക്കാൻ ശ്രമിച്ചാൽ തന്നെ ഒരു വലിയ ഒരു വിപ്ലവമായിരിക്കും ഉണ്ടാവുക. ഒരുപാട് ആളുകൾക്ക് സമാനമായ ആശയങ്ങളുണ്ടാകും അല്ലേ. അത് കമൻറ്റുകളിലൂടെ നമ്മൾ ഷെയർ ചെയ്യപ്പെട്ടാൽ അത് എത്രമാത്രം അല്ലേ ശ്രോതാക്കൾക്കോ നമുക്ക് ഏത് തരത്തിലാണ് മറ്റുള്ളവർക്ക് അത് ഉപകരിക്കുക എന്നറിയില്ല. അപ്പം എന്തായിരുന്നാലും കേൾവിക്കാരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും കമൻറ്റിൽ വരണം. ഓരോ പരിപാടികളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ അതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആശയങ്ങളുമൊക്കെ ഷെയർ ചെയ്യപ്പെടണം. അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത മേഖലകളിൽ പല ആളുകൾക്കും അത് ഉപകാരപ്പെട്ടേക്കാം എന്നതുകൂടി ഈ ഒരു സ്ലോട്ടുമായി നിങ്ങളുടെ കൂടെ പങ്കുവെക്കുകയാണ്.
4: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
6: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
7: അത്തഹിയാത്തിൽ വിരൽ നന്നായി ഇളക്കുന്നത് കണ്ടിട്ടുണ്ട്, അതിന്റെ വിധി എന്താണ്?
8: നമസ്കാരത്തിലെ തശഹുദിന്റെ ഇരുത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹുദിന് ഇരുന്നാൽ അഷാറബി സബ്ബാബത്തിഹി എന്നാണ്, റസൂലുള്ള തൻ്റെ സബ്ബാബ ചൂണ്ടിയിരുന്നു എന്നാണ്. സബ്ബാബ എന്ന് പറഞ്ഞാൽ സബ്ബാഹ, ചൂണ്ടുവിരൽ എന്നുള്ള അർത്ഥത്തിൽ. സബ്ബാബത്ത് എന്നും സബ്ബാഹത്ത് എന്നും അതിന് പറയും, ചൂണ്ടുവിരലിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹുദിന് ഇരുന്നാൽ വിരൽ ചൂണ്ടുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഹദീസിൻ്റെ ലഫ്ദിലുള്ളത്. ഇവിടെ ചോദ്യത്തിൽ വന്നതുപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ല, ഈ ചില ഈ പിന്നെ ഹനഫി മദ്ഹബിൽ നഫീൻ്റെ സന്ദർഭത്തിലും ഷാഫി മദ്ഹബിൽ ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിലാണ് വിരൽ ചൂണ്ട്. നഫീൻ്റെ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ, ലാ ഇലാഹ എന്നുള്ളത് നഫിയാണ്, നിരാകരണമാണ്, ഒരു ഇലാഹുമില്ല എന്നുള്ള നിരാകരണം. ആ സന്ദർഭത്തിൽ വിരൽ ചൂണ്ടണം എന്നാണ്. ഷാഫി മദ്ഹബിൽ ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിൽ ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ, അത് സ്ഥിരീകരണമാണ്. ലാ ഇലാഹ എന്നുള്ളത് നിരാകരണവും ഇല്ലല്ലാ എന്നുള്ളത് സ്ഥിരീകരണവുമാണ്. അപ്പോൾ ലാ ഇലാഹ എന്നുള്ളിടത്ത് ഹനഫികൾ വിരൽ ചൂണ്ടാൻ പറഞ്ഞ്, പിന്നെ ഇല്ലല്ലാ എന്ന ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിൽ ഷാഫിഈകളും. മാലിക്കി മദ്ഹബുകാർ നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വിരൽ ചൂണ്ടണം, വിരൽ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്, ഇടത് വലത് ഭാഗങ്ങളിലേക്ക്, ആ രീതിയിലാണ്. യഥാർത്ഥത്തിൽ ശരിയോടടുത്ത അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തെ വിശദീകരിച്ച സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹൂദിൽ ഇരുന്നാൽ വിരൽ ചൂണ്ടുമായിരുന്നു എന്നാണ്. നമസ്കാരത്തിൽ ഇരുന്നാൽ, അത് അപ്പോൾ തശഹുദിൻ്റെ തുടക്കം മുതൽ സലാം കിട്ടുന്നത് വരെയുള്ള സമയം വിരൽ ചൂണ്ടുമായിരുന്നു എന്നുള്ളതാണ്. കാനി യുഹറിക്കുഹ വയദഉ ബിഹ എന്നാണ്. ആ ചൂണ്ടിയ വിരൽ ഇളക്കുമായിരുന്നു, അതുകൊണ്ട് ദുആ നിർവഹിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തുടക്കം മുതൽ ഇളക്കുക എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്, ഒന്നിലധികം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് ഇളക്കുക എന്നുള്ളതും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ദുആയുടെ സന്ദർഭത്തിൽ ഇളക്കുക, അപ്പോൾ ഇരുന്നോടം മുതൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. പിന്നെ ദുആ വരുന്നിടത്ത് ഇപ്പോൾ അത്തഹിയ്യാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്ത്, അവിടെ ദുആ ഇല്ല, പിന്നെ ദുആ വരും. അത് അത്തഹിയ്യാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്ത്, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു, അസ്സലാമു അലൈക, ദുആയാണ് അവിടെ ഇളക്കുക. വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു അസ്സലാമു അലൈന, അത് മറ്റൊരു ദുആയാണ്. വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. പിന്നെ അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അത് ദുആയാണ്. വഅല ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅല ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. അള്ളാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅല ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. പിന്നെ അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അതൊക്കെ ദുആയാണ്. അവിടങ്ങളിലൊക്കെ ആ സന്ദർഭങ്ങളിൽ വിരൽ അനക്കുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരൽ ചൂണ്ടുമായിരുന്നു, വിരൽ കൊണ്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറയില്ലേ, അപ്പോൾ ആ ദുആൻ്റെ സമയത്ത് വിരൽ ഇളക്കുമായിരുന്നു, അതുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ദുആയുടെ സന്ദർഭങ്ങളിൽ വിരൽ ഇളക്കുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. ഏതായാലും വിരൽ ചൂണ്ടുക എന്നുള്ളത് തശഹുദിൻ്റെ ഇരുത്തത്തിൽ തുടക്കം മുതൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഹദീസുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹു തആല ആലം.
7: മൂലകുടി ബന്ധത്തിലൂടെ സ്വത്തിന് അവകാശം വരുമോ എന്നാണ്.
9: ഇസ്ലാമിൽ ബന്ധങ്ങൾ മൂന്ന് രൂപത്തിലാണ്, അല്ലെങ്കിൽ നാല് രൂപത്തിലാണുള്ളത്. ഒന്ന് നെസബ് അഥവാ കുടുംബങ്ങൾ വഴിയുള്ള ബന്ധം, മാതാവ് പിതാവ് ജ്യേഷ്ഠാനിയന്മാർ സഹോദരി സഹോദരന്മാർ അമ്മാവന്മാർ എന്നിത്യാദി ബന്ധം. രണ്ടാമത്തെ ബന്ധം മുസാഹറത്ത്, വിവാഹത്തിലൂടെ ഉണ്ടാവുന്ന ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ മാതാപിതാക്കൾ എന്നിത്യാദി ബന്ധങ്ങൾ. മൂന്നാമത്തെ ബന്ധമാണ് അർറളാ, മുലകുടി ബന്ധം. ഒരു കുഞ്ഞ് മറ്റൊരു സ്ത്രീയുടെ അമ്മിഞ്ഞപ്പാല് അഞ്ച് പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ കുഞ്ഞു മാത്രം, ആ കുഞ്ഞ് ആ സ്ത്രീയും അവരുമായി ബന്ധപ്പെട്ടവരുമായി ഒരു ശരഈയായ ബന്ധമുണ്ടാവുന്നു. ആ ഉമ്മയെ സ്വന്തം ഉമ്മയെപ്പോലെ, ആ ഉമ്മയിലുള്ള മക്കളെ ഈ കുഞ്ഞിന് മാത്രം സഹോദര സഹോദരിമാരെപ്പോലെ, ആ ഉമ്മയുടെ ഭർത്താവിനെ ഈ കുഞ്ഞിൻ്റെ പിതാവിനെപ്പോലെ കണക്കാക്കുന്നു. മറ്റൊരു ബന്ധമാണ് വലാ, അടിമയും യജമാനനും അടിമ മോചിപ്പിക്കപ്പെട്ടാലും ശരി, അതുവഴിയുണ്ടാവുന്ന ബന്ധമാണ് വലാ. എന്നാൽ ഇവിടെ ഒരിക്കലും മുലകുടി ബന്ധത്തിലൂടെ സ്വത്തവകാശം ഉണ്ടാകുകയില്ല. മറ്റ് മൂന്ന് ബന്ധത്തിലൂടെയും സ്വത്തവകാശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിതാവ് മരിച്ചാൽ മക്കൾക്ക് സ്വത്തവകാശം ലഭിക്കും. ഭാര്യ മരിച്ചാൽ ഭർത്താവിനും ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്കും ലഭിക്കും. അവകാശികളായി ആരും തന്നെ ഇല്ലെങ്കിൽ യജമാനന്റെ സ്വത്തിന് മോചിപ്പിക്കപ്പെട്ട അടിമ അയാൾ അവകാശിയായിത്തീരും. എന്നാൽ മുലകുടി ബന്ധത്തിലൂടെ ആ ബന്ധം നിലനിൽക്കുന്നു. ആ ബന്ധത്തിലൂടെ മുലകുടിച്ച കുഞ്ഞിന് മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉമ്മയുമായോ ഉമ്മയുടെ മക്കളുമായോ ഉമ്മയുടെ ജ്യേഷ്ഠാനിയത്തി ഉമ്മയുടെ ഉമ്മ എന്നിവരുമായോ വിവാഹം കഴിക്കാൻ പാടില്ല എന്നല്ലാതെ അവരുടെ സ്വത്തിൽ അവകാശമില്ല. അതേപോലെ തന്നെ അവർ പരസ്പരം മഹറമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്.
7: മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കാറേയില്ല, പക്ഷേ ഇപ്പോൾ സ്കൂളിലൊക്കെ ചേർത്തിയപ്പോൾ എല്ലാവരും സ്കൂളിൽ അവരുടെ ബർത്ത്ഡേക്ക് മിഠായി കൊടുക്കുന്നത് കാണുന്നു. ഇത്തരത്തിൽ ഒരു സന്തോഷത്തിനു വേണ്ടി ബർത്ത്ഡേക്ക് മിഠായി കൊടുക്കുന്നതിന് തെറ്റുണ്ടോ എന്നാണ്.
9: വർഷാവർഷം ആവർത്തിച്ചു വരുന്ന ആഘോഷങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മതപരമായി ചെറിയ പെരുന്നാളും ബലിപെരുന്നാളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലമയുടെ ജന്മദിനം പോലും ആഘോഷിക്കുവാൻ പാടില്ല, സഹാബിമാർ ചെയ്തിട്ടില്ല, തെളിവില്ല എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ. ഓരോ വ്യക്തികളുടെയും ജന്മദിനത്തിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും കേക്ക് മുറിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് ഇതര മതസ്ഥരുടെ സംസ്കാരമാണ്. അത്തരം സംസ്കാരങ്ങൾ സ്വീകരിക്കുവാനല്ല നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ബർത്ത്ഡേയോടനുബന്ധിച്ചുള്ള കേക്കുകളും മധുര പലഹാരങ്ങളും ഒഴിവാക്കണം എന്നതുപോലെ തന്നെ ഇതിൻ്റെ പേരിൽ നടത്തുന്ന മറ്റ് ഏത് കാര്യങ്ങളും, അത് ബുക്ക് സംഭാവനയാകട്ടെ, എല്ലാം ഒഴിവാക്കിയാണ് ചെയ്യേണ്ടത്. ഒരു മുസ്ലിമിൻ്റെ സംസ്കാരത്തിൽ പെട്ടതല്ല ഇത്തരം ഒരു ആഘോഷം എന്ന് നമ്മൾ മനസ്സിലാക്കണം.
7: അമുസ്ലിം സ്ത്രീകളെ തൊട്ടാൽ വുളു മുറിയുമോ എന്നാണ്.
10: ഈ തൊട്ടാൽ വുളു മുറിയുക എന്ന് പറയുന്ന ഒരു രൂപം, അത് അമുസ്ലിങ്ങളെ തൊട്ടാൽ വുളു മുറിയില്ല, സ്ത്രീകളെ തൊട്ടാൽ വുളു മുറിയില്ല, പുരുഷന്മാരെ സ്ത്രീകൾ ഇങ്ങോട്ട് തൊട്ടാൽ വുളു മുറിയില്ല, ഇതാണ് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീകളെ പുരുഷന്മാർ തൊട്ടുപോയി. അപ്പം ഈ തൊടുക എന്ന് പറയുന്നത് തന്നെ പണ്ഡിതന്മാർ പറയുന്നത്, മുറിയും എന്ന് പറഞ്ഞ ആളുകൾ തന്നെ പറയുന്നത്, കൈവെള്ള കൊണ്ട് വസ്ത്രം ഇല്ലാത്ത ഭാഗത്ത് തൊടണം, മറ്റൊരാളുടെ ശരീരത്തിൽ തൊലിയിൽ തൊട്ടാൽ അത് തന്നെ എങ്ങനെയെങ്കിലും തട്ടിയാൽ പോരാ, കൈവെള്ള കൊണ്ട് തന്നെ തൊടണം. ആ രൂപത്തിൽ തൊട്ടാൽ മാത്രമേ വുളു പോകൂ എന്നാണ്, വുളു നഷ്ടപ്പെടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത്, മുബാഷറത്തുണ്ടാകണമെന്ന്. ബഷറും എന്ന തൊലികൾ തമ്മിൽ മുട്ടണം. അതല്ലാതെ വസ്ത്രത്തിൻ്റെ മുകളിലൂടെ ഒന്ന് തൊട്ടുപോയി എന്നതുകൊണ്ട് വുളു മുറിയില്ല എന്നാണ് അവരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് പ്രാമാണികമായി ശരിയാണോ? നമ്മൾ പ്രമാണങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകമായ തെളിവുകൾ കാണുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തോടൊപ്പം കുടുംബത്തെ സ്പർശിച്ചുകൊണ്ട് നമസ്കാരത്തിനു വേണ്ടി പോയ സംഭവങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പണ്ഡിതന്മാർ അങ്ങനെ പറയാൻ കാരണമായിട്ടുള്ളത്, ഒരുപക്ഷേ സ്ത്രീകളുടെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ട് എങ്കിൽ വൈകാരികത വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. വൈകാരികതയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന വല്ലതും സംഭവിച്ചാലോ എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഉണർത്തിയിട്ടുള്ളത്. ഏതായാലും പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീ പുരുഷനെ തൊട്ടാലോ പുരുഷൻ സ്ത്രീയെ തൊട്ടാലോ ഒരു അമുസ്ലിമിനെ സ്പർശിച്ചാലോ വുളു മുറിയില്ല എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇന്നമൽ മുഷിരിക്കൂന നജസുൻ, മുഷിരിക്കുകൾ നജസാണ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത്, അപ്പം നജസാണെങ്കിൽ അത് തൊട്ടാൽ ഒതു മുറിയില്ലേ എന്നാണ്. അവിടെ നജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മലം മൂത്രം പോലുള്ള ഒരു നജസല്ല. മറിച്ച് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അവിടെ നജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസപരമായ മാലിന്യമാണ്. ഷിർക്ക്, കുഫർ, അതേപോലെ തന്നെ നിഫാഖ് തുടങ്ങിയത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന മാലിന്യങ്ങളിൽപ്പെട്ടതാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വതആല, ആ റബ്ബിന് മാത്രം അർഹതപ്പെട്ട കാര്യങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ആ വിശ്വാസം മലിനമാണ്. ആ ദൈവത്തെ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതാണ് മാലിന്യമെന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസപരമായ മാലിന്യമാണ്, അതല്ലാതെ മലമൂത്ര വിസർജന വസ്തുക്കൾ പോലെ മലിനമായ ഒന്നാണ് എന്നല്ല, തൊട്ടാൽ ഉതുമുറിയുന്ന ഒന്നാണ് എന്നല്ല, അത് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്.
7: അമുസ്ലിം സ്ത്രീകൾ ഹോസ്റ്റലിൽ നിന്ന് നമ്മുടെ മുടി കാണുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
9: ഇങ്ങനൊരു സംശയം വരാൻ കാരണം സൂറത്തുൻ നൂറിലെ 31-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യാവയവം സൂക്ഷിക്കട്ടെ, അവരുടെ ഭംഗിയിൽ നിന്നും പ്രകടമായതൊഴിച്ച് അത് പുറത്തു കാണിക്കുവാൻ പാടില്ല, അവരുടെ മുഖമക്കന അവർ താഴ്ത്തിയിടട്ടെ എന്നൊക്കെ പറഞ്ഞ് വലാ യുബ്ദീന സീനത്തഹുന്ന, അവരവരുടെ സീനത്ത് ഭംഗി പ്രകടിപ്പിക്കുവാൻ പാടില്ല. തുടർന്ന് ആരുടെ മുമ്പിലാണ് ഒരു സ്ത്രീക്ക് സീനത്ത് പ്രകടിപ്പിക്കുവാൻ പാടുള്ളൂ എന്ന് പറയുന്നു. ഇല്ലാ ലിബുഉലതിഹിന്ന, അവരുടെ ഭർത്താക്കന്മാർ, പിതാക്കന്മാർ, മക്കൾ, അതേപോലെ തന്നെ ഭർത്താവിൻ്റെ മക്കൾ, ഇങ്ങനെ കുറേ പറഞ്ഞു. എന്നിട്ട് പറയുന്നു ഔ നിസാഇഹിന്ന, അല്ലെങ്കിൽ അവരിലെ സ്ത്രീകളുടെ മുമ്പിലെ സീനത്ത് പ്രകടിപ്പിക്കുവാൻ പാടുള്ളൂ, ഭംഗി പ്രകടിപ്പിക്കുവാൻ പാടുള്ളൂ. അപ്പം ഇവിടെ സീനത്ത് ഔ നിസാഇഹിന്ന, അവരിലെ സ്ത്രീകൾ എന്നതിന് മുസ്ലിങ്ങളായ സ്ത്രീകളുടെ മുമ്പിൽ മാത്രമേ ഭംഗി പ്രകടിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് അർത്ഥം വെച്ച വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഇവിടെ ആമായി മൊത്തത്തിൽ ഏതൊരു സ്ത്രീയുടെ മുമ്പിലും അവരുടെ ഒരു സ്ത്രീക്ക്, മുസ്ലിം സ്ത്രീക്ക് ഭംഗി പ്രകടിപ്പിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കപ്പെട്ടു, എങ്കിൽ നിസാഇഹിന്ന എന്നതിലെ ളമീർ എന്തിലേക്കാണ് മടങ്ങുന്നത്, എന്തിനാണ് ഇവിടെ ഒരു ളമീർ കൊണ്ടുവന്നത്? അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ആയത്തിൽ ആയത്തിൻ്റെ ഒരു ക്രമം, 18 വാക്യങ്ങളുടെ കൂട്ടത്തിൽ ളമീർ വരുന്നുണ്ട്. ബുഉലതിഹിന്ന, അബ ഇഹിന്ന, അബ ഇബുഉലതിഹിന്ന, അബ്ന ഇഹിന്ന, അബ്ന ഇബുഉലതിഹിന്ന, ഇഖ്വാനിഹിന്ന. അപ്പോൾ ഓരോ വാക്കിലും ളമീർ വരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ മൊത്തത്തിൽ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആനിൻ്റെ ഭാഷ വൈദഗ്ധ്യം കൊണ്ട് അവിടെയും ഒരു ളമീർ ഉപയോഗിച്ചതാണ് എന്നതാണ് ആ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് രൂപത്തിലും അർത്ഥം പറയുമ്പോൾ അതിന് വരുന്ന വ്യത്യാസം, ഒന്നാമത് പറഞ്ഞ പണ്ഡിതന്മാരുടെ വിവരണപ്രകാരം മറ്റ് സ്ത്രീകളുടെ മുമ്പിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് ഭംഗി പ്രകടിപ്പിക്കുവാൻ പാടില്ല എന്ന് വരുന്നു. രണ്ടാമത് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം സ്ത്രീകൾക്ക് മുമ്പിൽ, അത് ഏതുതരം സ്ത്രീകളാകട്ടെ, അവർക്ക് ഭംഗി പ്രകടിപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് അർത്ഥവും വരുന്നു. മഹാനായ ഇബ്നുൽ അറബി അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ വിവരണത്തിൽ പറയുന്നു, ഔ നിസാഇഹിന്ന എന്നത് ഫീഹി ഖൗലാനി, രണ്ട് അഭിപ്രായങ്ങൾ അതിലുണ്ട്. അഹദുഹുമ അന്നു ജമീഉ നിസാ, ഇതിലെല്ലാ സ്ത്രീകളും ഉൾപ്പെടും, അഥവാ ഒരു സ്ത്രീക്ക് അവളുടെ ഭംഗി പ്രകടിപ്പിക്കാം, എല്ലാ സ്ത്രീകളുടെ മുമ്പിലും. വസ്താനി രണ്ടാമത്തെ അഭിപ്രായം അന്നോ നിസാൽ മിനീൻ, അവിടെ ഉദ്ദേശം മുസ്ലിങ്ങളായ സ്ത്രീകളുടെ മുമ്പിൽ മാത്രമേ ഭംഗി പ്രകടിപ്പിക്കുവാൻ പാടുള്ളൂ എന്ന്. സുമകാല ശേഷം അദ്ദേഹം പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ അവിടെ എല്ലാ സ്ത്രീകളും എന്ന ആശയമാണ് ശരിയായി വരുന്നത്. അഥവാ ഒരു സ്ത്രീക്ക് അവളുടെ ഭംഗി ഭർത്താവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാം, മക്കളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം, ഭർത്താവിൻ്റെ മക്കളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം, സഹോദരൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാം, അതേപോലെ തന്നെ സ്ത്രീകളുടെ മുമ്പിലും പ്രദർശിപ്പിക്കാം എന്നാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അള്ളാഹു ആലം, ഹംബലി മദ്ഹബിലും ഒക്കെ ആ ഒരു അഭിപ്രായമാണ് ഷെയ്ഖ് ഇബ്നു ബാസ് ആ അഭിപ്രായമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീ അവളുടെ ഭംഗി അന്യ മതസ്ഥരായ സ്ത്രീകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ മുമ്പിലുണ്ടാകുമ്പോൾ തലമുടിയോ കൈ അതേപോലെ തന്നെ കണങ്കാലുകൾ ഇതൊക്കെ പ്രകടമായി എന്നതുകൊണ്ട് തെറ്റായൊരു കാര്യമല്ല. അത്യാവശ്യമായി ഹോം നഴ്സിനെ നിർത്തുന്ന വേളയിലും മറ്റുമൊക്കെ മുസ്ലിങ്ങളായ ആളുകളെ ലഭിച്ചിട്ടില്ല എങ്കിൽ, സ്ത്രീകളെ ലഭിച്ചിട്ടില്ല എങ്കിൽ ഇങ്ങനെ സ്ത്രീകളെ വെക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
7: തല മറക്കുന്നത് ഇസ്ലാമിൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണോ? പല ഖതീബുമാരും മിമ്പറിൽ കയറുമ്പോൾ മാത്രം തല മറക്കുന്നതായി കാണാറുണ്ട്. ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്ന്.
9: നമ്മുടെ നാട്ടിലുള്ള ലോകത്തുള്ള അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ അഥവാ സലഫി പണ്ഡിതന്മാർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട് എന്നതുകൊണ്ടാണ് അവിടുത്തെ അധ്യാപനങ്ങൾ പഠിക്കുന്നതും പകർത്തുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും പ്രവാചകന് എതിരായി ഒരു ചെറുനീക്കം എവിടെ നിന്നെങ്കിലും തലപൊട്ടുമ്പോൾ അതിനെ യുക്തമായ രൂപത്തിൽ മറുപടി നൽകുന്നതും. കേവലം ഒരു വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരു മുസ്ലിമിൻ്റെ ഔറത്ത് എന്താണ്, ഒരു മുസ്ലിം സ്ത്രീ പുരുഷൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, ഏതെല്ലാമാണ് അവർക്ക് നിഷിദ്ധമായത് എന്നിത്യാദി പ്രവാചകൻ്റെ ഹദീസുകളൊക്കെ തന്നെയും സ്വീകരിക്കുന്നവരാണ് സലഫി പണ്ഡിതന്മാർ, അതവർ പകർത്തുന്നവരുമാണ്. ലോകത്തുള്ള മനുഷ്യർക്ക്, വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ വസ്ത്രധാരണ രീതിയുണ്ട്. അതിൽ ഇസ്ലാമിന് അനുയോജ്യമായ ഏത് വസ്ത്രവും ഏതൊരാൾക്കും സ്വീകരിക്കാം. ഓരോ നാട്ടിലും ആ നാട്ടിലുള്ള വസ്ത്രധാരണ സ്വീകരിക്കലാണ് ഏറ്റവും നല്ലത്. ലോകത്തുള്ള എല്ലാ ആളുകളും തുണിയെടുക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തൗബ് ധരിക്കണമെന്ന് പറഞ്ഞാൽ, അത് ഒരു പ്രായോഗികമായ നിലപാട് ആയിത്തീരുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും മക്കയിലുള്ള മദീനയിലുള്ള വസ്ത്രധാരണമായിരിക്കണം ലോകത്ത് എല്ലാവരും ധരിക്കേണ്ടത് എന്ന് നിഷ്കർഷിച്ചിട്ടും ഇല്ല. ഇസ്ലാമിനെതിരല്ലാത്ത ഏതൊരു വസ്ത്രവും ധരിക്കാവുന്നതാണ്. തലമറക്കുന്ന ആളുകൾ തന്നെ നോക്കുക, ഇന്ന് വസ്ത്രധാരണത്തിൽ പലതും അടയാളങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്ന ഷിയാക്കളുടെ തലപ്പാവിൻ്റെ അതേ മാതൃകയാണ് നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ തലപ്പാവിനുള്ളത്. അതുകൊണ്ട് തന്നെ തലപ്പാവ് ധരിക്കണമെന്നോ ധരിക്കണ്ട എന്നോ നമ്മൾ കൃത്യമായി ജനങ്ങളെ അറിയിക്കാറില്ല. കാരണം തലപ്പാവ് ധരിച്ചാൽ അത് സംബന്ധമായി വന്ന ശ്രേഷ്ഠതകളെക്കുറിച്ച് പറയുന്ന ഹദീസുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സ്ഥിരമായി തലപ്പാവ് ധരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളത് ഉപേക്ഷിക്കണം എന്നും പറയാറില്ല. ഓരോരുത്തർക്കും അവനവന് ഹിതമനുസരിച്ച് ചെയ്യാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലും മദീനയിലും താമസിക്കുന്ന വേളയിൽ അവിടുത്തെ പൊതുവായ ഒരു ഉറുഫ് സമ്പ്രദായമാണ് തലമറക്കുക എന്നത്. ആ ഒരു ഉറുഫിൻ്റെ അടിസ്ഥാനത്തിലാണ് അറബികൾ തലപ്പാവോ തൊപ്പിയോ അതുപോലുള്ള വസ്ത്രങ്ങളോ സ്വീകരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ സുന്നത്തിനെ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൽ ഒരു അണു അളവ് വ്യതിചരിക്കാതെ തന്നെയാണ് സലഫി പണ്ഡിതന്മാർ ഉള്ളത്. ഒരാൾ തലപ്പാവ് ധരിച്ചില്ല എങ്കിൽ അത് അയാളുടെ ഇസ്ലാമിനെ ബാധിക്കും എന്ന് പറയുവാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല ആലം.
7: ഖൈബിയായ കാര്യങ്ങൾ അഥവാ ഖബർ, ബർസഖ്, പരലോക വിചാരണ, സ്വർഗം, നരകം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചില ഇസ്ലാമിക ചാനലുകൾ AI ഉപയോഗിച്ച് നിർമ്മിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ വിധി എന്താണ് എന്നാണ്?
10: അത്തരം കാഴ്ചകൾ അതിൻ്റെ ഗൗരവം കുറച്ചു കളയും എന്നതാണ്. ചിലപ്പോൾ ഒരു പ്രത്യേക ശബ്ദങ്ങളൊക്കെ, ഒരു ആളെ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഈ ആളിക്കത്തുന്ന തീയ് ഇത് കാണിക്കുക, അതേപോലെ തന്നെ എന്തെങ്കിലും ചില രൂപങ്ങൾ ഭീകര രൂപങ്ങളെ പോലെ കാണിക്കുക, ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒരു തവണ കാണുമ്പോൾ ഒരു ചെറിയൊരു പ്രയാസം ഒരു മനസ്സിനൊരു ഇതുണ്ടാകും. രണ്ടാമത്തെ തവണയും അത് ആവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതുണ്ട്, അതോടുകൂടി അതിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടു. അങ്ങനെ അല്ലാഹുവും റസൂലും വളരെ ഗൗരവമായി സൂചിപ്പിച്ച കാര്യങ്ങളെ നമ്മളിങ്ങനെ ചിത്രീകരിക്കുകയോ ശബ്ദത്തിൻ്റെ അകമ്പടിയിൽ അതിനെ അവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗൗരവം നഷ്ടപ്പെടും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു നല്ല പ്രകൃതിയും ഒരുപാട് പൂക്കളും അതേപോലെ തെക്കായി കനികളും ഒക്കെയുള്ള ഒരു സുന്ദരമായ ഒരു ഭാഗം കാണിക്കുമ്പോൾ സ്വർഗം എന്ന് പറയുന്നത് ഇത്ര ചെറുതാകരുത്. അത് മാല അയിനുൻ റഅത്തുവല ഉദുനുൻ സമിയത്തുവല ഖത്റ ഫീ ബാലി അഹദിൻ. നരകത്തെ സംബന്ധിച്ച് നരകം സൃഷ്ടിച്ച ശേഷം ആദ്യമായി അത് പോയി കാണാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോടാണ്. എന്നാൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം അത് പോയി കണ്ടുവന്നിട്ട് പറഞ്ഞത് ഒരു മലക്കാണ്, ഒരു മലക്കാണ്, ആ മലക്കിൻ്റെ മനസ്സ് അവിടെയടക്കം ഭയവിഹ്വലമായി മാറുന്ന രൂപത്തിലാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ മുന്നിൽ വന്ന് പറയുന്നത്. റബ്ബേ, ഇത് കണ്ട ഇതിനെപ്പറ്റി മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും ഇതിൽ വന്ന് ചാടില്ല എന്ന്. അവര് മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം കണ്ടിട്ട് അദ്ദേഹത്തിനടക്കം അത്രമാത്രം മാനസികമായൊരു ഇതുണ്ടാകണമെങ്കിൽ അതിൻ്റെ ഭയാനകത എത്രയായിരിക്കും. ആ ഭയാനകമായത് നമ്മൾ നമ്മുടെ കണ്ണിലും നമ്മുടെ ഹൃദയത്തിലും ഉദിച്ച ഏതെങ്കിലും ചില രൂപങ്ങളിലും ചില ശബ്ദങ്ങളിലും മാത്രം ഒതുക്കിയിട്ടുണ്ട് എങ്കിൽ അത് ഗൗരവമാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. സ്വർഗവും അങ്ങനെ തന്നെയാണ് നടത്തുന്നത്.
5: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
4: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക. പീസ് റേഡിയോ സ്വരം. ലോകത്തിനുടയവൻ അല്ലാഹു മാത്രം. ഏകനായ നാഥൻ്റെ സത്യവാക്യങ്ങൾ സുന്ദരശ്രേഷ്ഠമായ ഈ വരികളിൽ പ്രകടമാണ്. ആലാപനം സിദ്റത്തുൽ മുൻതഹാ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിൽ അടുത്തൊരു എപ്പിസോഡ് ഇൻഷാ അള്ളാ നമ്മൾ കേൾക്കുകയാണ്. വളരെ സമ്പന്നമായിരിക്കുന്ന പ്രോഗ്രാമുകളാണ് കുട്ടികളിൽ നിന്നും നമുക്ക് എത്തിയിരിക്കുന്നത്. വ്യത്യസ്ത പ്രോഗ്രാമുകൾ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകഴിഞ്ഞു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ദിവസങ്ങളിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കേട്ടു. ഇപ്പോൾ സ്കൂൾ അങ്കണങ്ങളൊക്കെ തന്നെ സജീവമായി കഴിഞ്ഞു. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് കുട്ടികൾ മാസ്ക് ധരിച്ചും അതോടൊപ്പം തന്നെ സാമൂഹിക അകലം പാലിച്ചും ഒക്കെ ക്ലാസ്സുകളിൽ അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് റെഗുലറായി ക്ലാസ്സുകൾ തുടങ്ങിയിട്ടില്ല എങ്കിലും അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കളുടെയും ഒക്കെ വ്യത്യസ്തമായിരിക്കുന്ന ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് ഏത് രൂപത്തിലൂടെ ആയിരിക്കണം ഏത് രൂപത്തിലായിരിക്കണം സ്കൂൾ അങ്കണത്തിലേക്ക് വരേണ്ടത്, അതോടൊപ്പം തന്നെ സ്കൂളിൽ അവർ സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെ അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാല സ്കൂൾ അവസരങ്ങൾ അല്ലെങ്കിൽ സ്കൂളിലെ അനുഭവങ്ങളൊക്കെ അവർ പങ്കുവെക്കുന്നു. അതോടൊപ്പം ഒന്നാം തരത്തിലേക്കും രണ്ടാം തരത്തിലേക്കും ഒക്കെ ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെയൊക്കെ മുമ്പിലേക്ക് പീസ് റേഡിയോ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന അർത്ഥ സമ്പൂർണമായിരിക്കുന്ന നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരു വ്യത്യസ്ത വിഷയവുമായിട്ടാണ് കുട്ടികളുടെ പ്രോഗ്രാമുകൾ ഈ ഒരു എപ്പിസോഡിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇൻഷാല്ലാ അധികം വൈകാതെ തന്നെ നീട്ടിക്കൊണ്ടു പോകാതെ തന്നെ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ അതിഥിയെ നമുക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ഇന്ന് ആദ്യമായി നമ്മിലേക്ക് ഈ എപ്പിസോഡിൽ നമ്മോട് പ്രോഗ്രാമുമായിട്ട് വരുന്നത് കക്കോവ് AMLP സ്കൂളിൽ നിന്നും അബ്ദ KP. അബ്ദ, തുടങ്ങിക്കോളൂ.
1: അസ്സലാമു അലൈക്കും.

മാഷല്ല അബ്ദ വളരെ ഉഷാറായിട്ടുണ്ട്. അബ്ദയുടെ കവിത ശരിക്ക് ഇരുന്ന് കേട്ടുപോവുകയായിരുന്നു. അത്ര നല്ല രൂപത്തിൽ അവതരിപ്പിക്കാൻ അബ്ദക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തരം

0: ും ആറാം തരം വിദ്യാർത്ഥിനി ലിയ സി എഫ്. ലിയ സി എഫിനെ നമുക്ക് വളരെ സന്തോഷപൂർവം തന്റെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കാം. ലിയ,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൗഹൃദമെന്നൊരു സ്വർണ്ണച്ചരടിൽ ഹൃദയം കോർത്ത കൂട്ടുകാർ.

പരസ്പരം തണലായി, പിരിയാത്ത തുണയായി. പരസ്പരം തണലായി, പിരിയാത്ത തുണയായി. രാവും പകലും മിന്നി നിൽക്കും താരകങ്ങളായി, കൂട്ടുകാരായി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലിയ, നല്ല ഒരു ഗാനമാണ്, നല്ലൊരു പാട്ടാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. സങ്കടത്തിലും സന്തോഷത്തിലും വേർപിരിയാത്ത നല്ല കൂട്ടുകാർ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ലിയയുടെ പാട്ട് കേട്ട നമ്മളൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെയാവട്ടെ. എല്ലാ സന്തോഷത്തിലും നമ്മോടൊപ്പം നിൽക്കുന്ന, എല്ലാ സന്താപങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മോടൊപ്പം കൂടെ നിന്നുകൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കുന്ന കൂട്ടുകാരാണ് നമുക്കുണ്ടാവേണ്ടത്. അതോടൊപ്പം നമ്മൾ ആരോടാണോ കൂട്ടുകൂടുന്നത് അവർക്കും നമ്മിൽ നിന്ന് അത്തരം ഫീലാണ് ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ കരുതേണ്ടതുണ്ട്. അത്തരം കൂട്ടുകാരായിരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും നല്ല ഭാവിയും അതോടൊപ്പം തന്നെ നല്ല സ്നേഹമുള്ള കൂട്ടുകാരും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം സ്കൂളുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. വലിയ വലിയ ക്യാമ്പസുകളിൽ 8-ലും 9-ലും 10-ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മൾ സ്കൂളുമായിട്ടോ ക്ലാസ് റൂമായിട്ടോ ബെഞ്ച് ഡെസ്കുകളുമായിട്ടോ പുസ്തകങ്ങളുമായിട്ട് ക്ലാസ്സിലിരുന്നൊരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം അത് ഓൺലൈനിൽ മാത്രമായിരുന്നു നമ്മുടെ പഠനമൊക്കെ നടന്നിരുന്നത്. അപ്പോൾ ചില കൂട്ടുകാർക്കെങ്കിലും ചില ഒഴിവുവേളകൾ അധികമായി കിട്ടിയപ്പോൾ ചെറിയ നല്ലതല്ലാത്ത ബന്ധങ്ങളോ അല്ലെങ്കിൽ നല്ലതല്ലാത്ത സ്വഭാവങ്ങളോ ഒക്കെ കയറിക്കൂടിയിട്ടുണ്ടാവും. അത് മറ്റുള്ള കൂട്ടുകാരിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും ചില കൂട്ടുകാരെങ്കിലുമൊക്കെ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വന്നിട്ടുണ്ടാവുക. അത്തരം കൂട്ടുകാരെ നല്ല ശ്രദ്ധയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അവരെയൊക്കെ നല്ല രൂപത്തിൽ നന്മയിലേക്ക് അവരെ വിളിക്കാൻ

0: നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, നല്ലതിലേക്ക് മാത്രം വിളിക്കുന്ന, നല്ല കാര്യങ്ങളിൽ സഹകരിക്കുന്ന കൂട്ടുകാരാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന ബോധപൂർവമുള്ള ഈയൊരു ഇടപെടലിൽ, അല്ലെങ്കിൽ ഇത്തരമൊരു വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ തന്നെ അത്തരം ചില ചിന്തകളാണ് ഉള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ അടുത്ത അതിഥിയെ നമുക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. അബ്ദുൽ വഹാബ് ബഷീർ ആണ് നമ്മളിലേക്ക് എത്തുന്നത്. 10 വയസ്സുകാരനാണ്, 6ാം ക്ലാസ്സുകാരനാണ്. മന്തത്തുകാവ് യു പി സ്കൂൾ, പതിയാരക്കര, വടകരയിലെ പതിയാരക്കരയിൽ നിന്നാണ് അബ്ദുൽ വഹാബ് ബഷീർ നമ്മളിലേക്ക് എത്തുന്നത്. നമുക്ക് പ്രോഗ്രാം കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എന്റെ ബാപ്പ എഴുതിയ ഒരു ഇസ്ലാമിക ഗാനമാണ് ഞാൻ പാടാൻ പോകുന്നത്. ആ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്ത് പറയണം, വടകര പതിയാരക്കര മന്തത്തുകാവ് യു പി സ്കൂളിൽ നിന്ന് അബ്ദുൽ ബഷീർ, അബ്ദുൽ വഹാബ് ബഷീർ, അവരാണ് വളരെ സുന്ദരമായൊരു ഗാനം അല്ലേ കേട്ടിരുന്നു പോകുന്ന അതിസുന്ദരമായ, എന്നാൽ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന ആ ഒരു വരി പോലും ഉൾപ്പെടുത്തി തൻ്റെ പിതാവ് രചിച്ച ഗാനമാണ് അതിസുന്ദരമായി വഹാബ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു തന്നത്. വളരെ സുന്ദരമായിരിക്കുന്നു, എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അബ്ദുൽ വഹാബ് ബഷീറിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നു. ശബ്ദത്തിൽ ഒരു വിഷയവും വന്നിട്ടില്ല, പുറത്തുനിന്നുള്ള നോയ്സുകളില്ല, അതോടൊപ്പം തന്നെ മറ്റുള്ള പ്രയാസങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ വിഷയത്തിൽ വളരെ സമ്പുഷ്ടമായിട്ട് വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വളരെ വലിയൊരു സന്ദേശമാണ് നമുക്ക് ഈയൊരു ഗാനത്തിലൂടെ അബ്ദുൽ വഹാബ് ബഷീർ തൻ്റെ പിതാവിൻ്റെ രചനയിൽ കൂടി നമുക്കത് സമ്മാനിച്ചിട്ടുള്ളത്. ആഴക്കടലിൻ്റെ മുകളിലൂടെ കൂട്ടം തെറ്റാതെ പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾ നോക്കിയിട്ട് ആ പിതാവ് എഴുതിയിരിക്കുന്ന വരികൾ തീർച്ചയായും മനുഷ്യർക്ക് അതിൽ ഗുണപാഠമുണ്ട്. അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് ആ കൂട്ടം തെറ്റലില്ലാത്ത സ്വഭാവം നമ്മുടെ മുകളിൽ, നമ്മുടെ മനസ്സുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അവനെ സഹായിക്കാൻ ഒരു നല്ല കൂട്ടുകാരനായി, നല്ല അയൽവാസിയായി നമ്മളുണ്ടാവും. നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന, നമ്മുടെ ബെഞ്ചിലിരിക്കുന്ന, നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്കോ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ കൂട്ടുകാർക്കോ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ കൂട്ടം തെറ്റാതെ അവനെ ഏറ്റവും നല്ലതിലേക്ക്, ഏറ്റവും നന്മയിലേക്ക് നയിക്കാനും കൈപിടിച്ചുയർത്താനും ഉതകുന്ന രൂപത്തിലുള്ള കൂട്ടുകാരും സൗഹൃദവും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഈ കുട്ടി നമുക്ക് അബ്ദുൽ വഹാബ് ബഷീർ അവൻ്റെ ഗാനത്തിലൂടെ ആ ഒരു സന്ദേശമാണ് കൈമാറിയിട്ടുള്ളത്. മാഷാ അല്ലാ, നന്നായിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം പ്രോഗ്രാമുകളിൽ ഇത്തരം നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കഴിവ് ഇനിയും അധികരിപ്പിച്ചു കൊടുക്കട്ടെ. പിതാവിൻ്റെ രചനയ്ക്ക്, പിതാവിൻ്റെ തൂലികക്ക് ഇനിയും ശക്തി പകരട്ടെ എന്ന് ആശംസിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന ഈ എപ്പിസോഡ് തുടരുമ്പോൾ ആതിഫ് അഹമ്മദ് എന്ന വിദ്യാർത്ഥിയാണ് ഇനി നമ്മിലേക്ക് വരുന്നത്. ആറാം ക്ലാസ്സുകാരനാണ് ആതിഫ് അഹമ്മദ്.
2: അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ഒരു ആശുപത്രിയിൽ രണ്ട് രോഗികൾ കിടന്നിരുന്നു. അതിലൊരാൾ ശരീരം തളർന്നു പോയ രോഗിയായിരുന്നു. അയാൾക്ക് കഴുത്തൊന്ന് ചലിപ്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇടയ്ക്ക് അയാൾക്ക് വല്ലാത്ത വേദന വരും. അസഹ്യമായ വേദനയാൽ അയാൾ ആർത്തു കരയും. അയാളുടെ തൊട്ടടുത്ത കട്ടിലിൽ ക്യാൻസർ ബാധിച്ച മറ്റൊരു രോഗിയും കിടക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കട്ടിലാകട്ടെ ജനലിനോട് ചേർന്നുമാണ് കിടന്നിരുന്നത്. തളർവാദം പിടിച്ച രോഗി ഉറക്കെ കരയുമ്പോൾ ക്യാൻസർ രോഗിയായ ചെറുപ്പക്കാരൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി പുറത്തെ കാഴ്ചകൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കും. മരങ്ങളെ കുറിച്ച്, മരത്തിന്റെ ചില്ലയിൽ വന്നിരിക്കുന്ന പക്ഷികളെ കുറിച്ച്, വഴിയിലൂടെ നടന്നു പോകുന്നവരെ കുറിച്ച്, അവരുടെ കയ്യിലുള്ളതിനെ കുറിച്ച്, അവരുടെ ഭാണ്ഡത്തെ കുറിച്ച്, അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് എല്ലാം ഈ ചെറുപ്പക്കാരൻ കഥ പോലെ പറഞ്ഞു കൊടുക്കും. ഒരു കഥ പോലെ ഇതിപ്പോ കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വേദന മെല്ലെ മെല്ലെ ഇദ്ദേഹം മറക്കും. ഒരു രാത്രി രണ്ടുപേരും നന്നായി കഥ പറഞ്ഞു കിടന്നു. പക്ഷേ നേരം വെളുത്തപ്പോൾ ക്യാൻസർ രോഗിയായ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. വേദന കൊണ്ട് കരഞ്ഞതിലേറെ സങ്കടം കൊണ്ട് അന്ന് അയാൾ കരഞ്ഞു. പിറ്റേ ദിവസം വന്ന് നേഴ്സിനോട് അയാൾ പറഞ്ഞു, എൻ്റെ ചങ്ങാതി എന്തായാലും മരിച്ചു. എൻ്റെ ചങ്ങാതി കിടന്ന ജനലരികിലേക്ക് എന്നെയൊന്ന് കിടത്താമോ? നേഴ്സ് അദ്ദേഹത്തെ മാറ്റിക്കിടത്തി. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ചികിത്സയുടെ ഫലമായി അയാൾക്ക് കഴുത്ത് ചലിപ്പിക്കാനായി. കഴുത്തനക്കാനായപ്പോൾ അയാൾ ആദ്യം തല പൊക്കി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. തൻ്റെ ചങ്ങാതി പറഞ്ഞ കഥയിലെ വർണ്ണക്കാഴ്ചകൾ കാണാൻ. പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു മതിലല്ലാതെ. അയാൾ നേഴ്സിനോട് ചോദിച്ചു, ഈ മതിൽ എന്നാണ് വന്നത്? നേഴ്സ് പറഞ്ഞു, ഈ മതിൽ ആശുപത്രി പണിതപ്പോൾ തന്നെയുണ്ട്. അയാൾ സംശയത്തോടെ പറഞ്ഞു, അപ്പോൾ എൻ്റെ ചങ്ങാതി പറഞ്ഞു തന്നതോ കഥ പോലെ പുറത്തുള്ള നിറമുള്ള കാഴ്ചകൾ? ഏത് ചങ്ങാതി? നേഴ്സ് ചോദിച്ചു. എൻ്റെ മരിച്ചുപോയ ചങ്ങാതി. അയാൾ അങ്ങനെ പറഞ്ഞു തന്നോ? പക്ഷേ അയാൾക്ക് കാണാനിടയില്ലല്ലോ. ഈ കാഴ്ച എന്ന് മാത്രമല്ല, ലോകത്തിലുള്ള ഒരു കാഴ്ചയും അയാൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം അയാൾ അന്ധനാണ്. ചിരിച്ചുകൊണ്ട് നേഴ്സ് തുടർന്നു, നിങ്ങളൊരു ഭാഗ്യവാനാണ്. കരയാൻ തുടങ്ങുമ്പോൾ കഥയുടെ മയിൽപ്പീലുകൊണ്ട് നിങ്ങളെ ചിരിപ്പിച്ച ചങ്ങാതി ഉമ്മ മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ കഥകൾ കൊണ്ട് മുറിവിൽ മരുന്ന് പുരട്ടിയ ചങ്ങാതി, ആ ചങ്ങാതിയെ കിട്ടിയ നിങ്ങൾ ഭാഗ്യവാനാണ്. കൂട്ടുകാരെ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കരയാതെ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നവനാണ് യഥാർത്ഥ ചങ്ങാതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അതിഫ് അഹമ്മദ് നീലഗിരി മെട്രിക്കുലേഷൻ സ്കൂൾ എരുമാടിൽ നിന്നാണ് നമുക്ക് നല്ലൊരു പ്രോഗ്രാമായി ഇപ്പോൾ അവൻ്റെ പ്രോഗ്രാം അവതരിപ്പിച്ച് മാറി നിന്നത്. ആതിഫ് അഹമ്മദ് വളരെ നന്നായിട്ടുണ്ട്, നല്ല സന്ദേശമാണ് തൻ്റെ ഈ ഒരു സംസാരത്തിലൂടെ ആതിഫ് ശ്രോതാക്കൾക്ക് തൻ്റെ കൂട്ടുകാർക്ക് കൈമാറിയത്. പീസ് റേഡിയോ കൂട്ടുകാർക്ക്, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. വിവിധ പ്രോഗ്രാമുകൾ കുറേ കൂട്ടുകാർ അവരുടെ പ്രോഗ്രാമുകൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്, വ്യത്യസ്ത വിഷയങ്ങളിൽ കഥകളായി, കവിതകളായി, അതോടൊപ്പം തന്നെ പ്രസംഗങ്ങളായി, അനുഭവക്കുറിപ്പുകളായി, പാട്ടുകളായി, ഇങ്ങനെ വ്യത്യസ്ത പ്രോഗ്രാമുകൾ കൂട്ടുകാർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. വളരെ നല്ല സമ്പുഷ്ടമായ സമ്പന്നമായ ഒരു എപ്പിസോഡ് തന്നെയാണ് ഇതും എന്ന് നമുക്ക് തീർച്ചയായിട്ടും അവകാശപ്പെടാം. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലെ ഈ എപ്പിസോഡ് മുന്നോട്ട് പോകുമ്പോൾ അടുത്തതായി നമ്മിലേക്ക് എത്തുന്നത് റോയൽ ഇംഗ്ലീഷ് സ്കൂൾ തളിപ്പറമ്പ, അവിടെ നിന്നുള്ള ഒരു രണ്ടാം തരം വിദ്യാർത്ഥിയാണ് ഫെല്ല ഫാത്തിമ. ഫെല്ല ഫാത്തിമയാണ് അടുത്ത പ്രോഗ്രാമുമായി നമ്മിലേക്ക് വരുന്നത്. നമുക്ക് കേൾക്കാം.
3: രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഞാൻ ഇപ്പോൾ പറയുന്നത് ഒരു കൊച്ചു കഥയാണ്. മദീനയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ നല്ല കുട്ടി തന്നെ. പിന്നെ ഒരു ചീത്ത സ്വഭാവം ഉണ്ട്. കാണുന്ന മരത്തിനെല്ലാം കല്ലെറിയുന്ന സ്വഭാവം. അവൻ ഒരു ദിവസം കല്ലുമായി തണൽ വീണ് കടക്കുന്ന ഇത്തപ്പഴം മരത്തിൻ്റെ അടുത്തെത്തി. അവൻ കല്ലുകൾ എറിയാൻ തുടങ്ങി. പഴങ്ങളെല്ലാം താഴെ വീണു. ഏറെ നിർത്തി അവൻ തിന്നാൻ തുടങ്ങി. വയറ് നിറഞ്ഞു. അവൻ വീട്ടിലേക്ക് പോയി. അവൻ കറിയില്ല മരത്തിൽ കല്ല് എറിഞ്ഞാൽ മോശമാവും. തോട്ടത്തിൻ്റെ അഴപ്പിടികൂടൊന്നും അവനറിയില്ല. ഒരു ദിവസം കുട്ടീനെ തോട്ടത്തിൻ്റെ അഴപ്പിടികൂടി എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയോട് പറഞ്ഞു, മരത്തിൽ കല്ല് മറിഞ്ഞാൽ മോശമാവും, പഴങ്ങൾ പിടിക്കൂല. സ്നേഹത്തോടെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്ക് മാടി പ്രാർത്ഥിച്ച് സ്നേഹത്തോടെ പറഞ്ഞയച്ചു ചെയ്തു. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാരോടും കരുണ കാണിക്കണം, എന്നാൽ അള്ളാഹു നമ്മളോട് കരുണ കാണിക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഫല്ല അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കഥ. മാഷാല്ലാ, വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഫല്ല തൻ്റെ കഥ അവസാനിപ്പിച്ചിട്ടുണ്ട്. നല്ല കൂട്ടുകാർ ഉണ്ടാകുന്നതിന് വേണ്ടി ഓരോരുത്തരും പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മൾ മറ്റുള്ളവർക്ക് നല്ല കൂട്ടുകാരായി മാറണം. ഐ ചീത്ത കൂട്ടുകാരനാണ് എന്ന് നമ്മെക്കുറിച്ച് ആരും പറയാൻ പാടില്ല എന്നുള്ളതിലൊരു വാശി നമുക്കുണ്ടാകണം. രക്ഷിതാക്കളും മുതിർന്നവരും തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ നല്ല കൂട്ടുകാരെ, നല്ല കൂട്ടുകാരനെ, നല്ല കൂട്ടുകാരിയെ തിരഞ്ഞെടുക്കുന്നതിന് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട്, മക്കളോട്, അനുജന്മാരോട്, അനിയത്തിമാരോട് ഉപദേശിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നല്ല കൂട്ടുകാർ, നല്ല കൂട്ടുബന്ധങ്ങൾ തീർച്ചയായും ജീവിതത്തിൻ്റെ അവസാനം വരെ അവരുടെ വിജയത്തിന് നിദാനമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരുത്തൻ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കുമെന്ന്. തൻ്റെ കൂട്ടുകാരൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കുമോ അതേപോലെയായിരിക്കും തൻ്റെയും സ്വഭാവം. അവൻ നന്മയുള്ളവനാണെങ്കിൽ ഞാനും നന്മയുള്ളവനാകും. അവന് തിന്മയിലൂടെയാണെങ്കിൽ ഞാനും തിന്മയിലൂടെയായിരിക്കും തീർച്ചയാണത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ, നല്ല പാത തിരഞ്ഞെടുക്കുന്ന, നല്ല വാക്കോതുന്ന, നല്ല വർത്തമാനങ്ങൾ പറയുന്ന, നല്ല അനുഭവങ്ങൾ പങ്കുവെക്കുന്ന കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ രക്ഷിതാക്കളും മുതിർന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം കൂട്ടുകാരുടെ നല്ല സ്വഭാവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും തീർച്ചയായും രക്ഷിതാക്കൾ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റിന്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഷാല്ലാ വിവിധ പ്രോഗ്രാമുകളുമായി വ്യത്യസ്ത കൂട്ടുകാർ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്തുനിന്ന് നമ്മുടെ വിവിധ കൂട്ടുകാർ ഇനിയും പങ്കെടുക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ എപ്പിസോഡിൽ എല്ലാം പൂർണ്ണമായും കേൾക്കുക, അവതരിപ്പിക്കുക അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നുള്ളത് കൂട്ടുകാർക്കറിയാം. പല കൂട്ടുകാരും എൻ്റെ പ്രോഗ്രാം എപ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സ്കൂൾ തുറന്നിരിക്കുന്ന ഈ സമയത്ത്, വിദ്യാലയങ്ങൾ തുറന്നിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ കൂട്ടുകാർക്ക് തീർച്ചയായും ഈ പ്രോഗ്രാമിലെ പരിപാടി കേൾപ്പിച്ചു കൊടുക്കണമെന്ന വാശിയിൽ നിൽക്കുന്ന ആളുകളുണ്ടാകും, അതിനാഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാകും. എന്തായാലും അവർക്കൊക്കെ നിങ്ങളുടെ പ്രോഗ്രാമുകൾ കേൾപ്പിച്ചു കൊടുക്കാം. ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിലായി മുന്നോട്ട് വരുന്ന നമ്മുടെ പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റിൽ നിങ്ങളുടെ പരിപാടികൾ ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: വിജ്ഞാനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വിഹായസിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിൽ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ അലമുറിയാത്ത തിരമാലകൾ പോലെ ഒന്ന് ഒടുങ്ങുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ധാർമ്മിക തകർച്ചകൾ, അങ്ങനെ നമ്മെ തളർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം തൊട്ടരികിലുണ്ട്. നാം ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം ബഹുമുഖ പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير

0: حدث.
1: ലോകത്തിൻ്റെ വിവിധ മിമ്പറുകളിൽ ശ്രദ്ധേയമായ ജുമാ ഖുത്തുബകൾ വീണ്ടും ശ്രോതാക്കളിലേക്ക്. പീസ് റേഡിയോയിലിനി അൽ മിമ്പർ മയ്യത്ത് നിസ്കാരത്തിലെ സൊഫ് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ നിർവഹിച്ച ജുമാ ഖുത്തുബയാണ് പ്രക്ഷേപണം ചെയ്യുന്നത്.
2: ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اتقوا الله يا عباد الله ജീവിതത്തിൽ ഒട്ടേറെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച് സാമൂഹ്യ ജീവിതം നയിക്കുന്നവരാണ് നാം എല്ലാവരും. കുടുംബബന്ധം, രക്തബന്ധം, ആദർശബന്ധം, അയൽപക്കബന്ധം, സുഹൃത് ബന്ധങ്ങൾ എന്നിങ്ങനെ ധാരാളം ബന്ധങ്ങൾ നമുക്കുണ്ട്. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയുമാണ്. ഈ ബന്ധങ്ങളെല്ലാം വെടിഞ്ഞ് സമൂഹത്തിൽ നിന്ന് പാടെ അകന്ന് ജീവിക്കുന്നവനല്ല ഒരു മുസ്ലിം. ഉത്തമനായ ഒരു സത്യവിശ്വാസിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അൽ മുഅ്മിനുല്ലദീ യുഖാലിതു നാസ വയസ്ബിറു അലാ അദാഹും അഫ്ളലു മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിതു നാസ വലാ യസ്ബിറു അലാ അദാഹും എന്നാണ്. എന്ന് പറഞ്ഞാൽ, മനുഷ്യരോട് ഇടപഴകി അവരിൽ നിന്ന് വല്ല ഉപദ്രവങ്ങളും ഏൽക്കേണ്ടി വന്നാൽ ക്ഷമിക്കുകയും അങ്ങനെ മനുഷ്യരോട് കൂടുതൽ ഇടപഴകി ജീവിക്കുന്ന ഒരു മുഅ്മിനാണ് ഇതിനൊന്നും കൂട്ടാക്കാതെ അവരിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു മുഅ്മിൻ. മുഅ്മിനേക്കാൾ ആദ്യം പറഞ്ഞ വിശ്വാസിയാണ് ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സമൂഹത്തിനുള്ളിൽ ജീവിച്ച് തൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നവനാണ് ഒരു യഥാർത്ഥ മുസ്ലിം. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന് അഭിമാനപൂർവം അവൻ പറയുകയും ചെയ്യും എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു സാമൂഹ്യ ജീവിതം നയിക്കുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ആദർശത്തിനും സംസ്കാരത്തിനും നിരക്കാത്ത പലതും കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് സ്വീകരിക്കാൻ പറ്റാത്ത, രാജിയാകാൻ പറ്റാത്ത ഒട്ടേറെ കെട്ട സംസ്കാരങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കാറുണ്ട്. അതിൻ്റെ പിന്നിൽ പോകാതെ തനിക്ക് ചേരാത്ത എന്ത് കണ്ടാലും കേട്ടാലും അവയോട് രാജിയാകാതെ തൻ്റെ ആദർശം കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വു മുബീൻ എന്നാണ് അള്ളാഹു നമ്മെ ഉപദേശിച്ചിട്ടുള്ളത്. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കണം. പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത്. അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. ഇവിടെ കാഫത്ത് എന്ന് പറഞ്ഞത് എല്ലാ മേഖലയിലും തനിയായ ഇസ്ലാം, ഇസ്ലാമിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ലാ തഖൂനു ഇമ്മഅ, നിങ്ങളാരും ഒപ്പം കൂടികളാകരുത്. ഇൻ അഹ്സനന്നാസു അഹ്സന്നാ വ ഇൻ ളലമു ളലംന. ഒപ്പം കൂടികളുടെ നയം എന്നത് മനുഷ്യരൊക്കെ നന്മയിലാണെങ്കിൽ ആ നന്മയിൽ ഞങ്ങളുണ്ട്, അവരക്രമത്തിൻ്റെ പാതയിൽ തിന്മയുടെ മാർഗത്തിലാണെങ്കിൽ ആ തിന്മയിലും അക്രമത്തിലും ഞങ്ങളുണ്ട് എന്ന് പറയലാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വലാക്കിൻ വഖ്തിനു അംഫുസഖും ഇൻ അഹ്സനന്നാസു അൻ തുഹ്സിനു വ ഇൻ അസാഉ ഫലാ തളിമു. നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടത്, നന്മയുടെ മാർഗത്തിൽ ആരുണ്ടോ അവിടെ ഞാനുണ്ട്, തിന്മയുടെ മാർഗത്തിലാണ് മനുഷ്യരെങ്കിൽ ആ തിന്മയിൽ ഞാനില്ല, അക്രമത്തിൻ്റെ കൂടെ ഞാനില്ല എന്ന് പറയണമെന്നാണ്. ഇതാണ് ഒരു വിശ്വാസി പ്രഖ്യാപിക്കുന്ന ബറാഅത്ത് എന്നത്. ഒരു വിശ്വാസി അവൻ്റെ ആദർശ ജീവിതം കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം അവനൊരു ബറാഅത്ത് പ്രഖ്യാപിക്കുന്നവനാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുവോ, ആർക്കൊക്കെ ഇബാദത്തുകൾ നൽകുന്നുവോ, അതിൽ നിന്ന് പൂർണ്ണമായും ഞാൻ ഒഴിവാണ്. ഇല്ലല്ലദീ ഫത്തറനി ഫഇന്നഹു സയഹ്ദീൻ. എനിക്കുള്ള ബന്ധമെന്നത്, അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നെ സൃഷ്ടിച്ചവനോടാൻ, അവനാണ് എനിക്ക് മാർഗദർശനം നൽകിയത്. ഇതുതന്നെയാണ് സൂറത്തുൽ കാഫിറൂനിലൂടെ ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെയും ഞാൻ ആരാധിക്കുകയില്ല എന്ന് നിത്യജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രവർത്തന മേഖലയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മാർഗങ്ങളുണ്ട് എന്നാണ് വിശ്വാസികൾ മറ്റു മനുഷ്യരോട് പറയാനാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാടുകളിലുള്ള ഇതര മതസ്ഥരായ മതവിഭാഗങ്ങളിലുള്ള ആളുകൾ അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നമ്മോട് ബറാഅത്ത് കാണിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നറിയില്ല. അവരുടെ പ്രത്യേക നോമ്പ് കാലത്ത് നമ്മുടെ ഭക്ഷണം അവർ കഴിക്കാറില്ല. അതവർക്ക് വിലക്കപ്പെട്ടതാണ്. അത് അവർ നമ്മോട് കാണിക്കുന്ന ഒരു ബറാഅത്താണ്. ആ ബറാഅത്ത് കൊണ്ട് നമ്മൾ അവരെ തീവ്രവാദി എന്നോ അവൻ വർഗീയവാദി എന്നോ പറയാറില്ല. അവനവൻ്റെ ആചാരങ്ങളും ആദർശങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അത് മുസ്ലിം ഒരു ശരിയായ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഉടമ എന്ന നിലക്ക് അത് പ്രഖ്യാപിക്കണം, അത് കാത്തു സൂക്ഷിക്കണം, അത് മതത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ആദർശ കണിശത എത്രമാത്രം ശക്തമായിട്ടാണ് ഗൗരവത്തോടെയാണ് ഉണർത്തിയിട്ടുള്ളത്. വഇൻകാദു ലയഫ്തിനൂനക അനില്ലദി ഔഹൈനാ ഇലൈക ലിതഫ്തരിയ അലൈനാ ഗൈറാ വഇദല്ലത്തഖദൂക ഖലീല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, അവരതാ താങ്കളെ പിഴപ്പിലാക്കി ഫിത്തനയിൽ അകപ്പെടുത്തി നാം നൽകിയ ആദർശം വഴിയിലൂടെ പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് താങ്കളെ തെറ്റിക്കാൻ അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വൈദല്ല തഖദൂക ഖലീല, അങ്ങനെ അവർ താങ്കളെ ഒരു നല്ല മിത്രമായി സ്വീകരിച്ചേക്കാം. അപ്പൊ അല്ലാഹ് പറയാണ് വലൗല അൻ സബ്ബത്നാക ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല, നാം നിന്നെ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ താങ്കൾ അവരിലേക്ക് അല്പമെങ്കിലും ചാഞ്ഞുപോയേനെ. ഇതല്ല അദഖ്നാക ളിഫൽ ഹയാതി വളിഫൽ മമാതി ثم لا تجد لك علينا نصيرا. അങ്ങനെ അവരിലേക്ക് അവരുടെ ആചാരങ്ങളിലേക്ക് അനുഷ്ഠാനങ്ങളിലേക്ക് താങ്കളെങ്ങാനും അല്പമെങ്കിലും ചാഞ്ഞുപോയാൽ ഇഹലോകത്തെയും പരലോകത്തെയും ഇരട്ടി ശിക്ഷ നാം നിന്നെ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും, പിന്നെ നിന്നെ സഹായിക്കാൻ ഒരാളും ഉണ്ടാകില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയിട്ടുള്ളത്. സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോ സഅദിന്റെ മാതാവ് സഅദിനെ വിളിച്ചു പറഞ്ഞു, യാ സഅദ് ലതദഅന്ന ദീനക ഔ ലാ ആകുലു വലാ അശ്റബു ഹത്താ അമൂത്. സഅദേ, നീ ഇപ്പൊ സ്വീകരിച്ച ഈ മതമുണ്ടല്ലോ, ആ മതം വെടിയുക തന്നെ വേണം, ആ മതം ഉപേക്ഷിക്കണം. മുഹമ്മദിന്റെ മാർഗത്തിൽ നിന്ന് നീ വിട്ട് നിന്റെ ഇതുവരെ നീ സ്വീകരിച്ച ആചാരങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ ഞാനിതാ തിന്നാതെ കുടിക്കാതെ മരണം വരെ ഇങ്ങനെ നിൽക്കും, ഞാൻ ഒന്നും കഴിക്കാതെ വെള്ളം കുടിക്കാതെ മരിച്ചു പോകുന്നത് നീ കാണേണ്ടി വരുമെന്ന് സഅദിന്റെ മാതാവ് പറഞ്ഞു. ആ സമയം സഅദ് ഉമ്മയെ വിളിക്കുകയാണ്, യാ ഉമ്മ ലൗ കാനത്ത് ലക മിഅത്തു നഫ്സിൻ ഫഖറജത് നഫ്സൻ നഫ്സൻ മാ തറക്തു ദീനി. ഉമ്മ, നിങ്ങൾക്ക് 100 ശരീരവും 100 ജീവനും ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ ആ ശരീരങ്ങളിൽ നിന്നതാ ആ ജീവൻ ഓരോന്നോരോന്ന് പുറത്തു പോവുകയാണ്, അഥവാ നിങ്ങൾ മരിച്ചു വീഴാണ്. എന്നാലും മാ തറക്തു ദീനി, എന്റെ ദീൻ ഒരിക്കലും ഞാൻ കൈവിടുന്നതല്ല. ഈ സമയത്താണ് വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ ഥുമ്മ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ എന്ന സൂറത്തുൽ ഖുമാനിലെ ആയത്തിറങ്ങുന്നത്. മാതാപിതാക്കൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാനാണ് നിങ്ങളോട് നിർബന്ധിക്കുന്നതെങ്കിൽ ഫലാ തുതിഉഹുമാ, അവരാ കാര്യത്തിൽ മാത്രം നിങ്ങൾ അനുസരിക്കണ്ട. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ഐഹിക ജീവിതത്തിൽ അവരുടേതായ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അവരോട് നന്നായി സഹവസിക്കണം. അങ്ങനെ സഹവസിക്കുന്നു എന്നത് നിങ്ങളുടെ ദീനിനെതിരല്ല. വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ, അതുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് കീഴ്പ്പെട്ട് കീഴൊതുങ്ങി വിനയപൂർവം എന്നിലേക്ക് മടങ്ങിയൊരു മാർഗം പിന്തുടരുക, നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്കാണ് തിരിച്ചു വരിക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ആദർശം കണിശമായി കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ദീനെതിരല്ല എന്തിന് ഏതൊരു മനുഷ്യരോടും നന്മയിൽ സഹവസിക്കാൻ. വതആവനു അലൽ ബിദ്ദി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പുണ്യത്തിന്റെ കാര്യത്തിൽ ഭക്തിയുടെ കാര്യത്തിൽ ആരോടും നിങ്ങൾക്ക് സഹകരിക്കാം സഹായിക്കാം, പക്ഷെ കുറ്റങ്ങളുടെ ശത്രുതയുടെ പാപങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കരുത്. ഈ കാര്യത്തിൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട കാരുണ്യം എത്രയാണ്! ഫീ കുല്ലി കബിദിൻ റത്തുബത്തിൻ അജർ, പച്ചക്കരളുള്ള ഏത് ജീവിക്കും പുണ്യം ചെയ്തു കൊടുക്കൽ അത് സ്വതക്കയാണ്, അത് പുണ്യമാണ് എന്നാണ് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഒട്ടേറെ നന്മകൾ നമുക്കൊക്കെ ഭാഗവാക്കാവാൻ, നമുക്ക് രാജിയാകാൻ ഒപ്പം നിന്നു കൊടുക്കേണ്ട ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ ഏതാ? ഇർഹമു മം ഫിൽ അർളി ഇർഹമുക്കും മം ഫിസ് സമ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ. ആ ഭൂമിയിലുള്ളവർ എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് മതത്തിന്റെ അതിർവരമ്പുകൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഭൂമിയിലുള്ള ആരോടും മതം നോക്കാതെ, ജാതി നോക്കാതെ, പച്ചക്കരളുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ കരുണ കാണിക്കുക. യർഹമുക്കും ഫിസ്സമ, ഉപരിലോകത്തുള്ള റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കും. മല്ലാ യർഹം ലാ യുർഹം, കരുണ കാണിക്കാത്തവരാരോ അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യമില്ല എന്ന് വരെ പഠിപ്പിച്ചു. എത്രത്തോളം ലൈസൽ മുഅ്മിനുല്ലദി യഷ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബിഹി, തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ചുണ്ണുന്നവൻ മുഅ്മിനല്ല എന്ന് വരെ പഠിപ്പിച്ചു. അവിടെ അയൽവാസിയുടെ മതം അല്ല പറഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, മതം നോക്കിയല്ല അയൽവാസിയോട് നന്മയിൽ സഹകരിക്കേണ്ടത്. മതമുണ്ടോ മതമില്ലേ, അവൻ അള്ളാഹുവിൽ നിഷേധിക്കുന്നവനാണോ അംഗീകരിക്കുന്നവനാണോ അതൊന്നും നോക്കാതെ അയൽവാസിയാണ് അവിടെ എടുത്തു പറഞ്ഞത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവന് മതം പൂർണ്ണമല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇങ്ങനെ പഠിപ്പിച്ച മതത്തിൻ്റെ വാക്താക്കൾക്ക് എന്തുകൊണ്ട് ഓരോ രംഗത്തും മതവിശ്വാസവും മതത്തിൻ്റെ ആദർശ കണിഷ്ഠതയും അതിൻ്റെ സംസ്കാരവും കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ എല്ലാ കെട്ട സംസ്കാരങ്ങളുടെ പിന്നാലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ വിട്ടുനിൽക്കണം. ദീൻ എതിരായത്, ദീനിന് നിരക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ തുറന്നു പറയണം. ഞാനൊരു മുസ്ലിമാണ്, അവർ നമ്മോട് കാണിക്കുന്ന ബറാഅത്ത് പോലെ നമുക്ക് അങ്ങോട്ടും ബറാഅത്ത് കാണിക്കാം. ഇത് തീവ്രവാദമല്ല, വർഗീയതയല്ല, അത് അവനവന്റെ ആദർശവും സംസ്കാരവും കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ദീനീ ജീവിതം വളരെ ശ്രദ്ധയോടെ പഠിച്ച് മനസ്സിലാക്കി ദീനിൽ ഉറച്ചു നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. മഴയോ കാർമേഘമോ ഒന്നുമില്ലാതെ ജലപ്രളയമുണ്ടാകുമെന്ന് അള്ളാഹ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ കൂട്ടക്കുരുതിക്ക് വിധേയമാകാണ്. മനുഷ്യന്റെ എല്ലാ അഹങ്കാരവും അവൻ ഒരുക്കിവെച്ച എല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് ഒന്നുമല്ലാതെയായി പോകുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്തടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് പ്രേരിപ്പിക്കുന്നത്? സർവശക്തനായ റബ്ബ് മേലുണ്ട്, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അഹങ്കരിക്കാൻ വകയില്ല, അവനിലേക്ക് മടങ്ങിക്കോ, താഴ്മയോടെ വിനയത്തോടെ മുഴുവൻ നന്മകൾ ചെയ്ത് അവൻ പഠിപ്പിച്ച ആദർശത്തിലായി ജീവിച്ചോ അങ്ങനെ മരിച്ചോ എന്നാണ് അതിലൊക്കെ ഉള്ള സൂചന എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തു. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وصحبه اجمعين وبعد മയ്യത്ത് നമസ്കാരത്തിലെ സഫുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യമൂതു ഫയുസല്ലി അലൈഹി സലാസത്തു സുഫൂഫിൻ മിനൽ മുസ്ലിമീന ഇല്ല ഔജബ. ഒരു മുസ്ലിം മരണപ്പെടുകയും ആ മുസ്ലിമിൻ്റെ ജനാസക്ക് വേണ്ടി മൂന്ന് സ്വഫ് ആളുകൾ മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്താൽ ഇല്ല ഔജബ, അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമാക്കി എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഊഫിറ ലഹു, ആ മരണപ്പെട്ട വ്യക്തിക്ക് അതിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്നാണ്. മയ്യത്ത് നമസ്കാരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് സ്വഫെങ്കിലും ഉണ്ടാകുക എന്നത് നബിസജ്ദയിൽ സ്ഥിരപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിച്ച നമസ്കാരം ഹദീസിൽ കാണും. സല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജനാസത്തിൻ, റസൂലുള്ള ഒരു ജനാസ നമസ്കരിച്ചു. വ മഅഹു സബഅത്തു നഫർ, ആ ജനാസ നമസ്കാരത്തിൽ ഇമാമ നിൽക്കുന്ന റസൂലുള്ളയുടെ കൂടെ ഏഴ് ആളുകളാണുള്ളത്, ഏഴ് സ്വഹാബികൾ. ആ ഏഴ് സ്വഹാബത്തിന് റസൂൽ എന്ത് ചെയ്തു? فجعل ثلاثه صفا واثنين صفا واثنين صفا. ആ ഏഴ് പേരെ ആദ്യത്തെ സഫിൽ മൂന്ന് പേരെ നിർത്തി, രണ്ടാമത്തെ സഫിൽ രണ്ട് പേരെ നിർത്തി, മൂന്നാമത്തെ സഫിൽ രണ്ട് പേരെ നിർത്തി. ആ ഏഴ് പേരെ മൂന്ന് സഫാക്കി മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ഏഴ് പേരും ഒരു ഫർളായ ളുഹറോ അസറോ ഏതെങ്കിലും ഒരു ജമാഅത്താണ് നിസ്കരിക്കുന്നത് എന്തൊക്കെയാ, അവിടെ മൂന്ന് സഫാക്കൂല, അവിടെ റസൂലുള്ള ഇമാമക്കും അവരെല്ലാവരും പിന്നിൽ ഒരു സൊഫായി നിൽക്കും. അത് മയ്യത്ത് ആയപ്പോൾ എന്തായി? മൂന്ന് സൊഫ് നിർത്തി. കാരണം മൂന്ന് സൊഫ് ആളുകൾ ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ ആ മയ്യത്തിന് പാപം പൊറുക്കപ്പെടാനും സ്വർഗം നിർബന്ധമാകാനും അത് കാരണമാകുമെന്നതാണ്. മാലിക് ബിനു ഹുബൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജനാസ നമസ്കരിക്കാമെന്ന ആളുകളെ ശ്രദ്ധിക്കുകയും കുറഞ്ഞ ആളുകളാണെങ്കിൽ മൂന്ന് സൊഫാക്കാൻ പറ്റുമെങ്കിൽ മൂന്ന് സൊഫാക്കി നമസ്കരിക്കുമായിരുന്നു എന്ന് കാണാൻ കഴിയും. ഇതിൻ്റെ അർത്ഥം രണ്ടു പേർക്ക് മൈത് നിസ്കരിക്കാൻ പറ്റൂല എന്നല്ല, രണ്ടുപേർ മാത്രമാണ് മൈത് നിസ്കരിക്കാനുള്ളത്, നിസ്കരിക്കാം. ഒരൊറ്റക്കൊരാൾക്ക് മൈത് നിസ്കരിച്ചുകൂടെ, നിസ്കരിക്കാം. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് സൊഫ ആളുകളെങ്കിലും ഉണ്ടാകാൻ ശ്രദ്ധിക്കുക എന്നത് നബിചര്യയിൽ സ്ഥിരപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഇത് കാണാറില്ല. ഈ സുന്നത്ത് പഠിച്ച ആളുകൾ ഇങ്ങനെ നിർവഹിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീന് യഥാവിധി പഠിച്ച് ആ റബ്ബിനെ പൂർണ്ണമായി മനസ്സിലാക്കി അവൻ്റെ മാർഗത്തിൽ മരണം വരെ ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുപോയ വീഴ്ചകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്ക് പൂർണ്ണമായ ശിഫയും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി അവരെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി സഹായിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. അള്ളാഹുമ്മ ഷ്ഫി മർലാന വർഹം മൗതാന യാ അർഹമർ റാഹിമീൻ. റബ്ബന തഖബ്ബൽ മിന്ന വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് റേഡിയോ അൽ മിമ്പർ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മയ്യത്ത് നിസ്കാരത്തിലെ സഫ് എന്ന വിഷയത്തിൽ അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ നിർവഹിച്ച ജുമാ ഖുത്ബയാണ് പ്രക്ഷേപണം ചെയ്തത്.
0: ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ എപ്പോഴും വളരെ അഭിമാനത്തോടുകൂടി ഓർക്കുന്ന ഒരു പേരാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം എന്ന് പറയുന്നത് വളരെയധികം വൈകാരികമാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ധാർമ്മികമായ ചിന്തകൾക്ക് വിശാലമായ പ്രവിശാലമായ ഒരു ലോകം പ്രദാനം ചെയ്യുകയും കൂടി ചെയ്യുന്ന ഒരു ചരിത്രമാണ് ഖാലിദ് ബിൻ വലീദിൻ്റെ അവസാന നിമിഷങ്ങൾ. യഥാർത്ഥത്തിൽ അദ്ദേഹം 100-ലധികം യുദ്ധങ്ങളിൽ പടത്തലവനായി പിന്നെ ഇസ്ലാമിന് സേവനം ചെയ്തിട്ടുണ്ട്. ഒരു യുദ്ധം പോലും തോൽക്കാത്ത ഒരു പടത്തലവനാണ് ഖാലിദ് ബിൻ വലീദ്. ഒരു യുദ്ധത്തിൽ പോലും അദ്ദേഹത്തിന് പരാജയം അറിയേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം ശത്രുക്കളെ നമ്മൾ ഭീഷണിപ്പെടുത്തുമല്ലോ, യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നൊരു വാചകം, നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ മരണത്തെ ആഗ്രഹിക്കുന്ന ആളുകളാണ് എൻ്റെ കൂടെയുള്ളത്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുക. ഇതാണ് ശത്രുക്കളോട് എപ്പോഴും അദ്ദേഹം ഭീഷണി, നമ്മൾ ശത്രുക്കളെ ഭീഷണിപ്പെടുത്തുമല്ലോ, ആ ഭീഷണിപ്പെടുത്തുന്ന വാചകം പോലും ഇതായിരിക്കും. ഇതേ രൂപത്തിൽ അദ്ദേഹം രക്തസാക്ഷിത്വം ഏറെ കൊതിച്ചിരുന്നു. 100-ലധികം യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ തൻ്റെ കൂടെയുള്ള ഒരുപാട് ആളുകൾ രക്തസാക്ഷിത്വം ആഗ്രഹിക്കുകയും അത് സംഭവിക്കുകയും ചെയ്തത് കൺമുന്നിൽ കണ്ടതാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ആ ഒരു രക്തസാക്ഷിത്വം വരിക്കാൻ സാധിച്ചില്ല എന്നത് അദ്ദേഹത്തിന് എപ്പോഴും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ രോഗശയ്യയിൽ കിടക്കുകയാണ് അദ്ദേഹം. രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. അദ്ദേഹം ഷർട്ട് അഴിച്ചു, കുപ്പായം അഴിച്ചു, അഴിച്ചിട്ട് ശരീരം കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ വാളേൽക്കാത്ത കുന്തമേൽക്കാത്ത പിന്നെ 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ല, എന്നിട്ടും ഞാൻ ഈ കിടക്കയിൽ ഒരു ഒട്ടകം ചത്തുപോകുന്നത് പോലെ മരണം വരിക്കാനാണല്ലോ എനിക്ക് വിധിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ അബൂ ദർദ റളിയല്ലാഹു അൻഹു ആണ് തോന്നുന്നു, അദ്ദേഹത്തോട് ഇത് ആവർത്തിച്ച് പറഞ്ഞ സമയത്ത് അദ്ദേഹം സമാശ്വസിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഖാലിദ് ബിൻ വലീദ്, താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രവാചകൻ താങ്കളെ വിളിച്ചിട്ടുള്ളത് പിന്നെ അള്ളാഹുവിൻ്റെ വാൾ അസദുള്ള എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ശത്രുവിൻ്റെ വാൾ കൊണ്ടാണ് അങ്ങ് മരണപ്പെടുന്നത് എങ്കിൽ നമ്മുടെ ശത്രുക്കൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയും അതാ അള്ളാഹുവിൻ്റെ വാൾ മുറിഞ്ഞു പോയിരിക്കുന്നു, അത് ഇസ്ലാമിനുണ്ടാക്കുന്ന അപകടം എത്രത്തോളമാണെന്ന് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു ചിന്തയ്ക്ക് അവസാനം കുറിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്കുകളാണ്. പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം ഹിജ്റ എനിക്ക് തോന്നുന്നത് ഹിജ്റ 15 അദ്ദേഹം അവസാനത്തെ യുദ്ധത്തിന് പട നയിക്കുന്നത്. അത് യർമൂക്ക് യുദ്ധമാണ്. യർമൂക്ക് യുദ്ധം റോമക്കാരുമായാണ് യർമൂക്ക് യുദ്ധം നടക്കുന്നത്. അത് വിജയിച്ചടക്കി 240,000 വരുന്ന പടയാളികൾ റോമക്കാർക്കുണ്ടായിരുന്നു. അവരന്ന് തമ്പടിച്ചത് യർമൂക്ക് എന്ന് പറയുന്നത് 3 പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട വളരെ സേഫാണ് എന്ന് നമുക്ക് തോന്നുന്നൊരു സ്ഥലത്താണ് റോമക്കാർ പിന്നെ തമ്പടിച്ചത്. ഇതിൻ്റെ മുഖം അടച്ചുകൊണ്ട് വെറും 36,000 സൈനികരുമായിട്ടാണ് പിന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വന്ന് ഈ 36,000 സൈനികരുമായി വന്ന് ഈ 240,000 സൈനികരെ വകവരുത്തിക്കൊണ്ടാണ് യർമൂക്ക് യുദ്ധത്തിന് പര്യവസാനമുണ്ടാകുന്നത്. യർമൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ വന്നു. ദൂതൻ വന്നിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് കൈമാറി. ആ കത്തിലുണ്ടായിരുന്നത് 2 ഒന്ന്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിരിക്കുന്നു. 2 താങ്കൾ ഈ പിന്നെ എന്താണ് പടത്തലവൻ്റെ സ്ഥാനം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് കൈമാറണം. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചെയ്തത് ഈ കൊണ്ടുവന്ന ആളെ തൻ്റെ ചാരത്ത് തന്നെ നിർത്തി. അതായത് ഈ വിവരം മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വൈകാരികമായ ഒരവസ്ഥയാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം. അത് ആ യുദ്ധത്തിൽ പിന്നെ ആ ഒരു വാർത്ത പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന യുദ്ധത്തിൻ്റെ ഗതിയിലുണ്ടാകുന്ന പിന്നെ തിരിച്ചുപോക്ക് അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ ചാരത്ത് നിർത്തി യുദ്ധം കഴിയുന്നത് വരെ പിന്നെ വളരെ ശക്തമായി പോരാടി യുദ്ധം ജയിച്ചടക്കിയ ശേഷം അബൂബൈദ റളിയല്ലാഹു അൻഹുവിനോടും മുസ്ലിങ്ങളോടും ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ എല്ലാ രംഗത്തും യുദ്ധത്തിൽ വളരെയധികം വിവേകത്തോടെയും പക്വതയോടുകൂടെയും പെരുമാറുകയും ഇസ്ലാമിൻ്റെ വ്യാപ്തി ലോകത്താകമാനവും വ്യാപിപ്പിക്കുകയും ചെയ്ത ഒരു പിന്നെ സഹാബിയുടെ അന്ത്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു അദ്ദേഹത്തെയും നമ്മെയുമെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച്
3: കൂട്ടുമാറപ്പെട്ടു. ഈ ഖാലിദ് ബിൻ വലീദ് ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു, അതിൻ്റെ പടത്തലവനായി നിന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്നിട്ടും എനിക്ക് രക്തസാക്ഷിയാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതിൻ്റെ ആ ഒരു താല്പര്യം, രക്തസാക്ഷിത്വത്തിന് അത്രമേൽ വലിയ പുണ്യമുണ്ട്. മാത്രമല്ല ഈ ദുനിയാവിലെ ജീവിതത്തിന് അത്രയ്ക്ക് വിലയുള്ളൂ, പരലോകത്തെ സ്വർഗത്തിലെ ആ വലിയ ജീവിതമാണ് ഞാൻ മുഖ്യമായി കാണുന്നത് എന്ന ചിന്തയാണ്. നമുക്ക് യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് ആ രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ ഉപദ്രവത്തിന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ആ ഒരർത്ഥത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള നിയമങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിന്നെ പോരാട്ടങ്ങൾക്ക് എന്താ ഇടപെടാൻ മറ്റു ഏജൻസികളോ ഒന്നും ഇല്ലാത്ത സമയത്ത് രാജ്യങ്ങളുടെ അതിർത്തി സംരക്ഷിക്കുന്നതിൻ്റെ രൂപം അതാണ്. ഇന്നും എല്ലാ നിയമങ്ങളും ഉണ്ടായിട്ടും യാതൊരു മര്യാദയും പാലിക്കാതെ ഒരു രാജ്യത്തിൻ്റെ മേൽ കടന്നു കയറ്റി
0: അന്നത്തെ നിയമങ്ങൾ പോലും ഇന്ന് ഈ ഒരു ആധുനിക ലോകത്ത് പാലിക്കപ്പെടുന്നില്ല.
3: അതെ, അങ്ങനത്തെ ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് ഇസ്ലാം അന്ന് യുദ്ധം അനുവദിച്ചതും മുന്നോട്ട് പോയതുമൊക്കെ ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ രക്തസാക്ഷിത്വം ആഗ്രഹിച്ച് ഞാൻ അല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു എനിക്ക് സ്ഥാനം കിട്ടണം, സ്വർഗത്തിൽ എനിക്ക് ഒരു നല്ല ജീവിതം കിട്ടണം എന്നാഗ്രഹിച്ച് ദുനിയാവിലെ ഒരു സൗകര്യത്തോടും താല്പര്യമില്ലാതെ ജീവിച്ചിരുന്ന മരണത്തെ കൊതിച്ചിരുന്ന ആളുകളാണ് അന്നത്തെ വിശ്വാസികൾ.
0: അല്ലേ, ഈ ശത്രുക്കൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരുന്ന വാക്കുകളാണ്, നിങ്ങളെങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കൂടെയുള്ള ആളുകൾ അതുപോലെ മരണത്തെ ആഗ്രഹിക്കുന്നു.
3: അപ്പോൾ നമ്മുടെ കരുത്തും അത് തന്നെയാണ്, പരലോകത്ത് എനിക്ക് ഗുണം കിട്ടുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ വേഗം ഈ ഭൂമിലോകത്ത് നിന്ന് രക്ഷപ്പെടണം എന്ന ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന ആളുകളെ
0: സ്വർഗത്തിലേക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ സുഖാനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ ആരംഭിക്കണം എന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ രക്തസാക്ഷിത്വത്തിന് പിന്നിലുള്ളത്.
3: തോൽപ്പിക്കാൻ കഴിയില്ല അങ്ങനത്തെ ആളുകളെ, കരുത്തായിരിക്കും, പരാജയ ഭീതിയില്ലാതെ ധൈര്യമായി മുന്നോട്ട് പോകാൻ കഴിയും. എന്തായാലും ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പരലോക ജീവിതം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന ആലോചനകൾ കൂടി ഉണ്ടാവട്ടെ.

0: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് പീസ് റേഡിയോ കൂടിക്കാഴ്ച. വനവിശേഷങ്ങളുമായി ഒരു ഫോറസ്റ്റ് ഓഫീസറോടൊപ്പം ചർച്ചയിൽ നമ്മുടെ കൂടെ ചേരുന്നത് മുഹസിൻ വി കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസലാം വി ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ കൂടെയുള്ളത് മുഹസിൻ വി കെ എന്ന് പറഞ്ഞ സാറാണ്. സാറ് അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫ് ഫോറസ്റ്റ് ഓഫീസറാണ്. അദ്ദേഹത്തെയാണ് നമുക്കിന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ കൂടെ സംസാരിക്കാൻ കിട്ടിയിട്ടുള്ളത്. അതിഥിയായ അദ്ദേഹത്തെ നമുക്ക് ആദ്യമായി ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: അപ്പോൾ സാറേ, നമ്മൾ ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് കാടൊരു കൗതുകവും അത്ഭുതവും നിറഞ്ഞ ഒന്നാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും പോകാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ സ്വതന്ത്രമായിട്ട് കാടിൻ്റെ അകത്ത് പോയി നിൽക്കാൻ പറ്റുന്ന ഒരാൾ കൗതുകത്തോടു കൂടി ഫോറസ്റ്റിലെ ഓഫീസർമാരെയൊക്കെ നമ്മളിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ അകത്ത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഒരു അങ്ങനെയൊക്കെ നമ്മളൊക്കെ എവിടെയെങ്കിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവർക്കൊക്കെ പൊതു ഫുൾ കാണാൻ പറ്റുമല്ലോ അല്ലേ നമുക്കിങ്ങനെ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ചയിൽ നിങ്ങളെ ഇവിടെ നമുക്ക് മുസ്ലിം സാറോടെ കിട്ടിയിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ശ്രോതാക്കൾക്കും കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്ന കുറച്ചുകൂടിയും പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഒന്ന് സാറിനൊന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങാമെന്ന് തോന്നുന്നു. സാറിൻ്റെ വീട് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന്.
2: ഞാൻ വണ്ടൂരിനടുത്ത് ചെറുകോട് ചാത്തങ്ങോട്ടുപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചതും വളർന്നതും. എൻ്റെ ബാല്യകാലങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ തന്നെ ആയിരുന്നു.
1: അപ്പോൾ വണ്ടൂരാണ് പ്രദേശം. പിന്നെ ജോലി, എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോറസ്റ്റ് തസ്തികയിലേക്ക് അങ്ങനെ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് അതിൽ നിന്നിപ്പോൾ റിട്ടയർഡായി ഏകദേശം എത്ര വർഷം? അപ്പം
2: ഞാൻ 34 വർഷത്തോളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് സർവീസിൽ ഉണ്ടായിട്ടുണ്ട്.
1: 34 വർഷം. 34 വർഷം പ്രകൃതി, ഈ കാട്, മല, അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുടെ വലിയൊരു കാട് ഞങ്ങളുടെ ഉള്ളിലുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇൻഷാല്ലാ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം. എപ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രകൃതി ശരിക്കും നിങ്ങളൊരു നാച്ചുറലായിട്ടുള്ള കാര്യത്തോട് പ്രകൃതിയോടൊരു ഇഷ്ടം മനസ്സിനുള്ളിൽ അങ്ങനെ തോന്നിത്തുടങ്ങിയ? സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും ഓരോ ഒരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
2: ഞാൻ അങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ സർവീസിൽ കയറിയതിന് ശേഷം, ഞാൻ 92 സർവീസ് കയറിയിട്ടുണ്ട്. എൻ്റെ 21 വയസ്സ് കഴിഞ്ഞ ഉടനെ വെച്ചാൽ മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ സർവീസ് കയറിയിട്ടുണ്ട്. ഈ സർവീസ് കയറിയ ഉടനെ ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്നുവെച്ചാൽ വനവും എന്നുവെച്ചാൽ വനത്തിൽ കൂടുതൽ നടത്തും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് വലിയൊരു നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര അനുഭവങ്ങളാണ് ഈ വനത്തിലുള്ള. ഈ
1: ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു ബൈ ചാൻസിൽ നിങ്ങൾ എത്തിപ്പെട്ടു ജോലി, അതേ ചെറുപ്പത്തിൽ അങ്ങനെ വിചാരിച്ചെത്തിയതല്ല, പക്ഷേ സന്ദർഭവശാൽ അങ്ങനെ ആയി. ആയി കഴിഞ്ഞപ്പോൾ ആ അവസ്ഥയെ അറ്റധികം ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിഞ്ഞു.
2: അതെ
1: അല്ലേ?
2: ഓ, വളരെയധികം. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഈ അവസാന നിമിഷം വരെ, എന്നു വെച്ചാൽ എനിക്ക് സർവീസിൽ നിന്ന് പിന്നെ ഒരു ഒരു ലാസ്റ്റ് ഒരു വർഷത്തോളം എനിക്ക് വീട്ടിലേക്കുള്ള ലീവ് ഉണ്ടായിരുന്നു. ഞാൻ അതുവരെ എടുക്കാതെ ലാസ്റ്റ് അവസാന നിമിഷം വരെ ഞാൻ ഫീൽഡ് പോയോളാം.
1: അത് ശരി,
2: ഞാൻ അത് ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് സർവീസിൽ നിന്ന് പിന്നെ
1: ചെയ്തത്. മഷാല്ലാ, അതൊരു ഒരു വല്ലാത്ത. പല ആൾക്കാരെ ജോലി, ചില ആൾക്കാർ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ജോലിയോട് ഒരു ഇഷ്ടമല്ലാതെ അങ്ങനെ കഴിച്ച് ഇങ്ങനെ സർവീസ് കഴിഞ്ഞ് കിട്ടും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് ആ ഒരു ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടും ആസ്വാദികരമായിരിക്കൂല. പക്ഷെ സാറിനെ സംബന്ധിച്ചിടത്തോളം അതിലെത്തി അതിൽ ഓരോ, കാരണം അങ്ങനെയുള്ള ഒരു പ്രദേശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലർക്കും അസൂയാവഹമായിട്ടുള്ള ഒരു കാര്യമാണ് കാടിൻ്റെ അകം എന്ന് പറയുന്നത്. അപ്പൊ അവിടെയുള്ള ജോലി, അവിടുത്തെ അനുഭവങ്ങളും, ആദ്യത്തെ നിയമനം എവിടെയായിരുന്നു?
2: ഞാൻ ആദ്യത്തെ നിയമനം ഞാൻ തിരുവനന്തപുരത്ത് പിന്നെ ചീഫ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹെഡ് ഓഫീസ് ഉണ്ട് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ. അവിടെയാണ് എൻ്റെ ആദ്യത്തെ നിയമനം. അത് 2 ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ നെടുങ്കയം
1: ഫോറസ്റ്റ് സ്റ്റേഷനിലെ
2: ഡെപ്പോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകും.
1: ശരി, 2 ഇപ്പോൾ തിരുവനന്തപുരത്ത്
2: ജോലി ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ.
1: അല്ല, ആദ്യം നിയമനത്തിൻ്റെ ഫസ്റ്റ് എപ്പോഴാണ്, എത്രയിലാണ് നിങ്ങൾ ജോലിക്ക്?
2: 93 ഞാൻ സർവീസ്.
1: 92 അപ്പോൾ നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരുന്നു?
2: ഞാൻ 10 പഠിച്ചിട്ടുള്ളൂ, SSLC ഉള്ളൂ എൻ്റെ വിദ്യാഭ്യാസം. അത് എനിക്ക് ഡൈ ഹാർനസ് ആയിട്ട് ഞാൻ സർവീസ് കയറിയത്. അതുകൊണ്ട് അത്ര വിദ്യാഭ്യാസം മതിയായിരുന്നു പിന്നെ പഠിക്കും.

0: അങ്ങനെയാണ്
1: വിരമിച്ചിട്ടുള്ളത്.
0: പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വിരമിച്ചെന്ന് തോന്നുന്നില്ല കേട്ടോ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എനർജറ്റിക് ആണ്, ഹെൽത്തിയാണ്, അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നുള്ളതൊക്കെയാണല്ലോ. പിന്നെ കരിയറിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോ പ്രൊമോഷനുകൾ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ലൈഫിൽ പലപ്പോഴും ഇങ്ങനെ ഈ പ്രൊമോഷൻ കിട്ടുന്ന നമുക്ക് കുറച്ചുകൂടി നമ്മളെ എനർജറ്റിക് ആകുമല്ലോ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഞാൻ പിന്നെ ലാസ്റ്റ് ഗ്രേഡായിട്ടാണ് ഞാൻ സർവീസ് കയറിയത്. അതിൽ 92 സർവീസ് കയറി 97 എനിക്കൊരു പ്രൊമോഷൻ കിട്ടി. ഫോറസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞ തസ്തിക, അത് യൂണിഫോം ഇടുന്ന തസ്തിക അതാണ്, ഫോറസ്റ്റ് ഗാർഡാണ്. അതിൻ്റെ റേഞ്ച് ഓഫീസറൊക്കെ വന്ന് പറഞ്ഞു എന്തായാലും പ്രൊമോഷൻ കിട്ടിപ്പോകണം, നീ ഫോറസ്റ്റ് ഗാർഡായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ആ നിലക്ക് ഞാനതിൽ പ്രൊമോഷന് ഞാൻ റിക്വസ്റ്റ് കൊടുക്കും. ഞാൻ അങ്ങനെ ഞാൻ ഫോറസ്റ്റ് ഗാർഡായി. പിന്നെ 2009 ഞാൻ ഒരു ഫോറസ്റ്റ് എന്ന തസ്തികയിലേക്ക്, നമുക്ക് ഒരു സ്റ്റാർ വെച്ചിട്ടുള്ള ആ തസ്തികയിലേക്ക് പ്രൊമോഷൻ കിട്ടി. പിന്നെ ഞാൻ 2022 ഞാൻ ഡെപ്യൂട്ടി റേഞ്ചർ എന്ന് പറഞ്ഞ തസ്തിക, അങ്ങനെ ലാസ്റ്റ് അങ്ങനെ
0: ലാസ്റ്റ്
1: അവിടെത്തി റേഞ്ച് ഫോറസ്റ്റ് ഗ്രേഡ് എന്നുള്ള തസ്തിക വരെ എത്തി.
0: ശരിക്കും അങ്ങനെ എങ്ങനെയാണ് നമുക്ക് ഈ പ്രൊമോഷൻസ് കിട്ടുന്നത്? എങ്ങനെയാണ്
1: പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾക്ക് സീനിയോറിറ്റിക്ക് അനുസരിച്ച്, നമ്മളെ തസ്തികയിൽ നമ്മൾ സീനിയോറിറ്റി അത് പ്രകാരമാണ് നമ്മൾക്ക് ഇങ്ങനെ പ്രൊമോഷനുകൾ ലഭിക്കുക.
0: ചിലപ്പോൾ അതിപ്പോൾ നിങ്ങളുടെ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഇതൊക്കെ അതിന് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നമ്മൾ മേലുദ്യോഗസ്ഥന്മാരുടെ ഒരു അവരുടെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ അവരുടെ ഒരു അങ്ങനെയൊക്കെ ഉണ്ടാകും, അവർ പരിഗണിക്കും ജോലി അതൊന്നുമല്ല, സർവീസ് മാത്രം.
1: സർവീസ് അനുസരിച്ച് നമുക്ക് സർവീസ് അനുസരിച്ച് നമുക്ക് പ്രൊമോഷനുകൾ.
0: പിന്നെ എക്സ്ട്രാ എന്താ എക്സാമുകളോ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് എക്സ്ട്രാ സ്കില്ലോ എന്തെങ്കിലും അങ്ങനെ കിട്ടുന്ന
1: എക്സാമുകളൊക്കെ
0: വരുന്നുണ്ട്.
1: പക്ഷെ നമ്മൾ പ്രൊമോഷൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്,
0: ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ അതിൽ ഓരോ പ്രൊമോഷൻ ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഓരോ തസ്തികയിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമായിട്ടുള്ളത് ഏതായിരുന്നു? ലാസ്റ്റ് അവസാനിച്ചതാണ്?
1: അവസാനത്തിൽ എനിക്ക് ഈ സർവീസിൽ ഓരോ നമ്മൾ പ്രൊമോഷനിലും ഓരോ തസ്തികയിലും നമ്മൾക്ക് ഓരോ മേഖലയും നമുക്ക് തിളങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ആയപ്പോൾ ഇപ്പോൾ ഒരു ഡെപ്യൂട്ടി റേഞ്ചർ എന്നുള്ള തസ്തിക, അതുകൊണ്ട് ഒരു സ്റ്റേഷൻ മുഴുവൻ നമുക്ക് നമ്മളെ അധികാര പരിധിയിൽ വരുന്നത് ആ രീതിയിൽ, ഒരു സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു ചാലിയൊരു പഞ്ചായത്തിൻ്റെ മുൾ ഫുള്ളായിട്ട് വരുന്ന എല്ലാ മേഖലയിലും നമ്മൾ എത്തേണ്ട സ്ഥലങ്ങളായിരുന്നു. അതിൽ വരുന്ന വളരെ പല പല കാര്യങ്ങളിലും എല്ലാ മേഖലയിലും നമ്മൾക്ക് എത്തിപ്പെടാനും ഒരുപാട് പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യാനും എനിക്ക് ഒരുപാട് പിന്നെ ആദിവാസി ഊരുകളിലൊക്കെ ഉള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ എനിക്ക് അത് എൻ്റെ കഴിവുകൊണ്ടല്ല, നമുക്ക് മറ്റുള്ള സംഘടനകളും പിന്നെ സന്നദ്ധ സേവനക്കാരൊക്കെ നമ്മൾ സഹായിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ എനിക്ക് അത് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു.
0: അപ്പോൾ ശരിക്കും അതിൽ ഏറ്റവും എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ വെല്ലുവിളികൾ, അതായത് ഓരോ പ്രൊമോഷൻ നേരിടാൻ നിങ്ങൾക്കുണ്ടായ ആ പ്രൊമോഷനുമായിട്ട് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ?
1: ഇല്ല ഒന്നും ഉണ്ട്.
0: ഓക്കെ. പിന്നെ ഏറ്റവും അവസാനത്തെ പറഞ്ഞാൽ നമ്മുടെ കുറച്ചുകൂടി അധികാരപരിധി കുറച്ചുകൂടി വിശാലമാകും. അപ്പോൾ കുറച്ചുകൂടി ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അതിൽ ഏതാണ് കുറച്ചുകൂടിയും നിങ്ങൾക്കൊരു പാഠം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒരു പഠിക്കാനൊക്കെ പറ്റിയ
1: ലാസ്റ്റ് തസ്തിക ഡെപ്യൂട്ടി റേഞ്ചർ എന്ന തസ്തിക
0: ഡെപ്യൂട്ടി റേഞ്ചർ
1: നമ്മളൊരു സ്റ്റേഷനിലുള്ള ഒരുപാട് സ്റ്റാഫ് നമ്മളെ മേൽനോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫ്, അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവക്കാരുള്ള വ്യത്യസ്ത നാട്ടിൽ നിന്ന് വരുന്ന അപ്പോൾ ആ രീതിയിലുള്ള ആൾക്കാരിടയിലൊക്കെ ജോലി ചെയ്യാനും കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ
0: പറ്റിയിട്ടുണ്ട്. അതായത് പിന്നെ അപ്പോൾ നിങ്ങളുടെ ഒരു എവിടെയായിരുന്നു പറഞ്ഞു ഡെപ്യൂട്ടി റേഞ്ചർ ആയിട്ടുള്ളത്?
1: അകമ്പാടം
0: ഫോറസ്റ്റ് സ്റ്റേഷൻ. ആ അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം
1: വൈഡായ സ്ഥലം തന്നെ.
0: വൈഡ്
1: വെച്ചാൽ മയിലാടി മുതൽ കക്കാടംപോയിൽ എന്ന് പറഞ്ഞ
0: കടമ്പോയിൽ
1: അത്രയും വലിയൊരു ഏരിയ ആയിരുന്നു.
0: പിന്നെ അതിനകത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് അതിൽ? ഇപ്പോൾ പറഞ്ഞു കുറേ ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞു, പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കൂടുതൽ അറിയാൻ പറ്റിയ കാര്യം ഉണ്ടാവും
1: എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, അത് എല്ലാവരും ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. അതല്ല നമ്മൾ പിന്നെ നമ്മൾ ഈ വനം സംരക്ഷിക്കുക, ഈ വനത്തിനകത്ത് കൂടെയുള്ള യാത്ര എന്ന് വെച്ചാൽ അത് എല്ലാവരും ചിലപ്പോൾ അത് തയ്യാറാവണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയെങ്കിൽ നമുക്ക് വനത്തിനെ കുറിച്ച്
0: പഠിക്കാനും
1: വനത്തിൻ്റെ കാര്യങ്ങളും അതുപോലത്തെ ഈ നാട്ടിലുള്ള നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിലൊക്കെ ഇത് നമ്മൾ ശരിക്കും ഫീൽഡിൽ ഇറങ്ങിയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് മുഴുവനും എനിക്ക് എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ ഞാനും അത് മടിയില്ലാതെ ഫീൽഡ് പോയിരുന്ന ആളാണ്, അതുപോലെ എൻ്റെ സ്റ്റാഫും അതുപോലെ തന്നെയായിരുന്നു. എൻ്റെ കൂടെ പോരാനും അവരെ ഒറ്റക്ക് പോകാനും ഫീൽഡിലെ കാര്യങ്ങൾ പല നമ്മൾ ഫീൽഡാണ് ഒരുപാട് പ്രശ്നങ്ങളിലെ ഒരു മേഖലയാണ് ഫോറസ്റ്റ് എന്ന്
0: പറയുന്നത്. പ്രശ്നം എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയായിരിക്കും
1: പ്രശ്നങ്ങൾ പറഞ്ഞാൽ? ഇപ്പോൾ വളരെ കുറഞ്ഞ് പോയതാണ് ഈ മരമുറി. പക്ഷെ മരമുറി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും കൂടി പറ്റാത്തൊരു സമയമുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ ജോലി ചെയ്ത ആളാണ്.

0: എന്താണെന്ന് വെച്ചാൽ രാത്രി മുഴുവനും ഈ കള്ളന്മാർ വരുന്നത് നോക്കിയിട്ട് നമ്മൾ നടക്കണം. പക്ഷേ പകല് ഇവരെവിടെയെങ്കിലും നമ്മൾ കാണാതെ മുറിച്ചിട്ടുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ നടന്നിറങ്ങണം. അപ്പോൾ നമുക്ക് ഉറക്കമൊക്കെ വളരെ കുറവുള്ള കാലങ്ങൾ, കുറച്ച് സമയം നമുക്ക് ഉറങ്ങാം, വീട്ടിൽ വരാനൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ സമയങ്ങളൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മരംമുറയൊക്കെ നിന്ന് ഇപ്പോൾ വന്യജീവി പിന്നെ നമ്മൾ വേട്ടയാടലൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചെങ്കിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനും
1: കഴിയുള്ളൂ.
0: പക്ഷേ അതുണ്ട്, അതൊക്കെയാണ് ഇപ്പോൾ കൂടുതലുള്ള പ്രശ്നം.
1: അതിലെന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അശ്രദ്ധ വന്നാൽ നമ്മുടെ ജോലിയെ ബാധിക്കുന്നോ, നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമോ ഗവൺമെൻറ് തലത്തിൽ?
0: ജോലിയെ ബാധിക്കുന്ന നമ്മൾ എന്ന് പറഞ്ഞാൽ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മളെ ഓഫീസർമാർക്ക് നമ്മളിപ്പോൾ കൃത്യമായിട്ട് ജോലി ചെയ്തിട്ട് പിന്നെ അത് നമ്മൾ ഓഫീസർമാർക്ക് ബോധ്യപ്പെടണം. എന്ന് വെച്ചാൽ നമ്മൾ സ്വയം ബോധ്യപ്പെടലല്ല, നമ്മളെ മേലുദ്യോഗസ്ഥന്മാർക്കും കൂടി ബോധ്യപ്പെടണം നമ്മൾ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ.
1: ചെയ്യുന്നുണ്ട്.
0: ഇപ്പോൾ അശ്രദ്ധയായിട്ട് ജോലിയിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ നമ്മളെ ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന വനത്തിൽ നിന്നും മരങ്ങൾ മുറിച്ച് കൊണ്ടുപോവുക, അല്ലെങ്കിൽ വേട്ടയാടൽ ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓഫീസർമാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ജോലിയൊക്കെ ബാധിക്കുന്നതാണ്.
1: ജോലിയെ ബാധിക്കും. അതെ. ഇതിൽ ഒരാളിപ്പോ ലാസ്റ്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സാറ്, ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ നിന്നാണ് പിന്നെ ഈ ഒരു റേഞ്ച് വരെ എത്തിയത്. മാക്സിമം ഒരാൾക്ക് എത്താവുന്ന എന്താണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ?
0: പിന്നെ ഏറ്റവും വലിയൊരു തസ്തികയാണ് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു. നമ്മളെ ഫോറസ്റ്റിന്റെ ഏറ്റവും വലിയൊരു ഹെഡ് ഓഫീസർ ആയാളാണ്. ഒരു ഇപ്പൊ ഇങ്ങനെ ഒരു പ്രൊമോഷൻ കിട്ടി ലഭിച്ച് വരുന്ന ഒരാൾക്ക്, ഒരു താഴെഘട്ടിൽ നിന്ന് അവസാനം വരുന്ന ഒരു റേഞ്ച് ഓഫീസർ അല്ലെങ്കിൽ പിന്നെ ഒരു ACF അസിസ്റ്റന്റ് കൺസർവേറ്റർ വരെ എത്താൻ
1: കഴിയുള്ളൂ.
0: പക്ഷെ അതല്ല, ഒരു റേഞ്ച് ഓഫീസർ ആയിട്ടാണ് സർവീസ് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ ഈ മേഖലയിൽ ചിലപ്പോൾ ഒരു DFO വരെയൊക്കെ
1: തീരാൻ പറ്റും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിനിടയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: മറക്കാൻ പറ്റാതെ നമ്മളെ പേടിപ്പെടുത്തിയിട്ട് നമ്മളൊരു പേടിച്ചു പോയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു, വളരെ പേടിച്ച്. അത് നമ്മൾ പിന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ പോയ സർവീസിൽ 2025 ഞാൻ ജോലി ചെയ്യുന്ന ഒരു മേഖലയിൽ എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് സ്ഥലത്ത് ഒരു ആന ഒരാളെ ചവിട്ടിക്കൊന്നു. അത് പകൽ സമയത്ത് ഒരു 10 മണിയോട് കൂടിയിട്ട് അരയാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ജാർഖണ്ഡിലുള്ള ഒരു തൊഴിലാളിയായിരുന്നു. പക്ഷേ എവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നടന്നാലും അവിടെ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോരാൻ പറ്റില്ല, പറ്റൂല എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങളകും, പിന്നെ അവിടെ പിന്നെ ഭയങ്കര പ്രശ്നം. ആ ബോഡി വെച്ചിട്ട് വില വീശുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു ആന കിണറ്റിൽ വീണിട്ട് അതിനെ കയറ്റാൻ വേണ്ടി പറ്റാത്ത സാഹചര്യങ്ങൾ ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് എനിക്കിവിടെ ഈ ആന ചവിട്ടിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തുന്ന സമയത്ത് അവിടെ ഒരു പ്രശ്നങ്ങളില്ലാതെ എൻ്റെ നാട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി എനിക്ക് ആ ബോഡി സുന്ദരമായിട്ട് ഒരു പ്രശ്നങ്ങളോ, അതിന് വനം വകുപ്പ് മന്ത്രി വരെ DFO വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ അത്രയും പേടിച്ചു പോയിരുന്നു, ഈ ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല ആ ഒരു അങ്ങനത്തെ ഒരു പേടിയോട് കൂടിയാണ് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത്. പക്ഷെ അവിടെ ചെന്നപ്പോഴൊക്കെ എനിക്ക് അവിടെ ഉള്ള നാട്ടുകാർ മുഴുവനും, രാഷ്ട്രീയക്കാർ മുഴുവനും എന്നോട് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് ആ ബോഡി അവിടെ എടുക്കുന്നുണ്ട്. അത് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളുടെ സ്റ്റാഫ് ആരും മറക്കൂല, അത്രയും വലിയ ഞങ്ങളെ DFO വരെ അത് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
1: അപ്പോൾ മറക്കാൻ കഴിയാത്തൊരു അനുഭവം പറഞ്ഞു. അതുപോലെ ഈ ഒരു എത്ര ശരിക്ക് നിങ്ങൾ ഈ ലാസ്റ്റ് പിന്നെ ട്രാൻസ്ഫർ ആയതിൻ്റെ ശേഷം എത്ര വർഷമാണ് നിങ്ങൾ സർവീസിൽ ഉണ്ടായത്?
0: ലാസ്റ്റ് പ്രൊമോഷനും ട്രാൻസ്ഫറും കൂടി ഒരു സമയത്തായിരുന്നു. 4 വർഷത്തിൻ്റെ അടുത്ത്.
1: 4 വർഷത്തിൻ്റെ അടുത്ത്. ആ 4 വർഷം ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത്
0: അകമ്പാടം
1: ഫോറസ്റ്റ് സ്റ്റേഷനിലല്ലേ? അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിസ്തൃതി, അതിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും വേറെ ഇല്ലെന്ന് അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? മറ്റുള്ള
0: ഇത് പ്രത്യേകത വെച്ചാൽ കൂടുതലും പിന്നെ നമ്മൾ പിന്നെ 12,000 മലവാരം എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു മലവാരമാണ്. ഒരു വലിയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മറ്റേ പ്ലാന്റേഷനുകളൊക്കെ കുറേ പ്ലാന്റേഷനുകൾ ഉണ്ടെങ്കിലും തേക്ക് പ്ലാന്റേഷനുകൾ ഉണ്ടെങ്കിലും കൂടുതൽ വൈഡായി ഇങ്ങനത്തെ മലകളാണല്ലോ.
1: മലകളാണ്
0: 12,000 മലവാരം. അതൊരു വലിയൊരു മലവാരം തന്നെയാണത്. അത് വ്യത്യസ്തമായിട്ടെന്ന് പറയാനൊന്നുമില്ല. പക്ഷേ എന്നാലും പക്ഷേ നമ്മൾക്ക് പിന്നെ ഇൻറ്റീരിയലൊക്കെ ഭയങ്കരം നല്ലൊരു സ്ഥലങ്ങളാണ്.
1: പിന്നെ അവിടെ അതുപോലെ തന്നെ ഈ കാട്, കാടിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡീപ്പായിട്ട് ചോദിക്കേണ്ട കാര്യമാണ്, കാടിനെ ഒരാൾക്ക് അറിയാന്ന് പറഞ്ഞാൽ എന്താണ്, കാടിനെ എങ്ങനെയാണ് മനസ്സിലാക്കുക?
0: അത് മനസ്സിലാക്കൽ എങ്ങനെയാന്ന് വെച്ചാൽ ഞാനിപ്പോൾ എങ്ങനെയപ്പോൾ നിങ്ങൾക്ക് അത് വിശദീകരിച്ച് തരാം?
1: ഒരാളിപ്പോ നിങ്ങളിപ്പോ കാട്ടിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാടിന്റെ വഴികളും കാടിന്റെ സ്വഭാവങ്ങളും കാടിന്റെ രീതികളും അറിയും. ഒന്നും അറിയാത്ത ഒരാൾ ആണ് കാട്ടിലെത്തി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവൻ അവിടെ ബുദ്ധിമുട്ടുക?
0: പക്ഷെ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അറിയാത്തൊരാൾ കാട്ടിനുള്ളിൽ ഒരു ഇന്റീരിയൽ ഉള്ളിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ, പക്ഷേ അറിയാത്തവനാണ് എന്തായാലും
1: രക്ഷപ്പെടാൻ
0: ഭയങ്കര പേടിയോടുകൂടി നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് മാർഗങ്ങളൊന്നുമുണ്ടല്ലോ. പക്ഷെ അഥവാ ഇങ്ങനെ യാദൃശികമായിട്ടൊക്കെ ഉള്ളിൽ പെട്ടുകഴിഞ്ഞാൽ എന്ന് വെച്ചാൽ മനുഷ്യന്റെ സാഹചര്യങ്ങളാണ്, ഏതെങ്കിലും കാരണവശാൽ കാട്ടിലുള്ള കൂടെ എപ്പോഴെങ്കിലും വല്ല തോടോ പുഴയോ കണ്ടെത്താൻ നോക്കുക, ആ ഒഴുക്കിനനുസരിച്ച് താഴത്തേക്ക് പോകുന്ന കഴിഞ്ഞാൽ അത് റിസ്ക് ഉള്ള ഏരിയ ആയിരിക്കും. പക്ഷെ അങ്ങനെ
1: അതായത്
0: ചെറിയൊരു മാർഗങ്ങൾ അതുള്ളൂ. പക്ഷെ ഒന്ന് പേടിപ്പെടാതിരിക്കുക, പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും കാട്ടിനുള്ളിൽ ചെന്നപ്പോൾ ഞാനൊക്കെ പോണ മലേൻ്റെ മുകളിലൊക്കെ ചെന്നാൽ നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയുണ്ടാവില്ല.
1: അതെ അതെ അതെ. കാടിനെ ഈ കാടിനെ ഇപ്പോൾ ഈ പറയുമ്പോൾ പുഴയുടെയും മഴയുടെയും കാര്യം പറയുമ്പോൾ ചില സ്വഭാവ മാറ്റങ്ങൾ, അതുപോലെ കാടിനും ചില മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു പിന്നെ രാത്രിയാവുമ്പോൾ ഒരു പ്രത്യേക രീതി, അതുപോലെ പകൽ രാവിലെ അങ്ങനെയുള്ള ചേഞ്ചസുകൾ ഉണ്ടാവും.
0: പക്ഷേ അതെ അതെ, നമ്മൾ കാട്ടിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കാട്ടിൽ നമ്മളിപ്പോൾ ഒരു നല്ല ഒരു ഇന്ത്യയിൽ ഉള്ളിലേറ്റ് ഉള്ളിലൊക്കെ കയറി ചെന്നാൽ നമുക്കൊരു 4 മണി മുമ്പ് തന്നെ നമുക്കൊരു ഇരുട്ടാവുന്ന ഫീൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ ചെറിയ തണുപ്പും അതുപോലെ തന്നെ ഇരുട്ടായിട്ടുള്ള കൂടുതൽ മരം, ഫുൾ മരങ്ങളും അത് വെള്ളച്ചാട്ടവും കാടും പിന്നെ പാറയും ഇതൊക്കെ ആ പാറക്കെട്ടിലൊക്കെയാളെ കയറും. അപ്പോൾ നമുക്കൊരു 4-5 മണിയാകുമ്പോൾ തന്നെ നമുക്ക് ഇരുട്ടായ ഒരു ഫീൽ ഉണ്ടാവും. അതുപോലെ നേരം വെളുക്കുമ്പോൾ തന്നെ, നേരം വെളുക്കാതെ നമുക്കൊരു 5 മണിക്ക് 6 മണിക്കൊന്ന് നേരം വെളുത്തു നമുക്ക് തോന്നുക, ഒരു 7 മണിക്ക് ആകുമ്പോഴേ ചെറിയ സൂര്യപ്രകാശമൊക്കെ നമുക്ക്
1: കിട്ടി തുടങ്ങുള്ളൂ അല്ലേ.
0: അതെ അതെ.
1: സാറേ, ഇപ്പോൾ റിട്ടയർഡ് ആയി കഴിഞ്ഞതിൻ്റെ ശേഷം വളരെ ക്രിയാത്മകമായിട്ട് മുന്നോട്ട് പോകേണ്ടതെന്നാണ് സാറിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അപ്പോൾ കാടിൻ്റെ അകത്ത് മാത്രമല്ല കുറച്ചുകൂടി ഫിസിക്കൽ കായികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയും താല്പര്യനാണ്. അപ്പോൾ അതിൽ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ശേഷം പിന്നെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയോ സ്പോർട്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചില പദ്ധതികളുണ്ടല്ലോ.
0: ഞാൻ സ്പോർട്സ് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ സ്പോർട്സിനോട് താല്പര്യമുള്ള
1: ആളായിരുന്നു.
0: സ്കൂൾ മീറ്റിലും പങ്കെടുത്തിട്ടല്ല, പക്ഷേ ഞാൻ ചെറുപ്പത്തിലെ എനിക്ക് ഓടുന്നതിനും കളിക്കുന്നതിനൊക്കെ ഭയങ്കര താല്പര്യമുള്ള. അതുപോലെ സർവീസ് കയറിയതിന് ശേഷം 92 മുതൽ 2026 വരെ ഡിപ്പാർട്ട്മെന്റ് സ്പോർട്സ് ഉണ്ട്, വനംവകുപ്പിന്റെ സ്പോർട്സ് ഉണ്ട്, അതിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഞാൻ 8 നാഷണൽ മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്, ദേശീയ മീറ്റിൽ ഞങ്ങൾക്ക് അതിൽ 8 ദേശീയ മീറ്റിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ റിട്ടയർ ചെയ്ത് ഞാൻ പ്രാക്ടീസ് അന്ന് മുതലേ ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ ഇവിടെ ഒക്കെ ചെയ്യാറുണ്ട്, വീട്ടിൽ നിന്ന് ആണെങ്കിലും ചെയ്യും. പക്ഷേ അത് റിട്ടയർ ചെയ്തതിന് ശേഷം പെൻഷൻകാരുടെ സ്പോർട്സ് ഉണ്ടായിരുന്നു, പെൻഷനായാൽ അപ്പോൾ ഇങ്ങനെ സ്പോർട്സ് ഉണ്ട് പറഞ്ഞ് ഞാൻ അതിൽ പങ്കെടുത്ത് വണ്ടൂർ ബ്ലോക്ക് ലെവലിൽ ഒരു മീറ്റ് നടന്ന് അതിൽ 3 ഐറ്റംസ് പങ്കെടുത്ത്, അതിൽ 3 ഐറ്റംസ് എന്തെങ്കിലും ഫസ്റ്റ് കിട്ടി. അതിൽ പിന്നെ ജില്ലയിൽ പങ്കെടുത്ത്, അതിൽ പങ്കെടുത്തതിലും ഫസ്റ്റ് അടിച്ച്. ഇനിയിപ്പോൾ അടുത്ത മാസം 10ാം തീയതി പിന്നെ ഒരു സ്റ്റേറ്റ് മീറ്റ് നടക്കുന്നത് തിരൂർ വെച്ചിട്ട്, അതിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.
1: മാഷാല്ലാ മാഷാല്ലാ, ഭയങ്കര സന്തോഷമാണ് കേൾക്കുമ്പോൾ. റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മൂലക്കല്ല് ഇരിക്കാന്നുള്ള അതിനൊക്കെ മാറിയിട്ട് മറ്റുള്ളവർക്കുള്ള ഒരു പ്രചോദനം കൂടിയാണ്. മാഷാല്ലാ, നമുക്ക് ഈ ഒരു എപ്പിസോഡിൻ്റെ വൈൻഡപ്പിന് സമയമായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ ഇതുവരെ നമ്മളോട് കൂടെ സംസാരിച്ചിട്ടുള്ളത് മുഹസിൽ സാറാണ്. മുഹസിൽ സാറ് പിന്നെ അകമ്പാടം നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ നിന്നും അകമ്പാടം റിട്ടയർഡ് ഫോറസ്റ്റ് സ്റ്റേഷനിലെ റേഞ്ച് ഓഫീസർ റിട്ടയർഡ് ചെയ്തിട്ടുള്ള മുഹസിൽ സാറിൻ്റെ കൂടെയായിരുന്നു കൂടിക്കാഴ്ചയിൽ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നത്. വലിയ സന്തോഷം സാർ ഇത്രയും സംസാരിച്ചതിന്. ഇൻഷാല്ലാ, അപ്പോൾ മറ്റൊരു കൂടിക്കാഴ്ചയിൽ മറ്റു ഒരു സന്ദർഭത്തിൽ നമുക്ക് വീണ്ടും കാണാം. പീസ് റേഡിയോ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച വനവിശേഷങ്ങളുമായി ഒരു ഫോറസ്റ്റ് ഓഫീസറോടൊപ്പം. ചർച്ചയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് മുഹസിൻ വി കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസലാം വി ടി.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: കേൾക്കാക്കാതെ നിൽക്കാം. ഞങ്ങളുടെ കൂടെ അച്ഛൻ്റെ വൃക്ക മാറ്റിയേക്കണം. അപ്പം എന്തെങ്കിലും ചികിത്സാ സഹായം കിട്ടോ?
1: കൂട്ടുകാരിയുടെ അച്ഛന് വയ്യാതായപ്പോൾ ബക്കറ്റ് എടുത്തുകൊണ്ട് തെരുവിലിറങ്ങിയതാണ് ഈ കാണുന്ന കുഞ്ഞുമക്കള്. ഇവർ ഇന്നേ വരെ 10 ദിവസം കൊണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പിരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഭക്ഷണപ്പൊതിയുമായി ഇറങ്ങി ഒരുപാട് പേരെ സഹായിക്കാൻ ഇറങ്ങുന്ന ഈ മക്കൾക്കാവട്ടെ ഇന്നത്തെ
2: ഇവിടെ സുഹൈലാണ് നിൽക്കുന്നത്. കൊല്ലം ജില്ലയിലെ കൊട്ടുകാട്ടിലാണ്. അപ്പം കൊട്ടുകാട്ടിൽ കുറേ കുഞ്ഞുമക്കള് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ മോളെ?
0: ഞങ്ങളുടെ കൂട്ടുകാരുടെ അച്ഛൻ്റെ വൃക്ക രണ്ടും മാറ്റി വെക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചിട്ട് പിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം ഞങ്ങൾ 10-15 ദിവസം കൊണ്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ 1.5 ലക്ഷം രൂപയുടെ പുറത്ത് ഞങ്ങൾ പിരിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഇവിടെ വന്നിട്ട്
2: ആരെങ്കിലും,
0: ഞാൻ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്, ബാക്കി എല്ലാവരും 10, 9 ഒക്കെ പഠിക്കുന്നുണ്ട്.
2: ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടുകാർ അല്ലേ? കൂട്ടുകാരുടെ പേരെന്തുവാ?
0: കൂട്ടുകാരുടെ നവ്യന.
2: നവ്യനയുടെ അച്ഛനാണ് അല്ലേ? നവ്യനയുടെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് വൃക്ക മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഈ മക്കളെല്ലാവരും കൂടിയിട്ട് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് ഇപ്പൊ 1.5 ലക്ഷം രൂപയായി. എത്ര ലക്ഷം രൂപ വേണം?
0: 25 ലക്ഷം രൂപയോളം വേണം. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നത് സഹായിക്കാൻ
2: വേണ്ടി. വലിയ കാര്യമില്ലേ ചെയ്തേ? ഇതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അല്ലേ?
0: ആ, ഒരുപാട് പേര് നമ്മള് ചെല്ലുമ്പോ തന്നെ അവരുടെ കയ്യിലുള്ളത് നമ്മള് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതൊന്നും പോരാ, നല്ലൊരു എമൗണ്ട് വേണ്ടേ ഇത്രയും സർജറിക്ക്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ
2: നടത്തും. എല്ലാ ദിവസവും
0: ഇറങ്ങും, രാവിലെ ഇറങ്ങും, വൈകിട്ട് 6 മണി 6 വരെ നമ്മൾ തിരിക്കും. ഒരു ദിവസം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്, 10,000 രൂപയാണ് ഒരു ദിവസം ടാർഗറ്റ്. അങ്ങനെയാണ് നമ്മൾ ഇറങ്ങുന്നത്.
2: അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ആലോചിച്ച് നോക്കണം, കുഞ്ഞുങ്ങളെല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരിയുടെ അച്ഛൻ്റെ വൃക്ക മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഈ മക്കളെല്ലാവരും കൂടി ഇറങ്ങി കഷ്ടപ്പെട്ട് ഇപ്പോൾ 1.5 ലക്ഷം രൂപ പിരിച്ചിരിക്കുകയാണ്. അത് വലിയൊരു മാതൃകയാണ് കേട്ടോ.
3: മഷാല്ല സൽഫി, നമ്മൾ കേട്ടത് നല്ലൊരു ഒരു ചിന്തയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നിട്ടുള്ള എപ്പോഴും ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമല്ല, കാഴ്ചകൾ മാത്രമല്ല, ഇത്രയും നന്മയുടെ അണവറ്റാത്ത പിന്നെ അണമുറിയാത്ത ഒരു സ്നേഹത്തിൻ്റെ കരുതൽ കൂടി നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് നമ്മളിതുവരെ കേട്ടത്.
4: ഒരു കൂട്ടം പെൺകുട്ടികൾ, അവർ കൊല്ലം ജില്ലയിലെ കൊട്ടുകാട് പ്രദേശത്തുള്ളവരാണ്. അപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ ആ സമയത്ത് അവർ ഇറങ്ങുകയും തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് വേണ്ടി കിഡ്നി മാറ്റിവെക്കുന്നതിന്, അതല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അവരിറങ്ങുന്നത്. ഒരു ദിവസത്തിൽ 10,000 രൂപ ടാർഗറ്റ് വെച്ച് ഏകദേശം 10-15 ദിവസം കൊണ്ട് 1.5 ലക്ഷത്തോളം രൂപ അവരിപ്പോൾ തന്നെ സമാഹരിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മുടെ മക്കൾക്ക് നല്ല പാഠം പകർന്നു നൽകി, നല്ല പാഠം എന്ന ഒരു ഒരു പദ്ധതി തന്നെ ഇപ്പോൾ പ്രൈമറി തലങ്ങളിലുള്ള വിദ്യാലയങ്ങളിൽ തന്നെ കണ്ടുവരുന്നുണ്ട്. മനോരമ പത്രം നടപ്പാക്കുന്ന ഒന്നാണ് നല്ല പാഠം. നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിൽ, പല വിദ്യാലയങ്ങളിലും നമ്മൾ കയറി ചെന്നാൽ വിദ്യാലയത്തിലെ ഓഫീസ് റൂമിൽ അല്ലെങ്കിൽ ഹെഡ് മാഷിൻ്റെ മുറിയിൽ നല്ല സേഫായിട്ട് നല്ല പാഠത്തിൽ കിട്ടിയ ചില സർട്ടിഫിക്കറ്റുകളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അത് കുട്ടികളിൽ സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും അലിവിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത്തരത്തിലുള്ള പല പദ്ധതികളും പലരും നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നത്.
3: മാത്രമല്ല നമ്മുടെ ഒരു പിന്നെ ചിന്ത പോകേണ്ടുന്ന ഒരു ഏരിയയാണ്, എവിടെയാണോ നമ്മൾ എത്തിപ്പെടുന്നത്, നമ്മുടെ മക്കൾ എത്തിപ്പെടുന്നത്, അവിടെ അവർ 1-ാം സ്ഥാനത്ത് എത്തും എന്നുള്ളതാണ്. ഇപ്പം ഇത്തരത്തിലുള്ള ഒരു കൂട്ടം പെൺകുട്ടികൾ, അവരെ ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, എന്ത് അത് 1-ോ 2-ോ പിന്നെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച ഒരു ചിന്തയായിരിക്കാം. അപ്പോൾ അത് പകർന്നു വെച്ചപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഏറ്റെടുക്കാൻ എന്തായി, കൂട്ടുകാരികൾ ഉണ്ടായി എന്നുള്ളതാണ്. അത് മാത്രമല്ല അവരുടെയൊക്കെ ഒരു ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും ഉണ്ടാവില്ല ഒരു അലിവ്, ഒരു കരുണ, ഒരു ആർദ്രത. അപ്പോൾ തൻ്റെ കൂട്ടുകാരിയുടെ ഒരു പിന്നെ രക്ഷിതാക്കൾക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ അതൊരു ഒരു ടാസ്ക്കായി ഏറ്റെടുത്ത് തങ്ങളെക്കൊണ്ടാവുന്ന വിധം, ഇപ്പോൾ അവർക്ക് അതിൻ്റെ മുഴുവൻ ചികിത്സാ ചിലവ് ചിലപ്പോൾ പിരിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷേ എന്തായിരുന്നാലും അതിനോട് ചേർന്ന് നിൽക്കാനുള്ള അല്ലേ ഒരു പിന്നെ ഒരു ഉറവ പറ്റാത്ത ഒരു ഒരു കരുണയുടെ ഒരു ഒരു ഭാഗമാണ് ആ മക്കളിലൂടെ നമ്മൾ ലോകം ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു അപകടങ്ങൾ വരുമ്പോൾ നമ്മുടെയൊക്കെ മക്കൾ എന്തായിത്തീരണം എന്നുള്ള ഒരു വലിയൊരു മെസ്സേജ് കൂടി അവരുടെ പ്രവർത്തനങ്ങളിലുണ്ട്.
4: അത് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ, ലഹരി പദാർത്ഥങ്ങളുടെ സിന്തറ്റിക് ആകട്ടെ മറ്റു ലഹരികളാകട്ടെ അതിൻ്റെ അഡിക്ഷൻ, ഇതിലേക്കൊക്കെ മക്കൾ പോകാതിരിക്കാൻ, അവരെ പ്രത്യേകിച്ച് വെക്കേഷൻ കാലയളവുകളിൽ എൻഗേജ്ഡ് ആക്കാൻ പറ്റിയ നല്ല നല്ല പരിപാടികളാണിത്. ഇപ്പോൾ ഇതുപോലത്തെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത ഞാൻ കേൾക്കുകയുണ്ടായി, കാണുകയുണ്ടായി. എം ലിജു ആണെന്ന് തോന്നുന്നു എം എൽ എ, അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വരികയാണ്. ചെറിയ കുട്ടികൾ, ചെറിയ മക്കള്, അവർ ചെറിയൊരു പെട്ടിക്കട പോലെ തുടങ്ങിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു കച്ചവടം നടത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ വെക്കേഷനിൽ. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ അവർ എൻഗേജ്ഡ് ആകുമ്പോൾ ഈ മൊബൈൽ എന്ന ഒരു കരാളഹസ്തത്തിന്റെ പിടിയിൽ നിന്ന് നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് പെൺമക്കൾ, ഈ കുട്ടികൾ അവര് കോളേജിൽ പഠിക്കുന്ന ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാണ് എന്ന ഇന്റർവ്യൂവിൽ കേൾക്കാനിടയായി. അപ്പൊ ആ കുട്ടികളൊക്കെ സ്വാഭാവികമായും ഫോൺ ഉപയോഗങ്ങളിൽ അടിമപ്പെടേണ്ടുന്ന ഒരു പ്രായത്തിലാണ് നമ്മൾ പൊതുവെ നാട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ അവിടെ നിന്നൊക്കെ മാറി ഒരു നല്ല ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആകാനും അതില് സമയം ചെലവഴിക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതും, അതിനവരെ പ്രേരിപ്പിച്ച ചില കരങ്ങൾ ഉണ്ടാകാം, ചില ഘടകങ്ങൾ ഉണ്ടാകാം, അതവരുടെ രക്ഷിതാക്കളാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അവരുടെ നാട്ടിലെ നല്ല മനസ്സുകളാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അത്തരത്തിലുള്ള രക്ഷിതാക്കളും അത്തരത്തിലുള്ള നാട്ടുകാരും എല്ലാ രംഗങ്ങളിലും അവരിടപെടുമ്പോൾ നല്ലൊരു കേരളത്തിന്റെ പുലരി നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് തോന്നുന്നത്.
3: മാത്രമല്ല, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇതൊരു പ്രീ പ്ലാൻഡ് അല്ല. ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത്, അതല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ നിന്ന് കേട്ടത്, അല്ലെങ്കിൽ വീഡിയോയിൽ നിന്ന് കണ്ടത്, അങ്ങനെയല്ല. അവരെന്ത് ചെയ്തു, ഇങ്ങനെ അറിഞ്ഞു, അപ്പോൾ ഒരു ബക്കറ്റ് എടുത്തിട്ട് അവരിറങ്ങി. അപ്പോൾ എവിടെയാണ് ഇറങ്ങുക, ആരാണ് പൈസ തരിക എന്നുള്ളതല്ല. അപ്പോൾ കുട്ടിയുടെ ചോദ്യം നമ്മൾ ഫസ്റ്റ് ചിന്ത വന്നപ്പോൾ അതിൻ്റെ ആദ്യത്തെ എന്താണ്, ഞങ്ങൾക്ക് പൈസ തരുമോയെന്നാണ് ചോദിക്കുന്നത്. സാധാരണ ആ എന്താണ് ഒരു മനസ്സിൽ നിന്നുള്ള ഒരു ചോദ്യം. അതായത് സാധാരണ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് യാചകരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് പിന്നെ പണം തരുമോ, ഞങ്ങൾ പിന്നെ ഇങ്ങനെ തരുമോ. അപ്പോൾ അത് സാധാരണ ഒരു ഒരു ടൈപ്പ് ചോദ്യമല്ല. അപ്പം അത്രയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അത് കേൾക്കുമ്പോൾ ഒരു കൗതുകമാണ്, ആ എന്തിനാ മോളെ, അപ്പോൾ അത് ഇന്നതിനാണ്. അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആ വ്ളോഗർ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. ഇത് അവരീ ചോദിക്കുന്നത് അവരുടെ കൂട്ടുകാരികളായിട്ടുള്ള രക്ഷിതാക്കളുടെ പിന്നെ കിട്ടി മാറ്റി വെക്കാനുള്ള ഒരു പിന്നെ ഇതിന് വേണ്ടിയിട്ടാണെന്നാണ്. അപ്പോൾ അവർ ചെറിയൊരു സംഖ്യയല്ല പിരിച്ചത്, ഒരു 150,000 രൂപ ഒരു പിരിച്ചു എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ പിന്നെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മക്കളിലൊക്കെ ഇത്തരത്തിലുള്ള നന്മയുടെ വലിയ കൂമ്പാരങ്ങളുണ്ട്.
4: സ്വാർത്ഥരാകാം
3: അതെ
4: അവർക്ക് വേണമെങ്കിൽ,
3: അതെ
4: സ്വാർത്ഥതക്കുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂല ഘടകങ്ങളായി ഇന്ന് അവരുടെ മുമ്പിലുണ്ട് താനും.
3: അതെ,
4: സ്വാർത്ഥരാകുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കാര്യം നോക്കി, അവനവൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട്, അവനവൻ്റെ മാത്രം വിഷയങ്ങൾക്ക് സമയം ചെലവഴിച്ച്, അവനവൻ അവനവൻ്റെ ഫോണിൽ അങ്ങനെ കുത്തിയിരുന്ന് സമയം ചെലവഴിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഇന്ന് മിക്ക കുട്ടികളിലും കാണുന്ന ഒരു പ്രശ്നമാണ്.
3: അപ്പം
4: അതിൽ നിന്ന് വ്യത്യസ്തമായും സഹജീവി സ്നേഹം, അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പച്ചക്കരലുള്ള എന്തിനോടും ഗുണം ചെയ്യുന്നത് അത് പുണ്യകരമാണെന്ന്.
3: അപ്പോൾ
4: അത്തരത്തിലുള്ള ഉദാത്തമായ മാതൃകകൾ പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ആ പ്രവർത്തനങ്ങൾ മക്കളിൽ കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും ആവേശവും അലതല്ലുകയാണ്.
3: മാത്രമല്ല, നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വായിക്കാൻ കിട്ടുന്നത് നമുക്ക് മക്കൾക്ക് വായിക്കാൻ കൊടുക്കണം, കേൾക്കുന്നത് നമ്മൾ അവരെ കേൾപ്പിക്കണം. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ ഇപ്പോൾ നമ്മൾ കാണാനൊക്കെ പോകുമ്പോൾ, രോഗികളായിട്ട് കാണാനൊക്കെ പോകുമ്പോൾ, അവരെ നമ്മൾ ബോധപൂർവ്വം കൂടെ കൂട്ടുക
4: മക്കളെ.
3: എന്നിട്ട് മാത്രമല്ല, അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ ആരായുക, എന്നിട്ട് അതിലേക്ക് ആഡിങ്ങുകൾ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടത് ആരാന്നറിയോ, വൃക്ക തകരാറിലായിട്ടുള്ളൊരു പിന്നെ ആളെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒന്ന് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു ഒരു അനുഗ്രഹമാണ്, നമ്മളൊന്നും അറിയാതെ ആ മെഷീൻ നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിലച്ചു പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ത്, ലക്ഷക്കണക്കിന് രൂപ വേണം അതൊന്ന് റീപ്ലേസ് ചെയ്ത് കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മൾ എത്രമാത്രം റബ്ബിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കടമപ്പെട്ടവരാണ് എന്നുള്ളൊരു ചിന്ത. മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്താൽ അതൊക്കെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനങ്ങളുണ്ടാകും. ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം, അതേപോലെ തന്നെ നമ്മുടെ ഉള്ളത് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ബോധപൂർവം, അതായത് ഞങ്ങൾ പിന്നെ ഇന്ന ആളെ സന്ദർശിക്കാൻ പോകണം, നിങ്ങൾ വീട്ടിലിരുന്നോളിന് എന്നല്ല, സാധിക്കുമെങ്കിൽ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലൊക്കെ. ഇപ്പോൾ നമ്മുടെയൊക്കെ സ്കൂളുകളിലൊക്കെ കാണാം, പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഈ പിന്നെ പെട്ടി കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ അവർ ക്ലാസ്സുകൾ നടത്തും, അപ്പോൾ ഈ ചെറിയ മക്കൾക്ക് ചിലപ്പോൾ അത് ഒരു ക്ലിക്കായിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരു യു പി തലങ്ങളിലൊക്കെ വരുമ്പോൾ എന്താണ് പെയിനിൻ്റെ പാലിയേറ്റീവിൻ്റെ ഒരു സംവിധാനം, അവരെന്താണ് ഈ ഫീൽഡിൽ ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ചർച്ചകളെ നമ്മുടെ കുടുംബത്തിൻ്റെ അടുക്കളയിലേക്ക് കൊണ്ടുവരണം, തീന്മേശയിലേക്ക് കൊണ്ടുവരണം, നമ്മളിരിക്കുന്ന യാത്രകളിലേക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊണ്ടുവന്നാൽ നമ്മുടെയൊക്കെ മക്കളിൽ അത്തരത്തിലുള്ള നന്മകളുണ്ട്. ആ നന്മകൾ ഊതി ഊതി ഊതി നമ്മൾ എന്ത് ചെയ്യണം, കത്തിക്കാനാണ് നമ്മൾ ബോധപൂർവ്വം ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള
4: വളരെ ചിന്തനീയമായ അർത്ഥഗർഭമായ ഒരു ചിന്തയാണ് ഇന്ന് ശ്രോതാക്കൾക്ക് മുമ്പിൽ പീസ് റേഡിയോ സമർപ്പിച്ചത്.
5: അടുത്തതായി പീസ് റേഡിയോയിൽ പ്രകാശതീരം. പ്രകാശതീരം നേതൃത്വം നൽകുന്നത് മുഹമ്മദ് സ്വാദിഖ് മദീനി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الذي خلق من الماء بشرا وجعله نسبا وسهرا وصلى الله على نبينا محمد الذي أرشد أمته للنكاح وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله വിവാഹത്തിലൂടെ വിശ്വാസികൾക്ക് ഉണ്ടാകുന്ന ഇഹപര നേട്ടങ്ങളെ സംബന്ധിച്ചും വിവാഹത്തിൻ്റെ പ്രാധാന്യം, മഹത്വം എന്നിവയെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ചില ക്ലാസുകളിൽ നമ്മൾ സംസാരിച്ചത്. വിവാഹത്തിൻ്റെ ആദ്യപടി വിവാഹ അന്വേഷണമാണ്. കാരണം വിവാഹത്തിലൂടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് താൽക്കാലികമായ സുഖഭോഗങ്ങളല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നടത്തിയ വിവാഹത്തിലൂടെ ജീവിതാന്ത്യം വരെ നിലനിൽക്കേണ്ടതും തുടർന്ന് മരണാനന്തരം സ്വർഗത്തിലും ഒന്നിച്ച് കുടുംബത്തോടൊപ്പം ഭാര്യ മക്കളോടൊപ്പം കഴിഞ്ഞുകൂടേണ്ടതുമാണ് എന്നാണ് ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു അവധാനതയോടുകൂടി ചിന്തിച്ച് അന്വേഷിച്ച് തൃപ്തികരമാണ് എന്ന് പരിപൂർണമായ ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കണം വിവാഹം ചെയ്യേണ്ടത്. അല്ല എങ്കിൽ ഇസ്ലാം നിർദ്ദേശിച്ച ഈ ഒരു പാഠം ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ പ്രസ്തുത വിവാഹ ജീവിതം കേവലം കുമിളകളെപ്പോലെ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ സംജാതമാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം ആണിൻ്റെയും പെണ്ണിൻ്റെയും പരസ്പരമുള്ള തൃപ്തിയും ഇഷ്ടവും ഉണ്ടാകണം എന്ന് നിബന്ധന വച്ചിരിക്കുന്നത്. ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കണമെങ്കിൽ, അറിയണമെങ്കിൽ ഇണകൾ തമ്മിലുള്ള പരസ്പരം കാഴ്ച അനിവാര്യമാണ്. നമ്മുടെ നാട്ടിൽ അതിനെ പെണ്ണ് കാണൽ എന്നൊക്കെയാണല്ലോ പറഞ്ഞു വരാറുള്ളത്. എന്നാൽ ഇസ്ലാം എന്തൊരു കാര്യമാണോ ഉദ്ദേശിച്ചത് അതിൽ നിന്ന് പരിധികൾ വിട്ടുകൊണ്ടുള്ള ഒരവസ്ഥയാണ് പെണ്ണ് കാണൽ ചടങ്ങ് പലപ്പോഴും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു ഖേദകരമാണ്. പൊങ്ങച്ച പ്രകടനങ്ങളും ആഭാസകരമായ പ്രവർത്തനങ്ങളും അതുവഴി ഇസ്ലാം നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളും കടന്നുവരുന്നു. മോതിര കൈമാറ്റങ്ങൾ, സമ്മാന വിതരണങ്ങൾ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പരസ്പരം പെണ്ണ് കണ്ടു, ഇണയെ ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന സങ്കല്പത്തോടുകൂടിയുള്ള യാത്രകളും സംസാരങ്ങളും അങ്ങനെ പലതും പലതും നടക്കും. എന്നാൽ ദീൻ ശറ ഉദ്ദേശിച്ച ഖിത്ബത്ത്, ഇണയെ കാണൽ, പരസ്പരം തൃപ്തി പങ്കുവെക്കൽ, ഇസ്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയൽ അനിവാര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ തെരഞ്ഞെടുത്തപ്പോൾ ഖിത്ബത്ത് നടത്തിയതായി ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അഥവാ ഭാര്യമാരെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കാണുകയും പരസ്പരം തൃപ്തിപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ആയിഷ ബിൻത് അബീബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹ, ഹബ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ, അവരെയൊക്കെ തന്നെയും ഖിത്ബത്തോടുകൂടിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് എന്ന് ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, ലമ്മാ മാത അബൂ സലമ അർസല ഇലൈയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബുനി വഅജബ്തു. എൻ്റെ ആദ്യ ഭർത്താവ് അബൂ സലമ മരണപ്പെട്ട ശേഷം അവരുടെ ഇദ്ദകളൊക്കെ തീർന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വേളയിൽ ഒരാളെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. എന്നെ വിവാഹം അന്വേഷിക്കലായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ അതിന് മറുപടി നൽകുകയും ചെയ്തു എന്ന് അവർ പറയുകയാണ്. ഇത് കേവലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള ഒരു കർമ്മം, ഒരു ചടങ്ങായിരുന്നില്ല. പ്രവാചകൻ അവിടുത്തെ അരുമ ശിഷ്യന്മാരോട് ഈ ഒരു കാര്യം ഉപദേശിക്കുകയുണ്ടായി. വിവാഹാന്വേഷണവുമായി കടന്നു വന്ന പല സ്വഹാബിമാരോടും റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചിരുന്നത്, വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഇണയെ നീ ദർശിച്ചോ എന്നായിരുന്നു. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ മുഗൈറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധനായ സ്വഹാബിയാണ്, ബുദ്ധിമാനാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു പെണ്ണിനെ വിവാഹാന്വേഷണം നടത്തി. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വിവരം പറഞ്ഞു. അപ്പോൾ എന്നോട് പ്രവാചക തിരുമേനി പറഞ്ഞത്, ഉന്നുർ ഇലൈഹ ഫഇന്നഹു അഹറ അൻ യുദമ ബൈനകുമ, നിങ്ങൾ ഇരുവരും പരസ്പരം ഒന്ന് കാണണം, അവളെ പോയി കാണണം, അവളെ ദർശിക്കണം, അതാണ് നിങ്ങൾക്കിടയിലുള്ള പരസ്പര സ്നേഹം നീണ്ടു നിൽക്കുവാൻ ഏറ്റവും അർഹമായത് എന്നായിരുന്നു. മാത്രമല്ല, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ ഒരു ഉപദേശം നടത്തുകയുണ്ടായി. ഇദാ ഖത്തബ അഹദുക്കുമുൽ മർഅ ഫൈൻ ഇസ്തതഅ അൻ യൻദുറ ഇലാ മാ യദ്ഊഹു ഇലാ നികാഹിഹ ഫൽയഫ്അൽ. നിങ്ങളൊരു പെണ്ണിനെ വിവാഹാന്വേഷണം നടത്തുകയാണ് എങ്കിൽ അവളെ പോയി കാണണം. വിവാഹാന്വേഷണത്തിന് തൃപ്തികരമായ രൂപത്തിൽ നിങ്ങൾ അവരെ കാണണം, അവരെ ദർശിക്കണം, അപ്രകാരം നിങ്ങൾ ചെയ്തു കൊള്ളട്ടെ എന്നാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയെ വിവാഹാന്വേഷണം നടത്തി, അവളെ കണ്ടു, എനിക്ക് സമ്മതമായി, ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു. ഫതസവ്വജ്തുഹ, അങ്ങനെ ഞാൻ അവളെ വിവാഹം കഴിക്കുകയുണ്ടായി എന്നാണ്. അപ്പോൾ ഇതാണ് ഇസ്ലാമിൽ ഖിത്ബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവാഹ അന്വേഷണം, പരസ്പരമുള്ള ഒരു തൃപ്തി മനസ്സിലാക്കുവാൻ വേണ്ടി വിവാഹം അന്വേഷിക്കുക, കാണുക, അത്യാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുക എന്ന്. എന്നാൽ ഇന്ന് പലരും വിചാരിക്കുന്നത് പോലെ വിവാഹ അന്വേഷണം നടത്തി എന്നതുകൊണ്ട് അത് ഒരു വിവാഹമായി പരിഗണിക്കപ്പെടുകയും പിന്നീട് ഫോൺ കോളുകൾ, ചാറ്റിങ്ങുകൾ, നിർബാധമുള്ള സംസാരങ്ങൾ, ടൂർ പ്രോഗ്രാമുകൾ, പരസ്പരമുള്ള ഇരുത്തവും നടത്തവും എല്ലാം അതോടുകൂടി അനുവദനീയമായി ഹലാലായി എന്ന് ധരിക്കുകയും അവസാനം വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും വിവാഹം കഴിക്കുന്നതിന് മുമ്പായി തന്നെ പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ദുഃഖകരമായ അവസ്ഥകളുണ്ട്. മറ്റു പല പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ ആണും പെണ്ണും പരസ്പരം കാണുന്നു, തൃപ്തിപ്പെടുന്നു, അങ്ങനെ കാലങ്ങളോളം, വർഷങ്ങളോളം, മക്കൾ നിരവധി ഉണ്ടാകുന്നത് വരെ അത് ഒരു വിവാഹ അന്വേഷണമായി തുടരുകയും പിന്നീട് കാലങ്ങൾക്ക് ശേഷം അവർ ഇഷ്ടപ്പെടുന്ന ഒരു സമയത്ത് വിവാഹം കഴിക്കുകയും ചെയ്യുന്നൊരു സമ്പ്രദായം നിലനിൽക്കുന്നു. പ്രസിദ്ധരായ പല മേഖലകളിലും അറിയപ്പെടുന്ന ആളുകളുടെയൊക്കെ വിവാഹം അങ്ങനെയാണ് എന്നത് വളരെ സത്യമാണ്. എന്നാൽ ഇസ്ലാം ഇവിടെ വിവാഹ അന്വേഷണം എന്ന പരിപാടി അനുവദനീയമാക്കിയപ്പോൾ അതിൽ ചില നിബന്ധനകൾ കൂടി കൂട്ടിച്ചേർത്തു. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം പെണ്ണ് കാണൽ ചടങ്ങ് നിർവഹിക്കേണ്ടത്. കേവലം ഒരു ചടങ്ങല്ല, പക്ഷെ പെണ്ണ് കാണുക എന്ന് നമ്മൾ പറയുന്ന ആ പ്രവർത്തനം നടത്തേണ്ടത് ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. അതിലൊന്ന്, വിവാഹാന്വേഷണം നടത്തിയ പുരുഷനും സ്ത്രീയും ആണും പെണ്ണും ഒറ്റയ്ക്കിരുന്നു കൊണ്ടുള്ളൊരു കാഴ്ചയും സംസാരവും കുശലാന്വേഷണവും തൃപ്തി പരസ്പരം കൈമാറലും പാടില്ല. പെൺകുട്ടിയുടെ അടുക്കൽ ഒരു മെഹ്റം ഉണ്ടായിരിക്കണം. ഒരു പെണ്ണ് കാണുമ്പോൾ പുരുഷൻ ശ്രദ്ധിക്കേണ്ട കാര്യവും അതാണ്. അവൻ്റെ കൂട്ടുകാരെ എല്ലാം കൊണ്ടുപോയി ആ പെൺകുട്ടിയുടെ മുമ്പിൽ ഇവരെയെല്ലാം നിർത്തി നീണ്ട നേരത്തെ സംസാരങ്ങളും ഇന്റർവ്യൂകളും ശേഷം തനിക്കിഷ്ടപ്പെട്ടാലും ശരി മറ്റുള്ള ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഉള്ള ഒരു തിരസ്കാരവും മറ്റു കൂട്ടുകാരുടെ ഇഷ്ടം നോക്കലും ഒക്കെ ഇവിടെ കടന്നു വരുന്ന ചില അനിസ്ലാമിക രീതികളാണ്. അപ്പോൾ ഒഴിഞ്ഞിരിക്കാൻ പാടില്ല രണ്ടുപേരും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലും ബി ഇംറഅ വലാ തുസാഫിറന്ന ഇംറഅ ഇല്ലാ വമഅഹാ മഹ്റം. ഒരു അന്യപുരുഷൻ സ്ത്രീയുമായി ഒഴിഞ്ഞിരിക്കാൻ പാടില്ല, ആണും പെണ്ണും തനിച്ചിരിക്കാൻ പാടില്ല. ഒരു സ്ത്രീ അവളുടെ കൂടെ ഭർത്താവോ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ അഥവാ മെഹ്റം കൂടെയില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുവാനും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ വെച്ച് ഒരു സഹാബി പറഞ്ഞു, റസൂലേ, ഉക്തുതിബ്തു ഫി ഗസ്വതി കദാ വകദാ, ഇന്നാലിന്ന യുദ്ധത്തിന് പോകാൻ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു, എന്നാൽ എൻ്റെ ഭാര്യയാകട്ടെ ഖറജത് ഇംറാത്തി ഹാജതൻ, അവർ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുകയും ചെയ്തിരിക്കുന്നു, അഥവാ തനിച്ചാണ് യാത്ര ചെയ്തത്, അല്ലെങ്കിൽ മെഹ്റം ഇല്ല, ഭർത്താവായ ഞാനും കൂടെയില്ല, അങ്ങനെയുള്ളൊരു പോക്കാണ് അവർ നടത്തിയത് എന്നാണ്. പ്രവാചകൻ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദ്ഹബ് ഫഹുജ്ജ മഅ ഇംറാതിക്, നീ പുറപ്പെട്ടുകൊള്ളുക, അവരുടെ കൂടെ ഹജ്ജ് ചെയ്യുക എന്നാണ്. ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു അന്യപുരുഷനും സ്ത്രീയും തനിച്ചിരിക്കുവാൻ പാടില്ല. വിവാഹാന്വേഷണം നടത്തുന്ന പുരുഷൻ്റെ അടുക്കലേക്ക് പെൺകുട്ടിയെ പറഞ്ഞയക്കുമ്പോൾ അവളുടെ ഉപ്പ അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വലിയ ആരാണോ അവരും കൂടെയുണ്ടായിരിക്കണം. കാരണം രണ്ടുപേർക്കും മറ്റാരും കേൾക്കാൻ പറ്റാത്ത സംസാരങ്ങളൊന്നും അവിടെ സംസാരിക്കാനില്ലല്ലോ, അല്ലെങ്കിൽ സംസാരിക്കുവാൻ പാടില്ല. അത്യാവശ്യമായ കാര്യങ്ങൾ അന്വേഷിച്ചറിയുക, തൃപ്തിയാണോ എന്ന് പരസ്പരം മനസ്സിലാക്കുക എന്നതിലപ്പുറം നീണ്ട ഒരു ഇന്റർവ്യൂവിൻ്റെ അവസരമല്ല വിവാഹ ചടങ്ങ്, വിവാഹ അന്വേഷണ ചടങ്ങ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമതൊരു നിബന്ധന, പെണ്ണ് കാണൽ ചടങ്ങ് ഒരു വൈകാരികമായ ചിന്തയിലേക്കോ അവസ്ഥയിലേക്കോ എത്തിപ്പെടാൻ പാടില്ല. കാരണം ഇവർ രണ്ടുപേരും വിവാഹിതരല്ല, ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാർക്കാണല്ലോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും സംസാരങ്ങളും നോട്ടങ്ങളും ചെയ്തികളുമൊക്കെ നടത്തുവാൻ അനുവാദമുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു വൈകാരികമായ ചിന്ത ആ സന്ദർഭത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു നിബന്ധന, ഏകദേശം വിവാഹം കഴിക്കുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു ധാരണയോടുകൂടി ഉള്ള വിവാഹ ചടങ്ങിനാണ് പ്രോത്സാഹനം നടത്തേണ്ടത്. ഇത് പറയുമ്പോൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒരവസ്ഥ, വിവാഹ അന്വേഷണം നടത്തുന്നതുവരെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ധാരാളമുണ്ടല്ലോ എന്നൊരു ചിന്തയും, പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ നിരവധിയുണ്ടല്ലോ എന്ന ഒരു ധാരണയും ഉണ്ടാവും. എന്നാൽ ഒരു വിവാഹ അന്വേഷണ ചടങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന അറിയുന്ന ആ കാര്യങ്ങളൊക്കെ ഒരു വിവാഹ അന്വേഷണ ചടങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ താൻ വെച്ചു പുലർത്തിയ ധാരണകളൊക്കെ സത്യമല്ലായിരുന്നു എന്ന് ബോധ്യപ്പെടും. ചില ആളുകൾ പെണ്ണിനെ പോയി കാണുക എന്നത് ഒരു ഏർപ്പാട് തന്നെയാക്കിയിരിക്കുന്നു. കാരണം അവർ മനസ്സിലാക്കിയ ചില ചിന്തകൾ, അത് മാധ്യമങ്ങളിൽ നിന്നോ ചാനലുകളിൽ നിന്നോ സിനിമകളിൽ നിന്നോ ഒക്കെ അവരുടെ മനസ്സിൽ ഉരുതിരിഞ്ഞു വന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ളൊരു സങ്കല്പം, ആ സങ്കല്പം വെച്ചുകൊണ്ട് സ്വപ്നലോകത്തെന്നോണം പെൺകുട്ടികളെ പോയി കാണുകയും അവയൊന്നും തന്നെ തൻ്റെ ചിന്തയിലുള്ള സ്വപ്നത്തിലുള്ള പെൺകുട്ടിയുടെ ഭാവത്തിലേക്കും രൂപത്തിലേക്കും കടന്നു വരുന്നില്ല എന്ന് മനസ്സിലാക്കി അത് തട്ടിമാറ്റുകയും ചെയ്യുന്നു. ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും പെൺകുട്ടികളെ പോയി കണ്ട് നിർദാക്ഷിണ്യം അത് ഒഴിവാക്കുന്ന, അകാരണമായി ഒഴിവാക്കുന്ന അവസ്ഥയും ഇല്ലാതെയില്ല. അതുകൊണ്ടാണ് ഏകദേശം വിവാഹം കഴിക്കുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു ധാരണയോടുകൂടി ആയിരിക്കണം ഇത്തരത്തിലുള്ള ഒരു കർമ്മത്തിന് പുറപ്പെടേണ്ടത്. ഇവിടെ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു സംശയം, ഒരു പെണ്ണിനെ കാണുമ്പോൾ ഏതെല്ലാം ഭാഗം കാണൽ അനുവദനീയമാണ് എന്നൊരു ചർച്ചയാണല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അന്യപെണ്ണിൻ്റെ ഔറത്തുകളൊന്നും ദർശിക്കുവാൻ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായൊരു അറിവാണ്. അതുകൊണ്ട് തന്നെ പെണ്ണ് കാണൽ ചടങ്ങിൽ കാണാൻ അനുവാദമുള്ള ഭാഗം സ്ത്രീയുടെ മുഖം, സ്ത്രീയുടെ കൈപ്പടങ്ങൾ എന്നിത്യാദി ഭാഗങ്ങൾ മാത്രമാണ്. അതിനുവേണ്ടി സ്ത്രീ പ്രത്യേകം അണിഞ്ഞൊരുങ്ങേണ്ടതില്ല. കാരണം സ്ത്രീ അവൾ ഭർത്താവിൻ്റെ മുമ്പിലല്ലോ നിൽക്കുന്നത്, ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമാണ് അണിഞ്ഞൊരുങ്ങേണ്ടത്, പരിമളം വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത്. ഒരു സാധാരണ രൂപത്തിലുള്ള, ഒരു ഒറിജിനാലിറ്റി രൂപത്തിലുള്ള പ്രകടനം മാത്രമായിരിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒന്നിലധികം വിവാഹം കഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ചില ആളുകൾക്കെങ്കിലും യുവത്വത്തിൽ തന്നെ നിര ബാധിക്കുന്ന ആളുകളുണ്ട്, അത് താൻ കാണുന്ന പെണ്ണ് അറിയരുത് എന്ന ധാരണയോടുകൂടി കറുപ്പിക്കുകയും നിറം മാറ്റുകയും ചെയ്യുകയും അങ്ങനെ പരസ്പരം തൃപ്തിപ്പെട്ട അവസാനം വിവാഹം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ നിര പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഭർത്താവ് എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് പ്രകടമായി വഞ്ചിക്കുകയായിരുന്നു എന്ന സത്യം ബോധ്യപ്പെടും. അതോടുകൂടി വിവാഹ ജീവിതത്തിൽ ചില കല്ലുകടികൾ അനുഭവപ്പെടുകയും ചെയ്യും. വിവാഹ അന്വേഷണം നടത്തുമ്പോൾ തന്നിലുള്ള എന്തെങ്കിലും പ്രത്യക്ഷമായ ന്യൂനതകളുണ്ടെങ്കിൽ, ശാരീരികമായ ന്യൂനത, അങ്ങനെയുള്ള പോരായ്മകളുണ്ടെങ്കിൽ അതൊരിക്കലും ഭർത്താവ് മറച്ചുവെക്കാൻ പാടില്ല. അതേപോലെ തന്നെ പെൺകുട്ടിയുടെ അടുക്കൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ, അത് പ്രസക്തമായ ന്യൂനതകളാണെങ്കിൽ, മാനസിക പ്രശ്നങ്ങൾ, ശാരീരികമായ മറ്റ് പ്രസക്തമായ വൈകല്യങ്ങൾ, അല്ലെങ്കിൽ ഭയപ്പെടേണ്ട രോഗങ്ങൾ, ഇതൊക്കെ ഉണ്ട് എങ്കിൽ പെൺകുട്ടിയുടെ വലിയ രക്ഷിതാവ് തീർച്ചയായും അത് ഭർത്താവാകാൻ പോകുന്ന പുരുഷനെ അറിയിച്ചിരിക്കണം. അല്ല എങ്കിൽ ഈയൊരു പെണ്ണ് കാണൽ ചടങ്ങ് ഹിത്ബത്ത് കൊണ്ട് യാതൊരുവിധ ഫലവും ഉണ്ടാകുകയില്ല. ഭർത്താവ് തന്നെ വഞ്ചിച്ചുവെന്നോ ഭാര്യ തന്നിൽ നിന്നും ഈ കാണുന്ന രോഗങ്ങളെല്ലാം, ന്യൂനതകളെല്ലാം മറച്ചുവെച്ചു എന്നോ ഒരു ധാരണ വിവാഹാനന്തരം അനുഭവപ്പെടുകയും അസ്വാരസ്യങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും അത് എത്തിപ്പെടുകയും ചെയ്യും. പെൺകുട്ടിയുടെ മുഖവും കൈപ്പടങ്ങളും മാത്രമാണ് കാണേണ്ടത് എന്ന് സൂചിപ്പിച്ചു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും സൗന്ദര്യം നിലനിൽക്കുന്ന ഭാഗം മുഖമാണ് എന്നതിൽ സംശയമില്ല. കൈപ്പടങ്ങൾ കാണുമ്പോൾ തന്നെ അത് കൈപ്പടങ്ങൾ കാണുമ്പോൾ തന്നെയും ഒരു പെൺകുട്ടിയുടെ പ്രകൃതി മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. പണിയെടുത്ത് അധ്വാനിച്ച കൈകളാണോ, അതല്ല കുലീനമായ തനിക്ക് തൃപ്തികരമായ രൂപത്തിൽ ഉള്ള ഒരു കുടുംബത്തിലുള്ള പെൺകുട്ടിയാണോ എന്ന് കൈകൾ കണ്ടാലും ഒരു പരിധിവരെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നുകൊണ്ട് റസൂലെ, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വൈവാഹിക വിഷയത്തിൽ മറ്റാളുകൾക്കില്ലാത്ത ചില നിയമങ്ങൾ കൂടിയുണ്ട്. നാലിലധികം വിവാഹം കഴിക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവാദമുള്ള കാര്യമായിരുന്നു. അതേപോലെ തന്നെ ഒരു സ്ത്രീ
7: റേഡിയോയിൽ ഇനി ഹൃദയ വസന്തം സൂറത്തുൻ നിസ 78-79 വചനങ്ങൾ. ഹൃദയ വസന്തത്തിൽ ഈ വചനങ്ങളെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة وإن تصبهم حسنة يقولوا هذه من عند الله وَإِن تُصِبْهُمْ سَيِّئَةٌ يَقُولُوا هَذِهِ مِنْ عِنْدِكَ قُلْ كُلٌّ مِنْ عِنْدِ اللَّهِ فَمَا لِهَؤُلَاءِ الْقَوْمِ لَا يَكَادُونَ يَفْقَهُونَ حَدِيثًا.
9: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 78-ാമത്തെ ആയത്താണ് ഓതിക്കേൾപ്പിച്ചത്. തൊട്ട് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു തആല 77-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, അള്ളാഹു യുദ്ധം നിർബന്ധമാക്കിയാൽ ആ കാര്യത്തിൽ ഭയം കാണിക്കുകയും അതുപോലെ തന്നെ ആക്ഷേപത്തോടുകൂടി എന്തിനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത്, ഞങ്ങളെ ഈ ദുനിയാവിൽ തന്നെ കുറച്ചുകൂടി ജീവിക്കാൻ അനുവദിച്ചുകൂടെ എന്നൊക്കെ പ്രതികരിച്ച ചില ദുർബല വിശ്വാസികളെക്കുറിച്ചായിരുന്നു അള്ളാഹു പരാമർശിച്ചത്. അതിനുശേഷം 78-ാമത്തെ ആയത്തിൽ പറയുന്നു, ഐനമാത്തക്കൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും, യുതിരിക്കും, നിങ്ങളെ പിടിപെടും അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടും, അൽ മൗത്ത്, മരണം, വലവ് കുന്തും, നിങ്ങൾ ആയിരുന്നാലും ശരി, ഫീ ബുറൂജിം മുഷയ്യദ, ശക്തമായ കോട്ടകളിൽ, ഫീ ബുറൂജിൻ, കൊത്തളങ്ങളിൽ അല്ലെങ്കിൽ കോട്ടകളിൽ, മുഷയ്യദ, കെട്ടിപ്പൊക്കപ്പെട്ട, തുസിബുഹും, അവർക്ക് ബാധിക്കുന്നുവെങ്കിൽ, ഹസനത്തുൻ, വല്ല നന്മയും, അപ്പോൾ വല്ല നന്മയും അവർക്ക് ബാധിച്ചാൽ, യഖൂലു, അവർ പറയും, ഹാദിഹി മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് എന്ന്. ഇനി വഇൻ തുസിബുഹും, അവർക്ക് ബാധിക്കുന്നുവെങ്കിലോ, സയ്യിഅത്തുൻ, വല്ല തിന്മയും, യഖൂലു, അവർ പറയും, ഹാദിഹി, ഇത് മിൻ ഇൻദിക്, നിന്റെ അടുക്കൽ നിന്നാണ് എന്ന്. ഖുൽ, നബിയെ നിങ്ങൾ പറയുക, കുല്ലുൻ, എല്ലാം തന്നെ, മിൻ ഇൻദില്ലാ, അള്ളാഹുവിങ്കൽ നിന്നാകുന്നു, കുല്ലും മിൻ ഇൻദില്ലാ, ഫമാലിഹാ ഉലായി, എന്നാൽ ഇക്കൂട്ടർക്ക് എന്തു പറ്റി, എന്താണവർക്ക്, അൽ ഖൗം, ഈ ജനതയെ, ലാ യകാദൂന, അവർ ആകുമാറാകുന്നില്ല, ലാ യകാദൂന, അവർ ആകുമാറാകുന്നില്ല, യഫ്ഖഹൂന, ഗ്രഹിക്കുന്നവർ, ഹദീസ, ഒരു വിഷയവും ഒരു വർത്തമാനവും. ഇതാണ് 78-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. നിങ്ങൾ എവിടെ തന്നെ ആയിരുന്നാലും മരണം നിങ്ങൾക്ക് പിടിപെടുന്നതാണ്. നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കൊത്തളങ്ങളിലായിരുന്നാലും അല്ലെങ്കിൽ കോട്ടകളിലായിരുന്നാലും ശരി, നബിയെ, അവർക്ക് വല്ല നന്മയും ബാധിക്കുന്നുവെങ്കിൽ അവർ പറയും, ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന്. അവർക്ക് വല്ല തിന്മയും ബാധിക്കുന്നുവെങ്കിലോ, അവർ പറയും, ഇത് നിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന്. എന്നാൽ പറയുക, എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്. എന്നാൽ ഈ ജനങ്ങൾക്ക് എന്താണ്, അവർ ഒരു വിഷയവും ഗ്രഹിക്കുമാറാകുന്നില്ല. ഇതാണ് 78-ാമത്തെ വചനം. നമ്മളത് ഖിറാഅത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐനമാ തകൂനു യുദരിക്കുമുൽ മൗത്ത്. അവിടെ രണ്ട് കാഫുണ്ട്, അതൊന്നിച്ച് യുദരിക്കും എന്ന് പറയണ്ട, യുദരിക്കുമുൽ മൗത്തു വലൗകൂത്തും വലൗകൂത്തും ഫീ ബുറൂജിൻ മുശയ്യദ വഇൻ തുസിബുഹും ഹസനതു യഖൂലൂ യഖൂലൂ ഹാദിഹി മിൻ ഇൻദില്ലാ. മിൻ അവിടെ ഇൽഹാർ ചെയ്യണം, ക്ലിയറായി പറയണം. പിന്നെ ഇൻദില്ലാ വഇൻ തുസിബുഹും അവിടെയും മണിച്ചുകൊണ്ട് പറയണം. വഇൻ തുസിബുഹും സയ്യഅതു യഖൂലൂ ഹാദി യഖൂലൂ ഹാദിഹി മിൻ ഇൻദിക്. അവിടെ മിൻ എന്നിടത്തും ഇൽഹാർ ചെയ്യുക. പിന്നെ ഇൻദിക്. ഖുൽ, അത് ഖാഫ് ഉച്ചരിക്കുന്നിടത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖുൽ അല്ല ഖുൽ. കുല്ലും മിൻ ഇൻദില്ലാ ഫമാ ലിഹാഉലാഇൽ ഖൗം فَمَا لِهَؤُلَاءِ الْقَوْمِ لَا يَكَادُونَ يَفْقَهُونَ حَدِيثًا. അപ്പോൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന്, മരണഭയം കൊണ്ടാണ് എന്തിനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത് എന്നൊക്കെ ദുർബല വിശ്വാസികളായ, അല്ലെങ്കിൽ കപടവിശ്വാസികളായ ചില ആളുകൾ പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് എവിടെയാണോ മരണം വിധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് മരണം വിധിച്ചിരിക്കുന്നത്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഐനമാ തകൂനു യുദരിക്കുമുൽ മൗത്ത്. ഇനി വലവ് കുന്തും ഫീ ബുറൂജി മുഷയ്യദ, നിങ്ങൾ കെട്ടിയുണ്ടാക്കപ്പെട്ട ഭദ്രമായ കോട്ടകളിൽ, കൊത്തളങ്ങളിൽ ആയിരുന്നാൽ പോലും. അപ്പോൾ ഞാൻ സുരക്ഷിതനാണ് എന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും സ്ഥലത്ത് സുരക്ഷിതത്വത്തിന് വേണ്ടി ഇടം തേടിപ്പോകുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ എവിടെയാണെങ്കിലും ആ മരണത്തിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അവിടേക്ക് മരണം കടന്നു വരും. ഇപ്പോൾ സൂറത്തുൽ ജുമാഅയിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ആ മരണമുണ്ടല്ലോ, അതിനെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون الى عالم الغيب والشهاده فينبئكم بما كنتم تعملون. പിന്നെ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ ആ രക്ഷിതാവിങ്കൽ അവന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും. നിങ്ങൾ ചെയ്ത മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അവൻ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് സൂറത്തുൽ ജുമാഅയിൽ അല്ലാഹു പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. ഇന്നും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ, ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അല്ലേ, മരണം സംഭവിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അപകടം പിണയുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അനിവാര്യമായും തൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ട സ്ഥലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ അല്ലാഹു ഓരോരുത്തർക്കും എന്താണോ, എവിടെ വെച്ചാണോ കണക്കാക്കിയത്, അത് സംഭവിക്കാതിരിക്കുകയില്ല. അത് ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ അതിന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും, അതാണ് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണത്. അല്ലാഹുവിൻ്റെ തീരുമാനം അത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ്. ആ തീരുമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ തീരുമാനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സുരക്ഷിതനാകാൻ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യം സംഭവിക്കുകയില്ല എന്ന് പറയാൻ ഒരാൾക്കും പാടില്ല, നിർവാഹമില്ല എന്നർത്ഥം. പിന്നെ തുടർന്ന് പറയുന്നു, ഇൻ തുസിബുഹും ഹസനത്തും യഖൂലു ഹാദിഹി മിൻ ഇൻദില്ലാ. അല്ലേ, അവർക്ക് വല്ല ഹസനത്തും വല്ല നല്ല കാര്യം സംഭവിച്ചാൽ അത് പറയും, ഇത് അള്ളാഹുവിങ്കെന്നുള്ളതാകുന്നു എന്ന്. എന്നാൽ ഇൻ തുസിബുഹും സയ്യഅത്തുൻ, അവർക്ക് വല്ല തിന്മയും വല്ല ദോഷവും ബാധിച്ചാൽ അവർ പറയും, യഖൂലു ഹാദിഹി മിൻ ഇൻദിക്, ഇത് നിന്റെ ദുഷ്ടഗുണം കൊണ്ടാണ്, നിന്നെ കൊണ്ട് സംഭവിച്ചതാണ് എന്ന്. ഇത് യഹൂദികളും നസ്വാറാക്കളും, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമാണെന്ന് ഖുർആനിലെ മറ്റു പല ആയത്തുകളിലും കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ് സംഭവിക്കുക. അതാണ് ഖുൽ, നബിയെ പറയുക, കുല്ലും മിൻ ഇൻദില്ലാ, എല്ലാം അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു. ഫമാലി ഹാ ഉലാ ഇൽ ഖൗമി ലാ യക്കാദൂന യഫ്ഖഹൂന ഹദീസ. ഈ ആളുകൾക്ക് എന്ത് സംഭവിച്ചു? അവർ കാര്യങ്ങൾ നേരെ ചൊവ്വേ ഗ്രഹിക്കുന്നില്ലല്ലോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ പരാമർശിച്ചിരിക്കുന്നത്. തീർച്ചയായും നന്മ തിന്മകൾ ഏതെങ്കിലും വ്യക്തികളിലേക്ക് ശക്തികളിലേക്ക് ചാർത്തി പറയേണ്ടതല്ല, മറിച്ച് അള്ളാഹുവാണ് വൽ ഖദ്റി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. വിശ്വാസ കാര്യങ്ങളിൽ സത്യവിശ്വാസികൾ വിശ്വസിച്ചു പോരേണ്ട കാര്യമാണ്. നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാകുന്നു എന്ന വിശ്വാസം. ആയത്തുമായി ബന്ധപ്പെട്ട് കാണാം. ഐനമാ തക്കൂനു യുൽഹിഖുകുമുൽ മൗതു ഫീ അയ്യി മകാനിൻ കുന്തും ഫീഹി ഇൻദ ഹുലൂലി ആജാലിക്കും. നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ ഉള്ളത്, നിങ്ങളുടെ അവധി എത്തിയാൽ മരണം അവിടേക്ക് വരും. വലവ് കുന്തും ഫീ ഹുസൂനിൻ മനീഅത്തിൻ ബഈദത്തിൻ അൻ സാഹത്തിൽ മആരികി വൽ ഖിതാൽ. നിങ്ങൾ സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്ന യുദ്ധമോ അല്ലെങ്കിൽ സംഘട്ടനമോ അതൊന്നുമില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ പോലും നിങ്ങളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ മരണം അവിടെ കടന്നു വരും. വൈ അഹ്സുല്ലഹും മാ യസുറുഹും മിൻ മതാ ഹാദിഹിൽ ഹയാത്ത് യൻസിബു ഹുസൂലഹു ഇലല്ലാഹി തആല. അവരുടെ ഒരു സ്വഭാവമാണ് അള്ളാഹു പറയുന്നത്. വല്ല സന്തോഷകരമായ കാര്യം അവർക്ക് സംഭവിച്ചാൽ അത് അള്ളാഹുവിലേക്ക് ചാർത്തി പറയും, ഇത് അള്ളാഹു ഞങ്ങൾക്ക് തന്നതാണ് എന്ന നിലക്ക്. വൈ യഖ അലൈഹിം മാ യക്റഹൂനഹു യൻസിബൂഹു ഇല റസൂലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജഹാലതൻ വതശാഉമൻ. വല്ല ദോഷവും അവരെ ബാധിച്ചാൽ അത് പ്രവാചകന്റെ വരവോടുകൂടി സംഭവിച്ചതാണ്, പ്രവാചകനെ കൊണ്ടുണ്ടായതാണ് എന്ന് അവരുടെ അറിവില്ലായ്മ കൊണ്ടും അവരുടെ ദുഷ്ടഗുണം നോക്കൽ കൊണ്ടും അവർ പറയും. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും, പ്രവാചകൻ തിരുമേനി മദീനയിലേക്ക് വന്നപ്പോൾ അതിനുശേഷം അവിടെ ഒരു വരൾച്ചയുണ്ടായി, ഒരു ക്ഷാമമുണ്ടായി. അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു ഇത് പ്രവാചകനെ കൊണ്ട് സംഭവിച്ചതാണ് എന്ന്. വമാ അലിമു അന്നദാലിക കുല്ലുഹു മിൻ ഇൻദില്ലാഹി വഹ്ദ. യഥാർത്ഥത്തിൽ അവരെന്താണ് മനസ്സിലാക്കുന്നത്? എല്ലാ കാര്യങ്ങളും അത് അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു, നന്മയാകട്ടെ തിന്മയാകട്ടെ, അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യമാകട്ടെ ദുഃഖകരമായ കാര്യമാകട്ടെ. ബിഖദാഇഹി വഖദ്രിഹി, അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ്, അവൻ്റെ തീരുമാനപ്രകാരമാണ്. ഫമാ ബാലുഹും ലാ യുഖാരിബൂന ഫഹ്മ അയ്യി ഹദീസിൻ തുഹദ്ദിസുഹും ബിഹി. അവരോട് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ മനസ്സിലാക്കാൻ അവരെന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നാണ് 78-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. ഇനി തുടർന്ന് 79-ാമത്തെ ആയത്തിലും ഈ കാര്യവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും അല്ലാഹു പരാമർശിക്കുന്നത്. മാ അസാബക മിൻ ഹസനതിൻ ഫമിനല്ലാഹ് വമാ അസാബക മിൻ സയ്യിഅതിൻ ഫമിൻ നഫ്സിക് വഅർസൽനാക ലിന്നാസി റസൂല വകഫ ബില്ലാഹി ഷഹീദ. ഇതാണ് 79-ാമത്തെ ആയത്ത്. മാ അസ്വാബക, നിനക്കു ബാധിച്ചതെന്തും അല്ലെങ്കിൽ നിനക്ക് ബാധിച്ചത്, മിൻ ഹസനത്തിൻ നന്മയായിട്ട്, ഫമിനല്ലാ അത് അള്ളാഹുവിങ്കൽ നാകുന്നു. വമാ അസ്വാബക, നിനക്ക് ബാധിച്ചതെന്തോ അത്, മിൻ സയ്യിഅത്തിൻ തിന്മയായിട്ട്, ഫമിൻ നഫ്സിക് നിന്റെ സ്വന്തത്തിൽ നിന്നാണ്, നിന്നിൽ നിന്നു തന്നെ. വ അർസൽനാക്ക, നിന്നെ നാം അയക്കുകയും ചെയ്തിരിക്കുന്നു, ലിന്നാസി ജനങ്ങളിലേക്ക്, റസൂല ദൂതനായി ജനങ്ങൾക്ക് ദൂതനായി. വ കഫാ ബില്ലാഹി, അല്ലാഹു മതി, ഷഹീദ സാക്ഷിയായിട്ട്. ഇതാണ് 79-ാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. നന്മയായിട്ട് നിനക്ക് എന്തു തന്നെ ബാധിച്ചാലും അത് അല്ലാഹുവിങ്കൽ നിന്നത്രേ, തിന്മയായിട്ട് നിനക്ക് എന്തു തന്നെ ബാധിച്ചാലും അത് നിന്നിൽ നിന്നും അത്രേ, നിന്നെ നാം മനുഷ്യർക്ക് റസൂലായി അല്ലെങ്കിൽ ദൂതനായി അയക്കുകയും ചെയ്തിരിക്കുന്നു, സാക്ഷിയായി അള്ളാഹു തന്നെ മതി. ഇവിടെ രണ്ട് മൂന്ന് കാര്യം. ഒന്ന്, നന്മ അത് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ്, തീരുമാനപ്രകാരമാണ്. എന്നാൽ തിന്മ അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെങ്കിൽ പോലും അതിൻ്റെ കാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു വ്യക്തമാക്കുന്നു. ഏതെങ്കിലുമൊക്കെ ദോഷകരമായ കാര്യങ്ങൾ മനുഷ്യർക്ക് ബാധിക്കുന്നുവെങ്കിൽ അത് അനീതിയോടുകൂടി അന്യായമായി അല്ലാഹു അടിച്ചേൽപ്പിക്കുന്നതല്ല, അതിൻ്റെ കാരണക്കാരൻ, ആ തിന്മക്കുള്ള കാരണക്കാരൻ അത് മനുഷ്യൻ തന്നെയാണെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. ഇവിടെ വമാ അസ്വാബക്ക മിൻ സയ്യിഅത്തിൻ എന്നിടത്ത് പ്രവാചകൻ തിരുമേനിയോടാണ് നേർക്ക് നേരെ പറയുന്നതെങ്കിലും അഭിസംബോധനയെങ്കിലും ഇത് എല്ലാ മനുഷ്യർക്കും ബാധകമാണെന്ന് ആ ആയത്തുമായി ബന്ധപ്പെട്ടിടത്ത് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യമാണ്. ഖുർആനിൽ തന്നെ സൂറത്ത് ഷൂറയിലെ 30-ാമത്തെ ആയത്തിൽ കാണാം, വമാ അസ്വാബക്കും മിം മുസീബതിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. വമാ അസ്വാബക്കും മിം മുസീബത്തിൻ, നിങ്ങൾക്ക് എന്തൊരു വിപത്ത് ബാധിച്ചാലും, ഫബിമാ കസബത് ഐദീകും, അത് നിങ്ങളുടെ കൈകൾ ചെയ്തു വച്ചത് നിമിത്തമാകുന്നു. വയഅഫു അൻ കസീർ, പലതിനെക്കുറിച്ചും അവൻ മാപ്പ് നൽകുകയും ചെയ്യും.

0: താങ്കളെ നാം ജനങ്ങൾക്ക് ദൂതനായി അയച്ചിരിക്കുന്നു. അവർ പറയുന്നതുപോലെ, അവൾ ജൽപ്പിക്കുന്നതുപോലെ താങ്കളുടെ ആഗമനം എന്നത് അതൊരു ദുഷ്സഗുണമായിട്ടല്ല, അല്ലെങ്കിൽ ഒരു ദോഷകരമായ കാര്യമായിട്ടല്ല, മറിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി, ദൈവീക സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, അതിന് വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച ഒരു ദൂതനാകുന്നു താങ്കൾ. വകഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹു അയച്ച ദൂതനാണ് താങ്കൾ എന്നതിന് സാക്ഷിയായി അള്ളാഹു തന്നെ മതി. അതാണ് വകഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായിട്ട് അള്ളാഹു മതി എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. മ അസ്വാബക്ക അയ്യുഹൽ ഇൻസാൻ മിൻ ഖൈരിൻ വ നിഅമത്തിൻ, ഹേ മനുഷ്യ, നിനക്ക് നന്മയും അനുഗ്രഹവുമായി എന്തൊന്ന് ബാധിച്ചാലും, ഫഹുവ മിൻ അല്ലാഹി തആല വഹ്ദ ഫദ്ലൻ വ ഇഹ്സാന, അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ടും അവൻ്റെ ഔദാര്യം കൊണ്ടുമാണ് നിനക്കത് ലഭിച്ചത്. വമാ അസ്വാബക്ക മിൻ ജുഹ്ദിൻ വ ശിദ്ദത്തിൻ വ ബിസബബി അമലിക സയ്യിഇ, നിനക്കെന്തെങ്കിലും ദോഷകരമായ കാര്യം ബാധിക്കുന്നുവെങ്കിൽ നിന്റെ ദോഷകരമായ പ്രവർത്തന ഫലമായിട്ടാകുന്നു അത്. വമാ ഇഖ്തറഫ്തഹു യദാക മിനൽ ഖതായ വസ്സയ്യിആത്ത്, നിന്റെ കൈകൾ ചെയ്ത, നീ ചെയ്ത ദോഷകരമായ പ്രവർത്തനങ്ങൾ, കുറ്റകരമായ പ്രവർത്തനങ്ങൾ കാരണമാകുന്നു അത്. വബഅസ്നാക, താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു, അതായത് അയ്യുഹർ റസൂൽ, ഹേ പ്രവാചകരെ, താങ്കളെ നാം അയച്ചിരിക്കുന്നു, ലി ഉമൂമിൻ നാസി റസൂലൻ തുബല്ലിഗുഹും റിസാലത്ത റബ്ബിക്, ജനങ്ങളിലേക്ക് ആകമാനം ദൂതനായിട്ട് അയച്ചിരിക്കുകയാകുന്നു. എന്തിനു വേണ്ടി? അള്ളാഹുവിൻ്റെ സത്യസന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. വകഫാ ബില്ലാഹി ഷഹീദൻ അലാ സിദ്ഖി റിസാലതിക്, താങ്കൾ അള്ളാഹു നിയോഗിച്ചയച്ച ദൂതനാണ് എന്നതിന് സാക്ഷിയായി അള്ളാഹു മതി. ഇതാണ് ഈ 79-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും വലിയ പാഠങ്ങൾ ആ ആയത്തിലൂടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. അള്ളാഹുവിൻ്റെ വിധിയിൽ അചഞ്ചലമായി വിശ്വസിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. പലപ്പോഴും ഈ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വിധിവിശ്വാസത്തെ പഴിക്കുന്ന, അല്ലെങ്കിൽ അതിനെ അപഹസിക്കുന്ന, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. ഇസ്ലാമിലെ വിധിവിശ്വാസം എന്നത് അള്ളാഹുവിൻ്റെ ഇൽമുമായി, അള്ളാഹുവിൻ്റെ മുൻ തീരുമാനവുമായി, അള്ളാഹുവിൻ്റെ രേഖപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തീർച്ചയായും മറ്റു വിശ്വാസ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസിക്കും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തി വച്ച കാര്യം അതനുസരിച്ചാണ് സംഭവിക്കുക എന്ന വിഷയത്തിൽ, എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവും യഥാർത്ഥ വിശ്വാസികൾക്കുണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ശരിയായ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട്, ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ അധ്യാപനങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വിലമതിക്കുന്നതാണ്. ഖുർആനിലെ ഓരോ വചനങ്ങൾ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിന് പുണ്യമുണ്ട് എന്ന കാര്യം കൂടെ നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. പീസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് ഹൃദയവസന്തം പ്രോഗ്രാമാണ്. സൂറത്തു നിസായിലെ 78-79 വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: അംസൈന വഅംസൽ മുൽകു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു.

0: രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا اله الا انت. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എൻ്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എൻ്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഒരു പ്രദോഷ സമയം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ, എത്രയോ ആളുകൾ നമ്മോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ ജനാസ നിസ്കാരം, ജനാസ നിസ്കരിക്കുന്ന സമയങ്ങൾ ഓരോ സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം മാറി അള്ളാഹു നമുക്ക് ഒരു പ്രദോഷ സമയം നമുക്ക് അനുവദിച്ചു തന്നു എന്നുള്ളത് വളരെ വലിയ ഭാഗ്യമായ കാര്യമാണ്. അള്ളാഹുവിനെ സ്തുതിച്ചാലും സ്തുതിച്ചാലും വാഴ്ത്തിയാലും മതിവരാത്ത സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതുക്കാറിൽ മസാ കൃത്യമായി ചൊല്ലാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. എന്തായാലും ഇന്ന് ഈ ഈവനിങ് ലൈവിൽ നിങ്ങളോടൊപ്പം അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: അഫ്സൽ പടപ്പറമ്പ്,
0: അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ കൂടെ രണ്ട് അതിഥികൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇൻഷാല്ലാ അവരവരെ പരിചയപ്പെടുത്തും.
2: എൻ്റെ പേര് കാലിദ്, ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്നു. എൻ്റെ വീട് പാലക്കാടില് കൊടുവായൂരാണ്.
0: ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു?
2: എന്റെ പേര് സ്വാലിഹ്, ഞാൻ ഒമ്പതാം ക്ലാസ്സില്. എന്റെ വീട് പട്ടാമ്പി.
0: പട്ടാമ്പിയിലാണ് ഇവിടെ അല്ലേ? ഓക്കേ, മാഷാല്ലാ. എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഉള്ളത്?
2: പാട്ട്.
0: പാട്ട് അല്ലേ, അത്ര പ്രോഗ്രാമുകളാണെന്നുള്ളത് അല്ലേ. ഓക്കെ, ഇതിന്റെ മുന്നേ പീസ് റെഡിയിൽ ഇരുന്നിട്ടുണ്ടാവും അല്ലേ. എന്തായാലും ഇന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ യൂൺ ലൈവിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വാലേക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരൊക്കെയാണ് സലാം പറഞ്ഞത് നമുക്ക് നോക്കാം. സൽമാൻ ഓറണംപാലം, അൻവർ വി എടത്തനാട്ടുകര കാപ്പുപറമ്പ്, ആയിഷ തോട്ടശ്ശേരിയറ, ജുമൈലത്ത് തുറക്കൽ, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, നഫീസ പി എ താമരശ്ശേരി, സമീറ കൊയിലാണ്ടി, അമീറട്ടി എടത്തനാട്ടുകര, ഉമ്മകുൽസു ചിറമംഗലം, നഫീസ കാടാമ്പുഴ അല്ലേ. ഏതായാലും നമ്മളെല്ലാ ഈവൻ ലെവലിലേക്ക് പ്രവേശിക്കുമ്പോഴും നമ്മുടെ സഹോദരൻ അമീറട്ടി എടത്തനാട്ടുകര റിയാദ് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് വരാറുണ്ട്. ഇൻഷാല്ലാ നമുക്കത് എന്ത് ചെയ്യാം, ഒന്ന് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യർക്കിടയിൽ അസൂയ തോന്നാത്തവർ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. പൊതുവേ അസൂയ നിഷിദ്ധമാണെങ്കിലും മറ്റുള്ളവരുടെ പുണ്യകർമ്മങ്ങൾ കണ്ട് തനിക്കും ആ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് അനുവദനീയവും പ്രോത്സാഹിപ്പിക്കപ്പെട്ടതുമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പ്രകാരം അള്ളാഹു ഖുർആൻ പഠനം നൽകുകയും രാവും പകലും അത് പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നതിനുമാണ്. യഥാർത്ഥത്തിൽ അത്തരം ഒരു ആഗ്രഹത്തിന് അഥവാ ഖിബ്തിന് അർഹനായിട്ടുള്ളവൻ ഖുർആൻ കേവലം അനുഷ്ഠാനങ്ങൾക്കപ്പുറം രാവും പകലിൻ്റെ യാമങ്ങളിൽ ഹൃദയത്തോട് ചേർത്തുപിടിക്കപ്പെടേണ്ട ഗ്രന്ഥമാണെന്നും വ്യക്തിജീവിതവും കുടുംബവും സമൂഹവുമെല്ലാം അതിൻ്റെ നിയമങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസൃതമായി ചിട്ടപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ സൗഭാഗ്യശാലിയെന്നും ഈ തിരു നബിവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭൗതികമായ നേട്ടങ്ങൾക്കു വേണ്ടി മനുഷ്യർ പരസ്പരം മത്സരിക്കുകയും അസൂയപ്പെടുകയും ചെയ്യുമ്പോൾ ഖുർആനിക പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മീയ ഉന്നതിയാണ് മറ്റുള്ളവർ മാതൃകയാക്കേണ്ടതും അതിനായി ആഗ്രഹിക്കേണ്ടതും. അത്തരം വ്യക്തികൾ ഇഹത്തിലും പരത്തിലും വലിയ പദവികൾ നേടാൻ അർഹരാകുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. നാഥൻ അത്തരം ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായാലും നല്ലൊരു എഴുത്തന്നെയാണ് അദ്ദേഹം. അല്ലേ, ഖുർആൻ പഠിക്കുക അല്ലേ, ഒരു ഇൽമിൽ, ഒരു മറ്റുള്ളവൻ്റെ ഇൽമിൽ അസൂയപ്പെടുക അല്ലേ. ദീനിൻ്റെ വിഷയത്തിൽ മറ്റുള്ള അസൂയകളൊക്കെ അത് ഹറാമാണ്, പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ ദീനിൻ്റെ വിഷയത്തിൽ മറ്റുള്ളവനേക്കാൾ എനിക്ക് അല്ലേ ഇൽമ് ആ വിഷയത്തിൽ അസൂയപ്പെടുക എന്നുള്ളത് അനുവദനീയ കാര്യമാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമ്മെ പഠിപ്പിച്ചത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരൊക്കെയാണ്? മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, ആയിഷ കരമ്പിൽ, ജമീല കുമരനെല്ലൂർ, ഉമ്മുൽ സുചിറമംഗലം, ഇതൊക്കെ വായിച്ചാലേ. ഓക്കെ, ഏതായാലും നമ്മൾ ഇന്ന് നമ്മുടെ സാരോപദേശം അല്ലേ അതിലേക്ക് കടക്കാനായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം, അത് കഴിഞ്ഞ് തിരിച്ചു വരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസാബി അജ്മാഇൻ, അമ്മാ ബഅദ്. എനിക്ക് അവനെ തോൽപ്പിക്കണം, അതാണ് എൻ്റെ ഉദ്ദേശം. അവനെ തോൽപ്പിക്കും വരെ എനിക്ക് വിശ്രമമില്ല, അവനെ തോൽപ്പിക്കലാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന ചില ആളുകളെ പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. അവർ പഠിക്കുന്നതും പണം സമ്പാദിക്കുന്നതും ഈവൻ നന്മകൾ ചെയ്യുന്നത് പോലും മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മൾ തന്നെ തോറ്റുപോകുമെന്നത് നാം തിരിച്ചറിയണം. ഒരുപക്ഷെ ഭൗതികമായിട്ട് നമുക്ക് നേട്ടങ്ങളൊക്കെ കിട്ടിയെന്ന് വന്നേക്കാം നമ്മൾ പറയുന്ന വ്യക്തിയെ ആ ഒരു നിലക്ക് നമുക്ക് തോൽപ്പിക്കാൻ പറ്റിയെന്നും വന്നേക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അവരെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതിന് അവനെ ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട്, നീ ജയിച്ചിട്ടുമുണ്ട്, നിനക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് നമുക്ക് ജയിക്കണം, മറ്റുള്ളവനെ തോൽപ്പിക്കണമെന്ന് നമുക്ക് ലക്ഷ്യമില്ല. നമുക്ക് തോൽപ്പിക്കാനുള്ളത് നമ്മുടെ മനസ്സിൻ്റെ മോശപ്പെട്ട ചിന്തകളെയും മനുഷ്യൻ്റെ മനസ്സിൽ വേണ്ടാത്തരങ്ങൾ ഇട്ടുതരുന്ന, നമ്മെ നമ്മുടെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന പിശാചിനെയും അവൻ്റെ കൂട്ടാളികളെയുമാണ്. അതായത് തിന്മകളെയാണ് നമുക്ക് തോൽപ്പിക്കാനുള്ളത്. അതല്ലാതെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നമ്മുടെ മനസ്സ് തെളിഞ്ഞതായിരിക്കണം, ശുദ്ധമായിരിക്കണം. എല്ലാവരോടും സ്നേഹവും എല്ലാവർക്കും നന്മയും എല്ലാവരെക്കുറിച്ചും നല്ല വിചാരവും വെച്ചു പുലർത്താനുള്ള നല്ലൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ശരീരം എത്ര ദുർബലമാണെങ്കിലും നമ്മുടെ വീടും സൗകര്യങ്ങളും എത്ര കുറവാണെങ്കിലും നമ്മിൽ ഒരു മനുഷ്യനുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ആരെയും തോൽപ്പിക്കാനല്ല, മറിച്ച് എനിക്ക് ജയിക്കണം. എന്തിനാണ് എനിക്ക് ജയിക്കേണ്ടത്? അതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്കൊരുദ്ദേശമായിട്ടുണ്ട്. ആ ഉദ്ദേശം പൂർത്തീകരിക്കാൻ എനിക്ക് ജയിക്കണം. ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് എനിക്ക് പിശാചിനെ തോൽപ്പിച്ച് സ്വർഗത്തിലേക്ക് പോകണം. എനിക്ക് പരലോകത്ത് ഫഖദ് ഫാസ്, വിജയം വരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സ്വർഗമാകുന്ന ആ വിജയം എനിക്ക് ലഭിക്കണം. അതുകൊണ്ട് എൻ്റെ വിശ്വാസവും എൻ്റെ കർമ്മവും എൻ്റെ സ്വഭാവവും എൻ്റെ രഹസ്യവും എൻ്റെ പരസ്യവും ഞാൻ കാണുന്നതും ഞാൻ കേൾക്കുന്നതും ഞാൻ പറയുന്നതുമൊക്കെ ഞാൻ നന്നാക്കണം. അങ്ങനെ എൻ്റെ വിജയത്തിന് ഞാൻ പരിശ്രമിക്കണം. എനിക്ക് സ്വർഗം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ അയൽവാസികൾക്കും എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ടീച്ചേഴ്സിനും എല്ലാവർക്കും സ്വർഗം കിട്ടണം. ഇതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഉമ്മയെയും എൻ്റെ ഉപ്പയെയും നോക്കണം. എനിക്ക് ഹലാലായിട്ട് നല്ല ഒരു ജോലി ഉണ്ടായിരിക്കണം. എനിക്ക് എൻ്റെ ജോലി കൊണ്ടും എൻ്റെ ഉദ്യോഗം കൊണ്ടും എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടും സമൂഹത്തിന് നല്ല സേവനം ചെയ്യാൻ, അതിലൂടെ എൻ്റെ സ്വർഗം ഉറപ്പിക്കാൻ എനിക്ക് സാധിക്കണം. എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വിദ്യാഭ്യാസ രംഗത്ത് ജയിക്കണം. എനിക്ക് പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് മതപരമായ കാര്യത്തിൽ എനിക്ക് ജയിക്കണം. എനിക്ക് മാത്രമല്ല ഈ ജയം വേണ്ടത്, എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കുടുംബക്കാർക്കും എല്ലാവർക്കും മതപരമായ വിഷയത്തിലും ഭൗതികമായ വിഷയത്തിലും ഉന്നതിയും ഉയർച്ചയും നേട്ടവും വിജയവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുക എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായില്ലേ, നിങ്ങൾ പരസ്പരം അസൂയ വയ്ക്കരുത്, വല തബാഗലു, പരസ്പരം നിങ്ങൾ കോപവും വെറുപ്പും വിദ്വേഷവും വെച്ച് പുറത്തരുത്. നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങൾ ഇഖ്വാനുകളായിരിക്കണം. നിങ്ങൾ പരസ്പരം സുഹൃത്തുക്കളും സ്നേഹിതന്മാരുമായിരിക്കണം. പരസ്പരം ഗുണകാംക്ഷയുള്ള ആളുകളായിരിക്കണം. നോക്കൂ, മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ, യുദ്ധത്തിൽ മരിക്കാൻ ഇരിക്കുന്ന ആ സമയത്ത് തനിക്കൊരു ഗ്ലാസ് വെള്ളം നീട്ടപ്പെട്ടപ്പോൾ തൊട്ടപ്പുറത്തുള്ള തൻ്റെ സഹോദരന് ദാഹം കൊണ്ട് വെള്ളം ചോദിക്കുന്നത് കണ്ട അദ്ദേഹം അയാൾക്ക് കൊടുക്കൂ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചുവെങ്കിൽ എന്താണ് ആ ഒരു ഇഷ്ടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പിന്നിലുള്ള വികാരം? അതുകൊണ്ട് തന്നെ നമുക്ക് ജയിക്കണം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവനെ തോൽപ്പിക്കണം, ഇവനെ തോൽപ്പിക്കണം എന്ന തരത്തിലല്ല, നമുക്ക് ജയിക്കണം. ആര് ജയിച്ചാലും ആര് തോറ്റാലും നമുക്ക് ജയിക്കണം. പിന്നെ ആരും തോൽക്കരുത്, എല്ലാവരും ജയിക്കട്ടെ എന്ന വിശാലമായ മനസ്സായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. ചില ആളുകൾ ഇങ്ങനെ പറയും, അത് ശരിയല്ല, എന്ത് ആരും തോൽക്കണ്ട, എനിക്കാരും തോൽപ്പിക്കും വേണ്ട, എനിക്ക് ജയിക്കും വേണ്ട എന്ന നിലക്ക് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് ശരിയല്ല, നമുക്ക് ജയിക്കണം. പക്ഷേ ആരോടും നമുക്ക് ആ ഒരു നിലക്കുള്ള ഈർഷ്യത ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അവരോട് നമുക്ക് അസൂയുണ്ടാകും, ദേഷ്യമുണ്ടാകും, അവർക്ക് വല്ലതും ലഭിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അവർ വളരുന്നത് കാണുമ്പോൾ അവർ തളരണം എന്ന് അവർ തളർന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കും. ചെറുപ്പം മുതൽക്ക് ഈ ടെൻഡൻസി വളർന്നു വന്നു കഴിഞ്ഞാൽ വലിപ്പത്തിൽ അവൻ വളരെ മോശപ്പെട്ടൊരു വ്യക്തിയായിട്ട് മാറും. അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ല സൽസ്വഭാവികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, നല്ലൊരു ഉപദേശം തന്നെയാണ് നമുക്ക് ലഭിച്ചത് അല്ലേ. നമ്മൾ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക അല്ലേ. നമ്മുടെ ആ മരണത്തെ മുന്നിൽ കാണുമ്പോഴാണ് നമ്മുടെ സ്വഭാവങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കുക. പക്ഷെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ മരണം എന്നുള്ളൊരു ചിന്തയില്ല. ഞാനിന്ന് മരിക്കും അല്ലെങ്കിൽ നാളെ മരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളുടെ അവസ്ഥ എന്താ വെച്ചാൽ, അവർക്ക് ഇപ്പോൾ അവർ ഉറ്റ സുഹൃത്തുക്കൾ മരിക്കും അല്ലേ, പ്രിയപ്പെട്ടവർ മരിക്കും. ആ സന്ദർഭത്തിൽ ഭയങ്കര വേവലാതിയായിരിക്കും, ഭയങ്കര സങ്കടമായിരിക്കും. ആ ഒരു ദിവസം കഴിഞ്ഞ് അവരുടെ മരണത്തിൻ്റെ ആ ഒരു സങ്കടവും അതൊക്കെ അവരെ പിന്നെ മറന്ന് കളയാണ് മനുഷ്യന്. അങ്ങനെ അത് കഴിഞ്ഞ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ മരണം എന്നുള്ളൊരു കാര്യം തന്നെ മറന്നുകൊണ്ട് മനുഷ്യൻ വാദിക്കുന്ന ചില വാദങ്ങളുണ്ട്. ഞാൻ കാലാകാലം ഇവിടെ ജീവിക്കും, എനിക്ക് മരണമില്ല, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാലം ജീവിക്കും, ഞാൻ ചെറുപ്പക്കാരനാണ്, ഞാൻ എനിക്ക് 20 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സൊക്കെ ആയിട്ടുള്ളൂ, ഇനിയും വിശാലമായൊരു സമയമുണ്ടെന്ന് മനുഷ്യൻ ചിന്തിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എഴുതിക്കുറിച്ച അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കവിതയിലൂടെ അദ്ദേഹം എഴുതുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. വക്കമ്മിൻ സഹീ മാത്തമിൻ ഖൈരി ഇല്ലത്തിൻ വക്കമ്മിൻ സഖീമിൻ ആശഹീന മിനദ്ദഹരി. എത്രയെത്ര ആരോഗ്യമുള്ള ആളുകളാണ്, ചെറുപ്പക്കാരാണ്, ഒരു പ്രയാസമില്ലാതെ അവർ മരിച്ചു വീഴാണ്. ആരോഗ്യമുള്ള ആളുകളാണ്, ചെറുപ്രായക്കാരാണ്, മരിച്ചു വീഴാണ്. വക്കമ്മിൻ സഖീമിൻ ആശഹീന മിനദ്ദഹരി. എന്നാൽ വേദനകൾ സഹിച്ചുകൊണ്ട്, രോഗങ്ങളുടെ അതികഠിനമായ വേദനകൾ സഹിച്ചുകൊണ്ട് എത്രയോ ആളുകൾ കാലങ്ങളോളം വീട്ടിൽ കിടക്കുകയാണ്. മരണത്തിൻ്റെ മുന്നിൽ പ്രായത്തിൻ്റെ പരിധികളില്ല, രോഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വഭാവത്തെ എന്ത് ചെയ്യണം, കൃത്യമായി മാറ്റണം. നല്ല സൽസ്വഭാവികളായി ജീവിക്കണം അല്ലേ. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇനി നമ്മുടെ അതിഥികളിലേക്ക് കടക്കാൻ നിന്നു അല്ലേ. അവരൊരുപാട് നേരമായി നമ്മുടെ വെയിറ്റ് ചെയ്യണം. ഇൻഷാല്ലാ, ആരാ ആദ്യം ആരാണ് അവതരിപ്പിക്കണേ? ആ ആയിക്കോട്ടെ ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും.

0: السلام عليكم.
1: وعليكم السلام ورحمة الله وبركاته. ما شاء الله،
2: بارك الله فيك.
1: بارك الله فيك. അടിപൊളി ഗാനം, ആ ശബ്ദം വളരെ എന്താ പറയുക, അടിപൊളി, രക്ഷയില്ല, ആസ്വദിച്ചു. നമ്മുടെ ശ്രോതാക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. ഏതായാലും പിന്നെ ഷംനാദ് ഖാൻ, സുബൈദ പുളിക്കൽ, വാലിക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആയിഷാങ്ങാടിപ്പുറം, വാലിക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ നേരത്തെ സാരോപദേശത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. വാലിക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലിക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സാരോപദേശം വളരെ നല്ല ഒരു ഉപദേശമായിരുന്നു. ബറക്കല്ലാഹു ഫീക്കും, അല്ലാഹുമ്മ ആമീൻ വഫീക്ക്. സഫിയ കെ തിരുങ്ങാടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലിക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. രണ്ടു ദിവസമായി ലൈവിൽ കയറിയിട്ട് യാത്രയിലായിരുന്നു, അൽഹംദുലില്ല. ഇന്ന് വീട്ടിലുണ്ട്, റേഡിയോ കേട്ടിരുന്നു, എന്നാലും മെസ്സേജൊന്നും അയച്ചിരുന്നില്ല. യാത്രയ്ക്ക് എളുപ്പമായി എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ല, എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നല്ലോ, വളരെ സന്തോഷം. അമീറിട്ടി അടുത്തനാട്ടുകാരാ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലോകത്തിലെ ആദ്യ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ച രാജ്യം ഏതാണ്? ആദ്യമായി മനുഷ്യനെ ബഹിരാകാശ അമേരിക്ക ആണോ എന്ന് നമ്മൾ ശ്രോതാക്കൾ ചോദിച്ചതാണ്. ഇൻഷാല്ലാ ശ്രോതാക്കൾ ഉത്തരം പറയും കേട്ടോ, ഇൻഷാല്ലാ. അതിൻ്റെ കൃത്യമായിട്ട് നമ്മളെ ഉത്തരം ശ്രോതാക്കൾ പറയട്ടെ ഇൻഷാല്ലാ. സാജിദ കാലിക്കട്ട്, വാലിക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആയിഷ തോട്ടശ്ശേരിയാറ, സൂപ്പർ ഗാനം, മാഷാല്ലാ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത ആള് പാട്ടാണോ? ഖുറാനാത്ത പാട്ടില്ല. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. ശരി, സ്റ്റാർട്ട് ചെയ്തു.

0: അല്ലേ അടിപൊളി അടിപൊളി കിറാത്ത്
1: അല്ലേ, ഹെഡ്ഫോൺ കേട്ടോണ്ടാണെന്ന് അറിയില്ല,
0: ഭയങ്കര ഫീല് അല്ലേ, മഷാല്ലാ അടിപൊളി. ഇങ്ങനെ കാര്യങ്ങളെ കിറാത്ത് കേൾക്കുമ്പോൾ അല്ലേ, വ്യത്യസ്തമായ കാര്യങ്ങൾ കിറാത്ത് കേൾക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫീലുകൾ നമുക്ക് ലഭിക്കാറുണ്ട് അല്ലേ. ഒരു ഫീല് ലഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപാട് കാര്യങ്ങൾ, പ്രശസ്തമായ വ്യത്യസ്തകരമായ കാര്യങ്ങൾ ഓരോരുത്തരും ട്യൂൺ പല വിധത്തിലാണ് കേൾക്കുമ്പോൾ, പലരും ട്യൂണ് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ കരച്ചിൽ വരും അല്ലേ. ഏതായാലും മഷാല്ലാ അടിപൊളിയായിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം വരുന്നുണ്ട്. സൂപ്പർ ഗാനം, മാഷാല്ലാ നല്ല വരികൾ. മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട് നമ്മുടെ മോൻ്റെ പാട്ടിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നഫീസ കാടാമ്പുഴ, മാഷാല്ലാ സൂപ്പർ പാട്ട്. ഏതായാലും എല്ലാവർക്കും പാട്ടും ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സാജിദ കാലിക്കറ്റ്, മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. ചോദ്യം ഒന്നുകൂടി പറയാം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി. ലോകത്തിലെ ആദ്യ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ച രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരങ്ങൾ വരുന്നുണ്ട്, കറക്റ്റ് ഉത്തരങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ മക്കളുടെ വോയിസുകൾ നിങ്ങൾക്ക് പീസ് റേഡിയോ ഒക്കെ അയക്കാം. ആ പീസ് റേഡിയോ ഒക്കെ അയച്ചാൽ നിങ്ങളുടെ മക്കളുടെ വോയിസുകൾ, വോയിസ് എന്ന് പറയുമ്പോൾ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ കുട്ടികളുടെ പാട്ടുകൾ, കഥകൾ, എന്തും പിസറേഡിയോ വാട്സപ്പിലേക്ക് അയച്ചാൽ ഈ ലൈവിൽ അത് നമുക്ക് പ്ലേ ചെയ്യാം. നിങ്ങൾ അയക്കേണ്ട നമ്പർ 90 20 840 840. ഒരിക്കൽ കൂടി ആവർത്തിക്കാണ്, 9020 840 840 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാമുകൾ അയച്ചാൽ ഈ ലൈവിൽ അത് സംപ്രേഷണം ചെയ്യുന്നതാണ്. ഇൻഷാല്ലാ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് ഇത് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക. കുട്ടികളെ അടുത്തുണ്ടെങ്കിൽ അവരുടെ കഴിവുകളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ജമീല വി കെ പൂനൂർ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ നമ്മൾ പി സി റേഡിയോ യൂണിയൻ ലൈവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ആളുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ കഴിയാൻ നേരത്ത് ഇപ്പോൾ ഒരു 55 അവസാന എൻഡിങ്ങിൻ്റെ സമയത്ത് ആളുകൾ കയറി വരാണെങ്കിലും സലാം പറഞ്ഞ് കയറി വരും, അത് അവരുടെ മര്യാദയാണ്. എത്ര ആയാലും സലാം പറഞ്ഞിട്ട് അവർ കയറി വരുള്ളൂ.
1: നമ്മൾ പലപ്പോഴും ഉപേക്ഷിക്കാറില്ല, അല്ലെങ്കിൽ
0: ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അല്ലേ. നഫീസ കാടാമ്പുഴ, നല്ല നല്ല പാരായണം, മോൻ്റെ ഖുർആൻ പാരായണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സഫിയ എടപ്പാൾ, മാഷാല്ലാ മോൻ്റെ പാരായണം വളരെ ഉഷാറായി, അൽഹംദുലില്ലാ. മോൻ്റെ പാട്ടും വളരെ നന്നായി, രണ്ടു പേർക്കും ബാറക്കല്ലാഹു ഫീക്കും, അല്ലാഹുമ്മ ആമീൻ വഫീക്കും അല്ലേ ഫീക്ക്. ഇനി എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ മോനെ? ഒരു പാട്ടേ ഉള്ളൂ. മോനക്ക് എന്തെങ്കിലും ഓക്കെ, അപ്പം പാട്ടോടെ എത്തിയില്ല അല്ലേ. ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നമുക്ക് പറയാം.
1: അതെ, കുറച്ച് പേരൊക്കെങ്കിലും ഉത്തരം അയച്ചു,
0: ചില ആളുകൾ റഷ്യ എന്നൊക്കെ അയച്ചിട്ടുണ്ട്. യഥാർത്ഥ ഉത്തരം സോവിയറ്റ് യൂണിയൻ, സോവിയറ്റ് യൂണിയൻ എന്നാണ് ഉത്തരം. സോവിയറ്റ് യൂണിയൻ ആരാണ് ഫസ്റ്റ് ഉത്തരം പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ചോദ്യം ചോദിച്ചത് അമീർ ടി എടത്തനാട്ടുകര റിയാദ്. ആദ്യമായി ഉത്തരം പറഞ്ഞത് സഫിയ എടപ്പാൾ. അതുപോലെ തന്നെ അൻവർ വി എടത്തനാട്ടുകര കാപ്പ്. പിന്നെ ആരാണ്? സോവിയറ്റ് യൂണിയൻ, താഹിറ ടി കെ കാസർഗോഡ്. ഇനി മക്കളെ നിങ്ങൾക്ക് കുസൃതി ചോദ്യം എന്തെങ്കിലും അറിയോ? കുസൃതി ചോദ്യം വല്ലതും അറിയോ? നല്ല നല്ല കുസൃതി ചോദ്യങ്ങൾ ഞാൻ പഠിച്ചു വെച്ചിരുന്നു, ഓർമ്മയില്ല. എന്തറിയോ, നമ്മുടെ കാലത്തെ ആളുകൾക്കൊന്നും കുസൃതി വല്ലാതെ പോവില്ല. ഈ ഇപ്പം ഇതിൽ കുറേ നമ്മളെ
1: ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു പുതിയ ഗ്രന്ഥം
0: കുറച്ച് പ്രായമുള്ള ആളുകൾ, അവർക്ക് കുസൃതി ചോദ്യങ്ങൾ നല്ല പോവും. അവരുടെ കാലത്ത് പഴഞ്ചൊല്ലും കുസൃതിയൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. സമീറ സാലിം അജ്മാൻ, മാഷാല്ലാ ഖിറാത്ത് സൂപ്പർ. ഒരു എന്താണ്, വല്ലാത്തൊരു ഫീലിംഗ്സ്. ബാറക്കല്ലാ ഫീക്കും. ഫൗസിയ മമ്മുകാരുണ്യം, കൊല്ലം കൊയിലാണ്ടി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനിയും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കുസൃതി ചോദ്യമാകട്ടെ, ജി കെ ക്വസ്റ്റ്യൻസ് ആകട്ടെ, കുസൃതി ചോദ്യങ്ങളാകട്ടെ, ഏതും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കുട്ടികളെ പ്രോഗ്രാം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, 9020840840 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കുട്ടികളെ പ്രോഗ്രാമുകൾ നിങ്ങൾ അയക്കുക. നിങ്ങൾ കുട്ടികളെ കൃത്യമായി പ്രോത്സാഹിപ്പിക്കുക. ഏതായാലും നമുക്കേ ഇന്നത്തെ നമുക്ക് അടുത്ത പാഠക്കുറിപ്പിലേക്ക് പോകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാല്ലാ.
2: അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വല ഹൗല വല ഖുവത ഇല്ല ബില്ലാഹിൽ അലിയിൽ അദീം. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ഇൻഷാല്ലാ പാഠക്കുറിപ്പ് എന്ന നമ്മുടെ ഈ സെഷനിൽ മനസ്സിലാക്കാനുള്ളത് ദൂർത്തും ദുർവ്യയവും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുന്നൊരു മേഖലയാണ്. അവൻ ഉപയോഗിക്കുന്ന രംഗത്തും അവൻ എന്തും ഉപയോഗിക്കുന്ന രംഗത്തും കാണിക്കുന്ന ശ്രദ്ധ എന്നത്. നമ്മൾ പൊതുവെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നൊരു വിഷയമാണ് വെള്ളത്തിൻ്റെ ഉപയോഗം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്യുമ്പോൾ നബി അതുവഴി പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഒരു പ്രയോഗം, വെള്ളം അമിതമായി ഉപയോഗിക്കുന്നത് നീ ശ്രദ്ധിക്കണേ എന്നതാണ്. അപ്പോൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വെള്ളത്തിൻ്റെ വിഷയത്തിൽ അത്ര വലിയ ശ്രദ്ധ നമ്മൾ കാണിക്കണോ നബിയെ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ, വെള്ളത്തിൻ്റെ വിഷയത്തിലും ആ ശ്രദ്ധ കാണിക്കണം. നീ ഒഴുകുന്ന ഒരു പുഴയിൽ നിന്നാണ് വുളു എടുക്കുന്നത് എങ്കിൽ പോലും നിനക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ച് നീ അത് നിർവഹിക്കുക എന്നതാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. വെള്ളം എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കുന്നിടത്ത് എത്ര നിസാരമായ കാര്യമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്ക് ധാരാളം അത് ഉപയോഗിക്കാൻ ലഭിക്കുന്നുണ്ട് എന്നതാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് എത്രയോ ആളുകൾ വെള്ളം കിട്ടാതെ, ദാഹജലം കിട്ടാതെ അവർ ദാഹിച്ച് മരണപ്പെടുന്ന അവസ്ഥ ഈ ലോകത്ത് തന്നെ നമ്മൾ വാർത്തകളിൽ വായിക്കാറില്ലേ? അങ്ങനെയൊരു ഘട്ടം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? പക്ഷെ നമ്മുടെ മുമ്പിൽ അത് ധാരാളം സുഭിക്ഷമായി നമുക്ക് ലഭിക്കുന്നു എന്ന് കരുതി നമ്മളതിനെ നിസാരമായി കാണുകയോ അതല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുന്ന രംഗത്ത് നമ്മൾ ദൂർത്ത് കാണിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത്തരക്കാരോടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ദൂർത്ത് കാണിക്കുന്ന ആളുകൾ ഒരു വെള്ളത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഉപയോഗിക്കുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് ആവശ്യമില്ലാതെ സ്വീകരിച്ചു വെച്ച് വാങ്ങിവെച്ച് നമ്മളതിനെ വെറുതെ ഒരു മൂലയിലിടുന്ന സ്വഭാവം, എന്ത് വസ്തു വാങ്ങുമ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാകുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് പദാർത്ഥങ്ങളുടെ വിഷയത്തിലായാലും വസ്തുക്കളുടെ വിഷയത്തിലായാലൊക്കെ നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം വാങ്ങി അതിനെ ഉപയോഗിക്കുന്നൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്താൻ ശ്രദ്ധിക്കുക എന്നാണ് വലിയ ശ്രദ്ധയോടെ കൂടെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താ? അതി അമിതമായി ചെലവാക്കുന്ന, ദുർവ്യയം നടത്തുന്ന, ദൂർത്ത് കാണിക്കുന്ന ആളുകൾ, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, അവർ പിശാചുക്കളുടെ സഹോദരങ്ങളാണ് എന്നാണ് അവരെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുന്നത്. വകാന ശൈത്താനു റബ്ബുഹി കഫൂറ, പിശാജ് തന്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാണെന്ന്. അപ്പൊ ഒരു നന്ദികേടിന്റെ അടയാളമാണ് ഈ ദൂർത്ത് ദുർവ്യയം എന്നത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉപയോഗിക്കുക, അതിനെ വാങ്ങുക, നമ്മുടെ ഉടമസ്ഥതയിൽ നമ്മൾ അതിനെ കൊണ്ടുവരിക എന്നതൊഴിച്ച് അതിനപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമില്ലാത്തത് അത്യാഗ്രഹത്തിൻ്റെ പേരിൽ, നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം നമ്മൾ വസ്തുക്കളും ഉപയോഗിക്കുന്ന കാര്യങ്ങളുമൊക്കെ വാങ്ങിക്കൂട്ടി വെറുതെ നമ്മുടെ കൈകളിലുള്ള സമ്പത്ത്, ധനം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഈ സമ്പത്തും ഈ ധനവും നമ്മൾ ക്യാഷ് ഉള്ളവരാണ്, സമ്പത്തുള്ളവരാണ് എന്നതൊക്കെ അള്ളാഹു നാളെ പാരത്രിക ലോകത്ത് അവൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിനൊക്കെ നമ്മൾ കൃത്യമായ മറുപടി നമ്മൾ കൊടുക്കേണ്ടി വരും. അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഒരടിമയുടെ രണ്ട് ഇരു കാലുകളും അവൻ്റെ രണ്ട് കാലുകളും അവന് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല പരലോകത്ത് വെച്ച്. അവനോട് നാല് കാര്യങ്ങൾ ചോദിക്കാതെ എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിലൊന്ന് അവൻ സമ്പാദിച്ചെടുത്ത സമ്പത്തിനെ സംബന്ധിച്ചാണ്. അവൻ ജീവിതത്തിൽ സമ്പാദിച്ചുണ്ടാക്കിയ അവന്റെ ക്യാഷാണ്, അവന്റെ വീട്ടിലെ അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, അതിനെ എവിടെ നിന്നാണ് നീ സമ്പാദിച്ചുണ്ടാക്കിയത്, എവിടെയാണ് നീ അതിനെ ചെലവഴിച്ചത് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. ഇത് ഈ ചോദ്യം പിന്നിട്ടിട്ടല്ലാതെ നമുക്ക് നമ്മുടെ ഇരു കാലുകളും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അധികമായി ഉപയോഗിക്കുന്ന നമ്മുടെ ആ ഉപയോഗത്തിന്റെ ശീലം നമ്മൾ ഒഴിവാക്കി നമ്മൾ ആവശ്യമുള്ളതിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു തൃപ്തിയുള്ള മനസ്സോടുകൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കുകയും അമിതവ്യയവും ദുർവ്യയവും ദൂർത്തുമൊക്കെ ഒഴിവാക്കുന്ന നല്ല വിദ്യാർത്ഥികളിൽ, മക്കളിൽ, കൂട്ടുകാരിൽ ഉൾപ്പെടാനുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തിന് ഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, നല്ലൊരു അല്ലേ പാഠക്കുറിപ്പാണ്. ദൂർത്തിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞത്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല പല രൂപത്തിലാണ് പരീക്ഷിക്കുന്നത് അല്ലേ. അതിൽ ഒരു പരീക്ഷണം സമ്പത്ത് കൊണ്ട് തന്നെയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ പരലോകത്തിലേക്ക് ആദ്യമായി ചെല്ലുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹിൻ്റെ കോടതിയിൽ അഞ്ച് കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ ഒരു കാലടി മുന്നോട്ട് വെക്കാൻ കഴിയില്ലാന്നുണ്ട്. അതിൽ ഒരു ഭാഗം പറയുന്നത് എന്താ വെച്ചാൽ, ഈ സമ്പത്തിനെ കുറിച്ചാണ്. നിനക്ക് ലഭിച്ച സമ്പത്ത് എന്തിനു വേണ്ടി ചിലവഴിച്ചു അല്ലേ, ഏത് രൂപത്തിലാണ് ചിലവഴിച്ചത്, അതിനെക്കുറിച്ച് ചോദിക്കുന്നുള്ളതാണ്. അപ്പോൾ സമ്പത്തിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ ആവശ്യമില്ല കാര്യങ്ങൾക്കൊന്നുമല്ല പൈസ ചിലവാക്കുന്നത്. ആവശ്യമില്ലാത്ത തോന്നിയവാസങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൈസ അല്ലേ.
1: അതെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം തന്നെ. ഇപ്പോ ഈ കഴിഞ്ഞ ആഘോഷങ്ങൾ,
0: ഓണം ആഘോഷങ്ങൾ അല്ലേ,
1: അതെ,
0: അതില് ദൂർത്ത് എന്ന് പറയുമ്പോ അല്ലേ അങ്ങേയറ്റം. ഇപ്പോ ഈ ഓണമല്ല, കഴിഞ്ഞൊരു വർഷം നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ക്യാമ്പസിൽ എത്രയോ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് മാവേലിയെ കൊടുന്ന് ഇറക്കുന്നത്. അതും
1: ഇസ്ലാമുമായി യാതൊരു കുലബന്ധം പോലും ഇല്ലാത്ത ഒരു ആഘോഷത്തിന് വേണ്ടിയാണ്
0: മുസ്ലിം നാമധാരികളായ ആളുകൾ. അതൊക്കെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട വിഷയമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇസ്ലാമിക ആഘോഷങ്ങൾ അതിൽ ചിലവഴിക്കേണ്ട രൂപത്തിൽ ചിലവഴിക്കുന്നില്ല. ഇപ്പോൾ ബലിയിറക്കുന്ന വിഷയം, അതിൽ സമ്പത്തുള്ളവൻ ഓഹരിയിൽ പങ്കെടുക്കണം എന്നുള്ളതാണ്.
1: ഈ ഒരു ഊറ്റം എന്ന് പറയുമ്പോൾ മറ്റേ മലപ്പുറം ഭാഷ, അത് ഈശ്വരത്തിൽ
0: കാണുന്നില്ല. ഇപ്പോൾ ഓഹരിക്ക് കൂടുന്ന വരുമ്പോൾ 10,000 രൂപ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ 7,500 രൂപ കൊടുക്കണ്ടേ, അപ്പം എൻ്റെ കയ്യിൽ കൊടുത്താൽ പോയി നിൽക്കുമോ എന്നുള്ളൊരു സംസാരം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ മറ്റുള്ള വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ പറയാം, ഇപ്പോഴത്തെ കഴിഞ്ഞ ഫുട്ബോൾ വേൾഡ് കപ്പ്, അതിൽ ഫ്ലക്സ് അടിക്കാനുള്ള പൈസ ചെറുപ്പക്കാർ അല്ലേ, അത് പൈസ ചിലവാക്കാനുള്ള രൂപത്തിൽ ദൂർത്ത ഭയങ്കര ദൂർത്തായി മാറി കഴിച്ചു. പക്ഷേ ദൂർത്ത് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പിശുക്ക്, അത് നമ്മൾ ദൂർത്തിൻ്റെ മറുവശമാണ് പിശുക്ക് എന്ന് പറയുന്നത്. അതും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. മാത്രമല്ല സമ്പത്ത് എന്നുള്ളത് എന്താണ്, അത് അള്ളാഹുവിൻ്റെതാണ്, നമ്മുടേതല്ല. അത് നമ്മൾ ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിച്ചാൽ അത് നമുക്ക് നിലനിൽക്കും. നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഏതായാലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരുപാട് ചോദ്യങ്ങൾ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, നല്ല അടിപൊളി ഖുർആൻ പറയണം, മോൻ്റെതിനെ കുറിച്ച് പറഞ്ഞതാണ്. ജമീല കുമരനെല്ലൂർ, അറബി മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ കൃതി ഏതാണ്? അറബി മലയാളത്തിൽ, അറബി മലയാളം എന്നറിയില്ലേ, അതിൽ ആദ്യമായി ആദ്യത്തെ കൃതി ഏതാണ് എന്നുള്ളതാണ്. അതിൽ ആദ്യമായി കൃതി ഏതാണ് എന്നുള്ളതാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം എന്തു ചെയ്യുക, ഇതിൽ അറിയിക്കുക. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, റഫീഖ് ടൈലർ മംഗളൂർ. റഫീഖ് ടൈലർ മംഗളൂർ ഇന്ന് ലേറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം സ്റ്റിച്ചിൻ്റെ ഇടയിലായിരിക്കും. ഏതായാലും മാഷാല്ലാ അദ്ദേഹം വന്നു. ഇനി ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സൽമാൻ ഓരോടമ്പാലം ചോദിച്ചിട്ടുണ്ട്, അമീറിൻ്റെ അടുത്ത നാട്ടുകാര ചോദിച്ചിട്ടുണ്ട്, പിന്നെ ജമീല വി കെ പൂനൂർ നല്ല ഒരു പാഠക്കുറിപ്പാണ്, അൽഹംദുലില്ലാ, ജീവിതത്തിൽ പകർത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. സഫിയ കെ തിരുവങ്ങാടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നല്ല ഒരു ക്ലാസ് അൽഹംദുലില്ലാ. ദൂർത്തിനെ പറ്റി ഇപ്പോഴത്തെ ആളുകൾക്ക് ഒന്നിനും മടിയില്ലാത്ത കാലമാണ്. കയ്യിൽ പണമില്ലെങ്കിലും കടം വാങ്ങിയെങ്കിലും ദൂർത്ത് ചെയ്യും, എന്ത് പരിപാടിയായാലും. അല്ലാ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അല്ലാഹു അദ്ദേഹം പ്രാർത്ഥിച്ചാണ് നിർത്തിയത്. അതായാലും ദൂർത്തിനെ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇതിൽ വളരെ പ്രശസ്തമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദൂർത്തിനെ പറ്റി പറയുന്ന ഒരുപാട് അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായും അള്ളാഹു മൂന്ന് കാര്യങ്ങളിൽ നിങ്ങളെ വെറുക്കുന്നു, മൂന്ന് കാര്യങ്ങളെ നിങ്ങൾ വെറുക്കുന്നു, അള്ളാഹു നിങ്ങളെ വെറുക്കുന്നു എന്നാണ്. ഒന്ന്, അടിസ്ഥാനരഹിതമായ വർത്തമാനങ്ങൾ, ആവശ്യമില്ലാതെ വർത്തമാനം
1: പറയാം.
0: മറ്റേ അമിതമായ സംസാരങ്ങൾ അല്ലേ, ആവശ്യമില്ലാതെ വെറുത്ത് വളവള സംസാരിക്കുക, ആ സംസാരങ്ങൾ ആവശ്യമില്ലാത്തതും ആവശ്യമില്ലാത്തതുമായ വെറുതെ സംസാരങ്ങൾ. അതിന് വേറെന്തൊരു അറബിയിൽ വേറൊരു പദം പറയാറുണ്ട്, ഒരു ഹദീസിലുണ്ട്, ആ വക്കസറത്തു സുആൽ അല്ലേ, അത് അടുത്തതായി വരുന്നുണ്ട്, അത് ചോദ്യം അതിൽ വരുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ചാണ് പറയാൻ വന്നത്. അതുപോലെ തന്നെ ധനം വെറുതെ പാഴാക്കി കളയുക, ആവശ്യമില്ലാതെ അല്ലേ വെറുതെ ചിലവഴിക്കുക. ഏതൊക്കെ ഇപ്പോൾ ചില ആളുകൾ പറയും, എന്റെ കൈക്ക് പൈസ വരുന്നുണ്ട് പക്ഷെ എക്കുറിയാ പോകുന്നറിയില്ല.
1: ശരിയാണ്,
0: അതൊക്കെ എന്താണ്, ഈ ദൂരത്തിന്റെ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക അല്ലേ. മാത്രല്ല, ഈ പൈസ കയ്യിൽ നിൽക്കാത്തൊരു കാര്യം എന്താ വെച്ചാല്, ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, തിന്മകളിലെ മനുഷ്യനെ, തിന്മകൾ ചെയ്ത മനുഷ്യന്റെ കയ്യിൽ ഒരിക്കലും പണം നിൽക്കൂല എന്നുള്ളത്, ബർക്കത്ത് നഷ്ടപ്പെടും. ബറക്കത്ത് ഉണ്ടെങ്കിലല്ലോ, ഒരു ചെറിയ തുകയാണെങ്കിലും ഒരു 10 രൂപയാണെങ്കിലും അതിന് വല്ലാത്തൊരു ആസ്വാദനമായിരിക്കും. ഇത് മനുഷ്യൻ ഭയങ്കര ടെൻഷനില്ല, തിന്മകൾ ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്, വക്കസറത്ത് സുആൽ, ആ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അധികരിപ്പിക്കുക, ചോദ്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ ചില ആളുകൾക്കും പടച്ചോനെങ്ങനെ ഉണ്ടായത്, അതൊക്കെ ഒരു കെസറത്തുസ്സോ അല്ല പെട്ടൊരു സംഗതിയാണ്. ഇപ്പം നമ്മളല്ല സൃഷ്ടിച്ചു, ഇപ്പം അള്ളാഹാൻ ആരെ സൃഷ്ടിച്ചു, ഒക്കെ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻസാണ് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദൂരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരങ്ങൾ വരുന്നുണ്ട്. നമ്മളെ ദൂർത്ത് അതിനെക്കുറിച്ച് ജമീല വി കെ പൂനൂർ, ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ എത്ര ദൂരത്തായി പോകുന്നത്, അതിൽ നിന്നൊക്കെ നമ്മെയും കുടുംബത്തിനെയും കാത്തു രക്ഷിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ശരിയാണ് അല്ലേ, നമ്മുടെ നാടുകളിലെ കല്യാണ പരിപാടികൾ എടുത്തു നോക്കുമ്പോൾ അമിതമായ ദൂരത്താണ്. പക്ഷേ കല്യാണ പരിപാടികൾ എന്ന് പറയുമ്പോൾ ദൂർത്ത് ചെയ്യുന്ന ആളുകൾ, പക്ഷെ മിതമായിട്ട് ഇസ്ലാമിക ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നടത്തുന്ന ആളുകളുണ്ട്. ദൂരത്ത് എന്ന് പറയുമ്പോൾ ഒരു അഞ്ചെട്ട് വിഭാഗം ഭക്ഷണം മാത്രമല്ല, സ്റ്റേജുകളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് ചെറുക്കനും വധുവും വരവനൊക്കെ ഇങ്ങനെ അല്ലേ, സ്റ്റേജിന്മേ ഡാൻസും, ഇതൊക്കെ ഒരു ദൂരത്ത് തന്നെ പറയാം, ഇത് ഹറാമായ കാര്യമാണ്.
1: അതെ, ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ നിന്നാണ് ഒരു കല്യാണം നടത്തപ്പെടുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ദൂരത്തിൻ്റെ ആവശ്യം
0: വരുന്നില്ല. ഒരു മിതമായ ഭക്ഷണം കൊടുക്കുമ്പോൾ വിവാഹത്തിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാരെ പ്രവാചകൻ്റെ ഹദീസ് വരെ എന്താണ് അത് ലളിതമാക്കണം എന്നാണ് പറഞ്ഞത്. ഏത് വിഷയത്തിലാണ്, മഹറിൻ്റെ വിഷയത്തിലാണെങ്കിലും വലിയമ്മയുടെ വിഷയത്തിലാണെങ്കിലും ദൂർത്ത് പാടില്ല, ലളിതമാക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ ഇത് അമിതമായിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ. ഇതൊക്കെ ഒരു മറ്റൊരു ഇങ്ങനെ ചെയ്തില്ലേ,
1: നീ നമ്മൾ ചെയ്തില്ലെങ്കിൽ
0: മോശമല്ലേ എന്നാണ് പലപ്പോഴും പല ആളുകൾ ചിന്തിക്കുന്നത്.
1: ഒരു ട്രെൻഡായി സമൂഹത്തിന്റെ ഭാഗമായി അലിഞ്ഞു ചേരാണ്. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാല് ഇതിലേട്ട് കടക്കാത്ത ആളുകൾ പോലും പരിഹാസരായി പെടുകയാണ്.
0: മാത്രല്ല ഈ വിവാഹത്തിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് എന്താ വെച്ചാല് ഇപ്പോ നമ്മുടെ വിവാഹങ്ങളിൽ സ്റ്റേജില് വധുവും വരനും കയറി അന്യ പുരുഷന്മാരുടെ കൂടെയും അന്യ സ്ത്രീകളുടെ കൂടെയും അല്ലെ ഫോട്ടോ എടുക്കുന്ന പല സമ്പ്രദായങ്ങളും നമ്മൾ കാണാറുണ്ട് അല്ലേ. ഇതൊക്കെ ഇസ്ലാമിനെതിരായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം.
1: ഇതൊക്കെ ഇസ്ലാമിനെതിരാണോ എന്ന് പോലാണ് പല ആളുകൾ ചിന്തിക്കുന്നത്. കാരണം അത്രത്തോളം നോർമലൈസ് ചെയ്യപ്പെട്ടു.
0: ഇപ്പൊ ഫോട്ടോഷൂട്ട്, ഇപ്പോ ഫോട്ടോഷൂട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് അല്ലേ നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ അധികരിപ്പിക്കുകയാണ്. അതിനുമ്പോൾ സ്റ്റേജുമ്പോൾ കയറി ആ എങ്ങനെ പറയാ ചെറുക്കനെ സ്റ്റേജുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നു, ആ വിവാഹത്തിൽ ആ പെണ്ണിനെ അഥവാ വധുവിനെ ഒരു പൂമാലകൾക്കിടയിൽ നിർത്തിയിട്ട് നാലാളുകൾ അല്ല അഞ്ചാറ് ആൾക്കാർ കൂടിയിട്ട് സ്റ്റേജിലേക്ക് കയറ്റി ഇങ്ങനെ കൊണ്ടുവരുന്നു, എന്നിട്ട് ആ വരൻ്റെ കയ്യിലേക്ക് ആ സ്ത്രീയെ കൊടുക്കുന്നു, എന്നിട്ട് അവർ സ്റ്റേജുമ്പോൾ നൃത്തമാടുന്നു, മ്യൂസിക്കിൻ്റെ ഹറാമിൻ്റെ അകത്തളങ്ങളോടുകൂടി ആ സ്റ്റേജിനെ വർണ്ണിക്കുന്നു അല്ലേ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇസ്ലാം നിരോധിച്ചൊരു കാര്യമാണ്, ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വധുവും വരനെയും കൊണ്ടുപോകുന്നത് ജെസിബിയുടെ കൊട്ടയിലും കഴുതപ്പുറത്ത് കയറ്റിയിട്ടും അങ്ങനെ എന്താ പറയുക ഒരു ഇസ്ലാമിന് യോജിക്കാത്ത ഒരു തോന്നിവാസം അല്ലേ. ഇതൊക്കെ ഒരു കുട്ടിക്കളിയാന്നുള്ള രൂപത്തിൽ വിവാഹം എന്ന് പറയുമ്പോൾ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് എന്താണ്, ഈമാനിൻ്റെ പകുതി എന്നാണ് പറഞ്ഞത്.
1: ഈ നമ്മൾ പലപ്പോഴും പല ആളുകളും കുറച്ച് മുന്നേ ട്രെൻഡായിരുന്നു, അതായത് നിക്കാഹിൻ്റെ ക്ലോസപ്പ് വീഡിയോ വരൻ്റെ എടുത്തിട്ട് ഡബ് ചെയ്തിട്ട് ഡബിൾ ടു ഡബിൾ ടു പറഞ്ഞിട്ട്.
0: അതൊക്കെ ഒരു വിവാഹത്തെ കളിയാക്കുന്ന രൂപത്തിൽ ഇതൊക്കെ നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെന്താ വെച്ചാൽ പടക്കം പൊട്ടിക്കുന്ന വിഷയം, ഇതൊക്കെ കുറച്ച് മുന്നേ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ എന്തൊക്കെ സംഭവിച്ചിരുന്നു അറിയോ? ഈ ആർഭാടങ്ങൾ ഈ കോലാഹലങ്ങൾ കാരണം വധുവിൻ്റെ പെരക്കാർ വീട്ടുകാർ ഈ വരൻ്റെ വീട്ടുകാരുടെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് പിന്മാറിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. മാത്രമല്ല കല്യാണ പന്തലുകളിൽ ബോംബ് പൊട്ടിക്കുന്ന അവസ്ഥ, അത് കാരണം എത്രയോ മരണങ്ങൾ നടന്ന സംഭവങ്ങൾ സമൂഹത്തിൽ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയാകുന്നുള്ളതാണ്. മാത്രമല്ല ഒരു കല്യാണത്തിന് ചില ആളുകൾ പറയും ഒരു 1500 ആൾക്കാരൊക്കെ വിളിച്ചില്ലെങ്കിൽ അത് ഭയങ്കര പോരായ്മയാണ്. ഇപ്പം നമ്മുടെ കൊറോണ കാലത്ത് അത്ര ആൾക്കാരെ പരിപാടി ഉണ്ടായിരുന്നു? ഒരു പരിപാടി, ഒരു ലളിതമായ കുറച്ച് നമ്മളെ പ്രിയപ്പെട്ട ആളുകളെ മാത്രം വിളിച്ചൊരു പരിപാടി നടത്തുക, ആവശ്യത്തിന് മാത്രം ഫുഡ് നൽകി അല്ലേ, ഒരു അവിടെ ഒരു വലീമ എന്ന് മാത്രം അല്ലേ, അത്രമാത്രം മതി. അത് ഓവറാക്കിയാൽ അത്
1: ഒന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സുന്നത്ത് കല്യാണം വരെ ഒരു
0: അതന്നെ
1: ഒറിജിനൽ കല്യാണത്തിൻ്റെ അകമ്പടിയോടെ നടത്തപ്പെടുന്നത്,
0: അതൊരു ഒരു ഷോർട്ട് വീഡിയോസ് ആക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കുന്ന അവസ്ഥ. സമൂഹം ആകെ എന്താണ്, ആകെ ഒരു ട്രെൻഡിലൂടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക നിയമങ്ങൾ നോക്കണില്ല, ഇസ്ലാം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നോക്കണില്ല. ഭയങ്കര ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ 3 മക്കളുടെ കല്യാണം കഴിഞ്ഞതും ലളിതമായിരുന്നു, അൽഹംദുലില്ലാ, വളരെ സന്തോഷം തന്നെയാണ്. അള്ളാഹു എന്നും നിലനിർത്തട്ടെ. സഫിയ കേത്തിരി രങ്ങാടി നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മൊഹിയുദ്ദീൻ മാല എന്നാണ് ഉത്തരം. ഒരുപാട് ആളുകൾ അതിൻ്റെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ആദ്യമായി ഉത്തരം ശരിയാക്കി സഫിയ കേത്തിരി രങ്ങാടി, സഫിയ എടപ്പാൾ, നഫീസ പി എ താമരശ്ശേരി, അൻവർ വി എടത്തനാട്ടുകര കാപ്പ്, ഇത്തരം ആളുകൾ ആണ് ശരി ഉത്തരം പറഞ്ഞത്. ഇനി അടുത്തൊരു ചോദ്യം നമ്മുടെ ആരാണ്, സൽമാൻ ഖാൻ, സൽമാൻ ഓറടമ്പാലം, സ്വന്തമായി കസേലയുള്ള മാൻ, സ്വന്തമായി കസേലയുള്ള മാൻ അത് ആരാണ്? ചിന്തിച്ചാൽ ഉത്തരം കിട്ടോ? നമ്മൾ ശ്രോതാക്കൾ പറയട്ടെ കേട്ടോ, നമ്മൾ ശ്രോതാക്കൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞോളി, ഇൻഷാല്ലാ അവിടെ ഉത്തരം അറിയാം വിചാരിക്കുന്നു. ഏതായാലും വളരെ സന്തോഷം. ഇപ്പോൾ വിവാഹത്തിൻ്റെ വിഷയത്തിൽ എൻ്റെ ഒരു വിവാഹത്തിൻ്റെ ഇതിലും വളരെ ലളിതമായിട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത്. പലരും ചോദിച്ചു ഇതെങ്ങനെയാണ് ഇങ്ങനെ നടത്താൻ കഴിയണത്, ഇതെങ്ങനെ നടത്തി എന്നുള്ളത്. ഒരു വോയിസ് അറ്റാക്ക് എൻ്റെ കല്യാണം നടക്കുന്നുണ്ട് എൻ്റെ വീട്ടുകാർക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല, നമ്മുടെ ഒരു വിവാഹം, നമ്മുടെ വിവാഹം അത് നമ്മുടെ കൈപ്പിടിയിലാക്കിയാൽ
1: നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡാണ്.
0: ആ അത് സ്റ്റാൻഡ്, ഒരു നിലപാട് നമുക്കുണ്ടായാൽ അത് വിടൂല, നമ്മുടെ നിലപാട് എടുക്കണം. എൻ്റെ കല്യാണം ഇങ്ങനെ ആവണം എന്ന് വിചാരിച്ചാൽ നടക്കാത്ത ഒരു കേസുമില്ല. മറിച്ച് നമ്മുടെ കല്യാണം അത് മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്തിപ്പെടുമ്പോഴാണ്
1: അതാണ്
0: ഇത് കൈ വിട്ടു പോണത്.
1: നമ്മളൊരിക്കലും നോക്കുത്തികളായി
0: മാറാൻ പറ്റില്ല. കല്യാണം നമ്മളതാണെങ്കിൽ അത് നമ്മുടെ കയ്യിലായിരിക്കണം. അപ്പോഴാണ് അതെന്ത് ചെയ്യുള്ളൂ, അത് ഇസ്ലാമികപരമായിട്ട് മുന്നോട്ട് പോവുള്ളൂ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ആളുകൾക്ക് ഉത്തരം അറിയാട്ടോ, ഇഷ്ടംപോലെ ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഇതല്ലേ ഇതിൻ്റെ, ഓ ഞാൻ വിചാരിച്ചില്ല ഉത്തരം വന്നു. നമുക്ക് ഇതിൻ്റെ കൂടെ അടുത്തൊരു ചോദ്യം ചോദിക്കാം അല്ലേ.
1: സാധാരണ പോലെ ഇഖ്തലഫൽ ഉലമ എന്ന് പറഞ്ഞ പോലെ ഒരു വേറിട്ട് ഉത്തരം വന്നിട്ടുണ്ട്, നമുക്ക് തള്ളിക്കളയാൻ
0: സാധിക്കില്ല. അമീറുട്ടി അടുത്തനാട്ടുകാർ അദ്ദേഹം വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാതിലും ജനാലയും ഇല്ലാത്ത റോം, അത് ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു സാധനത്തിന്റെ ഇംഗ്ലീഷ് പദമാണ്, ക്ലൂ തന്നാണ്, ഇംഗ്ലീഷ് പദമാണ് വാതിലും ജനാതിലും ഇല്ലാത്ത റോം ഏതാണ്. അപ്പോ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതായാലും അതിന് ഉത്തരം പറയാലേ, വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ. ചെയർമാൻ എന്നാണ് ഉത്തരം, അറിയോ? ആ അവർക്ക് അറിയായിരുന്നു, ചെയർമാൻ എന്നായിരുന്നു ഉത്തരം. സ്വന്തമായി കസാലയുള്ള മാന് ചെയർമാൻ. സഫിയ കെ തിരുരങ്ങാടി, അമീറുട്ടി അടുത്തനാട്ടുകാര, സഫിയ അടപ്പാൾ, ആയിഷ തോട്ടശ്ശേരിയറ, റഫീഖ് ടൈലർ ടൈലർ മംഗ്ലൂർ, ജമീല വേറൊക്കെ കലമാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി, താഹിറ ടി കെ കാസർഗോഡ്, ഷാഹിദ സുഹാറ മഞ്ചേരി, ഫൗസിയ മമ്മുകാരുണ്യം കൊല്ലം കൊയിലാണ്ടി, ആരിഫ കാക്കയങ്ങാട്, ഷംനാദ് ഖാൻ, ആയിഷ തോട്ടശ്ശേരിയറ, ഇത്തരം ആളുകൾ ഉത്തരം അയച്ചിട്ടുണ്ട്. കേൾക്കുന്നില്ലല്ലോ എന്നുള്ളതോ, എന്തൊരു അത് എല്ലാവർക്കും കേൾക്കുന്നുണ്ടാവും, അവിടെ ചിലപ്പോൾ സൗണ്ട് കൂട്ടാത്ത എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് ആദ്യമൊക്കെ നിർത്താൽ ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മളേ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ എഴുത്ത് വായിച്ചിരുന്നു. എന്തായിരുന്നു എഴുത്ത്? ഖുറാൻ പഠിക്കുന്നതുമായിട്ടുള്ളൊരു വിഷയം അല്ലേ. നമ്മൾ പലപ്പോഴും പറയുന്ന വിഷയമാണ് ഖുറാൻ പഠിക്കുന്ന വിഷയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ വെച്ചാൽ, ഖുറാൻ പഠിപ്പിക്കുന്ന ആളുകളും പഠിക്കുന്ന ആളുകളും പഠിപ്പിക്കുന്ന ആളുകളുമാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഖുറാൻ പഠിക്കുന്ന വിഷയത്തിൽ സമൂഹത്തിൽ ആളുകൾ ഭയങ്കര ബാക്കില്ല അപ്പോൾ അല്ലേ. കുറച്ച് ആളുകൾ മാത്രമേ പഠിക്കണുള്ളൂ, പറഞ്ഞാൽ ശരിയല്ലേ?
1: തീർച്ചയായും. ഇപ്പോൾ ഒന്നില്ലെങ്കിലും റമദാനിൽ തുടങ്ങുന്നതിൻ്റെ തൊട്ട് ഭാഗത്ത് അല്ലെങ്കിൽ ആദ്യ ഭാഗങ്ങളെ നമ്മൾ വിചാരിക്കും എന്ത് ഇത്ര ഖത്മ തീർക്കണം, എത്രത്തോളം നമ്മളെ കൊണ്ട് സാധിക്കാറുണ്ട് എന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക്
0: മനസ്സിലാക്കാം. മടി മനുഷ്യനെ വല്ലാതെ പിടികൂടുന്നുണ്ട്. മാത്രമല്ല ഈ ഖുർആൻ ബന്ധനോട് ടച്ച് ട്രെൻഡിങ് വന്നപ്പോഴേ ഈ ഖുർആനോട് ടച്ച് ഭയങ്കര ആളുകൾ മാറിപ്പോയി എന്നുള്ളതാണ് സങ്കടകരമാണ് കാര്യം അല്ലേ. ഖുർആൻ കേൾക്കൽ ഭയങ്കര ആസ്വാദകരമായ കാര്യമാണ്, പക്ഷെ മറ്റുള്ള മ്യൂസിക് കാര്യങ്ങൾ വരുമ്പോൾ മനുഷ്യൻ മറന്നു പോവാണ്.
1: പക്ഷേ ഇത് ശീലമാക്കിയ ആളുകളുണ്ടാവും, ചെറുപ്പത്തിലേ ശീലമാക്കിയ
0: ഖുർആൻ കേട്ട് കേട്ട് കേട്ട് ശീലിക്കണം. ഇപ്പോൾ ഈ ഖുർആൻ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നാളൊരു ചെറിയ കാര്യം പറഞ്ഞിരുന്നു, ഒരു കുട്ടീനെ ഹിഫ്ദ് പഠിക്കാൻ ചേർക്കുകയാണ്. ചേർത്തപ്പോൾ ഈ കുട്ടി വളരെ പെട്ടെന്ന് ഹിഫ്ദ് പഠിച്ചു തീർത്തു, പെട്ടെന്ന് കുട്ടി ഹാഫിളായ. അല്ലെ ഈ കുട്ടി ഹാഫിളായ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഈ കുട്ടിയുടെ വീട്ടിൽ ഭയങ്കര നല്ലൊരു അന്തരീക്ഷമാണ്. ഈ കുട്ടി വയറ്റിലുണ്ടാകുന്ന സമയത്ത് കുട്ടിയുടെ ഉമ്മ എപ്പോഴും കുട്ടിക്ക് പള്ളിയിലെ വയറ്റിലെ കുട്ടിക്ക് എപ്പോഴും ഖുർആൻ ഓതി കൊടുക്കും. അതൊരു നല്ലൊരു കാര്യമാണ്, മനസ്സിലായില്ലേ? വയറ്റിലെ കുട്ടികൾ നമ്മളെങ്ങനെയാണോ ആ രൂപത്തിലാണ് മക്കൾ വളർന്നു വരിക, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തോന്നിവാസങ്ങളിൽ നിന്നും മറ്റുള്ള ഹറാമുകളിൽ നിന്നും വിട്ടു നിൽക്കുമ്പോഴാണ് നമ്മുടെ മക്കളെ നമ്മൾ വിചാരിച്ച രൂപത്തിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. മാത്രമല്ല ഇനിയിപ്പോൾ നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് എന്ത് കഴിയണം? അവരെ വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിർത്തിപ്പിക്കാനും നമുക്ക് കഴിയണം. രക്ഷിതാവിന് സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം, മനസ്സിലായില്ലേ? പിന്നെ മക്കൾ വലുതായി വരുമ്പോൾ എൻ്റെ മോൻ എൻ്റെ പിടിയിൽ കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല,
1: കയ്യിൽ നിന്ന് പോയി
0: അത്ര പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ചെറുപ്പത്തിൽ മക്കൾ എങ്ങനെയാണോ വളർത്തിയത് ആ രൂപത്തിൽ ആ കുട്ടികൾ വലുതാവുമ്പോൾ
1: ചെയ്യാണ്ടല്ലോ. ചുട്ടയിലെ ശീലം ചുടലവരെ
0: അതാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ കുട്ടികളോട് പറയും ഖുർആൻ ഓതാൻ പറയും, നമ്മൾ ക്ലാസ് വെക്കാൻ പറയും, എന്നിട്ടോ നമ്മളോ സിനിമ കാണുന്നു, മ്യൂസിക് കേൾക്കുന്നു, ഹറാമിലൂടെ പോകുന്നു. രക്ഷപ്പെടൂല മക്കൾ. മക്കളോട് നമ്മളൊരു വാക്ക് പറയുന്നുണ്ട് എങ്കിൽ നമ്മളതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് മക്കൾക്കൊരു പാഠമായി മാറും. നമ്മളാണ് മക്കളുടെ റോൾ മോഡൽ.

0: ഓർക്ക് താല്പര്യമുണ്ടെ പോന്നോട്ടെ, ഞങ്ങൾ നിർബന്ധിക്കണമെന്നില്ല. ഇതാണ് പ്രശ്നം,
1: ഇതാണ് മെയിൻ പ്രശ്നം, നമ്മൾ വളർത്തുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മൾ സ്റ്റാൻഡ് എടുത്ത് നമ്മൾ മക്കളൊന്ന് വളർത്തി നോക്കി, പിന്നെ നമ്മൾ പറഞ്ഞനുസരിച്ച് അവർ ജീവിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ജീവിക്കുന്നുള്ളത് അത് ചില ആളുകൾ അവരുടെ അനുഭവം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും മക്കളോട് ക്രൂരമായി ക്രൂശിക്കരുത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തേണ്ടത്. നമ്മളെപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ഫ്രണ്ട്ഷിപ്പ് രൂപത്തിൽ മക്കളോട് സംസാരിക്കണം എന്നുള്ളതാണ്. മറിച്ച് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരോട് കയർത്ത് സംസാരിക്കുക കുട്ടികളോട്. അപ്പോൾ ആ രൂപത്തിലാണ് കുട്ടികൾ വളർന്നു വരിക, മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മക്കളെ വളർത്തുമ്പോൾ കൃത്യമായി അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായി, ഇത് മാത്രമല്ല കേട്ടോ, ഒരു മാതാപിതാവ്, ഇപ്പം മാതാപിതാക്കളുടെ കടമകൾ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലേ. മാതാപിതാക്കൾ തന്നെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും, പക്ഷേ കുട്ടികളോടുള്ള കടമകൾ മാതാപിതാക്കൾ അറിയണ്ടേ?
2: ശരിയാണ്,
1: എത്രയോ എത്രയോ കടമകൾ ഇതിലുണ്ട്. മാത്രമല്ല അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഉദാഹരണമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കാൻ എത്ര എത്ര കാത്തിരുന്നു. മാത്രമല്ല ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചപ്പോൾ പ്രാർത്ഥന നിർത്തിയോ? ഇല്ല. ആ മകനെ ഖുർആനിൻ്റെ വഴിയാക്കുക, ആ മകനെ കൃത്യമായി ദീനിൻ്റെ പാതയിലാക്കണമെന്നും സത്യപാതയിലാക്കണമെന്നും ഒരുപാട് പ്രാർത്ഥനകൾ ഖുർആനിൽ പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അല്ലേ, അതും അത്തരത്തിലുള്ള സമൂഹത്തിൽ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ മക്കളോട് പ്രാർത്ഥിക്കാൻ പറയണു, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണില്ല. മാത്രമല്ല രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മക്കൾക്കെതിരെ ഒരിക്കലും മോശമായി പ്രാർത്ഥിക്കരുത്. അത് മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അള്ളാഹുവിനും ഇടയിൽ ഒരു തടസ്സമല്ല എന്നുള്ളതാണ്. പെട്ടെന്ന് സ്വീകരിക്കും. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കുറേ മുന്നേ പറഞ്ഞിരുന്നു നമ്മുടെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ്, അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാലത്തിലെ കഥ. അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു വികൃതി കാരണം ഉമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എൻ്റെ മകനെ വലിയൊരു ഇമാമാക്കി മാറ്റണേന്ന്. ആ ഉമ്മാൻ്റെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ ഇന്ന് എന്ത് ചെയ്തത്, ഒരു വലിയ പ്രശസ്ത ഇമാമാക്കി മാറ്റിയത്. നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയണം. പിന്നെ അല്ല നമ്മൾ പ്രാർത്ഥന സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹനെ അനുസരിച്ച് ജീവിക്കണം. എന്നാലേ അല്ല എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടോ? ഉണ്ടല്ലേ. എന്നാ ഇൻഷാല്ലാ.
3: അസ്സലാമു അലൈക്കും.

0: السلام عليكم.
1: ما شاء الله عليك، بارك الله فيك، അടിപൊളിയായി. മഷല്ല, ഒരു രക്ഷയില്ല. നല്ല സ്വരം മോൻ്റെ. എല്ലാവരും ഈണത്തോട് പാടി ജസാക്കുമുല്ലാ ഖൈർ എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം മഷ്റൂം എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ അതിൻ്റെ ഉത്തരം പറഞ്ഞു. മഷ്റൂം എന്ന് ആദ്യം ഉത്തരം പറഞ്ഞത് മെഹനാസ് ഗഫൂർ പാലത്തിങ്ങലാണ്, താഹിറ ടി കെ കാസർഗോഡ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ, ആയിഷ തോട്ടശ്ശേരി, ഇവരൊക്കെ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. ഹലീമ ബിന്ത് ഇഹ്ജാസ് തലശ്ശേരി മഷാല്ല എന്നറിയിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈവനിംഗ് ലൈവ് ഇന്ന് വളരെ അടിപൊളിയായിട്ടുണ്ട്. പാട്ടുകളും ഖിറാഅത്തും ഒക്കെ ഉഷാറായി. ഇൻഷാല്ല അടുത്തൊരു ഈവനിംഗ് ലൈവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: ഓർമ്മ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഓർമ്മയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയുടെ ജീവിതത്തെക്കുറിച്ച് രചിക്കപ്പെട്ട കെ എം മൗലവി സ്മാരക ഗ്രന്ഥമാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കെ എം മൗലവിയുടെ ജീവിതത്തെക്കുറിച്ച് ഇ കെ മൗലവി എഴുതിയ ഭാഗമാണ് നാം വായിക്കുന്നത്. തുടർഭാഗങ്ങൾ കേൾക്കാം. അന്നത്തെ ചുറ്റുപാടിൽ ഉലമാക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിലാണ് വിഷമമെന്ന് ഞങ്ങൾക്കറിയാം. പരേതനായ മണപ്പാട്ട് പി കുഞ്ഞുമുഹമ്മദ് സാഹിബും ടി കെ മൗലവിയും ഈ ലേഖകനും കൂടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു പര്യടനം നടത്തുകയും ആലിമുകളെ നേരിട്ട് കണ്ട് യോഗത്തിന് ക്ഷണിക്കുകയും യാത്രാ ചെലവുകൾ യോഗ ഭാരവാഹികൾ വഹിക്കുന്നതാണെന്ന് അറിയിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ യോഗങ്ങൾ രണ്ടും ആലുവയിൽ വെച്ച് തന്നെ നടക്കുകയുണ്ടായി. അവിടെ വെച്ച് കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകൻ കെ എം മൗലവി സാഹിബായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മൗലവി സാഹിബ് തൻ്റെ മൂർച്ചയേറിയ നാക്കുകൊണ്ടും തൂലിക കൊണ്ടും ഒരേ അവസരത്തിൽ ശത്രുക്കളോട് ധീരധീരം പോരാടി വന്നു. ഇതിനിടക്ക് മലബാറിൽ നിന്നുള്ള പോലീസും പോലീസുകാരുടെ ഏജന്റുമാരും അദ്ദേഹത്തെ കെണിയിൽപ്പെടുത്തുവാൻ തക്കം പാർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവരെല്ലാം പരാജിതരാവുകയാണുണ്ടായത്. കൊടുങ്ങല്ലൂരിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, അമുസ്ലിങ്ങളും മൗലവിയുടെ രക്ഷയ്ക്കുവേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാൻ പോലും തയ്യാറായിരുന്നു. ഒരു ഉദാഹരണം പറയാം. മലബാറിൽ നിന്നും ഒരു സബ് ഇൻസ്പെക്ടറും പാർട്ടിയും കൊടുങ്ങല്ലൂരിൽ വന്നിട്ടുണ്ടെന്നും അവരുടെ ഉന്നം കെ എം മൗലവിയാണെന്നും വിവരം കിട്ടിയതനുസരിച്ച് പലരും പോലീസ് സ്റ്റേഷന്റെ പരിസരത്തിലെത്തി. മലബാറിൽ നിന്ന് വന്ന സബ് ഇൻസ്പെക്ടറും പാർട്ടിയും അമ്പല നടക്കൽ നിൽക്കുന്നതായി കണ്ടു. ഉടനെ കെ സി കൃഷ്ണൻകുട്ടി മേനോൻ എന്നൊരാൾ ഇൻസ്പെക്ടറുടെ അടുത്ത് ചെന്ന് നിങ്ങളിവിടെ എന്ത് ഉദ്ദേശത്തോടുകൂടിയാണ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു. ഞങ്ങൾക്കിവിടെ ഒരാളെ പിടികിട്ടേണ്ടതുണ്ടായിരുന്നു, അത് സാധിക്കുകയും ചെയ്തു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. മേനോൻ പറഞ്ഞു, നിങ്ങൾ തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരെ പിടിക്കുവാൻ വന്നതാണെന്ന് കരുതിയാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം ഇവിടെയുണ്ട്. ഇവിടുത്തെ മുസ്ലിങ്ങളെപ്പറ്റി ഞാനൊന്നും അറിയുകയില്ല, എന്നാൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ ശവശരീരത്തിൽ ചവിട്ടിക്കൊണ്ടല്ലാതെ നിങ്ങൾക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ലെന്ന് ഞാൻ തീർത്തു പറയുന്നു. ഇൻസ്പെക്ടർ, അദ്ദേഹം ഇവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ അദ്ദേഹത്തെ പിടിക്കുവാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല, അതിന് ഞങ്ങൾ വന്നിട്ടുമില്ല. ഇതിൽ നിന്നും മനസ്സിലാക്കാം, കൊടുങ്ങല്ലൂരിലെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും മൗലവി സാഹിബിനെ എത്രമാത്രം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നുവെന്ന്. കൊടുങ്ങല്ലൂരിൽ മാത്രമല്ല, കൊച്ചി സ്റ്റേറ്റിലും തിരുവിതാംകൂറിലും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ അനേകം സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ സാമുദായികവും മതപരവുമായ പ്രവർത്തനങ്ങളിലെല്ലാം വക്കം മൗലവിക്ക് പങ്കുണ്ടെന്ന വസ്തുത ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതിലെല്ലാം കെ എം മൗലവി സാഹിബിനും ഗണ്യമായ പങ്കുണ്ടായിരുന്നു. അത്തരം സംഭവങ്ങൾ വിവരിച്ചെഴുതുകയാണെങ്കിൽ ഒന്നിലധികം വാള്യങ്ങൾ തന്നെ വേണ്ടിവരും. ഇത്തരം പ്രവർത്തനങ്ങൾക്കിടയിലാണ് തിരുവിതാംകൂറിലെ ആദ്യ മുസ്ലിം ഇൻസ്പെക്ടറായ സുലൈമാൻ സാഹിബ് മൗലവിയുടെ അടുക്കൽ നിന്ന് അറബി ഭാഷ പഠിച്ചിരുന്നത്. മൗലവി സാഹിബിന്റെ ഒന്നാമത്തെ ഹജ്ജ് യാത്രയും കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെയായിരുന്നു. ജനാബുമാർ കോട്ടപ്പുറത്ത് സീദി മുഹമ്മദ് സാഹിബ്, മണപ്പാട്ട് പി കുഞ്ഞു മുഹമ്മദ് സാഹിബ്, സഹോദരൻ പി കൊച്ചുമൊയ്തീൻ സാഹിബ്, പി എ കുഞ്ഞിക്കോമു സാഹിബ് എന്നീ നാലു പേരാണ് മൗലവി സാഹിബ് ഒന്നിച്ചുണ്ടായിരുന്നത്. 1927 ഈ ഹജ്ജ് യാത്ര. അന്ന് ഹിജാസിലെ ഭരണാധികാരി ജലാലത്തുൽ മലിക് ഇബ്നു സഊദ് ആയിരുന്നു. മേൽപ്പറഞ്ഞ അഞ്ചുപേരും സുൽത്താൻ ഇബ്നു സഊദിനെ നേരിട്ട് കാണുകയും ഹിജാസിൽ വരുത്തേണ്ടതായി അവർക്കു തോന്നിയ പരിഷ്കരണങ്ങളടങ്ങിയ ഒരു മെമ്മറാണ്ടം സുൽത്താൻ തിരുമനസ്സിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. സുൽത്താൻ തിരുമനസ്സുകൊണ്ട് അവരെ സബഹുമാനം സ്വീകരിക്കുകയും കഴിയുന്നവ വേഗത്തിൽ മെമ്മറാണ്ടത്തിൽ നിർദ്ദേശിച്ച പരിഷ്കരണങ്ങൾ നടപ്പിൽ വരുത്തിക്കൊള്ളാമെന്നും ഉറക്കുകയും ചെയ്തു. പിന്നീട് അവയിൽ പലതും നടപ്പിൽ വരുത്തുകയുണ്ടായി. ഹജ്ജ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുണ്ടായ ഒരു സംഭവം പ്രത്യേകം പ്രസക്തവുമാണ്. ജിദ്ദയിൽ നിന്നും ബോംബെക്ക് കപ്പൽ കയറിയ ഉടനെ ബോംബെയിലെ പോലീസ് സൂപ്രണ്ടിന് ഒരു ഊമക്കത്ത് കിട്ടുകയുണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന് പിടികിട്ടേണ്ട ഒരു പുള്ളി തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇന്നിന്നവരൊന്നിച്ച് ഇന്ന തീയതിക്ക് ബോംബെയിലെ എത്തുന്ന കപ്പലിലുണ്ട്. അദ്ദേഹത്തെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഭക്തജനങ്ങളെ താൻ എന്ത് ചെയ്യുന്നുവെന്ന് അള്ളാഹു ഊമക്കത്തുകാർക്ക് കാണിച്ചു കൊടുത്തു. എങ്ങനെയെന്നാൽ ബോംബെയിലെ പോലീസ് സൂപ്രണ്ട് തലശ്ശേരി സ്വദേശിയായ TC മാഹീൻ സാഹിബായിരുന്നു. കപ്പൽ തുറമുഖത്തെത്തിയപ്പോൾ മാഹീൻ സാഹിബ് കൊടുങ്ങല്ലൂരിലെ ഹാജിമാരെയും കാത്തുനിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഹാജിമാരെ സബഹുമാനം സ്വീകരിച്ച് തന്റെ സ്വപ്നവസതിയിലേക്ക് ആനയിച്ചു. രണ്ടു ദിവസം അദ്ദേഹവും ഒന്നിച്ച് താമസിച്ച ശേഷം അവരെ അഞ്ചുപേരെയും തീവണ്ടിയിൽ കയറ്റി യാത്രയച്ചു. വണ്ടി ഇളകാറായപ്പോൾ മാഹീൻ സാഹിബ് മൗലവിയുടെ പുറം തടവിക്കൊണ്ട് ഒന്നും ഭയപ്പെടേണ്ട, അള്ളാഹു രക്ഷിച്ചുകൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യാത്ര പറഞ്ഞ് പിരിഞ്ഞത്. നാട്ടിലെത്തിയ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഊമക്കത്തിന്റെ വിവരം ഹാജിമാർ അറിഞ്ഞത്. പീസ് റേഡിയോ ഓർമ്മയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ മതപരവും ഭൗതികവുമായ പുരോഗതിയുടെ പിന്നിൽ ചാലകശക്തിയായി പ്രവർത്തിച്ച KM മൗലവി സാഹിബിൻ്റെ ജീവിതചരിത്രത്തിൻ്റെ തുടർഭാഗങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
4: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
3: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
4: ദേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
3: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
4: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
3: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
4: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
3: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
4: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: Peace Radio. Tune to reality.

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840.
2: أعوذ بالله من الشيطان الرجيم.

0: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവിക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ബയോ ആരോഗ്യ ചിന്തകൾ, വാക്വം ക്ലീനർ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. വാക്വം ക്ലീനറുകൾ പല വീടുകളിലും അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു നൂതന സംവിധാനമാണ്. നമ്മൾ സാധാരണ ചൂല് കൊണ്ട് തൂത്തുവാരുമ്പോൾ അത് ജോലിയിൽ ഏർപ്പെടുന്നവർക്കും പരിസരത്ത് നിൽക്കുന്നവർക്കൊക്കെ പൊടിപടലങ്ങൾ ശ്വസിക്കേണ്ടി വരും. എന്നാൽ വാക്വം ക്ലീനർ ഉപകരണത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫിൽറ്ററുകൾ അതിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്ന പൊടിപടലങ്ങൾ സഞ്ചിക്കുള്ളിൽ തന്നെ തടഞ്ഞു നിർത്തി വായു ശുദ്ധീകരിക്കും. അത് വീട്ടിനുള്ളിലെ തറയിലും പ്രതലങ്ങളിലും പറ്റിയിരിക്കുന്ന പൊടികൾ, പൊഴിഞ്ഞു വീഴുന്ന മുടിയിഴകൾ, വളർത്തുമൃഗങ്ങളുടെ രോമം, പല്ലി, പാറ്റ, എലി മുതലായവയുടെ അവശിഷ്ടങ്ങൾ, ചിലന്തി വല, ചെറുപ്രാണികൾ, ഇവയെ കൂടാതെ തന്നെ പൊടിയിൽ വസിക്കുന്ന സൂക്ഷ്മജീവികളായ ഡസ്റ്റ്, മൈറ്റ് എന്നിവയൊക്കെ വാക്വം ക്ലീനർ കൊണ്ട് നീക്കം ചെയ്യാൻ സാധിക്കും. മെഷീൻ സ്വയമേ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് മനുഷ്യൻ്റെ അധ്വാനം കുറച്ചേ വരുന്നുള്ളൂ. ഇത് കൂടുതൽ നമുക്ക് ഇന്ന് അലർജിക്കാർ വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. ഈ വാക്വം ക്ലീനർ ഉപയോഗിക്കുമ്പോൾ ഈ ഹൗസ് മൈറ്റ് അടക്കം അവിടുന്ന് ശുദ്ധീകരിക്കുക, അതിനെയൊക്കെ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളൊരു ഗുണം ഈ വാക്വം ക്ലീനറിൽ ഉണ്ട്. നനവുള്ള പ്രതലങ്ങളിലും വാക്വം ക്ലീനർ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാക്വം ക്ലീനറുകൾ ഇന്ന് ലഭ്യമാണ്. ചവിട്ടികളും കാർപ്പറ്റുകളൊക്കെ ഷാമ്പു ഉപയോഗിച്ച് കഴുകി അത് അഴുക്കുവെള്ളം വലിച്ചെടുത്ത് ഉണക്കാനൊക്കെ ഇന്ന് വാക്വം ക്ലീനർ, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള വാക്വം ക്ലീനറുകളുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായിട്ടുള്ള HEPA, ഹൈ പാർട്ടിക്കുലേറ്റ് അറസ്റ്റൻസ് ഫിൽറ്റർ അടങ്ങിയിട്ടുള്ള മോഡലുകളും ഇന്നുണ്ട്. ഇത് അന്തരീക്ഷ വായുവിൽ നിന്ന് പരാഗ രണുക്കൾ പോലെയുള്ള അലർജിക്ക് കാരണമായ പൊടി കൂടി വലിച്ചു കളയാൻ ഉതകുന്നതാണ്. അപ്പോൾ വീട്ടിനുള്ളിൽ വായു ഇത്തരം അലർജനുകളിൽ നിന്ന് മുക്തമാക്കി വെക്കാം എന്നുള്ളതാണ് ഈ വാക്വം ക്ലീനർ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത്. അലർജി മൂലമുള്ള ആസ്മ, മൂക്കിൻ്റെ അലർജി അഥവാ അലർജിക് റൈനൈറ്റിസ് എന്നിവ കൊണ്ടുള്ള ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് താമസ സ്ഥലവും ജോലിസ്ഥലവും ഏറ്റവും വൃത്തിയിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പൊടിപടലങ്ങളും സൂക്ഷ്മജീവികളും അലർജിക്ക് കാരണമാണെന്നത് ശക്തിയേറിയ വാക്വം ക്ലീനറിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. ഏറെ ബുദ്ധിമുട്ടുകളുള്ള ജോലികളാണ് ഈ ഉപകരണം എളുപ്പമാക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിക്കൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുകൂടി വേണം. ഈ പൊടികൾ നിറഞ്ഞ സഞ്ചി നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫിൽറ്ററുകൾ തടസ്സപ്പെടും. അപ്പോൾ അത് സക്ഷൻ ഫോഴ്സൊക്കെ കുറയും. അപ്പോൾ നിറയുന്നതിന് മുമ്പ് തന്നെ അത് വേണ്ട രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുകയും അത് വൃത്തിയാക്കി വെക്കുകയും ഏതെങ്കിലും ഭാഗം പൊട്ടിപ്പോവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുകയൊക്കെ ചെയ്യുക. ഉപകരണം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അഴിച്ചിട്ട തലമുടിയോ അല്ലെങ്കിൽ അയഞ്ഞു കിടക്കുന്ന വസ്ത്രധാരണം, വിരലുകൾ മറ്റു ഭാഗങ്ങളൊക്കെ ഉപകരണത്തിൻ്റെ ദ്വാരങ്ങൾക്കടുത്തോ അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഹോസിനടുത്തോ ബ്രഷ് ബാറിനടുത്തോ വെക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വാക്വം ക്ലീനർ വളരെയധികം ഉപകാരമാണ്. അലർജികളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വീട് വളരെ കൃത്യമായിക്കൊണ്ട് പൊടിപടലങ്ങളില്ലാതെ സൂക്ഷിച്ചു വെക്കാനും അലർജിക് റൈനൈറ്റിസ് പോലെ ആസ്മ പോലെയുള്ള പൊടി കൊണ്ടുള്ള അലർജികളിൽ നിന്ന് പരിപൂർണമായി രക്ഷ നേടാനും ഇതവരെ സഹായിക്കുന്നതാണ്.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, വാക്വം ക്ലീനർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അവതരിപ്പിച്ചത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇസ്ലാം മനുഷ്യരെ സൃഷ്ടിച്ച ഏകദൈവത്തിൽ നിന്നുള്ള മതമാകുന്നു. ദൈവീക ദർശനങ്ങൾ കലർപ്പില്ലാതെ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനം കളിയാടുകയുള്ളൂ. ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റ്. വിശുദ്ധ ഖുർആനിൽ നന്മയായ ഒന്നുമില്ലെന്നോ? അവതരണം ജസീൽ കൊടിയത്തൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോയുടെ ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മനുഷ്യരെല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവണമെന്ന് എല്ലാവരും കൊതിക്കുന്നു. ഭൗതിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും യാതൊരുവിധ സമാധാനവും ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ അത്തരം സംവിധാനങ്ങളോ സൗകര്യങ്ങളോ വിഷയങ്ങളോ ഒന്നുമില്ലാതിരുന്നിട്ടും നല്ല സമാധാനത്തിൽ കഴിയുന്ന ആളുകളുമുണ്ട്. എന്താണ് ഇവിടെയുള്ള വ്യത്യാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അറദ് വലാകിൻ ഗിന ഗിന നഫ്സ്. ഈ സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ കാരണം, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഐശ്വര്യമാണ്. ഈ ദുനിയാവിലുള്ള വിഭവങ്ങൾ അധികരിച്ചതുകൊണ്ട് സമാധാനം കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ സമാധാനം കിട്ടാനുള്ള വഴി എന്താണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഫഇമ്മാ യതിയന്നകും മിന്നി ഹുദ ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖാ. നമ്മളിൽ നിന്നും, അള്ളാഹു പറയാണ്, എന്നിൽ നിന്നും ഹുദ വരുമ്പോൾ, എന്നിൽ നിന്നും ഹുദ നേർമാർഗം ലഭിക്കുമ്പോൾ, ആ ഒരു ഹുദയെ പിൻപറ്റിയാൾ, ഫമനിച്ചബ ഹുദായ്, എൻ്റെ ഈ ഒരു മാർഗത്തെ പിൻപറ്റിയവൻ, ഫലയതില്ലു വലയഷ്ക, അവൻ പിഴച്ചു പോവുകയില്ല, ദൗർഭാഗ്യമടയുകയുമില്ല. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ സമാധാനത്തിൻ്റെ ജീവിതം ആ ഹുദ പിൻപറ്റുന്നതിലാണ്. ഈ ഒരു വഴി പിൻപറ്റുന്നതിന് ഓപ്പോസിറ്റായി കഴിഞ്ഞാൽ, വിപരീതമായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്?
5: ഒമൻ അഅ്റദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദങ്ക.
4: എൻ്റെ ഈ ഒരു ഉത്ബോധനത്തെ തൊട്ട്, ദിക്റിനെ തൊട്ട് ആരാണോ തിരിഞ്ഞു കളയുന്നത്, അവന് ക്ലേശകരമായിട്ടുള്ള കുടുസായിട്ടുള്ള ജീവിതമാണ് ഉണ്ടാവുക എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഫമനിത്തബ ഹുദായി, എൻ്റെ ഈ ഒരു മാർഗത്തെ പിൻപറ്റുന്നവൻ ആരാണോ ഉള്ളത് അവന് സമാധാനം. ഒമൻ അഅ്റദ അൻ ദിക്രി, ഈ മാർഗത്തെ പിൻപറ്റാതെ തിരിഞ്ഞു കളയുന്നവന് ക്ലേശകരമായ ജീവിതം. ഇത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ജീവിച്ചു കാണിച്ചു തന്ന ചരിത്രങ്ങൾ, ഉമർ അള്ളാഹുവിൻ്റെ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ ഉമർ അള്ളാഹു മരത്തണലിൽ വിശ്രമിച്ചു കിടക്കെ ശത്രുക്കളിൽ നിന്നും ഒരു ആൾ വന്നിട്ട് പറഞ്ഞല്ലോ, ഹകംത ഫഅദൽത ഫഅമിൻത ഫനിംത. താങ്കൾ ഭരണം നടത്തി, ഫഅദൽത, ആ ഭരണത്തിൽ താങ്കൾ നീതി പാലിച്ചു, ഫഅമിൻത, അങ്ങനെ നീതി പാലിച്ചത് കാരണം താങ്കൾ നിർഭയത്വമുള്ളവനായി, ഫനിംത, അതുകൊണ്ട് സ്വസ്ഥതയോടുകൂടി ഇതാ ഉറങ്ങാൻ താങ്കൾക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു സർട്ടിഫിക്കറ്റായിരുന്നു. അത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന, അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള, റസൂൽ സിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള അത്തരം വിഷയങ്ങളെ കൃത്യമായി ജീവിതത്തിൽ പിൻപറ്റിയതിൻ്റെ ഭാഗമായി അങ്ങനെ ഭരണം നടത്തിയതുകൊണ്ട് സ്വസ്ഥമായി കഴിയാൻ സാധിച്ചു. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരുപാട് കൽപ്പനകൾ, ഒരുപാട് വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരാശിക്ക് നന്മയാകുന്ന, നന്മ മാത്രം നൽകുന്ന ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ സൂറത്തുൽ ഇസ്രയിലെ 23 മുതലുള്ള വചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 11 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്നുള്ളത് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണത്. സൂറത്തുൽ ഇസ്രായിലെ 17-ാമത്തെ അധ്യായം, വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായം, സൂറത്തുൽ ഇസ്രായിലെ 23 മുതലുള്ള വചനങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ഓരോ പാഠങ്ങൾ. ഒന്ന്, വഖദ റബ്ബുക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഭാഗത്ത് അള്ളാഹുവിൽ ശിർക്ക് വെക്കരുത്, പങ്കുചേർക്കരുത് അത്രമേൽ വലിയ പാതകമാണത്. ചെയ്തു കൂട്ടിയ നന്മകളെല്ലാം നിഷ്ഫലമായി പോകുന്ന വലിയ ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന സംഗതിയാണ്. അത്ര ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന വിഷയം, അത് ഗൗരവമേറിയ വിഷയമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അത്രമേൽ പ്രധാനം, ആ വിഷയത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു ശിർക്ക്. നമ്മൾ മനസ്സിലാക്കണം, തൗഹീദ് മനസ്സിലാക്കണം. ആ ശിർക്ക് എവിടെയൊക്കെ വരുമെന്നുള്ളത് മനസ്സിലാക്കി ജീവിതത്തിൽ അതിൻ്റെ ഒരംശം പോലും നമ്മളിൽ വരുന്നില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കി കളയുന്ന ശിർക്കിൻ്റെ യാതൊരു ലാഞ്ചന പോലും നമ്മുടെ ഒന്നിലും, വിശ്വാസ കർമ്മങ്ങളിലൊന്നിലും ഇല്ല എന്ന് നമ്മളെല്ലാവരും ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ വിഷയം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ള വിഷയമാണ്. അവിടെ അവരോട് നല്ല നിലയിൽ വർത്തിക്കാനും മോശമായ ഒന്നും അവർക്ക് വെറുപ്പുളവാക്കുന്ന ഒരു സംസാരം പോലും, ഒരു വാക്ക് പോലും നമ്മളിൽ നിന്ന് ഉണ്ടാവരുത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നല്ല രൂപത്തിൽ അവരോട് സംസാരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രായം എത്തിയിട്ടുള്ള മാതാപിതാക്കൾക്ക്, പ്രായം ചെന്ന മാതാക്കളോട്, പിതാക്കളോട് സംസാരിക്കുന്ന വേളയിൽ നമ്മൾ കൃത്യമായിട്ട് ആ നിർദ്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ടാവണം നമ്മുടെ സംസാരം എന്നുള്ളത്. ഈ വിഷയത്തിൽ പലപ്പോഴും അങ്ങനെ തർക്കിച്ച് സംസാരിക്കുകയോ സങ്കടം ഉണ്ടാക്കുന്ന രൂപത്തിൽ അവരോട് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ നമ്മൾ അത് കൃത്യമായി വിഷയം പറഞ്ഞ് അള്ളാഹുവിനോട് പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടണം. മൂന്നാമത്തൊരു വിഷയം, ആ തൊട്ടടുത്ത വചനങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് കുടുംബബന്ധത്തെക്കുറിച്ചും അഗതി, അതുപോലെ വഴിപോക്കർ, അവർക്കുള്ള അവകാശങ്ങൾ കൊടുക്കണമെന്നാണ്. കുടുംബക്കാർക്ക് നമ്മുടെ എത്രമാത്രം പരിഗണന കൊടുക്കുന്നുണ്ട്. ഇത്തരം പാവപ്പെട്ട ആളുകൾക്ക്, മറ്റ് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഗതിയുമില്ലാത്ത ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്, ഭക്ഷണം നൽകുക എന്നുള്ളത് വലിയ നേട്ടമുള്ള, വലിയ ഫതിലുള്ള കർമ്മമായിട്ടാണ് നമ്മൾ ഹദീസുകളിൽ നമുക്ക് കാണുന്നത്. അത്തരം വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പാവങ്ങളെ സഹായിക്കുന്നിടത്ത്, അതുപോലെ തന്നെ കുടുംബക്കാരെ അവരെ പരിഗണിക്കുന്നിടത്ത്, അവർക്കുള്ള അവകാശങ്ങൾ വെച്ചു കൊടുക്കുന്നിടത്ത്, വഴിപോക്കർക്കുള്ള അവകാശങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്നിടത്ത്, പലപ്പോഴും മാതൃകാപരമായി പലരും കാണാറുണ്ട്. വീടിൻ്റെ ചുമരിൽ, അതിൻ്റെ മതിലിൻ്റെ ചുമരിൽ നമുക്ക് അവിടെ പൈപ്പ് സംവിധാനം വെച്ച്, കുടിവെള്ള സംവിധാനം വെച്ച്, വഴിയുള്ള പോകുന്ന ആളുകൾക്ക് വലിയ വെള്ളം, എത്ര വലിയ ദാനം, വലിയ ദാനം വെള്ളമാണെന്ന് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അത്തരം വിഷയങ്ങളെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്, അത് ശ്ലാഘനീയമാണ്. നാലാമത്തൊരു വിഷയം, ദുർവ്യയം ചെയ്യരുത് എന്നാണ്. ധൂർത്തു പാടില്ല. വലിയ അറിവും കഴിവും സമ്പത്തും ഒക്കെ അള്ളാഹു തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് കരുതി അത് ധൂർത്തിൻ്റെ വിഷയത്തിലോ, അല്ലെങ്കിൽ അത് വലിയ ഹുങ്കിൻ്റെ, താൻ പോരുമയുടെ വിഷയത്തിലോ ഒക്കെ ആലോചിച്ച് കിബിറുള്ള ആളുകളായി പിന്നീട് അത് ദുർവ്യയത്തിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് എത്തരുത്. ഇസ്രാഫിൻ്റെ ആളുകളാവരുത്. അവർ പിശാചുക്കളുടെ സുഹൃത്തുക്കളാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ പിശുക്ക് ഒഴിവാക്കണം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. ഈ ദൂർത്ത് ഒഴിവാക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പിശുക്കിൻ്റെയും ആളുകളായി മാറാൻ പാടില്ല. അതിനിടയിലൊരു മധ്യമ നിലപാടിൻ്റെ, പിശുക്കോ ദൂർത്തോ ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവേണ്ടത്. പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം, ദാരിദ്ര്യഭയത്താൽ നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്. ദാരിദ്ര്യഭയത്താൽ കുട്ടികളെ കൊല്ലരുത് എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖിൻ, പട്ടിണി ഭയന്നുകൊണ്ട്, പട്ടിണിയാകുമെന്ന് പേടിച്ചുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലരുത്. നഹ്നു നർസുഖുഹും വയ്യാക്കും, അവർക്കും നിങ്ങൾക്കുമൊക്കെ റിസ്ക് നൽകുന്നത് റബ്ബാണ്, അള്ളാഹു പറയാണ് റബ്ബാണ്, നാമാണ് നൽകുന്നത് എന്ന് പറയാണ്. സഹോദരങ്ങളെ, അങ്ങനൊരു വിഷയം നമ്മുടെ നാട്ടിൽ സാർവത്രികമാണ്. പല അറിഞ്ഞോ അറിയാതെയോ പല സംവിധാനങ്ങൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു കുട്ടികളെ ഇല്ലാതാക്കാൻ. സഹോദരങ്ങളെ, ഈ ഒരുപാട് വിഷയങ്ങൾ, ഇസ്ലാം നന്മ പഠിപ്പിക്കുന്ന ഖുർആനിൻ്റെ ഇത്തരം കൽപ്പനകൾ, അത് സ്വീകരിക്കുന്നിടത്ത് നമ്മളെവിടെയാണെന്നും പരിശോധിക്കണം. ഏഴാമത്തൊരു വിഷയം, വ്യഭിചാരം അതിനോട് അടുക്കരുത് എന്നാണ്. ലാ തഖ്റബു സിന, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നതിനപ്പുറം അതിനേക്കാൾ സൂക്ഷ്മമായ ഒരു പ്രയോഗമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളതിനോട് അടുക്കരുത് എന്നാണ്. വ്യഭിചാരം അത് പല രൂപത്തിലുണ്ട്. അത് അതിൻ്റെ ഒരു ഭാഗത്തേക്കും നമ്മൾ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ കൊലപാതകമാണ്, അതും അത്രമേൽ വലിയ പാതകം തന്നെയാണ്. ആ കൊലപാതകത്തിൻ്റെ വിഷയവും കൃത്യമായിട്ട് ആ ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. തുടർന്ന് അനാഥയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ പരിചയക്കാരിൽ ഇത്തരം വിഷയങ്ങളിൽ ഉള്ള ആളുകൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായിരിക്കണം, അതിൻ്റെ ഉപയോഗങ്ങളും വിനിയോഗങ്ങളും അതെങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി പഠിപ്പിക്കുന്ന രൂപത്തിൽ ആണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അത് ഏറ്റവും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾക്ക് അങ്ങനെ അവസരം വരികയാണെങ്കിൽ അതിലൊന്നുപോലും അന്യായമായ ഒന്നും നമ്മൾ എടുക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അർഹിക്കുന്ന അവകാശം എല്ലാവർക്കും നൽകുന്നു എത്തുന്നു എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതിരിക്കുക. അളന്നു കൊടുക്കുമ്പോഴും അളന്ന് വാങ്ങുമ്പോഴുമൊക്കെ നമ്മൾ വാങ്ങുമ്പോഴുള്ള സൂക്ഷ്മത തിരിച്ചു കൊടുക്കുമ്പോഴും കൂടി ഉണ്ടാവണമെന്നാണ് പ്രത്യേകിച്ചും നമ്മളെല്ലാവരോടും ഓർമ്മിപ്പിക്കാനുള്ളത്. അത് കച്ചവടക്കാർ മാത്രമല്ല, നമ്മളായിട്ട് തിരിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ, അതിലൊരു കുറവ് വരുത്താതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അറിവില്ലായ്മയുടെ പിറകെ പോകരുത്. സോഷ്യൽ മീഡിയയുടെ കാലമാണ്, പലതും നമ്മൾ കാണും, പല ഫോർവേഡ് മെസ്സേജുകളും കാണും, സംഗതികളും വീഡിയോകളൊക്കെ കാണും. അതൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം, ശരിയാണെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം നമ്മൾ ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. വല തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല എന്ന അതിഗൗരവമേറിയ ആയത്ത് നമ്മൾ ഓർമ്മയിലുണ്ടാവണം. നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയുമെല്ലാം അതിനെപ്പറ്റിയൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ആ ഒരു മുന്നറിയിപ്പ്, ഒരു സന്ദേശം നമ്മളെല്ലാ മനസ്സിലും ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവസാനമായി പഠിപ്പിച്ചു, അഹങ്കാരമരുത്. വലാ തംഷി ഫിൽ അർദി മറഹ, വലാ തംഷി ഫിൽ അർദി മറഹ, അഹങ്കാരത്തോടുകൂടി ഭൂമിയിലൂടെ നടക്കരുത് എന്ന് പ്രത്യേകമായി അവിടെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു ഇത്തരം ഒരുപാട് ഉപദേശങ്ങൾ അള്ളാഹു പഠിപ്പിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നൊരു വാചകം, ذَلِكَ مِمَّا أَوْحَى إِلَيْكَ رَبُّكَ مِنَ الْحِكْمَةِ ذَلِكَ مِمَّا أَوْحَى إِلَيْكَ رَبُّكَ مِنَ الْحِكْمَةِ ഇത് റബ്ബ് ബോധനം നൽകിയ ജ്ഞാനത്തിൽപ്പെട്ടതത്രേ എന്നാണ് 39-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോ വിഷയത്തിൽ ഓരോ ഏരിയകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായത്തിൽ 23 മുതൽ 38 വരെയുള്ള വചനങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ട്. 11-ാം കാര്യങ്ങൾ ആ വിഷയത്തിൽ കൽപ്പനകളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്ന വിഷയങ്ങൾ, ആ കൽപ്പനകൾ അനുസരിക്കുന്നിടത്ത്, അള്ളാഹുവിൻ്റെ ഈ വഴിയെ പിൻപറ്റുന്നിടത്ത് നമ്മളെവിടെയെന്ന് പരിശോധിക്കുക. ഈ കൽപ്പനകൾ ഓരോന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഹൃദയ പിൻപറ്റിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് സമാധാനം കൈവരുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ സഹോദരങ്ങളെ, എല്ലാ വിഷയങ്ങളും, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയത്തിലും നമ്മൾ ഓരോ കാര്യവും അള്ളാഹു പഠിപ്പിച്ചതുപോലെയുള്ള അങ്ങനെ ഒരു ജീവിതം ചിട്ടപ്പെടുത്താൻ, ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിൽ നന്മയായ ഒന്നുമില്ലെന്നോ എന്ന തലക്കെട്ടിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം ജസീൽ കൊടിയത്തൂർ.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000-ൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000-ക്കണക്കിന് ശ്രോതാക്കൾ, 60-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50-ലേറെ സ്ഥിരം അവതാരകർ, 100-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
6: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഖുർആൻ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രകാശമാണ്. ആ പ്രകാശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിയോഗിച്ച അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും ഖുർആൻ പ്രകാശമാണ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. യാ അഹ്ലൽ കിതാബ് ഖദ് ജാഅകും റസൂലുനാ യുബയ്യിനു ലക്കും കസീറൻ മിമ്മാ കുന്തും തുഖ്ഫൂന മിനൽ കിതാബ് വയഅഫു അൻ കസീർ ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. വേദക്കാരെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചുവെച്ചുകൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ ഇതാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. പലതും അദ്ദേഹം മാപ്പാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കിതാ അള്ളാഹുങ്കിൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും വന്നെത്തിയിരിക്കുന്നു. ഖുർആനിലെ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മായിദയിലെ 15-ാമത്തെ സൂക്തം. സത്യത്തെ ജ്വലിപ്പിക്കുകയും ഇസ്ലാമിനെ പ്രകടമാക്കുകയും ഷിർക്കിനെ നിസ്കാസനം ചെയ്യുകയും ചെയ്യുന്ന വെളിച്ചമായാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. യാ അയ്യുഹ നബിയു ഇന്നാ അർസൽനാക ഷാഹിദം വബശീറം വനദീറ വദാഇയൻ ഇലല്ലാ ബിഇദ്നിഹി വസിറാജം മുനീറ. നബിയെ, തീർച്ചയായും നിന്നെ നാം ഒരു സാക്ഷിയും സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായിക്കൊണ്ട് നിയോഗിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് അവങ്കരേക്ക് ക്ഷണിക്കുവാനും പ്രകാശം നൽകുന്ന ഒരു വിളക്കുമായിക്കൊണ്ട്. ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 45-46 സൂക്തങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇങ്ങനെ: വഅൻസൽന ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. നിനക്ക് നാം ഉത്ബോധനം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയും അവർ ചിന്തിക്കാൻ വേണ്ടിയും. ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തു നഹ്ലിലെ 44-ാമത്തെ സൂക്തം. മനുഷ്യർക്ക് വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രവാചകന്റെ ഉത്തരവാദിത്തം അതവർക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമല്ല, അതവർക്ക് വിവരിച്ചു കൊടുക്കൽ കൂടിയാണ്. വാക്കുമൂലവും പ്രവൃത്തിമൂലവും ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്നറിയപ്പെടുന്നത്, നബിചര്യ എന്നറിയപ്പെടുന്നത്. ഖുർആനിന്റെ വ്യാഖ്യാനവും വിശദീകരണവും എന്ന നിലക്ക് ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമാണ് സുന്നത്ത്. അപ്പോൾ സുന്നത്തും പ്രകാശമാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മതം പറയുകയില്ല. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മതം പറഞ്ഞാൽ അദ്ദേഹത്തിന് തെറ്റു സംഭവിക്കാൻ ഖുർആൻ പറയുന്നത് മാ ലല്ല സാഹിബക്കും വമാ ഹവ, നിങ്ങളുടെ കൂട്ടുകാരൻ വഴി തെറ്റിയിട്ടില്ല, ദുർമാർഗിയുമായിട്ടില്ല. വമാ യന്തിക്കു അനിൽ ഹവ, അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല. ഇൻ ഹുവ ഇല്ല വഹ്യം യൂഹ, അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. ഖുർആനിലെ 53-ാമത്തെ അധ്യായം സൂറത്തു നജ്മിലെ 2-4 വരെ സൂക്തങ്ങൾ. അപ്പോൾ ദിവ്യ സന്ദേശമാകുന്ന പ്രകാശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെടുത്തിയ വ്യക്തിയും പ്രകാശമാണ്. അദ്ദേഹം കൊണ്ടുവന്നതൊക്കെയും പ്രകാശമാണ്. അതുകൊണ്ട് ആ പ്രകാശത്തെ നാം പിൻപറ്റുക. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞു: അസ്സുന്നത്തു ഹിയ മാ ഖാമത്ത് ദലീലു ശറഇ അലൈഹി ബി അന്നഹു തഅത്തു ലില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടുമുള്ള അനുസരണം എന്ന നിലക്ക് മതത്തിന്റെ പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇത്തിബാഉ ആസാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്തിനം വല്ലാഹിറൻ വഇത്തിബാഉ സബീലു സാബിഖീന അല്ലവലീന മിനൽ മുഹാജിരീന വല്ലൻസാർ, പ്രത്യക്ഷമായും പരോക്ഷമായും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാൽപ്പാടുകളെ പിൻപറ്റലും മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരുടെ മാർഗത്തെ പിൻപറ്റലുമാണ് സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇബ്നു തൈമിയ റഹ്മഹുള്ള: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും അംഗീകാരവുമെല്ലാം സുന്നത്തിന്റെ പരിധിയിലാണ് വരിക. മനുഷ്യരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലേക്കും ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രകാശമുണ്ട്. ആ പ്രകാശം ഉൾക്കൊണ്ട് ജീവിക്കാൻ ഖുർആൻ കൽപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വറസൂലഹു വലാ തവല്ലൗ അൻഹു വഅൻതും തസ്മഊൻ, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവേയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. സത്യസന്ദേശം കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ അദ്ദേഹത്തെ വിട്ട് പിന്തിരിഞ്ഞു കളയരുത്. ഖുർആനിലെ 8-ാമത്തെ അധ്യായം സൂറത്തുൽ അൻഫാലിലെ 20-ാമത്തെ സൂക്തം. ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രകാശം വിട്ട് വ്യത്യസ്ത വഴികളിലൂടെ ജനങ്ങൾ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും ഭിന്നിപ്പുണ്ടാകും. അപ്പോൾ രക്ഷാമാർഗം എന്ന് പറയുന്നത് ദിവ്യപ്രകാശത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ഫഇന്നഹു മൻ യഅശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തുൽ ഖുലഫാഉർ റാഷിദീനൽ മഹ്ദിയൻ തമസ്സഖൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദി എനിക്ക് ശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിച്ചിരുന്നാൽ ധാരാളം ഭിന്നതകൾ കാണും. അപ്പോൾ നിങ്ങൾ എന്റെയും ഖുലഫാ റാഷിദീങ്ങളുടെയും ചര്യയെ പിൻപറ്റണം. അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുകയും വേണം. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. പ്രവാചക ചര്യയെ പിൻപറ്റുന്നതിലൂടെ ഹൃദയത്തിനും ജീവനും പ്രകാശവും ലഭിക്കുന്നു. മനുഷ്യൻ ഇടപെടുന്ന ഏതു വിഷയത്തിലും പരിഹാരം കണ്ടെത്താൻ സഹായിക്കും. അതുകൊണ്ട് അടിസ്ഥാനപരമായ വിഷയങ്ങളിലാവട്ടെ, അതിന് താഴെയുള്ള വിഷയങ്ങളിലാവട്ടെ, വിധി തേടിപ്പോകേണ്ടത് ഖുർആനും സുന്നത്തുമാകുന്ന പ്രകാശങ്ങളിലേക്കാണ്. എന്നാൽ ഖുർആനും സുന്നത്തും അവഗണിച്ചും കൊണ്ട് മറ്റു വഴികളെ സ്വീകരിച്ചാൽ സ്വാഭാവികമായും അവർ ഇരുട്ടുകളുടെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അള്ളാഹു പറയുന്നു, ഇതത്ര എന്റെ നേരായ പാത, നിങ്ങൾ അത് പിന്തുടരുക, മറ്റു മാർഗങ്ങൾ പിൻപറ്റരുത്. അവയൊക്കെ അവന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ചിതറിച്ചു കളയും. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണിത്. ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്തു അൻആമിലെ 153-ാമത്തെ സൂക്തം. ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നാം സ്വീകരിക്കേണ്ട നരനിലപാടുകൾ ഖുർആനും സുന്നത്തുമാകുന്ന ദിവ്യ വെളിപ്പാടിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ പ്രകാശത്തിൽ നിന്ന് വ്യതിചലിച്ച് ഇരുട്ടുകളിലേക്ക് കൊണ്ടുപോകുവാൻ ധാരാളം ഛിദ്രശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ പ്രമാണങ്ങൾക്ക് 21-ാം നൂറ്റാണ്ടിൽ എന്ത് പ്രസക്തി! കാലോചിതമായി മാറേണ്ടതാണ് നമ്മുടെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും. ആധുനിക സ്ത്രീ അവളുടെ മാറിടം തുറന്നാലേ പുരോഗമനവാദിയാവുകയുള്ളൂ, മതത്തെ തള്ളിപ്പറഞ്ഞാലേ ബുദ്ധിജീവിയാവുകയുള്ളൂ. അങ്ങനെ മക്കനയിട്ട പെണ്ണ് മുദ്രാവാക്യം വിളിക്കുന്നു, ഞങ്ങളിലില്ല ഹൈന്ദവരക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവരക്തം.

0: വരച്ചു. പിന്നീട് അതിന്റെ ഇടത്തോട്ടും വലത്തോട്ടുമായി ചില രേഖകൾ വരച്ചു. എന്നിട്ട് മധ്യത്തിലെ രേഖയിൽ കൈവച്ചുകൊണ്ട് ഇതാ നേരെ ചൊവ്വയുള്ള എന്റെ പാത എന്ന വചനം ഓതി. എന്നിട്ട് പറഞ്ഞു, ഇതാണ് അള്ളാഹുവിൻ്റെതായ ചൊവ്വായ മാർഗം. മറ്റുള്ളവയും ചില മാർഗങ്ങളാകുന്നു. ഓരോ മാർഗത്തിലും തന്നെ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന പിശാജുണ്ടായിരിക്കും. ഇമാം നസായും ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഏത് വിഷയത്തിലും ഖുർആനിന്റെ അല്ലെങ്കിൽ സുന്നത്തിന്റെ വെളിച്ചം നാം ഉപേക്ഷിച്ചാൽ നാം എന്ത് നിലപാടാണ് സ്വീകരിക്കുക? പിന്നെ മനുഷ്യനിർമ്മിത നിയമങ്ങളാണ് നമുക്ക് സ്വീകരിക്കാനുള്ളത്. അതിൽ ഏകരൂപമില്ല. വസ്ത്രം ധരിക്കുന്നവനും ധരിക്കാത്തവരും അതിൽ മാന്യന്മാരാണ്. ലഹരി ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരും നാർമിക ചിട്ടകൾ ഉൾക്കൊള്ളുന്നവർ ആളുകളാണ് അവരുടെ കാഴ്ചപ്പാടിൽ. വ്യഭിചരിക്കുന്നവരും വ്യഭിചരിക്കാത്തവരും സൽസ്വഭാവികളാണ്. കൊലപാതകികളും അക്രമകാരികളും മാന്യന്മാരാണ്. യഥാർത്ഥ ആരാധ്യനായ ദൈവത്തെ ആരാധിക്കുന്നവരും നിർജീവ വസ്തുക്കളെ ആരാധിക്കുന്നവരും യഥാർത്ഥ വിശ്വാസികളാകുന്നു. ഇങ്ങനെ ഇരുട്ടുകളിൽ നിന്നും ഇരുട്ടുകളിലേക്ക് കൊണ്ടുപോകും. മറ്റൊരു ഉദാഹരണം, ഓണാഘോഷം ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ അസുര രാജാവിനെ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ഐതിഹ്യം ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഓണാഘോഷത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള അവകാശത്തെ ധ്വംസിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ വളർന്നു വരുന്നു എന്നുള്ളത് നാം ഭയപ്പെടണം. മൻ തശബ്ബഹ ബികൗമിൻ ഫഹുവ മിൻഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു ജനവിഭാഗത്തോട് സദൃശ്യം സ്വീകരിച്ചാൽ അവൻ അവരിൽപ്പെട്ടതാണ്. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഖുർആനിനെയും നബിവചനങ്ങളെയും തിരസ്കരിച്ചാൽ പിന്നെ നാം ആരെയാണ് അനുധാവനം ചെയ്യേണ്ടത്? ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. പ്രവാചകചര്യ പിൻപറ്റുന്നവർ വളരെ കുറവായിരിക്കും. അതുപോലെ സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും അവതരിപ്പിക്കാൻ അവർ കണഞ്ഞു പരിശ്രമിക്കും. തിന്മകളെ ആരൊക്കെ പൂവിട്ട് സ്വീകരിച്ചാലും ശരി, നന്മയെ ആരൊക്കെ കുഴിച്ചു മുടിയാലും ശരി, സത്യം വിജയിക്കുക തന്നെ ചെയ്യും. കുല്ലാ യസ്തവിൽ ഖബീസ് വത്വയ്യിബ് വലവ് അഅജബക കസ്റത്തുൽ ഖബായിസ് ഫത്തഖുല്ലാഹ യാ ഉലുൽ അൽബാബ് ലഅല്ലകും തുഫ്ലിഹൂൻ. നബിയെ പറയുക, ദുഷിച്ചതും നല്ലതും സമമാവുകയില്ല. ദുഷിച്ചതിന്റെ വർദ്ധനവ് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി. അതിനാൽ ബുദ്ധിമാന്മാരെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. ഖുർആനിലെ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ നൂറാമത്തെ സൂക്തം. ഏത് രംഗത്ത് നോക്കിയാലും നന്മയെ അപേക്ഷിച്ച് തിന്മക്കായിരിക്കും ജനശ്രദ്ധയും മുൻതൂക്കവും പ്രചാരണവും കാണുക. സ്വഭാവഗുണങ്ങൾ, പെരുമാറ്റങ്ങൾ, ധാർമ്മിക മര്യാദകൾ, മതപരവും സദാചാരവുമായ അച്ചടക്കങ്ങൾ, അനുഷ്ഠാനങ്ങൾ, എല്ലാ മേഖലകളിലും ഇത് വ്യക്തമാണ്. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആശയം എത്ര തന്നെ നീചമോ നികൃഷ്ടമോ ആയാലും ജനമധ്യ പ്രചരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നീചതയും നികൃഷ്ടതയും അതോടെ അവഗണിക്കപ്പെടുകയും ക്രമേണ അതൊരു മാന്യതയും ഉത്കൃഷ്ടതയും ആയി രൂപാന്തരപ്പെടുന്നതിന് ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. DJ പാർട്ടി പെൺകുട്ടികൾ കളിക്കുമ്പോൾ പ്രശ്നമാകുന്നു, ആൺകുട്ടികൾ നടത്തുമ്പോൾ അത് മാന്യതയാകുന്നു. ലഹരിക്കെതിരെ സൂംബ ഡാൻസ് നാം കണ്ടു. ഇതൊക്കെ എങ്ങനെയാണ് നന്മയും തിന്മയും കൂടിച്ചേരുന്നത് എന്ന് മനസ്സിലാക്കാൻ തരുന്നു. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തെ എടുത്തു കളഞ്ഞ് മുസ്ലിം സമൂഹം മുന്നോട്ട് പോകുമ്പോൾ അവർ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ നാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഖുർആനിന്റെയും സുന്നത്തിന്റെയും പാത സ്വീകരിക്കുക. അത് മോശമാണ്, കാലത്തിന് ചേരാത്തതാണ്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാത്തതാണ്, ലോകം തിരിയാത്തവരാണ്, ശാസ്ത്രം അറിയാത്തവരാണ്, ആറാം നൂറ്റാണ്ടുകാരാണ്, മദ്രസാ പൊട്ടന്മാരാണ്, സുഡാപ്പികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ദിവ്യപ്രകാശത്തെ ഊതിക്കെടുക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പ്രവാചകന്റെ മാതൃക സ്വീകരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. പലരും പലതും പറഞ്ഞ് ഇസ്ലാമിക പ്രകാശത്തെ ഊതിക്കെടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം കെടുത്തിക്കളയാമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അള്ളാഹു ആട്ടെ തന്റെ പ്രകാശം പൂർണ്ണമാക്കാതെ സമ്മതിക്കുകയില്ല. സത്യനിഷേധികൾക്ക് അത് അനിഷ്ടകരമായിരുന്നാലും ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ 32-ാമത്തെ സൂക്തം, സുന്നത്തിന്റെ വെളിച്ചത്തെ നാം ഉപേക്ഷിച്ചാൽ ദേഹേച്ഛകളെയും ദേഹേച്ഛകളാകുന്ന ഇരുട്ടുകളെയാണ് നാം പിന്നെ അനുധാവനം ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് സുന്നത്താകുന്ന പ്രകാശത്തെ, ഖുർആനാകുന്ന പ്രകാശത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
2: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മൾ

0: കാലഘട്ടത്തിൽ ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം, ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇസ്ലാമിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ വിശ്വപ്രസിദ്ധമാണ് ഇമാം നവവി റഹിമയുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ അഥവാ സച്ചരിതരുടെ പൂന്തോട്ടം. വിശുദ്ധ ഖുർആാനും പ്രവാചകചര്യവും ആധാരമാക്കി കർമ്മപരവും വിശ്വാസപരവുമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഈ കൃതി പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു. റിയാദുസ് സ്വാലിഹീൻ. ദുഹാനിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠമായ സമയം. അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 207-ാമത്തെ അധ്യായം, ബാബു തജ്‌വീസി സ്വലാത്തിൽ ദുഹാ من ارتفاع الشمس الى زوالها والافضل ان تصلى عند اشتداد الحر وارتفاع الضحى. ضحى നമസ്കാരം. സൂര്യൻ ഉദിച്ച് ഉയർന്നതിനു ശേഷം സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെയുള്ള ദുഹറിന്റെ സമയത്തിന്റെ തൊട്ടു മുമ്പ് വരെ അനുവദനീയമാണ് എന്നറിയിക്കുന്നതും അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ضحى സമയം. ആ ഒരു പൂർവാഹ്നം ഉയർന്നതിന് ശേഷം ചൂട് കഠിനമാകുന്ന ആ ഒരു സമയം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നതറിയിക്കുന്ന അദ്ധ്യായം. ആ അദ്ധ്യായത്തിൽ നിന്നുള്ള 1143-ാമത്തെ ഹദീസ്. അൻ സയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു അന്നഹു റആ ഖൗമൻ യുസല്ലൂന മിനൽ ദുഹാ ഫഖാല അമാ ലഖദ് അലിമു അന്ന സ്വലാത ഫി ഗൈരി ഹാദിഹി സാഅതി അഫ്ളൽ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സ്വലാത്തുൽ അവ്വാബീന حين ترمض الفصال رواه مسلم ترمض بفتح التاء والميم وبالضاد المعجمة يعني شدة الحر والفصال جمع فصيل هو الصغير من الإبل زيد بن أرقم رضي الله عنه رواية ചെയ്യുന്ന ഹദീസ് ആണ്. അദ്ദേഹം ഒരു വിഭാഗം ആളുകൾ ദുഹ നമസ്കരിക്കുന്നതായി കൊണ്ട് കണ്ടു. അദ്ദേഹം ചോദിച്ചു, അമാ ലഖദ് അലിമു, അവർക്കറിയില്ലയോ, അന്ന സ്വലാത്ത ഫി ഗൈരി ഹാദിഹി സാഅ അഫ്ളൽ, നിശ്ചയമായും ഈ നമസ്കാരം ഈ സമയത്തല്ലല്ലോ അഫ്ളൽ, അതവർക്കറിയില്ലേ? നിശ്ചയമായും അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സ്വലാത്തുൽ അവ്വാബീൻ, ഖേദിച്ചു മടങ്ങുന്നവരുടെ നമസ്കാരം, ഹൈന തർമദുൽ ഫിസാൽ, അത് വെയിൽ ചൂടായി ഒട്ടകക്കുട്ടികൾ അവർ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്താണ് എന്ന്. ഹദീസിൽ തർമദുൽ ഫിസാൽ എന്നത് തർമദ് എന്ന് പറഞ്ഞാൽ ഷിദ്ദത്തുൽ ഹർ, ചൂടിൻ്റെ കാഠിന്യം, കഠിനമായ ചൂട് എന്ന്. റമദ്, റമദാൻ എന്നൊക്കെ പദം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റമദ എന്ന് അൽ ഫിസാൽ എന്നുള്ളത് ഫസീലിൻ്റെ ബഹുവചനമാണ്. അത് സഗീറുമിൽ ഇബിൽ, ഒട്ടകങ്ങളിൽ നിന്ന് ചെറിയ ഒട്ടകക്കുട്ടികൾക്കാണ് ഫസീൽ ഫിസാൽ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കിത്തരുന്ന വസ്തുത, സ്വഹാബത്ത് അതുപോലെ തന്നെ താബിഅകൾ, അവരെല്ലാം വളരെ തൽപരരായിരുന്ന ആളുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീയിനെ, ചര്യയെ, അവിടുത്തെ സുന്നത്തിനെ അങ്ങേയറ്റത്തെ താൽപ്പര്യത്തോടുകൂടി പിന്തുടരുന്നവരായിരുന്നു. അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് അറിയിച്ചു കൊടുക്കാനും ലിയ ചഅല്ലമു ഹദിയഹു വസുന്നത്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെയും സുന്നത്തിനെയുമൊക്കെ സ്വഹാബത്ത് താബിഅകൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടരുന്ന വിഷയത്തിൽ, അത് പഠിക്കുന്ന വിഷയത്തിൽ, സുമ യുഅല്ലിമൂഹുൽ ഇമം ബഅദുഹും, പിന്നെ തുടർന്ന് വന്ന ആളുകൾക്കത് പഠിപ്പിക്കുന്ന വിഷയത്തിലും അവർ വളരെയധികം താൽപ്പര്യം കാണിച്ചവരായിരുന്നു. തനിക്ക് ചുറ്റുമുള്ള ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെക്കുറിച്ച് അറിയിച്ചു കൊടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതായ കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഐച്ഛികവും നിർബന്ധവുമായ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെ ഹദീസിൽ, ഈ ഒരു ഹദീസിൽ താബിഈയായ ഖാസിം ബിൻ ഔഫ് അഷ്ഷൈബാനി, അദ്ദേഹം സ്വഹാബിയായ സയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അങ്ങനെ സയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു ഒരു വിഭാഗം ആളുകൾ ദുഹ നമസ്കരിക്കുന്നു. റആ ഖൗമൻ യുസല്ലൂന ഫി മസ്ജിദ് ഖുബ മിനദ്ദുഹ, മദീനയിലെ മസ്ജിദ് ഖുബായിൽ വെച്ചാണ് അവർ ദുഹ നമസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന് ആദ്യമായി നിർമ്മിച്ച മസ്ജിദാണ് മസ്ജിദ് ഖുബ. പിന്നീടാണ് മസ്ജിദ് നബവി നിർമ്മിക്കുകയുണ്ടായത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച തഖ്വയുടെ മേൽ നിർമ്മിക്കപ്പെട്ടതായ പള്ളി. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി മസ്ജിദ് ഖുബ ഫി കുല്ലി സബത്തിൻ, എല്ലാ ശനിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാഷിയെന്ന ഉറാക്കിബൻ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ വാഹനപ്പുറത്തോ മസ്ജിദ് ഖുബയിൽ വരാറുണ്ട്. അവിടെ വെച്ച് നമസ്കരിക്കാറുണ്ട്. മാത്രമല്ല മറ്റു ഹദീസുകളിൽ കാണാമൻ തത്വഹറ ഫി ബൈത്തിഹി സുമ്മ അതാ മസ്ജിദ് ഖുബ ഫസല്ലാ റകഅത്തൈൻ കാന ലഹു കഅജ്രി ഉംറ, ഒരാൾ വുളു ചെയ്തു വന്ന് ഖുബ പള്ളിയിൽ രണ്ട് റകഅത്ത് നമസ്കരിച്ചാൽ ഉംറ ചെയ്ത പ്രതിഫലമാണ് എന്ന്. അപ്പോൾ ദുഹ നമസ്കാരം ആളുകൾ അവിടെ നമസ്കരിക്കുന്നത് കണ്ട സന്ദർഭത്തിൽ ഒരു ഷുറൂഖ് ശംസ്, ആ സമയത്താണ് അവർ സൂര്യൻ ഉദിച്ച് ഉയർന്നിട്ടുള്ള ആ ഒരു ദുഹയുടെ ആദ്യ സമയത്ത് അവർ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ സയ്ദ് ബിൻ അർക്കം റളിയല്ലാഹുഅൻഹു അവരോട് പറയുന്നത് ഇപ്രകാരമാണ്, ഈ സമയത്തല്ലല്ലോ അത് അഫദലായിട്ടുള്ളത്. അവർ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയത്തല്ല അവർ അത് നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോടത് ഉണർത്തുകയാണ്, ശ്രേഷ്ഠമായ സമയത്തല്ലേ നിർവഹിക്കാൻ ഏറ്റവും ഉത്തമമായത്, എന്തേ ഇപ്പോൾ ഈ സമയത്ത് നിർവഹിക്കുന്നത് എന്ന്. അവരെ ആ ഒരു കാര്യം ഉണർത്തുകയാണ്, അവരെ അത് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്. അവർ അഫ്ളായ സമയത്തല്ല നമസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറഞ്ഞത് സ്വലാത്തുൽ അവ്വാബീൻ. അൽ അവ്വാബീൻ എന്ന് പറഞ്ഞാൽ അൽ മുത്തഈന അൽ മുസബ്ബിഹീന കസീരിർ റുജൂഇ ബിത്തൗബതി ഇലല്ലാഹ് ബിൽ വൽ ഇഖ്ലാസ് ഫി ത്വഅ. അവ്വാബീൻ, അവ്വാബ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് അവ്വാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുന്ന, റബ്ബിനെ ധാരാളമായി തസ്ബീഹ് ചൊല്ലുന്ന, റബ്ബിലേക്ക് കൂടുതലായി പശ്ചാത്തപിച്ച് മടങ്ങുന്ന, ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാണ് അവ്വാബ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കാണ് അവ്വാബീൻ എന്ന് പറയുന്നത്. അപ്പോൾ അവ്വാബീൻ ആളുകളുടെ നമസ്കാരം എന്നത് ദുഹ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് അത്രത്തോളം ആ സമയത്തും ആളുകൾ തിരക്കിലാകുന്ന ബിസിയാവുന്ന സമയത്തും ഈ ശ്രേഷ്ഠമായ നമസ്കാരം നിർവഹിക്കുവാനുള്ള മനസ്സുണ്ടാവുക എന്നത് ഇഖ്ലാസുള്ള, റബ്ബിലേക്ക് ഏറെ മടങ്ങുന്ന ആളുകളുടെ ഒരു വിശേഷണമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് ഉത്തമമായത് സമയം ഹൈന തർമദുൽ ഫിസാൽ, ഒട്ടകക്കുട്ടികൾ അവർ കിടക്കുന്നിടത്ത് നിന്ന് വെയിൽ ചൂടാകുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന സമയമാണ്. ഹൈന തഹതരിഖു അഖ്ഫാഫുൽ ഫിസാൽ മിൻ ഷിദ്ദത്തി ഹരിർ റിമാൽ, മണലുകൾ ചൂടാകുമ്പോൾ അവിടെ എഴുന്നേറ്റ് പോകും. അതാണ് റമദാ ഷിദ്ദത്തു ഹരിൽ അർദ്, ഈ ഭൂമി ചൂടാകുന്ന, ശക്തമായി ചൂടാകുന്ന ഒരു സമയം സൂര്യപ്രകാശം കൊണ്ട്. അതാണ് ചെറിയ ഒട്ടകക്കുട്ടികൾ. എന്തുകൊണ്ട് ഈ ഒട്ടക്കുട്ടികൾ എന്ന് പ്രത്യേകം പറഞ്ഞു? ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് കാണാം, ലിരിഖത്ത് ജുലൂദി അഖ്ഫാഫിഹ, അവരുടെ അത്ര കട്ടിയുള്ള തോലായിരിക്കുകയില്ല ഈ ഒട്ടകക്കുട്ടികളാവുമ്പോൾ. അതുകൊണ്ട് തന്നെ അവർ മുലകുടി കഴിഞ്ഞതായ, അവരുടെ മാതാക്കളിൽ നിന്ന് മുലകുടി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയമായിരിക്കും എന്നതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ദുഹ നമസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായത് ഈ സമയത്താണ്. നമ്മുടെ നാടുകളിലൊക്കെയാണെങ്കിൽ ഒരു 10 മണി 11 മണി 11.5 ആ സമയത്തൊക്കെ ആവാം. ഏതായിരുന്നാലും ഈ സുന്നത്ത് നമസ്കാരം അത് പിന്തിപ്പിക്കുന്നതാണ് അഫ്ദൽ എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ദുഹ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ആഖിർ വഖ്തിലാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇബാദത്തുകൾ, ഈ പുണ്യങ്ങൾ, സുന്നത്തായ നമസ്കാരങ്ങൾ, അത് നഷ്ടപ്പെടുത്താതെ അതിൽ മുഴുകി അതിൻ്റെ ശ്രേഷ്ഠമായ സമയത്ത് എത്ര തന്നെ തിരക്കുള്ളവരായിരുന്നാലും അതൊക്കെ നിർവഹിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങളാണിതെല്ലാം. സ്വലാത്തു ദുഹ എന്നത്, അവ്വാബീൻ എന്നത് അർറജാഉ ഇലല്ലാഹി തബാറക വതആല, റബ്ബിലേക്ക് മടങ്ങുന്നവൻ, ധാരാളമായി മടങ്ങുക, ബിതർക്കി ദുനൂബ്, പാപങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട്, വഫിഉൽ ത്വആത്തി വൽ ഖൈർ, നന്മകളും പുണ്യങ്ങളും ചെയ്തുകൊണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലായും റബ്ബിലേക്ക് അടുക്കുവാനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു നമസ്കാരത്തെ പ്രത്യേകം മനസ്സിലാക്കണം എല്ലാവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസീയത്ത് ചെയ്തത് മാത്രമല്ല അള്ളാഹു നൽകിയ ഞഅമത്തുകൾക്ക് അനുഗ്രഹമെന്നോണം എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സിഹത്തിനും ആഫിയത്തിനും ഓരോ സന്ധികൾക്കും റബ്ബിനോടുള്ള സ്വതക്കയുടെ ഭാഗമായി ദുഹ നമസ്കാരം നിർവഹിക്കുക എന്നത് പ്രത്യേകം ഹദീസിൽ എടുത്തു പറയപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെയും ശ്രേഷ്ഠമായ സമയം തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതെല്ലാം ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയായി കാണിച്ച ഈ ഒരു ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നാം ശ്രമിക്കുകയും അങ്ങനെ സലീമായ കൽബോടുകൂടി റബ്ബിനെ കണ്ടെത്തുവാനും ഈമാനോടെ തൗഹീദോടുകൂടി മരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന അവ്വാബിയങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുമെല്ലാം സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം.
0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ദുഹാ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠമായ സമയങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം.
2: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
3: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന് സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخر

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി, ഹംസ ജമാലി, ഫൈസൽ മൗലവി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ ഷൂ ധരിച്ചാണ് ഓഫീസിൽ പോകാറുള്ളത്. ളുഹ്ർ നിസ്കാരവും അസറും കമ്പനിയിലാണ് നിസ്കരിക്കാറുള്ളത്. വുളു ചെയ്യുമ്പോൾ സോക്സിന് മേലെ കൂടി തടവാൻ പറ്റുമോ, അതോ സോക്സ് അഴിച്ച് കാൽ കഴുകണോ എന്നാണ്.
2: ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കാരായ ആളുകൾക്ക് 3 ദിവസവും നാട്ടിൽ താമസിക്കുന്നവർക്ക് 1 ദിവസവും വുളു എടുത്ത ശേഷമാണ് അവൻ കാലുറ ധരിച്ചിട്ടുള്ളതെങ്കിൽ അവർക്ക് അങ്ങനെ അതിൻ്റെ മേൽ തടവാം എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത് സോക്സ് അല്ലെങ്കിൽ കാലുറ ഊരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഇളവ് അവർക്കുണ്ട് എന്നാണ്. പക്ഷേ ഒരു ഷർത്ത് എന്താണെന്ന് പറഞ്ഞാൽ, കാലുറ ധരിച്ചിരിക്കുന്നത് അവൻ ശുദ്ധിയുള്ള അവസ്ഥയിലായിരിക്കണം, അഥവാ പരിപൂർണ ശുദ്ധിയോടെ വുളു ചെയ്ത ശേഷമായിരിക്കണം ആ സോക്സ് അല്ലെങ്കിൽ കാലുറ ധരിച്ചിട്ടുള്ളത്. വുളുവിൻ്റെ ഭാഗം അതുപോലെ പൂർണ്ണമായും മറയുന്ന രീതിയിലുള്ള കാലുറയും കൂടി ആയിരിക്കണം തുടങ്ങിയ നിബന്ധനകൾ അതിനുണ്ട് എന്നല്ലാതെ കാലുറ അഴിച്ചു മാറ്റാൻ പ്രയാസമുണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ നിബന്ധനയല്ല. വുളു എടുക്കുമ്പോൾ നമ്മൾ മുമ്പ് വുളു എടുത്ത് കാലുറ ധരിച്ച ശേഷം വുളു മുറിയാണെങ്കിൽ പിന്നീട് അവൻ ആ കാലുറ അഴിച്ചു മാറ്റേണ്ട ആവശ്യമല്ല, അതിൻ്റെ മേൽ തടവിയാൽ മതിയാവും. അത് യാത്രക്കാരാണെങ്കിൽ 3 ദിവസം അവർക്ക് ഇളവുണ്ട്, നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു ദിവസവും ഇളവുണ്ട് എന്ന് തന്നെയാണ്. അല്ലാഹു തആല ആലം.
1: വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ പോകാത്ത സ്ത്രീകൾ വീട്ടിൽ നിന്നും ളുഹ്ർ നിസ്കരിക്കേണ്ടത് പള്ളിയിൽ ജുമാ കഴിഞ്ഞതിനു ശേഷമാണെന്ന് പറയുന്നു, അത് ശരിയാണോ? പള്ളിയിൽ ജുമാ നടക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്നും ളുഹ്ർ നിസ്കരിക്കാമോ എന്നാണ്.
3: ജുമായുടെ സമയത്ത് വീട്ടിലുള്ള സ്ത്രീകൾക്ക് ളുഹ്ർ നിസ്കരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് അത്തരമൊരു ചർച്ച നമ്മുടെ നാട്ടിൽ വന്നു? ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഉമ്മിൽ ജുമായുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ, അടിമകൾ, യാത്രക്കാർ എന്നിവർക്കൊന്നും ജുമാ നിർബന്ധമില്ല. എന്നാൽ ജുമായിൽ പങ്കെടുക്കുന്നുവെങ്കിൽ അവർക്ക് ളുഹ്റിന് പകരം അത് മതിയാവുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത്തരം ആളുകൾ ജുമാ കഴിയുന്നത് വരെ ളുഹ്ർ നിസ്കരിക്കാതെ കാത്തിരിക്കുകയാണ് വേണ്ടത്. എന്തിനാണത്? ഒരു പക്ഷേ അവർക്ക് ജുമായിൽ പങ്കെടുക്കാൻ സാഹചര്യം ഒത്തുവന്നാലോ? അങ്ങനെയാണെങ്കിൽ ആ ജുമായിൽ പങ്കെടുക്കലാണ് അവർക്ക് നല്ലത്. ഫയക്കുൽ ഇത്തിയാനുഹ ഖൈറല്ലഹു, ആ ജുമായിലേക്ക് പോകലാണ് ഇത്തരം ആളുകൾക്ക് ഖൈറായിട്ടുള്ളത് എന്ന അടിസ്ഥാനത്തിലാണ് ഇമാം ഷാഫി റഹിമഹുല്ല ജുമാ കഴിയുന്നവരെ ളുഹ്ർ നിസ്കരിക്കാതെ കാത്തിരിക്കണം എന്നു പറഞ്ഞത്. അതല്ല, ആദ്യമേ ജുമാക്ക് പോകാൻ ഉദ്ദേശമില്ല, അവർ വീട്ടിലിരിക്കുന്നു എങ്കിൽ സാധാരണ പോലെ തന്നെ ജുമായുടെ ബാങ്ക് വിളിച്ചാൽ, ളുഹ്ർ ബാങ്ക് വിളിച്ചാൽ അവർക്ക് ളുഹ്ർ നിസ്കരിക്കാം, അതിൽ വിരോധമൊന്നുമില്ല. എന്നാൽ ജുമാക്ക് പോകാൻ താല്പര്യമുള്ള ഒരു രോഗിയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ്, ചില തടസ്സങ്ങൾ വന്നു, ആ തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്, അത് കാത്തിരിക്കുകയാണെങ്കിൽ ജുമാ കഴിയുന്നത് വരെ അവർക്ക് വെയിറ്റ് ചെയ്യാനാണ് നല്ലത്. ഒരു പക്ഷേ ജുമായിൽ പങ്കെടുക്കാൻ പറ്റിയാൽ അതാണല്ലോ ഖൈറ് എന്നാണ് ഇമാം ഷാഫി റഹിമഹുള്ള അവിടെ പഠിപ്പിക്കുന്നത്. അതൊന്നും അല്ലാത്തരത്ത് ഒരു പൊതുവായ സ്വതന്ത്രമായ നിയമമായി അങ്ങനെ ഒന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹു അഅലം.
1: ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കാൻ പറ്റുമോ? ഇവിടെ സുഹൃത്തുക്കളെ ഇങ്ങനെ വിഷ് ചെയ്തിട്ടില്ലെങ്കിൽ സൗഹൃദ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാണ്.
4: ഇസ്ലാമിലെല്ലാ കാര്യത്തിനും കൃത്യമായ ചില നിയമങ്ങളും വ്യവസ്ഥകളുമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം തന്നെ ആഘോഷിച്ചതായി പ്രവാചകനോ സഹായിമാരോ ആഘോഷിച്ചതായി കാണുവാൻ സാധിക്കുകയില്ല. പ്രവാചകൻ എന്ന് ജനിച്ചു എന്നതിൽ തന്നെ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. 3 നൂറ്റാണ്ട് കാലത്തോളം 3 തലമുറകൾ ആ ആഘോഷം ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ജന്മദിനം പോലും നമ്മൾ ആഘോഷിക്കുന്നില്ല എങ്കിൽ ഇന്നുള്ള ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തികളുടെ ജന്മദിനം ആഘോഷിക്കുവാൻ എന്ത് മുൻഗാമികളുടെ ചര്യയാണുള്ളത്? എന്ത് പ്രമാണമാണുള്ളത്? അത്തരം ആഘോഷം ഇസ്ലാമികമല്ല എങ്കിൽ ആ ആഘോഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന, ആ ആഘോഷത്തിന് ആശംസ നൽകുന്ന ഒരു ചര്യയ്ക്ക് എന്ത് പിന്തുണയാണുള്ളത്? പ്രത്യേകമായ ജന്മദിന സന്ദേശങ്ങളോ ഹാപ്പി ബർത്ത്ഡേ യു എന്നുള്ള പാട്ടുകളോ അല്ല ആശംസിക്കേണ്ടത്. അത്തരത്തിലൊരു ചര്യയില്ല എന്ന് ബോധ്യപ്പെടുത്തുകയും എല്ലാ ആളുകളോടും നിങ്ങൾ ദീനിയായി ജീവിക്കുക, അതായിരിക്കും പരലോകത്ത് ഗുണം ചെയ്യുക എന്ന ഒരു ബോധമുണ്ടാക്കി കൊടുക്കുകയുമാണ് വേണ്ടത്.
1: കുറി നടത്തുമ്പോൾ നടത്തുന്നയാൾ മാസം 20,000 രൂപയുടെ കുറിയാണെങ്കിൽ അതിൽ നിന്ന് കുറി നടത്തുന്നതിനുള്ള കൂലി എന്നുള്ള നിലയിൽ 1,000 രൂപ വീതം കുറി ലഭിച്ച ആളിൽ നിന്ന് ഈടാക്കുന്നത് ശരിയാണോ എന്നാണ്.
3: കുറി നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. വ്യത്യസ്ത രൂപത്തിലുള്ള കുറികൾ നടക്കാറുണ്ട്. ഇപ്പോൾ കുറി നടത്തുന്നതിലേക്ക് ഉള്ള അയാളുടെ ചെലവിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറി നടത്തുക എന്നുള്ളത് ആ കുറി നടത്തുന്നതിൻ്റെ ഭാഗമായി അയാൾക്ക് കുറേ ചെലവുകളുണ്ട്. അത് ശേഖരിക്കുവാൻ വേണ്ടി നടക്കുകയും അതുമായി ബന്ധപ്പെട്ട അതിലേക്കുള്ള സംഖ്യയാണ് ഈ 2,000 രൂപ എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് വിരോധമില്ല. കാരണം അയാൾ അധ്വാനിക്കുന്ന അധ്വാനത്തിനുള്ള കൂലിയാണ് അയാൾ എടുക്കുന്നത്. അതേ സമയത്ത് ഇത് ഇദ്ദേഹം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഈ രൂപത്തിൽ അധ്വാനമോ കാര്യങ്ങളോ ഒന്നുമില്ല, യാതൊരു പ്രയാസവുമില്ല, അതേ രൂപത്തിൽ തന്നെ അയാളും ഇതിൽ ഒരു കുറിയുടെ ഭാഗമായിട്ടുള്ള അയാളാണ് എങ്കിൽ ഇത്തരത്തിലുള്ള പല ഘട്ടങ്ങളും വരുമ്പോൾ ഹറാമായ തലങ്ങളും ഇങ്ങോട്ട് കടന്നു വരാൻ സാധ്യതയുണ്ട്. പലിശയുമായി ബന്ധപ്പെട്ട തലങ്ങളും എല്ലാം ഇത്തരത്തിലുള്ള രംഗത്ത് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ നടത്തിപ്പിനുള്ള ചെലവ്, അതുപോലെ തന്നെ അതിനുള്ളൊരു ശമ്പളമെന്നുള്ള നിലക്ക് ആണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സംഖ്യ എടുക്കുന്നത്. ആ എടുക്കുന്ന കാര്യത്തിൽ ബാക്കിയുള്ള ആളുകൾക്ക് പ്രയാസവുമില്ല, പ്രശ്നവുമില്ല എങ്കിൽ അവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 150,000 എന്നുള്ള രൂപയിൽ 150,000 അതല്ലെങ്കിൽ 150,000 എത്രയാണ് നിങ്ങൾ അടക്കുന്നത്, അതിൽ നിങ്ങൾ അടക്കുന്നതിനെ 130,000 30,000 ആയി കണ്ടാൽ മാത്രം മതി. അത് നിങ്ങൾ അടക്കുന്നു, ബാക്കിയുള്ളതിനെ ഇതിൽ നിന്ന് നമ്മൾ അതിനെ അതിൻ്റെ ഭാഗമായി കാണേണ്ടതില്ല. നമ്മളത് നടത്തിപ്പുകാരൻ്റെ നടത്തിപ്പിനുള്ള വേതനമായി കൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് നടത്തുകയാണ് അതിന് വേണ്ടത്. നമ്മുടെ സ്വത്തായിക്കൊണ്ട് നമ്മളതിൽ ഇത്രമാത്രം അഥവാ ഇതിനെ സൂക്ഷിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നടത്തുകയും ചെയ്യുന്നു എന്നതിലേക്കുള്ള ഒരു അതിന് വേണ്ട ഒരു ശമ്പളമായി അതിനെ നിശ്ചയിക്കുകയും ആ രൂപത്തിൽ നടത്തുകയുമാണ് വേണ്ടത്. അത്തരത്തിൽ ആകുന്ന സാഹചര്യത്തിൽ ഇത് നിഷിദ്ധമാവുകയില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: പീസ് റേഡിയോയിൽ ഇസ്തിഖാറ നിസ്കാരത്തെക്കുറിച്ച് കേട്ടിരുന്നു. നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഇസ്തിഖാറ നിസ്കാരം നിർവഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? തഹജ്ജുദിൻ്റെ സമയത്ത് നിസ്കരിക്കണോ അതോ ഏത് സമയത്തും നിസ്കരിക്കാമോ എന്നൊക്കെയാണ്.
5: ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൈറായത് തേടിക്കൊണ്ട് അത് അള്ളാഹു ഏകുന്നതിന്, അള്ളാഹുവിൽ നിന്നുള്ളൊരു തെരഞ്ഞെടുപ്പ് അതിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ദുആയാണ്. 2 റക്അത്ത് നമസ്കരിച്ച് ഇസ്തിഖാറത്തിന് വേണ്ടിയിട്ട് പറയപ്പെട്ട ദുആ, അള്ളാഹുമ്മിന്നി അസ്തഖ്ദിറുക ബി ഖുദ്റതിക് എന്ന് തുടങ്ങുന്ന ദുആ, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ ദുആ നിർവഹിക്കലാണ്. അതാണ് ഇസ്തിഖാറത്തിൻ്റെ ദുആയിൽ നിസ്കാരവും. അത് എപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ഖൈറായ കാര്യം അത് ലഭിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിൽ നിന്ന് അതിൽ ഒരു പൊരുത്തവും തിരഞ്ഞെടുപ്പും ലഭിക്കുന്നതിന് വേണ്ടി ആവശ്യമായി വരുമ്പോഴാണ് അത് നിസ്കരിക്കേണ്ടത്. അങ്ങനെ നിസ്കരിക്കേണ്ട ഒരു അനിവാര്യ ഘട്ടം എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് ആവശ്യം അപ്പോൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. അതും തഹജ്ജുദും ഒന്നല്ല, തഹജ്ജുദ് രാത്രി നമസ്കാരമാണ്. ഒരു വ്യക്തി രാത്രിയിലാകട്ടെ പകലിലാകട്ടെ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഇസ്തിഖാറത്തിൻ്റെ ദുആ ചെയ്യുകയാണ് വേണ്ടത് തനിക്ക് ഇസ്തിഖാറത്ത് നടത്തേണ്ട ആവശ്യം വരുമ്പോൾ. അതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു അലം.
1: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അവൾ ഭർത്താവുമായി പിരിഞ്ഞ് 1.5 വർഷമായി വേറെയാണ് താമസം. ദീനിനിഷ്ഠയോടെ ജീവിക്കുന്ന സ്ത്രീയാണ്. ഒരു നിലക്കും യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വേറെ താമസിക്കാൻ തീരുമാനിച്ചത്. ഇത്തരം സാഹചര്യത്തിൽ ഇസ്ലാമികമായി അങ്ങോട്ട് ഭർത്താവിനോട് വിവാഹമോചനം തേടിയെങ്കിലും അയാളത് അംഗീകരിക്കുന്നില്ല. അയാൾ വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇനി അടുത്ത പരിഹാരം ഫസ്ക് ചെയ്യലല്ലേ? അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിവരിക്കാമോ? എങ്ങനെയെങ്കിലും ബന്ധം കൂട്ടിയോജിപ്പിക്കുകയല്ലേ വേണ്ടത് എന്ന് തോന്നാം. എന്നാൽ കുടുംബക്കാരും നാട്ടുകാരും ഈ ബന്ധം വേർപെടുത്തണമെന്ന അഭിപ്രായമാണ്. കാരണം അത്രയ്ക്കും മാനസികമായും ശാരീരികമായും അവൾ സഹിച്ചു. ദീനുള്ളതുകൊണ്ട് കുറേ കാലം ക്ഷമിച്ചു, അവിടെ തന്നെ നിന്നു. 4 മക്കളുണ്ട് എന്നാണ്.
6: സഹോദരിയുടെ ചോദ്യം വളരെയേറെ പ്രയാസത്തിലാണ് അവരുള്ളത് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരിക്കലും ഒരു പെണ്ണിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിക ഗവൺമെൻ്റുള്ള സ്ഥലങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഭർത്താവിനെ തൊലാഖിനു വേണ്ടി നിർബന്ധിക്കുകയും അദ്ദേഹം അത് നൽകുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള ആളുകൾ, രണ്ട് കുടുംബത്തിലും ഉത്തരവാദിത്തമുള്ള ആളുകളൊക്കെ ഇടപെട്ട് ഇത്തരമൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഭർത്താവിനെ നിർബന്ധിച്ച് തൊലാഖ് നൽകണം എന്നതാണ് ഏറ്റവും ശരിയായ വഴിയായി കാണാൻ പറ്റുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ആ രൂപത്തിൽ അങ്ങനത്തെ ഒരു ഇസ്ലാമിക ഗവൺമെൻ്റോ ഇസ്ലാമിക ഖളാഓ ഇല്ലാത്ത സ്ഥിതിക്ക് അവർക്ക് നിലവിലുള്ള കോടതികളെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് ന്യായമായ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് ഫസ്ഹ് വാങ്ങുകയും ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കോടതി ഫസ്ഹായി പരിഗണിക്കുന്നതോടുകൂടി അതിൻ്റെ രേഖകൾ കിട്ടുന്നതോടുകൂടി നാട്ടിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘങ്ങൾ ആ സംഘങ്ങളെ സമീപിക്കുകയും അവരിൽ നിന്നും ഈ കോടതി വിധി കാണിച്ചുകൊണ്ട് അനുകൂലമായ ഫസ്ഹ് ഇസ്ലാമികമായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇതോടുകൂടി ആ ബന്ധം ഇല്ലാതായിപ്പോകും. അവർക്ക് നേരത്തെയുള്ള ഭർത്താവിൽ നിന്ന് ഒഴിവായി കിട്ടുകയും ചെയ്യും. ഇതാണ് ഏറ്റവും ശരിയായ മാർഗമായി ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കോടതിയിൽ നിന്ന് ലഭിക്കുന്ന ഫസ്ഹ്, ഹുൽഅ് പോലുള്ളവ ഇസ്ലാമികമായി അതിൻ്റെ സാധുത വരുന്നത് അറിയപ്പെട്ട നാട്ടിലെ ഒരു സംഘം, അതൊരു പക്ഷേ ഒരു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മഹല്ലത്തായിരിക്കാം, അതിലെ ഖാളിയായിരിക്കാം, അതേപോലെ തന്നെ ദഅ്‌വാ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക കാര്യങ്ങൾക്ക്, ദഅ്‌വത്തിനും അതേപോലെ തന്നെ സാമൂഹിക പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരം കാണാൻ വേണ്ടി മുസ്ലിങ്ങൾ ഒത്തുകൂടി ഉണ്ടാക്കിയിട്ടുള്ള സംഘങ്ങളോ സംഘടനകളോ ആയിരിക്കാം. അവരെ സമീപിച്ച് അവർ ആ വിഷയത്തിൽ ഒരു വിധി പറയുന്നതോടുകൂടി കോടതിയുടെ ഈ ഒരു വിധിക്ക് ഇസ്ലാമികമായ സാധുത വരിക കൂടി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരിക്ക് അവരുടെ പ്രശ്നത്തിൽ നിന്ന് വേഗത്തിൽ കരകയറാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവർ ഈ രൂപത്തിലുള്ള മാർഗങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് അറിയിക്കുക കൂടി ചെയ്യുന്നു. അല്ലാഹു ആലം.
1: മൗലൂദിൻ്റെ ഭക്ഷണം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അത് കഴിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഞാൻ സലഫി ആദർശത്തിലാണ്. എൻ്റെ ഭർത്താവ് യാഥാസ്ഥിതിക വിഭാഗം ആദർശത്തിലുള്ളയാളാണ്. മക്കളെല്ലാം യാഥാസ്ഥിതിക വിഭാഗത്തിൻ്റെ മദ്രസയിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നബിദിനത്തിനൊക്കെ അവർ ആഘോഷിക്കുമ്പോൾ മനസ്സിനൊരു നീറ്റലാണ് എന്നാണ്.
4: ഇവിടെ സഹോദരിയോട് സൂചിപ്പിക്കാനുള്ളത്, അറിവ് തേടുക, സത്യം കണ്ടെത്തുക എന്നത് ഓരോരുത്തൻ്റെയും ചുമതലയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. അല്ലാഹുവല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരാണ് എന്ന് പറയുന്നവരോടും പ്രാർത്ഥിക്കുന്ന ആളുകൾ എത്രമാത്രം ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്! ലോകത്തിൻ്റെ സൃഷ്ടാവും നിയന്താവും അല്ലാഹുവാണ് എന്നിരിക്കെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസം ഇസ്ലാമിന് എത്രമാത്രം അപകടമാണ് വരുത്തിവെക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ശിർക്ക് ബിദ്അത്തുകളുടെ ഗൗരവം മനസ്സിലാക്കുവാൻ വേണ്ടി ദീൻ പഠിക്കണം, അതിന് പീസ് റേഡിയോ ഇസ്ലാമിക പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നു. അൽഹംദുലില്ലാ, ഇനിയും അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം എന്നാണ്. കാരണം ഷിർക്കിൻ്റെ ഗൗരവം, ബിദ്അത്തിൻ്റെ ഗൗരവം അത്രമാത്രം ഭീകരമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഷിർക്ക് ചെയ്തു പോയിക്കഴിഞ്ഞാൽ ശാശ്വതനായി നരകത്തിലാണ്, പശ്ചാത്തപിച്ചിട്ടില്ല എങ്കിൽ പാപങ്ങൾ പൊറുക്കുകയില്ല, സ്വർഗത്തിൽ പ്രവേശനമില്ല, ബിദ്അത്തിൻ്റെ ആളുകളെ പരലോകത്ത് ഹൗദുൽ കൗസൽ നാട്ടപ്പെടും എന്നൊക്കെ പ്രമാണങ്ങൾ നമുക്ക് അറിയിച്ചു തരികയാണ്. അത് മനസ്സിലാക്കുമ്പോൾ ഇതിന് എതിരായി നിൽക്കുന്ന ഭർത്താവിനെ കു അംഫുസക്കും അഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്നിയിൽ കാക്കണേ എന്ന വിശുദ്ധ ഖുർആന്റെ അധ്യാപനം മനസ്സിലാക്കി സ്നേഹത്തോടുകൂടി ഉപദേശിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. സാധിക്കും. സ്നേഹത്തിൻ്റെ വേളകളിലൊക്കെ സ്നേഹമസ്രണമായി പെരുമാറി ഈ വിഷയത്തിൻ്റെ ഗൗരവം നല്ല മനസ്സോടുകൂടി ഭർത്താവിനോട് അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. നല്ല നല്ല പ്രഭാഷണങ്ങൾ അദ്ദേഹത്തെ കേൾപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിലപ്പുറം അവരുടെ ഹിദായത്തിനു വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത്തരം വിദ്യാർത്ഥികളെയും ഷിർക്കുകളെയും ന്യായീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഭർത്താവ് പോകുന്നത് എങ്കിൽ, ആ വിഷയത്തിൽ ഭർത്താവിനെ അനുസരിച്ചിട്ടില്ല എങ്കിൽ, അദ്ദേഹം മറ്റു വല്ല മാർഗങ്ങളും സ്വീകരിക്കുമെങ്കിൽ, അവിടെ നമ്മൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കുന്ന അവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, ഹിദായത്ത് വന്ന് കിട്ടിയതിന് ശേഷം കുഫറിലേക്ക് ഷിർക്കിലേക്ക് മടങ്ങൽ അതിനേക്കാൾ നല്ലത് തീയിലേക്ക് എടുത്തെറിയപ്പെടുന്നത് പോലെയായി ആർക്കാണോ അനുഭവപ്പെടുന്നത് അവർക്കാണ്. ഐ യക്കൂൻ അല്ലാഹു വറസൂലു അഹബ്ബു ഇലൈഹി മാ സിവാഹുമാ, അള്ളാഹും റസൂലുമായിരിക്കണം ഏറ്റവും പ്രിയപ്പെട്ടത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈമാനിൻ്റെ മാധുര്യം നുകരാൻ സാധിക്കുക. ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കൽ തെറ്റായി തീരുന്നത് ഭർത്താവ് അനുവദിക്കപ്പെട്ട വിഷയത്തിൽ ഭർത്താവ് ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ദീനിയായ ഒരു കാര്യത്തിൽ ഭർത്താവ് ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അതിനെ അനുസരിക്കാതിരിക്കുമ്പോഴാണ് തെറ്റായി തീരുക. ദീനിന് വിരുദ്ധമായൊരു കാര്യം ഭർത്താവ് കൽപ്പിക്കുമ്പോൾ ഒരിക്കലും ആ വിഷയത്തിൽ ഭർത്താവിന് അനുസരിക്കേണ്ടതില്ല. ലാ ത്വാഅത്ത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, റബ്ബിനെ എതിർത്തുകൊണ്ട് സൃഷ്ടികളെ ഒരിക്കലും അനുസരിക്കേണ്ടതില്ല എന്ന തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഭർത്താവിൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കോപം കരസ്ഥമാക്കി കഴിഞ്ഞാൽ അതൊരിക്കലും ജനങ്ങളുടെയോ ഭർത്താവിൻ്റെയോ ഇഷ്ടത്തിന് കാരണമായി തീരുകയില്ല എന്നുള്ളതാണ്. മനിൽ തമസരി അള്ളാഹി ബിസഹ്തിന്നാസ്, ജനങ്ങൾ ദേഷ്യപ്പെട്ടാലും ശരി എനിക്ക് റബ്ബിൻ്റെ പ്രീതിയാണ് വേണ്ടത് എന്നാണ് ഒരാൾ തേടുന്നതെങ്കിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടും. വാ അള്ളാഹ് അൻഹുന്നാസ്, ജനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ കാര്യം തൃപ്തിപ്പെടുത്തുമെന്നാണ്. എന്നാൽ വമനിൽ തമസരി അന്നാസി ബിസഹത്തില്ലാ, അള്ളാഹുവിൻ്റെ കോപം സമ്പാദിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രീതിയാണോ നേടുന്നത് എങ്കിൽ അവന് അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാകുകയില്ല, അള്ളാഹുവിൻ്റെ കോപം ഉണ്ടായിരിക്കും, ജനങ്ങളുടെ കോപം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്.
7: ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലുള്ള ലൈക്ക് അടിച്ച് സമ്മാനം കൊടുക്കുന്നത് ഹലാലായി വരുമോ? ആ പൈസ വാങ്ങാൻ പറ്റുമോ? ലോട്ടറി പോലെ തന്നെ ആകില്ലേ അതും എന്നാണ്.
6: നമുക്കൊക്കെ അറിയാവുന്നതാണ്, സോഷ്യൽ മീഡിയയിൽ ഗീവ് എവേ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കമ്പനികൾ നടത്തുന്നതാണ്. അവിടെ പരസ്യം നൽകുന്നതിൻ്റെ ഹുക്മ് തന്നെയാണ് ഇസ്ലാമിൽ ഇതിനുള്ളത്. അതല്ലാതെ അത് ലോട്ടറി പോലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. പരസ്യമാകുമ്പോൾ ആ പരസ്യം നൽകുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് ആരുടെ പരസ്യമാണോ എന്തിൻ്റെ പരസ്യമാണോ അതിൻ്റെ കൃത്യമായ പ്രതിഫലം ലഭിക്കും. എന്നാൽ ഇതിൽ നറുക്കിട്ടെടുക്കുന്ന ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമേ ആ പരസ്യം നൽകിയ ആ വസ്തുവിനെയോ അല്ലെങ്കിൽ കമ്പനിയെയോ പ്രൊമോട്ട് ചെയ്ത ആളുകളിൽ ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ പ്രതിഫലം ലഭിക്കൂ. അത് നറുക്കിട്ടാണ് എടുക്കുന്നത്. അത് നേരത്തെ തന്നെ കമ്പനിയാകട്ടെ, അതേപോലെ തന്നെ ചാനലുകളാകട്ടെ, ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ആകട്ടെ, ഈ വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ നേരത്തെ തന്നെ അത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇത് പ്രൊമോട്ട് ചെയ്യുന്ന, ഇതിന് പരസ്യം ചെയ്യുന്ന, ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന ആളുകൾക്കെല്ലാം ഇതിൻ്റെ വരുമാനമോ അല്ലെങ്കിൽ അതിൻ്റെ പരസ്യക്കൂലിയോ നൽകാമെന്നവർ പറയുന്നില്ല. അവർ നേരത്തെ തന്നെ അറിയിക്കുന്നത് നറുക്കിട്ടെടുക്കുന്ന ആളുകൾക്കേ ലഭിക്കൂ എന്നാണ്. ഏതാനും ചില വ്യക്തികൾക്ക്, ചിലപ്പോൾ അഞ്ചാകാം, ചിലപ്പം പത്താകാം, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമാകാം, ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമേ ഇത് നൽകൂ എന്ന് പറഞ്ഞ് അത് എനിക്ക് കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഓരോരുത്തരും അതിൻ്റെ പ്രൊമോട്ടേഴ്സായി മാറുന്നു, ഓരോരുത്തരും അതിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് നേരത്തെ തന്നെ അറിയിക്കുന്നതുകൊണ്ട് നമ്മളതിലേക്ക് പണം മുടക്കി ആ പണം അതിനേക്കാൾ ഇരട്ടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ലോട്ടറിയുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. കാരണം ലോട്ടറിയിൽ ഓരോരുത്തരും അവർ പണം ചെലവഴിക്കുന്നു. ആ പണം ചെലവഴിക്കുമ്പോൾ, ടിക്കറ്റ് എടുക്കുമ്പോൾ അവൻ്റെ ആഗ്രഹം, ഞാൻ 10 രൂപ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇത് 10,000 ഉം 10,00,000 ഉമായി കിട്ടണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് കൊടുക്കുന്നത്. അവിടെയാണ് പലിശയുടെ ചൂതാട്ടത്തിൻ്റെ രൂപം വരുന്നത്. ഓരോരുത്തരും അതിലേക്ക് ഈ സംഖ്യകൾ നൽകുന്നു. അതിൽ ഒരു നിശ്ചിത ഭാഗം കമ്പനിയെടുത്ത് ബാക്കിയുള്ളത് അതിലെ നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് നൽകുന്നു. ഇതാണ് ചൂതാട്ടത്തിൽ നടക്കുന്നത്, ഇതാണ് ലോട്ടറിയിൽ നടക്കുന്നത്. എന്നാൽ ഇവിടെ ആരും പണം മുടക്കുന്നില്ല, മറിച്ച് ഓരോരുത്തരും തനിക്ക് ഈ ചാനൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം അവരെ പരസ്യം ചെയ്ത് അവരെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് അവർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനത്തിലേർപ്പെട്ടാൽ അവർ തെരഞ്ഞെടുക്കുന്ന ആളുകളിൽ ഒരാൾ ഞാനുമാകും, ആകാവുന്നതാണ് എന്നത് മാത്രമേ ഗീവ് അവേ കോണ്ടസ്റ്റിലുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അനുവദനീയം തന്നെയാണ്. പക്ഷേ നമ്മൾ പരസ്യം ചെയ്യുന്നത് എന്തിനാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നന്മയുടെ മാർഗത്തിലും അതേപോലെ തന്നെ നല്ല വസ്തുക്കളും ഉപകാരപ്രദമായ കാര്യങ്ങൾക്കും വേണ്ടിയായിരിക്കണം എന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത്രയേ അതിൽ നോക്കേണ്ടതുള്ളൂ.
7: നിസ്കാരം ഖസറാക്കാനുള്ള ദൂരപരിധി എത്രയെന്നാണ്?
4: ജമ്മും ഖസറും ആക്കുവാൻ, ഖസറായി നമസ്കരിക്കുവാൻ, ജമ്മാക്കി നമസ്കരിക്കുക, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രക്കാർക്ക് നൽകിയ ചില ഇളവുകളാണല്ലോ. ഇപ്പോൾ ജമ്മാക്കി നമസ്കരിക്കാൻ പ്രത്യേകിച്ച് ഇപ്പോൾ രോഗികളാണെങ്കിൽ ജമ്മാക്കാവുന്നതാണ്. അതേപോലെ പ്രത്യേകമായ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ ജമ്മാക്കാവുന്നതാണ്. എന്നാൽ ഖസറാക്കണമെങ്കിൽ അത് യാത്രയിലായിരിക്കണം. യാത്ര എന്ന് പറയുമ്പോൾ എത്ര വഴിദൂരമാണ്, എത്ര കിലോമീറ്ററാണ് എന്ന ഒരു ചർച്ച വരുമ്പോൾ പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ, 80 ചില്ലാണ്, 86 കിലോമീറ്റർ എന്ന് പറയുന്ന പണ്ഡിതന്മാർ, അങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട്. അതിലേറ്റവും സ്വീകാര്യയോഗ്യമായി തീരുന്നത് ഒരാളുടെ ഒരു നാട്ടിലെ കണക്കനുസരിച്ച്, ഒരു കാഴ്ചപ്പാടനുസരിച്ച്, അവിടുത്തെ ഉറുഫ് അനുസരിച്ച് ഒരാൾക്ക് യാത്രയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിക്ക് അവിടെയുള്ള ഇത്തരം ഇളവുകൾ, ഖസറിൻ്റെ ഇളവുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതിന് ഒരു പ്രത്യേകമായ ദൂരപരിധി കിലോമീറ്റർ വെക്കുന്നതിനേക്കാൾ ഏറ്റവും അനുയോജ്യമായത് കാഴ്ചപ്പാടനുസരിച്ച് യാത്രയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഇളവുകൾ ഉപയോഗിക്കാവുന്ന.
0: മഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി, ഹംസ ജമാലി, ഫൈസൽ മൗലവി എന്നിവർ.

0: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല, അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജനസമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം, ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിലോ? ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി. നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നാഥന്റെ തൃപ്തിയും സ്നേഹവും കരഗതമാക്കാൻ, നമ്മുടെ വിശ്വാസം വെളിച്ചവും തെളിച്ചവുമുള്ളതാകാൻ മാനുഷിക ബന്ധങ്ങൾക്കും മഹിതമായ പ്രാധാന്യമുണ്ട്. പീസ് റേഡിയോ നേർരേഖ, അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും തൃപ്തി ലഭിക്കാൻ. അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. അലഹമ്ദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ദുല്ലനി അലാ അമലിൻ, ഇദാ അമിൽതുഹു അഹബ്ബനി അല്ലാഹു വ അഹബ്ബനി അന്നാസു, എനിക്ക് താങ്കൾ ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞു തരണം, അത് ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്നെ അല്ലാഹുവും ഇഷ്ടപ്പെടും, ജനങ്ങളും ഇഷ്ടപ്പെടും. അപ്പം അല്ലാഹുവും ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി എനിക്ക് പറഞ്ഞു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ആവശ്യപ്പെടുക. നമ്മളും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണല്ലോ ഇത്. ജനങ്ങളുടെ ഇഷ്ടം അല്ലാഹുവിൻ്റെ ഇഷ്ടം. അല്ലാഹു നമ്മളെ വെറുക്കുമോ, അല്ലാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കാതെ പോകുമോ എന്നതൊരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഭയമാണ്, ആശങ്ക. മറ്റുള്ളവരിതുണ്ടാകുന്ന എതിർപ്പുകളും അനിഷ്ടങ്ങളും നമ്മുടെ മനസ്സിന് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കി തീർക്കും. നമ്മുടെ കുടുംബങ്ങളോട് പിണങ്ങുമ്പോൾ, മാതാപിതാക്കളോട് പിണങ്ങുമ്പോൾ, അയൽവാസിയോട് പിണങ്ങുമ്പോൾ, ആരെങ്കിലും നമ്മൾ വിമർശിച്ച് പറയുമ്പോൾ, നമ്മളെ കുറ്റം പറയുമ്പോഴെല്ലാം അത് നമുക്ക് അസഹനീയമായി തോന്നും. എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇസ്ഹദ് ഫി ദുനിയാ യുഹിബ്ബക്കല്ലാ, നീ ദുനിയാവിനോട് വിരക്തി കാണിക്കുക, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുമെന്നാണ്. വല്ലാത്തൊരു സമ്പൂർണമായ പ്രസ്താവനയാണ്. അതായത് നമുക്ക് എന്താണ് തടസ്സം? അല്ലാഹുവിൻ്റെ കൽപ്പനകളെ നമുക്കനുസരിക്കാനും കീഴ്പ്പെടാനും എന്താണ് തടസ്സം? അത് ലളിതമാണ്, പ്രായോഗികമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് അനുസരിച്ചുകൊണ്ട് മാത്രം നിശ്ചയിക്കപ്പെട്ടതാണ്. അതിലൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഭൗതികമായ ജീവിതത്തിനോടുള്ള ആസക്തിയും താല്പര്യങ്ങളും സമയത്ത് നമസ്കരിക്കാൻ പോലും പലരെയും അനുവദിക്കുന്നില്ല. ഭൗതിക ജീവിതത്തോടുള്ള അമിതമായ ആസക്തി, അത് നമ്മളെ എന്തു ചെയ്യും? അല്ലാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാവുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുമെന്നർത്ഥം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും സമയങ്ങളിലും നാം തിരക്കുള്ളവരാണ്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സമയം തികയുന്നില്ല. പക്ഷെ അവിടെ നമുക്ക് ഒറ്റ പരിഹാരമാർഗമേ ഉള്ളൂ, ഒരു മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് മാത്രം. ഒരു മുൻഗണനാക്രമം നമ്മൾ തയ്യാറാക്കും, അത് മാത്രമേ ഉള്ളൂ. ഏതും അങ്ങനെയാണ്. നമ്മുടെ ജോലിസ്ഥലത്ത് കണ്ടമാനം ജോലികളുണ്ട്. നമ്മളെന്താണ്ടാകുക? ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? എമർജൻസി ഏതാണ്? എന്താണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം? അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ട്. ഏറ്റവും അത്യാവശ്യം നിർവഹിക്കേണ്ടത് എന്താണ്? നമ്മുടെ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ്. അപ്പോൾ അതാണ് നിർവഹിക്കേണ്ടത്. അതിഞ്ഞ് നീട്ടിവെക്കാൻ പറ്റൂല. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും അനിവാര്യമായത് ഏതാണോ അതിൻ്റെ മുൻഗണന അനുസരിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം? നമ്മൾ അല്ലാഹുവോട് ചെയ്യേണ്ട നിർബന്ധ കടമകൾ, അത് കഴിച്ചിട്ട് ബാക്കി. ഈ മുൻഗണനാക്രമങ്ങളും മുൻഗണനാ ലിസ്റ്റും ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാറ്? നിസ്കാരത്തിൻ്റെ സമയത്ത് പോയിട്ടാണ് നിസ്സാരമായ ഒരു ഭൗതിക കാര്യം അവർ ചെയ്യുക. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒരു ജമാഅത്തിനെ അവർ നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബക്കല്ലാ, ദുനിയാവിനോട് നീ വിരക്തി കാണിക്കുക, അള്ളാഹു നിന്നെ സ്നേഹിക്കും. പിന്നെ മാത്രമല്ല, ഹറാമുകൾ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് ദുനിയാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ആണല്ലോ. എന്തുകൊണ്ടാണ് പലിശ വാങ്ങുന്നത്? എന്തുകൊണ്ടാണ് അവിഹിതങ്ങളെ നമ്മൾ കാണുന്നത്? എന്തുകൊണ്ടാണ് മറ്റുള്ളവൻ്റെ സ്വത്ത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? ഒക്കെ എന്താണ് അതിനെല്ലാമുള്ള കാരണം? എന്താണ് യഥാർത്ഥത്തിൽ ഭൗതിക ജീവിതത്തോടുള്ള അത് പോട്ടെ എന്ന് വിചാരിക്കുന്നൊരു മനസ്സുണ്ടെങ്കിൽ നമ്മളെ അവിഹിതങ്ങൾ എങ്ങനെ സ്വീകരിക്കും? വസ്ഹദ് ഫീമാ ഇന്ദന്നാസ് യുഹിബ്ബക്കന്നാസ്, വസ്ഹദ് ഫീമാ ഇന്ദന്നാസ്, ജനങ്ങളുടെ അടുക്കുള്ളതിനെ നീ എന്ത് ചെയ്യുക? ഇൽ വിരക്തി കാണിക്കുക, യുഹിബ്ബക്കന്നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുമെന്നാണ്. അപ്പോൾ ജനങ്ങളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, ജനങ്ങളുടെ കൈവശമുള്ളതിൽ നീ വിരക്തി കാണിക്കുക എന്നാണ്. വളരെ വലിയൊരു കാര്യമാണ്. നമ്മളെന്തിനാണ് പിണങ്ങിയത്? നമുക്കെന്തോ ഭൗതികമായ ഒരു കാര്യം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അതിനവർ തടസ്സം നിന്നു. നാം അത് ചോദിച്ചു, അത് തരില്ലെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യും, അതിനോടുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ വികാരമായി, നമുക്ക് ദേഷ്യമായി. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, അവരോട് ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ ഏറ്റുമുട്ടി. ഇതൊക്കെ എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരാളോട് ഒരു സീറ്റിന് ഇരിപ്പിടത്തിന് വേണ്ടി വഴക്കടിക്കുന്നു, ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി വഴക്കടിക്കുന്നു. നിസ്സാരമായ ഒരു കാര്യം അംഗീകരിച്ച് കിട്ടാത്തതിൻ്റെ പേരിൽ എന്ത് ചെയ്യും, നമ്മൾ വാശി പിടിക്കുന്നു. ഇവിടെ എല്ലാ ഏറ്റുമുട്ടലുകൾക്ക് പിന്നിലും നമുക്ക് ചില ആനുകൂല്യങ്ങളും ചില നേട്ടങ്ങളും ഭൗതികമായ ചില കാര്യങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നാം അധ്വാനിച്ച് നമ്മുടെ കൈവശമുള്ളത് നമ്മൾ ഉപയോഗിക്കുക. മറ്റുള്ളവരുടെ അടുക്കലുള്ളത് നമുക്ക് കിട്ടിയാലായി, ഹലാലായ വഴിയിലൂടെ, ദാനമായോ അല്ലെങ്കിൽ സമ്മാനമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അധ്വാനം കൊണ്ടോ നമുക്ക് കിട്ടിയാലായി, അത്രേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. എവിടെയെല്ലാം വാക്കേറ്റങ്ങളും തർക്കങ്ങളും വെറുപ്പുകളും വിയോജിപ്പുകളും പിണക്കങ്ങളും ഉണ്ടാകുന്നുവോ അവിടെയെല്ലാം അതിൻ്റെ കാരണം ഭൗതിക ജീവിതത്തോട് ആസക്തിയാണ്. മറ്റുള്ളവരുടെ കയ്യിലുള്ളത് നമുക്ക് ലഭിക്കണം, നമുക്ക് ചില നേട്ടങ്ങൾ ലഭിക്കണം എന്നതാണ് മനുഷ്യനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കെല്ലാം എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ തെറ്റില്ലല്ലോ. അതുകൊണ്ട് ഭൗതിക ജീവിതത്തോടുള്ള വിരക്തി, താല്പര്യക്കുറവ്, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന മതപരമായ ജീവിതത്തിൽ ഒന്നുകൂടെ സജീവമാകാൻ നമ്മളെ പ്രേരിപ്പിക്കും. ജനങ്ങളുടെ കൈകളിലുള്ള സമ്പത്തിനോടും സൗകര്യങ്ങളോടുമുള്ള ആസക്തി നമ്മൾ കുറക്കുമ്പോൾ നമുക്ക് എല്ലാവരോടും മാന്യമായി ഇടപെടാനും പെരുമാറാനും സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സംഭവങ്ങളെയും അനുഭവങ്ങളെയും ചരിത്രങ്ങളെയും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ നബി വചനത്തോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ ഇത് എന്തുമാത്രം യാഥാർത്ഥ്യമായതും എന്തുമാത്രം നന്മകൾ ഉൾക്കൊള്ളുന്നതും സമ്പൂർണവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൽ കേൾക്കുന്നതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇതുവരെ

ദുരിതത്തിലേക്കും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദ് ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സങ്കടങ്ങളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കൂ. സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയുമെല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വ്യഭിചാരാരോപണത്തെ സൂക്ഷിക്കുക. അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൽ വലിയ ഒരു പാപമായി പഠിപ്പിക്കപ്പെട്ട വിഷയമാണ് വ്യഭിചാരാരോപണം പറയുക എന്നുള്ളത്. ഒരാൾ വ്യഭിചരിച്ചു, വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ ഒരാളെക്കുറിച്ച് ആരോപണം പറയുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. വ്യക്തമായ തെളിവുകൾ ഇല്ല എങ്കിൽ അയാൾക്കത് നിർവഹിക്കാൻ, അങ്ങനെ പറയാൻ പാടുള്ളതല്ല. സൂറത്തു നൂറിൻ്റെ 4-5 ആയത്തുകളിൽ അള്ളാഹു ആ വിഷയം പറയുന്നുണ്ട്. വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, അള്ള പറയാണ്, ചാരിത്രം സിദ്ധിച്ച സ്ത്രീകൾ, അവരെ ആരോപണം പറയുന്ന ആളുകൾ. സുമ്മലം യഅതൂബി അർബഅത്തി ഷുഹദാ, പിന്നീട് അതിന്, ആ ആരോപണത്തിന് 4 സാക്ഷികൾ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നവർ. അഥവാ ഒരു ചാരിത്രം സിദ്ധിച്ച ഒരു സ്ത്രീ അള്ളാഹുവിനെ പേടിച്ച് സൂക്ഷിച്ച് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ പ്രവൃത്തികൾ കൊണ്ട് അറിയപ്പെടാത്ത ഒരു നല്ല സ്ത്രീ, അവളെക്കുറിച്ചൊരു വ്യഭിചാരാരോപണം ആരെങ്കിലും പറയുകയാണെങ്കിൽ അയാളതിന് 4 സാക്ഷികളെ ഹാജരാക്കണം. അങ്ങനെ അയാൾ ഹാജരാക്കിയിട്ടില്ല എങ്കിൽ ഫജിലിദൂഹും സമാനീന ജൽദത്തൻ, അവരെ നിങ്ങൾ 80 അടി അടിക്കുക. വലാ തഖ്ബലൂലഹും ഷഹാദത്തൻ അബദ, ഒരിക്കലും അവരുടേതായ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യരുത്. വ ഉലാഇകഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് തോന്നിവാസികൾ. എന്നാൽ ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക്, അതിനുശേഷം തൗബ ചെയ്യുകയും വ അസ്ലഹു, ജീവിതം നന്നാക്കുകയും ചെയ്ത ആളുകൾ. ഫ ഇന്നല്ലാഹ ഗഫൂറു റഹീം, അവർക്കല്ല പുറത്തു കൊടുക്കും, അള്ളാഹു കരുണാവാരിധിയാണ്, അവൻ പൊറുക്കുന്നവനാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, വ്യഭിചാരാരോപണം നിമിത്തമുണ്ടാകുന്ന ദുഷ്കീർത്തിയും അതിൻ്റെ പ്രത്യാഘാതവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകൾക്കാണെന്ന് നമുക്കറിയുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് സ്ത്രീകളെ ആരോപിക്കുന്നവരെക്കുറിച്ച് എന്ന് പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാൾ വ്യഭിചാരാരോപണം പറയുകയാണെങ്കിൽ അയാൾ 4 സാക്ഷികളെ ഹാജരാക്കണം, അല്ലെങ്കിൽ അയാൾക്ക് ശക്തമായ ശിക്ഷയുണ്ട്. വ്യഭിചാരത്തിന് ധാരാളം അനുകൂലവും പ്രചാരവും സിദ്ധിക്കുന്ന ഈയൊരു കാലഘട്ടത്തിൽ മാന്യന്മാരായ ആളുകളെപ്പറ്റി തക്ക തെളിവൊന്നും കൂടാതെ ആരോപണങ്ങൾ പുറപ്പെടുവിക്കുവാനും അത് കേട്ട മാത്രയിൽ പരസ്യമായി ഏറ്റുപറയുവാനും ആളുകൾ മുതിരുന്നു എന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയെ അത്തരം ആളുകൾ ഭയപ്പെടണം. അവർ തന്നെയാണ് തോന്നിയവാസികൾ എന്ന് അള്ളാഹു പറഞ്ഞല്ലോ, അത് വളരെ ശ്രദ്ധേയമാണ്. തോന്നിയവാസികളായതുകൊണ്ടാണ് നല്ല ആളുകളുടെ ചാരിത്രശുദ്ധിയെ കളങ്കം വരുത്തുവാൻ അവർ തയ്യാറാവുന്നത്. അവരുടെ ഈയൊരു പ്രവൃത്തി അവർ തോന്നിയവാസികളാണ് എന്നതിൻ്റെ ലക്ഷണമാണ് എന്നും ഇത് കാണിക്കുന്നുണ്ട്. ഇനി ഈ സംഭവം തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഒരുപക്ഷെ ആരോപിക്കപ്പെട്ട സംഗതി വാസ്തവത്തിൽ ശരിയായിരുന്നുകൂടെ എന്ന് നമുക്ക് ചോദിക്കാം. അതെ, ശരിയാവാം. എന്നാലും മാന്യവനിതകളായി കരുതപ്പെടുന്നവർക്ക് മാനഭംഗം വരുത്തുവാനും ഒളിഞ്ഞുകിടക്കുന്ന അവരുടെ രഹസ്യം പുറത്ത് ചോർത്തി സമുദായമധ്യേ ദുഷ്പ്രചാരമുണ്ടാക്കുവാനും ധൈര്യപ്പെട്ടു എന്നത് തന്നെ അതിന് തെളിവാണല്ലോ. അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ സൂക്ഷിക്കണം. ഏത് പാപം ചെയ്താലും അതിനെപ്പറ്റി ഖേദിച്ചു മടങ്ങുന്നവന് അള്ളാഹു പുറത്തു കൊടുക്കും. ഈയൊരു ഭയങ്കരമായ കുറ്റം ചെയ്ത ആൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷെ ഖേദിച്ചു മടങ്ങി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പോരാ, അവൻ്റെ സ്ഥിതിഗതികളിൽ നിന്ന് അവൻ നന്നായി തീർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുക കൂടി വേണം. അതുകൊണ്ട് തന്നെ മറ്റൊരാളെക്കുറിച്ച് ഒരാരോപണം നമ്മൾ പറയുമ്പോൾ അത് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അതിലൂടെ അയാളുടെ അഭിമാനം സമൂഹത്തിൽ ആളുകൾക്കിടയിൽ അദ്ദേഹം കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ പവിത്രത, തൻ്റെ ചാരിത്രശുദ്ധി, ഐഫത്ത്, ഇതെല്ലാം ഒരു വേളയിൽ ഒരു നിമിഷത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് ആരോപണം. വർഷങ്ങളായി താൻ നേടിയെടുത്ത തൻ്റെ അഭിമാനവും പവിത്രതയുമെല്ലാം കളങ്കപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് എളുപ്പമാണ്, അതിന് നിമിഷങ്ങൾ മതി. എന്നാൽ അതുമൂലം ഈ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും എത്രയായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ വ്യഭിചാരാരോപണമാണെങ്കിലും വേറെ ഏത് തെറ്റ് ഒരാളുടെ മേൽ ആരോപിക്കണേൽ കളവാണ് എങ്കിലും, അതുപോലെ തന്നെ മറ്റുള്ള ഏത് തെറ്റാണ് എങ്കിലും, ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നല്ലവണ്ണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കാരണം ഒരാളുടെ ഹൃദയം വേദനിക്കേണ്ടി വന്നാൽ, നമ്മൾ കാരണം ഒരാൾ പ്രയാസപ്പെടേണ്ടി വന്നാൽ, നമ്മൾ കാരണം ഒരാൾ മാനസിക സമ്മർദ്ദത്തിലകപ്പെട്ടാൽ, പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മുന്നിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസത്തിൽ നമ്മൾ പ്രയാസം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നല്ല ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, ആരോപണങ്ങളെ സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വ്യഭിചാരാരോപണത്തെ സൂക്ഷിക്കുക എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്! നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം, ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ, തകർന്നുപോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ട് പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി. എന്നും എന്നും സ്നേഹക്കൂട്.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പ്രാർത്ഥനയോടെ മുന്നേറാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ കലർപ്പില്ലാതെ ശ്രോതാക്കളിലേക്ക്. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 4-ാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. അവതരണം അബ്ദുല്ല മൊഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, ശാരീരിക പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാനുള്ള ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്നത്തെ ദിവസവും അതുപോലെയുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷാതേട്ടവുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുഇ ഫ ഇന്നഹു ബിഇസ്സൽ ജിഇ വ അഊദു ബിക മിനൽ ഖിയാനതി ഫ ഇന്നഹ ബിഇസ്സത്തിൽ ബിതാനതു. അള്ളാഹുവേ, വിശപ്പിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുകയാണ്, കാരണം വിശപ്പ് വളരെ മോശമായ കിടപ്പറയിലെ പങ്കാളിയാണ്. അള്ളാഹുവേ, വഞ്ചനയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു, കാരണം വഞ്ചന എന്നത് മോശക്കാരനായ ആത്മമിത്രമാണ്. ഈ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഒരു വലിയ പരീക്ഷണമാണ്, അതുപോലെ തന്നെ ഒന്ന് വലിയൊരു തിന്മയാണ്. രണ്ട് കാര്യങ്ങളും നമുക്കൊരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് വഞ്ചന, അതുപോലെ പട്ടിണി, വിശപ്പ്. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുഇ ഫ ഇന്നഹു ബിസ്സൽ ജിഇ വ അഊദു ബിക മിനൽ ഖിയാനതി ഫ ഇന്നഹ ബിസ്സത്തിൽ ബിതാനതു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുഇ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുഇ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുഇ ഫ ഇന്നഹു ബിസ്സൽ ജിഇ, ഫ ഇന്നഹു ബിസ്സൽ ജിഇ വ അഊദു ബിക, وأعوذ بك من الخيانة, من الخيانة, وأعوذ بك من الخيانة فإنها بئسة البطانة, فإنها بئسة البطانة, فإنها ബിഇസത്തിൽ ബിതാനതു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുഇ ഫ ഇന്നഹു ബിഇസ്സൽ ജിഇ വ അഊദു ബിക മിനൽ ഖിയാനതി ഫ ഇന്നഹ ബിഇസത്തിൽ ബിതാനതു. اللهم إني أعوذ بك من الجوع فإنه بئس اللجيع وأعوذ بك من الخيانة فإنها بئس البطانة اللهم إني أعوذ بك من الجوع فإنه بئس اللجيع وأعوذ بك من الخيانة فإنها بئس البطانة. ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു 4 എപ്പിസോഡ് ഇതോടെ പൂർത്തിയായി. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: പീസ് റേഡിയോയിൽ ഇനി സമകാലികം. രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. രക്ഷാകർത്തൃദിനവും വൃദ്ധസദനങ്ങളുടെ വർദ്ധനവും. എഴുത്ത് ഹബീബ് റഹ്മാൻ കരുവൻപുയിൽ. ഗൃഹനാഥന്റെ 1.5 പഴക്കമുള്ള അസ്ഥികൂടം വീട്ടുവളപ്പിൽ കണ്ടെത്തി. ചാലിക്കര കക്കാമുക്കിൽ മീത്തൽ കുഞ്ഞിക്കണ്ണന്റെ അസ്ഥികൂടമാണ് കണ്ടെത്തിയത്. ഇദ്ദേഹം തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. പറമ്പിലിറങ്ങിയപ്പോൾ എന്തെങ്കിലും അപകടം പറ്റി മരിച്ചതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. മഴയായതുകൊണ്ട് മൃതദേഹം വേഗം അഴുകുകയും ചെയ്തു. വൈദ്യുതി ചാർജ് അടയ്ക്കാത്തതുകൊണ്ട് കണക്ഷൻ വിച്ഛേദിക്കാനെത്തിയ KSEB ജീവനക്കാരാണ് കുഞ്ഞിക്കണ്ണനെ വീട്ടിൽ കാണാത്തത് കാരണം കാഞ്ഞങ്ങാട്ടിലെ സഹോദരിപുത്രന്റെ ഫോണിലേക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. ഇദ്ദേഹം നാട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് വീട്ടുവളപ്പിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയത്. കുഞ്ഞിക്കണ്ണന്റെ ചെരുപ്പും ധരിച്ചിരുന്ന മുണ്ടും സമീപത്തുണ്ട്. കുഞ്ഞിക്കണ്ണൻ തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു. അസ്ഥികൂടം DNA പരിശോധന നടത്തി മാത്രമേ സംസ്കരിക്കുകയുള്ളൂ. തനിച്ച് താമസിക്കുന്ന ഇദ്ദേഹം ചില അവസരങ്ങളിൽ കാഞ്ഞങ്ങാട് സഹോദരിയുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട്. കുഞ്ഞിക്കണ്ണൻ സഹോദരിയുടെ വീട്ടിലായിരിക്കുമെന്നാണ് നാട്ടുകാർ കരുതിയത്. ഭാര്യ നേരത്തെ മരിച്ചുപോയിരുന്നു. രണ്ടു മക്കൾ മറ്റു വീടുകളിലാണ് താമസിക്കുന്നത്. ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട്. ഇതാണ് വാർത്ത. ഭൂലോകത്ത് പിറന്നു വീണ ഏതൊരാൾക്കും മാതാവിനോടും പിതാവിനോടുമുള്ള ബാധ്യതകൾ അവിതർക്കിതവും വിശദീകരണം ആവശ്യമില്ലാത്തതുമാണ്. എല്ലാ മതസംഹിതകൾക്കും മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾക്കും സർവ്വത സമ്മതമെത്രയേത്. ചില മതങ്ങൾ ദൈവത്തോളം തന്നെ മാതാപിതാക്കൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. മാതാപിതാ ഗുരു ദേവോ ഭവ എന്ന ഗീതാവാക്യങ്ങളും ദൈവത്തോടുള്ള ബാധ്യതകൾക്ക് തൊട്ടുടനെ മാതാപിതാക്കളോടുള്ള ബാധ്യതകളെക്കുറിച്ചുണർത്തുന്ന ഖുർആൻ വചനവും ഇതിനുദാഹരണമാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് അച്ഛനമ്മമാർ കൂടെയുള്ള കാലമാണ്. പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ച ഗർഭകാലത്തിനു ശേഷം മരണവേദന സഹിച്ചാണ് ഓരോ മാതാവും ഓരോ കുഞ്ഞിനും ജന്മം നൽകുന്നത്. പിന്നീടുള്ള അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഒട്ടനവധി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിക്കുന്നുണ്ട്. പിതാവിൻ്റെ അവസ്ഥയും ഭിന്നമല്ല. മക്കളുടെ ജനനശേഷം സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെക്കാൾ മക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കുമാണ് അവർ മുൻഗണന നൽകുന്നത്. എല്ലാമെല്ലാം അവർ മക്കൾക്ക് വേണ്ടി ത്യജിക്കുന്നു. പിതാവ് സകല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും മക്കളെ വളർത്തി വലുതാക്കുന്നതിനായി സഹിക്കുന്നുണ്ട്. പലപ്പോഴും അവർ ഇതൊന്നും തൻ്റെ ഭാര്യമാരോടുപോലും പങ്കുവയ്ക്കാറില്ല. ചുരുക്കത്തിൽ, സ്വന്തത്തെക്കാൾ സ്നേഹിക്കുന്നു ഓരോ മാതാപിതാക്കളും മക്കളെ എന്നർത്ഥം. മക്കൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. തങ്ങളുടെ കാലശേഷം മാതാപിതാക്കളുടെ പാരമ്പര്യം നിലനിർത്തുന്ന, നാം ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് തെളിവാകുന്ന നമ്മുടെ പിന്മുറക്കാരാണ്, അല്ലെങ്കിൽ അനന്തരാവകാശികളാണ് നമ്മുടെ മക്കൾ. അതിനാൽ അവരെ ഏറ്റവും മനോഹരമായി വളർത്തേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. തങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനും സ്വപ്ന സാക്ഷാത്കാരത്തിനുമുള്ള ഒരു ഉപകരണമായി അവരെ കാണരുത്. മറിച്ച് അവരും സ്വതന്ത്ര അസ്തിത്വമുള്ള വ്യക്തികളാണെന്നും അവർക്കും അവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളും താൽപ്പര്യങ്ങളുമുണ്ടെന്നും അവയ്ക്കും മുൻഗണനയും പരിഗണനയും നൽകിയാണ് അവരെ വളർത്തേണ്ടതെന്നും ഓരോ മാതാപിതാക്കളും ഓർക്കുന്നത് നല്ലതാണ്. ലോകപ്രശസ്ത പരിശീലകനും എഴുത്തുകാരനുമായ ഡെയ്ൽ കാർണഗി ഹൈ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൽ ന്യൂയോർക്ക് ടൈംസിന് ഉദ്ധരിക്കുന്നത് പറയുന്നു, നാം നമ്മുടെ കുട്ടികളെ ശകാരിക്കുന്നതിന് മുമ്പ് മൂന്നു കാര്യങ്ങൾ നാം മനസ്സിൽ പറയണം. നോക്കൂ മോനെ, മോളെ, ഞാനെൻ്റെ കാലത്തെ വാരക്കോൽ കൊണ്ട് നിന്നെ അളക്കാൻ ശ്രമിച്ചു, നിന്നിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിച്ചു. നീ എൻ്റെ കുട്ടിയാണ്, നീയൊരു കുട്ടിയാണ്, നീ ഒരു കുട്ടി മാത്രമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ പക്വത കൊണ്ടും നമ്മുടെ ശീലം കൊണ്ടും ഒരിക്കലും നാം അവരെ വിലയിരുത്തരുത്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മനോഹരമായ സൗഭാഗ്യകുസുമങ്ങളാണ് നമ്മുടെ സന്താനങ്ങൾ. ശരിയായ പാരന്റിംഗ് എന്നത് അല്പം പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള കാര്യമാണ്. കുട്ടികളുടെ അഭിരുചികളും കഴിവുകളും താൽപ്പര്യങ്ങളും മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങൾ നിലവിലുണ്ട്. അവ പ്രയോജനപ്പെടുത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് മാതാപിതാക്കളോടുള്ള സമീപനത്തിൽ പല വീടുകളിലെയും അവസ്ഥ ദയനീയമാണെന്ന് പറയാതെ വയ്യ. മാതാപിതാക്കൾക്ക് വേണ്ട രീതിയിലുള്ള ശ്രദ്ധയോ പരിഗണനയോ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ മക്കളുടെയും മരുമക്കളുടെയും സുഖസൗകര്യങ്ങൾക്കായി അവർ വാർദ്ധക്യത്തിലും സ്വയം ബലിയാടാവുകയോ ബലിയാക്കപ്പെടുകയോ ചെയ്യുന്നു. വൃദ്ധസദനം എന്ന വാക്കുപോലും സാംസ്കാരിക സമൂഹത്തിന് തികഞ്ഞ അപമാനവും അശ്ലീലവുമാണ്. നിർഭാഗ്യവശാൽ ആധുനിക കാലഘട്ടത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിലുണ്ടായ തകർച്ചയും അണുകുടുംബങ്ങളുടെ ആവിർഭാവവും ആധുനിക ജീവിതശൈലിയും നിമിത്തം മാതാപിതാക്കളുടെ പരിരക്ഷയിലും ശുശ്രൂഷയിലും ശ്രദ്ധ ചെലുത്താൻ കുടുംബാംഗങ്ങൾക്ക് കഴിയാത്തതാണ് വൃദ്ധസദനങ്ങൾ രൂപീകൃതമാകുന്നതിന് കളമൊരുക്കിയത്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് കേരളത്തിൽ 700 വൃദ്ധസദനങ്ങളിലായി 22,000 അന്തേവാസികളുണ്ട്. കേരളത്തിലെ ഓരോ ജില്ലയിലും ശരാശരി 40 വൃദ്ധസദനങ്ങളുണ്ട് എന്ന കാര്യം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോഴത് ഭീകരമാംവിധം വർദ്ധിക്കുകയും ചെയ്യുന്നു. 2015 ശേഷം ജനസംഖ്യയിൽ വയോധികരുടെ എണ്ണം യുവാക്കളെക്കാൾ മുന്നിലാണ്. 2050 6 ഒരാൾ 65 വയസ്സിന് മുകളിലുള്ളവർ ആകും എന്നാണ് കണക്ക് കൂട്ടൽ. ഇപ്പോഴത് 11-ൽ 1. ആയുർദൈർഘ്യം കൂടുന്നതാണ് ഈ അസമത്വത്തിന് കാരണം. നമ്മെ നാമാക്കിയ മാതാപിതാക്കളെ കൈയൊഴിയിക്കുകയും അവഗണിക്കുകയും ചെയ്യുക എന്നത്, അല്ലെങ്കിൽ അവരോട് ചേ എന്ന് പറയുക പോലും ചെയ്യുന്നത് മഹാപരാധമാണ്. ഒരു നിമിഷാർദ്ധത്തെ അവരുടെ അശ്രദ്ധ പോലും നമ്മുടെ ശൈശവ ബാല്യകാലങ്ങളിൽ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ കാര്യമൊന്നോർത്തു നോക്കൂ. നമുക്കത് സങ്കൽപ്പിക്കാൻ പോലും അസാധ്യം. സത്യത്തിൽ നാം നാമായത് പോലും അവരുടെ ശ്രദ്ധയും കരുതലും കൊണ്ടല്ലേ. ഈ ബോധം സദാസമയവും നമ്മിൽ അന്തർലീനമായി പറ്റു. കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ മുൻ ഡയറക്ടർ ഡോക്ടർ സുരേഷ് കുമാറിൻ്റെ വാക്കുകൾ എല്ലാ മക്കളും ഓർക്കുന്നത് നന്ന്. നമ്മളും വൃദ്ധരാകും. വാർദ്ധക്യമെന്നത് ചിലർക്ക് മാത്രം വരുന്നൊരവസ്ഥയല്ല. ഈ ഭൂമിയിൽ പിറന്ന എല്ലാവരും നടന്നെടുക്കുന്നത് വാർദ്ധക്യത്തിലേക്ക് തന്നെയാണ്.
4: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചന നിർവഹിച്ചത്, ശബ്ദം നൽകി അവതരിപ്പിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. അടുത്തൊരു സ്പോട്ട്ലൈറ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഓഗസ്റ്റ് 31-നാണ് അറിവുള്ള പെണ്ണുങ്ങളെല്ലാം അൽ ഹറാമോ എന്ന ടൈറ്റിലിൽ ബിഗ് ടി വിയിൽ ഒരു ചർച്ച നടക്കുന്നത്. ചർച്ചയിൽ അപർണ കുറുപ്പ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകയായിരുന്നു അത് നയിച്ചിരുന്നത്. ചർച്ചയിൽ പറഞ്ഞ ഇൻട്രോയും കാണിച്ച സ്ലൈഡുകളൊക്കെ മുസ്ലിം സമുദായത്തെ അങ്ങേയറ്റം വംശീയമായിട്ട് ആക്രമിക്കുന്ന രീതിയിലുള്ളതാണ് എന്നുള്ള നിലക്ക് അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത അബ്ദുള്ള വാസല വിഷയത്തിൽ ഒരു വീഡിയോ ഇറക്കുന്നു. ഇതിനുശേഷം വലിയ കോലാഹലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിനുശേഷം വലിയൊരു പ്രഷർ ഉണ്ടായതിന് ശേഷം അപർണ കുറുപ്പ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ അവർ വാസലിനെതിരെ കേസ് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതാക്കൾ പ്രസ് മീഡിയ പ്രസ്സിനെ കണ്ടിരുന്നു. ആ സമയത്ത് പല കാര്യങ്ങളും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ നമുക്ക് അവസാനം കിട്ടിയ അറിവനുസരിച്ച് ഈ കേസ് അത് പിന്നെ അതിൻ്റെ നടപടികൾ തുടർ നടപടികൾ നിർത്തിവെക്കാനുള്ള ഒരു കാര്യമാണ് ആഭ്യന്തര വകുപ്പ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു വലിയ ഒരു ഒരു ടൈം ലൈൻ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇത്രയും നടന്ന സംഗതി ഇപ്പോൾ നിങ്ങൾ ഇന്നലെ പ്രസ് മീറ്റിലും പോയി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്ന സമയത്ത് നമുക്ക് അടുത്തൊരു ചോദ്യം എന്നുള്ള നിലക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളിലും പല ആളുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പലരും ഏകദേശം എല്ലാവരും അനുകൂലമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾ നോക്കുകയാണെങ്കിൽ അതിൽ വിസ്ഡം തൃപ്തരാണോ എന്നുള്ളതാണ് ഒന്നാമത്തൊരു സംശയം.
1: അല്ല, ഇതിൽ ഒന്നാമത് എനിക്കൊരു പറയാനുള്ളത്, വിസ്ഡം തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു വിസ്ഡത്തിൻ്റെ കേസല്ല. അതാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സമാധാനത്തിൻ്റെ ഒരു ഭൂമികയുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വിഷയമായിട്ടാണ് നമ്മളത് കാണുന്നത്. അല്ലാതെ ഒരു വിസ്ഡത്തിൻ്റെ കേസ്, വിസ്ഡത്തിൻ്റെ വിഷയം, അവർ പിന്നെ തൃപ്തരാണോ തൃപ്തരല്ലേ, ഇത് അതിൽ ഒതുങ്ങേണ്ട ഒരു വിഷയമല്ല ഇത്. ഇത് നമ്മളെ കേരളം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു നാടാണ്. ഇവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മതമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, മുസ്ലിങ്ങളിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളവരുണ്ട്. അപ്പം വളരെ വലിയ ഡിബേറ്റുകൾ നടന്നുകൊണ്ട് ഉള്ള ഒരു സംസ്ഥാനമായിരുന്നല്ലോ നമ്മളെ കേരളം. അതുകൊണ്ടല്ലേ കേരളം ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു പ്രബുദ്ധമായി നിൽക്കാനുള്ള കാരണം തന്നെയാണല്ലോ. ഡിബേറ്റുകൾ അവസാനിക്കുന്നിടത്താണ് സംശയങ്ങൾ ജനിക്കുക. ആ സംശയങ്ങളാണ് പിന്നീട് അകൽച്ചകൾക്ക് കാരണമാകുക. ആ അകൽച്ചകളാണ് പിന്നീട് കുഴപ്പങ്ങൾക്കും കലാപങ്ങൾക്കും ഒക്കെ കാരണമാകുക. അതാണ് ഉത്തരേന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റാണ് ഉള്ളത്. ഈ കേരളം അങ്ങനെയല്ല. കേരളത്തിൽ പണ്ട് മുതൽ വളരെ പരസ്യമായിട്ട് രാഷ്ട്രീയമാകട്ടെ, മതമാകട്ടെ, സംസ്കാരമാകട്ടെ, എന്ത് വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്തും അത് വളരെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ അങ്ങനെയാണ് കേരളം ഉണ്ടായത്. ആ കേരളം മരിച്ചു പോകുന്നു എന്നതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. അതാണല്ലോ ഇപ്പോൾ ഈ ചാനലിൽ നടന്ന ഒരു ഡിബേറ്റിൽ പിന്നെ അവിടെ വന്ന അവതാരിക അന്ന് ഉയർത്തിയ വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വംശീയമായ അധിക്ഷേപം ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചാറ് വിഷയങ്ങൾ ഒന്നിച്ച് ആണ് അവതരിപ്പിക്കുകയാണ്. ആ അവതരിപ്പിച്ച സാധനം ശരിയല്ല എന്ന് വിളിച്ചു വരുത്തിയ പിന്നെ അതിഥി പറഞ്ഞു. അതാണല്ലോ ഇപ്പോൾ വിഷയത്തിന് കാരണമായത്. അത് എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ വിശദാംശം വീഡിയോ ഇട്ടു ഒരു 12 മിനിറ്റ്. ആ 12 മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ ചെയ്യുന്നത് എന്താ, അദ്ദേഹത്തിനിതിൽ കേസ് വരികയാണ്. ഇത് അത്ഭുതകരമാണ് ആ വിഷയം. ശരിക്കും പറഞ്ഞാൽ അത് വിസ്ഡം ചലഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെയുള്ള മതേതര സമൂഹം, ഗവൺമെൻറ്, പ്രതിപക്ഷം, ഇവരൊക്കെയാണ് എന്ത്, അത് വിസ്ഡത്തിൻ്റെ കേസല്ല അത്, ഇത് കേരളത്തിൻ്റെ വിഷയമാണ്, കേരളത്തിൻ്റെ ഡിബേറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ രീതിയിൽ കേരളത്തിൻ്റെ ഒരു തനിമയുണ്ടല്ലോ അതിൻ്റെ മുകളിലാണ് പ്രഹരം വന്നിരിക്കുന്നത്. ഇത് ശരിയല്ല എന്ന് പറയേണ്ടിയിരുന്നു. പക്ഷെ അത് പറയാൻ അല്പം എന്ത് ചെയ്തു, ഒന്ന് അറച്ചു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പ്രസ് മീറ്റ് വിളിക്കേണ്ടി വന്നത്. ആ പ്രസ് മീറ്റ് വിളിച്ചു, നമ്മൾ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു. അപ്പോൾ അത് വിശദീകരിച്ചപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ കേരളം മരിച്ചു പോയിട്ടില്ല, എനിക്കതാ പറയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കേരളം മരിച്ചിട്ടില്ല, നമ്മളങ്ങനെ നിരാശയാവൊന്നും വേണ്ട. കേരളത്തിൻ്റെ ഉള്ള് ഇപ്പോഴും ആ ഒരു പഴയ ബോധമുണ്ട്. പക്ഷേ അതിങ്ങനെ പൊടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൊടി പിടിച്ച് അത് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ലക്ഷണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ചെറുതായിട്ട് ഈ പിന്നെ വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോണ്ടല്ലോ പെട്ടെന്ന് ചെടികൾ മുളക്കുന്നു. ഇതേപോലെ ആ ഒരു മഴ വർഷിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും, ആ കേരളത്തിൻ്റെ തനി സ്വഭാവം, തനിമ പുറത്തേക്ക് വരും. അത് വന്ന സമയമാണ് ഈ കഴിഞ്ഞ 24 മണിക്കൂർ എന്ന് പറയുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ആ ഒരു വിഷയം വന്നതിന് ശേഷം എത്ര ആളുകളാണ് നമ്മൾ വിളിച്ചതെന്നറിയോ. അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ, മത, പിന്നെ സാംസ്കാരിക മേഖലകളിലുള്ള ഒരുപാട് മനുഷ്യന്മാർ, ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിളിച്ചിട്ട് ഈ വിഷയത്തിൽ നമ്മളെടുത്ത സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വളരെ അഭിനന്ദനാർഹം തന്നെയുണ്ട്. അവർ സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് വലിയ പിന്തുണകൾ ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. എന്തിനധികം എന്ന് ചോദിച്ചാൽ മതസംഘടനകളിൽപ്പെട്ട ആളുകൾ വരെ ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സാമുദായിക സംഘടനകളൊക്കെ പെട്ട ആളുകളൊക്കെ ഒരു വേള നമ്മൾ എതിർക്കുന്ന ആളുകൾ വരെ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കേരളം ചെയ്തിട്ടില്ല, നമ്മൾ മാറിയിട്ടില്ല. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും തന്നെ പെട്ടെന്ന് ഇതിലെന്ത് ചെയ്തു, ആക്ഷൻ ഉണ്ടായി. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും തന്നെ ഒരുപാട് ബന്ധപ്പെടലുകളും കാര്യങ്ങളും നമ്മളോട് ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് മൂന്നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ബാസിലിനെതിരെയുള്ള FIR പിന്നെ മരവിപ്പിക്കണം എന്നുള്ളതായിരുന്നു, റദ്ദ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പിന്നെ മറ്റൊന്ന്, ഈ വിഷയത്തിനെതിരിൽ കേസ്, പിന്നെ ഗവൺമെൻറ് നടപടിയെടുക്കണം എന്നുള്ളതായിരുന്നു. പിന്നെ ആരിഫ് ഹുസൈൻ എതിരിൽ കൊടുത്ത കേസ് എന്ത് ചെയ്യണം, അത് മുന്നോട്ട് പോകണം എന്നുള്ളത് ഒക്കെ ആയിരുന്നു നമ്മൾ ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങൾ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ആക്ഷൻ വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിന്ന് വാർത്തകളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പിന്നെ അങ്ങനെ ഒരു സമീപനം ഉണ്ടായി എന്നത് വളരെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതിൽ ആ നിലക്ക് ഇതിന് പിന്തുണക്കുകയും അതുപോലെ തന്നെ ചർച്ചയിൽ വരികയും അവർ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഇങ്ങനെ അനുഭാവപൂർവ്വമായ ഒരു നിലപാടുണ്ടാവുകയും ചെയ്തതിൽ നമ്മൾ സന്തുഷ്ടരാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ ചില മൗനികളുണ്ട്, മൗനം പാലിച്ചവരും ഉണ്ട്. അത് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്.
0: ഞാൻ ഒരു സമയത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നുള്ള ആളുകളുടെ ഒരു പ്രതികരണവും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ആ ഭാഗത്തു നിന്നുള്ള ആരുടെയും അങ്ങനെ പെട്ടിട്ടില്ല, ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും എനിക്ക് സംശയം. കാരണം അവരാണല്ലോ ഒരു പ്രത്യേകിച്ച് ഗവൺമെൻറ്റിനെതിരെ പറയാൻ പറ്റുന്ന ഒരു അവസരം എന്നുള്ള നിലക്കൊക്കെ അവർ ഉപയോഗിക്കേണ്ടതാണല്ലോ, അതൊന്നും കണ്ടില്ല എന്നുള്ളതാണ്.
1: അത് ഞാനും നോട്ട് ചെയ്തത്. അത് ഈ ഒരു സംഗതി ഉണ്ടായിട്ട്, ഒരു വളരെ വംശീയമായൊരു അധിക്ഷേപം ഉണ്ടായിട്ട്, അങ്ങനെ ഒരു പ്രതിപക്ഷ നിരയിൽ നിന്ന് പ്രധാനപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രതികരണം എന്ന് സംസാരിക്കുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവിൻ്റെതാവട്ടെ, ആ നിലക്ക് പിന്നെ ഉള്ള ആളുകളായിരുന്നു, കണ്ടിട്ടില്ല. അത് വരുമെന്ന് വിചാരിക്കും നമ്മൾ, അവർ പിന്നെ സംസാരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ സംസാരിക്കൂല എന്നെന്ത് ചെയ്യണ്ട, കാരണം അവർ ഈ ഡയലോഗിനെ കുറിച്ച്, അവകാശങ്ങളെ പറ്റി, അവകാശ നിഷേധങ്ങളെക്കുറിച്ചൊക്കെ കാര്യമായി സംസാരിക്കുന്ന പരിസരമുള്ളവരാണല്ലോ. അപ്പോൾ നമ്മളത് പ്രതീക്ഷിക്കുകയാണ്, വരുമെന്ന് വിചാരിക്കുക. പിന്നെ ഇവിടെ മറ്റൊന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ, മൗനികൾ ഉണ്ടെന്ന് പറയാൻ കാരണം, ഒന്ന്, ഈ നിലക്കുള്ളൊരു മൗനം അവിടെയുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുള്ള മൗനമുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നിരീക്ഷിക്കാം. അതേപോലെ തന്നെ മറ്റു സംഘടനകളാകട്ടെ, അതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലാവട്ടെ, അതുപോലെ ജനപ്രതിനിധികളാകട്ടെ, അതിൽ പ്രതികരിച്ചവരുണ്ട്, പ്രതികരിക്കാത്തവരുണ്ട്, ഇത് വീക്ഷിക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവരുടെയും, ഈ സന്ദർഭത്തിൽ എല്ലാവരുടെയും ഒരു മതേതര ബോധവും ഈ ഒരു കേരളം കേരളമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതിലുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നും, ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ആരൊക്കെയാണ് പ്രതികരിക്കുന്നത്, പ്രതികരിക്കാതിരിക്കുന്നത് എന്നൊക്കെ എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റിയ ഒരു സന്ദർഭമായിട്ടാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടൈമിനെ കാണുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ എല്ലാവരുടെയും നിരീക്ഷണങ്ങൾ വരും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇതിലിപ്പോൾ ഈ പിന്നെ നമ്മൾ അബ്ദുള്ള ബാസലിനെതിരെടുത്ത FIR ഉണ്ടല്ലോ, അതിപ്പോൾ നടപടികൾ നിർത്തിവെച്ചു എന്നുള്ള ആഭ്യന്തരമന്ത്രിൻ്റെ അറിയിപ്പ് ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടു. അത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ പാമ്പിനെയൊക്കെ കൊന്നാൽ പിന്നെ അത് ചത്തും തോന്നും. പിന്നെ സാധാരണ കാണാൻ മണ്ണെണ്ണ കൊഴിച്ചാൽ വീണ്ടും എന്ത് ചെയ്യും, എഴുന്നേറ്റ് എഴിയണ രൂപം കാണലുണ്ട്. അതേപോലെ ഈ FIR അവിടെ കിടത്തി, അതവിടെ ഇപ്പോൾ തൽക്കാലം സഡേഷൻ കൊടുത്ത് കിടത്തിയിട്ട് പിന്നെ അത് ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ പൊങ്ങി വരുന്നൊരു സ്വഭാവം, അതിന് പറ്റുന്നൊരു അന്തരീക്ഷം കിട്ടുമ്പോൾ അത് പൊങ്ങി വരുന്നൊരു സ്വഭാവം എന്തല്ല ഉണ്ടാവാൻ പാടില്ല. അതുകൂടി നമ്മുടെ ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിഗണിക്കണം. ഇപ്പോൾ ഈ ഒരു 0 FIR ആണ് അത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ 0 FIR എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഭൂപരിധി, അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും നിശ്ചയിക്കാതെ പെട്ടെന്ന് എടുക്കുന്ന ഒരു സംഗതിയാണത്. അപ്പോൾ 0 FIR എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു ഗൗരവം കുറഞ്ഞ FIR ആണ്. അങ്ങനെയല്ല, അത് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടി കണ്ട് പെട്ടെന്ന് ചെയ്യണ ഒരു സാധനമാണത്. അപ്പോൾ അതുകൊണ്ട് അതൊരു നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അത് ഗവൺമെൻറ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ആവശ്യം ഇതാണ്, അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ വേരോടുകൂടി പിഴുത് കളയണം എന്നത് തന്നെയാണ്. അത് ഗവൺമെൻറ് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ മറ്റൊന്ന്, ഈ ആരിഫ് ഹുസൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിൽ പറഞ്ഞത് ആശയം. അദ്ദേഹത്തിൻ്റെ നേരത്തെ നമ്മൾ കൊടുത്ത ആ കേസ് എന്ത് ചെയ്തിട്ടുണ്ട്, ബാസിൽ കൊടുത്ത കേസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ലക്ഷ്യത്തിലെത്തണം. കാരണം എന്താ വെച്ചാൽ, എത്രയോ വർഷങ്ങളായിട്ട് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന, അവരുണ്ടാക്കിയ ഒരു വിദ്വേഷത്തിൻ്റെ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് നേരത്തെ ഈ അവതാരക പോലുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത്. അതിനവർക്ക് ധൈര്യം കിട്ടുന്നത് ഇവരിങ്ങനെ കൊണ്ടുവരുന്ന ആ ഭൂമികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ശരിക്കുള്ള ഇത്തരം ഒരവസ്ഥ ഉണ്ടാക്കിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകളാണ്. അപ്പോൾ അത് വളരെ സ്പീഡാകണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഇപ്പോൾ ഒരു ഇതെടുത്തു എന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകണൊരവസ്ഥ ഒരിക്കലും പറ്റില്ല. അത് വളരെ സ്പീഡായിട്ട് തന്നെ ആ കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ആഭരണൻ്റെ വിഷയത്തിൽ പിന്നെ അത് വേറെ കാസർഗോഡ് ആരാണ് കേസ് കൊടുത്തിട്ടുള്ളത്, പിന്നെ അത് അതിൻ്റെ വഴിക്ക് പോവും, അത് പിന്നെ പോകട്ടെ. പക്ഷേ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു അപർണ എന്ന് പറയുന്ന ആ ഒരു വനിതയല്ല നമ്മുടെ വിഷയം. അവർക്കിതിൽ മാനസികമായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവർ പറഞ്ഞ വാചകങ്ങളിൽ അത് ഹൃദയത്തിലാണെന്ത്, മുസ്ലിം സമുദായത്തിൻ്റെ ഹൃദയത്തിലാണ് ശരിക്ക് കീറി മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായൊരു എഫക്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ പിന്നെ ഇവ പിന്നെ ബാസിലിനെതിരിലൊരു പരാതി വരും, FIR വരികയും ചെയ്യുക എന്നൊരു സാഹചര്യത്തിലാണ് ഇതിലുള്ള ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുള്ളത്. ഏതായാലും ഇത് മാധ്യമ ലോകത്തിന് എന്ത് ചെയ്യണം, ഒരു വലിയ പാഠമാകണം. അതാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഈ അപർണയെ പോലെയുള്ള ആളുകളൊക്കെ കുറച്ചുകൂടെ ഒരു മുസ്ലിം പരിസരത്തെ സംബന്ധിച്ച് ഒന്നും കൂടി നിഷ്കളങ്കമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനുള്ളൊരു അന്തരീക്ഷവും സമയവുമായി ഇതിനെ പ്രയോജനപ്പെടുത്തണം എന്നുകൂടി പറയാനുണ്ട്.
0: പഠിക്കുന്ന സമയത്ത് ആരിൽ നിന്നും കൂടി പഠിക്കണം.
1: അതെ, അത് വെറും ഒരു ജെമിനിയും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ പിന്നെ
0: യൂട്യൂബേഴ്സും
1: പിന്നെ കൊണ്ടുവരുന്ന നെഗറ്റീവിൽ നിന്നുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, അവർ പഠിക്കരുത്. ശരിക്ക് ഇതൊക്കെ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്താണ് ഈ സാങ്കേതിക ശബ്ദങ്ങൾ എന്താണ്, എന്താണ് ഈ ഹറാം പറപ്പ്, എന്താണ് ഈ പറയുന്ന പ്രയോഗങ്ങളൊക്കെ എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഒരു സന്ദർഭം പ്രയോജനപ്പെടുത്തലാണ് പോസിറ്റീവായിട്ട് അതിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു സന്ദർഭത്തെ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കുമായിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇവിടെ മുതലാണ് കേരളത്തെ എണ്ണുക, കേരളത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇവിടെ മുതലാണ് എണ്ണുക. ഇതിലൊന്നും ഒരു ആക്ഷനും കാര്യം ഒന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ചാനലിൽ പോയിരിക്കുക, എന്ത് തെറിയും കാര്യങ്ങളും കേട്ടാലും ഉണ്ടാതിരിക്കുക. കാരണം ഇന്ത്യ ആ അബ്ദുള്ള വസലിന് വന്ന പോലെ എന്ത് ചെയ്യും, പിന്നെ എതിർപ്പ് വരും, അതിനനുസരിച്ചുള്ള രൂപ വരിക. പിന്നെ മാത്രമല്ല, ഈ മുസ്ലിം സമുദായത്തിന് എന്തു പറഞ്ഞൊരു കുഴപ്പമല്ല എന്നൊരു ആ ഒരു അവസ്ഥ ഇവിടെ സ്ഥിരപ്പെടുകയാണ്. അപ്പോൾ ഇത് അൽഹംദുലില്ല ഈ സംഭവത്തോടു കൂടി എന്ത് ചെയ്തു, ആ പുറന്തോട് ബ്രേക്ക് ചെയ്യപ്പെട്ടു. അതങ്ങനെയല്ല, അത് നേരെ തിരിഞ്ഞു. ഒരു ഒരു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ആ പഴയ അന്തരീക്ഷത്തേക്ക് തന്നെ എന്ത് ചെയ്തു, കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവരും ഇതിലിപ്പോൾ വധഭീഷണി മുഴക്കി എന്നാണല്ലോ പറയുന്നത്. അത് ആരിട്ട മെസ്സേജാണ്, ആരെക്കിട്ടതെന്ന് നമുക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിടുന്നത് ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാട് ഇവിടെ പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ പോലും അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ അത് ശക്തമായി അവരെ വാൺ ചെയ്യണം, അത് നടപടിയെടുക്കേണ്ടത് നടപടിയെടുക്കണം. യാതൊരു തർക്കമല്ല കാര്യത്തിൽ. കാരണം ഈ പിന്നെ ഈ ഹെയ്റ്റ് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്, ഇവിടെ ഈ പ്രശ്നം ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പറ്റാതെയാകുന്നത്. ഈ ചർച്ച ചെയ്യുമ്പോഴേക്ക് രണ്ട് കള്ളിയിലാക്കിയിട്ട് വിചാരണ ചെയ്യുകയും വേഗം ഈ പാകിസ്ഥാനിൽ പോയിക്കോ, ഈ അങ്ങോട്ട് പോയിക്കോ ഇങ്ങോട്ട് പോയിക്കോ എന്ന് പറയുന്ന വർത്തമാനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അനക്ക് ചേകൻ്റെ ഗതിയോ മറ്റേതാവും മറിച്ചാവോ എന്ന് പറയണേ, ആ ശൈലിയിലുള്ള സംസാരങ്ങൾ ഈ സമയത്ത് ദയവ് ചെയ്ത് ഒരാളും നിർവഹിക്കാൻ പാടില്ല. അതിനെ ആ എവിടെ കണ്ടാലും മുളയിലെ എന്നുള്ള സ്വഭാവം എല്ലാവർക്കുമാണ്. അത് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരായാലും ശരി, അതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക്
0: പറയാനുള്ളത്.
2: ഇത് വ്യക്തിപരമല്ല എന്ന് നമുക്കറിയാം, ആശയപരമായ ഒരു പ്രശ്നമായിട്ടാണ് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആശയപരമായി ഇത് എന്തുകൊണ്ട് ഏറ്റെടുത്തു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് മാധ്യമരംഗത്തുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ഈ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചോളം അവർ മാധ്യമ ചരിത്രം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ചും ചില ചരിത്ര കാലഘട്ടങ്ങളിൽ ചില വംശങ്ങൾക്കെതിരെ സമൂഹങ്ങൾക്കെതിരെ കൃത്യമായി എങ്ങനെയാണ് ആസൂത്രിതമായി മറ്റൊരു ജനതയെ തിരിച്ചുവിട്ടത്, അവർക്ക് കലാപങ്ങൾക്ക് പറ്റിയൊരു മാനസിക അന്തരീക്ഷം, സാമൂഹിക അന്തരീക്ഷം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതൊക്കെ ചരിത്രം പഠിച്ചവർക്കൊക്കെ അറിയും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലൊരു ഒരു നരേറ്റീവ് സൃഷ്ടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്ക് ആണ് ഇതിൽ വെറുപ്പുണ്ടാക്കപ്പെടുന്നത്, ആർക്കെതിരെയാണ് വെറുപ്പുണ്ടാക്കപ്പെടുന്നത്, ഇതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാത്തവരല്ല മാധ്യമപ്രവർത്തകർ. ഒരൊറ്റ ഇത് പറയാം, അതായത് നിരന്തരമായി ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന കക്ഷി, ഇത് നിരന്തരമായി ആവർത്തിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, പേപ്പട്ടി മതം എന്നാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു തച്ചുവല്ലാൻ എന്താ പറയുക, ആദ്യം ആടിനെ പട്ടിയാക്കും, പിന്നെ പട്ടിന് പേപ്പട്ടിയാക്കും, പേപ്പട്ടിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, അതിനെ തച്ചുവല്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ കൃത്യമാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന ടെർമിനോളജിയിലൂടെ അദ്ദേഹം കൺവേ ചെയ്യുന്ന മെസ്സേജ്. അദ്ദേഹം പറയാൻ പാടില്ല എന്നാണ് ചിലരൊക്കെ പറയുന്നത്, പക്ഷേ ഞാൻ നമ്മൾ കൈനേക്കാൾ മോശപ്പെട്ട സംസ്കാരം ഇല്ലാത്തതുകൊണ്ട് നമ്മളെന്താണ് പറയണം, നമ്മൾക്ക് കൺവേ ചെയ്യുക ഒരു കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്താണ്, ഇത് യഥാർത്ഥത്തിൽ നശിപ്പിക്കപ്പെടേണ്ട, അത് ഏതർത്ഥത്തിലും തച്ചു വന്നാലും കുഴപ്പമില്ല ആ രീതിയിൽ നശിപ്പിക്കപ്പെടേണ്ട ഒരു മതമാണെന്നുള്ളതാണ്. അവിടെ അത്തരം സന്ദർഭങ്ങളിൽ ഈ പറയുന്ന മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ ഇടപെടേണ്ടതുണ്ടല്ലോ, അത്തരത്തിലൊരു ഇടപെടൽ ആവശ്യമാണെന്നുള്ളൊരു ബോധം ഇതിലൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. രണ്ട്, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ ഇഷ്യൂവിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇവിടെ ഒരു പ്രസ്താവനയാണ്. ആലോചിച്ച് നോക്കൂ, ഈ പ്രസ്താവന ഏതാണ്ട് ഒരു ആഴ്ചയായിട്ടോട് വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റൊരു വിഷയവും ഇടയില്ല. അപ്പോൾ എന്തിനാണ് ഇത്ര ബാലിശമായ രൂപത്തിൽ, കാരണം സ്ത്രീകളുടെ അവകാശം ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനവർക്ക് ധാരാളം അവസരങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇതുമ്മെ തന്നെ പിടിച്ചുകൊണ്ട് ഇതിന് ഇത്രയേറെ നീട്ടിക്കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിറകിലുള്ള താല്പര്യം, അത്തരം താല്പര്യങ്ങൾ മാധ്യമങ്ങൾ വെടിഞ്ഞാൽ മാത്രമേ ഒരു ഇതിൽ വിജയമുള്ളൂ. ആലോചിച്ച് നോക്കുമ്പം ഈ മാധ്യമ പ്രവർത്തക ഈ ആരോപണ വിധേയമായ അവർക്ക് മാപ്പ് കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു, രണ്ടു ദിവസം കയ്യില്ലേ, ഇനി ഇത് തുടങ്ങാൻ. അപ്പോൾ ഈ ഒരാഴ്ച ഇത് വലിച്ചു നീട്ടുന്നവർക്ക് അതിന് പ്രശ്നമല്ല, പക്ഷെ രണ്ടു ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, ഇത് പ്രശ്നമുണ്ടാക്കിയത് മാപ്പ് കൊടുക്കണം, കൊടുക്കണ്ടെന്ന് പറയല്ലേ ഇന്ന്. പക്ഷെ എന്താ വെച്ചാൽ അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ഇത് ഇനിയും വഷളാക്കാൻ പറ്റുമെന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. കാരണം അതിൻ്റെ ഒരു ഇത് എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പി കെ മറ്റേ നമ്മുടെ ബാസലിനെതിരെയുള്ള കേസ് ഫ്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ ലീഗ് ഇടപെട്ടാൽ കേസ് നിലനിൽക്കുമോ, അതാണ് ഒരു ഒരു മറ്റേ മറ്റേ ചാനലിൻ്റെ ഇത്. മറ്റൊരു ചാനൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെന്നിത്തലയുടെ വകുപ്പിലും ലീഗ് ഇടപെടൽ, അപ്പോൾ വെച്ച് പ്രകോപിപ്പിക്കുകയാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്തോട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയെ വിളിച്ച് വിരട്ടിയത് പി കെ ഫൈസൽ ഫിറോസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊക്കെ, അതായത് ഇതിനെ വീണ്ടും വഷളാക്കാനുള്ള സാധ്യതകളാണ് ഒരു ഭാഗത്ത് അന്വേഷിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഇതിനകത്ത് ആരോടുമുള്ള വിരോധമോ വിദ്വേഷമോ ഒന്നുമല്ല, മറിച്ച് തീരെ ഒരു കാര്യബോധമില്ലാതെ സാമൂഹ്യ ബോധമില്ലാതെ ഇതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചൊന്നും തന്നെ ആലോചിക്കാത്ത വിധത്തിൽ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഭയപ്പാടാണ് ഒന്നാമത്തേത്. രണ്ട്, ഇത് പ്രത്യേക കൃത്യമായിട്ട് ഒരു സമൂഹത്തിനെതിരെ തന്നെയാണ് ഇത് ടാർഗറ്റ് ചെയ്തത്. അതും ഇതിൽ ഇടപെട്ട് സംസാരിച്ച വ്യക്തിക്ക് പോലും തൻ്റെ ഒരു വശം പറയാനുള്ള അവസരം കൊടുക്കാത്ത വിധത്തിൽ. മൂന്നെന്താ വെച്ചാൽ പഠിക്കാതെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ള ഒരു വിഷയം. അപ്പോൾ ഇവിടെ മാധ്യമരംഗത്തുള്ളവരെ സംബന്ധിച്ചോളം നമുക്ക് ഹാപ്പി ആവണമെങ്കിൽ ഇവർ കുറേ കൂടി നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കി സാമൂഹ്യ ബോധത്തോടെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, അതുപോലെ തന്നെ ഈ വിളിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ വിളിക്കുന്നതിൻ്റെ ഒരു പർപ്പസ് ഉണ്ടല്ലോ, അത് അവരുടെ ആംഗിൾ പറയാനാണ്, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കാനും കേൾപ്പിക്കാനും വേണ്ടിയാണ്. അതിനെന്ത് ചെയ്യണം, അവസരം കൊടുക്കുന്ന രൂപത്തിലൊരു മാറ്റം ഉണ്ടാവണം. എങ്കിലിത് ഈ ഒരു നിലവിലുണ്ടായ സാഹചര്യം നമുക്ക് സാമൂഹികമായി ഗുണപരമായി എന്ന് പറയാൻ പറ്റും.
0: ഓക്കെ, ഇതിൽ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ യു ഡി എഫ് സർക്കാരിന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ ഈ രീതിയിൽ പ്രഷറൈസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റുന്നത്, അല്ലെങ്കിൽ ലീഗിനെയൊക്കെ യൂസ് ചെയ്തിട്ട് മാറ്റുന്നു എന്നുള്ളതിന് നമ്മളങ്ങനെ ആ നിലക്കാണ് നെറേറ്റീവ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും ഇത്രയും മനസ്സിലായിട്ടും ഇപ്പോഴും മാധ്യമപ്രവർത്തകർ തന്നെയാണ് ആ നെറേറ്റീവിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളെങ്ങനെയാണ്,
1: അല്ല ലീഗ് പ്രതിപക്ഷത്താണ് ഇപ്പോൾ ആണോ, അങ്ങനെ എനിക്ക് സംശയം തോന്നുന്നു. ഇത് കേട്ട് നോക്കുമ്പോൾ ലീഗ് കേരളത്തിൽ ഭരിക്കുന്ന പിന്നെ പാർട്ടി യു ഡി എഫ് എന്ന് പറഞ്ഞ മുന്നണിയുടെ പ്രബലമായ ഒരു ഘടകമല്ലേ, രണ്ടാമത്തെ മുന്നണി, രണ്ടാമത്തെ പാർട്ടിയല്ലേ ഇത് അല്ലേ, ആ പാർട്ടിക്ക് ഭരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെട്ടൂടെ, പിന്നെ എന്തിനാ ഈ പിന്നെ ആളുകളെ നിന്ന് വോട്ടൊക്കെ വാങ്ങിയിട്ട് ഈ എം എൽ എമാർ ജയിച്ചു പോയത് എന്തിനാ, എന്തിനാ, എന്ത് ചോദ്യം ചോദിക്കണേ? അതായത് ഇവിടെ ഒരു ഇലക്ഷൻ നടന്നതാണ്, ഏത് സമയത്ത് ഇലക്ഷൻ നടക്കുന്നത്? ഇവിടെ ഈ കേരളത്തെ പിന്നെ മുസ്ലിങ്ങളെ കുറിച്ച് തന്നെ അങ്ങനെ തന്നെ പറയാം, വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾ അങ്ങേയറ്റം വിഷം തുപ്പിയതാണ്. ആ വിഷം തുപ്പിയ പശ്ചാത്തലത്തിൽ, ആ പശ്ചാത്തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പാണത്. അപ്പോൾ ശരിക്കും എന്നിട്ട് പിന്നെ 102 സീറ്റ് കിട്ടിയാണ് ഇവർ രംഗത്ത് പിന്നെ ഇവർ ജയിച്ചു വന്നിട്ടുള്ളത്. ആ എന്ത് കേരളം എവിടെ നിൽക്കണമെന്നറിയോ? ഈ വിദ്വേഷത്തിൻ്റെ കൂടെ അല്ല. എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് വന്നത്. അതിലേറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് പിന്നെ ഇപ്പം ഈ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനാണ്. കേരള ചരിത്രത്തിൽ തന്നെ ഈ ടൈമിൽ കിട്ടി. അതിന് മർത്തം എന്താ അറിയോ? അത് ഈ ഇത് കേട്ട് വിഷമിക്കുന്ന ലീഗരുണ്ടെങ്കിൽ അവരോട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്ത് ഇത്തരം ഒരു ഇസ്ലാമോഫോബിക്കുള്ള അന്തരീക്ഷത്തിൽ നടന്ന, അതായത് കുഞ്ഞാലിക്കുട്ടിയാണ് ഇനി ഉപമുഖ്യമന്ത്രിയാകാൻ പോകുന്നത്, അദ്ദേഹം നയിക്കുന്ന വഴിയിലൂടെ ആയിരിക്കും ഇനി കേരളം പോവുക എന്നൊക്കെ പറഞ്ഞ നരേറ്റീവ് ശക്തമായി ഉണ്ടായ സമയത്താണ് ഈ ഭൂരിപക്ഷം കിട്ടുന്നത്, മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? കേരളത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് കൃത്യമായ മതേതര ബോധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന മനസ്സാണ്. ഈ ഫേക്ക് ഐ ഡിയിലും അതേപോലെ തന്നെ ഈ യൂട്യൂബിലും അതേപോലെ ഈ ചാനൽ ചർച്ചകളിലും വന്ന് വായിട്ടലക്കുന്ന ആളുകളും അതിനടിയിൽ ബോധപൂർവം പിന്നെ വന്ന് കമൻ്റടിക്കുന്ന അതല്ല കേരളം. അത് മനസ്സിലാക്കണം കേരളം. അങ്ങനത്തെ കുറച്ച് വിദ്വേഷത്തിൻ്റെ ആൾക്കാർ നടക്കുന്ന പത്രസമ്മേളനം അല്ല കേരളം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്ത്? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ആളുകൾക്ക് തന്നെ കിട്ടി എന്നുള്ളത്. അപ്പോൾ അതിന് പഠിക്കേണ്ട, ഇതിന് ലീഗും പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ഒരു മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പോഴത്തെ UDF മുന്നണിയിലെ പ്രബലമായ പാർട്ടി എന്നുള്ള നിലക്ക് നിൽക്കുമ്പോൾ ഇവിടെ ഒരു വിഷയം വരുമ്പോൾ അതിൽ സത്യസന്ധമായി ഇടപെടുക എന്നത് അവരുടെ രാഷ്ട്രീയമായ ദൗത്യമാണ്. ഒരു ഭരണത്തിലിരിക്കുമ്പോൾ അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചത് നെഞ്ചൂക്കോടുകൂടി നിൽക്കണമുണ്ട്. അത് ആരെങ്കിലും വിളിച്ചിട്ട് പിന്നെ പിടിച്ചിട്ട് ലീഗ് ഇതാ ഭരിക്കുന്നു, ലീഗ് ഇത് ആഭ്യന്തര വകുപ്പിനെ പിന്നെ ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെയാക്കുന്നു ഇങ്ങനെയാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇനി ഒരിക്കലും ലീഗിൻ്റെ ആളുകൾക്കൊന്നും തോന്നാൻ പാടില്ല. ആ നമ്മളങ്ങനെ പറയുമ്പോൾ ഞങ്ങനെ പറയണ്ട എന്ന് തോന്നുന്നല്ല വേണ്ടത്. അതേപോലെ തന്നെ അപ്പോഴേക്ക് ആഭ്യന്തര വകുപ്പിനും കോൺഗ്രസിനുമൊക്കെ നമ്മളെന്തോ മുസ്ലിങ്ങൾക്കെന്തോ ചെയ്തു കൊടുത്തു എന്നൊരു തോന്നൽ മറ്റുള്ളവർക്ക് തോന്നുമോ എന്ന് അവർക്കും തോന്നാൻ പാടില്ല. ആ തോന്നൽ ബ്രേക്ക് ചെയ്യാതെ കേരളത്തിൽ ഇനി ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മലപ്പുറം ജില്ലാ വിഭജനത്തിൻ്റെ ചർച്ച വന്നല്ലോ, ആ ചർച്ച വരുമ്പോഴും എന്താണ്, അത് മലപ്പുറം ജില്ലയെ വിഭജിച്ചാൽ ആകെ പ്രശ്നമാകും, മൂവാറ്റുപുഴ ആദ്യം പറഞ്ഞു വരിക, ആ രീതി ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഫീലിംഗ് മനസ്സെന്ന് ഒഴിവാക്കണം. അതിനെ ബ്രേക്ക് ചെയ്യാതെ ഇവിടെ ഒരു കാര്യം ഇനി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് കേരളം അത് ബ്രേക്ക് ചെയ്യാൻ തയ്യാറാണ്. ഞാനതാ പറഞ്ഞത്, അതാണ് ഇതിന് പഠിക്കേണ്ട പാഠം. അതിങ്ങനെയുള്ളൊരു വിദ്വേഷത്തിൻ്റെ ഭൂമികയിലും ഈ മുസ്ലിം ലീഗിന്

0: ഇടപെടണമെങ്കിൽ അത് മറ്റുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തിട്ടേ ഇതിൽ ഇടപെടാൻ പറ്റുള്ളൂ എന്ന് ഈ ബാലൻസ് ചെയ്തുകൊണ്ടുള്ളതാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നല്ല. അതല്ല, ബാലൻസ് അല്ല ഇതിൽ ആവശ്യം. ഇതിൽ നീതിയാണ് ആവശ്യം, സത്യസന്ധതയാണ് ആവശ്യം, പ്രശ്നങ്ങളുടെ മെറിച്ചു നോക്കിയുള്ള പരിശോധനയാണ് ആവശ്യം. അത് മുഖ്യമന്ത്രി ഭരണ ഏറ്റെടുത്ത സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് മുന്നോട്ട് പോകുക എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപിത നയമാണ്. ആ നയമാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, നടപ്പാക്കുന്നത്. അതിൻ്റെ പേരിൽ ലീഗ് പിന്നെ കോൺഗ്രസ്സിനെ പിന്നെ ഭീഷണിപ്പെടുത്തുക, പിന്നെ കോൺഗ്രസ് ലീഗിൻ്റെ അടിമയാകുക, ഒന്നും ഇത് നടക്കുന്നില്ല. ഇതൊറ്റ ഭരണമാണ്, അതവർ ചർച്ച ചെയ്ത് ആ സന്ദർഭത്തിലെടുക്കണം. ഇതെന്താപ്പോൾ ഇത്തരം വിദ്വേഷം പറഞ്ഞ ഈ എതിർത്ത് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോടാണ് ഞാൻ പറയുന്നത്. അതാരായട്ടെ, അവർ പറയ ഇവരെന്താ പറയുന്നത്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അപർണ വിളിച്ചു പറഞ്ഞ വംശീയതയോടൊപ്പമാണോ അവർ? അത് അത് ബ്രേക്ക് ചെയ്യല്ലേ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളൂ. അതെങ്ങനെ മുസ്ലിം സമുദായത്തിന് ചെയ്തു കൊടുക്കണ ഒരു ഔദാര്യമായിട്ട് മാറുക? അതേപോലെ തന്നെ ഒരു യൂട്യൂബർ, വിദ്വേഷം മാത്രം പറയുന്നൊരു യൂട്യൂബർ, ആ യൂട്യൂബർക്ക് എതിരെ നിലവിലുള്ളൊരു എഫ് ഐ ആർ മൂവ് ചെയ്തു. അപ്പോൾ ആ അയാൾ പറയുന്ന വിദ്വേഷത്തോടൊപ്പമാണോ ഇവർ? അതാണോ എന്താ പോലെ ചെയ്യേണ്ടത്, ഈ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? അതേപോലെ തന്നെ ഈ പിന്നെ അപർണക്കെതിരെ ഒരു കേസ് വന്നു, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ ഒരാൾ കേസ് കൊടുത്തു, എടുക്കാതിരിക്കണോ വേണ്ട, എന്താ ചെയ്യണേ? പിന്നെ ഒരു കുറ്റവും ചെയ്യാത്ത ബാസിലിനെതിരെയുള്ള കേസ് പിൻവലിച്ചു, ആ കേസ് നിലനിർത്തണം എന്നാലോ അവർ പറയണ്. എന്താ ഇത്, മനസ്സിലാകണല്ലോ വിഷയം. അപ്പോൾ ഒരിക്കലും എന്തല്ല ഈ പറയണതിന് യാതൊന്നുമില്ല. അത് ഈ റൈറ്റ് വിങ് ഹാൻഡിൽസ് ഇവിടെ ഞാൻ വേറൊന്ന് പറഞ്ഞുതരാം. ഈ ചില സംഗതികൾ ആളുകൾ കാണാതെ മോഷ്ടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ കടയിലൊക്കെ കയറി മൊബൈൽ മോഷ്ടിക്കുക അങ്ങനെ ഇടല്ലേ, അവർ കാണാതെ ഉണ്ട്. പിന്നെ സ്ക്രീൻ സി സി ടി വിയിൽ പിന്നെ വരലുണ്ട്. ഇപ്പം നാളെ ഒരു ഹെൽമെറ്റ് മോഷ്ടിച്ച ഒരു സ്ത്രീൻ്റെ കണ്ടല്ലോ. ഇതേപോലെ ശരിക്കും ഇവർ കേരളത്തെ എന്ത് ചെയ്യുന്നുണ്ട്, മോഷ്ടിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഇവിടുത്തെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, യൂണിവേഴ്സിറ്റികൾ, അതിലൊക്കെ അവരുടെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഇതിലും വെച്ചില്ലേ അല്ലേ, അതുപോലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ പോലീസ് ഇപ്പോൾ ഈ വിഷയം എടുക്കുന്നുണ്ട്. പോലീസിൻ്റെ ഉള്ളിൽ അവരുടെ ആളുകളുണ്ട് എന്നുള്ളത് പിന്നെ നേരത്തെ ഗവൺമെൻറ്റിന് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ അവസ്ഥ ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ അവർ ഭരിക്കുന്നില്ലെങ്കിലും കേന്ദ്രത്തിലുള്ള ഭരണം വെച്ചുകൊണ്ട് കേരളത്തെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി അതിൻ്റെ ഭരണനിർവഹണ വിഭാഗവും അതിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും അതിൻ്റെ പിന്നെ എല്ലാ കാര്യങ്ങളും അവരുടെ ഇതിൽ ഒതുക്കാൻ വേണ്ടി ഇങ്ങനെ അതിൻ്റെ സ്മൂത്തായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ ഇത്തരം ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് വെറുപ്പ് വിദ്വേഷം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് അതിനനുസരിച്ച് ഒരു വിഭാഗത്തോട് വെറുപ്പുണ്ടാക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. ആ അജണ്ട ഇങ്ങനെ ഒരു പുഴ ഒഴുകുന്നത്, ഭാരതപ്പുഴ ഒഴുകുന്നത് പോലെ ഒഴുകി പോവുകയാണ്. ആ ഒഴുകുന്നതിനൊരു തടയണ വരുമ്പോഴേക്കും ഇവർക്ക് പൊള്ളുകയാണ്. യഥാർത്ഥത്തിൽ പ്രതികൾ അവരാണ്. അപ്പം അതിനെ കെട്ടി നിർത്തുന്നു എന്ന ഈ പണി, അഥവാ ഈ 102 സീറ്റ് കൊടുത്ത കേരളത്തിലെ ജനങ്ങൾ ഇതിനെ തടയണ കെട്ടാൻ വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ വിദ്വേഷത്തിൻ്റെ പുഴക്ക് തടയണ കെട്ടാൻ വേണ്ടിയാണ് വി ഡി സതീശൻ സർക്കാരിന് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മാൻഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അത് ധൈര്യസമേതം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കീഴിൽ അത് യു ഡി എഫിലെ രണ്ടാം കക്ഷിയായ പിന്നെ മുസ്ലിം ലീഗും അത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന് വേണ്ടിയുള്ള അടുത്ത തലമുറക്ക് വേണ്ടിയുള്ള ഒരു ദൗത്യ നിർവഹണമാണ് അവർ ചെയ്യുന്നത്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരാണ്. ഈ കേരളത്തിൻ്റെ ശാപമാണ്, ഈ കേരളത്തിൻ്റെ അന്ത്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനൊരിക്കലും നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ല. ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഭരണമല്ല ഇനി വേണ്ടത്, സത്യസന്ധമായ ഭരണമാണ് വേണ്ടത്.
1: തീർച്ചയായും ഇതിൽ പല പിന്നെ പ്രമുഖരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ മാധ്യമരംഗത്തെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും അപഹാസ്യമായിട്ടുള്ളൊരു കേസാണ് ഈ കണ്ടതെന്നുള്ളതാണ്, ബാസലിനെതിരെ അപർണ കൊടുത്തൊരു കേസ്. അപ്പോൾ മാധ്യമരംഗത്ത് ഈ ഒരു വിഷയം കൊണ്ട് ഉണ്ടാവേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരു.
2: അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഇപ്പോൾ നമുക്കറിയാം ഈ മാധ്യമ ചർച്ചകൾ ഏതെങ്കിലും ഒരു വിഷയമായിരിക്കും. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ആളുകളെ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണുകൾ നിൽക്കുന്നവരെ ചേർത്തുകൊണ്ടാണ് സാധാരണ ഈ ചർച്ചകൾ നടക്കുക. പക്ഷേ ഇവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രവണത, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രവണത, ഇസ്ലാമിക വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ പിന്നെ ചർച്ചകൾ വരുന്ന സമയത്ത് നേരത്തെ വിളിച്ചിരുന്ന ആരൊക്കെയായിരുന്നു? ഒന്നുകിൽ ഹമീദ് ചേന്തമംഗലൂർ, അല്ലെങ്കിൽ എം എൻ കാരശ്ശേരി, പിന്നെ കുറച്ച് ടീച്ചർമാരും ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ ഒരർത്ഥത്തിൽ പ്രതിപക്ഷങ്ങളായിരുന്നായിരുന്നു. ചില ഇസ്ലാമിൻ്റെ പ്രതിപക്ഷങ്ങളോ അല്ലെങ്കിൽ പറയപ്പെടാത്ത എക്സ് മുസ്ലിംസോ ഒക്കെയാണ്. അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണെന്നോ പ്രാക്ടീസ് മുസ്ലിമാണെന്നോ ഒരിക്കലും പറയാത്ത

0: ആളുകൾ, ചിലരൊക്കെ തള്ളിപ്പറഞ്ഞവരൊക്കെയാണ്. അപ്പോൾ ഇവരെ കൊണ്ടുവരുന്നതിലൂടെ തന്നെ വളരെ കൃത്യമായിട്ടും ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് നേരത്തെ ഇത് ചെയ്തിരുന്നത്. വേണമെങ്കിൽ അന്നെന്താണ് ആരെയാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു നോക്കുക വേണമെങ്കിൽ എന്താണ് പറയാം, ആയിക്കോട്ടെ. പിന്നീട് ഒരു കുറച്ചൊക്കെ ഒരു ഇതിനെതിരെ നിന്ന ഒരാളാണ് ഒ അബ്ദുള്ള സാഹിബ്. അദ്ദേഹം ഈ രംഗത്ത് ചർച്ചയ്ക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ച് കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നത്, ശക്തമായിട്ടുള്ളൊരു ഡിഫൻസ് ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സെൽഫ് ഗോൾ അടിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു ഒരു രംഗത്തേക്കാണ് പഠിച്ച് വളരെ, അതായത് ആധുനിക കാലത്ത് ആധുനിക വിദ്യാഭ്യാസവും ഒപ്പം തന്നെ മതബോധവും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടും ഒപ്പം തന്നെ കുറേ കൂടെ ശാസ്ത്രീയമായിട്ടുള്ള നിരീക്ഷണവും യുക്തിബോധവും ഒക്കെ ഉള്ള കുറച്ച് പേര് രംഗത്തേക്ക് വരുന്നത്. അത് വരുന്നതോടെ ഇത്തരം ചർച്ചകളുടെ സ്വഭാവം മാറി, അല്ലെങ്കിൽ അത് മാറ്റി തീർക്കുന്ന വിധത്തിൽ അവർക്ക് ഇടപെടാൻ പറ്റുന്ന അവസ്ഥ വന്നു. ഇവിടെ ഈ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ മര്യാദ എന്ന് പറയുന്നത് അവർക്ക് വിഷയങ്ങളെ ഏറ്റെടുക്കുന്ന സമയത്ത് ഒന്നാമത് വേണ്ടത് അതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് ഒരു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആളുകളെ ചൂസ് ചെയ്യണം. ആരെങ്കിലും പിടിച്ചു വന്നിട്ട് എന്താണ് പിന്നെ ബാക്കിയുള്ളവർക്ക് അടിക്കാനുള്ള വടിയാക്കിയിട്ടോ, അതല്ലെങ്കിൽ എന്താ വെച്ചാൽ എടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന വിഷയത്തെ തന്നെ എല്ലാവരും കൂടെ ഒരേ മറ്റേ കോർണറിൽ നിന്നടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. കാരണം അതുകൊണ്ട് ഒരു മാധ്യമ ചർച്ചകൾ ഒന്നും കിട്ടാനില്ല. രണ്ടാമെന്ന് വെച്ചാൽ ഇത്തരത്തിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് അർഹിക്കുന്ന ഒരു പരിഗണന എല്ലാവർക്കും കൊടുക്കണം, ആർക്കെങ്കിലും ഒരാൾ കൊടുക്കണം എന്നല്ല, പരിഗണന കൊടുക്കുകയും പറയാനുള്ള അവസരം നൽകുകയും ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളടക്കമൊക്കെ ചാനൽ ചർച്ചയിൽ പോകുമ്പോൾ കണ്ടിട്ടുള്ളത് ചിലർക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് അവസരവും സമയവും കൊടുത്ത് അവരങ്ങനെ അവർ വിഷയമൊക്കെ ഇടപെടലില്ലാതെ മുന്നോട്ട് പോയി പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മൾ പറഞ്ഞപ്പോൾ ബാസിലിൻ്റെ ഈ ചർച്ചയിൽ നോക്കിയാൽ പറയും, ഒന്ന് ഒരു ഡയലോഗ് പറഞ്ഞ് രണ്ടാമത്തെ പറയുമ്പോഴേക്ക് ഇടപെടൽ വരും. അപ്പോൾ ഒരിക്കലും ഒരു ഇത് പൂർത്തിയാക്കാൻ പോലും എന്തു പറ്റില്ല. ഇത് കേൾവിക്കാരെ വിഡിയാക്കലും കൂടെയാണ്, കേൾവിക്കാരന് ആഗ്രഹം ഉണ്ടാവുന്നത് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ, പക്ഷെ അതിന് അവസരം എന്തു പലപ്പോഴും ഇതിനകത്ത് കൊടുക്കില്ല. അപ്പോൾ ഈ ഇടപെടലുകൾ, തടസ്സപ്പെടുത്തലുകൾ, വിധി പറയൽ, ഇതിപ്പോൾ ഇതിനകത്തൊക്കെ സംഭവിച്ചാണ് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു,
1: മുമ്പും ശേഷമൊക്കെ വിധി പറഞ്ഞു,
0: വിധി എന്താണ് പറയുക. അപ്പോൾ അങ്ങനെ വിധി പറയാൻ വേണ്ടിയാണെങ്കിൽ ചർച്ചയുടെ ആവശ്യം എന്താണ് ഇല്ലല്ലോ. മറിച്ച് എന്ത് ചെയ്യണം, അത് വിധി പറയേണ്ടത് ജനങ്ങളാണ്, കേൾവിക്കാരനാണ്, മാധ്യമരംഗത്തുള്ള മഹാന്മാരല്ലല്ലോ. ആ നിലയ്ക്ക് എന്ത് ചെയ്യണം എന്നും. പിന്നെന്താച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, സംഭവിച്ചതിൻ്റെ ഏറ്റവും ചെറിയ കാരണം എന്ന് പറയുന്നത് വിവരമില്ലായ്മയാണ്, പഠിക്കാതിരുന്നതാണ്. കാരണം എത്രമാത്രം ഗൗരവമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ, അവർ പ്രയോഗിച്ച പ്രയോഗങ്ങൾ അതൊരിക്കലും അവരുടേതല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം അറിയാം. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കിയില്ലെന്ന് കരുതുന്നത്. ഈ ചില മാസ് എൻട്രി അല്ലെങ്കിൽ മാസ് ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പഞ്ച് ഡയലോഗ് പരിപാടി ഉണ്ടല്ലോ, ഈ സാധനം മാധ്യമത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, അതേ ഒരു സാധനത്തെ അനുകരിക്കാൻ ശ്രമിച്ചു, അതിനാരോ അവരെ സഹായിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ല ചെയ്യേണ്ടത്, കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും ആ പഠിച്ചുകൊണ്ട് തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ആ രീതിയിൽ തന്നെ ചാനൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം. അപ്പോൾ ഇതിലൂടെ ശരിക്കും ഉണ്ടാകേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ പെട്ടുപോയതാണ്, അങ്ങനെ ഇനിയൊരു അവതാരകൻ പെട്ടുപോകരുത്. കാരണം പെടാനിടയുണ്ട്. കാരണം പണ്ടത്തെ ഇതുപോലെ ഇങ്ങനെ വിവരമില്ലാത്തവർ വന്നിട്ടായിരിക്കും ചർച്ചയ്ക്കിരിക്കുക എന്നുള്ള തോന്നൽ ഉണ്ടാകരുത്. ചിലപ്പോൾ അതിനിടയ്ക്ക് ആര് വന്ന് പെടും, ഈ രീതിയിൽ കുറച്ച് ധാരണയോർ വന്ന് പെടും, അപ്പോൾ പിന്നെ പിടിക്കും. കാരണം ഇവിടെ നിങ്ങൾ മാപ്പ് പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്, കൃത്യമായിട്ട് മാപ്പ് പറയാൻ മാത്രം ഗൗരവമുള്ള ഡയലോഗുകൾ പറഞ്ഞതുകൊണ്ടാണ്. അതിൽ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ വേറെ ചില ദീളമില്ലേ, ഇപ്പോൾ വളരെ ഞാൻ വേറൊരു കക്ഷി കേട്ടു, ഒരു ഫക്രുദ്ദീൻ, അദ്ദേഹം വന്നിട്ട് പറയണത് ISIS താലിബാൻ ഇതൊക്കെ ഇവർ തന്നെയാണെന്ന്. അതായത് അത് അദ്ദേഹത്തിൻ്റെ ഒരു വിവരക്കേട് ആയിക്കോട്ടെ, പക്ഷെ അതിനെ തിരുത്താൻ വേണ്ട ധാരണ ആർക്ക് വേണം, ഈ കേൾവിക്കാർക്ക് വേണ്ടേ, ഈ ആങ്കർക്ക് വേണ്ടേ? അങ്ങനെയല്ല, ഇവരതിനെ തള്ളി പറയുന്നവരാണ് ബാസലിൻ്റെ ടീം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അതിന് എതിര് നിൽക്കുന്നവരാണെന്ന് പറയേണ്ടത് ആരാണ്, മാധ്യമ ത്തിൻ്റെ ഈ ചാനൽ മറ്റേ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. അതിന് പകരം അതിന് എന്താ തിരിച്ചും കണ്ട് എൻഡോസ് ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുപോലെ തന്നെ ആലോചിച്ച് നോക്കും, ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ എന്താണ്, അതായത് പിന്നെ ആണൊരുത്തൻ കഞ്ചാവ് പിടിച്ചാലും മറ്റേ പെണ്ണ് പിടിച്ചാലും ഇസ്ലാമിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ഇസ്ലാമിൽ ഹലാലും ഹറാമും എന്ന സാധനം ഉണ്ടറിയാം. ഇതൊക്കെ ഇവിടെ ചർച്ച വന്നതല്ലേ, ഇപ്പോൾ തൊട്ട് മുമ്പ് തന്നെ എന്ത് ചെയ്തു, കുറച്ച് മുമ്പ് തന്നെ ഹറാമിൻ്റെ വിഷയത്തിലൊക്കെ ഭയങ്കര ചർച്ച വന്നതാണ്. അപ്പോൾ അങ്ങനെ രണ്ട് സങ്കല്പങ്ങളുണ്ടെന്നുള്ളതും, ഒരു മുസ്ലിം ആകണമെങ്കിൽ ഹലാലിനെ സ്വീകരിക്കുകയും ഹറാമ് വർജിക്കുകയും ചെയ്യേണ്ടതാണെന്നും, ഹറാമ് എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും, ഇതിപ്പോൾ ഇതെങ്കിലും അറിയുന്ന, ഇപ്പോൾ മറ്റേ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു 10 കൽപ്പന പഠിക്കണ്ടേ, അതേപോലെ 10 ഹലാലും ഹറാമെങ്കിലും എന്ത് ചെയ്യണം. ഇത്രയെങ്കിലും പഠിക്കാതെ ഒരിക്കലും മാധ്യമരംഗത്ത് ഞങ്ങളൊക്കെ തമ്പ്രാക്കന്മാരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു ധാർഷ്ട്യം പാടില്ല. അവർ സമീപിക്കുന്ന വിഷയത്തെ, അവർ ഫോക്കസ് ചെയ്യുന്ന സമുദായത്തെ, സമൂഹത്തെ, ആശയങ്ങളെ, അതിനെ അതിൻ്റെ ഒരു ബേസിൽ നിന്നോട് പഠിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. ഇത്ര അബദ്ധങ്ങൾ പോയിട്ട് വീണുകൊണ്ട് നാളെ ഈ കരയാനും ഞാൻ ഇരയാണെന്ന് വാദിക്കാനും ഇടവരരുത് എന്ന് നമുക്ക് പറയാനുള്ളത്.
1: ഇതിൽ ഒരു വിഷയം ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, പല ആളുകൾ അങ്ങനെ വരുന്നു എന്നുള്ളത്. മതം പഠിക്കാത്തവരും മതത്തെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആളുകൾ മതത്തിൻ്റെ വക്താക്കളായിട്ട് വരുന്നു. ഈവൻ ഇന്ന് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ പോലും മുസ്ലിം ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഇവരും കൂടി കയറിയിരിക്കുക, അതായത് ഒരു പാനലിൽ മുസ്ലിം ഇഷ്യൂ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ യാരിഫ് ഹുസൈൻ ഉണ്ടാവും അവിടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് തോന്നുന്ന വെച്ചാൽ ഇത് അജണ്ടയുടെ ഭാഗമാണോ എന്ന് പോലും തോന്നും. ഈ ആങ്കർ ഇവരില്ലാത്തതുകൊണ്ട് എതിർക്കുന്നില്ല എന്നുള്ള മാത്രമല്ല, ഇവരുടെ ഒരു മാധ്യമത്തിൻ്റെ തന്നെ ഒരു അജണ്ടയാണോ ഇയാളെ പോലെയുള്ള ആളുകളെ കയറ്റിയിരുത്തുന്നത് എന്ന് തോന്നിപ്പോകുന്ന അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത്.
2: അല്ല, തീർച്ചയായിട്ടും അതൊരു പിന്നെ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയോ, അത് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതായത് നമ്മൾ മൊത്തം കേരളക്കാർ മനസ്സിലാക്കണം. മനസ്സിലായിട്ടുണ്ട് അത്, പക്ഷെ അതിൻ്റെ എക്സ്പോസ് ചെയ്ത് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അതായത് ഇവിടെ പിന്നെ ഒരു ഉന്നം വെച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ആ ഉന്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ സമുദായം തന്നെയാണ്, മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കുക എന്നുള്ള ഉന്നമാണ്. അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇത് അണ്ടർഗ്രൗണ്ടിൽ ഇവരുടെ ഒരു ടീമുണ്ടാവുമല്ലോ, ആ ടീമിൻ്റെ ഉള്ളിൽ ചില അജണ്ടകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൽ പെട്ടതാണെന്ത്, ഏതൊക്കെ വിഷയം വിവാദമാക്കണമെന്ന് ഇവർ തീരുമാനിക്കുന്നുണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് ബോധക്കണ്ണട വെച്ച് നടക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഇസ്ലാമിക പ്രഭാഷകർ അതുപോലെ എഴുത്തുകാർ ഇവരുടെയൊക്കെ പ്രഭാഷണങ്ങളും കാര്യങ്ങളും ചിക്കിച്ചകഞ്ഞെടുത്ത് ഏതെങ്കിലും ഒരു ക്ലിപ്പ്, എവിടെയെങ്കിലും ഒരാൾ ഒരു പിന്നെ യോഗത്തിൽ പറഞ്ഞ സംഗതി, അതിൻ്റെ ഒരു വാല് മുറി, അതൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടിയിട്ട് അത് എന്ത് ചെയ്യുന്നു, അത് കത്തിക്കുക. അതെടുത്തു കൊണ്ടുവന്നു കണ്ട് ആരെങ്കിലും ഒരാൾ ഫേസ്ബുക്കിലിടുക, അത് ഫേസ്ബുക്കിലിടുന്നതോടുകൂടി എന്തായി, ആകെ സംഭവമായി. ഉടൻ അതിന് ഒരുങ്ങി നിൽക്കുന്ന മാധ്യമങ്ങളുണ്ട് കാടിറക്കാൻ വേണ്ടിയിട്ട്. അവരത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, വേഗം കാടിറക്കും. കാടിനിറക്കുന്നതോടുകൂടി അപ്പോൾ ആ മാധ്യമം കാടിറക്കുമ്പോൾ പിന്നെ അത് ഞങ്ങളെ മാധ്യമത്തിൽ വന്നില്ലെങ്കിൽ നമ്മൾക്ക് റേറ്റിംഗ് പോയല്ലോ. പിന്നെ അതിൽ സത്യസന്ധത ഒന്നുമല്ല നോക്കുന്നത്, ആ ക്ലിപ്പ് മുഴുവൻ കേൾക്കുന്ന പരിപാടിയില്ല, ആ പ്രസംഗത്തിൻ്റെ ആദ്യം എന്തേ അവസാനം എന്താണെന്നൊന്നും നോക്കില്ല. എന്നിട്ട് വേഗം എന്ത് ചെയ്യും, മറ്റൊരു കാർഡിറക്കും. അതിനാദ്യം കാർഡിറക്കുന്ന 2-3-4 ചാനലും പത്രങ്ങളും ഇവിടെ ഉണ്ട്. അത് പേരൊന്നും ഞാൻ പറയുള്ളൂ, അതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് റിലീവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം ആളുകൾ ഇറക്കുക. പിന്നെ ഇവർ ബൈനറിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഒരു മതനിരപേക്ഷ പക്ഷത്ത് ഊന്നി നിൽക്കുന്ന ആളുകൾക്ക് പോലും പ്രതിസന്ധിയിലാവുകയാണ്, കാരണം ആ വാർത്ത നമ്മൾ കൊടുത്തിട്ടില്ല, ആ കാർഡ് നമ്മൾ ഇറക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളിഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടും, അല്ലാത്തൊരു ഭാരം അവർക്ക് വരികയാണ്. അപ്പോൾ അവരും കൊടുക്കും, അപ്പോൾ മൊത്തത്തിൽ എന്തായി, അത് സെറ്റ് ചെയ്യപ്പെട്ടു. അത് പകൽ കൊണ്ട് സംഭവിക്കും, അത് 5 മണിയോടുകൂടി എല്ലാ ചാനലിലും ചർച്ച. ഇത് സ്ഥിരം പാറ്റേണാണ്, എന്നിട്ട് അത് വെച്ചൊരു ചർച്ച. ആ ചർച്ചയിലാണ് നേരത്തെ ഹിലാൽ പറഞ്ഞ ആളുകളെ കൊണ്ടുവന്നിരുത്തുന്നത്. അപ്പോൾ ആരാണോ ഇത്തരം അജണ്ടകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിൽപ്പെട്ട ആളുകളിനെ വിളിച്ചുകൊണ്ടിരുന്നു, മനസ്സിലായിട്ടുണ്ടോ? എന്നിട്ട് അവരവിടെ കൊണ്ടുവന്നിരുത്തും. പിന്നെ വേറൊരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ കൊണ്ടുവന്നിരുത്തും, സാമൂഹ്യ നിരീക്ഷകൻ എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ കൊണ്ടുവന്നിരുത്തും. ഇതൊക്കെ പാറ്റേൺ ഒന്ന് തന്നെ ആയിരിക്കും, ഒക്കെ ഒരേ അടുക്കളയിൽ നിന്ന്, ഒരേ അടുപ്പിൽ നിന്ന്, ഒരേ ചെമ്പിൽ നിന്നുള്ള ഭക്ഷണം തന്നെയാണ് എല്ലാവരും കഴിക്കുന്നതും, അതന്നെയാണ് എല്ലാവരും വിളമ്പണം. പക്ഷേ വ്യത്യസ്ത പ്ലേറ്റിലും വ്യത്യസ്ത സീറ്റിലാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ആങ്കറും ഇവർ ശരിക്കും ചർച്ചിൻ്റെ മുമ്പ് നല്ലൊരു ആലോചന നടത്തി വിഷയം സെറ്റ് ചെയ്ത് ഇത് എവിടേക്ക് എത്തിക്കണം എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയും. എന്നിട്ട് അങ്ങനെ വന്നിരുന്നിട്ട് ഇനി ഇതിനെന്ത് ചെയ്യണം, ഇവർക്ക് അതൊക്കെ പറയാൻ ഒരു പിന്നെ ഒരാളെ കിട്ടണം, അടിക്കാനൊരാളെ കിട്ടണം. അതിനു വേണ്ടിയാണ് മുസ്ലിം സംഘടനകളെ പിന്നാലെ നടന്നിട്ട് ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യും, നിങ്ങളിവിടെ വന്നിരിക്കണം എന്ന് പറയും. എന്നിട്ട് ഇരുത്തിയിട്ട് എന്ത് ചെയ്യും, ഇവർക്കൊക്കെ ദേഷ്ട നേരത്തെ അമിത് മാഷ് പറഞ്ഞ പോലെ കൃത്യമായ സമയം കൊടുക്കും, ആരും ഇടപെടില്ല. എന്നിട്ട് ഇതിനൊക്കെ ഈ 3 പ്ലസ് ആങ്കർക്കും ഈ 4 മറുപടി പറയേണ്ടതാണെന്ത്, ഇയാൾ അയാളെ ഇന്ന് ആവ് തുറക്കുമ്പോഴേക്കെന്തായി, ഈ ആങ്കർ ഇടപെടും. അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക, അവിടെ നിൽക്കുകയാണ്. ഒരു കൃത്യമായൊരു പോയിന്റിക്ക് വന്നാൽ അതെന്ത് മനസ്സിലാക്കിയാൽ മതി അറിയോ? ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ആങ്കർ വന്നാൽ ഉടനെ മനസ്സിലാക്കണം ആ പറഞ്ഞ പോയിന്റാണ്. ഏയ് സ്വമേധയ അങ്ങനെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ വേണ്ടത്ര പോയിന്റ് വരുന്നില്ല എന്നാണ്, ഇത് കൗണ്ടർ വരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടു ജിലാലൊക്കെ ഇടക്ക് പോലുണ്ടല്ലോ, നിങ്ങളും പോലുണ്ടല്ലോ. അതായത് നിങ്ങളെ തടയപ്പെടുന്നു എങ്കിൽ നിങ്ങൾ വാല്യുബിൾ ആയി പോയിന്റ് അവിടെ പറയുന്നു എന്നത് അവർക്ക് മനസ്സിലാകുകയാണ്. എന്നിട്ട് അവർ തടയും, എന്നിട്ട് അവർ കുറേ വെട്ടി വെക്കും. അതും നമ്മൾ കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം സഹായത്തിന് വേഗം മറ്റാളെടുത്ത് പോകും. എന്നാൽ ഒരു മിനിറ്റ് മറ്റാളെടുത്ത് കൂട്ടാറ്, എന്താ ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ തല്ലുണ്ട് പിടിച്ചോളിന്ന് അറിയില്ല, അതുകൊണ്ട് മറ്റാളോട് പറയും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അയാൾ അങ്ങനെ ഒതുങ്ങി തിരിഞ്ഞ് കേൾക്കുകയാണല്ലോ, അയാളെടുത്തുള്ളൊരു സാധനം എടുത്ത് വീശും. അങ്ങനെ അവസാനം ഈ ഇരിക്കുന്ന ആളങ്ങോട്ട് തറാക്കിയിട്ട് ഇവർ ഉദ്ദേശിച്ചോടത്തേക്കാണ് കൊണ്ടുവന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്തിട്ട് അവിടെ അവസാനിപ്പിക്കും. ഒറ്റ പോയിൻ്റേ ഉള്ളൂ. ഇതൊക്കെ തീരുമ്പോൾ ഉണ്ടാകുന്ന ഭൂമി ഒന്നെന്താ, ഒന്ന് ഇവിടെ ഒരു വിഭാഗമുണ്ട് അവരെ ആറാം നൂറ്റാണ്ട് നേരിടാണ്, ഇതാണ് ഒന്ന് സെറ്റ് ചെയ്യുന്നത്. വേറൊന്നുള്ളത് എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് ആളുകൾ ഈ ഇസ്ലാമിക നിഷ്ഠയും കാര്യങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്, അവരിവിടുത്തെ കുഴപ്പക്കാരാണ്, അവരാണ് ഇവിടുത്തെ കുഴപ്പക്കാർ. ഇവിടുത്തെ മുസ്ലിം നല്ല മുസ്ലിം എന്നുള്ള നേരത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്ന ആൾക്കാരെ പറഞ്ഞില്ലേ, അവരെ പോലെ ജീവിച്ചോടും ഇവർക്ക്. എന്നിട്ട് ഇവർ സെറ്റ് ചെയ്യാണ് നമ്മളെ, നമ്മളെ വിശ്വാസം എന്തായിരിക്കണം, നമ്മുടെ നിസ്കാരം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ വേഷം എങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ ഇവർ സെറ്റ് ചെയ്തോടത്തേക്ക് ആണ് കൊണ്ടുപോവുക. അങ്ങനെ അവസാനം ഈ വിഭാഗം ഒരു വെറുക്കപ്പെടേണ്ടവരാണ് എന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. അതിപ്പോൾ ബ്രേക്ക് ചെയ്യപ്പെടുന്ന നല്ലൊരു തലമുറ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ പിന്നെ പരിസരത്ത് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടവരാണ് ഇപ്പോൾ നമ്മളെ ഈ ബാസിലും ഈ ടീമും ആൾ ആ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അവർ ഓരോ ചാനലുകളിൽ ഇപ്പോൾ വന്നിരുന്നപ്പോൾ അതിൻ്റെ മാറ്റം കാണാനുണ്ട്. ഈ അപ്പുറത്ത് നേരത്തെ നിങ്ങളായ പേരുകൾ എണ്ണിയില്ലേ, ആ ആളുകൾ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അത് അവർ അന്നത്തെ വർത്തമാനം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാലം മാറിയത് അവരുടെ അടുത്ത് പെടുത്തല്ല, അത് പല ആങ്കർമാരടുത്തും പെടുത്തല്ല. പക്ഷേ ഈ കുട്ടികൾ ഭംഗിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നമാണിത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് ധീരമായി മുന്നോട്ട് പോകണം. ഇത് കേൾക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, ഇഷ്ടം പോലെ ഇതേപോലെയുള്ള ആളുകളുണ്ട്, അവരൊക്കെ രംഗത്ത് വരണം. ഇനി ഈ ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള അന്തരീക്ഷത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ബ്രേക്ക് ചെയ്യാൻ വളരെ പെട്ടെന്ന് കഴിയും. അത് ഇവിടുത്തെ മതേതര സംഭവം ഈ കാര്യം തിരിച്ചറിഞ്ഞാൽ മാത്രം മതി.
0: അല്ല, ഒരു ഒരു വിഷയത്തിൻ്റെ മർമ്മമറിഞ്ഞ് പലപ്പോഴും ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളപ്പോൾ, ഈ ഇന്നലെ നടന്ന പത്രസമ്മേളനം അത് നോക്കി നോക്കൂ, അതിനകത്തെ വിഷയം ഒന്നായിരുന്നു. പക്ഷെ ചോദ്യം ചോദിക്കാൻ വന്നൊരു ചോദിക്കുന്നത് മറ്റേ ബീച്ചിലെ ചർച്ചയാണ്.
2: അതെ അതെ അതെ,
0: അതിതുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ.
2: അത് ഞാനൊരു വിഷയം കൂടിയൊക്കെ ചേർത്ത് പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സീക്വൻസ് പറഞ്ഞല്ലോ, അതിലൊന്നിപ്പോൾ ചർച്ച, അടുത്ത് അവസാനിപ്പിക്കും. അത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താ അറിയോ, ഇതിലൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, ആ വ്യക്തിക്കെതിരിൽ പിന്നെ FIR. അതായത് ഇപ്പം ഇതിൻ്റെ സീക്വൻസ് ഇതാണ്, ആദ്യം കാടിറങ്ങി, ചർച്ച നടന്നു, ചർച്ച നടന്ന് ഏകദേശം കേരളത്തിൻ്റെ പൊതുമണ്ഡലം സെറ്റ് ചെയ്തു. ഞാനതിന് ഇരയായ ഒരാളാണ് പറയുന്നത്, കൃത്യമായ അതിൻ്റെ നാൾ വഴി എനിക്കറിയാം, അതിൻ്റെ ഫീലിംഗും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്നിട്ട് ഉടനെ എന്ത് ചെയ്യുന്നു, കേസ്, അപ്പക്കന്നെ നടപടി, അപ്പക്കന്നെ മന്ത്രി, അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ അതിന് വേഗം പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാം റെഡി. പിന്നെ ആ കേസും പിന്നെന്തായി, അപ്പം ഇതൊരു സന്ദേശം കൊടുക്കണം, ഇതാ ഇനി
1: പരിപാടിക്ക്
2: നിൽക്കരുത്, ഇതിങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പോവുകയാണ്. അതിപ്പോൾ ഈ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒന്ന് തിരിച്ച് ബ്രേക്ക് ചെയ്തു. ഇങ്ങനെ ഉണ്ടായ സാധനത്തെ അങ്ങനെ പോകുന്നിടത്തുനിന്ന് പിടിച്ചിട്ട് ഒരു ഉത്തരവാദിത്വം എന്ത് ചെയ്തു, ഇപ്പോൾ സർക്കാർ നിർവഹിച്ചു. അത് നിർവഹിച്ചതിലുള്ള വിഷമമാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, ഇതാ ലീഗ് പിന്നെ ഇവരെ ഭരിക്കുകയാണ്, എന്നെ ഇവർക്ക് ജിഹാദികൾക്ക് കീഴടങ്ങുകയാണ് എന്നൊക്കെ പറയുന്നത്. അത് കയ്യോടെ കള്ളത്തരം പിടികൂടിയപ്പോൾ ഉള്ള ഒരു അലമുറയിടൽ മാത്രമാണ്. അതിനൊരിക്കലും കേരളം നിന്ന് കൊടുക്കരുത്, ശക്തമായി മുന്നോട്ട് പോകും.
1: അമിത് പക്ഷേ അതിൻ്റെ അടുത്ത് ഈ നമ്മുടെ ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞു. ഇതിൽ പലപ്പോഴും ഈ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് അറിയാത്തൊരു വിഷയം കൂടിയുണ്ട്. പലപ്പോഴും അവർ തന്നെ ഉന്നയിക്കുന്ന അവിടെ ഇവിടെയായിട്ട് കാണാൻ പറ്റും. ഈ എല്ലാ മതങ്ങളിലും ഇപ്പോൾ ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലാണല്ലോ ഇതൊക്കെ വന്നത്. എല്ലാ മതങ്ങളിലും നവോത്ഥാനം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മുസ്ലിം ഇസ്ലാം മതത്തിലേക്ക് വരുമ്പോൾ അത് കാണാൻ പറ്റുന്നില്ല. പലപ്പോഴും ഈ ഇസ്ലാം മതത്തിലെ നവോത്ഥാനം എന്താണ് എന്ന് തെറ്റായ വായനയാണോ അവരങ്ങനെ പറയാൻ കാരണം എന്നുള്ളതാണ്.
0: വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണത്. കാരണം ലോകത്തെല്ലായിടത്തും ഈ നവോത്ഥാന നമ്മളൊരു 12-13 നൂറ്റാണ്ട് കഴിയുമ്പോൾ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ യൂറോപ്പിൽ നടന്ന നവോത്ഥാനത്തിൻ്റെ അതേ സ്വഭാവത്തിലല്ല ഇന്ത്യയിൽ നിന്ന് നവോത്ഥാനം നടക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഭക്തി പ്രസ്ഥാനം പോലും എന്തായിരുന്നു, നവോത്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. ചില മത സ്വഭാവമുള്ള യൂറോപ്പിലൊക്കെ എന്താണ് ഒരർത്ഥത്തിൽ മതത്തിനെതിരെ കൂടെയായിരുന്നു, റിവൈവലിസം കൂടെ എന്താണ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്വഭാവം എന്ന് പറയുന്നത് മറ്റു മതങ്ങളിലൊക്കെ പലപ്പോഴും മതങ്ങൾക്കകത്തുള്ള മതങ്ങൾക്കകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളോടുള്ള എതിർപ്പും പിന്നെ അതിനോടുള്ള കലാപവുമാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇസ്ലാമിന് എതിരെയല്ല, അല്ലെങ്കിൽ ഇസ്ലാമിന് കിതാബിനെതിരെയല്ല, ഖുർആനും സുന്നത്തിനെതിരെയല്ല ഇവിടെ നവോത്ഥാനത്തിലെ, മറിച്ച് മുസ്ലിം സമൂഹത്തിൽ കടന്നുകൂടിയ പുഴുക്കുത്തുകൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രമാണവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഇസ്ലാമിക നവോത്ഥാനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ നവോത്ഥാനത്തിൽ പങ്കെടുത്തവരാരും തന്നെ ഇസ്ലാമിൻ്റെ ഫോൾഡ് വിട്ടുപോയിട്ടില്ല. അത് സ്ത്രീകളടക്കമുള്ളവരെ നോക്കിയാൽ അറിയാം, അവരതിനകത്ത് തന്നെയാണ് നിന്നിട്ടുള്ളത്. ഒന്ന്, രണ്ട്, എന്തിനാ മുറുകെ പിടിച്ചത്? ഇപ്പോൾ നവോത്ഥാനത്തിലേക്ക് വന്നവരൊക്കെ എന്തിനാ മുറുകെ പിടിച്ചത്? ഖുർആനും സുന്നത്തും ചില പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് തിരുത്താൻ പറഞ്ഞത്. ഇത് എന്തല്ല, ഇസ്ലാമികമല്ല, അല്ലെങ്കിൽ ഇതാണ് ഇസ്ലാമികമാണെന്ന് പറയാൻ ചെയ്യുന്നത്. എന്നാൽ ഇപ്പം നമുക്ക് ഇപ്പോൾ ഹിന്ദുമതം എടുക്കുക, ഹിന്ദുമതത്തെ സംബന്ധിച്ചോളം ഇപ്പോൾ സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹം ഒടുവിൽ സംഭവിക്കുന്നതാണ്, അദ്ദേഹം ഇവിടുത്തെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവിടെ അവർ എതിർത്തത് ഹിന്ദു മതത്തിൽ തന്നെയാണ്, അതിനകത്തെ ജാതി വ്യവസ്ഥയെ, അതിനകത്തുള്ള മറ്റ് ദുരാചാരങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്, ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എന്താണ് ഹിന്ദു വിശ്വാസികൾ തീരുമാനിക്കേണ്ട വിഷയമാണ്. പക്ഷെ അവരങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ മതവിശ്വാസിയായി തന്നെ നിന്നു എന്ന് പറയപ്പെടുന്ന ആളാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പലതിനെയും തള്ളി പറഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അങ്ങനൊരു ദൈവദൂരില്ലല്ലോ, അല്ലോ, വേണമെങ്കിൽ എന്തും ഹിന്ദുമതത്തിൽ പ്രതിഷ്ഠിക്കാമെന്നൊക്കെ പറയാം. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഒരു ഇസ്ലാമിൽ നമ്മൾക്ക് അള്ളാഹുവിന് വേണ്ടിയല്ലാതെയുള്ളൊരു പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ? പള്ളി എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ അടിസ്ഥാന വിശ്വാസത്തെ തിരസ്കരിച്ചു കൊണ്ടുള്ള ഒന്നുമില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് വളരെ കൃത്യമാണ്. ഇത് മനസ്സിലാക്കുന്നിടത്ത് പൊതുവായി ബുദ്ധിജീവികളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ആർക്കും ഈ ധാരണയില്ല. അവർ മറ്റ് ഈ നവോത്ഥാന സംരംഭങ്ങളോട് തുല്യം ചാർത്തിക്കൊണ്ടാണ് ഇവിടെ
1: നിന്നത്. ഇസ്ലാമിൽ എന്താ അങ്ങനെയൊന്നുമില്ല,
0: അതാണ് ഇവിടെ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാർ യഥാർത്ഥത്തിൽ ഈ ഒരു കിതാബിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോട് ഇപ്പം ഈ കാലഘട്ടത്തിൻ്റെ ഒരു പുരോഗമനം എന്താണോ, അല്ലെങ്കിൽ കാലഘട്ടം എത്തി നിൽക്കുന്ന ആശയങ്ങൾ എന്താണോ, ഇതിന് ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം പോകില്ല, അതിനെയും വിലയിരുത്തും. അതിനെ വിലയിരുത്തിക്കൊണ്ട് അതിലെ ശരി തെറ്റുകൾ, അത് എത്രമാത്രം ഇസ്ലാമികമാണ് അല്ല എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യും, എതിർക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഈ ആശയങ്ങളോടുള്ള ഏറ്റുമുട്ടലുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കുക, തിരുത്തിയത് പ്രമാണങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ സ്ത്രീക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ എന്നുള്ളതിന് എങ്ങനെയാണ്, കോടതിയിൽ വന്നപ്പോൾ പോലും കേസ് എങ്ങനെ എടുക്കുന്നത്, അങ്ങനെ പ്രമാണങ്ങൾ പറയുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ മുസ്ലിം ഇതിനകത്ത് മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും വന്നു എന്ന് പറയുന്ന കേസുകളൊന്നാണ് ഇപ്പോൾ ഷബാനോ കേസുണ്ട് കേസ്. അതിൽ കോടതി എന്താ ചെയ്തത്? കോടതി ഇസ്ലാമിക പ്രമാണങ്ങൾ വിളിച്ചു വരുത്തി, എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഇസ്ലാമിൽ അല്ലെങ്കിൽ ഖുർആനിൽ ജീവനാംശം കൊടുക്കാനുള്ള വിധി ഉണ്ടെന്ന് പറയണ ചെയ്യുന്നത്, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ അനുകൂലമാവുന്നത്. അപ്പോൾ കോടതി പോലും സ്വീകരിക്കുന്നത് ഇസ്ലാമിൽ ഒരു കാര്യം തെറ്റായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ള വഴി എന്താണ്, പ്രമാണമാണ്. അപ്പോൾ പ്രമാണത്തിലേക്കുള്ളൊരു മടക്കമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക നവോത്ഥാനം. അപ്പോൾ ഇനി ആലോചിച്ച് നോക്കുമ്പോൾ ഈ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പത്രപ്രവർത്തക, പത്രാധിപ എന്ന് പറയുന്ന ഹലീമ ബീവി, അല്ലേ, 1938 അവർ ഈ പത്രത്തിൻ്റെ പിന്നെ പ്രവർത്തനം നടത്തി. 20 വയസ്സിലാണ് അന്ന് അവർക്ക്, 20 വയസ്സാണ്. പക്ഷേ 20 വയസ്സായ ഒരു സ്ത്രീ ഒരു കാശും തോന്നില്ലാതെ എന്താണ് പത്രം തുടങ്ങിയെന്നാണോ? അല്ല, അവിടെ അവരുടെ കൂടെ നിന്നാണ് ഭർത്താവാണ്, കുടുംബമാണ്. പുറത്തുണ്ട് ആര്, എതിർക്കുന്നൊരു സമൂഹമുണ്ട് മുസ്ലിങ്ങൾക്കിടയില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അവർ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ പിന്തുണ കിട്ടിയിട്ടുള്ളത്. അതിന് കാരണം എന്താണ്, ഇത്തരത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ അനുവദിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് ആരെ നോക്കിയാലും അറിയാം. ഞാൻ ഈ നമ്മുടെ ജസ്റ്റിസ് ഫാത്തിമ ബീവി, അവർ ഈ ജസ്റ്റിസ് വിരമിച്ചതിന് ശേഷം അവരെ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ കൂടെ പോയി, ഞാനത് വേറൊരു ചാനലിന് വേണ്ടിയിട്ടായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ ചില ഇസ്ലാമിക വിഷയങ്ങളിൽ അവരുടെ വീക്ഷണമൊക്കെ എന്തെങ്കിലും അറിയണം എന്ന് പറഞ്ഞിട്ട് എന്നാണ് എന്നെ കൂടെ കൂട്ടി അന്ന് 1990s വീക്ഷണം. അപ്പോൾ അങ്ങനെ പോയി സമയത്ത് ഞാൻ അത്തരം ചില കാര്യങ്ങൾ അവരോട് ചോദിച്ചു. അപ്പോൾ ഒരു അവരെ മുഖത്തൊക്കെ ചിരിച്ച് പറഞ്ഞാൽ, ഞാൻ ആരോടും തന്നെ കലാപം ചെയ്യാനൊന്നും പോയിട്ടില്ല എന്നുവെച്ചാൽ ആ ഭാഷ അതല്ല, മറിച്ച് വെച്ചാൽ അവർ അത്തരം കാര്യങ്ങൾ മൗനം പാലിച്ചു എന്നാൽ അവരൊരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിൽ പിന്നെ അവരുടെ ഒരു ആ പൊസിഷൻ്റെ ഡിഗ്നിറ്റിയൊക്കെ സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് നിൽക്കിയത്. അവരൊരിക്കലും ഇസ്ലാമിനെ തള്ളി പറഞ്ഞിട്ടില്ല, ഞാൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മറ്റേ ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളാണ് എന്നെ ഇത് ഇതിനെ എതിർത്ത് പോകാനില്ല. അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന നവോത്ഥാന നായകരെല്ലാം തന്നെ, നായികമാരെല്ലാം തന്നെ ഈ പരിഷ്കരണവാദത്തിൻ്റെ സ്വഭാവത്തെ ഉൾക്കൊണ്ടിരുന്നുള്ളതാണ്. ഈ ഞാൻ ആലോചിച്ചു, അതായത് ഈ ഇപ്പോൾ ഫറൂഖ് കോളേജ് സ്ഥാപിക്കുന്നു 1948 ആരാണ് അബു സബാഹ് മൗലവി സ്ഥാപിക്കുന്നു, അദ്ദേഹം ആരാ, പണ്ഡിതനാണ് അല്ലേ, അദ്ദേഹം എന്തിൻ്റെ കൂടെ നിന്നാണ് ഈ നവോത്ഥാനത്തിൻ്റെ കൂടെ നിന്നാണ്, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി കൂടെയാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ സ്ഥാപനം ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് നോക്കിയാലറിയാം കേരളത്തിൽ എങ്കിലും ഈ നവോത്ഥാന മുസ്ലിം നവോത്ഥാനത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ഇസ്ലാമിനെ തിരുത്താനായിരുന്നില്ല, അല്ല ഇസ്ലാമിന് കേടുണ്ട് കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടല്ല, മറിച്ച് അതിനെ പിന്തുടർന്നു വന്ന മുസ്ലിം സമൂഹത്തിന് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പുഴുക്കുത്തുണ്ടായിട്ടുണ്ട്, അതിൽ സ്ത്രീകൾക്കുള്ള അവകാശങ്ങളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒക്കെ നൽകാത്ത അനീതിയുണ്ട് എന്നൊക്കെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നവോത്ഥാന പ്രസ്ഥാനം മാറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്തുനിന്ന് തന്നെയുള്ള ശക്തമായിട്ടുള്ള ആശയപരമായ മതവിധികളുടെ അടിസ്ഥാനത്തിലുള്ള പിന്തുണയോടെയാണ് ഈ നവോത്ഥാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് വ്യത്യാസമാണ്. ഇത് വ്യത്യാസം മനസ്സിലാക്കിയിട്ടില്ല ചാനലുകാർ മാത്രമല്ല ഈ പറയുന്ന ബുദ്ധിജീവികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആ എന്താ ഇപ്പോൾ സ്ത്രീക്ക് ഇവിടുത്തെ ഡാൻസ് കളിക്കാനുള്ള അവകാശം ഇവിടെ പൊതുസമൂഹം കൊടുക്കും, എന്താണ് മുസ്ലിങ്ങൾ കൊടുക്കാത്തത്, അല്ലെങ്കിൽ അവർക്ക് മറ്റൊറ്റയ്ക്ക് എന്താണ് പിന്നെ എങ്ങോട്ടും പോകാമെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് എന്താ പേരിൽ പരാതി എന്ന് ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്, അവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ, അനുവദിക്കേണ്ട കാര്യങ്ങൾ, അംഗീകരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം അംഗീകരിച്ചു കൊടുക്കും. അതേസമയം ഒപ്പം അവരുടെ സുരക്ഷ, അവരുടെ ഔന്നത്യം, അവർക്ക് ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ എന്താണ് ജീവിതം നയിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഇത് ഇല്ലാതെയാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അതിനകത്ത് ഇടപെടുകയും ചെയ്യും. ഇതാണൊരു വ്യത്യാസം, ഇതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
5: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന് സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്ത് സത്യം തിരിച്ചറിയാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്ക് എത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.

0: പീസ് റേഡിയോ അസ്മാ ഉൽ ഹുസന അസമീഉ എല്ലാം കേൾക്കുന്നവൻ അവതരിപ്പിക്കുന്നത് അബ്ദുൽ റൌഫ് അൽ ഹകമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിക്കൊണ്ട് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രതിഫലമാർഹമായ വിജ്ഞാനമാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുവാനും ഈ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നമ്മൾ പഠിക്കുന്ന നാമം അസ്സമീഅ് എന്ന നാമമാണ്. അസ്സമീഅ് എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥമാണ്. സസൂക്ഷ്മം, എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അസ്സമീഅ് എന്ന നാമം നമുക്ക് പഠിക്കാനുള്ളത്. സമീഅ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നാണ്. എന്നാൽ നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു അല്ലേ? അതുപോലെ തന്നെ അള്ളാഹുവും കേൾക്കുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടികളുടെ കേൾവിയും സൃഷ്ടാവിൻ്റെ കേൾവിയും രണ്ടും സമമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ കേൾവികൾക്ക് പരിധിയുണ്ട്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന് ഒരാൾ ഒച്ചയിട്ടാൽ ഒരുപക്ഷെ ആ ഒച്ച നമ്മുടെ ചെവികളിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ ശബ്ദം കേൾക്കണം എന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, ഗോപ്യമായി പറയുന്നത്, രഹസ്യമായി പറയുന്നത് അടുത്തിരിക്കുന്ന ആളുകൾ പോലും കേൾക്കുകയില്ല, അയൽ രാജ്യം ഏതായാലും കേൾക്കുകയില്ല. എന്നാൽ ഗോപ്യമായി പറയുന്ന, ഒരാളോട് രഹസ്യമായി കൊണ്ടു പറയുന്നതും പരസ്യമായി കൊണ്ടു പറയുന്നതും നമ്മുടെ ഫോണുകളിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത് നമ്മുടെ ഫോണിലുള്ളതും അതുപോലെ തന്നെ ആർക്കാണോ അയക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇതെല്ലാം കേൾക്കുന്നതും ഇതെല്ലാം സസൂക്ഷ്മം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റബ്ബാണ്. അതാണ് അസ്സമീഅ് എന്ന നാമത്തിൻ്റെ അർത്ഥം. അള്ളാഹു എല്ലാം കേൾക്കുന്നു. ഏത് ഭാഷയിൽ വിളിച്ചാലും ഏത് ഭാഷയിൽ സംസാരിച്ചാലും രഹസ്യമായി കൊണ്ട് ആരും അറിയുന്നില്ല, തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ നമ്മൾ മന്ത്രിച്ചാൽ പോലും, നമ്മൾ സംസാരിച്ചാൽ പോലും അതറിയുന്നവൻ നമ്മുടെ റബ്ബാണ്, നമ്മുടെ സമീഅായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഖുറൈശി ഗോത്രത്തിലെ രണ്ടുപേരും അതുപോലെ തന്നെ ബനു സഖീഫ് ഗോത്രത്തിലെ മറ്റൊരു വ്യക്തിയും കൂടി മൂന്ന് പേരും ചേർന്ന് സംഭാഷണം നടത്തേണ്ട, ചില സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേണ്ട. ആ സമയത്ത് അവർ സംസാരിക്കുന്നത് അത്തറൗന അന്നല്ലാഹ യസ്മഉ മാ നഖൂൽ. ഒരാൾ ചോദിക്കുകയാണ്, നമ്മൾ ഈ സംസാരിക്കുന്ന അള്ളാഹു കേൾക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അതിലൊരാൾ പറഞ്ഞു, യസ്മഉ ഇൻ ജഹർന വലാ യസ്മഉ ഇൻ അഖ്ഫൈന. നമ്മൾ പരസ്യമായി വെളിവാക്കി ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുന്നു, എന്നാൽ നമ്മൾ ഗോപ്യമായി കൊണ്ട് രഹസ്യമായി കൊണ്ട് പറയുന്നത് അള്ളാഹു കേൾക്കുന്നില്ല എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ മറ്റേ വ്യക്തി പറയാണ്, ഇൻ കാന യസ്മഉ ഇദാ ജഹർന ഫഇന്നഹു യസ്മഉ ഇദാ അഖ്ഫൈന. നമ്മൾ പരസ്യമായി കൊണ്ട് ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുമെങ്കിൽ രഹസ്യമായി പറയുന്നതും അള്ളാഹു കേൾക്കും എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു രഹസ്യമായി പറയുന്നതും അതുപോലെ തന്നെ പരസ്യമായി പറയുന്നതും കേൾക്കുന്നവനാണ് അള്ളാഹു. നമ്മൾ എത്ര രഹസ്യമായി കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാലും ശരി, അള്ളാഹു കേൾക്കും. അതിന് ചരിത്രത്തിൽ നമുക്ക് വലിയൊരു ഒരു അധ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. പ്രവാചക സന്നിധിയിൽ ഹൗല ബിന്ത് സഅലബ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. ആ സ്ത്രീയുടെ പരാതി എന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ തൊലാക്ക് എന്നത് പുരുഷന്മാർ പറയും, ഞാൻ നിന്നെ എൻ്റെ ഉമ്മയെപ്പോലെ കാണുന്നു എന്ന് പറയും, അതോടുകൂടി തൊലാക്കായി. അങ്ങനെ ഹൗല എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് അവരുടെ വാർദ്ധക്യത്തിൽ അങ്ങനെ പറഞ്ഞുപോയി, അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഹൗല നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട്, റസൂൽ ഇങ്ങനെയാണ് സംഭവം, ഇത് ഒരു തീർപ്പാക്കണം, കാരണം ചെറിയ മക്കളുണ്ട്, പറക്കമൊറ്റാത്ത മക്കളുണ്ട്, ധാരാളം മക്കളുണ്ട്. ഇനി ഞാൻ അവരെ ഇട്ടേച്ചു പോയാൽ അവരെ നോക്കാൻ ആരുമില്ല. ഇനി അവരെൻ്റെ കൂടെ വിട്ടുകഴിഞ്ഞാൽ എനിക്ക് അവർക്ക് സമ്പാദിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രയാസം ബോധ്യപ്പെടുത്തേൻ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇതെന്തായാലും സംഭവിച്ചു പോയി, ഇനി അള്ളാഹു എന്തെങ്കിലും ആയത്തിറക്കിയാലേ കാര്യമുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്, ആ ചെറിയ റൂമിലാണ് സംസാരിക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറയുന്ന ഹൗല റളിയല്ലാഹു അൻഹ സംസാരിക്കുന്ന ആ വാക്കുകൾ ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടിട്ടില്ല. അത്ര സൂക്ഷ്മമായി കൊണ്ട് രഹസ്യമായി കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ആ സംസാരം പോലും അള്ളാഹു കേട്ടു എന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുജാദലയിൽ അതിൻ്റെ തുടക്ക വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിച്ചു. ഖദ് സമി അല്ലാഹു ഖൗല അല്ലതീ തുജാദിലുക ഫീ സൗജിഹ, ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് വാദിക്കുന്ന ആ സ്ത്രീയുടെ വിഷയത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖദ് സമി അല്ലാഹു, അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഒരു റൂമിൽ മൂന്നാമത്തെ ഒരാൾ കേൾക്കാൻ കഴിയാത്ത രൂപത്തിൽ ഹൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചത് പോലും അള്ളാഹു കേട്ടു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അസ്സമീഉ എന്ന നാമത്തെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ആരും അറിയുന്നില്ല, അപ്പുറത്തിരിക്കുന്നവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ പോലും അള്ളാഹു അറിയുന്നു എന്ന ഒരു ബോധം നമുക്കെപ്പോഴും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലത് സംസാരിക്കണം. ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, അതുപോലെയുള്ള മോശമായ വർത്തമാനങ്ങൾ സംസാരിക്കാൻ പാടില്ല. ആരെക്കുറിച്ചും ഒരാളുടെയും അപവാദങ്ങൾ നമ്മൾ പറഞ്ഞ് പരത്താൻ പാടില്ല. ഇനി ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ പരമാവധി മറച്ചു വെക്കാനാണ് ശ്രമിക്കേണ്ടത്. മറ്റൊരാളെക്കുറിച്ചുള്ള മോശം നമ്മൾ നാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല. അത്തരം വർത്തമാനങ്ങൾ അള്ളാഹു കേൾക്കുന്നു എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാകണം. നന്മകൾ സംസാരിക്കാനാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം കേൾക്കുന്നവൻ നമ്മുടെ റബ്ബാണ്. നമ്മുടെ പ്രാർത്ഥന പോലും കേൾക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് ഭാഷയിലും ഏത് ദേശത്തിൽ നിന്ന് വിളിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ ആ അള്ളാഹു സുബ്ഹാനഹു വതാല മാത്രമാണ്. ഒരു ചരിത്ര സംഭവം കൂടി പറഞ്ഞു തന്നതിന് ശേഷം ഇന്ന് നമുക്ക് ഈയൊരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബദർ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലും, മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെ വധിക്കണമെന്ന ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിയും ഉമയ്യ ഇബ്നു വഹബ് എന്ന് പറയുന്ന വ്യക്തിയും കൂടി മക്കയിൽ കഅബയുടെ പരിസരത്ത് ഹിജറിൽ ഇരുട്ടിൻ്റെ ഒളിവിൽ അവിടെ രഹസ്യ സംഭാഷണം നടത്തുന്നു. മറ്റൊരു മൂന്നാമതൊരു വ്യക്തി അറിഞ്ഞിട്ടില്ല. എന്താ സംസാരിച്ചത്? പ്രവാചകനെ കൊല്ലണം. പക്ഷേ പ്രവാചകനെ കൊല്ലാൻ ഉമയ്യ ഇബ്നു വഹബിന് തടസ്സമുണ്ടായത് അവർക്ക് കുറെ കടമുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് മക്കളുണ്ട്, അവരെ പോറ്റാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇല്ലായിരുന്നെങ്കിൽ പ്രവാചകനെ വധിക്കുമായിരുന്നു. കാരണം അത്ര ശത്രുതയുണ്ടായിരുന്നു ഉമയറിനും അതുപോലെ തന്നെ സഫ്വാനും ഉണ്ടായിരുന്നു എന്നത് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ രണ്ടുപേരും പ്ലാൻ ഇടുന്നു. ഉമയറിൻ്റെ കടങ്ങൾ സഫ്വാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. മക്കളെയും പരിപാലിക്കാമെന്ന് സഫ്വാൻ ഏറ്റെടുത്തു, കാരണം സമ്പത്തുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി കടാരയും തിരികെ മദീനയിലേക്കെത്തി. മദീന പള്ളിയിൽ സ്വഹാബികൾ ഇങ്ങനെ തടിച്ചുകൂടിയിരുന്നു. ആ സമയത്ത് സ്വഹാബികൾ കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, റസൂലേ, അതാ ഉമയർ വന്നിരിക്കുന്നു. ഉമയർ വഞ്ചകനാണ്, കരുതിയിരിക്കണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമയർ വന്നോട്ടെ, ഉമയർ വന്നോട്ടെ, അവൻ്റെ ആവശ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമയർ വന്നു, നബിയുടെ അടുത്ത് വന്നു, എന്നിട്ട് സംസാരിച്ചു. നബി ചോദിക്കുകയാണ്, എന്തിനാണ് താങ്കൾ വന്നത്? അപ്പോൾ ഉമയർ പറഞ്ഞു, ഞാൻ ബദറിൽ ബന്ദികളായി നിങ്ങൾ പിടിച്ചു വെച്ച ആളുകളുടെ വിഷയത്തിൽ സംസാരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കളവ് പറഞ്ഞു ആദ്യം. പിന്നെ എന്തിനാണ് ഈ കടാര തിരികെ വച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ, അത് വാളുകൾ കൊണ്ടും അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് എന്ത് നേടാനാണ്? നമ്മൾ ബദറിൽ പരാജയപ്പെട്ടല്ലോ, അതുകൊണ്ട് ആയുധങ്ങൾക്ക് നാശമെന്ന് പറഞ്ഞ് അവിടെ വീണ്ടും കളവ് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ ഇന്നലകളുടെ രാത്രിയിൽ മക്കയിൽ കഅബയുടെ ഹിജറിൻ്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും, സഫ്വാനും ഉമയറും രണ്ടുപേരും ചേർന്ന് എന്നെ വധിക്കാനുള്ള പ്ലാനിങ്ങുകൾ ഇട്ടു എന്നത് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കയിലുള്ള മൂന്നാമതൊരു വ്യക്തി പോലും അറിയാത്ത സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അറിഞ്ഞു എന്നത് അമ്പരപ്പെടുത്തി ഉമയർ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു അറിയിച്ചു തന്നു, അസ്സമീആയ അള്ളാഹു രഹസ്യമായി സംസാരിക്കുന്നത് പോലും അറിയുന്ന അസ്സമീആയ അള്ളാഹു എനിക്കറിയിച്ചു തന്നതാണ് എന്ന് പറയുമ്പോൾ ഉമയർ അവിടെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. നബിയെ കൊല്ലാൻ വന്ന ഉമയർ ഇസ്ലാം സ്വീകരിച്ചാണ് പിന്നെ അവിടെ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് നമ്മൾ രഹസ്യമായി സംസാരിക്കുന്നത് പോലും അള്ളാഹു അറിയുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. ആ അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്, നമ്മുടെ സാദാ സംസാരങ്ങളും കേൾക്കുന്നവനാണ്, അത് ഏതു ഭാഷയിലും ഏത് ദേശത്തു നിന്ന് വിളിച്ചാലും സംസാരിച്ചാലും കേൾക്കുന്നവനാണ്. നമ്മുടെ മുമ്പിൽ ഒരു മൂന്ന് പേര് ചേർന്ന് നിന്നിട്ട് മൂന്ന് വിഷയങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാം ശ്രദ്ധിക്കാനും ആരൊക്കെ സംസാരിച്ചാലും ആരൊക്കെ പ്രാർത്ഥിച്ചാലും ആരൊക്കെ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചാലും എല്ലാം ഓരോന്നും കൃത്യമായി കൊണ്ട് അറിയുന്നവൻ അസ്സമീആയ അള്ളാഹു ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ തേട്ടങ്ങൾ ഉണ്ടാകേണ്ടത്. അവനാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും എന്നത് തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആ റബ്ബിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി റബ്ബിലേക്ക് അഭയം തേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് അസ്മാഉൽ ഹുസ്ന, അസ്സമീഉ എല്ലാം കേൾക്കുന്നവൻ. വിഷയാവതരണം അബ്ദുൽ റൌഫ് അൽഹകമി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്കു പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിൻ്റെ തിരുദൂതർ എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ്. ആരോപണങ്ങൾ പ്രശസ്തി വർദ്ധിപ്പിച്ചു എന്ന ഭാഗമാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. അവതരണം സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ദമാദ് റളിയല്ലാഹു അൻഹുവും പ്രവാചകനുമായിട്ടുള്ള സംഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. ആ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ അവിടുത്തെ വ്യക്തിഹത്യ നടത്തിയും ദുഷ്പ്രചരണങ്ങൾ നടത്തിയും ജനങ്ങൾക്കിടയിൽ മോശക്കാരനാക്കാൻ ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം പാഴ്വേലയായി മാറുകയാണ് ചെയ്തത്. ഇന്നും എന്നും ഇപ്രകാരം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ ലൈംഗിക വിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള സിനിമകൾ ഇറങ്ങുന്നു. അവിടുത്തെ മനസ്സ് ക്രൂരത നിറഞ്ഞതാണെന്ന രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാർട്ടൂണുകൾ ഇറങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെപ്പറ്റി ജനങ്ങൾക്കിടയിൽ മോശമായി കാണുന്നതിനാണല്ലോ ശത്രുക്കൾ ഈ വേലകൾ ഒപ്പിക്കുന്നത്. എന്നാൽ അന്ന് ദമാദ് റളിയല്ലാഹു അൻഹുവും പിന്നീട് അദ്ദേഹം നിമിത്തം അദ്ദേഹത്തിന്റെ സമൂഹവും ഇസ്ലാമിലേക്ക് വരാൻ കാരണമായതുപോലെ ഈ സിനിമകളും കാർട്ടൂണുകളും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനും ഇസ്ലാമിലേക്ക് കടന്നുവരാനും ഈ വേലകളെല്ലാം നിമിത്തമാകാറുണ്ട്. നബിയുടെ മുഖത്ത് നോക്കി ദമാദ് റളിയല്ലാഹു അൻഹു ഞാൻ നിങ്ങളെ ചികിത്സിക്കാം എന്നെല്ലാം പറഞ്ഞപ്പോൾ അവിടുന്ന് കാണിച്ച സഹനവും വിവേകവും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ദമാദ് റളിയല്ലാഹു അൻഹു നിരപരാധിയാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഏത് കാലത്തും നാം കൈക്കൊള്ളേണ്ടവരാണ്. നബിയുടെ സ്വഭാവ മഹിമയെ ഖുർആൻ പല സ്ഥലത്ത് പുകഴ്ത്തിയിട്ടുണ്ട്. നബിയെ, അല്ലാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞുപോയി കളയുമായിരുന്നു. ആകയാൽ നീ അവർക്ക് മാപ്പു കൊടുക്കുകയും അവർക്കുവേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക. കാര്യങ്ങളിൽ നീ അവരോട് കൂടിയാലോചിക്കുകയും ചെയ്യുക. അങ്ങനെ നീ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. തന്നിൽ ഭരമേൽപ്പിക്കുന്നവരെ തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. സൂറത്തുൽ ആലു ഇംറാൻ വചനം 159. ലോകർക്ക് കാരുണ്യമായിക്കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. സൂറത്തുൽ അംബിയ വചനം 107. തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിലാകുന്നു. സൂറത്തുൽ ഖലം വചനം 4. ലോകത്തിന് കാരുണ്യമായി അയക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെയും സഹനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും മകുടോദാഹരണമായിരുന്നു. ഇത്ര മഹത്തായ സ്വഭാവമുള്ള ഒരാൾ ഭൂമിയിൽ പിറന്നിട്ടില്ല, പിറക്കുകയുമില്ല. അധികാരം ലഭിച്ചപ്പോൾ പോലും ശത്രുക്കൾക്ക് മാപ്പ് നൽകിയ പ്രവാചകൻ. എല്ലാവരോടും നൈർമല്യത്തോടെ പെരുമാറിയ പ്രവാചകൻ. പാവങ്ങളെ സഹായിക്കാൻ മടികാണിക്കാതിരുന്ന പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരുക്കൻ

0: നോട് മാത്രമാണ് നാം സഹായം തേടേണ്ടതെന്നും അല്ലാഹു ഒരാളെ വഴികാടിലാക്കിയാൽ അവന് നേർവഴി നൽകാനോ അല്ലാഹു ഒരാളെ നേർവഴിയിലാക്കിയാൽ അവനെ പിഴപ്പിക്കുവാനോ ഒരാൾക്കും കഴിയില്ലെന്നും അല്ലാഹു മാത്രമാണ് ആരാധ്യനെന്നും അവൻ ഏകനാണെന്നും അവന് പങ്കുകാരനില്ലെന്നും ഭ്രാന്തനെന്നും കവിയെന്നുമെല്ലാം പറഞ്ഞ് പരിഹസിക്കപ്പെട്ട ഈ മുഹമ്മദ് അല്ലാഹുവിന്റെ ദാസനും ദൂതനുമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു. അല്ലാഹുവിനെപ്പറ്റിയുള്ള ഈ മഹത്വപ്പെടുത്തലുകൾ കേട്ടപ്പോഴേക്ക് ദുമാദ് റളിയല്ലാഹു അനുഹുവിന്റെ മനസ്സ് അതിൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു. ദുമാദ് റളിയല്ലാഹു അനുഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംസാരം കേട്ടപ്പോൾ ഇനിയും അതൊന്നു കേൾക്കാൻ കൊതിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വചനങ്ങൾ ആവർത്തിക്കാൻ വേണ്ടി പറഞ്ഞത് നാം കണ്ടല്ലോ. സത്യം മനസ്സിലായ അദ്ദേഹത്തിന് മറിച്ചൊന്നും ആലോചിക്കാനില്ലായിരുന്നു. അദ്ദേഹം ഈ സത്യം സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരാർ ചെയ്തു. നിഷ്കളങ്ക ഹൃദയമുള്ള ഒരാളുടെ ഹൃദയം സത്യത്തെ പുൽകാൻ ഏത് സമയവും വെമ്പൽ കൊള്ളും. സത്യത്തിന് മനുഷ്യഹൃദയത്തിൽ ഒരു സ്ഥാനമുണ്ട്. അത് കളങ്കപ്പെടുത്തിയാൽ അവൻ അധമനിൽ അധമനാകുകയും ചെയ്യും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ ചരിത്രത്തിൽ ഫിർഔനിന്റെ അണികൾ ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം ഓർത്തുനോക്കൂ. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് കാണാം. ഏതൊരാളും നരകത്തിൽ പ്രവേശിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ വിഷമമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതിനാൽ അവിടുന്ന് ജനങ്ങൾക്ക് ഈ സത്യം എത്തിക്കാനാവുന്ന മാർഗങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി. ദിമാദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിമാദ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങളുടെ സമൂഹത്തോടും ഈ കാര്യം എത്തിക്കുമല്ലോ എന്ന് ആരായുന്നത് അവിടത്തേക്ക് ജനങ്ങളോടുള്ള ഗുണകാംക്ഷയായിരുന്നു. ഇസ്ലാമിക പ്രബോധനത്തിന്റെ മഹത്വമാണ് ഇതിലെയുടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടത്. ദിമാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി ആദ്യം കേൾക്കുന്നത് അവിടുന്ന് ഭ്രാന്തനാണ് എന്നായിരുന്നല്ലോ. ആ സമയത്തൊന്നും അദ്ദേഹം ബഹുദൈവ വിശ്വാസം വെടിഞ്ഞിരുന്നില്ല. അദ്ദേഹം അപ്പോൾ പറഞ്ഞ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത്, അദ്ദേഹത്തെ എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് അയാളെ ചികിത്സിക്കാമായിരുന്നു. അങ്ങനെ എന്റെ കൈകളാൽ അദ്ദേഹത്തിനല്ലാഹു ശമനം നൽകിയേക്കാം. മുശ്രിക് ആയിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹുവിന് പുറമെ സൃഷ്ടികളോടും പ്രാർത്ഥിക്കുന്നതിനാൽ അവരുടെ വിശ്വാസം പിഴവിലായി. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ് എന്നദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പേ വിശ്വസിച്ചിരുന്നു എന്നും നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇൻഷാല്ലാ, പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരധ്യായം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. ആരോപണങ്ങൾ പ്രശസ്തി വർദ്ധിപ്പിച്ചു എന്ന ഭാഗത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ്, അല്ലെങ്കിൽ രണ്ടാം ഭാഗമാണ് നാം കേട്ടുകഴിഞ്ഞത്. അവതരിപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിലെ അടുത്ത പരിപാടി ചുവരെഴുത്ത് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനി അവതരിപ്പിക്കുന്നു. ഇന്നത്തെ ചുവരെഴുത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവും ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവും ഈ വിഷയമാണ് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി അവതരിപ്പിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമിൽ അംബിയായി വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ ومن تبعهم بإحسان إلى يوم الدين ثم ما بعد. സഹോദരന്മാരെ, ചുവരെഴുത്തെന്ന നമ്മുടെ ഈ തുടർ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹുവും നബി കുടുംബവും തമ്മിലുള്ള ബന്ധമാണ്. ഉസ്മാൻ ഇബ്നു അഫാൻ, അദ്ദേഹം അമവിയാണ്. ഉസ്മാൻ ഇബ്നു അഫാൻ ഇബ്നു ഹർബ് ഇബ്നു അബ്ദുഷംസ് ഇബ്നു ഉമയ്യ ഇബ്നു അബ്ദുഷംസ് ഇബ്നു അബ്ദു മനാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പര ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതൃപരമ്പരയിൽ അബ്ദു മനാഫിലാണ് സന്ധിക്കുന്നത്. അബ്ദു മനാഫിൻ്റെ മക്കളിൽ ഹാഷിമിൻ്റെ സന്താന പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ബനു ഹാഷിം. എന്നാൽ അബ്ദു മനാഫിൻ്റെ മക്കളിൽ അബ്ദു ഷംസിൻ്റെ സന്താന പരമ്പരയിലാണ് ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു ബനു ഉമയ്യക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ഹാഷിമാണ്. ബനു ഉമയ്യയും ബനു ഹാഷിമും അബ്ദു മനാഫ് എന്ന പിതാമഹനിലാണ് സന്ധിക്കുന്നത്. ഇത് ഈ വിഷയത്തിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹു ബനു ഹാഷിമിനോട് എത്ര അടുത്തിലാണ് വർത്തിച്ചിരുന്നത്. ബനു ഹാഷിം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, അഹ്ലുൽ ബൈത്ത്, അവർ എത്രമാത്രം അടുത്താണ് ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹുവിനോട് വർത്തിച്ചിരുന്നത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിന്? ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു പിൽക്കാലത്തെ ഷിയാ ലോകത്തിൻ്റെ കണ്ണിലെ കരടാണ്. ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അബൂബക്കർ, ഉമർ എന്നിവരെ അധിക്ഷേപിച്ചതിനേക്കാൾ ഷിയാ ലോകം അധിക്ഷേപിക്കുന്നുണ്ട്. പലപ്പോഴും അബൂബക്കർ, ഉമർ എന്നിവരുടെ ഖിലാഫത്തിനെ സമ്മതിക്കുന്ന ഷിയാ വിഭാഗങ്ങളിലെ മിതത്വവാദികൾ അവർ ഉസ്മാനെ കൈയൊഴിച്ചിട്ടില്ല, കൈവിട്ടിട്ടില്ല തങ്ങളുടെ ആക്ഷേപങ്ങളിൽ നിന്ന് എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ മിതത്വവാദികൾ പോലും പിൽക്കാലത്ത് ഉസ്മാനെ എന്ത് ചെയ്തിട്ടുണ്ട്? മോശപ്പെടുത്തുകയും ഇകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹു, നമ്മളിവിടെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രം പല വിഷയങ്ങളിലും മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ഇസ്ലാമിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും ഇതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രതിവിപ്ലവകാരികൾ മദീനയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ വീട് വളയുകയും മദീനയെ ഭീതിയിലകപ്പെടുത്തുകയും അദ്ദേഹത്തിന് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങൾക്കെല്ലാം ഉസ്മാൻ റളിയല്ലാഹുവിന് മറുപടി കൊടുത്തത്, ഇബ്നു ഉമർ മറുപടി കൊടുത്തത്, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിന് മറുപടി കൊടുത്തതൊക്കെ നമ്മൾ ഇവിടെ ഈ ചുവരെഴുത്തെന്ന പംക്തിയിൽ വിശദീകരിച്ചതാണ്. പക്ഷേ ഇവിടെ വിഷയം ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹു നബി കുടുംബത്തിൻ്റെ കൊടിയ ശത്രുവായിരുന്നു എന്ന നിലക്കാണ് ഷിയാലോകം ചരിത്രപക്ഷ വായന നടത്തുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ ചരിത്രത്തെ അവർ വികലമായി അവതരിപ്പിക്കുന്നത്. ഇവിടം ആരാണ് ഉസ്മാൻ? നബി കുടുംബവുമായി ഉസ്മാന്റെ ബന്ധം എന്ത്? ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹു ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹത്വക്കളിൽപ്പെട്ട ആളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ ദാവത്തിൽ ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിൽ ഇസ്ലാം ഉൾക്കൊണ്ട് ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച, വിലപ്പെട്ടതും കനപ്പെട്ടതും സമർപ്പിച്ച മഹാനാണ് ഉസ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നാവിനാൽ പലതവണ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ് ഉസ്മാൻ. മനിഷ്തറാലി ബിറ റൂമ അഷ്തരി ലഹുൽ ജന്ന, നമ്മൾ കേട്ടതാണ് റൂമ കിണറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സ്വർഗം സുവിശേഷം അർത്ഥറിയിക്കപ്പെട്ടത്. തബൂക്കിലേക്കുള്ള സൈന്യം, ഞെരുക്കത്തിൻ്റെ സൈന്യം ഒരുക്കുന്ന വിഷയത്തിൽ സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ടത്. മസ്ജിദുൻ നബവി വിശാലമാക്കുന്ന വിഷയത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച വിഷയം, ഇതൊക്കെ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ്. അങ്ങനെയുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, നബി കുടുംബത്തുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്താ? നമ്മുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങളുടെ നാല് പെൺമക്കളിൽ രണ്ട് പേരെ വിവാഹം കഴിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച മഹാനാണ് ആര്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. റുഖയ്യയെ ഉസ്മാൻ കല്യാണം കഴിച്ചു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപുത്രി. ബദർ യുദ്ധ നാളുകളിൽ റുഖയ്യ ദീനത്തിൽ കിടന്നു, അവരെ ശുശ്രൂഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ മദീനയിൽ നിർത്തിയിട്ടാണ് റസൂലുള്ള ബദറിലേക്ക് പോയത്. തൻ്റെ മകൾ റുഖയ്യയെ ശുശ്രൂഷിക്കുവാൻ മദീനയിൽ തങ്ങിയ ഉസ്മാൻ ശറഈയായ ഒരു ഒഴുകഴിവിനാലാണ് ബദറിൽ നിന്ന് പിന്തിയത്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ വിഹിതം അത് ഉസ്മാന് നൽകുകയുണ്ടായി. കാരണം അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ പ്രിയപുത്രിയെ പരിപാലിച്ചും ശുശ്രൂഷിച്ചും മദീനയിൽ തങ്ങി മദീനയിലേക്ക് ബദർ യുദ്ധ വിജയവുമായി വന്ന ആദ്യ സംഘം എത്തുമ്പോൾ മുസ്ലിമീങ്ങൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ബഖീഉൽ ഖർഖദ് ഖബർസ്ഥാനിൽ നിന്ന് റുഖയ്യയെ മറമാടി തിരിച്ചു മടങ്ങുകയായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി, റുഖയ്യയുടെ മരണവാർത്ത അറിഞ്ഞു, പ്രവാചക ഹൃദയം വേദനിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ജീവിത സഖിയില്ലാതെ മദീനയിൽ, ഈ തരുണത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെ ഉസ്മാനിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഉമ്മു കുൽസൂമിനോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയോടൊപ്പം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചു. ഹിജ്റാബ്ദം 9 ഉമ്മു കുൽസൂമും മരണപ്പെടുകയുണ്ടായി. തനിക്ക് ഇനിയും മക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഉസ്മാനെ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്കടമായി അഭിലഷിച്ചിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ബനു ഉമയ്യ ഗോത്രക്കാരനായ ഉസ്മാൻ ബിൻ അഫ്ഫാനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന സ്ഥാനവും വലിപ്പവും എത്രയാണ് എന്ന് സഹോദരന്മാരെ അളക്കുവാനും മനസ്സിലാക്കുവാനുമാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിടുന്നത്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹം ഉപരോധിക്കപ്പെട്ട നാളിൽ കടന്നു വരുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പ്രതിവിപ്ലവകാരികളാൽ മദീനയിൽ ഉപരോധിക്കപ്പെട്ടു. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം, ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഇറാഖിൽ നിന്നും ഈജിപ്തിൽ നിന്നും യമനിൽ നിന്നുമൊക്കെ ഭീകരവാദികൾ മദീനയെ ലക്ഷ്യമാക്കി വന്ന് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ പുറത്തു പോകാൻ സമ്മതിക്കാതെ, പള്ളിയിലേക്കിറങ്ങി നിസ്കരിക്കാൻ പോലും സമ്മതിക്കാതെ ഉപരോധിച്ചതായ ആ ഭീകരാന്തരീക്ഷം തീവ്രന്മാർ സൃഷ്ടിച്ച നാളുകളിൽ അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഉസ്മാനോട് അലി പറയുന്നുണ്ട്, ഉസ്മാൻ ഇന്നക്കല താലം മാനാലം, ഞങ്ങളെന്തൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. മാ സബഖിനാക ഇലാ ഷൈഇൻ ഫനുഖ്ബിറുക അൻഹു, ഞങ്ങൾ ഒരു വിഷയത്തിലും നിങ്ങളെ മുൻകടന്ന് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് പോയിട്ടില്ല. നിങ്ങൾക്കറിയാത്തൊരു കാര്യം നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരാൻ മാത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വിഷയമാണ്. വല ഹൗലൗന ബി ഷൈഇൻ ഫനുബല്ലിഗകഹു, നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തരാൻ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ ഒഴിഞ്ഞിരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നബി കുടുംബത്തിലെ മെമ്പർമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ ഉൾക്കൊണ്ടോ അതൊക്കെയും നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോട് എത്ര ബന്ധം ഉണ്ടായിരുന്നു അത്ര തന്നെ ബന്ധം നിങ്ങൾക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടായിരുന്നു എന്ന് അലി അവിടെ ഉസ്മാനെ ആശ്വസിപ്പിക്കണം. വഖദ് റഅയ്ത കമാ റഅയ്ന, ഞങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വസമിഅത കമാ സമിഅന, ഞങ്ങൾ കേട്ടതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വസഹിബ് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ സഹിബ്ന റസൂൽ അല്ലാഹിയോടൊപ്പം ഞങ്ങൾ എങ്ങനെ സഹവസിച്ചിട്ടുണ്ടോ സഹകരിച്ചിട്ടുണ്ടോ അതേപോലെ നിങ്ങളും സഹവസിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം ആരുടെ വിഷയത്തിൽ, ഉസ്മാന്റെ വിഷയത്തിൽ ഉസ്മാനോട് പറയാണ്, വമാ ഇബ്നു അബി ഖുഹാഫത വലബ്നൽ ഖത്താബ് ഔലാ ബിഅമലിൽ ഹഖ് മിൻക. ഇബ്നു അബി ഖുഹാഫ അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ഖത്താബ് ഉമർ റളിയല്ലാഹു അൻഹു, അവർ കുറേ ധർമ്മം ചെയ്തിട്ടുണ്ട്. ആ ധർമ്മപ്രവർത്തികൾ നിങ്ങൾ ചെയ്ത ധർമ്മപ്രവർത്തികളെക്കാൾ കൂടുതലല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്മാനും നന്നായി എന്ത് ചെയ്തിട്ടുണ്ട്, അബൂബക്കർ ഉമർ എന്നിവരെ പോലെ അമലുകൾ ചെയ്തിട്ടുണ്ട് എന്ന് അലി ഉസ്മാനോട് സമ്മതിക്കുകയാണ്. മാത്രമല്ല എന്നിട്ട് പറയുന്നത് എന്താ, വ അൻത അഖ്റബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശീഹത റഹിമിൻ മിൻഹുമ. കുടുംബബന്ധം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബൂബക്കർ ഉമറിനേക്കാൾ നിങ്ങളാണ് റസൂലുള്ളാഹിനോട് അടുത്തവർ. അത് വളരെ ശ്രദ്ധേയമായൊരു വാക്കാണ്. കുടുംബബന്ധം നോക്കുകയാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ല ഉമറുമല്ല റസൂലുള്ളാഹിനോട് ഏറെ അടുത്തത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ബനു തൈം ഗോത്രാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹു ബനു അദി ഗോത്രാണ്, ഉസ്മാനോ ബനു ഉമയ്യയാണ്. റസൂലുള്ളാഹിൻ്റെ അഞ്ചാമത്തെ ഉപ്പയിലാണ് ഉസ്മാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സന്ധിക്കുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറോ അതിനേക്കാൾ ദൂരാണ്. ബനു തൈം ഗോത്രം അഥവാ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിതൃപരമ്പര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയുമായി സന്ധിക്കുന്നത് ലുഐയിലാണ്. ലുഐ, ലുഐ എവിടെയാണ്? നമ്മൾ ആ പിതൃപരമ്പര എണ്ണിയാൽ നമുക്കറിയാൻ പറ്റും. റസൂലുള്ളാഹിൻ്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈയ്, കിലാബ്, മുറത്ത്, ഖുസൈയ്, കിലാബ്, മുറത്ത്, കാബ്, കാബ്, ലുഐ ഉണ്ടോ? ഈ ലുഐയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ പിതൃപരമ്പര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയുമായിട്ട് സന്ധിക്കുന്നത്. അപ്പോൾ കുടുംബബന്ധം നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുടുംബബന്ധത്തിലേറെ അടുത്ത് കിടക്കുന്നത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആലയാണ്. ഇത് ആരാ പറയുന്നത്? അലി പറയാണ്. ആരോട്? ഉസ്മാനോട്. അതേപോലെ വഖദ് നിൽത മിൻ സിഹ്രിഹി മാലം യനാല, അബൂബക്കറും ഉമറും നേടിയിട്ടില്ലാത്ത വൈവാഹിക ബന്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾ നേടിയിട്ടുള്ളത്. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാല് പെൺമക്കൾ, ഒന്ന് സൈനബ്, സൈനബിന് അബുൽ ആസ് ഇബ്നു റബിയാണ് കല്യാണം കഴിച്ചത്. അബുൽ ആസ് ഇബ്നു റബിയ അമവിയാണ്, ഉസ്മാന്റെ കുടുംബക്കാരനാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ മകൾ ഫാത്തിമ, അത് അലി എന്നെ അവരെ അലി ഇബ്നു അബി താലിബാണ് കല്യാണം കഴിച്ചത്. പിന്നെ റസൂലുള്ളാഹിൻ്റെ നാല് പെൺമക്കളിൽ ശേഷിക്കുന്നത് രണ്ട് പേരാണ്, സൈനബും റുഖയ്യയും. ആ സൈനബിനെയും റുഖയ്യയെയും കല്യാണം കഴിച്ചത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നിവർക്ക് ഈ ഒരു അവസരം ഉണ്ടായിട്ടില്ല. എങ്ങനെ? റസൂലുള്ളാഹിൻ്റെ പെൺമക്കളെ കല്യാണം കഴിക്കുക എന്നുള്ള അതിലൂടെ ഒരു വൈവാഹിക ബന്ധം ഉണ്ടായിട്ടില്ല. രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച് ഭാഗ്യം സിദ്ധിച്ചവനാണ് ആര്? ഉസ്മാൻ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഉമർ റളിയല്ലാഹുവിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ നിലക്ക് വൈവാഹിക ബന്ധമുണ്ട്, സ്ഥാനവുമുണ്ട്. പക്ഷേ ഈ ഒരു പരിഗണനയിൽ, രണ്ട് പെൺമക്കളെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു എന്ന പരിഗണനയിൽ, അബൂബക്കറിനേക്കാളും ഉമറിനേക്കാളും അലിയിനുള്ള, അല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാനുള്ള യോഗ്യത അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിടെ സമ്മതിക്കുകയും ഉണർത്തുകയുമാണ്. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുന്നത് അലി ഉസ്മാനോട് അദ്ദേഹം വീട്ടിൽ ഉപരോധിക്കപ്പെട്ട നാളിൽ ചെന്ന് പറഞ്ഞ, ആശ്വസിപ്പിച്ച ഈ വചനങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് സുന്നികളുടെ അവലംബ കൃതികളിൽ നിന്നല്ല. പിന്നെയോ, ഷിയാലോകം സമ്മതിക്കുന്ന ചരിത്ര കൃതികളിലും അതേപോലെ തന്നെ അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിലും, അവരുടെ അടുക്കൽ ആധികാരിക ഗ്രന്ഥങ്ങളിൽ വരെ ഈ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. തഫ്സീറു നൂറു സഖലൈൻ എന്ന് പറയുന്ന, പിന്നെ തഫ്സീറിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തിനാ ഞാനിത് പറഞ്ഞത്, കൊണ്ടുവന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനോട് നബി കുടുംബത്തിനുള്ള ബന്ധം അതെത്രമാത്രം വലുത് എന്നുള്ളത് അറിയിക്കാനും, അലിയും ഉസ്മാനും എത്രമാത്രം അടുത്ത് ബന്ധം പുലർത്തിയിരുന്നവരാണ് എന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ്. നമ്മൾ ഉസ്മാൻ റളിയല്ലാഹു തആലനു വധിക്കപ്പെട്ട ആ ചരിത്രം ഇവിടെ വിശദമായി സംസാരിച്ചപ്പോൾ അന്ന് ഉണർത്തിയിട്ടുണ്ട്. അലി റളിയല്ലാഹു തആലനു വന്നു എന്തിന്? ഉസ്മാനെ പ്രതിരോധിക്കാൻ വേണ്ടി. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലനു അലിയിനോടും മക്കൾ ഹസൻ ഹുസൈൻ എന്നിവരോടും പറഞ്ഞത്, അസിമു അലൈക്കും ലമാ റജഅതും ഫദഫഅതും അസ്ലിഹത്തക്കും വലസിംതും ബുയൂതക്കും, നിങ്ങൾ മടങ്ങിപ്പോണം, ഞാൻ ഇതാ ഗണ്ഡിതമായിട്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങൾ തിരിച്ചു വെക്കണം, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടണം എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അലിയിനെ മടക്കി അയക്കുകയാണ്, ഹസൻ ഹുസൈനെ മടക്കി അയക്കുകയാണ്. ആ വിഷയം നമ്മൾ ചുവരെയെത്തുന്ന പങ്ക്തിയിൽ വിശദീകരിച്ച് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും. അതായത് വിഷയം എന്തായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു തആലനു മദീനയിൽ ദാരുണമായി വധിക്കപ്പെട്ടു. തീവ്രവാദികളുടെ കരങ്ങളാണ് വധിക്കപ്പെട്ടത്. കുറേ നാളുകൾ അവർ മദീനയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു, മസ്ജിദ് നബവിയെ വളഞ്ഞു, മദീനയിൽ അവർ നിറഞ്ഞു നിന്നു. എന്നിട്ടാണ് അവർ ഈ താണ്ഡവമാടിയത്. ഈ സന്ദർഭങ്ങളിൽ സഹാബികൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് സഹാബികൾ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല തുടങ്ങിയ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സഹാബികൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഉസ്മാനെ പ്രതിരോധിക്കാൻ നിൽക്കാതിരുന്നത്? ചിലർ പ്രതിരോധിച്ചിട്ടുണ്ട്, പക്ഷേ വലിയൊരു രക്തസിക്ത പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു പ്രതിരോധം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒന്ന്, അവർ ഹജ്ജ് സീസൺ തിരഞ്ഞെടുത്തു. ഹജ്ജ് സീസണിൽ പലരും മക്കയിലായിരുന്നു. രണ്ട്, പ്രമുഖ സഹാബികളൊക്കെയും മദീനയിലില്ല. രണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അവിടുത്തെ ഷറഫാക്കപ്പെട്ട വായ കൊണ്ട് കേട്ടതാണ്, ഒരു ഫിത്ന വരും, ആ ഫിത്നയിൽ ഉസ്മാൻ വധിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബഷീർഹു ബിൽ ജന്ന, ഉസ്മാന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. പക്ഷേ സ്വർഗത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണം, അല ബൽ വൻ യുസീബുഹു, വലിയ ഒരു ദുരന്തം അതിന് പാത്രീഭൂതനായിട്ടായിരിക്കും. അപ്പോൾ തൻ്റെ വിഷയത്തിൽ ഒരു ദുരിതമുണ്ടാകും, താൻ ഷഹീദായി മരിക്കും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഹീനാൽ കാലേക്കൂട്ടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നിങ്ങളെ ഒരു കുപ്പായം ധരിപ്പിക്കും. കുപ്പായം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണമാണ്. അതിനെ ഊരി വാങ്ങാൻ കപട വിശ്വാസികൾ തുനിഞ്ഞാൽ, ഒരുമ്പെട്ടാൽ നിങ്ങൾ ഊരിക്കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിവിപ്ലവകാരികൾ ഉസ്മാനിൽ നിന്ന് റസൂലുള്ള ഊരിക്കൊടുക്കരുത് എന്ന് പറഞ്ഞ ഈ അധികാരമാകുന്ന ഖിലാഫത്താകുന്ന വസ്ത്രമാണ് ആവശ്യപ്പെടുന്നത്. അത് ഊരിക്കൊടുക്കാൻ പറ്റുമോ? റസൂലുള്ള വിലക്കിയതാണ് അദ്ദേഹത്തോട്. അതുകൊണ്ട് തന്നെ അതിൽ പരീക്ഷിക്കപ്പെടും താൻ എന്നുള്ളത് ഉസ്മാൻ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദീനയിൽ താൻ കാരണത്താൽ ഒരു തുള്ളി രക്തം ചിന്താൻ പാടുള്ളതല്ല. താൻ വധിക്കപ്പെട്ടാലും തൻ്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ രക്തം ചിന്താൻ പാടില്ല എന്ന വാശിയിൽ ഉസ്മാൻ എല്ലാവരോടും മടങ്ങിപ്പോകാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി ആരും ആയുധം ഏന്തരുത്, ചെറുക്കരുത് എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് സഹാബികൾ, മദീനയിലുണ്ടായിരുന്നവർ ഉസ്മാനെ പ്രതിരോധിച്ച് ആ പ്രതിവിപ്ലവകാരികളോട് ആയുധ പോരാട്ടം നടത്താതിരുന്നത്. ഇത് അലിയിൻ്റെയും ഹസൻ ഹുസൈൻ എന്നിവരുടെയും വിഷയത്തിലും ഉസ്മാൻ പറഞ്ഞതാണ്, നിങ്ങൾ മടങ്ങിപ്പോകണം, ആയുധങ്ങൾ തിരിച്ചു വെക്കണം, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടണം എന്ന് പറയണം. എന്നിട്ടും പലതവണ അലി ഉസ്മാനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇരിക്കപ്പുറതിയില്ല തൻ്റെ വീട്ടിൽ. കാരണം ഉസ്മാനെ വധിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ആയുധമേന്തിയിട്ട് വളഞ്ഞു നിൽക്കുന്ന വാർത്ത കേട്ടപ്പം ഹസൻ ഹുസൈൻ എന്നിവരെ അലി റളിയല്ലാഹു തആലാനു പറഞ്ഞയച്ച്. എന്നിട്ട് ഉസ്മാന്റെ വീട്ടുവാതിൽക്കൽ പാറാവ് നിർത്തി. ഊരി പിടിച്ച വാളായിട്ട് ഹസനും നിന്നു, ഹുസൈനും നിന്നു. എന്നിട്ടെന്താ സംഭവിച്ചത്? ഈ പ്രതിവിപ്ലവകാരികൾ, ഭീകരവാദികൾ ഉസ്മാന്റെ വീട് തള്ളിക്കയറി, മാത്രമല്ല അവർ മതിൽ കയറി മറിഞ്ഞു ഉസ്മാന്റെ വീട്ടിലേക്ക്. അങ്ങനെയാണ് അവർ ഉസ്മാനെ വധിക്കുന്നത്. നമ്മൾ ചരിത്രത്തിൽ വായിക്കണില്ലേ, ഉസ്മാൻ റളിയല്ലാഹു തആലാനു വധിക്കപ്പെട്ടപ്പോൾ ആ വാർത്ത അറിഞ്ഞ അലിയാരി വരികയാണ്. ദുഃഖഭരിതനായിട്ടാണ് അലിയാരി വരുന്നത്. എന്നിട്ട് സ്വന്തം മക്കൾ ഹസൻ ഹുസൈനോട് അലിയാരി എന്താ പറഞ്ഞത്? കൈഫ ഖുതില അമീറുൽ മുഅ്മിനീൻ വ അൻതും അലൽ ബാബ്, ഹസൻ ഹുസൈൻ നിങ്ങൾ രണ്ടുപേരും വീട്ടുപടിക്കൽ ഉണ്ടായിരിക്കെ എങ്ങനെ അമീറുൽ മുഅ്മിനീൻ വധിക്കപ്പെട്ടു എന്നാണ്. എങ്ങനെ അമീറുൽ മുഅ്മിനീൻ വധിക്കപ്പെട്ടു നിങ്ങൾ രണ്ടുപേരും ഇവിടെ വാതിൽ കണ്ടായിട്ട്? വലത്തമൽ ഹസൻ, അലി മകൻ ഹസന്റെ അടിച്ചു എന്നാണ്, മുഖത്തടിച്ചു എന്നാണ്. വദറ ബസദർ അൽ ഹുസൈൻ, ഹുസൈൻ്റെ നെഞ്ചിൽ ഇടിച്ചു എന്നാണ്. നിങ്ങളെ രണ്ടാളും ഈ വാതിൽ കണ്ടായിട്ട് എങ്ങനെ അമീറുൽ മുഅ്മിനീനെ ഈ അക്രമികൾ വധിച്ചു എന്ന് ചോദിച്ചിട്ട് ഹുസൈൻ അലി റളിയല്ലാഹു തആലയുടെ മക്കളോട് ഗൗരവത്തിൽ സംസാരിച്ചതിൻ്റെ വരികൾ നമുക്ക് കാണാൻ സാധിക്കും ചരിത്രത്തിൽ. അപ്പോൾ എത്രമാത്രം അലി റളിയല്ലാഹു തആലാനുഹു അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ റളിയല്ലാഹു തആലാനോട് കൂറും മതിപ്പും അടുപ്പവും സ്നേഹവുമുള്ള വ്യക്തിത്വമായിരുന്നു എന്നാണ് ഇത് ഈ ചരിത്രമെന്ന. ഉസ്മാൻ റളിയല്ലാഹു തആലാനു തൻ്റെ 83-ാമത്തെ വയസ്സിലാണ് രക്തസാക്ഷിയാകുന്നത്. 83-ാമത്തെ വയസ്സിലാണ് രക്തസാക്ഷിയാകുന്നത്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ നാളിൽ നടന്ന സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ അലിയാരുടെ ഈ വരികൾ വായിക്കുന്നത്. അദ്ദേഹം ഉസ്മാന്റെ വിഷയത്തിൽ സമർപ്പിച്ച കാഴ്ചവെച്ചതായ ഈ ചരിത്രം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നബി കുടുംബവും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും തമ്മിലുള്ളതായ ആ ബന്ധം, അതാണിവിടെ നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ ഒരു ഉസ്മാനുൽ അക്ബർ അതേപോലെ ഉസ്മാനുൽ അസ്ഗർ രണ്ട് വ്യക്തിത്വങ്ങളെ വായിക്കുന്നുണ്ട്. അതായത് ഉസ്മാനുൽ അക്ബറും ഉണ്ട്, ഉസ്മാനുൽ അസ്ഗറും ഉണ്ട്. ആരാ ഉസ്മാനുൽ അസ്ഗറും ഉസ്മാനുൽ അക്ബറും? അലിയാരുടെ രണ്ട് മക്കളാണ്, അലിയാരുടെ രണ്ട് മക്കളാണ്. ഞാൻ പറഞ്ഞു അലിയാറിന് അലി റളിയല്ലാഹുവിന് അബൂബക്കർ സന്താനുണ്ടായിരുന്നു, ഉമർ സന്താനുണ്ടായിരുന്നു. ഈ അബൂബക്കറും ഉമറും കർബലയിൽ ഹുസൈനോടൊപ്പം ഷഹീദായി നമ്മൾ പറഞ്ഞു. അലി സ്വന്തം മക്കൾക്ക് പേരിട്ടതാണ് അബൂബക്കർ ഉമർ. മക്കൾക്ക് അങ്ങനെ പേരിടണമെങ്കിൽ അബൂബക്കർ എത്ര ഇഷ്ടപ്പെട്ട പേരായിരിക്കണം, ഉമർ എത്ര ഇഷ്ടപ്പെട്ട പേരായിരിക്കണം. അതുകൊണ്ടാണ് അലി ആ പേരുകൾ സ്വന്തം മക്കൾക്ക് വിളിച്ചത്. അലിയാരുടെ മക്കളിൽ രണ്ട് മക്കളുടെ പേരാണ്, ഒന്ന് ഉസ്മാനുൽ അക്ബറും മറ്റൊന്ന് ഉസ്മാനുൽ അസ്ഗറും. അലി മക്കൾക്ക് പേരിട്ടതാണ്. അതും ഒരു കുട്ടിക്കല്ല ഉസ്മാൻ എന്ന പേര്, പിന്നെയോ അലിയാരുടെ രണ്ട് കുട്ടികൾക്ക് ഉസ്മാൻ പേരിട്ടിട്ടുണ്ട്. ആ രണ്ട് കുട്ടികളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒന്ന് ഉസ്മാനുൽ അക്ബറാണ് മറ്റൊന്ന് ഉസ്മാനുൽ അസ്ഗറാണ്. ഇതെന്താണ് അറിയിക്കുന്നത്? സ്വന്തം കുട്ടികൾക്ക് പേരിടുമ്പോൾ ഉസ്മാൻ എന്ന പേരിടാൻ കാരണം ആ പേര് സ്വാർത്ഥമായതിനാലാണ്, ഇഷ്ടമുള്ള പേരായതിനാലാണ്. മാത്രമല്ല ഒരു കുട്ടിക്കല്ല രണ്ട് കുട്ടികൾക്കാണ് ആ പേര് വിളിക്കുന്നത്. അപ്പോൾ അലിയിന് ഉസ്മാൻ എന്ന നാമം എത്ര ഇമ്പമായിരുന്നു, എത്ര ഇഷ്ടമായിരുന്നു. ഇതൊക്കെയും നമ്മൾ സഹോദരന്മാരെ ചരിത്ര ചുമരെഴുത്ത് വായിക്കുമ്പോൾ സുന്നികളുടെ മാത്രം ചരിത്ര രചനകളിൽ നിന്നുള്ള അവലംബന കൃതികളിൽ നിന്നുള്ള വായനയല്ല, ഷിയ ഗ്രന്ഥങ്ങൾ വരെ ഇത്തരം സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ മകൻ അംറിൻ്റെ മകൻ അബ്ദുള്ള കല്യാണം കഴിച്ചത് ആരെയാണ്? ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ പേരക്കുട്ടി അബ്ദുള്ള ഇബ്നു അംറ് കല്യാണം കഴിച്ചത് ഹുസൈൻ റളിയല്ലാഹു തആലാനുവിൻ്റെ മകൾ ഫാത്തിമയാണ്. ഫാത്തിമ ബിന്ദുൽ ഹുസൈനെയാണ് ആര് കല്യാണം കഴിച്ചത്? ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ പേരക്കുട്ടി കല്യാണം കഴിച്ചത് അബ്ദുള്ള ഇബ്നു അംറ്. ഹുസൈൻ ആരാ? അലി റളിയല്ലാഹുവിൻ്റെ മകനാണ്. കർബലയിൽ ഷഹീദായ ഹുസൈൻ റളിയല്ലാഹു തആലാനു അന്ന് കർബലയിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചയക്കപ്പെട്ട, സുരക്ഷിതമായി കൊണ്ടുവരപ്പെട്ട ഹുസൈൻ്റെ സന്താനമാണ് ഫാത്തിമ ബിന്ദുൽ ഹുസൈൻ റളിയല്ലാഹു തആലാന. മഹദിയാണ്, ശ്രേഷ്ഠവതിയാണ്. ആ മഹദിയെ കല്യാണം കഴിച്ച വ്യക്തി ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ പേരക്കുട്ടി അബ്ദുള്ള ഇബ്നു അംറാണ്. ഇതേപോലെ സെയ്ദ് ഇബ്നു അംറ്, ഈ അംറിൻ്റെ പിന്നെ മറ്റൊരു മകനാണ് സെയ്ദ്. സെയ്ദ് ഇബ്നു അംറ് ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ പേരക്കുട്ടി സെയ്ദ് ഇബ്നു അംറ് കല്യാണം കഴിച്ചത് ആരെയാണ്? സുഖൈന ബിന്ദുൽ ഹുസൈൻ എന്ന ഹുസൈൻ റളിയല്ലാഹു തആലാനുവിൻ്റെ മറ്റൊരു മകളെയാണ്. സുഖൈന ബിന്ദുൽ ഹുസൈനെ അവർ വേറെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ സെയ്ദ് ബിൻ അംർ എന്ന ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ പേരക്കുട്ടി അവരെ വിവാഹം കഴിച്ച ചരിത്രം കാണാൻ സാധിക്കും. വേറെ കല്യാണം കഴിക്കാൻ ഭർത്താവ് ആദ്യ ഭർത്താവ് മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ആദ്യ ഭർത്താവിൽ നിന്ന് വിധവയായാൽ അവരെ കല്യാണം കഴിക്കാമല്ലോ. അപ്പോൾ അലി റളിയല്ലാഹു തആലന്റെ മകൻ ഹുസൈൻ, ഈ ഹുസൈൻ്റെ രണ്ട് പെൺമക്കൾ, ഒന്ന് ഫാത്തിമ മറ്റൊന്ന് സൈനബ് അല്ല മറ്റൊന്ന് സുഖൈന, ഈ രണ്ട് മഹദികളെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടികൾ അംറും സെയ്ദും കല്യാണം കഴിച്ചിരുന്നു എന്ന ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, ചരിത്രത്തിൻ്റെ അന്നാളുകളിൽ നബി കുടുംബത്തിലെ മുഖ്യന്മാരും പ്രമുഖന്മാരും നേതാക്കന്മാരും ഇവിടെ ജീവിച്ച നാളുകളിൽ ആ കുടുംബ ബന്ധങ്ങൾ എത്രമാത്രം സുദൃഢമായിരുന്നു, വൈവാഹിക ബന്ധത്തിലൂടെ ഇരു കുടുംബങ്ങൾ ആലുൽ ബൈത്തും അതേപോലെ ബനു ഉമയ്യയും എത്രമാത്രം ബന്ധം വിളക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു, ഇതൊക്കെ മനസ്സിലാക്കാനാണ് ഇത്തരം ഉദാഹരണങ്ങൾ ഇവിടെ നമ്മൾ എടുത്തു വെക്കുന്നത്, പഠന വിധേയമാക്കുന്നത്. നമ്മൾ ചരിത്രം അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സച്ചരിതരായ നമ്മുടെ മുൻഗാമികളെ മനസ്സിലാക്കുവാനും അളക്കുവാനും ഒരുമ്പെടേണ്ടതുണ്ട്. റബ്ബന ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലല ലില്ലദീന ആമനു, റബ്ബേ വിശ്വാസികളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പകയുണ്ടാക്കരുതേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. സച്ചരിതരായ മുൻഗാമികൾ, മഹത്തുക്കൾ, ഈ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലേക്ക് പാറി ഉയർന്ന നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരിമ സഹാബത്ത്, അതിൽ മുഖ്യന്മാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു തആലാനുഹുമ അജ്മഈൻ, ആയിഷ, ഹഫ്സ റളിയല്ലാഹു തആലാനുഹുമ, ഇവരെ പോലുള്ളവരൊക്കെ വിഷയത്തിൽ ഇന്ന് പല വേദികളും പല തൂലികകളും പല ജിഹ്വകളും വളരെ മോശമായിട്ടുള്ള പ്രതിപാദനങ്ങൾ അതേപോലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ അവതരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ പലരും ഈ മഹത്തുക്കളെ തെറ്റിദ്ധരിക്കുകയാണ്. അവരെ ശപിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, പഴിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അതും നബി കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ്, നബി കുടുംബത്തിൻ്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ടുള്ളതായ ഒരു വിഭാഗം ആളുകൾ, അവരാൽ ഇവർ ശപിക്കപ്പെടുമ്പോൾ പലപ്പോഴും പല മുസ്ലിമീങ്ങളും വഞ്ചിതരാകുന്ന സ്ഥിതിവിശേഷം. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ നബി കുടുംബത്തിൻ്റെ യഥാർത്ഥ വാക്താക്കൾ ഇവിടെ ജീവിച്ചിരുന്ന മഹത്തുക്കൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നബി കുടുംബവും ഖലീഫമാരും നബി കുടുംബവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും അവരൊക്കെ എത്രമാത്രം സൗഹൃദത്തിൽ സ്നേഹത്തിൽ അടുപ്പത്തിൽ കഴിഞ്ഞുകൂടിയവരായിരുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ. ഇൻഷാ അല്ലാ ചുവരെഴുത്ത് എന്ന നമ്മുടെ ഈ പരിപാടിയിൽ ഇനിയും തുടർ വിഷയങ്ങൾ നമുക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് അനുധാവനം ചെയ്യാനും അസത്യം അസത്യമായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും അകന്നു നിൽക്കാനും നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും എല്ലാ നന്മകളിലേക്കും ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ സച്ചരിതരായ നമ്മുടെ മുൻഗാമികളോടൊപ്പം ഒരിടമേകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഒരിടം കണ്ട് പിന്നെ സ്വർഗം നേടാൻ നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: ഇന്നത്തെ ചുവരെഴുത്ത് ഇവിടെ അവസാനിക്കുകയാണ്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനി.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ലോകം ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈ ഐഹിക ലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവനൊരുക്കി വെച്ചിട്ടുള്ള മഹത്തായൊരു പ്രതിഫലവും മഹനീയ പാരിതോഷികവുമാണ് സമാധാനത്തിൻ്റെയും സർവസുഖങ്ങളുടെയും ഭവനമായ സ്വർഗം എന്നുള്ളത്. സ്വർഗം എങ്ങനെയാണ് എന്ന് കൃത്യമായി കൊണ്ട് വിശദീകരിക്കുക സാധ്യമല്ല. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര വലിയ അനുഭൂതികളാണ് അവിടെ നമുക്ക് ആസ്വദിക്കാനുള്ളത്. പ്രമാണങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, അത് മാത്രം വിശ്വസിക്കുക എന്നത് മാത്രമാണ് ആ വിഷയങ്ങളിൽ നമുക്ക് നിവർത്തിയുള്ളൂ. അനുഗ്രഹങ്ങളുടെ കലവറയാണ് സ്വർഗം എന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഐശത്തു റാളിയ, സമ്പൂർണ്ണ സംതൃപ്തിയുടെ ജീവിതം എന്ന് രണ്ട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചപ്പോഴും അവ രണ്ടും സ്വർഗലോകത്തെ സംബന്ധിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ സ്വർഗത്തെപ്പറ്റി പഠിപ്പിച്ചത് അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഖുദ്സിയായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറയുകയാണ്, അഅദത്തു ലിഇബാദിയ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സച്ചരിതരായ സൽക്കർമ്മകാരികളായ എൻ്റെ അടിമകൾക്ക് ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. എന്ത്? മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന എൻ്റെ അടിമകൾക്ക് ഇന്നേ വരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളാണ്, ആസ്വാദനങ്ങളാണ് നാം അവിടെ ഒരുക്കി വച്ചിട്ടുള്ളത്. വല ഉദുനുൻ സമിഅത്, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്തത്രയും അനുഗ്രഹങ്ങൾ. വല ഖതറു അലാ ഖൽബി ബശരിൻ, മനുഷ്യൻ്റെ ഒരു മനസ്സും ഇന്നേ വരെ വിഭാവനം ചെയ്തിട്ടില്ലാത്തത്ര വലിയ അനുഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും അധികമുണ്ട് അവിടെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഫഖറഉ ഇൻ ശിഇതും, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുക. ഇത് കൃത്യമായി അറിയാൻ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഏതാണ് ആ ആയത്ത്? ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്ൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരു മനസ്സിനും അറിയുകയില്ല. മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്ൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് അള്ളാഹു ഒരാളെയും അറിയിച്ചിട്ടില്ല. ഒരു മനസ്സിനും അത് കണ്ടെത്തുക സാധ്യമല്ല. മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തോതിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തും ആഗ്രഹിക്കാൻ പറ്റുന്ന, ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന, ആഗ്രഹിക്കാതെ തന്നെ പലതും നമ്മിലേക്ക് എത്തിച്ചേരുന്ന ഒരു ലോകമാണ് സ്വർഗലോകമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ, അതിനുവേണ്ടി നമ്മുടെ താൽക്കാലികമായ ആഗ്രഹങ്ങളെ മാറ്റിവെക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമുക്ക് അതിനുവേണ്ടിയൊന്ന് വിധേയമായിക്കൂടെ? നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ആഗ്രഹങ്ങളിലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയങ്ങളിലേക്ക് മനസ്സിനെ നിങ്ങളൊന്ന് മാറ്റിപ്പറിച്ച് നട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ, താൽക്കാലികമായ ആഗ്രഹങ്ങൾക്കപ്പുറം ആത്യന്തികമായി സുഖങ്ങൾ അനുഭവിക്കുന്ന, ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു ലോകമാണ് അള്ളാഹു നമുക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. മരണസമയത്ത് നല്ല ആത്മാക്കളെ പിടിക്കുന്ന മലക്കുകൾ വന്നുകൊണ്ട് പറയുന്നൊരു വാചകമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് പഠിപ്പിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും, വലക്കും ഫീഹാ മാ തഷ്തഹി അംഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. സഹോദരങ്ങൾ, അത് മാത്രം പോരെ ഒരു വിശ്വാസിക്ക്, അത് മാത്രം പോരെ ഒരു വിശ്വാസിക്കവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഈമാൻ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ, സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടാതെ ജീവിതത്തിൽ കണിശത പാലിക്കാൻ ഈ ഒരൊറ്റ ആയത്തിൻ്റെ വാചകം മതിയാകും. എന്താണ് ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? വിശ്വാസം ശരിയായ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കതയോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന സൽസ്വഭാവിയായ നല്ല മനുഷ്യരോട് മലക്കുകൾ പറയുന്ന വാചകം, വലക്കും ഫീഹാ മാ തഷ്തഹി അംഫുസുകും, നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നതെന്താണോ അത് നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കും. ഈ ജീവിതത്തിനപ്പുറം ഇനി വരാനിരിക്കുന്ന ലോകത്ത് നിങ്ങൾ കൊതിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉറപ്പു തരികയാണ്. സഹോദരങ്ങളെ, ഇവിടെ എന്ത് ത്യാഗം സഹിച്ചാലും, ഇവിടെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, എന്തെല്ലാം പ്രയാസങ്ങൾക്ക് വിധേയനായാലും സ്വർഗം നഷ്ടപ്പെടരുത് എന്ന ചിന്തയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എന്തതിൻ്റെ കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൗലിഉ സൗതി മിനൽ ജന്നതി ഖൈറു മിന ദുനിയ വമാ ഫീഹ. സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാൻ പറ്റുന്നത്ര സ്ഥലം, ഖൈറു മിന ദുനിയ വമാ ഫീഹ, ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറായ കാര്യമാണ്. പ്രിയമുള്ളവരെ, ഒരു സെൻറ് സ്ഥലം നമുക്ക് അധികം കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മളത് കൈക്കലാക്കൂലേ? എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, ഈ ദുനിയാവ് മുഴുവനും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഖൈറായ കാര്യമെന്താണെന്നോ, മൗലിഉ സൗതി ഫിൽ ജന്ന, സ്വർഗത്തിലൊരു ചാട്ടവാറ് വെക്കാൻ കഴിയുന്നത്ര സ്ഥലം നിങ്ങൾക്കുണ്ടോ, ഒരു കാൽപാദം വെക്കാൻ പറ്റുന്നത്ര സ്ഥലം നിങ്ങൾക്കുണ്ടോ, അതാണ് ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായി നിങ്ങൾക്ക് തോന്നുന്നത് ആ സ്വർഗത്തിലെ കാൽപാദം വെക്കാനുള്ള സ്ഥലമാണ് എന്നുള്ളതാണ്. സ്വർഗത്തിൻ്റെ വ്യത്യസ്ത പദവികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മിനിമം കിട്ടാനല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, മാക്സിമം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം സ്വർഗത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഫിൽ ജന്നതി മിഅത്തു ദറജ, തീർച്ചയായും സ്വർഗത്തിന് 100 പദവികളുണ്ട്. അഅദ്ദല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണതൊക്കെ. കുല്ലു ദറജതൈനി മാ ബൈനഹുമാ കമാ ബൈനസ് സമാഇ വൽ അർള്, ഓരോ പദവികൾക്കുമിടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരവ്യത്യാസമുണ്ട്. ഫഇദാ സഅൽതുമുല്ലാ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, ഫസഅലുഹുൽ ഫിർദൗസ്, ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ജന്നാത്തിൽ ഫിർദൗസ് തന്നെ നിങ്ങൾ ചോദിക്കണമെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഫിർദൗസിന് വേണ്ടി പണിയെടുക്കാൻ, ജന്നാത്തിൽ ഫിർദൗസിലേക്ക് എത്തിപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിലുടനീളം നമ്മൾ കാത്തുസൂക്ഷിക്കണം. അത്തരത്തിലുള്ള നന്മകളായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ലോകം. നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: ഈസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിമിലെ 6 വചനം ഭാഗം 1. ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം പുതിയൊരു സൂറത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സൂറത്തു ഇബ്രാഹിം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ 5 ആയത്ത് നാം ഭംഗിയായി മനഃപ്പാഠമാക്കി 6 ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 6 ആയത്തിൻ്റെ ആദ്യത്തൊരു ഭാഗമാണ് നാം ഈയൊരു എപ്പിസോഡിൽ മനഃപ്പാഠമാക്കുന്നത്. ആദ്യം ഞാനത് ഓതാം.
2: أعوذ بالله من الشيطان الرجيم وإذ قال موسى لقومه اذكروا نعمة الله عليكم

0: ഇൻഷാല്ലാ അടുത്ത ഒരു ഭാഗം, ഈ 6-ാമത്തെ ആയത്തിന്റെ 2-ാമത്തെ ഭാഗം അടുത്തൊരു എപ്പിസോഡിൽ പഠിക്കുന്നതായിരിക്കും. ജസാകുമുല്ലാഹു ഖൈർ വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, സൂറത്ത് ഇബ്രാഹിമിലെ 6-ാം വചനം, ഭാഗം 1. ക്ലാസ് എടുത്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: بسم الله الرحمن الرحيم
3: وإذ استسقى موسى لقومه فقلنا اضرب بعصاك

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഏറെ പൊറുക്കുന്ന അള്ളാഹു. എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. മനുഷ്യർ എന്ന നിലയ്ക്ക് നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും സമീപനങ്ങളിലുമെല്ലാം തന്നെ അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. ചിലരിൽ ചെറിയ പാപങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ വേറെ ചിലയാളുകൾ ഗുരുതരമായ വലിയ പാപങ്ങൾ സംഭവിച്ചവരായിരിക്കും. ഈ പാപങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണം എന്ന് മിക്കവരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ പല ആളുകളെയും വേട്ടയാടുന്നൊരു ചിന്തയുണ്ട്. ധാരാളം തെറ്റ് ചെയ്ത ഞാൻ പാപമോചനത്തിന് അർഹനാണോ? ഞാൻ അറിഞ്ഞുകൊണ്ടല്ലേ പലപ്പോഴും പല തെറ്റുകളും ചെയ്തിട്ടുള്ളത്. പടച്ചവൻ എനിക്ക് പുറത്തു തരുമോ? പുറത്തു തരാൻ മാത്രം നിസ്സാരമായ തെറ്റല്ലോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചിന്തിക്കുന്ന നന്നാവണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ചെയ്തുപോയ പാപങ്ങൾ ഓർത്ത് വിഷമത്തിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് ഏറെ ആശ്വാസം നൽകുന്നൊരു വചനമുണ്ട്. പറയുക, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചുപോയ എന്റെ ദാസന്മാരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ്. തീർച്ചയായും അവൻ തന്നെയാകുന്നു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും. അധ്യായം 39, വചനം 53. എത്ര മഹത്തരമായ ഖുർആനിക വചനം! എണ്ണമറ്റ കുറ്റങ്ങൾ ചെയ്ത ആളുകളാണെങ്കിലും അള്ളാഹു അവരെ വിളിക്കുന്നത് എന്റെ അടിമകളെ എന്നാണ്. എന്നിട്ടവരോട് പറയുന്നതോ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിരാശരാകരുത് എന്നും. പാപങ്ങളുടെ ആധിക്യത്താൽ നിരാശയിൽ കഴിയുന്ന ആളുകൾക്ക് ഇതിനേക്കാൾ വലിയ ആശ്വാസമെന്താണുള്ളത്? തുടർന്നു പറയുന്ന വാക്കുകളും ആശ്വാസദായകം തന്നെ. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്നവനാകുന്നു. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നതാണ് ഏറ്റവും വലിയ അക്രമം അഥവാ കുറ്റം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നവർക്ക് ആ പാപവും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഒരു ചരിത്രശകലം ശ്രദ്ധിക്കുക. അമ്രുബിനുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. തൗഹീദിനോട് വെറുപ്പായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു. പക്ഷേ പിന്നീട് ഇസ്ലാമിന്റെ നന്മയും പുണ്യവും അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. എന്നാൽ താൻ ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്തുപോയ വലിയ വലിയ പാപങ്ങൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം, പക്ഷേ എനിക്കൊരു വ്യവസ്ഥ വയ്ക്കാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദയാപൂർവം ചോദിച്ചു, എന്താണ് താങ്കളുടെ വ്യവസ്ഥ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടണം. എന്റെ റബ്ബ് എനിക്ക് അത് പുറത്തു തരണം. എങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാം. പ്രവാചകൻ പുഞ്ചിരി തൂകിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് താങ്കൾക്കറിയില്ലേ? സന്തോഷവാനായ അമ്രുബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നു മുതൽ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി പ്രവാചകനായി മാറി. നോക്കൂ, പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന സന്തോഷവാർത്ത അദ്ദേഹത്തെ എന്തുമാത്രം ആഹ്ലാദമുള്ളവനാക്കിയെന്ന്. നമ്മുടെ നാഥൻ ഏറെ കാരുണ്യവാനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. നാം എത്ര വലിയ തെറ്റുകൾ ചെയ്താലും എത്രയധികം തെറ്റുകൾ ചെയ്താലും അവനോട് ഏറ്റുപറയുക, പശ്ചാത്താപവിവശരായി മാറുക, ഒരിക്കലും ആവർത്തിക്കാതിരിക്കുക, അള്ളാഹു പുറത്തു തരും. ആർക്കുവേണ്ടിയാണ് സ്വർഗം വച്ചിരിക്കുന്നത് എന്ന് വിവരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, വല്ല നീചകൃത്യവും ചെയ്തുപോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തുപോയാൽ അള്ളാഹുവെ ഓർക്കുകയും തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പാപങ്ങൾ പൊറുക്കുവാൻ അള്ളാഹുവല്ലാതെ ആരാണുള്ളത്? ചെയ്തുപോയ ദുഷ്പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരുമാകുന്നു അവർ. അധ്യായം 3, വചനം 135.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത്

0: പീസ് റേഡിയോ ഹൃദയവസന്തം. റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് പാപമോചനത്തിൻ്റെ മനസ്സോടെയാവണം നാം ജീവിക്കേണ്ടത്. പാപമോചനം എന്നതിനു പകരം ഗോതമ്പുമണി എന്ന പദമാണ് റബ്ബിനെ കളിയാക്കി ഇസ്രായേലിയർ ഒരു വിഭാഗം പറഞ്ഞത്. അഹങ്കാരം അനുസരണക്കേട് കാണിച്ചാൽ റബ്ബിൻ്റെ പരീക്ഷണമുണ്ടാകും. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറ അൽ ബഖറ 58-59 വചനങ്ങൾ വിശദീകരിക്കുന്നു സഹൽ അരിപ്ര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വഇദ് ഖുൽനാ ദുഖുലു ഹാദിഹിൽ ഖറിയത ഫകുലു മിൻഹാ ഹൈസു ശിഅ്തും റഗദൻ വദുഖുലുൽ ബാബ സുജ്ജദ وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَّغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ فَبَدَّلَ الَّذِينَ ظَلَمُوا قَوْلًا غَيْرَ الَّذِي قِيلَ لَهُمْ فَأَنزَلْنَا عَلَى الَّذِينَ ظَلَمُوا رِجْزًا مِّنَ السَّمَاءِ بِمَا كَانُوا يَفْسُقُونَ.
2: ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓരോന്നും നമുക്ക് മരണശേഷം പുണ്യം ലഭിക്കുന്ന അമലുകളായി സൽക്രമമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 57 വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി കഴിഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ അതിനുശേഷമുള്ള 2 വചനങ്ങളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു ദസ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി കാണിക്കേണ്ടവരാണ്, നന്ദികേട് കാണിക്കേണ്ടവരല്ല ഒരിക്കലും എന്ന ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് അള്ളാഹു നൽകിയ കൊടും ചൂടിൽ നിന്ന് രക്ഷ എന്നോണം ആകാശത്തെ മേഘത്തെ തണലായി നൽകുകയും മരുഭൂമിയിൽ കുടിക്കാനോ കഴിക്കാനോ ഒന്നും ലഭിക്കാത്ത രീതിയിലുള്ള സാഹചര്യത്തിൽ ഭക്ഷണപാനീയമായി മന്നും ചെലവയും നൽകി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ആ രൂപത്തിൽ നമുക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് റബ്ബിന് വേണ്ടി ശുക്ർ ചെയ്യാനുള്ളൊരു മനസ്ഥിതി വിശ്വാസികളായ നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്നുള്ള കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത്. ശേഷം അള്ളാഹു പറയുന്നത് നോക്കൂ, 58-ാമത്തെ വചനം, 59-ാം വചനങ്ങൾ. ഇത് ഓതുമ്പോൾ ഖുർആൻ നിവർത്തി വെച്ച് അത് നോക്കി ശ്രദ്ധിച്ച് കൈവിരൽ വെച്ച് ശ്രദ്ധയോടുകൂടിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വഇദ് ഖുൽനാ ദുഖുലു ഹാദിഹിൽ ഖറിയത ഫകുലു മിൻഹാ ഹൈസു ശിഅ്തും റഗദ ഫകുലു മിൻഹാ ഹൈസു ശിഅ്തും റഗദ وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ فَبَدَّلَ الَّذِينَ ظَلَمُوا قَوْلًا غَيْرَ الَّذِي قِيلَ لَهُمْ فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. سورة البقرة 58-59 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. وإذ قلنا ادخلوا هذه القرية. അവിടെ وإذ قلنا മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. وإذ എന്ന് പറയാൻ പാടില്ല, ഹറഫുൽ ഖൽഖത്തിന്റെ ഹർഫല്ല ദാല്. അതുകൊണ്ട് തന്നെ വഇദ് ഖുൽന ആ രൂപത്തിൽ അവിടെ പറയാൻ പാടുള്ളൂ. പിന്നെ കുട്ടികളൊക്കെ ഓതുമ്പോൾ വഇദ് ഖുൽന ഉദ്ഖുലു ഉദ്ഖുലു എന്നൊക്കെ ഓതും, പക്ഷെ ചേർത്തി ഓതുമ്പോൾ വഇദ് ഖുൽന ദുഖുലു നാന്ന് പറയില്ല, വഇദ് ഖുൽന ദുഖുലു ആ നിലക്കാണ് ഓതേണ്ടത്. ഹാദിഹിൽ ഖറിയത ഫഖുലു മിൻഹ ഫഖുലു മിൻഹ ഹൈസു ശിഅ്തും റഗദ. അവിടെ ഫക്കുലു മിൻ ഹ, അവിടെ ഹ ആണ്. തൊട്ട് ശേഷമുള്ള പദം ഹൈസു, ഒന്ന് ഹ ഒന്ന് ഹ, ആ രണ്ടും അതിൻ്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ വദുഖുലുൽ ബാബ സുജ്ജദം വഖൂലു ഹിത്ത സുജ്ജദം വ, ഇദ്ഗാമം ബിഗുന്നയാണ്, മണിച്ച് കൂട്ടി ലയിപ്പിച്ചു വതണം. വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാകും, വഖൂലു ഹിത്ത ഹ ത പിന്നെ ത ആണ്. അപ്പോൾ ഹിത്ത ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും, നഗ്ഫിർ എന്ന് പറയാൻ പാടില്ല. ഖതായാകും വസനസീദുൽ മുഹ്സിനീൻ, വസനസീദുൽ മുഹ്സിനീൻ, മുഹ് എന്നോതാൻ പാടില്ല, മുഹ്സിനീൻ ആ നിലക്കാണ് ഓതേണ്ടത്. ഫബദ്ദല അല്ലദീന ളലമു ഖൗലൻ ഗൈറ അല്ലദീ ഖൗലൻ ഗ, ഇൽഹാർ മണിച്ച് അല്ല മണിക്കാതെ വളരെ വ്യക്തമാക്കി ഓതേണ്ട സ്ഥലമാണ് ഇൽഹാർ. ഇൽഹാർ എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തമാക്കുക. قولا غير الذي قيل لهم فانزلنا على الذين ظلموا رجزا على الذين ظلموا رجزا من السماء بما كانوا يفسقون رجزا رجزا اكشرങ്ങൾ ശ്രദ്ധിക്കണം رجزا من السماء രിജസം, ഇദ്ഗാമം ബിഗുന്നയാണ്, മണിച്ച് ഇദ്ഗാം ചെയ്തു വന്നു. അതുപോലെ മിനസ്സമ എന്ന് പറയുമ്പോൾ മദ്ദും ഫറയാണ്, അസാമാന്യ ദീർഘം നോക്കണം, മിനസ്സമ ആ നിലക്ക് അത് മദ് മുത്തസുൽ കൂടിയാണ്, അതൊക്കെ ആ നിലക്ക് തന്നെ നീട്ടി ഓതേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തജ്വീദുമായി ബന്ധപ്പെട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തണം. ഇനി അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു പറയുന്നത് നോക്കൂ, وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ وَإِذْ قُلْنَا وَإِذْ قُلْنَا نَام قَالَرنا പറഞ്ഞു قلنا നാം പറഞ്ഞു നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക, അഥവാ നിങ്ങളോട് നാം പറഞ്ഞ സന്ദർഭം. ഇസ്രായേൽ വർഗ്ഗത്തോട് ഇസ്രായേലരോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ സന്ദർഭം ഓർക്കാൻ വേണ്ടി പറയണം. എന്താണ് ഉദ്ഖുലൂ ഹാദിഹിൽ ഖർയ, ഉദ്ഖുലു ദഖലാന പ്രവേശിച്ചു, അതിൻ്റെ അമ്രാണ് ഉദ്ഖുൽ, ഉദ്ഖുലു നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുവിൻ, ഹാദിഹിൽ ഖറിയത്ത ഈ ഗ്രാമത്തിൽ, ഖറിയത്തെന്ന അല്ലെ ഗ്രാമം നാട് പ്രദേശം എന്നീ അർത്ഥങ്ങളൊക്കെ അതിനുണ്ട് അല്ലേ, രാജ്യം എന്ന അർത്ഥത്തിലും ഖറിയത്ത് വന്നിട്ടുണ്ടല്ലോ. ഹാദിഹിൽ ഖറിയ ഈ രാജ്യത്ത് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക അല്ലേ, ഇവിടെ ബലദ് എന്ന അർത്ഥത്തിലാണ്. ഫഖുലു മിൻഹ ഫ എന്നിട്ട് കുലു നിങ്ങൾ തിന്നുകൊള്ളുവിൻ, അക്കല അതിൻ്റെ അമ്രാണ് കുൽ അല്ലേ, ഉക്കുൽ എന്നുണ്ട് കുൽ എന്നും പറയാം. ഫക്കുലു അതിനാൽ എന്നിട്ട് നിങ്ങൾ തിന്നുകൊള്ളുക ഭക്ഷിച്ചു കൊള്ളുക, മിൻഹ അതിൽ നിന്ന്, ഹൈസു ഷിഅത്തും ഷാ ഷിഅത്തും ഷാ ഉദ്ദേശിച്ചു, ഷിഅത്തും ഹൈസു ഷിഅത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക. എങ്ങനെ റഗദൻ, റഗദൻ എന്ന് പറഞ്ഞാൽ സുഭിക്ഷമായി എന്നാണ് യഥേഷ്ടം, റഗദൻ സുഭിക്ഷമായി നിങ്ങൾ ഉദ്ദേശിച്ചിടത്തു നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക. വദുഖുലുൽ ബാബ സുജ്ജദ വ, അതോടൊപ്പം തന്നെ ഉദുഖുലു ദഖല യദുഖുലു ഉദുഖുൽ, ഉദുഖുലു നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുകയും ചെയ്യുക. അൽ ബാബ, ബാബ് പറഞ്ഞാൽ വാതിൽ, നമുക്കറിയാവുന്ന വാക്കാണല്ലേ, പടിവാതിലിലൂടെ കവാടത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യുക. വഖൂലു വ, അതോടൊപ്പം തന്നെ ഖൂലു ഖുൽ അല്ലേ, ഖാല പറഞ്ഞു അതിൻ്റെ ജമ്മാണ് ഖുൽ, അത് ഒരുപാട് ആളുകളോട് അമ്ര ജമ്മിൻ്റെ സിഗയിൽ പറയുമ്പോൾ ഫഖൂലു ഖൂലു നിങ്ങൾ പറഞ്ഞുകൊള്ളുകയും ചെയ്യുക. ഹിത്വത്തുൻ ഹിത്വ, ഹിത്വത്ത് എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്ത് അല്ലേ, പാപമോചനം, താഴ്ത്തൽ, പൊറുക്കൽ എന്നൊക്കെയാണ് ഹിത്വ എന്ന വാക്കിനർത്ഥം. ഹിത്വത്ത് എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നഗ്ഫിർ ലക്കും, നഗ്ഫിർ നാം പുറത്തു തരും, ലക്കും നിങ്ങൾക്ക്, ഖത്വായാക്കും, ഖത്വത്ത് ജം ഖത്വായ പാപങ്ങൾ, ഖത്വായാക്കും നിങ്ങളുടെ പാപങ്ങൾ നാം പുറത്തു തരും. വസനസീദുൽ മുഹ്സിനീൻ വ, അതോടൊപ്പം തന്നെ സ ശേഷം, നസീദു നാം വർദ്ധിപ്പിക്കും, അൽ മുഹ്സിനീന മുഹ്സിൻ തന്നെ നന്മ ചെയ്യുന്നവൻ, സുഹൃതം ചെയ്യുന്നവൻ. മുഹ്സിനീൻ, മുഹ്സിനൂൻ അല്ലേ. ഇവിടെ മഫൂൽ ബിഹിൻ്റെ സ്ഥാനത്ത് അതുകൊണ്ട് അൽ മുഹ്സിനീൻ, സുഹൃതം ചെയ്യുന്നവർക്ക് നാം വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതിനർത്ഥം നോക്കൂ, വഇദ് ഖുൽന ദുഖുലു ഹാദിഹിൽ ഖറിയ, നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക, നിങ്ങൾ ഈ രാജ്യത്തിൽ പ്രവേശിച്ചുകൊള്ളുവിൻ. ഫക്കുലു മിൻഹ ഹൈസു ശിഅ്തും റഗദ, എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന് സുഭിക്ഷമായി തിന്നുകൊള്ളുക. വദുഖുലുൽ ബാബ സുജ്ജദ, നിങ്ങൾ സുജൂദ് ചെയ്ത് അഥവാ തലകുനിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പടിവാതിൽ കടക്കുകയും. വഖൂലു ഹിത്ത, ഹിത്തത്തുൻ ഹിത്തത്തുൻ അഥവാ പാപമോചനമെന്ന് പറയുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നഗഫിറുലക്കും ഖത്തായാക്കും, നാം നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ പാപങ്ങളെ പുറത്തു തരുന്നതാണ്. വസനസീദുൽ മുഹ്സിനീൻ, സുഹൃതം ചെയ്യുന്നവർക്ക് നാം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്നാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഈ നാട്ടിലേക്ക്, ഈ രാജ്യത്തേക്ക്, ഈ രാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസാണ്, അതുപോലെ അരീഹ എന്നുപേരുള്ള സ്ഥലമാണ്. ഇതൊക്കെ അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ഇപ്രകാരം പറഞ്ഞു, യാ ഖൗമി ദുഖുലുൽ അർദൽ മുഖദ്ദസത അല്ലതീ കതബല്ലാഹു ലക്കും, സൂറത്തുൽ മാഇദയിൽ 21-ാമത്തെ ആയത്ത് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഈ പരിശുദ്ധ ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുവിൻ. ഇതിനേക്കാളും ബൈത്തുൽ മുഖദ്ദസിനെ ഉദ്ദേശിച്ചായിരിക്കാനാണ് സാധ്യത എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. അതുകൊണ്ട് പ്രധാന ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പലരും ബൈത്തുൽ മുഖദ്ദസാണ് ഇവിടെ ഉദ്ദേശമെന്ന് തന്നെയാണ് പറയുന്നത്. ഈജിപ്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന വഴിയിൽ അല്ല ഈ നേരത്തെ പറഞ്ഞ അരീഹ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അതിനപ്പുറം കടന്നാണ് ആ രാജ്യം. എങ്കിലും അവരാദ്യം പിന്നെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബൈത്തുൽ മുഖദ്ദസ് തന്നെയാണ് എന്ന് അഭിപ്രായം. അള്ളാഹു അഅലം അസ്സവാബ്. ഇസ്രായേലിയുടെ വംശപിതാക്കളായ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അജ്മഈൻ, ഈ പ്രവാചകന്മാർ വസിച്ചു വന്നതും തങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതുമായ ആ പരിശുദ്ധ ഭൂമിയിൽ പ്രവേശിക്കുവാനായി അവിടെ ഉണ്ടായിരുന്ന അമാലിഖ എന്ന പോക്കിവർഗത്തോട് യുദ്ധം ചെയ്തുകൊള്ളുവാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ അവരതിന് വിസമ്മതിച്ചു എന്ന് മാത്രമല്ല ഭീരുത്വം കാണിച്ചു, പേടി കാണിച്ചു. അതിൻ്റെ ഫലമായി 40 കൊല്ലം സീന താഴ്വരയിൽ, സീന മരുഭൂമിയിൽ അവരെ അവിടെ കഴിഞ്ഞുകൂടേണ്ടി വന്നു എന്നാണ്. മൂസ നബി അസത്തു വസ്ലമയുടെ കാലം കഴിയുന്നത് വരെ അവർക്ക് അവിടെ പ്രവേശിക്കുവാൻ സാധ്യമായില്ല. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ കാണാം. അതായത് പിന്നെ വഖൂലു ഹിത്ത, ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖത്വായാക്കും, നിങ്ങൾ അവിടെ പ്രവേശിക്കുമ്പോൾ ഹിത്തത്തുൻ, നിങ്ങൾ ഹിത്തത്തുൻ പാപമോചനം, താഴ്ത്തൽ എന്നൊക്കെ അർത്ഥമുള്ള, തല താഴ്ത്തൽ, തല കുനിക്കുക, പാപമോചനം എന്നൊക്കെ അർത്ഥമുള്ള അഹിത്വത്ത് എന്ന പദം പറഞ്ഞുകൊണ്ട് പൊറുക്കലിനെ തേടിക്കൊണ്ട് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചില തെറ്റുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, അള്ളാഹു പറഞ്ഞതിനെതിരായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പുറത്ത് ആ നിലക്ക് പൊറുക്കലിനെ തേടിക്കൊണ്ട് പ്രവേശിക്കണം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ പ്രവേശിച്ചാൽ നിങ്ങളുടെ തെറ്റുകുട്ടികൾ ഞാൻ പുറത്തു തരാൻ തയ്യാറാണ്, നഗ്ഫിറുലക്കും ഖത്വായാക്കും, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് നമ്മൾ പുറത്തു തരുന്നതാണ് എന്ന് മാത്രമല്ല വസനസീദുൽ മുഹ്സിനീന, ആ തെറ്റുകുറ്റങ്ങളെ പുറത്തു തന്ന് ശേഷം സുഹൃതവാന്മാരായ നിങ്ങൾക്ക് നന്മകൾ നാം വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യുമെന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുന്നത് കാണാം. അതിനുശേഷം അള്ളാഹു വീണ്ടും പറയുകയാണ്, ഫബദ്ദലല്ലദീന ളലമു ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, എന്നാൽ അക്രമം പ്രവർത്തിച്ച ആളുകൾ, ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെട്ടതല്ലാത്ത ഒരു വാക്ക് അത് പകരമാക്കി മാറ്റി ആ നിലക്ക് അക്രമം പ്രവർത്തിച്ച ആളുകൾ, ഫഅൻസൽനാ, അപ്പോൾ നാം ഇറക്കി, അല്ലദീന ളലമു, അലല്ലദീന ളലമു, അക്രമം ചെയ്ത ആളുകളുടെ മേൽ നാം ഇറക്കി, എന്ത്, രിജ്സൻ, രിജ്സൻ എന്ന് പറഞ്ഞാൽ അദാബ് എന്നാണ്, ശിക്ഷ, മ്ലേച്ഛമായത് എന്നൊക്കെയാണ് അർത്ഥം. അവരുടെ മേൽ അക്രമം പ്രവർത്തിച്ച ആൾക്കാരുടെ മേൽ നാം ശിക്ഷയിറക്കി, മിനസ്സമായി ആകാശത്തുനിന്നുള്ള ഒരുതരം ശിക്ഷയിറക്കി, ബിമാ കാനു യഫ്സഖൂൻ, എന്തുകൊണ്ടാണ് ശിക്ഷയിറക്കിയത്, ബിമാ കാനു യഫ്സഖൂന, ഫസഖർന, തമ്മാടിത്തരം ചെയ്തു, തോന്നിവാസം ചെയ്തു, ബിമാ കാനു യഫ്സഖൂൻ, അവർ തോന്നിയവാസം പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് അത് കാരണമായി നാം ആകാശത്ത് നിന്ന് നാം ഒരു കഠിന ശിക്ഷ അവരുടെ മേലിറക്കി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിന്റെ മേൽ ഒരു പ്രത്യേകതരം ശിക്ഷയെ ഇറക്കിയതുമായി ബന്ധപ്പെട്ട് ആണ് അള്ളാഹു പറയുന്നത്. നബി പിന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനതയായ അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാതെ ചില അധർമ്മങ്ങൾ, ചില തമ്മാടിത്തരങ്ങൾ, ചില തോന്നിവാസങ്ങൾ അവർ ചെയ്തപ്പോൾ അവർക്ക് അള്ളാഹു ശിക്ഷ ഇറക്കിക്കൊടുത്തതുമായി ബന്ധപ്പെട്ട് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഫബദ്ദലല്ലദീനല്ലമു എന്ന വാക്കിൻ്റെ ആ പ്രയോഗം തന്നെ അക്രമം ചെയ്ത ആളുകളെ അവർ എന്താ വെച്ചാലും മാറ്റിമറിച്ചു. ചില പദങ്ങൾ അള്ളാഹു പറയാൻ വേണ്ടി പറഞ്ഞ പദങ്ങൾ, അത് പദങ്ങൾ മാറ്റിപ്പറഞ്ഞ ഒരു പ്രവർത്തനം അവർ ചെയ്തു. ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഫഅൻസൽന അല്ലദീനല്ലമു ഇജ്ദൻ മിനസ്സമാ, ഇന്ന് ആകാശത്ത് നിന്ന് ഒരു ശിക്ഷ അള്ളാഹു ആ അക്രമം ചെയ്ത ആൾക്കാരുടെ മേൽ ഇറക്കിക്കൊടുത്തു എന്നാണ്. ബിമാക്കാനു യഫ്സഖൂൻ, ആ നിലക്ക് അവർ അധർമ്മം ചെയ്തതുകൊണ്ട്, തോന്നിവാസം ചെയ്തതുകൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയും അവരുടെ നേതൃത്വം വഹിച്ചിരുന്ന ആളുമായി യൂഷ അലി സത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിലാണ് ആ രാജ്യം ജയിച്ചടക്കി അവരത് പ്രവേശിച്ചത്. 40 കൊല്ലം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞും പിന്നെ ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന 61-ാമത്തെ ആയത്തുണ്ടതിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരേ ഭക്ഷണം കഴിച്ച് മടുത്ത് കായ്ക്കനികൾ അരുവികളുമുള്ള നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന അവരോട് നല്ല ഫലപുഷ്ടമായ നാട്ടിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കവാടം, ആ ഒരു ഓരോ നാടിനോരോ ഗേറ്റുണ്ടാവുമല്ലോ, ആ ഗേറ്റ് കടക്കുന്നത് അള്ളാഹുവിനോട് അതുവരെ പറ്റിയ തെറ്റുകളിൽ നിന്ന് പാപമോചനം തേടിക്കൊണ്ടും അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ടും വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലെ ഹൈത്തത്വൻ തല താഴ്ത്തുക, പിന്നെ പൊറുക്കൽ തേടുക, പാപമോചനം എന്നൊക്കെ ഹൈത്തത് എന്ന വാക്കിന് അർത്ഥമുണ്ട്. ആ നിലക്ക് കുനിഞ്ഞുകൊണ്ടായിരിക്കണം പാപമോചന മനസ്സോടുകൂടി ആയിരിക്കണം, വിനയത്തോടു കൂടി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ ഹൈത്തത്വൻ എന്ന് പറയണമെന്ന് കൽപ്പിക്കപ്പെടുന്നു. എന്നാൽ അവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കുമെന്നും ആ നിലക്ക് നന്മ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ നന്മ നൽകുമെന്നും ഒക്കെ അള്ളാഹു അവരെ അറിയിച്ചു. ഹൈത്തത്വൻ എന്ന പദത്തിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അങ്ങനെ പുറത്തു തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥന വാചകം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഹൈത്തത്ത് എന്ന പദം. അങ്ങനെ തിരുമേനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയ ദിവസം മക്കയിൽ പ്രവേശിച്ചത് വളരെ വിനയത്തോടെ ഭക്തിയോടുകൂടിയായിരുന്നു. അങ്ങനെ പ്രവേശിച്ച മക്ക വിജയം കഴിഞ്ഞ് പ്രവേശിച്ച ഉടനെ ഉളു എടുത്ത് നമസ്കരിച്ചു എന്നൊക്കെ റിപ്പോർട്ടുകൾ കാണാം. എന്നാൽ പിന്നെ ഈ ഇസ്രായേൽ വർഗത്തിൽപ്പെട്ട ഇവർ, മൂസാനബിയുടെ ജനതയിൽപ്പെട്ട ഈ ഇസ്രായേലിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവർ ചെയ്തത് നേരെ മറിച്ചായിരുന്നു എന്നാണ്. അവർ എല്ലാവരും ഒന്നടങ്കം എന്നല്ല, അവരിലൊരു വിഭാഗം ആളുകൾ അഹങ്കാരത്തോടുകൂടി അഹന്തയോടുകൂടി വിജയക്കൊടി മുഴക്കിക്കൊണ്ടാണ്, അഥവാ വിനയവും അനുസരണവും പിന്നെ ഒന്നും കാണിക്കാതെ അഹങ്കാരം നടിച്ചുകൊണ്ടാണ് അവിടെ പ്രവേശിച്ചതെന്ന്. അവരോട് കൽപ്പിക്കപ്പെട്ട വാക്ക് അവർ പറയാൻ തയ്യാറായില്ല. ആ ഹൈത്തത്ത് എന്ന വാക്ക്, ആ ഒരു അർത്ഥം ഉൾക്കൊള്ളുന്ന മനസ്സും ആ വാക്കൊന്നും അവർ പറയാൻ തയ്യാറായില്ല. പകരം മറ്റൊരു വാക്ക് മാറ്റി പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഹൈത്തത്ത് എന്നതിന് പകരം അവർ ഹൈൻത്വത്ത് എന്ന് പറഞ്ഞു എന്നാണ്. ഹൈൻത്വത്ത് പറഞ്ഞാൽ ഗോതമ്പിനാ പറയാം, ഗോതമ്പ് മണിക്കാണ് ഹൈൻത്വത്ത് എന്ന് പറയാം. അത് പകരം പറയുകയും ചെയ്തു എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ള പോലെയുള്ള ആളുകൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ കൽപ്പിക്കപ്പെട്ടതിന് നേരെ വിപരീതമാണ് അല്ലേ, നമ്മൾ പറയാം നേരെ കീക്കാന്തൂക്കൊക്കെ നേരെ തല കുത്തനെ പറയാം. ഹൈത്വത്ത് എന്ന് പറയേണ്ടത് ഹൈൻത്വത്ത് എന്നാക്കി. അപ്പോൾ റബ്ബിൻ്റെ കൽപ്പന എന്ത് ചെയ്യണം, അവർ നിരാകരിക്കുകയാണ് ചെയ്തത്. ആ നിലക്കുള്ള അഹങ്കാരം അവരെ നടിച്ചു എന്നുള്ളതാണ്. നല്ലൊരു വാക്ക് അല്ലേ, ഞങ്ങൾക്ക് പുറത്തു തരണമേ, പാപമോചനം നൽകണമേ എന്ന അർത്ഥം വരുന്ന ഹൈത്വത്ത് എന്ന വാക്കിൻ്റെ പകരം ഹൈൻത്വത്ത് എന്ന് ഒരു പരിഹാസ രീതിയിൽ അല്ലേ, വളരെ പുച്ഛിക്കുന്ന രീതിയിൽ, റബ്ബിനെ അനുസരിക്കുന്നതിനെതിരെ അനുസരണക്കേട് കാണിക്കുന്ന രീതിയിൽ ഹൈൻത്വത്ത് ഗോതമ്പ് മണി എന്ന അർത്ഥം വരുന്ന വാക്കാണ് അവർ പറഞ്ഞത്. ഈ ധിക്കാരത്തിന് അള്ളാഹുവിൽ കടുത്ത ശിക്ഷ ഇറക്കി. ആ ശിക്ഷ എന്തായിരുന്നുവെന്നിവിടെ പരിശുദ്ധ ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് വ്യക്തമാക്കപ്പെടുന്നില്ല. പ്ലേഗോ അതുപോലെയുള്ള ഏതോ മഹാമാരിയോ ആയിരുന്നുവെന്ന് മുഫസ്സിറുകൾ പറയപ്പെടുന്നു. അല്ലാഹു അഅലം അസ്സവാബ്. എന്തായാലും ഒരു കാര്യം നമ്മളിവിടെ ഓർക്കണം, ഇവിടെ ഖുർആനിൽ പല സ്ഥലത്തും ഈ അൻസല എന്ന പദം അല്ലെ, ഫൻസൽന അലല്ലദീന ളമു റിജ്സമിന സമയം എന്നിവിടെ പ്രയോഗിച്ചു. അതുപോലെ തന്നെ ഫൻസൽന അലൈക്കുമുൽ മന്നവസെൽവ എന്നിപ്പോൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലെടുത്തായിട്ട് നമ്മൾ പഠിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇറക്കി അല്ലേ, ഇറക്കി എന്നർത്ഥം വരുന്ന അൻസല എന്ന വാക്ക് കാണാം. ശിക്ഷ ഇറക്കി അവിടെയും അൻസല എന്നാണ്. മന്നയും സെൽവയും ഇറക്കി, അവിടേക്ക് അൻസല. ഇരുമ്പ് ഇറക്കി, വസ്ത്രം ഇറക്കി, ഇവിടേക്ക് അൻസല എന്ന പദം ഖുറാനിൽ പലയിടത്തും പ്രസ്താവിച്ചതായി കാണാം. അപ്പോൾ ഈ ഇറക്കി എന്ന അർത്ഥമുള്ള അൻസല എന്ന ഒരു ആ പിന്നെ വെർബ്, ആ ക്രിയ ഉപയോഗിക്കുന്നത് കാണാം. അതിൻ്റെ ഭാഷാർത്ഥം ശരിക്കും മുകളിൽ നിന്ന് കീഴ്പോട്ടിറക്കി എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. മുകളിൽ നിന്ന് കീഴ്പോട്ട് ഇറക്കി, ഇറക്കി എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് കീഴ്പോട്ട് ഇറക്കി എന്നുള്ള ആശയമാണ്. പക്ഷേ എല്ലായിടത്തും ആ ഉദ്ദേശത്തിലല്ല. അള്ളാഹു നൽകി അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചു തന്നു എന്ന ഉദ്ദേശത്തിലും പല പറഞ്ഞത് കാണാൻ പറ്റും. ഇപ്പോൾ ഖുർആൻ ഇറക്കി, മഴ ഇറക്കി, അതൊക്കെ പറയുമ്പോൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി, മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കി എന്ന അർത്ഥത്തിൽ തന്നെയാണ്. എന്നാൽ മറ്റു അർത്ഥങ്ങളിലും അത് ആ പദം അൻസല എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇമാം റാഗിബ് റഹ്മഹുള്ള തൻ്റെ അൽ മുഫ്രദാത്ത് എന്ന നിഘണ്ടുവിൽ ഉദാഹരണ സഹിതം ഇത്തരം സംഗതികളെക്കുറിച്ച് കൂടുതൽ വിശദമായി പറഞ്ഞത് കാണാൻ പറ്റും. അപ്പോൾ അത്തരം പദങ്ങൾ, പദപ്രയോഗങ്ങൾ, ഖുർആൻ്റെ ഓരോ പദപ്രയോഗങ്ങളിലും അല്ലേ അതിലൊക്കെ എന്താണ് അമാനുഷികത, മുഅ്ജിസത്ത് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ കൃത്യമായി കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞതിന് അനുസൃതമായിയാണ് നാം പ്രവർത്തിക്കേണ്ടത്. അതിനെതിരായി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ശിക്ഷ ഇറങ്ങുകയോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും റബ്ബിൻ്റെ റബ്ബിൻ്റെ കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ആ രൂപത്തിലുള്ള ഒരു ഗുണപാഠം നൽകുന്ന സംഭവമാണ് ഇസ്രായേലിയർ ഹിത്തത്ത് എന്ന് പറയാതെ ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കുമ്പോൾ, പരിശുദ്ധമായ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് വളരെ വിനയത്തോടുകൂടി പൊങ്ങച്ചം നടിക്കാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് പ്രവേശിക്കേണ്ടതിൻ്റെ കവാടം കടക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരതിനെ കളിയാക്കി പ്രയോഗിച്ച മറ്റൊരു പദം, അതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഹൈന്തത്ത്, ഗോതമ്പ് മണി എന്ന പദമൊക്കെ പറഞ്ഞ് ധിക്കാരപൂർവ്വം അഹങ്കാരത്തോടു കൂടിയാണ് അവർ അവിടെ പ്രവേശിച്ചത് എന്ന് കാണുമ്പോൾ, അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾക്കെതിരായിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ പിടികൂടും. അതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ഇഹലോകത്ത് മാത്രമല്ല പാരത്രിക ലോകത്തു നിന്നും അതിൻ്റേതായ ശിക്ഷ നമുക്ക് നൽകുകയും ചെയ്യും അള്ളാഹു. അത്തരം അവസ്ഥയിൽ നിന്ന് നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. സദാ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിൽ നമ്മൾ ചലിക്കുകയും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മുഴുവൻ മേഖലകളിൽ നിന്നും മാറി നിൽക്കുകയും സംശുദ്ധമായ ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കുകയും ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ആ രൂപത്തിൽ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ഈമാനോടെ മരിക്കാനുമൊക്കെയുള്ള മഹത്തായ ഭാഗ്യം നൽകുകയും പരലോകത്ത് അമ്പിയാക്കളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മഹത്തായ ഭാഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഹൃദയവസന്തം, സൂറ ബഖറ 58-59 വചനങ്ങൾ. അവതരിപ്പിച്ചത് ഷഹൽ അരിപ്ര.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മധുരം ഖുർആൻ എന്ന് കേട്ട് വരാം.
6: അതെ, ഇന്നത്തെ മധുരം ഖുർആൻ സൂറത്തുൽ മുൽക്കിലെ 3 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. അപ്പൊ ഈ വചനം, ഇതിന്റെ ആശയം എന്ത് ചെയ്യാന്നോ, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ അത്ഭുതങ്ങളെ കുറിച്ചാണ് ശരിക്കും പറയുന്നത്. അപ്പൊ ആ അത്ഭുതങ്ങൾ നിങ്ങളിതിങ്ങനെ കേൾക്കുമ്പോൾ അതിൽ എത്രമാത്രം നിങ്ങൾക്ക് ആശയത്തു കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചിട്ട് കേൾക്കാം.
7: أعوذ بالله من الشيطان الرجيم

0: സൂറത്തു മുൽക്കിൻ്റെ അല്ലേ മൂന്ന് നാല് ആയത്തുകളാണ് നമ്മൾ കേട്ടത്. അബ്ദുറഹ്മാൻ അസ്സുദൈസ് ആണ് നമ്മുടെ ഇന്നത്തെ കാര്യം. അപ്പോൾ ഈ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അവൻ നമുക്ക് ചെയ്തു തന്ന ഒരുപാട് അത്ഭുതകരമായ നമ്മുടെ ചിന്തകൾക്കപ്പുറത്തുള്ള അവൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ്.
1: അടുക്കുകളായ നിലയിൽ ഏഴ് ആകാശങ്ങൾ സൃഷ്ടിച്ചവനായ റബ്ബ്, പരമകാരുണികനായുള്ളവൻ്റെ സൃഷ്ടിയിൽ യാതൊരു ഏറ്റപ്പറ്റും നിനക്ക് കാണാൻ പറ്റില്ല. നിന്റെ ദൃഷ്ടി വീണ്ടും വീണ്ടും നീ അങ്ങോട്ട് പായിക്കുക, നോക്കുക, എന്നാലും ഒരു പിഴവും നിനക്ക് കാണാൻ പറ്റുമോ? ഇല്ല. പിന്നെയും പിന്നെയും നീ നോക്കൂ, ഒരിക്കലും ഒരു പിഴവുമില്ലാതെ വളരെ കുറ്റമറ്റ രീതിയിലുള്ള ഈ പ്രപഞ്ചത്തിലെ വലിയൊരത്ഭുതമായ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വചനത്തിലൂടെ മനുഷ്യൻ്റെ ഒരുപാട് വചനത്തിലൂടെ അത് പറഞ്ഞത്. സൂറത്തു ത്വലാഖിൽ 65-ാമത്തെ വചനത്തിൽ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നത്, ഏഴടുക്കുകളായിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തു മുൽക്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ മറ്റും ധാരാളം വചനങ്ങളിലൂടെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്ക് തിബാക്കൻ എന്നൊരു പദം ഇവിടെ ഒന്നിന് മുകളിൽ മറ്റൊന്നായി
0: തട്ടുകളാണ്.
1: ഭൂമി, ഭൂമിയുടെ മുകളിൽ നമ്മൾ അങ്ങനെ ഓരോ ഇതായിട്ട് നമ്മൾ കാണുമല്ലോ. അപ്പം മനുഷ്യൻ ജീവിക്കുന്ന ശരിക്കും വലിയൊരു പാളിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്.
0: അതിൻ്റെ
1: അടിയിക്കും വേലുണ്ട്, അതിൻ്റെ മുൾക്കുമുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനൊരു ഒരു വീഡിയോ കേട്ടില്ലേ, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യൻ എപ്പോഴും ഈ കടലാസിൽ വരച്ചു വെച്ച വീഡിയോയിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു വലിപ്പേ മനുഷ്യൻ്റെ മുമ്പിൽ ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ളൂ. അങ്ങനെ അവനെ ഇമേജിൻ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ചിത്രത്തിൽ സൂര്യനും ചന്ദ്രനും അല്ലെങ്കിൽ ഭൂഗോളം അതിൻ്റെ റൗണ്ടിലാണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ആ റൗണ്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഗ്ലോബനായിട്ട് നമ്മൾ കാണുമ്പോൾ ആ ഒരു വട്ടത്തിൽ ഇങ്ങനെ ഒരു നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഈ ഭൂമിയുടെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമ്മുടെ ബുദ്ധിക്കത് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത അത്രയും വിശാലമായിട്ടുള്ള ഒന്നാണ് ഭൂമിയുടെ കാര്യം തന്നെ. അപ്പോൾ അതിൻ്റെ പുറത്ത് പിന്നെ ഓരോ ഘട്ടങ്ങളായിട്ട് ഈ ആകാശത്തിൻ്റെ കാര്യം എന്തായിരിക്കും?
0: അത് ഈ ആയത്തിലൂടെയും പല ആയത്തുകളും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചിന്തിപ്പിക്കാനുള്ള പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചെന്തറിയോ, ഇത്രയും വലിയ ഒരു പ്രപഞ്ച ലോകം ഇവിടെ ഉണ്ടായിട്ട് നമ്മുടെ പഠിക്കാനും മനസ്സിലാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും പഠിച്ചോനില്ല എന്ന് പറയുന്നവരുടെ ഒരു പൊട്ടത്തരമാണ് ആലോചിക്കുന്നത്. പഠിച്ചവനുണ്ട് എന്ന് പറയുന്നവരെ പൊട്ടന്മാരായി കാണുന്ന പൊട്ടന്മാരുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. യഥാർത്ഥത്തിൽ അവര് ഒരാളിങ്ങനെ പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, അദ്ദേഹം ഭയങ്കര ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിലയാള് പറയാണ്, ഇപ്പൊ ഒരാള് അത് സൂചിപ്പിച്ചിട്ടുണ്ടോ മുമ്പോ എനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരാള് കടപ്പുറത്ത് വന്നിട്ടേ പിന്നെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ സഹോദരന്റെ പേരിങ്ങനെ ഉറക്ക വിളിക്കുന്നുണ്ട്,
1: ജ്യേഷ്ഠന്റെ പേര്.
0: അപ്പൊ ഒരാളിങ്ങനെ എന്താ ചങ്ങായിക്ക്? അപ്പൊ പറയണേ എന്റെ ജ്യേഷ്ഠന് സൗദിയിലാണ്, എനിക്ക് കടന്റെ അപ്പുറത്ത് അദ്ദേഹം ഉണ്ട്. അപ്പൊ ഇവരിങ്ങനെ എന്ത് ഇവന് പൊട്ടനാ? അപ്പൊ എന്താ സംഭവം എന്നറിയോ, ഇദ്ദേഹം മറ്റുള്ളവരെ ചിന്തിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അഥവാ ഈ കടലിന്റെ അപ്പുറത്ത് മറ്റു രാജ്യങ്ങളുണ്ട് എന്നും അവിടെ എന്റെ ജ്യേഷ്ഠനുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ എന്റെ ശബ്ദത്തിന് അവിടെ എന്തുണ്ട്? അങ്ങോട്ട് കേൾക്കാനുള്ള ലിമിറ്റ് ഇല്ല. അതുപോലെ എൻ്റെ കണ്ണ് ഇപ്പോൾ ഈ റൂമിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ ചുമരിൻ്റെ അപ്പുറത്ത് എൻ്റെ കണ്ണുകൊണ്ട് അവിടെ എന്താന്നുള്ളത് കാണുന്നില്ല. പക്ഷെ അവിടെ അങ്ങനെ ലോകമില്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ എല്ലാത്തിനും പരിമിതികളുണ്ട്. ഇപ്പോൾ ബുദ്ധി ഈ കണ്ണിന് പരിമിതിയുണ്ട്, ശബ്ദത്തിന് പരിമിതിയുണ്ട്, സ്മെല്ലിയം പരിമിതിയുണ്ട്. മനുഷ്യന് കൊടുത്ത ഒരുപാട് കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ അവൻ്റെ ബുദ്ധിക്കും എന്തുണ്ട്?
1: പരിമിതി
0: ഉണ്ട്. അപ്പോൾ ആ ബുദ്ധിൻ്റെ അപ്പുറത്തുള്ള ലോകത്താണ് പഠിച്ചവന്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് നേർരേഖ. സമയം അവസാനിക്കും. മുൻകാലങ്ങളിൽ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലരിവട്ടം പരിപാടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രഘോഷണങ്ങളാണ് ഇപ്പോൾ നേർരേഖ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. സമയം അവസാനിക്കും. സംസാരിക്കുന്നത് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസുബിൻ സലീം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ദുഃഖിക്കുന്ന ഒരുത്തനെ സന്തോഷിപ്പിക്കാനും സന്തോഷിക്കുന്ന ഒരുത്തനെ ദുഃഖിതനാക്കാനും പറ്റുന്ന ഒരു വാചകം, അങ്ങനൊരു വാചകം ഉണ്ടാവും. ഒരു വാചകം വായിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കുന്ന ഒരുത്തൻ സന്തോഷവാനാവും, സന്തോഷിക്കുന്ന ഒരുത്തൻ ദുഃഖിതനാകും. അങ്ങനത്തൊരു വാചകം പറയാനാകുമോ എന്നാണ്. ബുദ്ധിമതിയായ ഒരാൾ അങ്ങനെ ഒരു വാചകം എഴുതിയത് ഇങ്ങനെയാണ്: ഈ സമയം അവസാനിക്കും, ഈ സമയം കടന്നുപോകും. ഈ സമയം അവസാനിക്കുമെന്നൊരു ദുഃഖിതനോട് പറഞ്ഞാൽ എന്തായിരിക്കും? ദുഃഖത്തിൻ്റെ ഏറ്റവും വേദനാപരമായ ഈ സന്ദർഭങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഈ അവസ്ഥ മാറും, അത് അയാളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളാണ്. എന്നാൽ അത്യധികമായി സന്തോഷിക്കുന്ന ഒരാളോട് ആ സന്തോഷ നിമിഷത്തിൽ പറയുന്നു, ഈ സന്തോഷം നിനക്ക് എപ്പോഴും ഉണ്ടാവില്ല, ഇത് നിന്നെ വിട്ടുപോകും എന്ന് പറയുമ്പോൾ അയാൾ ദുഃഖിക്കും. ദുഃഖിക്കുന്നവനെ സന്തോഷിപ്പിക്കാനും സന്തോഷിക്കുന്നവനെ ദുഃഖിപ്പിക്കാനും പറ്റുന്ന ഒരു വാചകമാണിത്. ഇത് വലിയ ഒരാശയമാണ്. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിയന്ത്രണം സാധ്യമല്ലാത്ത വിധം ആരെങ്കിലും മനോവേദനകളുമായി നിങ്ങളടുക്കൽ വന്നാൽ, എന്തെങ്കിലും പരീക്ഷകളിൽ വെച്ച പരാജയമോ അല്ലെങ്കിൽ എന്തെങ്കിലും മരണമോ എന്തോ ആവട്ടെ, ഒരു വളരെ വലിയ വേദനയുമായി ഒരാൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു അല്പസമയം, കുറഞ്ഞ ഒരു സമയം ആ ഒരു മാനസികാവസ്ഥയെ മറന്നു കളയാൻ അദ്ദേഹത്തിന് പറ്റാവുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചു കൊടുത്താൽ, കുറച്ച് കഴിയുമ്പോഴേക്കും മാനസികമായി ആ ഒരു സാഹചര്യത്തെ ഉൾക്കൊള്ളാൻ അയാൾക്ക് കഴിയും. അതിനുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യം, കുറച്ചു സമയം അയാൾ മനസ്സാന്നിധ്യത്തോടെ നിൽക്കാവുന്ന ഒരു പ്രതീക്ഷ, തെറ്റല്ലാത്ത ഒരു പ്രതീക്ഷ, കളവല്ലാത്തൊരു പ്രതീക്ഷ അയാൾക്ക് നൽകിയാൽ തീർച്ചയായും കുറച്ച് സമയമാകുമ്പോഴേക്കും അയാൾ അത് ഉൾക്കൊള്ളുമെന്നതാണ്. അപ്പോൾ നമുക്കറിയാലോ, വളരെ മാരകമായ രോഗങ്ങളിലേക്ക് നിമിഷങ്ങളെക്കൊണ്ട് വഴിമാറ്റപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അതൊരു വലിയ ഷോക്കായിരിക്കും. എന്നാൽ ആ രോഗം കുറച്ചങ്ങനെ മുന്നോട്ട് പോയി, അതങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി വരുമ്പോൾ ആ രോഗാവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് വരുമ്പോൾ ഭാര്യയുടെ രോഗത്തെ ഭർത്താവും, ഭർത്താവിൻ്റെ രോഗത്തെ ഭാര്യയും, മക്കളുടെ രോഗത്തെ മാതാപിതാക്കളും ഉൾക്കൊള്ളുകയാണ്. ഒരുപക്ഷേ കുറച്ചും മുന്നോട്ട് പോകുമ്പോൾ ഒരു മരണമാണ് അവർക്ക് നല്ലതെങ്കിൽ അവർ മരിച്ചുകൊള്ളട്ടെ എന്ന് വരെ നമ്മുടെ മനസ്സ് അനുവാദം കൊടുക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അപ്പോൾ ആദ്യത്തെ സാഹചര്യം മുന്നോട്ട് പോകുമ്പോൾ മാറുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ ഏതു സന്ദർഭങ്ങൾക്കും ഈ ഒരവസ്ഥയുണ്ട്. കുറഞ്ഞൊരു സാവകാശവും സമയവും അനുവദിച്ചു കൊടുക്കുക എന്നതാണ് ഈ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമുക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമവും ഉണ്ടാകുമ്പോൾ ഇത് ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു മാസത്തെ കാലതാമസം, എനിക്കിതിനൊരു പരിഹാരമുണ്ടാകും എന്ന് കാത്തിരിക്കുവാനും ശുഭപ്രതീക്ഷയോടുകൂടെ ഇരിക്കുവാനും നമുക്ക് പറ്റണം. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു മനസ്സാന്നിധ്യം, ഒരു മാനസികമായ ഉറപ്പ് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ പരീക്ഷണങ്ങളിൽ നാം നമ്മുടെ വിശ്വാസം തന്നെ വ്യതിചലിച്ചു പോകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകും. ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ ലഭിക്കുന്ന ഒരു സന്ദർഭമായി അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ അത് പ്രതികൂലമായി ബാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് തന്നെ ശാപകോപങ്ങൾക്ക് വിധേയമാകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കിയേക്കാം. മാനസികമായ ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോൾ അത്തരം ആളുകൾക്ക് ചില പ്രതീക്ഷകൾ നൽകുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ പരിഹാരം. ആ പ്രതീക്ഷകൾ നൽകുമ്പോൾ സ്വാഭാവികമായും ആ ഒരു കാത്തിരിപ്പിന് അവർ തയ്യാറാകും. അതേപോലെ തന്നെ ചില പരിഹാരങ്ങൾ മുന്നിലുണ്ട് എന്നവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. പരിഹാരങ്ങളില്ലെന്നറിയുമ്പോഴാണല്ലോ മനസ്സിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരിക. പരിഹാരങ്ങളുണ്ട്, തീർച്ചയായും പരിഹാരങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. എന്താണ് ആ പരിഹാരം? പ്രാർത്ഥന എന്നുള്ളതാണ് ആ പരിഹാരം. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. അവൻ സമീഉദ്ദുആ ആണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണ്. കേൾക്കുക മാത്രമല്ല, മുജീബുദ്ദുആ ആണ്, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ്. കാല റബ്ബുക്കും ഉദ്ദുഊനി അസ്തജിബുലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇദാ ദഅൻ. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ അടുത്താണെന്ന് പറയാം അവരോട്. എന്നോട് അവൾ ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും എന്ന് അള്ളാഹു ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആ പ്രാർത്ഥന എന്നുള്ളത് ഒരു ബോധ്യതയിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പോൾ പ്രാർത്ഥിച്ചാൽ കിട്ടുമെങ്കിൽ ഏത് വലിയ പ്രതിസന്ധിയാണെങ്കിലും അവിടെ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഒരു പ്രതീക്ഷ ഉണ്ടാവുമെങ്കിൽ, ഒരു പ്രയാസത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ, പ്രാർത്ഥന എന്ന വലിയൊരു പ്രതീക്ഷയിൽ ഏത് പ്രയാസത്തിലാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്? എൻ്റെ റബ്ബ് പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക ഉത്തരം കിട്ടുന്നതാണ്. അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅഹു വയക്ഷിഫു സൂ. പൊറുതിമുട്ടിയവൻ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ ആരാണ്? വയക്ഷിഫു സൂ, അവൻ്റെ ബുദ്ധിമുട്ടുകളെ നീക്കിക്കൊടുക്കുന്നവൻ. അതുകൊണ്ട് നീങ്ങിക്കിട്ടും. പ്രാർത്ഥന എന്ന പ്രതീക്ഷ ഏത് സന്ദർഭത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സഹായകമാകണം. എന്തു ചെയ്യുമെന്നറിയാതെ മനസ്സ് തളർന്നുപോയ ആളുകൾക്ക് നമ്മൾ സംസാരത്തിൽ ചില പ്രതീക്ഷകളുടെ ചില കിരണങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അവരുടെ കണ്ണുകൾ തിളങ്ങും, അവരുടെ മുഖം പ്രശോഭിതമാകും. എങ്കിൽ ചില ഉറപ്പില്ലാത്ത പ്രതീക്ഷകൾക്ക് നമ്മളെ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് കരകയറ്റാൻ പറ്റുമെങ്കിൽ, ഉറപ്പുള്ള പ്രതീക്ഷയാണല്ലോ പ്രാർത്ഥിച്ചാൽ ഉത്തരം തരാമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദത്തം. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സമയവും സന്ദർഭങ്ങളും നോക്കി ആത്മാർത്ഥമായി ചോദിച്ചാൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുമെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ ഈ പ്രതീക്ഷ കൊണ്ട് പറ്റും. ഈ സമയം എനിക്ക് അടുത്തൊരു നിലനിൽക്കുന്ന സമയമല്ല, ഈ സമയം അവസാനിക്കും, ഈ സമയം തീരും എന്ന ചിന്ത നമുക്ക് ആശ്വാസം പകരുമെങ്കിൽ, ഇത്തരം മനസ്സിന് കരുത്തു നൽകുന്ന, സമാധാനത്തിലേക്ക് വയ്ക്കുന്ന ധാരാളം ആലോചനകളും ചിന്തകളും ഖുർആനും ഹദീസും നമുക്ക് കിട്ടും. നിരന്തരമായ ഇസ്ലാമിക കേൾവികളും പഠനങ്ങളും സമാധാനത്തിൻ്റെ പുതിയ ആശയങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അള്ളാഹു നമുക്ക് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യട്ടെ.
2: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് നേർരേഖ. സമയം അവസാനിക്കും. സാരോപദേശങ്ങളുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ കവർ സ്റ്റോറി, ഫെമിനിസം, നിരീശ്വരവാദം, ഇസ്ലാം. മുഹമ്മദ് ഫയാസ് നാദാപുരത്തിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: ഫെമിനിസം, നിരീശ്വരവാദം, ഇസ്ലാം. എഴുത്ത് മുഹമ്മദ് ഫയാസ് നാദാപുരം. ആധുനിക കാലത്ത് മുസ്ലിം സ്ത്രീകൾ പാരമ്പര്യ മതാധ്യാപനങ്ങളും സമകാലിക പാശ്ചാത്യ അജണ്ടകളും തമ്മിലുള്ള വലിയൊരു ആശയപരമായ വടംവലിക്കിടയിലാണ് ജീവിക്കുന്നത്. ഒരു വശത്ത് സൃഷ്ടാവ് കൽപ്പിച്ച ഇസ്ലാമിക നിയമങ്ങളോടുള്ള പ്രതിബദ്ധത, മറുവശത്ത് ഫെമിനിസം, നിരീശ്വരവാദം തുടങ്ങിയ വിവിധ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും. ഇതിനു പുറമെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉയർന്നുവരുന്ന പുരുഷാധിപത്യ സ്വഭാവമുള്ള പുരുഷന്മാരുടെ പെരുമാറ്റരീതികളും സ്ത്രീകളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഫെമിനിസ്റ്റുകളാകട്ടെ ഇസ്ലാമിലെ സ്ത്രീകളുടെ പദവിയെക്കുറിച്ച് നിരന്തരം സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഈ പരീക്ഷണങ്ങളുടെ മധ്യത്തിൽ സത്യം തിരയുന്ന ഓരോ പെൺകുട്ടിക്കും വ്യക്തമായ വഴികാട്ടിയാകാൻ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ളതും വസ്തുതാപരവുമായ വിശകലനം അനിവാര്യമാണ്. പാശ്ചാത്യ ഫെമിനിസത്തിന്റെ ഉത്ഭവം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടത് ഫ്രഞ്ച് എഴുത്തുകാരിയായ സിമോൺ ഡി ബോവെ ആണ്. അവരുടെ ദി സെക്കൻഡ് സെക്സ് എന്ന പുസ്തകം ഫെമിനിസത്തിന്റെ ബൈബിൾ എന്ന വിശേഷണമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രസ്ഥാനം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ അവിടുത്തെ ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിക്കണം. സിമോൺ ഡി ബോവെ എന്നത് സ്ത്രീവിരുദ്ധത അതിന്റെ അത്യുന്നതിയിൽ നിന്ന ഒരു പാശ്ചാത്യ ക്രിസ്തീയ സംസ്കാരത്തിലായിരുന്നു അവർ വളർന്നത്. യൂറോപ്പിലെ ചർച്ചിന്റെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായ ജോൺ ക്രിസോസ്റ്റം പഠിപ്പിച്ചത് സ്ത്രീയേക്കാൾ ഉപദ്രവകാരിയായ മറ്റൊരു മൃഗത്തെയും നിങ്ങൾ കണ്ടെത്തുകയില്ല എന്നാണ്. പ്രമുഖ കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞൻ തോമസ് അക്വിനാസ് വാദിച്ചത് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ താഴ്ന്നവരാണെന്നാണ് പറയുന്നത്. ബൈബിളിലെ സഭാപ്രസംഗകന്റെ രൂപത്തിൽ പറയുന്നു, സ്ത്രീ മരണത്തെക്കാൾ കയ്പുള്ളവളാണ്. ജ്ഞാനോദയത്തിന്റെ പയനിയറായ ജീൻ ജാക്കോസ് റൂസോ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞത് സ്ത്രീകൾ അറിവിനോ ജ്ഞാനത്തിനോ ഒട്ടും അനുയോജ്യരല്ല എന്നാണ്. സിമോൺ ഡി ബോവെ തന്റെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ പൈതഗോറസിന്റെ പ്രശസ്തമായ ഒരു ഉദ്ധരണിയിലൂടെയാണ്. ഒരു നല്ല തത്വമുണ്ട്, അത് പുരുഷനെ സൃഷ്ടിച്ചു. ഒരു ചീത്ത തത്വമുണ്ട്, അത് സ്ത്രീയെ സൃഷ്ടിച്ചു. ഇത്തരമൊരു ജീർണിച്ച സംസ്കാരത്തോടുള്ള കടുത്ത പ്രതികരണമായിരുന്നു ഡി ബോവെയുടെ ഫെമിനിസം. തന്മൂലം അവർ പുരുഷനെ വെറുത്തു, വിവാഹത്തെയും വീടിനെയും വെറുത്തു, ഒരു സ്ത്രീ ആയിരിക്കുന്നതിനെ തന്നെ വെറുത്തു. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ അവർ വലിയ വൈരുദ്ധ്യങ്ങളിലാണ് ജീവിച്ചത്. സ്ത്രീകളെ ശക്തയും സ്വതന്ത്രയുമാകൂ, പുരുഷന്മാർക്ക് കീഴ്പ്പെടാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല എന്ന് പ്രകോപിപ്പിച്ച അവർ സ്വന്തം ജീവിതത്തിൽ കാമുകന്മാർക്ക് പൂർണ്ണമായി കീഴ്പ്പെടാനാണ് ആഗ്രഹിച്ചത്. നെൽസൺ അഗ്രൻ എന്ന അമേരിക്കൻ കാമുകന് അവർ എഴുതിയ 600 പ്രണയലേഖനങ്ങൾ ഫ്രഞ്ച് ഭാഷയിൽ ലഭ്യമാണ്. അതിലൊന്നിൽ അവർ പറഞ്ഞത്, ഞാൻ അനുസരണയുള്ളവളായിരിക്കും, ഞാൻ വീടടിച്ചു വാരാം, ഞാൻ പാത്രങ്ങൾ കഴുകാം, നിനക്കിഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. കൂടുതൽ അത്ഭുതകരമായ കാര്യം, അസ്തിത്വവാദ തത്വചിന്തകനായ ജീൻ പോൾ സാർത്രിന്റെ രണ്ടാമത്തെ വെപ്പാട്ടിയാകാൻ സിമോൺ ഡി ബോവെ സമ്മതിച്ചു എന്നാണ്. വെപ്പാട്ടിയാകാൻ അവർ സമ്മതിക്കുകയും പ്രായോഗികമായി ബഹുഭാര്യത്വം അംഗീകരിക്കുകയും ചെയ്തു എന്നതാണ്. 3 ദിവസം എനിക്കും 3 ദിവസം ആദിത്തവൾക്കും എന്നതായിരുന്നു അവരുടെ കരാർ. മാത്രമല്ല, താൻ ജോലി ചെയ്തിരുന്ന സ്കൂളിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ സാർത്രിന്റെ ലൈംഗികാവശ്യങ്ങൾക്കായി എത്തിച്ചുകൊടുത്തതിന്റെ പേരിൽ അവർ അധ്യാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫെമിനിസത്തിന് നേതൃത്വം നൽകിയത് പുറമേക്ക് സിമോൺ ഡി ബോവെയായിരുന്നു. എന്നാൽ മുഴുവൻ ഫെമിനിസ്റ്റ് പദ്ധതികളുടെയും പ്രേരകശക്തിയും പദ്ധതികൾ തയ്യാറാക്കിയതും സിമോൺ ഡി ബോവെയുടെ കാമുകനും അസ്തിത്വവാദ തത്വചിന്തയുടെ സ്ഥാപകനുമായ ജീൻ പോൾ സാർത്ര ആയിരുന്നു. അയാൾ പറഞ്ഞത്, ഞാനൊരു കാമഭ്രാന്തനല്ല, ഞാൻ അഗമ്യഗമനം നടത്തുന്നവനാണ്. അഗമ്യഗമനം എന്നത് വിവാഹബന്ധത്തിലോ ലൈംഗിക ബന്ധത്തിലോ ഏർപ്പെടാൻ പാടില്ലാത്ത വിധം അവർ അടുത്ത രക്തബന്ധമുള്ളവർ തമ്മിലുള്ള, ഉദാഹരണത്തിന് മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും സഹോദരിമാരും. ഞാൻ അധമനായൊരു തമ്മാടിയാണ് എന്ന് അയാൾ തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാർത്ര് തന്നെക്കുറിച്ച് ഇങ്ങനെയും പറഞ്ഞു, സ്ത്രീകളുമായി അമിതമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുമൂലം എന്റെ ഹൃദയം അറപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഫെമിനിസം കൊണ്ടുവന്നത് സിമോൺ ഡി ബോവയുടെ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ആൺചെന്നായി ആയിരുന്നു എന്നു സാരം. 70 വയസ്സിൽ സാർത്രിന് കാഴ്ച നഷ്ടപ്പെടുകയും പ്രമേഹവും പ്രമേഹം മൂലമുള്ള വ്രണങ്ങളും ബാധിക്കുകയും ചെയ്തു. ഈ പ്രായത്തിലും അയാൾക്ക് ആദ്യ വെപ്പാട്ടികളുണ്ടായിരുന്നു. ഇരുവരുടെയും ജീവിതത്തെക്കുറിച്ച് ഗവേഷണം നടത്തി പുസ്തകമെഴുതിയ ഹാസൽ റൗളിയാണ് ഇത് പറഞ്ഞത്. വിവാഹമെന്നത് പുരുഷാധിപത്യപരമാണെന്നും എന്നാൽ കാമുകൻ ഒരു പോരാളിയാണെന്നും സാർത്ർ സിമോൺ ഡി ബോവയെ ബോധ്യപ്പെടുത്തി. സാർത്രിനെ സേവിക്കാൻ ഒരു ക്രിസ്ത്യൻ വേലക്കാരിയുണ്ടായിരുന്നു. ഈ വൃദ്ധന്റെ യുവത്വലീലകളുടെ അഴുക്കുകൾ കണ്ട് ആ വേലക്കാരി വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. പ്രബുദ്ധതയുടെ വക്താക്കൾ ഫെമിനിസ്റ്റുകളെ ബോധ്യപ്പെടുത്തിയത് സ്ത്രീയുടെ ശരീരം ഒരു വിപ്ലവമാണെന്നും നഗ്നത പുരുഷന്മാരെ പ്രകോപിപ്പിക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുമെന്നും അതിനാൽ അവരെ കൂടുതൽ കൂടുതൽ പ്രകോപിപ്പിക്കണമെന്നുമാണ്. ആൺചെന്നായിക്കൾ അപ്പോൾ ദൂരെ മാറി നിന്ന് ചിരിക്കുകയായിരുന്നു. നമ്മൾ ബോധവൽക്കരണത്തിന്റെ ഒരു യുദ്ധത്തിലാണ്. ഈ ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫെമിനിസ്റ്റ് പദ്ധതിയെ ഈ ലോകത്തിലെ ഏറ്റവും അപകടകരമായ പദ്ധതിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മനുഷ്യന് തന്റെ സഹജമായ സ്വഭാവത്തെ ഫിത്തറത്ത് പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല. ഫെമിനിസം മനുഷ്യന്റെ സഹജ സ്വഭാവത്തിന് വിരുദ്ധമാണ്. അള്ളാഹു പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച പ്രകൃതിക്ക് അത് വിരുദ്ധമാണ്. സ്ത്രീയുടെ ഹൃദയത്തിൽ പുരുഷന്റെ സ്ഥാനവും പുരുഷന്റെ ഹൃദയത്തിൽ സ്ത്രീയുടെ സ്ഥാനവും അള്ളാഹുവിന് നന്നായി അറിയാം. നിങ്ങൾക്ക് സമാധാനപൂർവം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കിണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. 30:21. ഈ സ്നേഹവും കാരുണ്യവും പരസ്പരം പ്രകടിപ്പിച്ച് ജീവിക്കുന്ന ദാമ്പത്യമാണ് സംതൃപ്തവും മനോഹരവുമായത്. അങ്ങനെയുള്ളവരടങ്ങിയ സമൂഹമാണ് മാനസികമായി തന്നെ ആരോഗ്യകരമായൊരു സമൂഹം. അതിനാൽ സിമോൺ ഡി ബോവയുമായി അവരുടെ പാശ്ചാത്യ സമൂഹങ്ങളുമായോ നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിൽ സ്ത്രീയുടെ പദവി പാശ്ചാത്യ സ്ത്രീവിരുദ്ധ ചിന്തകൾക്ക് വിരുദ്ധമായി ഇസ്ലാം സ്ത്രീക്ക് അധികാരവും ആദരവും സുരക്ഷിതത്വവും നൽകുന്നു. ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത് അവൾക്കെതിരെ വ്യഭിചാരക്കുറ്റം ആരോപിക്കുന്ന വ്യക്തിക്ക് 80 അടി ശിക്ഷ ഇസ്ലാം വിധിക്കുന്നു. ചാരിത്രവതികളുടെ മേൽ വ്യഭിചാര ആരോപണം നടത്തുകയും എന്നിട്ട് 4 സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ 80 അടി അടിക്കുക. അവരുടെ സാക്ഷ്യം നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കുകയും ചെയ്യരുത്. അവർ തന്നെയാകുന്നു അധർമ്മകാരികൾ. വിശുദ്ധ ഖുറാൻ അധ്യായം 24:4. ഒരു സ്ത്രീയെ ഒരു വാക്കുകൊണ്ട് ദ്രോഹിച്ചതിനാണ് ഈ കടുത്ത ശിക്ഷയും ആക്ഷേപവും. ലോകത്തിങ്ങനെയൊരു നിയമം വേറെ ഏതെങ്കിലും മതത്തിലോ ഇസത്തിലോ ഉണ്ടോ? 2 പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്നതുവരെ സംരക്ഷിച്ച് വളർത്തുന്നവന് പുനരുദ്ധാന നാളിൽ പ്രവാചകനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള പദവി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മനുഷ്യരിൽ ഏറ്റവും നല്ല പെരുമാറ്റത്തിന് അർഹതയുള്ള വ്യക്തിയായി ഇസ്ലാം പിതാവിനേക്കാൾ 3 മടങ്ങ് മുൻഗണന നൽകിയത് മാതാവിനാണ്. ബുഖാരി മുസ്ലിം. പ്രായമാകുമ്പോൾ സ്ത്രീകളെ നഴ്സിംഗ് ഹോമുകളിലേക്ക് തള്ളുന്ന പാശ്ചാത്യ രീതിയെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. വൃദ്ധരായ മാതാപിതാക്കളെ പരിചരിക്കുന്നതിൻ്റെയും അവരുടെ പ്രീതി നേടുന്നതിൻ്റെയും പുണ്യവും പ്രതിഫലവും ഇസ്ലാം പഠിപ്പിക്കുന്നതുകൊണ്ടാണ് വൃദ്ധസദനങ്ങളിൽ മുസ്ലിം സമുദായത്തിലെ വൃദ്ധ മാതാപിതാക്കളുടെ എണ്ണം നാമമാത്രമാകുന്നത്. വഞ്ചനയുടെ ചരിത്രം. ഇന്റർനെറ്റ് നമ്മുടെ വീടുകളിൽ എത്തുന്നതിനു മുമ്പ് ഫെമിനിസ്റ്റുകൾ ഈ വാദങ്ങൾ ഉന്നയിച്ച് ലോകരെ വിഡ്ഢികളാക്കുകയായിരുന്നു. പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നതും ബലാത്സംഗങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നതും ഇസ്ലാമിക സമൂഹങ്ങളിലാണെന്ന് അവർ പറഞ്ഞു. മുസ്ലിം പുരുഷന്മാർ ബഹുഭാര്യാത്വത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്നും അവർ ആരോപിച്ചു. എന്നാൽ ഇന്റർനെറ്റ് വ്യാപകമാവുകയും സ്ഥിതിവിവരക്കണക്കുകൾ പരിശോധിക്കാൻ സാധിക്കുകയും ചെയ്തപ്പോൾ നമ്മളേറ്റവും വലിയ കള്ളപ്രചാരണത്തിന്റെ ഇരകളായിരുന്നുവെന്ന് കണ്ടെത്താനായി. ലൈംഗിക വിപ്ലവത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളാരി? ഫെമിനിസവും ലൈംഗിക വിപ്ലവവും സ്ത്രീകൾക്ക് യഥാർത്ഥ വിമോചനം ഉറപ്പ്

0: വിഴുങ്ങാൻ കാത്തുനിൽക്കുന്ന ചെന്നായിക്കൾ എന്നാണ് ലൂക്കോസ് വിശേഷിപ്പിക്കുന്നത്. ലൈംഗിക വിമോചനമെന്ന പേരിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത്തരം അവിശ്വസ്തവും ഉത്തരവാദിത്തമില്ലാത്തതുമായ പുരുഷ പ്രവണതകളെ സമൂഹം സാധാരണവൽക്കരിക്കുക മാത്രമായിരുന്നു എന്നവർ വ്യക്തമാക്കുന്നു. ഫെമിനിസം സ്ത്രീയെ യുവാക്കൾക്ക് സൗജന്യമായ ഒരു ഭക്ഷണമായി നൽകി. പുരുഷൻ തനിക്കാവശ്യമുള്ള നേടുന്നു. അവൾ ഗർഭിണിയായിരിക്കുമ്പോഴോ പ്രസ്താവന അവൾ ഗർഭിണിയായിരിക്കുമ്പോഴോ പ്രസവവേദന അനുഭവിക്കുമ്പോഴോ അവളുടെ ചെലവുകളിലോ കുട്ടിയെ വളർത്തുന്നതിലോ അവനവളെ സഹായിക്കുന്നില്ല. ഈ യുദ്ധത്തിൽ വിജയിച്ചത് സ്ത്രീയോ അതോ പുരുഷനോ? പ്രബുദ്ധതയുടെ പേരിൽ ഒരു കപ്പ് ചായയുടെ വിലക്ക് സ്ത്രീ തന്റെ ശരീരം ചെന്നായ്ക്കൾക്ക് സൗജന്യമായി നൽകുന്ന അവസ്ഥയാണ് അവിടെയുള്ളത്. അവൾ ഗർഭിണിയാകുമ്പോൾ പുരുഷൻ അവളെ ഉപേക്ഷിച്ചു പോകുന്നു. ഇതിന്റെ ഫലമായി 2024 മാത്രം ലോകത്ത് 41 ലക്ഷം ഭ്രൂണങ്ങളാണ് ഗർഭഛിദ്രത്തിലൂടെ കൊല ചെയ്യപ്പെട്ടത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം പ്രതിവർഷം ലോകത്ത് ഏകദേശം 7.3 കോടിയോളം ഗർഭഛിദ്രങ്ങൾ നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനു പകരം തെരുവിൽ നിക്ഷേപിക്കാൻ ബേബി ബോക്സുകൾ സ്ഥാപിക്കേണ്ടി വരുന്ന ദയനീയമായൊരവസ്ഥയിലേക്ക് പാശ്ചാത്യലോകം അധപതിച്ചു. മുസ്ലിം പുരുഷന്മാർ ഒന്നിലധികം വിവാഹം കഴിക്കുന്നു എന്ന് ഫെമിനിസ്റ്റുകൾ ആക്ഷേപിക്കുന്നു. അതേസമയം അവർ ഒന്നിലധികം ലൈംഗിക പങ്കാളികളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നു. മതം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നുവെന്ന് പറഞ്ഞ് നിരീശ്വരവാദികളായി മാറിയ നിരവധി പെൺകുട്ടികളുണ്ട്. ശരിയാണ്, മതം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നു, ഒപ്പം പുരുഷന്മാരുടെ സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കുന്നു. തക്ലീഫിൻ്റെ മതപരമായ ബാധ്യത അടിസ്ഥാനം തന്നെ സ്വന്തം ഇച്ഛകളെ നിയന്ത്രിക്കുക എന്നതാണ്. ഇച്ഛകൾ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. ഇതിലാണ്, ഇതിന്മേലാണ് പ്രതിഫലവും ശിക്ഷയും നിലകൊള്ളുന്നത്. എന്നാൽ ആർ പരിധി ലംഘിക്കുകയും ഐഹിക ജീവിതത്തിന് മുൻഗണന നൽകുകയും ചെയ്തുവോ തീർച്ചയായും നരകം തന്നെയാണ് അവൻ്റെ പാർപ്പിടം. എന്നാൽ തൻ്റെ നാഥൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നതിനെ ഭയപ്പെടുകയും സ്വന്തം മനസ്സാക്ഷിയെ തന്നിഷ്ടങ്ങളിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ തീർച്ചയായും സ്വർഗം തന്നെയാണ് അവൻ്റെ പാർപ്പിടം. വിശുദ്ധ ഖുറാൻ അധ്യായം 79:37. സമത്വവും നീതിയും തമ്മിലുള്ള വ്യത്യാസം. എല്ലാ കാര്യങ്ങളിലും പുരുഷനും സ്ത്രീയും തമ്മിൽ പൂർണ്ണ സമത്വം, ഈക്വാലിറ്റി സ്ഥാപിക്കണമെന്ന വാദം സ്ത്രീയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. സമത്വവും നീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ രീതിയിലുള്ള സമത്വം സ്ത്രീയോട് ചെയ്യുന്നത് അനീതിയാണ്. ഇത് സ്ത്രീയുടെ സവിശേഷതകളെ ഇല്ലാതാക്കലാണ്. അത് അവളുടെ സഹജമായ പ്രകൃതിക്ക് വിരുദ്ധമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് യാന്ത്രികമായൊരു സമത്വമല്ല, പ്രകൃതിപരമായ ജസ്റ്റിസ് നീതിയാണ്. പുരുഷ സ്ത്രീ മസ്തിഷ്കങ്ങളുടെ ഘടനയും സ്വഭാവവും തികച്ചും വ്യത്യസ്തമാണ്. സ്ത്രീയുടെ മസ്തിഷ്കം സഹതാപം, എമ്പതി, വികാരങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകും. പുരുഷൻ്റെതാകട്ടെ വിശകലനപരമായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശേഷിയുള്ളതാണ്. ഇതുകൊണ്ടാണ് ഭൗതികശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ 225 ശാസ്ത്രജ്ഞരിൽ 5 പേർ മാത്രം സ്ത്രീകളായതും നഴ്സിംഗ് രംഗത്ത് 90% സ്ത്രീകളും എഞ്ചിനീയറിംഗ് രംഗത്ത് 90% പുരുഷന്മാരും ഉള്ളത്. ഇത് സ്ത്രീകളുടെ അപകർഷതയല്ല, മറിച്ച് പ്രകൃതിപരമായൊരു സവിശേഷതയായി കണ്ടാൽ മതി. സുസൈൻ വെങ്കർ പറഞ്ഞു, പുരുഷൻ ചെയ്യുന്ന അതേ ജോലി ചെയ്യാനും അതേ ചുമതലകൾ നിർവഹിക്കാനും ഞാൻ സ്ത്രീയെ നിർബന്ധിക്കുമ്പോൾ ഞാൻ അവളെ സന്തോഷം കുറഞ്ഞവളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവളുടെ മാനസികാവസ്ഥ തകരും, അവളുടെ സവിശേഷതകൾ നശിക്കും, അവളുടെ സഹജ പ്രകൃതി ഇല്ലാതാകും. മനുഷ്യന്റെ വൈകാരിക ലോകവും യുക്തിബോധവും പരസ്പരം ഇഴചേർന്നിരിക്കുന്നത് എങ്ങനെയെന്നത് മനഃശാസ്ത്രത്തിലെ കൗതുകമുണർത്തുന്ന വിഷയമാണ്. പ്രശസ്ത ഈജിപ്ഷ്യൻ മനോരോഗ വിദഗ്ധൻ പ്രൊഫസർ അഹമ്മദ് ഉക്കാഷ ചൂണ്ടിക്കാണിക്കുന്നതുപോലെ പുരുഷനും സ്ത്രീയും തങ്ങളുടെ വികാരങ്ങളെയും യുക്തിയെയും സമീപിക്കുന്നതിൽ മൗലികമായ ചില വ്യത്യാസങ്ങളുണ്ട്.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി, ഫെമിനിസം, നിരീശ്വരവാദം, ഇസ്ലാം. മുഹമ്മദ് ഫയാസ് നാദ.

0: പ്രിയ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് ഷോ അവസാനിച്ചു. നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് കൂടെ ഞാൻ മുസ്തഫ അൻസാരി ഏപ്പിക്കാട്, എൻ്റെ കൂടെ ബഹുമാനനായ സഹൽ അരിപ്ര. റേഡിയോ വൈബ്സിൽ നമുക്ക് ആദ്യമായി നാം കേൾക്കുന്നത് ഇൻസൈറ്റ്, മാനവികത എന്ന വിഷയത്തിൽ ഹനീഫ വണ്ടൂർ നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ, അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ കൃത്യമായി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. സൃഷ്ടാവ് ആരാണ് എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം നൽകുന്ന ഒരേയൊരു ഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ്. ഖുർആനിൻ്റെ മാനവിക ദർശനം, അതിനെ പലപ്പോഴും കളിയാക്കുന്നവർ വിശുദ്ധ ഖുർആനിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് പറയുമ്പോൾ അതിലൊന്നും കടമെടുത്തുകൊണ്ട് മനുഷ്യരാശിക്ക് മുമ്പിൽ വെക്കുകയും ഇസ്ലാം ഒരു അറുപഴഞ്ചനാണ്, ഖുർആൻ അറുപഴഞ്ചനാണ് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ, ഖുർആനിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചും അല്ലെങ്കിൽ ഖുർആനിൻ്റെ യുക്തിയെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട്. ഈ പ്രപഞ്ചത്തെയും ജീവിതത്തെയും മനുഷ്യനെയും കുറിച്ചുള്ള ഖുർആനിൻ്റെ വീക്ഷണങ്ങളാണ് യുക്തിവിരുദ്ധമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ നമുക്ക് അതിൻ്റെ വസ്തുനിഷ്ഠമായ വിശകലനത്തിലേക്ക് പോയാൽ എന്താണ് ഖുർആനിക ദർശനത്തിൻ്റെ കാതലായ ഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പ്രപഞ്ചം സ്വയംഭൂവല്ല എന്നും കണിശമായ വ്യവസ്ഥകൾക്ക് വിധേയമായിക്കൊണ്ട് ഒരു സൃഷ്ടാവിനാൽ സൃഷ്ടിപ്പ് നിയന്ത്രിക്കപ്പെടുന്നതാണെന്നുമുള്ള ഒരു സൃഷ്ടി സിദ്ധാന്തമാണ് ഇസ്ലാമിക ദർശനത്തിൻ്റെ സുപ്രധാനമായ ഒരു ഭാഗം. കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ഖുർആൻ എന്ന് പറയുന്നത് ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്കുള്ള കൃത്യമായ മാർഗദർശനമാണ്. എന്നാൽ ഖുർആനിലൂടെ ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അത് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ വെറുതെ എങ്ങനെ അള്ളാഹനെ ആരാധിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചുകൊണ്ട് നിങ്ങൾ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് നിങ്ങളെ സൃഷ്ടാവിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ അതിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചു പോയി എന്നുള്ളതാ. എങ്കിൽ പോലും അതിൽ പോലും ഒരു തെറ്റ് കാണുവാൻ ഇന്ന് വരെ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ സുപ്രധാനമായ ഒരു ഭാഗമെന്ന് പറയുന്നത് ഈ സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള ആരാധ്യതയാണ്. മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ പറയുന്നു. അവരെ മാത്രമായിരിക്കില്ല, പക്ഷെ ഖുർആൻ കൃത്യമായി പറയുന്നത് വമൽ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂന എന്നാണ്. മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ ഒന്നാമത്തെ സുപ്രധാനമായ ഒരു ഭാഗമെന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ ആരാധിക്കുക, ആരാധനകൾ അത് സൃഷ്ടാവിന് തിരിച്ചു കൊടുക്കുക എന്നതാ. മനുഷ്യാസ്തിത്വത്തിന്റെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അവന്റെ ബാധ്യതകൾ എന്നിവയെ സംബന്ധിച്ച ദർശനമാണ് മറ്റൊരു സുപ്രധാനമായ ഭാഗം. നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ ഇവിടെ ജീവിക്കുമ്പോൾ അവന് സ്വതന്ത്രമായിക്കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. അവൻ അതിലുള്ള ബാധ്യതകൾ അവൻ എന്ത് ചെയ്യണം, നിർവഹിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു ഭാഗം ചർച്ച ചെയ്യുന്നു. മറ്റൊരു ഭാഗം അള്ളാഹുവിൽ നിന്നുള്ള പ്രപഞ്ച സൃഷ്ടാവിൽ നിന്ന് സന്ദേശമാണ്. ആത്മാവും മലക്കുകളും പിശാചും സ്വർഗനരകങ്ങളും എന്നിവയെപ്പറ്റിയുള്ള വിശ്വാസങ്ങൾ, ഇത് പിശാജ് സ്വർഗനരകങ്ങൾ എന്നിവയെപ്പറ്റിയുള്ള വിശ്വാസമാണ്. പിന്നീടുള്ളത് മൗലികമായിട്ടുള്ള വിഷയങ്ങളാണ്. ഈ കാര്യങ്ങൾ അത്രയും ശാസ്ത്രത്തിനും ബുദ്ധിക്കും എതിരായ മൂഢവിശ്വാസങ്ങളാണെന്ന് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതാണ് ഈ മൗഢ്യം നിറഞ്ഞ ഖുർആനെന്ന് യുക്തിവാദികൾ ജൽപ്പിക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഭൗതിക ശാസ്ത്രത്തിലെയോ തർക്കശാസ്ത്രത്തിലെയോ ഏതെങ്കിലും ഒരു നിയമം അത് ദൈവാസ്തക്യം ഉൾപ്പെടെയുള്ള ഉപരിക്ത കാര്യങ്ങളെ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നത് എന്ന് യുക്തിവാദികൾ ചൂണ്ടിക്കാണിക്കാറില്ല. ഇപ്പോൾ നോക്കൂ, കത്തിജ്വലിക്കുന്ന നക്ഷത്രങ്ങളിലെ പദാർത്ഥ സമുച്ചയം, അത് നിരന്തര പരിണാമ പ്രക്രിയയിലൂടെ ജൈവ പദാർത്ഥത്തിന്റെ അത്യുന്നത രൂപമായ മനുഷ്യ മസ്തിഷ്കം വരെ സ്വയം വന്നതാണ് എന്ന് പറയാൻ സാധിക്കുമോ? യാതൊരു ബാഹ്യശക്തിയുടെയും നിയന്ത്രണമില്ലാതെ വളർച്ച പ്രാപിച്ച് എത്തിച്ചേരുമെന്ന് ഭൗതിക ശാസ്ത്രം ഖണ്ഡിതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം കഴിയില്ല. എന്നാൽ അതെല്ലാം തന്നെ യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകൾ, യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ബുദ്ധിമാന്മാരെന്ന് പറയുന്നവർക്ക് അതിന് അത്തരം മറുപടികൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ, അതുപോലെ ഭൂമിയിലേക്ക് നോക്കിയാൽ, അവിടെയെല്ലാം കാണുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നാണ്. സൗരയൂഥഗ്രഹത്തെപ്പറ്റി മനുഷ്യരായ നമ്മൾ മനസ്സിലാക്കിയ വസ്തുതകളുടെ വെളിച്ചത്തിൽ നമുക്കൊരു വിശകലനം നടത്തി നോക്കിയാൽ സൂര്യൻ ജനനം മുതൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ ജ്വലിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ അന്തരീക്ഷ മേൽപ്പുരയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ മഴയോ മേഘമോ കാറ്റോ ഉണ്ടാകുമായിരുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടിയുണ്ടോ എന്നുള്ളതാണ്. ഇനി നാം ഭൂമിയിലേക്ക് നോക്കിയാലോ? ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു തുണ്ട് ഭൂമിയിൽ ഒരു രാസഘടനയുടെ മണ്ണിൽ ഒരേ വെള്ളം വലിച്ചെടുത്ത് ഒരേ വളത്തിൽ നിന്ന് പോഷണം ഉൾക്കൊണ്ട് വളരുന്ന ചെടികൾ അല്ലേ, ഒരേ മണ്ണിൽ ഇപ്പൊ നമ്മുടെ വീടുകളിൽ വളരുന്ന അടുക്കളത്തോട്ടങ്ങളിൽ ഉണ്ടാക്കുന്ന പച്ചക്കറി വിത്തുകൾ, അത് ചിലത് കയ്പുള്ളതാണ്, ചിലത് മധുരിക്കുന്നതാണ്, ചിലത് പുളിയുള്ളതാണ്. ഇങ്ങനെ പല രസങ്ങളും ഒരേ മണ്ണിലാണ്, ഒരേ വളമാണ് ഇടുന്നത്, ഒരേ വെള്ളമാണ് ഒഴിക്കുന്നത്, പക്ഷേ ഒരേ മണ്ണിലാണ്. എന്നിട്ട് പോലും വ്യത്യസ്തമായ രുചിയും മണവും പുളിയുമുള്ള, അതേപോലെ തന്നെ നിറങ്ങളിൽ വ്യത്യാസമുള്ള, മഞ്ഞയും ചുവപ്പും നീലയും ഒക്കെ കളറുള്ള ചെടികൾ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് തനിയെ ഉണ്ടാകുന്നതാണോ? ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രകനില്ലേ? ഇതിന്റെ പിന്നിൽ ഒരു കൃത്യമായ ഒരു ബുദ്ധി അവിടെ പ്രയോഗിക്കുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം മനുഷ്യർക്കുണ്ടാകണമെന്നാണ്. ചില മരങ്ങൾ ചിലത് കായ്ക്കുന്നത്, ചിലത് പൂവിടുന്നത്, ചിലത് മണ്ണിനടിയിൽ ഉണ്ടാകുന്നത്, ഇതിനെയെല്ലാം വ്യവസ്ഥയില്ലേ? മണ്ണിനടി ചില കായ്കൾ മണ്ണിനടിയിലാണ് ഉണ്ടാവുക, ചിലത് മരത്തിന്റെ മുകളിലാണ് ഉണ്ടാവുക, ചെടിയുടെ മുകളിലാണ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കൃത്യമായ ഒരു രൂപം എങ്ങനെയാണ് കടന്നു വന്നത്? എങ്ങനെയാണ് വെള്ളത്തിലുണ്ടാകുന്ന, മണ്ണിലുണ്ടാകുന്ന ഇതിന്റെ എല്ലാം വ്യത്യാസങ്ങൾ എങ്ങനെ ഉണ്ടായി? ഓറഞ്ചിന് ഓറഞ്ച് എന്ന് പറയുന്നതിന് ആ ഓറഞ്ച് കളർ എങ്ങനെ വന്നു? ചെറുനാരങ്ങയ്ക്ക് എങ്ങനെയാണ് ആ മഞ്ഞ നിറം വന്നത് എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ, ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ ആ ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിക്കേണ്ടത് ഇതിന് പിന്നിൽ കൃത്യമായ ആസൂത്രകനുണ്ട് എന്ന്. അതല്ലാതെ 6-ാം നൂറ്റാണ്ടിൽ വന്ന ഒരാൾ വെറുതെ അങ്ങോട്ട് എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് എന്നല്ല. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളെ നാഥനെ നിങ്ങൾ വണങ്ങുവിൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാകാൻ വേണ്ടി എന്ന് പറയാൻ കാരണം അതാണ്. കാരണം എന്നിട്ട് ആ വചനത്തിന് ശേഷം അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയായും ഉപരിഭാഗത്തെ മേൽപ്പുരയായും സംവിധാനിച്ച നാഥനെ ഈ ഉപരിഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന വൈവിധ്യമാർന്ന കനികൾ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ഉൽപ്പാദിച്ചു തരുന്ന കൃത്യമായ സൃഷ്ടാവിനെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അവനിൽ പങ്കാളികളെ വെച്ചുകൂടാത്തതുമാകുന്നു എന്ന് കൃത്യമായി പഠിപ്പിക്കുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു സൃഷ്ടാവ് അവകാശപ്പെടുന്നത്, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കേണ്ടത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സൃഷ്ടാവിനോടുള്ള കടപ്പാട് മനുഷ്യന് ഒരിക്കലും അവസാനിക്കുകയില്ല. അവന്റെ ജനനം മുതൽ മരണം വരെയും അല്ല, മരണത്തിനു ശേഷവുമുള്ള ജീവിതത്തിലുമെല്ലാം അവന്റെ കൂടെയുള്ളത് അവന്റെ സൃഷ്ടാവാണ്. അതുകൊണ്ടാണ് സൃഷ്ടാവായ റബ്ബ് അവനോട് കണ്ണുകൾ കൊണ്ട് കാണാനും കാതുകൾ കൊണ്ട് കേൾട്ട് മനസ്സിലാക്കുവാനും ബുദ്ധി കൊണ്ട് ഹൃദയം കൊണ്ട് മസ്തിഷ്കം കൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കുവാനും ഒക്കെ അവനോട് പറയുന്നത് അതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഉപരിഭാഗത്തെ നാം സുരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കിയിരിക്കുന്നു, എന്നിട്ടും അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കാത്തത് എന്നാണ്. നോക്കൂ, നിങ്ങൾ കേവലമായ ഭൗതികവാദത്തിന് ഉത്തരം കണ്ടെത്താൻ പ്രയാസമുള്ള ചില ചോദ്യങ്ങൾ നേരിടുന്നതിന് വേണ്ടി ആവിഷ്കരിക്കപ്പെട്ടതാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയുന്നത്. എന്നാൽ അതുപോലും കൃത്യമായി എന്താണ് എന്ന് ജനങ്ങളോട്, മനുഷ്യരോട് വിശദമായി പറയുവാനും പഠിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. വെറുതെ ഇസ്ലാമിനെതിരെ, ഇസ്ലാമിനെ വിമർശിക്കുവാൻ, ഇസ്ലാമിനെ ചെളിവാരി എറിയുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അവർക്ക് കൃത്യമായ ഒരു മാനവികത പറയാൻ അവർക്ക് സാധിക്കുന്നില്ല, അവർക്ക് കൃത്യമായി ഒരു മര്യാദകൾ പഠിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അവർ പറയുന്ന മര്യാദകളും മാനവികതയും എല്ലാം തന്നെ അത് ഇസ്ലാമിൽ നിന്നും കടമെടുത്തതാണ്. എന്നിട്ട് അവർ ഇസ്ലാമിനെതിരെ ചെളിവാരി എറിയുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം മുൻധാരണകളും മാറ്റിവെച്ചുകൊണ്ട് ചിന്തിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ഒരു മുൻധാരണകൾ നമുക്കുണ്ടാകുവാൻ പാടില്ല. കൃത്യമായി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, അതിന്റെ സ്രോതസ്സുകൾ, ഏതൊരു ആദർശത്തെയും പഠിക്കുക. ഇപ്പോ ആദർശമാകട്ടെ, അതല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളാകട്ടെ, അതിനെ നാം പഠിക്കേണ്ടത് എവിടെ നിന്നാണ്? അതിനെ പഠിക്കേണ്ടത് അതിനെക്കുറിച്ച് വിമർശനം എഴുതിയ ഗ്രന്ഥങ്ങളിൽ നിന്നല്ല. കൃത്യമായി അതാണ് മനസ്സിലാക്കേണ്ടത്. വിമർശന ഗ്രന്ഥങ്ങളിൽ നിന്നും അവർ അതിൽ നിന്നല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് ആരാണ് ഇതിന്റെ ഓദർ ആരാണ്. ഖുർആൻ പറയുന്നത്, ഖുർആൻ ഇറക്കിയത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവാണ്. അള്ളാഹു അത് അവകാശപ്പെടുന്നു, ആ ഗ്രന്ഥത്തിൽ അവകാശപ്പെടുന്നു, ഞാനാണ് ഇത് ഇറക്കിയത് എന്ന് അള്ളാഹു അവകാശപ്പെടുന്നു. ആ അവകാശവാദം പറയുന്ന അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുവാൻ അള്ളാഹു പറയുന്നു, ആ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറയുന്നു, ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറയുന്നു. മനുഷ്യ, നീ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നു. ഇനി നീ എന്റെ ജീവിതം എങ്ങനെയാണ് എന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നു. എന്നാൽ യുക്തിവാദികളായ ആളുകളോട് നമുക്ക് തിരിച്ചു ചോദിക്കാം, ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഖുർആൻ ഇതിനെല്ലാം മറുപടിയുണ്ട്. മനുഷ്യന്റെ അവസ്ഥകളെ കുറിച്ച്, അവസ്ഥാന്തരങ്ങളെ കുറിച്ച്, അവന്റെ ജീവിത ക്രമണത്തെ കുറിച്ച് അവിടെ ഉത്തരമുണ്ട് കൃത്യമായി. മനുഷ്യരായ മനുഷ്യർക്ക് മുഴുവനും ഒരേ പ്രായമല്ല, ഒരേ വയസ്സല്ല, ഒരേ രൂപത്തിലുള്ള മരണങ്ങളല്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ നമുക്ക് ആകാൻ സാധിക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്, എല്ലാ ആഗ്രഹങ്ങളുടെയും ആ ഓട്ടപ്പാച്ചിലിടയിൽ നമ്മൾ മരിച്ചു പോവുകയാണ്. പക്ഷെ അത് എന്താണ് അതിനുള്ള കാരണം എന്ന് കൃത്യമായി യുക്തിവാദികൾക്ക്, ശാസ്ത്രവാദികൾക്ക് പറയാൻ സാധ്യമല്ല. എന്നാൽ കൃത്യമായി മനുഷ്യന്റെ ഓരോ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിനും കൃത്യമായ മറുപടി ഖുർആനിന് പറയാനുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവന്റെ മരണത്തിന്റെ പ്രായം ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഖുർആൻ പറയുന്നു, അവൻ എവിടെ വെച്ച് മരിച്ചാലും അതിനെല്ലാം ഒരു തീരുമാനമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഇങ്ങനെ ഒരു ആശ്വാസ വാക്ക് പറയാൻ ആർക്കും സാധിക്കും? ഖുർആൻ പറയുന്നു, നിങ്ങൾ ചിലപ്പോൾ ജനിക്കുമ്പോൾ തന്നെ മരിക്കും, അതല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ട് മരിക്കും, അതിനിടയിൽ മരിക്കാം, അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ ഒരു നീതി എന്ന് പറയുന്ന രൂപത്തിൽ കൃത്യമായി എന്തുണ്ട്? ഒരു മനുഷ്യൻ, അയാൾ ജനിച്ചു, അയാളുടെ ജീവിതകാലത്തെ വിദ്യാഭ്യാസവും അയാളുടെ പഠനങ്ങളും എല്ലാം നടത്തി വളരെ കഷ്ടപ്പെട്ട് ഒരു ജോലി നേടി, ആ ജോലിക്ക് പോകുന്ന നേരത്താണ് അയാൾ കൃത്യമായിട്ട് ഒരു ആക്സിഡന്റിൽ മരണപ്പെടുന്നത്. അവിടെ ഒരു യുക്തിവാദിക്ക് എന്താണ് അതിൽ സമാശ്വസിപ്പിക്കാൻ പറയാനുള്ളത്? കൃത്യമായി ഖുർആൻ ആശ്വാസം പറയാനുണ്ട്. കാരണം ആ ആശ്വാസം എന്നുള്ളത് അവന്റെ കർമ്മങ്ങൾ കൃത്യമാണെങ്കിൽ, വക്രതയില്ലാത്തതാണെങ്കിൽ, നിഷ്കളങ്കമാണെങ്കിൽ, അവന് കൃത്യമായി അവന്റെ ജീവിതം അള്ളാഹു തിരിച്ചു കൊടുക്കുമെന്നാണ്. അവന് പരലോകത്ത് അവന് തിരിച്ചു കൊടുക്കും, സ്വർഗം കൊടുക്കുമെന്നാണ്. ഏതെങ്കിലും ഒരു ശാസ്ത്രീയവാദിക്ക് അങ്ങനെയൊന്നും പറയാൻ, അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് പറയാൻ, സമർത്ഥിക്കുവാൻ അവർക്ക് സാധിക്കുമോ? സാധിക്കുകയില്ല. മറിച്ച് ഖുർആൻ മാത്രം. കാരണം ഖുർആൻ ഇറങ്ങിയത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിചരാചരങ്ങളെയും സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ട് അവനിൽ അവതീർണമായ ഖുർആൻ അത് കൃത്യമാണ്, ദൈവികമാണ്. ഖുർആനെ വിമർശിക്കാൻ വേണ്ടി വെറുതെ എന്തെങ്കിലും വായിൽ തോന്നിയത് പറഞ്ഞാൽ പോരാ, മറിച്ച് അത് കൃത്യമായി പറയുവാൻ സാധിക്കണം. അതുകൊണ്ട് ഖുർആൻ വെല്ലുവിളിക്കുന്നു, ഈ ഖുർആനിനെ പോലെ ഒരു ആയത്തെങ്കിലും ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അതുകൊണ്ട് യുക്തി ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പൊട്ടീസാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കൃത്യമായ ബുദ്ധിയും യുക്തിയും ഉണ്ടെങ്കിൽ അവൻ എത്തിച്ചേരുക കൃത്യമായി അത് അള്ളാഹുവിലാണ്, ഖുർആനിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാഅല്ലാഹ്. ഇപ്പോൾ നാം കേട്ടത് ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റ് എന്നത് ശരിക്ക് അതിൻ്റെ പേര് പോലെ തന്നെ എല്ലാ ശ്രോതാക്കൾക്കും ഉൾക്കാഴ്ച നൽകുന്നതാണ്. മാത്രവുമല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട, ഒരുപക്ഷെ നമ്മുടെ ചിന്തയെ ഇളക്കി വിടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇൻസൈറ്റ് എന്നതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലൈവിൽ കേട്ടിട്ടില്ല എങ്കിലും പിസഡിയോ റിവൈൻ്റെ ഓപ്ഷനിലെങ്കിലും ഈ ഇൻസൈറ്റ് പോലുള്ള വിഷയങ്ങളെ കേൾക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാനവികത എന്ന വിഷയത്തിൽ ഹനീഫ വണ്ടൂരാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേർന്നത്. എന്തായാലും ഇത്തരം പ്രോഗ്രാമുകളെ കേൾക്കാനും അറിയാനും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
0: അടുത്തതായി നമ്മൾ റേഡിയോ വൈബ്സിൽ ഒരു സ്വരമൊക്കെ കേട്ട് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് പ്രിയ ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മൾ ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കിൽ അറിയിക്കാവുന്നതാണ്. ഇൻഷാ അള്ളാ നമ്മൾ സ്വരം കേട്ട് വരാം.

0: മാഷാല്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഗാനമാണ് നമ്മൾ കേട്ടത്. റേഡിയോ വൈബ്സിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു സ്വരം കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇൻഷാല്ല മറ്റു ചില ആലോചനകളിലേക്കും വിചാരങ്ങളിലേക്കും പ്രവേശിക്കേണ്ടതുണ്ട്.
1: ശ്രോതാക്കൾ, ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു പങ്കതിയായ ആരോഗ്യ വിചാരത്തിലേക്കാണ്. ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായ ബോധവും വിചാരവും ഉള്ളവരാകേണ്ടതുണ്ട് നമ്മൾ. പലപ്പോഴും പല അസുഖങ്ങളും നമുക്ക് വന്നു ചേരുന്നത് അവബോധമില്ലാത്തതിൻ്റെ, തിരിച്ചറിവില്ലാത്തതിൻ്റെ കാരണം കൊണ്ടാണ്. എന്നാൽ വിദഗ്ധരായ ഡോക്ടേഴ്സിൻ്റെ ഡിസ്കഷനും ചർച്ചയും അതിൻ്റെ പൂർണ്ണമായ കാരണങ്ങളും അതിൻ്റെ സിംറ്റംസ് ലക്ഷണങ്ങളും ഒക്കെ പറയുന്ന രീതിയിലുള്ള അവതരണങ്ങളാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ അവതരിപ്പിക്കുന്നത്. അത്യാഹിതങ്ങൾ അതിൻ്റെ അഞ്ചാം ഭാഗം, അതിൽ പൊള്ളൽ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ്. ഡോക്ടർ യാസിർ ചോമയിൽ കൂടെ ഡോക്ടർ അബ്ദുൽ മാലിക്കും പങ്കെടുക്കുന്നു. നമുക്കത് കാതോർക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് മെഡിക്കൽ എമർജൻസീസ്, അത്യാഹിതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ശ്രോതാക്കൾ ശ്രദ്ധിച്ചതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പൊള്ളൽ എന്ന ഒരു ഭാഗമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ പലതരം അത്യാഹിതങ്ങൾ ഉള്ളതിൽ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയാണ് പൊള്ളൽ എന്ന് പറയുന്നത്. അത് ഇന്ന് വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും തന്നെ പലവിധ കാരണങ്ങൾ കൊണ്ടും പൊള്ളലേറ്റ് മാരകമായ മുറിവുകളും മരണം വരെ കാരണമായേക്കുന്ന ഒരു ഭീതികരമായ അവസ്ഥയാണ് നമ്മുടെ മുന്നിൽ പലപ്പോഴും വാർത്തകളായിട്ട് എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വരാതിരിക്കാനുള്ള സ്റ്റെപ്പുകളും അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ എടുക്കേണ്ട പ്രാഥമികമായിട്ടുള്ള കർത്തവ്യങ്ങളുമാണ് നമുക്ക് പ്രധാനമായും ചർച്ച ചെയ്യാനുള്ളത്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസിർ ചോമയിൽ. പ്രിയ ഡോക്ടറെ, ആദരപൂർവ്വം ആരോഗ്യചാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ പൊള്ളൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത്, അതിൻ്റെ മെക്കാനിസത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
3: പൊള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. നേരിട്ട് തീയിൽ നിന്ന് പറ്റുന്ന പൊള്ളലും അതേപോലെ തളച്ച വസ്തുക്കൾ, വെള്ളമായാലും മറ്റുള്ള ഏത് ദ്രാവകങ്ങളായാലും അതിൽ നിന്ന് വരുന്ന പൊള്ളലുകളും ആണ് രണ്ട് രീതിയിലുള്ള പൊള്ളലുകളാണ് സാധാരണ നമ്മൾ കാണപ്പെടാറുള്ളത്.
2: ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് കൂടുതലായിട്ട് ആവശ്യം? സാധാരണ നമ്മൾ കാണുന്നത് തൊലിപ്പുറമെയാണ് പൊള്ളലായിട്ട് വരുന്നത്. അത് തന്നെ വേറെ എന്തെങ്കിലും ശരീരത്തിലെ ബാക്കിയുള്ള ആന്തരികങ്ങളിൽ ബാധിക്കുന്നുണ്ടോ?
3: ഇത് നമ്മുടെ ശരീരത്തിലെ തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് നമ്മുടെ തൊലി. ആ തൊലിയിൽ നിന്നുമാണ് നമ്മുടെ ശരീരത്തെ വായുവിലുള്ള അണുക്കളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഈ തൊലിയാണ്. ഈ തൊലിയിൽ ഏൽക്കുന്ന ഒരു തരം അപകടമാണ് സത്യത്തിൽ ഈ പൊള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആദ്യത്തെ ഘട്ടത്തിൽ തൊലിയെ ബാധിക്കും, പിന്നീടുള്ള ഘട്ടങ്ങളിലോട്ട് അത് മറ്റുള്ള അവയവങ്ങളെ ബാധിക്കും. നമ്മൾ ശ്വാസകോശത്തിനെ ആയാലും കിഡ്നിനെ ആയാലും മറ്റുള്ള അവയവങ്ങളെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ.
2: ഓക്കെ, അപ്പോൾ തൊലിനെ ബാധിക്കുമ്പോൾ തൊലിനെ ബാധിക്കുന്നതിൽ എന്തെങ്കിലും ഗ്രേഡിൽ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ പൊള്ളലും ഒരേപോലെ തന്നെ നമ്മൾ കണക്കാക്കുന്നത്?
3: പൊള്ളലുകൾ എന്ന് പറഞ്ഞാൽ പല മൂന്ന് ഘട്ടമായിട്ടാണ്, മൂന്ന് തരത്തിലുള്ള പൊള്ളലുകളാണ് അതിൻ്റെ ആയം അനുസരിച്ച്. അതായത് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ തൊലിയുടെ ഏറ്റവും പുറംതൊലിയിൽ ബാധിക്കുന്ന പൊള്ളലാണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണഗതിയിൽ ഈ ചൂട് കൊണ്ട് ഏൽക്കുന്ന ഒരു തരം ചുവപ്പ് കളർ വരുന്ന ഇതാണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്ന പൊള്ളൽ. പിന്നെ രണ്ടാമത്തെ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ പൊള്ളനൊക്കെ ഉണ്ടാകുന്നു, ഇപ്പോൾ പൊള്ളിക്കഴിഞ്ഞാൽ തീ അല്ലെങ്കിൽ
2: കുമിളകളായിട്ട്
3: കാണുന്ന ഇതാണ് സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ള മുറിവ്, ആഴത്തിലുള്ള പൊള്ളലുകൾ. ഈ പൊള്ളലുകളാണ് ഏറ്റവും കഠിനമായിട്ടുള്ള പൊള്ളലുകളും പലപ്പോഴും മരണത്തിലോട്ട് നയിക്കുന്നത് ഈ രീതിയിലുള്ള പൊള്ളലുകളാണ്.
2: അപ്പോൾ ഒരു പൊള്ളൽ ഇത് പല സാഹചര്യത്തിലും ഉണ്ടാവുന്നുണ്ടല്ലോ, വീട്ടിനകത്തുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ വർക്കിംഗ് പ്ലേസിലുണ്ടാവും. അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ആരോഗ്യചാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പ്രിവെൻഷൻ തന്നെയാണ്. ഒരു അസുഖം എങ്ങനെ വരാതിരിക്കാം അല്ലെങ്കിൽ ഒരു സാഹചര്യം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് കൂടുതലായിട്ട് പീസ് റേഡിയോ ഊന്നിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊള്ളൽ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്?
3: സാധാരണഗതിയിലെ പൊള്ളലുകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്ന വരുന്നതാണ് മിക്കവാറും വരുന്ന പൊള്ളലുകളും. ഉദാഹരണത്തിന് വീടുകളിലുണ്ടാവുന്ന തീപിടുത്തമാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ ജോലിസ്ഥലത്ത് പറ്റുന്ന തീപിടുത്തമാണെങ്കിലും ഏതാണെങ്കിലും നമ്മളുടെ അശ്രദ്ധ കൊണ്ട് ഉണ്ടാവുന്ന. ഉദാഹരണത്തിന് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഗ്യാസ് എന്ന് പറയുന്നത് LPG ഗ്യാസ്. ഇതിൽ നിന്നുള്ള പൊള്ളലുകൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത് ഈ ഗ്യാസിൽ നിന്നും വരുന്ന ഈ LPGയിൽ നിന്നും വരുന്ന ഗ്യാസ് വായുവിൽ വരികയും പിന്നീട് ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ പെട്ടെന്ന് കത്താവുന്ന ഒരു ദ്രാവകമാണ് LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നിന്ന് ഇത് നമുക്ക് മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരു ദുഷ്യമായിട്ടുള്ള ഒരു ഒരു സ്മെല്ലുണ്ട് ഈ ഗ്യാസിന്. അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. സാധാരണഗതിയിൽ നമ്മൾ രാവിലെ രാത്രി ഗ്യാസ് അറിയാതെ നമ്മൾ ഫുള്ളായിട്ട് അടക്കാൻ മറന്നുപോയ രാവിലെ വരുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന സ്മെല്ല് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയും അങ്ങനെ നമ്മളൊരു സ്മെല്ലുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യേണ്ടത് ചുറ്റുമുള്ള ജനലുകളോ വാതിലുകളെല്ലാം തുറന്നു വെക്കുക, ഫാൻ ഇടുക, എന്നിട്ട് ആ സ്മെല്ല് പൂർണ്ണമായിട്ട് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ലൂസായിട്ട് വരുന്ന ഷാളുകൾ, സ്ത്രീകൾക്കാണ് സാധാരണ പൊള്ളൽ ഏൽക്കാറുള്ളത്, അവർ ധരിക്കുന്ന ഷാളുകൾ അല്ലെങ്കിൽ സാരിയുടെ അറ്റങ്ങൾ, ഇതെല്ലാം അറിയാതെ അശ്രദ്ധ മൂലം ഈ ഗ്യാസിൻ്റെയോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ അടുത്ത് പോവുകയും പിന്നീട് അതിന് തീപിടിക്കുകയും പിന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തോട്ട് പടരുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പോളിസ്റ്റർ പോലെയുള്ള വസ്ത്രങ്ങൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും പോളിസ്റ്റർ പോലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുട്ടികൾ എത്തുന്ന ഉയരത്തിൽ ഈ ചൂടുള്ള വസ്തുക്കൾ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമ്മൾ പ്രിവെൻറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ.
2: ഓക്കെ. അപ്പം ഇനി ഒരാൾക്ക് ഒരു സാഹചര്യത്തിൽ പൊള്ളൽ സംഭവിച്ചു, ഇപ്പോൾ വെള്ളത്തിൻ്റെ ചൂടുള്ള വെള്ളം തിളച്ച് മേലായതായതെങ്കിലും അതല്ലെങ്കിൽ ഡയറക്റ്റ് തീയിൻ്റെ പൊള്ളലാണെങ്കിലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്?
3: ഫസ്റ്റ് ഉടനെ തന്നെ ചെയ്യേണ്ടത് സാധാരണ ഉള്ള ടാപ്പ് വാട്ടർ പൈപ്പിൻ്റെ അടിയിൽ ഏകദേശം ഒരു 3-4 മിനിറ്റോളം പൈപ്പിൻ്റെ അടിയിൽ കാണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറ്റിയ പൊള്ളൽ കൂടുതൽ ആഘാതമാവാതെ, അതായത് കൂടുതൽ ഗൗരവമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡുകൾ ചെയ്യണം എന്ന് പറയുന്നത്.
2: ഓക്കെ. അപ്പോൾ ഇത് വെള്ളം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ വീട്ടുകളിൽ കാണാറുള്ളത് നേരിട്ട് ഫ്രിഡ്ജിൽ ഐസ് ഉണ്ടാവും, ഐസ് ഡയറക്റ്റായിട്ട് വെക്കുന്ന ഒരു സിസ്റ്റമാണ്, അത് എത്രമാത്രം ഗുണകരമാണ്?
3: അത് ഗുണത്തിലേറെ ദോഷപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന, ഒരിക്കലും ഐസ് വെച്ചിട്ട് ഒരിക്കലും നമ്മളെ ചൂടാവുന്ന അല്ലെങ്കിൽ പൊള്ളലേറ്റ ഭാഗങ്ങൾ തണുപ്പിക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞ, അതായത് ശരീരത്തിന് കൂടുതൽ അല്ലെങ്കിൽ തൊലിക്ക് കൂടുതൽ പരിക്കുണ്ടാക്കാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് സാധാരണയുള്ള ടാപ്പ് വാട്ടർ, നമ്മൾ സാധാ ടാപ്പ് വാട്ടർ പൈപ്പിൽ വരുന്ന വെള്ളത്തിൻ്റെ അടിയിൽ കാണിക്കുക എന്ന് പറയുന്നത്. തണുത്ത വെള്ളം അല്ലെങ്കിൽ അതുപോലെ ഐസ് വെക്കണം നിർബന്ധമില്ല, വെക്കുന്നത് ദോഷകരമാണ്.
2: പിന്നീട് മറ്റുള്ള ഒരു സിസ്റ്റം പലപ്പോഴും കാണാറുള്ളത് പേസ്റ്റ് തേക്കുക, അതുപോലത്തെ എണ്ണ തേക്കുക, ഇങ്ങനത്തെ കുറെ എന്താ പറയാ അടുക്കള ചെപ്പടി വിദ്യകൾ കാണാറുണ്ട്, അത് എത്രമാത്രം ഗുണകരമാണ്?
3: അത് ആക്ച്വലി സയന്റിഫിക്കലി നമ്മൾ ഒരിക്കലും പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ഇതുപോലെയുള്ള പേസ്റ്റ് തേക്കൽ, തക്കാളി തേക്കൽ, അതൊക്കെ അതുകൊണ്ടൊക്കെ ആക്ച്വലി സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അന്തരീക്ഷത്തിലുള്ള അണുക്കളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവാണ് നമ്മുടെ തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ തൊലിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ അതുകൊണ്ട് ഇതുപോലെയുള്ള വസ്തുക്കൾ വെച്ച് നമ്മൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വെക്കുകയാണെങ്കിൽ, തണുപ്പിക്കുവാനോ ശ്രമിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഗുണത്തിലേറെ വലിയ ദോഷമുണ്ടാവാനാണ് ചാൻസ്. ഏറ്റവും സുലഭമായിട്ടുള്ള വെള്ളം ആണ് ഏറ്റവും നല്ല മരുന്ന്.
2: ഓക്കെ. പിന്നീട് എന്താ പറയുക, ഈ കുമിളകൾ ആയിട്ട് രൂപാന്തരപ്പെടാറുണ്ട്, അപ്പം അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ വേഗം മുറി ഉണങ്ങാനുള്ള ചാൻസ് ഉണ്ടോ?
3: അത് പൊട്ടിക്കുന്ന ഇതരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ തൊലിപ്പുറമാണ് നമ്മുടെ അണുക്കൾ വരാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഈ കുമ്മളകൾ അതുപോലെ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള തൊലിയിൻ്റെ അകത്ത് പുതിയ തൊലികൾ വന്ന് അത് തന്നത്താ പൊട്ടിപ്പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കഴിയുന്നതും പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് മിക്കവാറും വേദന കൂടുകയും ആ മുറി ഉണങ്ങാൻ സമയമെടുക്കുകയാണ് കാണാറുള്ളത്.
2: ഓക്കെ, പിന്നെ പൊള്ളലായിട്ട് കഴിഞ്ഞാൽ മറ്റൊരു സിസ്റ്റം, പൊള്ളൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആളുടെ മേല് വെള്ളൊഴിച്ച് നമുക്ക് കെടുത്താൻ പറ്റും. മറ്റൊന്ന് കമ്പിളി വസ്ത്രം മൂടിയിട്ട് മണ്ണിൽ ഉരുളണം എന്ന് പണ്ട് പഠിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം സയന്റിഫിക് ആണ്?
3: അതിന്റെ ഒരു സയന്റിഫിക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ശരിക്കൊരു പൊള്ളലിന് ഒരു തീ കത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു വസ്തുവും ഓക്സിജനുമാണ് വേണ്ടത്. ഒരാൾ ഒരു പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഒരാൾ നടക്കുകയോ അല്ലെങ്കിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പൊള്ളൽ കൂടുതൽ വഷളാവാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആ ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പൊള്ളൽ തന്നെത്താൻ നിൽക്കും. ഈ ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ നിൽക്കുമ്പോൾ ഈ നിൽക്കുകയും ഈ ബ്ലാങ്കറ്റിൻ്റെ അകത്ത് ചുറ്റുകയാണെങ്കിൽ ഈ കൂടുതൽ പൊള്ളൽ വഷളാവാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്.
2: ഓക്കെ, പിന്നെ ബ്ലാങ്കറ്റ് കിട്ടിയില്ല, അങ്ങനത്തെ ഒരാൾ നേരെ മണ്ണിൽ കടന്ന് ഉരുളുകയാണെങ്കിൽ അത് എത്രമാത്രം ഗുണകരമാണ്?
3: അതും കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ കൂടെ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു വെച്ചിട്ട് ആ ഒരു പൊള്ളലിനെ കവർ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്.
2: അതായത് ഇങ്ങനെ മണ്ണിൽ ഉരുളുമ്പോൾ തൊലിയില് മണ്ണ് കയറി അണുബാധ വരാനുള്ള ചാൻസ്?
3: അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഒരു ഒരു കവർ വെച്ചിട്ട് അതിൻ്റെ അതിൽ വെച്ച് കവർ ചെയ്തിട്ട് ഉരുളാൻ അനുവദിക്കുകയാണ് ഏറ്റവും നല്ലത്.
2: ഓക്കെ, ഇനി ശരീരം മൊത്തമായിട്ട് പൊള്ളി ഒരാൾ നേരിട്ടൊരു വെള്ളത്തിൻ്റെ ടാങ്കിൽ മുക്കുന്നത് എത്രമാത്രം സയന്റിഫിക് ആണ്? അങ്ങനെ ചെയ്യാൻ പറ്റുമോ?
3: അതുകൊണ്ട് വലിയൊരു ഗുണം ചെയ്യുന്നതുകൊണ്ട് വലിയൊരു ഗുണം ഇല്ല എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്.
2: ഓക്കെ, ഇനി പൊള്ളിയ ആളുടെ ഗൗരവം എന്നിങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുക? എത്രമാത്രം പൊള്ളി എന്നുള്ളത് എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഈ പൊള്ളന്റെ ഗൗരവം പലപ്പോഴും നിങ്ങൾ അസസ് ചെയ്യാറുള്ളത്?
3: അത് പൊള്ളിയ ഭാഗം, അതേപോലെ തന്നെ എത്രത്തോളം നമ്മുടെ ശരീരത്തിൻ്റെ എത്രത്തോളം ഭാഗം പൊള്ളിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളായിട്ടുള്ള തല, അതുപോലെ നമ്മളുടെ മറ്റുള്ള ഭാഗങ്ങൾ, ശരീരത്തിൻ്റെ മുൻവശം ഭാഗങ്ങൾ, ഇതൊക്കെ നമ്മൾ അത് എത്രത്തോളം ഉണ്ട് പൊള്ളലുണ്ട് എന്ന് നോക്കിയിട്ടാണ് രോഗികളെ നമ്മൾ അസസ് ചെയ്യാറുള്ളത്. അതിനനുസരിച്ചാണ് അവരെ ഈ ഐസൊലേഷൻ റൂമിലോട്ട് മാറ്റണോ അതല്ല അവർക്ക് വീട്ടിലോട്ട് വിടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്.
2: ഓക്കെ, ഈ പൊള്ളിയ ആളുകളെ എപ്പോഴും ഇപ്പോൾ പല തരത്തിലും പൊള്ളാറുണ്ട്. ചിലപ്പോൾ കൈയിൻ്റെ ചെറിയ ഭാഗം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ കാലിൻ്റെ ചെറിയൊരു ഭാഗം. അപ്പോൾ എല്ലാ ആളുകളെയും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടോ പൊള്ളിയെല്ലാം?
3: ചെറിയ രീതിയിലുള്ള പൊള്ളലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് 1%, 1% എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ പൊള്ളിയാളുടെ കൈയുടെ 1 പിടിയാണ് 1%, ശരീരത്തിൻ്റെ 1% എന്ന് ഒരു എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു റഫായിട്ട് നമ്മൾ കണക്കാക്കുന്നത്.
2: കൈപ്പത്തിയുടെ
3: ഉൾഭാഗം മാത്രം, ഒരു പിടുത്തം പിടിച്ചുന്ന ആ ഒരു ഭാഗമാണ് 1% നമ്മൾ സാധാരണഗതിയിൽ കാണാറുള്ളത്. അങ്ങനെ 5% ചെറിയ രീതിയിലുള്ള പൊള്ളലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വരണം നിർബന്ധമില്ല. പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള തണുപ്പിക്കാനുള്ള മാർഗങ്ങൾ വീട്ടിൽ നിന്ന് ശ്രമിക്കുകയും അത് തന്നെത്താ ഉണങ്ങിപ്പോകുന്നൊരവസ്ഥയും ഉണ്ടാവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവർക്കും നമ്മൾ TT എന്ന ടെറ്റനസ് എന്ന വാക്സിൻ എടുക്കണം എന്നുള്ളതാണ്. ഇവർ പൂർണ്ണമായിട്ടും വാക്സിൻ എടുക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വാക്സിൻ എടുക്കുക, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇമ്മ്യൂണൈസ്ഡ് കുട്ടികളൊക്കെ ആണെങ്കിൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ TTയുടെ ആവശ്യമില്ല.
2: ഓക്കെ, അതല്ലാത്ത ഇതിനേക്കാളും ഗൗരവമുള്ള എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതാണ് നല്ലത്.
3: അതെ,
2: ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്തിക്കേണ്ടതുണ്ടോ അതോ പിന്നീട് സൗകര്യം പോലെ വന്നാൽ മതി? എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ?
3: അതായത് ഹോസ്പിറ്റലിലും എത്ര നേരത്തെ എത്തിക്കുകയാണ് വളരെ നല്ലത്. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ നിന്നും കൊടുത്തിട്ടുള്ള കെയറുകൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പരിധിവരെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കൂടുതൽ വഷളാവാതിരിക്കാനുള്ള ചികിത്സകൾ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് അണുബാധ ബാധിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, അതിനുവേണ്ട മരുന്നുകൾ, പിന്നെ ഈ പൊള്ളൽ കൂടുതൽ വഷളാവാതിരിക്കാനുള്ള മരുന്നുകൾ, ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാലേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു 5% മുകളിലുള്ള സെക്കൻഡ് ഡിഗ്രി മുതലുള്ള എല്ലാ ബേൺസും അല്ലെങ്കിൽ പൊള്ളലുകളും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയുന്നത്.
2: ഓക്കെ, ഈ പൊള്ളലിൽ പലപ്പോഴും നമ്മൾ തീപ്പൊള്ളലേറ്റ് മരിച്ചു കുറെ ദിവസം എന്താ ഹോസ്പിറ്റലൈസ് ചെയ്തു അതിനുശേഷം മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പല വാർത്തകളും കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടും ആളുകൾ മരണപ്പെടാൻ കാരണം?
3: അത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ തൊലിയാണ് നമ്മളുടെ ശരീരത്തെ അണുബാധയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ആ ഈ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ രോഗികൾക്ക് അത്രയും ഏകദേശം ഒരു 40-50% ബേൺസ് എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ 50% പൊള്ളലേൽക്കുകയും അത് വായുവിലുള്ള അണുവുകളെ നമ്മുടെ ശരീരത്തിലോട്ട് കയറുവാൻ അനുവദിക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും പൊള്ളലിലൂടെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഈ രോഗികൾ പലപ്പോഴും അണുബാധ വന്നിട്ടാണ് പല രോഗികളും മരിക്കാറുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഈ തൊലിപ്പുറത്തിൽ നിന്നും തൊലി പോകുന്നൊരവസ്ഥയിൽ നിന്ന് നമ്മൾ കൂടുതൽ നമ്മുടെ ശരീരത്തിലെ വെള്ളം വാർന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്,
2: ജലാംശം
3: നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ കൊണ്ടും അല്ലെങ്കിൽ ഹൈപ്പോവോളിമിക് ഷോക്ക് കൊണ്ടും പലപ്പോഴും രോഗികൾ മരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഈ രോഗികൾക്ക് നൽകുന്നത്.
2: പിന്നീട് ഈ എന്താ പറയുക, പൊള്ളലിനെ സംബന്ധിച്ച് ഇപ്പം തീ കത്തുന്ന സ്ഥലത്ത് പലപ്പോഴും ആളുകൾ തീ പൊള്ളൽ ഡയറക്റ്റ് നേരിട്ട് ഏറ്റിട്ടില്ലെങ്കിൽ പോലും പലപ്പോഴും ആളുകൾ ഈ ഇതിൻ്റെ വായു ശ്വസിച്ച് മരണപ്പെട്ടിരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അബോധാവസ്ഥയിലായിരിക്കുന്ന അവസ്ഥ ഇങ്ങനത്തെ കാണാൻ, എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? ഈ തീ പൊള്ളലിൻ്റെ ചൂട് കണ്ണാണോ അതോ വേറെ എന്തെങ്കിലും കാരണം?
3: അല്ല, അതിൽ നിന്നും വരുന്ന ദ്രാവകങ്ങൾ അനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് സാധാരണഗതിയിൽ നമ്മളുടെ വീടുകളുടെ അകത്ത് പൊള്ളലുണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ മരത്തിനൊക്കെ പൊള്ളൽ കത്തുന്നൊരവസ്ഥയുണ്ടാവുകയാണ്, അതിൽ നിന്നുണ്ടാവുന്ന പുകകളാണ് പലപ്പോഴും ഈ രീതിയിലുള്ള അസ്വസ്ഥതയും അതുപോലെ തന്നെ അബോധാവസ്ഥയും ഉണ്ടാക്കുന്നത്. പലപ്പോഴും കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. കാർബൺ ഡയോക്സൈഡ് പോലെ തന്നെ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. ഈ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് ഉദാഹരണത്തിന് ഒരു അടച്ചിട്ട റൂമിൽ തീ കത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഈ വസിക്കുന്ന എല്ലാവരും മരണത്തിലോട്ട് പോകുന്നൊരവസ്ഥയുണ്ടാകും. പലപ്പോഴും അവർ മരിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും പുറമേ നിന്ന് ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. കാരണം മരണപ്രാളങ്ങളോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെയാണ് സാധാരണഗതിയിൽ ഈ വ്യക്തികൾ മരിക്കാറുള്ളത്. പലപ്പോഴും മരിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും രാവിലെ നമ്മൾ കാണാറുള്ളത്.
2: അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ചില എന്താ പറയുക, കത്തുമ്പോൾ ആൾക്ക് പെട്ടെന്ന് തന്നെ ബോധം പോവുക, ഐ മീൻ കത്താണ് എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത അത്രയും
3: ഇല്ല, ഇത് സമയമെടുത്തിട്ട് ആൾ ആ ഒരു അവസ്ഥയിലോട്ട് പോവുള്ളൂ. ആദ്യത്തെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ആദ്യം തലവേദന അനുഭവപ്പെടും, പിന്നെ അപസ്മാരത്തിൻ്റെ ഉണ്ടാവും, പിന്നെ അബോധാവസ്ഥയിലോട്ട് പോവും, പിന്നെയാണ് മരണത്തിലോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കത്തുന്ന ഒരു ഏരിയയിലോട്ട് കഴിയുന്നതും നമ്മൾ മാസ്കുകളോ മറ്റ് ഓക്സിജൻ്റെ സഹായമില്ലാതെ പോവാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫയർ ഫൈറ്റേഴ്സ് ഒക്കെ യൂസ് ഓക്സിജൻ സിലിണ്ടറും മാസ്കും മാത്രം വെച്ചിട്ട് ഇതുപോലെയുള്ള ഏരിയയിലോട്ട് പോവാറുള്ളൂ. പൊതുജനങ്ങൾ സാധാരണഗതിയിൽ എടുത്തു ചാടി ചെയ്യുന്നത് വളരെയുള്ള അപകടങ്ങളിലോട്ട് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്.
2: മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ സ്വയം
3: അപകടത്തിലോട്ട് പോവുകയാണ്. അതെ, അതാണ്. അത് നമ്മൾ കഴിയുന്നതും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് ഇത് അനുബന്ധിച്ച് വരുന്ന ഒരു കാര്യമാണ്, ഈ സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാ വീടുകളിലും ACകളുണ്ട്. ACകൾ ഉണ്ട്. ആ ACകൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തണുപ്പ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓഫാക്കുന്ന ഒരവസ്ഥ പലപ്പോഴും ചെയ്യാറുണ്ട്. ആ വീട്ടിൽ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ എന്ന രണ്ട് മക്കൾ ആ ഒരു റൂമിൽ തന്നെ കിടക്കുകയാണ്. അവർക്ക് വായുസഞ്ചാരം, പുറത്തു നിന്ന് വായുസഞ്ചാരങ്ങളൊന്നുമില്ല. അങ്ങനത്തെ വ്യക്തികൾക്കും ഈ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സാധാരണ തുടർച്ചയായിട്ട് ഇതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടച്ചിട്ട് റൂമിൽ വയ്ക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനത്തെ രോഗികൾ പലപ്പോഴും അത്യാഹിത വിഭാഗത്തിൽ വരാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര തലവേദന അവർക്ക് അനുഭവപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ ഉണ്ടാവുന്നൊരവസ്ഥ. ഇതൊക്കെയാണ് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്ങിൽ ഉണ്ടാവുന്ന ഒരവസ്ഥ. അപ്പോൾ അത് കഴിയുന്നതും നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടച്ചിടുള്ള റൂമുകൾ, അതായത് വായുസഞ്ചാരം വെന്റിലേഷൻ ഇല്ലാത്ത റൂമിൽ കഴിയുന്നതും കിടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക.
2: ഓക്കെ, പിന്നീട് ഈ ഒരു ആളുകളെ പൊള്ളലേറ്റ് വരുന്ന എല്ലാവരെയും നേരിട്ട് ICUയിലേക്കാണ് അഡ്മിറ്റ് ചെയ്യുക, അതോ അവരെ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ?
3: അതായത് വരുന്നവരെ എല്ലാവരും നമ്മൾ ICUയിലോട്ട് അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അഡ്മിറ്റ് ചെയ്യുന്നവർ ഈ കൂടുതലായിട്ട് മോണിറ്ററിങ് വേണ്ട വ്യക്തികൾ, അതായത് എത്രത്തോളം ജലാംശം ശരീരത്തിൽ ആവശ്യമുണ്ട്, എത്രത്തോളം മൂത്രം അല്ലെങ്കിൽ മറ്റുള്ള ആൻറ്റിബയോട്ടിക്സിൻ്റെയും ആവശ്യമുണ്ട്, അതിനൊക്കെ അനുസരിച്ച്, അതേപോലെ പൊള്ളലിൻ്റെ ആയം എത്രത്തോളമുണ്ട് അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഐസൊലേറ്റ് അഡ്മിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഐസൊലേഷൻ റൂമിലോട്ട് അഡ്മിറ്റ് ചെയ്യണോ. കഴിയുന്നതും കൂടുതലും നമ്മൾ ഇവരെ ഐസൊലേഷൻ റൂമിലോട്ടാണ് അഡ്മിറ്റ് ചെയ്യാറ്. അതായത് ഒറ്റയ്ക്കുള്ള ഒരു റൂമിൽ മറ്റുള്ള വിസിറ്റേഴ്സ് പുറത്തുനിന്ന് വരാത്ത രീതിയിൽ അണുക്കൾ വരാൻ, അണുബാധ കിട്ടാതിരിക്കാൻ വരാത്ത രീതിയിലുള്ള റൂമുകളിലോട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പൊള്ളലേറ്റ വ്യക്തികളെ മാറ്റാറുള്ളത്.
2: ഓക്കെ, ഈ മുതിർന്നവരിലും കുട്ടികളിലും ഒരേപോലെയാണോ പൊള്ളലിൻ്റെ തീവ്ര ഗൗരവം നമ്മൾ കണക്കാക്കുന്നത്?
3: അല്ല, കുട്ടികളിൽ കുറച്ചും കൂടി ഗൗരവമായിട്ടുള്ള രീതിയിലാണ് പൊള്ളലെന്ന്. ചെറിയ രീതിയിലുള്ള പൊള്ളലുണ്ടെങ്കിലും അത് മനുഷ്യ വലിയവരിലോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നിസാരമായിട്ടുള്ളതായിരിക്കാം. പക്ഷേ കുട്ടികളിൽ ആ ഒരു പൊള്ളൽ കൊണ്ട് വലിയൊരു ദുരന്തമുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് മറ്റുള്ള അവയവങ്ങളെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം ശരീരത്തിൻ്റെ നെഞ്ചു ഭാഗം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ആൾക്കാരിൽ അത് നമ്മൾ 9% കണക്കാക്കാറുള്ളത്. പക്ഷെ അതേസമയം അത് കുട്ടികളിലോട്ട് വരുമ്പോൾ അത് 18% നമ്മൾ കണക്കാക്കാറുള്ളത്. അപ്പം അത്രയും ബോഡി സർഫസ് ഏരിയ ഡിഫറൻസ് ഉണ്ട് കുട്ടികളിലും വലിയ ആൾക്കാരിലും.
2: കുട്ടികളിലുള്ള പൊള്ളൽ കൂടുതൽ ഗൗരവമായിട്ട് നമ്മൾ
3: കാണണം എന്നുള്ളതാണ്.
2: പിന്നീട് അടുത്ത കാര്യം അറിയാനുള്ളത്, ഈ പൊള്ളുന്ന സമയത്ത് പൊള്ളുന്ന ആളുടെ ഈ നമ്മൾ തീയ കണച്ചതിന് ശേഷം പിന്നീട് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വളകള്, മോതിരം, മാല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത്?
3: അത്
2: പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ നിർബന്ധമാണോ?
3: എത്രയും വേഗം റിമൂവ് ചെയ്യുക, ഉരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പൊള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ ആ രോഗിയെ അവിടെ നിന്ന് മാറ്റിയാൽ പോലും ശരീരത്തിൽ ആ ഒരു നീരിൻ്റെ ഒരവസ്ഥ, അതായത് എഡിമാറ്റസ് സ്റ്റേജ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരു ദിവസത്തോളം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്, അതായത് വീക്കം കൂടിക്കൊണ്ട് വരുന്നുള്ള ഒരു അവസ്ഥയാണ് പലപ്പോഴും പൊള്ളലേൽക്കുന്ന വ്യക്തികളുണ്ടാവാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം മോതിരം, അതുപോലെ വളകൾ അല്ലെങ്കിൽ ചെയിനുകൾ, അതൊക്കെ പെട്ടെന്ന് ഉരുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന വസ്ത്രങ്ങൾ ഒരിക്കലും നമ്മൾ ഊരി മാറ്റാൻ ശ്രമിക്കരുത്.
2: അതെന്താണ് ഊരി മാറ്റി കഴിഞ്ഞാൽ?
3: ഊരി മാറ്റിക്കഴിഞ്ഞാൽ ആ പൊള്ളലിൻ്റെ ഗൗരവം കൂടും എന്നുള്ളതാണ്. ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഉള്ളത് അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് മാറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദോഷപരമായിട്ടുള്ള കാര്യം.
2: ഓക്കെ, പിന്നെ ഈ പൊള്ളലേറ്റ ആളുകൾ പലപ്പോഴും ശരീരം വികൃതമായി ഒരവസ്ഥ ഉണ്ടാവാണ്ടല്ലോ. പൊള്ളലേറ്റ അതിൻ്റെ എന്താ പറയുക, ആ ഒരു എന്താ പറയുക, ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തിയാൽ പോലും അവരുടെ മുഖം എവിടെയാണോ പൊള്ളലേറ്റ ഭാഗം വികൃതമായ ഒരവസ്ഥ, കാണാൻ പോലും വിരൂപമായ ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട്. ഇത്തരം ഒരവസ്ഥ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് തുടക്കത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്?
3: തുടക്കത്തിലെ തന്നെ നമുക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള പരിചരണം, ഉദാഹരണത്തിന് ഒരു സാധാരണ ബേൺ സെൻ്ററുകളിൽ പ്ലാസ്റ്റിക് സർജൻസിൻ്റെ സഹായം ഉണ്ടാവാറുണ്ട്. അവർ ഈ വരുന്ന പൊള്ളല് കൂടുതൽ വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് പലതും നമുക്ക് എടുക്കാൻ സാധിക്കുന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് ആ വേണ്ട രീതിയിൽ ഈ രോഗികളെ പൊള്ളലുകൾ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയാണ് വളരെ നല്ലത്. ബേൺ സെൻ്റർ എന്ന് പറയും, അങ്ങനെ ഓരോ ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയാണെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക് സർജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ വികൃത രൂപം ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് വരുന്ന ഡിഫോമിറ്റി, കയ്യിൽ വരുന്ന മസിലുകൾക്കുള്ള സ്പാസം, 3rd degree ബേൺസ് ഒക്കെ വരികയാണെങ്കിൽ മസിലിന് സ്പാസം കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ ഫിസിയോതെറാപ്പിയിലൂടെ ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്.
2: ഓക്കെ ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഒരു എന്താ പറയുക, അടച്ചിട്ട റൂമിലിരിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഉണ്ടാവുന്നല്ലോ, അതുപോലെ തന്നെ മറ്റൊരു ഹാനികരമായിട്ടുള്ള അവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നതു ബന്ധപ്പെട്ടാണ്.
3: അതാണ്
2: പ്ലാസ്റ്റിക് കത്തിക്കരുത് കത്തിക്കരുത് പൊതുവെ പറയാറുണ്ട്. എന്താണിത് പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്?
3: പ്ലാസ്റ്റിക് കത്തിക്കുന്നതോട് കൂടിയിട്ട് അതിൽ നിന്നും വരുന്ന വായു അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന
2: വാതകം
3: സത്യത്തിൽ സയനൈഡാണ്. സയനൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ശരീരത്തിൽ വളരെ ഹാനികരമായിട്ടുള്ള ഒരു സാധനമാണ്. അത് ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ നമ്മളുടെ ഉടനെ തന്നെ മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് സയനൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്ലാസ്റ്റിക്കുകൾ കത്തിക്കരുത് എന്ന് പറയുന്നത്. കഴിയുന്നതും പ്ലാസ്റ്റിക്കുകൾ കത്തിക്കാതെ അവ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
2: ഓക്കെ, അപ്പോൾ പൊള്ളൽ എന്നുള്ള ഒരു മാരകമായ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്തത്. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേർന്ന കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസിർ ചോമയിലിന് ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇൻഷാല്ലാ ഒരുപാട് കാര്യങ്ങൾ, അത്യാഹിതങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. വരും എപ്പിസോഡുകളിൽ ഇൻഷാല്ലാ നമുക്ക് ശ്രമിക്കാം. വാഖിറു ദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: നമ്മൾ സാധാരണ ഈ കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗങ്ങൾ അല്ലെങ്കിൽ പിന്നെ ചില അപകടങ്ങൾ ഒക്കെ കേൾക്കുമ്പോൾ പാനിക്കാവാറുണ്ട്, അല്ലെങ്കിൽ ഒരു ബേജാർ നമുക്ക് വരാറുണ്ട്, ഐ സിയുലാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ ആരോഗ്യ വിചാരം എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, വളരെ അത്യാവശ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പ്രത്യേകിച്ച് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ അത്യാഹിതങ്ങളിൽ അഞ്ചാം ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കേട്ടത് പൊള്ളലിനെ കുറിച്ചാണ്. പൊള്ളൽ നമുക്ക് ഏറെ ഭീതി ഉണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്നാലും അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് ഡോക്ടർ യാസിർ ചോമയിലും അതുപോലെ ഡോക്ടർ അബ്ദുൽ മാലിക്കും വിശദീകരിച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യ വിചാരമാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നിലനിർത്തി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്ന് തന്നെയാണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ്. ഉത്തമരായ മക്കളുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വിവാഹം കഴിഞ്ഞ ഏതൊരാൾക്കും അവൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ഒരു സന്താനം തനിക്ക് ലഭിക്കണമെന്നത്. അതും വെറുമൊരു സന്താനമായാൽ പോരാ, ഉത്തമനായ ഒരു നല്ലൊരു മകൻ ലഭിക്കണമെന്ന് ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ്. മഹാനായ സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒരു നല്ല മകനെ ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായി വിശുദ്ധ ഖുർആൻ സൂറത്തു ആലിംബ്രാനിലെ 37-ാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ. ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം, എൻ്റെ റബ്ബേ, എനിക്ക് നീ നിന്റെ പക്കൽ നിന്ന് ഒരു ഉത്തമ സന്താനത്തെ നൽകണമേ, തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ. റബ്ബി ഹബ്ലി, റബ്ബി ഹബ്ലി, ഹാ കെട്ടുള്ള ഹായാണ്. റബ്ബി ഹബ്ലി, റബ്ബി ഹബ്ലി, റബ്ബി ഹബ്ലി, റബ്ബി ഹബ്ലി മിൻ ലദുൻക, മിൻ ലദുൻക കൂട്ടി പറയുമ്പോൾ മിൻ ലദുൻക, മിൻ ലദുൻക, റബ്ബി ഹബ്ലി മിൻ ലദുൻക, റബ്ബി ഹബ്ലി മിൻ ലദുൻക. ദുരിയ്യതൻ, ദുരിയ്യതൻ, ദാൽ പുള്ളിയുള്ള ദാൽ, അപ്പോൾ ദുരിയ്യതൻ, ദുരിയ്യതൻ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ, തയ്യിബതൻ, തോ ആണ്, തയ്യിബതൻ, ദുരിയ്യതൻ തയ്യിബതൻ, ദുരിയ്യതൻ തയ്യിബതൻ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ. ഇന്നക, ഇന്നക സമീഉ ദുആ, ഇന്നക സമീഉ ദുആ, അവസാനം അംസയുണ്ട്. ഇന്നക സമീഉ ദുആ, ഇന്നക സമീഉ ദുആ, സമീഉ ദുആ. റബ്ബി ഹബ്ലി മിൻ ലദുൻക, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ, ദുരിയ്യതൻ തയ്യിബതൻ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ. ഇന്നക സമീഉ ദുആ, ഇന്നക സമീഉ ദുആ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. വളരെ എളുപ്പമേറിയ ഒരു പ്രാർത്ഥനയാണിത്. നമുക്കെല്ലാവർക്കും അല്ലാഹു നല്ല ഉത്തമരായ സന്താനത്തെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പ്രാർത്ഥനാ പഠനമാണ് നമ്മൾ കേട്ടത്. പലപ്പോഴും എല്ലാമുണ്ട് പ്രാർത്ഥന ഒഴികെ എന്ന രീതിയിലാണ് പലരുടെയും ജീവിതം ഒരു പക്ഷേ ചിലരുടെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരിക്കലും പ്രാർത്ഥനയില്ലാതെ റബ്ബ് ആ പ്രവർത്തനമോ അല്ലെങ്കിൽ ഇനി മക്കളുടെ കാര്യമോ കുടുംബത്തിൻ്റെ കാര്യമോ എന്തായാലും പ്രാർത്ഥനയില്ലാതെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ബോധ്യപ്പെടുത്തിയ കാര്യം. അപ്പോൾ ഈ പ്രാർത്ഥനാ പഠനം എന്നുള്ള ഈ പങ്കതിയിലൂടെ ധാരാളം പ്രാർത്ഥനകൾ അതിൻ്റെ അക്ഷരവും അതിൻ്റെ ഉച്ചാരണങ്ങളും അതിൻ്റെ അർത്ഥസഹിതമാണ് നമ്മൾ ഈയൊരു പ്രോഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഉത്തമരായ മക്കളുണ്ടാവാൻ എന്ത് പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത് എന്ന് കേൾക്കാൻ ആ ഒരു പ്രാർത്ഥന ആണ് ഇന്ന് നമ്മൾ കേട്ടത്. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് അതിൽ നമ്മോട് സംവദിച്ചത്. ഇത്തരം പ്രാർത്ഥനകളെ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും.
0: നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ വളരെ ക്ഷീണിച്ച് ഒരു അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് വിശ്രമിക്കാൻ ഒരല്പം തണൽ ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില സമയങ്ങൾ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾക്ക് അത്തരം ഒരു തണലേകുന്ന ഒരു മരം ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ പീസ് റേഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് പൂമരത്തണലാണ്. പൂമരത്തണലിൽ നമ്മുടെ മക്കളോട് സംവദിക്കുന്ന ഓരോ വിഷയങ്ങളും അവരുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർക്ക് നൽകുന്ന വലിയൊരു മുന്നോട്ടുള്ള സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ആശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ പൂമരത്തണൽ എന്ന പ്രോഗ്രാം എന്തുകൊണ്ടും വേറിട്ട് നിൽക്കുന്നു. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത് സുബീർ സലഫിയാണ്. ഒഴിവ് സമയം എങ്ങനെ ഉപയോഗപ്പെടുത്താം? മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വില പിടിച്ച ഒഴിവ് സമയവും ആരോഗ്യവും, അത്തരമൊരു വിഷയത്തിലാണ് പൂമരത്തണലിൽ സുബീർ സലഫി നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പ്രിയ അനുജന്മാരെ, അനിയത്തിമാരെ, കൂട്ടുകാരെ, ഓരോ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ്. ഓരോ വർഷങ്ങൾ നമ്മുടെ പഠനകാലഘട്ടങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾക്ക് സ്കൂളിലേക്ക് പോവാനുള്ള ഒരു ഒരുക്കത്തിലാണെങ്കിൽ, മാർച്ച് മാസത്തിൻ്റെ സമയത്താകുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ സ്കൂൾ പൂട്ടാനിരിക്കുന്ന ഒരു സന്ദർഭത്തിലായിരിക്കും. ചില കൂട്ടുകാരൊക്കെ ജൂൺ മാസം കുറച്ചൊരു വിഷമമുണ്ടാക്കിയിരിക്കും, ഇനി സ്കൂൾ പോകണം, മഴ കൊള്ളണം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ആലോചിക്കും. മാർച്ച് മാസത്തുമ്പോൾ പരീക്ഷകൾ കഴിയുന്നതോടുകൂടെ ഇങ്ങനെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നൊരു സമയമായിരിക്കും. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ചില പ്രത്യേക കാര്യങ്ങൾ, നമ്മളിപ്പോൾ അറിയേണ്ടതായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. പല കുട്ടികളും ഒഴിവ് സമയം കിട്ടുമ്പോഴാണ് കുറേ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയും എല്ലാത്തിലും പോയി ചെന്ന് ചാടി ജീവിതത്തെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തുകയും വീട്ടിലുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ ആവുകയും ചെയ്യുന്നൊരു സാഹചര്യം പല രക്ഷിതാക്കളും പങ്കുവെക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരോട് അനിയത്തിമാരോട് നമുക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്, ഒന്നാമത്തെ കാര്യം അവധിക്കാലവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായ നമ്മുടെ നമസ്കാര കാര്യം, നമ്മുടെ ഖുർആൻ പാരായണം അതുപോലെയുള്ള കാര്യങ്ങളിൽ നല്ല സമയം കണ്ടെത്തി അതിനുവേണ്ടി മുടങ്ങാതെ ഒരു ശ്രമം നമുക്കുണ്ടാവണമെന്നാണ്. അങ്ങനെ പറയാൻ കാരണം, സാധാരണ സ്കൂളുള്ള ദിവസങ്ങളാണെങ്കിൽ നമ്മുടെ ദുഹർ നമസ്കാരത്തിൻ്റെയും അസർ നമസ്കാരത്തിൻ്റെ ഒക്കെ ഒരു പക്ഷേ ജമാഅത്ത് കിട്ടാത്ത ആളുകളുണ്ടാകും. അവർക്കൊക്കെയും കൃത്യമായി നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. കൃത്യമായ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന അവസ്ഥയുണ്ടാവണം. അതുപോലെ തന്നെ ഓരോ നമസ്കാരങ്ങൾ കഴിയുമ്പോഴും പരമാവധി ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിച്ച് എത്രയും സൂറത്തുകൾ നമുക്ക് മനഃപ്പാഠമാക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ട് മാസം കൊണ്ട് എനിക്കെത്ര സൂറത്തുകൾ മനഃപ്പാഠമാക്കാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് പരമാവധി ആ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം. രണ്ടാമത്തെ കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്,
5: എന്തെങ്കിലും ഒരു ചെറിയ ജോലികൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നുകിൽ വീട്ടിലെ ചെറിയ കൃഷികളാവാം, അതേപോലെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിർമ്മാണങ്ങൾ, പല പേപ്പർ കൊണ്ടും പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ടുമൊക്കെ പലതും നിർമ്മിക്കുന്ന അവസ്ഥകളുണ്ടാകാം. അതല്ലെങ്കിൽ പല കുട്ടികളുമൊക്കെ പല രൂപത്തിലും സൈക്കിൾ റിപ്പയറിങ്, അതുപോലെ തന്നെ ബസ് വാഹനങ്ങൾ കഴുകിക്കൊടുക്കൽ, അങ്ങനെ പല രൂപത്തിലും അവരുടെ പ്രായത്തിനും കഴിവിനും അനുസരിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് കുടുംബക്കാർക്ക് പ്രയാസമാകാത്ത രൂപത്തിൽ, ഉപ്പമാരൊക്കെ ചെറിയ ജോലിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ രണ്ട് മാസം കൊണ്ട് ചെറിയ സംഖ്യ സ്വരൂപിച്ച് ഒന്നുകിൽ ഒരു സൈക്കിൾ മേടിക്കാനോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് മേടിക്കാനോ പേന മേടിക്കാനോ ചെരുപ്പ് മേടിക്കാനൊക്കെ പറ്റുന്ന ഒരു കഴിവുണ്ടാക്കിയെടുക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാകുമ്പോൾ കുറേ സമയങ്ങൾ നമുക്ക് നല്ല വഴിയിൽ നല്ല രൂപത്തിൽ സമയം ചെലവഴിക്കാനും നമ്മുടെ ഒഴിവുവേള ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കാം. നമുക്കൊക്കെ അറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ് ഏറ്റവും നല്ല സമ്പത്ത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഇതുമായി നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടതാണ്. മൂന്നാമത്തെ ഒന്ന്, നല്ല ചൂടുള്ള സമയമാണ്. നല്ല വെയിലേറ്റുകൊണ്ടുള്ള നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമ്മളെപ്പോലെ തന്നെ വെള്ളം കിട്ടാതിരിക്കുന്ന പറവകൾക്കൊരുറവ, നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ പറവകൾക്കുറവ എന്ന് പറയുന്ന പോലെ, അവർക്ക് പക്ഷികൾക്കും അതുപോലെ പൂച്ച പോലെയുള്ളവർക്കൊക്കെ വെള്ളം കിട്ടുന്നതിന് ആവശ്യമായ

ചെയ്യുന്നത് വലിയ പുണ്യമാണെന്ന് പഠിച്ചവരാണ് നമ്മൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളത് ചെയ്ത് മാതൃകയാക്കണം ഈ സന്ദർഭങ്ങളിൽ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നാലാമത്തൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പല ആളുകളും രാവിലെ മുതൽ വെയിലത്തും മറ്റുമൊക്കെയായി കളികളിൽ ഏർപ്പെടുന്നു. കൃത്യമായ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കുവാനോ ശ്രദ്ധിക്കുന്നില്ല. നന്നായി കുളിച്ച് വൃത്തിയാകുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല. കൃത്യമായി ഈ കളികൾ കാരണം കൊണ്ട് തന്നെ പള്ളിയിലെത്താൻ പറ്റാത്തയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവുക. മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടുക, ഇങ്ങനെയുള്ള പല അപകടങ്ങളിലും ചെന്നപ്പെടുന്നതിനെ നമ്മൾ കൃത്യമായിട്ട് മറുപടി ഉണ്ടാക്കണം. അതായത് കളിക്കേണ്ട ആ ഒരു സമയമുണ്ടല്ലോ, പ്രത്യേകിച്ചും വെയിലൊക്കെ ആറിയിട്ട് 4 മണിക്ക് ശേഷം നമ്മുടെ അസ്ഹർ നമസ്കാരമൊക്കെ കഴിഞ്ഞൊരു 1-2 മണിക്കൂർ നമുക്ക് ഫ്രീ കിട്ടും. അപ്പോഴും നമ്മുടെ മഗ്രിബ് നഷ്ടപ്പെടാത്ത രൂപത്തിലും പള്ളിയിൽ പോകാൻ ആവശ്യമായ സമയം കണ്ടെത്തിയും കുളിക്കാനുള്ള വൃത്തിയാവാനുള്ള സൗകര്യമൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആ വിഷയത്തിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾക്ക് എന്തെല്ലാം സഹായിക്കുമ്പോൾ, അവരുടെ വീട്ടുജോലികളിൽ സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നതിൽ, ഉപ്പാൻ്റെ ജോലിയിൽ, ഉപ്പാക്ക് വാഹനം ഉണ്ടെങ്കിൽ വാഹനം കഴുകി കൊടുക്കുന്നതിൽ, ഉമ്മാക്ക് വേണ്ട വീട്ടിലെ അടുക്കളയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ 2 മാസം വീട്ടിലുണ്ടായത് എനിക്ക് ഒരുപാട് സഹായമായി എന്ന് നമ്മുടെ രക്ഷിതാക്കൾ പറയുന്നതിന് അതാണ് ഏറ്റവും നല്ലത്. അതിനപ്പുറം അവൻ ഫുൾ ടൈം വെയിലിലാണ്, കളിച്ച് നടക്കുകയാണ്, ഒന്നിനും വീട്ടിലേക്ക് വരുന്നില്ല, വൃത്തിയും വെടുപ്പുമില്ലാതെ നടക്കുകയാണ് എന്നുള്ള പരാതി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ സമയമൊക്കെ വിശ്രമിക്കാൻ പറ്റാവുന്ന, പ്രത്യേകിച്ച് നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് പുറത്തിറങ്ങി വെയിൽ കൊണ്ടും മറ്റുമൊക്കെയായി തളരുന്ന സാഹചര്യം ഉണ്ടാവരുത്. നമ്മൾ നന്നായിട്ട് വിശ്രമിക്കാനും കൂടെ സമയം കാണണം. നന്നായി വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. മതപഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ പറ്റാവുന്നിടത്തോളം ആളുകൾ അതിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം നമുക്ക് ഇനി പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു അവധിക്കാലം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറേ ആക്ടിവിറ്റികൾ, അതായത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാവുന്ന കുറേ വർക്കുകൾ നമ്മൾ ചെയ്തു വെക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നമ്മുടെയൊക്കെ പരിസരങ്ങളിലുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ കൃഷിയെക്കുറിച്ച് നമ്മൾ കൃഷി ചെയ്ത് ആ 2 മാസത്തിനുള്ളിൽ നമ്മൾ ചെയ്തെടുത്ത ആക്ടിവിറ്റി എന്താണെങ്കിൽ, ഒരു കൃഷിയാണെങ്കിൽ അതിൽ വിത്തിട്ടത്, പിന്നെ അത് വലുതായി വന്നത്, അതിൽ നിന്നുള്ള കായ്കനികൾ ഉണ്ടായതൊക്കെ, അങ്ങനെ നമുക്ക് പറയാവുന്ന നല്ല ഒരു മാറ്റമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ചെയ്ത് സഹകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറഞ്ഞെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വിഷയമുണ്ട്, നിഅമതാനി മഖബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ഈ ഹദീസ് എല്ലാവരും ഒന്ന് അതിൻ്റെ ആശയം അർത്ഥമെങ്കിലും പഠിക്കണം. നിഅമതാനി മഖബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, മനുഷ്യരുണ്ട്, ആ മനുഷ്യരിൽ 2 നിഅമത്തുകൾ, നിഅമത്ത് എന്ന് പറഞ്ഞ അനുഗ്രഹങ്ങൾ, ഇത് മനുഷ്യരിൽ അധിക പേരും വഞ്ചിതരാണ്, കൃത്യമായി ആലോചിക്കാതെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഈ 2 അനുഗ്രഹങ്ങൾ. അതേതൊക്കെയാണ്? അസ്വഹ, ഒന്നാമത്തേത് ആരോഗ്യമാണ്. 2-ാമത്തേത് വൽ ഫറാഗ്, ഒഴിവു സമയമാണ്. ഫറാഗ്, ഒഴിവു സമയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ അലം നഷ്റാഹിലൊക്കെ സ്വദറക്ക് എന്നുള്ള സൂറത്ത് പഠിച്ചിട്ടില്ലേ? ബിസ്മില്ലാഹി റഹ്മാനി റഹീം, അലം നഷ്റഹ് ലക സദ്റക വവദഅനാക വിസ്റക അല്ലദീ അൻഖല ദഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്രാ ഇന്ന മഅൽ ഉസ്രി യുസ്രാ ഫഇദാ ഫറഗ്ത ഫൻസബ വഇലാ റബ്ബിക ഫറബ്. അതിൽ ലാസ്റ്റ് പറഞ്ഞ ആയത്തിൽ നോക്കിയാൽ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, അർത്ഥം വെച്ച് പഠിക്കണം നമ്മൾ. നിനക്ക് ഒന്നിൽ നിന്നും ഒഴിവാകാൻ പറ്റിയാൽ, ഒരു ഒഴിവ്, ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റുകയാണെങ്കിൽ മറ്റൊന്നിൽ നീ മുഴുകണം. 2 മാസം എനിക്കിനി ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യത്തിനും വരാതിരിക്കുന്നതിന് പകരം നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റീസുകൾ, അതിൻ്റെ വർക്കുകൾ, കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയോ എന്നുള്ളത്, എൻ്റെ ഒരു കാര്യം കഴിഞ്ഞാൽ ഞാൻ മറ്റൊന്നിൽ മുഴുകുകയാണ്. ആരോഗ്യവും ഒഴിവു സമയവും നല്ലപോലെ ഉപയോഗിക്കുക എന്നത് നമ്മൾ ആലോചിക്കാം.

0: ഒരുപാട് ഒഴിവ് കിട്ടിയിട്ട് അവസാന സമയം കണ്ട് ചില കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ പോയിട്ട് ആകെ തലയിൽ കൈവച്ചിട്ട് ഷോ അന്ന് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ, എനിക്കിങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ അവസാനം നഷ്ടം. നമ്മൾ ആലോചിച്ചു, ഒരു ക്ലോക്ക് നമ്മൾ ചിന്തിച്ചു നോക്കി, ആ ക്ലോക്ക് ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞു വരുന്നില്ല, മുന്നോട്ടിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയവും ആയുസ്സും ഒന്നും, നമ്മുടെ കഴിഞ്ഞു പോയ ഒരു ഡേറ്റും ഇനി തിരിച്ചു വരുന്നില്ല, കഴിഞ്ഞു പോയ ഒരു സെക്കൻഡും മിനിറ്റും ഇനി തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇനി വരാനിരിക്കുന്ന സമയങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞെന്തറിയോ, ഫറാഖക ഖബ്ല ശുഗുലിക, നീ തിരക്ക് പിടിക്കുന്ന അവസരങ്ങൾക്ക് മുമ്പ് നിന്റെ പരമാവധി ഒഴിവ് കിട്ടുന്ന വേളകൾ ഉപയോഗപ്പെടുത്തുക. അപ്പം ഞാൻ ഇന്ന് പഠിപ്പിച്ചു തന്ന ഒഴിവ് അവസരങ്ങളിൽ, വെക്കേഷൻ കാലഘട്ടങ്ങളിൽ ചെയ്യാവുന്ന 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചുരുക്കി മാത്രം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ അറിയിക്കുക, അല്ലെങ്കിൽ ഈ അവധിക്കാലം കഴിയുമ്പോൾ നിങ്ങൾ പീസ് റേഡിയോ അറിയിക്കണം, ഈ പീസ് റേഡിയോയിൽ കിട്ടിയ ഈ ഒരു ഉപദേശം കൊണ്ട് എനിക്ക് എൻ്റെ 2 മാസക്കാലത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് നന്ദിയോടെ സ്മരിക്കുന്ന ഒരവസരം നിങ്ങൾ ഉണ്ടാക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹമാണ്. നോക്കൂ, നിങ്ങൾ ഒഴിവ് ലഭിക്കുക എന്നത്, ഒഴിഞ്ഞിരിക്കാൻ പറ്റുക എന്നത് എത്ര വലിയ ഭാഗ്യമാണ്. നമ്മളെ ഉമ്മാനുപ്പാനെ പറ്റി ചിന്തിച്ചു നോക്കി, നിങ്ങൾ ഒരല്പസമയം അവർക്കൊന്ന് വിശ്രമിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാവും. ഓരോ ജോലികൾ രാവിലെ എണീറ്റത് മുതൽ രാത്രി ഉറങ്ങും വരേക്കും അവർ ഓരോ തിരക്കുകളിലാണ്. നമ്മുടെ കാര്യം നോക്കുന്നു, ജ്യേഷ്ഠത്തിൻ്റെ കാര്യം നോക്കുന്നു, ഉപ്പാൻ്റെ കാര്യം നോക്കുന്നു, വീട്ടിലെ പാചകം നോക്കുന്നു, ക്ലീനിങ് നോക്കുന്നു, അലക്കുന്ന വിഷയങ്ങൾ, എത്ര തിരക്കിലാണവർ. നമുക്കൊരു പേടിയുമില്ല, ഒരു ഉത്തരവാദിത്വ പ്രശ്നങ്ങളില്ലാതെ സുഖമായിട്ട് നമ്മളിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കി, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ആ നിലക്ക് നമ്മുടെ ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ ഏറ്റവും ഉപകരിക്കുന്ന രൂപത്തിൽ നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ, നമ്മുടെ പള്ളികളിൽ നമ്മുടെ സജീവത കാണണം, വീട്ടിൽ നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടാവണം, 2 മാസത്തിനുള്ളിൽ എനിക്കൊരുപാട് മതപരമായ ഉയർച്ചയുണ്ടായി എന്ന് പറയാൻ പറ്റണം, പല നിലക്കുമുള്ള നമ്മുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാം. അപ്പം അതിനൊക്കെ നമ്മളൊരു നല്ല ആലോചനയും രക്ഷിതാക്കളോട് കൂടി ആലോചിച്ചും നല്ല തീരുമാനങ്ങളെടുത്തുമൊക്കെ മുന്നോട്ട് പോകണം. ആത്മാർത്ഥമായ നമ്മുടെ നല്ല തീരുമാനങ്ങൾ ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒക്കെ ജീവിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ കാല വെക്കേഷൻ കാലഘട്ടങ്ങളിൽ കുളിക്കാൻ പോയി, അതുപോലെ തന്നെ പന്ത് എടുക്കാൻ വേണ്ടി പോയ സമയത്ത്, അതുപോലെ വാഹനങ്ങളുടെ ഇടയിൽ, അതുപോലെ പല അപകടങ്ങളും നടന്ന വെക്കേഷൻ അവധിക്കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പൂമരത്തണലിൻ്റെ അവസാന സന്ദർഭങ്ങളിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ആത്മാർത്ഥമായ നമ്മുടെ പ്രാർത്ഥനകളുണ്ടാവട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവും ഒക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ഉപകരിക്കുന്ന രൂപത്തിലാക്കി തീർക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ഇപ്പോൾ നമ്മൾ കേട്ടത് പൂമരത്തണൽ എന്ന പ്രോഗ്രാമാണ്. ശരിക്കും നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള മക്കളെ, വിശിഷ്യ LP UP തലത്തിലൊക്കെ പഠിക്കുന്ന, KG തലത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പാരൻസ് നിർബന്ധമായും നമ്മുടെ മൊബൈൽ നൽകേണ്ടത് ഇതിനൊക്കെ തന്നെയാണ്. ഒരു കൺട്രോളുമില്ലാതെ അനിയന്ത്രിതമായി കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് ഉള്ള മ്യൂസിക്കും മറ്റ് പാട്ടും തോന്നിയ റീൽസും ഷോർട്സൊക്കെ കാണാൻ കൊടുക്കുന്നതിനേക്കാൾ ഉപരി, ഇത്തരം പ്രോഗ്രാമുകൾക്ക് വേണ്ടി സമയം നിശ്ചയിച്ച് കുട്ടികൾക്ക് കൊടുത്താൽ അതിൻ്റെ മാറ്റം കുട്ടികൾ കാണുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഒഴിവ് സമയം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നൊരു വിഷയം കൂടിയാകുമ്പം, അത് സുബൈർ സലഫിയുടെ അവതരണം കൂടിയാകുമ്പം, ഇന്നത്തെ പൂമരത്തണലിൽ അത് വളരെ എൻലൈറ്റനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പാരൻസും അത് കേൾപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് മക്കളിലൂടെ നന്മ ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നൽകാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. അടുത്തതായി നമ്മൾ കേൾക്കാനിരിക്കുന്നത് നുറുങ്ങുകളാണ്. സാധാരണ നമ്മുടെ നേർപ്പദം വാരിക, അതിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനങ്ങൾ ഒരു പങ്കതിയായിരിക്കും ഈ നുറുങ്ങുകളിലൂടെ കേൾക്കാൻ നമുക്ക് സാധിക്കുക. ഏകാന്തതയിലെ മൗന നൊമ്പരങ്ങൾ എന്ന ലേഖനം ഹനീഫ് കദിരൂൽ രചിച്ച ആ ഒരു എഴുത്തിന് ശബ്ദം നൽകുന്നത് ഷെരീഫ് കാരയാണ്. പലപ്പോഴും ആളുകൾക്ക് സ്വന്തം വായിക്കാനുള്ള മടിയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു പങ്കതിക്ക് കാതോർക്കാവുന്നതാണ്. ഇന്ന് ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയവുമാണ്. എല്ലാവരും ഒരു ഏകാന്തതയിലെ മൗന നൊമ്പരങ്ങൾ എന്ന് പറയുമ്പം കുടുംബത്തിൽ കുട്ടികളുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അവനവൻ്റെ മൊബൈൽ സ്ക്രീൻ സ്ക്രോൾ ചെയ്ത് ഒരു ഏകാന്തതയിലൂടെ ജീവിതം പോകുന്ന ഒരു പ്രതീതി ഇന്ന് സ്വാഭാവികമായും ഉണ്ട്. അപ്പോൾ നൊമ്പരങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളും നമുക്കൊരുപാട് വേറിട്ട ചിന്തകളും ലഭിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നുറുങ്ങുകൾ എല്ലാവരും കേൾക്കാൻ ശ്രദ്ധിക്കണം. ഇന്ന് നമുക്കതിലേക്ക് കാതോർക്കാം.
2: ഏകാന്തതയിലെ മൗന നൊമ്പരങ്ങൾ, രചന ഹനീഫ് കദിരൂർ. രാത്രി വളരെ വൈകിയിരിക്കുന്നു. കഠിനമായ ചൂടിൻ്റെ ദിനങ്ങളിലാണ്. ഗ്യാസ് സപ്ലൈയിലെ ജോലി കഴിഞ്ഞ് മുറിയിലെത്തുമ്പോൾ എന്നും ഇങ്ങനെയാണ്. രാത്രി ഒരുപാട് പിന്നിട്ടിട്ടുണ്ടാവും. ഫോണിൽ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടാറില്ല. നിരാശയും സങ്കടവും നിറഞ്ഞ ഒരു ജീവിതം ജീവിച്ചു തീർക്കുന്നു. ഡ്രൈവർ കം സെയിൽസ്മാൻ എന്ന പദവി മൂന്നു നില കെട്ടിടത്തിനു മുകളിൽ ഗ്യാസ് കുറ്റി ചുമന്ന് എത്തിക്കുമ്പോൾ മാത്രമാണ് ഈ പദത്തിൻ്റെ അലങ്കാരമോർത്ത് ഉള്ളിൽ ചിരി വരുന്നത്. നാട്ടിലെ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല. കുറച്ചു ദിവസങ്ങളായി ഫോൺ നോക്കാറില്ല. വാട്സപ്പിൽ ആവശ്യങ്ങളുടെയും പരാതികളുടെയും ഒരു നീണ്ട നിര തന്നെയുണ്ടാവും. മനസ്സിനെ ആഹ്ലാദിപ്പിക്കാത്തതിലൊന്നും മനസ്സ് ശ്രദ്ധിക്കില്ലല്ലോ. എന്നാലും ഇന്നയാൾ ഫോൺ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. വാട്സപ്പിൽ ആദ്യം തന്നെ അയാളുടെ ശ്രദ്ധ ഉടക്കിയത് അയാളുടെ സഹോദരിയുടെ മെസ്സേജിലേക്കാണ്. അയാൾ മെസ്സേജ് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടു ഒരു നീണ്ട കുറിപ്പ്. അയാൾ വായിച്ചു തുടങ്ങി. സ്നേഹപൂർവം ഇക്കക്ക് ആമിന് എഴുതുന്നത്, ഇക്കാക്ക ഞങ്ങളെ ഓർക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. 4 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ 4-5 തവണകൾ മാത്രമാണ് ഇക്ക ഫോൺ ചെയ്തത്. പണ്ട് സൗദിയിൽ പോയ നാളുകളിലൊക്കെ ഇക്ക എത്ര നല്ല കത്തുകൾ എഴുതാറുണ്ടായിരുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ബന്ധങ്ങളുടെ നൂലിഴകൾ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. കാണാനും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കുട്ടികളൊക്കെ മാമൻ വിളിക്കുന്നില്ല എന്ന പരാതിയിലാണ്. അമ്മായിയോട് വിവരങ്ങൾ തിരക്കാറുണ്ട്. കൊറോണ വന്ന് എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ മരിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നു. അൻവർ കാക്ക് സഹോദരിയുടെ ഭർത്താവ് വല്ലപ്പോഴും കിട്ടുന്ന പണി മാത്രമാണ് ഏക ആശ്രയം. ഉമ്മ പോയതിന് ശേഷം പൊരേലെ കാര്യങ്ങളൊക്കെ കഷ്ടമാണ്. ഉമ്മ ഉണ്ടായിരുന്നപ്പോൾ എല്ലാറ്റിനും ഒരാളുണ്ടായിരുന്നു. ലോകത്തെല്ലായിടത്തും കൊറോണയുടെ ഭീകരത വാർത്തയിൽ കേൾക്കാറുണ്ട്. അവിടെയും അങ്ങനൊക്കെ തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു. നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവരും പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്തു. ഇക്കയും എടുത്തു കാണുമെന്ന് കരുതുന്നു. കുത്തിവയ്പ്പിന് പഞ്ചായത്തിൽ പോയപ്പോൾ നമ്മുടെ പപ്പി ടീച്ചറെ കണ്ടിരുന്നു. ടീച്ചറൊക്കെ ചോദിക്കുകയുണ്ടായി. നമ്മുടെ വലിയ പറമ്പത്തെ ഹാരിസ് ടീച്ചറെക്കുറിച്ച് കഥയൊക്കെ എഴുതിയിരുന്നു. അത് പീസ് റേഡിയോ അവതരിപ്പിച്ചിരുന്നു. ഇക്ക പീസ് റേഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക വിഷയത്തെക്കുറിച്ച് സെലഫികൾ അവതരിപ്പിക്കുന്ന ഒരു അമൂല്യ ശ്രവ്യാനുഭവമാണത്. അതിലെ പ്രോഗ്രാമുകൾ പിൻപറ്റി ഒരാൾക്ക് കൃത്യമായ ഇസ്ലാമിക ജീവിതം നയിക്കാൻ കഴിയും. ഇക്ക അതൊന്ന് ശ്രദ്ധിക്കണം. മരണം നമുക്കടുത്ത് തന്നെയുണ്ട്. പരലോക മോക്ഷത്തിനു വേണ്ടി ഒരു വലിയ സത്യം തന്നെയാണ്. ഇക്കാക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴും പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. മഴ നനഞ്ഞ ഒരു ബാല്യത്തിൻ്റെ സ്കൂൾ വരാന്തയിലൂടെ അയാൾ പപ്പി ടീച്ചറുടെ കൂടെ കുറേ നേരം സഞ്ചരിച്ചു. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അയാൾ അനിയത്തിക്കുട്ടിയുടെ ഓർമ്മകളിൽ ആഴ്ന്നിറങ്ങി. വിശ്വാസകാര്യത്തിൽ അനിയത്തിയുടെ ജാഗ്രത തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. 32 വർഷത്തെ പ്രവാസ ജീവിതം മനസ്സിനെ കടുപ്പിച്ചിരിക്കുന്നു. 800 റിയാലിൻ്റെ പദവിയിൽ ജീവിതത്തെ കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബന്ധങ്ങളുടെ ആഴവും പരപ്പും കൈമോശം വന്നിരിക്കുന്നു. അയാൾ അയാളുടെ മനസ്സിൽ അപ്പോൾ തന്നെ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ശിഷ്ടകാലം ഇബാദത്തോടുകൂടി തൻ്റെ നാട്ടിൽ തന്നെ ഏതെങ്കിലും ജോലിയിൽ മുഴുകി ജീവിക്കണം. ആ രാത്രി ഉറങ്ങാതെ അയാൾ തൻ്റെ നാടിൻ്റെ ചിന്തയിൽ സുബഹിബാങ്കിനെ വരവേറ്റു.
3: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ, ഏകാന്തതയിലെ മൗന നമ്പരങ്ങൾ എന്ന ഹനീഫ് കദിരൂരിന്റെ ലേഖനത്തിന് ഷെരീഫ് കാരയാണ് ശബ്ദം നൽകിയത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോ വെബ്സൈറ്റിൽ നാം പ്രവേശിക്കുന്നത് അസ്മാൽ ഹുസ്നയിലേക്ക്. അസ്മാൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുറഊഫ് അൽ ഹിക്മിയാണ്. അസ്സിത്വീർ എന്ന അള്ളാഹുവിൻ്റെ ഉത്തമ നാമത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ സംസാരം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ وعلى آله وصحبه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ, അത് പഠിക്കലും മനസ്സിലാക്കലും അതനുസരിച്ച് ജീവിക്കലും പരലോക വിജയത്തിനുതകുന്ന ഏറ്റവും നല്ല സൽക്കർമ്മമാണ്, പുണ്യകർമ്മമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈയൊരു ക്ലാസ്സിലിരിക്കുക എന്നത് ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളിൽ അസ്സിത്തീർ എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. അസ്സിത്തീർ എന്നും അല്ലെങ്കിൽ അസ്സത്തീർ എന്നും നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കും. എന്നാൽ നമ്മളിവിടെ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ആളുകളൊക്കെയും ചില മക്കൾക്ക് നാമകരണമായി കൊടുക്കുന്ന അബ്ദുസത്താർ എന്ന നാമം, അങ്ങനെ ഒരു സത്താർ എന്ന നാമം അള്ളാഹുവിന് ഇല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ നാമം അസ്സിത്തീർ അല്ലെങ്കിൽ അസ്സത്തീർ എന്നാണ്. സത്താർ എന്ന നാമം അള്ളാഹുവിന് ഇല്ല എന്നത് സാന്ദർഭികമായി ഇവിടെ ഉണർത്തുകയാണ്. എന്താണ് അള്ളാഹുവിൻ്റെ അസ്സിത്തീർ എന്ന നാമം കൊണ്ടുള്ള ഉദ്ദേശം? എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതുകൊണ്ട് തേടുന്നത്? അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും എന്താണ്, നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ചരിത്ര സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം, ഒരു വ്യക്തി പൊതുസ്ഥലത്ത് നഗ്നത മറക്കാത്ത രൂപത്തിൽ, ആളുകൾ കാണുന്ന രൂപത്തിൽ കുളിക്കുന്നത് കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അവസരം മിമ്പറിലേക്ക് കയറി, എന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് ഉണർത്തുകയാണ്. നിങ്ങൾ കുളിക്കുമ്പോൾ ആദ്യമായി ഹംദു ചൊല്ലി അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹു അസ്സ വജല്ല ഹലീമുൻ ഹയ്യുൻ സിത്തീറുൻ. അള്ളാഹു ഹലീമാണ്, അതുപോലെ തന്നെ ഹയാ ഉള്ളവനാണ്, ലജ്ജയുള്ളവനാണ്, അതുപോലെ തന്നെ സിത്തീറാണ്. അള്ളാഹു മറ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു രഹസ്യമാക്കി വയ്ക്കുന്നത് ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇദഗ്തസല അഹദുക്കും ഫലിയസ്തതിർ. നിങ്ങൾ കുളിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ കുളിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ മറ സ്വീകരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ അസ്സിത്തീർ എന്ന നാമം പഠിക്കുമ്പോൾ, നമ്മുടെ രഹസ്യങ്ങളെ രഹസ്യമാക്കി വയ്ക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ നഗ്നതകൾ വെളിവാകുന്ന രൂപത്തിൽ, നമ്മുടെ ന്യൂനതകൾ വെളിവാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ, ഇടപാടുകൾ, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൻ്റെ ബാക്കിയായിക്കൊണ്ട് മറ്റൊരു റിവായത്തിൽ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഹയാഇനെയും അതുപോലെ തന്നെ മറച്ചു വയ്ക്കുന്നതിനെയും ഇഷ്ടപ്പെടുന്നു എന്നാണ്. യുഹിബ്ബുൽ ഹയാഅ വസ്സത്ര, മറച്ചു വയ്ക്കുന്നതും അതുപോലെ തന്നെ ലജ്ജയെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ, ആ അല്ലാഹുവിൻ്റെ നാമം നമ്മളിവിടെ അസ്സിത്തീർ എന്ന നാമം പഠിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതആല തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവനാണ്, അടിമകളുടെ തെറ്റുകൾ പരസ്യമാക്കാതെ മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അടിമകളുടെ തെറ്റുകൾ, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകളെങ്ങാനും പരസ്യമാക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു കഴിവുറ്റവനാണ്, അല്ലാഹു കവിയാണ്, അതിനുള്ള കഴിവുണ്ട്, അല്ലാഹു ഖാദിറാണ്, അല്ലാഹു അതിനുള്ള ഖദറുണ്ട്, അതിനുള്ള എല്ലാ കഴിവുമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നിരിക്കെ, നമ്മൾ ചെയ്യുന്ന, രഹസ്യമായി ചെയ്യുന്ന തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വതആല രഹസ്യമാക്കി വയ്ക്കുന്നതിൻ്റെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സിത്തീർ എന്ന നാമം, അവൻ്റെ അസ്സിത്തീർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ, അവൻ മറച്ചു വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നു, മറച്ചു വയ്ക്കുന്നവനാണ്. അടിമകളുടെ തിന്മകളെങ്ങാനും വെളിവാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മളാരും തല ഉയർത്തി നടക്കുകയില്ലായിരുന്നു. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെങ്ങാനും അതിങ്ങനെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് ആളുകൾക്ക് മുമ്പിൽ കാണുന്ന രൂപത്തിലാണ് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ പോലും സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് എങ്കിൽ, നമ്മളൊരാളും ഒരു പക്ഷേ തല ഉയർത്തി പരസ്പരം സലാം പറയുന്ന, സ്നേഹിക്കുന്ന രൂപത്തിൽ മുന്നോട്ടു പോയിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിൻ്റെ അസ്സിത്തീർ എന്ന നാമം ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ തിന്മകളെ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മുടെ തിന്മകളെ, നമ്മുടെ രഹസ്യങ്ങളെ, നമ്മുടെ ന്യൂനതകളെ മറച്ചുവെക്കുന്നു എന്നത് വളരെ വ്യക്തമായി ഈ ഒരു നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാനികമായ ദൗർബല്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടോ എന്തെങ്കിലും ഒരു തിന്മ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് മറച്ചുവെക്കണം. ആളുകൾക്ക് മുമ്പിൽ അതൊരു വലിയൊരു സംഭവമായി പറഞ്ഞു പരത്തുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഇനി മറ്റൊരാളുടെ തിന്മകൾ നമ്മളറിയാൻ ഇടവന്നു കഴിഞ്ഞാൽ അതും ആളുകൾക്ക് മുമ്പിൽ വ്യാപകമായി പ്രചരിപ്പിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെയുള്ള എല്ലാ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലും ഇട്ട് പ്രചരിപ്പിച്ച് ആ വ്യക്തിയെ അവൻ്റെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന രൂപത്തിൽ ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. കാരണം അള്ളാഹു സിത്തീറാണ്, അള്ളാഹു മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒരടിമയുടെ തിന്മ അള്ളാഹു മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ തിന്മയെ പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ചാൽ അത് എത്ര വലിയ അക്രമമാണ് എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യസ്തുറുല്ലാഹു അലാ അബ്ദിം ഫിദ്ദുന്യ, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യൻ്റെ ഒരു തിന്മ അല്ലെങ്കിൽ ഒരു ന്യൂനത ഈ ലോകത്ത് വച്ച് മറച്ചു വച്ചിട്ടുണ്ടെങ്കിൽ, അത് വെളിവാക്കാതെ അവനെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലാ സത്തർ അള്ളാഹു യൗമൽ ഖിയാമ, അവനെ പരലോകത്തും ആ രൂപത്തിൽ അള്ളാഹു സിത്തീറാണ്, അതുകൊണ്ട് തന്നെ മറച്ചു വെക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നു, അവൻ അങ്ങനെ സംരക്ഷിക്കും തൻ്റെ അടിമയെ. അതല്ലാതെ നമ്മൾ ചെയ്ത തിന്മകളെ നമ്മൾ വെളിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വഷളാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ മുജാഹിറുകളെ കുറിച്ച് പറയുന്നുണ്ട്. മുജാഹിറുകൾ എന്ന് പറഞ്ഞാൽ രാത്രി തിന്മ ചെയ്യും, എന്നിട്ട് ആ ചെയ്ത തിന്മകളെ ആളുകൾക്ക് മുമ്പിൽ ചെന്നുകൊണ്ട് ഞാൻ ഇന്ന ഇന്ന തിന്മകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വലിയ സംഭവമായി അവതരിപ്പിക്കും. ഞാൻ ഇത്ര തിന്മ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അത് തിന്മയായി കാണാതെ ആളുകൾക്ക് മുമ്പിൽ പ്രചരിപ്പിക്കും. തിന്മകളെ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, തിന്മകൾ ചെയ്യുകയും ആ ചെയ്തികളെ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരും അവരാണ് മുജാഹിറുകൾ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കൂല, അവരെ നാളെ അല്ലാഹു വഷളാക്കും. മഹാനായ കഅബ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നല്ലൊരു ബിസിനസ് മാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഈ ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കാരക്ക കച്ചവടം ചെയ്യുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീ കാരക്ക ചോദിക്കുമ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, വീട്ടിനുള്ളിൽ ഇതിനേക്കാൾ നല്ല കാരക്കയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ആ സ്ത്രീ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കഅബ് റളിയല്ലാഹുവും ആ സ്ത്രീയും മാത്രമാണ്, ഒറ്റയ്ക്കായി. ആ സമയത്ത് പിശാച് ഇടപെട്ടു. കഅബ് റളിയല്ലാഹു ആ സ്ത്രീയെ ഒന്ന് ചുംബിച്ചു, അന്യ സ്ത്രീയാണ്. കഅബ് റളിയല്ലാഹു വീട്ടിലേക്ക് നല്ല വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്, നല്ല ഈത്തപ്പഴമുണ്ട് അത് തരാമെന്ന് പറഞ്ഞ വാഗ്ദാനത്തോടുകൂടിയാണ് അദ്ദേഹം ആ സ്ത്രീയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ വീട്ടിലേക്ക് കാരക്ക വാങ്ങാൻ വന്ന പെണ്ണിനെ ചുംബിച്ചു. പിശാചിൻ്റെ ഇടപെടലാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ പിശാച് അവിടെ ഇടപെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് എത്ര സത്യമാണ്! പ്രവാചകൻ പറഞ്ഞ ആ വാക്ക് പുലർന്നു. കഅബ് റളിയല്ലാഹു ആ പെണ്ണിനെ ചുംബിച്ചു. അതിനുശേഷം വല്ലാത്തൊരു ഇറിറ്റേഷൻ, ടെൻഷനായി അദ്ദേഹത്തിന്, കഅബ് റളിയല്ലാഹുവിന്. അദ്ദേഹം ആദ്യം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നു, എന്നിട്ട് ഈ വിഷയം അവതരിപ്പിച്ചു. എനിക്ക് എന്തെങ്കിലും ഒരു പോം വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഇസ്തുറ അലാ നഫ്സിക്, നീ നിൻ്റെ ആ തിന്മയെ നിന്നിലേക്ക് ഒതുക്കി വെക്ക്, നീ മറച്ചു വെക്ക്. വത്തുബ്, നീ എന്നിട്ട് തൗബ ചെയ്, വലാ തുഖ്ബിർ അലൈഹി, എന്നിട്ട് നീ അതിനെ പ്രചരിപ്പിക്കാതിരിക്ക്, മറ്റുള്ള ആളുകളോട് പറയാതിരിക്ക്. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഒതുക്കി വെക്കാൻ പറഞ്ഞു, വേറെ അടുത്തും പറയരുത്. രണ്ടാമത്തെ, തൗബ ചെയ്യാൻ പറഞ്ഞു, പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ചെയ്ത തിന്മയെക്കുറിച്ച് പറയാൻ. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ സമാധാനം കിട്ടിയില്ല. ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കലെ ഓടിപ്പോയി, ഇതേ വിഷയം പറഞ്ഞു. അദ്ദേഹവും ഇത് തന്നെയാണ് പറഞ്ഞത്, ഇസ്തുർ അലാ നഫ്സിക്, നീ ആ വിഷയം ഒതുക്കി വെക്ക്, മറച്ചു വെക്ക്. വത്തുബ് വലാ തുഖ്ബിർ അലൈഹി, നീ തൗബ ചെയ്, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങ്, നീ മറ്റുള്ള ആളുകളിലേക്ക് ഇത് പ്രചരിപ്പിക്കരുത്. അദ്ദേഹത്തിന് സമാധാനം ലഭിച്ചില്ല. പ്രവാചകൻ്റെ സന്നിധിയിലേക്കെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ കുറച്ച് ഈർഷ്യതയോടുകൂടി, കുറച്ചൊരു ഗൗരവത്തിൽ ആ വിഷയം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുറച്ചൊരു ഗൗരവത്തിൽ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എന്ന് അതിനുശേഷം കുറച്ച് അല്പനേരം വഹി കാത്തിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല വാനലോകത്ത് നിന്ന് വഹിയിറക്കി ഇന്നൽ ഹസനാത് യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ പോക്കിക്കളയുമെന്ന ആയത്തിറക്കി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ സഹജമായി ചെയ്തു പോകുന്ന തിന്മകൾ, ആ തിന്മകൾ അത് നമ്മൾ മറച്ചുവെക്കണം, പ്രചരിപ്പിക്കാൻ പാടില്ല. ആ ചെയ്ത തിന്മകളിൽ മേൽക്കോയ്മ നടിച്ച് അതിലൊരു സുഖം കണ്ടെത്താൻ പാടില്ല. അതിനപ്പുറം തിന്മകളെ മറച്ചു വെക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു പരലോകത്ത് മനുഷ്യരുടെ തിന്മകളെ മറച്ചു വെക്കുന്നു. അള്ളാഹു ചില ആളുകളെ പ്രത്യേകം വിളിച്ച് വിചാരണ ചെയ്യുമ്പോൾ ഇന്ന ഇന്ന തിന്മകൾ ചെയ്തില്ലേ എന്ന് ചോദിച്ച് വിചാരണ ചെയ്ത് എല്ലാം ആ അടിമ സമ്മതിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല പറയും, ഇന്ന് നിന്റെ തിന്മകൾ ഞാൻ മറച്ചു വെക്കുന്നു എന്നിങ്ങനെയുള്ള ഹദീസുകൾ നമുക്ക് പ്രവാചകന്റെ വചനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ സത്തറ ഔറത അഖീഹിൽ മുസ്ലിം, ഒരു മുസ്ലിമായ സഹോദരന്റെ ഔറത്തിനെ, അതായത് ന്യൂനതയെ ഒരാൾ മറച്ചു വെച്ചു കഴിഞ്ഞാൽ, സത്തറല്ലാഹു ഔറത്തഹു യൗമൽ ഖിയാമ, അവന്റെ ന്യൂനതയെ നാളെ അള്ളാഹു സുബ്ഹാനഹു വതാല പരലോകത്ത് വിചാരണ സമയത്ത് അള്ളാഹു മറച്ചു വെക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ അസ്സിത്തീർ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹു മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. തിന്മകൾ മറച്ചു വെക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഈമാനിൻ്റെ ദൗർബല്യമായ സമയങ്ങളിൽ, നിമിഷങ്ങളിൽ ചെയ്തു പോയ തിന്മകളെ പ്രചരിപ്പിക്കാതെ മറച്ചുവെച്ച് തൗബ ചെയ്ത് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നതാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതും. അസ്സിത്തീർ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും അള്ളാഹു തിന്മകളെ മറച്ചു വെക്കുന്നു, അടിമകൾക്ക് പുറത്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ തിന്മകൾ ചെയ്തു പോയാൽ അത് മറച്ചു വെക്കുക, റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, മറ്റുള്ളവരുടെ ന്യൂനതകളെ ചികഞ്ഞന്വേഷിക്കാതിരിക്കുക, അവരുടെ ന്യൂനതകൾ അറിയാൻ ഇടയായി കഴിഞ്ഞാൽ അത് പ്രചരിപ്പിക്കാതിരിക്കുക. ഇതാണ് ഈ നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഷയം. കൂടുതൽ മനസ്സിലാക്കുവാനും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, അസ്മാഉൽ ഹുസ്ന ആണ് നമ്മളിപ്പോൾ കേട്ടത്. ഓരോ വിശ്വാസി സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും അള്ളാഹുവിൻ്റെ നാമങ്ങൾ, ഗുണവിശേഷങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കൽ ഏറ്റവും പ്രധാനമാണ് എന്ന് മാത്രമേ, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ അർത്ഥം കൂടി പഠിക്കുമ്പോഴാണ് സിത്തീറായ അസിത്തീറായ നാദ എന്ന് പറഞ്ഞ് ആ സന്ദർഭോചിതം പ്രാർത്ഥിക്കാൻ, അസ്മാഉൽ ഹുസ്നയെ ഉൾക്കൊള്ളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് തവണകളായി അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അസിത്തീർ എന്നതാണ് നമ്മൾ കേട്ടത്. ഇത്തരം നാമങ്ങളെ പഠിക്കാനും അടുത്തറിയാനും അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.
3: ആമീൻ.
1: അടുത്തതായി നമ്മൾ ഏറെ ആകർഷണീയമായ, പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ ഒന്നാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കഥ എന്നുള്ളത്. കഥ പറയാം എന്ന പകുതിയിലേക്കാണ് നമ്മൾ പോകുന്നത്.
3: ഇന്നത്തെ കഥ പറയൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസലാം വിട്ടിയാണ്. വേദനയിലെ മധുരം എന്നതാണ് ഇന്നത്തെ കഥ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ, ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 7, വേദനയിലെ മധുരം. ജാഫർ മോൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം കേൾക്കണോ ഉമ്മാക്ക്? വെട്ടിച്ചിക്കിയ തേങ്ങാമുറികൾ കൊട്ടയിലേക്ക് വാരിയിടുന്നതിനിടയിൽ റുഷ്ദ ചോദിച്ചു. പറയി, കേൾക്കട്ടെ. ഇന്നലെ ഞങ്ങൾ രണ്ടും പച്ചക്കറി നനയ്ക്കുന്നതിനിടയിൽ ഓൻ ചോദിച്ചു, എൻ്റെ ക്ലാസ്സിൽ റഫീഖിനും ഹാഷിമിനും രണ്ട് ബല്യാപ്പയും രണ്ട് ബല്യമ്മയും ഉണ്ട് എന്ന്. സ്കൂൾ പൂട്ടിൽ അവർ മറ്റേ ബല്യാപ്പാൻ്റെയും മറ്റേ ബല്യമ്മാൻ്റെയും വീട്ടിൽ 10 ദിവസം വിരുന്നുകൂടി. നമുക്കിവിടുത്തെ ബല്യപ്പയും വല്യമ്മയും മാത്രമല്ലേ ഉള്ളൂ. കൊച്ചുമകൻ തൻ്റെ പെങ്ങളുടെ മുമ്പിൽ അവൻ്റെ മനസ്സ് തുറന്നു കാണിച്ച വിവരം കേട്ടപ്പോൾ സുമയ്യയുടെ കണ്ണു നനഞ്ഞു. ഇനി മകളുടെ മനസ്സിൽ എന്തെല്ലാമാണുള്ളതെന്ന് ആരറിഞ്ഞു? റുഷ്ദ തൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കുന്നത് കണ്ട് സുമയ്യ പേടിച്ചു. അവൾ ഇത് സംബന്ധമായി വല്ലതും ചോദിക്കുമോ? ചോദിച്ചാൽ തൊണ്ടയിടറാതെ മറുപടി കൊടുക്കാൻ തനിക്ക് കഴിയുമോ? വരാനിടയുള്ള ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായി തേങ്ങാക്കൊട്ടയെടുത്ത് അവൾ അകത്തേക്ക് പോയി. തേങ്ങ അകത്തു ചൊരിഞ്ഞ് മുറ്റത്തേക്ക് വന്നപ്പോഴേക്കും റുഷ്ദ അടുത്ത കൊട്ടയിൽ നിറച്ചിരുന്നു. അതിനാൽ സംസാരത്തിന് അവസരം കൊടുക്കാതെ അടുത്ത കൊട്ടയും എടുത്ത് അകത്തേക്ക് പോയി. ഇങ്ങനെ അഞ്ചാറ് തവണ കൂടി നടക്കാനേ ഉള്ളൂ. ആദ്യ പരീക്ഷണമെന്ന നിലക്ക് 200 തേങ്ങയാണ് വെട്ടിയത്. 2 ദിവസത്തെ ഉണക്കം കൊണ്ട് തന്നെ ഏകദേശം ചിരട്ടയിൽ നിന്ന് കൊപ്ര പിളരാൻ തുടങ്ങിയിട്ടുണ്ട്. നാളത്തെ വെയിൽ കൂടി കിട്ടിയാൽ സുഖമായി ചിരട്ട കഴിക്കാം. പിന്നെ 4 ദിവസം കൂടി കഴിഞ്ഞാൽ പൂർണ്ണ ഉണക്കം കിട്ടിയ കൊപ്രയായി. ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി 1-1.5 ദിവസം വെയിലത്തിട്ടാൽ ആട്ടാൻ കൊടുക്കാം. ചിരട്ടയും ആട്ടിയ പിണ്ണാക്കും പുറമെ കുറച്ച് പൈസയും കൂലിയായി കിട്ടും. സുമയ്യ ചിന്തകളെ കൊപ്രപ്പണിയുടെ ചുറ്റും തളച്ചിടാൻ ശ്രമിച്ചു. തേങ്ങ വാരി അകത്താക്കിയപ്പോഴേക്കും മഗരിബ് ബാങ്ക് വിളിച്ചു. വളവ് ചെയ്ത് മക്കളെയും കൂട്ടി ഉപ്പയ്ക്ക് പിന്നിൽ നമസ്കരിക്കാൻ നടുവിലകത്തേക്ക് പോയി. കസേരയിലിരുന്നിട്ടാണെങ്കിലും ഉപ്പയ്ക്ക് ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കാൻ കഴിയുന്നുണ്ടിപ്പോൾ. ആ ജമാഅത്തിൽ പങ്കെടുത്താൽ മനസ്സിന് വല്ലാത്ത ആശ്വാസമാണ്. ഉമ്മയും താനും 2 മക്കളും ഉപ്പയ്ക്ക് പിന്നിലായി നമസ്കരിച്ചു കഴിഞ്ഞാൽ സ്നേഹബന്ധത്തിന് കൂടുതൽ ഉറപ്പ് വരുന്നതുപോലെ തോന്നാറുണ്ട്. പള്ളിയിലേക്ക് നടക്കാൻ ഉപ്പയ്ക്ക് പ്രയാസമായി തുടങ്ങിയപ്പോൾ ഉപ്പ തന്നെ ഉണ്ടാക്കിയ സംവിധാനമാണിത്. നമസ്കാരവും പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ ഉപ്പ ചോദിച്ചു, രാത്രിഭക്ഷണമെല്ലാം ഉണ്ടാക്കിയോ? ഉണ്ടാക്കി. എന്താ ഉപ്പ ഇന്ന് അങ്ങനെ ചോദിക്കാൻ? വിശക്കുന്നുണ്ടോ? വിശന്നിട്ടല്ല, അടുക്കളയിലെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഖുറാൻ ക്ലാസ് എടുക്കാനാ. ആയിക്കോട്ടെ ബല്ലിപ്പ, ഞങ്ങൾക്ക് ഖുറാൻ ക്ലാസ് ഇഷ്ടാ. റുഷ്ദയുടെ അഭിപ്രായം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം തിളങ്ങി. അള്ളാഹുവെ സ്തുതിക്കുകയും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്ത ശേഷം ഒരു ഖുർആൻ സൂക്തം ഓതി. വല നബുലു വന്നക്കും ബിഷൈ ഇമ്മിനൽ ഹൗഫി വൽ ജുഅ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഈ ആയത്തുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങൾ കൊണ്ടും അല്ലാഹു നമ്മെ പരീക്ഷിച്ചിട്ടുണ്ട് മക്കളെ. ആ പരീക്ഷണം തീർന്നിട്ടുമില്ല. ഇതിൽ നമ്മളെല്ലാവരും ക്ഷമിച്ച് വിജയം നേടണം. നമ്മുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായി മാറിയിട്ടില്ലെങ്കിലും അല്ലാഹു ഒരുപാട് മാറ്റി തന്നിട്ടുണ്ട്. എനിക്ക് കസേരയിലിരുന്ന് നമസ്കരിക്കാനും പകൽ വടിയൂന്നി ഒന്ന് അങ്ങാടിയിൽ പോകാനും കഴിയുന്നുണ്ടല്ലോ. അതിന് അല്ലാഹുവിനെ സ്തുതിക്കുക. ജീവിതത്തിൽ എന്ത് പ്രയാസം നേരിട്ടാലും ക്ഷമിക്കുക, നിരാശപ്പെടരുത്. അല്ലാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുക. നിരാശ സത്യവിശ്വാസിക്ക് ചേർന്ന സ്വഭാവമല്ല. അല്ലാഹു നമ്മെ ദുനിയാവിലും പരലോകത്തും രക്ഷിക്കട്ടെ. ആ പ്രാർത്ഥനയ്ക്ക് അവർ ആമീൻ പറഞ്ഞു. വേനൽ ചൂടിൽ സന്ധ്യ വരെ ചെയ്ത ജോലികളുടെ എല്ലാ ക്ഷീണവും ഭർതൃപിതാവിൻ്റെ ഉപദേശം കേട്ടപ്പോൾ മാറിയതായി തോന്നി സുമയ്യക്ക്. അവൾ ഉമ്മയുടെ മുഖവും ശ്രദ്ധിച്ചു. അവിടെയും ഒരു പുതിയ വെളിച്ചമുണ്ട്. അല്ലാഹു തആലാൻ്റെ വെളിച്ചം മനസ്സിൽ വീണാൽ തടിയൊട്ടാകെ വെളിച്ചം പടരും, ഉമ്മ പറഞ്ഞു. ഉമ്മയുടെ അഭിപ്രായം കേട്ടപ്പോൾ സുമയ്യയുടെ മനസ്സ് അല്പം കൂടി തണുത്തു. നാളെ ബല്ലിമ എടുത്തോളി ക്ലാസ്. ബല്ലിമാക്കും അറിയാന്നല്ലേ ഇപ്പം പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? റുഷ്ദയുടെ ആ വാക്ക് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ബല്ലിമ അവളുടെ കവിളിൽ സ്നേഹപൂർവം ഒന്ന് നുള്ളി. ഇനി സുമി ഒരു കാര്യം ചെയ്യേ, ഇവിടെ ഒരു പേപ്പർ വിരിച്ച് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചോളൂ. നിങ്ങൾക്ക് നിലത്തിരുന്നും എനിക്ക് കസേരയിലിരുന്നും കഴിക്കാം, ബല്ലിപ്പ പറഞ്ഞു. ബല്ലിപ്പ പറയേണ്ട താമസം റുഷ്ദ നിലത്ത് പേപ്പർ വിരിച്ചു. സുമയ്യ കഞ്ഞിയും കപ്പയും ചമ്മന്തിയും അതിൽ കൊണ്ടുവച്ചു.
1: മാഷാല്ലാ, ഇതുവരെ നാം കേട്ടത് അബ്ദുസലാം വീട്ടിയുടെ വേദനയിലെ മധുരം എന്ന കഥയാണ്. ആ കഥ പറയാം എന്ന പങ്കുതയിലെ ഇത്തരം കഥകളെ കേൾക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തണം.
3: നമുക്ക് ചൈനയ്ക്കൊന്ന് പോയാലോ?
1: ആളുകൾ പലയിടത്തേക്കും പോകുന്നുണ്ട്. നമുക്ക് ക്യാഷ് ഇല്ലാതെ ഒരു ഫ്രീ ആയ യാത്ര, അതിങ്ങനെ കേട്ടാത്തന്നെ എന്ത് ചെയ്യും, അനുഭവം കേട്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ചില അനുഭവങ്ങൾ നമുക്ക് യാത്ര പോകുന്ന പോലെ ഫീൽ ചെയ്യും.
3: ചൈന പോയി നമ്മൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന വൻമതിലാണ് അല്ലേ?
1: അതെ.
3: പിന്നെന്താ കാണേ നമുക്ക് ദൃശ്യം കേട്ടോക്കല്ലേ.
1: അതാണ് നമ്മുടെ ദൃശ്യം എന്നുള്ളത് പങ്കതി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.
3: യെസ്, ഇന്നത്തെ ദൃശ്യത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷമീം കരുവള്ളിയും ഇബിനു അലിയുമാണ്. ചൈനയിലെ കാഴ്ചകളാണ് ഇന്നത്തെ ദൃശ്യത്തിൽ കേട്ടുവരാം.
7: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് സ്വാഗതം. യാത്രകൾ ആനന്ദമാണ്. യാത്രകൾ നമുക്ക് പിന്നീടുള്ള ജീവിതയാത്രയ്ക്ക് ഒരുപാട് ഉത്തേജനം നൽകുന്നു, ഊർജം നൽകുന്നു. നമ്മുടെ കൂടെ നിന്നുള്ളത് ഒരു ചെറുപ്പക്കാരനായ ലോക സഞ്ചാരിയാണ്. വളരെ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്ന് ബിസിനസ് കൊണ്ട് സ്വന്തമായി ഒരു മേഖല കരുപ്പിടിപ്പിച്ച് കൂട്ടത്തിൽ വ്യാപാര സംഘടനാ പ്രവർത്തനവും അതിനൊപ്പം പാലിയേറ്റീവ് പോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരാൾ ഷമീം കരുവള്ളി. ഇടത്തനാട്ടുകരക്കാരനാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം 32 രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു അസൂയാർഹമായ ഒരു കാര്യമെന്നൊക്കെ പറയാം. ഞാൻ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്കതുകൊണ്ട് ചെറിയ ഒരു ഫീലിംഗൊക്കെ വരുന്നുണ്ട്. ഷമീം, സാധാരണ നമ്മൾ കച്ചവടക്കാരൊക്കെ കാണുന്നത് രാവും പകലും കച്ചവടം ചെയ്യാന്നുള്ള, കച്ചവടം ചെയ്ത് കച്ചവടം ചെയ്ത് അങ്ങനെ അങ്ങനെ അങ്ങനെ ജീവിതം ആസ്വദിക്കാതെ പോകുന്നൊരു കൂട്ടത്തിലാണ്. എങ്ങനെയാണ് ഷമീം യാത്ര ആസ്വദിക്കാൻ തുടങ്ങിയത്?
8: കൂടുതൽ കാലം കച്ചവടവുമായി ബന്ധപ്പെട്ട് ഈ കച്ചവടക്കാരൻ്റെ ഒരു അവസ്ഥ അറിയാലോ. ഒരു ഒരു കട റൂം അല്ലെങ്കിൽ പീഡിയ റൂം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചില്ല ആ സംവിധാനത്തിൻ്റെ ചുറ്റിപ്പറ്റി മാത്രം, അതാണ് കച്ചവടക്കാരൻ്റെ ലോകം. അപ്പോൾ കൂടുതൽ കാലം കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു ഇതിൽ നിന്നും മാറി ചിന്തിക്കണം, അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആകണം എന്ന് കരുതി തുടത്തിയൊരു സംഭവം. മുമ്പ് യാത്രയിൽ ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള ഒരാളാണ്. ഒക്കെ അപ്പോൾ ഒരു 10 വർഷമൊക്കെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടത്തി നമ്മൾ തന്നെ ഒന്ന് പച്ചപിടിച്ച് ഉഷാറായി വന്നപ്പോൾ ആദ്യം തുടക്കത്തിലൊക്കെ 1-2 രാജ്യത്ത് കൂടിയൊക്കെ പോയി. അതിൻ്റെ ഭാഗമായിട്ടും അതും പിന്നെ നമ്മളൊന്ന് ഫ്രീ ആണെന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ പാടായിട്ട് യാത്രകൾ ആരംഭിച്ചത്. ആദ്യമൊക്കെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, പിന്നെയൊക്കെ സുഹൃത്തുക്കളെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കളെ നമ്മൾ കണ്ടെത്തി യാത്രയിലൊടുത്തി.
7: ഓക്കെ, സാധാരണ വ്യാപാരികളൊക്കെ യാത്ര ചെയ്യല് അല്ലെങ്കിൽ ടൂറ് പോകാന്നൊക്കെ പറഞ്ഞത് ഒരു മുൻകൂട്ടി ഹർത്താൽ പ്രഖ്യാപിച്ചാലൊക്കെയാണ്. അത് തലേദിവസമൊക്കെ പോയി പുറത്ത് ഒന്ന് യാത്ര ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച്, അതായത് ഹർത്താൽ ഉണ്ടെങ്കിലേ ഒരു ടൂറ് നടക്കുള്ളൂ എന്നൊരു കാലഘട്ടത്തിലൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപാര സംഘടനകളുടെയൊക്കെ ഇടപെടലുകൾ കൊണ്ട് അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അവർ വാഹനങ്ങളൊക്കെ പിടിച്ചിട്ടൊക്കെ യാത്ര പോകാറുണ്ട്. 32 രാജ്യങ്ങളിൽ യാത്ര ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഏതാണ് ആദ്യം ഓർമ്മ വരുന്ന പേര്?
8: ആദ്യം ഓർമ്മ വരിക പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കാരണം ചൈന തന്നെയാണ്. ചൈന നമ്മൾ കാണുന്ന മാതിരല്ല. ഈ 32 രാജ്യത്തിനും ഓരോ ഗുണങ്ങളും മൈനസുകളും പ്ലസും ഒക്കെ ഉണ്ട്. പക്ഷേ ചൈനക്ക് അതിൻ്റെയൊക്കെ മുകളിലായിട്ട് ഒരുപാട് എല്ലാ രൂപത്തിലും അവരെ രാജ്യത്തിൻ്റെ ഒരു പ്രകൃതിയായിട്ടും അതേമാതിരി തന്നെ ആ രാജ്യം ആ നാടുകൾക്ക് കൊടുക്കുന്ന കുറേ സ്വാതന്ത്ര്യങ്ങളും ബാക്കിയുള്ള കുറേ സംവിധാനങ്ങളും അതിലേറെ ഉപരി, ഞാനൊരു ബിസിനസ്സുകാരനാണ്, ആ ബിസിനസ് മേഖലയും അതേമാതിരി തന്നെ ആ നാട്ടിലെ ഒരു ആതിഥ്യ മര്യാദ അല്ലെങ്കിൽ ആ നാട്ടിലെ ആ നാടിനെ അവർ എന്താ പറയുക നല്ല വൃത്തിയിലും ഭംഗിയിലും നിലനിർത്തിക്കൊണ്ടിരുന്ന ആ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളെ അവരെ ആ കാഴ്ചപ്പാട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
7: ഷമീം കമ്മ്യൂണിസ്റ്റുകാരനാണോ? കമ്മ്യൂണിസ്റ്റ് ചൈന എന്നൊക്കെയാണ്?
8: അല്ല, അങ്ങനെയൊന്നുമില്ല. ആശയങ്ങൾ പലതുണ്ടാവും, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല. പിന്നെ ഇനി ആ കാഴ്ചപ്പാടിനോട് കുറവുമില്ല.
7: വെറുതെ ചോദിച്ചു.
8: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആ രാജ്യം
7: ചൈനയാണ് ആദ്യം ഓർമ്മ വരുന്നത്. ചൈന കിഴക്കനേഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. 1.3 ശതകോടി ജനങ്ങൾ വസിക്കുന്ന ഒരു രാജ്യമാണ്. 9.6 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. എല്ലാം കൊണ്ടും ഒട്ടും പിന്നിലല്ലാത്ത ഒന്നാണ്. മെയ്ഡ് ഇൻ ചൈന നമ്മൾ വളരെ മുമ്പേ കേട്ടു തുടങ്ങിയിട്ടുള്ള ഒന്നാണ്. എന്താണ് ചൈനയിൽ സന്ദർശിച്ചപ്പോൾ മെയ്ഡ് ഇൻ ചൈന അനുഭവം?
8: ഈ ആ ജനസംഖ്യയും അതേമാതിരി ആ രാജ്യത്തിൻ്റെ വളർച്ചയൊക്കെ മാതിരി തന്നെ അവർക്ക് അത് പറയുമ്പോൾ ഇതും കൂടി പറയണം. എന്താ വെച്ചാൽ അവർ ഇംഗ്ലീഷും അല്ല സംസാരിക്കില്ല, കാരണം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഞങ്ങളാണ്, ഈ ജനങ്ങളില്ല രാജ്യം ഞങ്ങളാണ്, ഞങ്ങളെന്തിന് വേറൊരു രാജ്യക്കാരെ ഭാഷ സംസാരിക്കണം,
7: വേണമെങ്കിൽ നമ്മൾ ചൈനീസ്,
8: അതെ നിങ്ങൾ വേണമെങ്കിൽ ചൈനീസ് സംസാരിച്ചോളൂ, അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ എന്തിനു പറയണം. വലിയ സ്റ്റാർ ഹോട്ടൽ അല്ലെ, ഫൈവ് സ്റ്റാർ ഹോട്ടലടക്കം കൗണ്ടറിൽ നിൽക്കുന്ന ബോയ് ലേഡീസ് അവരടക്കം ഹലോ എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ചു പറയാത്ത അവരൊരു ഭാഷ സംസാരിക്കും. ഇത്രയും ചില അഹങ്കാരങ്ങളൊക്കെ ഉണ്ടേനോ അവർക്ക്, അതുകൂടി പറയാം.
7: സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഭാഷ, ഭാഷ ഒരു ആയുധമാക്കാണ്,
8: ആയുധമാക്കാണ് അവർ.
7: എങ്ങനെയാണ് ചൈനയിൽ എത്തിയത്?
8: ചൈനയിൽ ഞങ്ങൾ ഈ യാത്ര അങ്ങനെ ഒരു യാത്ര ഒരു രാജ്യം പോയി രണ്ട് രാജ്യമൊക്കെ പോയി വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ടാർജറ്റ്, ആദ്യം നമുക്കുണ്ടായിരുന്ന ടാർജറ്റ് ലോകാത്ഭുതങ്ങൾ കാണാൻ, ഏ ലോകാത്ഭുതങ്ങൾ കാണാൻ. അപ്പോൾ ഈ യൂറോപ്പ് പോവുകയാണെങ്കിൽ നമുക്ക് ഈഫൻ ടവർ, പിസാ ഗോപുരം, അങ്ങനെ കൊളോസിയം ഒക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാം, ഒറ്റയടിക്ക് മൂന്നാലും കാണാം. അപ്പോൾ ഈ യൂറോപ്പിക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാവൽ ഏജൻറ്റിനെ കണ്ടപ്പോൾ അവർ ഒറ്റയടിക്ക് യൂറോപ്പിക്ക് അങ്ങനെ പോകാൻ കഴിയില്ല, വേറെ ഏതെങ്കിലും ഒന്ന് രണ്ട് രാജ്യം കൂടി കവർ ചെയ്യണം, അപ്പോഴുള്ള നിങ്ങളൊരു ടൂറിസ്റ്റുകളാവുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ നമുക്ക് ചൈനയ്ക്ക് പടുത്ത് പോകുന്നുണ്ട് വേണമെങ്കിൽ അതിൻ്റെ കൂടെ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ടീം പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കണം. ശരി, നമുക്ക് ലക്ഷ്യം യൂറോപ്പായിരുന്നു, അപ്പം അതിൻ്റെ ഭാഗമാണ് ഞങ്ങൾ
7: മാർഗം ചൈന,
8: ചൈന മാർഗം.
7: ഓക്കെ, എങ്ങനെയാണ് എത്തിയത്?
8: ചൈന പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയി, നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു നാട്ടിലത്തെ, ഞങ്ങളെ ജ്യേഷ്ഠന തുല്യം കാണുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഞാനും
7: ഇവിടുന്ന് സിബത്ത് മടത്തോടി,
8: ആ സിബത്ത് മടത്തോടി,
7: സിബത്ത് മടത്തോടി പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അപരിചിതനല്ല,
8: അല്ല ഓക്കെ ഓക്കെ, രസികനാണ് ആള്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ടൂറിന് ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ കൂടെ ഉള്ള ആള്, കാരണം കൂടെ ഉള്ള ആളെ എപ്പോഴും ചിരിപ്പിക്കണേ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ പുള്ളി നമ്മളതാണ്, ഏജിൽ നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടെങ്കിലും പുള്ളിനെ തന്നെ പിടിക്കാനുള്ളൊരു കാരണം അതാണ്, നല്ല രസികനാണ്. ഇവിടെ ട്രാവൽ ഏജൻ്റ് അടുത്ത് കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് കയറിയത്, ശ്രീലങ്ക, ശ്രീലങ്ക സിംഗപ്പൂർ അങ്ങനെ ബീജിംഗ് അങ്ങനെ പോയത്.
7: എന്താണ് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു ഫീലിംഗ് തോന്നിയത് ചൈനയിൽ ഇറങ്ങിയപ്പോൾ?
8: ഈ
7: ഒരു കാഴ്ചയിലൊരു മാറ്റം ഉണ്ടാവുമല്ലോ, മറ്റു രാജ്യങ്ങൾ വ്യത്യസ്തമായി.
8: അതെ അതെ, കാരണം ഇതിന് മുമ്പ് ഈ ചൈനയിൽ പോണതിന് മുമ്പ് ദുബായ് പോയാളാണ്. അപ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ഈ നമ്മുടെ പ്രദേശത്തിലെ ആൾക്കാരൊക്കെ കൂടുതൽ ദുബായ് ആണല്ലോ പറയാം, ദുബായിയാണ് ലോകത്തിലെ ഏറ്റവും നല്ല വലിയ സംഭവം എന്നും വലിയ രാജ്യമാണ്, ഏറ്റവും വൃത്തിയും അതേമാതിരി കാണാനും കാഴ്ചയും അടിസ്ഥാന സംവിധാനങ്ങളൊക്കെ അല്ല ഒരു രാജ്യം ദുബായിയാണെന്ന് പറയും. പക്ഷേ ചൈനയിൽ ചെന്നിറങ്ങും ബീജിംഗ് എയർപോർട്ട് കാണുമ്പോൾ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് അതാണെന്ന് തോന്നും, കാരണം സെക്കൻഡിനാണ് അവിടെ ഫ്ലൈറ്റുകളൊക്കെ ഇറങ്ങിനെ. അപ്പം തന്നെ നമുക്ക് വലിയൊരു കാഴ്ചയായിരുന്നു,
7: നമ്മൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡ്,
8: അതെ അതെ അതെ, അത്രയും ഫ്ലൈറ്റുകളാണ് സെക്കൻഡ് മിനിറ്റിന് ഇങ്ങനെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങി ചെയ്യണം. അത് കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങുമ്പോഴൊക്കെ വലിയ കാഴ്ചപ്പാടാണ്, ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് ആ രാജ്യം കാണുന്ന കുറേ വ്യവസായ മേഖലകൾ, കുറേ കൃഷി, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ എന്തൊക്കെയൊരു പ്രത്യേകത കാണുന്നുണ്ട്, ഇപ്പോൾ ഈ വ്യവസായങ്ങളില്ലോടത്ത് വ്യവസായങ്ങൾ തന്നെ
7: പ്ലാൻഡ് സിറ്റി പോലെ തോന്നുന്നു,
8: പ്ലാൻഡ് സിറ്റിയാണ്. എന്തിനു പറയണു, അവിടെ നമ്മൾ ഇതുമാതിരിയല്ല എന്ന് വെച്ചാൽ സ്ഥലമടക്കം ഗവൺമെൻറ് 5 വർഷത്തിന് അവർക്ക് പാട്ടത്തിന് കൊടുക്കുകയാണ്, സോറി 70 വർഷത്തിന് പാട്ടത്തിന് കൊടുക്കുകയാണ്,
7: അതായത് പിന്നെ പൗരന്മാർക്ക്,
8: പൗരന്മാർക്ക്. അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ അതിരും വരമ്പുകളൊക്കെ വളഞ്ഞും തിരിഞ്ഞും അങ്ങോട്ട് കയറി പിടിച്ചു ഇങ്ങോട്ട് കയറി പിടിച്ചു, അതൊന്നും ഉണ്ടാവില്ല. എത്ര കിലോമീറ്റർ നോക്കിയാലും ഈ നെൽകൃഷി അല്ലെങ്കിൽ ചോളം എന്താണെങ്കിലും അങ്ങനെ നല്ല സ്ട്രൈറ്റിലായിട്ട് സ്കെയിൽ വെച്ച് വരണ മാതിരി ഉണ്ടാവും, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കയറിയിട്ടുണ്ടാവില്ല. അതിന് റോഡുകൾ, അടിസ്ഥാന സംവിധാനങ്ങൾ, ഞാനൊരു കച്ചവടക്കാരനായിട്ടാവാം, നമ്മളുടെ പല ആൾക്കാരോടുള്ള കാഴ്ചപ്പാട്, നമ്മളിപ്പോൾ 3 മതക്കാരാണ് നമ്മളെ ഇന്ത്യയിൽ, ബാക്കി സിക്കും പറിച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഈ 3 മതക്കാരും ഒരാശയം പറയുന്നുണ്ട്, എന്ത് നല്ല വൃത്തിയിൽ നടക്കണം, മാന്യമായി സംസാരിക്കണം, മാന്യമായി ഇടപെടണം എന്നൊക്കെ. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇവർ നമുക്കെല്ലാവർക്കും മതാചാരങ്ങൾ ഉണ്ടായിട്ടും ഈ കാര്യങ്ങളൊന്നും നടപ്പാകണില്ല. നമ്മൾ ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ ചെറുപ്പം മുതലേ ഇതൊക്കെ പഠിപ്പിക്കും, ഹിന്ദുസ് ആണെങ്കിലും അവരവരുതായിട്ട് പഠിക്കും, ക്രിസ്ത്യൻസും. പക്ഷേ ഇതൊന്നും പഠിപ്പിക്കാത്ത 90%, 99.9% മതമല്ലാത്ത ചൈനയിൽ ഇതൊക്കെ അവരടിസ്ഥാന സംവിധാനമാക്കിയിട്ട് നടപ്പണം, വൃത്തി, സംസ്കാരം, ആതിഥ്യ മര്യാദ. അവരൊരു ബിസിനസ്സിൻ്റെ ഭാഗം മാത്രമല്ല, അവർ ഇങ്ങനത്തെ കുറേ കാര്യത്തിനാണ് ഒന്നും കൂടി മുൻഗണന കൊടുക്കുന്നത്. രാജ്യത്തിൻ്റെ ഒരു
7: മാനുഷികമായ ചില കാഴ്ചപ്പാടുകളിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്.
8: തീർച്ചയായിട്ടും
7: അവർക്ക് കാശുണ്ട്, അതുപോലെ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാവാം.
8: തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും, രണ്ടും പറയാം നമുക്ക്. അത് അതിലേറെ ഉപരി പൗരന്മാർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തി നോക്കാത്ത ഒരു ഇത്, മറ്റുള്ളവന്റെ
7: കടന്നുകയറ്റമല്ല,
8: അതാണ് അവിടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇപ്പോൾ ദുബായ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളാണെങ്കിലും ഒരു പരിമിതി ഉണ്ടാവും, ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 200 കിലോമീറ്റർ ഒക്കെ ടൗൺ ആയിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത്ര കിലോമീറ്റർ പോയാലും ടൗണുകളാണ്.
7: റോഡുകളെ കുറിച്ച്,
8: റോഡുകളൊക്കെ ഈ അതിൻ്റെ എങ്ങനെ പോയി വിവരിക്കാന്ന് എനിക്കറിയില്ല. അത്തിരി ഒരു നമ്മളിവിടെയൊക്കെ ഒരു 10 കൊല്ലത്തിന് അല്ലെങ്കിൽ 5 കൊല്ലത്തിനാണ് പ്ലാനിങ് റോഡുകളൊക്കെ, അതിൻ്റെ അടിസ്ഥാന സംവിധാനങ്ങൾ. പക്ഷെ അവരങ്ങനല്ല, അവർ എനിക്ക് തോന്നുന്നു ജീവിതകാലം മുഴുവാണ്. അങ്ങനത്തെ വേറെ സ്ഥലത്ത് ഉണ്ടാകണം. ഇപ്പോൾ പാരീസിൽ 25 കിലോമീറ്റർ എന്ന് തോന്നുന്നു, അവർ 500 വർഷം മുമ്പേ ആ സിറ്റി ഡെവലപ്പ് ചെയ്ത് പാർക്കിങ് പിന്നെ നടപ്പാതം പിന്നെ രണ്ടുപേരി പാതം ഗാർഡന് അങ്ങനെ ഒരു സൈഡ് ഇതേമാതിരി ആ സൈഡും അതൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ ഇവർ 500 വർഷം മുമ്പ് അതങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്,
7: പ്ലാൻ
8: ഉണ്ട്. അതുകൊണ്ട് ഇന്നും അതേമാതിരി 5 നില ബിൽഡിങ്, ഒരേ ഐറ്റം പെയിന്റ്, ഒരേ മോഡല്, ആ വീട് പൊളിക്കാ കയറ്റൊക്കെ ചെയ്യാം, പക്ഷെ അതേമാതിരി തന്നെ കയറ്റണം.
7: മാറ്റം വരുത്താൻ
8: അല്ല, ടൗൺഷിപ്പ് അങ്ങനെ അവർ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അതേമാതിരി അതില്ലെങ്കിൽ അതിൻ്റെ വേറെ രൂപത്തിൽ ഇവിടെ ചൈന കണ്ടു.
7: റോഡുകൾ വളരെ വിശാലമാണ്, പ്രത്യേകം ഡിവൈഡ്, ഓരോ വാഹനങ്ങൾക്കും പ്രത്യേകം സ്ഥലമുണ്ട്, നടക്കാൻ പാത വേറെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ പ്രകൃതി രമണീയമായി, ചെടികളും
8: അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം വെച്ചാൽ ഒരു 500 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോഴും ഒരേമാതിരി ഈ ടൈലൊക്കെ ഇട്ട്, മാർബിളും ഗ്രാനൈറ്റൊക്കെ ഇട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് റോഡിൻ്റെ രണ്ട് സൈഡും. ഇപ്പം നമ്മളിവിടെ എറണാകുളം വരെ പോവുകയാണെങ്കിൽ തന്നെ ഉണ്ടാവുമല്ലോ വേറെ രൂപത്തിൽ. അത് ഒന്നും കൂടി ഷെയറാക്കി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അത് 500-1000 കിലോമീറ്റർ അങ്ങനെയാണ്. അതിലേറെ അവിടുത്തെ കൃഷികൾ, കൃഷിയിടങ്ങളൊക്കെ നല്ല രസമാണ്. എവിടെയും ഒരു വളവും തിരുവൊന്നുമില്ല, നല്ല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതൊരു പ്രത്യേകതയായിട്ട് തന്നെ തോന്നി. അതിലേറെ ചേരികൾ കമ്മിയാണ്, ചേരികളൊക്കെ അവർ ഫ്ലാറ്റാക്കി കൊടുത്ത് ആളുകളേക്ക് അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചു.
7: ടൗണുകൾ എങ്ങനെയാണ്? കെട്ടിടങ്ങൾ, അതേപോലെ സൗകര്യങ്ങൾ, വാഹനങ്ങൾ, തിരക്ക്, പൊല്യൂഷൻ ഒക്കെ?
8: കെട്ടിടങ്ങൾ അവർ മത്സരിച്ചിട്ടാണ് ഓരോ കെട്ടിടങ്ങളും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ദുബായ് നമ്മളൊരുവിധ ആൾക്കാരൊക്കെ
7: ബീജിങ്ങിലെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്.
8: ഇപ്പോൾ ബീജിങ്ങിൻ്റെ കാര്യം അവിടെയൊക്കെ എങ്ങനെയാ വെച്ചാൽ, ഈ ബീജിങ്ങും ഷാങ്കായും ഒക്കെ രാജ്യത്തിൻ്റെ കീഴിലാണെങ്കിലും വേറെ കറൻസിയും കാര്യങ്ങളൊക്കെയാണ്. ഓരോ കെട്ടിടങ്ങൾ, അടുത്ത കെട്ടിടം വേറെ മോഡലാണ്. അങ്ങനെ എത്ര കിലോമീറ്റർ നോക്കിയാലും വ്യത്യസ്ത മോഡലായിട്ട് കെട്ടിടത്തിന് അവർ നല്ല ആഡംബരം കൊടുക്കുന്നുണ്ട്. അതും ദുബായത്തിനും കാട്ടി നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാക്കിട്ട് ചെയ്യുന്നു.
7: അവിടെ താമസം, യാത്രയ്ക്ക് ചിലവ് കൂടുതലാണ്, എങ്ങനെയാണ്?
8: താമസം രണ്ടുമുണ്ട്. ഇപ്പോൾ ഈ ബീജിങ്ങിൽ സാധാ നമ്മളെ ഒരു മാന്യമായ റേറ്റ് വരുന്നുണ്ട്. ആ സമയത്ത് ഈ ചൈനൻ്റെ ഭാഗം തന്നെയാണല്ലോ ഭാഗമായിട്ടിൽ തന്നെയാണ് മക്കാവും അതേമാതിരി ഹോങ്കോങ് ഒക്കെ. അതായത് കറൻസിയൊക്കെ മാറ്റുന്നുണ്ട് രാജ്യം, ചൈനൻ്റെ അല്ല, പക്ഷെ ആകും കുറച്ച് കാലം കഴിഞ്ഞാൽ അവരതാകും, അങ്ങനെ എന്താ നിൽക്കണം. പക്ഷേ അവിടെ നിന്ന് തന്നെ എല്ലാ അടിസ്ഥാന സംവിധാനങ്ങളും, ഈ കടലിൻ്റെ അടിയിൽ കൂടി ഇല്ല തുരങ്കങ്ങളും, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഓൾറെഡി ഉണ്ട്. ഒക്കെ വിനോദമാണ് കൂടുതൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് അത്രയും ഡെവലപ്പ് ചെയ്ത് നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട് അവർ.
7: ട്രെയിനുകൾ, ബുള്ളറ്റ് ട്രെയിൻ, മാഗ്നറ്റിക് ട്രെയിൻ, അത് എല്ലാവരും പറയുന്നൊരു സംഭവമാണ്.
8: അത് വലിയൊരു അനുഭവമായി. എന്നുവെച്ചാൽ ഈ മാഗ്നറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിന് 650 കിലോമീറ്റർ
7: വിമാനം പോലെ പോകും.
8: തീർച്ചയായിട്ടും നമ്മളിതിൽ ഫ്ലൈറ്റ് കയറുന്ന അതേ എല്ലാ ഇതും കൊടുക്കുന്നുണ്ട്. വണ്ടി കയറി മൊബൈലൊക്കെ എടുത്തിങ്ങൾ നിന്നപ്പോൾ ഇങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്ത് 650 എത്ര കിലോമീറ്റർ പോയത്, 400-300 കിലോമീറ്റർ പോകണ്ടേ, പോയത് കണ്ടില്ല. അതേമാതിരി ബുള്ളറ്റ് ട്രെയിനും നല്ല എന്താ
7: ഒരു വ്യവസായം എന്നുള്ള നിലയിൽ അവിടെ ഒരു ആ ഒരു കൾച്ചർ എങ്ങനെയാണ് തോന്നിയത്?
8: വ്യവസായം എന്നുള്ള നിലക്ക് ഞാൻ പറഞ്ഞല്ലേ, ഫ്ലൈറ്റ് ഇറങ്ങണതിനുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇത് രൂപരേഖ കിട്ടി. കാരണം വെച്ചാൽ വ്യവസായികൾക്ക് നല്ല എല്ലാ അടിസ്ഥാന സംവിധാനങ്ങളും കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അതിലേറെ ഉപരി നമ്മളിവിടുത്തെ ഈ നാടൻ മാർക്കറ്റൊക്കെ അല്ലേ, അത് പോരാ. അത് പറഞ്ഞാൽ അത്ര വലിയൊരു വില കുറവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മറിച്ച് ബൾക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നല്ല ഇത്, അങ്ങനത്തെ കുറേ മേഖലകളുണ്ട് അവിടെ. അതിനാണ് ഇവിടുന്ന് കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് പോകണേനും അതിന് സ്പെഷ്യൽ ആളുകൾ കൊണ്ടുപോകാനും ഇതിനൊക്കെ ഏജൻസികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നാടന്മാരെന്നെ നാട്ടിലത്തെ ആൾക്കാരെന്നെ അവിടെ ചെല്ലുകയാണെങ്കിൽ അതിന് ഏറ്റെടുക്കാനോ അല്ലെ അവിടെ അറിവില്ലായ്മോട്ട് കാര്യങ്ങൾ മേടിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഉണ്ടാവില്ല. അതിനൊക്കെ കുറേ സാധ്യതകളുണ്ട്. അവിടെ
7: ഫാക്ടറികൾ സന്ദർശിച്ചിട്ടുണ്ട്.
8: ആ അതാവ ഈ രാജ്യത്തിൻ്റെ ഒക്കെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രാജ്യത്തെ വിസ അടിക്കുമ്പോൾ തന്നെ അവർ പറയും മിനിമം ഒരു രണ്ടോ മൂന്നോ ഫാക്ടറി സന്ദർശിക്കണമെന്ന്. അവർ അത് നിർബന്ധമാണ്. കാരണം അവർ വ്യവസായികളാണ്, അങ്ങനെ തന്നെയാണ് അവർ കാണുന്നത്.
7: പ്രൊമോട്ട് ചെയ്യാൻ തന്നെ
8: അവരെ ലക്ഷ്യം. അവിടെ കൊണ്ടുപോയി കാണിക്കും, ചിലപ്പോൾ തുണിൻ്റെ കയറും, ചിലപ്പോൾ നൂലാ കയറും, ചിലപ്പോൾ ഗോൾഡാ കയറും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ഒരു നാലഞ്ച് സ്ഥലത്ത് അവർ കാണിക്കും.
7: ഒരു വ്യവസായി ചൈനയിൽ പോയൊരു അനുഭവം പറഞ്ഞത് അദ്ദേഹം അതിൻ്റെ ഒരു മുതലാളിക്കായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ബോസ് വരുന്ന കാര്യമൊന്നും അവരുടെ പണിക്കാർ തീരെ മൈൻഡ് ചെയ്തില്ല. എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് തല ഉയർത്തി നോക്കു പോലും ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്രത്തോളം ജോലിയിൽ ആത്മാർത്ഥതാന്നോ മുഴുകി ചെയ്യുന്നതൊക്കെ പറയാം. അങ്ങനെ എന്താണ്
8: അത് അങ്ങനെ ഉദ്ദേശം എനിക്കറിയില്ല. എന്താണെങ്കിലും അവരെടുക്കുന്ന തൊഴിലുകളൊക്കെ വളരെ കൃത്യതയാണ്. അത് ഓരോ വ്യവസായ മേഖലയൊക്കെ നമ്മൾ പോയി കണ്ടപ്പോഴൊക്കെ അങ്ങനെ നമുക്ക് തോന്നി. പിന്നെ നല്ല ആത്മാർത്ഥയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ. അതാണ് വലിയൊരു ഇത് കണ്ടല്ലേ. അത് ആ രാജ്യത്തെ കണ്ടാൽ തന്നെ നമുക്ക് ഓരോ സ്ഥലത്തെ ഉത്തരവാദിത്വം ആ രാജ്യത്തിനെ കണ്ടറിയാലോ. നമ്മളെ വീട്ടിലത്തെ ഉത്തരവാദിത്വം നമ്മളെ വീട്ടിൽ വരുമ്പോൾ അറിയാലോ. ആ കാലം കോലായി അവിടെ ഇവിടെ കെട്ടാലും അത് നല്ല വൃത്തിയിലും കാര്യങ്ങളും കൊണ്ടുനടക്കണ പല വീടുകളുണ്ട്. അതേമാതിരി തന്നെ ആ രാജ്യത്തിൻ്റെ ഇത് കണ്ടുമ്പോൾ ഓരോ സ്ഥലത്തും പിന്നെ അവിടുത്തെ ഭക്ഷണ രീതികളൊക്കെയാണ്
7: പാമ്പിനെ
8: അതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ശാങ്ക ഇവിടെയൊക്കെ അവിടെ നമ്മൾ മാർക്കറ്റ് കൂടി പോകുമ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഈ നായ്ക്കളെയൊക്കെ പിന്നെ അൽഫാമാക്കിയിട്ട് അല്ലെങ്കിൽ ചുട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അതിലേറെ ഉപരി പിന്നെ
7: ആടിനെ പൊരിച്ച് വെച്ചപ്പോൾ
8: അതേമാതിരി വെച്ചിട്ടുണ്ടാവും. അതിലേറെ ഉപരി നമ്മൾ ഈ സാധാ കടലൊക്കെ ഈ ഉന്തുവണ്ടിൻ്റെ മാതിരി ചെറു വണ്ടിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ വറുത്ത കടലെന്ന് കരുതി നമ്മൾ മണ്ടി ചെന്ന് നോക്കുമ്പോൾ അവിടെ ചെന്ന് ലോങ്ങെന്ന് നോക്കുമ്പോൾ മൂന്നാല് കളർ കണ്ടു, ചുമപ്പും പച്ചയൊക്കെ കണ്ടു. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ പ്രാണികളാണ് അതിങ്ങനെ കളറടിച്ചിട്ട് പാത്രത്തിൽ വെച്ചിരിക്കണം. പുഴുക്കളെങ്ങനെ പല രൂപത്തിലാക്കിയിട്ട് വെച്ചിരിക്കണം.
7: അവരുടെ ഒരു സാധാരണ ഭക്ഷണമാണ്
8: അവരെ സാധാരണ ഭക്ഷണം.
7: പൊരി കഴിക്കണ പോലെ
8: അതെങ്ങനെ കഴിക്കും, ഈ കൂറ പോലുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ കഴിക്കും.
7: പാമ്പ് പാമ്പിനെ കഴിക്കുന്ന പറയലുണ്ട്.
8: ഓ കണ്ടു അത് അവിടെയും കണ്ടിരിക്കണം. ഇവിടെ എന്താണ് വിയറ്റ്നാം അല്ല കംബോഡിയ കണ്ടിരിക്കണം. കംബോഡിയയിൽ വരുമ്പോ അവര് വളരെ സ്നേഹത്തോടെ നമുക്ക് തരുന്ന വെൽക്കം ഡ്രിങ്ക് തരുന്ന നമുക്ക് എന്താണ് ആൾക്കഹോളും പിന്നെ പാമ്പുമാണ്. പക്ഷെ നമ്മളൊന്നും ആരും കഴിക്കൂലോ, കാണുമ്പോൾ തന്നെ തന്നെ ഒഴിഞ്ഞു പോവും. അത് ഹോട്ടലിൽ ഇങ്ങനെ ഭരണിയിൽ പിന്നെ ആൾക്കഹോളും ഈ മൂർക്കൻ പാമ്പിന് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിന് മുക്കിയിട്ടാണ് കൊടുക്കണം.
7: നമുക്ക് കാണാൻ
8: പാമ്പിനെ കാണല്ല എല്ലാ
7: സ്ഥലത്തും.
8: അതെ അതെ അതെ.
7: 100 രാജ്യങ്ങൾ കാണുക എന്നുള്ളതാണ് ഷമീമിന്റെ ലക്ഷ്യം.
8: തീർച്ചയായിട്ടും
7: 32 പൂർത്തിയാക്കി കഴിഞ്ഞു.
8: തീർച്ചയായിട്ടും
7: പെട്ടെന്ന് മനസ്സിലെത്തുന്ന ഒരു ഇനി കാണണം എന്ന ആഗ്രഹം ബാക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ?
8: സത്യത്തിൽ ഈ 32 രാജ്യത്തിൽ അമേരിക്ക അല്ല. നമ്മൾ ആദ്യം തന്നെ വലുതുമൊക്കെ യൂറോപ്പിലേക്ക് ഇറങ്ങി പിന്നെ അമേരിക്ക പോകണമെന്നൊക്കെ കരുതി. അവനെ കൊറോണ അടിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ കവർ ചെയ്തു. ഏകദേശം ഇനി അമേരിക്ക അടിക്കുക, അമേരിക്ക ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ കവർ ചെയ്ത് ഇനി അമേരിക്ക പോകാനില്ല നിൽക്കുമ്പോഴാണ് കൊറോണ സ്റ്റാർട്ട് ചെയ്ത്. അവിടെ കുറേ രാജ്യങ്ങൾ കവർ ചെയ്തു.
7: അപ്പോൾ ഫ്ലൈറ്റുകളൊക്കെ ഏതാണ്ട് ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
8: പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഫാദറും മദറും കുറച്ച് ഏജ്ഡാണ്, അതുകൊണ്ട് ചെറിയ ഡിലുണ്ടാവും എന്തായാലും ഇൻഷാല്ലാ.
7: ഓക്കെ, നമ്മുടെ ഇന്നത്തെ ദൃശ്യം അതിഥി ഷമീം കരുവള്ളിയാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ എടത്തനാട് ഗ്രാം നിവാസിയാണ് അദ്ദേഹം. വളരെ ലളിതമായ രീതിയിൽ കച്ചവടമൊക്കെ തുടങ്ങി അദ്ദേഹം ഇന്ന് സർവശക്തനായ പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് കോടികളിലേക്ക് വിറ്റുവരവൊക്കെ ഉള്ള ഒരാളാണ്. 50 പേർ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫായിട്ടുണ്ട്. ഏതാനും വാഹനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഓടി നടക്കുന്നുണ്ട്. 32 രാജ്യങ്ങൾ അദ്ദേഹം 39 വർഷങ്ങൾ കൊണ്ട് കണ്ടു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ സഞ്ചരിക്കാനാവട്ടെ എന്നും അതേപോലെ അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പീസ് റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ കഴിയട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിക്കുന്നു. സമയം ചെലവഴിച്ചതിന് പീസ് റേഡിയോ ടീം പീസ് റേഡിയോ പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
8: താങ്ക് യു.
1: പലപ്പോഴും എല്ലാവർക്കും പോയി കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ ഇത്തരം പോയ ആളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവിടെയുള്ള പലതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അറിവുകൊടുക്കാനും സാധിക്കുന്നത്.
9: പോയ പ്രതീതി ഉണ്ടാവും അല്ലേ?
1: അതെ അതെ, ശരിക്കും അതാണ് ദൃശ്യം. ശരിക്കും നമുക്ക് ആ ഒരു സംഗതി ദൃശ്യമാവുകയാണ്.
9: അതാണ്.
1: അപ്പോ ശരിക്കും ഈ ഒരു പങ്കതി എല്ലാവരും കേൾക്കാൻ തയ്യാറാകുമ്പോഴാണ്. മാത്രമല്ല ഇപ്പം പിന്നെ നമ്മുടെ മൊബൈലിലൊക്കെ അടിച്ചു നോക്കി അതിൻ്റെ പിക്ചറുകളൊക്കെ കാണാം. പക്ഷെ എന്തായാലും ഈ അനുഭവങ്ങൾ കേൾക്കുമ്പോഴാണ് ഒരു യാത്രയുടെ പ്രതീതി കിട്ടുക. അപ്പോൾ മാഷാല്ലാ, ഇപ്പോൾ നമ്മൾ കേട്ടത് ചൈനയിലെ കാഴ്ചകൾ എന്ന ദൃശ്യം പങ്കതയിലെ അവതരണമാണ്. ഷമീം കരുവള്ളിയും കൂടെ ഇബിനു അലി എടത്തനാടുകയുമാണ് പങ്കെടുത്തത്.
3: നമ്മളേ ഒരുപാട് പ്രോഗ്രാമുകൾ കേട്ടു പോകുമ്പോൾ അതിൽ നമുക്ക് സാധാരണ ഫാമിലിയുമായിട്ടും കുട്ടികളുമായിട്ടും കുട്ടികളുടെ പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം കൂടിയാണ്. നമ്മളിന്ന് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി പലയിടത്തും നമ്മൾ പോകാറുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അല്ലെങ്കിൽ പൊതുവെ പിസിറഡിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ, സ്നേഹക്കൂടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ പ്രസക്തിയും അതിൻ്റെ ഒരു സാധ്യതയും നമുക്ക് വളരെ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. വീഡിയോ ഗെയിം എന്ന് പറഞ്ഞാൽ വലിയ ഒരു പിന്നെ അഡിക്ഷനുള്ള ഒരു സാധനമാണ് കുട്ടികളിൽ.
1: മാത്രമല്ല ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ എഫക്റ്റ് അറിയാം. ശരിക്കും ഇത് കേൾക്കാത്ത ആളുകൾ ഈ സ്നേഹക്കൂടുന്ന പങ്കുതി കേൾക്കുമ്പോഴാണ്, എവിടുന്നെങ്കിലൊക്കെ ശബ്ദം കേട്ടിട്ടോ ഷെയർ ചെയ്തിട്ടോ ഇത് കേട്ട് പരിചയമില്ലാത്ത ആളുകൾ ഇതിലേക്ക് കയറി വരുമ്പോഴാണ് അവർക്ക് അതിന് മധുരം നുകരാൻ പറ്റുക. എത്രമാത്രം അവരുടെ
3: ജീവിതത്തിൽ
1: അത് ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കാൻ
3: പറ്റും. അപ്പൊ ഇന്ന് നമ്മളെ കൂടെ ആരാ ഉള്ളത്?
1: ഇന്ന് നമ്മളെ കൂടെ പ്രൊഫസർ കെ പി സഅദ് ആണ്.
3: എന്താ വിഷയം?
1: അയാൾ ഈ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കൗൺസിലറും കൂടിയാണ്. മോങ്ങം വനിതാ കോളേജിൽ നിന്ന് റിട്ടയർഡായ ഇംഗ്ലീഷ് പ്രൊഫസർ കൂടിയാണ് അദ്ദേഹം. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വിഷയം തന്നെ
3: വീഡിയോ ഗെയിമിന്റെ അഡിക്ഷനും ലക്ഷണങ്ങളും പരിഹാരങ്ങളും. അതായത് ഒരു കുട്ടി ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഗെയിം കളിച്ചാൽ കാണുന്നുണ്ട്, അതിങ്ങനെ അഡിക്ഷൻ ആയിക്കണോ, ഇത് ഇവന് ഈ മേഖലയിൽ പിടുത്തം വിടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്നേഹക്കൂടെ ഒന്ന് കേൾക്കേണ്ടി വരും.
1: അതായത് ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, LKG പഠിക്കുന്ന കുട്ടിയുടെ മൊബൈൽ എടുത്താലേ പിന്നെ അങ്ങനെ വെക്കൂല, അത് നമ്മൾ പറയാതെ വെക്കൂല, അത് കൊടുത്താൽ പിന്നെ അവനക്ക് വേറെ ഒന്നും വേണ്ട, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ ഈ ഒരു സംഗതി ഉണ്ട്, അമിതമായിട്ടല്ലെങ്കിലും ഇതുണ്ട്. അപ്പോൾ അത് ശരിക്കും എന്ത് ചെയ്യണം, ഈ വിഷയം കേട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി വേണം.
3: അപ്പോൾ നമുക്ക് സ്നേഹം കൂടെ കേട്ട് വരാം.
1: അതെ.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. പ്രിയപ്പെട്ടവരെ, വീഡിയോ ഗെയിം അഡിക്ഷൻ ലക്ഷ്യങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ പി സാദ് ആണ് ഇന്ന് നമ്മോട് സംവദിക്കുന്നത്. ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. സർ, ഗെയിം അഡിക്ഷൻ ഡിസോർഡർ പൊതുവെ കുട്ടികളിൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണല്ലോ, ഇതേക്കുറിച്ച് എന്താണ് താങ്കളുടെ നിരീക്ഷണം?
10: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സുഹൃത്ത് ചോദിച്ച ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വീഡിയോ ഗെയിംസിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ, ഓരോ വീട്ടിലും രക്ഷിതാക്കൾക്ക് വലിയ തലവേദനയായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കാലത്ത് നാം കുട്ടികളോട് പറഞ്ഞിരുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഉപയോഗം നിയന്ത്രിക്കണം എന്നാണെങ്കിൽ, ഇന്ന് കോവിഡ് മഹാമാരി വന്നതോടുകൂടി ഓരോ രക്ഷിതാവും നിർബന്ധിക്കപ്പെട്ടത് ഓൺലൈൻ പഠനത്തിനു വേണ്ടി മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ഇത് പ്രായപൂർത്തിയെത്താത്ത അല്ലെങ്കിൽ പക്വത എത്താത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ മൊബൈൽ എന്ന സംവിധാനം ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുന്നതിന് ബദലായിട്ട് അവർ അതിൻ്റെ കളിയുടെ ആസ്പെക്ട് അല്ലെങ്കിൽ ഗെയിംസിൻ്റെ തലത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ, വീട്ടിലുള്ള 3, 4, 5 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ മൊബൈൽ എന്ന് പറയുന്നതൊരു ലഹരിയാണ്. കാരണം ഉടനെ തന്നെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ നമ്മുടെ മൊബൈൽ ഫോൺ കൈക്കലാക്കുകയും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമിൻ്റെ ലോകത്തേക്ക് അവർ പോകുന്നു. ആരും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല ഏതൊക്കെയാണ് വീഡിയോ ഗെയിംസ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ആനന്ദം നൽകുന്നതും സന്തോഷം നൽകുന്നതും ഏതൊക്കെ പ്രോഗ്രാമാണ് എന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ കുട്ടികൾക്ക് അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന് വീഡിയോ ഗെയിംസിനെ സംബന്ധിച്ചും അതിൻ്റെ ലഹരിയെ സംബന്ധിച്ചും അതിൻ്റെ ആനന്ദത്തെക്കുറിച്ചും അറിവ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഒരുപാട് ഗെയിമുകളുണ്ട്. അതൊരു ലോകമാണ്. ആ ഗെയിംസ് ആസൂത്രണം ചെയ്യുന്ന

0: വീഡിയോ ഗെയിംസിന് എഡിക്റ്റഡ് ആവുന്നത്. ഫയർ ഫയറി, ബ്ലൂ വെയിൽ, സിനാമൺ ചാലഞ്ച്, ചോക്കിംഗ് ഗെയിം, മാരിയംസ് ഗെയിം, ടൈഡ് പോഡ് ചാലഞ്ച്, ഫൈവ് ഫിംഗർ ഫില്ലറ്റ്, ഗാലൻ ചാലഞ്ച്, ദി കട്ടിംഗ് ചാലഞ്ച്, ദി സാൾട്ട് ആൻഡ് ഐസ് ചാലഞ്ച്, പബ്ജി, ചാർലി ചാർലി, ഇതൊക്കെ വ്യത്യസ്ത ഡേഞ്ചറസ് വീഡിയോ ഗെയിംസാണ്. ഈ അടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ബ്ലൂ വെയിൽ പോലെയുള്ള ഡേഞ്ചറസ് ഗെയിംസ് കളിച്ചിട്ട് കുട്ടികൾ സൂയിസൈഡ് ചെയ്തു. എപ്പോഴാണ് രക്ഷിതാക്കൾ ഇതിനെ സംബന്ധിച്ച് അവബോധം ഉള്ളവരാവുന്നത്? ഇതിൻ്റെ കെണിയിൽപ്പെട്ട് ആത്മഹത്യാ മുനമ്പിലേക്ക് നമ്മുടെ കുട്ടികൾ നടന്ന് നീങ്ങുന്ന വേളയിൽ മാത്രമാണ് ഇത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ത്രെറ്റ് അല്ലെങ്കിൽ വലിയ അപകട ഭീഷണി മുഴക്കുന്ന കാര്യങ്ങളാണ് ഈ ഗെയിമിൽ ഉള്ളത് എന്ന് നമ്മുടെ പേരൻസിന് ബോധ്യമാവുന്നത്. ഒരിക്കൽ പബ്ജി എന്ന ഒരു ഗെയിം അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ത് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ 5 മിനിറ്റ് കണ്ടപ്പോൾ തന്നെ അതെൻ്റെ മാനസികാവസ്ഥയെയും കൂടെ തന്നെ എൻ്റെ ശരീരത്തിൻ്റെ ബാലൻസിനെയും അത് ബാധിച്ചു. എന്നാൽ നമ്മുടെ കുട്ടികൾ പബ്ജി പോലെയുള്ള ഗെയിംസ് കാണാൻ വേണ്ടി, കളിക്കാൻ വേണ്ടി എത്ര മണിക്കൂറുകളാണ് മൊബൈൽ ഫോണിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഗെയിം എഡിക്ഷൻ ഡിസോർഡർ ഉണ്ടാവുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത്തരം എഡിക്ഷനിലേക്ക് എത്തിപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്, പല കുടുംബങ്ങളിലുമുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾ സീരിയസ് ആയിട്ടുള്ള അനന്തര ഫലങ്ങൾ അവരിൽ ഉണ്ടാവുന്ന ഘട്ടത്തിൽ മാത്രമാണ് കൗൺസിലിങ്ങിന് അവരെ കൊണ്ടുവരുന്നത്. അപ്പോഴേക്കും ആ ഒരു എഡിക്ഷൻ ലെവൽ അതിൻ്റെ ഉത്തുംഗതയിലേക്ക്, ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.
1: മുൻ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ ചോദ്യം കൂടിയാണിത്. ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന് താങ്കൾ പരാമർശിച്ചുവല്ലോ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ?
0: സുഹൃത്ത് ചോദിച്ചത് ഗെയിം എഡിക്ഷൻ ഡിസോർഡറിൻ്റെ സുപ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളെ സംബന്ധിച്ചാണ്. ഏതൊരു രക്ഷിതാവും കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു വിഷയമാണ് ഗെയിം എഡിക്ഷൻ എന്നുള്ളത്. കാരണം മനുഷ്യ വിഭവശേഷിയെ ഇല്ലാതാക്കുന്ന ഒരു ക്യാൻസർ ആണ് യഥാർത്ഥത്തിൽ ഗെയിം എഡിക്ഷൻ എന്നുള്ളത്. ഇന്ത്യ എന്ന മഹാരാജ്യം നമ്മൾ ആലോചിച്ചു നോക്കുക, 100 കോടിയിൽ അധികം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള ഹ്യൂമൻ റിസോഴ്സാണ്, മനുഷ്യ വിഭവശേഷിയാണ് ലോകം ഉറ്റുനോക്കിയത് എങ്കിൽ ഇന്ന് ആ ഹ്യൂമൻ റിസോഴ്സ് വളരെ സമർത്ഥമായി ഹാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ഇല്ലാതെയാക്കാൻ വളരെ കൃത്യമായ അജണ്ടയോടുകൂടി ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തിക്തഫലമാണ് ഇന്ന് ഒരു നല്ല ഭൂരിപക്ഷം കുട്ടികളും ഗെയിം എഡിക്ഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗെയിം എഡിക്ഷൻ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഈ ഗെയിം എഡിക്ഷനിലേക്ക് നീങ്ങുന്ന ഒരു കുട്ടി കാണിക്കുന്നത് 1 സ്ലീപ്ലെസ്നെസ്സാണ് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ. കാരണം ഏത് സന്ദർഭത്തിലും കുട്ടി ആലോചിക്കുന്നത് ഗെയിം കളിക്കുന്നതിനെക്കുറിച്ചാണ്. കാരണം ഗെയിം എഡിക്ഷൻ തലത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അത് പബ്ജി ആവാം, ഗാലൻ ചാലഞ്ച് ആവാം, ഫയർ ഫെയറി ആവാം, ഏത് ഗെയിം ആവട്ടെ, വളരെ സമർത്ഥമായി കുട്ടികളുടെ മനസ്സിനെ ആകർഷിക്കുന്ന, ഒരു ലഹരി എന്നോണം കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് ഈ ഗെയിം മാറിയിട്ടുണ്ട്. അത് നട്ടപ്പാതിരക്ക്, മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്ത് ദീർഘനേരം കുട്ടികൾ ഈ ഗെയിം കളിക്കുമ്പോൾ അതവരുടെ ബയോളജിയെ ജൈവശാസ്ത്രപരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് അവരുടെ ശരീരത്തെ. അതുകൊണ്ട് അവർക്ക് ഉറക്കില്ലാതാവുന്നു. കാരണം രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയം അവർ ഉറക്കമൊഴിക്കുകയാണ്. ഈ ഉറക്കമൊഴിക്കുന്നത് തന്നെ മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. 2, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിലാവട്ടെ കോളേജിലാവട്ടെ പുവർ പെർഫോമൻസ് ആയിരിക്കും പിന്നീട്

0: കാലങ്ങളിൽ ഉണ്ടാവുക. പഠനത്തിൽ അവർക്കൊരിക്കലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. കാരണം ഭീകരമായിട്ടുള്ള സാഹസികമായിട്ടുള്ള രംഗങ്ങളാണ് സദാസന്ദർഭത്തിലും അവരുടെ മനസ്സിനെ വേട്ടയാടുക. കാരണം ഈ ഗെയിമിൽ കൂടി വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാഹസികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അസൈൻ ചെയ്യപ്പെടുകയും അത് ഏറ്റെടുക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ ഗെയിമുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് വളരെ സ്ലോലി ഘട്ടം ഘട്ടമായി കുട്ടിയുടെ മനസ്സിനെ പോയിസണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഠനം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയക്ക് വേണ്ടത് കോൺസെൻട്രേഷനാണ്, ശ്രദ്ധയാണ്. ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ ഗെയിം എഡിക്ഷൻ എത്തിക്കുന്നു. മൂന്നാമതായിട്ട്, കൂടുതൽ സമയം കുട്ടി ഈ ഗെയിമിൽ ചിലവഴിക്കും. കാരണം അവൻ്റെ മനസ്സിന് സന്തോഷം കിട്ടണമെങ്കിൽ ഈ ഗെയിം കളിച്ചേ പറ്റൂ. സോ ഹീ സ്പെൻഡ്സ് മോർ ആൻഡ് മോർ ടൈം പ്ലേയിങ് ഗെയിംസ് ടു ഫീൽ ഗുഡ്. തനിക്ക് ഒരു ഈസിനെസ് ഫീൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സമാധാനം കിട്ടണമെങ്കിൽ ഗെയിം കളിച്ചേ പറ്റൂ. അതുകൊണ്ട് റൂം അടച്ച് മറ്റാരും കാണാതെ അവൻ്റേതായിട്ടുള്ള ഒരു ഗെയിം വേൾഡിലേക്ക് കുട്ടി നീങ്ങുകയും സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് അകലുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഹീ ആൾവേസ് ലൈക്സ് ലോൺലിനെസ്. എപ്പോഴും അവൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഏകാന്തതയാണ്. മറ്റൊന്ന്, ഗെയിം ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ ഗെയിമിൽ നിന്ന് രക്ഷപ്പെടാൻ, അത് ക്വിറ്റ് ചെയ്യാൻ അവൻ ആഗ്രഹിച്ചാൽ പോലും ഒരു ഡ്രഗ് അഡിക്റ്റിനെ പോലെ അതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോരാൻ ഈ കുട്ടിക്ക് സാധിക്കില്ല. കാരണം അത്രത്തോളം അവൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന തലത്തിലേക്ക് ഈ ഗെയിം വളർന്നിട്ടുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്, മറ്റ് കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റാത്ത മാനസികാവസ്ഥയാണ് ഗെയിം എഡിക്ഷൻ ഉണ്ടാക്കുന്നത്. ഡേ ടു ഡേ അഫയേഴ്സിൽ, നിത്യജീവിതത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങളിൽ അവൻ എൻഗേജ് ചെയ്യണം. അത് കുടുംബ ജീവിതത്തിലുള്ള റോളുകളുണ്ടാവും, പഠനത്തിലുള്ള റോളുണ്ടാവും, സമൂഹത്തിൽ അവന് അസൈൻ ചെയ്യപ്പെടുന്ന വ്യത്യസ്ത റോളുകളുണ്ടാവും. എന്നാൽ ഈ മേഖലയിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഗെയിം എഡിക്ഷനോടുകൂടി നഷ്ടപ്പെടുന്നു. മറ്റൊരു പ്രധാന ലക്ഷണം, തൻ്റെ ഗെയിം കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് നേടാൻ വേണ്ടി അതിനാവശ്യമായിട്ടുള്ള പണം സമ്പാദിക്കാൻ വേണ്ടി കളവ് പറയുക, ടെല്ലിംഗ് ലൈസ്, കളവ് പറയുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയാണ്. അതുകൊണ്ട് ഗെയിം എഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ സ്വാഭാവികമായി കളവ് പറയുന്നു. മറ്റൊന്ന്, എജിറ്റേറ്റഡ് മൂഡിലേക്ക് അല്ലെങ്കിൽ ഒരു അക്രമ പ്രവണതയിലേക്ക് ഈ കുട്ടികളുടെ മാനസികാവസ്ഥ മാറും. കാരണം വളരെ വയലൻ്റ് ആയിട്ടുള്ള, അഗ്രസീവായിട്ടുള്ള, മനസ്സിനെ മുറിപ്പെടുത്തുന്ന രംഗങ്ങളാണ്, ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇത്തരം ഗെയിംസിൽ കുട്ടി കാണുന്നത്. അത് ഓപ്പൺ വേൾഡ് ഗെയിംസ് ആവാം, റേസിംഗ് ഗെയിംസ് ആവാം, ഫൈറ്റിംഗ് ഗെയിംസ് ആവാം, ബാറ്റിൽ ഗെയിംസ് ആവാം, റിയൽ ടൈം സ്ട്രാറ്റജി ഗെയിംസ് ആവാം, അല്ലെങ്കിൽ ആക്ഷൻ അഡ്വഞ്ചർ ആവാം. ഇവിടെ എല്ലാം തന്നെ കുട്ടി ദർശിക്കുന്നത് എജിറ്റേഷനാണ്, വയലൻസ് ആണ്. ഈ വയലൻസ് എന്തുണ്ടാക്കും? അവനിൽ അത്തരത്തിലുള്ള ഒരു ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. ആ ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത മാനസികാവസ്ഥയിലേക്ക് ഈ കുട്ടി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഗെയിം എഡിക്റ്റഡായ കുട്ടികൾക്ക് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടാവുന്നത്, വൈകാരികമായിട്ടുള്ള ഒരു തരം പൊട്ടിത്തെറി. വികാരങ്ങളെ നിയന്ത്രിക്കാനോ ശരിയായ രൂപത്തിൽ പ്രതികരിക്കാനോ കുട്ടികൾക്ക് സാധിക്കാതെ വരുന്നു. വീട്ടിൽ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ രോഗിയായി കിടക്കുകയാണ്, മരുന്നിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഫുഡിന്, ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതൊക്കെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിൽ ഇതിലേക്കൊന്നും ഈ കുട്ടിക്ക് വരാൻ പറ്റില്ല. കാരണം ഹീ ലിവ്സ് ഇൻ ദി വേൾഡ് ഓഫ് ഇമാജിനേഷൻ, ഒരു ഭാവനയുടെ ലോകത്താണ് ഈ കുട്ടി ജീവിക്കുന്നത്. അതുകൊണ്ട് അവൻ സങ്കല്പിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാതെ വരുന്ന ഘട്ടത്തിൽ അവനത് ഇമോഷണലായിട്ട്, വൈകാരികമായിട്ട് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ അടുത്ത് ഗൾഫിൽ ദീർഘകാലം പഠിച്ച ഒരു കുട്ടിയെ കൗൺസിൽ ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അപ്പം അവൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ നിരാശ എന്ന് പറയുന്നത് അവൻ്റെ ഫാദറുമായിട്ട് അവൻ നിരന്തരം ആവശ്യപ്പെട്ട ഒരു കാര്യം എന്നെ ഒരു നല്ല ഗെയിമറാക്കണം, അല്ലെങ്കിൽ ഇത്തരം ഗെയിമിൻ്റെ ഒരു ലോകത്തേക്ക് തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. എന്നാൽ ശരിയായ ജീവിത കാഴ്ചപ്പാടുള്ള ഉപ്പ കുട്ടിയെ അതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി, നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. എന്നാൽ ഇപ്പോഴും കഴിഞ്ഞ ദിവസവും അവനെ കൗൺസിൽ ചെയ്ത ഘട്ടത്തിൽ അവൻ്റെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായി അവശേഷിച്ചിരിക്കുന്നത് ഈ ഗെയിമിനോടുള്ള അഭിനിവേശമാണ്, അല്ലെങ്കിൽ പാഷനാണ്. അതുകൊണ്ട് ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വൈകാരികമായിട്ടുള്ള ഔട്ട്ബേസ്റ്റ് ആയിരിക്കും, പൊട്ടിത്തെറിയാവും. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം, കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ്. പ്രോബ്ലം വിത്ത് കോൺസെൻട്രേഷൻ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഡ്രൈവിംഗ്, നമ്മൾ ഒരു കാറ് ഡ്രൈവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഏറ്റവും അറ്റൻഷൻ ആവശ്യമുള്ള, കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ഒരു ജോലിയിൽ വ്യാപൃതരാണ്. ഇപ്പോൾ പൈലറ്റിൻ്റെയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ അത്രയധികം കോൺസെൻട്രേഷൻ ആവശ്യമുള്ളൊരു ജോലിയാണ്. അപ്പോൾ ഇത്തരം ജോലികളിൽ വ്യാപൃതരാവാൻ ഇവർക്ക് പറ്റില്ല. കാരണം എന്താണ്, ഈ ഗെയിം എഡിക്ഷൻ എന്നുള്ളത് ഒരു കുട്ടിയുടെ കോൺസെൻട്രേഷനെ, അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മാനസികാവസ്ഥയെ ഇല്ലാതാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്. നമുക്കറിയാം, സാധാരണ യുവാക്കൾ അല്ലെങ്കിൽ കൗമാരത്തിൽ എത്തിയിട്ടുള്ള കുട്ടികൾക്ക് നല്ല വിശപ്പുണ്ടാവും, ഭക്ഷണത്തോട് നല്ല താല്പര്യം ഉണ്ടാവും. എന്നാൽ ഈ ഗെയിം എഡിക്ഷനിലേക്ക് എത്തിയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വിശപ്പുണ്ടാവില്ല, അല്ലെങ്കിൽ ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഒരു വലിയ ശാരീരിക പ്രശ്നം അവനിൽ അതുണ്ടാക്കുന്നുണ്ട്, ഭക്ഷണത്തോട് താല്പര്യം നഷ്ടപ്പെടുന്നു. കുട്ടിയെ കൗൺസിൽ ചെയ്തപ്പോൾ ഗൾഫിൽ നിന്ന് പാരൻ്റ് എന്നെ വിളിക്കുകയാണ്, എന്താ വിളിയുടെ കാര്യം, മോന് ഭക്ഷണം കഴിക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമേ ഫുഡ് കഴിക്കുന്നുള്ളൂ. ഇപ്പം ഇത്തരത്തിലുള്ള ഒരു പരാതി വരാനുള്ള കാരണം എന്താണ്, ഗെയിം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാതിരിക്കുന്ന ഘട്ടത്തിൽ ഊണിലും ഉറക്കിലും എല്ലാ സന്ദർഭങ്ങളിലും കുട്ടി ആലോചിക്കുന്നത് എനിക്ക് നല്ല ഒരു ഗെയിമർ ആവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത് അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുറിവുണ്ട്. ആ മുറിവ് കാരണം ഡേ ടു ഡേ അഫയേഴ്സിൽ, നിത്യജീവിതത്തിൽ, പഠനത്തിൽ, കുടുംബകാര്യങ്ങളിൽ ഒന്നും എൻഗേജ് ചെയ്യാൻ അവൻ്റെ മനസ്സ് അവനനുവദിക്കില്ല. സ്വാഭാവികമായിട്ട് ഭക്ഷണത്തോട് താല്പര്യമില്ലാത്ത ഒരു സാഹചര്യം, പഠനത്തോട് താല്പര്യമില്ലാത്ത ഒരു സാഹചര്യം, അതുപോലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ദേഷ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹി കനോട്ട് കൺട്രോൾ ഇറ്റ്, ഹി മിസ്സസ് ഹിസ് കൺട്രോൾ ഓവർ സച്ച് കണ്ടീഷൻസ്. അത്തരം സന്ദർഭങ്ങളിൽ അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അപ്പോൾ വീഡിയോ ഗെയിം ഉണ്ടാക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെ, നിമിഷങ്ങളെ, അവസ്ഥകളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക. മറ്റൊന്ന് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ വിഡ്രോവലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാരീരികവും മാനസികവുമായിട്ട് ഒരു തരം വിഡ്രോവൽ സിംറ്റം, വിഡ്രോവൽ സിംറ്റം എന്ന് പറഞ്ഞാൽ ഉൾവലിയൽ. നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ ആ വിവാഹത്തിൻ്റെ എ ടു സെഡ്, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ മേഖലയിലും നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവും. എന്നാൽ ഈ ഒരു ഗെയിം എഡിക്ഷനിലേക്ക് നീങ്ങിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് മിസ്സിംഗ് ആണ്. അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന വിവാഹത്തിൽ തൻ്റെ സജീവമായ സാന്നിധ്യം ആവശ്യമുണ്ട് എന്ന് അവൻ തിരിച്ചറിയാതെ പോകുന്നു. ഗൾഫിൽ നിന്ന് വർഷങ്ങളോളം ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് നാട്ടിലെത്തി ഒരു നല്ല വീട് നിർമ്മാണത്തിലിരിക്കുന്ന ഉപ്പ പരാതിപ്പെട്ടത് എൻ്റെ ആ വീട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീടാണ്. പ്രായപൂർത്തിയായിട്ടുള്ള മകൻ ഗെയിം എഡിക്റ്റഡാണ്. അവൻ ആ വീട് നിർമ്മാണത്തിലോ അതിൻ്റെ കാര്യങ്ങളിലോ ആഭ്യന്തര കാര്യങ്ങളിലോ ഒന്നും ഇടപെടുന്നില്ല. കാരണം എന്താ, കുട്ടി മറ്റൊരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗെയിം വേൾഡിലേക്ക് ഒരു കുട്ടി മാറിയിട്ടുണ്ടെങ്കിൽ അതവനിൽ മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങൾ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു ഉൾവലിയൽ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് ഒരു തരം ഇറിറ്റേഷൻ, അതായത് സ്വസ്ഥതയില്ലായ്മ, കാര്യങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. സോഷ്യൽ എൻഗേജ്മെന്റ്, സാമൂഹികമായ ഇടപെടലുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ, ഇതൊക്കെയാണ് ഈ ഗെയിം എഡിക്ഷൻ ഉണ്ടാക്കുന്നത്. അതുപോലെ കുടുംബത്തിൽ, നിത്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, കുടുംബത്തിൽ പാരൻസുമായിട്ട്, മറ്റംഗങ്ങളുമായിട്ട്, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളിൽ ശരിയായിട്ടുള്ള ഇടപെടൽ നടത്താൻ സാധിക്കാതെ വരികയും അവരുമായി കോൺഫ്ലിക്റ്റിലേക്ക് അല്ലെങ്കിൽ സംഘർഷത്തിലേക്കും സംഘട്ടനത്തിലേക്കും നീങ്ങുന്ന മാനസികാവസ്ഥ ഇത്തരം വീഡിയോ ഗെയിംസിന് എഡിക്റ്റഡായ കുട്ടികളിൽ കാണുകയാണ്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ലക്ഷണം, അവർക്ക് അവരുടെ പേഴ്സണൽ ഹൈജീൻ, വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യത്തിലും ശുദ്ധിയിലും ഹെൽത്തിലും ഒന്നും വലിയ ശ്രദ്ധ ഉണ്ടാവില്ല. കാരണം ദേ നെവർ കെയർ അബൌട്ട് ദെയർ ഡ്രസ്സിംഗ് പാറ്റേൺ. അവരുടെ ഡ്രസ് പാറ്റേണിനെ സംബന്ധിച്ചോ, കുളിക്കുന്നതിനെ സംബന്ധിച്ചോ, വൃത്തിയെ സംബന്ധിച്ചോ ഒന്നും ബോദർ ചെയ്യൂല. കാരണം അവർ വേറൊരു തലത്തിലാണ് ജീവിക്കുക. പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ഡ്യൂട്ടീസ് അവർ അവഗണിക്കുന്നു. ദേ നെഗ്ലക്ട് പ്രൈമറി ഡ്യൂട്ടീസ്. ഇതൊരു ലക്ഷണമാണ്. കൂടെ തന്നെ പാരൻസുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാവില്ല. കാരണം എന്താ, അവർ മറ്റൊരു ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പാരൻസ് എങ്ങനെയാണ് ഇതിനെ നിരീക്ഷിക്കുന്നത്, പാരൻസിനോടുള്ള തൻ്റെ കമ്മിറ്റ്മെൻറ്റും റെസ്പോൺസിബിലിറ്റിയും എന്താണ്, ഇതൊന്നും ഇവർ ചിന്തിക്കുന്നതല്ല. ചില കുട്ടികളിൽ ഉണ്ടാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം സെൽഫ് ഹാമിംഗ് ആണ്. കാരണം ജീവിതത്തോട് ഒരു തരം നൈരാശ്യം രൂപപ്പെടുകയും ഈ ജീവിത നൈരാശ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ ഹാം ചെയ്യുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന, ടോർച്ചർ ചെയ്യുന്ന, ബ്ലേഡൊക്കെ എടുത്തിട്ട് മുറിക്കുന്ന, ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന മാരകമായ ഒരവസ്ഥയാണ് ഡ്രഗ് എഡിക്ഷൻ എന്നാണ് എനിക്ക് സുഹൃത്തിനോട് പറയാനുള്ളത്.
1: ഏറെ വിശദമായി തന്നെ താങ്കൾ ചോദ്യങ്ങളോട് പ്രതികരിച്ചു. പ്രത്യേകം നന്ദി. വീഡിയോ ഗെയിം അഡിക്ഷന്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ഏറെ ചർച്ച ചെയ്തത്. ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അഥവാ ഈ അഡിക്ഷനിൽ നിന്ന് നമ്മുടെ കുട്ടികളെ എങ്ങനെയൊക്കെ രക്ഷിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്?
0: സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് വീഡിയോ ഗെയിം എഡിക്ഷനിലേക്ക് പോയിട്ടുള്ള കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള വഴി എന്താണ്, അല്ലെങ്കിൽ ചികിത്സ എന്താണ്? ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു എംപതറ്റിക് അപ്രോച്ചോടുകൂടി, സഹാനുഭൂതിയോടുകൂടി ഈ ക്ലയൻറ്റിനെ, ഈ കക്ഷിയെ കൈകാര്യം ചെയ്യണം. അതായത് ഒരു രോഗിയോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനം എന്താണ്, അതേ സമീപനം തന്നെയാണ് ഇത്തരം വിക്ടിംസിനോട് അല്ലെങ്കിൽ ഇരകളോട് നമ്മൾ കാണിക്കേണ്ടത്. കാരണം അവർ രോഗികളാണ്. ഡ്രഗ് എഡിക്ട്സ് അവർ രോഗികളാണ്. ആൽക്കഹോളിക്സ് രോഗികളാണ്. കാരണം അവർ മദ്യപാനം എന്ന അല്ലെങ്കിൽ ലഹരി എന്ന രോഗത്തിൻ്റെ അടിമകളാണ്. ആ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണമെങ്കിൽ ഒന്നാമതായി നാം സ്വീകരിക്കേണ്ടത്, രക്ഷിതാവ് സ്വീകരിക്കേണ്ടത് ഒരു എംപതറ്റിക് അപ്രോച്ചാണ്, അല്ലെങ്കിൽ ഒരു എംപതറ്റിക് അപ്രോച്ചാണ്, സഹാനുഭൂതിയോടുകൂടിയുള്ള പെരുമാറ്റമാണ്. രണ്ടാമതായിട്ട് ബി എ ഗുഡ് ലിസണർ. ഏതൊരു പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കും അവരുടെ വേർഷൻ, അവരുടെ കാര്യങ്ങൾ പറയാനുണ്ടാവും. നമ്മൾ മുൻവിധിയോടുകൂടി, ബയാസ്ഡായി, പ്രജുഡീസോടുകൂടി കാര്യങ്ങൾ വിലയിരുത്താതെ അവർക്ക് പറയാനുള്ളത് തുറന്ന് കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളത് പരിഹാരത്തിൻ്റെ രണ്ടാമത്തെ കാര്യമാണ്. പരിഹാരം ഉണ്ടാവണമെങ്കിൽ അവർ പറയുന്നത് തുറന്ന് കേൾക്കാൻ നമുക്ക് സാധിക്കണം. അവർക്കൊരുപാട് ആന്തരികമായ സംഘർഷങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതവർ നിങ്ങളുമായി പങ്കുവെക്കാൻ, ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പ്രത്യേകിച്ച് ഈ വീഡിയോ ഗെയിം എഡിക്ഷനിലേക്ക് പോയ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, ടെൻഷൻസ്, ആങ്സൈറ്റീസ് നിങ്ങളുമായി പങ്കുവെക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനുള്ള ഒരു തുറവിയാണ്, അല്ലെങ്കിൽ നല്ല ഒരു കേൾവിക്കാരനാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ പരിഹാരം. മൂന്ന്, കേട്ടാൽ മാത്രം പോരാ, കേട്ട കാര്യങ്ങൾ വൈകാരികമായി സപ്പോർട്ട് ചെയ്യാൻ, വി ഷുഡ് ഗിവ് ദം ഇമോഷണൽ സപ്പോർട്ട്. വൈകാരികമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇത്തരം ക്ലയൻസിന് ഇത്തരം കേസിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റണം. അതായത് അവർക്ക് തോന്നേണ്ടതുണ്ട്, ഈ വ്യക്തി എന്നിൽ തൽപരനാണ്, ഗുണകാംക്ഷിയാണ്, എന്റെ പ്രശ്നങ്ങൾ ഇദ്ദേഹം കേൾക്കുകയും പരിഹരിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യും. അപ്പൊ ആ വൈകാരികമായിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഐ ആം വിത്ത് യു, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഈ പ്രശ്നത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ നിന്റെ കൂടെ ഞാൻ നിൽക്കും എന്നുള്ള ഒരു ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നാലാമതായിട്ട് സൈക്കോളജിയിൽ ഇതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് പറയുക CBT അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സും ഒക്കെ കൃത്യമായിട്ട് ഈ ഒരു തലത്തിലേക്ക് ഈ വ്യക്തി മാറാൻ ഉണ്ടായ കാരണത്തെ കൃത്യമായി എക്സ്പ്ലോർ ചെയ്യുകയും മനസ്സിലാക്കുകയും അതിൻ്റെ കേസ് സ്റ്റഡി നടത്തുകയും അതിൽ നിന്ന് വളരെ തന്ത്രപരമായി ആ കക്ഷിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പഠനം നടത്തിയ ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കൗൺസിലിങ്ങിന് വിധേയമാക്കുകയും CBT എന്ന ട്രീറ്റ്മെൻറ്റിന് ഈ കക്ഷിയെ വിധേയമാക്കുമ്പോൾ ഇൻഷാല്ലാ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അഞ്ചാമതായി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ, ഡിപ്രഷൻ ഒക്കെ ഉണ്ടാവും ഈ കേസിൽ. അപ്പോൾ അതിന് പ്രോപ്പർ മെഡിക്കേഷൻ കൊടുക്കണം, മരുന്ന് കൊടുക്കണം. മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ഉന്മാദത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സമ്മർദ്ദത്തിൽ നിന്ന് കക്ഷിയെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ടെൻഷൻ റിലീസിംഗ് മെഡിസിൻ വളരെ കൃത്യമായി ഈ കക്ഷി കഴിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള കക്ഷികൾ അത് നിർത്തുന്നതോടുകൂടി അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? അവർക്ക് മെഡിക്കേഷൻ വേണം. അതുകൊണ്ട് മെഡിക്കേഷൻ എന്നുള്ളത് അഞ്ചാമത്തെ പരിഹാരമാണ്. ആറാമതായി കൃത്യമായി കൗൺസിൽ ചെയ്യുക. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇറ്റ് ഈസ് എ ഇനാബ്ലിംഗ് പ്രോസസ് എന്നാണ് പറയുക. അതായത് പ്രശ്നമുള്ള വ്യക്തിയെ പ്രശ്നത്തിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി പരിഹാരത്തിലേക്ക് പ്രാപ്തമാക്കുക. പ്രശ്നം നിങ്ങളുടേതാണ്, പരിഹാരവും നിങ്ങളുടേതാണ്. അതുകൊണ്ട് ഐ ആം റെഡി ടു ഹെൽപ്പ് യു എന്നുള്ള ഒരു മെസ്സേജാണ് കൗൺസിലർ കൊടുക്കുന്നത്. അപ്പോൾ ആ കൗൺസിലിങ്ങിന് വിധേയമാക്കുമ്പോൾ ഇതിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. ഏഴാമതായി, വി ഹാവ് ടു ലിമിറ്റ് ദി ഗെയിമിംഗ് ടൈം ടു ആൻ അക്സെപ്റ്റബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ, സാധാരണ 2 മണിക്കൂറാണ് കക്ഷി ഗെയിം കളിക്കാൻ അല്ലെങ്കിൽ 3 മണിക്കൂറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഗെയിമിംഗ് ടൈം കുറച്ചു കൊണ്ടുവരിക. ബോധപൂർവം നാം അതിൽ ഇടപെടുകയും സ്ഥിരമായി ഗെയിം എഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ അതിൻ്റെ ടൈമിംഗ് നിയന്ത്രിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി അത് കുറച്ചു കൊണ്ടുവരിക. എട്ടാമതായിട്ട്, വി ഹാവ് ടു എജ്യൂക്കേറ്റ് ദി ക്ലയൻറ്റ് അബൌട്ട് ദി സൈഡ് ഇഫക്ട്സ്. അതായത് ഇതിൻ്റെ പാർശ്വഫലങ്ങൾ, ഈ ഗെയിം എഡിക്ഷൻ ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ എന്ത് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതിലേക്ക് പോകുന്നത്? അതുണ്ടാക്കുന്ന മാനസികമായ പ്രതിസന്ധികളും ശാരീരികമായ പ്രശ്നങ്ങളും വ്യക്തിത്വ പ്രശ്നങ്ങളും എന്താണ് എന്ന് ഒരു കുട്ടിക്കും അറിയില്ല. അതുകൊണ്ട് ഇത്തരം കുട്ടികൾക്ക് അത് അവരുടെ ജീവിതത്തിൽ അവരുടെ ഭാവിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്ത് എന്ന് കൃത്യമായി എജ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് എട്ടാമത്തെ പരിഹാരമാണ്. ഒമ്പതാമതായിട്ട്, വി ഹാവ് ടു ഇൻഫ്ലുവൻസ് ദെയർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അവരുടെ ചിന്തയെയും അവരുടെ വികാരങ്ങളെയും സ്വാധീനിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ഇൻറ്റിമേറ്റ് റാപ്പോർട്ടിൽ കൂടി അല്ലെങ്കിൽ ഏറ്റവും സുദൃഢമായ ഒരു ബന്ധത്തിൽ കൂടി നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നതാണ്. മറ്റൊന്ന്, പത്താമതായിട്ട് എനിക്ക് പറയാനുള്ളത്, വി ഹാവ് ടു ടീച്ച് ദം ടു റെക്കഗ്നൈസ് ആൻഡ് മോഡിഫൈ ഇൻഅക്യുറേറ്റ് തോട്ട് പാറ്റേൺസ്. ഈ കുട്ടിയുടെ തോട്ട് പാറ്റേൺസിൽ, ചിന്താ മേഖലയിൽ ഒരുപാട് വൈകൃതങ്ങളുണ്ട് അല്ലെങ്കിൽ തകരാറുകളുണ്ട്. ആ തകരാറുകളെ കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ചിന്താമണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ചിന്താ പ്രോസസ്സിൽ ഒരുപാട് തകരാറുകളുണ്ട്. ആ ചിന്താ പ്രോസസ്സിൽ കൃത്യമായി ഇടപെടാനും ആ തകരാറുകളെ റെക്ടിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും അതിൽ ഇടപെടുന്ന വ്യക്തിക്ക് സാധിക്കണം. അപ്പോൾ ജീവിതത്തിലെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളോട് സമരസപ്പെട്ട് പോവാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു റെസിലിയൻസ് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്ന് ഈ ക്ലയൻറ്റിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പത്താമത്തെ പരിഹാരമാണ്. തീർച്ചയായും നമ്മുടെ കൃത്യമായ ഇടപെടലുകളിൽ കൂടി ഇത് ശരിയാക്കാൻ സാധിക്കും. എൻ്റെ സംസാരത്തിൽ നിന്ന് ശ്രോതാവിന് അല്ലെങ്കിൽ ചോദ്യകർത്താവിന് ഈ വീഡിയോ ഗെയിം എഡിക്ഷനിൽ നിന്ന് എങ്ങനെ ഒരു കുട്ടിയെ മോചിപ്പിക്കാൻ സാധിക്കും എന്ന് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു.
1: ഏറെ ഉപകാരപ്പെടുന്ന വിവരങ്ങളാണ് താങ്കൾ ഇത്ര നേരം വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പങ്കുവച്ചത്. വീഡിയോ ഗെയിം അഡിക്ഷൻ ലക്ഷ്യങ്ങളും പരിഹാരങ്ങളും എന്നതായിരുന്നു വിഷയം. പ്രൊഫസർ കെ പി സാദാണ് നമ്മോടൊപ്പം ഇത്ര നേരം കൂടെയുണ്ടായിരുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു വിഷയവുമായി നമുക്കൊരുമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
2: മാഷാ നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂടാണ്. വീഡിയോ ഗെയിംസിൻ്റെ അഡിക്ഷന് ലക്ഷണങ്ങളും പരിഹാരങ്ങളും എന്നുള്ളൊരു വിഷയത്തിലാണ് ബഹുമാനനായ പ്രൊഫസർ കെ പി സഹദ് നമ്മോട് സംസാരിച്ചത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
2: ഇനി നാം പ്രവേശിക്കുന്നത്
5: അൽ ഉസൂൽ എന്ന പങ്കതിയിലേക്കാണ്. അൽ ഉസൂൽ എന്ന് പറയുന്ന ഒരു അറബി നാമം കൂടിയാണ്. അടിസ്ഥാനം എന്നതാണ് അതിൻ്റെ അർത്ഥം. വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നതും. അല്ലേ, ളീഫായ ഹദീസുകൾ അതിൻ്റെ നാലാം ഭാഗമാണ്. അബ്ദുൽ മാലിക് സലഫിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് എടുക്കുന്നത്. ഒരു പക്ഷേ ഒരു ഭൂരിഭാഗം ആളുകൾക്ക് അറിയാത്തൊരു മേഖലയാണ്. എന്നാൽ വളരെ ബേസായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടിയാണ് ളീഫായ ദുർബലമായ ഹദീസുകൾ. അതിൻ്റെ മൂന്ന് ഭാഗങ്ങൾ കഴിഞ്ഞു, നാലാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കാനിരിക്കുന്നത്. അത് നമുക്ക് കേട്ടുവരാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധികളും വിലക്കുകളുമെല്ലാം ജീവിതത്തിൽ കഴിയുന്നത്ര പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ദുർബലമായ ഹദീസുകളെക്കുറിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ശ്രവിച്ചത്. ദുർബലമായ ഹദീസിൻ്റെ ഇനങ്ങളിൽപ്പെട്ട അൽ മത്രൂഖ്, അൽ മുൻകർ, ഈ രണ്ട് ഇനങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. മത്രൂഖ് എന്നുള്ളത് തറക്ക, ഉപേക്ഷിച്ചു എന്നുള്ളതിൻ്റെ മഫ്ഊലാണ്. ഉപേക്ഷിക്കപ്പെട്ടത് എന്ന് ഭാഷയിൽ അതിനർത്ഥം പറയും. അറബികൾ മുട്ടയുടെ ഉള്ളിൽ നിന്ന് കുഞ്ഞു പുറത്തു വന്നാൽ ആ മുട്ടത്തോടിന് അവർ അത്തരീക്ക എന്ന് പറയാറുണ്ട്. അഥവാ ആവശ്യമില്ലാത്ത, ഐ മത്റൂഖത്തുൻ ലാ ഫായിദത്ത മിൻഹ, ഒരു പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലാത്ത, ഉപേക്ഷിക്കപ്പെടേണ്ട ഒന്ന് എന്ന അർത്ഥത്തിൽ അതിന് തെരീക്ക എന്ന് പറയാറുണ്ട്. അപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടത്, ഉപേക്ഷിക്കപ്പെടേണ്ടത് എന്നതാണ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ നമുക്കറിയാം ഭാഷാർത്ഥമല്ല, സാങ്കേതികമായ അർത്ഥം നോക്കുമ്പോൾ അതിനുണ്ടാവുക. നമുക്കറിയാം ഭാഷയിലുള്ള അർത്ഥമായിരിക്കുകയില്ല, സാങ്കേതികമായ അർത്ഥത്തിൽ ചിലപ്പോൾ അതിനുണ്ടാവുക. പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചത് ഹുവൽ ഹദീസ് അല്ലദി ഫി ഇസ്നാദിഹി റാവിം മുത്തഹമു ബിൽ കദീബ്, കളവുകൊണ്ട് ആക്ഷേപിക്കപ്പെട്ട ഒരു റിപ്പോർട്ടർ ആ ഹദീസിൻ്റെ സനദിൽ ഉണ്ടെങ്കിൽ അയാൾ ഉദ്ധരിച്ച ആ ഹദീസിനെ നമ്മൾ അൽ മത്റൂഖ് എന്നാണ് പറയുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇദാ കാന സബബു തഅനി ഫിർ റാവി ഹുവ തുഹ്മത് ബിൽ കദീബ്, ഒരു റാവി ആ റാവിയുടെ ഹദീസ് സ്വീകാര്യമല്ല എന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ ആ റാവി ആക്ഷേപിക്കപ്പെടാനുള്ള കാരണം അയാൾ മുത്തഹമും ബിൽ കദീബാണ്, കളവുകൊണ്ട് ആക്ഷേപിക്കപ്പെട്ടവനാണെങ്കിൽ, കളവ് പറയുന്നവനാണ് എന്ന ആക്ഷേപം മറ്റുള്ളവർ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ സുമ്മിയ ഹദീസുഹു അൽ മത്റൂഖ്, അയാളുടെ ഹദീസുകൾക്ക് പറയുന്ന പേരാണ് അൽ മത്റൂഖ് എന്നുള്ളത്. പേര് പോലെ തന്നെ അതിൻ്റെ അർത്ഥവും പേര് പോലെ തന്നെ ആ ഹദീസുകൾ ഒരിക്കലും നമുക്ക് ഹുജ്ജത്തായി തെളിവായി സ്വീകരിക്കാൻ പറ്റുകയില്ല. എങ്ങനെയാണ് ഒരു റാവിയിൽ കെതിവ് കൊണ്ട് ഇത്തിഹാമു സംഭവിക്കുക, അഥവാ അയാൾ കളവ് പറയുന്നവനാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? പണ്ഡിതന്മാർ പറഞ്ഞു, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അത് മനസ്സിലാവുക. രണ്ട് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് സംഗതികളിലൂടെ ഇയാൾ ഈ ഹദീസിൽ കളവ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കളവ് പറയുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൽ പ്രാഥമികമായ ഒന്നാമത്തെ കാര്യം, അല്ല യുർവിയ ദാലിക്കൽ ഹദീസ് ഇല്ലാ മിൻ ജിഹത്തിഹി, അല്ലാ യുർവ ദാലിക്കൽ ഹദീസു ഇല്ലാ മിൻ ജിഹത്തിഹി, ഇയാളിലൂടെയല്ലാതെ ഈ ഹദീസ് ഒരിക്കലും മറ്റൊരാൾ ഉദ്ധരിച്ചതായിട്ടോ വേറെ ആരെങ്കിലും ഇത് റിവായത്ത് ചെയ്തതായിട്ടോ നമുക്കറിയില്ല. ഇയാളിലൂടെ മാത്രമാണ്, ഇയാൾ ഉൾക്കൊണ്ട ഈ സനദിൽ മാത്രമാണ് ആ ഹദീസ് കാണപ്പെടുന്നത്. വയക്കൂനു മുഖാലിഫുൻ ലിൽ ഖവാഇദിൽ മഅലൂമ, അതോടൊപ്പം തന്നെ അറിയപ്പെട്ട ഇസ്ലാമിക തത്വങ്ങൾക്ക് എതിരാവുകയും ചെയ്യും ഈ ഹദീസ്. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും സംശയത്തിന് വകയുണ്ട്. മറ്റു ഇസ്ലാമിക പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ട പ്രമാണങ്ങളിൽ കൊണ്ട് സ്ഥാപിതമായി ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് വിരുദ്ധമായി ഇയാൾ മാത്രം ഉദ്ധരിക്കുന്നൊരു ഹദീസ്, ഇയാളാണെങ്കിൽ അത്ര സ്ഥിരപ്പെട്ട വ്യക്തിയുമല്ല, അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ഇയാൾ ആ ഹദീസിൻ്റെ വിഷയത്തിൽ കളവ് പറഞ്ഞിരിക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ നമുക്ക് കണ്ടെത്താം. കളവ് പറഞ്ഞതല്ലെങ്കിൽ ഇയാൾക്ക് ഇത്രയും പ്രധാനപ്പെട്ടൊരു വിഷയം ഒരു സഹീഹായ ഹദീസ് അല്ലെങ്കിൽ ഒരു സിഖത്തായ റാവിക്ക് പോലും ലഭിച്ചില്ല എന്ന് വരുമ്പോൾ അതിൽ കുറച്ച് അതിശയോക്തി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ലക്ഷണമായി പണ്ഡിതന്മാർ പറഞ്ഞതാണ്, ഈ ഹദീസ് ഇയാളിലൂടെ മാത്രമേ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, അതുപോലെ തന്നെ അത് അറിയപ്പെട്ട മുഖാലിഫുൽ ഖവാഇദിൽ മഅലൂമ, അറിയപ്പെട്ട മതനിയമങ്ങൾക്കും അടിസ്ഥാന ഇസ്ലാമിക തത്വങ്ങൾക്കും എതിരാണ് ഈ വിഷയം. രണ്ടാമത്തെ ഒരു കാര്യം, അൻ യുഅറഫ് ബിൽ കദ്ഫി കലാമിഹി അൽ ആദി, ഇയാൾ തൻ്റെ സ്വന്തം സംസാരത്തിൽ തന്നെ കളവ് പറയുന്നവനായിക്കൊണ്ട് അറിയപ്പെട്ട വ്യക്തിയാണ്. ഇയാൾ സ്വന്തം സംസാരത്തിൽ തന്നെ കളവ് പറയുന്നു എന്ന് അറിയപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായിക്കൊണ്ടും അയാളുമായിക്കൊണ്ട് അടുത്ത വ്യക്തികളോ അല്ലെങ്കിൽ അയാളുടെ ശിഷ്യന്മാരോ അയാളുടെ ഗുരുനാഥന്മാരോ അയാളുമായിക്കൊണ്ട് ഇടപഴകുന്ന ആളുകൾക്കൊക്കെ തന്നെയും ഈ കാര്യം അറിയാം. ഒരാളുടെ സംസാരത്തിൽ കളവ് പറയുക എന്നുള്ളത് മറച്ചു വെക്കാൻ കഴിയുന്നതല്ല. അതേസമയം ലാക്കില്ലം യല്ലഹറു മിൻഹു അൽകദിബ് ഫിൽ ഹദീസിൻ നബവി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കളവ് പറഞ്ഞു എന്ന് വ്യക്തമായി കിട്ടിയിട്ടുമില്ല. അതേസമയം ഇയാൾ സ്വന്തത്തിൻ്റെ പേരിൽ കളവ് പറയുന്നവനാണ്. ആ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുക എന്നുള്ളത് അസംഭവ്യമല്ല. ഈ രീതിയിൽ നമുക്ക് ഒരു റിവായത്ത് ചെയ്ത ഒരു റാവിയുടെ കളവ് പറഞ്ഞതാകാൻ സാധ്യത ഉള്ളതിനെ നമുക്ക് ഗ്രഹിക്കാനും കണ്ടെത്താനും കഴിയും. അതിൻ്റെ ഒരു ഉദാഹരണം മീസാനുൽ ഇഅ്തിദാലിൽ ഇമാം ദഹബി ഉദ്ധരിച്ചതായി കൊണ്ട് കാണാം. ഹദീസ് ആംർ ബിൻ ശംറ ജഅഫി الكوفي الشيعي عن جابر عن أبي الطفيل عن علي وعمار قال عبر رند بيرم برنيو كان النبي صلى الله عليه وسلم رسول الله صلى الله عليه وسلم يقنط في الفجر ويكبر يوم عرفة من صلاة الغداة ويقطع صلاة العصر ആഖിറ അയ്യാമി തശ്രീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിൽ ഖുനൂത് ഓതി വയുകബ്ബിറു യൗമ അറഫ മിൻ സലാത്തിൽ ഗദാത്ത്, സുബ്ഹ് നമസ്കാരം മുതൽ പ്രവാചകൻ അറഫ ദിവസത്തിൽ തക്ബീറുകൾ ചൊല്ലി, വയഖ്തഉ സലാത്തിൽ അസർ ആഖിറ അയ്യാമി തശ്രീഖ് തയ്യാമുത്ത് ശരീഖിൻ്റെ അവസാന ദിവസത്തിലെ അസർ നമസ്കാരത്തിൽ തക്ബീർ അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ ഹദീസിലുള്ള അംർ ബിൻ ശംർ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ വിഷയത്തിൽ ഇമാം നസഈയും ഇമാം ദാറഖുത്നിയും റഹിമഹുമുള്ള അവർ രണ്ടുപേരും പറഞ്ഞു മത്റൂഖുൽ ഹദീസ്, ഇയാൾ മത്റൂഖുൽ ഹദീസാണ് എന്നു പറഞ്ഞാൽ ഇയാൾ മുത്തഹമം ബിൽ കദിബായ റാവിയാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അയാൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾ മത്റൂഖായിരിക്കും, ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന ഭാഷയിൽ നമ്മൾ അർത്ഥം പറയാവുന്ന, എന്നാൽ ആശയതലത്തിൽ അത് ശരിയുമായ ഒരു ഹദീസാണിത്. ഒരിക്കലും തെളിവിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഇത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. കളവ് പറഞ്ഞു എന്ന് കളവ് പറയുന്നു എന്ന് ആരോപിതനായ ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ചില കാര്യങ്ങൾ പ്രവാചകനിലേക്ക് ചേർത്തി പറഞ്ഞു ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ അയാളുടെ ഹദീസ് സംശയത്തിൻ്റെ നിഴലിലാണ്. അതുകൊണ്ട് അതിനെ മത്റൂഖ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ മത്റൂഖായ ഹദീസ് അതിൻ്റെ സ്ഥാനം പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് മൗളുഅന്റെ തൊട്ടു താഴെയാണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട അൽ മുഖ്തരിഖായിട്ടുള്ള പ്രവാചകൻ്റെ പേരിൽ സ്വന്തമായി നിർമ്മിച്ചെടുത്ത് പ്രവാചകൻ്റെ പേരിൽ ചാർത്തിയ മൗളുആയ ഹദീസിൻ്റെ തൊട്ടു താഴെയാണ്, അഥവാ ളുഅഫിൻ്റെ ശിദ്ധത്തിൽ മൗളുഉ കഴിഞ്ഞാൽ അടുത്തത് വരുന്ന അൽ മത്റൂഖ്, മത്റൂഖായ ഹദീസാണ്. ഇതാണ് ഇമാം ഇബിൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചതായിക്കൊണ്ട് ഇബിൻ ഹജർ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ അന്നഖുബയിൽ വിശദീകരിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ ഒരു മുത്തഹമ്മും ബിൽകദീബായ റിപ്പോർട്ടർ ഉദ്ധരിച്ച ഹദീസുകൾക്കാണ് മത്രൂഖ് എന്ന് പറയുക. അത്തരത്തിലുള്ള റാവിമാരെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ മത്രൂഖുൽ ഹദീസ് എന്നാണ് പറയുക. അവരുടെ ഹദീസുകൾ സ്വീകാര്യയോഗ്യമല്ല, കാരണം കളവ് കൊണ്ട് അവർ ആക്ഷേപിതരായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. ഇനി നമുക്ക് ഗ്രഹിക്കാനുള്ളത് അൽ മുൻകർ, മുൻകറായ ഹദീസിനെ സംബന്ധിച്ചാണ്. മുൻകർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭാഷയിൽ പല അർത്ഥങ്ങൾ ആ പദത്തിനുണ്ട്. അന്നഹി അനിൽ മുൻകർ, തിന്മയിൽ നിന്ന് വിരോധിക്കുക എന്നർത്ഥമുണ്ട്. ഇൻകാർ, നിഷേധം, നിഷേധിക്കപ്പെട്ടത് എന്ന അർത്ഥമുണ്ട്. അഥവാ ഇൻകാർ എന്നുള്ളതിൻ്റെ അൻകറ എന്നുള്ളതിൻ്റെ ഇസ്മുൽ ഫുലാൻ അൽ മുൻകർ അൽ ഇൻകാർ എന്നുള്ളത്. അതിൻ്റെ വിപരീതമാണ് അൽ ഇഖ്റാർ, അംഗീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വിപരീതം. പണ്ഡിതന്മാർ അതിനെ പല രീതിയിൽ അതിൻ്റെ താരീഫുകൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇസ്തിലാഹിയായി സാങ്കേതിക അർത്ഥത്തിൽ പണ്ഡിതന്മാർ മുൻകറിന് പ്രധാനമായും രണ്ട് വിശദീകരണങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന്, ഹുവൽ ഹദീസ് അല്ലദി ഫി ഇസ്നാദിഹി റാവിൻ ഫഹു ശഗലതുഹു ഔ കസറത് ഗഫലതുഹു ഔ ലഹറ ഫിസ്ഖുഹു. ഇത് ഈ ഹദീസ് അതിൻ്റെ ഇസ്നാദിൽ സനദിൽ അങ്ങേയറ്റം ഗലത്ത് സംഭവിക്കുന്ന, വളരെ മോശമായ ഗലത്തുകൾ, അബദ്ധങ്ങൾ സംഭവിക്കുന്ന ഒരു റാവിയുണ്ട്. ഔക്കസുറത് ഗഫലത്തുഹു, അതല്ലെങ്കിൽ അയാളുടെ ഗഫലത്ത്, അശ്രദ്ധ അമിതമായിരിക്കുന്നു, അധികമായിരിക്കുന്നു. ഔലഹറ ഫിസ്ഖുഹു, അതല്ലെങ്കിൽ അയാളുടെ ഫിസ്ഖ് വെളിവാകുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് അൽ മുൻകർ എന്ന് പറയുക. ഇതാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ നുഹ്ബയിലും മറ്റുമൊക്കെ കൊടുത്തിട്ടുള്ള വിശദീകരണം. അഥവാ ഒരു റാവി, ആ റാവിക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ വളരെ ഗുരുതരമാണ്, ചെറിയ അബദ്ധങ്ങളല്ല, വളരെ മോശമായ രീതിയിൽ തെറ്റുപറ്റുന്ന ഒരുപാട് ഗഫലത്തുകൾ സംഭവിച്ചിട്ടുള്ള, അതേസമയം കുറച്ചൊക്കെ ഫിസ്ഖും, ഫിസ്ഖ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതോ അതല്ലെങ്കിൽ അയാളുടെ ബിദഅത്തിൻ്റെ വിഷയത്തിൽ വരുന്നതോ ആയിട്ടുള്ള അബദ്ധങ്ങളാണ്, തെറ്റുകളാണ്. അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിച്ച ഒരു വ്യക്തി ഉദ്ധരിച്ച ഹദീസിനാണ് അൽ മുൻകർ എന്ന് പറയുക. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. ഇമാം ബൈഖൂനി റഹ്മഹുല്ലാ ഈ വിശദീകരണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അൽ മൻളൂമത്തുൽ ബൈഖൂനിയിലും നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു അഭിപ്രായം, മാ റവാഹു ളഈഫ് മുഖാലിഫൻ ലിമാ റവാഹു സിഖ, ഒരു ളഈഫായ ദുർബലനായ റാവി തന്നേക്കാൾ സിഖത്തായ അല്ലെങ്കിൽ സ്വീകാര്യനായ ഒരു റാവി ഉദ്ധരിച്ച ഹദീസിന് എതിരെ ഉദ്ധരിക്കുക, അതാണ് മുൻകർ എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഒന്നുകൂടി പറയാം, അഥവാ ദുർബലനായ റാവിയാണ് അയാൾ, അയാൾ ഉദ്ധരിക്കുന്ന ഹദീസ് ഒരു സിഖത്തായ സ്വീകാര്യനായ ഒരു റാവി ഉദ്ധരിച്ച ഹദീസിന് വിപരീതമാണ്, അതിനെതിരാണ്. അങ്ങനെയുള്ള ഹദീസുകൾക്കാണ് അൽ മുൻകർ എന്ന് പറയുക എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഈ അഭിപ്രായത്തെ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തുദ്ധരിക്കുകയും അതിനെയാണ് അദ്ദേഹം ശക്തിപ്പെടുത്തുക ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ രണ്ട് താരീഫുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? ആദ്യത്തെ നിർവചനമനുസരിച്ചുകൊണ്ട് അതിൽ മുഖാലഫത്ത് വരണമെന്നില്ല, അഥവാ തൻ്റെ താൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ അബദ്ധങ്ങളുണ്ട് എന്നത് മാത്രമാണ്. രണ്ടാമത്തെ താരീഫ് പ്രകാരം, രണ്ടാമത്തെ നിർവചന പ്രകാരം അതിൽ മുഖാലഫത്ത് കൂടി കടന്നു വരുന്നു. അഥവാ അത് ഈ ദൗർബല്യം മാത്രമല്ല അയാൾക്കുള്ളത്, അയാൾ ഉദ്ധരിച്ച ഈ ഹദീസ് സിഖത്തായ സ്വീകാര്യനായ ഒരു റാവി ഉദ്ധരിക്കുന്ന ഹദീസിന് എതിരാവുക കൂടി ആ മുഖാലഫത്ത് കൂടി കടന്നു വരുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ ഈ മുൻകർ സംഭവിക്കുന്നത് എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒക്കെ അഭിപ്രായം. ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും നമുക്കൊരു ഒരു സംശയം മനസ്സിലുണ്ടാകാം. നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് ശാദായ ഹദീസ് എന്ന് പറഞ്ഞാൽ ശാദായ ഹദീസും ഇതും തമ്മിൽ ഏകദേശം ഒരുപോലെയല്ലേ എന്ന് സംശയമുണ്ടാകും. ഷാദിൻ്റെ നമ്മൾ വിശദീകരണം പറഞ്ഞ മാ റവാഹുൽ മഖബൂൽ മുഖാലിഫൻ ലിമൻഹു ഔലാ മിൻഹു, ഒരു മഖബൂലായ സ്വീകാര്യനായ റാവി അയാളേക്കാൾ സിഖത്തായ ഒരാൾ ഉദ്ധരിച്ച ഹദീസിന് എതിരായി കൊണ്ടുത്തിരിക്കുക. എന്നാൽ മുൻകർ എന്ന് പറഞ്ഞാൽ അതല്ല. ഷാദ് ഒരു മഖബൂലായ സ്വീകാര്യനായ റാവി തന്നേക്കാൾ സ്വീകാര്യനായ ഒരു റാവിക്ക് എതിരെ ഉദ്ധരിക്കുമ്പോഴാണ് അത് ഷാദ് എന്ന് പറയുക. അതേസമയത്ത് അൽ മുൻകർ എന്ന് പറഞ്ഞാൽ ഒരു ദുർബലനായ റാവി സിഖത്തായ ഒരാൾക്കെതിരെ ഉദ്ധരിക്കുക. മറ്റേത് സ്വീകാര്യനായ ഒരു റാവി തന്നേക്കാൾ സ്വീകാര്യനായ ഒരാൾക്കെതിരെ ഉദ്ധരിക്കലാണ് ഷാദ്. അതേസമയം അൽ മുൻകർ എന്ന് പറഞ്ഞാൽ മാ റവാഹു ളഈഫ് മുഖാലിഫൻ ലിസ്സിഖ, സിഖത്തായ റാവിക്ക് എതിരായിക്കൊണ്ട് ളഈഫായ ദുർബലനായ ഒരു റാവി ഉദ്ധരിക്കുന്ന ഹദീസിനാണ് അൽ മുൻകർ എന്ന് പറയുക. ഇവിടെ ഇത് രണ്ടും അഥവാ ശാദും മുൻകറും തമ്മിൽ യോജിക്കുന്നത് മുഖാലഫത്തിൻ്റെ വിഷയത്തിലാണ്. ശാദിലും മുഖാലഫത്തുണ്ട്, മുൻകറിലും മുഖാലഫത്തുണ്ട്. വയഫ്തരിഖാനി, അവർ രണ്ടുപേരും ഈ ശാദ് ഇത് അത് രണ്ടും വേർപിരിയുന്നത് ശാദും മുൻകറും തമ്മിൽ വേർപിരിയുന്നത് റാവി മഖബൂലാകുന്നോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ്. മഖബൂലായ റാവിയാണെങ്കിൽ ഇത് ശാദാകും, ളഈഫായ റാവിയാണെങ്കിൽ അത് മുൻകറുമാകും. വഖാല ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ്, ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വഖദ് ഗഫല മൻ സവ്വ ബൈനഹുമാ, ഈ ഒരു വ്യത്യാസം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ശാദിനെയും മുൻകറിനെയും ഒന്നായി എണ്ണിയ ആളുകൾ അവർക്ക് ഗഫലത്ത് സംഭവിച്ചിരിക്കുന്നു. രണ്ടും ഒരുപോലെയാണ്, വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഗഫലത്ത് സംഭവിച്ചിരിക്കുന്നു, അവർ ഗാഫിലുകൾ അശ്രദ്ധ സംഭവിച്ചിരിക്കുന്നു എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് നുഖ്ബയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിന് ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഒന്നാമത്തെ വിശദീകരണം അനുസരിച്ച് അഥവാ വളരെ മോശമായ അബദ്ധങ്ങൾ സംഭവിക്കുന്ന ഗഫലത്തുകൾ ഏറെയുള്ള റാവി ഉദ്ധരിക്കുന്ന ഹദീസിന് ആ നിർവചനപ്രകാരമുള്ള ഒരു മുൻകറായ ഹദീസ് നോക്കാം. ഇമാം നവവി, ഇമാം നസഇ റഹ്മഹുള്ള, ഇബ്നു മാജയുമൊക്കെ ഉദ്ധരിക്കുന്ന മിൻ ദിവായത്ത് അബി സക്കീർ യഹ്യ ബിൻ മുഹമ്മദ് ബിൻ ഖൈസ് അൻ ഹിഷാം ബിൻ ഉർവ അൻ അബീഹി അൻ ആയിഷത്ത മർഫുഅൻ قال النبي صلى الله عليه وسلم كلوا البلح بالتمر فإن ابن آدم إذا أكله غضب الشيطان عائشة رضي الله عنها ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഹദീസ്, കുലു അൽ ബൽഹ ബിത്തംർ, തംറിൽ നിങ്ങൾ പഴുത്തത് അല്ലെങ്കിൽ അതിനോട് അകാറായിട്ടുള്ളത് അതിനോട് അടുത്തുള്ളത് നിങ്ങൾ ഭക്ഷിക്കുക. കാരണം നിങ്ങളത് ഭക്ഷിക്കുമ്പോൾ ഫഇന്നബ്നു ആദം ഇദ അക്കലഹു ഗളിബ ശൈത്താൻ, പിശാജ് കോപിക്കും നിങ്ങളതിന് ഭക്ഷിക്കുമ്പോൾ. ഈ ഹദീസ് ഇമാം നസഈ ഉദ്ധരിച്ചതിന് ശേഷം ഇമാം നസഈ പറഞ്ഞു, ഹാദാ ഹദീസുൻ മുൻകർ, ഇതൊരു മുൻകറായ ഹദീസാണ്. തഫറദ ബിഹി അബൂ സക്കീർ എന്ന് പറയുന്ന വ്യക്തി, യഹ്യ ബിൻ മുഹമ്മദ് ബിൻ ഖൈസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മുൻകറാണ്, തഫറദ്, അദ്ദേഹം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്നതാണ് ഇമാം നസഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. വഹുവ ശൈഖുൻ സ്വാലിഹ്, അദ്ദേഹം സ്വാലിഹായ ഒരു ഷെയ്ഖാണ്. പക്ഷേ അഖ്റജ ലഹു മുസ്ലിം ഫിൽ മുതാബഅത്ത്, ഇമാം മുസ്ലിം അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷേ മുതാബഅത്തിൽ മാത്രമാണ്, അസ്ലിയായ ഗ്രന്ഥത്തിലല്ല. അതിനെ തുറത്തി വരുന്ന, അതിന് ശക്തി കൊടുക്കാൻ വേണ്ടി ഇമാം മുസ്ലിം കൊണ്ടുവന്ന മുതാബഅത്തിലാണ്. ഗൈർ അന്നഹു ലം യബ്ലഗ് മബ്ലഗ മൻ യുഹ്തമലു തഫറുദുഹു, തഫറുദായി ഒറ്റപ്പെട്ടു വന്നാലും അയാളുടെ ഹദീസ് സ്വീകരിക്കാം എന്ന രീതിയിൽ പറയപ്പെടാവുന്ന ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹദീസ് അൽ മുൻകർ എന്ന ഗണത്തിലാണ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നിർവചനപ്രകാരം അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ശ്രവിച്ചത്. ഈ രണ്ടാമത്തെ നിർവചനം എന്താണ്? നമ്മൾ പറഞ്ഞു ദഈഫായ ദുർബലനായ ഒരു റാവി സിഖത്തിനെതിരെ ഉദ്ധരിക്കുക, അതിനാണ് ആ ദുർബലനായ റാവി ഉദ്ധരിച്ച ഹദീസിനാണ് അൽ മുൻകർ എന്ന് പറയുക. അതിനുദാഹരണം ഇബ്നു അബി ഹാതിം മിൻ ത്വരീഖ് ഹബീബ് ബിൻ ഹബീബ് അസ്സായ അൻ അബി ഇസ്ഹാഖൻ ഐസാൻ ബിൻ ഹരീഥ് അൻ ഇബ്നു അബ്ബാസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ من اقام الصلاه واتى الزكاه وحج البيت وصام وقر الضيف دخل الجنه. നമസ്കരിച്ചു, നോമ്പ് നോറ്റു, സകാത്ത് നൽകി, അതിഥികളെ സ്വീകരിച്ചു, സൽക്കരിച്ചാൽ ദഖല الجنه, അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു അബി ഹാതിം റഹ്മഹുല്ലാ ഈ ഹദീസിനെ സംബന്ധിച്ച് പറയുന്നു, ഹാദ മുൻകർ, ഈ ഹദീസ് മുൻകറാണ്. ലിഅന്ന ഗൈറഹു മിനൽ സിഖാത് റവാഹു അൻ അബി ഇസ്ഹാഖ് മൗഖൂഫൻ, ഇത് അബൂ ഇസ്ഹാഖിൽ നിന്ന് മർഫൂ ആയിക്കൊണ്ടാണ് ഇദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത്, ബാക്കിയുള്ള എല്ലാവരും അത് മൗഖൂഫായി ആണ്, സഹാബിയുടെ കൗലായിക്കൊണ്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അബദ്ധം സംഭവിച്ചതാണ്. ആ അബദ്ധം ഒരിക്കലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ മുൻകറായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് നിർവചനപ്രകാരമാണെങ്കിലും ഒരിക്കലും സ്വീകാര്യമല്ലാത്ത, തള്ളപ്പെടേണ്ടതായ, ഒരുപാട് ന്യൂനതകൾ കടന്നുകൂടിയിട്ടുള്ളതും കടന്നുകൂടാൻ സാധ്യതയുള്ളതുമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഇത്തരം മുൻകറായ ഹദീസാണെങ്കിലും അതുപോലെ തന്നെ മത്റൂക്കായ ഹദീസാണെങ്കിലും ഒന്നും പണ്ഡിതന്മാർ ഹുജ്ജത്തിന് വേണ്ടി സ്വീകരിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീടുള്ള സംസാരങ്ങളിൽ നമുക്ക് ഗ്രഹിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ച് ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് യഥാർത്ഥ മുഅ്മിനായി മുവഹ്ഹിദായി ജീവിക്കുവാനുള്ള മഹാ സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: മാഷാ അല്ലാഹ്, ഇതുവരെ നമ്മൾ കേട്ടത് അൽ ഉസൂൽ, അതിൽ ളഈഫായ ഹദീസുകളെ സംബന്ധിച്ച് അതിൻ്റെ നാലാം ഭാഗം, ഖാസ്വത്ത് അബ്ദുൽ മാലിക് സലഫിയാണ്. ഇൻഷാ അല്ലാഹ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്.

0: മതപരമായ കാര്യങ്ങളിൽ കേട്ടുകേൾവികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വലിയ സ്ഥാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ പല വിധത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർന്നു കേൾക്കുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിൻ്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റിനിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം പ്രൂഫ് പോയിന്റ്. മതപരമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പ്രമാണബദ്ധമായ തെളിവുകളോടെ മറുപടി നൽകുന്ന സദസ്സ്. ഓരോ വിഷയത്തിലും സന്നിഗ്ധതകൾ നീക്കി സത്യത്തിൻ്റെ തെളിമയുള്ള വശങ്ങൾ മാത്രം പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രൂഫ് പോയിന്റ് ചെയ്യുന്നത്. ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പ്രമാണബദ്ധമായ പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാനും ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി കൃത്യം 8:30 ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
1: Peace Radio. Tune to reality.
2: നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മാഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അദ്ധ്യായം സൂറ അൽ ബഖറയിലെ 155 156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം

0: വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കലികളെക്കൊണ്ട്, ഫലവൃക്ഷങ്ങളെക്കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെക്കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവർ ഇപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയം എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 155-156 വചനങ്ങൾ.
1: പീസ് റേഡിയോ കർമ്മസരണി, നജസ്സും ശുദ്ധിയും ഒരു ആമുഖം, അവതരിപ്പിക്കുന്നു ഹംസ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നൽ ഹംദലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. ബഹുമാന്യ സുഹൃത്തുക്കളെ, നമ്മൾ കർമ്മസരണിയിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കർമ്മ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇബാദത്തുകളാകട്ടെ, പെരുമാറ്റങ്ങളിലാകട്ടെ, ഇടപാടുകളിലാകട്ടെ, നമ്മൾ പുലർത്തേണ്ടുന്ന മര്യാദകളും നിയമങ്ങളും എന്തൊക്കെയായിരിക്കണമെന്ന് പഠിപ്പിച്ചത് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഒരു കൃത്യമായ ഓർഡറിൽ രേഖപ്പെടുത്തുകയും അത് ഗ്രന്ഥങ്ങളാക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ബുലൂഖുൽ മറാം എന്ന് പറയുന്ന ഗ്രന്ഥം, അഥവാ ശുദ്ധീകരണം മുതൽ അങ്ങോട്ട് ഇബാദത്തുകളും അതുപോലെ തന്നെ മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളും കച്ചവടവും തുടങ്ങിയുള്ള ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അതിൻ്റെ ആദ്യ ഭാഗം തന്നെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമുക്കൊക്കെ അറിയാം, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കാര്യമായിട്ട് പറഞ്ഞത്. ആ വെള്ളം ശുദ്ധിയാകുന്നതുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ അത് എടുത്തു വെക്കാനുള്ള പാത്രം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, അതിൻ്റെ പാത്രങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇനി നജസ്സുകൾ വല്ലതും ഈ വെള്ളം

0: ത്തിലോ അല്ലെങ്കിൽ ഇത്തരം പാത്രങ്ങളിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഒഴിവാക്കാം, ഏതൊക്കെയാണ് നജസ്സുകൾ, എന്തൊക്കെയാണ് നജസ് തുടങ്ങിയ കാര്യങ്ങളാണ് തൊട്ടടുത്തുള്ള അധ്യായങ്ങളിലൂടെ നമുക്ക് അദ്ദേഹം ബോധ്യപ്പെടുത്തി തരുന്നത്. പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ സാധാരണയായിട്ട് ക്രോഡീകരിക്കുന്ന ഒരു രൂപം ഇത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം വെള്ളവും അതേപോലെ തന്നെ മറ്റ് വിഷയങ്ങളുമൊക്കെ പറയുകയും, കാരണം അതാണല്ലോ ശുദ്ധീകരിക്കാനുള്ള അടിസ്ഥാനം, എന്നിട്ട് അതിൻ്റെ ശുദ്ധിയും മറ്റുമൊക്കെ പറഞ്ഞതിന് ശേഷം അതിൽ വല്ല അശുദ്ധിയും വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ എങ്ങനെ ശുദ്ധീകരിക്കാം, എന്താണ് അതിനെ അശുദ്ധമാക്കിക്കളയുന്ന കാര്യങ്ങൾ എന്നിവയൊക്കെയാണ് പ്രധാനമായും പഠിപ്പിക്കുന്ന ഈ അധ്യായങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഒരു നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അശുദ്ധമായി കഴിഞ്ഞാൽ അത് ശുദ്ധീകരിക്കുന്ന രൂപം പ്രധാനമായും രണ്ട് മൂന്ന് രൂപങ്ങളിലൂടെയാണ്. ഒന്നാമത്തത്, ചില വസ്തുക്കളൊക്കെ ചില കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് അത് ശുദ്ധിയായി വരാറുണ്ട്, അതിൻ്റെ അശുദ്ധി നീങ്ങിപ്പോകാറുണ്ട്, സ്വന്തമായിട്ട് തന്നെ നീങ്ങിപ്പോകാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, വെള്ളം അതിൻ്റെ രുചിയിലോ അതിൻ്റെ മണത്തിലോ അതേപോലെ തന്നെ അതിൻ്റെ നിറത്തിലോ നജസ്സുകൾ വല്ലതും കലർന്ന് അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിറം മാറിപ്പോയി, രുചി മാറിപ്പോയി, അതേപോലെ തന്നെ അതിൻ്റെ വാസന മാറിപ്പോയി, ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നജസ്സായി എന്നാണ് കണക്കാക്കേണ്ടത് എന്ന്. എന്നാൽ ആ നിറം വീണ്ടും സാധാരണ പോലെ തന്നെയായി മാറി, നിറത്തിൽ മാത്രമേ വ്യത്യാസമുണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ മണത്തിലായിരുന്നു വ്യത്യാസമുണ്ടായിരുന്നത്, ആ മണം മാറിപ്പോയി, അങ്ങനെ സ്വമേധയാ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വീണ്ടും ശുദ്ധിയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ അത് കുറച്ച് കൂടുതൽ സമയം മണ്ണിൽ തന്നെ നിന്നിട്ടുണ്ട് എങ്കിൽ അത് ശുദ്ധിയായി മാറും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെന്തെങ്കിലും അതിലേക്ക് ചേർക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാകാം. അങ്ങനെ ഏത് രൂപത്തിലായാലും അതിൻ്റെ ആ വിശേഷണങ്ങൾ, എന്താണോ നജസ് കലർന്നപ്പോൾ അതിനുണ്ടായ മാറ്റം, ആ മാറ്റം ഇല്ലാതായി പോയിട്ടുണ്ട് എങ്കിൽ അത് ശുദ്ധിയാകും. ഒന്നാമത്തത് അതാണ്. നമുക്കറിയാലോ, വെള്ളം ഒന്നുകിൽ ശുദ്ധിയുള്ളത് അല്ലെങ്കിൽ അശുദ്ധമായത്, രണ്ടവസ്ഥയേ ഉള്ളൂ. ഇതാണ് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ശുദ്ധിയുള്ളതാണെങ്കിൽ അത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ അശുദ്ധമാണോ അത് നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റുകയുമില്ല. അതാണ്, ഈ വസ്തു അശുദ്ധമാണ് എന്ന കാരണമാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം അതിലേക്ക് നജസ് അതിൽ ചേർന്നതുകൊണ്ടാണ് അത് അശുദ്ധമായി മാറിയത് എന്ന് നമുക്കറിയുമെങ്കിൽ, ആ അശുദ്ധി നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, അത് ഒഴിവാക്കാം, അത് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം രണ്ടാമതായിട്ട്, എന്തെങ്കിലുമൊക്കെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തുകൊണ്ട്, ചിലപ്പം എന്തെങ്കിലും ശുദ്ധീകരിക്കാനുള്ള വസ്തുക്കൾ അതിലേക്ക് ചേർത്തുകൊണ്ട് അതിനെ നമുക്ക് ശുദ്ധീകരിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞത് സ്വന്തമായിട്ടത് ശുദ്ധമായിപ്പോയി എന്നതാണ്. മൂന്നാമതായിട്ട് ഉള്ള ഒന്ന്, ധാരാളം വെള്ളമുണ്ട്, അതിൻ്റെ ഒരു ഭാഗത്താണ് നജസായത്, അതങ്ങോട്ട് നീങ്ങിപ്പോയി മാറ്റി എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. ഇപ്പോൾ ഒരു കുളത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം നജസായി അതാണ്ട് നീങ്ങിപ്പോവുകയാണ് അല്ലെങ്കിൽ ഒഴുകിപ്പോവുകയോ മറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നജസ് എന്നതിൽ നിന്ന് മാറി ശുദ്ധിയായി മാറും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഭൂമിയോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ ഒക്കെ അശുദ്ധമായതാണെങ്കിൽ, ഇപ്പം നിലത്ത് നജസ്സായി മാറി അല്ലെങ്കിൽ ഏതെങ്കിലും വസ്ത്രത്തിലോ മറ്റോ നജസ്സായി, അതിനെ സംബന്ധിച്ചൊരല്പം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും ഇൻഷാല്ലാ ആ ഒരു വിഷയം കടന്നു വരുന്നുണ്ട്. അതിൽ ചെയ്യേണ്ടത്, നജസ് അവിടെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അതിനെ കഴുകി വൃത്തിയാക്കാൻ നമുക്ക്, അത് നമുക്കൊരു ജുറുമുള്ളതാണ്, ജുറുമെന്ന് പറഞ്ഞാൽ കാണാവുന്ന നമുക്ക് അനുഭവിക്കാവുന്ന ഒരു രൂപം, ഒരു വസ്തു ഇങ്ങനെ എടുത്തു മാറ്റാൻ പറ്റിയ രൂപത്തിലുള്ള ഒന്നാണെങ്കിൽ അതാദ്യം ഒഴിവാക്കണം, എന്നിട്ടാണ് അത് കഴുകി വൃത്തിയാക്കേണ്ടത് എന്നർത്ഥം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്ന്, നജസ് വൃത്തിയാക്കുമ്പോൾ, ഇപ്പോൾ വസ്ത്രത്തിലുള്ളതാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ളതാകട്ടെ, നമ്മൾ നമസ്കരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ളതാകട്ടെ, ഈ സമയത്തൊക്കെ നമുക്ക് പ്രത്യേകമായി ഒരു നിയ്യത്ത് ആവശ്യമുണ്ടോ? അതായത് ശുദ്ധിയാക്കുകയാണ്, നമുക്ക് നമസ്കരിക്കാൻ വേണ്ടി ശരീരം ശുദ്ധിയാക്കുകയാണ്, അല്ലെങ്കിൽ വസ്ത്രം ശുദ്ധിയാക്കുകയാണ്, അതേപോലെ തന്നെ ഈ നമസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയാക്കുകയാണ് എന്ന പ്രത്യേകമൊരു നിയ്യത്തിൻ്റെ ആവശ്യം നമുക്കുണ്ടോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഒരു ആവശ്യമില്ല, കാരണം അതൊരു പ്രത്യേക ഇബാദത്തായിട്ടല്ല ഇസ്ലാം നിഷേധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു നജസ്സ് അത് നീങ്ങിപ്പോവുക, അതില്ലാതാവുക എന്നതാണ്. അത് നമ്മൾ പ്രത്യേകം ഒരു നിയ്യത്ത് വെച്ച് അത് നീക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. മറിച്ച് നമ്മൾ സാധാരണ മറ്റുള്ളതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പ്രത്യേക പ്രതിഫലം ആഗ്രഹിക്കാതെയോ, ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാതെയോ, അല്ലെങ്കിൽ ഇന്നതാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു ബോധത്തോടുകൂടി ചെയ്യാതെയോ അങ്ങനെ സ്വാഭാവികമായിട്ട് മാറ്റിയതാകാൻ പറ്റും. എങ്കിൽ അത് ശുദ്ധമാവും, ആ ശുദ്ധീകരണം മതി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മൂത്രമോ മറ്റോ ആയ ഒരു നജസായ ഒരു വസ്തു നമ്മൾ മഴയത്തിട്ടു, അയലിൽ കിടക്കുന്ന സമയത്താണ് അതിലെന്ത് ചെയ്തത്, പൂച്ചയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയോ അതിൽ മൂത്രിച്ചത് എന്ന് വിചാരിച്ചു. ആ സമയത്ത് അത് അശുദ്ധമായി. ഇനി നന്നായി മഴ പെയ്ത് അതെല്ലാം അതിൽ നിന്ന് നീങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ അത് ശുദ്ധമായി. നമ്മൾ പ്രത്യേകിച്ച് ശുദ്ധിയാക്കാൻ വേണ്ടി മഴ പെയ്യിപ്പിച്ചതൊന്നുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ മഴ പെയ്യുന്നിടത്ത് അത് ശുദ്ധമാകാൻ വേണ്ടി കൊണ്ടിട്ടതൊന്നുമല്ല. എങ്കിൽ മഴ പെയ്തുകൊണ്ട് അത് ശുദ്ധമായിട്ടുണ്ട് എങ്കിൽ അത് മതി, അഥവാ പ്രത്യേകമായ നിയ്യത്തിൻ്റെ ആവശ്യമില്ല നജസുകൾ ശുദ്ധിയാക്കുമ്പോൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ പ്രധാനമായിട്ട് മറ്റു ഒരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന കാര്യം, നമ്മൾ നജസ് വൃത്തിയാക്കുന്നതിലാകട്ടെ, അതേപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളുടെ കാര്യത്തിലാകട്ടെ, എപ്പോഴാണ് ഒരു വസ്തു നജസ്സാകുന്നത് എന്ന് നോക്കിയാൽ, നജസ് എന്നത് അത് കൃത്യമായി പറയപ്പെട്ട കാര്യങ്ങൾക്കാണ് നജസ് എന്ന് പറയുക. അഥവാ ഒരു പൊതുവായി നോക്കുമ്പോൾ എല്ലാ വസ്തുക്കളും ശുദ്ധിയുള്ളതാണ്, പൊതുവായി നോക്കുമ്പോൾ എല്ലാം ശുദ്ധമാണ്, അതിൽ നിന്ന് ഇന്നിന്ന വസ്തുക്കളൊക്കെ അശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുമ്പോൾ മാത്രമാണ് അത് അശുദ്ധി ഉള്ള വസ്തുവായി നമ്മൾ പരിഗണിക്കേണ്ടുന്നത്. അടിസ്ഥാനമായി നമ്മൾ ഏതൊരു കാര്യത്തിലേക്കും നോക്കുമ്പോൾ എങ്ങനെയാണ് കാണേണ്ടത്, നോക്കേണ്ടത്, അതെല്ലാം ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ശുദ്ധമാണ്, അതിൽ നിന്ന് കാഷ്ടം, മൂത്രം, അതേപോലെ തന്നെ മറ്റു ചില ജീവികളോ അല്ലെങ്കിൽ മറ്റു ചില വസ്തുക്കളോ ഒക്കെ ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു അത് അശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെ അശുദ്ധമായി കാണണം. അല്ല, ശരീഅത്ത് പ്രത്യേകിച്ച് ഒരു വസ്തു അത് അശുദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ അടിസ്ഥാനം അത് ശുദ്ധിയുള്ളതാണ്, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഉപയോഗിക്കാൻ പറ്റിയ ഒരു വസ്തുവാണെങ്കിൽ, ഇതാണ് ശരീഅത്തിൻ്റെ അടിസ്ഥാനം. അതേപോലെ തന്നെ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ഏത് ഒരു വസ്തുവും നമുക്ക് ഹലാലാണ്, അത് ഹലാലാണോ, അത് ഉപയോഗിക്കാൻ പറ്റുമോ, അത് ചെയ്യാൻ പറ്റുമോ, അതേപോലെ തന്നെ അത് കഴിക്കാൻ പറ്റുമോ, ഭക്ഷിക്കാൻ പറ്റുമോ, അത് കുടിക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ, അടിസ്ഥാനപരമായി എല്ലാ വസ്തുക്കളും നമുക്ക് ഹലാലാണ്, എല്ലാ വസ്തുക്കളും നമുക്ക് ഹലാലാണ്. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പിന്നീട് ശരീഅത്തിലേക്ക് നോക്കുമ്പോൾ, ഇന്ന വസ്തു കഴിക്കാൻ പാടില്ല, ഇന്ന വസ്തു ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി നമുക്ക് ശരീഅത്ത് വിഭജിച്ച് തന്നിട്ടുള്ള, അല്ലെങ്കിൽ ഹലാലായ വസ്തുക്കളിൽ നിന്ന് മാറ്റിത്തന്നിട്ടുള്ള കാര്യങ്ങൾ, അവ മാത്രമാണ് ഹറാമായിട്ടുള്ളത്, അവ മാത്രമാണ് ഹറാമായിട്ടുള്ളത്. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് അള്ളാഹു ഇറക്കിയ, ഖുൽ അത്ലു മാ ഹറമ അലൈക്കും റബ്ബുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് ഹറാമാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിറങ്ങുകയാണ്. അപ്പോൾ അടിസ്ഥാനമായിട്ട് എല്ലാം ഹലാലാണ്, എന്നാൽ ശരീഅത്ത് ഹറാമാക്കിയത് മാത്രം ഹറാം. അപ്പോൾ ഖുർആനിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ ഇന്ന കാര്യം ഭക്ഷിക്കാൻ പാടില്ലാത്തതാണ്, ഇന്ന കാര്യം തൊടാൻ പാടില്ലാത്തതാണ്, ഇന്ന കാര്യം ശരീരത്തിലാകാൻ പാടില്ലാത്തതാണ്, നജസ്സാണ് എന്നൊക്കെ പറഞ്ഞ് നജസ്സായിട്ട് ഇന്നിന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നജസ്സ്, അല്ലാത്തതെല്ലാം ശുദ്ധം. ഹറാമായിട്ട് പാടില്ലാത്തതായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഹലാൽ എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ തത്വമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്നത്. കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് തന്നെയാണ്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു, അവൻ ആണ്, അള്ളാഹുവാണ് ഈ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളെയും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എങ്കിൽ അടിസ്ഥാനപരമായി അവയെല്ലാം നമുക്ക് അനുവദനീയമാണ്, അവയെല്ലാം ഹലാലാണ്, അവയെല്ലാം താഹിറാണ്. കാരണം താഹിറാണെങ്കിലല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അടിസ്ഥാനം അതാണ്. എന്നിട്ട് ശരീഅത്ത് ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി തന്നെയാണ്, എന്നാൽ അതിൽ നമുക്ക് ദോഷങ്ങളുണ്ട്, അത് നമുക്ക് പറ്റാത്തതാണ്, അതിൻ്റെ ഗുണങ്ങളോ അതിൻ്റെ മനുഷ്യനുള്ള ഉപയോഗങ്ങളോ മറ്റു പലതുമായിരിക്കാം, അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ അതല്ലാത്തതാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ശരീഅത്ത് നമുക്ക് പ്രത്യേകമായി വല്ലതും പറഞ്ഞു തരുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്നും ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഒരു അസിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അള്ളാഹ് ഹലാലാക്കിയത് ഹലാലാണ്, അള്ളാഹു ഹറാമാക്കിയത് ഹറാമാണ്. അതേപോലെ തന്നെ അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹറാം വ്യക്തമാണ്, ഹലാല് വ്യക്തമാണ്. ഇങ്ങനെ രണ്ടും വേർതിരിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട രണ്ട് കാഴിതകൾ നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു കാഴിത, രണ്ട് കാഴിതകൾ എന്ന് പറഞ്ഞാൽ രണ്ട് അടിസ്ഥാന നിയമങ്ങൾ. ഒന്ന്, എല്ലാ വസ്തുക്കളും ശുദ്ധമാണ്, ശരീഅത്ത് അതിൽ നിന്ന് ചിലത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതൊഴിച്ച്. എല്ലാ വസ്തുക്കളും ഹലാലാണ്, ശരീഅത്ത് അതിൽ നിന്നും വല്ലതും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എന്നതാണ്. ഇനി അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരീഅത്ത് ഒരു കാര്യം ഹറാമാണ്, നിങ്ങളത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്നോ കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ, അത് ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് നജസ്സാകുമോ എന്നാണ്. അത് നജസ്സാകുമോ? ഇപ്പോൾ ഉദാഹരണമായിട്ട് രക്തം കുടിക്കാൻ പാടില്ല, കള്ള് കുടിക്കാൻ പാടില്ല. കള്ള് കുടിക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിലെ നിയമമാണ്, ഹറാമാണ് എന്നത്. ഹറാമാണ് എന്നതുകൊണ്ട് മാത്രം ആ ഒരു കാര്യം എന്താകുമോ, നജസ് കൂടിയാകുമോ എന്നതാണ് അടിസ്ഥാനമായിട്ട്. ഹറാമാക്കിയതെല്ലാം നജസാകണമെന്നില്ല, ഹറാമാക്കിയത് മുഴുവൻ നജസാകണമെന്നില്ല. എന്നാൽ എല്ലാ നജസ്സുകളും ഹറാമാണ്, എല്ലാ നജസ്സുകളും ഹറാമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു കാര്യം നജസാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു, ആ വസ്തു നമുക്ക് കഴിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ, ആ വസ്തു നമുക്ക് കഴിക്കാൻ പറ്റുന്ന, കഴിക്കാൻ ആരെങ്കിലും ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പാടില്ല, അത് നജസാണ്, നജസായതുകൊണ്ട് തന്നെ അത് ഹറാമാണ്. നേരെ തിരിച്ച് അത് ഹറാമാണ്, ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഹറാമായതുകൊണ്ട് തന്നെ ഇത് നജസുമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇത്തരം ചില പൊതു നിയമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നിന്നങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ എന്നത് നജസ്സുകൾ എങ്ങനെ ഒഴിവാക്കാമെന്നതും ഏതൊക്കെയാണ് നജസ്സുകളായി പരിഗണിക്കുന്നത് എന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്ന അധ്യായങ്ങളാണ്. അതിൽ ഈ രൂപത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇത്തരം ഹദീസുകൾ നമ്മൾ പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്നതും അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതുമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കർമ്മസരണി, നജസ്സും ശുദ്ധിയും ഒരു ആമുഖം, വിഷയം അവതരിപ്പിച്ചത് ഹംസ മദീനി.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده

മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: ആത്മീയത നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ജനശ്രദ്ധ നേടിയ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഖലീഫ മുഹമ്മദ് തുനൈജി. യു എ ഇയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവനായി ഹെഫലാക്കുകയും ശേഷം ഉന്നത നിലവാരത്തിലുള്ള ഖുർആൻ തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തുകയും ചെയ്തു. യു എ ഇയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലന സംവിധാനം നടപ്പാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രവണമനോഹരമായ ആ ഒരു പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 55 അധ്യായം സൂറ റഹ്മാനിലെ 17 മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന വളരെ ചിന്തനീയമായ ചില ഭാഗങ്ങളിലൂടെയാണ് മധുരം ഖുർആൻ കടന്നുപോയത്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ, രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബും രണ്ട് അസ്തമനസ്ഥാനങ്ങളുടെ റബ്ബുമാകുന്നു അവൻ. ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? മറജൽ ബഹ്റൈനി യൽ തഖിയാൻ, രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു. ബൈനഹുമ ബർസഖുല്ല യബ്ഗിയാൻ, അവ രണ്ടും അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക ഒരു മറ അവക്കിടയിലുണ്ട്. ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുക്കദ്ദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല വളരെ മനോഹരമായ ഒരു സൂറയാണ് സൂറത്തു റഹ്മാൻ. അതിലെ ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടും ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുക്കദ്ദിബാൻ എന്നുള്ള ആവർത്തനം, അതീവ മനോഹരമായൊരു പാരായണം സൂറത്തു റഹ്മാനിൻ്റേത് നമുക്ക് സാധ്യമാക്കുന്നു. അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞതിൻ്റെ ഒരു അല്പ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഉദയാസ്തമന സ്ഥാനങ്ങളെ സംബന്ധിച്ചാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമനങ്ങളെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അതിലടങ്ങിയ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയും ആ ചിന്തക്ക് അവൻ കടപ്പെട്ടവനാകുന്നു എന്ന ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയും ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെങ്കിൽ, തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് രണ്ട് സമുദ്രങ്ങളെക്കുറിച്ചാണ്. ആ രണ്ട് സമുദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശം ശുദ്ധജലാശയങ്ങളും ഉപ്പുജലാശയങ്ങളുമാകുന്നു. രണ്ടും ഒന്നിനോടൊന്ന് തൊട്ടും അടുത്തടുത്തും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഒന്ന് മറ്റേതിനെ ആക്രമിച്ച് അതിൽ ലയിപ്പിക്കുന്നില്ല. ഓരോന്നും അതതിൻ്റെ വ്യത്യസ്തമായ പ്രകൃതി വിശേഷത്തോടെ തന്നെ നിലനിൽക്കത്തക്കവണ്ണം അവക്കിടയിൽ അള്ളാഹു എന്തോ ഒരു മറയും തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഭാഗമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് ആലോചിക്കുവാനും അവനോട് ആരാധന അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മളിലേക്ക് ഇട്ടുതരുന്നത് എന്ന ഒരു ഭാഗം കൂടിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. പരലോകം നഷ്ടപ്പെടുത്തരുതേ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതത്തിൽ നേടിയെടുത്ത ഒരു കാര്യവും തന്നിൽ നിന്ന് നഷ്ടപ്പെടരുത് എന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പലതും ഓർത്ത് നാം ദുഃഖിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പക്ഷേ ഈ ഭൗതിക ലോകത്തെ നാശനഷ്ടങ്ങൾ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ നമുക്കത് തിരിച്ചു പിടിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. എന്നാൽ ഒരു വിശ്വാസി അവൻ ചിന്തിക്കേണ്ടത് പാരത്രിക ലോകത്ത് തനിക്ക് സ്വർഗം നഷ്ടപ്പെടരുതേ എന്നതായിരിക്കണം. മഹാന്മാരായ സ്വഹാബത്ത് ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ നന്മകളെക്കുറിച്ച് എല്ലാ സമയവും പ്രവാചകനോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിന്മകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ബോധപൂർവം വിട്ടുനിൽക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അവരുടെ ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം നന്മകൾ കുറഞ്ഞു പോവലും തിന്മകൾ ജീവിതത്തിൽ അധികരിക്കുകയും ചെയ്യുക എന്നത് ഒരുപക്ഷെ താൽക്കാലികമായ നേട്ടങ്ങളും വിജയങ്ങളും ലാഭങ്ങളും നമുക്ക് നേടിത്തരുമെങ്കിലും ആത്യന്തികമായി കൊണ്ട് തീരാ നഷ്ടമാണ് തിന്മകളിലൂടെ നാം സമ്പാദിക്കുന്നത് എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ തിന്മകളും നമുക്ക് നഷ്ടമാണ് എങ്കിലും എന്നാൽ ചില തിന്മകളെക്കുറിച്ച് അത് ചെയ്യുന്ന ആളുകൾ നഷ്ടക്കാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു തിന്മയെക്കുറിച്ച് പറയുമ്പോഴും മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞതിൽ ഒന്നാമതായി കൊണ്ട് പറഞ്ഞത് അശ്ശിർക്കു വൽ കുഫർ, അള്ളാഹുവിൽ പങ്കുചേർക്കലും അള്ളാഹുവിൽ അവിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥ നഷ്ടക്കാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുമ്പോഴും ഈ വിഭാഗത്തെക്കുറിച്ച് അവിടെ പ്രത്യേകം ആദ്യം തന്നെ എടുത്തു പറയുന്നുണ്ട്. മുഴുവൻ പ്രവാചകന്മാർക്കും പ്രത്യേകം ഒരുപോലെ ഉത്ബോധം നൽകപ്പെട്ട കാര്യമാണ് ശിർക്ക് ചെയ്താൽ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ 39-ാം അധ്യായം സൂറത്തു സുമറിൻ്റെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബത്തുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്ക് മുമ്പ് ഏതേത് പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവർക്കും ഉത്ബോധനം നൽകിയിട്ടുണ്ട്. എന്താണ് ഉത്ബോധനം? ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ, ലയഹ്ബത്തുന്ന അമലുക, താങ്കളുടെ സകല കർമ്മങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ പൂർണ്ണനായും പൂർണ്ണമായും നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചാൽ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുകയോ അവനിൽ നിന്നല്ലാതെ ഗുണവും ദോഷവും പ്രതീക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം വെറുതെയാണ്. നമ്മൾ പൂർണ്ണമായും നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. കുഫറിനെക്കുറിച്ചും അള്ളാഹു പറഞ്ഞു, വല്ലദീന ആമനു ബിൽ ബാത്തിൽ, നിരർത്ഥകമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാരാണോ, വകഫറു ബില്ല, അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവരാരാണോ, ഉലാഇകഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടക്കാർ തന്നെയാണ്. അവർക്ക് നഷ്ടം മാത്രമാണുള്ളത്, എവിടെയും ലാഭം കൊയ്യാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ പതറിപ്പോകുന്ന ആളുകളിലെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളും നേട്ടങ്ങളും ലാഭങ്ങളും ലഭിച്ചാലും അതിലൊക്കെ സന്തോഷിക്കുകയും ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ സംഭവിക്കുമ്പോൾ അള്ളാഹുവിനെ തിരിഞ്ഞു നോക്കാത്ത, എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് ചിന്തിക്കുന്ന, ഞാനൊരുപാട് നന്മകൾ ചെയ്തിട്ടും എൻ്റെ റബ്ബെന്നെ കൈവിടുകയാണല്ലോ എന്ന് പറയുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർ നഷ്ടക്കാരാണ് എന്നതാണ്. ചില ആളുകളെ പ്രത്യേകം അള്ളാഹു പറയുകയാണ്, വമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, ഒരു വക്കത്തിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ. അള്ളാഹുവിനെ പൂർണ്ണമായും ഈമാനില്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ചില ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? ഫഇൻ അസ്വാബഹു ഖൈറുൻ, അവർക്ക് വല്ല നന്മയും ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ, ജോലിയിലൊക്കെ അള്ളാഹു അനുഗ്രഹിച്ചാൽ, ഇത്മഅന്ന, അവർക്ക് വല്ലാത്ത സമാധാനമാണ്. വലിയ ആവശ്യത്തോടുകൂടി അവർ പറയും, അള്ളാഹുവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്, എനിക്കത് തന്നു, ഇത് തന്നു എന്നൊക്കെ പറയും. ഫഇൻ അസ്വാബതുഹു ഫിത്നത്തുൻ, വല്ല പരീക്ഷണവും അവനെ ബാധിച്ചാൽ, ഇൻ ഖലബ അലാ വജ്ഹിഹി, അവൻ അവൻ്റെ വഴിക്ക് തിരിഞ്ഞു പോവുകയാണ്, ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇതാണല്ലോ സംഭവിച്ചത് എന്നവനിങ്ങനെ ചിന്തിക്കുകയാണ്, അള്ളാഹുവിനെ അവരെ പഴി പറയുകയാണ് എങ്കിൽ, ഹസിറദ്ദുനിയാ വൽ ആഖിറ, അവർക്ക് ഇഹലോകവും നഷ്ടമായി പരലോകവും നഷ്ടമായി. ഇഹലോകത്ത് കുറേ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വന്നിട്ട് ഇഹലോകം അവർക്ക് നഷ്ടമായി. എന്നാൽ ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ട്, അള്ളാഹുവിനെ പഴി പറഞ്ഞതുകൊണ്ട്, അവർക്ക് പരലോകവും നഷ്ടമായി എന്നുള്ളതാണ്. ദാലികഹുവൽ ഖുസ്റാനുൽ മുബീൻ, അത് തന്നെയാണ് വ്യക്തമായ നഷ്ടമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് രീതിയിലുള്ള പ്രയാസങ്ങൾ വന്നാലും അതിൽ നമുക്ക് സഹിക്കാൻ സാധിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, നഷ്ടക്കാരാരാണെന്ന് പറഞ്ഞാൽ അത്തഫ്രീതു ഫി സ്വലാത്ത്, നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്ന അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാ, ഒരു അടിമ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ആദ്യമായി വിചാരണക്കെടുക്കുന്ന കർമ്മം അസ്സലാത്ത്, നമസ്കാരമാണ്. തുടർന്ന് പ്രവാചകൻ പറഞ്ഞു, ആ നമസ്കാരം കൃത്യമാണെങ്കിൽ അഫ്ലഹ, അവൻ വിജയിച്ചിരിക്കുന്നു. വ ഇൻ ഫസദത്ത്, ഇനി അതിൽ വല്ല വീഴ്ചയും സംഭവിച്ചാൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ പരാജയപ്പെട്ടു, അവൻ നഷ്ടക്കാരനാണ് എന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നഷ്ടക്കാരായ മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് നോക്കൂ നിങ്ങൾ. സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ. ലാ യുക്കല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുക പോലും ചെയ്യുകയില്ല എന്നുള്ളതാണ്. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അള്ളാഹു നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ അള്ളാഹു സംസ്കരിക്കുല, പരിഗണിക്കുല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷകൾ അള്ളാഹു അവിടെ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ സഹാബികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ആരാണ് അള്ളാഹു ഒരു പരിഗണനയും കൊടുക്കാത്ത ആ ആളുകൾ ആരാണ്? അതാണ് റസൂൽ പറഞ്ഞു, അൽ മുസ്ബിലു വൽ മന്നാനു വൽ മുനഫിഖു സിലഅതുഹു ബിൽ ഹുൽഫിൽ കാദിബ്. അൽ മുസ്ബിൽ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാർ. വൽ മന്നാൻ, ചിലവഴിച്ചത് എടുത്തു പറയുന്ന ആളുകൾ. അൽ മുനഫിഖു സിലഅതുഹു ബിൽ ഹുൽഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടച്ചരക്ക് വിറ്റൊഴിക്കുന്ന കച്ചവടക്കാരൻ. വിശ്വാസികളെ, അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവരിലേക്ക് അള്ളാഹു ഒന്ന് നോക്കുക പോലും ചെയ്യുകയില്ല എന്നതാണ്. അള്ളാഹു അവരെ സംസ്കരിക്കില്ല, പരിഗണിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം നാശനഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിലൊന്നും തളരാതെ, അള്ളാഹുവിനെ പഴി പറയാതെ, അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ ഒരു കരുത്തുള്ള വിശ്വാസിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പരലോകം നഷ്ടപ്പെടുത്തരുതേ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്. നല്ല മുസ്ലിം, ചീത്ത മുസ്ലിം, ആരുടെ അളവുകോൽ? ഈ വിഷയത്തിൽ സ്പോട്ട്ലൈറ്റിൽ നടന്ന ചർച്ചയിലെ ടി കെ നിഷാദ് സലഫിയുടെ സംസാരം കേൾക്കാം.
1: നമ്മൾ വിചാരിക്കുന്ന അത്ര നിഷ്കളങ്കമല്ല ഈ പറയുന്ന ഈ ബൈനറി സൃഷ്ടിക്കുക എന്നുള്ളത്. നമ്മൾ വിചാരിക്കും ഇവർ വലിയ രൂപത്തിൽ മുസ്ലിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും ഇസ്ലാമിനോടുള്ള താല്പര്യം കൊണ്ടുമാണ് എന്നതാണ്. പക്ഷേ ഈ ബൈനറി സൃഷ്ടിച്ച് സംസാരിക്കുന്ന ഈ രണ്ട് തരമായി മുസ്ലിങ്ങളെ വേർതിരിച്ച് സംസാരിക്കുന്ന ആളുകളുടെയൊക്കെ ചർച്ചകളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അവരുടെ സംസാരം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, അവസാനം എത്തി നിൽക്കുക ശരീഅത്തിന് വിരുദ്ധമായി, വിശുദ്ധ ഖുർആനെതിരായി, പ്രവാചകനെതിരായി ഒക്കെ സംസാരിക്കുന്ന രീതിയായിരിക്കും. അഥവാ ഇസ്ലാം വിമർശകരാണ് യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള രീതികൾ സ്വീകരിക്കുന്നത്. നല്ല മുസ്ലിം, ചീത്ത മുസ്ലിം എന്ന് വേർതിരിക്കുന്നു. പല ആളുകളും ഇതിൽ വീണുപോകുന്നുണ്ട്. പല മുസ്ലിം ആളുകളും ഇതിൽ വീണുപോകുന്നുണ്ട്. അതിങ്ങനെ മനോഹരമായി അവതരിപ്പിക്കുമ്പോൾ ശരിക്കും ഇസ്ലാം എന്താണ് എന്നത് ഇവിടെ പഠിക്കാൻ ധാരാളം സ്രോതസ്സുകളുള്ള ഒരു മതമാണ് ഇസ്ലാം. ലോകത്തിൽ പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു മതത്തെ അറിയാൻ റിസോഴ്സുകളുള്ളത് ഇസ്ലാമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുസ്ലിങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഒരു ദൗത്യമായി മതം പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനിലേക്കൊക്കെ പോയാൽ കോടിക്കണക്കിന് വെബ്സൈറ്റുകളുണ്ട് ഇസ്ലാമിനറിയാൻ, ശരിയായ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ ഖുർആനും വിവിധ ഭാഷകളിലുണ്ട്. ഹദീസിൻ്റെ വിവിധ തരത്തിലുള്ള ട്രാൻസ്ലേറ്റഡ് ടെക്സ്റ്റുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാമിനെ എവിടെ നിന്ന് മനസ്സിലാക്കണം, അതിൻ്റെ ആധികാരികമായ സ്രോതസ്സുകൾ എന്താണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊന്നും ആരും അറിയാത്തവരല്ല. പക്ഷേ അത് അതിനുവേണ്ടി ശ്രമിക്കുകയോ അത് ചെയ്യണമെന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നില്ല പലരും. മറിച്ച് അതിൻ്റെ പുറത്ത് നിന്ന് കഴിയുന്നത്ര വിമർശിക്കുക. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച്, ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുന്നതിനെ മതം ശക്തമായി എതിർക്കുന്നു. ഇസ്ലാമിന് അതിനകത്ത് സ്ഥാനമില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മദ്യം പോലെ, പലിശ പോലെ, ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്ക് മതം ശക്തമായി എതിരാണ്. സ്ത്രീ സൗന്ദര്യം പ്രദർശിപ്പിച്ച് അത് കച്ചവടവൽക്കരിക്കുന്നു, പ്രദർശിപ്പിക്കുന്നതിൻ്റെ സ്വാഭാവികമായും അതിൻ്റെ കച്ചവടവൽക്കരണ സാധ്യത അവിടെ ഇല്ലാതെയാകുന്നു. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഇസ്ലാമിനെതിരാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ പതുക്കെ അതിൻ്റെ പുറത്തേക്ക് നിൽക്കാനാണ് ഒന്ന് ശ്രമിക്കുക. രണ്ട്, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സംഗതി ആഴത്തിൽ ഈ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. ഫോബിയ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, ഫോബിയ എന്നുള്ളത് ഒരു തരം മാനസിക പ്രശ്നമാണ്. അത് ആർക്കാണോ ഫോബിയ ഉള്ളത് അയാളാണോ ചികിത്സ ശരിയാക്കേണ്ടത്. ഇസ്ലാമോഫോബിയ ഇവിടെ ഉണ്ടെന്നും അതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ ആവശ്യമാണെന്നും UN അംഗീകരിച്ച സംഗതിയാണ്. March 15 ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ലോകത്താകമാനം UNന്റെ നേതൃത്വത്തിൽ തന്നെ അതിനൊരു പ്രത്യേകമായ ദിവസം നിശ്ചയിച്ച് അതിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഇസ്ലാമോഫോബിയയ്ക്ക് വിധേയമാകുന്ന ആളുകൾ പലപ്പോഴും ഇത്തരം മതവിരുദ്ധമായ പരാമർശങ്ങൾ നിരന്തരമായി, എന്തോ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അതൊന്നിൽ ഒന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് ആ നിലക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളെയും ഈ കൂട്ടത്തിലുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിയായ ഇസ്ലാം എന്താണ്? അത് സൂഫി ഇസ്ലാമാണ്, അതല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാവിധ മതലയനങ്ങളുമായി സഹകരിക്കുന്നതാണ്, അല്ലെങ്കിൽ മതത്തിൻ്റെ ശരിയായ ചിട്ടകളിൽ നിന്ന് പുറത്തു കിടക്കുന്നതാണ് എന്ന് എങ്ങനെയാണ് പറയുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിലും സുന്നത്തിലും ഉള്ളതാണ് മതം എന്ന് മതം പറയുന്നു. ഏത് കാര്യവും അതാണ്. അതിൻ്റെ ശരിയായ റഫറൻസ് എന്താണോ അതിനകത്തുള്ളതാണ്. അത് ഇസ്ലാമിന് മാത്രം ബാധകമല്ല, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അത് ബാധകമാണ്. മതങ്ങൾക്ക് ഞാൻ പറഞ്ഞുകൂടാ, കാരണം എല്ലാ മതങ്ങൾക്കും ഇസ്ലാമിലുള്ളതുപോലെയുള്ള ഒരു റഫറൻസ് ഇല്ല. ആധികാരികമായ അടിസ്ഥാന പ്രമാണങ്ങൾ ഇസ്ലാമിലുള്ളതുപോലെ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടുന്ന സംവിധാനങ്ങളില്ല. പക്ഷേ പൊതുവിൽ നമ്മൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏത് കാര്യം എടുത്തുക, ഇപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു നിയമപ്രശ്നം എന്താ ചെയ്യുക, അത് എന്താണോ ജുഡീഷ്യറിക്കകത്തുള്ള നിയമസംഹിതകൾക്ക് അതിനെ അകത്തേക്കാണ് പോവുക. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യ അവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നം, അത് ഇന്ത്യൻ ഭരണഘടനയിലേക്കാണ് അതിൻ്റെ റെഫറൻസ് പോവുക. ഇസ്ലാം മാത്രം പറയുമ്പോൾ എൻ്റെ ഇഷ്ടവും മറ്റോൻ്റെ ഇഷ്ടവും അവരുടെ താല്പര്യവും നാട്ടിൽ നടക്കുന്നതൊക്കെ വെച്ച് സംസാരിക്കുന്ന ഒരു തെറ്റായ രീതിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രണ്ട് തരത്തിൽ മുസ്ലിങ്ങളെ വിഭജിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും ഈ സൂഫി ഇസ്ലാം, സലഫി ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിഭജനം ഇവിടെ കൊണ്ടുവരുന്നത്. ഇത് ശരിക്കും ഇവിടുത്തെ ഒരു സംഘപരിവാർ അജണ്ടയാണ്. ആ അജണ്ടകൾക്കനുസരിച്ച് കുറേ ആൾക്കാർ അതിൽ വീണുപോകുന്നു. പറഞ്ഞമാതിരിലോ ആഗോളതലത്തിൽ തന്നെ ആ തരത്തിലുള്ള ഒരു പിന്നെ നരേഷൻ കൊണ്ടുവരുന്നുണ്ടാകാം. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഈ ചർച്ച ആദ്യമായി വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ശക്തമായി രംഗത്ത് നമ്മൾ കേൾക്കുന്നത് 2009 UPA ഗവൺമെൻറ് ൻ്റെ കാലഘട്ടത്തിൽ, യു പി എ ഗവൺമെൻറ് ഇന്ത്യ ഭരിച്ചിരുന്ന മൻമോഹൻ സിംഗ് ഭരണകാലഘട്ടത്തിൽ ഒരു തീവ്രവാദ വിരുദ്ധ ഉന്നതതല സംഗമം ഡൽഹിയിൽ നടന്നു. അന്ന് മുൻ മന്ത്രിയും വാജ്പേയി ഗവൺമെൻറ്റിലെ മന്ത്രിയും നിയമമന്ത്രിയൊക്കെ ആയിരുന്ന, നിയമവിദഗ്ധനൊക്കെ ആയിരുന്ന രാം ജെഠ്മലാനി അതിനകത്തൊരു പ്രസംഗം നിർവഹിച്ചു. വളരെ പ്രസിദ്ധമായൊരു സംഭവമാണ്. അദ്ദേഹം ആ പ്രസംഗത്തിൽ തീവ്രവാദത്തിനെതിരായി സംസാരിക്കുന്നതിനിടയിൽ, ഇത് ഇവിടുത്തെ സലഫികളാണ് ഇതിൻ്റെ ആളുകൾ, സൗദിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ള, ഉസാമ ബിൻ ലാദൻ സൗദിയാണ്, അവരുടെ പിന്തുണയാണ് ലഭിക്കുന്നത് എന്ന് വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഉസാമ ബിൻ ലാദൻ അഫ്ഗാനിലേക്ക് പോകാനുള്ള കാരണം തന്നെ സൗദിയിൽ നിലനിൽപ്പില്ലാത്തതുകൊണ്ടാണ്, വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു. ഇവിടെ സലഫികളാണ് പ്രശ്നക്കാർ എന്ന തരത്തിലുള്ളൊരു അവതരണം. അന്ന് ആ യോഗത്തിൽ അന്നത്തെ സൗദിയുടെ ഇന്ത്യൻ അംബാസഡർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ യോഗത്തിൽ നിന്ന് പ്രതിഷേധിച്ചിറങ്ങിപ്പോയി. എന്നാൽ അന്നത്തെ നിയമമന്ത്രിയായിരുന്ന വീരപ്പ മൊയ്ലി, അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ആ രാം ജെഠ്മലാനിയുടെ പരാമർശത്തിൽ ക്ഷമാപണം നടത്തി. ഇത് ഇന്ത്യ രാജ്യത്തിൻ്റെ നിലപാടല്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 2009 അദ്ദേഹം ജെഠ്മലാനി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഈ രാജ്യത്തിന് ഇങ്ങനൊരു നിലപാടില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അത് പ്രഖ്യാപിച്ച് ക്ഷമാപണം നടത്തിയപ്പോഴാണ് സൗദിയുടെ അംബാസഡർ തിരിച്ച് ആ യോഗത്തിലേക്ക് വരുന്നത്. ആ യോഗത്തിൽ പങ്കെടുത്ത വേറെയും ചില ആളുകൾ ജെഠ്മലാനിയുടെ പ്രസംഗത്തെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കേണ്ടായി. അപ്പോൾ ഒരു സംഘപരിവാർ ഭാഗത്തുനിന്നു ആണ് ആ യോഗത്തിൽ ഇത്തരമൊരു ചർച്ച കൊണ്ടുവരുന്നത്. അന്ന് ഇന്ത്യ രാജ്യം സ്വീകരിച്ച നിലപാടെന്താണ്? ഈ പറയുന്ന നിലപാട് ശരിയല്ല എന്നതാണ് ഇന്ത്യ രാജ്യം സ്വീകരിച്ചത്. പിന്നീട് ഇന്ത്യയുടെ ഇസ്ലാം സൂഫി ഇസ്ലാമാണ് എന്ന് ശക്തമായ സംസാരം പിന്നീട് നമ്മൾ കേൾക്കുന്നത് അഖിലേന്ത്യയാണോ ആഗോള സൂഫി സമ്മേളനമാണോ എനിക്ക് ഓർമ്മയില്ല. ഡൽഹിയിൽ ഒരു സൂഫി സമ്മേളനം വിളിച്ചു. അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ്, മുസ്ലിങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള നരേന്ദ്രമോദിയാണ് പറഞ്ഞത് ഇന്ത്യയുടെ ഈ മതം എന്ന് ഇസ്ലാം എന്ന് പറയുന്നത് സൂഫി ഇസ്ലാമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂഫിസം എന്നാണ് ഉണ്ടായത്, സൂഫിസം എന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്, ഇസ്ലാം എന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്, അതൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു പോയിൻ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇസ്ലാം ഇന്ത്യയിൽ ആദ്യ കാലഘട്ടത്തിൽ തന്നെ വന്നു എന്നാണ് ചരിത്രം. ഇവിടുത്തെ ചേരമാൻ പെരുമാൾ പള്ളി ഉൾപ്പെടെയുള്ള ധാരാളം സംവിധാനങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അമവിയ ഭരണകാലഘട്ടത്തിൽ വലീദ് ബിനു അബ്ദുൽ മലിക്കിൻ്റെ അമവി ഭരണാധികാരിയായിരുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന 19-കാരൻ്റെ നേതൃത്വത്തിൽ സൈന്യം സിന്ധിലേക്ക് വന്നു. അന്ന് ഇന്ത്യയിലെ ആളുകൾ ഒരു യുദ്ധമല്ലണ്ടായത്, അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട്. എന്നാൽ അതിനെ എത്രയോ കാലശേഷമാണ് സൂഫിസം എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്നത്. സൂഫിസം പ്രവാചകൻ്റെ കാലത്തുള്ളതല്ല, സൂഫിസം സ്വഹാബിമാരുടെ കാലഘട്ടത്തിലുള്ള 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 3-ാം നൂറ്റാണ്ടിലൊക്കെയാണ് സൂഫിസം എന്ന് പറയുന്ന സംഗതി ശക്തമാകുന്നത്.
2: അതിന് പേർഷ്യൻ സൂഫിസാണ് വരുന്നു.
1: പേർഷ്യൻ സൂഫിസാണ് ഇങ്ങോട്ട് വരുന്നതും. ഇന്ത്യയിൽ അതിനു മുമ്പേ ഇസ്ലാമുണ്ട്, ഇന്ത്യയിൽ അതിനു മുമ്പേ മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ അത് വസ്തുതകൾക്ക് ചരിത്രപരമായി തെറ്റായ ഒരു നരേഷനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഇസ്ലാം സൂഫി ഇസ്ലാം എന്നൊക്കെ പറയുന്നത്. പിന്നെ സൂഫികൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന ചില കാര്യങ്ങൾ അത് പലപ്പോഴും ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് നിരക്കാത്തതാണ്. സൂഫി സംഗീതങ്ങൾ അത്, പിന്നെ അതുപോലെ തന്നെ സൂഫി ആരാധനാ മുറകൾ, ഇതിൽ പലതും ഇസ്ലാമികമായ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾക്ക് നിരക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന മതത്തെ പൊളിക്കുക എന്ന് താല്പര്യമുള്ള ഒരാൾക്ക് വളരെ വേഗത്തിൽ സ്ഥാപിക്കാൻ പറ്റാവുന്നൊരു സംഗതിയാണ് ഇവിടെ സൂഫി ഇസ്ലാമാണ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ സൂഫിസവുമായി ബന്ധപ്പെട്ട് കടന്നു പോകുമ്പോൾ ഇവിടെ ശങ്കരാചാര്യരൊക്കെ പഠിപ്പിച്ച അദ്വൈത സിദ്ധാന്തം അവർ പറയുന്നു. ഇസ്ലാമിൽ അദ്വൈത സിദ്ധാന്തമേ ഇല്ല. അഥവാ ഇസ്ലാം പഠിപ്പിക്കുന്ന ശരിയായ തൗഹീദിന് വിരുദ്ധമായ ആശയത്തെ സ്ഥാപിക്കാൻ കൂടിയാണ് ഇവിടെ ഈ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ അത്ഭുതകരമായി തോന്നുന്നൊരു സംഗതി എന്ന് വെച്ചാൽ ഇത് ഇന്ത്യ രാജ്യത്താണ് പറയുന്നത്. ഇന്ത്യ രാജ്യത്തിന് പരിചയമുള്ള മതനേതാക്കന്മാരാരാണ്? മുസ്ലിം നേതൃത്വമാരാണ്. ഒന്ന് മൗലാന അബുൽ കലാം ആസാദാണ്. മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ദീർഘകാലം ഒരുപക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷും ബ്രിട്ടനും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് മൗലാന അബുൽ കലാം ആസാദ് ഒരു 42 മുതൽ ഉള്ള ആ ഒരു ദീർഘമായ കാലം നെഹ്റു ജയിലിലൊക്കെ ആയിരുന്നു. കൃത്യമായി എനിക്ക് ഓർമ്മയില്ല, ഒരു ദീർഘമായ കാലം അദ്ദേഹം പ്രസിഡൻ്റായിരുന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അബുൽ കലാം ആസാദ് സൂഫി ഇസ്ലാമിനെയാണോ പ്രതിനിധീകരിച്ചിരുന്നത്? ആസാദ് എന്ന പേര് സ്വീകരിക്കാനുള്ള കാരണം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ ആയി പരമ്പരാഗതമായി കുടുംബം സ്വീകരിച്ചു വരുന്ന അന്ധവിശ്വാസങ്ങൾക്ക് ഞാൻ എതിരാണ് എന്നതിൻ്റെ പേരിലാണ് ആസാദ് എന്ന പെന്നെയും അബുൽ കലാം ആസാദ് സ്വീകരിക്കുന്നത്. അഹ്ലെ ഹദീസിൻ്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു ആൾ ഇന്ത്യ തലത്തിലുള്ള സലഫി കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രചനകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാനായ ഒരു ഈ രാഷ്ട്രനിർമ്മാണത്തിൻ്റെ മുൻനിരയിൽ നിന്ന ഒരാൾ ഈ സൂഫി ഇസ്ലാമിനെ അല്ല പ്രതിനിധീകരിച്ചത്, അതിന് വിരുദ്ധമായ ഒരു ആശയം ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ അത് നമ്മൾ കാണണ്ടേ? ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് തന്നെ ഇവിടെ ബ്രിട്ടീഷുകാരുമായി മുസ്ലിങ്ങളുമായി അതിശക്തമായ പോരാട്ടങ്ങളുണ്ടായിട്ടുണ്ട്. വഹാബി എന്ന വാക്ക് ആദ്യമായി ഇവിടുത്തെ ചില മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ ഉപയോഗിച്ചത് ആരാണ്? അത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടൻ തുടങ്ങി വെച്ച ഒരാശയത്തെയാണ് ഇവിടുത്തെ ഭയങ്കര സാംസ്കാരിക നായകന്മാർ, ചരിത്രബോധമുള്ളവർ എന്നൊക്കെ പറയുന്ന ആളുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അന്നത്തെ സലഫി കാഴ്ചപ്പാടുള്ള പൊതുവിൽ ബ്രിട്ടീഷുകാരെ എതിർക്കുന്ന മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് വഹാബി എന്ന വാക്ക് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത്. എന്തിനു വേണ്ടി? മുസ്ലിങ്ങൾ അതിശക്തമായി ഇവരെ എതിർക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങളെ രണ്ടായി വിഭജിക്കുക. കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ അതേ ലക്ഷ്യത്തിന് വേണ്ടി പ്രയോഗിച്ച വേറൊരു പണിയാണത്. ഷാ വലിയുള്ള അദ്ദഹലവിയുടെ ശിഷ്യന്മാരെ നമ്മളങ്ങനെ എടുത്തു നോക്കിയാൽ അവരിൽ നിന്നാണ് ശക്തമായ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് വലിയ സംഭാവനകൾ ചെയ്ത ആളുകളാണ് ഇന്നത്തെ സലഫി വഹാബികളെന്ന് വിളിക്കപ്പെടുന്ന ഈ ആശയത്തിൻ്റെ മുൻനിരക്കാരെന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കേരളത്തിലേക്ക് വരിക. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനം ആരാണ് ഇവിടെ അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നത്? കേരളത്തിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആളുകൾ ആരായിരുന്നു? ഇതൊന്നും അറിയാത്ത ആൾക്കാരല്ല ഈ പറയുന്ന ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ. ഇപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈൻ? സലഫി ലൈനായിരുന്നു. അദ്ദേഹം കേരളീയ സമൂഹത്തിന് മുസ്ലിം സമൂഹത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ്. എന്നിട്ട് എങ്ങനെയാണ് സൂഫി ഇസ്ലാമാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ എല്ലാം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് കെ എം മൗലവി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഏറനാട് അതിൻ്റെ യൂണിറ്റ് തുറന്ന ഖിലാഫത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാരാണ്? കെ എം മൗലവിയുടെ വലിയ നേതൃത്വമുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ചരിത്രം പറയാത്ത കേരളത്തിലെ സ്വാതന്ത്ര്യ സമരമുണ്ടോ? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സൂഫി ഇസ്ലാമിനെയാണോ അതല്ല അതിൻ്റെ വിരുദ്ധമായി അന്ന് നിലകൊണ്ടിരുന്ന ഇവിടുത്തെ ഇസ്ലാഹി മൂവ്മെൻറ്റ്, മുജാഹിദ് മൂവ്മെൻറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ സംവിധാനങ്ങളോടാണോ അദ്ദേഹം ചേർന്നിരുന്നത്? ചരിത്രം വളരെ വ്യക്തമല്ലേ? എത്ര സിമ്പിളാണ് ചരിത്രം. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം സ്പീക്കർമാർ ആയ ആ കൂട്ടത്തിലൊരാളാണ് മുസ്ലിം ലീഗിൻ്റെ ദീർഘകാലത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ജനറൽ സെക്രട്ടറിക്കായിരുന്ന ആളാണ് കെ എം സീദ് സാഹിബ്. മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുന്നണി പോരാളിന്ന് പറയാവുന്ന ആളാണ് കെ എം സീദ് സാഹിബ്. കെ എം സീദ് സാഹിബിൻ്റെ നിലപാട് സലഫി നിലപാടായിരുന്നു. ആർക്കാണിത് അറിയാത്തത്? ഇതറിയാത്തത് കൊണ്ടല്ല ഈ സംഗതി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സി എച്ച് മുഹമ്മദ് കോയയുടെ ജീവിതം എടുത്തു നോക്കിയാൽ പോലും അദ്ദേഹം ഇവിടുത്തെ ഒരു മുജാഹിദ് ലൈനിൽ സഞ്ചരിച്ചിരുന്ന ആളായിരുന്നു നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മുസ്ലിം നേതൃത്വത്തിന് കൊടുത്തിരുന്നവരൊക്കെ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ തലത്തിൽ നമ്മളെടുത്ത് ഉത്തരേന്ത്യയിൽ നമ്മളെടുത്ത് നോക്കിയാലും വലിയ പണ്ഡിതന്മാരെ ഈ സലഫി ആദർശധാരയിൽ സംഭാവനകൾ ചെയ്ത ഇതിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വലിയ പങ്കുവഹിച്ച ആ സ്വാതന്ത്ര്യ സമര സേനാനികളെ നേരിടാൻ വേണ്ടി ബ്രിട്ടീഷുകാർ വഹാബികളെന്ന് മുദ്രകുത്തിയ അത്തരം ചരിത്രങ്ങളൊക്കെ പശ്ചാത്തലങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇന്ത്യൻ ഇസ്ലാം സൂഫി ഇസ്ലാമാണ് എന്ന് സംഘപരിവാർ പറയുകയും സംഘപരിവാറിൻ്റെ നരേഷനുകൾ ഇവിടെ കുറേ ആളുകൾ ഏറ്റുപിടിക്കുകയും ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള ചരിത്ര നിഷേധമാണെന്നേ പറയാനുള്ളൂ. ശശി തരൂർ അദ്ദേഹത്തിൻ്റെ വാചകത്തിൽ എങ്ങനെയാണ് അത് വന്നത് എന്ന് നമുക്കറിയില്ല. 2009 വീരപ്പ മൊയ്ലി നടത്തിയ പരാമർശം അദ്ദേഹം പഠിക്കേണ്ടതുണ്ട്. UPA അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വം നൽകിയ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് കൂടിയാണ് അതിലേക്ക് ചേർക്കാനുള്ളത്.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, നല്ല മുസ്ലിം ചീത്ത മുസ്ലിം ആരുടെ അളവുകോൽ. ഈ വിഷയത്തിൽ സ്പോട്ട്ലൈറ്റിൽ നടന്ന ചർച്ചയിലെ TK നിഷാദ് സലഫിയുടെ സംസാരമായിരുന്നു നമ്മൾ ഇതുവരെ കേട്ടത്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ

0: നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്നേഹക്കോട് സങ്കടങ്ങൾ പങ്കുവെക്കാം. അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഹാരിസ് ബിൻസലീം, കൂടെ അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല അലിഹി വസഹാബിഹി അജ്മാഇൻ അമാബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രേക്ഷകരെ, പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ബഹുമാനായ ഹാരിസ് ബിൻ സലീം മൗലവി, അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. മൗലവി, നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ സാധാരണ ഉള്ളതുപോലെ തന്നെ എഴുതി കിട്ടിയിട്ടുണ്ട്. ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഒരു സഹോദരൻ്റെ ചോദ്യമാണ്. അദ്ദേഹം ഒരു പ്രവാസിയാണ്, വർഷങ്ങളായി പ്രവാസ ജീവിതം നയിക്കുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കടമുണ്ട്. ആ കടം കാരണമാണ് അദ്ദേഹം പ്രവാസ ജീവിതത്തിലേക്ക് പോയത്. നാട്ടിൽ നിൽക്കാനാണ് ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത സാഹചര്യത്തിൽ ഭാര്യയും കൂട്ടി നാട്ടിൽ അവിടെ നിൽക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം. അതിനുള്ള സൗകര്യവും ഉണ്ട്, സാലറിയുണ്ട്. പക്ഷേ വീട്ടിലാണെങ്കിൽ ഒരുപാട് ആളുകൾ ഉള്ളൊരു വീടാണ്. ഉപ്പാക്കും ഉമ്മാക്കും പ്രായമുണ്ടെങ്കിലും അസുഖങ്ങളൊന്നുമില്ല. ആ ഒരവസ്ഥയിൽ പിന്നെ വീട്ടിൽ നിറയെ ആളുകളുണ്ടെങ്കിലും അയാളുടെ ഭാര്യയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ ഒരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോയാൽ ഉമ്മാക്ക് ചെറിയൊരു നീരസമുണ്ട് എന്ന് അദ്ദേഹം തോന്നിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ ഭാര്യയില്ലാതെ സാധിക്കുകയില്ല. ആ നിലക്ക് കൊണ്ടുപോകുന്നത് ഉമ്മാക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതാകുമ്പോൾ ഒരു പ്രയാസപ്പെടുത്തലാകുമോ? അതുകൊണ്ട് അദ്ദേഹത്തിനൊരു കുറ്റമുണ്ടാവുകയോ പ്രയാസമുണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം.
4: ഇത് പിന്നെ നമ്മൾ പല നിലക്ക് വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിലിപ്പോൾ പൊതുവേ ഇങ്ങനെ ഈ ചോദിക്കുന്ന ഇത്തരം ആളുകൾ ആകെ പരിഗണിക്കുന്നത് മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം, അവരെ തൃപ്തി പ്രധാനമാണ് ജീവിതത്തിൽ, അവരെ പിണക്കാൻ പാടില്ല, ഈ ഒരു വശം മാത്രമാണ് എന്ത് ചെയ്യണത് ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെ സത്യത്തിൽ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഒരു മകൻ വിവാഹം കഴിച്ചു, അവൻ ഭാര്യയൊന്നും ഇല്ലാതെ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അവന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആളില്ല, അവന് ഭക്ഷണം കൊടുക്കാൻ ആളില്ല, ഭാര്യ എന്ന നിലക്കുള്ള ബന്ധങ്ങൾക്ക് ആളില്ല. അങ്ങനെ ഒറ്റപ്പെട്ടാണ് അവനവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ മകൻ എന്ത് ഒരു പ്രയാസത്തിലാണ്, അതുകൊണ്ട് അവൻ്റെ കൂടെ എന്ത് വേണം, ആൾ വേണം എന്നുള്ള ഒരു മനസ്സാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാകേണ്ടത്, അവർക്കുണ്ടാവേണ്ടത്. ഇവിടെ ഉമ്മക്ക് ആളില്ലല്ലോ, വീട്ടിലാളില്ലല്ലോ എന്ന് അവൻ ചിന്തിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നത് പോലെ തന്നെ ഉമ്മയുടെ മകനായിട്ടുള്ള ഇവൻ അവിടെ ഒറ്റയ്ക്കാണല്ലോ, കല്യാണം കഴിച്ചിട്ട് അവർക്ക് രണ്ടും ഒപ്പം നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് നീതിപ്രകാരം എന്താണ്, ഉമ്മ തന്നെ നീ എനിക്ക് അവിടെ നിവൃത്തിണ്ടെങ്കിൽ നീ പിന്നെ ഭാര്യനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറയേണ്ട സ്ഥാനത്ത് ഉമ്മ എന്ത് ചെയ്യാണ്, അതിലൊരു നീരസം പ്രകടിപ്പിക്കുകയാണ്. അതിലൊരു ന്യായമില്ല, അതിലൊരു നീതിയുമില്ല. പിന്നെ ഇവൾ വന്നിട്ടുള്ളത് എന്തിനാണ്? ഇവനെ സംരക്ഷിക്കാനും ഇവൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനുമാണ്. ഇവൻ്റെ പരലോകവും ദുനിയാവും ഇവളെ കേന്ദ്രീകരിച്ചിട്ടാണുള്ളത്. പലപ്പോഴും ഒരു പുരുഷൻ ഒറ്റയ്ക്ക്

0: ഇപ്പം നിൽക്കുമ്പോൾ അവന് സൂക്ഷ്മത കുറവുണ്ടായിരിക്കും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് ഭാര്യ കൂടെ ഉണ്ടാവലാണ്. അതോടൊപ്പം മറ്റൊരു വശം കൂടെ ഉണ്ട്. ഇപ്പോൾ ഉമ്മക്ക് ഉമ്മൻ്റെ വീട് എന്നുള്ള നിലക്കുള്ള ചില സമാധാനങ്ങൾ അവിടെ ഉണ്ട്. അവനിപ്പോൾ അവിടെ ഒറ്റക്കാണെങ്കിലും അവിടെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു അന്യ വീട്ടിൽ നിന്നുള്ളൊരു പെൺകുട്ടി ഇവരെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് ഇപ്പോൾ എന്തിനാണ്? അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പ്രധാനം ആ വീട്ടിലെ ജോലി നടക്കലാണ്
1: അതെ,
0: എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് അല്പം കടന്ന കൈയല്ലേ? അപ്പോൾ അവിടെ എന്ത് വേണം? ആരെങ്കിലുമൊക്കെ ഇടപെട്ടൊരു മസ്ലഹത്ത് ഉണ്ടാക്കിയിട്ട് എന്ത് വേണം? ഉമ്മയ്ക്ക് വലിയൊരു വിഷമമില്ലെന്നില്ലാതെ അവൻ അവളെ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അതിനുള്ളൊരു വലിയ മാർഗം എന്താണെന്ന് വെച്ചാൽ ഇവൾ തന്നെ പറയാം. എന്താണെന്ന് വിചാരിച്ചാൽ കുറച്ച് കാലം, കുറച്ചൊരു മാസം അവിടെ പോയി നിൽക്കാൻ ഒരു ആഗ്രഹമുണ്ട് എന്ന്. എന്തിനാ നമ്മളിതൊക്കെ ഒളിച്ചു വെക്കണത്? എന്തിനാ മറച്ചു വെക്കണത്? അത് ഈ അമ്മായിമ്മയോട് എന്ത് ചെയ്യുക, നേർക്ക് പറയാം. അതുകൊണ്ട് ഉമ്മയൊന്ന് പറയണം, ഉമ്മ ഒരു സമ്മതം വാങ്ങിത്തരണം, ഒന്ന് കൊണ്ടുപോകാൻ പറയണം, എനിക്ക് ഇങ്ങനെ നിൽക്കാൻ എനിക്ക് കഴിയൂല എന്ന്. എന്ത് ചെയ്യണം? ഉമ്മനോട് പറയാം, ആവശ്യമായിട്ട് ഉമ്മനോട് പറയാം. അതേപോലെ തന്നെ അവൻ പറയുന്നത് അവൾ വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട് ഒന്നുകൊണ്ട് പോരണമെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഒരു കുറച്ചൊന്ന് കൊണ്ടുപോയി കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഒരു വിസിറ്റിന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വിസിറ്റ് ശരിയാക്കിയിട്ട് എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. അപ്പോൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് നടക്കേണ്ടത്. അതെന്തായാലും നടന്നിരിക്കണം. അതിന് ഉമ്മനെ വെറുപ്പിക്കാത്ത എന്ത് സുരക്ഷിതമായ മാർഗമുണ്ടോ അത് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നാണ്. ഇനി വീട്ടിലെ ജോലികളാണ് പ്രശ്നമെങ്കിൽ അതിനൊരാളെ എന്ത് ചെയ്യുക, നിയമിച്ചു കൊടുത്തിട്ട് ഉമ്മക്ക് ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ രാവിലെ ഏതെങ്കിലും ആളുകൾ വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അവരെ നിശ്ചയിച്ച് അവർക്ക് ശമ്പളം കൊടുക്കുക.
1: അതെ,
0: ഈ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ജോലി നടക്കലേ അവിടെ പ്രധാനമുള്ളൂ. അതാണെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇവൾ തന്നെ വേണമല്ലോ കൂടെ ഉണ്ടാവാൻ. ഉമ്മക്ക് ഇവിടെ ജോലി നടക്കാൻ ആരായാലും നടക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാ ഉമ്മമാരും പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞ ആരെങ്കിലും നിങ്ങൾക്ക് മക്കളായിട്ടുണ്ടെങ്കിൽ ആ മകനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനും ഭാര്യയും ഒന്നിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതേപോലെ തന്നെ പുരുഷന്മാർ പറയും, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തു വേണം, നിങ്ങളെ ആശ്രയിച്ചും നിങ്ങളെ മോഹിച്ചും നിങ്ങളെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ വീട്ടുവേലക്ക് വീട്ടിൽ നിർത്തിയാണ് എന്ത് ചെയ്യരുത്, നിങ്ങൾ അവളുടെ ജീവിതം നശിപ്പിക്കരുത്. കാരണം അവൾക്ക് വേറൊരു കല്യാണത്തിൽ പോകാനും വയ്യ, ഇയാളത്തെ ഒരു ജീവിതം കിട്ടണമില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത്. പിന്നെ സഹോദരിയോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുവാനുള്ള അവകാശമുണ്ട്. അത് നിങ്ങളുടെ അവകാശമാണ്. അത് നേടിയെടുക്കുക എന്നുള്ളതിന് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം മറന്ന് പരിശ്രമിക്കണം. അതിൻ്റെ സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് നമുക്ക് പൊതുവായിട്ട് പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു അങ്ങനെ ഒരു ഒരു പരമ്പരാഗതമായി നടക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറിയതാണ്.
0: അത് ആദ്യത്തെ ചില ആളുകൾ സമ്മതിച്ചു കൊടുത്തോണ്ടാണ്.
1: അതെ,
0: അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മളെവിടെ പോകുന്നു അവിടെ നമ്മുടെ ഭാര്യ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഗൾഫ് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഈ പ്രശ്നമുള്ളൂ. ഒന്ന് തിരുവനന്തപുരത്തേക്ക് ഒരാൾ മലപ്പുറക്കാരൻ തിരുവനന്തപുരത്ത് പോയി താമസിക്കുമ്പോൾ ഭാര്യനെ കൊണ്ടുപോകാറിനാൽ അത് പ്രശ്നമില്ല. എവിടെ വേണമെങ്കിലും ഭാര്യനായിട്ട് പോയി നിൽക്കാം. അതേപോലെ തന്നെ മൂത്തൊരു മകന് പിന്നെ ഭാര്യനെയും കൂട്ടിയും കണ്ട് അപ്പുറത്തൊരു വീട് വെച്ച് താമസിക്കാൻ വേണ്ടി വേറെ പോവുകയാണെങ്കിലും ഇവിടെ ഉള്ളവർക്കൊരു പ്രശ്നമല്ല. ഇതിപ്പോൾ ഗൾഫിൽ ഈ കുടുംബത്തിന് വേണ്ടി ചോര നീരായി അധ്വാനിക്കുന്ന ഒരുത്തന് ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ അവിടെ ഒരു ഫ്ലാറ്റും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചാലും ഭാര്യയും കുട്ടികളും കൂടെ ഉണ്ടായിക്കോട്ടെ എന്നുള്ള ആഗ്രഹം വലിയ സമ്പത്ത് ചിലവഴിച്ച അയാളൊരു ത്യാഗത്തിന് ഒരുക്കുമ്പോൾ അതിന് മാതാപിതാക്കൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ ക്രൂരതയാണെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും.
1: നമുക്കടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഒരു 47 വയസ്സായ ഒരു സഹോദരനാണ്. അദ്ദേഹം ഗൾഫിലൊരു കമ്പനിയിലാണ്. അവർ അദ്ദേഹം വളരെ മാനസികമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണം. അദ്ദേഹത്തിന് ഭാര്യയും 4 മക്കളും ഉണ്ട്. മൂത്ത മകൻ ഡിഗ്രിക്ക് പഠിക്കുന്നു, മറ്റൊരാൾ +2 പഠിക്കുന്നു. അങ്ങനെയുള്ള കുട്ടികളാണുള്ളത്. ഇവിടെ ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ, പ്രായമുള്ള ഉമ്മയും ഉമ്മയുണ്ട് വീട്ടിൽ, സഹോദരന്മാരൊക്കെ ഉണ്ട്. ഇദ്ദേഹം ഗൾഫിലാണ്. പക്ഷെ ഉമ്മ ഇയാളുടെ ഭാര്യയെക്കുറിച്ച് അപവാദം പറയണം. ആരെക്കുറിച്ച് വെച്ചാൽ സ്വന്തം മകനെയും ഉമ്മയെയും കുറിച്ച്. ഇയാളുടെ മകൻ കുറച്ച് മുതിർന്നൊരു 18 വയസ്സായ കുട്ടിയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുറിച്ച് ലൈംഗിക അപവാദം പറഞ്ഞെടുക്കുക. ഈ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ട് വീട്ടിലുള്ള ആളുകൾ തന്നെ അത് ഒതുക്കി തീർത്താണ്. എന്നാൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ല ദീനിയായ ഒരു പെണ്ണാണ്. ഒന്നിനും പോകുന്ന ഈ ഉമ്മ എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയാതിരിക്കുകയോ അതേസമയം അവർക്ക് വേണ്ട ഹിതുമത്തുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ഭാര്യ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഭാര്യ ഇപ്പോൾ ഒരു മാനസികാവസ്ഥ താളം തെറ്റി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നൊരവസ്ഥ. എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും? ഉമ്മയെ പണക്കാനും പറ്റൂല. എന്നാൽ ഉമ്മ ഇത് പറയുന്നതൊക്കെ കളവാണെന്ന് അറിഞ്ഞ സഹോദരന്മാരും എന്ത് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചതൊന്നും തീർപ്പ് കൽപ്പിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹം നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഉമ്മയോട് ഇതൊന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ, എങ്ങനെ ഒന്ന് പരിഹരിക്കാൻ പറ്റും എന്നുള്ളൊരു വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഒരു നല്ലൊരു ഉപദേശം നൽകണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
0: ഇതിപ്പോൾ ഉമ്മയുടെ ഒരു സംശയരോഗമാണിത്. അതായത് ചില സ്ത്രീകൾക്ക് ഒരു സ്ത്രീകളെയും വിശ്വാസം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ, അത് അവരുടെ ചെറുപ്പത്തിലുള്ള പല അനുഭവങ്ങളെ കൊണ്ടോ സാഹചര്യങ്ങളെ കൊണ്ടോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള പല സ്ത്രീകളും മോശമായ ജീവിതം നയിക്കുന്ന അവരുടെ അനുഭവത്തിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും എന്ത് ചെയ്യണത്, ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോണത്. അതല്ലെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, ഒരു ഉമ്മനി മകനെയും കുറിച്ച് എന്ത് ചെയ്യില്ല, അത് അവനവൻ്റെ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് അത്തരം ഒരു സംഗതികൾ തോന്നിയാൽ പോലും വേറെ ആരോടും എന്ത് ചെയ്യില്ല, പറയില്ല. അപ്പോൾ ഇത്തരമൊരാരോപണം പറഞ്ഞത് കേട്ടാൽ സുബ്ഹാനക ഹാദ ബുഹ്താൻ അലീം, ഇതൊരു വലിയ പെരും കളവാണ് എന്നെന്ത് ചെയ്യണം, വിശ്വാസികളായ എല്ലാവരും അത് ആരോട് പറഞ്ഞാലും അവർ പറയണം. അപ്പോൾ അവരതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കണം. അത് മാത്രം ഞങ്ങൾ പറയരുത്, അത് ഗുരുതരമായ തെറ്റാണ്, അത് അവരെ പരലോകത്തെ വളരെ ശക്തമായി ബാധിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാനിവിടെ ചിന്തിക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ സഹോദരി എന്തിനാണ് അതിന് മനോവേദനപ്പെടുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു യാഥാർത്ഥ്യവും ഇല്ലാത്തൊരു കാര്യം നമ്മളെ പറ്റി ഒരാൾ പറഞ്ഞാൽ, നമ്മൾ 100% നിരപരാധിയാകുമ്പോൾ ഈ പറഞ്ഞ ആളല്ലേ പ്രതിയാവുള്ളൂ. മാത്രമല്ല അത് കുടുംബത്തിൽ ആരെങ്കിലും വിശ്വസിക്കുക അംഗീകരിക്കുകയും ചെയ്യണം. ഒന്നാമതിപ്പോൾ ഭർത്താവാണ്, അയാൾ 100% ഇത് തെറ്റാണെന്ന് ഉറപ്പിച്ച് പറയണം. പിന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യേണ്ട, ഇവരതിൽ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ആരോപണം കേൾക്കുമ്പോൾ ആർക്കും മാനസികമായ വിഷമം ഉണ്ടാവും, അതുണ്ടാവേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത്.
1: അതെ,
0: അപ്പോൾ മകനെ കുറിച്ച് അപവാദം പറയുമ്പോൾ എന്ത് ചെയ്യണം, അതാണ്. പിന്നെ എന്താ വെച്ചാൽ, വളരെ ശക്തമായി ഈ സംസാരം പാടില്ലെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി എന്ത് ചെയ്യണം, ഈ സ്ത്രീയോട് പറയേണ്ടതുണ്ട്. അതിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് എന്ത് ചെയ്യണം, നിർബന്ധമായും പറഞ്ഞ് അവരെ ബ്ലോക്ക് ആക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇവർക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ സമാശ്വാസം കിട്ടുമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് എന്നതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇതെനിക്ക് തോന്നുന്നത് തീർച്ചയായും അവരുടെ രോഗമാണ്. കാരണം സാധാരണ നമ്മളിങ്ങനെ കേൾക്കലില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ഒരു സംശയ രോഗമാണ്. അതായത് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുള്ള ആളുകൾക്ക് ആരും വിശ്വാസം ഉണ്ടാവില്ല. അങ്ങനെ വരുന്നൊരു അസുഖമാവാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: തീർച്ചയായിട്ടും അത് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ അവരുടെ കുടുംബജീവിതം. കാരണം ആ സ്ത്രീ ഒരു നല്ല ദീനിയായ ഒരു സ്ത്രീയാണ്. പിന്നെ അത് മാത്രമല്ല,
0: നിരപരാധിയില്ല, അവർ വെറുതെ അതിനെ പറ്റി ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. അതാ പറഞ്ഞു
1: നമുക്ക് പിന്നെ ഒരേ പോലത്തെ 3 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നൊരു ഒരു സഹോദരിയുടെ ഒരു നമ്മളോടുള്ള ഒരു നിർദ്ദേശമാണ്. അതായത് പിന്നെ ഫീസ് റേഡിയോ കുറേ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളെ കൂടെ ആർത്തവ വിരാമം എന്ന വിഷയത്തെ ചർച്ചയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ഇപ്പോഴും സമൂഹത്തിൽ അറിവില്ലായ്മയായി നിൽക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഫീസ് റേഡിയോ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ ഒരു നമുക്കൊരു നിർദ്ദേശമാണ്. അതോട് അനുബന്ധിച്ച് നമുക്ക് അതേപോലത്തെ ഒരു ചോദ്യം ഇതിൽ വന്നിട്ടുണ്ട്. ഒരു സ്ത്രീ, ഒരു സഹോദരി തന്നെ, അവർ പറയുന്നത് എൻ്റെ ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ്, അവർ അൽഹംദുലില്ല എന്നെഴുതിയിരിക്കുന്നു. എനിക്ക് ചെറുപ്പകാലങ്ങളിൽ വളരെയധികം ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല, പലപ്പോഴും ജോലി ചെയ്യുന്നത് കാരണം ക്ഷീണമുണ്ടായിരുന്നെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് എന്നിട്ടുണ്ട്. ഭർത്താവിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു. ഇപ്പോൾ 30 വർഷമായി, മകൻ്റെ വിവാഹം വരെ കഴിഞ്ഞു, മകൾ പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യാൻ അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. എങ്ങനെ എന്തായിരുന്നാലും ഇപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ ജോലിക്ക് 53 വയസ്സായതുകൊണ്ട് ഇപ്പോൾ ജോലിയോട് വലിയ താല്പര്യമില്ല. അതുമാത്രമല്ല, ആർത്തവിരാമം സംഭവിച്ചുകൊണ്ട് തന്നെ ലൈംഗിക വികാരം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഭർത്താവിന് ഒതുങ്ങിക്കൊടുക്കാനൊരു പ്രയാസമുണ്ട്. എന്നിരുന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രയാസമാണെങ്കിലും അതെല്ലാം ചെയ്യുന്നു. ഭർത്താവ് നല്ല ദീനിയായ ഒരു മനുഷ്യനാണ്, അവർ സ്നേഹിച്ച് വിവാഹം ചെയ്തതാണ്. പക്ഷേ ജോലിയിൽ നിന്ന് ഒഴിവാകുന്നത് ഭർത്താവിന് എന്തില്ല, ഇഷ്ടമില്ല. ജോലിക്ക് പോകണം, കാരണം അദ്ദേഹം ഇപ്പോൾ വീട്ടിലേക്ക് അധികം ചിലവ് നടക്കുന്നത് ഇവരുടെ വരുമാനം കൊണ്ടാണ്. ഭർത്താവ് നന്നായി സ്വതക്ക ചെയ്യുന്നു, അതുപോലെ നല്ല ദീനിയായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതെല്ലാം നല്ല തന്നെയാണ്. ഞാനും തന്നെ നന്നായി ദീനൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഭർത്താവ് പറയുന്നു ഇങ്ങനെ അതൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ജോലി ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിന് അദ്ദേഹത്തിൻ്റെ ദേഷ്യമുണ്ട്, കാരണം സമയമല്ലല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ജോലി ഒഴിവാക്കുന്നത് അദ്ദേഹത്തിനെതിരാകുമ്പോൾ, ഞാൻ പരമാവധി പഠിക്കാൻ ശ്രമിക്കുന്നു, പീസ് റേഡിയോ കേൾക്കുന്നു, അതുപോലെ ഖുർആൻ ഇഫ്ലാക്കുന്നു, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, അറബിയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭർത്താവിനെതിരാണെങ്കിൽ എൻ്റെ ഈ പരിശ്രമങ്ങളൊക്കെ ശരിയാവില്ലേ, അള്ളാഹു സ്വീകരിക്കൂലേ, തെറ്റാകുമോ എന്നാണ് അവരെ ഒരു ചോദ്യം.
0: ഭർത്താവിന് ജോലിക്ക് പോകണത് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്?
1: അല്ല, ഭർത്താവിന് ജോലിക്ക് പോകണം, അവർക്ക് ഇപ്പോൾ ജോലിക്ക് പോകണം എന്നില്ല, താല്പര്യമില്ല, മടുത്തു, മക്കളെ കൂടി ജീവിക്കണം. സമാനമായ ഒരു ചോദ്യം കൂടി അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ മറ്റൊരു സഹോദരി, ഞാൻ വർഷങ്ങളായി ഞാൻ ജോലി ചെയ്യുന്നു, ഭർത്താവിനും കുട്ടികൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഒരുപാട് ഉപകാരമായി അൽഹംദുലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയും, ഇപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഞാൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മകളെ നോക്കിയത് ചെറുപ്പത്തിൽ മകളെ നോക്കാൻ കഴിഞ്ഞിട്ടില്ല, കുട്ടികളെ നോക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം കുട്ടിക്ക് 15 വയസ്സായി. അപ്പോൾ അവളുടെ അടുത്തൊക്കെ നിന്ന് കുറച്ച് നന്നായി അവളൊക്കെ ഒന്ന് പരിചരിക്കണം, നോക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ ജോലി ഒഴിവാക്കിയാൽ എൻ്റെ വരുമാനം നഷ്ടമാകും, അത് ഭർത്താവിന് വല്ലാത്തൊരു പേടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പിന്നെ പ്രശ്നമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ധിക്കരിക്കുന്നത്, ഞാൻ വീട്ടിലിരിക്കുന്നത് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കേടാകുമോ? കുട്ടികളൊക്കെ വേലക്കാരികളാണ് നോക്കിയിരുന്നത്, പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ദേഷ്യമുണ്ട്. രണ്ടും സമാനമായ ഒരു ചോദ്യമാണ്. അതിലൊന്ന് നേരത്തെ സൂചിപ്പിച്ച ആർത്തവ വിരാമം കാരണം ശാരീരികമായ പ്രശ്നങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതും കൂടി അതിൽ കൂട്ടിയോജിപ്പിച്ചിട്ടാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ആദ്യം പറഞ്ഞപ്പോൾ എന്താ ചിത്രം ആർത്തവ സംബന്ധമായ കാര്യങ്ങളൊക്കെ പീസ് റേഡിയോ ചെയ്യുന്നത് ഇതൊക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഒരു കുടുംബം ഇരുന്ന് കേൾക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് തന്നെ എന്തുണ്ട്, നമ്മളിപ്പോൾ എപ്പോഴും ഒരു മറ സ്വീകരിക്കണ്ടല്ലോ, വാപ്പ മക്കൾ ഭാര്യ ഭർത്താവ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാമെങ്കിലും ചിലതൊന്നും നമ്മളങ്ങനെ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മറകൾ എന്താവും, പ്രശ്നമാകും. ചിലപ്പോൾ നമ്മുടെ ഇത്തരം പിന്നെ ലൈവ് കൗൺസിലിംഗ് തന്നെ ഫാമിലികൾ ഒന്നിച്ച് കേൾക്കാൻ ധൈര്യപ്പെടില്ല, കാരണം അപ്പുറത്ത് ഉമ്മ ഉണ്ടാവും മകളുണ്ടാവും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര വിശദമായ ചർച്ചകൾ ഒരു പക്ഷേ ഇങ്ങനത്തെ ഈ ഓഡിയോ സംവിധാനങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ പിന്നെ നേർപഥം വാരികയിൽ നമ്മുടെ അബ്ദുൽ ജബ്ബാർ മദീനി എഴുതുന്ന ഒരു ഫിഖ് പരമ്പരയുണ്ട്, അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ട ഫിഖ് പരമ്പരയാണ് അതിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ബുക്കിനെ അവലംബിച്ചിട്ട് വായിക്കുകയാണെങ്കിൽ, അതേപോലെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള അവരുടെ പ്രകൃതിപരമായ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് വായിക്കാനുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തലായിരിക്കും കൂടുതൽ നന്നായിരിക്കുന്നത്. കാരണം എല്ലാവരും കേട്ടിരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിന് ഇപ്പോൾ സ്ത്രീകളോട് മാത്രം പറയേണ്ട കാര്യങ്ങൾ മൊത്തത്തിൽ പറയുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സ്ത്രീകളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതൊരു വിശദമായ സംഗതികളാണ്. ഒരു പക്ഷേ നമ്മളത് അതുമാത്രമായിട്ട് എടുത്ത് ചർച്ച ചെയ്യാൻ മാത്രം വിശാലമാണ് ആ രോഗം. സത്യത്തിൽ ഒരു വിവാഹത്തിന് മുമ്പ് ഒരു ജോലി വേണം എന്നൊരു സ്ത്രീ ആഗ്രഹിക്കുമ്പോൾ അവളുടെ മനസ്സിലുള്ള ജോലി കൊണ്ടുള്ള പ്രയോജനങ്ങളും സങ്കല്പങ്ങളുമല്ല പ്രായോഗിക ജീവിതത്തിൽ വരുമ്പോൾ അവരുടെ ജോലി കൊണ്ട് അവർക്ക് ഉണ്ടാവുന്നത്. സാധാരണ നന്നായി പഠിച്ച് ഒരു ജോലിയൊക്കെ നേടുമ്പോൾ സഹോദരിമാർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, എനിക്കൊരു സ്വന്തമായ വരുമാനം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ എനിക്ക് എന്നെ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും, ഇനി ഭർത്താവിൻ്റെ ഡൈവോഴ്സ് ചെയ്താലും എനിക്ക് നിലനിൽപ്പുണ്ട്, പിന്നെ ഭർത്താവിനത്തെ എനിക്കിതേറെ ഒരു നിലയും വിലയൊക്കെ ഉണ്ടായിരിക്കും, ഞാൻ ചെല്ലുന്ന വീട്ടിൽ എനിക്കൊരു നിലയും വില ഉണ്ടാവും, അഥവാ ഭർത്താവ് മരണപ്പെട്ടു പോയാലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊക്കെയാണ് അവരുടെ സങ്കല്പത്തിലുണ്ടാകുക. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇതേ സെയിം പരാതികൾ ധാരാളം സഹോദരിമാർ പറയലുണ്ട്. അതായത് ഇവർ അധ്വാനിക്കുന്ന പണം വീട്ടിലേക്ക് വന്നു തുടങ്ങുമ്പോൾ ആ പണത്തെ എന്താകും, ഈ കുടുംബം ആശ്രയിക്കാൻ തുടങ്ങും. അപ്പോൾ അതിനെ ആശ്രയിക്കാൻ തുടങ്ങുന്നതോടുകൂടെ എന്തെന്ന് വെച്ചാൽ, ഈ പണം മുഴുവനും അവരെവിടെ ചിലവഴിക്കേണ്ടി വരും, ഈ വിവാഹം കഴിഞ്ഞ കുടുംബത്തിലും ഭർത്താവിനും വേണ്ടി ചിലവഴിക്കേണ്ടി വരും. കാരണം അതിന് ഒരു സ്വതന്ത്രമായ വിനിമയം എന്താവില്ല, ഒരിക്കലും ഇവർക്ക് സാധ്യമാവില്ല. അപ്പം നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്ക് പണം ഉണ്ടായിട്ട് അതിലൊരു സ്വതന്ത്രമായ വിനിമയം സാധ്യമാകുന്നില്ലെങ്കിൽ പിന്നെ അധ്വാനം കൊണ്ട് എന്താ കാര്യം? ഇവർ വിവാഹത്തിന് മുമ്പ് ജോലി അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പണം ഉണ്ടാകും എനിക്ക് കൈകാര്യം ചെയ്യാമെന്നൊക്കെ അല്ലേ വിചാരിച്ചത്? അതല്ല പ്രായോഗികമായി കുടുംബജീവിതത്തിൽ നടക്കുക. ഇത് മുഴുവനും കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതൊരു സോഴ്സായി മാറും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭർത്താവ് ഇവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായപ്പോഴും ജോലിക്ക് പോകണമെന്ന് പറയുന്നത്. ഈ രണ്ട് കേസിലും അതാ കാണും. കാരണം ഇവരൊരു സാമ്പത്തിക സോഴ്സായിട്ട് മാറി. ഇപ്പോൾ ഒരു സഹോദരി ഇന്ന് എന്നോട് ഫോണിൽ ചോദിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, വിവാഹം കഴിഞ്ഞു, ഞാനിപ്പോൾ ജോലിക്കും വേണ്ടി ഇപ്പോൾ ഒരു വിമൻസ് ഹോസ്റ്റലിൽ താമസിക്കുകയാണ്, ഞാനും ഭർത്താവും ഒന്നിച്ച് നിൽക്കണില്ല, അപ്പോൾ ഞാൻ ഈ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളത്തേക്ക് വരാം, നമുക്ക് ഒന്നിച്ച് നിൽക്കാം, 4-5 വർഷം കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ അവരിങ്ങനെ ഫോണിൽ സംസാരിച്ച് എന്ത് ചെയ്യാണ്, ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങളുണ്ടായിത്തീരാണ് ഒപ്പം നിൽക്കാഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഭർത്താവിൻ്റെ കൂടെ താമസിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഭർത്താവിന് ഇപ്പോൾ താല്പര്യമില്ല, കാരണം ഇത്രയും വലിയ സംഖ്യയും സാമ്പത്തികവും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ സ്ത്രീകൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ജോലിയും നിങ്ങൾക്ക് ശമ്പളവും കിട്ടുമ്പോൾ ആ ശമ്പളവും ജോലിയും നിങ്ങളുടെ ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ നിങ്ങളെ ഒരു സോഴ്സായി കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, ജീവിതം ഭയങ്കര പ്രയാസമായി മാറും. ഒന്ന്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അധ്വാനിക്കണം, ജോലികളൊക്കെ ചെയ്യണം, അതിൻ്റെ പുറമെ ഈ ജോലിക്ക് പോകണം. ജോലിക്ക് പോയി നമ്മൾ അതിൻ്റെ ഒരു സമ്പാദ്യവും അതിൻ്റെ ഒരു വരുമാനവുമാണല്ലോ ആ ജോലിൻ്റെ ഒരു ത്രില്ല്, അത് അവർക്ക് കിട്ടൂല. ശരി. ഇപ്പോൾ പ്രത്യേകിച്ചും ഇത് ബാങ്കിലേക്ക് കയറുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ എ ടി എം കാർഡ് പാസ്വേഡൊക്കെ ഭർത്താവിൻ്റെ കയ്യിലായിരിക്കും. കാരണം പിന്നെ ഈ ഒരു അധ്വാനത്തിൻ്റെ കാര്യം എന്താണ്, ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് വരുമാനം ഉണ്ടെങ്കിൽ ആ സ്വത്തിൻ്റെ 100% അവകാശി അവരാണ്. ഇസ്ലാമികമായി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാ സ്ത്രീകളും സക്കാത്ത് കൊടുക്കണം, ശമ്പളം ഉള്ളവർ നമ്മൾ പറയാൻ അവർക്ക് ചിലവില്ല, വേറെ ചിലവ് കഴിച്ചാലേ നമ്മൾ സക്കാത്ത് കൊടുക്കുക. ഇവിടെ അവർക്ക് വരുന്ന വരുമാനത്തിൽ ഒരു ചിലവില്ലാത്തതുകൊണ്ട് മുഴുവൻ സംഖ്യയുടെയും 2.5% അവരെന്ത് ചെയ്യണം, കൊടുക്കണം എന്നാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു വരുമാനം നമുക്കുപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, അത് സംവിധാനിക്കണം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കുടുംബം കുറേ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഞാൻ ജോലിക്ക് പോകില്ല എന്നൊന്നും പറഞ്ഞാൽ അവരതിന് സമ്മതിക്കൂല. അപ്പോൾ അതെങ്ങനെയെങ്കിലും പറഞ്ഞ് സാധിച്ചെടുക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കട്ടെ എന്ന് ഞാൻ പറയാം. പൊതുവേ ഇത്തരം ജോലികളുമായി വിവാഹത്തിലേക്ക് വരുന്നവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ജോലിക്ക് പോകുകയും വീട്ടിലെ കാര്യങ്ങളും ജോലിയൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കിട്ടുന്ന ശമ്പളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാവണം. ഇപ്പോൾ ഉദാഹരണം പറയാം, എനിക്ക് പിന്നെ പണം കിട്ടാൻ തുടങ്ങിയാൽ എനിക്ക് ആദ്യത്തെ നിർബന്ധം ഹജ്ജാണല്ലോ, അല്ലേ? ഒരാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് ഹജ്ജാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് വേറെ ചിലവൊന്നുമില്ലല്ലോ, ഒക്കെ ഭർത്താവാണ് ചിലവഴിക്കേണ്ടത്. അപ്പോൾ ഇവരൊരു ശമ്പളക്കാരിയാണെങ്കിൽ ഇവരെന്ത് ചെയ്യുക, ഞാൻ എൻ്റെ ശമ്പളം ഒരു ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂട്ടുകയാണ്, എൻ്റെ ഹജ്ജ് പൂർത്തിയായതിനു ശേഷം മാത്രമേ ഞാൻ എൻ്റെ ശമ്പളം വേറെ നിലയിലേക്ക് വിനിയോഗിക്കുള്ളൂ എന്ന് തീരുമാനിച്ചാൽ എന്തുണ്ടായിരിക്കും? സ്വാഭാവികമായിട്ടും ഒരു പിന്നെ സർവീസ് കാലത്ത് ആകെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ചിലവ് എന്താണ്, ഒന്ന് ഹജ്ജും ഒന്നൊരു വീടുമാണ്. അതേമാതിരി വീടുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പണം കൊടുത്തിട്ടാണ് വീടുണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായും ആ പണത്തിൻ്റെ ഒരു അവകാശം വീട്ടിലുണ്ടാവണം നല്ലതാണ്. അപ്പോൾ ആ സ്ഥലം വാങ്ങുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പൈസ കൊടുത്ത സ്ഥലം വാങ്ങുമ്പോൾ നമ്മുടെ പേരിലും കൂടി ആവാലോ.
1: അതെ, തീർച്ചയായിട്ടും.
0: കാരണം നമ്മുടെ ഒരു സ്വത്തല്ലേ അത്, അത് നമുക്ക് എന്നും അവകാശപ്പെട്ടൊരു കാര്യമല്ലേ. സ്വാഭാവികമായും എന്ത് ചെയ്യും, ഒരു ഡൈവേഴ്സ് ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീക്ക് അനന്തരാവകാശങ്ങൾ കിട്ടൂല. അപ്പോൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ചെയ്യുന്നല്ലേ പറഞ്ഞത്, നമ്മുടെ സ്വത്ത് മുഴുവൻ ഭർത്താവിന് വേണ്ടി കൊടുത്ത് ഭർത്താവ് എന്ത് ചെയ്യാണ്, അതിൻ്റെ ഒരു അയാളുടെ പേരിൽ മാത്രമാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും നമുക്ക് ചിലപ്പോൾ അവകാശങ്ങൾ വാങ്ങിപ്പോകാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മേജർ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കും കൂടെ അതിലൊരു അവകാശമുണ്ടാകുക എന്നുള്ളത് ഏറ്റവും നല്ലതാണ്. വീടാണെങ്കിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സമ്പത്ത് എവിടെ പോയി എന്നതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഒരു കാര്യം കിട്ടും. എന്നാൽ ഇതിൻ്റെ ഒന്നും തർക്കത്തിൻ്റെ പേരിൽ ഭാര്യ ഭർത്തൃബന്ധത്തിനെ ബാധിക്കണം. തുടക്കത്തിലാകുമ്പോൾ ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. നേരെ വെച്ച് നമ്മളൊരു സോഴ്സായി മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഇത് എനിക്ക് ജോലിക്ക് പോകാൻ വയ്യ, എനിക്ക് കിട്ടുന്ന പൈസ ഞങ്ങൾക്ക് തരൂല എന്നൊക്കെ പറഞ്ഞാൽ അതെന്ത് ചെയ്യും, പ്രശ്നങ്ങളായി മാറുന്നതാണ്. അപ്പോൾ ജോലി എന്നുള്ളത് നല്ലതാണ്, പക്ഷേ നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ട ആരാധനകളും കർമ്മങ്ങളും ചെയ്യാൻ തടസ്സമില്ലാതെ എല്ലാം ബാലൻസ് ചെയ്ത് നമ്മുടെ സ്വത്ത് നമുക്ക് അനുഭവിക്കാൻ, അധ്വാനത്തിൻ്റെ ഫലം നമുക്കും കൂടെ അനുഭവിക്കാൻ പറ്റുന്ന രൂപത്തിൽ സംവിധാനിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്ന്.
1: നമുക്ക് അടുത്തതായിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുള്ളത്, സാധാരണ കുറേ വന്ന ചോദ്യങ്ങളിൽപ്പെട്ട ഒരു ചോദ്യമാണ്, എന്നാലും പിന്നെ നാട്ടിൽ നടക്കുന്നൊരു കാര്യം നിലയ്ക്ക് വീണ്ടും ഒരാൾ ചോദിച്ചത്, 5 മക്കളുണ്ട്, അതിൽ 2-ാമത്തെ മകൾക്ക് കല്യാണപ്രായമായിട്ടുണ്ട്, അവളിപ്പോൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവൾക്ക് മറ്റൊരാളുമായി ഇഷ്ടത്തിലാണ് എന്ന് അറിഞ്ഞു. അത് കേട്ടത് മുതൽ കുടുംബം ആകെ സങ്കടത്തിലാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഹാരിസ് മോദിയെ കുറേ വിളിച്ചു, നിങ്ങളടുത്ത് വരാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ ഞങ്ങൾക്കൊരു പ്രതിവിധി പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: ഇതിപ്പോൾ എന്താ, നമ്മൾ പിള്ളേരോടൊക്കെ നിരന്തരം പറയുന്ന ഒരു കാര്യമാണെന്ത്, ഈ പെൺകുട്ടിയുടെ സത്യം ഇതിൽ പോയി കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെയും ഒരു പെൺകുട്ടി വിളിച്ചത്, അവർ അഫെയർ മാരേജാണ്, പക്ഷെ ഇപ്പോൾ വെച്ചാൽ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനൊരു സമാധാനമില്ല, ഭർത്താവ് വേണ്ടത്ര ഒരു കൺസിഡറേഷൻ കൊടുക്കണില്ല, ഒരു പരിഗണന കിട്ടണില്ല, എന്തിനോ വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് അവർ കോളേജിലും സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ തന്നെ അവരത്യാവശ്യം പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇത്തരം പുരുഷന്മാർ പരിചയപ്പെടുകയും ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് അവർക്ക് ജീവിതത്തിൽ എത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് അവരെ അഡ്വാൻസ് ചെയ്യണം, നേരത്തെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഈ കേസിലല്ലെങ്കിലും നമ്മൾ പൊതുവായി, കാരണം അതിൻ്റെ ഗൗരവം അറിയാഞ്ഞിട്ടാണ് ഈ പെൺകുട്ടികളൊക്കെ അതിൽ പെട്ടുപോകുന്നത്. ഇപ്പോൾ പിന്നെ ഒരു കുട്ടി ഒരു കോളേജിൽ നിന്നൊരു പ്രേമത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട് അവൾക്ക് പിന്നെ വേറെ എവിടെയും അഡ്മിഷൻ കിട്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അപ്പോൾ അവൾക്ക് എന്താണ്, പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഈ പ്രേമം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവൾ. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അവൾക്കൊന്ന് ഒരല്പസമയം എടുത്തിട്ടൊന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, വളരെ കുറഞ്ഞൊരു സമയം കൊണ്ട് അവൾ എന്ത് ചെയ്തു, കൺവിൻസ്ഡായി അവളവിടെ കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു. കാരണം നമ്മൾ അവളോട് പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഇവിടെ അള്ളാഹു ദീനിനെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ദീനിൽ എവിടെയെങ്കിലും ചെറിയൊരു ഡൈവേർഷൻ, ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ പിന്നെ അതിൻ്റെ ദുരന്തങ്ങളായിരിക്കും നമുക്ക്. അപ്പോൾ നീ കോളേജിൽ പോയി പഠിക്കണു, ആ സമയത്ത് എന്ത് ചെയ്യുന്നു, നിന്നെ ഒരു തെറ്റ് പറ്റി, അതിൻ്റെ ദുരന്തമാണ് നീ അനുഭവിക്കുന്നത്. കോളേജിൽ നിന്ന് പുറത്തായി, വാപ്പയും അമ്മയും നമുക്ക് ശത്രുക്കളായി, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തായി, നമ്മൾ അപമാനിതയായി, എല്ലാവരും മുന്നിൽ നമ്മൾ പ്രശ്നമായി, ഇനിയിപ്പോൾ അയാളെ വിവാഹം കഴിച്ച് പോവുകയാണെങ്കിൽ അതിലുള്ള ദുരിതങ്ങൾ കുറേ. ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾക്ക് സ്വാഭാവികമായും താൻ അനുഭവിക്കുന്ന ഒരു വിഷമത്തിൻ്റെ ആഴം മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇതൊരു തെറ്റാണ്. അപ്പോൾ ഇനി പേക്കൊരു മെസ്സേജ് പോയാൽ തെറ്റാണല്ലോ, അപ്പം ഇതിവിടെ അവസാനിപ്പിക്കാം. ഒരു തെറ്റെനിക്ക് മനസ്സിലായി, ഞാനിവിടെ അവസാനിപ്പിക്കും, ഞാനിത് മടങ്ങുന്നു, ഞാൻ എൻ്റെ പഠനവും കാര്യമായിട്ട് നേരെ മുന്നോട്ട് പോകുകയാണെന്ന് ആ കുട്ടി വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ ബോധ്യപ്പെടുത്തൽ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം,
1: മക്കളെ
0: ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരം ബന്ധങ്ങളുണ്ടായി അത് വളർന്ന് വളർന്ന് വളർന്ന് അവർക്കൊരിക്കലും പിരിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് വിവാഹം അന്വേഷിക്കുന്നത്. അപ്പോൾ വിവാഹത്തിന് തയ്യാറാവേണ്ടി വരും എന്ന് കാണുമ്പോഴാണ് അവളിത് എന്ത് ചെയ്യണത്, പറയണത്. ശരിക്ക് ചില കുട്ടികൾ വിവാഹത്തിനും പറയില്ല, വിവാഹം കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, ഭർത്താവിനോട് പറയും, അതോടുകൂടെ എന്ത് ചെയ്യും, അവൻ്റെ ജീവൻ
1: നഷ്ടപ്പെട്ടു,
0: ഈ കല്യാണ ചെലവുകൾ വെറുതെയായി, നാട്ടിൽ നമ്മൾ അപമാനിതരായി. അപ്പോൾ നമ്മളിത് ഒന്ന് നമ്മൾ നേരത്തെ പറയണം, രണ്ടാമത് നമ്മുടെ കുട്ടികളെ നമ്മൾ ഒബ്സർവ് ചെയ്യണം, നമ്മൾ നമ്മുടെ മക്കളെ വിശ്വസിക്കണം. അവരെങ്ങനെ എന്തെങ്കിലും ചാറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്പം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് കണ്ടുപിടിക്കപ്പെട്ടാൽ വേഗത്തിൽ എന്ത് ചെയ്യണം, അവരെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പിൻവാങ്ങിക്കാൻ ശ്രമിക്കണം. ഇത്രയൊന്നും ആകുന്നത് വരെ വെക്കാൻ പാടില്ല. ഇനി ഈ സന്ദർഭത്തിലും എന്ത് ചെയ്യാണ്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുട്ടിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ, പെൺകുട്ടികളാണ് അവരുടെ ഭാവി അപകടത്തിലാണെന്ന് അവർ മനസ്സിലായാൽ അവർ പിൻവാങ്ങും, അവർ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നല്ലാത്ത വേറെ ഒരു വഴിയും ഇത്തരം കാര്യത്തിലില്ല എന്ന് മനസ്സിലാവും.
1: തീർച്ചയായിട്ടും പീസ് റേഡിയോ ശ്രോതാക്കളും പ്രേക്ഷകരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മക്കളുടെ ഭാവി എന്നുള്ളത് നമ്മുടെ ഒരു വലിയ മുതൽക്കൂട്ടാണ്. അതിൽ അവരെ എല്ലാ വിഷയത്തിലും വലിയ സാമ്പത്തിക ചെലവ് നടത്തിയിട്ടാണ് നമ്മളവരെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് അവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി. പക്ഷേ ആ ഭാവിയെല്ലാം നഷ്ടപ്പെടുത്തുന്നത് ഇത്തരം ചതിക്കുഴികൾ മനസ്സിലാകാതെ അവർ ആ ചതിയിൽ ഏർപ്പെട്ടു പോകുമ്പോഴാണ്. അതുകൊണ്ട് കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഒരു നല്ല തിരിച്ചറിവാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് മൗലവി നമ്മളിവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ആ കാര്യത്തിലൊരു ജാഗ്രത ഉണ്ടാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് അടുത്തൊരു ചോദ്യമായി വന്നിട്ടുള്ളത്, ഒരു സഹോദരി പറയുന്നത്, ഭർത്താക്കൾ ഗൾഫിലായതിനാൽ സ്ഥിരമായി ഒരു പരിധിയിൽ കൂടുതൽ ഭർത്താവിൻ്റെ പെങ്ങന്മാർ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഒരു നല്ല സ്വഭാവമല്ല, നല്ല അച്ചടക്ക ലംഘനമാണ്. അപ്പോൾ ഓരോ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ ഭർത്താവിൻ്റെ പെങ്ങന്മാർ വന്നിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് നമ്മുടെ ലൈഫ് കൗൺസിലിൽ ഒരു ചെറിയൊരു അഡ്രസ്സ് ചെയ്യണം എന്നൊരു സഹോദരി ആവശ്യപ്പെട്ടിട്ടുണ്ട്.
0: ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാനെന്താ ചിന്തിക്കുക വെച്ചാൽ, ഇപ്പോൾ ഈ സഹോദരി പറയണത് ഭർത്താവിൻ്റെ പെങ്ങന്മാർ വരുമ്പോൾ പ്രശ്നമാണെന്നാണ്. അപ്പോൾ നമ്മൾ ഈ സഹോദരി ചോദിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് പോകണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾക്ക് അവിടെ പോകണം, നിങ്ങളവിടെ എന്തായിട്ടാണ് ചെല്ലുക,
1: പെങ്ങളായിട്ടോ
0: പെങ്ങളായിട്ടല്ലേ, ഭർത്താവിൻ്റെ പെങ്ങളായിട്ടല്ലേ ചെല്ലുക. അപ്പോൾ നിങ്ങളാ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ ഉമ്മാനെ കാണാൻ വേണ്ടി നിങ്ങളെ വീട്ടിൽ കയറി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ആരുണ്ട്, നിങ്ങളുടെ ആങ്ങളയുടെ ഭാര്യയുണ്ട്. അപ്പോൾ എന്താണ്, പിന്നെ അവൾ വിചാരിക്കണത്, ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ കയറി വന്നല്ലോ എന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും പോകാൻ പറ്റും. അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി അവിടുത്തെ മരുമക്കൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് വരുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇതിൽ രണ്ട് പേരും കുറ്റക്കാരാണ്. ഇത് വരുന്ന പെങ്ങന്മാർക്കും ഇതിലൊരു പങ്കുണ്ട്, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഇവിടെയുള്ള മരുമക്കൾക്കും ഒരു പങ്കുണ്ട്. ഇവർ രണ്ട് കൂട്ടരും സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കല്യാണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഇത് അവളുടെ വീടായിരുന്നു, ഇപ്പോഴും അവളുടെ വീട് തന്നെയാണ്, പക്ഷേ അവൾ ഇവിടെയല്ല താമസം. അതാര് മനസ്സിലാക്കണം, പെങ്ങന്മാർ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ താമസമാകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരവിടെ എപ്പോഴുമുണ്ട്, എല്ലാ കാര്യങ്ങളും പരസ്പരം സഹകരിച്ചാണ് പോവുക. എന്നാൽ എന്തെങ്കിലും ഒരിക്കൽ വരുമ്പോൾ നാം മുമ്പത്തെ പോലെ നമ്മുടെ വീടെന്ന അവകാശത്തിലും അധികാരത്തിലും നമ്മൾ പെരുമാറാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആരായിത്തീരും? അവിടെ താമസിക്കുന്നവർക്ക് ഒരു
1: ബുദ്ധിമുട്ടായി മാറും.
0: അപ്പോൾ നമുക്ക് നമ്മുടെ വീടല്ലേ ആണ്, പക്ഷേ നമ്മളിപ്പോൾ അവിടെ താമസക്കാരല്ല, നമ്മൾ തൽക്കാല താമസത്തിന് വന്നതാണെന്നുള്ള എന്തു വേണം, ഓർമ്മ വേണം. ഇനിയിപ്പോൾ ഡൈവേഴ്സായി വന്നതാണെങ്കിൽ പോലും എന്താണ്, ഞാൻ ശരിക്കും താമസിക്കുന്നത് ഒരു ഭർത്താവിൻ്റെ കൂടെയാണ്, പക്ഷേ എനിക്ക് എന്തുണ്ട്, ഇപ്പോൾ ഇവിടെ താമസിക്കേണ്ട ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ ഇവിടെ സ്ഥിരമായി താമസിക്കുന്നവർക്ക് ഇവിടെ നിന്ന് പോവാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ അവരോട് സഹകരിച്ച് നിൽക്കണം എന്ന് വേണം. ഈ പെങ്ങന്മാരെ ഈ മരുമക്കൾ എതിർപ്പ് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ഈ പെങ്ങന്മാർ വരുന്നതോടുകൂടെ ഉമ്മയും പെങ്ങന്മാരും എന്താകും, ഒരു കമ്പനിയാകും. എന്നിട്ട് ഇവരുടെ ചർച്ച എന്താണെന്നറിയോ, അവർ ചർച്ച തുടങ്ങുന്നതോടുകൂടെ ഇവരൊക്കെ ഔട്ടാവും. ആര്? ഈ മരുമക്കളൊക്കെ ഔട്ടാവും. പിന്നെ ഇവർ വന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഉമ്മയുടെ മനോഭാവം മാറും. അപ്പോൾ എപ്പോഴും ഇവിടെ നിന്ന് പോകുന്ന ഈ മരുമക്കൾക്ക് എന്ത് ചെയ്യും, പിന്നീട് പ്രശ്നമാവും. അപ്പോൾ പിന്നെ ഈ മരുമകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഫോൺ വിളികളാണ് ഈ പെങ്ങന്മാരും ഉമ്മയും തമ്മിൽ നടക്കുക. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യും, ഈ പെൺകുട്ടി അവിടെ കടന്ന് കഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിരിക്കും. ഈ ഉമ്മനെ നോക്കിപ്പോണത് ഇവളല്ലേ, ഇവളും ഉമ്മയും തമ്മിൽ ഒരു നല്ല ബന്ധമുണ്ടായി, ഞങ്ങളമ്മനെ ആ പെൺകുട്ടി നല്ല നിലക്ക് നോക്കുന്നുണ്ട്, ഓരമ്മിൽ നല്ല നിലക്ക് പോകട്ടെ എന്നല്ലേ ഒരു ശുദ്ധ മനസ്സ് ആഗ്രഹിക്കേണ്ടത്? പക്ഷെ അങ്ങനെയല്ല പലരും ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ മരുമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കേണ്ടത് എന്താണ്, അവളെ വീട്ടിലേക്ക് വന്നാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ആങ്ങളയുടെ ഭാര്യമാർ വരുന്നത് അവരുടെ മുഖത്ത് ഞാൻ വരുന്നത് ഇഷ്ടമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് സമാധാനം ഉണ്ടാകും? അതുകൊണ്ട് പെങ്ങന്മാരിവിടെ വരുമ്പോൾ എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യാണ്, അവർ വന്നതിൽ എനിക്ക് സന്തോഷമാണ് എന്ന് കാണിക്കത്തക്ക വിധത്തിലുള്ള സൽക്കാരങ്ങളും സൗകര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, അവർക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഉമ്മാക്കും കൂടി ഒരു ഇഷ്ടം വരും, മനസ്സിലൊരു ഇഷ്ടം വരും. അപ്പം അതുകൊണ്ട് അവരും എന്ത് ചെയ്യുക, പൂർവോപരി ഇവരുടെ വീടല്ലേ, അവരങ്ങോട്ടേക്ക് വന്നതല്ലേ എന്ന നിലക്ക് എന്ത് ചെയ്യണം, തുറന്ന മനസ്സോടെ അവരോട് സഹകരിക്കാനും തീരുമാനിക്കുക. അങ്ങനെ സഹകരിക്കുന്ന ഒരാളെ പറ്റി കുറ്റം പറയാനും അതേപോലെ എതിർപ്പുണ്ടാക്കാനും മറ്റുള്ളവർക്കും പ്രയാസമായിരിക്കും. ഈ രണ്ട് മനോഭാവങ്ങളും ഒരുപോലെ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഈ ബന്ധം നന്നായി മുന്നോട്ട് പോകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: നമുക്ക് അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് ഒരു സഹോദരൻ്റെ ചോദ്യമാണ്. അദ്ദേഹം 32 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ ഭാര്യ എന്ന് പറയുന്നത് നല്ല ഒരു പെണ്ണാണ്, ശിർക്കും ബുദ്ധിമുട്ടും ഒന്നുമില്ല, അങ്ങനത്തെ നല്ല പിന്നെ നല്ലൊരു പെണ്ണാണ്, ദീനിയായ പെണ്ണാണ്, വീട് നന്നായി പരിപാലിക്കും, മക്കളെ അമിതമായിട്ട് എന്ത് ചെയ്യും, സ്നേഹിക്കുന്നു, പരിചരിക്കുന്നു. അവളെ ലോകത്ത് സ്വന്തം മക്കൾ മാത്രമുള്ളൂ, അവളുടെ ഉപ്പയോ ഉമ്മയോ ഒന്നും എന്തില്ല, അവൾക്ക് ഇഷ്ടമല്ല, അവരോട് പോലും അവൾക്ക് വെറുപ്പാണ്. ഉമ്മ 6 വർഷം മുമ്പ് മരണപ്പെട്ടു, ആൺമക്കൾ നാട്ടിലില്ല. അപ്പോൾ ഈ ഉപ്പ പ്രായമായ ഉപ്പയാണല്ലോ, എന്നാൽ ഉപ്പ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ അത് അവൾക്ക് ഇഷ്ടമല്ല, ഇപ്പോൾ വന്ന് നിൽക്കണ്ട എന്നാണ് പറയാം. അങ്ങനെ ഉപ്പ നിന്നപ്പോൾ പോലും ഒരു വെറുപ്പ് പോലെ ആണ്, എന്താ ഇഷ്ടമല്ലാതെയാണ് ഉപ്പക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുക. അതുമാത്രമല്ല മക്കൾക്ക് പിന്നെ ഈ വല്യപ്പാനോടുള്ള സ്നേഹം പോലും എന്തായി, ഇല്ലാതായി. കാരണം ഉമ്മ ആ ഒരു രൂപത്തിലാണ് പിന്നെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോൾ പോലും ഈ മകളൊന്ന് തിരിഞ്ഞു നോക്കിയില്ല, പോയി നോക്കിയില്ല, അന്വേഷിച്ചില്ല, വിളിച്ചില്ല, ഇങ്ങനെയൊക്കെ പലതും ഉണ്ടായി. അവസാനം ഇയാൾ പറയണത് പിന്നെ ഇയാൾ ആശ്വസിക്കണത് ഇപ്പം ഖുർആനൊക്കെ വായിച്ചപ്പോൾ നമുക്ക് പണ്ട് മനസ്സിലായി എന്നുള്ളത് എന്ത്, പിന്നെ ലൂത്ത് നബിൻ്റെ ഭാര്യ അങ്ങനെ ആയിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു പെണ്ണിനെ എനിക്ക് കാണാൻ പറ്റി. അയാൾ അടിക്കുറിപ്പ് പോലെ അയാൾക്ക് ഇതിലൊക്കെ പ്രയാസമുണ്ട്. അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ ഞാൻ കാരണം മറ്റൊരാൾ രക്ഷപ്പെട്ടു, അതായത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇവളെ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുമല്ലോ, അപ്പോൾ അയാളും അയാളിലുണ്ടാകുന്ന മക്കളും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അയാളെ അവസാനിപ്പിക്കണം. അപ്പോൾ ഈ പെണ്ണ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ, സ്വന്തം പിതാവിനോട് പോലും ഒരു താല്പര്യമില്ല, മക്കൾ എന്ന് പറഞ്ഞ് മാത്രം മക്കളെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നു, ഇതെന്തെങ്കിലും മാനസികമായ എന്തെങ്കിലും അഡിക്ഷനാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം.
0: നമ്മളീ പറയണത് വെച്ചാൽ ഈ സ്നേഹം, അനുകമ്പ, അതേപോലെ തന്നെ പരിഗണന, ഇങ്ങനെയുള്ള നല്ല മാനുഷിക ഗുണങ്ങളുണ്ടല്ലോ, അതിപ്പോൾ ആരോടും പ്രകടിപ്പിക്കണില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു അസുഖത്തിൻ്റെ ഭാഗവും ഒരു സ്വഭാവപരമായ പ്രശ്നം. ഇതിപ്പോൾ മക്കളെ അവർ നല്ലോണം സ്നേഹിക്കുന്നുണ്ടല്ലോ, മക്കളെ നന്നായി സ്നേഹിക്കുന്നവർക്ക് മാതാപിതാക്കളെയും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ ഇയാളോടുള്ള ഒരു റിലേഷനെ പറ്റി അതിൽ പറയണില്ലല്ലോ അല്ലേ, അയാളോട് എങ്ങനെയാണ്,
1: അയാളോട് നല്ല നിലക്കാണ്.
0: ആ അപ്പോൾ എന്ന് പറഞ്ഞാൽ അയാളോടും നല്ല നിലക്കാണ്, മക്കളോടും നല്ല നിലയ്ക്കാവുമ്പോൾ അവർക്ക് നല്ല നിലക്ക് നിൽക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ഇത് അവരുടെ സ്വപ്നത്തിനും അവരുടെ കാര്യങ്ങൾക്കും അനുസരിച്ചുള്ള ഒരു ലൈഫ് മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും കിട്ടുന്നതുകൊണ്ട് ആ ബന്ധം പുലർത്തിപ്പോകുന്നു. ഈ ഉമ്മനോടും ഉപ്പനോടും ഒരുമിച്ചൊരു വെറുപ്പുണ്ടാവാനുള്ള കാരണം എന്തെന്നുള്ളത് ഒരു പക്ഷേ അവരോടൊന്ന് ഇരുന്ന് ചോദിച്ചാലാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. വെറുതെ ആവാൻ സാധ്യതയില്ല. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ബന്ധമില്ലാത്ത ആളായിരിക്കും നിങ്ങൾ. ഇപ്പം നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി, അപ്പോൾ അവിടെ അപ്പുറത്തെ റൂമിൽ ഒരു സ്ത്രീ മരണത്തിലേക്ക് അടുത്ത് കിടക്കേണ്ടിയായിരിക്കുക. ആ സ്ത്രീ നിങ്ങളാരുമല്ല, അല്ലെങ്കിൽ ഒരു വയസ്സായ ഒരാൾ അസുഖം. അപ്പോൾ നിങ്ങൾ ആ റൂമിൻ്റെ മുന്നിൽ പോയിട്ട് എത്തി നോക്കിയിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും. അവരുടെ ആ വിഷമം കാണുമ്പോൾ നമ്മൾ സഹതപിക്കും. അവർ വെന്റിലേറ്റർ കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വിഷമിക്കുകയില്ലേ? ഇത് നമുക്ക് ഒരു ബന്ധമില്ലാത്ത ആളോട് തോന്നൂലേ?
1: അതെ, തീർച്ചയായിട്ടും.
0: അതുപോലും വാപ്പനോടും വേണം തോന്നാതിരിക്കണം എന്തുകൊണ്ടാണ്? അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ആ ബന്ധങ്ങളിൽ എന്തോ കാര്യമായ പ്രശ്നം നേരിട്ടിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ വെച്ചാൽ പറ്റൂല. ഇസ്ലാമികമായി അവർ ചെയ്തതൊക്കെ എന്താണ്, കടുത്ത തെറ്റാണ്, ഭയങ്കര തെറ്റാണ്. അവർ അള്ളാഹുവോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങി വരന്നെ വേണം, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇങ്ങനെ എന്തുകൊണ്ടാണ് പ്രസവിച്ച് പാലൂട്ടിയ ഉമ്മയോടും തന്നെ പോറ്റി വളർത്തിയ വാപ്പയോടും മാനസികമായൊരു അറ്റാച്ച്മെൻറ്റ് തോന്നാത്തത്? ഇപ്പം ഇയാൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും വാപ്പനെ കൊടുന്നിട്ട് കൂടെ നിർത്തണം എന്ന് പറയേണ്ട ആളല്ലേ? അപ്പം ആ ഒരു മാനുഷിക ബന്ധം ഉണ്ടാകാൻ പറ്റാത്ത വിധത്തിലുള്ള എന്തോ പ്രശ്നങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ അവർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്.
1: അപ്പം അദ്ദേഹം പിന്നെ പറഞ്ഞെന്ന് വെച്ചാൽ ഉപ്പാനെ കൊണ്ട് നിർത്തിയിട്ട് ആ പരിചരിക്കൽ കാണുമ്പോൾ ഭാവിയിൽ എൻ്റെ മക്കൾ എന്നെ പരിചരിക്കണമല്ലോ, അങ്ങനെ കുട്ടികളെ നന്നാകണം എന്നുള്ളതും കൂടെ ഉദ്ദേശിക്കുന്നത്.
0: അതെ, അത് അതപ്പോൾ അത് വരാതിരിക്കുന്നൊരു കാരണം ശരിക്കും പരിശോധിക്കും. ഇവിടെ എന്താ വെച്ചാൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ സിംറ്റംസ് മാത്രമേ നോക്കുന്നുള്ളൂ, ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് പരിശോധിക്കപ്പെടുന്നില്ല. ഈ സ്ത്രീ ചെയ്തത് ഒരു നിലക്ക് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ലെങ്കിലും സ്വന്തം പിതാവും മാതാവും ഒരു മരണത്തിൽ കിടക്കുമ്പോൾ പോലും അവർക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നാതിരിക്കാൻ മാത്രം എന്തൊരകലമാണ് ഇവർക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ടത്, അതിൻ്റെ കാരണം എന്താണ് എന്ന് പരിശോധിക്കപ്പെടാൻ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്.
1: തീർച്ചയായിട്ടും നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ള ഒരു സമയമാണ് ഉള്ളത്. ഒരു സഹോദരിയുടെ ഒരു ചോദ്യമാണ്. അവരൊരു ചെറിയൊരു മോന്, 11 വയസ്സാണ് ആ കുട്ടിക്കുള്ളത്. അവൻ്റെ പിന്നെ പഠന കാര്യത്തിലും നടത്തത്തിലുമൊക്കെ ഒരു സാവധാനമാണെന്നാണ് പലപ്പോഴും നിരീക്ഷിച്ചു. സ്കൂളിൽ നിരീക്ഷിച്ചു, മദ്രസയിൽ പോകുമ്പോൾ കുട്ടികളെ കൂടെ കളിക്കുമ്പോഴൊക്കെ, പിന്നെ പൊതുവെ കുട്ടികളെ കൂടെ കളിക്കുന്നില്ല, സംസാരം വളരെ കുറവാണ്, നല്ല സാവധാനമാണ്, ചെരുപ്പക്കൂരുന്നത് വളരെ സാവധാനം, സ്റ്റെപ്പ് കയറുന്നത് ഒരുപാട് സമയമെടുത്തിട്ട്. അപ്പോൾ ഈ കുട്ടിയെ പല ഹോസ്പിറ്റലിലും ഇവർ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. എന്നാൽ ഫിസിക്കലി കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, 6 കിലോമീറ്റർ സ്വന്തമായി സൈക്കിൾ ചവിട്ടി പോയി, മരം കയറുന്നുണ്ട്. ഈ ഇവരുടെ മൂത്ത മകളുടെ കുട്ടിയോടൊപ്പം, ഈ സ്ത്രീയുടെ പേരക്കുട്ടിയോടൊപ്പം ഇവൻ കളിക്കുന്നു, ചിരിക്കുന്നു. എന്നാൽ മറ്റുള്ളവരുടെ കൂടെ കൂടുന്നില്ല, ചിരിക്കുന്നില്ല, കളിക്കുന്നില്ല. പലപ്പോഴും ഈ സഹോദരി തന്നെ പല കുട്ടികളെയും വിളിച്ച് ഇവനെ കളിക്കാൻ വിടുന്നു, പന്തളിക്കാൻ വിടുന്നു, പക്ഷെ അവിടെ നിന്നും അവൻ മിങ്കിളാകുന്നില്ല. അപ്പോൾ ഇവരെന്തെങ്കിലും രാത്രി സമയത്ത് ഒന്നും പിച്ചുപോയൊന്നും പറയുന്നില്ല, പക്ഷേ താഴ്ഭാഗം അതായത് ഊരഭാഗത്ത് ചിലപ്പോൾ ഞെട്ടുന്നു, അവിടെ മാത്രം ഞെട്ടുന്ന ഒരു തരം അവസ്ഥ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു അവരൊരു സംശയം പ്രകടിപ്പിച്ചു. ഇത് ഇതെന്തെങ്കിലും വേറെന്തെങ്കിലും അസുഖങ്ങളാണോ, മാനസികമായ പ്രശ്നമാണോ എന്നുള്ളതാണ് അവരുടെ ഒരു സംശയം.
0: നമ്മളിപ്പോൾ എന്താണ് ഇതിലൊക്കെ നോക്കേണ്ടതെന്ന് വിചാരിച്ചാൽ, ഞാനെപ്പോഴും പറയും ഇവനിങ്ങനെയൊക്കെ ആയാൽ ഇപ്പം എന്താ പ്രശ്നം, ഇവനിപ്പോൾ ഇങ്ങനെയൊക്കെ ആയാൽ എന്താണ് പ്രശ്നം? അവന് കളിക്കാൻ കഴിയുന്നവരോടൊപ്പം അവൻ കളിക്കുന്നു, അവന് പഠിക്കാനുള്ള കാര്യങ്ങൾ അവൻ പഠിക്കുന്നു, അവൻ്റെ ഭക്ഷണം അവൻ കഴിക്കുന്നു, അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ നിർവഹിക്കുന്നു. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾക്ക് ഒരു സ്ലോ അല്പം ഒരു സാവകാശം ഉണ്ട് എന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഒരാൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രശ്നം അയാളെയും മറ്റുള്ളവരെയും എങ്ങനെ ബാധിക്കുന്നു, എത്രത്തോളം ബാധിക്കുന്നു എന്ന് വിലയിരുത്തിയിട്ടേ നമ്മൾ അതിനെപ്പറ്റി പറയേണ്ടതുള്ളൂ. അപ്പോൾ ഇത് അവൻ്റെ ഏതെങ്കിലും ജീവിതത്തിൻ്റെ മറ്റു കാര്യങ്ങളെ ബാധിക്കുന്നതായിട്ട് ഇതിലെന്ത് ചെയ്യുന്നില്ല, പറയണില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇല്ലെങ്കിൽ വെറുതെ നമ്മളതിൽ ആശങ്കപ്പെടണ്ട, അതിൻ്റെ പിന്നാലെ കൂടും ചികിത്സയ്ക്ക് പോകുമെന്നും വേണ്ട. അവൻ്റെ പഠനവും അനിവാര്യമായ കാര്യങ്ങളൊക്കെ നടന്നു പോവുക, അവന് കളിക്കാൻ ഇഷ്ടമല്ലോ, അപ്പോൾ അവൻ കളിക്കുന്നു, പിന്നെ അവനൊന്ന് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഒന്ന് സാവകാശത്തിലാവണം, അതിൻ്റെ ഒരു ഡിലേ വരും, എന്തെങ്കിലും കവിഞ്ഞ് വേറെ പ്രശ്നമൊന്നുമില്ല. മൊത്തത്തിലൊരു ഡിലേ, ആകെക്കൂടെ ഒരു തണുപ്പ്, ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരിക, എല്ലാം ഡിലേ ആവുക, അവൻ ആരും കൂടെ എത്താതിരിക്കുക, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാണ് ഈ ഒരു പ്രവണത വർദ്ധിച്ച് വരികയാണ് പ്രായം കൂടുന്തോറും എങ്കിലൊക്കെ നമ്മൾ ആശങ്കപ്പെടണം. അതല്ല ഓരോ വ്യക്തികൾക്കുള്ള നോർമലായ ചില കുറച്ചൊരു ചെറിയ ഡിലേകളോ അതൊക്കെ നമ്മുടെ അവൻ്റെ ജീവിതത്തെയും മറ്റൊരു ജീവിതത്തെയും അല്ലാതെ ബാധിക്കുന്നില്ലെങ്കിൽ അതങ്ങ് വെറുതെ വിടാൻ നല്ലതെന്ന് തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ വർദ്ധിച്ചു വരികയും അവൻ്റെ നിത്യകാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടായി വരികയും ചെയ്യുമ്പോഴാണ് അതിനാ നോക്കേണ്ടത്. നമുക്കിപ്പോൾ എന്തായിരുന്നാലും ഒരു ഒരാളുടെ പെരുമാറ്റത്തെക്കുറിച്ചും അവൻ്റെ ഈ അവധാനതയെക്കുറിച്ചും ഒന്നും ചെയ്യില്ല. നമുക്കൊരു കമൻ്റായിട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവരെ കാണുമ്പോഴും അവരെ പെരുമാറ്റം കാണുമ്പോഴും മാത്രമേ പൂർണ്ണമായിട്ട് നമുക്കതിനൊരു മാർഗനിർദ്ദേശം നൽകാൻ പറ്റുള്ളൂ. ഈ ഉമ്മമാർക്കൊക്കെ ഉണ്ടാകുന്ന അമിതമായൊരു ആശങ്ക ഉണ്ടല്ലോ, അപ്പോൾ ആ ആശങ്കയുള്ള ആളുകൾ എന്ത് വെച്ചാൽ കുട്ടികളുടെ ചെറിയ ന്യൂനതകൾ പോലും അവർക്ക് വളരെ വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നും. അത് അവരിങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കി ഇവരെ പിന്നാലെ കൂടുന്നൊരു അവസ്ഥ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് സാധാരണ ജീവിതത്തെ ബാധിക്കാത്ത പ്രശ്നങ്ങളാണെങ്കിൽ അതിനെ തൽക്കാലം അവഗണിച്ച് അവരുടെ പോസിറ്റീവുകളെ പരമാവധി
1: കൊണ്ടുവരാം,
0: വളർത്തിക്കൊണ്ടുവന്ന് മുന്നോട്ട് പോകലായിരിക്കും നന്നായിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു.
1: ഇതിപ്പോൾ എന്താ വെച്ചാൽ അവർ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും കുട്ടികളൊക്കെ നിരീക്ഷണം നടത്തി, അവസാനം ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞിട്ടാണ് ഇവർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അങ്ങനെ അവിടുന്ന് ആരോ പറഞ്ഞിങ്ങനെ
0: അങ്ങനെയുണ്ടെങ്കിൽ വേറെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടായി വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് എന്താണെന്നതിനെ കുറിച്ച് ഒന്ന് പഠിക്കണം. ചിലപ്പോൾ എന്താ വെച്ചാൽ പിന്നെ കുറച്ച് സമയം ഇവനെന്താണ് ഒരു പരിശീലനം, ചില കാര്യങ്ങൾ അവൻ അസൈൻ ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഒന്ന് ചെയ്യിപ്പിച്ച് ശീലിപ്പിച്ചാൽ ഒരു പക്ഷേ കുറേ മാറ്റങ്ങൾ എന്ത് ചെയ്യും വരും. എന്തായിരുന്നാലും നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നതിന് പരിമിതികളുണ്ട്. അവനെക്കുറിച്ച് നേരത്തെ പഠിച്ച് അവനെ പറ്റിയുള്ള വിവരങ്ങൾ ഉമ്മയിൽ നിന്നൊക്കെ ചോദിച്ചറിഞ്ഞ് അത്യാവശ്യം ആ കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കാരണങ്ങളും പ്രശ്നങ്ങളും കണ്ടുപിടിച്ച് പ്രതിവിധി കാണാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അല്ല, ഈ വിഷയം ഇപ്പോൾ MRI സ്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും
0: ഇല്ല, അതൊക്കെ എന്താ വെച്ചാൽ ഡോക്ടേഴ്സ് ആണല്ലോ അതിനെ പറ്റി പറയേണ്ടത്. അപ്പോഴല്ലേ നമുക്ക്
1: അല്ല അവരുടെ ചോദ്യങ്ങളിൽ മുഴുവൻ അങ്ങനെ
0: ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് പറയാൻ പറ്റൂ ഡോക്ടർ കാണിക്കേണ്ട കേസാണോ അല്ലേ എന്നൊക്കെ പറയാൻ പറ്റും.
1: അങ്ങനെയാണ് അതിൻ്റെ ഒരു നിലപാട് എടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഇൻഷാല്ലാ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങൾക്ക് സന്തോഷമാകുന്നു എന്നുള്ള വലിയ സന്തോഷത്തിൽ ഇത് അവസാനിപ്പിക്കുകയാണ്. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്നേഹക്കോട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അബ്ദുറഹ്മാൻ ചുങ്കത്തറ. പീസ് റേഡിയോ ഇൻസൈറ്റ്, മദ്യത്തോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം, അവതരിപ്പിക്കുന്നു ഷമീർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമകാരുണ്യകനും സർവശക്തനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നിയമശാസനകൾ ശരിയായി അറിഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ലഹരിയിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ച് പല ബോധവൽക്കരണ പരിപാടികളും നടക്കാറുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പല രൂപത്തിൽ മനസ്സിലാക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലഹരിയോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം, അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ മദ്യത്തിലും മദിരാശിയിലും മുഴുകി നിന്നിരുന്നൊരു സമൂഹത്തെ എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിന്, അതല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിന് മോചിപ്പിച്ചെടുത്ത് ഏറ്റവും നല്ല ഒരു മാതൃകാ സമൂഹമാക്കി മാറ്റാൻ സാധിച്ചത് എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ പഠന ചിന്ത വിഷയങ്ങൾക്ക് വിഷയീഭവിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. മതം എന്ന് കേൾക്കുമ്പോൾ അതിനു നേരെ ഞെറ്റി ചുളിക്കുന്ന ആളുകൾ, മതനിയമങ്ങളെ പുച്ഛിച്ച് പരിഹസിച്ച് തള്ളുന്ന ആളുകൾ, സത്യത്തിൽ അതിൽ നിന്നൊക്കെ അകന്ന് സഞ്ചരിച്ചതിൻ്റെ ദൂഷ്യവശങ്ങൾ, അപകടങ്ങൾ, ദുരിതങ്ങൾ പേറുമ്പോഴും മതത്തെ അംഗീകരിക്കാനോ മതനിയമങ്ങളുടെ മഹത്വം മനസ്സിലാക്കുവാനോ തയ്യാറാകുന്നില്ല എന്നത് ദുഃഖകരമായൊരു വസ്തുതയാണ്. ദൈവത്തെയും വേദഗ്രന്ഥത്തെയും പ്രവാചകന്മാരെയുമൊക്കെ അവഹേളിച്ച് പടിക്ക് പുറത്ത് നിർത്തുന്ന ആളുകൾ തിരിച്ചറിയണം. ഇസ്ലാം ഒരു ദൈവിക മതം എന്നുള്ള നിലയിൽ പ്രായോഗികമായ വളരെ ശാസ്ത്രീയമായ നടപടികളും നിലപാടുകളുമാണ് ലഹരിയോട് സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഏതും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാം മുമ്പേ ഇത്തരം തിന്മകളോട് നോ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരിച്ചിട്ടുണ്ട്, ഉണർത്തിയിട്ടുണ്ട്. അപ്പം മതം ഇതിനോടൊക്കെ മുമ്പേ നോ പറഞ്ഞതാണ്, പാടില്ല എന്ന് പറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഭവിഷ്യത്തുകളും അപകടങ്ങളും മനസ്സിലാക്കിയിട്ടും അത് പാടില്ല, അത് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ മതം അംഗീകരിക്കുന്ന പഴഞ്ചൻ പിന്തിരിപ്പൻ ആളുകളായി താൻ സമൂഹവും മാറുമോ എന്ന് ചിന്തിച്ച് ഇതിനെതിരെയൊക്കെ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത്. പുരോഗമനത്തിൻ്റെ പേരിൽ മതത്തിന് എതിരെ പറയുന്ന ആളുകൾ ചിന്തിച്ചു നോക്കണം. 6-ാം നൂറ്റാണ്ടിലെ അറുപഴഞ്ചൻ നിയമമാണ് എന്ന് പുച്ഛിച്ച് പരിഹസിച്ചു തള്ളുന്ന ആളുകൾ മതം ആ വിഷയത്തിൽ സ്വീകരിച്ച നിയമവും നിലപാടുകളും പരിശോധിച്ചാൽ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും. വിഭാഗീയതയുടെ, വിദ്വേഷത്തിൻ്റെ, അന്ധമായ വെറുപ്പിൻ്റെ ആ കറകളും അന്ധതയും ബാധിച്ചിട്ടില്ലാത്ത ഏതൊരു മനസ്സിനും അതിൻ്റെ നന്മകൾ ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ ഏത് നിയമങ്ങൾ പരിശോധിച്ചാലും ആ നിയമങ്ങളിൽ, അത് കൽപ്പനകളാകട്ടെ, വിലക്കുകളാകട്ടെ, ഉപദേശങ്ങളാകട്ടെ, അതിലൊക്കെ പല യുക്തി രഹസ്യങ്ങളും കാണുവാൻ കഴിയുന്നതാണ്. ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചില മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നതിൽ നിക്ഷിപ്തമാണ്. മനുഷ്യൻ്റെ ആദർശം, അത് സംരക്ഷിക്കപ്പെടണം. ഹിഫാളത്തുദ്ദീൻ. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും സംരക്ഷിക്കണം. ഹിഫാളത്തുൽ അഖിൽ. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഹിഫാളത്തുൻ നഫ്സ്. മനുഷ്യൻ സമ്പാദിച്ചുണ്ടാക്കുന്ന സമ്പത്ത്, അവൻ്റെ സ്വത്തുവകകൾ, അത് സംരക്ഷിക്കപ്പെടണം. ഹിഫാളത്തുൽ മാൽ. സമൂഹത്തിന് സുരക്ഷിതത്വമുണ്ടാകണം, അത് സംരക്ഷിക്കപ്പെടണം. ഹിമായത്തുൽ മുജ്തമാ. ഇങ്ങനെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ, മൂല്യങ്ങളെ സംരക്ഷിക്കാനാണ് ഇസ്ലാമിൻ്റെ നിയമശാസനകളെല്ലാം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് വിഘാതമാകുന്ന, അതിന് നേരെ വെല്ലുവിളികളായി വരുന്ന എല്ലാ സംഗതികളെയും തിന്മകളായി കണ്ടുകൊണ്ട് ഇസ്ലാം ശക്തമായി വിലക്കുകയും നടപടികളെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതും കാണുവാൻ സാധിക്കുന്നതാണ്. ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 2-ാം അധ്യായം 195-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, വലാ തുൽഖൂബി ഐദീക്കും ഇല തഹ്ലുക വ അഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോയി തള്ളരുത്, ഇടരുത്. മറിച്ച് നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. നിങ്ങൾ നിങ്ങളോട് തന്നെ, അതേപോലെ നിങ്ങളുടെ പരിസരത്തുള്ള ജീവജാലങ്ങളോട്, സമൂഹത്തോട് നല്ല രീതിയിൽ വർത്തിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിശ്ചയമായും അല്ലാഹു അത്തരം സുഹൃതവാന്മാരെ, നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്നാണ്. പ്രവാചക ദൗത്യവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തുൽ ആറാഫിലെ 157-ാമത്തെ വചനത്തിൽ പറഞ്ഞത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. വയുഹല്ലു ലഹുമു ത്വയ്യിബാത്ത് വയുഹരിമു അലൈഹിമുൽ ഖബായിസ്. വിശിഷ്ടമായത് നല്ലതൊക്കെയും ആ പ്രവാചകൻ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. വയുഹരിമു അലൈഹിമുൽ ഖബായിസ്. വൃത്തികേടുകൾ, മാലിന്യങ്ങൾ, മോശമായ കാര്യങ്ങളെല്ലാം അവരോട് ആ പ്രവാചകൻ വേണ്ട എന്ന് പറയുന്നു, നിഷിദ്ധമാക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ മദ്യത്തെ, ലഹരിയെ സംബന്ധിച്ച് പറഞ്ഞത് ഉമ്മുൽ ഖബായിസ് എന്നാണ്. എല്ലാ വൃത്തികേടുകളുടെയും മാതാവ് എന്നാണ്. കേവലം മദ്യം അല്ലെങ്കിൽ ലഹരി, അത് ഒരു തിന്മയിൽ മാത്രം പരിമിതമല്ല, മറിച്ച് അതിലൂടെ ഒട്ടനവധി തിന്മകൾ സംഭവിക്കും, പല അപകടങ്ങളിലേക്കും കൊണ്ടുപോകും. മദ്യപിക്കുന്ന ആളുടെ ബുദ്ധിയും ബോധവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ പറയുന്നതെന്താണ്, അയാൾ ചെയ്യുന്നതെന്താണ് എന്ന് അയാൾക്ക് പോലും അറിയുകയില്ല. അങ്ങനെ അതിലൂടെ സ്വന്തം സഹോദരിമാരെയും മാതാവിനെയടക്കം വ്യഭിചാരത്തിന്, കയ്യേറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന കാബാലികമായ മോശമായ പ്രവൃത്തികൾ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ വ്യഭിചാരത്തിലേക്ക് പോയി പിന്നീട് അതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ചറിയുമ്പോൾ അവരെ കൊലപാതകത്തിലേക്ക് നയിക്കാൻ ആ മദ്യം സഹായകമായിട്ടുണ്ട്. അടിപിടികൾക്കും കലഹങ്ങൾക്കും കലാപങ്ങൾക്കും ആ ലഹരി മനുഷ്യരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞ ആ ഖംറ് എന്നത് കേവലം ഒരു മദ്യത്തെ സംബന്ധിച്ച് മാത്രമല്ല, മനുഷ്യ ബുദ്ധിയെ മറക്കുന്ന ലഹരിയുടെ എല്ലാ വകഭേദങ്ങളെ സംബന്ധിച്ചും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അൽ ഖംറു കുല്ലു മാ ഖാമറൽ അഖൽ. മനുഷ്യൻ്റെ ബുദ്ധിയെ മറക്കുന്ന എല്ലാം അത് ഖംറു എന്ന് വരുന്നതിൽ ആ പദത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ സിന്തറ്റിക് ലഹരി അടക്കം വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഇസ്ലാം നിഷിദ്ധമാക്കിയ ഖംറ് എന്ന് പറയുന്ന ആ ഗണത്തിലാണ് വരിക. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമും രജിസും മിൻ അമലി ശൈത്താൻ. തീർച്ചയായും മദ്യം അഥവാ ലഹരി, ചൂതാട്ടം, അതേപോലെ തന്നെ പ്രതിഷ്ഠകൾ ഭാഗ്യ നിർഭാഗ്യങ്ങളെ നിശ്ചയിക്കുവാൻ വേണ്ടി പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന അമ്പുകൾ, ഇതെല്ലാം പൈശാചികമായ മ്ലേച്ഛവൃത്തികളിൽപ്പെട്ടതാണ്. ഫജ്തനിബൂഹു, അതിനാൽ നിങ്ങൾ അതൊക്കെ ഒഴിവാക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം വരിക്കാൻ വേണ്ടി എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹരിയുമായി ബന്ധപ്പെട്ട് 10 വിഭാഗങ്ങളെ 10 ആളുകളെ കൃത്യമായി പറഞ്ഞു തന്ന് അവയെ വിലക്കിയിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ലഅനൽ ഖംറ, മദ്യത്തെ, ലഹരിയെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അതിൽ നന്മകളില്ല, അത് അപകടമാണ്, അതിൻ്റെ ദോഷമാണ് നന്മയേക്കാൾ, അതല്ലെങ്കിൽ നന്മയേക്കാൾ കൂടുതൽ അതിൽ അപകടങ്ങളാണ്, ദോഷമാണ് എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് അല്ലാഹു അതിനെ ശപിച്ചിരിക്കുന്നു, അതിൽ അനുഗ്രഹമില്ല, അപകടമാണ് കൂടുതലുള്ളത്. ആ ലഹരിയുമായി നിങ്ങൾ ബന്ധപ്പെടരുത്, മദ്യവുമായി നിങ്ങൾ ബന്ധപ്പെടരുത്, അതിനെ അല്ലാഹു വെറുത്തിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. വആസിറഹ, ആ ലഹരിയെയും ആ ലഹരി ഉൽപ്പാദിപ്പിക്കുന്നവരെയും അത് ഉണ്ടാക്കുന്ന ആളുകൾ, വമുഅത്തസിറഹ, ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്ന ആളുകൾ, അതേപോലെ അത് കുടിക്കുന്നവർ, അത് കൊണ്ടുപോയി എത്തിക്കുന്ന ആളുകൾ, ആർക്കു വേണ്ടിയാണോ കൊണ്ടുപോയി കൊടുക്കുന്നത് അവരെ, അത് വിൽക്കുന്നവരെ, അത് വാങ്ങുന്നവരെ, അത് കുടിപ്പിക്കുന്നവരെ, കുടിക്കുന്നവരെ, അവരെ ആ വരുമാനം ഉപയോഗിക്കുന്നവരെ, ആ ലഹരി ഉപയോഗിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവരെ, അത് ഒരുക്കി കൊടുക്കുന്നവരെ, ഇങ്ങനെ തുടങ്ങി ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളെയും, സദ്ദുദ്ദരിഅ എന്ന രീതിയിൽ ആ തിന്മയിലേക്ക് പോകുന്ന എല്ലാ വഴികളും കൊട്ടിയടക്കുന്ന ഒരു നിയമമാണ്, അല്ലെങ്കിൽ ശാസനയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇത്തരം തിന്മകൾ അത് ഉപയോഗിക്കുന്ന ആളുകളെയും അത് ഉൽപ്പാദിപ്പിച്ച് അത് വിറ്റ് കാശാക്കുന്ന ആളുകളെയും ഒക്കെ ഇസ്ലാമിക കോടതി അതിശക്തമായ നിയമ ശാസനകളിലൂടെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. മദ്യപാനിയെ ചാട്ടവാറുകൊണ്ട് പരസ്യമായി അടിക്കും. അതേപോലെ മദ്യക്കച്ചവടക്കാരൻ കുടുംബ ലഹളക്കും അതേപോലെ ശിഥിലീകരണങ്ങൾക്കുമൊക്കെ പ്രേരിപ്പിക്കുന്ന അക്രമിയാണ്, കുറ്റവാളിയാണ് എന്നുള്ളതുകൊണ്ട് അതിശക്തമായ ശിക്ഷയും നടപടികളും അയാൾക്ക് നേരെയും ഉണ്ടാകും. അത്തരം നടപടികളൊക്കെ നമ്മുടെ നാടുകളിൽ ചുരുങ്ങിപ്പോകുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവക്ക് നേരെ സൗകര്യപൂർവ്വം കണ്ണടക്കുന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ ലഹരി മാഫിയകൾ നമ്മുടെ നാട്ടിൽ തഴച്ചു വളരുന്നത്. കുറ്റവാളികളെ പിടിച്ച് അതിനു വേണ്ടുന്ന ശിക്ഷ നൽകേണ്ടുന്ന ഘട്ടങ്ങളിൽ നൽകുവാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ തീർച്ചയായും അതിൻ്റെ അപകടങ്ങൾ വലുതാണ്. അതേപോലെ ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. പരലോകത്തവിടെ ചോദ്യം ചെയ്യപ്പെടും മദ്യപാനിക്ക് അവിടെ കിട്ടുന്ന ശിക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്, തീനത്തുൽ ഖബാൽ, മനുഷ്യന്മാരുടെ നരകത്തിൽ കിടന്ന് വെന്തുരുകുന്ന ക്രൂരന്മാരും നീചന്മാരുമായ നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ചോരയും നീരും കലർന്ന ദുർഗന്ധം വമിക്കുന്ന അതിമോശമായ ദുർനീര്, തീനത്തുൽ ഖബാൽ, അതാണ് പരലോകത്ത് മദ്യപാനികളായ ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്നറിയുമ്പോൾ അത് ഒരു വിശ്വാസമായി സ്വീകരിക്കാൻ സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ലഹരികളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുവാനും, തൻ്റെ ലഹരി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ നന്മകളും പാരത്രിക ജീവിതത്തിൽ വിജയം നേടുവാൻ ആഗ്രഹിക്കുന്ന സൽക്കർമ്മങ്ങളുമാണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുന്നവരായിരിക്കും അത്തരം ആളുകൾ. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ, ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച് അവരെ ബോധവൽക്കരിക്കണം. ഈ ജീവിതം മാത്രമല്ല, ജീവിതം സംവിധാനിച്ച സൃഷ്ടാവ് തന്നെ വീണ്ടും സൃഷ്ടിച്ച് പരലോകത്ത് കൊണ്ടുവരും, അവിടെ വിചാരണയുണ്ട്. തൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച്, സമയത്തെ സംബന്ധിച്ച്, സമ്പത്തിനെ സംബന്ധിച്ചൊക്കെ ചോദ്യമുണ്ടാകും എന്ന കൃത്യമായ കാഴ്ചപ്പാടുകളും അധ്യാപനങ്ങളും പകർന്നുകൊടുത്തുകൊണ്ട് അവരെ മാറ്റിയെടുക്കുവാൻ, ബോധവൽക്കരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ലഹരിയെ പിടിച്ചുകെട്ടുവാൻ നമുക്ക് സാധിക്കും. ഇസ്ലാം അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചതുകൊണ്ട് മാന്യമായ ഉപദേശങ്ങളും സംസ്കരണ പ്രവർത്തനങ്ങളും നടത്തിയതുകൊണ്ട് എത്രയോ ആളുകൾക്ക് ആ തിന്മകളിൽ നിന്ന് മാറി വരാൻ സാധിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ ആണ്ടുപോയിരുന്ന ഒരു സമൂഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അവസ്ഥ. അവരേത് സമയത്തും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ഒക്കെ വക്താക്കളായിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി അവരെ ഘട്ടം ഘട്ടമാക്കി മാറ്റിയെടുത്തു. പല പല സന്ദർഭങ്ങളിലൂടെ മാറ്റിയെടുത്തു. ആദ്യമേ അവരെ ഉപദേശിച്ചു, അവർക്ക് ബോധവൽക്കരണം നൽകി. അതിൽ ഗുണത്തേക്കാളേറെ ദോഷമുണ്ട് എന്നുള്ള വസ്തുതാപരമായ കാര്യങ്ങൾ അവരെ ബോധവൽക്കരിച്ചു. അതേപോലെ കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൽ അഞ്ചു നേരം നിർബന്ധമായി ആരാധനകൾ അനുഷ്ഠിക്കുന്ന നിസ്കരിക്കുന്ന ആളുകളോട് വലാ തഖ്റബു സ്വലാത്ത വഅൻതും സുഖാറ, ലഹരി ബാധിതരായി നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗത്തിൽ നിന്ന് ലഹരി ഒഴിവാക്കി മദ്യം ഒഴിവാക്കി അവർക്ക് മാറാൻ സാധിച്ചു. ഇങ്ങനെ അതിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരിക്കുന്ന പാഠങ്ങളോടൊപ്പം അതിലൂടെ ലഹരി ഉപയോഗിച്ചാൽ പരലോകത്ത് ഏറ്റവും നല്ല മുന്തിയ ഈ സ്വർഗീയമായ കള്ളും മദ്യവുമൊക്കെ നിഷിദ്ധമാക്കപ്പെടുന്ന കിട്ടാതെ പോകുന്ന ഒരവസ്ഥയെ സംബന്ധിച്ചും ബോധവൽക്കരിച്ചു. ഇവിടെയുള്ള യാതൊരു ദോഷഫലങ്ങളുമില്ലാത്ത നെഗറ്റീവുകളുമില്ലാത്ത നല്ല പാനീയങ്ങളായിരിക്കും സ്വർഗീയമായ മദ്യം എന്നുള്ള ആ ബോധവൽക്കരണം കൂടി അവർക്ക് കിട്ടിയപ്പോൾ, എന്നിട്ടും ഈ തിന്മയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെയുള്ള ശിക്ഷയും ഇവിടെ ഒരുക്കിയപ്പോൾ ഇസ്ലാം അവർക്ക് കൃത്യമായ സംരക്ഷണം ഒരുക്കുകയും സമൂഹത്തിന് ഒരു കാവലായി നിലകൊള്ളുകയും ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. ആ ഇസ്ലാമിൻ്റെ നിയമശാസനകൾ നമ്മൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യണം. അത് കൃത്യമായി പ്രയോഗവൽക്കരിക്കാൻ വിശ്വാസികളെന്നുള്ള നിലയിൽ നാം ശ്രദ്ധിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ നാടിനെയും സമൂഹത്തെയുമൊക്കെ എല്ലാത്തരം അപകടങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇരു ലോകത്തും നമുക്കെല്ലാവർക്കും വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്സ്, മദ്യത്തോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം, അവതരിപ്പിച്ചത് ഷമീർ മദീനി.
4: ശ്രോതാക്കളെ, ഇപ്പോൾ നമ്മൾ തിരുമൊഴികളിലേക്ക് പോകുന്നു.
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
4: തിരുമൊഴികളിൽ ബഹുമാനനായ കവി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നു. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം ഉഹുദ് മലയോളം വലിപ്പമുള്ള പല്ലുകളുമായി പരലോകത്ത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم غلظ جلد الكافر 42 ذراعا وضرسه مثل أحد. رشدك لي صحيح ترغيب لهم أدب ولا إمام ترمذي لني حديث سنن لموكي نمك وايكنا غنا ഒരു തിരുവചനമാണ് കേൾപ്പിച്ചത്. അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഹർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസിൻ്റെ നിവേദകൻ. നമുക്കറിയാം അദ്ദേഹം ഹിജ്റക്ക് മുമ്പ് 21 യമനിലെ ദൗസ് ഗോത്രത്തിൽ ജനിക്കുന്നത്. ഹിജ്റ 59 അദ്ദേഹം മദീനയിൽ വെച്ച് മരണപ്പെടുന്നത്. ഹിജ്റ 7 കൊല്ലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് നബിയോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിയോഗം വരെയും ദീൻ പഠിച്ച് ഖുർആനും ഹദീസും ഒക്കെ മനഃപ്പാഠമാക്കി പിന്നീട് അനവധി ആളുകൾക്ക് ദീൻ പകർന്നു കൊടുത്ത് ഹദീസ് പകർന്നു കൊടുത്ത മഹാനായ സ്വഹാബിയാണ് അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഹർ അദ്-ദൗസി റളിയല്ലാഹു അൻഹു. 5374 ഹദീസുകൾ മഹാനായ ആ വ്യക്തിത്വം നിവേദനം ചെയ്തതായിട്ടും കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗൈലദു ജിൽദിൽ കാഫിരി. ഗൈലദു ഗൈനാണ് ഐനിന് ശേഷമുള്ള ഗൈൻ. ഗൈലദ് ഗൈലദ് ജിൽദിൽ കാഫിർ. ജിൽദ് ജിൽദ് എന്ന് പറഞ്ഞാൽ ത്വക്ക്, തൊലി. കാഫിറിൻ്റെ അവിശ്വാസിയുടെ ത്വക്കിൻ്റെ കനം. ഗൈലദ് എന്ന് പറഞ്ഞാൽ കനം, വണ്ണം, കട്ടി എന്നൊക്കെ പറയാം. ഗൈലദു ജിൽദിൽ കാഫിർ. നാളെ പരലോകത്ത് നരകത്തിലെത്തുന്ന ശിക്ഷയ്ക്ക് വിധേയനാകുന്ന അവിശ്വാസിയുടെ ശാരീരിക മാറ്റത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മെ അറിയിക്കുന്നത്. നാളെ പരലോകത്ത് നരകത്തിൽ ഒരു അവിശ്വാസിയുടെ തൊലിയുടെ കനം ഇസ്നാനി വ അർബഉന ദിറാഅ 42 മുഴമായിരിക്കും. ഇസ്നാനി വ അർബഉന ദിറാഅൻ 42 മുഴമുണ്ടായിരിക്കും. ഇനിയോ

0: അനാവാത്ത. എന്നാൽ അള്ളാഹു വഹിയിലൂടെ അറിയിച്ച ഒരു യാഥാർത്ഥ്യം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നാളത്തെ പരലോകത്തെ ശിക്ഷയുടെ രൂപവും അതിൻ്റെ കാഠിന്യവും നാളത്തെ ചിലർക്കെങ്കിലുമുള്ള അപമാനവും നാം ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വേറെയും പല വചനങ്ങളിലും ഇതേ ആശയമുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇന്നഗൽ കാഫിരി എന്ന രൂപം തീർച്ചയായിട്ടും കാഫിറിൻ്റെ ഇന്നഗലല കാഫിറിൻ്റെ ജിൽദിൻ്റെ കനം എന്ന രൂപത്തിൽ ഇന്നദ് റസഹു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ പല്ല് എന്നൊക്കെ ആ രൂപത്തിൽ പദങ്ങൾ സഹി മുസ്ലിമിലും വന്നതായിട്ട് നമുക്ക് കാണാം. ദർസുൽ കാഫിരി മിസ്ലു ഉഹുദ് വഗൈലദു ജിൽദിഹി മസീറത്തു സലാസ് മസീറത്തു സലാസ്. ഒരു അവിശ്വാസിയുടെ അണപ്പല്ലുകൾ ഉഹുദിൻ ഉഹുദോളമുണ്ട്. അവൻ്റെ തൊലിയുടെ കനം മൂന്ന് ദിവസത്തെ വഴിദൂരമുണ്ട് എന്ന രൂപത്തിലും വന്നിട്ടുണ്ട്. നരകക്കാരുടെ ശാരീരിക മാറ്റവും വ്യത്യാസവും ബോധ്യപ്പെടുത്തുന്നു. നരകപ്രവേശനത്തോടെ ശരീരത്തിലുള്ള വ്യത്യാസം, അതിനുമാത്രം ശിക്ഷയുടെ കാഠിന്യത്തിനു വേണ്ടി അള്ളാഹു അവരുടെ ശരീരത്തെ തന്നെ രാക്ഷസ രൂപത്തിലാക്കി മാറ്റുന്നു എന്നതാണ് നാം തിരിച്ചറിയുന്നത്. തൊക്കും പല്ലും അവയവങ്ങളും ഒക്കെ തന്നെ ഭീമാകാരമായ രൂപത്തിലേക്ക് മാറും. മലയോളം വലിപ്പമുള്ള പല്ലുകൾ, ചിന്തിക്കാനാവാത്ത വിധം കട്ടിയുള്ള തൊലി, അങ്ങനെ അള്ളാഹു നൽകി ശിക്ഷയുടെ കാഠിന്യം വർദ്ധിപ്പിക്കും, അപമാനവും ഭീകരതയും വർദ്ധിപ്പിക്കുമെന്നൊക്കെ നാം ഇവിടെ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, ചുമലുകൾക്കിടയിൽ മൂന്ന് ദിവസത്തെ വഴിദൂരമുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ ചുമലുകൾ മൂന്ന് ദിവസത്തെ വഴിദൂരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞതായിട്ടും നമുക്ക് ചില വചനങ്ങളിൽ കാണാനാകും. ഇത്രമാത്രം ശക്തമായ കട്ടിയുള്ള തൊലികൾ, അത് കരിയുമ്പോൾ അള്ളാഹു ബദ്ദൽനാഹും ജുലൂദ, നാം അവന് ജിൽദുകൾ പകരമായി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് തൊലിക്കു പകരം നൽകി വീണ്ടും ശിക്ഷയ്ക്ക് വിധേയനാക്കുമെന്നാണ്. കഠിനമാണ് നാളെ നരകം ലഭിക്കുന്നവരുടെ അവസ്ഥ. അഹ്ലുന്നാറിൻ്റെ അവസ്ഥ വളരെ കഠിനമാണ്. അതുകൊണ്ട് സംരക്ഷണം ഒരുക്കണം, സുരക്ഷയൊരുക്കണം, രക്ഷപ്പെടാൻ ശ്രമിക്കണം. ഈ ദുനിയാവ് അതിനുള്ള അവസരമാണ്. ഇത്തക്കുന്നാർ വലുബിഷി കൈത്തമ്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാരക്ക ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ കാണണം. ഓരോ ചെറിയ അമലുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, അധികാറുകളിലൂടെ, ഇബാദത്തുകളിലൂടെ നരകത്തിൽ നിന്ന് സുരക്ഷയൊരുക്കണം. അൻഫുസക്കും വ അഹ്ലിക്കും നാറ, സ്വന്തത്തെ പോരാ, കുടുംബത്തെയും നരകത്തിൽ രക്ഷിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ആവശ്യമായ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, മാതൃകകൾ ഇതൊക്കെ തന്നെ ഓരോരുത്തരും നിർവഹിച്ച് തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ ശരീരത്തെയും തൻ്റെ കുടുംബത്തെയും ഒക്കെ സഹിക്കാനാവാത്ത നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ നരകമോചനത്തിനായി അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം എന്നതുകൂടി ഈ ഹദീസ് നമുക്ക് സന്ദേശമായി നൽകുന്നു. അള്ളാഹു കഠിനമായ പരലോക ശിക്ഷയിൽ നിന്ന് കാത്തിരക്ഷിക്കുകയും നരകാവകാശികളിൽ നിന്ന് നമ്മയൊക്കെ രക്ഷപ്പെടുത്തുകയും അങ്ങനെ സ്വർഗത്തിൻ്റെ അവകാശികൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, തിരുമുഴികളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. ഉഹദ് മലയോളം വലിപ്പമുള്ള പല്ലുകളായി പരലോകത്ത് എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലിയുടെ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് തിരുമുഴികൾ നൽകിയിട്ടുള്ളത്.

0: പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 42 മുതൽ 44 വരെ വചനങ്ങൾ. പ്രവാചകനെ അദ്ദേഹത്തിന്റെ ജനത കളവാക്കി. മുൻകഴിഞ്ഞ പ്രവാചകന്മാർ എല്ലാവരും അവരുടെ സമൂഹത്താൽ കളവാക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ وصلى الله على نبينا محمد وعلى آله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وان يكذبوك فقد كذبت قبلهم قوم نوح وعاد وثمود وقوم ابراهيم وقوم لوط وَأَصْحَابُ مَدْيَنَ وَكُذِّبَ مُوسَى فَأَمْلَيْتُ لِلْكَافِرِينَ ثُمَّ أَخَذْتُهُمْ فَكَيْفَ كَانَ نَكِيرٌ. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാഅള്ളാ ഇന്ന് അതിൻ്റെ 42, 43, 44 കൂടിയ 3 ആയത്തുകളാണ് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്കതിൻ്റെ ആയത്തുകളുടെ അർത്ഥമൊന്ന് പരിശോധിക്കാം. വഇൻ യുകദ്ദിബൂക ഫഖദ് കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വസമൂദ്. വഇൻ യുകദ്ദിബൂക, അവർ നിന്നെ കളവാക്കുന്നതായാൽ ഫഖദ്, തീർച്ചയായും കദ്ദബത് ഖബ്ലഹും, അവർക്ക് മുമ്പേ കളവാക്കിയിട്ടുണ്ട്. ഖൗമു നൂഹിൻ, നൂഹിൻ്റെ ജനതയും, വആദ്, ആദിൻ്റെ ആദ് സമുദായവും, വസമൂദ്, സമൂദ് ഗോത്രവും, വ കൗമു ഇബ്രാഹീമ, ഇബ്രാഹീം നബിയുടെ ജനതയും, വ കൗമു ലൂത്ത്, ലൂത്തിൻ്റെ ജനതയും, വ അസ്ഹാബു മദിയൻ ദേശക്കാരും, വ കുദ്ദിബ മൂസ നബിയും കളവാക്കപ്പെട്ടിട്ടുണ്ട്. ഫ അംലൈതു ലിൽ കാഫിരീൻ, നിഷേധികളായ ആളുകൾക്ക് നാം സമയം നീട്ടി നൽകുന്നു, സാവകാശം നൽകുന്നു. നിഷേധികളായ ആളുകൾക്ക് നാം സമയം നീട്ടിക്കൊടുക്കുന്നു. സുമ്മ അഹത്തുഹും, പിന്നെ നാം അവരെ പിടികൂടുന്നു. സുമ്മ അഹത്തുഹും, പിന്നെ നാം അവരെ പിടികൂടുകയും ചെയ്യുന്നു. ഫകൈഫ കാന നകീർ, അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ പ്രതിഷേധം, നമ്മുടെ പ്രതിഷേധം അവരോട് എങ്ങനെയുണ്ട് എന്ന്, ഇതാണ് ആയത്തിൻ്റെ അർത്ഥമായിട്ട് പഠിപ്പിക്കുന്നത്. അഥവാ ഈ 3 ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിൻ്റെ ജനത കളവാക്കിയ കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. അഥവാ പ്രവാചകൻ മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ആ ജനത പ്രവാചകനെ നിഷേധിക്കുകയാണ് ചെയ്തത്, വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല ബഹുഭൂരിപക്ഷം ആളുകളും. ആ സമയത്ത് പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുകയാണ്, വൈ യുഖദ്ദിബൂക, അവർ നിന്നെ കളവാക്കുന്നതായാൽ, ഫഖദ് കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹും വആദും വസമൂദ്. അഥവാ പ്രവാചകരെ, താങ്കൾ മാത്രമല്ല ആ ജനതയാൽ, താങ്കളുടെ ജനതയാൽ കളവാക്കപ്പെട്ടിട്ടുള്ളത്, മറിച്ച് താങ്കൾക്ക് മുമ്പ് വന്നു പോയിട്ടുള്ള ഓരോ പ്രവാചകന്മാരും അവരുടെ ജനതയാൽ കളവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രവാചകനെ ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് ഫഖദ് കദ്ദബത് ഖൗമു നൂഹിൻ, നൂഹിൻ്റെ ജനത, അവർക്ക് മുമ്പേ നൂഹിൻ്റെ ജനത കളവാക്കിയിട്ടുണ്ട്. വആദ്, ആദ് സമുദായവും വസമൂദ്, സമൂദ് ഗോത്രവും, അഥവാ ആദ് സമുദായം ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും സമൂദ് ഗോത്രം സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും കളവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ സമുദായത്തെയും പ്രത്യേകം പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ എണ്ണി എണ്ണി പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. താങ്കൾ മാത്രമല്ല, താങ്കൾക്ക് മുമ്പ് ഈ പറയുന്ന ജനതകളെല്ലാം കളവാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതിലൊന്നാമതായി പറഞ്ഞത് നൂഹ് നബിയുടെ ജനതയെക്കുറിച്ചാണ്. ഇവിടെ വിശുദ്ധ ഖുർആനിലെ വിവിധങ്ങളായ ആയത്തുകളിലൂടെ അധ്യായങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സൂറത്തു ശുഅറായിൽ കദ്ദബത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ, നൂഹിന്റെ ജനത ആ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട് എന്ന് സൂറത്തു ശുഅറായിൽ നമുക്ക് കാണുവാൻ കഴിയും. സൂറത്തുൽ ഖമറിൽ കാണാം, കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ ഫകദ്ദബൂ അബ്ദന വഖാലു മജ്നൂനും വസ്ദുജീർ. സൂറത്തുൽ ഖമറിൽ ഈ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാൻ കഴിയും. ഇങ്ങനെ പല അധ്യായങ്ങളിലും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ അവരുടെ ജനത കളവാക്കിയതായിട്ട് വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. രണ്ടാമതായി പറഞ്ഞത് ആദ് സമുദായത്തെക്കുറിച്ചാണ്, അതും ഈ തരത്തിൽ നമുക്ക് കാണാം. കദ്ദബത് ആദുൻ അൽ മുർസലീൻ, ആദ് സമുദായം ആ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട്. ആ ജനത പറയുകയാണ് സൂറത്ത് ഹൂദിൽ കാണാം, ഖാലു യാ ഹൂദ് മാ ജ്തന ബിബയ്യനതിൻ വമാ നഹ്നു ബിതാരികി ആലിഹതിന അൻ ഖൗലിക വമാ നഹ്നു ലക ബിമുഅ്മിനീൻ. ഇങ്ങനെ നിരവധിയായ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ ജനതയെയും എടുത്തു പറയുന്നത് കാണുവാൻ കഴിയും. കദ്ദബത് സമൂദു അൽ മുർസലീൻ, സമൂദ് ഗോത്രം ആ പ്രവാചകന്മാരെ കളവാക്കി, അവരിലേക്ക് നിയോഗിച്ച, അവരിലേക്ക് ദൃഷ്ടാന്തമായിട്ട് അയച്ച ആ ഒരു ഒട്ടകത്തെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഖുർആനിൽ കാണാം. സൂറത്ത് ശംസിൽ കാണാം, ഫകദ്ദബൂഹു ഫഅഖറൂഹ, അവർ അദ്ദേഹത്തെ കളവാക്കി, അഥവാ സമൂദ് ഗോത്രം സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കളവാക്കി. ഫഅഖറൂഹ, അങ്ങനെ അവർ അതിനെ അറുക്കുകയും ചെയ്തു, ആ ഒട്ടകത്തെ അവർ അറുക്കുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയെക്കുറിച്ച് പറയുന്നുണ്ട്, ധാരാളം സ്ഥലത്ത് ആ കാര്യങ്ങൾ കാണുവാൻ കഴിയും. ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു ഖുതുലൂഹു ഔ ഹരികൂഹു ഫഅൻജാഹുല്ലാഹു മിനന്നാർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയിൽ പ്രബോധനം നടത്തുമ്പോൾ ആ സമുദായത്തിന്റെ ആ ആളുകളുടെ മറുപടി, ഫമാ കാന ജവാബ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയുടെ മറുപടി, ഇല്ലാ അൻ ഖാലു ഖുതുലൂഹു, നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലുക, ഔ ഹരികൂഹ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചുട്ടുകരിച്ച് കളയുക എന്നതായിരുന്നു. പക്ഷേ ഫഅ൞്ജാഹുല്ലാഹു മിനന്നാർ, അല്ലാഹു ആ തീയിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയുണ്ടായി. അവർ പറയുന്നത് ഖാലു ഹരികൂഹു വൻസുറു ആലിഹതക്കും. ഇബ്രാഹിം നബിയുടെ ജനത പറയുക, അവർ പറയുക, നിങ്ങൾ അദ്ദേഹത്തെ ചുട്ടുകരിച്ച് കളയുക, എന്നിട്ട് നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നിരവധിയായ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണുവാൻ നമുക്ക് സാധിക്കും, അറായിബുൻ അൻത ആലിഹതിയ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലർജുമന്നക വഹ്ജുർനി മലിയ. ഇബ്രാഹിം നബി ആദ്യം തന്റെ പിതാവിന്റെ അടുക്കൽ പോയിട്ടാ പറയുന്നത്. ആ പിതാവിന്റെ മറുപടിയായിരുന്നു ഇത്, എന്റെ ദൈവങ്ങളെ വെറുക്കുകയാണ് ഇബ്രാഹിമേ, നീ ഈ പരിപാടി നിർത്താത്ത പക്ഷം ഞാൻ നിന്നെ കല്ലെറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് നൽകുന്ന മറുപടി. ഇനി ലൂത്ത് നബിയുടെ ജനതയെക്കുറിച്ചാണ് ഇവിടെ മറ്റൊന്ന് പറയുന്നത്. കദ്ദബത് ഖൗമു ലൂത്തിൻ അൽ മുർസലീം, സൂറത്ത് ശുഅറായിൽ കാണാം, ലൂത്ത് നബിയുടെ ജനത ആ പ്രവാചകന്മാരെ കളവാക്കി. അവിടെ വീണ്ടും കാണാം, സൂറത്ത് നംലിൽ കാണാം ആ ജനതയെക്കുറിച്ച്, ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു അഖ്രിജു ആല ലൂത്തിൻ മിൻ ഖറിയതികും. ആ ജനതയുടെ മറുപടി, അവർ പറഞ്ഞത് ഇപ്രകാരമാണ്, അഖ്രിജു ആല ലൂത്തിൻ, ലൂത്തിന്റെ ആളുകളെ നിങ്ങൾ പുറത്താക്കുക, മിൻ ഖറിയത്തിക്കും നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുക എന്നായിരുന്നു. ഇതേപോലെ തന്നെ മദിയൻ ദേശക്കാർ, വഅസ്ഹാബ് മദിയൻ, മദിയൻ ദേശത്തിലെ ആളുകൾ അഥവാ ഷുഐബ് നബിയുടെ ജനതയെ കുറിച്ചാണ് പറയുന്നത്. ആ ഷുഐബ് നബിയുടെ ജനതയും അദ്ദേഹത്തെ കളവാക്കുകയുണ്ടായി. ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മളെടുത്താൽ വിവിധ അധ്യായങ്ങളിലായിട്ട് വിശദമായിട്ടും സംക്ഷിപ്തമായിട്ടും മുൻകഴിഞ്ഞു പോയതായ പ്രവാചകന്മാരെ ആ ജനത കളവാക്കുന്ന സംഭവമാണ് ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. ആ കാര്യമാണ് ഈ സൂറത്തിലെ ഈ അധ്യായത്തിലും വഈയുഖദ്ദിബൂക, പ്രവാചകരെ അവർ താങ്കളെ കളവാക്കുന്നതായാൽ എന്ന് പറഞ്ഞിട്ട് അതിൽ താങ്കൾ വിഷമിക്കേണ്ടതില്ല. തഫ്സീർ സഅദിയിലൊക്കെ കാണാം, പ്രവാചകൻ ആശ്വസിപ്പിക്കുകയാണ്, അഥവാ പ്രവാചകരെ താങ്കൾ മാത്രമല്ല ഒരു ജനതയാൽ കളവാക്കപ്പെട്ടതായിട്ടുള്ളത്. ഇപ്രകാരം മുൻകഴിഞ്ഞു പോയ ഓരോ പ്രവാചകന്മാരും അവരുടെ ജനതയാൽ കളവാക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് അല്ല, ആദ്യമായിട്ടൊരു പ്രവാചകനെ കളവാക്കിയത് താങ്കളെയല്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്നതെല്ലാം നമുക്ക് തഫ്സീറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണുവാൻ കഴിയും. അഥവാ ഇവിടെ വിശദീകരിക്കുന്നത് പ്രവാചകനൊരു ആശ്വാസ വാക്കായിക്കൊണ്ടാണ് പ്രവാചകന്റെ ജനത പ്രവാചകനെ കളവാക്കുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ ഇതാദ്യമായിട്ടല്ല. ഫഖദ് കദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വആദുൻ വസമൂദ്, നൂഹിന്റെ ജനതയും ആദ് സമുദായവും സമൂദ് ഗോത്രവും ആ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട്. വഖൗമു ഇബ്രാഹീമ വഖൗമു ലൂത്ത്, ഇബ്രാഹിം നബിയുടെ ജനതയും ലൂത്ത് നബിയുടെ ജനതയും ആ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട്. വഅസ്ഹാബു മദിയൻ, മദിയൻ ദേശത്ത് ആളുകളും മദിയന്റെ ആളുകളും അഥവാ ഷുഐബ് നബിയുടെ ജനതയും ആ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട്. വകുദ്ദിബ മൂസ, മൂസയും കളവാക്കപ്പെട്ടിട്ടുണ്ട്, മൂസ നബിയും കളവാക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫഅംലൈതു ലിൽ കാഫിരീൻ, ഈ കളവാക്കിയ ആ പ്രവാചകന്മാരെയെല്ലാം നിഷേധിച്ചു തള്ളിയ കളവാക്കിയ ആ നിഷേധികൾക്ക് നാം സമയം നീട്ടി നൽകുകയാണ്, അവർക്ക് നാം സമയം നീട്ടി നൽകുന്നു. അങ്ങനെ അവർ ആ ലഭിച്ച സമയത്ത് അഹങ്കാരികളായിക്കൊണ്ട് അക്രമം കാണിച്ചുകൊണ്ട് അവരുടെ ആ ദുർമാർഗത്തിലായിക്കൊണ്ട് അങ്ങനെ കഴിയുകയാണ്. സുമ്മ അഹത്തുഹും, പിന്നീട് നാം അവരെ പിടികൂടുന്നു. സുമ്മ അഹത്തുഹും, പിന്നീട് നാം അവരെ പിടികൂടുന്നു. ഫകൈഫ കാന നകീർ, അപ്പോൾ എങ്ങനെയുണ്ട് അവരോ നമ്മുടെ ആ പ്രതികാരം എങ്ങനെയുണ്ട്. അഥവാ ഈ കളവാക്കിയ ജനതയെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയം നീട്ടി നൽകുകയും അങ്ങനെ അവരാ കളവുകളിലായിട്ട് ആ അക്രമങ്ങളിലായിട്ട് കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്കൊരു ശിക്ഷ ഇറക്കിക്കൊണ്ട് ആ ജനതയെയെല്ലാം പിടികൂടുകയാണ്. അത് വിശദമായി പ്രതിപാദിക്കേണ്ടതില്ല. നൂഹ് നബിയുടെ ജനത ഒരു വെള്ളപ്പൊക്കത്തിലൂടെ നശിച്ചു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ് സമുദായം, സമൂദ് ഗോത്രം ഒരു ഘോര ശബ്ദത്തിലൂടെയും അതേപോലെ ദിവസങ്ങളോളം നീണ്ടുനിന്ന ശക്തമായ കാറ്റിലൂടെയും ലൂത്ത് നബിയുടെ ജനതയെ അള്ളാഹു കീഴ്മേൽ മറിച്ചുകൊണ്ട് ആ ജനതയെ നശിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ഷുഐബ് നബിയുടെ ജനതയെ ഒരു ഘോര ശബ്ദത്തിലൂടെ നശിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ആ സമുദായങ്ങളൊക്കെ അവരുടെ ആ ദുർമാർഗത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ അഖത്തുഹും, പിന്നെ നാം അവരെ പിടികൂടി എന്നർത്ഥം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ദുർമാർഗത്തിന്, ആ നിഷേധത്തിന്, ധിക്കാരത്തിന് ഒരു പ്രതികാരമെന്നോണം അല്ലാഹു പിന്നീട് അവരെ പിടികൂടുകയുണ്ടായി. ഇത് പ്രവാചകരെ, താങ്കൾക്ക് മാത്രമുള്ള ഒരു നിഷേധമല്ല, മറിച്ച് താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കളും എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ ജനതകളാൽ ഇങ്ങനെ ഒരു നിഷേധം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ആ ജനത ആ പ്രവാചകന്മാരെ നിഷേധിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകനെ ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. കൃത്യമായി പഠിക്കുക, നമ്മൾ ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ നോക്കാം. വഈയുകദ്ദിബൂകം, അവർ നിന്നെ കളവാക്കുന്നതായാൽ ഫഖദ് കദ്ദബത് ഖബ്ലഹും ഖൗമു കൗമു നൂഹിം വആദും വസമൂദ്, അവർക്ക് മുമ്പേ നൂഹിന്റെ ജനതയും ആദ് സമുദായവും സമൂദ് ഗോത്രവും കളവാക്കിയിട്ടുണ്ട്. വഖൗമു ഇബ്രാഹീമ വഖൗമു ലൂത്ത്, ഇബ്രാഹിം നബിയുടെ ജനതയും ലൂത്ത് നബിയുടെ ജനതയും കളവാക്കിയിട്ടുണ്ട്. വാസ്ഹാബു മദിയന, മദിയനിലെ ആളുകളും ഷുഐബ് നബിയുടെ ജനതയും കളവാക്കിയിട്ടുണ്ട്. വകുദ്ദിബ മൂസ, മൂസയും കളവാക്കപ്പെട്ടിട്ടുണ്ട്, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും കളവാക്കപ്പെട്ടിട്ടുണ്ട്. ഫഅംലൈതു ലിൽ കാഫിരീൻ, നിഷേധികളായ ആളുകൾക്ക് നാം സമയം നീട്ടി നൽകുന്നു, സാവകാശം നൽകുന്നു. സുമ്മ അഖദ്തുഹും, പിന്നീട് നാം അവരെ പിടികൂടുകയും ചെയ്യുന്നു. ഫകൈഫ കാന നകീർ, അപ്പോൾ എങ്ങനെയുണ്ട് ആ പ്രതികാരം, അവരോട് ചെയ്ത പ്രതികാരം എങ്ങനെയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, ഇതുപോലെയുള്ള ചരിത്ര പാഠങ്ങളിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ ഹജ്ജിലെ 42 മുതൽ 44 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഭംഗി എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഭംഗിയും സൗന്ദര്യവും വർദ്ധിപ്പിക്കാൻ പണവും സമയവും അധ്വാനവും ധാരാളമായി ചെലവഴിക്കുന്നു. സൗന്ദര്യവൽക്കരണം ഒരു അജണ്ടയാണിന്ന്. എല്ലാവരും പുറം ഭംഗിയാണ് നോക്കുന്നത്, അകം ഭംഗിയാണ് പ്രധാനം. മനുഷ്യൻ്റെ യഥാർത്ഥ സൗന്ദര്യം ശരീരഭംഗിയിലല്ല, മറിച്ച് അകം ഭംഗിയാൽ അവനിൽ നിന്ന് വരുന്ന പെരുമാറ്റ സ്വഭാവ ഭംഗിയാണ്. നമ്മോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരോടും നമ്മെ സ്നേഹിക്കുന്നവരോടും നല്ല രീതിയിൽ പെരുമാറൽ വലിയ കാര്യമൊന്നുമല്ല. മറിച്ച് നമ്മെ വേദനിപ്പിച്ചവരോട്, നമ്മെ ഉപദ്രവിച്ചവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് പ്രധാനം. തീർച്ചയായും വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ മൂന്ന് പ്രയോഗങ്ങൾ ഭംഗിയോട് ചേർത്ത് പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും. സഫ്ഹുൻ ജമീൽ, ഹജ്റുൻ ജമീൽ, സബ്റുൻ ജമീൽ എന്നീ മൂന്ന് പ്രയോഗങ്ങൾ ഖുർആനിൽ വന്ന വളരെ മനോഹരമായ ആശയങ്ങളാണ്. മൂന്നിലും ജമീലുൻ സൗന്ദര്യം ഭംഗി ചേർത്തിരിക്കുന്നത് ശ്രദ്ധേയമാണ്. വേദനയിലും എതിർപ്പിലും പോലും ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട മനോഹരമായ സമീപനമാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. സഫ്ഹുൻ ജമീൽ, മനോഹരമായ മാപ്പും വിട്ടുകളയും കളയലും. ഫസ്ഫഹി സഫ്ഹൽ ജമീൽ വിശുദ്ധ ഖുർആനിലെ 15:85 ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. അതിനാൽ മനോഹരമായി വിട്ടുകളയുക, മാപ്പ് നൽകുക. എന്താണ് സഫ്ഹുൽ ജമീൽ? കുറ്റം മനസ്സിൽ സൂക്ഷിച്ച് പ്രതികാരത്തിനായി കാത്തിരിക്കാതെ വിട്ടുകളയുക എന്ന ആശയം ഉൾക്കൊള്ളുന്നു. നന്മകളെ ഉൾക്കൊള്ളാത്ത നിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്ന സത്യനിഷേധികളോടുള്ള സമീപനമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് നിർദ്ദേശിക്കുന്നതെന്ന് ഏറെ ശ്രദ്ധേയമായി നമുക്ക് വിലയിരുത്താനും സാധിക്കും. ഇതേ നിർദ്ദേശം 24:22 നമുക്ക് കാണാൻ കഴിയുന്നു. രണ്ടാമത്തെ പ്രയോഗം ഹജ്റുൻ ജമീൽ, മനോഹരമായി വിട്ടുനിൽക്കൽ എന്നതാണ്. എന്താണ് ഹജ്റുൻ ജമീൽ? പ്രതികാരേച്ഛയോ വിദ്വേഷമോ കൂടാതെ മനസ്സുകൊണ്ടും ആശയം കൊണ്ടും ശത്രുക്കളുമായി അകന്നു നിൽക്കണം, നയപൂർവം പെരുമാറണം. ബന്ധം വിച്ഛേദിക്കുമ്പോഴും വൈരവും പ്രതികാരവും ഇല്ലാതെ വിട്ടു നിൽക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുസമ്മിലെ 10 ആയത്തിലാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അവർ പറയുന്നതിനെ നീ ക്ഷമയോടെ സഹിക്കുക, അവരിൽ നിന്ന് മനോഹരമായ രീതിയിൽ വിട്ടുനിൽക്കുക. മൂന്നാമത്തേത് സബ്റുൻ ജമീൽ, മനോഹരമായ ക്ഷമ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ 3 ഇത് ആവർത്തിച്ചിട്ടുണ്ട്. എന്താണ് സബ്റുൻ ജമീൽ? പരാതിയും നിരാശയും നിറഞ്ഞ് ക്ഷമിക്കുന്നതല്ല. അള്ളാഹുവിൽ വിശ്വാസവും പ്രതീക്ഷയും നിലനിർത്തിക്കൊണ്ട് പരീക്ഷണം സഹിക്കുന്നതാണ്. പ്രശ്നങ്ങൾക്കിടയിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കലാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കിണറ്റിലിട്ട് കള്ളച്ചോര കുപ്പായിയുമായി വന്ന സഹോദരങ്ങളോട് പിതാവിൻ്റെ വാക്കുകൾ, ഖാലബൽ സവ്വലത്തിലക്കും അംഫുസുക്കും അമ്ര ഫസ്വബുറുൻ ജമീൽ 12:18. ബിന്യാമിനെ കൊട്ടാരത്തിൽ പിടിച്ചു വെച്ച സംഭവം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് പറയുമ്പോഴും ഇതേ മറുപടിയാണ് 12:83 അദ്ദേഹം പറയുന്നത്. പരലോകത്തെ നിഷേധിക്കുന്നവർക്ക് മുമ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന ഭംഗിയായി ക്ഷമിക്കാനാണ്. ഫസ്ബിർ സബ്റൻ ജമീല 70:5. അതുകൊണ്ട് ഈ മൂന്ന് വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശം ഇതാണ്. എല്ലാ വേദനകൾക്കും പ്രതികരണം ആവശ്യമില്ല. ചില വേദനകൾ ഭംഗിയായി ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ചിലത് മനോഹരമായി വിട്ടുകളയാൻ കഴിയണം. ചില സാഹചര്യങ്ങളിൽ നിന്ന് വളരെ ഭംഗിയായി അകന്നു നിൽക്കുവാനും സാധിക്കണം. സർവശക്തനായ അള്ളാഹു എല്ലാ നന്മകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ വിചാരം. ഭക്ഷണരീതി വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഫവാസ് യൂസുഫ്, ജനറൽ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, അബീർ മെഡിക്കൽ സെന്റർ, ദമാം. കൂടെ അബ്ദുൽ ജബ്ബാർ, വിളത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് നിങ്ങളെവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യവിചാരം പങ്ക്തിയിൽ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഫവാസ് യൂസഫാണ്. അദ്ദേഹം അബീർ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അദ്ദേഹത്തെ നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: ഡോക്ടർ, നമുക്കിന്ന് ഏതാനും ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ ഒരു പങ്ക്തിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരു അസുഖം വന്നാലാണ് ഡോക്ടറടുത്തേക്ക് പോകാറ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അസുഖം വരാതിരിക്കാനും മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ കാലങ്ങൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റം പൊതുവെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു മുഖ്യമായ കാരണം എന്തായിരിക്കും?
2: ആദ്യമായിട്ട് ഞാൻ എനിക്കിങ്ങനൊരു അവസരം തന്ന പീസ് റേഡിയോ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അറിയാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇന്ന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്, കൂടുതൽ ഡോക്ടറെ കാണുന്നത്. ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ നിങ്ങളുടെ കാലം അതുപോലെ നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങൾ വളരെ കൂടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിലൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് കുറവാണ്. നമ്മുടെയൊക്കെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിലെവിടെ കിട്ടുന്ന ഭക്ഷണം ഇന്ന് നമ്മളെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും,
1: അൽഹംദുലില്ലാഹ്.
2: അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഒന്ന് ഈസി അവൈലബിലിറ്റി, പിന്നെ അതുപോലെ അത് വാങ്ങാനുള്ള ആളുകൾക്കുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും.
1: അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. ഭക്ഷണം കിട്ടുന്നത് അൽഹംദുലില്ലാഹ് ഖൈറാണ് അല്ലേ? എല്ലാ ഭക്ഷണം കിട്ടുകയാണ് ഖൈറാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്നത് രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
2: അത് മാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്.
1: നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്, ഇതങ്ങനെയല്ല. കൊളസ്ട്രോൾ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം?
2: അതിൽ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞു വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി പിന്നീട് ബ്ലോക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ